0: പൈൽസ്
1: ഒരിക്കലും
0: പൈൽസ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാവാറില്ല പൊതുവെ. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും മുഴയോ കാര്യമോ ഉണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പൈൽസ് കാണുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൂടുതൽ പരിശോധനകൾ വേണം. പക്ഷേ കുഞ്ഞുങ്ങളിൽ ഫിഷർ ഉണ്ടാവാം.
1: ഫിഷർ
0: ആ ഭക്ഷണം കൊടുത്ത് തുടങ്ങിയ കുഞ്ഞിന് 6 മാസം പ്രായമുള്ള കുഞ്ഞിന് വരെ ഫിഷർ കണ്ടിട്ടുണ്ട് ഞാൻ. എന്റെ അടുത്ത് ട്രീറ്റ്മെന്റ്
1: വന്നിട്ടുണ്ട്.
0: വേദന ഉണ്ടാവും, വേദന ഉണ്ട്, കുഞ്ഞു കരയും, ടോയ്ലറ്റ് പോകാൻ മുട്ടുമ്പോഴത്തേക്ക് കുഞ്ഞു കരയും, അതിങ്ങനെ മുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നതാണ്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ വരെ ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഫിഷർ. പക്ഷേ പൈൽസ് പൊതുവേ കുറച്ച് പ്രായമാകുമ്പോഴത്തേക്കാണ് വരുന്നത്. ഇപ്പോൾ 20s തന്നെ ഒരുപാട് രോഗികൾക്ക് ഞാൻ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പണ്ടൊക്കെ 50-55 മാത്രമേ ഇത് കാണാറുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഭക്ഷണ രീതിയും കാരണം കൊണ്ട് 20-23 വയസ്സുകളിലൊക്കെ ധാരാളം പേഷ്യൻസ് എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്.
1: അപ്പോൾ നമ്മൾ പറഞ്ഞ് പിന്നെ
0: ഫിഷറുമായി ബന്ധപ്പെട്ട് അതെ അതെ ഫിഷറിൽ ഈ പേശി ചുരുങ്ങിപ്പോകുന്ന അവസ്ഥയ്ക്ക് നമ്മൾ ഇതിനെ ക്രോണിക് ഫിഷർ എന്ന് പറയും. അക്യൂട്ട് ഫിഷർ എന്ന് പറഞ്ഞാൽ ആ വിള്ളൽ വന്നു, വേദന വന്നു, ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് അത് മരുന്ന് കൊണ്ട് തന്നെ പൊതുവെ മാറ്റിയെടുക്കാൻ പറ്റും. കാരണം ആ പേശി അധികം ചുരുങ്ങിപ്പോവാതെ തന്നെ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് വേഗം മുറിവിന് ഉണക്കിയിട്ട് എടുക്കാൻ പറ്റും. പലപ്പോഴും 2-4 വരെ മരുന്ന് കഴിപ്പിക്കേണ്ടി വരാറുമുണ്ട്. അങ്ങനെ വാദ്യം എന്നാൽ തന്നെ പക്ഷേ ഇത് പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ ഇന്നിപ്പം ടോയ്ലറ്റ് പോകുമ്പോൾ പേഷ്യൻ്റ് വേദന അനുഭവപ്പെട്ടാൽ ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ രാവിലെ വേദന ഉണ്ടെങ്കിൽ ഉച്ച കഴിയുമ്പോഴത്തേക്ക് വേദന മാറിയിട്ടുണ്ടാവും. പിറ്റേന്ന് ചിലപ്പോൾ വേദന ഉണ്ടാവില്ല, അപ്പോൾ പേഷ്യൻ്റ് ഡോക്ടർ കാണിക്കില്ല. അങ്ങനെ ഇത് ചികിത്സ വൈകും. വൈകി ഒത്തിരി കാലം കഴിയുമ്പോഴത്തേക്ക് എന്താ പ്രോബ്ലം വെച്ചാൽ ഈ പേശി വല്ലാതെ ചുരുങ്ങി പോയിട്ടുണ്ടാവും. ആ സ്പാസം പിന്നെ താനെ എത്ര മുക്കിയാലും അത് വികസിച്ച് വരില്ല. അതിന് പിന്നെ വികസിപ്പിച്ചെടുക്കാനുള്ള ചികിത്സ തന്നെ ചെയ്യണം. എൻ്റെ അടുത്ത് മാലിദ്വീപ് എന്നുള്ളൊരു പേഷ്യൻ്റ് വന്നിരുന്നു. ആൾക്ക് 8-ാമത്തെ വയസ്സിൽ വന്ന ഫിഷറാണ്. 48-ാമത്തെ വയസ്സിലാണ് എൻ്റെ അടുത്ത് ചികിത്സ കിടുന്നത്. പക്ഷേ ആ ക്രോണിക് ഫിഷറിൽ നമ്മൾ ചികിത്സ ചെയ്താൽ 2-3 കൊണ്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ പറ്റും. അതങ്ങ് മാറി, ആ വേദന എല്ലാം മാറി പൂർണ്ണമായിട്ടും പഴയ രീതിയിലേക്ക് ആയി വരും.
1: അത്രയും പഴക്കുണ്ടായിട്ടും
0: നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നേരത്തെ പക്ഷേ ഈ പേഷ്യൻ്റ് പറഞ്ഞത് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ കളഞ്ഞല്ലോ എന്ന് പറഞ്ഞു. കാരണം ചെറുപ്പം മുതലേ ഈ വേദന പേടിച്ചിട്ട് ഇഷ്ടമുള്ള ഫുഡൊന്നും കഴിക്കില്ല, എരിവുള്ളത് കഴിക്കില്ല, ചിക്കൻ കഴിക്കില്ല. ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാം കഴിക്കുമ്പോൾ ഞാൻ കഴിക്കാതെ നോക്കി എൻ്റെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാതെ ഞാൻ ഇത്രയും കാലം ജീവിച്ചു പോയല്ലോ. അത് ആളെന്നോട് ചോദിച്ചു, ഞാൻ നേരത്തെ ചികിത്സിച്ചിരുന്നതും അങ്ങനെയാണെങ്കിലും ഈ 2-3 കൊണ്ട് മാറുമെന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും നേരത്തെ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പേ ചികിത്സിച്ച് ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് പോയി ചികിത്സിച്ചിരുന്നെങ്കിലും ഇത് മാറുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതാണ്, ഇത് കൊണ്ട് നടക്കുന്നതോറും നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവും.
1: പിന്നെ ഈ തെറ്റിദ്ധാരണകളും
0: അതെ അതെ
1: യഥാർത്ഥ അറിവിലേക്ക് എത്തുന്നില്ലല്ലോ.
0: ഇല്ല
1: കുറേ അബദ്ധധാരണകളിലൂടെയാണ് കടന്നു പോകുന്നത്.
0: അതെ തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഫിഷർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളിങ്ങനെ പുറത്തേക്ക് തടിപ്പ് തൂങ്ങി വരുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് റെക്റ്റൽ പ്രൊലാപ്സ് ആവാം. അത് പലപ്പോഴും അത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർജറിയാണ് അതിനുള്ളത്, ഒട്ടും വിജയിക്കുന്നില്ലെങ്കിൽ. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകുമ്പോഴത്തേക്ക് ഇത് താനെ മാറിപ്പോകും. കാരണം മസിൽസിന് സ്ട്രെങ്ത് കിട്ടുമ്പോഴത്തേക്ക് ഇത് തിരിച്ചു ഉള്ളിൽ തന്നെ നിൽക്കുന്നൊരവസ്ഥ വരും. അത് നമുക്ക് ആ ഒരു പീരീഡിൽ മലബന്ധം വരാതിരിക്കാനുള്ള ചെറിയ മരുന്നുകൾ കൊണ്ടൊക്കെ അത് മാനേജ് ചെയ്ത് പോയാൽ മതി. അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. അതും നമുക്ക് 12 കുഞ്ഞിന് ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ അടുത്തൊരു കേസ് വന്നിരുന്നത് പോലെ വലിയ റെക്റ്റൽ പ്രൊലാപ്സ്, കംപ്ലീറ്റ് റെക്റ്റൽ പ്രസിഡൻഷ്യ എന്ന് പറയും, കംപ്ലീറ്റ് റെക്റ്റ മലാശയം എന്ന് പറയുന്ന സാധനം തിരിഞ്ഞ് മറിഞ്ഞ് ഇങ്ങ് പുറത്തേക്ക് തൂങ്ങി വരുന്ന അവസ്ഥ. ആ അത് നമുക്ക് ഈ തിരിച്ച് വെച്ചതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ചെറിയ എക്സസൈസ് ചെയ്യാൻ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാം. അതിങ്ങനെ കുറേ പറയുമ്പോൾ അവർ ചെയ്യും. വളരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറ്റില്ല, കുറച്ചൊരു 8 മുകളിലേക്കുള്ള കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് ഫിഷറിൽ, അത് ഫിഷർ അത് കൺഫ്യൂസ്ഡ് ആവരുത്. റെക്റ്റൽ പ്രൊലാപ്സ് വേറെ അസുഖമാണ്. പലപ്പോഴും ഈ റെക്റ്റൽ പ്രൊലാപ്സ് പറഞ്ഞപ്പോൾ ഒരു പേഷ്യൻ്റ് 53 ഭാഗത്തുള്ളൊരു പേഷ്യൻ്റ് ആയിരുന്നു. 53 ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ഈ ബംഗാളികളുണ്ടല്ലോ ഫേക്ക് ട്രീറ്റ്മെൻറ്റ്, അവരുടെ അടുത്ത് പറഞ്ഞ 53 ഇവരെ അടുത്ത് പോയിട്ട് കെട്ടിയിട്ടും മാറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ മൂലക്കുരുവാണെന്ന് അത്ര പറഞ്ഞത്, പൈൽസ് ആണെന്ന് പറഞ്ഞിട്ടാണ് അവർ ചികിത്സിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ ഞാൻ പറയാട്ടോ, കാരണം ഇത് ആക്ച്വലി റെക്റ്റൽ പ്രൊലാപ്സ് ആയിരുന്നു. അവർക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല, മനസ്സിലായോ? എൻ്റെ അടുത്ത് ഈ പേഷ്യൻ്റ് വന്നത് അങ്ങനെയാണ്. 53 അവരുടെ അടുത്ത് പോയിട്ട് കെട്ടി ഒരു പ്രായമുള്ള
1: കെട്ടുമ്പോൾ അതിന് പിന്നെ ഈ പേശികൾ ഇതിലാണുള്ളത് കെട്ടി.
0: അതെ അതെ,
1: അത് അതിൻ്റെതായ ബുദ്ധി വേറെ ഒരു അസുഖമായിട്ട് മാറും.
0: പലപ്പോഴും അണുബാധയും പല പല വിഷയങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇവർ അറിവില്ലാതെയാണ് ചെയ്യുന്നത്. അത് ഒരു ഒരു ഡോക്ടറെ അടുത്ത് പോകാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഡോക്ടർമാർ നാട്ടിൽ ഒരുപാട് ഉണ്ടല്ലോ, അവരെ കാണിക്കുക. ഇങ്ങനെ ഫേക്ക് ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. മലയാളികൾ നമ്മൾ എത്ര വിദ്യാഭ്യാസ സമ്പന്നരാണെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ എളുപ്പപ്പണി നോക്കുകയാണത്.
1: സാർ, എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ ഒരു എപ്പിസോഡിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം വെച്ചാൽ ഇത് ഈ പൈൽസ് ഉണ്ടാവുന്നത് എൻ്റെ എന്തോ ഒരു കുറവുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് അതിൽ ഈ നാണക്കേട് തോന്നുന്നത് എനിക്കെന്തോ കുറവുള്ളതുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉള്ളത്.

0: കൊണ്ടാണ് ഇങ്ങനത്തെ ആളുകളിലേക്ക് പോകുന്നത്. ഇത്
1: ആ ആ
0: നോർമലാണ്, ഇത് നമ്മുടെ ശരീരത്തിൽ നമ്മുടേതല്ലാത്ത,
1: അതെ
0: നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രൂപത്തിലാണല്ലോ ഇതിൻ്റെ ഇത് ഉണ്ടാവുന്നത്.
1: തീർച്ചയായിട്ടും
0: അപ്പോൾ
1: തീർച്ചയായിട്ടും
0: ജോലി, ആ ജോലിൻ്റെ സിറ്റുവേഷൻ, ഇതൊന്നും നമ്മുടെ ഇതിൽപ്പെട്ടതല്ലല്ലോ,
1: നമ്മൾ നിയന്ത്രണത്തിൽ
0: ആ
1: പെട്ടതല്ല.
0: ഒരു ബോധവൽക്കരണമാണ് ശരിക്കും ആദ്യം ഇത്
1: തീർച്ചയായിട്ടും
0: വേണ്ടത്.
1: വേണം വേണം. ഇത് നമ്മുടെ തെറ്റുകൊണ്ട് വരുന്നതല്ല, നമ്മുടെ വൃത്തികേട് കൊണ്ട് വരുന്നതല്ല, ആ വൃത്തിയില്ലായ്മയോ നമ്മൾ വൃത്തിയായി കഴുകാത്തതുകൊണ്ടോ കുളിക്കാത്തതുകൊണ്ടോ വരുന്നതല്ല. പല തെറ്റിദ്ധാരണയുണ്ട്, പല തെറ്റിദ്ധാരണ. അതുപോലെ നമ്മളിത് മറച്ചു വെക്കുന്ന ഭാഗമാണ്, മറ്റാരെയും കാണിക്കാത്ത ഭാഗമാണ്. നമ്മൾ ചെറുപ്പം മുതലേ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ടല്ലേ നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് മറ്റാരും കാണാത്ത അവയവങ്ങൾ തന്നെയാണ് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഫുള്ള്. നമ്മുടെ കിഡ്നി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ പോലും കണ്ടിട്ടില്ല. അതുപോലെയുള്ള അവയവങ്ങൾക്ക് അസുഖം വന്നാൽ ചികിത്സിക്കില്ലേ? ഹൃദയം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വന്ന അസുഖം വന്നാൽ ചികിത്സിക്കില്ല. അതുപോലെ തന്നെ മലദ്വാരം ആരും കണ്ടിട്ടില്ല, ആരും നമ്മൾ കാണിക്കാറുമില്ല, പക്ഷെ അസുഖം വന്നാൽ
0: ചികിത്സിക്കണം. അവിടെ ശരിക്കും ഒരു സ്വകാര്യ അവയവമാണെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് അത് എല്ലാ ഈ സംസാരങ്ങളിൽ പൊതുവെ മുലക്കുരു
1: അതൊരു പരിഹാസത്തിന്റെ വേർഡായിട്ടാണ് മാറി. മറ്റേ പല മാധ്യമങ്ങളിൽ ഇത് പരിഹസിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കായിട്ട് മാറ്റി, അത് നമ്മൾ തിരുത്തേണ്ടതുണ്ട്.
0: അൺകോൺഷ്യസ്ലി ആ ഒരു ബോധം എല്ലാവരും
1: എല്ലാവരിലും ഉണ്ട്.
0: അതാണ്. അപ്പൊ ഏതായിരുന്നാലും എനിക്ക് തോന്നി ഈ ഒരു എപ്പിസോഡിൽ ഞാനാണ് എനിക്കന്നെ ഭയങ്കര ഒരു ഇതായി തോന്നി, കാരണം നമുക്ക് ഇതുപോലെ കുറെ ധാരണകൾ ഉണ്ട്.
1: അതെ, തീർച്ചയായിട്ടും.
0: അപ്പോ സാറ് ഭയങ്കര ഉപകാരപ്രദമായി. എനിക്ക് ലാസ്റ്റ്
1: ഫിസ്റ്റുലയും കൂടെ നമുക്ക് പറയാം. ഫിസ്റ്റുലയിൽ പലപ്പോഴും ഈ രണ്ട് പേശികളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ട് പേശികൾ വരുന്നൊരു ഭാഗമാണിത്. അപ്പോൾ ഇവിടെ പഴുപ്പ് വരുന്ന സമയത്ത് രണ്ട് പേശികൾക്കിടയിൽ പഴുപ്പ് വരാം, രണ്ട് പേശികൾക്ക് പുറത്ത് പഴുപ്പ് വരാം, അങ്ങനെ പല ഏരിയകളിലും പഴുപ്പ് വരുന്നതനുസരിച്ച് ഫിസ്റ്റുല പല ടൈപ്പും ഉണ്ട്. പിന്നെ ലോ ഫിസ്റ്റുല ആൻഡ് ഹൈ ആനൽ ഫിസ്റ്റുല, അങ്ങനെ രണ്ട് പല ടൈപ്പും ഉണ്ട്. ഫിസ്റ്റുല ഒരു പേര് മാത്രമാണ്. അത് നമ്മൾ ആ രോഗിയിൽ എങ്ങനെ പഴുപ്പ് വന്നു, ഏത് രീതിയിൽ ട്രാക്ക് രൂപപ്പെട്ടു എന്നുള്ളതിനനുസരിച്ച് ചികിത്സയിൽ വ്യത്യാസം ഉണ്ടാവും. പലർക്കും ചെറിയ ട്രാക്കായിരിക്കും, ലോ ആനൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ട്രാക്കായിരിക്കും, അതിലുള്ള ചികിത്സയല്ല ഹൈ ആനൽ ഫിസ്റ്റുലയിൽ ഉണ്ടാകുന്നത്. രണ്ട് പേശികൾക്ക് ഇടയിലുള്ള ഫിസ്റ്റുല ട്രാക്കുകളുണ്ട്, രണ്ട് പേശികളും കടന്നു പോകുന്ന ഫിസ്റ്റുല ട്രാക്കും ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചികിത്സയുടെ രീതി വ്യത്യാസം ഉണ്ടാവും. പലപ്പോഴും ശസ്ത്രക്രിയ പരാജയപ്പെടുന്ന രോഗം കൂടിയാണ് ഫിസ്റ്റുല. അതിന് കാരണം എന്താ വെച്ചാൽ, ഈ പഴുപ്പ് സർജറി ചെയ്ത് ആ ട്രാക്കിനെല്ലാം നീക്കം ചെയ്ത് എത്ര തന്നെ ആ ഒരു ഹോൾ ക്ലീൻ ചെയ്ത് ഉണക്കിയെടുത്താലും അതിനകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ സ്പോട്ട് പഴുപ്പ് ബാക്കിയായിട്ടുണ്ടെങ്കിൽ വീണ്ടും, ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ച പോലെ, പഴുപ്പ് ഇങ്ങനെ വലുതായി വലുതായി എൻലാർജ് ചെയ്ത് പഴുപ്പ് കൂടി കൂടി കൂടി അതേ സ്ഥലത്ത് തന്നെ പൊട്ടി. അപ്പോൾ ആളുകൾ പറയും സർജറി ചെയ്ത് അതേ സ്ഥലത്ത് പിന്നെയും പഴുപ്പ് പൊട്ടി വന്നു എന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ക്ഷാരസൂത്ര ചികിത്സ. അതിന് ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ ട്രാക്കിലൂടെ ഒരു പ്രത്യേക മരുന്ന് പുരട്ടിയ ത്രെഡ് കടത്തി വെക്കുകയാണ് ചെയ്യുക. ആ ത്രെഡ് അവിടെ വരുമ്പോൾ തന്നെ ഈ ട്രാക്കിനകത്ത് എപ്പിത്തീലിയൽ ലൈനിങ് എന്ന് പറഞ്ഞിട്ടൊരു കോട്ടിംഗ് ഉണ്ട്. ഈ കോട്ടിംഗ് ഡിസിൻറ്റഗ്രേറ്റ് ആവും, അതൊന്ന് അലിഞ്ഞ പോലെയായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ ആ ഭാഗത്തേക്ക് ശരീരത്തിൽ മുറിവുണക്കുന്ന കോശങ്ങൾക്ക് കടന്നു കയറാൻ പറ്റാത്ത രീതിയിൽ ഒരു കോട്ടിംഗ് ഉണ്ടാവും ഈ ട്രാക്കിനകത്ത്. ആ കോട്ടിംഗ് അലിഞ്ഞിട്ട് അങ്ങോട്ട് ഈ കോശങ്ങൾ എൻ്റർ ചെയ്യാൻ തുടങ്ങും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെറിയൊരു ഭാഗം പേശിയാണ്, ഇത് പേശി കടന്നിട്ടാണ് ഈ പലപ്പോഴും ഈ ട്രാക്ക് പോകുന്നത്. പേശി ഒറ്റയടിക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ നാരുകൾ രണ്ട് സൈഡിലേക്കും വലിഞ്ഞു പോയിട്ട് മലത്തിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നഷ്ടപ്പെടും.
0: ആ
1: നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിന് ചികിത്സയും ഇല്ല, വളരെ ബുദ്ധിമുട്ടാണ് അത്. അപ്പോൾ രോഗിക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ ഇതിൻ്റെ രോഗത്തെക്കാൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ജീവിതകാലം മുഴുവൻ ഉണ്ടാവുന്നത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും മല ഇങ്ങനെ ഇന്നറിലേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥ. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഒരു സർജറി കഴിഞ്ഞ പേഷ്യൻ്റ്, 23 വയസ്സുള്ള പേഷ്യൻ്റാണ്. അവന് സർജറി ചെയ്തിട്ട് ഈ ഒരു പ്രശ്നം വന്നു. അവന് കസ്റ്റമറായിട്ട് ഷോപ്പിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മല ഇറങ്ങി വരുന്നൊരു വിഷമം. അവന് കരയായിരുന്നു എൻ്റെ അടുത്ത് വന്നിട്ട്. ഒരു സർജറി ചെയ്ത് പോയതാണ്. സർജൻ ചെയ്ത സമയത്ത് അത് പേശി കട്ടായി പോയെന്ന് തോന്നും. പക്ഷേ ഫിസ്റ്റുലയിൽ ഉള്ള റിസ്ക്കാണ്, അതായത് പേഷ്യൻ്റെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും ചെയ്യുക. പക്ഷേ അങ്ങനെയുള്ള പേശി കട്ടാവാൻ സാധ്യ
0: സർജറി തന്നെ അതിൻ്റെ
1: റിസ്കി സർജറിയാണ് ആക്ച്വലി. അല്ല, അതിന് ഏറ്റവും നല്ല രീതി എന്ന് വെച്ചാൽ ആയുർവേദത്തിൽ നമ്മുടെ സുശ്രുതാചൻ പണ്ട് മുതൽക്കേ ചെയ്ത ക്ഷാരസൂത്ര ചികിത്സയാണ് അതിൽ ഏറ്റവും ബെസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ
0: പോലെ
1: അതിനകത്തേക്ക് ഈ ത്രെഡ് ഒരു പ്രത്യേക മരുന്ന് കടത്തിയ ത്രെഡ് കടത്തി വെക്കുന്നു. സർജിക്കൽ ത്രെഡിൽ തന്നെ നമ്മൾ മരുന്ന് പുരട്ടിയിട്ട് അത് ഉണക്കിയെടുക്കുന്നതാണ്. ആ മരുന്നടക്കം മരുന്നും എല്ലാം അലിഞ്ഞിങ്ങ് പുറത്തേക്ക് പോരും. അപ്പൊ പഴുപ്പിന് പോരാനൊരു വഴി കിട്ടും. പഴുപ്പിന് ഇങ്ങനെ ഒഴുകി ഒഴുകി പോകാനുള്ള വഴി കിട്ടും. പ്ലസ് നമ്മൾ കുറച്ച് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു ഭാഗം കൂടെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. ആ ത്രെഡ് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ ചെറിയ ഭാഗം പതുക്കെ കട്ടായി വരും. ആ ഭാഗം പതുക്കെ മുറിവ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി വരും. അവിടെയുള്ള പഴുപ്പെല്ലാം പോയി തീരും. അവിടേക്കെല്ലാം ഗ്രാനുലേഷൻ ടിഷ്യൂസ് എന്ന് പറയുന്ന പുതിയ കോശങ്ങൾ വന്ന് ഫില്ലാവും. പിന്നെ അടുത്ത ആഴ്ചയിൽ വീണ്ടും കുറച്ച് ടൈറ്റ് കൂട്ടി കൂട്ടി കൊടുക്കുമ്പോൾ കുറച്ച് ചെറിയൊരു ഭാഗം കൂടെ കട്ടാവും. ആ കട്ടായ ഭാഗം അത് ആ ഒരാഴ്ച കൊണ്ട് തന്നെ ഒന്ന് ഉണങ്ങി വരും, ഒന്ന് ഹീലായി ഹീലായി വരും. അങ്ങനെ സ്ലോ കട്ടിങ് ആൻഡ് ഹീലിംഗ്, ആ സൈമൾട്ടേനിയസ് കട്ടിങ് ആൻഡ് ഹീലിംഗ്, ഒരേ സമയം കട്ടാവുന്നു, കട്ടായ ഭാഗം ഉണങ്ങുന്നു, അടുത്ത ഭാഗം കട്ടാവുന്നു, ആ ഭാഗം ഉണങ്ങുന്നു, അടുത്ത ഭാഗം കട്ടുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പേശിയുടെ ഇന്റഗ്രിറ്റി നഷ്ടപ്പെടുന്നില്ല. സർജറി ആകുമ്പോൾ അതിൽ ആ ഫൈബറുകൾ പെട്ടെന്ന് കട്ടായി പോകാനുള്ളൊരു പ്രോബ്ലം സാധ്യത ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ട് സൈഡിലേക്ക് വലിഞ്ഞങ്ങ് പോകും,
0: അപ്പോൾ പിന്നെ നിയന്ത്രിക്കാം,
1: പിന്നെ അതിൻ്റെ ടോണ് നഷ്ടപ്പെട്ടു, അത് നിയന്ത്രണം ഇല്ലാതായി. അപ്പോൾ ആ ഒരു പ്രശ്നം. അപ്പോൾ മാത്രമല്ല സർജറി ചെയ്താൽ പെട്ടെന്ന് തന്നെ രണ്ടാമത് വരാനുള്ള സാധ്യതയുണ്ട്. 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത് പഴുപ്പ് വന്നു എന്ന് പേഷ്യൻസ് കംപ്ലയിൻറ്റ് പറയാറുണ്ട്. ആ ഒരു റിസ്ക്കും ഇതിലില്ല. വിജയശതമാനം ശരിക്കും ശാസ്ത്ര ചികിത്സയിൽ കൂടുതലാണ്. പൊതുവേ പഠനങ്ങൾ പറയുന്നത് 96.4% വിജയസാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് ക്ഷാരസൂത്ര ചികിത്സയിൽ. അതുകൊണ്ട് അപ്പോൾ സർജറി ആണെങ്കിൽ പല കേസിനനുസരിച്ച് 14-40% വരെയൊക്കെ വിജയിക്കാൻ സാധ്യതയുള്ളൂ, മനസ്സിലായോ? അപ്പോൾ ആ വിജയശതമാനം കൂടുതലുള്ള ചികിത്സ ശരിക്കും ആയുർവേദത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പല സർജന്മാരും ഇതിൽ ഈഗോ കാണിക്കുന്ന പല സർജന്മാരുണ്ട്. പക്ഷെ ഈഗോ അല്ലല്ലോ, നമ്മൾ രോഗിയുടെ ഇത് രോഗശമനമാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് പല പ്രഗത്ഭരായ സർജന്മാരും കോഴിക്കോട് ബേബി മെമ്മോറിയൽ പോലത്തെ വലിയ ഹോസ്പിറ്റലുകൾ, ഞാൻ അങ്ങനെ ഡോക്ടറെ പേരെടുത്തും പറയുന്നില്ല, അങ്ങനെയുള്ള വലിയ ഹോസ്പിറ്റലുകളിൽ നിന്ന് പോലും റെഫർ ചെയ്തിട്ടുണ്ട് എൻ്റെ അടുത്തേക്ക്. ഞാൻ പഠിക്കുന്ന സമയത്ത് മനസ്സിലായിട്ടുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫറൻസ് വന്നിട്ടുണ്ട്. ഡോക്ടേഴ്സിൻ്റെ ആരും ഞാൻ പേര് പറയുന്നില്ല, ഈ ക്ഷാരസൂത്ര ചികിത്സ ചെയ്യാനായിട്ട് റെഫർ ചെയ്യുന്ന ഡോക്ടേഴ്സ് ഒരുപാട് ധാരാളമുണ്ട്, മനസ്സിലായി? അപ്പോൾ അത് അതിന് കാരണം എന്താണ്, ക്ഷാരസൂത്രയിലെ വിജയശതമാനം കൂടുതലാണ്, 96.4% പഠനങ്ങൾ പറയുന്നത് തന്നെ ഉണ്ട്. അപ്പം അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഈ ഒരു മേഖലയിലെ രോഗങ്ങളിൽ ആയുർവേദത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ ആയുർവേദം കുറച്ചൊന്ന് മികച്ചു നിൽക്കുന്നത്. ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെല്ലാം കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജികളും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ആണ്
0: ചെയ്യുന്നത്.
1: അതാണ് ആയുർലോകം ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത, അതാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ പേഷ്യൻറ്റിൻ്റെ ആ ഒരു സേഫ്റ്റി കൂടെ പരിഗണിച്ച്.
0: മലപ്പുറം ജില്ലയിലെ അരീക്കോട്,
1: അരീക്കോട് മുക്കം റോഡിൽ വരുമ്പോൾ കുറ്റുവിളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ പുതിയ ബിൽഡിങ്, അപ്ഗ്രേഡഡ് ബിൽഡിങ് അവിടെയാണ്. നമുക്കിതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ഇതിന് ഒരുപാട് റിക്വയർമെൻ്റ് ഉണ്ട്. ജനങ്ങൾ ഇതിൽ നല്ലൊരു ചികിത്സയുടെ ഒരു പോരായ്മ പലപ്പോഴും ഉള്ളൊരു മേഖലയും കൂടെയാണ് ഇത്.
0: വ്യാജന്മാർ കൂടുതൽ
1: കടന്നു വരാൻ സാധ്യതയുള്ള, ഇപ്പോഴും കറന്റ്ലി വ്യാജന്മാർ വാഴുന്നൊരു മേഖലയാണ് പൈൽസ് ചികിത്സ. അവിടേക്ക്
0: സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്
1: തീർച്ചയായും. അപ്പോൾ മുമ്പൊരു സുഹൃത്ത് പറഞ്ഞിരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലേക്ക് എത്തിയോന്ന് അറിയാനും മൂലക്കുള്ള ബോർഡ് ഉണ്ടോ നോക്കിയാൽ മതി. അതുപോലെയാണ് അവസ്ഥ. കാരണം എല്ലായിടത്തും ഈ വ്യാജന്മാരിങ്ങനെ വ്യാപിച്ച് കിടക്കണം. ഇവരെ തുരത്തേണ്ട പണി ഡോക്ടേഴ്സിൻ്റെതല്ല, അത് സർക്കാരിൻ്റെ പണി, ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്.
0: സാർ, അവസാനമായിട്ട് നമുക്ക് പിന്നെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുമെന്ന് തോന്നി, ഒരു രോഗിയാവട്ടെ ഇത് കേൾക്കുന്നവരാവട്ടെ, നമ്മൾ രോഗങ്ങളൊക്കെ പലപ്പോഴും നമ്മളെ നിയന്ത്രണത്തിലല്ലാതെയും നമ്മുടെ അശ്രദ്ധ കൊണ്ട് വരുന്നുണ്ടാവും.
1: പക്ഷെ
0: ഇത്തരം രോഗങ്ങളിലേക്ക് ഒരു നോർമൽ ഒരാൾ എന്തൊക്കെ ഭക്ഷണക്രമത്തിലാവട്ടെ വ്യായാമത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം?
1: പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണത്തിൽ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കുക, പഴങ്ങൾ. പലപ്പോഴും നമ്മൾ ഈ കീടനാശിനിയുടെ പേരും പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് കഴിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കീടനാശിനി നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല, ഈവൻ ചോറ് പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നോക്കണ്ട. ഈ ഫ്രൂട്ട്സ് പഴങ്ങൾ കഴിച്ചിട്ട് വരുന്ന അസുഖങ്ങളെക്കാൾ പഴങ്ങൾ കഴിക്കാതെയാണ് അസുഖങ്ങൾ വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സ് കൂടുതൽ ഉൾപ്പെടുത്തുക. പല ഭക്ഷണത്തിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഫ്രൂട്ട്സ് ദഹിക്കാൻ, പല ഫ്രൂട്ട്സും ദഹിക്കാൻ വെറും 15 മിനിറ്റോളം മതി. അപ്പോഴത്തേക്ക് അത് ദഹിച്ച് അതിൽ നിന്ന് പോഷകങ്ങൾ ആഗിരണം ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഫ്രൂട്ട്സ് കഴിച്ചൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുക. അതിൽ കൂടുതൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക, കുറച്ച് മീനോ അല്ലെങ്കിൽ ചിക്കനോ ബീഫോ ഒക്കെ ഉൾപ്പെടുത്താം. മീനിൽ തന്നെ പലപ്പോഴും ചെറിയ മത്സ്യങ്ങളാണെങ്കിൽ നല്ലതായിരിക്കും. ഈ ശൽക്കങ്ങളുള്ള മീനുണ്ടല്ലോ, നാട്ടുകാർ പലതും പറയും, ചെളുക്ക ചുണങ്ങെന്നൊക്കെ പറയുന്നത്. ഈ സാധനങ്ങളുള്ള മത്സ്യം കഴിക്കുന്നത് നല്ലതാണ്. അത് ആകുമ്പോൾ മലബന്ധത്തിൻ്റെ സാധ്യത വളരെ കുറവാണ്. വലിയ കഷ്ണം മീനുകൾ, അയല പോലത്തെ മീനുകളൊക്കെ മലബന്ധ സാധ്യത ഉണ്ട്. എന്നാലും മറ്റ് വെജിറ്റബിൾസിനോട് മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല. ചിക്കനും ബീഫും കഴിക്കുകയാണെങ്കിലും അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് ചേർത്ത് കഴിക്കുക. ഉച്ചയ്ക്ക് ചിക്കൻ ചോറും കഴിച്ചിട്ട് രാത്രി വെജിറ്റബിൾസ് കഴിച്ചിട്ട് കാര്യമില്ല. ഇതോടൊപ്പം തന്നെ മിക്സ് ചെയ്ത് കഴിക്കുക. പിന്നെ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ഇന്റർമീഡിയറ്റ് ആയിട്ട് വെള്ളം കുടിക്കുക. ഓരോ മണിക്കൂർ കൂടുമ്പോൾ ചെറിയൊരളവിൽ വെള്ളം ഇങ്ങനെ കുടിച്ചു കൊടുക്കുക. അതുപോലെ നന്നായിട്ട് വ്യായാമം, ശരീരം ഇളകുന്ന രീതിയിൽ വ്യായാമങ്ങൾ ചെയ്യുക.
0: പ്രത്യേകിച്ച് ഇത് ഈ രോഗം വരാൻ ചാൻസ് ഉള്ള ആളുകൾ, അപ്പം നിന്ന് പണിയെടുക്കുന്ന ആളുകൾ
1: ഇരുന്ന് തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഒരു 3 മിനിറ്റെങ്കിലും ശരീരം ഒന്ന് ഇളക്കണം, ഒന്ന് നടക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോയാലേ നമുക്കിത് വരാതെ തടയാൻ പറ്റും. ഇനി വന്ന് നമ്മൾ ചികിത്സിച്ച് ശസ്ത്രക്രിയൊക്കെ ചെയ്ത് മാറ്റിയ രോഗികളാണെങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് ജീവിതകാലം മുഴുവൻ വരാതെ നമുക്കൊരു പരിധിവരെ തടയാൻ
0: പറ്റും. അതെ. അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. വളരെ പ്രസക്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കിയുണ്ടായി. പ്രിയമുള്ള ശ്രോതാക്കളെ, പ്രീസ് റേഡിയോ ആരോഗ്യ വിചാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇത്രയും ഡീപ്പായിട്ടുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് മറ്റൊരു സന്ദർഭത്തിൽ ഇതുപോലെ ഡോക്ടറുടെ സേവനം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുകയാണ്. ഈ എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഡോക്ടർക്കും ഇത്രയും നേരം സംസാരിച്ചതിനും പ്രീസ് റേഡിയോയുടെ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല തുടങ്ങി മൂലവ്യാധികളും കാരണങ്ങളും. അവതരിപ്പിച്ചത് ഡോക്ടർ അമീർ ആയുർലോകം, കൂടെ പീസ് റേഡിയോ പ്രതിനിധി അബ്ദുസലാം വീട്ടി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا
2: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
3: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
4: سيد الاستغفار
1: اللهم أنت ربي لا إله إلا أنت
3: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوവേ നീയാണ് എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക്കൽ ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي اون اللاد ارادن الله اونിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

0: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

ഇന്നലകൾ കൊഴിഞ്ഞുപോയി, നാളെയാകട്ടെ അജ്ഞവുമാണ്. നമ്മുടെ മുമ്പിലുള്ളത് ഈ നിമിഷം മാത്രമാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഈ ഒരു അവസരത്തെ, ഈ ഒരു നിമിഷത്തെ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കാം. ഏവർക്കും പീസ് റേഡിയോയുടെ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ലൈവ് സെഷൻ പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ നിന്ന് ഹോസ്റ്റ് ചെയ്യുന്നത് ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെർപ്പുളശ്ശേരി. ഇന്ന് 2026 ജൂൺ 2, ഹിജ്റ വർഷം 1447, ദൽഹിജ്ജ 15, കൊല്ലവർഷം 1201, ഇടവം 19.

0: പുതിയൊരു അധ്യയന വർഷത്തിന്റെ തുടക്കത്തിലാണ് നമ്മളുള്ളത്.
1: തീർച്ചയായും.
0: അപ്പോ ഇന്നലെ ഉച്ച മുതല് സോഷ്യൽ മീഡിയകളിലൂടെ നമുക്കിങ്ങനെ വരുന്ന ഒരുപാട് വാർത്തകൾ, വീഡിയോകൾ, പുതിയ സ്കൂളിലേക്ക് ആ ഒരു പുതുവത്സര പുതു പ്രവേശനോത്സവത്തിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികളുടെ ആ വീഡിയോ, അതിൽ കരയുന്നവര്, ചിണുങ്ങുന്നവര്, കൊഞ്ചുന്നവര്, വാശി പിടിക്കുന്നവര്, ടീച്ചറിന്റെ അടുത്ത് നിന്ന് കൊതറി ഓടാൻ ശ്രമിക്കുന്നവര്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂട്ടത്തിൽ എനിക്ക് മനോഹരമായി തോന്നിയ ഒരു കാഴ്ച ഞാനിവിടെ പങ്കുവെക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ, അദ്ദേഹം പങ്കെടുത്ത ഒരു പ്രവേശനോത്സവത്തില് ഒരു ലഡു ഒരു കുട്ടിക്ക് കൊടുക്കുന്നുണ്ട്, LKG കുട്ടിക്ക്. കുട്ടിക്ക് ലഡു വേണ്ട, മന്ത്രിമാമൻ എടുത്താ മതി എന്നെ. അപ്പോ മന്ത്രിമാമൻ എടുത്തു, എടുത്തപ്പോ കുട്ടി കരച്ചിൽ നിർത്തുന്നുണ്ട്, ഹാപ്പി ആവുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള മനോഹരമായ രംഗങ്ങൾ നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോ ഇങ്ങനെ കടന്നു പോകുന്നത്. ഇപ്പൊ ചിലപ്പോ ഈ ലൈവൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോ ചില വീടുകളിൽ ഭയങ്കര ഇടിയും ബഹളായിരിക്കും.
1: അതെ,
0: എന്തിന്
1: ഇപ്പൊ ഈ മദർസയിലേക്ക് ഇപ്പോ അതിന്റെ പ്രവേശനോത്സവം കഴിഞ്ഞു, അപ്പൊ മദർസയിൽ പോവാനുള്ള ഒരു യുദ്ധം.
0: അതെ,
1: അതേപോലെ തന്നെ സ്കൂളിലേക്ക് ഞാൻ പോകൂല എന്ന് പറയുന്ന യുദ്ധം. ശരി, അപ്പൊ അങ്ങനെ കുറെ സംഗതികളുണ്ട്. അപ്പൊ എന്നൊരു ടാസ്ക് നമുക്ക് രക്ഷിതാക്കൾക്ക് കൊടുക്കാം.
0: തീർച്ചയായും.
1: ഇന്നത്തെ ടാസ്ക് എന്താണ്?
0: ഇന്നത്തെ ടാസ്ക് ഈ ഒരു മനോഹരമായ ഈ ഒരു രംഗം ഇപ്പോൾ നിലവിലുള്ള വീടുകൾ ഏതൊക്കെയാണ്, അഥവാ ഒരു വാശി പിടിക്കുക, ഞാൻ സ്കൂളിൽ പോവില്ല, LKGയിലേക്ക് പ്രവേശിക്കുന്ന നല്ല കരഞ്ഞിട്ടാണോ, അതല്ല ഹാപ്പി ആയിട്ടാണോ, അവൻ വളരെ താല്പര്യത്തോടു കൂടിയാണോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത്, അതല്ല ഞാനില്ല ഈ പരിപാടിക്ക് എന്ന നിലക്ക് മാറി നിൽക്കുകയാണോ പറഞ്ഞപ്പോഴാണ് എന്താണ് കുട്ടിയും ഒരു ആ കുട്ടിയുടെ രക്ഷിതാവും ബസ് കാത്തിക്കാണ്. അപ്പൊ കുട്ടിക്ക് ബസ് ഏതാണെന്ന് അറിയണില്ല. കുട്ടി നല്ല താല്പര്യത്തോടെ ഒരു വീഡിയോ ആണ്, കുട്ടി നല്ല താല്പര്യത്തോടെ ഇങ്ങനെ നിന്നിട്ട് കൈ കാണിക്കുകയാണ്. കൈ കാണിക്കുമ്പോ എന്താണത്? സ്കൂൾ ബസ്സാണ്. അത് സ്കൂൾ ബസ് ആണെന്ന് അറിഞ്ഞപ്പോ കുട്ടിയുടെ ഒരു രംഗുണ്ട്, ഓടുന്ന ഒരു രംഗുണ്ട്. അപ്പൊ അവൻ കരുതിയത് ഒരു പക്ഷേ അമ്മയോടൊപ്പം സാധാ ബസ് കയറി പോവാണ്. അങ്ങനെയുള്ള വീഡിയോകളും അങ്ങനെയുള്ള രംഗങ്ങൾ, അപ്പൊ ഒരു വല്ലാത്തൊരു ഓർമ്മയാണ്. ഇൻഷാല്ലാ ഓർമ്മകൾ ഇവിടെ പങ്കുവെക്കപ്പെടട്ടെ. പ്രതികരണങ്ങളിലേക്ക് നമുക്ക് ഇൻഷാല്ലാ നോക്കാം.
1: നമ്മളുടെ കൂടെ സഞ്ചരിക്കുന്ന സലാം പറഞ്ഞ് വളരെ നേരത്തെ തന്നെ നമ്മുടെ കൂടെയുള്ള ആളുകളിലേക്ക് പോയി പെട്ടെന്ന് തിരിച്ചു വരാം. ഉമൈബ കല്ലടിക്കോട്, ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, വി ടി ഷാജിദ വല്ലപ്പുഴ, അമീർ ടി എടത്തനാട്ടുകര, അഷ്റഫ് വി പാലക്കാഴി, സുബൈദ ഇസ്മായിൽ മടിക്കേരി, ഐഷ മുഹമ്മദ് മുളവൂർ, നബീസ ഒറ്റപ്പാലം, സെഫിയ കെ തിരൂരങ്ങാടി, റംല എടത്തനാട്ടുകര, ഷാഹിദ വെള്ളാങ്കല്ലൂർ, മുഹമ്മദ് കബീർ പുള്ളിപ്പാടം, അൻവർ വി എടത്തനാട്ടുകര, അസ്ന കടമ്പഴിപ്പുറം, സുലേഖ തിരുവാലി, സൈനബ കടമ്പഴിപ്പുറം, നാദിറ ഇടിമുഴിക്കൽ, നഫീസ പി എ താമരശ്ശേരി, മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, ബുഷറ കെ മുറയൂർ, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ജുമൈലത്ത് തുറക്കൽ, സാജിദ കാലിക്കറ്റ്, ഷിഹാബ് കൽപ്പറ്റ വയനാട്, ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളം, മുംതാസ് ബേപ്പൂർ, സൈനാബി പി എൻ കാലിക്കറ്റ്, ഹൈറുനീസ അഷ്റഫ് പടിഞ്ഞാറത്തറ വയനാട്, റംല ബി വി തത്തപ്പിള്ളി, ജുവൈന എൻ പറവൂർ, നബീസത്ത് കൊല്ലം, മഞ്ചാലമൂട്, ഐഷ അങ്ങാടിപ്പുറം, സെറീന കെ പി പെരിന്തൽമണ്ണ, അൻവർ എൻ ടി മുട്ടിൽ വയനാട്, മിനിയ മറിയം വണ്ടൂർ, ബഷീർ ഒ കെ മൂവാറ്റുപുഴ, സൗദത്ത് പി കെ പാലക്കാട്, നസീമ അഷ്റഫ് തിരുവേഗപ്പുറ, സലീന തോട്ടശ്ശേരിയറ, റുഖിയ പി ചെമ്പക്കുത്ത്, സെഫിയ അടപ്പാൾ, റംലത്ത് ചുങ്കത്തറ, ഹൈറുനീസ തെക്കിൽ വി മൈമൂന പാറപ്പുറം, സമീറ കൊയിലാണ്ടി, സന ഒറ്റപ്പാലം, സഫിയ അടപ്പാൾ, ജമീല വി കെ പൂനൂർ, ഹൈറുനീസ ആലുവ, ആയിഷ പി പത്തപ്പിരിയം, സഫിയ കെ തിരൂരങ്ങാടി, സെറീന വി പി വളാഞ്ചേരി, റഷീദ എൻ കെ കാഞ്ഞിരോട്, അബ്ദുൽ ഹമീദ് സി കഴിയൂർ, ഉമ്മു കുൽസു ചിറമംഗലം, ഹലീമ കെ മുഹമ്മദ് പാങ് സെൽമത്ത് എലൂർ, ഉമൈബ കുറ്റ്യാടി, നാഫിയ പൊന്നാനി, സീനത്ത് തിരൂരങ്ങാടി, സബീല പാലക്കാട്, സെമീജ പാറൽ, ഖദീജ സാലിഹ് പട്ടാമ്പി, സജീന എം കെ കാഞ്ഞിരമറ്റം, നസീമ ചക്കുംകടവ്, സൽമാൻ ഒറോടംപാലം, ലൈല പടിയൂർ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നമ്മുടെ മോർണിംഗ് ലൈവ് സെഷനിൽ വളരെ ഹൃദ്യമായ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മധുരം ഖുർആൻ, ശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബക്കറയിലെ വചനമാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർക്കുന്നത്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ ഖിറാഅത്താണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. 1952 സൗദി അറേബ്യയിലെ മക്ക പ്രവിശ്യയിലുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യകാലത്തിൽ തന്നെ ഖുർആൻ പാരായണത്തിൽ അസാധ്യമായ അസാധാരണമായ പ്രതിഭ കാണിച്ച ആ കുട്ടിയെ മക്കയിലെ പ്രശസ്ത ഖുറാൻ അധ്യാപകരിൽ നിന്ന് തജ്വീദ്, ഖിറാഅത്ത് എന്നിവയിൽ ആഴത്തിലുള്ള പഠനം നടത്തുകയുണ്ടായി. ലോകത്തെ ഒരു ഹൃദയസ്പർശിയായ ശബ്ദ ശൈലി ഖുറാൻ പാരായണത്തിലുണ്ടാക്കിയെടുത്ത ഒരു വ്യക്തി കൂടിയാണ് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ള. മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഇമാമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായി വന്ന ഇന്നത്തെ മധുരം ഖുർആനിൽ സൂറത്ത് ബഖറയിലെ 126-ാമത്തെ വചനമാണ് നമ്മൾ കേട്ടത്. ആ വചനത്തിൻ്റെ സാരാംശം ഇപ്രകാരമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എൻ്റെ റബ്ബേ, നീ ഇതൊരു നിർഭയമായ രാജ്യമാക്കുകയും അതിലെ ആൾക്കാർക്ക് ഫലവർഗങ്ങളിൽ നിന്ന് ആഹാരം നൽകുകയും ചെയ്യണമേ. അതെ, അവരിൽ നിന്ന് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക്. അവൻ പറഞ്ഞു, അവിശ്വസിച്ചവനും ആഹാരം നൽകുന്നതാണ്, എന്നാൽ അവനെ ഞാൻ അല്പം സുഖമനുഭവിക്കും, പിന്നീട് അവനെ നാം നരകശിക്ഷയിലേക്ക് നിർബന്ധിതനാക്കുന്നതാണ്. ആ വന്നു ചേരുന്ന മടക്കസ്ഥാനം ഇത്ര ചീത്തയാണ്.
1: വളരെ മനോഹരമായ അയ്യാമത്തെ ശരീക്കിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അവസാനിച്ച് ഉംറയിലേക്ക് അനുവാദം കൊടുത്തൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. പ്രിയപ്പെട്ടവരെ, എത്ര കേട്ടാലും മതിവരാത്ത ഒരു ചരിത്രമാണ് ഹജ്ജിൻ്റെ നാളുകളിൽ നമ്മൾ അയവിറക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം. ഇറാഖിൽ നിന്ന് മാസങ്ങളോളം യാത്ര ചെയ്ത് മക്കയുടെ ആ ഒരു മണലാരണ്യത്തിൽ സഫാ മർവയുടെ രണ്ട് കുന്നുകൾക്കിടയിലുള്ള താഴ്വരയിൽ ഒരു വെള്ളാരം കല്ലിൻ്റെ അടുത്ത് ആ മാസങ്ങളോളം നീണ്ട യാത്രയിൽ അവശേഷിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രം ഒരു തോൽപാത്രത്തിൽ ഒരല്പം വെള്ളം വെച്ചുകൊണ്ട് ഒരു പിഞ്ചു പൈതലിനെയും അതേപോലെ തന്നെ ഭാര്യയെയും അവിടെ ബാക്കിയാക്കി കുന്നിൻ മുകളിൽ കയറി മറയാനിരിക്കുമ്പോൾ പിന്നാലെ ഓടിച്ചെന്ന് പലവരു ആവർത്തിച്ച് ചോദിക്കുന്ന ഹാജറാ ബീവിയുടെ ചോദ്യം, നിങ്ങളെങ്ങോട്ട് പോകുന്നു, നിങ്ങളെങ്ങോട്ട് പോകുന്നു എന്ന ആവർത്തനം, അത് ദിഗന്ധങ്ങളിൽ അലയൊടിച്ചെങ്കിലും ആ തിരുമൊഴിയിൽ നിന്നൊരൽപ്പം പോലും ഒരക്ഷരം പോലും ഉരിയാടാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുന്നിൻ്റെ ഇനി ഒരൽപ്പം കഴിഞ്ഞാൽ ആ ഒരു ശരീരം അപ്രത്യക്ഷമാകും എന്നുള്ള ഒരു ഘട്ടം എത്തിയപ്പോൾ മഹദി പിന്നാലെ ചെന്ന് ഓടിച്ചെന്ന് ചോദിക്കുന്ന ചോദ്യം, അല്ലാഹു അമറക്ക ഹാദ, ഇബ്രാഹിമേ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരമാണോ താങ്കൾ ഇത് ചെയ്യുന്നത് എന്ന ചോദ്യത്തിനു മാത്രം അദ്ദേഹം ചുണ്ടു തുറന്നു പറഞ്ഞു അതെ എന്ന മറുപടി കേട്ടപ്പോൾ, പിന്നീട് മഹദി തിരിഞ്ഞു വന്നപ്പോൾ അവിടെ അവശേഷിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ തീർന്നപ്പോൾ ഒരു മാതാവിനുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ആ ഒരു വിഷമാവസ്ഥ ഇന്നും നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാതോർക്കുകയുണ്ടായി. എന്ത്, ചുറ്റുഭാഗത്തും കടന്നു പോകുന്ന ആരെങ്കിലും സഹായിയായി വല്ല വർത്തക സംഘങ്ങളും കച്ചവട സംഘങ്ങളുമുണ്ടോ എന്നുള്ള ആ ഒരു പാച്ചിനൊടുവിൽ 4000-ത്തിനപ്പുറമുള്ള വർഷങ്ങൾക്ക് മുമ്പ് ഉറവു പൊട്ടിയ സംസം, ആ ഒരു കാലിനടിയിൽ നിന്ന്, കുഞ്ഞിൻ്റെ കാലിനടിയിൽ നിന്ന് ഉറവു പൊട്ടിയ ആ ഒരു വെള്ളം, അത് വലിയൊരു അത്ഭുതമായി ഇന്നും അവശേഷിക്കുമ്പോൾ നമുക്കൊക്കെ നൽകുന്ന ഒരുപാട് ഒരുപാട് സന്ദേശമുണ്ട്. അതെന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആല തയ്യാറാക്കിയിട്ടുള്ള പരലോക ഭവനം, അത് സത്യമാണ്. ഹജ്ജ് എത്രമേൽ സത്യമാണോ, സംസം എത്രമേൽ സത്യമാണോ, ലക്ഷക്കണക്കിന് ആളുകൾ ഇന്നും സംഗമിച്ചു. ആ പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് മധുരം ഖുർആനിലൂടെ കേട്ടത്. പ്രവാചകൻ്റെ പ്രാർത്ഥന, അള്ളാഹുവേ ഈ ഒരു നാട്ടിലേക്ക് ലോകത്തിൻ്റെ മുഴുവൻ മനസ്സുകളെ, അല്ലേ എൻ്റെ റബ്ബേ, ഇതൊരു റബ്ബി ജഅൽ ഹാദ ബലദൻ ആമിന, ഇതൊരു നിർഭയമായ രാജ്യമാക്കി മാറ്റണമേ. മാത്രമല്ല, വർസുഖ് അഹ്ലഹു മിനസ്സമറാത്ത്, എല്ലാ കായ്കനികളിൽ നിന്നും ഫലവർഗങ്ങളിൽ നിന്നും ഇവിടെ ലഭ്യമാക്കണേ. ആ പ്രാർത്ഥനയുടെ
0: ഒരു പൊരുളയും പോയി ത്വായിഫിലൊക്കെ അവിടെ എത്ര വിഭവങ്ങളാണെന്ന് അറിയുമോ? ഈ കായ്ക്കനികളുടെ ഒരു ശേഖരം തന്നെ അവിടെ നമുക്ക് കാണാൻ കഴിയും. എല്ലാ നിലക്കും ഈത്തപ്പഴത്തിന്റെ തന്നെ വൈവിധ്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അത് അന്ന് ആ ഒരു സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തിയ ഒരു ദുആയാണ്. ശരിക്കും ആ ദുആക്കൊക്കെ അത്രയേറെ അതൊരു വൈകാരികമായ ഒരു ടച്ച് ഫീല് ചെയ്യുന്ന ഒരു ദുആയാണത്. കാരണം മനസ്സില്ലാ മനസ്സോടെ, എന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസാവഹിച്ചുകൊണ്ടാണ് കുഞ്ഞിനെയും തൻ്റെ ഭാര്യയെയും അവിടെ ചെന്നാക്കുന്നത്. അപ്പോൾ അവിടുന്ന് തൻ്റെ വിഷമവും തൻ്റെ പ്രയാസവും അവരെ അറിയിക്കാതെ അദ്ദേഹം അത് അത്ര കടിച്ചു പിടിച്ച് മടങ്ങിപ്പോയിരുന്നുണ്ട്. അവസാനം കുറേ അപ്പുറത്തെത്തിയിട്ടാണ് അദ്ദേഹം മക്കയെ നോക്കിയിട്ട് ദുആ ചെയ്യുന്നത്. പടച്ചവനെ റബ്ബനാന്യ അസ്കൻതു മിൻ ദിയതി ബിവാദി എന്നൊക്കെ പറഞ്ഞുള്ള ആ ദുആയൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായ വിശദീകരണങ്ങൾ ഉൾക്കൊള്ളുന്ന ഇബ്രാഹിം മില്ലത്തുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാം. റുഷ്ത കാളികാവ്, സദക്കത്തുള്ള ടി കേളനല്ലൂർ, ഹൈറുനീസ ചെർപ്പളശ്ശേരി, അൻവർ മുട്ടിൽ വയനാട്, സജന ബഷീർ പിലാത്തറ, സീനത്ത് സി ടി ചുള്ളിയോട്, സബീന തത്തമംഗലം, സജീന എം കെ കാഞ്ഞിരമറ്റം, കുട്ടി യു കെ ജി ആണ്, 2 മാസം വെക്കേഷൻ, കുട്ടിക്ക് വിഷമമായിരുന്നു, June 1 സ്കൂൾ തുറക്കുമെന്ന് മെസ്സേജ് അടക്കുന്ന സമയത്ത് വന്നു, പക്ഷേ June 8 തുറക്കുന്നതെന്ന് ഈദ്ഗാഹിൽ കേട്ടപ്പോൾ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞത് കേട്ട് സങ്കടമായി. ഇൻഷാല്ലാ ശനി ഞായർ മദ്രസയും തിങ്കളാഴ്ച സ്കൂളിൽ പോകാൻ റെഡിയായിട്ടിരിക്കുന്നു എന്നതാണ് സജീന എം കെ കാഞ്ഞിരമറ്റം.
0: ഷാമില ഷംസുദ്ദീൻ വയൽക്കര, അവർ പറയുന്നത് എൻ്റെ കെ ജി കുട്ടിക്ക് പോകാൻ വലിയ ഇൻട്രസ്റ്റാണ്. പുതിയ ബോക്സും ബോട്ടിലും ഒക്കെ എടുത്ത് വെച്ച് കാത്തിരിക്കുകയാണ് പോകാൻ. പക്ഷേ എന്താണ്, 5-ാം ക്ലാസ്സുകാരനും 8-ാം ക്ലാസ്സുകാരനുമാണ് മടി.
1: അത് എല്ലാ വീടുകളിലുള്ള ഒരു സംഗതിയാണ്. അത് മിക്കവാറും വീടുകളിലൊക്കെ ഈ ക്ലാസ് കയറ്റം കൂടുന്ന ആൾക്കാർ അവർ രാജാക്കന്മാരാണ്. അവർക്ക് പോകാൻ തീരെ താല്പര്യമില്ല. അവിടെ യൂണിഫോമിൻ്റെ വള്ളി അത് ശരിയായിട്ടില്ല, അതിൻ്റെ നൂല് പുറത്തുണ്ട്, അത് പോടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നക്കാരായിരിക്കും. അതേപോലെ തന്നെ സീനത്ത് പാലക്കാട്, അമീർട്ടി അടുത്തനാട്ടുകര, ജമീല വി കെ പൂനൂർ, ഹൈറുനീസ തെക്കിൽ, എൻ്റെ പേരക്കുട്ടി ഇന്നലെ സ്കൂളിൽ പോയി മാഷാല്ല കരഞ്ഞില്ല എന്നുള്ളൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. നൌഫൽ എസ് ചുങ്കം പാലക്കാട്, അമൽ ഹമീദ് നോർത്ത് പറവൂർ, ഫാത്തിമ പി വി രാമനാട്ടുകര, റസിയ ചെങ്ങാണി, സലീമ ഒതുക്കുങ്ങൽ, ഖദീജ തൊടുപുഴ, ഫാത്തിമ മുഹമ്മദ് കൈപ്പമംഗലം, സിനിജ ആലപ്പുഴ, മുനീർ ചെമ്മനാട്, ഒരു സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. എൻ്റെ മകൾ ഫാത്തിമയുടെ നിക്കാഹ് ഇന്നലെ കഴിഞ്ഞു, അലഹമ്ദുലില്ല എന്നൊരു കമൻറ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഫാത്തിമ സ്വാലിഹ ചാത്തമുണ്ട, നാദിറ ഷാഫി വെന്നിയൂർ, ആയിഷ കരുമ്പിൽ, ഹഫ്സ ബി വി കാക്കനാട്, ഷാമില ഷംസുദ്ദീൻ വയൽക്കര, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 15
1: അതെ
0: 51 സെക്കൻഡ്. ഇപ്പോൾ വളരെ വളരെ ഏറ്റവും മനോഹരമായ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഏവരും കാത്തിരിക്കുന്ന പുലരിവട്ടം.
2: പുതു പ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: സംസാരിച്ചാൽ തെറ്റുന്നവർ എന്ന ഒരു വിഷയത്തെ അധികരിച്ചാണ് ഇന്നത്തെ പുലരിവട്ടത്തിൽ ഹാരിസ് ബിൻ സലീം നമ്മളോട് സംവദിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ചില സന്ദർഭങ്ങളിലെല്ലാം ചില പ്രശ്നങ്ങളിൽ നമ്മൾ നിസ്സഹായരായി പോവാറുണ്ട്. ഇപ്പം നമ്മുടെ വീടുകളിലുള്ള ചില കുടുംബാംഗങ്ങൾ, അതൊരു പക്ഷേ നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ സഹോദരിമാരും അവിടെ ഭർത്താക്കന്മാരുമാവാം, നാം ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബന്ധുക്കൾ, അവർ തമ്മിൽ നിരന്തരം എന്ത് സംസാരിച്ചാലും ആ സംസാരം ഒരു കലഹത്തിലോ കലാപത്തിലോ പിണക്കത്തിലോ എത്തിച്ചേരുന്നൊരവസ്ഥ. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കും, എന്താണ് ഇവർക്ക് വളരെ സന്തോഷകരമായ ഒരു ആശയവിനിമയം തീരെ സാധ്യമാകാത്തതെന്ന്. എന്ത് ചോദിച്ചാലും ആ ചോദ്യത്തിന് തിരിച്ചു പറയുന്ന മറുപടി, അത് എന്തെങ്കിലും അപാകതകൾ അതിലുണ്ടായിരിക്കും. അതിന് തിരിച്ച് ഇവർ പ്രതികരിക്കുമ്പോഴും അതേ പ്രശ്നങ്ങളുണ്ടാകും. എപ്പോഴെങ്കിലും അവർ തമ്മിൽ വളരെ സന്തോഷകരമായ ഒരു സംസാരം ഉണ്ടായെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കും. പല സന്ദർഭങ്ങളിലും അവർക്ക് സംസാരിക്കേണ്ട രീതി സ്വകാര്യമായും പരസ്യമായും നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എന്താ, ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നൊരവസ്ഥ ഉണ്ടാവില്ലേ എന്നൊക്കെ പല സന്ദർഭങ്ങളിലും അവർ പറഞ്ഞ സംസാരങ്ങളുടെ മാതൃകകൾ ഉദാഹരണങ്ങൾ എടുത്ത് തന്നെ പറഞ്ഞു കൊടുക്കും. പക്ഷേ എത്ര നമ്മൾ പറഞ്ഞാലും ആ സംസാരങ്ങൾ അതുപോലെ തന്നെ തുടരും. എന്താണ് ഇതിൻ്റെ കാരണം? നാം അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് മറ്റുള്ളവരോട് വളരെ ഭംഗിയായി സംസാരിക്കാൻ കഴിയുന്നുണ്ട്, ആശയവിനിമയങ്ങളിൽ വിജയിക്കുന്നുണ്ട്. അവരുടെ മക്കളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട മാതാപിതാക്കളോട് സംസാരിക്കുമ്പോഴൊന്നും ഈ പ്രശ്നങ്ങളില്ല. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ചില വ്യക്തികളോട് മാത്രം, അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ മാത്രമേ ഈ പ്രശ്നം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ സംസാരിക്കാൻ അറിയാത്തതാണെങ്കിൽ എല്ലാവരോടും ഉണ്ടാവണം, അങ്ങനെയുള്ള ആളുകളുണ്ട്. ആരോട് സംസാരിക്കുമ്പോഴും ആ സംസാരം ശരിയായ രൂപത്തിൽ നിർവഹിക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ പിണക്കമുണ്ടാകുന്നവരുണ്ട്. അതവരുടെ സംസാര ശൈലി അല്ലെങ്കിൽ സംസാരിക്കാൻ അറിയാത്തതിൻ്റെ പ്രശ്നമേ നമുക്ക് വിലയിരുത്താൻ പറ്റും. എന്നാൽ ഇത് ചില വ്യക്തികളോട് മാത്രം ഉണ്ടാകുമ്പോൾ അത് സംസാരത്തിലെ തകരാറുകളോ പിഴവുകളോ അല്ല എന്ന് വ്യക്തം. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് അവർ പരസ്പരം ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് ഇവിടെ അടിസ്ഥാനപരമായ കാരണം. ഒരുപക്ഷേ മാനസികമായി ഞങ്ങൾ രണ്ടും ഉൾക്കൊള്ളുന്നില്ല എന്ന ഒരറിവ് അവർക്കു തന്നെ ഇല്ല. എന്നാൽ അടിസ്ഥാനപരമായി അങ്ങനെ ഒരവസ്ഥ ഉണ്ട്. അത് ഏതെങ്കിലും അടിസ്ഥാനത്തിൽ, അത് ആരും ആവാം, ഭാര്യയും ഭർത്താവും ആവുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ, ഭാര്യയും ഭർത്താവും എന്ന നിലക്കൊരു മാനസിക ബന്ധം സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് അവർ സംസാരിക്കുമ്പോൾ തെറ്റുന്നത്. അത് മരുമകളും അമ്മായിമ്മയുമാണെങ്കിൽ അവർ തമ്മിൽ ഒരു മാനസിക ഇഷ്ടം ഉണ്ടായിട്ടില്ല. അടിസ്ഥാനപരമായി അവർ രണ്ടുപേരും, രണ്ട് വ്യക്തികളും പരസ്പരം ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. രണ്ടുപേരുമില്ല, ഒരാളുടേതാണെങ്കിലും പരിഹരിച്ചു പോകും, ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും പരിഹരിച്ചു പോകും. രണ്ടുപേരും അടിസ്ഥാനപരമായി ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അവിടുത്തെ കാര്യം. എന്തുകൊണ്ട് ഈ ഇഷ്ടക്കുറവ് ഉണ്ടാകുന്നു, ഇഷ്ടമുണ്ടാകുന്നില്ല എന്നതിന് കാരണങ്ങൾ ഉണ്ടാവാം. ഒരുപക്ഷെ തനിക്ക് ലഭിക്കേണ്ട പരിഗണനകളോ സ്നേഹങ്ങളോ അവകാശങ്ങളോ തരുന്നില്ല എന്നതായിരിക്കണം. അല്ലെങ്കിൽ തൻ്റെ കാര്യത്തിൽ ഒരു അധികാരമോ ഒരു നിർദ്ദേശമോ പറയാൻ മാത്രമുള്ള ഒരു അധികാരം എൻ്റെ മേൽ ഇവർക്കില്ല എന്ന ധാരണയായിരിക്കാം. എന്തായിരുന്നാലും ഒരു വൈകാരികമായ ഹൃദയബന്ധം അവർ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഈ ഒരു പിണക്കത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം. ഇതിനെന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ, ഒരു പരിഹാരം നമുക്ക് നിർദ്ദേശിക്കാനാവില്ലെങ്കിലും ഒരു ദീനിയായ ഒരു മനസ്സുകൊണ്ട് അത് സാധ്യമാകുമെന്നതാണ്. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഒരു സമ്പൂർണമായ തത്വമാകുന്നു. ഇത് നാം എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്, അലാ വ ഇന്ന ഫിൽ ജസദി മുൽഗ, മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. അലാ വഹിയൽ കൽബ് വൈദാ ഫസദത്ത് ഫസദൽ ജസ്തു കുല്ലുഹു, അത് തകരാറായാൽ ശരീരം മുഴുവനും തകരാറായി. അല അറിയുക വഹിയൽ കൽബ് എന്നാണ്, അതാകുന്നു ഹൃദയമെന്നാണ്. പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞ കാര്യം, ഫാദിഖി കെലിമത്തുൻ ജാമി അത്തുൻ സ്വലാഹി അറക്കാത്തി ബനി ആദം ഫസാദിക, മനുഷ്യൻ്റെ ശാരീരികമായ എല്ലാ ചലനങ്ങൾക്ക് പിന്നിലും ഹൃദയമുണ്ട്. എല്ലാറ്റിന് പിന്നിലും ഹൃദയമുണ്ട്, യാതൊരു സംശയവും. അതപ്പുറത്തൊരു ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ട് വീണ് കിടക്കുന്നു, ഇപ്പോൾ വീണിട്ടേ ഉള്ളൂ, മനസ്സിലായില്ലേ? അതിന് തൊട്ടടുത്ത ഒരാളതാ സൈഡിൽ നിൽക്കുന്നു, അയാൾ നിസ്സംഗതയോടുകൂടി അവിടെ നിൽക്കുകയാണ്. അതൊരു കാഴ്ചയായി കണ്ട്, എന്നാൽ വളരെ ദൂരത്ത് നിന്ന്, കണ്ണെത്താ ദൂരത്ത് നിന്ന് ഒരാൾ എന്തു ചെയ്യുന്നു, അയാളുടെ ലഗേജുകളൊക്കെ പിടിച്ച് ഓടി വരുന്നു. ഇയാൾക്ക് എന്ത് സംഭവിച്ചു? അയാളെ വണ്ടിയെ നിവർത്തുന്നു. അപ്പോൾ എന്താണ് അത് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ തൊട്ടടുത്ത് കാത്തു നിൽക്കുന്ന ആൾ എന്താണ്, ഏറ്റവും ആരോഗ്യവാനായ, ഓടിയെത്താൻ ഏറ്റവും അടുത്തുള്ള വ്യക്തിയാണ്, പക്ഷേ അയാൾ അനങ്ങുന്നില്ല. എന്നാൽ ദൂരെ നിന്ന് ഭാരം വഹിച്ചു പോകുന്ന ഒരാൾ അതൊക്കെ കയ്യിലെടുത്തിട്ട് ഓടി വരുന്നത് എന്തുകൊണ്ടാണ്? രണ്ടുപേരുടെയും ഹൃദയത്തിൻ്റെ വ്യത്യാസമാണ്, അതാണതിൻ്റെ കാര്യം. മനസ്സിലായില്ല? ഒരു യാചകൻ കൈ നീട്ടുമ്പോൾ ഒരാൾ വിചാരിക്കുന്നു, എന്ത്, ഇയാൾ നേരം വിളിക്കുമ്പോൾ ഇറങ്ങി എത്രയോ ആളെ പറ്റിച്ച്, അയാൾ വെറുതെ സമ്പാദിക്കുക, അയാൾക്ക് ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല, അയാൾ ഒരുപക്ഷെ ഇതുകൊണ്ട് വലിയ കോടീശ്വരനാകുന്നുണ്ടാകാം എന്നാണ് ചിന്തിക്കുന്നത്. മറ്റൊരാൾ എന്തായാലും പുറത്തിറങ്ങി തൻ്റെ അഭിമാനം പണയം വെച്ച് കൈനീട്ടുന്നതല്ലേ, എന്തെങ്കിലും കൊടുത്തു കളയാം. രണ്ടും മനസ്സിൻ്റെ വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഇവിടെ ഹൃദയമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് നന്നാവുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സംസാരം നന്നാവാൻ ആഗ്രഹം ഉള്ള കാര്യം. യഥാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്ന് വിചാരിക്കുക. ഭർത്താവിനെ ഭാര്യ ഉൾക്കൊണ്ടില്ല, ഭാര്യൻ്റെ ഭർത്താവ് ഉൾക്കൊണ്ടില്ല, ഏതായാലും ഒന്നിച്ചാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ എന്ത് തീരുമാനിച്ചാൽ മതി? ഞാൻ വെറുതെ അയാളുടെ കലാപമുണ്ടാക്കി എൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തണ്ടല്ലോ. അയാൾ ഇനി കുറച്ച് മോശമാണെങ്കിലും എന്നെ കാര്യങ്ങൾ പരിഗണിക്കുന്നില്ലെങ്കിലും കൂടെ ജീവിക്കുന്ന സ്ഥിതിക്ക് ഒരു ഭർത്താവ് എന്ന നിലക്കുള്ള ബഹുമാനം അയാൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഭാര്യ എന്ന ഞാൻ സംരക്ഷിക്കേണ്ട വ്യക്തിയാണല്ലോ, അവൾ ഇനി എത്ര മോശമാണെങ്കിലും ഞാൻ അവളെ സംരക്ഷിക്കാം. അത് ഹൃദയത്തിലുള്ളൊരു നന്മയുടെ വിചാരമാണ്. ആ നല്ല വിചാരം മനസ്സിലേക്ക് വരുമ്പോൾ എന്താണോ ഈ സംസാരങ്ങൾ തെറ്റാനുള്ള കാരണം, ആ കാരണം അവിടെ ഇല്ലാതെയാകും, അവിടെ ബന്ധങ്ങൾ നന്നാവും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ മറ്റൊരു പരിഹാരം ഇത് അവർ തിരിച്ചറിയുക എന്നുള്ളതാണ്. എന്താ തിരിച്ചറിയുക? എന്തുകൊണ്ടാണ് ഈ വ്യക്തി എന്നോട് പെരുമാറുമ്പോൾ ഇങ്ങനെ ഒരവസ്ഥ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടാവണം. എന്തുകൊണ്ടാണ് എനിക്ക് ഇവരോട് പെരുമാറുമ്പോൾ മറ്റുള്ളവരോട് പെരുമാറുന്ന പോലെ പെരുമാറാൻ പറ്റാത്തത്? അത് ഞാനും അയാളും തമ്മിൽ മാനസികമായി ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് പറ്റിയാൽ നമ്മൾ ശ്രദ്ധിക്കും. കാരണം അവിടെ സംസാരത്തിൽ സ്കരിതങ്ങൾ വന്നു പോകാൻ സാധ്യതയുള്ള വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ പെരുമാറ്റത്തിൽ ആ ഒരു ശ്രദ്ധ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും ഇതിലൂടെ അല്ലാതെ ഇത്തരം കാര്യങ്ങളെ പരിഹരിക്കുക നമുക്ക് ഒരിക്കലും സാധ്യമല്ല എന്നതാണ്. അതുകൊണ്ട് നമ്മൾ ദീനുള്ളവരും ഇതേപോലെ ഉത്ബോധനങ്ങൾ കേൾക്കുന്നവരും ഒക്കെ ആണെങ്കിൽ നാം ആലോചിക്കുക, ഞാൻ ആരെങ്കിലുമായി പെരുമാറുമ്പോൾ നിരന്തരമായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ വ്യക്തിയോട് മാത്രം അങ്ങനെ ഉണ്ടാവാൻ കാരണമെന്ത്? ഞാൻ അങ്ങനെ പെരുമാറുന്നത് കൊണ്ട് എനിക്ക് ഗുണമുണ്ടോ? എൻ്റെ മനസ്സ് ഒരു നല്ലത് വിചാരിച്ച് അത്തരം സംസാരങ്ങളിൽ ഞാനൊരു മര്യാദയും ആത്മസംയമനവും പാലിക്കുന്നതല്ലേ എനിക്ക് ഇഹപര നേട്ടങ്ങൾക്ക് ഗുണം എന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും ആ സംസാരങ്ങൾക്ക് മാറ്റമുണ്ടാകും, ആ പെരുമാറ്റങ്ങൾക്ക് അർഹത ഉണ്ടാകും. അതിൻ്റെ ഭർത്താവാണ് ഞാൻ ആദരിക്കണം, അതിൻ്റെ ഭാര്യയാണ് ഞാൻ സംരക്ഷിക്കണം, അതിൻ്റെ മാതാപിതാക്കളാണ് ഞാൻ അവർക്ക് ബഹുമാനം കാണിക്കണം, അതിൻ്റെ മക്കളാണ് ഞാൻ അവരോട് കാരുണ്യം കാണിക്കണം. ഇങ്ങനെയുള്ള മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ നന്മയുടെ ചിന്തകളിലൂടെ മാത്രമേ ഇത്തരം നിരന്തരമായി സംഭവിക്കുന്ന സ്കലിതങ്ങളെ, പെരുമാറ്റ ദൂഷ്യങ്ങളെ, സംസാരപരമായിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനാവുകയുള്ളൂ. ഒരുപക്ഷെ ഇത്തരം നിരന്തര സംസാരങ്ങൾ നിരന്തര പാപങ്ങളായി മാറുകയും അത് പരലോകത്ത് പ്രതികൂലമായിത്തീരുകയും ചെയ്യാനുള്ള സാധ്യത നാം മുന്നിൽ കാണുക. തീർച്ചയായും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അള്ളാഹു സഹായിക്കട്ടെ.
1: മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് പുലരിവട്ടം. ഇന്നത്തെ പുലരിവട്ടത്തിൽ സംസാരിച്ചാൽ തെറ്റുന്നവർ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് പതിവ് പോലെ ബഹുമാന്യനായ ഹാരിസ് ബിൻ സലീം അവർകളാണ് നമ്മളോട് സംസാരിച്ചത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളുടെ ഒരു ദിവസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പുലരിവട്ടമാണ്. ആ പുലരിവട്ടത്തിൽ ഒന്നുകിൽ നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഒരു കാര്യത്തിന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ നമുക്ക് തെറ്റാനിടയുള്ള ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ഗൗരവമായ താക്കീതുകൾ, മുന്നറിയിപ്പുകൾ, തിരുത്തലുകൾ. അപ്പോൾ ഇതെല്ലാമാണ് ആ ഒരു സംസാരത്തിൽ ഉണ്ടാവുക. അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും അത് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ
0: വലിയൊരു
1: നഷ്ടം തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു വന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. പുലരിവട്ടം നമ്മളുടെ യൂട്യൂബ് ചാനലിൽ ഒരു 500-ൽ പരം പുലരിവട്ടം അവിടെയുണ്ട്. കഴിഞ്ഞുപോയ ഒരുപാട് എപ്പിസോഡുകളിലുള്ള പുലരിവട്ടം നമുക്കവിടെ ലഭ്യമാണ്. അത് നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് ഉപയോഗിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അതോടൊപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ശ്രോതാക്കളെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പീസ് റേഡിയോ ആപ്പിലെ ഡൊണേറ്റ് ബട്ടണെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഒരു ശബ്ദപ്രവാഹം അത് തുടർന്നുകൊണ്ടേയിരിക്കണം, ഒരിക്കലും നിലച്ചു പോകാൻ പാടില്ല. മാത്രമല്ല ഒരുപാട് ആളുകൾ കത്താണിയും അതേപോലെ തന്നെ ആശ്വാസവും സമാധാനവും പകരുന്നതാണ്. രോഗാവസ്ഥയിലും അതേപോലെ തന്നെ യാത്രാവേളകളിലും അതേപോലെ തന്നെ അടുക്കളയിലുമൊക്കെ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദം, അത് 24 മണിക്കൂറും പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ദീനിൻ്റെ ശബ്ദമാകുമ്പോൾ അതെത്ര വലിയ നന്മയാണ്. ആ നന്മയിൽ നമ്മുടെ സാമ്പത്തികമായ ഒരു പിന്തുണ പീസ് റേഡിയോ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഡൊണേറ്റ് ബട്ടണെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം നമ്മളാരും വലിയ വലിയ സംഖ്യയുടെ ഉടമകളല്ല, വലിയ വലിയ സമ്പത്തിൻ്റെ ഉടമകളല്ല, എന്നാൽ അങ്ങനെയുള്ള ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഖ്യകളുടെ ഉടമകളാകുക എന്നുള്ളതല്ല, മറിച്ച് കൊടുക്കാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. എപ്പോഴും ഉറവുള്ള കിണറ്റിലാണ് ഈ വെള്ളം കോരും തോറും അതിൽ ഉറവുണ്ടാകും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എത്രമാത്രം നമ്മൾ ചെലവഴിക്കുന്നുവോ അതിനൊക്കെ പകരം അള്ളാഹു നമുക്ക് കരുതി വെക്കും എന്നുള്ളത് പ്രവാചക വചനം കൂടിയാണ് എന്നുള്ളത് കൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഡൊണേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നതോടുകൂടി അതിൽ പ്രത്യക്ഷപ്പെടുന്ന സംഖ്യകളിൽ നമുക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം അതിലുണ്ട് എന്നതുമാത്രമാണ് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുന്നത്.
0: ധാരാളം ശ്രോതാക്കൾ നമ്മോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അവരിലേക്ക് വരാം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 28 മിനിറ്റായി. ഇപ്പൊ നമ്മുടെ ക്വിസിന്റെ സമയമാണ്, ലൈവ് ക്വിസിന്റെ സമയമാണ്.
1: എല്ലാവരും ഒന്ന് തയ്യാറാവാനുള്ള അല്ലേ അവസരം നമുക്ക് കൊടുക്കാം.
0: തീർച്ചയായും ആ ഒരു തയ്യാറെടുപ്പിന്റെ ഇടക്ക് നമുക്ക് പുതിയ ശ്രോതാക്കളെ കൂടി ഉദ്ദേശിച്ച് അതിന്റെ നിയമാവലികൾ ഒരാവർത്തി പറയുകയാണ്. നമ്മൾ 3 തവണയാണ് ഈ സന്ദർഭത്തിൽ ചോദ്യം ഉന്നയിക്കുക. 3-ാം തവണ ചോദ്യം ചോദിച്ചതിന് ശേഷം 25 സെക്കൻഡ് ബീം സൗണ്ട് ഉണ്ടാവും. ആ സൗണ്ട് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉത്തരങ്ങൾ അയക്കണം. ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് ഇപ്രകാരമാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിലോ മറ്റ് ഡിവൈസുകളിലോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പീസ് റേഡിയോ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ലഭിക്കുന്ന മെയിൻ വിൻഡോയിൽ താഴെയുള്ള ഫീഡ്ബാക്ക് എന്ന ബട്ടൺ അമർത്തുക. അപ്പോൾ ഒരു പുതിയ പേജ് വരും. ആ ഫീഡ്ബാക്ക് പേജിലാണ് എല്ലാ ഉത്തരങ്ങളൊക്കെ നിങ്ങൾ അയക്കേണ്ടത്. അവിടെ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഫീഡ്ബാക്ക് പേജിൽ ഏറ്റവും മുകളിലായും നിങ്ങളുടെ പേരും കൂടെ സ്ഥലവും ഉൾപ്പെടുത്തണം, എഴുതി ചേർക്കണം. തൊട്ട് താഴെ പ്രോഗ്രാം എന്നുള്ളിടത്ത് അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രോഗ്രാമുകൾ ലിസ്റ്റ് ചെയ്തു വരും. അതിൽ നിന്ന് ലൈവ് ക്വിസ് എന്നത് മാത്രം സെലക്ട് ചെയ്യുക. താഴെയുള്ള കമൻറ്റ് ബോക്സിലാണ് ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. ഉത്തരം ടൈപ്പ് ചെയ്യേണ്ടത് ആ ഉത്തരത്തിൻ്റെ കോഡ് ലെറ്ററുകളാണ്, ആൽഫബറ്റ്സ് ആണ്. A, B, C, D ടൈപ്പ് ചെയ്ത് താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ അമർത്തുന്നതോടുകൂടിയാണ് നമ്മൾ ക്വിസിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ ചോദ്യം
1: ഇതാണ്. ഖുർആനിലെ സൂറത്തുൽ ഗാഷിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ പ്രകാശം, ഓപ്ഷൻ ബി മൂടി നിൽക്കുന്ന വിപത്ത്, ഓപ്ഷൻ സി മല, ഓപ്ഷൻ ഡി കടൽ.
0: ചോദ്യം 2-ാമത് ആവർത്തിക്കുന്നു. സൂറത്തുൽ ഗാഷിയ എന്ന ഖുർആനിലെ സൂറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷനുകൾ എ പ്രകാശം, ബി മൂടി നിൽക്കുന്ന വിപത്ത്, സി മല, ഡി കടൽ.
1: 3-ാമത്തെയും അവസാനത്തേതുമായിട്ടുള്ള ആവർത്തനം ആവർത്തിക്കുന്നു. ഖുർആനിലെ സൂറത്തുൽ ഗാഷിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ പ്രകാശം, ഓപ്ഷൻ ബി മൂടി നിൽക്കുന്ന വിപത്ത്, ഓപ്ഷൻ സി മല, ഓപ്ഷൻ ഡി കടൽ.
0: 3 തവണയും ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞു. ധാരാളം ആളുകൾ നമുക്ക് ഉത്തരങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു.
1: ഹാജറ കടമ്പഴിപ്പുറ നമ്മുടെ കമന്റുകളിലേക്കാണ് പെട്ടെന്ന് പോകുന്നത്. പുലരിവട്ടത്തിൽ ഹാരിസ് മോലി നമ്മൾക്ക് വലിയൊരു ഉപദേശമാണ് നൽകിയത്. ജസാക്കല്ലാഹു ഖൈറ അൽഹംദുലില്ലാ എന്നൊരു കമന്റാണ് അവർ നടത്തിയിട്ടുള്ളത്. ഹലീമ കെ മുഹമ്മദ് പാങ്ങും ഹൈറുനീസ ചെർപ്പളശ്ശേരിയും തെറ്റിയിട്ടാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് എന്നത് സൂചിപ്പിക്കുന്നു. മനാഫ് കെ വി പാലക്കാഴി പുലരിവട്ടത്തെക്കുറിച്ച് നമ്മളെ ഓരോരുത്തരെയും കുറിച്ചാണോ പറഞ്ഞത് എന്ന് ഹാരിസ് പിന്നെ തോന്നിപ്പോകും. ഹാരിസ് ഉസ്താദിന് ആഫിയത്തും അതേപോലെ തന്നെ ആയുസ് നീട്ടി നൽകട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്.
0: ഒരുപാട് ആളുകൾ ഇന്നിപ്പോ ഇങ്ങനെ തെറ്റി കൊടുക്കുന്നുണ്ടല്ലോ. ഫത്തിമ സിദ്ദി അഴീക്കൽ, സൗമ്യത്ത് ആറ്റിങ്ങൽ, മുഹമ്മദ് സിഹാൻ, ഷൗക്കത്ത് കണ്ണനൂർ പട്ടാമ്പി, ഹാദി, ഇവരൊക്കെ ഓപ്ഷൻ നമ്മളവിടെ പറഞ്ഞിരുന്നു. ഓപ്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ ലൈവ് ക്വിസ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ആ ഒരു ടാബിലേക്ക്, ലൈവ് ക്വിസിന്റെ ടാബിലേക്ക് പോകുന്ന ഉത്തരങ്ങളെ സിസ്റ്റം കൺസിഡർ ചെയ്യുള്ളൂ, പരിഗണിക്കുള്ളൂ.
1: സിദ്ദീഖ് ഷമീർ കൊല്ലായിൽ സലാം പറഞ്ഞിട്ടുണ്ട്. ഷഹനാസ് അരീക്കുളം, അൽഹംദുലില്ല, നല്ലൊരു സ്പീച്ചായിരുന്നു പുലരിവട്ടം. അള്ളാഹു ഉസ്താദിനും പി ആർ ഫാമിലിക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ, അമീൻ എന്നൊരു പിന്നെ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. സമീർ തത്തമംഗലം, തത്തേങ്ങലം, നല്ലൊരു സന്ദേശം. അസ്സലാമു അലൈക്കും, പീസ് റേഡിയോയ്ക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നു എന്നൊരു കമൻ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. സഫിയ കെ തിരുവരങ്ങാടി, അസ്സലാമു അലൈക്കും, എൻ്റെ പേരക്കുട്ടി മദ്രസയിലേക്ക് പോവുകയാണ്, ആദ്യമായിട്ട് പോവുകയാണ്, സ്കൂളിലാണ്, അലഹമ്മദില്ല, മടിയൊന്നുമില്ല, അലഹമ്മദില്ല എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഹാജറ റസാഖ് തലപ്പാറ, സൈനബ, ചിറമനങ്ങാട്, തൃശ്ശൂർ, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. ഫൗസിയ മമ്മു കൊല്ലം കൊയിലാണ്ടിയിൽ നിന്ന്, അതേപോലെ തന്നെ റുബീന താനൂരിൽ നിന്ന്, ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറിയിൽ നിന്ന്, മുഹമ്മദ് അസ്ലം കൂർഫഖാൻ ഷാർജയിൽ നിന്ന്, കുട്ടി അഹമ്മദ് പേരശന്നൂരിൽ നിന്ന്, മുഹമ്മദ് സി പി കോളിക്കലിൽ നിന്ന്, ഇവരെല്ലാവരും നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് സി പി പറഞ്ഞിട്ടുള്ളത് ഇന്നത്തെ പുലരിവട്ടം പിന്നെ ഒരു അനുഭവമാണ് എന്നത് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹസീന നൂറുദ്ദീൻ ദമാമിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ജമീല വി കെ പുനൂർ, ഇന്നത്തെ പുലരിവട്ടം വളരെ യാഥാർത്ഥ്യം തന്നെയാണ്. മനസ്സിലാക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. മൗലവി കല്ലാഹു ആരോഗ്യവും ആയുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് സഫിയ അടപ്പാൾ. ഇന്നും പുലരിയിൽ വളരെ നല്ലൊരു ഉപദേശം തന്നെയാണ് കിട്ടിയത്. അൽഹംദുലില്ലാ ഉസ്താദിനും പീസ് റേഡിയോ ഇവിടെ മുന്നിലും പിന്നിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് അവർ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. സയ്യിദ മേലാറ്റൂരിൽ നിന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അബ്ദുൽ ഹമീദ് സി കെ പറഞ്ഞിട്ടുള്ളത് എന്നത്തെയും പോലെ ഇന്നും ആരിസ് ഉസ്താദ് നല്ലൊരു കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇതൊക്കെ കേട്ട് ജീവിതം നന്നാക്കാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്നൊരു കമൻ്റാണ് നടത്തിയത്. സമീറ എം പി പുളിക്കൽ, ഷെമീമ മുഹമ്മദ് പെരുമ്പാവൂർ, യാസീൻ ഷെരീഫ് നിറമരുദൂർ, ബഷീരി അബു തലശ്ശേരി, ഷുഹൈബ എം വളപട്ടണം, അൽഹംദുലില്ലാ നല്ലൊരു സന്ദേശമാണ് ഹാരിസ് മൗലവി പറഞ്ഞത്. ഇപ്പോഴത്തെ ഭാര്യ ഭർത്താക്കന്മാർ കേൾക്കേണ്ട വിഷയം തന്നെ. അല്ലാഹു എല്ലാവരെയും കാക്കട്ടെ. ജമീല വി കെ പുനൂർ ഇന്നത്തെ അവതാരകരെ പേര് പറഞ്ഞില്ല.
0: പറഞ്ഞു പറഞ്ഞു.
1: ജമീല വി കെ പുനൂർ ഇന്നത്തെ അവതാരകരെ പേര് പറഞ്ഞില്ല. നമ്മൾ സ്ഥിരം ലൈവിൽ വരുന്ന ഒരു ശ്രോതാവിൻ്റെ ചോദ്യമല്ല ഇത്, അല്ലേ?
0: ഒരു പക്ഷെ അവർ കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം.
1: തീർച്ചയായും അവർ മാപ്പാക്കല്ലേ. ആയിഷ തോട്ടശ്ശേരിയറ, അജുവ വജീഹ് കരുവാരക്കുണ്ട്, അഷീറ ബാനു ഒളവണ്ണ കോഴിക്കോട്, മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ. നമ്മളുടെ മുനീർ ചമനാടിൻ്റെ മകളുടെ വിവാഹ വാർത്ത എറിഞ്ഞപ്പോൾ അദ്ദേഹം ബാറക്കല്ലാഹു ലക്കുമാ ബാറക്കാലൈക്കുമാ വജമ ബൈനക്കുമാ ഫി ഹൈർ എന്ന പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ഹനീന സുൽഫി കൊട്ടാരക്കര കൊല്ലത്തു നിന്നും, സെറീന ചമൽ താമരശ്ശേരിയിൽ നിന്നും, ആയിഷ തോട്ടശ്ശേരിയറയിൽ നിന്നും, കെ വി കവീർ പാലക്കാടിയിൽ നിന്നും, അബ്ദുൽ ഖാദർ കക്കോവിൽ നിന്നും, ഉമ്മു ഫർഹീൻ കരിപ്പോളിൽ നിന്നും, നാസർ പൂക്കാട്, ഇവരെല്ലാവരും നമുക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതേപോലെ തന്നെ റസിയ മാളിയക്കൽ അരീക്കോട്, പിന്നെ നഫീസ പി എ താമരശ്ശേരി. നമ്മുടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും സന്തോഷം വരാനുള്ള ഒരു ദിവസത്തിന് വേണ്ടിയല്ലേ ഇബ്രാഹിം നബി അന്ന് ഇത്രയും ത്യാഗം സഹിച്ചത്. ഇസ്മായിൽ നബിയും ഹാജറാ ബീവിയും ഈ ചരിത്രം കേട്ടിട്ട് വല്ലാത്തൊരു വിങ്ങൽ മനസ്സിപ്പോഴുള്ള നമുക്ക് അള്ളാഹു കൽപ്പിച്ച് നിസ്കാരം പോലും ശരിക്ക് നടത്താൻ കഴിയുന്നില്ല എന്നൊരു കമൻ്റ് അവർ നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ ഒരു പീസ് ടൈം അതിൽ വിട്ടുപോയിട്ടുണ്ട്.
0: ഇൻഷാല്ലാ നമുക്കൊരു വൺ ടൈം വൺ മിനിറ്റ് ടോക്കിലേക്ക് പോയതിന് ശേഷം മടങ്ങി വരാം.
1: ഇൻഷാല്ലാ
0: ഇന്നത്തെ വൺ മിനിറ്റ് ടോക്കിൽ നമ്മോടൊപ്പം ചേരുന്നത് ഫൈസൽ മൗലവിയാണ്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രവാചക സ്നേഹമാണല്ലോ ഇന്ന്

0: അല്ല നമുക്ക് വേണ്ടത്. ശരിയായ പ്രമാണങ്ങൾ പഠിപ്പിച്ച അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകർക്ക് നൽകിയ എന്തെല്ലാം സവിശേഷതയുണ്ടോ അതെല്ലാം അംഗീകരിച്ചുകൊണ്ട് ആത്മാർത്ഥമായ സ്നേഹമാണ് ശരി, അതാണ് നാം ശീലിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.
1: മാഷാഅല്ലാ, ബഹുമാന്യനായ ഫൈസൽ മൗലവി നടത്തിയിട്ടുള്ള 1 മിനിറ്റ് ടോക്കാണ് നമ്മൾ കേട്ടത്. ഏതൊരു വിഷയത്തിലും നമുക്കൊരു ഒരു സംതൃപ്തി കിട്ടണമെങ്കിൽ അതിൽ ഫൈസൽ മൗലവിയുടെ ഒരു കൈ വെക്കണം. അതിപ്പോൾ നമ്മൾ പിന്നെ ഏതൊരു മുഖാമുഖമാണെങ്കിലും ഒരു ആദർശ ക്ലാസ് ആണെങ്കിലും അത് ഫൈസൽ മൗലവി ഒന്ന് അത് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിലൊരു ഒരു സംതൃപ്തി വരണം. മാഷാഅല്ലാ, മനസ്സ് നിറഞ്ഞ ഒരു മിനിറ്റാണെങ്കിലും അതൊരു മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ഉപദേശമാണ് നമുക്കിന്ന് ലഭ്യമായത്. നമ്മുടെ ശ്രോതാക്കളിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഹംസ ബീവി കാക്കനാടിൽ നിന്ന് ഈസി കിസ് അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ സിസ്റ്റതും കൂടി അങ്ങനെയാണോ പരിഗണിച്ചിട്ടുള്ളത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം ഇൻഷാല്ലാ. നാസിഹ മാട്ടൂവിൽ സലാം പറഞ്ഞിട്ടുണ്ട്. ഉമ്മു കുൽസു കളിയാട്ട മുക്ക് ബഷേരി അബു തലശ്ശേരി നാസിഹ സാദിഖ് മാത്തൂർ ആയിഷ മേലാറ്റൂർ മുഹമ്മദ് കൈപ്പമംഗലം ബുഷറ തെറ്റിച്ചിട്ടാണ് ഉത്തരം അയച്ചിട്ടുള്ളത്. ജംഷീന അതേപോലെ തന്നെ സഫിയ കൊണ്ടോട്ടി പിന്നെ ഫായിസ പിലാത്തറ അസ്മ ബി കെ പാലക്കാഴി ഹൈറുനിസ അഷ്റഫ് ഇന്നത്തെ ചോദ്യം വളരെ എളുപ്പമാണ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നേർവഴി തുടക്കം മുതൽ കേൾക്കുന്നുണ്ട്. നേർവഴി 4000 എപ്പിസോഡ് നിറവിൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും പ്രതിഫലം നൽകട്ടെ എന്നാണ് ഷാജിദ വീട്ടി വല്ലപ്പുഴ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സാദിഖ് മാത്തൂർ അസ്സലാമു അലൈക്കും 1 മിനിറ്റ് ടോക്ക് സൂപ്പർ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ സലാം പറഞ്ഞ വ്യക്തികൾക്കും വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
2: ഈ കഴിഞ്ഞ നമ്മുടെ ഹജ്ജ് ആദ്യത്തെ 10 കളിൽ ഇബാദത്തുകൾ നിറഞ്ഞ ദിവസങ്ങളാണല്ലോ അത്. അപ്പോൾ ആ ദിനങ്ങളിലെ ഏകദേശം പെരുന്നാളിനോട് അടുക്കുന്ന ദിവസത്തിൽ കഴിഞ്ഞ 25-ാം തീയതി ഒരു മരണവാർത്ത കേൾക്കുകയുണ്ടായി. അത് മറ്റാരുമല്ല, എൻ്റെ ഉമ്മയുടെ സഹോദരി മൂത്തുമ്മയുടെ മകൻ ഉസ്മാൻ നിഷാദ് ബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. നമ്മുടെ ജ്യേഷ്ഠനാണ്, അദ്ദേഹത്തിൻ്റെ മകനാണ് മരണപ്പെട്ടത്. ഹംസ സിദാൻ എന്നാണ് ആ മോൻ്റെ പേര്. 20 വയസ്സാണ് അവൻ്റെ പ്രായം. അവനൊരു അപകടം സംഭവിച്ച് 1-2 ആഴ്ചകളോളം ഒരു കോമ സ്റ്റേജ് പോലെ, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധം ലഭിക്കാതെ ഐസിയിലായിരുന്നു. വളരെ പ്രയാസത്തിലായിരുന്നു ആൾ. അങ്ങനെയാണ് ഒരു 25-ാം തീയതിയോളം അദ്ദേഹം മരണപ്പെടുന്നത്. ആ കുട്ടി കഴിഞ്ഞ മെയ് മാസം ദുൽഹിജ്ജ ഏകദേശം അവസാനത്തിലേക്കാണ് ആ കുട്ടി മരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു അനുഭവം ഇവിടെ ഓർത്തെടുക്കാനുള്ള കാരണം, ആ കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ പീസ് റേഡിയോയുടെ പ്രൊഡക്ഷൻ ടീമിലെ അംഗമായ അബ്ബാസ് പട്ടാമ്പിയുമൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അവിടെ ഞാൻ അദ്ദേഹത്തെ അവിടെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പട്ടാമ്പി തെക്കുമുറിയിലാണ് അവർ താമസിക്കുന്നത്. ഈ ഉസ്മാൻ നിഷാദ് എൻ്റെ ജ്യേഷ്ഠൻ, അവരുടെ മകനാണ് മരിച്ചത്. ഇപ്പോൾ ഒരു കുട്ടി മരിക്കുക എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ മരിക്കുന്നതിനേക്കാൾ വേദനയാണ് ശരിക്കും മക്കൾ മരിക്കുമ്പോൾ. കാരണം ഈ മക്കളെ അവർ പ്രസവിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവരെ പറ്റിയുള്ള സ്വപ്നങ്ങളും അവരുടെ ആ പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് അങ്ങനെ മാതാപിതാക്കൾ അവരെ ഓർത്ത് അങ്ങനെ ജീവിക്കണം.
1: തീർച്ചയായും.
2: പിന്നെ അവരെ കയ്യിൽ കിട്ടിയ കുഞ്ഞായി കിട്ടിയ മുതൽ വളർത്തി വലുതാക്കി ഒരു 20 വയസ്സ് വരെ എത്തിച്ച ആ ഒരു മാതാപിതാക്കൾ അള്ളാഹു അവർക്ക് സ്ഥൈര്യവും സമാധാനവും ക്ഷമയും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് എന്തു പറഞ്ഞ് അവരെ സമാധാനിപ്പിക്കാന്നറിയില്ല. അത്രമേൽ വിഷമത്തിൻ്റെ ഒരു ഘട്ടമാണ് ആ രക്ഷിതാക്കളിലൂടെ കടന്നുപോയത്. ഞാൻ ആ സന്ദർഭത്തിൽ ആ മരണാനന്തര ചടങ്ങുകളിൽ ആ പള്ളി എന്താണ് ശ്മശാനപ്പറമ്പിൽ ആ ഒരു മയ്യത്ത് പറമ്പിൽ ആ കുട്ടിയുടെ ഖബറടക്കം നടത്തുമ്പോൾ കുട്ടിയെ ഖബറിലേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് ഞാൻ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ. അപ്പം ആ കൂട്ടത്തിൽ ഈ 2K കിഡ്സ് അഥവാ ഇപ്പം ഇവൻ 20 വയസ്സ് പ്രായം എന്ന് പറയുമ്പോൾ 2000-ന് ശേഷം ജനിച്ച കുട്ടിയായിരിക്കും.
1: അതെ,
2: അവർക്കാണല്ലോ ഈ 2K കിഡ്സ് എന്ന് പറയുന്നത്, പുതിയ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട്സ് ഇവൻ്റെ കൂട്ടുകാർ ഒരുപാട് കുട്ടികളുണ്ട് അവിടെ, 10-30 കുട്ടികളുണ്ട്. അവൻ്റെ കൂടെ പഠിക്കുന്നവർ, ഒരുപക്ഷെ മുമ്പ് പഠിച്ചവർ, അങ്ങനെയൊക്കെയായ കുട്ടികളുണ്ട്. ഇവരൊക്കെ കരയാണ്. അപ്പം ഞാൻ എന്നെ അത് വല്ലാതെ സ്വാധീനിച്ചു ആ കാഴ്ച. കാരണം ഈ കുട്ടികൾ പലപ്പോഴും പലയിടങ്ങളിലും ഈ ന്യൂ ജനറേഷൻ കുട്ടികളെ പറ്റിയും എന്താണ് ഒരു നെഗറ്റീവായ വാർത്തകളാണ് പലരും പറയാറുള്ളത്.

0: തീർച്ചയായും.
1: ആ ന്യൂ ജനറേഷൻ അല്ലേ, അതിപ്പോൾ അങ്ങനെയല്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഒരു മൈനസ് ന്യൂസുകളാണ് പലപ്പോഴും കേൾക്കേട്ടിട്ടുള്ളത്. പക്ഷെ ഇത് ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ സ്വാധീനിക്കപ്പെട്ടു. കാരണം ആ കുട്ടികൾ ഹൃദയത്തിൽ സ്നേഹവും ആ ഒരു നൊമ്പരവും ആ ഒരു പ്രയാസവും ഒക്കെ ഉള്ളത് കൊണ്ടാണ്, ഹൃദയത്തിൽ നന്മ ഉള്ളത് കൊണ്ടാണല്ലോ കണ്ണുനീരായും ആ കുട്ടികളിലൂടെ അത് പുറത്തു വന്നത്. ഒന്ന് ഒരു പക്ഷേ ഹംസ സിദാൻ എന്ന ഈ കുട്ടിയും മരണപ്പെട്ട കുട്ടി അവർക്ക് അത്രയും പ്രിയങ്കരനായിരുന്നിരിക്കണം, അത്രയും വേണ്ടപ്പെട്ടവനായിരുന്നിരിക്കണം സുഹൃത്തുക്കൾക്കിടയിൽ. അപ്പം അതാ സഹിക്കവയ്യാത്ത വിഷമം അവരുടെ ഒക്കെ അണപൊട്ടി ഒഴുകാണ്, കുട്ടികളൊക്കെ കരയാണ് ആ കുട്ടികളൊക്കെ. അതെന്നെ വല്ലാതെ സ്വാധീനിക്കുകയുണ്ടായി ആ ഒരു കാഴ്ച, ഞാൻ ഇന്നും മറക്കണില്ല. അപ്പോൾ അതൊരു പ്രതീക്ഷയാണ് നമ്മുടെ ഈ ഒരു പുതു തലമുറയിലെ കുട്ടികൾക്ക്, അതൊരു പ്രതീക്ഷ തന്നെയാണ്. അതോടൊപ്പം ഇൻഷാല്ലാ ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഞാൻ ആ കുട്ടിക്ക്, നമ്മുടെ ഹംസ സിദാൻ എന്ന കുട്ടിക്ക് വേണ്ടി കൂടി ദുആ ചെയ്യുകയാണ്. അല്ലാഹു ആ മകൻ്റെ ഖബറിടം വിശാലമാക്കുകയും സ്വർഗത് പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് സ്ഥൈര്യവും സമാധാനവും ഏറ്റവും നല്ല റാഹത്തോടു കൂടിയുള്ള ഒരു ഒരു ക്ഷമയും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ.
0: മാഷാ അല്ലാഹ്, ഇത് നമുക്ക് നല്ലൊരു അനുഭവമാണ് നമുക്ക് നൽകിയത്. അതിൽ അനുഭവം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങുന്ന പോലെ ഒരു ഓരോ മരണവും അത് വിശ്വാസിക്ക് അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പോൾ ഒരു 20-ാമത്തെ വയസ്സിൽ ആയുസ് അവസാനിപ്പിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മളതൊക്കെ പിന്നിട്ട ആളുകളാണല്ലോ. അതായത് 20-ൽ കൂടുതൽ പിന്നെ വയസ്സിൽ എത്തി നിൽക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അപ്പോൾ അത് നമുക്ക് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. മരണത്തിൻ്റെ മുമ്പിൽ മാനദണ്ഡങ്ങളൊന്നുമില്ല. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അവധിയുണ്ട്. ആ അവധിയിലേക്കാണ് നമ്മളിങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചൊവ്വാഴ്ച ഇലാ യൗമിൽ ഖിയാമ ഇനി നമ്മളിലേക്ക് തിരിച്ചു വരില്ല. അതായത് നമ്മളുടെ പിന്നെ ഈ ഒരു പിന്നെ ജൂൺ മാസത്തിലെ ഈ 2-ാം തീയതി എന്ന് പറയുക 2026 ജൂൺ 2 എന്നുള്ളത് ഇനി നമ്മുടെ ആയുസ്സിൽ തിരിച്ചു വരുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ മരണങ്ങളും നമുക്ക് ഓർമ്മപ്പെടുത്തലാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ഖബറിലേക്ക് കൊണ്ടുപോയിട്ട് വെച്ച ആ പിന്നെ മകനെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ നമ്മളുടെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അതിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് ഈ നെഗറ്റീവിൻ്റെ വഴികളിലൂടെ പോകുന്നത്. അതും അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുക്കുന്നവർ അതിലും തുലവും വിരളമാണ്. ബാക്കിയൊക്കെ നമ്മുടെയൊക്കെ മക്കളിലൊക്കെ ഉണ്ട്, നന്മയുണ്ട്. ആ നന്മയെ ഊതിക്കത്തിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മനോഹരമായൊരു ഒരു ഉദാഹരണം ഒരു പ്രഭാഷണത്തിൽ കേട്ടത് നമ്മുടെ മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അതായത് ഒരു നല്ല ഒരു ഒരു അടക്കാമരമുണ്ട് മുറ്റത്ത്, അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പാഴ്ച്ചെടിയുണ്ട്. അപ്പോൾ ഈ കുടുംബനാഥൻ എന്ത് ചെയ്യുന്നു, എല്ലാ ദിവസവും ഈ പാഴ്ച്ചെടിക്കാണ് വെള്ളമൊഴിക്കുന്നത്. അപ്പോൾ വെള്ളം കിട്ടാതെ ഈ അടക്കാമരം എന്ത് ചെയ്യുന്നു, ഉണങ്ങുന്നു, അത് വാടുന്നു. എന്നാലോ പൂർവാധികം ശക്തിയോടുകൂടി ഈ പാഴ്മരം വളർന്നു വലുതാകുന്നു. അപ്പോൾ ഇത് ഉദാഹരണം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കളെ കുറ്റം പറയുമ്പോഴൊക്കെയും അവരിലെ പാഴ്ച്ചെടികളാണ് വളർന്നു വരുന്നത്. അവരിലെ നന്മകൾ നമ്മൾ പലപ്പോഴും എടുത്തു പറയാൻ മറന്നുപോകുന്നു, അതല്ലെങ്കിൽ നമ്മൾ ബോധപൂർവം അത് വിസ്മരിച്ചു പോകുന്നു എന്നുള്ളതാണ്. ശരിക്ക് അടക്കാമരമാണ് വലുതായിട്ട് വരേണ്ടത്, അതിനാണ് വെള്ളം കൊടുക്കേണ്ടത്, അവൻ്റെ നന്മയെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അത് പിന്നെ പാലൂട്ടി വളർത്തേണ്ടത്. തിന്മകളെ നമുക്ക് എന്ത് ചെയ്യാം, തിരുത്താം, സ്നേഹസമർണമായിട്ട് നമുക്ക് തിരുത്താം. അപ്പോൾ ആ ഒരു വലിയൊരു സന്ദേശം കൂടി നമുക്ക് ഇതിൽ ലഭ്യമാണ് എന്നൊരു കാര്യം കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഒരു മനോഹരമായ ഒരു അനുഭവം നമ്മുടെ ശ്രോതാക്കളുടെ മുമ്പിൽ വെക്കുകയാണ്. നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാം. അൻവർ NT മുട്ടിൽ വയനാട്. നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ താലോലിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ പ്രായമായ അവരുടെ ചുളിവ് വീണ തൊലിയല്ലേ നമ്മുടെ ഇന്നത്തെ ആരോഗ്യമുള്ള ഭംഗിയുള്ള ഈ തൊലിയുടെ ഭംഗി. മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന നല്ലവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഒരു പ്രാർത്ഥനയാണ് നടത്തിയിട്ടുള്ളത്. സന ഒറ്റപ്പാലം ഉമ്മ രോഗം കൊണ്ട് പ്രയാസത്തിലാണ്, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞു. അള്ളാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മൈമൂന കരുവാരക്കൊണ്ട് ചുള്ളിയോട് ആമീൻ. മാതാപിതാക്കൾക്ക് റബ്ബ് ക്ഷമ നൽകുമാറാകട്ടെ. കുട്ടിയുടെ കബറിടം സ്വർഗ പൂന്തോപ്പാക്കി മാറ്റുമാറാവട്ടെ എന്നൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. സഫിയ കെ തുരങ്ങാടി, അസ്സലാമു അലൈക്കും. അനുഭവം കേട്ടപ്പോൾ സങ്കടമായിപ്പോയി. അള്ളാഹു ആ കുട്ടിയുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവരുടെ മാതാപിതാക്കൾക്ക് സമാധാനവും സന്തോഷവും കൊടുക്കട്ടെ എന്നൊരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. സഫിയ ഇടപ്പാൾ. അമീൻ പറഞ്ഞിട്ടുണ്ട്, സാജിദ കാലിക്കറ്റും അമീൻ പറഞ്ഞിട്ടുണ്ട്, സാദിഖ് മാത്തൂർ അള്ളാഹു ആ മോന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്നൊരു കമന്റ് നടത്തിയിട്ടുണ്ട്.
1: ആ ശ്രോതാവിന്റെ സ്ഥലപ്പേര് എവിടെ പറഞ്ഞു? മാത്തൂർ. മാത്തൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
0: നമ്മളെ പാലക്കാട് ആ ഭാഗത്തൊരു മാത്തൂരുണ്ട്, അതേപോലെ തന്നെ നമ്മളെ കുറ്റിപ്പുറം ഭാഗത്തൊരു മാത്തൂര് കേട്ടിട്ടുണ്ട്. ഇത് മിക്കവാറും ഈ സാദിഖ് ഒരു പരിചയമുള്ള വ്യക്തിയാവാനാണ് വഴി, പാലക്കാട്ടുകാരനാവാനാണ് വഴി.
1: ഇൻഷാല്ലാ
0: പ്രതികരിക്കട്ടെ, വരും, അവർ കമന്റിൽ വരും. അപ്പൊ ഇൻഷാല്ലാ നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം.
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോയുടെ സെക്കൻഡുകളിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്.

0: മാഷാല്ലാ, ചിരപരിചിതമായൊരു സൂറത്താണല്ലോ പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടത്. വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം സൂറ കഹ്ഫിലെ 57-ാമത്തെ ആയത്തിനാണ് നമ്മൾ കാതോർത്തത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് 2396 ദിവസമായി. ഇന്ന് നമ്മൾ കാതോർത്തത് 2372-ാം എപ്പിസോഡിനാണ് നമ്മൾ ഇന്ന് കാതോർത്തത്.
1: മാഷാല്ലാ, 100-ലധികം പ്രോഗ്രാമുകൾ, അതിലേറെ അവതാരകർ, കുരുന്നു മുതൽ വയോധികർ വരുന്ന നീളുന്ന പീസ് റേഡിയോ ഫാമിലി, നാം തന്നെ അറിയാത്ത നിരവധി പ്രോഗ്രാമുകൾ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. മോർണിംഗ് ലൈവ് ഷോയുടെ ഈ മിനിറ്റുകളിൽ നാം ഒരു പരിപാടി പരിചയപ്പെടുകയാണ്. ഇന്ന് നാം പരിചയപ്പെടുന്നത് ആരോഗ്യവിചാരം. ആരോഗ്യവിചാരം എന്ന പ്രോഗ്രാം എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് 1 മണിക്കാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. പല ആശുപത്രികളിലും ജോലി ചെയ്യുന്ന ഒരുപാട് ഡോക്ടർമാരുടെ സേവനം ഈ ഒരു ആരോഗ്യവിചാരത്തിൽ നമ്മൾ പീസ് റേഡിയോക്ക് ലഭ്യമായിട്ടുണ്ട്. ആരോഗ്യവിചാരത്തിൽ ഓരോ രോഗവുമായി ബന്ധപ്പെട്ട ആരോഗ്യകരമായ ജീവിതത്തിൻ്റെ അങ്ങനെയുള്ള വിഷയങ്ങളാണ് ആ ഒരു പ്രക്ഷേപണത്തിലൂടെ എപ്പിസോഡുകളിലൂടെ പീസ് റേഡിയോ ലക്ഷ്യമിടുന്നത്. അപ്പം ഇന്ന് ആരോഗ്യവിചാരത്തിൻ്റെ ഒരു എപ്പിസോഡ് നമ്മൾ കേൾക്കുകയാണ്. ബഹുമാന്യനായ ജംഷീർ വീട്ടിയും മൂസ പിപിയും ചേർന്ന് അവതരിപ്പിച്ച വായ്പുണ്ണും വായയിലെ ക്യാൻസറും തിരിച്ചറിയാനുള്ള വഴികൾ എന്ന വിഷയത്തിലുള്ള ആരോഗ്യവിചാരം കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സോബിഹി അജ്മാഇൻ. പീസ് റേഡിയോ ആരോഗ്യവിചാരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പീസ് റേഡിയോ ആരോഗ്യവിചാരത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ സാധാരണയായിട്ട് നമ്മളുടെയൊക്കെ ഇടയിൽ ആളുകൾക്കിടയിൽ കാണുന്ന ഒരു എന്താ പറയുക, ഒരു അവസ്ഥയാണ് ഈ മൗത്ത് അൾസർ എന്ന് പറയുന്നത്. അതായത് വായയിൽ ഉണ്ടാവുന്ന എന്താ പറയുക, ക്യാൻസർ. അപ്പോൾ വായയിൽ സാധാരണ പുണ്ണ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് പിന്നെ ക്യാൻസറാണോ അല്ലേ, അല്ലെങ്കിൽ ക്യാൻസർ ആവാനുള്ള സാധ്യത ഉണ്ടോ, അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ ആരോഗ്യവിചാരം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ സാധാരണ വായിൽ പുണ്ണുണ്ടാവുന്നതുകൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് എന്താണ്, എങ്ങനെ നമുക്ക് പിന്നെ ക്യാൻസറിലേക്ക് പോവോ, അല്ലെങ്കിൽ എന്താണ് ക്യാൻസറിലേക്ക് വരാനുള്ള അതിൻ്റെ ലക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ആരോഗ്യവിചാരം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു ചർച്ചയിൽ നമ്മുടെ കൂടെ പങ്കെടുക്കുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ കൺസൾട്ടൻ്റ് ക്യാൻസർ സർജൻ ഡോക്ടർ ജംഷീർ വീട്ടിയാണ്. അപ്പോൾ സാറേ, ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ, നമ്മളെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇന്ന് നമ്മൾ വായിലുള്ള അൾസറിനെ കുറിച്ചാണല്ലോ പറയുന്നത്, അത് മൗത്ത് ക്യാൻസർ എന്ന് പറയും. അപ്പോൾ ശരിക്ക് പിന്നെ പല ആൾക്കാർക്കും നല്ല സംശയം ഉണ്ടാവും, ഈ വായിലെ പുണ്ണ് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്, അപ്പോൾ ഈ മൗത്ത് അൾസർ എന്ന് പറയുമ്പോൾ അത് എന്താണെന്നൊന്ന് നമുക്ക് ജസ്റ്റ് പറഞ്ഞിട്ട് തുടങ്ങാൻ തോന്നുന്നു.
3: വായ്പുണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ഇല്ലാത്ത ആളുകളില്ല, ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ആളുകൾക്ക് വരും. അപ്പോൾ പക്ഷേ ഇതിൽ പിന്നെ നമ്മൾ എപ്പോഴാണ് വായ്പുണ്ണിനെ പേടിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളെ ചോദ്യം.
2: അങ്ങനെയാണ്
3: വായിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വായിലുണ്ടാവുന്ന പുണ്ണിൻ്റെ ഒരു 90-95% പ്രശ്നക്കാരനല്ല
2: എന്ന് പേടിക്കേണ്ടതില്ല.
3: അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആഫ്തസ് അല്ലെങ്കിൽ സാധാരണ നമ്മൾ വായ്പുണ്ണ് എന്ന് പറയുന്ന സാധനമാണ് അതിൻ്റെ കോമൺ
2: ആയിട്ട്
3: കാണുന്നത്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ഈ വല്ല സ്മോക്കിങ് അല്ലെങ്കിൽ മറ്റുള്ള ഇങ്ങനത്തെ ദുശീലങ്ങളുള്ള ആളുകളിൽ വേദന ഇല്ലാതെ വായ്പുണ്ണ് വരികയാണ് ഒന്ന്. രണ്ടാമത് പിന്നെ മുറിവ്, വായിൽ പുണ്ണുണ്ട്, ചെറിയ ബ്ലീഡിങ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം, വേദന ഉണ്ടാവില്ല. പിന്നെ അത് രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ശ്രദ്ധിക്കണം എന്നാണ്. അതാണ് അങ്ങനെയുള്ള വേദന ഇല്ലാത്ത, രണ്ടാഴ്ചയിൽ കൂടുതൽ നിലനിൽക്കണ അങ്ങനെയുള്ള അൾസറിനാണ് അല്ലെങ്കിൽ മുറിവിനാണ് നമ്മൾ പേടിക്കേണ്ടത്.
2: അതിനാണ് നമ്മൾ
3: പേടിക്കുന്നത്. അല്ല, നാട്ടിൽ നമ്മൾക്ക് സ്ഥിരമായിട്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും
2: ജീവിതത്തിൽ
3: ഉണ്ടാവണ സാധാരണ അൾസറിനെ, അത് പ്രത്യേകിച്ച് അതിൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ഇടക്കിടക്ക് വരുമല്ലോ
2: ആളുകൾ,
3: അതിനെ നമ്മൾ വല്ലാണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഒന്ന്. രണ്ടാമത് ഇതെന്ത് ചെയ്യും, അവരെന്നെ ഹിസ്റ്ററി പറയും, എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു, മാറുമായിരുന്നു, പിന്നെ വീണ്ടും മരുന്ന് കഴിച്ചു,
2: മാറി
3: അങ്ങനെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ. അതാണ് ശരിക്കും
2: ശരി. അപ്പൊ നമ്മള് സാർ പറഞ്ഞപ്പോ കറക്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് രണ്ടാഴ്ചയ്ക്ക് കൂടുതൽ ഇത് മുറി
3: നിൽക്കുന്ന പ്രത്യേകിച്ച് വേദന
2: ഇല്ലെങ്കിൽ
3: ഒന്ന്, പിന്നെ അതേപോലെ ചില ആളുകൾക്ക് അതിന്റെ കൂടെ ബ്ലീഡിംഗ് ഉണ്ടാവും, ചെറിയ അൾസറിന്
2: രക്തസ്രാവം കൂടി ഉണ്ടാവും ചില ആളുകളിൽ,
3: ചെറുതായിട്ടുള്ള ബ്ലീഡിംഗ് ഉണ്ടാവും,
2: ബ്ലീഡിംഗ് ഉണ്ടാവും. അപ്പോ പിന്നെ ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ട വിഷയം ഇത്രേ ഉള്ളൂ, സാധാരണ കാണുന്ന പുണ്ണ് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്, വായനകത്ത് പുണ്ണുണ്ടാവും. അപ്പൊ അത് പക്ഷെ വേദന ഇല്ലാത്തൊരു സാഹചര്യത്തിൽ രണ്ടാഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ
3: ഒരു അടുത്തുള്ള ഏതെങ്കിലും ഡോക്ടർ കാണിക്കുക, പ്രശ്നക്കാരനെല്ലാം ഉറപ്പിക്കുക, കൺഫേം ചെയ്യുക.
2: അതെ, ഓക്കെ. പിന്നെ ഇപ്പൊ സാധാരണ ഇപ്പം വായയുടെ ഏത് ഭാഗങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ അല്ലെ? അങ്ങനെ
3: നമ്മള് സാധാരണ രണ്ട് രീതിയിലാണ് അൾസർ വരിക. ഒന്ന് ഇപ്പൊ ഇതേപോലെ ക്യാൻസറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അൾസർ, അല്ലാത്ത അൾസർ. അല്ലാത്ത അൾസർ എവിടെയും വരാം, ക്യാൻസറുമായിട്ടുള്ളതും എവിടെയും വരാം. പക്ഷെ നമ്മൾ അതിൽ നമ്മളെപ്പോഴും ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവർ ഈ ഹാൻഡ്സ് പോലെയുള്ള സാധനങ്ങൾ വെക്കുമ്പോൾ ആ കറക്റ്റ് സ്ഥലത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇറിറ്റേഷൻ എന്ന് പറയും, ചെറിയ മുറിവുണ്ടാക്കി അതിങ്ങനെ കാലങ്ങളോളം നിന്നിട്ട് നില നിന്നിട്ടാണ് അത്
2: പ്രശ്നം.
3: അത് നമ്മള് പല്ലിന്റെ ഈ GBS എന്നൊക്കെയാണ് നമ്മളതിന് പറയുക. പല്ലിന്റെ നമ്മളെ താടിയല്ലുണ്ടല്ലോ, അതിലാണല്ലോ നമ്മളെ പല്ല് വെച്ചിട്ടുള്ളത്. അതിന്റെയും നമ്മളെ കവിളിന്റെ ഇടയിലുള്ള സ്ഥലത്താണ് പൊതുവെ താഴെ ഉണ്ടാവുക. ചില ആളുകൾ മേലെ വെക്കുമ്പോൾ അവിടെ
2: ഉണ്ടാവും.
3: പിന്നെ ഉണ്ടാവുക നാവില് പൊതുവെ അൾസർ ഉണ്ട്, നാവിലെ അൾസർ ബേസിക്കലി. പിന്നെ ബാക്കിയുള്ള ഇതിനെ അപേക്ഷിച്ച് കേരളത്തിൽ കുറച്ച് കോമൺ ആണ്
2: നാവിൽ സാധാരണ. പിന്നെ നാവിൽ പുണ്ണും കൂടുതലാണല്ലോ, നാവിന്റെ ഭാഗത്തുണ്ടോ അടിഭാഗത്തൊക്കെ
3: പുണ്ണായിട്ട് വരും. അത് നമ്മൾ പുണ്ണിന് പുണ്ണായിട്ട് ചികിത്സിക്കുക, ചിന്തിക്കുക, പേടിക്കാതിരിക്കുക, അതാണ് ഇതിലുള്ള പോയിന്റ്. കാരണം അത് കോമൺ ആണ്, ക്യാൻസർ കോമൺ അല്ല, പേടിക്കേണ്ട ആവശ്യം,
2: പേടിക്കേണ്ട ആവശ്യം. ഓക്കെ സാർ, ഇപ്പോൾ പിന്നെ സംസാരത്തിൽ സൂചിപ്പിച്ചു നമുക്ക് ഈ പാൻപരാഗ് അല്ലെങ്കിൽ അങ്ങനത്തെ ലഹരി വസ്തുക്കൾ യൂസ് ചെയ്യുന്ന ആൾക്കാർ, പുക വലിക്കുന്നവർ അല്ലേ, ഇവർ ഇങ്ങനത്തെ ആളുകളാണ് കൂടുതൽ കാണുക. പക്ഷെ ഇതല്ലാത്ത ആളുകളിൽ വരാനുള്ളൊരു സാധ്യത എങ്ങനെയാണ്?
3: അത് നമ്മളെപ്പോഴും വിട്ടുപോകുന്ന ഒരു കാര്യം, പലപ്പോഴും നമുക്ക് വിഷമമുള്ളത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പല്ല് സ്ഥിരമായിട്ട് നമ്മളെ പല്ല് ചെറുതായിട്ട് ക്രോണിക് ഇറിറ്റേഷൻ ഇല്ലെങ്കിൽ ചെറുതായിട്ട് പല്ല് തട്ടും ഈ നാവില്, എന്നിട്ട് തട്ടിയിട്ട് ഇവർ വേദന ഇല്ല എന്നുള്ള കാരണത്തിൽ ഇത് ശ്രദ്ധിക്കൂല. അക്കാരണം കൊണ്ട് തന്നെ അതെന്ത് ചെയ്യും, അതൊരു ഒരു ഓവർ ടൈം തട്ടി തട്ടി തട്ടി കുറേ കാലത്തെ ഇറിറ്റേഷൻ കൊണ്ട് അത് ക്യാൻസറായി മാറും. അപ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യുക, ബയോപ്സി എടുക്കുക. യൂഷ്വലി ഡെന്റിസ്റ്റിൻ്റെ അടുത്തോ ENT ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെയാണ് പോവുക. അപ്പോൾ അവിടുന്ന് ബയോപ്സി എടുത്തിട്ട് പിന്നെയാണ് നമ്മളെ അടുത്ത് പലപ്പോഴും വരാറുള്ളത്. സോ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാവ് തട്ടിയിട്ട് ഷാർപ്പ് എഡ്ജ് ഉണ്ടാവില്ലേ പല്ലില്, അത് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് പല്ല് ശരിയാക്കിയാൽ, നല്ല വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈ ഒരു സാധ്യത പോലും ഇല്ല. ഇത് മിസ് ചെയ്തിട്ട് പലപ്പോഴും വരാം. ഇത് നമുക്കൊരു വിഷമം ഉണ്ടാക്കണത്, മറ്റുള്ളവർക്ക് വിഷമം ഇല്ലാഞ്ഞിട്ടല്ല, മറ്റുള്ളവരിൽ ഉപരി ഇത് തീരെ ഒരു അപ്രതീക്ഷിതമാണ് ബേസിക്കലി.
2: കാരണം മറ്റു ദുസ്വഭാവങ്ങളൊന്നും അവർക്ക് ജീവിതത്തിൽ ഇല്ല.
3: ഒന്ന് ഉള്ള ആളുകൾ പലപ്പോഴും മുറിവ് വരുമ്പോൾ അവർക്ക് ഓൾറെഡി നമ്മളെ അതറിയാത്തൊരു മലയാളി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണില്ല. ഉപയോഗിക്കുന്ന ദുസ്വഭാവം ഉള്ളവരും ഈവൻ ആൽക്കഹോൾ ആണെങ്കിൽ ഇതിന്റെ കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള എഫക്ട് ഉണ്ടാക്കിയിട്ട് മുറിവുണ്ടാക്കി അൾസർ ഉണ്ടാക്കി ക്യാൻസർ ഉണ്ടാക്കും. പക്ഷെ ഇവരെ മനസ്സിലെപ്പോഴും ഉണ്ടാവും
2: ഇതെനിക്ക്.
3: അപ്പൊ അതുകൊണ്ട് അവരെ മിസ് ചെയ്യാറില്ല പലപ്പോഴും, മറ്റേതും പലപ്പോഴും മിസ് ചെയ്ത് വലുതായിട്ട്
2: പോകും. അതെ, സത്യമാണ്. അപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് എന്താ വെച്ചാൽ ഇങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തൊട്ടടുത്ത ഒരു ഡെന്റൽ കൺസൾട്ടന്റിനെ അല്ലെങ്കിൽ ഒരു ENT എന്നെ ഡോക്ടറെ കാണിച്ചിട്ട് അവരുടെ ഒരു നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ വേറൊരു
3: ഫർദർ
2: പോകേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു മുറിവ് കാണുമ്പോൾ തന്നെ ബേജാറാവേണ്ട ആവശ്യമില്ല.
3: പലപ്പോഴും
2: ഇത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് ഭയം തോന്നാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത് കൂട്ടിച്ചേർത്ത്.
3: ക്യാൻസർ ബേസിക്കലി ഒരു അൺകോമൺ ഡയഗ്നോസിസ് ആണ്, ഒരു കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു അസുഖമല്ല. അപ്പൊ അതുകൊണ്ട് അത് ഇപ്പൊ നമ്മള് സാധാരണ ഒരു മുറിവ് ക്യാൻസർ ആവാനുള്ള സാധ്യത കുറവാണ്, എക്സ്ട്രീം ഭയങ്കര കുറവാണ്. നമ്മൾ ഇതേ പറഞ്ഞ പോലെ തീരെ ശ്രദ്ധിക്കാതെ കുറെ നാൾ ഇട്ട് കളിച്ചത് മാത്രമേ ക്യാൻസർ ആവൂ,
2: ക്യാൻസർ ആവാനുള്ളൂ. ഓക്കെ, സാധാരണ ഇപ്പോൾ നമുക്കറിയാം പിന്നെ ഈ ഡെന്റിസ്റ്റിൻ്റെ അടുത്തൊക്കെ കൺസൾട്ടിങ് പോയി പല്ലിൻ്റെ പൊന്തി വരുന്നതിന് വേണ്ടി കമ്പിടുന്ന ആളുകളുണ്ട് അല്ലേ, അപ്പോൾ അങ്ങനെ ചില ആളുകൾക്ക് മുറിവ് വരാനുള്ള സാധ്യതയുണ്ട്. പേടിക്കേണ്ട ആവശ്യം,
3: പേടിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടൊന്നും ക്യാൻസർ.
2: അതോടൊപ്പം തന്നെ പിന്നെ ഓറൽ ഹൈജീൻ കുറവ്, അതായത് നമ്മൾ വായ കൃത്യമായിട്ട് എന്താ പറയുക വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ
3: ഓറൽ ഹൈജീൻ്റെ കുറവും, പിന്നെ അതേപോലെ ഒരു വൈറൽ ഇൻഫെക്ഷൻ HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ബേസിക്കലി, അത് കുറച്ചുകൂടെ വായൻ്റെ ഉൾഭാഗത്തേക്ക് ഉള്ള ഭാഗത്ത് ക്യാൻസറിനൊരു കാരണം. മറ്റൊരു കാരണം ഇപ്പം നമ്മൾ ഈ സ്മോക്കിംഗ് ആയാലും പല്ലിൻ്റെതായാലും പറഞ്ഞാൽ വായൽ ഇൻ കേസ് ഒരു ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉള്ള അതിന് പിന്നാലെ സപ്പോർട്ട് ചെയ്യണം, ക്യാൻസറിനെ വളർത്താൻ സഹായിക്കണ ഇതാണ് ഓറൽ ഹൈജീൻ. ഓറൽ ഹൈജീൻ്റെ കുറവ് ഇതുപോലെ ഒരു വൈറൽ ഇൻഫെക്ഷൻ ഉണ്ട്, അത് ബേസിക്കലി ഓറോ ഫാരിങ്സ് എന്ന് പറയുന്നത് നാവിൻ്റെ ഒക്കെ തുറച്ച് ബാക്കിലുള്ള ആ ഭാഗത്താണ് ഈ ക്യാൻസർ ഉണ്ടാക്കാറുള്ളത്.
2: അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രോതാക്കളുണ്ടാവുന്നൊരു സംശയമാണ്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ അറിയാൻ അല്ലെ കണ്ടെത്താൻ എന്തെങ്കിലും വഴികളുണ്ടോ? ഇപ്പോൾ അങ്ങനെ ഒരു ഇപ്പോൾ ഒരാൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത ഇപ്പോൾ ഈ ലഹരികൾ ഉപയോഗിക്കുന്ന ആളോ അല്ലെങ്കിൽ അല്ലാത്തൊരു നോർമൽ വ്യക്തിയെ സംബന്ധിച്ചോ നമുക്കിത് ഇപ്പോൾ എല്ലാ നമുക്കറിയാമല്ലോ, നേരത്തെ കണ്ടെത്തിയാൽ കൂടുതൽ അതിന് ട്രീറ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കണ്ടെത്താനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്?
3: പൊതുവേ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കുറച്ച് പലപ്പോഴും പലരും ഇപ്പോൾ കുറേ സ്ക്രീനിങ്ങും ടെസ്റ്റുകളൊക്കെ ആയിട്ട് നേരത്തെ വരുന്നുണ്ട് ആളുകൾ നമ്മളെ അടുത്ത്. റിസൾട്ടും നന്നാവും, നമ്മളും ഹാപ്പിയാവും. കാരണം നമ്മളെ എൻ്റെ റിസൾട്ട് നമ്മളിത് ഇവരെ അസുഖത്തു നിന്ന് പുറത്തിറക്കാൻ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നാവിലെ അല്ലെങ്കിൽ വായയിലുള്ള ക്യാൻസറിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു ഒരു പ്ലസ് എന്ന് പറയുന്നത് അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമെന്ന്. രണ്ടാമത് പലപ്പോഴും ഇതുണ്ടാവുന്നത് ഒരു പാച്ച്, വൈറ്റ് പാച്ചോ അല്ലെങ്കിൽ റെഡ് പാച്ച് ഉണ്ട്, ലുക്കോപ്ലേക്കിയ അല്ലെങ്കിൽ എറിത്രോപ്ലേക്കിയ എന്നാണ് നമ്മൾ അതിന് ടെക്നിക്കലി പറയാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ നാവിൻ്റെ ഷേപ്പ് കാണാനുള്ള രൂപം അതിലൊരു സ്ഥിരമായിട്ടൊരു ഒരു പാച്ച് പോലത്തെ ഒരു വ്യത്യാസം ഉള്ളതാണെങ്കിൽ പലപ്പോഴും ഇത് ഓവർ ഇയേഴ്സ്, ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ അല്ല, വർഷങ്ങളോളം കഴിഞ്ഞിട്ടാണ് ഇത് ക്യാൻസറിലേക്ക്
2: പോകുന്നുള്ളൂ.
3: അതിനെ മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുക. ഈ സാധനം ഉണ്ടാവണമെങ്കിൽ എത്രയോ വർഷം എടുക്കും. അപ്പോൾ പ്രശ്നക്കാരനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ രണ്ട് രീതിയിൽ ചികിത്സിക്കും. ഒന്ന് ഒബ്സർവേഷൻ, രണ്ട് നമ്മൾ സംശയമുള്ള അതിനെ എടുത്ത് കളയും. അപ്പൊ ഈ രീതിയിൽ ബാക്കിയുള്ള ക്യാൻസറിൽ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്കില്ല.
2: ഇല്ല, സത്യമാണ്,
3: ഇതിലുണ്ട്.
2: സാർ പറഞ്ഞ പോലെ നമുക്കത് കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് നമ്മളെ
3: എസ്പെഷ്യലി എനിവേ ദുശീലങ്ങളിലുള്ളവരെ നിർത്തേണ്ടതാണ് നമ്മൾ ആഗ്രഹം, അത് തന്നെയാണ്. പക്ഷെ ഇൻ കേസ് അത് ഉള്ള ആളുകളും ഇത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു ഇതിലൊക്കെ നമ്മളെടുത്ത് വന്നിട്ട് പല ആളുകളും വരാറുണ്ട്. നമ്മൾ ഈ പാച്ച് നമ്മൾ പലപ്പോഴും ഒന്നുകിലും ഒബ്സർവേഷനിൽ വെക്കും. അത് ചിലപ്പോൾ എന്ത് ചെയ്യും, അത് അങ്ങനെ തന്നെ ഈ ദുശീലം ഒഴിവാക്കി കഴിഞ്ഞാൽ അത് ഫെയ്ഡ് ആയിട്ടത് അവർ ഔട്ട് ഓഫ് ഡിസീസ് ആയി മാറും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സംശയമുള്ള നമ്മൾ ബയോപ്സി എടുക്കും. അതിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ട്രീറ്റ് ചെയ്യൂ, ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടുവരെ നമ്മൾ ഫോളോ അപ്പിൽ വെച്ച് കൊണ്ടുപോകാറ്.
2: അപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ അത് നേരത്തെ കണ്ടെത്തിയാൽ രണ്ടോ മൂന്നോ വർഷമോ കഴിഞ്ഞിട്ടാണ് ഇത് പിന്നെ ക്യാൻസറിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഈ പാച്ചസ് നമുക്ക് നേരത്തെ കണ്ടെത്തിയാൽ അതിനെ എടുത്ത് മാറ്റിയാൽ
3: പാച്ചസ് തന്നെ ഒഴിവാക്കാം. സ്വന്തം സബ്സിഡി ചില ആളുകളിൽ സ്വന്തം അത് നമ്മൾ ഇൻസൈറ്റിംഗ് സ്റ്റിമുലേ അല്ലെങ്കിൽ ഈ ഇത് വളർത്താനുള്ള നമ്മളായിട്ടുണ്ടാക്കുന്ന കാരണങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അത് സ്വന്തം സബ്സൈഡ് ചെയ്ത് ക്യാൻസർ ഉണ്ടാവില്ല. പിന്നെ
2: അതിന്റെ കാരണങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ ഇത് ഒഴിവാക്കി കിട്ടും എന്നുള്ളതാണ്.
3: അതുപോലെ ഒരു പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ക്യാൻസറുകളിൽ ഇങ്ങനൊരു സാധനമില്ല.
2: മറ്റു ശരീരത്തിന്റെ ഭാഗങ്ങൾ
3: പൊതുവെ ഇല്ല, കാരണം ഇതൊക്കെ ശരീരത്തിന്റെ ഉൾഭാഗത്ത് നമുക്കൊന്നും കാണാനില്ല. സാധാരണ ഒന്നുകിൽ പിന്നെ കോളൻ അല്ലെങ്കിൽ കുടലിലൊക്കെ ആണെങ്കിൽ നമ്മൾ കോളോസ്കോപ്പിയും സ്റ്റോമക്കിലൊക്കെ ചെയ്താലേ നമുക്ക് അവിടെ ഒരു സാധനം ഉണ്ടെന്ന് അറിയുള്ളൂ. ഞാൻ പറഞ്ഞു ക്യാൻസറിൽ പൊതുവെ വേദന ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ വേദന ഇല്ലെങ്കിലും ഇതൊക്കെ ചെയ്താലേ നമുക്ക് അറിയുള്ളൂ. പക്ഷെ വായാലും അങ്ങനെ നമുക്ക് തന്നെ നേരിട്ട് നോക്കാം, അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
2: പിന്നെ അപ്പൊ സാധാരണ ഈ വായിൽ അൾസർ വരുന്ന സമയത്ത് ആളുകളിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യം എന്താണ് പറയാൻ പറ്റുമോ? അപ്പോൾ കാരണം എന്താ വെച്ചാൽ അങ്ങനെ അൾസർ വന്നാൽ അതിനെ ആ ഒരു മിസ്റ്റേക്ക് ആയിട്ട് പറയാം.
3: നമ്മൾ പിന്നെ എന്താ പറയുക, നമ്മൾ രണ്ട് രീതിയിൽ ആളുകൾ കൊണ്ടു നടക്കും. പ്രശ്നമില്ലാന്ന് ചിന്തിച്ചിട്ടും ആൾ കൊണ്ടു നടക്കും, പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതിയിട്ടും കൊണ്ടു നടക്കും. പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കുന്നവർ അത് ഓവർ ടൈം അത് വലുതായി പ്രശ്നത്തിലേക്ക് നീങ്ങും. പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ഇനിയും വലിയ പ്രശ്നങ്ങൾ വരുമോ, അവർക്ക് തന്നെ തോന്നും അത് ക്യാൻസർ ആണോ എന്ന് പറഞ്ഞാൽ ബേജാറായിട്ട് അവർ കൊണ്ടു നടക്കും. അപ്പം തന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലുതാവും, വലുതായിട്ട് നമ്മൾ വലുതായി ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലേക്ക് പടർന്ന് അതിനുശേഷം നമ്മളെടുത്ത് വരും. അപ്പം നമ്മളെ റിസൾട്ട് ഭയങ്കരമായിട്ട് മോശമാവും. അപ്പം അതാണ് നമ്മൾ ഫുൾ ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്ത് നമ്മൾ സ്റ്റേജ് പലപ്പോഴും ചെറിയ നാവിലെ മുറിവുകളൊക്കെ ഉണ്ട്, വളരെ ചെറുതാവും. നമ്മളത് സർജറി ചെയ്ത് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവർ പലരും ഇപ്പം നമ്മൾ പല ആളുകളും ഇപ്പോൾ കുറേ പേര് ഇതേപോലെ നാവിലെ ചെറിയ മുറിവ് കാരണം നമ്മളെ സർജറി കഴിഞ്ഞ്, സർജറി കുറച്ച് വലുതാണെങ്കിലും സർജറി കഴിഞ്ഞ് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണ കുറേ ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇവർക്കൊന്നും തിരിച്ചു വന്നിട്ടില്ല,
2: തിരിച്ചു വന്നില്ല.
3: അതൊരു വളരെ ഭയങ്കര പോസിറ്റീവ് കാര്യം. നമ്മൾ മീൻസ് ഞാൻ കേരളത്തിൽ വന്ന് 8-3 വർഷമായിട്ടുള്ളൂ, പക്ഷേ ഈ സമയത്തിനുള്ളിൽ ചെയ്താൽ പല ആളുകളും ഇപ്പോഴും നല്ല വൃത്തിയിൽ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ട്.
2: കുഴപ്പങ്ങളൊന്നും
3: അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. സർജറി ചെയ്തിട്ടുണ്ട്, അത് മേജറായിരുന്നു, സത്യം തന്നെയാണ്. പക്ഷെ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തിരിച്ചു വന്നിട്ടില്ല.
2: അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റാണ് സാറ് പറഞ്ഞത്. ഒന്നാമതെന്ന് വെച്ചാൽ മിസ്റ്റേക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ആളുകൾ ഇതിനെ ഗൗനിക്കാതെ പോടും അല്ലേ. അതൊന്നും പ്രശ്നമില്ല, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ സാധാരണ വരണമെന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കാതെ അതിനെ ഗൗനിക്കാതെ വളരാൻ സമയം കൊടുക്കും. അപ്പോൾ അതൊരു അപകട സാധ്യത കൂടുതലാക്കും. ഇനി വേറെ കൂട്ടരെന്ന് പറഞ്ഞത് ഇത് അതാണെന്നൊക്കെ മനസ്സിലായിട്ടും പിന്നെ അതിന് വേണ്ട പരിഗണന കൊടുക്കാതെ
3: പേടിച്ചിട്ട് വലിയ ട്രീറ്റ്മെന്റ് വരുമോ, സർജറി വരുമോ, റേഡിയേഷൻ വരുമോ, കീമോതെറാപ്പി വരുമോ എന്ന് പേടിച്ചിട്ട്
2: പേടിച്ചുകൊണ്ട് അതെ ആ ഒരു അതിന്റെ ട്രീറ്റ്മെന്റും ഭാഗങ്ങളും ആലോചിച്ച് ഇതായിട്ട് ഒഴിഞ്ഞു നിൽക്കും. ബേജറായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതിന്റെ ഒരു ഭയം തന്നെയാണ് അവർ അതിൽ നിന്ന് ഡോക്ടറെ അടുത്തേക്ക് എത്തിക്കുന്നതിൽ നിന്ന് വിട്ടു നിർത്തി. അപ്പൊ ഇത് രണ്ടാണെങ്കിലും വളരെ ഡേഞ്ചർ ആണെന്ന്,
3: റിസൾട്ടിനെ ഭയങ്കരമായിട്ട് നമ്മൾ ഉണ്ടാവാൻ പോണേ ഫുൾ പൂർണ്ണമായി മാറുക എന്നുള്ള സിറ്റുവേഷനെ അവര് തന്നെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാരണങ്ങളോ ഉണ്ടോ അവര് അതിനെ ആ ഒരു സാധ്യതകൾ അവര് അതിനെ കുറയ്ക്കുകയാണ്.
2: നമ്മൾ തന്നെ അതിനൊരു തടസ്സം കൊടുക്കുകയാണ്, ക്യൂർ ആവാനുള്ള ഒരു സാധ്യത. അപ്പോൾ ക്യാൻസറിന്റെ ഒരു ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ അഡ്വൈസ് ഒരു ഡോക്ടറെ കാണിച്ച് അതിന്റെ ചികിത്സ തുടങ്ങുക, അല്ലെങ്കിൽ അതിന് എന്താണ് സംഗതി മനസ്സിലാക്കി അതിന് വേണ്ട നടപടികൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പെട്ടെന്ന് തന്നെ പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സാറേ, നമുക്കിനി ഇപ്പോൾ ഈ ഒരു മൗത്ത് അൾസർ കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ആധുനിക രീതിയിൽ കണ്ടെത്തുന്നത്?
0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് ആരോഗ്യ വിചാരം പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിൽ നിന്നാണ് നമ്മൾ ആരോഗ്യ വിചാരത്തിലേക്ക് എത്തിയത്. 100+ പ്രോഗ്രാമുകൾ, അതേപോലെ തന്നെ അത്രയും അവതാരകർ, കുരുന്നുകൾ മുതൽ വയോധികർ വരെ നീളുന്ന പീസ് റേഡിയോ ഫാമിലി. ഈ സ്ലോട്ടിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നാം തന്നെ അറിയാത്ത നിരവധി പ്രോഗ്രാമുകൾ പീസ് റേഡിയോക്ക് ഉണ്ട്. അപ്പോൾ മോർണിംഗ് ലൈവ് ഷോയുടെ ഈ മിനിറ്റുകളിൽ ഓരോ പരിപാടികൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് ആരോഗ്യ വിചാരമാണ്. തിങ്കൾ ഉച്ചക്ക് 1 മണിക്കാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ അതിൽ നിന്നുള്ള ഒരു എപ്പിസോഡാണ് നമ്മൾ കേട്ടത്. വായ്പുണ്ണും വായയിലെ ക്യാൻസറും തിരിച്ചറിയാനുള്ള വഴികൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ജംഷീർ വീട്ടിയും പീസ് റേഡിയോ പ്രതിനിധി മൂസ പി പിയും നടത്തിയിട്ടുള്ള സംസാരമാണ് നമ്മൾ ഇതുവരെ കാതോർത്തത്.

0: സക്കീല എടപ്പാൾ സലാം പറഞ്ഞിട്ടുണ്ട്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. സെമിയ ഉളിയിൽ കണ്ണൂർ നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മോണ പഴുപ്പാണ്, വായിൽ നിന്ന് ബ്ലഡ് വരുന്നു, ഇത് ക്യാൻസറിന് കാരണമാവുമോ പാരമ്പര്യമായുള്ളത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊരു മെസ്സേജാണ്. ഇൻഷാല്ലാ അത് അതിൻ്റെ പിന്നെ ബന്ധപ്പെട്ട വ്യക്തികൾ ആ ആളുകൾക്ക് അത് കൈമാറുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സലീമ ഒതുക്കുങ്ങൽ, അസ്സലാമു അലൈക്കും, നമ്മുടെ അനുഭവവുമായി ബന്ധപ്പെട്ടൊരു കമൻ്റാണ്. ആ കുട്ടിക്ക് അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ, ആ ഉമ്മാക്ക് രോഗം ശിഫ നൽകി അനുഗ്രഹിക്കണമേ ആമീൻ എന്ന പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. നഫീസ പി എ താമരശ്ശേരിയും ഐഷ മുഹമ്മദ് മുളവൂറും സമാനമായ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. അൻവർ എൻ ടി മുട്ടിൽ വയനാട്, വിശ്വാസം എന്നത് കേവലം ഒരു വാക്കല്ല, അതൊരു ജീവിത രീതിയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നിത്യജീവിതത്തിൽ എങ്ങനെ പകർത്താമെന്നത് വളരെ മനോഹരമായി വിവിധ അവതാരകരുടെ മനോഹരമായ ശബ്ദത്തിലൂടെ രാവിലും പകലിലും എത്തിച്ചു തരുന്ന പീസ് റേഡിയോ എന്നൊരു കമൻ്റാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഉമ്മുകുൽസൂ ചിറമംഗലം മോന് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. റുഷ്ദ കാളികാവും ഫാത്തിമ സിദ്ദി അഴീക്കലും ഹുസൈൻ വി എം എടത്തനാട്ടുകര ഉപ്പുകുളവും സമാനമായ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. സാദിഖ് മാത്തൂർ എവിടുത്തുകാരനാണ് എന്നൊരു ചോദ്യത്തിൻ്റെ ഉത്തരം, പാലക്കാട് മണ്ഡലം മാത്തൂർ ശാഖ കമ്മ്യൂണിക്കേഷൻ മണ്ഡലം കൺവീനർ എന്ന്.
1: മാഷാഅല്ലാഹ് പറഞ്ഞ പോലെ തന്നെ.
0: അതെ അതെ. അമീർ ടി എടത്തനാട്ടുകര, നന്മകൾ നന്മതൻ മുട്ടുകൾ വിരിയുന്ന പൂന്തോട്ടം, മക്കളെന്നോമൽ പ്രപഞ്ചം നിറമുള്ള കാലം, അറിവിൻ്റെ കയ്പിനൊപ്പം സ്നേഹമധുരം നൽകി നന്മതൻ വിത്തുകൾ ഹൃദയത്തിൽ പാകുക നാം, തെറ്റുകൾ കണ്ടാൽ നീ പാടേ വെറുക്കല്ലേ, അവരുടെ ഉള്ളിലെ നന്മയെ കാണാതെ പോകല്ലേ, സ്നേഹത്താൽ ചാലിച്ച വാക്കുണ്ടെങ്കിൽ തിരുത്താം പിഴകളെ തളിർ കൈത്തലങ്ങളാൽ, തിന്മയുടെ കാറ്റിൽ വീഴാതെ കാക്കണം, വിശ്വാസദീപം മനസ്സിൽ തെളിക്കണം, ക്ഷമയും അറിവും പകർന്നു നൽകിയിടണം, നാളെയാ ലോകത്തിന് താരങ്ങളാക്കണം, ശാസനയേക്കാൾ നല്ലൊരാശ്ലേഷം മനസ്സിനെ മാറ്റുന്ന വലിയൊരു മന്ത്രം, അച്ഛനും അമ്മയും തണലായി നിൽക്കുമ്പോൾ വളരട്ടെ മക്കളാകും പുണ്യം നിറഞ്ഞൊരു പൂങ്കാവനം.
1: മാഷാല്ലാഹ്. അതിലകത്തെ ഒരു വരി, ശാസനയേക്കാൾ നല്ലൊരാശ്ലേഷണം, അതൊരു വല്ലാത്ത വരിയാണത്. കാരണം അതൊരു സത്യം തന്നെയാണ്. നമ്മൾ ഈ നമ്മുടെ മക്കളിലൊരു തെറ്റ് സംഭവിക്കുമ്പോഴേ അവർ ശാസിക്കുന്നതിന് പകരം അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു നോക്ക്.
0: അതെ.
1: കാരണം അവർ ഓൾറെഡി തകർന്നിരിക്കായിരിക്കും, പേടിച്ചിരിക്കായിരിക്കും, എന്തെങ്കിലുമൊക്കെ അവരിലൂടെ സംഭവിച്ച. അപ്പം അങ്ങനെ തകർന്നിരിക്കുന്ന മക്കളെ എന്താണ് ശാസിക്കുന്നതോടൊപ്പം അവരങ്ങോട്ട് ചേർത്ത് പിടിച്ചാൽ ശാസിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ മാറ്റം അവിടെ കാണാൻ കഴിയുമെന്ന് തന്നെയാണ്. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ഉദാഹരണമാണ്, ആ ഒരു ഉദാഹരണത്തിൻ്റെ തുടർച്ചയ്ക്ക് ആ ഈ വരികളിൽ വന്നിട്ടുണ്ട്.
0: അതെ.
1: ഈ മക്കൾക്ക് നല്ല നിലക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണമെന്ന് തന്നെയാണ്.
0: ശരി. മാഷാല്ലാ, നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന തിരുമൊഴികളിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: പതിവ് പോലെ ഇന്നും നിസ്കാരത്തിൽ തശഹുദിനായിരിക്കുമ്പോൾ എന്ന വിഷയത്തിൽ നിന്നുകൊണ്ട് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മുലവി നടത്തുന്ന സംസാരം ഇനി നമുക്ക് കാതോർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജലസ ഫി സിൻതൈനി ഔ ഫിൽ അർബഅ യളഉ യദൈഹി അലാ റുക്ബതൈഹി സുമ്മ അശാര ബി ഉസ്ബുഹിഹി. പ്രശദാക്കളെ, ഇമാം നസാഇ തന്റെ സുനനിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. ഷെയ്ഖ് അൽബാനി സ്വഹി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് നിവേദനം ചെയ്യുന്നത് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ അസ്സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ആണ്. ഹിജ്റ ഒന്നിലാണല്ലോ അദ്ദേഹത്തിന്റെ ജനനം. ഹിജ്റ 73 മരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ഏറ്റവും ചെറുപ്പക്കാരിൽപ്പെട്ട ആളാണ് അദ്ദേഹം. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ മാതാവ് അസ്മ ബിൻ അബിബക്കർ അസ്സുദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയായ അസ്മ റളിയല്ലാഹു അൻഹയാണ് അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹുവിന്റെ മാതാവ്. അദ്ദേഹത്തിൻ്റെ പിതാവ് സുബൈർ ബിൻ അവ്വാം, സുബൈറുൽ അവ്വാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരി സുഫിയ റളിയല്ലാഹു അൻഹയുടെ മകനാണ് സുബൈർ റളിയല്ലാഹു അൻഹു എന്നും കാണാം. അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അബൂബക്കർ, അബൂ ഖുബൈബ് എന്ന പേരിലൊക്കെ വിളിപ്പേരുണ്ടായിരുന്നു എന്നതും നാം കാണുന്നു. മുഹാജിറുകളിൽ മദീനയിൽ വെച്ചാദ്യമായി ജനിക്കുന്ന ആദ്യത്തെ കുട്ടിയാണ് അദ്ദേഹം. ഖുബായിൽ വെച്ചാണ് അബ്ദുല്ലാ റളിയല്ലാഹുവിന്റെ ജനനം എന്ന് കാണാം. ഹിജ്റ ഒന്നിനോ രണ്ടിനോ ശവ്വാൽ മാസത്തിലാണ് എന്നും നാം വായിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കുഞ്ഞിന് പേര് നൽകിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് കുഞ്ഞിന്റെ കാതിൽ ബാങ്ക് വിളിക്കാൻ കൽപ്പിച്ചു എന്നും ചില വായനയിൽ നമുക്ക് കാണാം. അബ്ദുല്ലാഹിബ്നു സുബൈർ റളിയല്ലാഹുവിനോട് നമ്മെ അറിയിക്കുന്നു, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ജലസ ഫിസ്സിൻ തൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിൽ ഇരുന്നാൽ, ഔഫിൽ അർബ അല്ലെങ്കിൽ നാലിൽ, നാല് റക്അത്തിൽ നമസ്കാരത്തിൽ രണ്ടാമത്തെ റക്അത്തിലും നാലാമത്തെ റക്അത്തിലും തശഹ്ഹുദിനു വേണ്ടി ഇരുന്നാൽ എന്നാണ് അർത്ഥം. അങ്ങനെ ഇരുന്നാൽ യലഅഉ യദൈഹി അലാ റുക്ബതൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കാൽമുട്ടുകളിൽ കൈകൾ വെക്കുമായിരുന്നു. കാൽമുട്ടുകളിൽ കൈകൾ വെക്കും, കാൽമുട്ടിനോട് ചേർത്തിയാണ് റസൂലുള്ള കൈകൾ വെച്ചിരുന്നത്. സുമ്മ അശാറ ബി ഉസ്ബുഇഹി, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിരലുകൊണ്ട് ആംഗ്യം കാണിക്കുകയും സൂചിപ്പിക്കുകയും ചെയ്യും. കൈവിരൽ ഉയർത്തുമെന്നാണ് സൂചന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ തശഹ്ഹുദിനു വേണ്ടിയിരുന്നാൽ കൈകൾ കാൽമുട്ടിനോട് ചേർത്തി വെക്കുമെന്നും അതോടൊപ്പം യദുമ്മു യദൈഹി അലാ റുക്ബതൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വലത് കൈ കാൽമുട്ടിൻ്റെ മേൽ ചുരുട്ടിവെച്ച് പിന്നീട് ചൂണ്ടുവിരൽ കൊണ്ട് റസൂലുള്ള ആംഗ്യം കാണിച്ചെന്ന് സൂചിപ്പിച്ചിരുന്നു. അത് ഉയർത്തിയിരുന്നു. യദ് ഒ ബിഹ, അതുകൊണ്ട് വിളിച്ചിരുന്നു എന്നൊക്കെ കാണാം. ഇമാം മുസ്ലിം നിവേദനം ചെയ്യുന്ന റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാനിരുന്നാൽ റസൂൽ തശഹ്ഹുദിന്റെ പ്രാർത്ഥനകൾ നിർവഹിക്കും. ആ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വലത് കൈ വലത് തുടയിൽ മുട്ടിനോട് ചേർന്ന് വെക്കും, ഇടത് കൈ ഇടത് കാൽത്തുടയിൽ മുട്ടിനോട് ചേർന്ന് വെക്കും, പിന്നീട് ചൂണ്ടുവിരൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തും. തള്ളവിരൽ നടുവിരലിനോട് ചേർത്തി വെച്ചിട്ടാണ് ചൂണ്ടുവിരൽ ഉയർത്തുക. ഇടത് കാൽമുട്ടിൽ, കാൽമുട്ടിന് മുകളിൽ ഇടത് കൈപ്പത്തി റസൂലുള്ള പരത്തിവെക്കുകയും ചെയ്യും എന്നൊക്കെ ഹദീസുകളിലുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയത്തിലിരിക്കുമ്പോൾ, തശഹ്ഹുദിലിരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഇരുന്നത്, കൈകൾ എങ്ങനെ വെച്ചിരുന്നു, വിരലുകൾ എപ്പോഴാണ് ഉയർത്തിയത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന, സ്വഹാബികൾ മനസ്സിലാക്കി നമുക്ക് റിപ്പോർട്ട് ചെയ്തു തരുന്ന ഹദീസുകളിലൊന്നാണ് ഇത്. വലത് കാൽമുട്ടിൽ കൈവെക്കുകയും വിരലുകൾ കൂട്ടിപ്പിടിച്ച് തള്ളവിരൽ നടുവിരലോട് ചേർത്ത് വെച്ച് ചൂണ്ടുവിരൽ ഉയർത്തിയിരുന്നു എന്നതാണ്. ചില ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചൂണ്ടുവിരൽ ചലിപ്പിച്ചിരുന്നു എന്നും വന്നിട്ടുണ്ട്. ഇടത് കാൽമുട്ടിൽ ഇടത് കൈ കാൽമുട്ടിൽ പരത്തി വെച്ചിരുന്നു എന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. കാൽത്തുടയിൽ മുട്ടിനോട് ചേർന്ന കാലിൻ്റെ തുടഭാഗത്ത്, മുട്ടിനോട് ചേർന്ന കാൽമുട്ടിനോട് ചേർന്ന ഭാഗത്താണ് വെച്ചിരുന്നത് എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട്. നബി ഇടത് കൈകൊണ്ട് കാൽമുട്ട് പിടിച്ചിരുന്നു. ഇടത് കൈയിൻ്റെ മുൻകൈയിൻ്റെ പള്ളയിൽ കാൽമുട്ടിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉരുള പോലെ ചുരുട്ടിപ്പിടിച്ചു എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ, അത് എങ്ങനെയാണ് അല്ലാഹു റസൂൽ നിർവഹിച്ചത്, അതേപോലെ തന്നെ നമസ്കാരത്തിൽ നിർവഹിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുവിരൽ ഉയർത്തിയത് തശഹ്ഹുദ് തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നില്ല. തശഹ്ഹുദിനു വേണ്ടിയിരുന്ന് ആദ്യം തന്നെ കൈകൾ ചുരുട്ടിപ്പിടിച്ച് ചൂണ്ടുവിരൽ ഉയർത്തിയിരുന്നു എന്നതാണ് കൃത്യമായി സ്വഹാബത്ത് നിവേദനം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഓരോ ചലനങ്ങളും നമസ്കാരത്തിലെ ഓരോ ഇളക്കങ്ങളും കൃത്യമായി സ്വഹാബികൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചര്യ പിൻപറ്റാൻ ശ്രദ്ധയോടുകൂടി അത് അനുധാവനം ചെയ്യാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനോഹരമായ തിരുമൊഴികളാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത്. ഇന്നത്തെ തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലി മൗലവി നമസ്കാരത്തിൽ തശഹ്ഹുദനായിരിക്കുമ്പോൾ എന്ന വിഷയത്തിലാണ് നമ്മോടൊപ്പം ചേർന്ന് സംവദിച്ചത്.

0: ക്വിസിന്റെ ഉത്തരത്തിനുള്ള സമയമാണ് അല്ലേ അസ്വൻ അൻസാരി?
1: തീർച്ചയായും.
0: ക്വിസിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
2: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഖുർആനിലെ സൂറത്തുൽ ഗാഷിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്,
0: മൂടി നിൽക്കുന്ന വിപത്ത് അല്ലേ?
1: അതെ,
0: മൂടി നിൽക്കുന്ന വിപത്ത് എന്നതാണ് അതിന്റെ ഉത്തരം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ത്യനാളാണ്, മൂടി നിൽക്കുന്ന വിപത്ത്.
2: നമ്മുടെ വിജയികളെ കൂടി നമുക്ക് പ്രഖ്യാപിക്കാം.
0: അത് അതൊരു സസ്പെൻസ്.
2: മാഷാല്ലാ,
0: ഇൻഷാല്ലാ വിജയികൾ നമുക്ക് അടുത്ത ഒന്ന് രണ്ട് പ്രോഗ്രാമുകൾക്ക് ശേഷം വിജയിക്കാം. ഇന്നിപ്പോ ഒരു വിജയികളുടെ കൂട്ടത്തിൽ ഒരു സസ്പെൻസ് ഉണ്ട് ഇൻഷാല്ലാ. നമ്മുടെ ശ്രോതാക്കള് സ്റ്റേ ട്യൂൺഡ് ഇൻഷാല്ലാ. നമുക്ക് പിന്നീട് ഒരു അല്പസമയത്തിന് ശേഷം ആ സസ്പെൻസ് പൊട്ടിക്കാം.
2: തീർച്ചയായും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ശ്രോതാക്കളുമായി ചില അപ്ഡേറ്റുകൾ പങ്കുവെക്കുകയാണ്. നമ്മുടെ 500 മൊഡ്യൂൾ 16 പറയാനുള്ളത്. 22 ക്ലാസ് ഇന്ന് രാത്രി 10 സംപ്രേഷണം ചെയ്യും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാമിൻ്റെ 16 April 13 തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു. അബ്ദുൽ ജബ്ബാർ മദീനയുടെ നേതൃത്വത്തിൽ സൂറത്തുൽ ബക്കറയിലെ 180 മുതൽ 187 വരെയുള്ള വചനങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠനവിധേയമാക്കുന്നത്. തഫ്സീർ പഠനത്തിന് പുതിയ മാനങ്ങൾ ലോകരാഷ്ട്രങ്ങളിലെ മലയാളി സമൂഹത്തിന് സമ്മാനിച്ച 500 പഠന കോഴ്സ് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴിയാണ് പഠിതാവിലേക്ക് എത്തുന്നത്. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ സന്ദർശിച്ച് നമ്മൾ ആ ഒരു മൊഡ്യൂൾ എൻറോൾ ചെയ്യാൻ ഇന്ന് തന്നെ ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും അതിൽ ജോയിൻ ചെയ്യാം. മുൻപ് കഴിഞ്ഞുപോയ കോഴ്സുകളും ഇനിയും നമുക്ക് പഠിക്കാം, അതിനുള്ള അവസരം കോഴ്സ് ഓപ്ഷനിൽ ലഭ്യമാണ്.
0: പീസ് റേഡിയോയുടെ മറ്റൊരു അപ്ഡേറ്റ് പ്രകാരമാണ് ഫാമിലി ലൈവ് ടെലിക്കിസ് ഇനി മുതൽ പുതിയ രൂപത്തിലാണ്. ഇനി ആരും കോൾ എടുക്കുന്നത് കാത്തി നിൽക്കേണ്ടി വരില്ല. പീസ് റേഡിയോ നിങ്ങളെ വിളിക്കും. ഫാമിലി ലൈവ് ടെലിക്കിസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 90 20 840 840 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. തുടർന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭ്യമാകും. ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളിലേക്കാണ് പീസ് റേഡിയോയുടെ കോൾ അങ്ങോട്ട് ചെല്ലുക. തദ്ടിസ്ഥാനത്തിലാണ് ഇനി മുതൽ ഫാമിലി ലൈവ് ടെലിക്കിസ് ഉണ്ടാവുക. ഓർത്തുവെക്കുക, നമ്പർ ഇപ്രകാരമാണ്: 90 20 840 840, 9020 840 840.
2: നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോയി തിരിച്ചു വരാം. സഫിയ എടപ്പാൾ അൽഹംദുലില്ലാഹ് എൻ്റെ ഉത്തരം ശരിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അഷ്റഫ് വി പാലക്കാഴി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, നേർവഴി 4000 എപ്പിസോഡുകൾ കഴിഞ്ഞു. പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഷുഹൈബായം വളപട്ടണം, ഇന്നും പലർക്കും സംശയമുള്ള നല്ലൊരു ഹദീസാണ് മൗലവി പറഞ്ഞ്. അൽഹംദുലില്ലാഹ്, മൗലവിക്ക് ഇനിയും അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, അമീൻ എന്നൊരു പ്രാർത്ഥനയാണ് അവർ നടത്തിയിട്ടുള്ളത്. അൻവർ എൻ ടി മുട്ടിൽ, വയനാട്. ഉത്തരം ശരിയായി, ഇനി സിസ്റ്റമാണ് ശരിയാക്കേണ്ടത് എന്ന കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. ഉമ്മുകുൽസു ചിറമംഗലം, എൻ്റെ ഉത്തരം ശരിയാണ് അൽഹംദുലില്ലാ. സീനത്ത് സി ടി എരഞ്ഞിമങ്ങാട്, അൽഹംദുലില്ലാ എൻ്റെ ഉത്തരം ശരിയാണ്, സിസ്റ്റം തിരഞ്ഞെടുക്കുമോ എന്നറിയില്ല. അതേപോലെ തന്നെ ഹഫ്സ ബി വി കാക്കനാട്, അറബി ഭാഷാ പഠനം ക്ലാസ് മിസ്സിംഗ് ആണല്ലോ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ അത് പിന്നെ ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇമ്രാൻ എൻ വി കുമരനല്ലൂർ, ഉത്തരം ശരിയായി എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ഹൈറുന്നീസ ചെർപ്പളശ്ശേരി, എൻ്റെ ഉത്തരം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ജമീല വി കെ പുനൂർ, അതേപോലെ തന്നെ ഉത്തരം ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അറബി കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഇന്നലെ കിട്ടി അൽഹംദുലില്ലാ എന്ന് ഒരു ശ്രോതാവ് ഹൈറുന്നീസ ആശ്ര പടിഞ്ഞാറത്തറ പറഞ്ഞിട്ടുണ്ട്. ഹാജറ കടമ്പഴിപ്പുറം, അൽഹംദുലില്ലാ എൻ്റെ ഉത്തരവും ശരിയാണ്, തിരഞ്ഞെടുക്കുന്നവരിൽ ഉൾപ്പെടുമോ എന്നറിയില്ല എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അടുത്തൊരു സ്ലോട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്.
0: സ്വരം മൂസ ജനിക്കാതിരിക്കാൻ എന്ന മനോഹരമായ ഈരടികൾക്ക് ശബ്ദം നൽകുന്നു ലൈബ മഞ്ചേരി.

0: മാഷാ, വളരെ മനോഹരമായ സ്വരമാധുരിയോടുകൂടിയുള്ള ഇമ്പമാർന്ന ഒരു ഗാനം ആണ് ലൈബ മഞ്ചേരി എന്ന് നമുക്ക് മുമ്പിൽ ആലപിച്ചത്. മൂസ ജനിക്കാതിരിക്കാൻ കുഞ്ഞുങ്ങളെ അവർ കൊന്നു. ഫിറഔനുമായി ബന്ധപ്പെട്ട ഫിറഔനിൻ്റെയും മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒക്കെ ആ ഒരു ഹൃദ്യമായ ചരിത്രം ഉൾക്കൊള്ളുന്ന ഒരു ഗാനമാണ് നമ്മൾ ഇതുവരെയും കഥോർത്തത്.
1: അതേപോലെ തന്നെ ബഷീരി അബൂ തലശ്ശേരി സ്വരം സൂപ്പർ എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. മൈമൂന ചീക്കിലോടും മാഷാ അള്ളാ ലൈബ മോള പാട്ട് സൂപ്പറായി, നല്ല ആലാപനം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, എൻ്റെ പേരക്കുട്ടി സന്തോഷത്തോടെ സ്കൂളിൽ പോയി എന്നുള്ളതാണ്. ബഷീരി അബൂ തലശ്ശേരി നല്ല സ്വരം, അഭിനന്ദനങ്ങൾ. ഷുഹൈബായ എം വളപട്ടണം, സ്വരം സൂപ്പർ മാഷാ അള്ളാ. മൂസാ നബിയുടെ ചരിത്രമുറങ്ങുന്ന നല്ല അർത്ഥവത്തായ ഗാനം. അതേപോലെ തന്നെ റുഷ്ദ കാളികാവും മാഷാ അള്ളാ സ്വരം സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അമീർ ടി അടത്തനാട്ടുകര പറഞ്ഞിട്ടുള്ളൊരു സംഗതി, പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ എടുത്ത് അതിൻ്റെ മുകളിൽ സി ആൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ എൻറോൾഡ്, കംപ്ലീറ്റഡ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകളുണ്ട്. അതിൽ കംപ്ലീറ്റഡ് എന്ന ഓപ്ഷനിൽ അറബി ഭാഷാ പഠന കോഴ്സ് കാണാം എന്ന ഒരു കമൻ്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഷോട്ടിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ സെഫി അടപ്പാൾ മാഷാല്ലാ ശ്രുതി മധുരമായ മനോഹര ഗാനം എന്ന് നമ്മുടെ സ്വരത്തെക്കുറിച്ച് കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വഴിവിളക്കിലേക്കാണ് പോകുന്നത്.
0: തീർച്ചയായും ഇന്നത്തെ വഴിവിളക്ക് 2552 നമ്പർ വഴിവിളക്കാണ്. 2552 വഴിവിളക്കാണ് ഇന്നത്തെ വഴിവിളക്കുള്ളത്. അതുപോലെ സാധാരണ വഴിവിളക്ക് ഒരുപാട് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറെ ഒരു സന്തോഷം നൽകുന്ന, കാരണം ദിവസവും ഓരോ ഇത് ഷെയർ ചെയ്യാനുള്ളൊരു അവസരം കിട്ടുകയാണല്ലോ.
2: അതെ,
0: അല്ലെ? ഈ വഴിവിളക്കിൻ്റെ ഒരു സാധ്യതകൾ, ദഅ്‌വാ മേഖലകളിൽ അതിൻ്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ?
1: നമുക്കൊക്കെ അറിയാവുന്ന പോലെ മലയാളം, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, തമിഴ്, അങ്ങനെ ഒട്ടേറെ ഭാഷകളിൽ നമുക്കത് ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പല ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു കേരള രാജ്യത്ത് താമസിക്കുന്ന ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലുള്ള ആശയം പെട്ടെന്ന് എത്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇന്നത്തെ
0: വഴിവിളക്കാം. പറയൂ.
1: 2551 വഴിവിളക്കിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മറുപടി വിവേകത്തോടെ, അവിവേകികൾ തങ്ങളോട് സംസാരിച്ചാൽ അവർ പരമകാരുണ്യകന്റെ ദാസന്മാർ സമാധാനപരമായി മറുപടി നൽകുന്നവരാകുന്നു എന്ന വിശുദ്ധ ഖുർആൻ സൂറ ഫുർഖാനിലെ 63-ാമത്തെ ആയത്താണ് ഇന്നത്തെ വഴിവിളക്ക്.
0: അജ്ഞതയും അവിവേകവും കാണിക്കുന്നവരെ അഭിമുഖീകരിക്കുമ്പോൾ വിശ്വാസികൾ മര്യാദകെട്ട ഭാഷ ഉപയോഗിക്കുകയില്ല, പകരം സമാധാനപരമായ സമീപനവും നല്ല വാക്കുകളും കൊണ്ടാണ് അവർ പ്രതികരിക്കുക. സൈക്കോളജി കൂടിയുണ്ട് അതിൽ.
1: അതെ അതെ.
0: കാരണം ഈ രണ്ടാളുകൾ ഇപ്പോ തമ്മില് കൈ കൂട്ടിയടിച്ചാലാണ് എന്തുണ്ടാവുക?
1: ഉച്ചത്തിൽ
0: ശബ്ദം ഉണ്ടാവുക. അങ്ങനെ ശബ്ദം ഉണ്ടാക്കേണ്ടെന്നൊരു സാഹചര്യത്തിലേക്ക് എത്തരുത്. വിവേകികളും മറ്റൊക്കെ നിങ്ങളോട് സംസാരിക്കാൻ വന്നാൽ ഇടപെടാൻ വന്നാൽ സലാം പറഞ്ഞു മെല്ലേ മാറിപ്പോവുക. സലാമ കാലു സലാമ എന്ന് പറഞ്ഞിട്ട് സലാം പറഞ്ഞ് മാറിപ്പോവലാണ് ഏറ്റവും ഉത്തമം എന്നുള്ള ഒരു മനോഹരമായ രംഗമാണ് നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കുന്നത്. ഇവിടെയും പലപ്പോഴായി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ എന്താണ്, ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ അവിവേകി അയാളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അയാൾ ദേഷ്യപ്പെടാനും അല്ലെങ്കിൽ അയാൾ ഏത് നിലക്കാണ് പ്രതികരിക്കുക എന്നത് അറിയില്ല. അപ്പോൾ ഒരാൾ അവിവേകി എന്ന് അഭിസംബോധന ചെയ്യണമെങ്കിൽ അയാൾ അയാൾ വിവേകം നഷ്ടപ്പെട്ടൊരവസ്ഥയിലായിരിക്കുകയാണ് അയാൾ അവിവേകി ആവുക. എല്ലാ സമയവും അവിവേകി ആവൂല, വിവേകമുള്ളവരാണ് അവിവേകി ആവുന്നത്. വിവേകം നഷ്ടപ്പെടുന്ന ചില സമയങ്ങളുണ്ടാവും. ആ സമയം ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ സമയവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവരോട് ഇടപഴകുമ്പോൾ മെല്ലെ അവിടെ നിന്ന് മാറി നിൽക്കലാണ് ഏറ്റവും
1: കരണീയമായിട്ടുള്ളത്.
0: ഇപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിലൊരു ഉദാഹരണം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ ഒരു അവിവേകം കാണിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം കാണിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പലപ്പോഴായി കേട്ടൊരു ചരിത്രമാണ് ആയിഷ ബീവിയും റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദേഷ്യപ്പെട്ട രംഗമുണ്ടല്ലോ, പാത്രം തട്ടിത്തെറിപ്പിച്ച്. അപ്പം അതൊരു ഭാര്യയുടെ അവിവേക സമയമാണ്, ദേഷ്യപ്പെട്ടുള്ളൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മൗനം പാലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ തിരിച്ച് ഇടപെടുകയായിരുന്നെങ്കിൽ അവിടെ അതൊരു പ്രശ്നമായി മാറും, അതൊരു കലഹമായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വലിയൊരു ഉദാഹരണമാണ്.
1: അതോടൊപ്പം നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സംഗതി, ഒരു അറബിയായ ഒരു മനുഷ്യൻ ഒരു പരിക്കനായ ഒരു തോർത്തു പോലത്തെ ഒരു ഡ്രസ്സ് പ്രവാചകൻ്റെ കഴുത്തിലിട്ട് മുറുക്കിയിട്ട് പറഞ്ഞു, കൊണ്ട മുഹമ്മദെ പൈസ ഉണ്ടാ എന്ന് പലതവണ ആവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നും ഉണ്ടായിട്ടല്ല, അത് അറാബിയുടെ ഒരു പ്രകൃതമാണ്. അപ്പോൾ ഞങ്ങൾ പിന്നീട് നോക്കുമ്പോൾ പ്രവാചകൻ്റെ കഴുത്തിൽ അതിൻ്റെ ആ ഒരു കര കൊണ്ട് രക്തം പൊടിഞ്ഞതായിട്ട് നമ്മൾ കണ്ടു എന്നാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ അവർക്ക് അദ്ദേഹത്തിന് കൊടുക്കൂ, എന്താ അള്ളിച്ച് നിങ്ങൾ എല്ലാവരും കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് കാണുന്ന ഒരു മനോഹരമായൊരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അത് അറാബികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളൊരു ശബ്ദം ഉണ്ടാക്കും. ഇപ്പോൾ ആയത്തിൽ തന്നെ കാണാൻ കഴിയുന്നില്ല, നിങ്ങൾ പ്രവാചകനോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ശബ്ദം കുറച്ച് ചോദിക്കണം, അതായത് ശബ്ദം താഴ്ത്തി നിങ്ങൾ ചോദിക്കണം. ഇങ്ങനെ ഒരുപാട് പിന്നെ പെരുമാറ്റങ്ങളും അതേപോലെ തന്നെ സ്വഭാവങ്ങളുമുള്ള മനുഷ്യർ.
0: മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ അതിലേറെ ഒരു അസൂയ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ. ഈ അയാളെ സംബന്ധിച്ചിടത്ത് മുനാഫിക്കുകളുടെ നേതാവ് കൂടിയാണല്ലോ. അപ്പോൾ അയാളവിടെ മദീനയിൽ ഇങ്ങനെ രാജാവാകാൻ കാത്തു നിൽക്കുകയാണ്, ഇനിയിപ്പോൾ അടുത്ത ഒരു നേതാവാകാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അപ്പോൾ നേതൃത്വം മുഴുവനും അദ്ദേഹത്തിൻ്റെ കീഴിലായി, അദ്ദേഹത്തിനായി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കായി. എല്ലാവരും അദ്ദേഹത്തെ നേതൃത്വം അംഗീകരിച്ചു. അപ്പോൾ ഇത് ഏറെ ആലോചനപ്പെടുത്തിയിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന ഈ മുനാഫിക്കുകളുടെ നേതാവ്. അപ്പോൾ തക്കം കിട്ടുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കാനും ചീത്ത പറയാനും ഇയാൾ ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രക്കിടക്ക് നബിയെ ഇങ്ങോട്ട് വിളിച്ച്, നബി കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങോട്ട് വിളിച്ച് ആക്ഷേപിക്കുന്ന രംഗം ചരിത്രത്തിലുണ്ട്. വളരെ മോശമായി, നിങ്ങളൊക്കെ ഇതൊക്കെ എന്തൊരുമാണാണ്, ഇതെന്തത് നാറിയിട്ട് വയ്യ എന്നുള്ളൊരു അപഹസിക്കുക, പരിഹസിക്കുന്നതായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എടുത്ത ഒരു സ്റ്റാൻഡുണ്ട്, ഒരു നിലപാട്, ഒന്നും മിണ്ടിയില്ല. കൂടെ ഉള്ളവരൊക്കെ ഇയാളെ എന്താണ് ഇയാളോട് സംസാരിക്കുന്നുണ്ട് ദേഷ്യം, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. നബിക്ക് അവിടെ സംസാരിക്കാനുള്ള എല്ലാ അർഹതയും സ്പേസും ഉണ്ടായിരുന്നു, പക്ഷേ മൗനം പാലിച്ച് മിണ്ടാതെ അവിടെ നിന്ന് മാറിപ്പോവാണ് ചെയ്തത്. അപ്പോൾ ഈ വിശുദ്ധ ഖുർആനിലെ ഈ ഒരു ആയത്ത് അത് ആ നിലക്ക് നമ്മൾ ഉൾക്കൊള്ളണം. നമുക്കും അങ്ങനെ ഒരു സാഹചര്യം സ്വാഭാവികമായും ഉണ്ടാകുന്നുണ്ടാവും. അങ്ങനെയുള്ള ചില ആളുകളായിട്ട് ഇടപെടേണ്ടുന്ന ഒരു രംഗുണ്ടാവും. അപ്പം അവിടെ ഒന്ന് നമ്മുടെ വില നഷ്ടപ്പെടാതിരിക്കാൻ, ദീനിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ,
1: അതെ,
0: അസ്വാഭാവികമായ പലതും നടക്കാതിരിക്കാൻ,
1: അതെ,
0: നമ്മളെന്ത് ചെയ്യുക, ഒന്ന് താഴ്ന്നു നിൽക്കുക, മിണ്ടാതെ നിൽക്കുക, മാറിപ്പോവുക എന്ന മനോഹരമായ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുർഖാനിലെ 63-ാമത്തെ വചനമാണ് ഇന്നത്തെ വഴിവിളക്ക്.
1: അതെ, മാഷാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മളെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കാനും, മറ്റുള്ളവർക്ക് ഇത് പല ഭാഷകളിൽ ലഭ്യമാണ്, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുഗ്, നേപ്പാളി, ബംഗ്ല, മറാഠി, ടഗലോഗ്, ഇത് ഇങ്ങനെയുള്ള ഭാഷകളിലൊക്കെ അത് ലഭ്യമാണ്. അപ്പം നമ്മൾ സ്വയം വെക്കാനും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുമുള്ള ഒരു ശ്രദ്ധയുണ്ടാകണം എന്നതാണ് സാന്ദർഭികമായി
0: ഇന്നത്തെ ലൈവ് ക്വിസിൻ്റെ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. അതിൻ്റെ വിജയികളെ 13 പേരെ നമുക്കൊന്ന് പ്രഖ്യാപിച്ചാലോ?
1: തീർച്ചയായും.
0: ശരി, ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഖുർആനിലെ സൂറത്തുൽ ഗാശിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉത്തരം ഓപ്ഷൻ ബി ആയിരുന്നു, മൂടി നിൽക്കുന്ന വിപത്ത് അഥവാ അന്ത്യനാൾ. ഇന്നത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 13 പേർ സഫ്ന ആലുവ, ഹംദ മഞ്ഞപ്പെട്ടി, സെൽവ അബ്ദുൽ ഖാദർ നന്ദി, ഹബീബ കൊട്ടോല, ജംഷീന, സമീറ സി കെ, സുഹറ അബ്ദുൽ മജീദ്, അസ്മ ബി കെ പാലക്കാഴി, സഫിയ അടപ്പാൾ, ബുഷറ കെ മുറയൂർ, സുഹറ വി പി നിലമ്പൂർ, ആൻഡ് ജലീൽ കാട്ടക്കാമ്പാൽ.
1: വിജയികൾ ഒന്നുകൂടി പറയുന്നു, സഫ്ന ആലുവ, ഹംദ മഞ്ഞപ്പെട്ടി, സെൽവ അബ്ദുൽ ഖാദർ നന്ദി, ഹബീബ കോട്ടോല, ജംഷീന, സെമീറ സി കെ, സുഹറ അബ്ദുൽ മജീദ്, അസ്മാബി കെ പാലക്കാഴി, സഫിയ എടപ്പാൾ, ബുഷറ കെ മുറയൂർ, സുഹറ വി പി നിലമ്പൂർ, ജലീൽ കാട്ടകാമ്പാൽ, വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേരുകയാണ്. അതോടൊപ്പം നമ്മുടെ ശ്രോതാക്കളിലേക്കൊന്ന് പോയി പെട്ടെന്ന് തിരിച്ചു വരാം. അൻവർ എൻ ടി മുട്ടിൽ വയനാട്, ഇന്നത്തെ പീസ് ടൈം വായിക്കാൻ വിട്ടുപോയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അത് നമുക്ക് വായിക്കാവുന്നതാണ്.
0: തീർച്ചയായും പീസ് ടൈമിലേക്ക് നമ്മൾ പ്രവേശിക്കാനുണ്ട്. പീസ് ടൈം എന്നത് ശ്രോതാക്കളുമായി ബന്ധപ്പെട്ട അവരുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ എടുത്തു പറയുന്ന ഒരു സ്ലോട്ടാണ്. ആ ഒരു സ്ലോട്ടിലേക്ക് നമ്മൾ ഇൻഷാല്ലാ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ പീസ് ടൈമിൽ ഒരു ശ്രോതാവിൻ്റെതായി വന്ന ഒരു കമൻ്റാണ് നമ്മൾ വായിക്കുന്നത്. അതിപ്രകാരമാണ്: പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു വലിയ അനുഗ്രഹമാണ്. ഒരു പ്രഭാഷണവും ചിന്തകളെ ഉണർത്തുന്നതും അറിവ് വർദ്ധിപ്പിക്കുന്നതുമാണ്. ഇസ്ലാമിക ചരിത്രവും നിയമങ്ങളും ഇത്ര ലളിതമായി പറഞ്ഞു തന്നതിന് ഹൃദ്യമായ അറിവ് തേടിയുള്ള യാത്രയിൽ പീസ് റേഡിയോ എപ്പോഴും കൂടെയുണ്ട് എന്ന ഒരു മനോഹരമായ കമൻ്റാണ് ഇന്നത്തെ പീസ് ടൈമിൽ നമ്മുടെ ഒരു ശ്രോതാവ് പങ്കുവച്ചിരിക്കുന്നത്.
1: അതേപോലെ തന്നെ സീനത്ത് പാലക്കാട്, അസ്സലാമു അലൈക്കും, ഞാനടക്കം വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നൊരു കമൻ്റ് വന്നിട്ടുണ്ട്. മാഷാല്ലാ, ലൈബമോളെ പാട്ട് ലയിച്ചു പോയി, നല്ല അർത്ഥമായ ഗാനം. ഇതുപോലെ തന്നെ എൻ്റെ കുഞ്ഞുമോളെ പാട്ട് പ്രോഗ്രാമിൽ കേട്ടില്ല, ഇനി പ്രോഗ്രാം വേറെ ഉണ്ടായിരിക്കുമോ എന്ന് ആമിന കാരക്കുന്ന് മാളികപ്പറമ്പിൽ നിന്ന് കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഉമ്മുകുൽസു ചിറമംഗലം, ലൈബയുടെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്, നല്ല വോയിസാണ്. അൽകഹഫ് സൂറത്ത് ഓർമ്മ വന്നു, മാഷാ അല്ലാ, ബാർക്കല്ലാഹു ഫീക്ക് എന്നൊരു കമൻ്റ് അവർ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ജമീല വി കെ പൂനൂർ, മിക്ക ദിവസവും എൻ്റെ ഉത്തരം ശരിയാവാറുണ്ട് അൽഹംദുലില്ലാ, പക്ഷേ സിസ്റ്റം എന്നെ കാണുന്നില്ല എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. സീനത്ത് പി ചാലിയം, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്ത്, ഇന്നത്തെ ഉത്തരം എൻ്റേത് ശരിയാണ്. ഇന്നത്തെ വിജയികളിൽ ഒന്നാമതായി പറഞ്ഞത് എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകളാണ്. വിജയികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ. ഓരോ ദിവസവും ഒരുപാട് അറിവുകൾ കിട്ടുന്ന പീസ് റേഡിയോ ഇനിയും ഉയരത്തിൽ പറക്കട്ടെ എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. നസീമ അഷ്റഫ് തിരുവേഗപ്പുറ, വിജയികളെ ഒന്നുകൂടി പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് പറയാം. ഇന്നത്തെ വിജയികൾ
0: വിജയികൾ എന്ന് പറയുമ്പോൾ 13 പേർ, തിരഞ്ഞെടുക്കപ്പെട്ട 13 പേർ.
1: അതെ,
0: ഒരുപാട് ആളുകൾ വിജയികളുണ്ട്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ഇവരാണ്: സഫ്ന അലുവ, ഹംദ മന്നപ്പെട്ടി, സെൽവ അബ്ദുൽ ഖാദർ നന്ദി, ഹബീബ കൊറ്റോല, ജംഷീന, സമീറ സി കെ, സുഹറ അബ്ദുൽ മജീദ്, അസ്മാ ബി കെ പാലക്കാഴി, സഫിയ അടപ്പാൾ, ബുഷറ കെ മുറയൂർ, സുഹറ വി പി നിലമ്പൂർ, ആൻഡ് ജലീൽ കാട്ടകാമ്പാൽ.
1: അതേപോലെ തന്നെ സഫിയ കെ തിരൂരങ്ങാടി പറഞ്ഞിട്ടില്ല. സഫിയ തിരൂരങ്ങാടി വിജയികളിൽ വന്നിട്ടില്ലേ?
0: ഇല്ല, സഫിയ എടപ്പാൾ.
1: എടപ്പാളാണല്ലേ. ആ, അസ്സലാമു അലൈക്കും, എൻ്റെ ഉത്തരം ശരിയായി തിരഞ്ഞെടുത്തില്ല, എന്നാലും ഒരു അറിവ് കിട്ടി അലഹമുല്ല എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. ജംഷീന ഈ മഞ്ചേരി, എൻ്റെ ഉത്തരം ശരിയാണ്, എൻ്റെ സ്ഥലം പറഞ്ഞില്ല എന്നൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ
0: അതാണ് അവിടെ, അതൊരു നല്ലൊരു ചോദ്യമാണ്,
1: ആഗ്രഹിക്കുന്ന ചോദ്യമാണ്.
0: നമ്മളെപ്പോൾ ഈ ചില സമയങ്ങളിൽ ഇപ്പോൾ ഈ മുഖാമുഖങ്ങളിലൊക്കെ മുഖാമുഖം വെച്ചതിൻ്റെ ആ ലക്ഷ്യം പൂർത്തീകരിക്കുക, ആ ചോദ്യം വരുമ്പോഴാണ്. ഇതെന്താ അങ്ങനത്തെ ഒരു ചോദ്യം വരാത്തത് എന്ന് നമ്മളിങ്ങനെ കരുതും.
1: എല്ലാ ദിവസവും ലൈവിലിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നിരുന്നു.
0: ജംഷീന ഈ മഞ്ചേരി, മഞ്ചേരിയിലെ ജംഷീനയാണ് അങ്ങനെ ഒരു ചോദ്യം മാഷാല്ലാ പറഞ്ഞത്. ആ ചോദ്യം ഇതാണ്, എൻ്റെ ഉത്തരം ശനിയാണ്, ഞാൻ ശരിയാണ്, ഞാൻ വിജയികളിൽ പെട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ സ്ഥലം പറഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ആ സ്ഥലം പറയാത്തത്? ഒന്ന് കമൻറ്റുകൾ വരും നോക്കാം നമുക്ക്, എന്നാലും നമുക്കത് പറയാം. നിർദ്ദേശങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു

0: ചിലപ്പോൾ അത് അപ്ഡേഷനിൽ സ്ഥലം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. മാഷാ
1: ഷമീർ ഒറ്റപ്പാല മാഷാ അള്ളാ ലൈബമോളെ പാട്ട് വളരെ നന്നായി എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. നസീറ മമ്പാട്, എന്താണാവോ സിസ്റ്റം എന്നെയും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ തീർച്ചയായും നിലാവുദിക്കും. അതേപോലെ തന്നെ പിന്നെ സെഫിയ എടപ്പാൾ, ഞാനും ഇന്ന് വിജയികളുടെ ലിസ്റ്റിൽ പെട്ടു, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സുഹൈബായ മുളപൊട്ടണം, ഞാൻ ഇന്നും വിജയി, അലഹമ്ദുലില്ലാ സിസ്റ്റം കനിഞ്ഞില്ലെങ്കിലും വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. സെറീന ബിൻത് അബ്ദുറഹ്മാൻ കാസർഗോഡ്, വിജയികളുടെ സ്ഥലം കേൾക്കാത്ത പേരുകളാണല്ലോ എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. നാദിറ ഇടിമുഴക്കൽ, അലഹമ്ദുലില്ലാ ഇന്നും ഞാൻ വിജയിച്ചു, പക്ഷേ 13-ൽ പെട്ടില്ല, സാരമില്ല, ഇനിക്കും വരും ഒരു നാൾ ഇൻഷാ അല്ലാ എന്നൊരു കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്.
0: നമ്മുടെ ഈ ഒരു സെക്കൻഡുകളിൽ നമുക്കൊരു മനോഹരമായ ചിന്തയിലേക്ക് ഇൻഷാ അല്ലാ പ്രവേശിക്കാം.
1: തീർച്ചയായും പ്രിയപ്പെട്ടവരെ, അറബിയിലൊരു ചൊല്ലുണ്ട്, അൽ അബ്നാഉ സിറു അബീഹി. അതായത് നമ്മുടെ മാതാക്കളുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ രഹസ്യമാണ് ആര്, അവരുടെ മക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന വളരെ മനോഹരമായ ഒരു ഒരു ഒരു സന്ദർഭം പിന്നെ ഓർമ്മ വരികയാണ്. മദ്രസയിൽ പിന്നെ ക്ലാസ്സിൽ എല്ലാവരും കുട്ടികളിങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരും സ്റ്റാർട്ടിങ് നമ്മൾ ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അവരോട് വർത്തമാനം പറയണം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്. അതാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. പാടത്തേക്കാൾ കൂടുതൽ അവർക്ക് താല്പര്യം നമ്മുടെ ചുറ്റും ഇരുന്നിട്ട് വർത്തമാനം പറയാനാണ്. അപ്പം നമുക്കത് പിന്നെ എല്ലാ ദിവസവും സാധ്യമാകാത്തതിനാൽ തന്നെ അവരെ നമ്മളതിന് പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷെ അങ്ങനെ കിട്ടുന്ന സമയം അവർ പലരും മുതലാക്കാറുണ്ട്. അപ്പോൾ അവർ കാര്യമായിട്ട് നമ്മൾ പിന്നെ പിന്നെ നമ്മൾ പറയുന്നത് നല്ല ഷർട്ടാണ്, നല്ല ഭംഗിയുണ്ട്, ഇന്ന് നല്ല രസമുണ്ട്, ഇന്ന് നല്ല ഉഷാറായിക്കണമെന്നൊക്കെ മക്കൾ നമ്മളെ കമൻ്റ് എടുത്തു. അപ്പോൾ നമ്മൾ അവരോട് തിരിച്ച് ആ കമൻ്റ് അങ്ങോട്ട് തിരിച്ചു വെക്കുമ്പോൾ അവർ പറയും, എന്ത് ഇന്ന് ചായ കുടിച്ചോ? അപ്പോൾ ഇന്ന് ചായ ഉണ്ടായിരുന്നില്ല, ഇന്ന് അവിടെ ആകെ സീനാണ്, അടുക്കളയിലാകെ തേങ്ങലും മിങ്ങലൊക്കെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഉപമയിലേക്ക് ഈ ഒരു സന്ദർഭം കൂടി ചേർത്ത് വെക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള സ്കാനിങ് മെഷീനുകളാണ് നമ്മുടെ മക്കൾ. അവർ ആ മെഷീനിലിട്ട് ഒരു നേരമല്ല, വൺ ടൈം അല്ല, വൺ ടൈം ഇപ്പോൾ ഒരു OTP പോലെയല്ല സന്ദർഭം. പിന്നെ സ്ഥിരമായി മാതാപിതാക്കൾ അവരെന്ത് ചെയ്യാണ്, സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പിന്നെ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നൊരു കാര്യം നമ്മൾ മറക്കരുത്. അതിനാണ് ഈ ഒരു ആപ്തവാക്യം നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അബ്നാഉ സിറു അബീഹി,
0: അബ്നാഉ സിറു അബീഹി, മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഒരു രഹസ്യമാണ്, സീക്രട്ടാണ്
1: അത്,
0: മക്കൾ എന്നുള്ള മനോഹരമായ ഒരു ചിന്തയാണ് ഇന്ന് പിസ് റേഡിയോ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത്.
1: ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശ്രോതാക്കളിലേക്ക് പോവുകയാണ്. സഫിയ എടപ്പാൾ, വിജയികളുടെ പോസ്റ്റർ ഇപ്പോൾ കിട്ടാറില്ല എന്ന
0: അനീഫാക്ക അത് ശ്രദ്ധിക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ ടീമിൽ അനീഫാക്ക ശ്രദ്ധിക്കുന്നുണ്ട്
1: തീർച്ചയായും. അതേപോലെ തന്നെ സൈനബ കടമ്പഴിപ്പുറ, അലഹമ്ദുലില്ലാ ഉത്തരം ശരിയായി, വിജയായില്ല എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. റുഷ്ദ കാളികാവ് പെട്ടെന്ന് പ്രതികരിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് എൻ്റെ സ്ഥലം പറഞ്ഞില്ല എന്നതിൻ്റെത്, സ്ഥലം കൊടുക്കാത്തതിനാൽ എന്ന്. വളരെ
0: സിമ്പിളാണ് ഉത്തരം, പക്ഷെ നമ്മളാ ഒരു ചോദ്യം കാത്തിരുന്നത് എന്താന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് ആ ഉത്തരം വേണ്ടതുണ്ട്.
1: അതെ,
0: അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മളൊരു ഒരു ചോദ്യം വരാൻ ആഗ്രഹിക്കും.
1: അതെ,
0: അപ്പൊ അത് കാരണം എന്താ വെച്ചാൽ ആ ചോദിക്കുന്ന ആൾക്ക് മാത്രമല്ല,
1: അതെ,
0: മറ്റൊരുപാട് ആളുകളിലേക്ക് എത്തിക്കാനാണ്.
1: നമ്മൾ വന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് വിചാരിച്ചത് ഇന്ന് വന്നു, അതുകൊണ്ട് അതും കുറച്ച് സമയം എടുത്തിട്ട് തന്നെ പറയണേ. എന്താ, നമ്മൾ കഷ്ടപ്പെട്ടാലും ആ കഷ്ടപ്പാട് പൂർണ്ണതയിലെത്തുന്നത് ഇത്തരം ചിട്ടവട്ടങ്ങൾ, ഒരു അല്പനേരത്തെ ഒരു അശ്രദ്ധയായിരിക്കാം അത്. പക്ഷേ അത് നമ്മൾ ഉത്തരം വന്നപ്പോൾ നമ്മൾ ആ ഒരു പേര് കിട്ടിയില്ല എന്നുള്ളൊരു കുറവ് കൂടി അതിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് ആ ചോദ്യം വന്നത്.
0: തീർച്ചയായും നമുക്ക് മനോഹരമായ മറ്റൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കാം. ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന സ്ലോട്ടാണ് ഇന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അരികിൽ ഈസാ നബിക്ക് വേണ്ടി ഒരു ഖബർ ഒഴിച്ചു വെച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യത്തോട് അബ്ദുൽ ജബ്ബാർ മദീനി പ്രതികരിക്കുന്നു.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അരികിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടി ഒരു ഖബർ ഒഴിച്ചു വെച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യകർത്താവിന് അറിയേണ്ടത്.
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന ആയിഷ റളിയല്ലാഹു തആല അൻഹയിലേക്ക് ചേർക്കപ്പെടുന്ന ഹുജറ

മറ്റൊരു കബറിന് കൂടി ഇടം ഉള്ള രീതിയിൽ തന്നെയാണ് ആ ഹുജറയുള്ളത്. പക്ഷേ അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നിശ്ചയിക്കപ്പെട്ട ഇടമാണ് എന്നുള്ളത് തെളിവുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല. ഇമാം ഖുർത്തുബിയെ പോലുള്ളവർ അദ്ദേഹത്തിന് അത്തദിക്കിറ എന്ന് പറയുന്ന കിതാബിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ മറമാടപ്പെടും എന്നുള്ളത്. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അന്ത്യ വിശ്രമം കൊള്ളുന്ന ഇടം അത് പിന്നെ വിശുദ്ധ ഭൂമിയിലായിരിക്കും, അല്ല അർദുൽ മുഖദ്സത്തിലായിരിക്കും എന്നും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അൽ ഹുജ്റത്തു ഷെരീഫയിലാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ടാൽ അന്ത്യവിശ്രമം കൊള്ളുക എന്നറിയിക്കുന്ന ബലപ്പെട്ട തെളിവുകളില്ല. പണ്ഡിതന്മാർ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങളല്ലാതെ ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു അലം.

ഉച്ചക്ക് 2:10 വൈകുന്നേരം 7:15 നടക്കുന്നത്. ലിജാബ എന്ന് പറയുമ്പോൾ പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന പ്രോഗ്രാമുകളിലെ ഏറ്റവും ഹൃദ്യമായ മനോഹരമായ പ്രേക്ഷക ലക്ഷങ്ങൾ ഒരുപാട് ആളുകൾ കാതോർക്കുന്നൊരു പ്രോഗ്രാം കൂടിയാണ് അലിജാബ. അലിജാബയിൽ നമ്മുടെ ജീവിതത്തിൽ മതപരമായ, സാംസ്കാരിക, സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിലൊക്കെ കടന്നു വന്ന് സംശയങ്ങൾക്കുള്ള മറുപടി ആണ് അലിജാബ എന്ന പ്രോഗ്രാമിലൂടെ പിസറോഡിയും ലക്ഷ്യം വെക്കുന്നത്. അലിജാബക്കൊരു കൃത്യമായ ഒരു സ്കോളേഴ്സ് പാനൽ തന്നെ പിസറോഡിയൊക്കെ ഉണ്ട്. പ്രമുഖ പണ്ഡിതന്മാരുടെ ഒരു നിര, അതിൽ അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷമീർ മദീനി, അതുപോലെ തന്നെ സ്വാദിഖ് മദീനി, ഫൈസൽ മൗലവി, അബൂബക്കർ സലഫി, അതുപോലെ തന്നെ ഷബീബ് സ്വലാഹി, അങ്ങനെ നിരവധി അനവധി പണ്ഡിതന്മാരിലൂടെയാണ് അലിജാബയുടെ മറുപടി നമ്മൾ പ്രക്ഷേപണം ചെയ്യാറുള്ളത്. അപ്പം ഇന്നത്തെ ഈ ഒരു ചോദ്യവും ഒരു ഉത്തരവും എന്ന ഈ മോർണിംഗ് ലൈവ് സെഷനിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അരികിൽ ഈസാ നബിക്ക് വേണ്ടി ഒരു ഖബർ ഒഴിച്ചു വച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തോട് പ്രതികരിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനിയാണ്. ശരിക്കും അതൊക്കെ ഒരു അങ്ങേയറ്റം അറിവ് നൽകുന്നൊരു ചോദ്യവും ചോദ്യത്തിനുള്ള മറുപടിയൊക്കെ അങ്ങേയറ്റത്തെ അറിവ് നൽകുന്നതുമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട പണ്ഡിതോദ്ധരണികൾ എന്താണ്, അതിലെ വിഷയത്തിലെ യാഥാർത്ഥ്യം, നിജസ്ഥിതി എന്താണ് എന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് ഇന്നത്തെ ആ ഒരു ഉത്തരത്തിൽ ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുൽ ജബ്ബാർ മദീനി സംസാരിച്ചത്. ഇത്തരത്തിൽ ധാരാളം ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ അലിജാബ എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 അൽ ഇജാബ പ്രക്ഷേപണം ചെയ്യുന്നത്. ശേഷം ഈ ഒരു ശേഷം റിവൈൻഡ് ഓപ്ഷനിലൂടെയും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമുകളിലൂടെ നമ്മളിങ്ങനെ കണ്ണോടിച്ചു പോകുമ്പോൾ മനോഹരമായ ധാരാളം പ്രോഗ്രാമുകൾ നമുക്കുണ്ടായിരുന്നു. അതിൽ തന്നെ പുനരുവട്ടമൊക്കെ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിട്ടുള്ള ഒന്നുകൂടിയാണ്. ഇപ്പോൾ ഒരു ആയിഷ, അവർ ചോദിക്കുന്നുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് അനുവദനീയമാണോ? ആണെങ്കിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന ഒരു ചോദ്യമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ ആ ചോദ്യം നമുക്ക് പീസ് റേഡിയോയിലേക്ക് കൊടുക്കാം, അത് ആ അലിജാബയിലേക്ക് കൊടുക്കാം. അവിടെ അതിൻ്റെ ഉത്തരം ഇൻഷാല്ലാ നിങ്ങൾക്ക് കിട്ടും. നമുക്കൊരു മനോഹരമായൊരു സ്വരം കാതോർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ. ഏതായിരുന്നാലും ഇവിടെ പ്രോഗ്രാമുകളിലേക്ക് നമ്മൾ ധാരാളം

0: ജമീല വി കെ പൂനൂർ അവർ പറയുന്നുണ്ട്, ഇന്നലെ എൻ്റെ ഒരു സംശയത്തിൻ്റെ മറുപടി എനിക്ക് അൽ-ഇജാബയിലൂടെ കിട്ടിയിരുന്നു. അൽ-ഇജാബ വളരെ മനോഹരമായൊരു പ്രോഗ്രാമാണ് സാനിസാരി. അപ്പോൾ അതിൽ അൽ-ഇജാബ എനിക്ക് ചോദ്യത്തിൻ്റെ സംശയം അൽ-ഇജാബയിലൂടെ കിട്ടിയെന്നാണ് അവർ പ്രതികരിക്കുന്നത്. അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്. എല്ലാ ദിവസവും അൽ-ഇജാബ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15 അൽ-ഇജാബ പ്രക്ഷേപണം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം നമ്മളെപ്പോഴും കാതോർക്കണമെന്നും കൂടി ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ ഇന്നത്തെ ചിന്തയിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മുടെ അബ്നാഉ സിറുൽ അബി, മാതാപിതാക്കളുടെ രഹസ്യമാണ് മക്കൾ. ശരിക്കും വളരെ യാഥാർത്ഥ്യമുള്ള ഒരു കാര്യം തന്നെയാണത്. എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ മാതാപിതാക്കളുടെ രഹസ്യമാണ് അല്ല മക്കൾ മാതാപിതാക്കളുടെ സീക്രട്ടാണ്. മക്കളുമായി ബന്ധപ്പെട്ട ആശങ്കകളും അവലാദികളൊക്കെ എല്ലാ സമയങ്ങളിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു കുട്ടിയെയും നമ്മൾ പാഴ്മരമായി ചിത്രീകരിക്കരുത്. അതൊരു അടക്കമരമാണ്, പേരക്കമരമാണ് എന്ന് തന്നെ വിചാരിച്ചതിന് വളം കൊടുക്കണം, വെള്ളം കൊടുക്കണം. അതല്ല എങ്കിൽ ഏറെ പ്രയാസങ്ങളുണ്ടാകും. ഇപ്പം നമ്മൾ പലപ്പോഴായി സോഷ്യൽ മീഡിയകളുടെയും മറ്റൊക്കെ കണ്ടിട്ടുള്ളത്, ഇപ്പം ഈ ഒരു പ്രായത്തിലുള്ള ഈ ഒരു ന്യൂ ജനറേഷൻ കുട്ടികൾ ഈ ഓടി അതായത് ഈ ബസ് സ്റ്റാൻഡിലും മറ്റൊക്കെ അടിപിടിയും പ്രശ്നങ്ങളും അങ്ങനെയുള്ള ധാരാളം കാഴ്ചകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ആ കൂട്ടത്തിൽ നിന്ന് വേറിട്ട് ആ മക്കളുടെ ഉള്ളിലുള്ള നന്മകളുടെ ചില ഘട്ടങ്ങളൊക്കെ പലപ്പോഴായി നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്.
1: ജാസ്മിൻ കെ ഐ കെ പുള്ളിപ്പാടം പറഞ്ഞിട്ടുള്ളത്, അറബി ഭാഷ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും എന്നൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്.
0: തീർച്ചയായും അതിന്റെ ഒരു പ്രതികരണം ഇൻഷാല്ലാ നിങ്ങൾക്ക് ലഭ്യമാകും. അത് പ്രൊഡക്ഷൻ ടീം നോക്കുന്നുണ്ട്, ഇൻഷാല്ലാ ശ്രദ്ധിക്കുന്നുണ്ട്.
1: അതെ, അതേപോലെ തന്നെ അസ്മാബി കെ പാലക്കാഴിയും വിജയികളുടെ പോസ്റ്റർ വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഐഷ, അവർ സ്ഥലപ്പേര് വെച്ചിട്ടില്ല, ഹെൽത്ത് ഇൻഷുറൻസ് അനുവദനീയമാണോ? ആണെങ്കിൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം?
0: അത് ഇൻഷാല്ലാ നമുക്ക് അൽ-ഇജാബയിലേക്ക് കൈമാറാം. ഇവിടെ അഷീർ ബാനു ഒളവണ്ണ കോഴിക്കോട്, കിസിൽ എന്തായിരുന്നു സർപ്രൈസ് എന്ന് പറഞ്ഞത്? നമ്മളങ്ങനെ പറഞ്ഞിരുന്നു അല്ലേ?
1: അതെ,
0: കിസിലെ സർപ്രൈസ് അത് ഡിലേ ചെയ്തു എന്നുള്ളതാണ്. അതൊന്ന് വൈകിപ്പിച്ചു, വൈകിപ്പിക്കുമ്പോൾ അതൊരു സർപ്രൈസ് ആണല്ലോ. അതാണ് നമ്മൾ, അതെന്താന്ന് ചോദിച്ചാൽ ആളുകൾക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിലുള്ള ഒരു സർപ്രൈസ്.
1: വരാനുണ്ട് വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ ആളുകളൊക്കെ തടിച്ചു കൂടുന്ന പറഞ്ഞ പോലെ.
0: ഇപ്പോഴാണെങ്കിൽ ഞാൻ വിജയികളിൽ വരാറില്ല, സിസ്റ്റം പഴയ ആളുകളെ ഇപ്പൊ ഇതുവരെ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാത്ത ആളുകളുണ്ട്.
1: അതെ,
0: നിങ്ങൾ പഴയ ആളെങ്കിലും ആയല്ലോ.
1: അതെ,
0: മാഷാല്ലാ,
1: തീർച്ചയായും. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞു വന്ന വിഷയം ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ പിന്നെ മക്കൾ നമ്മുടെ രഹസ്യമാണ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ചേർത്ത് വെക്കേണ്ടുന്ന ഒരു കാര്യം, എപ്പോഴും നമ്മൾ നമ്മളുടെ ചലനങ്ങൾ വരെ ഒപ്പിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കാറുണ്ട്. പക്ഷെ അതിൽ നമ്മൾ എത്ര കണ്ട് കുറക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പിന്നെ ശരിക്കൊരു ന്യായം പറയാണ്ട് ഞാൻ എപ്പോഴും ഇല്ലല്ലോ, പണിയൊക്കെ കഴിഞ്ഞ് ഒന്ന് വെറുതെ ഇരിക്കുമ്പോഴാണ് ഞാനത് എടുക്കാറുള്ളത്. അപ്പോൾ കുട്ടികൾ അതിങ്ങനെ വാച്ച് ചെയ്യുന്നു, ഉമ്മ നോക്കുന്ന സൈറ്റ്, ഉമ്മ കാണുന്ന സോഷ്യൽ മീഡിയ ഏതാണ്, അപ്പോൾ ഉമ്മ കാണുന്ന സ്ഥിരമായിട്ട് കാണുന്ന സംഗതികൾ ഏതാണ് എന്നുള്ളത് നമ്മൾ പിന്നെ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നു. മാത്രമല്ല നമ്മുടെ ഇടപെടലുകളെ അവരെന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നു. അപ്പോൾ അവർ ചിലപ്പോൾ തെറ്റുകളിലേക്ക് പോകുമ്പോൾ നമ്മളതിനെ നേർക്കൊരു നിസ്സംഗ ഭാവമാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യും, അതൊരു വളമായി സ്വീകരിച്ച് അവർ മുന്നോട്ട് പോകും. നേരെ മറിച്ച് നമ്മളവിടെ ഇടപെടൽ നടത്തി നമ്മളതിനെ കൃത്യമായിട്ട് തിരുത്തേണ്ടിടത്ത് നമ്മൾ തിരുത്തുകയും ഇടപെടേണ്ടിടത്ത് നമ്മൾ ഇടപെടുകയും ചെയ്തു കഴിഞ്ഞാൽ മക്കൾക്ക് എന്ത് ചെയ്യും, ആ ഒരു രൂപത്തിൽ തന്നെ പിന്നെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂട്ടത്തിൽ
0: കൂട്ടത്തിൽ എനിക്കതിൽ ചേർക്കാനുള്ളത്, കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ ചെറിയ കുട്ടികൾ അവർ പലയിടങ്ങളിലും ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ ചെറിയ കുട്ടികളിങ്ങനെ ഫോണിൽ കളിക്കണത് നമ്മൾ കാണാറുണ്ട്. ഞാൻ ആ സമയത്ത് കണ്ടൊരു കാഴ്ച, ഒരു കുട്ടി വളരെ ചെറിയ കുട്ടിയാണ്, രണ്ടോ മൂന്നോ വയസ്സ് പ്രായമായിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് സ്കൂളിലൊന്നും പഠിക്കാൻ പ്രായമായിട്ടില്ല. അപ്പൊ ആ കുട്ടി എഴുത്തും വായനയും അറിയില്ല, എഴുത്തും വായനയും പഠിച്ചിട്ടില്ല, പക്ഷെ ഭാഷ കൈകാര്യം ചെയ്യും. അപ്പൊ ഈ കുട്ടി എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ അതിൽ വോയിസ് ടൈപ്പിംഗ് കുട്ടി നടത്താണ്. കുട്ടിക്ക് ആവശ്യമുള്ള ചാനല് കുട്ടി വോയിസ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എഴുത്തുമായനൊന്നും വേണ്ട
1: വേണ്ട.
0: അപ്പോൾ അത്രയും അനന്ത സാധ്യത. ഇപ്പോൾ ഈ അടുത്ത് ഇന്നലെ എന്താണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ, അദ്ദേഹം പ്രവേശനോത്സവം നടക്കുന്ന ചടങ്ങിൽ സംസാരിച്ചൊരു സംസാരം സോഷ്യൽ മീഡിയകളിൽ വന്നു. ഈ നോളജ് എക്സ്പ്ലോഷൻ നടക്കണൊരു കാലഘട്ടമാണ്. പണ്ട് കാലങ്ങളിൽ നോളജ് ഉണ്ടായിട്ടുണ്ട്, അറിവുണ്ടായിട്ടുണ്ട്, പക്ഷെ അറിവിൻ്റെ വിസ്ഫോടനം, അറിവുകൾ അങ്ങനെ എത്രയോ അറിവുകൾ, മിനിറ്റുകൾ സെക്കൻഡുകൾക്കുള്ളിൽ അറിവുകൾ ഇങ്ങനെ ധാരാളമാണ്. അപ്പം അന്നത്തെ കാലഘട്ടത്തിലെ അറിവും ഇന്നത്തെ കാലഘട്ടത്തിലെ അറിവും വെച്ച് നോക്കുമ്പോൾ അത്ര വ്യത്യാസമുണ്ട്. അങ്ങനെയൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇതേപോലെ ഫോണിൽ യൂട്യൂബിൽ നമുക്ക് എഴുത്തും വായനെന്ന് അറിയാം, ടൈപ്പ് ചെയ്യാൻ പറ്റാതെ ടൈപ്പ് ചെയ്യണമല്ലോ ആ ചാനലിൻ്റെ പേര്, അല്ലെങ്കിൽ ആ അവർ കാണാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയുടെ പേര് ടൈപ്പ് ചെയ്യാൻ അറിയാതിരിക്കുമ്പോൾ ഒരു വോയിസിലൂടെ അത് പറഞ്ഞ് എന്നിട്ട് ആ ചാനലിലേക്ക് എത്തി, ആ ലിങ്കിലേക്ക് എത്തി, നമുക്കൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല. എന്നാ കാലഘട്ടത്തിൽ അങ്ങനത്തെ അറിവൊന്നും അന്നില്ല. അപ്പോൾ ഒരു നോളജ് എക്സ്പ്ലോഷൻ നടക്കുന്ന കാലഘട്ടമാണിത്. അപ്പോൾ അവിടെ മക്കളെയൊക്കെ അവരുടെ ആ നോളജ്, റബ്ബ് പറഞ്ഞ പോലെ റബ്ബി സിദിനി ഇൽമ എന്ന് പറഞ്ഞ പോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ എന്ന് നബി സാസം പഠിപ്പിക്കാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഒരു നാഫിഅയ ഇൽമ, ഉപകാരപ്രദമായ ഒരു നോളജ് കിട്ടാനുള്ള ഒരു ശ്രമം നടത്തണം നമ്മൾ.
1: അതെ അതെ. അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മക്കൾ എന്തായിത്തീരണം എന്നതിനെ കുറിച്ചുള്ള ഒരു പ്ലാനിങ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവണം. ആ ഒരു പ്ലാനിങ്ങിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഒരു വിഷയം നമുക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ കഴിയൂ. നമ്മളെ അൻവർ എൻ ടി മുട്ടിൽ വയനാട് നമ്മുടെ കിസിൻ്റെ സർപ്രൈസിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ കിസിൻ്റെ സർപ്രൈസ് കുറച്ച് കൂടിപ്പോയോ എന്നൊരു സംശയം ഇല്ലായികയില്ല എന്ന് അൻവർ എൻ ടി മുട്ടിൽ വയനാട് പറഞ്ഞിട്ടുണ്ട്.
0: മാഷാ അതന്നെ നമുക്ക് വേണ്ടത്, അതൊരു സർപ്രൈസ് ആവണം.
1: അതെ. അപ്പം നമ്മളെ ശ്രോതാക്കൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ സിഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും. ഇതുവരെ കഴിഞ്ഞ എല്ലാ പരിപാടികളും കേട്ടു അൽഹംദുലില്ലാ. പുതിയ പുതിയ അറിവുകൾ കിട്ടി, പുതിയ പുതിയ ശ്രോതാക്കളെ പരിചയപ്പെട്ടു അൽഹംദുലില്ലാ. പുതിയ പുതിയ സ്ഥലങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു. എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെ. ഇതൊന്ന് നിലർത്തി തരട്ടെ. പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ആയിഷ കരിമ്പിൽ, ഞാനും വിജയിച്ചു അൽഹംദുലില്ലാ, 13 ഉൾപ്പെട്ടിട്ടില്ല എന്നാലും അറിവ് കിട്ടിയല്ലോ എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. നൗഫൽ എസ് ചുങ്കം പാലക്കാട്ടിൽ നിന്ന്, അസ്സലാമു അലൈക്കും. പീസ് ടൈമിൽ വായിച്ച ഫീഡ്ബാക്ക് അയച്ച ആളിൻ്റെ പേര് കൂടി പറഞ്ഞാൽ അദ്ദേഹത്തിനും ഒരു സന്തോഷമായിരിക്കും, നമുക്കും ആരാണ് അയച്ചത് എന്നറിയാൻ കഴിയും. ഒരു ശ്രോതാവ് എന്നാണ് കേട്ടത് എന്നാണ് നൗഫൽ എസ് ചുങ്കം പാലക്കാട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സുലൈഖ തിരുവാലി, അൽഹംദുലില്ലാ, എൻ്റെ ഉത്തരം ശരിയാണ്, വിജയികൾക്കെല്ലാം അഭിനന്ദനങ്ങൾ എന്നൊരു കമൻ്റ് നടത്തിയിട്ടുണ്ട്. ഇതേപോലെ നമ്മുടെ സ്വരവുമായി ബന്ധപ്പെട്ടും കുറേയധികം നമ്മളുടെ പിന്നെ ശ്രോതാക്കൾ കമൻറ്റിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വരം വളരെ സൂപ്പറായി എന്ന രൂപത്തിൽ ലൈബ മഞ്ചേരിയുടെ ആ ഒരു ഗാനാലാപനത്തെക്കുറിച്ച് വളരെ പിന്നെ പുകഴ്ത്തി പറഞ്ഞ ഒരുപാട് പിന്നെ മെസ്സേജുകൾ നമുക്ക് പിന്നെ കാണാൻ കഴിയും. നമ്മൾ പിന്നെ സമയക്കുറവുണ്ട്, നമ്മളത് വായിക്കുന്നു. ഉമ്മകുൽസു ചിറമംഗലം, പിന്നെ ആ ഇപ്പോൾ ലൈബയുടെ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്, നല്ല വോയിസാണ് എന്നൊരു കമൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ സഫിയ അടപ്പാളും പിന്നെ പറഞ്ഞിട്ടുണ്ട്. റുഷ്ദ കാളികാവും സ്വരം സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ബഷീർ അബു, ഷുഹൈബ എം, വളപട്ടണം, ഇവരെല്ലാവരും നമ്മളോട് സ്വരത്തെക്കുറിച്ചുള്ള നല്ല കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജമീല വി കെ പുനൂര് പറഞ്ഞിട്ടുണ്ട്, ഇന്നത്തെ കുട്ടികൾക്ക് ഫോൺ കാരണം മുതിർന്നവരോടുള്ള ബഹുമാനം വളരെ കുറവാണ് എന്നൊരു കമൻറ്റ് അവർ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം പിന്നെ ഈ പെരുമാറ്റങ്ങളിൽ നിന്നൊക്കെ കുട്ടികൾ ഒതുങ്ങിക്കൂടി ഫോണിൻ്റെ മുമ്പിലേക്ക് തന്നെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പിന്നെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലൊക്കെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്.
0: നമ്മുടെ വീസ് റേഡിയോയുടെ ഒരു കോഴ്സ് ഓപ്ഷനിലെ അറബി ഭാഷ പഠന കോഴ്സിൻ്റെ ഒക്കെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കിട്ടുക എന്നൊരു ശ്രോതാവ് ചോദിച്ചിരുന്നു. അപ്പോൾ അമീർ ടി അടുത്തനാട്ടുകാർ അതിന് മറുപടി നൽകുന്നുണ്ട്. നമുക്കത് എളുപ്പമാണ്, നമ്മുടെ പീസ് റേഡിയോ തുറക്കുക. പീസ് റേഡിയോ തുറന്നതിന് ശേഷം കോഴ്സ് ഓപ്ഷൻ എടുക്കുക. പീസ് റേഡിയോയുടെ ഏറ്റവും താഴെയാണല്ലോ കോഴ്സ് ഓപ്ഷൻ. ആ കോഴ്സ് ഓപ്ഷൻ എടുക്കുമ്പോൾ അവിടെ കോഴ്സുകൾ ഇങ്ങനെ എൻറോൾഡ് ചെയ്ത കോഴ്സുകൾ വരും. അതിൽ അറബി ഭാഷാ പഠനം എന്നുള്ള കോഴ്സിൽ അമർത്തുക. അപ്പോൾ ഏറ്റവും മുകളിലായി മൂന്ന് ടാബ് വരും, ഓവർവ്യൂ, മൊഡ്യൂൾ, ഹെൽപ്പ്. അതിലും മൂന്നാമത്തെ ഹെൽപ്പ് എന്നുള്ള ഭാഗത്താണ് സർട്ടിഫിക്കറ്റുകൾ ഉള്ളത്. ഹെൽപ്പ് എന്നുള്ള ഭാഗം എടുക്കുമ്പോൾ താഴെ സർട്ടിഫിക്കറ്റ് എന്ന് കാണാൻ പറ്റും. ആ സർട്ടിഫിക്കറ്റ് ലോക്ക്ഡ് ആണ്. ലോക്കാകാൻ കാരണം എന്താണ്, ചിലർക്ക് ലോക്കായിരിക്കും. ലോക്കാനുള്ള കാരണം എന്താണ്, കോഴ്സ് പൂർത്തീകരിക്കാത്തത് കൊണ്ടാണ്. കോഴ്സ് പൂർത്തീകരിച്ചവർക്കേ റിസൾട്ടും സർട്ടിഫിക്കറ്റും ലഭ്യമാവുകയുള്ളൂ. ശരി, നമ്മൾ ഇതിൻ്റെ അവസാന സെക്കൻഡുകളിലേക്ക് പ്രവേശിക്കുകയാണ്. മോർണിംഗ് ലൈവ് ഷോയുടെ ഇന്നത്തെ ദിവസം നമ്മൾ ധാരാളം പ്രവർത്തന പ്രോഗ്രാമുകൾക്ക് സാക്ഷിയായി. പുനരിവട്ടം, തിരുനബിയോടൊപ്പം, തിരുമൊഴികൾ, അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ അള്ളാഹു എല്ലാം അർഹമായ നിലക്ക് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെയും ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോയിൽ നിങ്ങളോടൊപ്പം ചേർന്നത് ഹസൻ അൻസാരിയോടൊപ്പം ഞാൻ അബ്ദുള്ള ചെറുപ്പുളശ്ശേരി. ഇനി നമുക്ക് ഇൻഷാ അള്ളാഹ് വൈബ്സിലേക്ക് പ്രവേശിക്കാം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ,
2: കൂടെ ഞാൻ മുജ്തബ പി സി.
1: അതെ, മോർണിംഗ് സെഷൻ കഴിഞ്ഞു, ഇനി കുറച്ച് സമയം വൈബ്സിലൂടെയാണ് നാം കടന്നു പോകുന്നത്.
2: ഹനീഫ അക്ക, ഇപ്പോൾ ഇന്നലെ സ്കൂൾ തുറന്നു. അതെ, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. ഇന്നലെ ഫുള്ളും സ്കൂളിൽ പോയ കഥകളും പുതിയ സ്കൂളും ഒക്കെ ഉള്ള കഥകളൊക്കെ കേട്ടുകൊണ്ട് ഒരു പുതിയ എനർജിയിലാണ് രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും ഉള്ളത്.
1: ചിലപ്പോ സ്കൂളിൽ പറഞ്ഞേക്കാനുള്ള തിരക്കിൽ ഈ സമയം എന്ന് പറഞ്ഞാലും അതാണ്, സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുന്ന തിരക്കൊക്കെ ആയിരിക്കും.
2: ആദ്യമായിട്ട് പോകുന്ന കുട്ടികളൊക്കെ, ചില കുട്ടികൾ ആവേശത്തിൽ പോണ കുട്ടികളുണ്ടാവും.
1: കുട്ടികളൊക്കെ ഇപ്പോ ആവേശത്തിൽ തന്നെയാണ്. പണ്ടായിരുന്നു ഇപ്പോ കുട്ടികള് പ്രവേശനോത്സവം എന്നൊക്കെ പറയുമ്പോ അവിടെ ചെന്നാല് ആകെ കരയിലും, ഇപ്പൊ അങ്ങനൊന്നുമില്ല. കുട്ടികൾ ഭയങ്കര ആവേശത്തിലുള്ളത്, അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇപ്പല്ല.
2: ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് വൈബ്സിന്റെ പ്രോഗ്രാമുകളിലേക്ക് പോകേണ്ടതുണ്ട്.
1: ഒന്നാമത്തെ പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്.
2: ഇൻസൈറ്റിൽ നമ്മൾ കേൾക്കുന്നത് ഇസ്ലാമിലെ വിവാഹം എന്ന വിഷയത്തിൽ ബഹുമാനായ മുസ്തഫ മദനി മമ്പാട് നിർവഹിച്ച സംസാരത്തിലേക്കാണ് ഇനി നാം പോകുന്നത്. കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യാന്വേഷികർ, ദൈവിക മതമായ ഇസ്ലാം വ്യക്തമായ കാഴ്ചപ്പാട് പഠിപ്പിക്കുന്ന ജീവിതാരംഭമാണ് വിവാഹം എന്ന് പറയുന്നത്. ഇസ്ലാമിലെ വിവാഹം എന്ത്, എന്തിന് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകളെ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുവാൻ കാരണമാവുകയുള്ളു. ഇന്നിൻ്റെ സമൂഹം കാലാകാലങ്ങളായി കാത്തുസൂക്ഷിച്ചു പോന്ന മൂല്യങ്ങളും ഉന്നതമായ സംസ്കാരങ്ങളെയും വലിച്ചെറിയാൻ വെമ്പുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ഒരാശയത്തെ സർവ മീഡിയകളുടെയും സഹായത്തോടെ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഇറക്കുമതി ചെയ്യാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രബല മതങ്ങളായ ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും അവരവരുടേതായ മതാധ്യാപനങ്ങൾക്കനുസരിച്ച് മനസ്സമ്മതവും വിവാഹവും പെണ്ണുകാണലും നിക്കാഹും പെണ്ണന്വേഷണവും താലികെട്ടും നടന്നുവരുന്ന ഒരു നാടാണ്. എന്നാൽ ഈ കാത്തു സൂക്ഷിച്ചു പോന്ന ജീവിതാരംഭത്തിൻ്റെ മൂല്യം നിറഞ്ഞ ആശയങ്ങൾക്ക് പകരം കലാലയ വരാന്തയിൽ എവിടെയോ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തിയെ യാതൊരു ബോണ്ടും യാതൊരു കരാറും ഇല്ലാതെ, സാക്ഷികളുടെയോ കുടുംബങ്ങളുടെയോ പോലും ഇടപെടലുകളില്ലാതെ സ്വയം വരം നടത്തി സ്വയം ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അവളുടെ കൂടെ ജീവിതം ആരംഭിച്ച് ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ഒരാശയത്തെ പുൽകുമ്പോഴാണ് എന്താണ് ഇസ്ലാമിലെ വിവാഹം എന്ന് സമൂഹത്തോട് നാം ഉദ്ഘോഷിക്കുന്നത്. ഇസ്ലാമിലെ വിവാഹമെന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റാണ്, ഒരു കരാറാണ്, വധു പിതാവിൻ്റെ കൈപ്പിടിച്ച് വരനെടുക്കുന്ന ഒരു കരാർ. വിവാഹമൂല്യമായി പെൺകുട്ടി ആവശ്യപ്പെടുന്ന പാരിതോഷികം മാനദണ്ഡമാക്കി എൻ്റെ മകളെ ഇന്ന മൂല്യവസ്തു വിവാഹമൂല്യമായി നിശ്ചയിച്ചുകൊണ്ട് താങ്കൾക്ക് ഞാൻ ഇണയാക്കി തന്നിരിക്കുന്നു, വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു എന്ന് വധുപിതാവ് പറയുകയും താങ്കളുടെ മകളെ എൻ്റെ വധുവായി ഇണയായി ഈ വിവാഹമൂല്യം സമ്മാനിച്ചുകൊണ്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു കരാറും ആ ഒരു പറച്ചിലുമാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. ഈ വിവാഹത്തിന് വധൂവരന്മാരുടെ കുടുംബത്തിൽ നിന്നും ഭാഗത്തുനിന്നും സാക്ഷികളെ നിയോഗിക്കുകയും ഈ കരാറിൽ ഒപ്പുവെക്കുകയും സമൂഹം ആ ഒരു കരാറിന് സാക്ഷികളാവുകയും സമൂഹത്തിൻ്റെ അംഗീകാരത്തോടുകൂടി അതുവരെ ഒരു നിലക്കും പരസ്പരം പരിചയപ്പെടാത്ത തീർത്തും അന്യരായിരുന്ന രണ്ട് ഗാർഹിക പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തികൾ ഒന്നായിത്തീരുന്ന അത്ഭുതമായ കരാറാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. എന്തിനാണ് വിവാഹം എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിലെ വിവാഹത്തിൻ്റെ ലക്ഷ്യം മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പാണ്. ഒരാണും പെണ്ണും പരസ്പരം വിവാഹിതരായി അതുവഴി സന്താനലബ്ധിയുണ്ടായി ഒരു വംശം, ഒരു മനുഷ്യകുലം അനിവാര്യത പോലെ നിലനിൽക്കുന്ന മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് വിവാഹം എന്നതാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ രോഗമുക്തമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിയാണ് വിവാഹത്തിലൂടെ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. ഉദാര ലൈംഗികതയും ഫ്രീ സെക്സും ലിബറൽ സെക്സും കോഹാബിറ്റേഷനുമെല്ലാം, അതേപോലെ തന്നെ ഹോമോസെക്ഷുവാലിറ്റിയും സ്വവർഗ വിവാഹങ്ങളുമെല്ലാം രോഗാതുരമായ ഒരു സമൂഹ സൃഷ്ടിക്ക് കാരണമാകുമ്പോൾ, എബോളയും സിഫിലിസും ഗുണേറിയയും എയ്ഡ്സും അടക്കമുള്ള മാരക രോഗങ്ങളെ മനുഷ്യർ ഇരന്നു വാങ്ങുമ്പോൾ, രോഗമുക്തമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്കു വേണ്ടി തൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഇണയെ സ്വീകരിക്കുക എന്ന ശരിയായ ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു ജീവിത ക്രമമാണ് ഇസ്ലാം ഇതുവഴി ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ കെട്ടുറപ്പുള്ള ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു കുടുംബ രൂപീകരണം കൂടി ഇതുവഴി നടക്കുന്നു. ദാമ്പത്യമെന്ന് പറയുന്നത് ഇത്രയും കാലം നമ്മൾ അനുഭവിച്ച് രുചിച്ച മഹത്തായ ഒരു ദൃഷ്ടാന്തമാണ്. തീർത്തും രണ്ട് പശ്ചാത്തലത്തിൽ ജീവിച്ചവർ ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരു ബെഡിൽ ഒന്നു ചേരുന്ന മഹാപ്രതിഭാസം. അവർക്കിടയിൽ ആ ദാമ്പത്യം ആരംഭിക്കുമ്പോൾ രണ്ടുപേരുടെയും സുഖദുഃഖങ്ങളെ പങ്കുവെക്കാൻ അവർക്ക് ഒരു ഇണയെ ലഭിക്കുകയാണ്. ഇണത്വം എന്ന് പറയുന്ന മനുഷ്യന്റെ സൃഷ്ടിപ്രകൃതിയിൽ വളരെ അനിവാര്യമായ ഈ ഒരു പ്രക്രിയ ഇരുളും വെളിച്ചവും പോലെ, കരയും കടലും പോലെ, ആകാശവും ഭൂമിയും പോലെ, പ്രഭാതവും പ്രദോഷവും പോലെ, രാവും പകലും പോലെ, ആണും പെണ്ണും എന്നത് ഈ ഇണത്വം പ്രകൃതിയുടെ അനിവാര്യതയും പ്രകൃതിപരവും തന്നെയാണ്. പെണ്ണിനോടുള്ള പുരുഷന്റെ ഇഷ്ടവും അവളെ സ്വന്തമാക്കാനുള്ള വാഞ്ചയും അവളെ ആസ്വദിക്കുവാനും തിരിച്ച് അവനെ ആസ്വദിക്കുവാനുമുള്ള മനുഷ്യന്റെ ത്വരയെയും അംഗീകരിച്ച് അനുവദിച്ചു നൽകിയ മതം അതിന് ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു നിയമത്തെയാണ് നമുക്കായി ആവിഷ്കരിച്ചിട്ടുള്ളത്. സർവോപരി ഒരു പെൺകുട്ടി സംരക്ഷിക്കപ്പെടുക എന്ന മഹത്തായ ലക്ഷ്യം വിവാഹത്തിലൂടെ ഇസ്ലാം നോക്കിക്കാണുന്നു. ഒരു പുരുഷൻ വിവാഹിതനായി അയാൾക്ക് അയാളുടെ ജീവിതത്തിലേക്കൊരു ഇണയെ സ്വീകരിക്കുമ്പോൾ ആ ഇണയുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണവും വസ്ത്രവും വെള്ളവും പാർപ്പിടവും, അവളുടെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കേണ്ടതും നിറവേറ്റിക്കൊടുക്കേണ്ടതും ചിലവ് നടത്തേണ്ടതും പുരുഷന്റെ ബാധ്യതയായിട്ടാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്. അതുവഴി ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ ഒരു പുരുഷന്റെ കൈകളിൽ ഭദ്രമാക്കുക എന്ന അനിവാര്യതയാണ് ഇസ്ലാം വിവാഹ ജീവിതത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ദാമ്പത്യമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അതൊരു ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഇണയെ സൃഷ്ടിച്ചു നൽകി എന്നത് ദൈവത്തിന്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. സൂര്യൻ അതിനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അടയാളപ്പെടുത്തുന്നുവെങ്കിൽ ചന്ദ്രനും ഭൂമിയും ആകാശവിഹായസ്സിലെ സകല ഗോളങ്ങളും മലകളും മൃഗങ്ങളും മരങ്ങളും എന്നുവേണ്ട പ്രകൃതിയിലെ മുഴുവൻ പ്രതിഭാസങ്ങളും പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെയാണ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ, ദാമ്പത്യം ആണിന് ഇണയെ സൃഷ്ടിച്ചു നൽകി എന്നത് സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ്, സൃഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത്. ദാമ്പത്യ ജീവിതത്തിൽ അതിനെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രയോഗം തന്നെ, വഖദ് അഫ്ലാ ബഅദുക്കും ഇലാ ബഅദ്, സുദൃഢമായ ഒരു കരാറിലൂടെ രണ്ട് ജീവിതങ്ങൾ ഒന്നായി മാറുമ്പോൾ രണ്ട് പുഴകൾ ഒഴുകി ഒന്നായി ചേർന്ന് പരസ്പരം അലിഞ്ഞു ചേരുന്നത് പോലെ രണ്ട് ജീവിത സാഹചര്യത്തിലുള്ളവർ ഒന്നായി മാറുന്ന വമ്പിച്ച പ്രതിഭാസം, ഖുർആനിന്റെ മനോഹരമായ ഒരു പ്രയോഗമുണ്ട്. ഹുന്ന ലിബാസുല്ലകും വ അൻതും ലിബാസുല്ലഹുന്ന, ദാ പുരുഷന്മാർ സ്ത്രീകൾക്ക് വസ്ത്രമാണ്, സ്ത്രീകൾ പുരുഷന്മാരുടെയും വസ്ത്രമാണ്. എത്ര മനോഹരമായ ചിന്തനീയമായ സാഹിത്യ ഭംഗിയിലാണ് ദാമ്പത്യത്തെ പരിശുദ്ധ ഖുർആൻ ഇവിടെ വിശേഷിപ്പിച്ചത്. എന്താണൊരു വസ്ത്രത്തിൻ്റെ ധർമ്മം? വസ്ത്രം അതൊരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തെയും വ്യക്തിത്വത്തെയും എടുത്തുകാണിക്കുന്നതും സ്ഫുരിപ്പിക്കുന്നതുമാണ്. വസ്ത്രമെന്നത് ഒരു വ്യക്തിക്ക് ചൂടും തണുപ്പുമാണ്. വസ്ത്രമെന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ന്യൂനതകളെയും പോരായ്മകളെയും മറച്ചുവെക്കാൻ ഉതകുന്നതാണ്. ഇവിടെ ഒരു ആണ് പെണ്ണിന്റെ വസ്ത്രമെന്ന് പറയുമ്പോൾ, ഒരു പെണ്ണ് ആണിന്റെ വസ്ത്രമെന്ന് പറയുമ്പോൾ, ഒരു പുരുഷന്റെ വ്യക്തിപ്രഭാവത്തെ സമൂഹത്തിൽ അന്തസ്സോടെ നിലനിർത്തുന്നതിലും ഒരു പെണ്ണിന്റെ വ്യക്തിത്വത്തെ സമൂഹത്തിൽ അന്തസ്സോടെ അടയാളപ്പെടുത്തുന്നതിലും ഒരു പുരുഷനും തിരിച്ച് സ്ത്രീയും കടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഒരാണ് പെണ്ണിന് ചൂടും തണുപ്പുമാകുന്നത് പോലെ ഒരു പെണ്ണ് ആണിനും ചൂടും തണുപ്പുമാവണം. ഒരു പുരുഷന്റെ പോരായ്മകളെ ഒരു പെണ്ണ് മറച്ചുവെക്കണം. അതേപോലെ ഒരു സഹോദരിയുടെ പോരായ്മകളെയും ന്യൂനതകളെയും ഒരു പുരുഷനും മറച്ചുവെക്കണം. അരമന രഹസ്യമങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞതുപോലെ ശിഥിലമായ കുടുംബ ബന്ധങ്ങളുടെ ചീഞ്ഞുനാറുന്ന കെട്ടകഥകൾ അങ്ങാടിപ്പാട്ടായി സമൂഹത്തിൽ വിളിച്ചു പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കാണേണ്ടി വരുന്നു എന്നത് എത്ര ഖേദകരമാണ്. പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ദാമ്പത്യമെന്ന് പറയുന്നത് ഇവിടെ വിശേഷിപ്പിക്കപ്പെട്ട വസ്ത്രത്തിന്റെ ധർമ്മം പോലെ പരസ്പര പൂരകങ്ങളായി മാറണം എന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ തിളങ്ങുന്ന ഒരു ഏടാണ് അസ്മ ബിൻത് ഖാരിജ എന്നറിയപ്പെടുന്ന മഹദി നടത്തിയ സ്വന്തം മോളെ കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ഉപദേശം. പൊന്നുമോളെ, ഇന്നയ്ക്ക് ഖറജത്തി മിനൽ ഉഷില്ലത്തി ദറജത്തി ഫീഹി, ഇത്രയും കാലം നീ വളർന്ന ഒരു കൂട്ടിൽ നിന്ന് ഒരു പുതിയ കൂട്ടിലേക്ക്, ഇലാ ഫിറാഷില്ലം തഅരിഫി, നീ പരിചയപ്പെടാത്ത ഒരു പുതിയ വീട്ടിലേക്ക്, വിരിപ്പിലേക്ക് നിന്റെ താമസം മാറുകയാണ്. വൈല കരീനില്ലം തഅലിഫി, ഇന്നവരെ നീ കൂട്ടുകൂടാത്ത ഒരു പുതിയ ഇണക്കുരുവിയിലേക്ക്, ഒരു ഇണയിലേക്ക് നിന്റെ താമസം മാറ്റുകയാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ കൂനി ലഹു അമത്ത, ഒരടിമപ്പെണ്ണിനെ പോലെ നീ അയാൾക്ക് വേണ്ടി നിലകൊണ്ടാൽ, യക്കുല്ലക്ക് അബ്ദ, തിരിച്ച് നിന്റെയും അടിമയായി ആ വ്യക്തി മാറുന്നതാണ്. പരസ്പരമുള്ള ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദാസ്യവേലയുടെയും പേരാണ് ദാമ്പത്യമെന്ന് പറയുന്നത്. ഒരു പുരുഷൻ പെണ്ണിനെ സേവിക്കുമ്പോൾ ഒരു പെണ്ണ് പുരുഷനെയും സേവിക്കുന്നു. ഒരു പുരുഷനു വേണ്ടി ഒരു പെണ്ണ് ജീവിതം സമർപ്പിക്കുമ്പോൾ ഒരു പെണ്ണിനു വേണ്ടി പുരുഷനും ജീവിതം സമർപ്പിക്കുന്നു. കൂനി ലഹു മിഹാദ യക്കുല്ലക്ക് ഇമാദ, ഒരു സുഖം നൽകുന്ന തൊട്ടിൽ പോലെ നീ അയാൾക്ക് വേണ്ടി നിലകൊണ്ടാൽ, യക്കുല്ലക്ക് ഇമാദ, നിനക്ക് സങ്കടം വരുമ്പോൾ ചാരി നിന്ന് കരയാവുന്ന ഒരു തണൽ മരമായി, ഒരു നെടും തൂണായി നിന്റെ ഭർത്താവ് നിന്റെ കൂടെയുണ്ടാകും. കൂനി ലഹു അർല യക്കുല്ലക്ക് സമാ, അയാൾക്ക് വേണ്ടി നീ ഭൂമിയെ പോലെ വിശാലമായാൽ, യക്കുല്ലക്ക് സമാ, നിനക്ക് മേൽപ്പുരയൊരുക്കി തണലേകി നിന്റെ കൂടെ നിന്റെ ഭർത്താവുണ്ടാകും. പരസ്പരമുള്ള സഹായവും സഹകരണവും സമർപ്പണവും ദാമ്പത്യ ജീവിതത്തെ നിലനിർത്തുന്ന സന്ദേശമാണ് വൈവാഹിക ജീവിതത്തെക്കുറിച്ച് ഇസ്ലാമിന് പഠിപ്പിക്കാനുള്ളത്. ഒരു സഹോദരിയുടെ ആജീവാനന്ദ സംരക്ഷണത്തെ മുഖവിലക്കെടുത്ത ഇസ്ലാമിൻ്റെ വിവാഹമെന്ന കാഴ്ചപ്പാടാണ് ശരിയായ പ്രകൃതിക്കിണങ്ങുന്ന കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും മോഹനവാഗ്ദാനങ്ങൾ നൽകി താൽക്കാലികമായ സുഖാസ്വാദനങ്ങളുടെ വഴിയെ ഓഫർ ചെയ്യുമ്പോഴേക്ക് ഒരു നിമിഷത്തെ സുഖത്തിനപ്പുറത്ത് വിശാലമായ ജീവിത കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന ശരിയായ ദൈവിക ദർശനത്തെ വലിച്ചെറിയരുതേ എന്ന് പുതിയ തലമുറയോട് ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ അള്ളാഹു പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും മനുഷ്യൻ്റെ മുഴുവൻ മൂല്യങ്ങളെയും സ്വഭാവ ഗുണങ്ങളെയും ഉൾക്കൊള്ളുന്ന ശരിയായ ദർശനത്തിലൂടെ മുന്നോട്ട് പോവാനുള്ള തൗഫീഖേക്ക് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറകല്ലാ. മുസ്തഫ മദനി മമ്പാട് നമ്മോട് ഇതുവരെ ഇൻസൈറ്റിൽ ഇസ്ലാമിലെ വിവാഹം എന്ന വിഷയത്തിൽ നമ്മൾ സംസാരിച്ചു. ഇനി നാം പ്രവേശിക്കുന്നത് ഒരു സുന്ദരമായ ഒരു ഗാനം കേൾക്കാനാണ്.
2: അടങ്ങി കണ്ണു ചിമ്മി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനത്തിന് ശബ്ദം നൽകുന്നത്
1: അബ്ദുള്ള തിരൂർക്കാട്.
2: കേട്ടുവരാം.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് സ്വരം ആയിരുന്നു. നല്ല ഒരു ഇമ്പമാർന്ന ഗാനമാണ് അബ്ദുള്ള നമ്മുടെ മുമ്പിൽ ആലപിച്ചിട്ടുള്ളത്.
1: തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു ഗാനം, കുറച്ചധികം ചിന്തിക്കാനും ഒന്ന് ചിന്തിപ്പിക്കുന്നൊരു ഗാനം കൂടിയായിരുന്നു നമ്മൾ കേട്ടത്. ഏതായാലും ഇനി നാം നേരെ കടക്കുന്നത് ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ്.
0: അതെ, വെളിച്ചെണ്ണ ഹൃദയരോഗങ്ങൾ തടയുമോ എന്നതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ. ഡോക്ടർ സയ്യിദ് നവാസ് അഫ്സൽ, കൂടെ സുഹൈർ പാണ്ടിക്കാട് ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ പേടി സ്വപ്നമാണ് ഹൃദ്രോഗങ്ങൾ. ഒരിക്കലെങ്കിലും ഹൃദ്രോഗത്തെക്കുറിച്ച് പേടിക്കാത്തവരായി വളരെ ചുരുക്ക ആളുകളെ ഉണ്ടാവാറുള്ളൂ. എന്നാൽ ഇത് വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലൂടെയായി നമ്മളോടൊപ്പം ഡോക്ടർ പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ സയ്യിദ് നവാസ് അഫ്സൽ ഡോക്ടർ നമ്മളോടൊപ്പം സംസാരിച്ചത്. നമുക്കൊക്കെ ജീവിതത്തിലുടനീളം പകർത്താൻ പറ്റുന്ന നല്ല ചില ഉപദേശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ ഉണ്ടായത്. ഇൻഷാല്ലാ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചില ക്രമീകരണങ്ങൾ നടത്തിയാൽ എങ്ങനെ നമ്മുടെ ഹൃദയത്തെ കൂടുതൽ സംരക്ഷണം കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. ഡോക്ടർ, നമ്മൾ കൊളസ്ട്രോളിനെ കുറിച്ചാണ് അല്ലേ? നമ്മൾ എല്ലാവരും കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ എന്തോ വലിയൊരു ഭീകരമായ സാധനമാണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനമാണല്ലോ കൊളസ്ട്രോൾ.
3: പക്ഷെ
2: അത് ഒരു ഒരു അളവിൽ അധികമാകുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പൊ നമ്മൾ ആ ഒരു ഭാഗം ഇൻഷാല്ലാ അത് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ?
3: സോ ബേസിക്കലി കൊളസ്ട്രോൾ ആസ് യു ടോൾഡ് അത് നമ്മ നോർമല് ബോഡിയെ പാർട്ടാണ്. ഓക്കെ, നമ്മ സെൽസിൻ്റെ വാളിൻ്റെ പാർട്ടാണ് കൊളസ്ട്രോൾ. അത് നോർമൽ റേഞ്ച് ഉണ്ടെങ്കിൽ അത് പ്രശ്നമില്ല.
2: ഓക്കെ,
3: അത് കൂടുതലാവുന്നുണ്ടെങ്കിൽ, ഏത് ഐറ്റം കൂടുതലാവുന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റോറേജ് ചെയ്യുക ഒരു സ്ഥലം വേണം. മനസ്സിലാവില്ല, നമ്മ ബോഡിയല്ലേ അത് കൂടുതലാവുന്നുണ്ടെങ്കിൽ. അറ്റ് ഹോം ഓൾസോ ഇഫ് യു ഫൈൻഡ് സംതിങ് ഈസ് വെരി എക്സസീവ് വി മേക്ക് എ സ്റ്റോറേജ് റൂം, അവിടെ പോയി എടുത്തു വെക്കും. നമ്മ ബോഡിയല്ലേ കൊളസ്ട്രോൾ കൂടുതലാവുമ്പോൾ ബോഡി സ്റ്റോർ ചെയ്യുക നമ്മ രക്തക്കുള്ളിലെ വാളല്ലേ. മനസ്സിലാവില്ല, നമ്മ എല്ലാ രക്തമുള്ള ബോഡിയെ മൊത്തം എല്ലാ
2: രക്തവും
3: എവിടെ ആവുമ്പോൾ അവിടെ സ്റ്റോർ ആവും. ഓക്കെ, അത് മറ്റേ ഈ കൊളസ്ട്രോൾ അത് ബാഡ് കൊളസ്ട്രോൾ ആണ്. ഓക്കെ, ഇത് നമ്മ ഹെൽത്തി കൊളസ്ട്രോൾ ഇല്ല.
2: ഓക്കെ,
3: സോ ഈ ലെവൽ ഒരു റേഞ്ച് ഉണ്ട്. നമ്മ കാർഡിയോളജിസ്റ്റ് പ്രകാര ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ, ഗുഡ് കൊളസ്ട്രോൾ എച്ച് ഡി എൽ. ഓക്കെ, ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ അത് റേഞ്ച് നമ്മ പ്രകാര ലെസ് ദെൻ 100 mg/dL വേണം. 100 താഴെ ടോട്ടൽ കൊളസ്ട്രോൾ ടാർഗറ്റ് ലെസ് ദെൻ 200 താഴെ വേണം. സോ ഈ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ ലെവല് എപ്പോഴും കൂടുതലാവുമല്ലേ, ആ കൊളസ്ട്രോൾ സ്റ്റോർ ചെയ്യുക സ്ഥലമാണ് ലിവറിലു സ്റ്റോർ ആവും, വേറെ വേറെ സ്ഥലങ്ങളിൽ സ്റ്റോർ ആവും. വളരെ ഡേഞ്ചറസ് ലൊക്കേഷനാണ് രക്തക്കുള്ളിൻ്റെ വാൾ, ട്യൂബിൻ്റെ നമ്മ രക്തക്കുള്ളിൻ്റെ വാളിൽ പോയി അകത്ത് അവിടെ സ്റ്റോർ ആവും. അത് സ്ലോ ആയി സ്റ്റാർട്ട് ആവും. ഓക്കെ, എങ്ങനെ ചെറിയ കൊളസ്ട്രോൾ കൂടുതലായി അത് ഡെപ്പോസിറ്റ് ആവും, കുറച്ച് കാലമായി അത് കൺട്രോൾ ആയിട്ടില്ല, ആ റേഞ്ചല്ലേ കൊളസ്ട്രോൾ ഉണ്ട് ബ്ലഡല്ലേ,
2: അതുപോലെ തന്നെ ഇങ്ങനെ കൊളസ്ട്രോൾ കൂടിക്കൊണ്ടേ നിലനിർത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ,
3: അതെ, ആ ആടല് എന്താവും സ്ലോലി സ്ലോലി സ്ലോലി അത് ലെവൽ കൂടുതലാവും. ആ നമ്മ വാലലു കൊളസ്ട്രോളിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാവും. ക്വാണ്ടിറ്റി കൂടുതലാവുമ്പോൾ നമ്മ വെസലിൻ്റെ ലുമൻ ഉണ്ടല്ല, ആ ലുമൻ അത് സൈസ് കുറവാവും. സ്ലോലി സ്ലോലി അത് കുറവായി ഒരു ദിവസം ബ്ലോക്ക് ആവും, 100% ബ്ലോക്ക് ആവും, അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആവും. ഇത് സെയിം മെക്കാനിസം സ്ട്രോക്കിൻ്റെ, സ്ട്രോക്ക് കുറവ് മെക്കാനിസം സെയിം. ബ്രെയിനിൻ്റെ രക്തത്തിൽ ബ്ലോക്ക് വരുമ്പോൾ സ്ട്രോക്ക് ആവും, ഹാർട്ടിൻ്റെ രക്തത്തിൽ ബ്ലോക്ക് വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആവും. സോ രണ്ട് മെക്കാനിസം, രണ്ട് റിസ്ക് ഫാക്ടേഴ്സ് മെയിൻ ആണ് നമ്മ കൊളസ്ട്രോൾ. സോ നമ്മ കോൺസെപ്റ്റ് എന്താണ്, കൊളസ്ട്രോൾ ആണെങ്കിൽ ഓൺലി ഓയിലി ഫുഡ് ഇല്ല, മനസ്സിലായില്ല, ഓൺലി തിങ്ക് ഓയിലി ഫുഡ് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടുതലാവും അങ്ങനില്ല. കൊളസ്ട്രോൾ ഷുഗർ വളരെ തീര വെരി ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കഴിക്കാൻ പോകുന്നു, കൊളസ്ട്രോൾ കൂടുതലാവും. അത് മെക്കാനിസമാണ് ഇറ്റ് കോസസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഓക്കെ, ഇതെല്ലാ മെക്കാനിസം ബോഡിയലി മെയിൻ ഇഷ്യൂ കൊളസ്ട്രോളിൻ്റെ ഷുഗറിൻ്റെ മെയിൻ ഹോർമോൺ ആണ് നമ്മൾ ഇൻസുലിൻ. സോ ഇൻസുലിനിൻ്റെ വർക്കിംഗ് കപ്പാസിറ്റി കുറവാവും. ഓക്കെ, തീരെ ഷുഗർ പ്രൊഡക്റ്റ് സിറപ്പ് ഉണ്ട പ്രൊഡക്റ്റ് കുനാഫ പിനാഫ അതെല്ലാം കടിക്കുമല്ല അപ്പോൾ, ഇല്ലെങ്കിൽ വളരെ സ്വീറ്റ് ഐറ്റംസ് കൂടുതലായി സ്വീറ്റ് ഐറ്റംസ് കടിച്ചു, ബേക്കറി ഐറ്റംസ് കടിച്ചു, ഇതെല്ലാം കൊളസ്ട്രോൾ ഡയറക്റ്റ് കൊളസ്ട്രോളും ഉണ്ടാവും, ദെൻ ഷുഗർ കണ്ടൻറ്റും ഉണ്ടാവും. ഷുഗർ കണ്ടൻറ്റ് കൂടുതലായി അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവുമ്പോൾ അത് കൺവേർട്ട് ആവും ഫാറ്റിക്ക്, ഫാറ്റലി കൺവേർട്ട് ആവും, അഗെയിൻ ദ സെയിം തിങ് വിൽ സ്റ്റാർട്ട്, ദ സൈക്കിൾ ഓഫ് ഡെപ്പോസിഷൻ ഓഫ് കൊളസ്ട്രോൾ വീണ്ടും സ്റ്റാർട്ട് ആവും. ദ പ്രസൻറ്റ് ജനറേഷനിൽ നമ്മൾ നമ്മൾ ഡയറ്ററി ഐറ്റംസ് നോക്കുമ്പോൾ ദ വളരെ ടേസ്റ്റി ഐറ്റംസ് ഏതാണ്? ഫ്രൈഡ് ഐറ്റംസ്. നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ പോകും, ഇല്ലെങ്കിൽ നമ്മൾ ഫങ്ഷൻസ് അല്ലെ എല്ലാ സ്ഥലത്തിൽ ദ മോസ്റ്റ് പ്രിഫേർഡ് ഐറ്റം എന്താണത്?
4: ഫ്രൈഡ് ഐറ്റംസ്.
3: ആ ഫ്രൈഡ് ഐറ്റംസിൽ ഉണ്ടാവുക പ്രശ്നം ഇതാണ്, മെയിൻ പ്രശ്നമാണ്. സേ ഇഫ് യു ആർ യൂസിങ് ഗുഡ് ഓയിൽ ആൻഡ് ഒരു പ്രാവശ്യം മാത്രം അത് ഫ്രൈ ചെയ്ത് അത് ഓയിൽ മാറ്റണമുണ്ടെങ്കിൽ മനസ്സിലാവും, അത് ഓയിൽ യെല്ലോ ഇൻ ദ കളർ ഇൻ ദ പോയിട്ട് അത് ബ്ലാക്ക് ആവും, അതുവരെ അത്
4: ഫ്രൈ
3: യൂസ് ചെയ്യും. സോ ആസ് ദ നമ്പർ ഓഫ് ആസ് ദ ഡ്യൂറേഷൻ ഓഫ് ഫ്രൈയിങ് ഇൻക്രീസസ് അത് ക്വാണ്ടിറ്റി ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാവും. ഓക്കെ, സോ റെസ്റ്റോറൻറ്റിൽ പോകപ്പെടുമോ? മോസ്റ്റ് ഓഫ് ദ ടൈം വി ഡോണ്ട് നോ, നമുക്കറിയില്ല. ഓക്കെ, സോ കുറേ ആട് പുറത്തുണ്ടോ ആട്? ഓക്കെ, അഗെയിൻ ഐ എം ടെല്ലിങ് ഇത് വൺസ് ഇൻ എ വൈൽ കടിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, വീട്ടിൽ ഫ്രൈഡ് ഐറ്റംസ് ചെയ്ത് കടിക്കുകയാണെങ്കിൽ അങ്ങനെ അത്ര വലിയ പ്രശ്നമില്ല. ബട്ട് ഇത് നമ്മൾ ഡെയിലി ലൈഫ് സ്റ്റൈലല്ലേ, എല്ലാ ദിവസവും വേണോ ഫ്രൈഡ് ഐറ്റംസ് എല്ലാ ദിവസവും അത് കടിച്ച അത് ദാറ്റ് ഇസ് നോട്ട് ഗുഡ്, ദാറ്റ് ഇസ് റോങ്. സൺഡേ സാറ്റർഡേ ഔട്ട് ചെയ്തു പോയി കടിച്ചു അത് ദാറ്റ്സ് ഓൾ റൈറ്റ്. ബട്ട് എല്ലാ ദിവസവും ഫ്രൈഡ് ആക്കിയിട്ട് കൂടുതലായി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞപോലെ ചീത്ത കൊളസ്ട്രോള് കൂടുതലാവും. സോ ചീത്ത കൊളസ്ട്രോള് ആസ് പെർ എസ് ദ എച്ച് എ ഗൈഡ് ലൈൻസ് നമ്മൾ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മൾ എനിത്തിങ് മോർ ദൻ 190 ആ ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് ഓർ നോൺ ഫാസ്റ്റിംഗ് അത് സംബന്ധമില്ല, ആ കൊളസ്ട്രോൾ മോർ ദൻ 190 ഉണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് യു കൺട്രോൾ യുവർ ഡയറ്റ്. സെക്കൻഡ് ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് ഇൻക്രീസ് യുവർ ഫിസിക്കൽ ആക്ടിവിറ്റി. നാ മുന്നത്തെ എപ്പിസോഡ്സിൽ പറഞ്ഞ പോലെ യു സ്റ്റാർട്ട് ഡൂയിങ് 15-20 minutes ഓഫ് ബ്രിസ്ക് വാക്കിംഗ്. തേർഡ് ഇമ്പോർട്ടൻ്റ് തിങ് ഈസ് ടു ടേക്ക് വൺ മെഡിക്കേഷൻ കൊളസ്ട്രോളിൻ്റെ മെഡിസിൻ.
4: മൂന്നാമത്തെ ഓപ്ഷനെ മെഡിസിൻ
3: മെഡിസിൻ അതെ, എല്ലാ നമ്മ ഹാർട്ടിൻ്റെ ഡിസീസസ് പ്രിവെൻറ്റീവ് ഡിസീസസിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡയറ്റിഗെ 1/3, ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് 1/3, മെഡിസിനിക്ക് 1/3, എല്ലാ ഈക്വൽ വേണം, ഈക്വൽ ഇമ്പോർട്ടൻസ് വേണം. നമ്മൾ ഡേ ടു ഡേ ഒ പി ഡിയിൽ നോക്കുമ്പോൾ മെഡിസിൻ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കും, വേറെ കാര്യക്ക് ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കല്ല. സോ അതൊക്കെയാണ് ബി പി കൺട്രോലിക്ക്, ഷുഗർ കൺട്രോലിക്ക്, മറ്റ് കൊളസ്ട്രോൾ കൺട്രോൾ മൂന്ന് ഇപ്പോൾ പെൻഡിങ് ഉണ്ട് റിസ്ക് ഫാക്ടേഴ്സിൽ. സെയിം സ്ട്രാറ്റജിയാണ്, 1/3 ഈസ് ഡയറ്റ്, 1/3 ഈസ് ഫിസിക്കൽ ആക്ടിവിറ്റി, 1/3 ഈസ് മെഡിക്കേഷൻ. എല്ലാ ഡിസീസസ് കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ ഷുഗർ ഈ എല്ലാ മൂന്ന് ഡിസീസിക്ക് സെയിം സ്ട്രാറ്റജിനെ അപ്ലൈ ചെയ്യൂ. ഓക്കെ, ഡയറ്റിൽ ഇത് വേണം. സോ കൊളസ്ട്രോൾ ഷുഡ് ബി ഡൺ ആസ് എ ഹെൽത്ത് ചെക്കപ്പ് ആണെങ്കിൽ വെൻ യു ആർ ഹാവിങ് സം ഫാമിലി റിസ്ക് ഫാക്ടേഴ്സ്, അൺഹെൽതി ലൈഫ് സ്റ്റൈൽ ഉണ്ടോ, ഐ ടി പീപ്പിൾ, ഓക്കെ, സെഡൻട്രി ലൈഫ് സ്റ്റൈൽ, ഒന്നും ആക്ടിവിറ്റി ഇല്ല. സോ ഇറ്റ് ഈസ് മച്ച് ബെറ്റർ ടു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ഫ്രം 30 years. ഓക്കെ, 30 years ആയതിനുശേഷം ഇയർലി വൺസ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നല്ലതാണ്. ദെൻ അക്കോർഡിംഗ്ലി യു ട്രൈ ടു ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, ആൻഡ് ബേസിക്കലി നമ്മ ടാർഗറ്റ് LDL value should be minimum less than 130. Ideal ആണ് 100 താഴെ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടു ആടലി വേറെ ടാർഗറ്റ് ആണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ ആടലി 70-55 അതെ അതെ, വി വോണ്ട് ടു റെഡ്യൂസ് ഇറ്റ് മച്ച് ലോവർ. ബട്ട് ജനറൽ പോപ്പുലേഷൻ ഇൽ ലെസ് ദൻ 130 ഓർ ടാർഗറ്റ് ലെവൽ ഓഫ് 100. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് കൊളസ്ട്രോൾ. That is again because of unhealthy eating, lack of physical activity, increased intake of carbohydrates. Okay, adu kore time inda idu ignore avana point ana. We only think that cholesterol anengil adu mathre adilla. Excessive sweetened items, beverages, refined items adella kadikkumbonu cholesterol kooduthalavu. That is because of insulin resistance. Okay, now coming to the sixth point, reducing the blood sugar. The blood sugar undaadali, okay, BP sugar undaadali, the most important factor is to control the sugar less than 100 when fasting. Adu namma target ana. Sugar illarda adallu basically target should be less than 100. Sugar na enda pere, sugar is one disease. ഓക്കെ, എല്ലാ പ്രോബ്ലമിൻ്റെ റൂട്ട് കോസ് നോക്കുമ്പോൾ അത് ഷുഗറിക്ക് വരും. ഇനി ലൈറ്റർ വേ, ഹോസ്പിറ്റൽ റൺ ആവും, ഡോക്ടേഴ്സ് ഇൻ ദ ക്ലിനിക് റൺ ആവും ബിക്കോസ് ഓഫ് ഷുഗർ. ഷുഗർ ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് മൊത്തം ക്ലോസ് ആവും. ബിക്കോസ് ഇഫ് യു ടേക്ക് സം 100 പേഷ്യൻസ് വിസിറ്റിംഗ് ദ ഹോസ്പിറ്റൽ, അഡ്മിറ്റിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ, അവർദ് 50-60% പേഷ്യൻസ് ദ റീസൺ ഫോർ അഡ്മിഷൻ ഇസ് ഷുഗർ. വേരി വേരി റീസൺസ്, ഇൻഫെക്ഷൻ, കിഡ്നി പ്രോബ്ലം, കണ്ണ് പ്രോബ്ലം, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, കാലിൻ ഇൻഫെക്ഷൻ, വേരെ വേരെ വേരെ. എല്ലാ ഡെമോഗ്രാഫിക് നോക്കുമ്പോൾ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുക ആടില്ലേ, അഡ്മിറ്റ് ആവുക ആടില്ലേ, ദ മോസ്റ്റ് കോമൺ റൂട്ട് കോസ് ഓഫ് ഓൾ ദീസ് പ്രോബ്ലം ഇസ് അൺകൺട്രോൾഡ് ഷുഗർ. അൺകൺട്രോൾഡ് ഷുഗർ നമ്മ ബോഡിയിൽ പോയിസൺ പോലെയാണ്. അത് 24 hours സർക്കുലേറ്റ് ആവും. ഏത് ഓർഗനിൽ പോകും, ആ ഓർഗനിക്ക് ഡാമേജ് ചെയ്യും. എങ്ങനെ പോയിസൺ കുടിക്കുമ്പോൾ നമ്മ മെയിൻ ഉദ്ദേശം എന്താണ്, അത് ക്ലിയർ ചെയ്യുക ഉദ്ദേശമാണല്ലേ. ഇവിടെ നാച്ചുറലായി ഉണ്ടോ, അൺകൺട്രോൾഡായി ബ്ലഡ് ഷുഗർ കോൺസ്റ്റൻ്റ് ആയി കണ്ടിന്യൂസ് ആയി സർക്കുലേറ്റ് ചെയ്യൂ. കണ്ണിൽ പോകും, കണ്ണ് ഡാമേജ് ചെയ്യൂ. ബ്രെയിനിൽ പോകും, ബ്രെയിനിൽ രക്തക്കുള്ള ഡാമേജ് ചെയ്യൂ. ഹാർട്ടിൽ ഹാർട്ടിൻ രക്തക്കുള്ള, കിഡ്നി അതുപോലെ. സോ ഷുഗർ ഉണ്ടാടില്ല, ഇറ്റ് ഈസ് വെരി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു കൺട്രോൾ ദ ബ്ലഡ് ഷുഗർ. നമ്മൾ ടാർഗറ്റ് HbA1c അത് 7 താടി വേണം. ഓക്കെ, 7% താടി വേണം. So, this has, it can be a different topic. Okay. Namma heart disease in sugar, yes. Different topic. It's brief. Mate, last 7th point ana, controlling your blood pressure. Okay, normal blood pressure 130-80. Korcha kaalam unne, blood pressure was a disease of elderly. Okay, adu vayasaavumbo avva disease aayirunnu. But ippo anganilla. Ippo again, the blood pressure comes very early. Okay, 30-40 years ille, blood pressure varundu. But blood pressure is again, enda pare, the uniqueness of blood pressure control is that medication regularai venu. Okay, BP control namma AC boleyana. പെട്ടെന്ന് AC ബട്ടൺ ഓൺ ചെയ്യപ്പെടും, പെട്ടെന്ന് റൂം തണുപ്പാവില്ല, കുറച്ച് ടൈം വേണം. ഓക്കെ, 10-15 seconds ഓർ 1 minute ടൈം വേണം, അപ്പോൾ റൂം തണുപ്പാവും. ഓഫ് ചെയ്യപ്പെടും, പെട്ടെന്ന് ചൂടാവില്ല, കുറച്ച് ടൈം തണുപ്പുണ്ടായിട്ട് ചൂടാവും. ബ്ലഡ് പ്രഷറിന് അങ്ങനെ, BP മെഡിസിൻ തുടങ്ങിയിട്ട് ശേഷം പെട്ടെന്ന് കുറവാവില്ല, കുറച്ച് ടൈം വേണം. ഓക്കെ, അത് ആ ടൈമിൽ പേഷ്യൻസ് എന്താ ചെയ്യുക, കുറേ മെഡിസിൻസ് കടിക്കൂ, ഒന്ന് ടോളറേറ്റ് ചെയ്യല്ല, മറ്റേ
4: ഡോക്ടർ മാറി
3: മാറി മാറി ഡോക്ടറിൽ പോകും. ഓക്കെ, പെട്ടെന്ന് അതിൻ്റെ പ്രോബ്ലം ആവും. മറ്റേ ബ്ലഡ് പ്രഷർ ഒരു പ്രാവശ്യം നോർമൽ ആവും, പെട്ടെന്ന് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യും. ദാറ്റ് ഈസ് ഓൾസോ ബാഡ് ബിക്കോസ് റീബൗണ്ട് ബ്ലഡ് പ്രഷർ കൂടുതലാവും, അത് വളരെ ഡേഞ്ചറസ് ആണ്. 180-190 ബ്ലഡ് പ്രഷർ നമ്മൾ ബ്രെയിനിൽ രക്തക്കുള്ളിലുള്ള ചെറിയ ചെറിയ രക്തക്കുള്ള പിൻ പോയിന്റ് പോലെ ഒരു വെരി തിൻ, ആ പ്രഷർ ടോളറേറ്റ് ചെയ്യില്ല, അത് ബ്രേക്ക് ആവും. ബ്രേക്ക് ആവുമ്പോൾ സ്ട്രോക്ക് ആവും. സോ നോ നോർമൽ പ്രഷർ, ബ്ലഡ് പ്രഷർ ഷുഡ് ബി ലെസ് ദെൻ 130/80. അത് മെയിൻ റീസൺ ഫോർ കൺട്രോളിങ് ബ്ലഡ് പ്രഷർ. ആസ് ഐ ടോൾഡ് യു, ദ മെയിൻ ഫാക്ടേഴ്സ് വിച്ച് കൺട്രോൾ ബ്ലഡ് പ്രഷർ ആണ് അഗെയിൻ ഡയറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി, മെഡിക്കേഷൻ. ഡയറ്റിൽ വളരെ പ്രധാനമായ സോൾട്ട്, അത് നമ്മ എന്താ പറയുക, പ്രഷർ ഉണ്ടാടലി റെക്കമെൻഡ് ഈസ് ലെസ് ദെൻ 6 grams ടോട്ടൽ പ്രഷർ ഉണ്ടാടലി. ആ ആടലി സോൾട്ട് സെൻസിറ്റിവിറ്റി കൂടുതലാണ്. ഓക്കെ, വളരെ സെൻസിറ്റീവ് ഉണ്ടാടാണ്. സോ അവരിക്ക് സെയിം സോൾട്ട് പ്രഷർ ഇല്ലാത്ത ആട്, പ്രഷർ ഉണ്ടാടലി ബെരെ ബെരെ റെസ്പോൺസ് ആവും. സോ ബ്ലഡ് പ്രഷർ ഉണ്ടാടലി റെക്കമെൻഡഡ് ഇസ് ലെസ് ദെൻ 6 grams. സോ സോൾട്ട് റെസ്ട്രിക്ഷൻ ചെയ്യൂ, 15 to 20 minutes വാക്കിംഗ് അഗെയിൻ പ്ലസ് മെഡിക്കേഷൻ. ഇത് സ്ഥിരമായി ചെയ്ത ശേഷം നൗപരെ പാപ്പടം, അതിൽ കൂടുതലായി സോൾട്ട്, ഒരു വീക്ക് ഇൻ ദ സോൾട്ട് ഒരു പാപ്പടം എല്ലാം ഉണ്ടാവും. പിക്കൽ അത് വളരെ ടേസ്റ്റി അല്ല, അതിൽ കൂടുതലായി സോൾട്ട് ഉണ്ടാവും. സോ ഈ ടൈപ്പ് ഐറ്റംസ് പ്രഷർ ഉണ്ടാടല്ലേ അവോയ്ഡ് ചെയ്യൂ. ഓക്കെ, ആൻഡ് ട്രൈ ടു ബ്രിങ്ക് യുവർ ബ്ലഡ് പ്രഷർ ഇൻ ദ നോർമൽ റേഞ്ച്. സോ ദിസ് ഈസ് AHA's 7 points. നൗ 3 episodes കവർ ചെയ്തു. ഇത് ചെയ്താണെങ്കിൽ നമ്മ ലൈഫ് സ്റ്റൈൽ വിൽ ബിക്കം ഹെൽത്തി. ഓക്കെ, ആൻഡ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വിൽ പ്രിവെൻറ്റ് ഹാർട്ട് ഡിസീസ്. ഓക്കെ,
4: തീർച്ചയായും നമ്മൾ നല്ലൊരു ഡിസ്കഷൻ തന്നെ ആയിരുന്നു. ഹാർട്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് അതിനുശേഷം ഡോക്ടർ ഹാർട്ടിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു, അതെങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ ഡോക്ടർ ഈ ഒരു സമയത്ത് ഒരു ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം പൊതുവേ കാണാറുള്ളതാണ്, അതുപോലെ തന്നെ ഒരു മെൻ്റൽ സ്ട്രെസ്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു ഒരു LKG UKG ഉള്ള കുട്ടിക്ക് വരെ മെന്റൽ സ്ട്രെസ്. അപ്പൊ ഇതുകൂടി നമ്മളിവിടെ ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നു. എന്താണ് ഡോക്ടർ,
3: ഈ വാട്ട് ദി സജസ്റ്റ് ഇസ് ഹെൽത്തി സ്ലീപ്പ് ഓഫ് 8 hours. 8 hours ഇൻ ദ അൺഇന്ററപ്റ്റഡ് സ്ലീപ്പ് വേണം. ഓക്കെ, എങ്ങനെ നമ്മ ഫോൺ ഡിസ്ചാർജ് ആവുമ്പോൾ ചാർജിങ് എങ്ങനെ കിട്ടൂല്ലേ, ചാർജർ അപ്ലൈ ചെയ്ത് നമ്മ ബോഡിയെ ചാർജറാണ് സ്ലീപ്പ്. ഓക്കെ, ഹോർമോൺസ് നമ്മൾ ബേരെ ബേരെ ടൈമിൽ, മോർണിംഗിൽ ബേരെ ഹോർമോൺസ് റിലീസ് ആവും, ഉച്ചയ്ക്ക് ബേരെ ആവും, നൈറ്റിൽ ബേരെ ആവും. ബട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കും നൈറ്റിൽ, എല്ലാവരും റെസ്റ്റ് മോഡിൽ പോവും നൈറ്റിൽ. ബട്ട് സോ അതെന്തൊക്കെ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഓഫൺ ടെൽ മൈ ഹെൽത്ത് ചെക്കപ്പ് പേഷ്യൻസ് വരുമല്ല, അവരിങ്ങന സ്പെസിഫിക്കായി മെൻഷൻ ചെയ്യൂ, ഡോണ്ട് യൂസ് മൊബൈൽ ഇൻ ദ നൈറ്റ്. ഓക്കെ, അത് ഇൻ ദ ക്വാളിറ്റി സ്ലീപ്പ് പോവും. സ്ലീപ്പ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻ്റ്, ക്വാളിറ്റി സ്ലീപ്പ് വളരെ പ്രധാനമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ മൊബൈൽ യൂസേജ് ചെയ്യപ്പെടും, നമ്മൾ ഇനീഷ്യൽ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വിൽ ഗോ ബാഡ്. ഓക്കെ, സോ ഓവറോൾ 8 hours ഇൻ അൺഇൻറ്ററപ്റ്റഡ് സ്ലീപ്പ് ചെയ്യപ്പെടും, നമ്മൾ ഹോർമോൺസ് എല്ലാം നോർമലായി റിലീസ് ആവും. ഓക്കെ, ബട്ട് അത് അവോയ്ഡ് ചെയ്തിട്ട് യു ആർ സ്ലീപ്പിംഗ് ഓൺലി ഫോർ 4 hours, 5 hours ആണെങ്കിൽ എന്താവും, അത് ഹോർമോണൽ ഇംബാലൻസ് ആവും. ഓക്കെ, കുറേ നമ്മ എൻഡോക്രൈൻ സിസ്റ്റം വർക്ക്സ് വിത്ത് എ ക്ലോക്ക്. ഓക്കെ, അത് ഡേ ലൈറ്റ് നോക്കി ബേരെ ഹോർമോൺ റിലീസ് ചെയ്യൂ, നൈറ്റ് ഡാർക്ക്നെസ് കണ്ടിട്ട് ബേരെ ഹോർമോൺ റിലീസ് ചെയ്യൂ. സോ നമ്മ എൻഡോക്രൈൻ സിസ്റ്റമാണ് ഹോർമോൺ റിലീസ് ചെയ്യുക സിസ്റ്റമാണ്. ഈ ഹോർമോൺ സിസ്റ്റം വിൽ വർക്ക് ഓൺലി വിത്ത് പ്രോപ്പർ ക്ലോക്കാണ്. സോ ഇഫ് യു ആർ അവേക്ക് ഇൻ ദ നൈറ്റ് ആണെങ്കിൽ ബേരെ ഹോർമോൺ റിലീസ് ആവും. ഓക്കെ, ബോഡി അസ്യൂംസ് ദാറ്റ് യു ആർ സ്ലീപ്പിംഗ് നൈറ്റ് ടൈം. അതെ, ബോഡി കൺഫ്യൂസ് ആവും, കൺഫ്യൂസ് ആയത് ബേരെ ബേരെ ഹോർമോൺസിൽ ബേരെ ബേരെ ടൈമിൽ റിലീസ് ചെയ്യൂ. ഈ ഹോർമോൺസ് പോയിട്ട് നമ്മൾ ഹാർട്ടിൻ രക്തക്കുള്ളിൽ പ്രശ്നം ചെയ്യും. ഓക്കെ, അത് ഡാമേജ് ചെയ്യൂ, ആ ഡാമേജിൽ വീണ്ടും ഇത് അഗെയിൻ ദ റൂട്ട് കോസ് വിൽ ബിക്കം ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഓക്കെ, ഇൻസുലിൻ വിൽ നോട്ട് വർക്ക് പ്രോപ്പർലി. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവുമ്പോൾ കൊളസ്ട്രോൾ കൂടുതലാവും, കൊളസ്ട്രോൾ കൂടുതലാവുമ്പോൾ വീണ്ടും രക്തക്കുള്ളിൽ പോയി ഡെപ്പോസിറ്റ് ആവും, ഡെപ്പോസിറ്റായി ഹാർട്ട് അറ്റാക്ക് ചെയ്യും. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മ എസ്പെഷ്യലി നമ്മ ഡ്രൈവർ ആട്, ഈ ആടലി കുറേ മറ്റേ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക വാച്ച്മെൻസ്, അതിൽ ഏർലി നൗ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഓവർനൈറ്റ് ഡ്രൈവിംഗ് ചെയ്ത് ഓവർനൈറ്റ് റെഗുലറായി വാച്ച്മെൻ എല്ലാം
4: സെക്യൂരിറ്റി
3: ജോലി എല്ലാം ചെയ്യുക ആടലി ഹാർട്ട് അറ്റാക്ക്. യെസ്, ഇറ്റ് ഈസ് മോർ ബിക്കോസ് ഓഫ് ദിസ് അഗെയിൻ. ആൻഡ് സെയിം ഗോസ് ഫോർ മെൻ്റൽ സ്ട്രെസ്.
4: നമ്മളെ പ്രവാ

0: യു ആർ മെന്റലി ഹെൽത്തി ആണെങ്കിൽ സ്ലീപ്പ് വിൽ ഓൾസോ ബി മച്ച് ബെറ്റർ. സോ കറന്റ് ജനറേഷനലി ഇഫ് വി സീ ദർ ഇസ് ലോട്ട് ഓഫ് മെന്റൽ സ്ട്രെസ്, കോമ്പറ്റീഷൻ, ജലസി, ബേരെ ബേരെ റീസൺസ് ആണ്. ഇൻസ്റ്റാഗ്രാം ഇൻ ദ ഫേക്ക് ലൈഫ്, സോഷ്യൽ മീഡിയ പ്രകാര പോവ ലൈഫ് സ്റ്റൈല് അഡാപ്റ്റ് ചെയ്യുക, സ്ട്രെസ് കൂടുതലാണ്. അപ്പോൾ ആ സ്ട്രെസ് കൂടുതലാവും, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് സ്റ്റാർട്ട് ആവും. അഗെയിൻ ദ മെക്കാനിസം ഈസ് അഗെയിൻ ഹോർമോൺസ് എല്ലാം ഇംബാലൻസ് ആവും. ഹോർമോണിൽ ഇംബാലൻസ് ആവുമ്പോൾ ഇൻസുലിൻ വിൽ നോട്ട് വർക്ക്. അഗെയിൻ ദ സെയിം മെക്കാനിസം ഗോസ് ഫോർ ഈവൻ ഫോർ ദിസ്. ഇത് ബേസിക്കലി ഇത് നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലാവും. ഓക്കെ, ഇതെല്ലാ ഡിസീസസ്, ഇൻഎഡിക്വേറ്റ് സ്ലീപ്പ്, കണ്ടിന്യൂസ് മെന്റൽ അൺഹെൽത്തിനെസ്, ഓക്കെ, സ്ട്രെസ് എടുക്കുമ്പോൾ നമ്മ ബോഡി മൊത്തം ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലാവും. ഹാംഫുൾ പദാർത്ഥത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാവും. അത് ക്ലിയർ ആവുക സമയം കിട്ടുന്നില്ല. സോ അത് കാരണം ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ്. ഇതിന് കറൻറ്റ് ജനറേഷനിൻ്റെ പ്രോബ്ലം ആണ്.
1: ഓക്കെ, അപ്പം ഡോക്ടർ പറഞ്ഞ 7 പോയിന്റ്സിൻ്റെ കൂടെ ഉറക്കവും സ്ട്രെസ്സും കൂടി മെന്റൽ സ്ട്രെസ്സും കൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒന്നുകൂടി ഡോക്ടർ ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു എപ്പിസോഡിൻ്റെ സമയവും ഇവിടെ അവസാനിച്ചു. നമ്മൾ ഹൃദയം എത്ര തന്നെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനമെങ്കിലും നമ്മൾ തിരിച്ച് ഹൃദയത്തെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഡോക്ടർ ഇവിടെ ചേർത്ത് വെച്ച ഒരു മെസ്സേജ്. നമുക്ക് പീസ് റേഡിയോ ശ്രോതാക്കളോടും പറയാനുള്ളത് തന്നെയാണ്, നമ്മളെ സൃഷ്ടിച്ചപ്പോൾ വലിയൊരു ദൗത്യം ഏൽപ്പിച്ച ഒരു പിന്നെ ഒരു അവയവമാണ് ഹൃദയം. ആ ഹൃദയത്തെ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ 3 എപ്പിസോഡിലൂടെയായി ഡോക്ടർ നമ്മളോട് പറഞ്ഞു തന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റായ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ സെയ്ദ് നവാസ് അഫ്സലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒ പിയിലുള്ള അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ പഠനരംഗത്ത് ഉപരിപഠന രംഗത്തൊക്കെ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളൊക്കെ വെച്ച് നല്ലൊരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഹൃദ്രോഗത്തെക്കുറിച്ചല്ല ഡോക്ടർ നമ്മളോട് പറഞ്ഞു, മറിച്ച് ഹൃദ്രോഗങ്ങൾ തടയാനുള്ള മാർഗങ്ങളെക്കുറിച്ചായിരുന്നു. ഇൻഷാല്ലാ ഇനി മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വരാം. ജസാക്കുമുല്ലാഹു ഖൈറ, ബറക്കല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, വളരെ മനോഹരമായൊരു ആരോഗ്യ വിചാരമാണ് നമ്മൾ കേട്ടത്. പലപ്പോഴും എല്ലാവർക്കുമുള്ള ഒരു ആശങ്കയാണ് വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ടത്, അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റും കാര്യങ്ങളുമൊക്കെ. അതുമായി ബന്ധപ്പെട്ട് വെളിച്ചെണ്ണ ഹൃദയരോഗങ്ങൾ തടയുമോ എന്നുള്ള വിഷയത്തിലായിരുന്നു ഇന്നത്തെ ആരോഗ്യ വിചാരം നമ്മൾ കേട്ടത്. ഡോക്ടർ സെയ്ദ് നവാസ് അഫ്സൽ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട് എന്നിവരായിരുന്നു നമ്മോടൊപ്പം ചേർന്നത്.
3: നാം ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു, പ്രാർത്ഥനാ പഠനം. അബ്ദുറൌഫ് അലിക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, പരലോകത്ത് കനം തൂങ്ങുന്ന വിഭവവുമായി അള്ളാഹിന്റെ മുമ്പിൽ ചെന്നു നിൽക്കാൻ നമുക്ക് സാധിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിൽ തന്നെയും വളരെ നിസാരമായതും അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ എളുപ്പമുള്ളതും എന്നാൽ ആ ചെറിയ കാര്യത്തിന് വമ്പിച്ച പ്രതിഫലങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടതായ ചില കാര്യങ്ങൾ നമുക്ക് ഹദീസിലും കാണാൻ സാധിക്കും. അത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. നിത്യവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കൂട്ടത്തിൽ ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നു. അതിൻ്റെ പ്രത്യേകത ഇതാണ്: ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന 100 പ്രാവശ്യം പറയുകയാണ് എങ്കിൽ അവൻ നാളെ പരലോകത്ത് മറ്റുള്ള ആളുകൾ കൊണ്ടുവരുന്നതിനേക്കാളും അഫ്വലായ അമലുകളുമായി കൊണ്ടായിരിക്കും വരുന്നത്. എങ്ങനെയല്ലാതെ സമാനമായി 100 പ്രാവശ്യം എല്ലാ ദിവസവും ഈ ദിക്ർ പറഞ്ഞവനല്ലാതെ അവന് തുല്യം.

0: മാവുകയില്ല. അല്ലെങ്കിൽ അവനേക്കാൾ നൂറിലധികം പറഞ്ഞവനല്ലാതെ പരലോകത്ത് വലിയ പ്രതിഫലങ്ങളുള്ളവനായിക്കൊണ്ട് കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന ഏറ്റവും ലളിതമായ ഈ പ്രാർത്ഥന. നമുക്ക് പറയാൻ എളുപ്പമാണ്, സമയം വളരെ കുറച്ചു മതി. ഒരു ദിവസം 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്നു പറയാൻ വളരെ തുച്ഛമായ സമയങ്ങൾ മാത്രം മതി. പറയാനും എളുപ്പമാണ്, പഠിക്കാനും എളുപ്പമാണ്, എന്നും പറഞ്ഞു നടക്കാനും എളുപ്പമാണ്. പക്ഷെ അതിന്റെ പ്രതിഫലം നാളെ വമ്പിച്ചതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുക. പ്രാർത്ഥന ഇപ്രകാരമാണ്, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. എല്ലാവരും ഒന്ന് ഏറ്റുചൊല്ലിയേ, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. ഒരിക്കൽ കൂടി, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. എല്ലാവരും പഠിക്കുക, രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം വീതം പറയാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, വളരെ നല്ലൊരു പ്രാർത്ഥന, പരലോകവുമായി ബന്ധപ്പെട്ട നല്ലൊരു പ്രാർത്ഥനയായിരുന്നു നമ്മൾ പഠിച്ചത്. കൂടെ ഉണ്ടായിരുന്നത് ബഹുമാന്യ ജ്യേഷ്ഠ സുഹൃത്ത് അബ്ദുറൌഫ് അൽ ഹിക്കമി ആയിരുന്നു.
2: ഇനി നാം കുട്ടികളുടെ പ്രത്യേകമായ ഒരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്, പൂമരത്തണലിൽ.
1: കൂട്ടുകാരുടെ സ്വന്തം MS മുഹമ്മദ് ഷമീൽ മഞ്ചേരി ചേരുന്നു, കേട്ടുവരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൂമരത്തണലിൻ്റെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് നമ്മുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായി സന്തോഷത്തിലാണെന്ന് വിചാരിക്കുന്നു, അങ്ങനെയല്ലേ? നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എപ്പോഴും MS പ്രാർത്ഥിക്കാറുണ്ട്. MSന് വേണ്ടി കൂട്ടുകാരും പ്രാർത്ഥിക്കണം. ഓക്കെ, MSന് വേണ്ടി മാത്രമല്ല, ഈ പീസ് റേഡിയോയിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ പീസ് റേഡിയോയുടെ ഓരോ സംരംഭങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവണം. പ്രാർത്ഥിക്കാറില്ലേ കൂട്ടുകാർ? അതെ, നല്ല കൂട്ടുകാർ. ശരി, നമ്മൾ നമ്മുടെ പൂമരത്തണലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇതൊരു പുതിയ വർഷത്തിൻ്റെ ആരംഭമാണ് അല്ലേ? എന്നുവച്ചാൽ ഏത് വർഷമാണത്? നമ്മൾ സാധാരണ എണ്ണുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെയുള്ള വർഷങ്ങളാണോ? ആണെങ്കിൽ ഇപ്പോഴും 2017 തന്നെയല്ലേ? മാറിയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ പറയുന്നത് ഹിജ്റ വർഷം. ഹിജ്റ വർഷത്തിൽ പുതിയൊരു മാസത്തിലേക്ക്, അഥവാ ഒന്നാമത്തെ മാസമായ അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ ഹിജ്റ വർഷം എത്രാമത്തെ വർഷമാണ് ഈ വർഷം? ഏതെങ്കിലും കൂട്ടുകാർക്ക് പറയാൻ സാധിക്കുമോ? ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ നമ്മുടെ കലണ്ടറിലൊന്ന് പോയി നോക്കിക്കേ. നമ്മളെ വീട്ടിലുള്ള, നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ, വീട്ടിൽ വെച്ചാണിത് കേൾക്കുന്നുണ്ടെങ്കിൽ, വീട്ടിലെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ആ കലണ്ടറിലൊന്ന് പോയി എല്ലാവരും നോക്കിക്കേ. ഇപ്പോൾ ഹിജ്റ വർഷപ്രകാരം എത്രാമത്തെ വർഷമാണ് ഒന്ന് നോക്കിക്കേ. നോക്കാതെ പറയാൻ സാധിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടോ? ഓക്കെ, ആ ചില കൂട്ടുകാർക്കൊക്കെ അറിയാം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ പോയി ഒന്ന് നോക്കിക്കേ, എത്രയാണ് ഇപ്പോഴത്തെ ഹിജ്റ വർഷം? എത്രയാ? അതെ, നോക്കിയവർക്കും അല്ലെങ്കിൽ മുമ്പേ അറിയുന്നവർക്കും അറിയാം, 1439. 1439 അല്ലേ? 1439 വർഷമാണ് ഹിജ്റ കലണ്ടർ പ്രകാരം ഇപ്പോൾ അല്ലേ. അങ്ങനെ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഓരോ വർഷവും പുതുതായി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എന്ത് ചിന്തയാണ് ഉണ്ടാവേണ്ടതെന്നറിയോ കൂട്ടുകാരെ? ചിലരൊക്കെ ചിലപ്പോൾ ഈ പുതിയ വർഷങ്ങളൊക്കെ, അല്ലെങ്കിൽ ന്യൂ ഇയർ ഡേ എന്നൊക്കെ പറഞ്ഞൊക്കെ ഒരുപാട് ആഘോഷിക്കാറും ആസ്വദിക്കാറും ഒക്കെയുണ്ട്. നമ്മളും അതുപോലെ പുതിയ വർഷങ്ങൾ വരുമ്പോൾ, ഓ ഇനിയും ഒരു വർഷം എനിക്ക് ആഘോഷിക്കാനൊക്കെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമാണോ കൂടുതലായി വേണ്ടത്? മറിച്ച് നമ്മളിൽ നിന്ന്, അള്ളാഹുവേ നമ്മളിൽ നിന്ന് ഒരു വർഷം കൂടി കടന്നു പോയല്ലോ, നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ ഒരു വർഷം കൂടി അടുത്തല്ലോ. ഇനി എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും എൻ്റെ മരണത്തിനപ്പുറത്തുള്ള ലോകത്തേക്ക് ഒരു കൂട്ടാനൊക്കെ കുറച്ച് സമയം കൂടിയേ ബാക്കി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു വർഷം കുറഞ്ഞു പോയല്ലോ എന്ന ആലോചനയാണ് സത്യത്തിൽ നല്ല കൂട്ടുകാരിൽ നിന്നും ബുദ്ധിയുള്ള കൂട്ടുകാരിൽ നിന്നും ഉണ്ടാവുക. അങ്ങനെയുള്ള ബുദ്ധിയുള്ള കൂട്ടുകാരെന്ന നിലക്ക് നമുക്ക് നമ്മുടെ കഴിഞ്ഞൊരു വർഷത്തെ ആലോചിക്കുവാനും അതനുസരിച്ച് ഇനി വരുന്ന, ഇനി എത്രയാണ് നമ്മുടെ മരണത്തിൻ്റെ മുമ്പ്, എത്ര ദിനങ്ങളുണ്ട് നമുക്കറിയോ? ഇല്ല, ഒരു പക്ഷേ നമ്മുടെ മരണം നാളെയാവാം, അല്ലെങ്കിൽ അടുത്ത ദിനങ്ങളിലാവാം, അടുത്ത മാസങ്ങളിലാവാം, അടുത്ത വർഷങ്ങൾ എപ്പോഴും ആകാം. അള്ളാഹു നമുക്കൊക്കെ നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, പുതിയൊരു വർഷത്തിലേക്ക് കടന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുള്ള നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഇതുവരെ നമുക്ക് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ, ഇപ്പോൾ നമ്മുടെ നമസ്കാരത്തിൻ്റെ വിഷയത്തിലായാലും നമ്മുടെ മറ്റുള്ള സൽക്കർമ്മങ്ങളുടെ വിഷയത്തെ ആയാലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ച് ഒരു നല്ല കുട്ടിയായി ഉപ്പയോ ഉമ്മയോ അനുസരിക്കുന്ന വിഷയത്തിൽ അധ്യാപകരോട് ഏറ്റവും സൗമ്യമായി ഏറ്റവും നന്നായി പെരുമാറുന്ന വിഷയത്തിൽ നമ്മുടെ കൂട്ടുകാരോട് ഏറ്റവും മാന്യമായി ഇടപഴകുന്ന വിഷയത്തിൽ ഒക്കെ കുറച്ചുകൂടി മെച്ചപ്പെടാനും ഒക്കെ എം എസിനും അതുപോലെ എം എസിൻ്റെ കൂട്ടുകാർക്കൊക്കെ സാധിക്കണം, അല്ലേ? അപ്പോഴേ നമുക്ക് കൂടുതൽ കൂടുതൽ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതിൽ അർത്ഥമുള്ളൂ. അതല്ലാതെ തിന്മകൾ ചെയ്ത് നന്മകളിലേക്ക് മുന്നേറാൻ സാധിക്കാതെ എത്ര ദീർഘായുസ് ലഭിച്ചിട്ട് എന്താ കാര്യം? കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് എം എസ് പറഞ്ഞു വന്നത്, നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടന്നു, ഹിജറ കലണ്ടർ പ്രകാരം 1439 വർഷത്തിലേക്ക്. അല്ല കൂട്ടുകാരെ, എന്താ ഈ ഹിജറ വർഷം? എന്തിനെ ആസ്പദമാക്കിയാണ് ഹിജറ വർഷം ആരംഭിച്ചത് നമുക്കറിയാമോ? അറിയാം അല്ലേ? നമ്മളൊക്കെ ഒരു പക്ഷേ മദ്രസയിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മുമ്പ് കേട്ടിട്ടുണ്ടാവാം, അതുമല്ലെങ്കിൽ ആ പേരിൽ തന്നെയുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിജറ വർഷം ആരംഭിച്ചത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാ? അതെ, ആ പേരിൽ തന്നെ നമ്മൾ പറയുന്ന പോലെ ഹിജറയുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ? ഹിജറയെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം. ഇസ്ലാമിക ചരിത്രത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഹിജറ. ചില ചോദ്യങ്ങൾ, വളരെ ചെറിയ ചോദ്യങ്ങൾ, എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങൾ. കൂട്ടുകാരുടെ എം എസ് ഒന്ന് ചോദിക്കട്ടെ ഹിജറയെ സംബന്ധിച്ച്, കേട്ടോളൂ. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ നിന്ന് എവിടേക്കാണ് ഹിജറ പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ നിന്ന് എവിടേക്കാണ് ഹിജറ പോയത്? എല്ലാവർക്കും അറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം താമസിച്ചിരുന്നത് മക്കയിലായിരുന്നു അല്ലേ? ആ മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് ഹിജറ പോയത്. ഉത്തരം അതാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകുമ്പോൾ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരൻ ആരാണ്? അതും നമുക്കൊക്കെ അറിയാം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന, നബിയോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന നബിയുടെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു കൂടെയുണ്ടായിരുന്നത്. അത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഹിജറയെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഓർമ്മിക്കുന്ന, അതിൻ്റെ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു സമയത്ത് ഹിജറയുമായി ബന്ധപ്പെട്ട ആ ചരിത്ര സംഭവത്തിലെ ഒരു ഭാഗം, അഥവാ ആ ചരിത്ര കഥയിലെ ഒരു ഭാഗമാണ് ഇന്ന് കൂട്ടുകാരുടെ എം എസ് പറയാൻ പോകുന്നത്. ഈ കഥയിലുടനീളം നമുക്കൊക്കെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ തവക്കുലിൻ്റെയും അതുപോലെ ത്യാഗത്തിൻ്റെയും ഒക്കെ ഒരുപാട് നല്ല പാഠങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടാനുണ്ട്. ഏതായാലും ആ ഹിജ്റയുമായി ബന്ധപ്പെട്ട കഥയുടെ മുഴുവൻ ഭാഗമല്ല, അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കൂട്ടുകാരുടെ എം എസ് പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി, ഹിജ്റയുടെ ആദ്യ ഭാഗങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്കറിയുന്നുണ്ടാവാം. അള്ളാഹുവിൻ്റെ അനുമതി കിട്ടി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ അള്ളാഹുവിൻ്റെ അടുത്ത് പോയി അബൂബക്കർ അള്ളാഹുവിനോടും കാര്യങ്ങൾ പറഞ്ഞു. അബൂബക്കർ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം കൂടെ കൂട്ടി. അങ്ങനെ അന്നു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് ശത്രുക്കൾ അഥവാ ഖുറൈശികളായ ആ നാട്ടിലെ ആളുകൾ, മുശ്രിക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് അവരുടെ കൺമുമ്പിലൊന്നും പെടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്നിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കട്ടിലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനായിരുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിക്കൊണ്ട് ആ രൂപത്തിലൊക്കെ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി അബൂബക്കർ അള്ളാഹുവിനെയും കൂട്ടി യാത്ര തുടങ്ങി. അങ്ങനെ യാത്ര തുടങ്ങി കുറച്ചു ദൂരമെത്തി. ആ സമയത്താണ് വീട് വളഞ്ഞുകൊണ്ടിരുന്ന ഖുറൈശികൾക്ക്, അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് മനസ്സിലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യുമെന്ന് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു എന്നറിയോ? മദീനയിലേക്ക് രക്ഷപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ അള്ളാഹുവിനെയും പിടിച്ചുകൊടുക്കുന്നവർക്ക് 100 ഒട്ടകം. എത്ര ഒട്ടകമാ? ഒന്നല്ല, രണ്ടൊന്നല്ല. അന്നാട്ടിൽ അറിയാലോ, അന്ന് വളരെയധികം വിലപിടിപ്പുള്ളൊരു വസ്തുവാണ്, അല്ലെങ്കിൽ അവർക്കൊക്കെ ഏറെ അത്യാവശ്യമുള്ളൊരു വസ്തുവാണ് ഒട്ടകമെന്ന് പറയുന്നത്, മരുഭൂമിയിൽ താമസിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള നല്ല 100 ഒട്ടകം സമ്മാനമായി കൊടുക്കും. ആർക്ക് കൊടുക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ആരാണോ പിടിച്ചു കൊണ്ടുവരുന്നത് അവർക്ക് 100 ഒട്ടകത്തെ സമ്മാനമായി പ്രഖ്യാപിച്ചു. അപ്പോൾ 100 ഒട്ടകം കിട്ടിയാൽ വലിയ സമ്പത്താവില്ലേ? അതുകൊണ്ട് തന്നെ എല്ലാവരും എങ്ങനെയെങ്കിലും എനിക്ക് പിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, എനിക്ക് പിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് പലരും പല നിലക്കുമുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു സുറാഖത്ത് ബിനു മാലിക്. ആരായിരുന്നു? സുറാഖത്ത്. ഓക്കെ, സുറാഖത്ത് എന്ന് പറഞ്ഞാൽ നല്ല ശരീരപ്രകൃതിയുള്ള, അതുപോലെ മറ്റു വിഷയങ്ങളിലൊക്കെ നല്ല അറിവുമുള്ള നല്ലൊരു വ്യക്തിയായിരുന്നു സുറാഖത്ത്, സുറാഖത്ത് ബിനു മാലിക്. അദ്ദേഹത്തിൻ്റെ ഗോത്രം ഏതായിരുന്നു എന്നറിയാമോ കൂട്ടുകാരെ? ബനു മുദ്ലജ് ഗോത്രത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അങ്ങനെ അദ്ദേഹം ഈ വാർത്ത കേൾക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഏത് വാർത്ത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും പിടിച്ചുകൊടുത്താൽ 100 ഒട്ടകം കിട്ടും, സമ്മാനമായി കിട്ടും എന്നറിയുന്നത് സുറാഖത്ത് ഒരു സദസ്സിലിങ്ങനെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന സമയത്തായിരുന്നു. അങ്ങനെ 100 ഒട്ടകമൊക്കെ കിട്ടുമെന്ന് കേട്ട സമയത്ത് സുറാഖത്തിനും വലിയ ആഗ്രഹം തോന്നി. കാരണം 100 ഒട്ടകത്തൊക്കെ കിട്ടിയാൽ ഒരു അത്യാവശ്യം നല്ലൊരു സമ്പന്നനാവാൻ സാധിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ സുറാഖത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവിടെ ആ സദസ്സിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഇത് കേട്ട സമയത്ത് തൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരോടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാതെ മെല്ലെ മിണ്ടാതെ ആ സദസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി. അങ്ങനെ പുറത്തിറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ആ സദസ്സിലേക്ക് വന്ന ഒരു വ്യക്തി പറയുന്നത് സുറാഖത്ത് കേട്ടത്. എന്താണ് ആ വ്യക്തി പറഞ്ഞതെന്നറിയോ? ഇപ്പോൾ ഒരു 3 ആളുകൾ കടൽ തീരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അതൊരു പക്ഷേ മുഹമ്മദും കൂട്ടുകാരനുമൊക്കെ ആകാൻ സാധ്യതയുണ്ട് എന്ന് ആ സദസ്സിലേക്ക് വന്ന വ്യക്തി പറയുന്നത് സുറാഖത്ത് കേട്ടു. ഇതും കേട്ടുകൊണ്ടാണ് സുറാഖത്ത് ആ സദസ്സിൽ നിന്നും മെല്ലെ ആരോടും പറയാതെ മിണ്ടാതെ ഇറങ്ങിപ്പോരുന്നത്. എന്തിനാ ആരോടും പറയാതെ ഇറങ്ങിപ്പോന്നറിയോ? ആർക്കും സംശയം തോന്നാതിരിക്കാൻ. എന്നുവെച്ചാൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും പിടിക്കാൻ വേണ്ടി, അവരെ പിടിക്കാൻ ശ്രമിക്കാൻ വേണ്ടി പോകുകയാണ് എന്ന് സംശയം തോന്നാതിരിക്കാനാണ് ആരോടും പറയാതെ മെല്ലെ എണീറ്റ് പോകുന്നത്. അങ്ങനെ പുറത്തിറങ്ങി, അപ്പുറത്ത് മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന, അപ്പുറത്ത് പുല്ലും കാര്യങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്ന തൻ്റെ കുതിരയെ കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ ഭൃത്യനോട് ആവശ്യപ്പെട്ടു. ഭൃത്യനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനു വേണ്ടി പണിയൊക്കെ എടുക്കുന്ന വേലക്കാരൻ. ആ വേലക്കാരനോട് പറഞ്ഞു അവിടെ അപ്പുറത്ത് മേഞ്ഞു നടക്കുന്ന ആ കുതിരയെ വേഗം കൊണ്ടുവരാൻ. അങ്ങനെ സുറാഖത്ത് വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ പടയങ്കി. നമ്മൾ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അക്രമങ്ങൾക്കൊക്കെ പോകുമ്പോൾ പടയങ്കി അണിയില്ലേ, ആ പടയങ്കിയൊക്കെ ധരിച്ച് അതുപോലെ ആയുധങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങി. സുറാഖത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ സമർത്ഥനായ, അതുപോലെ നല്ല കഴിവുള്ളൊരു പടയാളിയായിരുന്നു. പക്ഷേ അങ്ങനെ പുറത്തിറങ്ങി, സുറാഖത്തിന് ഒരു ശീലമുണ്ടായിരുന്നു. എന്താ ശീലമെന്നറിയോ? അദ്ദേഹം ഈ യുദ്ധത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ഇത്തരം എന്തെങ്കിലും പോരാട്ടങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ പുറത്തു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്പെടുത്ത് ഒന്ന് ശകുനം നോക്കും. എന്താ ശകുനം നോക്കുക എന്ന് പറഞ്ഞാൽ? നമ്മളിങ്ങനെ ഭാഗ്യം നോക്കുക എന്നൊക്കെ പറയില്ലേ, ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നൊക്കെ ചിലർ നോക്കാറുണ്ട്. നമ്മളങ്ങനെ ഭാഗ്യ പരീക്ഷണങ്ങൾക്കൊന്നും പോകേണ്ടതില്ല. പക്ഷേ സുറാഖത്ത് ആ രൂപത്തിൽ ശകുനം നോക്കി. ശകുനം നോക്കിയ സമയത്ത് അപ്പോൾ തന്നെ അതത്ര നല്ലതല്ല, അല്ലെങ്കിൽ സുഖകരമല്ല എന്നാണ് സുറാഖത്തിന് ആ സമയത്തന്നെ ബോധ്യപ്പെട്ടത്. പക്ഷേ അതൊന്നും കാര്യമാക്കിയില്ല അയാൾ. കാരണം എന്താ, 100 ഒട്ടകം, എത്ര ഒട്ടക കിട്ടാൻ പോകുന്നത്? കൂട്ടുകാരെ ശ്രദ്ധിക്കുന്നില്ലേ, എത്ര ഒട്ടക കിട്ടാൻ പോകുന്നത്? സമ്മാനമായി കിട്ടുന്നത് 1ഓ 2ഓ 10ഓ 20ഓ അല്ല, 100 ഒട്ടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് മോഹിച്ച് അയാൾ യാത്ര തിരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും തേടി തൻ്റെ കുതിരപ്പുറത്ത് അയാൾ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഇവർ എന്ന് തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് സുറാഖത്ത് വളരെ അകലെയല്ലാതെ കുറേയൊക്കെ അടുത്തായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടുകാരനായ ആരായിരുന്നു ഒപ്പമുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ? അതെ, അബൂബക്കർ അല്ലാഹുഹയും ഇവരെ രണ്ടുപേരെയും കാണുകയാണ്. കണ്ട സമയത്ത് ഒരുപാട് ദൂരെയൊന്നുമല്ല കണ്ടത്, കുറേയൊക്കെ അടുത്തായിട്ടാ കണ്ടത്. ആ സമയത്ത് സുറാഖത്ത് എന്ത് ചെയ്തു എന്നറിയോ? സുറാഖത്ത് തൻ്റെ ആവനാളിൽ നിന്ന് അമ്പെടുത്തു. ആ അമ്പൊക്കെ ഇടുന്ന കൊട്ടയില്ലേ, അതിൽ നിന്ന് അമ്പെടുത്തിട്ട് ആ ഞാണിന്മേലിങ്ങനെ തൊടുത്തു. ഞാണിന്മേൽ തൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും നേരെ പിടിച്ചിട്ട് അമ്പ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു എന്നറിയോ? അമ്പ ചെയ്യാൻ നോക്കിയ സമയത്ത് തൻ്റെ കൈകൾ നിശ്ചലമായി പോയി. സുറാഖത്തിൻ്റെ കൈകൾ അനക്കാൻ കഴിയുന്നില്ല. എന്താണെന്നറിയില്ല, അമ്പ് എയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതിന് സാധിക്കുന്നില്ല. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഇപ്പോൾ പിടികൂടുമെന്ന നിലക്ക് അടുത്തെത്തിയിട്ട് പോലും പിടിക്കാൻ സാധിച്ചതുമില്ല. എന്താ കാരണം എന്നറിയോ? സുറാഖത്ത് സഞ്ചരിച്ചിരുന്ന ആ കുതിരയില്ലേ, ആ കുതിരയുടെ കുളമ്പുകൾ, അതിൻ്റെ കാലുകൾ ഭൂമിയിലേക്ക് അങ്ങ് ആണ്ടുപോയി. അതോടുകൂടി സുറാഖത്ത് വല്ലാതെ പേടിച്ചു. എന്താ ചെയ്യുക, തൻ്റെ കൈകൾ കൊണ്ട് അമ്പ ചെയ്യാനും സാധിക്കുന്നില്ല, അതോടൊപ്പം തൻ്റെ കുതിര, ഇത്തരത്തിൽ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഈ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് ആണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതോടുകൂടി സുറാഖത്ത് വല്ലാതെ പേടിച്ചു. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ചുറ്റുപാടിൽ നിന്നൊക്കെ ഉയർന്ന ആ പൊടിപടലങ്ങൾ അദ്ദേഹത്തെയും, എന്നുവെച്ചാൽ സുറാഖത്തിനെയും കുതിരയെയും ഒക്കെ മൂടിക്കളഞ്ഞു. അങ്ങനെ കുതിരയെ അദ്ദേഹം വലിച്ചു പൊക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. കുതിരയുടെ കാലുകൾ ഭൂമിയിൽ ആണ്ടുപോയിരിക്കുകയല്ലേ, അത് പൊക്കിയെടുക്കാൻ വേണ്ടി അദ്ദേഹം പരമാവധി ശ്രമിച്ചു. പക്ഷേ കുതിരക്ക് ആ കാലുകൾ ഭൂമിയിൽ നിന്ന് തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല, അതിലങ്ങനെ ഭൂമിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് സുറാഖത്തിന് മനസ്സിലായി ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് പേടിയായി. അങ്ങനെ പേടിയായ സമയത്ത് സുറാഖത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു, അവർ തൊട്ടു മുമ്പിലില്ലേ, അവരോട് വിളിച്ചു പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷിക്കണം, ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യൂല, നിങ്ങളെന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് അവരോട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ആ സമയത്ത് സുറാഖത്തിൻ്റെ ഈ പ്രയാസവും സങ്കടവും ഒക്കെ കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്നറിയോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആരോട് പ്രാർത്ഥിച്ചു? അള്ളാഹുവിനോട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്നറിയോ? അത്ഭുതകരമായി സുറാഖത്തും സുറാഖത്തിൻ്റെ കുതിരയും ഒക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖത്തിനോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? സുറാഖത്തെ, കിസ്റ ചക്രവർത്തിയുടെ കരങ്ങളിൽ അണിയുന്ന കടകവും തലയിൽ അണിയുന്ന കിരീടവും ഒക്കെ നിന്നെ അണിയിക്കപ്പെടുന്നൊരു കാലം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് ഒരു പ്രവചനം കണക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് സുറാഖത്തിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? വലിയ ചക്രവർത്തിയായ കിസ്റ ചക്രവർത്തിയുടെ കരങ്ങളിലൊക്കെ അണിയുന്ന വലിയ കടകവും അതുപോലെ തലയിൽ അണിയുന്ന കിരീടവും ഒക്കെ നിന്നെ അണിയിക്കപ്പെടുന്നൊരു കാലം നിങ്ങൾക്ക് വരാനുണ്ട് എന്നാ പറഞ്ഞത്. അത് കേട്ട സുറാഖത്ത് വളരെയധികം അത്ഭുതപ്പെട്ടു. അങ്ങനെ വളരെ അത്ഭുതത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുറാഖത്ത് ചോദിച്ചു, അല്ല കിസ്റ ചക്രവർത്തിയുടെ ആഭരണങ്ങളോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, കിസ്റ ചക്രവർത്തിയുടെ ആഭരണങ്ങളും അതുപോലെ കിരീടവും ഒക്കെ നിന്നെ ഒരു നാൾ അണിയിക്കപ്പെടും, അങ്ങനെ ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് ഒരു പ്രവചനം കണക്കെ അവരോട് പറഞ്ഞു. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾക്കും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനത്തിനും ഒക്കെ ശേഷം സുറാഖത്ത് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് സുറാഖത്തിനെ പോലെ തന്നെ ഈ നബിയെയും കൂട്ടുകാരനെയും പിടിച്ചുകൊടുത്താൽ 100 ഒട്ടകം സമ്മാനമായി കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? അത് കേട്ടിട്ട് ഒരുപാട് പേര് ഇങ്ങനെ നബിയെയും അബൂബക്കർ അള്ളാഹുവിനെയും തേടി ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ കാണുന്ന സമയത്ത് സുറാഖത്ത് എന്താ ചെയ്തെന്നറിയോ? ആ അവരവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹം ആ വരുന്ന ആളുകളൊക്കെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പല വഴിയിലേക്കായി മാറ്റിവിടുകയും മടക്കി വിടുകയാണ് ചെയ്തത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരനുമൊക്കെ മദീനയിലെത്തിയെന്ന് ഉറപ്പാകുന്നത് വരെ ഈ ഒരു സംഭവം, സുറാഖത്തിനുണ്ടായ ഈ ഒരു സംഭവം സുറാഖത്ത് ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഹിജ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സുറാഖത്ത് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ട് ഇസ്ലാമിനു വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് പോരാട്ടങ്ങളുമൊക്കെ പങ്കെടുക്കുകയും നേരത്തെ പറഞ്ഞ പ്രവചനം പുലരുമാറ് ഒരുപാട് ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിക്കാനുമൊക്കെ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത് ഒരു സ്വഹാബിയായി മാറിയ വ്യക്തിയാണ് സുറാഖത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട, ഹിജ്റയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് നമ്മൾ ഇന്ന് പൂമരത്തണലിലൂടെ കേട്ടത്. ഇൻഷാല്ലാ ഇനിയും മറ്റു പല കഥകളും സംഭവങ്ങളുമൊക്കെയായി നമ്മുടെ പൂമരത്തണലിൽ അടുത്ത ആഴ്ചകളിൽ കൂട്ടുകാരോടൊപ്പം എത്തും. കൂട്ടുകാർ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമുക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള നല്ല ഉപദേശങ്ങളും നല്ല നല്ല കാര്യങ്ങളും കഥകളുമൊക്കെ നമ്മുടെ കൂട്ടുകാർക്കും ലഭിക്കണമെന്ന നല്ല താല്പര്യത്തിൻ്റെ പുറത്ത് നമ്മുടെ വീട്ടിലെയും നമ്മുടെ നാട്ടിലെയും സ്കൂളിലെയും ഒക്കെ കൂട്ടുകാരോട് പീസ് റേഡിയോയെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും അവരുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ മൊബൈലിലൂടെ പൂമരത്തണലിലായാലും ഈ മദ്രസയായാലും ഒക്കെയുള്ള നല്ല പ്രോഗ്രാമുകൾ നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെയും കേൾപ്പിക്കാൻ വേണ്ടി അവരോടൊക്കെ നിർദ്ദേശിക്കുക. അങ്ങനെ അവരും നമ്മളുമൊക്കെ ഒന്നിച്ച് നാളെ സ്വർഗത്തിൽ സമയത്തിൻ്റെ പരിമിതിയില്ലാതെ ആരുടെയും നിർബന്ധങ്ങളോ അല്ലെങ്കിൽ ശകാരങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഇഷ്ടം പോലെ കളിക്കാൻ സാധിക്കുന്ന, നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ലഭിക്കുന്ന സ്വർഗത്തിൽ നമ്മുടെ കൂട്ടുകാരോടൊപ്പം നമുക്ക് ഒരുമിച്ച് കൂടണ്ടേ? അതിനുവേണ്ടി നമ്മളൊക്കെ ഈ പീസ് റേഡിയോയും പൂമരത്തണലും ഒക്കെ കേൾക്കുന്ന പോലെ നമ്മുടെ കൂട്ടുകാരും കേൾക്കണം. അവരോടും നമ്മൾ ഇത്തരത്തിൽ പീസ് റേഡിയോ കേൾക്കാൻ വേണ്ടി പറയുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല കൂട്ടുകാരാവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ഈ എപ്പിസോഡിന് ഇവിടെ അവസാനം കുറിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പുതിയൊരു വർഷം, പുതിയൊരു ഹിജ്റ വർഷം നമ്മളിലേക്ക് കടന്നു വന്നു എന്ന നിലക്ക് പുതിയ സൽക്കർമ്മങ്ങൾ, ഉള്ള സൽക്കർമ്മങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുവാനും പുതിയ പുതിയ സൽക്കർമ്മങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുമൊക്കെ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ ചോദിക്കുന്നു. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമായിരുന്നു. ഷമീൽ മഞ്ചേരിയാണ് അവതരിപ്പിച്ചത്. മാന്യതയുള്ള കൂട്ടുകാർ എന്ന വിഷയത്തിനോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനി പീസ് റേഡിയോ നുറുങ്ങുകളിലേക്ക് പ്രവേശിക്കുന്നു.
1: തീർച്ചയായും മരണം സുനിശ്ചിതമാണ് എന്ന ഇബ്നു അലി എഴുത്തനാട്ടുകാരുടെ രചനയ്ക്ക് നുറുങ്ങുകളിൽ ശബ്ദം നൽകുന്നത് ബഹുമാനെ ഷെഫീഖ് വണ്ടൂരാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലേക്ക്.
4: മരണം സുനിശ്ചിതമാണ്, മാനം മങ്ങിയിരിക്കുന്നു മനസ്സും. ലോക്ക്ഡൗൺ മൂഡ് പകർന്നതാണോ ആവോ? മാസങ്ങളായി വിളിക്കാൻ മടിച്ച പഴയ ഓഫീസറെ ഫോണിൽ വിളിച്ചു. 1 മണിക്കൂറാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയമായ മൊബൈൽ ഫോൺ, ഫുട്ബോൾ എന്നിവ പരാമർശിച്ചെങ്കിലും അരുത് എന്നാഗ്രഹിച്ച വിഷയവും ഇങ്ങോട്ട് വന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ മഹാരോഗം വന്ന് മാസങ്ങൾക്കു മുമ്പ് മരണപ്പെട്ടിരുന്നു. കോളേജ് വിദ്യാർത്ഥിനിയായ മകൾ മാത്രം ഒപ്പം വീട്ടിൽ. കൂട്ടിന് കോവിഡ് പേടിയും മോൾക്ക് വേറെ ആരുമില്ലല്ലോ എന്ന് കരുതൽ. LP സ്കൂൾ സഹപാഠി, കളിക്കൂട്ടുകാരൻ, സ്കൂൾ കാലഘട്ടത്തിൽ മരണപ്പെട്ടത് ഓർമ്മ വന്നു. ഇടയ്ക്കിടെയുള്ള വയറുവേദനയായിരുന്നു കാരണം. ശരിയായ രോഗനിർണയമോ മതിയായ ചികിത്സയോ കിട്ടിയിട്ടുമുണ്ടാവില്ല. ദാരിദ്ര്യം തന്നെയാവണം മുഖ്യ കാരണം. കോളേജ് കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സതീർത്ഥ്യ, ഞങ്ങളൊക്കെ ചേച്ചി എന്ന് വിളിച്ചിരുന്നവരുടെ പെട്ടെന്നുള്ള മരണം മറന്നിട്ടില്ല. കോണിപ്പടിയിൽ നിന്ന് വീണതായിരുന്നു തുടക്കം. പിന്നെ കിടക്കയിൽ കൊല്ലങ്ങൾ. വലിയ രോഗത്തിൽ നിന്നും സങ്കീർണമായ സർജറിയിൽ നിന്നും രക്ഷപ്പെട്ട് പിന്നെ കാര്യമായ രോഗമൊന്നുമില്ലാതെ കഴിയവേ പെട്ടെന്ന് മരണപ്പെട്ട അയൽവാസിയെ ഓർമ്മ വരുന്നു. സഹപ്രവർത്തകയായ ടൈപ്പിസ്റ്റിന്റെ മരണവാർത്ത ദിവസങ്ങൾക്കു ശേഷം അറിഞ്ഞതിന്റെ ഞെട്ടൽ ഓർമ്മയിലുണ്ടിന്നും. ചെറുപ്പത്തിലെ മരണം കൈപിടിച്ചുകൊണ്ടുപോയ മാതൃകുടുംബത്തിലെ ഇരുവരെ മറക്കാൻ കഴിഞ്ഞില്ല. മോളെ രോഗവും മോനെ അപകടവുമാണ് മടക്കിക്കൊണ്ടുപോയത്. ശാരീരിക വെല്ലുവിളികൾ നേരിട്ട കുടുംബത്തിലെ ഒരാളെ ഈ നോമ്പിലാണ് വിധി തിരികെ കൊണ്ടുപോയത്. ഇത് വായിക്കുന്ന എല്ലാവർക്കുമുണ്ടാകും ഇതുപോലുള്ള എത്രയോ അനുഭവങ്ങൾ. പത്രത്തിൽ, ഓഫീസ് ഗ്രൂപ്പിൽ, സോഷ്യൽ മീഡിയയിൽ മരണവാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. കോവിഡ് ഇത്തരം വാർത്തകൾക്ക് ആക്കവും തൂക്കവും കൂട്ടുന്നു. ഇടിയും മഴയും കാറ്റും കോളും ഇനിയും കാത്തിരിക്കുന്നു എന്ന് വാർത്ത. പരീക്ഷിക്കാൻ പ്രളയം ഇനിയും മറഞ്ഞു നിൽപ്പുണ്ടോ? മരണം ആരെ, എപ്പോൾ, എവിടെ വെച്ച് ഏതു രൂപത്തിൽ പിടികൂടുമെന്ന് നമുക്കാർക്കുമറിയില്ല. സ്രഷ്ടാവിനെ ഭാവി കാര്യങ്ങൾ അറിയൂ. തീർച്ചയായും അള്ളാഹുവിൻ്റെ പക്കലാണ് അന്ത്യസമയത്തെപ്പറ്റിയുള്ള അറിവ്. അവൻ മഴ പെയ്യിക്കുന്നു. ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു. നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. വിശുദ്ധ ഖുർആൻ 31:34. കാറ്റും കോളും കോവിഡും മാറി നല്ല നാൾ വരുന്നതും കാത്തിരിക്കാം. സൽക്കർമ്മങ്ങളിൽ നിരതരാകാം, പ്രാർത്ഥനകളിൽ മുഴുകാം. ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അള്ളാഹു നീട്ടിക്കൊടുക്കുകയേയില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 63:11.
2: നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. ഷഫീഖ് വണ്ടൂരായിരുന്നു ശബ്ദം നൽകിയത്. മരണം സുനിശ്ചിതമാണ്. ഇബ്നു അലി എടത്തനാട്ടുകാരി രചനക്കാണ് അദ്ദേഹം ശബ്ദം നൽകിയത്.
1: അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങൾ പഠിച്ചു വരുന്ന അസ്മാ ഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളും അത് എവിടെയൊക്കെ ഉപയോഗിക്കണമെന്നും അത് എങ്ങനെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും പ്രാർത്ഥനയിലും മറ്റു കാര്യങ്ങളിലൊക്കെ എങ്ങനെയൊക്കെ കൊണ്ടുവരണമെന്നും ആ നാമത്തിൻ്റെ അർത്ഥവും ആശയവും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് അസ്മാ ഉൽ ഹുസ്ന എന്നുള്ളത്. അതിൽ ഇന്ന് നമ്മൾ അശക്കൂർ, അങ്ങേയറ്റം നന്ദിയുള്ളവൻ എന്ന റബ്ബിൻ്റെ നാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ബഹുമാന ജ്യേഷ്ഠ സുഹൃത്ത് അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ നാം അള്ളാഹുവിൻ്റെ നാമങ്ങളെ പഠിച്ചു വരികയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് അർത്ഥമറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതിനെ ഹിഫ്ളാക്കുക, ഇതെല്ലാം പുണ്യകർമ്മമായ കാര്യങ്ങളായിക്കൊണ്ട് നാം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു പുതിയ നാമം നാം പഠിക്കുകയാണ്. അള്ളാഹു അശക്കൂറാണ്. അള്ളാഹു അശക്കൂറാണ്. സ്വാഭാവികമായും നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ ആ കാര്യത്തിന് തിരിച്ചൊരു പ്രത്യുപകാരം അല്ലെങ്കിൽ ഒരു നന്ദിയുള്ള ഒരു സ്വഭാവം മറ്റുള്ളവരിൽ നിന്ന് നാം ആഗ്രഹിക്കാറുണ്ട്. അതൊരു മനുഷ്യപ്രകൃതമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഷക്കൂർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതിൻ്റെ ആശയങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാനുണ്ട്. അതിൻ്റെ തേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. നാം അള്ളാഹു ഷാക്കിറാകുന്നു എന്ന നാമത്തെക്കുറിച്ച് പഠിച്ചു. അള്ളാഹു ഷാക്കിറാണെന്ന് പറയുമ്പോൾ അള്ളാഹു നന്ദിയുള്ളവനാണ്. അതുപോലെ തന്നെ അടിമകളിൽ നിന്ന് നന്ദി ഇഷ്ടപ്പെടുന്നു, നന്ദിയുള്ള അടിമകളായി മാറാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു. ഇതെല്ലാം നമ്മൾ പഠിച്ചു. എന്നാൽ ആ ഷാക്കിർ എന്ന നാമത്തിനേക്കാൾ ഒന്നുകൂടി വിപുലമായതും അതുപോലെ തന്നെ അഗാധമായ അർത്ഥമുള്ളതുമാണ് അശക്കൂർ എന്ന നാമം. അള്ളാഹു ഷാക്കിറാണെന്ന് പറയുമ്പോൾ അള്ളാഹു നന്ദിയുള്ളവനാണ്. എന്നാൽ അള്ളാഹു അശക്കൂർ എന്ന് പറയുമ്പോൾ അതിന് വിപുലമായ അർത്ഥമുണ്ട്. അതുപോലെ തന്നെ അതിന് അഗാധമായ ആശയമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിരവധി തവണ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് അശക്കൂർ എന്ന് പറയുന്നുണ്ട്. സൂറത്തു ശൂറയിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഗഫൂറുൻ ഷക്കൂർ. അള്ളാഹു പാപങ്ങൾ ഏറെ പൊറുക്കുന്നവനും അതുപോലെ തന്നെ ഏറ്റവും നല്ല നന്ദി കാണിക്കുന്നവനുമാകുന്നു അള്ളാഹു എന്ന് പറഞ്ഞു. മറ്റൊരായത്തിൽ സൂറത്തുൽ ഫാത്തിറിന്റെ 30-ാമത്തായത്തിൽ അള്ളാഹു പറഞ്ഞു, വഖാലുൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബന ലഗഫൂറുൻ ശക്കൂർ. അവിടെയും അള്ളാഹു എടുത്തു പറഞ്ഞത്, അള്ളാഹു ഏറെ പാപം പൊറുക്കുന്നവനും അതുപോലെ തന്നെ ഏറെ നന്ദി കാണിക്കുന്നവനുമാകുന്നു എന്ന് പറഞ്ഞു. മറ്റൊരായത്തിൽ വീണ്ടും പറഞ്ഞു, ഇന്നഹു ഗഫൂറുൻ ശക്കൂർ. വേറൊരായത്തിൽ അള്ളാഹു പറഞ്ഞത്, വല്ലാഹു ഷക്കൂറുൻ ഹലീം. അള്ളാഹു ഷക്കൂറാണ്, ഹലീമാണ് എന്നെല്ലാം വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ നമ്മളൊന്ന് എടുത്തു നോക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് ഷക്കൂർ എന്ന് പറഞ്ഞ നാമത്തെ എടുത്തു പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയതലങ്ങൾ എന്താണ്, അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു അഷക്കൂർ എന്ന് പറയുമ്പോൾ എത്ര വലിയ തെറ്റ് ചെയ്താലും, എത്ര അങ്ങേയറ്റം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുവിൻ്റെ നന്ദി പ്രകടനമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല അഷക്കൂറാണ്, ഗഫൂറാണ്, ഷക്കൂറാണെന്നാണല്ലോ ആയത്തുകളിലെല്ലാം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര വലിയ തെറ്റുകൾ അടിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ആ തെറ്റു മാത്രമേ അള്ളാഹു രേഖപ്പെടുത്തുകയുള്ളൂ. അതിനു മാത്രമാണ് ഒന്നുകിൽ അള്ളാഹു ശിക്ഷിക്കുക, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു നൽകിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. എന്നാൽ നന്മയുടെ വിഷയത്തിലാണെങ്കിലോ, അള്ളാഹു എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെല്ലാം എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ പുറത്തു നൽകാൻ കഴിവുള്ളവനാണ്. അങ്ങനെ നന്ദി കാണിക്കും അടിമകളോട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നാം ചെയ്ത ഒരു ചെറിയ നന്മയാണെങ്കിലും ഒരു വലിയ നന്മയാണെങ്കിലും ശരി, അള്ളാഹു അത് പതിൽ മടങ്ങായി ഇരട്ടിയാക്കിക്കൊണ്ട് അതിൻ്റെ പ്രതിഫലം നമുക്ക് നൽകും. അവനാണ് ശക്കൂർ. അതാണ് അതിൻ്റെ ആശയം. അതായത് ചെയ്ത തിന്മകൾ അത് അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു നൽകുവാനും അതോടൊപ്പം ആ എത്രയാണോ ചെയ്തത് അത്ര തോതിൽ മാത്രം ശിക്ഷിക്കുവാനും അതിനെ രേഖപ്പെടുത്തുവാനും അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം നന്മകളാണെങ്കിലോ, അതെത്ര ചെറുതാണെങ്കിലും വമ്പിച്ചതായ പ്രതിഫലങ്ങളാക്കി മാറ്റാനും അതിനെ ഇരട്ടിപ്പിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു നന്മയ്ക്ക് 10 പ്രതിഫലം അല്ല, 700 പ്രതിഫലമാണ് വിശുദ്ധ ഖുർആൻ ഓഫർ നൽകുന്നത്. ഒരാളൊരു നന്മ കൊണ്ടുവന്നാൽ ഫലഹു ആഷുറു അംസാലിഹ, അവന് അതിന് തത്തുല്യമായ 10 പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ 1 രൂപ സദഖയായി കൊണ്ട് നൽകിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്നറിയോ, ഒരു ധാന്യം അത് വിത്തായി, അത് പിന്നെ പൊട്ടിമുളച്ച്, അത് മുളച്ചു പൊന്തി, അതിൽ 7 കതിരുകൾ വന്നു, ഓരോ കതിരുകളിലും 100 അതിൻ്റെ ധാന്യമണികൾ മുളച്ചിട്ടുണ്ട് എങ്കിൽ, അപ്പോൾ 700 കതിര്, ഓരോ കതിരിലും 100 മൊത്തം 700 ധാന്യമണികൾ അതിലുണ്ടായതുപോലെയാണ്, ഇവൻ 1 രൂപ കൊടുത്താൽ 700 കൊടുത്തതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അള്ളാഹു പറഞ്ഞു, വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് അതിനെ വീണ്ടും ഇരട്ടിപ്പിച്ച് വർദ്ധിപ്പിച്ച് നൽകും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്മകൾക്ക് 10 പ്രതിഫലം നൽകാൻ അള്ളാഹു കഴിയുന്നു, അള്ളാഹു തീരുമാനിക്കുന്നു. അങ്ങനെ അടിമകളോട് നന്ദി കാണിക്കുന്നവനായി അള്ളാഹു സുബ്ഹാനഹു തആല നിലകൊള്ളുന്നു. അവനാണ് അഷക്കൂർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രത്യേകത വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞെന്താ, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹ, ഒരു നന്മ കൊണ്ടുവന്നാൽ അതിന് 10 പ്രതിഫലം. വമൻ ജാഅ ബിസ്സിയ്യതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ വഹും ലാ യുളമൂൻ, ഒരാൾ ഒരു തെറ്റാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ തെറ്റിന് തത്തുല്യമായ ശിക്ഷയല്ലാതെ, അല്ലെങ്കിൽ അതിനൊരു തത്തുല്യമായ രൂപത്തിലുള്ള പ്രതിഫലനമല്ലാതെ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരില്ല, അവരൊരിക്കലും ആക്രമിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് വാഗ്ദാനം നൽകുകയാണ്. അങ്ങനെയുള്ളവനാണ് അഷക്കൂർ. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവനാണ്, അടിമകളോട് അങ്ങേയറ്റം നന്ദിയുള്ളവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു തആല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സഹാബി പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വരികയാണ്. ആ സഹാബി വരുമ്പോൾ തൻ്റെ കയ്യിൽ കടിഞ്ഞാണിട്ട ഒരു ഒട്ടകത്തെ കാണാൻ സാധിക്കും. ആ ഒട്ടകത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അദ്ദേഹം ദാനം ചെയ്തപ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല വഹിയിറക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുന്നു, അന്ന റജുലൻ തസദ്ദഖ ബിനാഖത്തിൻ മഖ്തൂതത്തിൻ,
6: ഒരു കടിഞ്ഞാണിട്ട ഒട്ടകവുമായി കൊണ്ട് സ്വതക്ക ചെയ്യാൻ വന്ന ആ മനുഷ്യനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലയതിയന്ന യൗമൽ ഖിയാമത്തി ബി സബഇമിഅതിൻ നാഖത്തിൻ മഖ്തൂതതിൻ, നിനക്ക് നാളെ പാരത്രിക ലോകത്ത് 700 കടിഞ്ഞാണിട്ട ഒട്ടകത്തെ നിനക്ക് പ്രതിഫലമായി അള്ളാഹു നൽകുന്നു എന്ന് വഹീൻ്റെ അടിസ്ഥാനത്തിൽ കളവ് പറയാത്ത പ്രവാചകൻ അവിടെ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒരൊട്ടകം കൊടുത്തപ്പോൾ 700 എവിടെയാണ്? എന്നൊന്നും നമുക്ക് കഴിഞ്ഞുകൂടേണ്ട പാരത്രിക ലോകത്ത്, വിജയം ലഭിക്കേണ്ട പാരത്രിക ലോകത്ത് അള്ളാഹു നമുക്ക് നൽകുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു ഒന്ന് കൊടുത്തപ്പോൾ 700 തിരിച്ചു നൽകുന്ന അത്രയും നന്ദിയുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല, അവനെ നമ്മൾ അടുത്തറിയണം, അവനെ നമ്മൾ മനസ്സിലാക്കണം, ആ റബ്ബിലേക്ക് നമ്മൾ മടങ്ങണം, ആ റബ്ബിന് നന്ദിയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം. നന്മയൊന്നും നിസാരമായി കാണരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കാരണം ഒരു നന്മയ്ക്ക് ഇത്രയേറെ പ്രതിഫലമാണ് അള്ളാഹു ഓഫർ നൽകുന്നത്. അവൻ നന്ദിയുള്ളവനായതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന നന്മകൾക്കെല്ലാം 10 മടങ്ങിരട്ടി പ്രതിഫലങ്ങൾ നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈആ, എത്ര നിസാരമാണെങ്കിലും ശരി, നന്മകളെ ഒന്നും നിസാരമാക്കി കാണരുത് എന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞതെന്നറിയോ, നീ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും നിസാരമായി കാണരുത് എന്നാണ്. അതിനുപോലും പ്രതിഫലമുണ്ട്, അതിന് തന്നെ ഇരട്ടിച്ച പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്നു എന്നാണ്. അത്രയും നന്ദിയുള്ളവനാണ് അശ്ശക്കൂറായ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആളുകളുടെ ദൃഷ്ടിയിൽ അതൊരു നിസാരമായ പ്രവർത്തനമാണെങ്കിലും ശരി, നന്മയാണോ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ചതായ പ്രതിഫലം ലഭിക്കുന്ന മഹനീയമായ കർമ്മമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ സൂക്ഷിക്കാൻ വേണ്ടി പഠിപ്പിച്ചപ്പോൾ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, വലൗ ബിശിഖി തംരിൻ, ഒരു കാരക്കയുടെ കീറുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കണം എന്നാണ്. കാരണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോൾ ഒരു കാരക്ക ദാനം ചെയ്താൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമെന്നാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ഉദ്ദേശത്തോടുകൂടി നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മകൾ നമുക്കതിൽ പ്രതിഫലനം ലഭിക്കുമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്നത്, നായക്ക് വെള്ളം കൊടുത്ത ഒരു മനുഷ്യൻ ജീവിതത്തിൽ തിന്മകൾ ചെയ്ത ആ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഒരൊറ്റ നന്മ കാരണം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. അവൻ്റെ പാപങ്ങളെ പുറത്തു കൊടുത്തു എന്നാണ്. അപ്പോൾ നന്ദി കാണിക്കണം, നന്ദിയുള്ളവരായി മാറണം. രണ്ട് കാര്യങ്ങളിൽ പ്രധാനമായി നാം നന്ദി കാണിക്കേണ്ടതുണ്ട്. ഒന്ന് അള്ളാഹുവിൻ്റെ വിഷയത്തിലാണ്, രണ്ട് പടപ്പുകളുടെ വിഷയത്തിലാണ്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നാം നന്ദി കാണിക്കേണ്ടതാണ്, അതുപോലെ തന്നെ പടപ്പുകളുടെ വിഷയത്തിലും നമുക്ക് നന്ദി കാണിക്കേണ്ടതുണ്ട്. നമുക്ക് നന്ദി കാണിക്കാൻ സദഖകൾ തന്നെ ചെയ്യണമെന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവിശാലമായ ആ ഒരു നന്ദി സൂചകം അല്ലെങ്കിൽ പ്രതിഫലം, ഇതെല്ലാം നമുക്ക് എത്ര കാണാൻ സാധിക്കും. പ്രവാചകൻ്റെ ഹദീസുകളിൽ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിന് വമ്പിച്ച പ്രതിഫലം, ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിന് സ്വർഗത്തിൽ കൃഷിയിടം ലഭിക്കുന്നു, എന്തെല്ലാം പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഓഫർ നൽകുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന അത് സദഖയാണ്. ആ സദഖ ചെയ്യുന്നതിലൂടെ നമുക്ക് വമ്പിച്ച പ്രതിഫലം നൽകുന്നു. അങ്ങനെയുള്ളവനാണ് അശ്ശക്കൂർ. ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മയ്ക്ക് പോലും അള്ളാഹു 10 മടങ്ങ് പ്രതിഫലം നൽകുന്നു എന്നതാണ് അള്ളാഹു അശ്ശക്കൂർ എന്നതിനുള്ള ഒരു ഉത്തരമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമത്തെ നാം ഈ രൂപത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിൽ ആയത്ത്, അതായത് സൂറത്തു തൗബയിലെ 34-ാമത്തെ ആയത്ത് അവതരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. സ്വർണവും വെള്ളിയും തൻ്റെ മുതൽക്കൂട്ടായി സമ്പത്തായി ഒരുക്കൂട്ടി വയ്ക്കുന്ന സാഹചര്യത്തിൽ ഈ ആയത്ത് ഇറങ്ങുകയാണ്. ആയത്ത് എന്താണെന്നറിയോ, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫില്ല വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാ ഫബശ്ശിർഹും ബി അദാബിൻ അലീം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ സ്വർണത്തിനെയും വെള്ളിയെയും സ്വതക്ക നൽകാതെ ഒരുക്കൂട്ടി വച്ചിരിക്കുന്നയാളുകൾ, അവർ സന്തോഷവാർത്ത അറിയിക്കപ്പെടട്ടെ. എന്താണെന്നറിയോ സന്തോഷവാർത്ത? ആ സന്തോഷവാർത്ത എന്നത് ശക്തമായ വേദനാജനകമായ ഒരു ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്ന സന്തോഷവാർത്ത അറിയിക്കട്ടെ എന്നാണ്. സ്വഹാബികൾ അമ്പരന്നു, കാരണം അവരുടെ കൈകളിൽ സ്വർണമുണ്ടായിരുന്നു, വെള്ളികളുണ്ടായിരുന്നു. അവരുടെ സമ്പത്തായി അതിനെ സൂക്ഷിച്ചു വച്ചിരുന്നു. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് കയറി പായുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് എത്തി. എന്നിട്ട് ഈ സംഭവത്തെക്കുറിച്ച് ചോദിക്കുകയാണ്, റസൂലെ, ഇങ്ങനെ ഒരു ആയത്ത് നമ്മൾ കേട്ടു, ഇനി ഞങ്ങൾ എന്താണ് നമ്മുടെ സമ്പാദ്യമായി ശേഖരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലിയത്തഖിദ് അഹദുക്കും ഖൽബൻ ശാകിറ, നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടതെന്നറിയോ, നിങ്ങൾ പരലോകത്തേക്ക് വേണ്ടിയുള്ള സമ്പാദ്യമായി ഒരുക്കൂട്ടേണ്ടത്, നിങ്ങളുടെ സമ്പാദ്യമായി നിങ്ങൾ ഒരുക്കൂട്ടേണ്ടത് എന്തെന്നറിയോ, ഖൽബൻ ശാകിറ, നല്ല നന്ദിയുള്ള ഹൃദയമാണ് എന്നാണ്. നന്ദിയുള്ള ഹൃദയമുണ്ടാകണം. അതോടൊപ്പം വലിസാനൻ ദാക്കിറ, എപ്പോഴും റബ്ബിനെ സ്തുതിക്കുന്ന, റബ്ബിനെ സ്മരിക്കുന്ന ഒരു നാവുണ്ടാകണമെന്ന് പറഞ്ഞു. വസൗജതൻ മുക്മിനതൻ, ഒരു നല്ല മുക്മിനായ പെണ്ണിനെയാണ് നീ വിവാഹം കഴിക്കേണ്ടത് എന്നും പ്രവാചകൻ സ്ഥലസ്ഥനം പറഞ്ഞു. എന്നിട്ട് ആ പെണ്ണിൻ്റെ വിശേഷണം കൂടി പറഞ്ഞു. എന്തെന്നറിയോ, തുഈനുഹു അല അംരിൽ ആഖിറ, പരലോകത്തിൻ്റെ വിഷയത്തിൽ നിന്നെ സഹായിക്കുന്നവളായിരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉപദേശിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത് പറഞ്ഞെന്നറിയോ, ഖൽബൻ ശാകിറ, നല്ല ഹൃദയം. എങ്ങനെയുള്ള ഹൃദയം? ശുക്ർ ചെയ്യുന്ന ഹൃദയം ഉണ്ടാകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ് നന്ദിയുള്ള ഹൃദയം? ആർക്കാണ് നന്ദി കാണിക്കേണ്ടത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്കും നന്ദി കാണിക്കണം, പടപ്പുകൾക്കും നന്ദി കാണിക്കണം. ഒന്നാമതായി കാണിക്കേണ്ടത് അള്ളാഹുവിനോടുള്ള നന്ദിയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് വ്യത്യസ്തമായ ആയത്തുകളിൽ സഹാബികളെക്കുറിച്ച്, അതുപോലെ തന്നെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെക്കുറിച്ചെല്ലാം പറഞ്ഞത് അബ്ദൻ ഷക്കൂറ എന്നാണ്. അബ്ദൻ ഷക്കൂറ, നന്ദിയുള്ള അടിമയായിരുന്നു എന്നാണ്. ആ രൂപത്തിൽ റബ്ബിന് നന്ദിയുള്ള അടിമയായി മാറാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം പടപ്പുകൾക്കും നന്ദി കാണിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയോ, ലാ യഷ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കുകയില്ല. മൽ ലാ യഷ്കുറുന്നാസ്, ജനങ്ങൾക്ക് നന്ദി കാണിക്കാത്തവർ. അപ്പോൾ ജനങ്ങളോട് നന്ദിയില്ലാത്തവർ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവരാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവർ ജനങ്ങളോടും നന്ദി കാണിക്കുകയില്ല. ഇതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളോടും നന്ദി കാണിക്കണം, റബ്ബിനോടും നന്ദി കാണിക്കണം. അതിലേറ്റവും പ്രാധാന്യം ആർക്കാണ്? അള്ളാഹുവിന് നന്ദി കാണിക്കലാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിന് നന്ദി കാണിക്കുക? നമ്മുടെ മനസ്സ, വാച, കർമ്മണ, ഇങ്ങനെ എല്ലാ മേഖലയിലും റബ്ബിന് നന്ദി കാണിക്കണം. മനസ്സുകൊണ്ട് നാം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തെടുത്ത്, റബ്ബേ, നീ എനിക്കതെല്ലാം നൽകിയല്ലോ. കണ്ണ് നൽകി, കാതു നൽകി, കാലു നൽകി, കൈകൾ നൽകി, എനിക്കെല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങൾ നൽകി. എത്രയെത്ര അനുഗ്രഹങ്ങൾ! വിശുദ്ധ ഖുർആനിൽ പറഞ്ഞെന്താ, വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങളെ ചിന്തിച്ചു മനസ്സിലാക്കി, റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് അളവറ്റതാണ് എന്ന ചിന്തയോടുകൂടി ഹൃദയത്തിൽ നന്ദി ഉണ്ടാകണം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ വാചകത്തെ വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ബിൽഖിസ് രാജ്ഞിയുടെ ആ ഒരു സിംഹാസനം നിമിഷ നേരം കൊണ്ട് തൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുകയും അങ്ങനെ ഒരു അനുഗ്രഹം നൽകുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല ഇതെൻ്റെ കഴിവാണ് എന്ന്. അദ്ദേഹം വാദിച്ചില്ല ഇതെൻ്റെ മുഅ്ജിസത്ത് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്നൊന്നും വാദിച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, എന്തെന്നറിയോ, ഇതെൻ്റെ റബ്ബെനിക്ക് നൽകിയ അനുഗ്രഹമാണ്. ഇതെന്തിനാണെന്നറിയോ, ഇത് ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ അതല്ല കുഫർ കാണിക്കുന്നുണ്ടോ എന്ന് അള്ളാഹ പരീക്ഷിക്കാനും വേണ്ടിയിട്ടെന്നാണ്. എന്നിട്ട് ആ ആയത്തിൻ്റെ ബാക്കി എന്നറിയോ, വമൻ ശക്കറ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹ്, ആരെങ്കിലും റബ്ബിന് നന്ദി കാണിച്ചാൽ അത് സ്വന്തത്തിന് തന്നെയാണ് അതിന് ഉപകാരം ഉണ്ടാവുക. സ്വന്തത്തിന് നന്ദി കാണിക്കണം. കാരണം റബ്ബിന് നന്ദിയില്ലാത്ത രൂപത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ നാളെ ഈ ശരീരമാണ് പരലോകത്ത് കുറ്റവാളികളുടെ കൂട്ടത്തിൽപ്പെട്ട് നരകത്തിലേക്ക് പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കുക എന്നത് നമുക്ക് നാളെ നമ്മുടെ ശരീരത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റബ്ബിന് നന്ദി കാണിക്കുക എന്നത് നമ്മുടെ സ്വന്തത്തിന് നന്ദി കാണിക്കുക എന്നതാണ്. വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയുൻ കരീം, അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞെന്നറിയോ, അള്ളാഹുവിന് നന്ദി കാണിക്കാതെ ആരെങ്കിലും അള്ളാഹുവിന് വഴിപ്പെടാതെ കൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കാതെ ആരെങ്കിലും ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് യാതൊരു ആവശ്യമില്ല അവനെക്കുറിച്ച്. അവൻ്റെ വിഷയത്തിൽ യാതൊരു ആവശ്യമില്ല. ഇനി ലോകത്തുള്ള മുഴുവൻ ആളുകളും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് കുഫർ കാണിച്ചുകൊണ്ട് ജീവിച്ചാലും അള്ളാഹു പറയാണ് ഫഇന്ന റബ്ബി ഗനിയുൻ കരീം, അള്ളാഹു അവൻ മാന്യനാണ്, അള്ളാഹു സുബ്ഹാനഹു തആല ഗനിയാണ്, സമ്പന്നനാണ്. നിങ്ങളുടെ നന്ദിയുടെ ഒരു ആവശ്യമില്ല അള്ളാഹുവിന്. പക്ഷേ നിങ്ങൾ നന്ദി കാണിക്കുന്നത് എന്തിന്? അത് നിങ്ങളുടെ സ്വന്തത്തിന് തന്നെയാണ്, നിങ്ങളുടെ വിജയത്തിന് തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഹൃദയം കൊണ്ട് നന്ദി കാണിക്കാൻ സാധിക്കണം, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി രണ്ടാമത്തത് എന്താണ്? നമ്മുടെ നാവുകൾ കൊണ്ട് കാണിക്കാൻ കഴിയുന്ന നന്ദിയാണ്. എങ്ങനെയാണ് നാവുകൾ കൊണ്ട് റബ്ബിനെ നന്ദി കാണിക്കാൻ കഴിയുക? റബ്ബിനെ സ്തുതിക്കുക, നന്ദിയുടെ വാചകങ്ങൾ ഉച്ചരിക്കുക, അൽഹംദുലില്ലാ എന്നു മനസ്സുറച്ചുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള എല്ലാ മേഖലയിലും അൽഹംദുലില്ലാ എന്ന് ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കണം. ഭക്ഷണം കഴിച്ച് എണീറ്റ് പോവലല്ല, വെള്ളം കുടിച്ച് ഗ്ലാസ് അവിടെ ഇട്ട് പോവലല്ല, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ഇതൊക്കെ ഇനി ഞാൻ നേടിയ എൻ്റെ പവറാണ് എന്ന് പറഞ്ഞ് അഹങ്കാരം നടിക്കലല്ല, മറിച്ച് അൽഹംദുലില്ലാ എന്ന് മനസ്സുറച്ച് പറയാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ തുമ്മുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞല്ലോ, ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അവൻ അൽഹംദുലില്ലാ എന്ന് പറയട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള അവസ്ഥകൾ, അത്തരത്തിലുള്ള അവസരങ്ങൾ അൽഹംദുലില്ലാ എന്ന് മനസ്സുറച്ച് പറയാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം മറ്റു നന്മകൾ, മറ്റു ദിക്റുകൾ പറയുക എന്നത് നമ്മുടെ നാവുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്ദി പ്രകടനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ശരീരങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മനസ്സാ വാച കർമ്മണ, കർമ്മങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? റബ്ബിന് നന്ദി കാണിക്കുക എന്നത്, സുജൂദ് ചെയ്യുക എന്നത്, അതുപോലെയുള്ള അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുക എന്നത് റബ്ബിന് നന്ദി കാണിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് കണ്ണു തന്നു, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നാവ് തന്നു. അപ്പോൾ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹമെന്ന കണ്ണിനെ, ആ കണ്ണുകൊണ്ട് മോശപ്പെട്ടതൊന്നും കാണാതിരിക്കുക എന്നത് അതൊരു നന്ദി കാണിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുഗ്രഹമായി കൊണ്ട് പലതും നൽകി. ആ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം അത് വച്ച് തിന്മകൾ ചെയ്യാതിരിക്കുക എന്നതും നന്മകൾ ചെയ്യുക എന്നതും അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം പടപ്പുകളോട് എങ്ങനെയാണ് നന്ദി കാണിക്കുക? അള്ളാഹുവിനോട് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞു, അത് മനസ്സാ വാച കർമ്മണ നന്ദി കാണിക്കണമെന്നും പറഞ്ഞു. ഇനി പടപ്പുകളോടും നന്ദി കാണിക്കണം. കാരണം അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ സാധിക്കുക പടപ്പുകളോട് നന്ദി കാണിക്കുമ്പോഴാണ്. ആ നന്ദി കാണിക്കുക എന്നത് എങ്ങനെ സാധിക്കും? നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഹുനൈൻ യുദ്ധത്തിൻ്റെ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹിബിനു അബി റബിഅ എന്ന് പറയുന്ന സഹാബിയിൽ നിന്നും 40,000 ദീനാറ് കടം വാങ്ങിയെന്നാണ്. 40,000 ദീനാർ. യുദ്ധം കഴിഞ്ഞു, യുദ്ധാർജിത സ്വത്തുകൾ ശേഖരിച്ചു. ആ ശേഖരിച്ച സമയത്ത് ഈ 40,000 കടം തിരിച്ചു നൽകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടം വാങ്ങിയതിനെ തിരിച്ചു നൽകുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓക്കേടാ ശരി എന്ന് പറഞ്ഞു വിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ കാണാം എന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് മടക്കി അയക്കുന്നത്. എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫീ അഹ്ലിക വ മാലിക, അല്ലാഹു നിനക്ക് നിന്റെ കുടുംബത്തിലും നിന്റെ സമ്പത്തിലും ബറക്കത്ത് നൽകട്ടെ എന്നാണ്. എന്തിനാണെന്നറിയോ? കടം കൊടുത്തു, ആ കടം തിരിച്ചു കൊടുക്കുന്ന വേളയിൽ കടം തന്നതിൻ്റെ നന്ദി പ്രകടനമായി കൊണ്ട് ആ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ തീർന്നില്ല ആ പ്രാർത്ഥന. പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ജസാ ഉസ്സലഫ് അൽഹംദു വൽ അദാ. ഏറ്റവും നല്ല ശുക്രി എന്നത് എന്തെന്നറിയോ? അത് ഏറ്റവും നല്ല ജസാ പ്രതിഫലം എന്തെന്നറിയോ? അത് തിരിച്ച് കിട്ടിയതിനെ തിരിച്ചു കൊടുക്കുകയും അതിന് നന്ദി പ്രകടനം കാണിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല പ്രതിഫലം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു അശ്ശക്കൂർ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു ഏറ്റവും അധികം നന്ദി കാണിക്കുന്നവനാണ്. അഗാധാർത്ഥത്തിൽ നമുക്കതിൻ്റെ ആശയത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നന്മകളെ, പ്രതിഫലങ്ങളെ ഇരട്ടിയാക്കി വമ്പിച്ചതാക്കി മാറ്റാൻ കഴിവുള്ളവൻ, അതോടൊപ്പം തിന്മകളെ, അതിനെ മായ്ച്ചു കളയാനും പുറത്തു നൽകുവാനും കഴിവുറ്റവൻ. ആ രൂപത്തിൽ അള്ളാഹു അടിമകളോട് അങ്ങേയറ്റം ശുക്ര ചെയ്യുന്നവൻ. അതോടൊപ്പം റബ്ബിന് നന്ദി കാണിക്കുന്ന അടിമയായി നമ്മൾ മാറണം എന്നതുകൂടിയാണ് ഈ നാമത്തിലുള്ള തേട്ടമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നന്ദി പ്രകടനം നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ നാവുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും റബ്ബിന് നന്ദിയുള്ളവരായി മാറാൻ നാം പരിശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിൽ ഇടകലർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിനോട് ചില പ്രതിബദ്ധതകളുണ്ട്, ചില ബാധ്യതകളുണ്ട്. അവർ ചെയ്തു തരുന്ന സഹായങ്ങൾക്ക് തിരിച്ചു നന്ദിയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം, അവരെയും സഹായിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ചെയ്തു തന്ന സഹായങ്ങൾക്ക് തിരിച്ചു നന്ദി പ്രകടനങ്ങളും പ്രാർത്ഥനകളും കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ രൂപത്തിൽ റബ്ബിന് നന്ദിയുള്ളവരായി മാറാൻ നമുക്ക് ബാധ്യതയുണ്ട്. അടിമകൾക്ക്, അതായത് അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് നന്ദിയുള്ളവരായി മാറാനും നമുക്ക് ബാധ്യതയുണ്ട്. ആ രൂപത്തിൽ ഏറ്റവും നല്ല നന്ദിയുള്ള അടിമയായി മാറാനും അള്ളാഹു സുബ്ഹാനഹു തആല നബിമാരെ കുറിച്ച് പറഞ്ഞതുപോലെ അബദൻ ശക്കൂറ എന്ന് വിളിച്ചതുപോലെ നാം അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല അടിമയും നന്ദിയുള്ള അടിമയുമാകാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ് ബാറകല്ലാഹ്. നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമായിരുന്നു. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുറൌഫ് അലിക്കമി തിരുവനന്തപുരം ആയിരുന്നു.
1: ഇനിയൊരു കഥ പറയാം.
2: അതെ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. വീട്ടി അങ്കിൾ, കുട്ടികളുടെ പ്രിയപ്പെട്ട വീട്ടി അങ്കിൾ അബ്ദുസ്സലാം വീട്ടിയാണ് ഇന്നത്തെ കഥ പറയാൻ പ്രോഗ്രാമിൽ. അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന
1: ഗ്രന്ഥത്തിൻ്റെ 11-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. പാപങ്ങൾ പൊറുക്കാൻ ഒരു വഴിയിതാ ഇന്നത്തെ കഥയുടെ പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു. വന്നുപോയ തെറ്റിൽ അദ്ദേഹം പിന്നീട് ഏറെ ദുഃഖിക്കുകയും ചെയ്തു. അത് പൊറുക്കപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്തു. നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിൽ തോന്നാറുണ്ടോ? കുഞ്ഞു കുഞ്ഞു തെറ്റുകൾക്ക് പോലും നമുക്ക് അങ്ങനെ ഒരു പശ്ചാത്താപ മനസ്സ് വേണം കേട്ടോ. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ, വീട്ടിലുള്ള അനിയന്മാർ, അനിയത്തിമാർ ഉമ്മയോട് ഉപ്പയോടൊക്കെ വാക്കുകൊണ്ടൊക്കെ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കാറില്ലേ? അങ്ങനെ അഥവാ സംഭവിച്ചു പോയെങ്കിൽ പിന്നീട് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഖേദമുണ്ടാവണം, ഒരു സങ്കടം വരണം. അങ്ങനെ നബിയുടെ കാലത്ത് ആ തെറ്റ് സംഭവിച്ച വ്യക്തിക്ക് ഉള്ളിൽ വലിയ സങ്കടം വന്നു. സങ്കടം സഹിക്കാൻ കഴിയാതെ അദ്ദേഹം നബിയുടെ അരികിൽ വന്നു. എന്നിട്ട് നബിയോടായി പറയാണേ, അള്ളാഹുവിൻ്റെ ദൂതരേ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. എനിക്ക് അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് തൗബ ലഭിക്കുമോ? നോക്കൂ നിങ്ങൾ, അവർക്കൊക്കെ അങ്ങനെയായിരുന്നു. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് പുറത്തു കിട്ടാൻ കഴിയുമോ, അത് അള്ളാഹു പുറത്തു തരുമോ, അതിനുള്ള വഴി എന്താണ് എന്ന് അങ്ങേയറ്റത്തെ വിഷമത്തോടുകൂടി അവർ ആരായുമായിരുന്നു. അങ്ങനെ ഈ വ്യക്തി നബിയുടെ അരികിലേക്ക് വന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചത് എന്താണെന്നോ, നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു, ഇല്ല നബിയെ, എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല. നിങ്ങളുടെ ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിപ്പുണ്ട്. എങ്കിൽ അവർക്ക് നീ പുണ്യം ചെയ്യൂ, അള്ളാഹു നിൻ്റെ പാപങ്ങൾ പുറത്തു നൽകിയേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വിഷമം തെറ്റിൽ നിന്ന് മുക്തമാവാൻ പഠിപ്പിച്ചത് എന്താണെന്നോ, ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് പുണ്യം ചെയ്താൽ നമ്മുടെ പാപം പൊറുക്കപ്പെടും. എത്ര വലിയ സന്ദേശമാണല്ലേ. നമ്മൾ കുഞ്ഞുമക്കളായിട്ട് നമുക്ക് ഉമ്മക്കുപ്പക്കൊക്കെ നന്മ ചെയ്തു കൊടുക്കാൻ പറ്റൂലേ? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും? ഏറ്റവും വലിയ നന്മ എന്താന്ന് അങ്കിൾ പറഞ്ഞിരട്ടെ. ഒന്ന്, നമ്മുടെ ഉമ്മയും ഉപ്പയും പറയുന്നത് നമ്മൾ കേൾക്കലാണ്, അനുസരിക്കലാണ്. മറ്റൊന്ന്, എന്തെങ്കിലുമൊക്കെ അനുസരണക്കേട് വന്നുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാൻ പറ്റണം, സംഭവിച്ചു പോയതാണ്, ഉമ്മച്ചിനോട് വിഷമം തോന്നരുത്, അതുപോലെ തന്നെ എന്നോട് ദേഷ്യം തോന്നരുത് ഉപ്പച്ചിക്ക് എന്നൊക്കെ അവരോട് പറയണം. എന്നിട്ട് നല്ല അനുസരണയുള്ള മക്കളാവണം. ഇനി മുതിർന്നു കഴിഞ്ഞാൽ അവിടെയാണ് റസൂൽ ഇവിടെ പറഞ്ഞു കൊടുത്തത്, ഉമ്മയുപ്പയ്ക്കും നന്മ ചെയ്താൽ നിങ്ങളുടെ പാപം പൊറുക്കപ്പെടും. അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഏതുവരെ അവരുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അല്ലേ. അപ്പോൾ ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് പുണ്യം ചെയ്യാനാണ് ആ വ്യക്തിയുടെ തെറ്റിലെന്ന് മുക്തമാവാൻ രക്ഷപ്പെടാൻ വേണ്ടി നബി പറഞ്ഞു കൊടുത്തത്. കാര്യം മനസ്സിലായല്ലോ. അപ്പം ഇൻഷാ അല്ലാ നല്ല മക്കളായിട്ട് നമുക്കിതുപോലെ സാധിക്കണം.

0: ഒക്കെ ഉണ്ടാകുമ്പോൾ വൈദ്യുതി ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക പ്രോഗ്രാമാണ്. വൈദ്യുതി ഉപയോഗം സുരക്ഷിതമാക്കാം എന്നതിൻ്റെ രണ്ടാം ഭാഗമാണ് നാം ഇന്ന് കേൾക്കുന്നത്. കൗസർ ഫാറൂഖ്, പീസ് റേഡിയോ പ്രതിനിധി ബഷീർ വി പി ആണ് നമ്മോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത വൈദ്യുതി രംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ തുടർച്ചയാണ് ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നാം വീണ്ടും എടുക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേർന്നതുപോലെ തന്നെ ഈയൊരു സെഷനിലും നമ്മോടൊപ്പം ചേരുന്നത് KCB പട്ടിക്കാട് സെഷനിലെ സബ് എഞ്ചിനീയറും പ്രിയ സ്നേഹിതനുമായ കൗസർ ഫാറൂഖ് സാറാണ്. അദ്ദേഹത്തെ ഈയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വളരെയധികം നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ബഹുമാന്യനായ കൗസർ സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പ്ലഗ് നമ്മുടെ ആവശ്യത്തിന് ഉയരത്തിലല്ല പ്ലഗ് വെച്ചിട്ടുള്ളത് എങ്കിൽ, സാധാരണഗതിയിൽ ബെഡ് സൈഡിലൊക്കെ ഫാനിൻ്റെയും അതുപോലെ തന്നെ ലൈറ്റിൻ്റെയുമൊക്കെ സ്വിച്ചുകൾ ഘടിപ്പിക്കുന്നതോടൊപ്പം അഡീഷണലായി പലപ്പോഴും പ്ലഗ്ഗുകൾ കാണുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ കുട്ടികൾക്ക് എത്തിപ്പെടാവുന്ന സ്ഥലത്തൊക്കെ പ്ലഗ്ഗുകൾ വെക്കുകയാണെങ്കിൽ അതിന് വിൻഡോ അടക്കമുള്ള, അത് അടച്ച് ഉപയോഗിക്കാത്ത സമയത്ത് താനെ അടഞ്ഞു കിടക്കുന്ന നിലക്കുള്ള വിൻഡോസൊക്കെ ഉള്ള പ്ലഗ്ഗുകൾ തന്നെ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സമാനമായ രീതിയിൽ മറ്റൊരു സംഗതി, സാധാരണഗതിയിൽ ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ചാർജറ് ഓണാക്കി അതിൻ്റെ കേബിൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന സാഹചര്യവും അത് കുട്ടികൾ വായിലേക്ക് വെച്ച് ഷോക്കടിച്ചതായ അനുഭവങ്ങളുമൊക്കെ പലപ്പോഴായി സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു വസ്തുത?
2: അത് ഒരു സാധ്യതയുള്ള മേഖല തന്നെയാണ്. കാരണം പിന്നെ സാധാരണഗതിയിൽ നമ്മൾ സാങ്കേതികമായ ഒരു പ്രയോഗമുണ്ട്, വൈദ്യുതി രണ്ട് രീതിയിലുണ്ട്, AC വൈദ്യുതിയുണ്ട്, DC വൈദ്യുതിയുണ്ട്. പൊതുവേ DC വൈദ്യുതി എന്ന് പറയുന്നത് നമ്മൾ ബാറ്ററിയിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതിയാണ്. പക്ഷേ ആ വൈദ്യുതിയാണ് യഥാർത്ഥത്തിൽ അപകടം ഏറ്റവും കൂടുതൽ വരുത്തുന്നത് എന്നുള്ളതാണ്. ഈ മൊബൈൽ ചാർജർ പോലുള്ള സംവിധാനങ്ങളിൽ വരുന്നതും ഈ DC വൈദ്യുതിയാണ്. നമ്മൾ പ്ലഗ്ഗിൽ അത് കുത്തുന്നുണ്ടെങ്കിൽ പോലും ആ AC വൈദ്യുതിയെ DC വൈദ്യുതിയാക്കിയിട്ടാണ് ഇത് മൊബൈലിലേക്ക് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അശ്രദ്ധമായ കൈകാര്യം അത് ഷോക്കേൽക്കാൻ കാരണമാണ്. രണ്ടാമത്തെ കാര്യം, ഒരു യുവാവിൻ്റെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ വൈദ്യുത ഷോക്ക് ഏൽക്കുന്നതിനെ ചെറുക്കാനുള്ള ബോഡിയുടെ കഴിവ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിയുടെയും ശാരീരിക സ്വഭാവം അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് ഒരിക്കലും തന്നെ ഒരു യുവാവിനോളം വൈദ്യുതിയുടെ ഷോക്കിനെ താങ്ങാനോ എതിർക്കാനോ കഴിയില്ല. അപ്പോൾ ഇതുപോലുള്ള ചാർജറുകൾ കുട്ടികൾ വായിലിടുമ്പോൾ പിന്നെ സ്വാഭാവികമായും അവരുടെ ഉമിനീര് മൂലം അതിലെ പിന്നെ രണ്ട് ലൈനുകൾ തമ്മിൽ പരസ്പരം ഷോർട്ടാവാനും അതുവഴി കുട്ടികളിലേക്ക് വൈദ്യുതി ഏൽക്കാനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ ചാർജറുകൾ യാതൊരു കാരണവശാലും ഓൺ ചെയ്ത അവസ്ഥയിൽ ഇട്ടുപോവാൻ പാടില്ല. നിർബന്ധമായിട്ടും മൊബൈൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലഗ്ഗിൽ നിന്നും ചാർജർ ഊരി മാറ്റുക തന്നെ വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
1: തീർച്ചയായും മറ്റൊരു ഏരിയ, നമ്മുടെ വീടുകളിൽ സാധാരണഗതിയിൽ ഒരു പുതിയ ഫാനോ അതല്ലെങ്കിൽ ലൈറ്റോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുവാൻ വേണ്ടി സാധാരണ വൈദ്യുതി വയറിൽ നമ്മുടെ കൈകൾ കൊണ്ട് തൊടേണ്ടുന്ന ചില സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. അത്തരം ഘട്ടത്തിൽ എന്ത് മുൻകരുതലാണ് നാം എടുക്കേണ്ടത്?
2: മുൻകരുതൽ എടുക്കുക എന്ന വിഷയത്തിൽ സാധാരണഗതിയിൽ പിന്നെ പരിചയസമ്പത്തുള്ള ആളുകൾ തന്നെ ആയിരിക്കണം യഥാർത്ഥത്തിൽ ഈ വക കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാൻ ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മൾ പരിചയസമ്പത്തില്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാത്ത പല മേഖലകളും വൈദ്യുതിക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ടാണ് നമ്മൾ ഫാന് അല്ലെങ്കിൽ പുതിയ ബൾബിൻ്റെ കണക്ഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ പോലും നമ്മൾ അവിടെ പരിപൂർണമായി ബോധത്തിലാവേണ്ടത് നമ്മൾക്ക് യാതൊരു കാരണവശാലും, ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ണുകൊണ്ട് ഈ സാധനത്തെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വിച്ച് ഓഫാണെങ്കിൽ പോലും അവിടെ വൈദ്യുതി എത്താൻ പലവിധ കാരണങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കാരണങ്ങളെപ്പറ്റി ബോധ്യപ്പെടാൻ, നേരിട്ട് കാണാനോ ബോധ്യപ്പെടാനോ നമുക്ക് വഴികളോ അവസരങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മേഖലകളെ

0: പിന്നെ ഒരു വയറുമായി കണക്ട് ചെയ്തുകൊണ്ട് ക്ലിപ്പ് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആ വയറിനെ ഒരു എർത്തുമായി കണക്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും എന്ത് ചെയ്യാറില്ല, ചെയ്യാറില്ല. അതിനു വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ വീട്ടിലേക്ക് മീറ്റർ കഴിഞ്ഞാൽ വീട്ടിലേക്ക് കടക്കുന്ന ഭാഗത്ത് മെയിൻ സ്വിച്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ പിന്നെ ഐസൊലേറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും. ഈ ഐസൊലേറ്ററുകൾ ഓഫാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ KCB നൽകുന്ന വൈദ്യുതിയുമായിട്ടുള്ള ബന്ധം അവിടെ വെച്ച് വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിലേക്ക് എന്ത് ചെയ്യില്ല, വൈദ്യുതി വരില്ല. വൈദ്യുതി വരില്ല എങ്ങനെ തന്നെയാണെങ്കിൽ പോലും കൂടുതൽ സുരക്ഷക്കായിട്ട് ഓഫ് ചെയ്തതിന് ശേഷം വൈദ്യുതി ഇല്ലാത്ത പിന്നെ ഭാഗം, അതായത് അതിൻ്റെ ഇൻപുട്ട് ഭാഗവും ഔട്ട്പുട്ട് ഭാഗവും, നമ്മളങ്ങനെയാണ് പറയാറുള്ളത്, അതിൻ്റെ പിന്നെ വൈദ്യുതി വരുന്ന ഭാഗവും പുറത്തു പോകുന്ന ഭാഗവും, ആ പുറത്തു പോകുന്ന ഭാഗത്ത് ക്ലിപ്പുകൾ ഉപയോഗിച്ച് ഒരു രണ്ട് വയറുകൾ കണക്ട് ചെയ്യുകയും ആ വയറ് നമ്മുടെ എർത്തുമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായി പുതിയൊരു എർത്ത് പിന്നെ നൽകിയതിന് ശേഷം അതുമായിട്ടോ ബന്ധിപ്പിക്കണം. അങ്ങനെ ബന്ധിപ്പിക്കുമ്പോൾ എന്തെങ്കിലും അസ്വാഭാവികമായ വൈദ്യുതി നമ്മുടെ പ്രവൃത്തിക്കിടയിൽ അതിലേക്ക് വന്നാൽ അത് ഈ ലൈന് വഴി എർത്തായി പോവുകയും ഈ ജോലി ചെയ്യുന്ന വ്യക്തിയെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്.
1: തീർച്ചയായും പുതിയ പൊതുവെ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. താങ്കളുടെ സംസാരത്തിൽ നേരത്തെ ELCB എന്ന ഒരു ഉപകരണത്തെക്കുറിച്ച് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഷോക്കടിക്കാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ഉപഭോക്താക്കളെ ഷോക്കിൽ നിന്നും സംരക്ഷിക്കാൻ ഈ ഒരു ഉപകരണം സ്ഥാപിക്കുക വഴി സാധ്യമാകുമെന്നാണ് താങ്കൾ സൂചിപ്പിച്ചത്. ഇവിടെ പൊതുവിൽ ആളുകൾക്ക് സംശയമുണ്ടാകാൻ സാധ്യതയുള്ളത്, പഴയ കാലങ്ങളിലൊക്കെ വയറിംഗ് ചെയ്യുമ്പോൾ വീടുകളിൽ മെയിൻ സ്വിച്ച് ഉപയോഗിച്ചുള്ള വയറിംഗ് ആയിരിക്കും യഥാർത്ഥത്തിൽ ഉണ്ടാവുക. അത്തരം വീടുകളിൽ ഇപ്പോൾ എത്ത സാഹചര്യത്തിൽ അഡീഷണലായി ഇത്തരം ELCBകൾ ഘടിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെ ഘടിപ്പിക്കുന്നതിന് മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നതാണ്.
0: തീർച്ചയായും ആ ഉപകരണം നമ്മൾ വീടുകളിലാവട്ടെ മറ്റു കടകളിലാവട്ടെ എവിടെയാവട്ടെ അത് ഇല്ല എങ്കിൽ സ്ഥാപിച്ചിരിക്കണം എന്ന് തന്നെ ഞാൻ പറയും. യഥാർത്ഥത്തിൽ ഞാനൊരു കഥ പറയും. പിന്നെ ഒരു രാജാവിൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നു. നമ്മൾ പണ്ടൊക്കെ ഞാൻ പല വേദികളിലും എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ പഠിപ്പിക്കാനും ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പറയാറുള്ള കാര്യങ്ങളാണ്. ഒരു രാജാവിൻ്റെ കഥയുണ്ട്. ആ രാജാവിൻ്റെ എന്നും ഒരുപാട് ആളുകൾ ആ രാജാവിൻ്റെ പിന്നെ കൊട്ടാരത്തിലേക്ക് സന്ദർശനത്തിനായി വരാറുണ്ട്. അപ്പോൾ ഒരു ദിവസം, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ലാതിരുന്ന ഒരു ദിവസം, കാവൽ ഭടൻ സമയം വെറുതെ കാവലിരുന്ന് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം എന്തു ചെയ്തു, ആ ദിവസം സന്ദർശനത്തിനായി രാജാവിനെ സന്ദർശിക്കാൻ വന്ന ഓരോ വ്യക്തിയുടെയും എണ്ണത്തെ എടുത്തുകൊണ്ട് തുടങ്ങി. അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന ആളുകളുടെ എണ്ണം എടുത്തു, 1, 2 എന്ന് തുടങ്ങി എണ്ണമെടുത്തു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ സന്ദർശകരെല്ലാവരും ഇറങ്ങിത്തുടങ്ങിയപ്പോൾ അവരുടെ എണ്ണവും ഈ ഭടൻ എടുത്തു. അങ്ങനെ എടുത്തു കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചു, 100 പേര് അകത്ത് കടന്നതിൽ നിന്നും 99 പേരെ പുറത്തിറങ്ങിയിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. ആ ശ്രദ്ധിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജാവിന് വിവരമറിയിക്കുകയും രാജാവിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരം മൊത്തം പരിശോധിക്കപ്പെടുകയും അങ്ങനെ രാജാവിനെ കൊല്ലാനായി വന്ന ശത്രുവിനെ പിടിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഭടൻ ഈയൊരു എണ്ണം നടത്തിയിട്ടില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ഒരു വ്യക്തിയെ നമുക്ക് പിടിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ സമയത്തെ ഉപയോഗപ്പെടുത്തിയതാണ് ഈ സംരക്ഷണത്തിന് കാരണമായത്. ഇതേ ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ELCB അഥവാ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്ന ഉപകരണം ചെയ്യുന്നത്. ആ ഉപകരണം നിങ്ങളുടെ വീടിൻ്റെ മീറ്ററിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് വൈദ്യുതി പ്രവേശിക്കുന്ന അതിൻ്റെ ആദ്യ ഭാഗത്താണ് നമ്മൾ ഘടിപ്പിക്കുന്നത്. അപ്പോൾ വീട്ടിലെ ഏത് ഉപകരണങ്ങളാവട്ടെ അത് പ്രവർത്തിക്കുന്നതൊക്കെ ഈ പറയുന്ന ELCBയിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമാണ്. ELCB ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അതിലൂടെ കടന്നു പോകുന്ന ഓരോ വൈദ്യുതിയുടെയും അളവിനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു, എത്ര യൂണിറ്റ് അല്ലെങ്കിൽ എത്ര ലോഡ് വൈദ്യുതി അതിലൂടെ കടന്നു പോകുന്നുണ്ട്. കടന്നു പോകുന്ന വൈദ്യുതി അത്രയും തന്നെ എന്തു ചെയ്യും, തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിനെയും തിരിച്ചു വരുന്നതിനെയും ഇത് ഓരോ സെക്കൻഡിലും അളന്നുകൊണ്ടിരിക്കുന്നു. ആ അളവിൽ പോയതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം തിരിച്ചു വരുന്ന വൈദ്യുതിയുടെ അളവിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ സാധനം ഓഫാവുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ആ വ്യത്യാസം വരാനുണ്ടാവുന്ന കാരണം എന്ന് പറയുന്നത് ആ ലൈനിലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിയിലേക്ക് ഏൽക്കുന്ന ഷോക്കാണ്. ആ ഷോക്ക് മൂലം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ അകത്തേക്ക് പോയ വൈദ്യുതിയുടെ ഒരു ഭാഗം ഭൂമിയിലേക്ക് പോകുന്നു. ഭൂമിയിലേക്ക് പോകുന്ന അത്രയും ഭാഗം എന്ത് ചെയ്യുന്നില്ല, ഈ ഉപകരണത്തിലൂടെ തിരിച്ച് പോകുന്നില്ല. തിരിച്ചു പോവാതിരിക്കുമ്പോൾ ഈ ഉപകരണം മനസ്സിലാക്കുന്നു എവിടെയോ വൈദ്യുതി ഉപകരണം അറിയാതെ പുറത്തു പോകുന്നുണ്ട്. ആ മനസ്സിലാക്കലിൽ നിന്നുമാണ് ഈ ഉപകരണം ലൈൻ ഓഫാക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും കാരണത്താൽ ഷോക്ക് അടിക്കുമ്പോൾ ഈ വ്യത്യാസം മൂലം ഉപകരണം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവുന്നു. അതോടുകൂടി ഷോക്ക് ഏൽക്കപ്പെട്ട വ്യക്തി ആ വലിയൊരു അപകടത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ വീടുകളിൽ ഈ ഉപകരണം സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ ചെലവ് ലേശം കൂടിയതാണെങ്കിൽ പോലും നമ്മൾ നിർബന്ധമായും ആ ഉപകരണം ഘടിപ്പിക്കുകയും നമ്മളുടെ സുരക്ഷിതത്വം, നമ്മളുടെ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ്.
1: കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഊന്നി പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ഇതിൻ്റെ ഉപഭോക്താക്കളെ ഷോക്കിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിക്കാൻ ELCB പോലെയുള്ള ഉപകരണങ്ങൾ നിർബന്ധമായും സ്ഥാപനങ്ങളിലും വീടുകളിലുമൊക്കെ ഉപയോഗിക്കണമെന്നുള്ളത്. മറ്റൊരു കാര്യം, പൊതുജനങ്ങൾക്കൊരു പക്ഷേ ആശങ്കയുണ്ടാവുക, നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ, വൈദ്യുതി ഉപകരണങ്ങളെ അപകടങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ അതിൻ്റെ ഫെയിലിയറിൽ നിന്നോ ഒക്കെ രക്ഷപ്പെടുത്തുവാൻ, സേഫാക്കി നിർത്തുവാൻ എന്തെങ്കിലും സമാനമായ മറ്റു ഉപകരണങ്ങൾ നമ്മൾ വയറിംഗ് രംഗത്ത് ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നത്?
0: ഉപകരണങ്ങളുടെ സംരക്ഷണത്തിനും പിന്നെ സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ EMCB പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം. EMCB കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാധാരണഗതിയിൽ EMCBകൾ സ്ഥാപിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ രണ്ട് തരത്തിലേക്ക് തരംതിരിക്കേണ്ടതുണ്ട്. അതിലൊന്ന് പിന്നെ മോട്ടോറുകൾ, മിക്സികൾ പോലുള്ള കൂടുതൽ ലോഡുകൾ ആവശ്യമുള്ള ഉപകരണങ്ങൾ, അതിന് കൂടുതൽ കറണ്ട് ആവശ്യമാണ് പ്രവർത്തിക്കാൻ. അതേസമയം രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ലൈറ്റുകൾ, ഫാനുകൾ പോലെയുള്ള ചെറിയ ചെറിയ ഉപകരണങ്ങളാണ്, അതിന് കുറഞ്ഞ തോതിലുള്ള കറണ്ടുകളെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കൂടുതൽ ശേഷിയുള്ളതും കുറഞ്ഞ ശേഷിയുള്ളതുമായ തരം MCBകൾ ലഭ്യമാണ്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ്, ആ ലൈറ്റിന് നിശ്ചയിക്കപ്പെട്ട ഒരു ശേഷിയുണ്ട്. ആ ശേഷിയുടെ പുറത്തുള്ള ഒരു വൈദ്യുതി അതിലൂടെ പ്രവഹിച്ചു കഴിഞ്ഞാൽ ആ ഉപകരണം ഫെയിലറാവാൻ സാധ്യതയുണ്ട്. അത് പിന്നെ ബൾബ് ഫ്യൂസാവുന്ന പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക്, അതുപോലെ ഫാനുകളാണെങ്കിൽ അത് കേടുവരുന്ന സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഉപകരണം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ശേഷിയുടെ പുറത്തുള്ളൊരു വൈദ്യുതി അതിലൂടെ പ്രവഹിക്കുന്നതോടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവുകയും പ്രസ്തുത ഉപകരണത്തെ പിന്നെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരേ ലൈനിൽ തന്നെ യാതൊരു കാരണവശാലും കൂടുതൽ ഉപഭോഗമുള്ള മിക്സികൾ, മോട്ടോറുകൾ പോലുള്ള ഉപകരണങ്ങളും ലൈറ്റുകളും ഒരു ലൈനിൽ ഘടിപ്പിക്കാൻ പാടില്ല. മെയിൻ സ്വിച്ചിൽ നിന്നും പുറത്തു വരുന്ന മെയിൻ വയറിൽ നിന്നും രണ്ടും മൂന്നും നാലും ഒക്കെയായിട്ട് പുതിയ പുതിയ MCBകൾ വേർതിരിച്ചു വെക്കുകയും അതിലൂടെ പ്രത്യേകം പ്രത്യേകം സർക്യൂട്ടുകളായി തന്നെ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഉപകരണങ്ങളെ കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. മോട്ടോറും അതുപോലെ തന്നെ ബൾബും ഒരേ ലൈനിൽ കണക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഉപഭോഗമുള്ള മോട്ടോറിന് വേണ്ടിയിട്ട് നമുക്ക് ശേഷി കൂടിയ MCB സ്ഥാപിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ കുറഞ്ഞ ശേഷിയുള്ള പിന്നെ ബൾബുകൾ പോലെയുള്ള ഉപകരണങ്ങൾ കൂടിയ വൈദ്യുതി വരുമ്പോൾ അതിനെ സംരക്ഷിക്കപ്പെടാതിരിക്കുകയും ആ ബൾബ് കേടാവാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ സർക്യൂട്ടുകൾ നിശ്ചയിക്കപ്പെടാൻ അതുപോലെയുള്ള മാനദണ്ഡങ്ങൾ നിലവിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ വേണം നമ്മുടെ വീടുകളിലെ വയറിങ്ങുകൾ ക്രമീകരിക്കാൻ.
1: തീർച്ചയായും ഉപഭോക്താക്കൾ കൂടുതലായും ഭയപ്പെടുന്നത് സ്വാഭാവികമായും, നമ്മൾ ഒരു മെഡിക്കൽ, നമ്മളൊരു ഷോപ്പിംഗ് മാളിലേക്ക് കയറി ചെന്നാൽ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ബില്ലിനെയാണ് നമുക്ക് പേടിയെന്ന് സാധാരണ നാം പറയാറുള്ളത് പോലെ, രണ്ട് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കൽ നമ്മുടെ കൈകളിലേക്ക് മീറ്റർ റീഡർ തരാറുള്ള ഇലക്ട്രിസിറ്റി ബില്ല്, അത് കാണുമ്പോൾ ഒരു അതല്ലെങ്കിൽ അത് കാണുന്നതിൻ്റെ മുൻപേ ഒരു ആശങ്ക സ്വാഭാവികമായും ആളുകളിലെ ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഈ വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ നമുക്ക് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ആ ഒരു ഏരിയ ഒന്ന് വിശദമാക്കിയാൽ നന്നായിരുന്നു.
0: പൊതുവെ ഉപഭോക്താക്കൾ വളരെയധികം പിന്നെ പേടിക്കുന്ന ഒരു മേഖലയാണ് വൈദ്യുതി ബിൽ. വൈദ്യുതി ബിൽ പിന്നെ നിർണയിക്കുന്നതിന് പിന്നെ വൈദ്യുതി ഓഫീസുകൾക്ക് വൈദ്യുതി മേഖലയ്ക്ക് ഒരുപാട് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. വീടുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ബില്ലല്ല കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾക്ക് നമ്മൾ നൽകുന്നത്. എന്നാൽ ആ ബില്ലല്ല പിന്നെ വലിയ വലിയ പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക് നമ്മൾ നൽകുന്നത്. ഓരോന്നിനും അതിൻ്റേതായ ബില്ലുകളുണ്ട്. കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ഇന്ന് നിലവിൽ ഗവൺമെൻറ് സബ്സിഡികൾ നൽകുന്നുണ്ട്. അതുമായി കുറഞ്ഞ നിരക്കുള്ള വൈദ്യുതി നമുക്ക് എന്താണ് ലഭ്യമാണ്. ഇവിടെ വൈദ്യുതി ഉപഭോഗം കുറക്കുക എന്നുള്ളതാണ് വൈദ്യുതി ബിൽ കുറക്കാനുള്ള ഏക മാർഗം. പക്ഷെ എങ്ങനെ വൈദ്യുതി ഉപഭോഗം കുറക്കും എന്നുള്ളതാണ്. വൈദ്യുതി ഉപഭോഗം കുറക്കാൻ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അനാവശ്യമായി നമ്മൾ ഉപയോഗിക്കുന്ന പല ലൈറ്റുകളും പല ഫാനുകളും ഉണ്ടാവും. അതെല്ലാം ഓഫാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, വീട്ടിലിപ്പോൾ രണ്ടോ മൂന്നോ കുട്ടികളുണ്ടാവും. ഒരു കുട്ടി ഒരു റൂമിൽ ഇന്ന് പഠിക്കുന്നുണ്ടാവും, അതേസമയം മറ്റൊരു കുട്ടി അപ്പുറത്തെ റൂമിലിരുന്നിട്ട് മൊബൈൽ ഫോണിൽ കളിക്കുന്നുണ്ടാവും, അതേസമയം അച്ഛൻ മറ്റൊരു റൂമിലിരുന്നിട്ട് അവിടെ മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചാൽ ഒന്നോ രണ്ടോ റൂമുകളിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകീകരിക്കാൻ പറ്റും. അങ്ങനെ ഏകീകരിക്കുന്നതോടെ മറ്റു റൂമുകളിൽ നമ്മൾ അനാവശ്യമായി ഓണാക്കിയിട്ടുള്ള ലൈറ്റുകളും ഫാനുകളും നമുക്കെന്ത് ചെയ്യാം, ഓഫാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രാത്രി സമയം, അതായത് രാത്രി 6 മുതൽ പിന്നെ 10 മണി വരെയുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം നടക്കുന്ന സമയമാണ്. ആ സമയങ്ങളിൽ കഴിയുന്നതും മിക്സി പോലുള്ള ഉപകരണങ്ങൾ, മോട്ടോർ പോലുള്ള ഉപകരണങ്ങൾ, വാഷിംഗ് മെഷീൻ, അതുപോലെ ഫ്രിഡ്ജ്, ഇങ്ങനെയുള്ള വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ യാതൊരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. AC ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് വൈദ്യുതിയുടെ ഉപഭോഗത്തെ വളരെ കൂടിയ തോതിലേക്ക് വർദ്ധിപ്പിക്കുകയും അത് നിങ്ങളുടെ പിന്നെ ബില്ലും കൂടാൻ കാരണമാവുകയും ചെയ്യും. അത് ബില്ല് കൂടാൻ വരുന്ന കാരണം സാങ്കേതികമായിട്ട് ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അതാണ് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ആ സമയങ്ങളിൽ ഒന്നും തന്നെ എന്ത് ചെയ്യരുത്, മോട്ടോറുകൾ ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5 മണി ആവുന്നതുകൂടി തന്നെ നമ്മുടെ ടാങ്കിലേക്ക് ആവശ്യമായ വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ പിന്നെ പൊതുവെ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ ഈ അടുത്തായിട്ട് കേരളം കണ്ട ഏറ്റവും വലിയ ചൂടിലൂടെയായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളം കടന്നു പോയിരുന്നത്. ആ സമയങ്ങളിൽ AC ഉപയോഗം വളരെയധികം കൂടുകയും ചെയ്തിരുന്നു. ഇത്രയും കൂടിയ AC ഉപയോഗം ശ്രദ്ധിക്കുമ്പോൾ, ഇപ്പോൾ ഓരോ വീടുകളിലും രണ്ടോ മൂന്നോ AC സ്ഥാപിച്ചിട്ടുണ്ടോ? AC എന്ന് പറയുന്നത് അത് സാങ്കേതികമായി അതിനൊരുപാട് ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ നമ്മളൊരു റൂം തണുപ്പിച്ച് കഴിഞ്ഞാൽ AC സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉപയോഗത്തിൻ്റെ ലെവല് 20% താഴ്ത്തി കൊണ്ടുവരും. അപ്പോൾ 10 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു AC ആണെന്നുണ്ടെങ്കിൽ റൂം തണുക്കുന്നതോടുകൂടി അത് 2 യൂണിറ്റ് ഒക്കെയായി ചുരുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് AC ഉപയോഗം കുറച്ചു വരും. പക്ഷേ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് ഒരേ വീട്ടിൽ തന്നെ രണ്ടോ മൂന്നോ AC എല്ലാ AC ഒരേ സമയം തന്നെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഒരേ സമയം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വലിയ ഒരു പിന്നെ ഭാരം ആ വൈദ്യുതി ലൈനിലേക്ക് വരികയും അത്രയും താങ്ങാൻ കഴിയാതെ വരുമ്പോൾ 15-20 മിനിറ്റ് കൊണ്ട് തണുക്കേണ്ട ഒരു റൂമിനെ തണുക്കാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയമെടുക്കുന്നു. ഇത്രയും നേരം 15 മിനിറ്റ് കൊണ്ട് തണുത്ത് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കേണ്ട AC 1.5 മണിക്കൂർ പ്രവർത്തിച്ചു കൊണ്ട് നമ്മുടെ ഉപഭോഗത്തെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതും പലപ്പോഴും എന്ത് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ AC ഓൺ ചെയ്യുമ്പോൾ ആദ്യം ഒരു AC ഓൺ ചെയ്യുക, അത് ആ റൂമിന് ആവശ്യമായ തണുപ്പിലേക്ക് എത്തിയതിന് ശേഷം മാത്രം രണ്ടാമത്തെ AC ഓൺ ചെയ്യുക. അങ്ങനെ ഒരു ക്രമീകരണം കൊണ്ടുവന്നാലും ഇതുപോലുള്ള വൈദ്യുതി ബില്ലുകൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമതായി പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് മീറ്റർ റീഡേഴ്സ് വരുമ്പോൾ അവരിൽ നിന്നും നിങ്ങളുടെ മീറ്ററിൽ ഏതാണ് ഉപയോഗം കാണിക്കുന്ന റീഡിംഗ് എന്നുള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം കൃത്യമായ ഇടവേളകളിൽ മീറ്റർ പരിശോധിക്കുക. ഈ കാലാവസ്ഥ മാറ്റം കൊണ്ട് മഴക്കാലത്തൊക്കെ ആകുമ്പോൾ ഇടിയും മിന്നലൊക്കെ സാധ്യതകൾ ഉള്ളതാണ്. ഇടിയും മിന്നലും ഏറ്റിട്ട് വൈദ്യുത ഉപകരണങ്ങൾക്ക് തകരാറ് വരാൻ സാധ്യതയുണ്ട്. ആ തകരാറ് മൂലം അതല്ലെങ്കിൽ വയറിങ്ങുകൾ മറ്റും കത്തിപ്പോയത് മൂലം ഈ വൈദ്യുതി എർത്തായി പോവുകയും അതുവഴി നമുക്ക് കൂടിയ ബില്ലുകൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അസ്വാഭാവികമായ മാറ്റം എന്തെങ്കിലും റീഡിങ്ങിൽ കാണുന്ന സമയത്ത് ഉടനെ തന്നെ ബന്ധപ്പെട്ട ഓഫീസിൽ വിവരം അറിയിക്കുകയോ അല്ലെങ്കിൽ താൽക്കാലികമായി വൈദ്യുതി ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ അറിയുന്ന ഏതെങ്കിലും ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലെ വൈദ്യുതി ഉപഭോഗം കൂടാനുണ്ടായ കാരണത്തെ പഠനത്തിന് വിധേയമാക്കുകയൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഉപഭോഗത്തെ കുറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നാലാമതായി, പലപ്പോഴും മഴ മൂലം പല വീടുകളിലും പിന്നെ ചുമരിലും മറ്റും ഷോക്കിൻ്റെ സാധ്യതകൾ പറയപ്പെടാറുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ഷോക്കിൻ്റെ സാധ്യത വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രീഷ്യനുമായി ബന്ധപ്പെട്ട് ആ ഷോക്കിൻ്റെ സാധ്യതയെ പറ്റി പഠിക്കുകയും അത് പരിഹരിക്കുകയും വേണം. കാരണം ആ ഷോക്കിൻ്റെ സാധ്യത എന്ന് പറയുന്നത് രണ്ട് വിഷയമാണ്. ഒന്ന്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അത് അപകടത്തിലേക്കുള്ള ഒരു വഴിയാണ്. രണ്ടാമത്തേത്, അത് നിങ്ങളുടെ ബില്ല് ക്രമാതീതമായി വർദ്ധിക്കാനുള്ള ഒരു കാരണവുമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൊതുവായി വരുന്ന വലിയ വർദ്ധനവിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇല്ലാണ്ടയാക്കാം എന്നുള്ളതാണ്.
1: തീർച്ചയായും മറ്റൊരു പൊതുവിൽ ആളുകൾക്ക് സംശയം വരാറുള്ള ഒരു മേഖല രാത്രി സമയങ്ങളിലെ വോൾട്ടേജ് ക്ഷാമം എങ്ങനെ പരിഹരിക്കാം എന്നതാണ്.
0: രാത്രി സമയം നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ പറ്റി നമുക്ക് എന്തില്ല, യാതൊരുവിധ ധാരണയും പലപ്പോഴും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. ഈ കൂടിയ ഉപഭോഗമാണ് യഥാർത്ഥത്തിൽ വോൾട്ടേജ് കുറയാനുള്ള ഒരു കാരണം. നമ്മൾ തൊട്ടടുത്ത വീടുകളിലൊക്കെ അനാവശ്യമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പിന്നെ ഓഫാക്കുക വഴി അനാവശ്യമായി ഉപയോഗിക്കുന്ന ഫാനുകൾ, ലൈറ്റുകൾ, മോട്ടോറുകൾ, ഫ്രിഡ്ജുകൾ അതൊക്കെ താൽക്കാലികമായി 6 മുതൽ 10 വരെയുള്ള സമയത്തെ ഉപഭോഗത്തെ നിയന്ത്രിക്കുക വഴി വലിയൊരളവിൽ നമുക്ക് ഈ വോൾട്ടേജ് ക്ഷാമത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ കഴിയുന്നതും ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ അതിൽ പലപ്പോഴും പിന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള പല ആഹാരപദാർത്ഥങ്ങളും മറ്റും കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കാൻ ഫ്രിഡ്ജുകൾ കഴിയുന്നതും നമ്മൾ ഈ സമയത്തുങ്ങളിൽ തുറക്കാതിരിക്കുക എന്നുള്ളതാണ്. അടഞ്ഞു കിടക്കുന്ന ഫ്രിഡ്ജ് യാതൊരു കാരണവശാലും യാതൊരുവിധ വൈദ്യുതി ഉപയോഗിക്കില്ല, അത് അതിൻ്റെ ആവശ്യമായ തണുപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മൾ എപ്പോഴാണോ ഫ്രിഡ്ജ് തുറക്കുന്നത് ആ തുറക്കുന്ന സമയത്താണ് അതിലേക്ക് പിന്നെ ചൂട് കയറി ചെല്ലുന്നതും അതുവഴി വീണ്ടും ഫ്രിഡ്ജിന് അതിൻ്റെ ഉള്ളിലെ ചൂടിനെ ഇല്ലായ്മ ചെയ്യുകയും തണുപ്പിക്കുകയും വേണ്ടി ആവശ്യമായി വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കുവാൻ ആ സമയങ്ങളിൽ കഴിയുന്നതും ഫ്രിഡ്ജുകൾ തുറക്കാതിരിക്കുക, നമുക്ക് ആവശ്യമായ പിന്നെ സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്നും എടുക്കേണ്ടത് നേരത്തെ തന്നെ എടുത്ത് വെക്കുക എന്നുള്ളതൊക്കെയാണ് വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ACയുടെ ഉപയോഗം പോലുള്ള കാര്യങ്ങൾ നമ്മളൊരു നിയന്ത്രണം കൊണ്ടുവരിക. നമ്മൾ ഒരു വീടുകൾ ഒരിക്കലും 1-2 ACകൾ ഒരുമിച്ച് ഓൺ ചെയ്യുന്നതിന് പകരം 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ACകൾ ഓൺ ചെയ്യുക. അങ്ങനെ പിന്നെ ഒരു സ്വിച്ചിങ് ഡിലേ നമ്മൾ ഓരോ ഉപകരണത്തിനും നൽകുക. മോട്ടോറുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് കഴിയുന്നതും ഫ്രിഡ്ജ് പോലുള്ള ഉപഭോഗം കൂടുതലായി വരുന്ന ഉപകരണങ്ങൾ ഓഫാക്കുകയും അതിനുശേഷം മാത്രം നമുക്ക് വെള്ളമടിക്കാൻ ആവശ്യമായ മോട്ടോറുകൾ ഓൺ ചെയ്യുകയും ചെയ്യുക. നാലാമതായി, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ ഓരോ ഉപകരണങ്ങളും പ്രവർത്തിക്കാൻ ആവശ്യമായ വയറിന് കൃത്യമായി നിർണയിക്കപ്പെട്ട സൈസുകളുണ്ട്. ആ സൈസിൽ തന്നെ ഉള്ള വയറാണ് നിങ്ങളുടെ ഉപകരണങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. ഈ 300-400 അടിയൊക്കെ താഴ്ചയുള്ള പിന്നെ കുഴൽക്കിണറിലേക്കൊക്കെ സ്ഥാപിച്ചിട്ടുള്ള മോട്ടോറുകൾക്ക് വളരെ കനം കുറഞ്ഞ വയറുകൾ ഉപയോഗിക്കുന്നത് വഴി അത് കൂടുതൽ പിന്നെ കറണ്ട് വലിക്കാനും അതുവഴി വോൾട്ടേജ് വളരെ നല്ല രീതിയിൽ കുറയാനും അത് കാരണമാവുന്നു. 2, അത് നിങ്ങളുടെ വൈദ്യുതി ബില്ല് കൂടാനും കാരണമാവുന്നു. അപ്പോൾ ആ മേഖലകളിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് എന്തോ അത് നിങ്ങളുടെ വോൾട്ടേജിലും നിങ്ങളുടെ വൈദ്യുതി ബില്ലിലും പിന്നെ കാണാവുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം.
1: തീർച്ചയായും നമ്മൾ വൈദ്യുതി ബില്ല് കുറക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമായിരിക്കരുത് യഥാർത്ഥത്തിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും KCB പോലെയുള്ള സംവിധാനങ്ങളൊക്കെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം ആവർത്തിച്ചു കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള മറ്റൊരു ലക്ഷ്യം യഥാർത്ഥത്തിൽ അമൂല്യമാണ് വൈദ്യുതി എന്ന് നമ്മൾ പറയുന്ന യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണല്ലോ. ഉപയോഗം കഴിഞ്ഞാൽ ഒരിക്കലും അത് റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്ത ഒരു അമൂല്യ വസ്തു എന്ന നിലക്ക് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കുറക്കുക എന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു നീതി കൂടിയാണ്. വരും തലമുറക്ക് അത് മാറ്റിവെക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് നമ്മൾ വൈദ്യുതിയുടെ ഉപയോഗം കുറക്കുക എന്നുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങളാണ് സുഹൃത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായത്.
2: മാഷല്ലാ, വൈദ്യുതി ഉപയോഗം സുരക്ഷിതമാക്കാം എന്ന വിഷയത്തിൻ്റെ ഭാഗം രണ്ടാണ് നമ്മൾ കേട്ടത്. കൗസർ ഫാറൂഖും കൂടെ പീസ് റേഡിയോ പ്രതിനിധി വിജം യൂത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ബഷീർ VP ആണ് നമ്മൾ ഇതുവരെ ചേർന്നത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്, നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. ബഹുമാനനായ പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം, അതോടൊപ്പം തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സൊലാഹി എന്നിവരാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്. പ്രണയപ്പക, കാരണങ്ങളും പരിഹാരവും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, സ്നേഹക്കൂടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവർകളോടൊപ്പം മറ്റൊരു എപ്പിസോഡിൽ കൂടി നമുക്കെല്ലാവർക്കും പങ്കെടുക്കാനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഓരോ ദിവസത്തെയും വാർത്താ പ്രഭാതങ്ങളിൽ നാം കേൾക്കുന്നത് ഞെട്ടുന്ന നിരവധി കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ ചർച്ച ചെയ്തത് അത്തരം ചില വിഷയങ്ങളായിരുന്നു. വീണ്ടും ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ചയിലെ ഇൻട്രോയിൽ നമ്മൾ ഓർമ്മിപ്പിച്ചതുപോലെ, നമ്മളെ ഞെട്ടിക്കുന്ന മറ്റു ചില വാർത്തകൾക്ക് നാം സാക്ഷിയാകേണ്ടി വന്നിരിക്കുകയാണ്. ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അനുരാഗത്തിലാവുകയും അസ്ഥിയെ ബാധിച്ച പ്രണയത്തിലാവുകയും പിന്നീട് ഒരാൾ വഴിപിരിയുകയും ചെയ്തപ്പോൾ അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ ആ കുട്ടിയെ കഴുത്തറുത്തു കൊന്ന, ഒരു കോഴിയെ കഴുത്തറുക്കും പോലെ അത്ര ലാഘവത്തോടെ കഴുത്തറുത്തു കൊന്ന് ശാന്തനായി തൻ്റെ ജോലിസ്ഥലത്ത് പോയി ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് നാം ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. അനുബന്ധമായി കുറേയധികം വാർത്തകൾ കൊലകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിങ്ങാണിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹക്കൂട് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് പ്രണയങ്ങൾ, ഇത്തരം അവിഹിതങ്ങൾ ഇതുപോലത്തെ അന്ത്യങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ കാരണങ്ങളും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന കുടുംബ സംവിധാനത്തിൻ്റെ സാധ്യതകളുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഹരിസ് മൗലവി, ഇത് ചർച്ച ചെയ്യുന്നുണ്ട് മീഡിയകളൊക്കെ, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മർമ്മങ്ങളിലേക്ക് പലപ്പോഴും ചർച്ച എത്തുന്നില്ല. ഇതിലൊരു പ്രധാന കാരണമായി തോന്നുന്നത് പുതിയ കാലത്ത് സ്വതന്ത്രവാദത്തിൻ്റെ ആളുകൾ, അവർ കുട്ടികൾക്ക് കൊടുത്തൊരു ഫ്രെയിം ഉണ്ടല്ലോ, അത് എത്രത്തോളം ഇതിനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്തയിലേക്ക്, ഇത്തരം വഴികളിലേക്ക് പുതിയ തലമുറ പോകാൻ എത്രത്തോളം കാരണമായിട്ടുണ്ട്.
4: അത് അതന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായൊരു സംഗതി. അടുത്ത കാലത്ത് നമ്മുടെ പൊതുവേ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ചിട്ട് ഏത് മതസ്ഥരാണെങ്കിലും ചില ധാർമ്മികമായ മൂല്യങ്ങളിലൂടെയാണ് അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ സമൂഹത്തെ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരും കൂടെ പ്രതികരിച്ച് മീഡിയകൾ അത് ഏറ്റെടുത്ത് പരിഹരിച്ച് മുന്നോട്ട് പോയിരുന്നു. പക്ഷെ അതിനിടക്കാണ് നമ്മൾ കേൾക്കുന്നത് എന്താ വെച്ചാൽ ആളുകൾക്ക് എന്താണ് എന്തിനും സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടണം, മതങ്ങളോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല. ഒരു വ്യക്തിൻ്റെ സ്വാതന്ത്ര്യം, മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ള എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം, ഞാൻ തീരുമാനിച്ചോളും. സത്യത്തിൽ ഇതിന് ഭയങ്കര പ്രൊമോഷനാണ് എന്ത് ചെയ്തത് ലഭിച്ചത്. ശരിക്കും എനിക്കൊരു കുട്ടികളൊക്കെ എന്ത് ചെയ്തു, സംഘടനാ തലങ്ങളിൽ തന്നെ ഏറ്റെടുത്തിട്ട് ക്യാമ്പസുകളിൽ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ വരുന്നൊരവസ്ഥ. പക്ഷെ എന്താ അറിയോ, സത്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അത് വളരെ അപകടകരമായ ഒരു പോക്കാണെന്നുള്ളതിൻ്റെ ആ പ്രത്യാഘാതം യഥാർത്ഥത്തിൽ ഇത്ര പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വന്നിട്ടുണ്ട്.
3: തീർച്ചയായും,
4: കാരണം നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ തിരക്കഥ പോലും വെല്ലുന്ന സംഗതിക്കാണ് എന്ത് ചെയ്യണത് ആളുകൾ. ശരിക്കും നമ്മൾ യാഥാർത്ഥ്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പം നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന ഇപ്പം ഈ പറഞ്ഞ ഈ പ്രേമ നൈരാശ്യത്തിലുണ്ടായ ഈ കൊലപാതകവും അതേപോലെ തന്നെ നരബലിയും ഒക്കെ, നമുക്കും അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബുദ്ധികളിൽ നമ്മുടെ മനസ്സുകളിൽ ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്തതാണ് സംഭവിച്ചത്. അപ്പോൾ ആസ്വദിക്കാം, എനിക്ക് ആസ്വദിക്കാം, അതിനെനിക്കൊന്നും തടസ്സമല്ല എന്നൊരനുവാദം സമൂഹത്തിന് കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വളരെ വലിയൊരു ചിന്ത ശരിക്കും നമ്മുടെ രക്ഷിതാക്കളിൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം എല്ലാവരും ചോദിക്കുന്നതാണ്, രണ്ട് പേര് ഇഷ്ടപ്പെട്ടു, പ്രണയിച്ചു, എന്തപ്പോൾ അതിന് പ്രശ്നം? അതിലൊക്കെ ഇപ്പോൾ ഇത്ര ഒരു തടസ്സം നിൽക്കേണ്ടുള്ളൂ. അവർക്ക് അവിടെ രക്ഷിതാക്കൾക്കൊക്കെ യോജിക്കാൻ പറ്റുകയാണെങ്കിൽ അവർ വിവാഹിതരായിക്കോട്ടെ, അല്ലെങ്കിൽ പിരിഞ്ഞോട്ടെ. ഇതിൻ്റെ അപകടം എന്താ അറിയൂ? ഈ പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് ഒരു വിവാഹമായി പരിണമിക്കണം, അതല്ലെങ്കിൽ അത് വേർപിരിയണം. ഇത് രണ്ടിലൊന്നും സംഭവിക്കുന്ന ഉറപ്പാണല്ലോ. ഇത് രണ്ടല്ലാത്ത വേറൊരു ഭാവി ഇല്ലല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് പ്രണയമെങ്ങാനും അവസാനിക്കുക എന്നത് എപ്പോഴാ സംഭവിക്കുക? രണ്ടിലൊരാൾ പിൻവാങ്ങുമ്പോഴാണല്ലോ സംഭവിക്കുക. അപ്പൊ അത് പിൻവാങ്ങുന്നത് മിക്കവാറും പെൺകുട്ടികളായിരിക്കും. അതിൻ്റെ കാരണം, എൻ്റെ ജീവിതം സുരക്ഷിതമല്ല എന്ന് ഇവർ രണ്ടുപേരും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവൾക്ക് ഇവനെ മനസ്സിലാവും. അവ മനസ്സിലാവും ഇവൻ്റെ കൂടെ എന്തായിരുന്നാലും ഒരു ലൈഫ് എനിക്ക് സേഫ് അല്ല എന്ന് മനസ്സിലാവും. അത് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും? ഇവൾ ക്രമേണ പിൻവാങ്ങും. അത് ചിലപ്പോൾ ഒരു പാരൻസ് അവളെ ബോധവൽക്കരിച്ച സ്വന്തം അനുഭവങ്ങളാകാം. ചിലപ്പോൾ അവൾ ലഹരി കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ പല ചാറ്റിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ വീഡിയോസ് കാണും. അത് ഒരു വ്യക്തിയുമായി അടുത്തിട പഴകുമ്പോൾ ചിലത് കാണും. അപ്പം ഇവരെന്ത് തീരുമാനിക്കും? എൻ്റെ ജീവിതം ഇയാളെ കയ്യിൽ സേഫ് അല്ല. അത് തീരുമാനിക്കുന്നതോടുകൂടെ എന്താ അറിയോ, ഇവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും, അങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്ന ആള്, സ്നേഹത്തിൻ്റെ വലിയ ലോക ഉദാഹരണമായിട്ട് പറയുന്ന ആള് എന്താ ചെയ്യാറോ, പിന്നെ അവരുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും
5: മാറും.
4: അപ്പം നമ്മുടെ കുട്ടികളെ ഒരാൾ പ്രേമിച്ചാൽ ആ പ്രേമം ഒരു പ്രേമനൈരാശ്യത്തിൻ്റെ കൊലപാതകത്തിലേക്ക് എത്തും. അതിൻ്റെ ഒരു ചാൻസ് എന്തുകൊണ്ട് രക്ഷിതാക്കൾ കാണണില്ലേ? അവിടെ എല്ലാ പ്രേമങ്ങൾക്കും വിരാമമാകും. ഇനി എന്താണ് ഇപ്പോൾ നമ്മളെ പ്രതീക്ഷ? ഏതെങ്കിലും ഒരു പ്രേമം അതെന്ത് ചെയ്യും, ഒരു യാദൃച്ഛികമായി അതെന്ത് ചെയ്യാം, ഒരു വിവാഹത്തിലേക്ക് എത്തുക എന്നുള്ളതല്ലേ അടുത്തത്? വിവാഹത്തിലേക്ക് എത്താൻ എന്താണ് അവസ്ഥ? ഈ തിരിച്ചറി വിവാഹം കഴിഞ്ഞാണ്ടാവും. ഞമ്മള് പ്രേമത്തിൽ തിരിച്ചറിവാണല്ലോ പെൺകുട്ടി, ആണിന് പ്രശ്നമല്ല. അതുകൊണ്ട് പെൺകുട്ടിക്കുള്ള സുരക്ഷിതത്വം പ്രശ്നമാണ് എന്നോട് പിൻവാങ്ങണത്. ആണുങ്ങൾ പിൻവാങ്ങിയിട്ട് ഒരു ആണിനെ കുത്തിക്കൊന്ന കഥ നമ്മൾ ഈ ചരിത്രങ്ങളൊന്നും വായിച്ചില്ല. പ്രേമ നൈരാശ്യം അവിടെ ഉണ്ടാവണല്ലേ. ഇപ്പൊ പെണ്ണ പിൻവാങ്ങ, ഇത് വിവാഹം കഴിഞ്ഞിട്ട് തിരിച്ചറിയാണെങ്കിലോ എന്താ ചെയ്യുക? അപ്പോൾ വിവാഹം കഴിഞ്ഞാലും ഈ വ്യക്തികളെ കുറിച്ച് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും? ഇത് ഈ മനസ്സിലാവാതെ പോകണമെന്ന് വെച്ചാൽ പ്രേമം ഒരു വിശ്വാസ്യത സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രേമിക്കുന്നവന്റെ ബൈക്കിൽ കയറാനും അവരുടെ ടൂർ പോകാനും അവരുടെ പാതിരക്ക് വയനാട് ചുരം കയറാനൊക്കെ തയ്യാറാണ് ആ വിശ്വാസം. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും അവന്റെ പല കാര്യങ്ങളും ഇവൾക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ ഇത് പുറത്തു വരും. പുറത്തു വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് വലിയ സന്ദേശമാണ് നൽകുന്നത്. എൻ്റെ മകളൊരു പ്രേമത്തിൽപ്പെട്ട് ആ പ്രേമം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് വരുമ്പോൾ അവളുടെ ജീവൻ ഏറ്റവും, അത് ഈ കൊലപാതകങ്ങളൊക്കെ എന്നാൽ അതിദാരുണമാണ്. അത് നമ്മൾ മനസ്സിലാക്കും. ട്രെയിനിൻ്റെ മുന്നൊക്കെ തള്ളിയിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് കണ്ടത്. ഇപ്പത് കാണുന്നത് എന്താണ്, ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്?
5: ആസിഡ് ഒഴിക്കുക മുഖത്ത്.
4: അതായത് ഭീകരമായ കൊലപാതകങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴും ഈ ചർച്ചകളിലൊന്നും ഇപ്പൊ നമ്മൾ സ്നേഹക്കൂട് ചർച്ച ചെയ്യുന്ന പോലെ ഈ പ്രേമം എന്നുള്ളത് ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ പ്രേമത്തിന് ഇങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടെന്നോ ചർച്ചയിൽ വരുന്നില്ല.
5: ചർച്ച ധൈര്യമല്ല.
4: ധൈര്യമില്ല. കാരണം എന്താന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോ ഒരു അടുത്തൊരു കുറച്ചുകൂടി ഒരു സാവകാശം കൊടുത്താൽ അധിക വിവാഹങ്ങളും എന്തായിരിക്കും? പ്രേമവിവാഹങ്ങളായിരിക്കും. അപ്പൊ അവരൊക്കെ ഈ പ്രേമത്തെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുക. ഇപ്പൊ കോളേജുകളിലും ക്യാമ്പസുകളിലും ഒക്കെ എന്താണ്, കുട്ടികളുടെ പ്രേമത്തെ അനുകൂലിക്കുന്ന ആളുകളെ പരിശോധിച്ചാൽ അവിടെയൊക്കെ വിവാഹങ്ങൾ പ്രേമവിവാഹങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും അവരടുത്ത തലമുറയെ അതിനുവേണ്ടി പ്രേരിപ്പിക്കും. അപ്പോൾ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
5: ചുരുക്കത്തിൽ സ്വതന്ത്രവാദത്തിന്റെ ഒരു ഉപോൽപന്നമായി ഇത് വരുന്നു.
4: തീർച്ചയായും
5: സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ, പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോ ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ സ്റ്റുഡൻസ് ഓർഗനൈസേഷനുകൾ, ഞങ്ങളെ തുറച്ചു നോക്കരുത്, ഇത് ഞങ്ങളുടെ ശരീരമാണ്, ഞങ്ങളുടെ ചോയ്സാണ് പോലെയുള്ള വാക്കുകൾ എഴുതി വെച്ച് ഒരു തിയറി ഉണ്ടാക്കി കുട്ടികൾ ഈ പ്രായത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് തണലൊരുക്കി അവരെ ഈ ചതികളിലേക്ക് കൊണ്ടുപോയി തന്നെ നമ്മൾ പറയണം.
4: തീർച്ചയായും. പിന്നെ ഈ ആസ്വാദനങ്ങളിൽ പെട്ടെന്ന് തലമുറ ആകർഷിക്കുമല്ലോ. ആസ്വദിക്കാനുള്ള ഒരു കാര്യം. ഈ ആസ്വാദനങ്ങൾക്കൊക്കെയുള്ള അപകടം എന്താ വെച്ചാൽ ആസ്വാദനങ്ങളിൽ സേഫ്റ്റി ശ്രദ്ധിക്കൂല. കാരണം സേഫ്റ്റി നമ്മുടെ സുരക്ഷ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കൊരു ആസ്വാദനം സാധ്യമല്ല. ഇങ്ങനത്തെ ആസ്വാദനങ്ങൾ ഇപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് കേട്ടല്ലോ ഡോക്ടർ, നാല് പേര് കൂടിയിട്ട് വാഹനം ഓടിക്കാൻ ഏത് ഫേസ്ബുക്കിലായി വിട്ടിട്ട് പാട്ട്, ഈ ടൂറിനൊക്കെ പോണ പാട്ടുണ്ടല്ലോ, ബസ് പോലും ഇങ്ങനെ തരിച്ചു പോണ ആ പാട്ടിട്ട് ഇവര് BMW കാർ ഡ്രൈവ് ചെയ്യാണ്. അപ്പം ആ ലൈവിൽ പറയണത് എന്താ അറിയോ, അടുത്ത പാട്ട് നമ്മൾ ഇടുമ്പോൾ എന്തു ചെയ്യും, നമ്മുടെ വണ്ടി 300 300 കിലോമീറ്റർ. നമ്മളിവിടെ മാക്സിമം 80 പോകാൻ നമുക്ക് കഴിയില്ല, ആ വണ്ടിയാണ് 300. എന്താ സംഭവിച്ചത്, ആണ്ട് പോയി ഇടിച്ച് 4
5: സ്പോട്ടിൽ,
4: ഒന്ന് ഡോക്ടറാണ് ഒന്ന് എഞ്ചിനീയർ, 4 അങ്ങേരത്തെ ഹൈ എഡ്യൂക്കേറ്റഡാണ്. ആരോടും കാര്യമില്ല, മദ്യപിക്കുന്നവൻ മദ്യത്തിലും ആസ്വാദനം കാണുന്നു, പക്ഷേ അവൻ്റെ സേഫ്റ്റി മറക്കുന്നു. എന്തിലും എന്താണ്, ഈ ആസ്വാദനങ്ങളുടെ വാതിലുകൾ തുറക്കുമ്പോൾ നമ്മുടെ സമൂഹങ്ങളും വ്യക്തികളും സുരക്ഷ തകരുന്നു. ആ സുരക്ഷയാണ് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷ. അതാണ് പ്രേമം തകർത്തത്. ഏയ്, നമ്മുടെ നാടിലെ ജീവന്റെ സുരക്ഷ, അതാണ് ലഹരി തകർത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ തിരിച്ചറിഞ്ഞ് ഇതൊക്കെ പറഞ്ഞവർ തന്നെ മടി കൂടാതെ തിരിച്ചു പറയണം. മീഡിയകൾ എന്ത് ചെയ്യണം, അത് പറയാൻ സമയം കാണണം. ഏതെങ്കിലും സംഭവങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രതിയെ കണ്ടെത്തി ആ പ്രതിയുടെ കൂടെ നടക്കുന്നതിന് പകരം ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ, നാളെ ഈ സംഭവം കേട്ട ഒരു രക്ഷിതാവ് എന്താ മോളോട് പറയാ, മോളെ ക്യാമ്പ് പഠിക്കാനൊക്കെ പോയിക്കോ, ഒറ്റ പയ്യന്മാരെ അവസ്ഥ നമുക്കറിയില്ല, ഒരാളെ കൂടിയും കൂടി പോകരുത് എന്നല്ലേ, അതല്ലേ ഇതിത്തെ മെസ്സേജ്. ആ മെസ്സേജ് എന്താണ് പറയാത്തത്? ഇപ്പൊ നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ ഈ സംഭവം പത്രത്തിൽ വായിച്ചാൽ മോളെ വിളിച്ചെന്താ പറയാ, ഏ നമ്മള് ഇതാണ് ഇതിന്റെ പരിണിതി, ക്ലാസ്സിൽ പഠിക്കുന്ന 17 നീ 17 ഒരുത്തനെ പ്രേമിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല, പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നീ അവനോട് പറയുന്ന ദിവസം ഒരു പക്ഷേ നിന്റെ ജീവിതത്തിന്റെ അവസാനം, അതുകൊണ്ട് ഈ പരിപാടിക്ക് പോണ്ട എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്. അതിവിടെ മുഴങ്ങി കേൾക്കണില്ലല്ലോ നമ്മൾ.
5: ഇതിന്റെ അനുബന്ധമായി വരേണ്ട മറ്റൊരു തിയറിയാണ്, അപ്പൊ ആസ്വാദനം എന്ന് പറയുന്നത് പൊതുവെ അതിലേക്ക് എത്തുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കണം എന്നാണ് പുതിയ തലമുറക്ക് കൊടുത്ത മറ്റൊരു മെസ്സേജ്. ആകെ ഒന്നേ ഉള്ളൂ, ഇത് എവിടേക്ക് കാത്തു നിൽക്കാനാണ്, ഇതിനൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ എന്തായാലും തീരും, പിന്നെ ജീവിതമല്ല. ഇതും സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ നമ്മളെ പുതിയ തലമുറയുടെ മസ്തിഷ്കത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതിന്നാണ് പലപ്പോഴും നിങ്ങൾ പറയുന്ന പോലത്തെ ഈ വാഹനം കൊണ്ടുള്ള ക്രൈസുകളും ഒക്കെ പലപ്പോഴും വരുന്നത്. ആ ഒരു ഭാഗം കൂടി നമ്മൾ ഈ ചർച്ചയിൽ അഡ്രസ് ചെയ്യേണ്ടതല്ലേ?
4: തീർച്ചയായും. അപ്പോ പിന്നെ നമ്മളിപ്പോ എന്താ വെച്ചാൽ എന്തൊരു സംഗതി പറയുമ്പോഴും അതിനെന്ത് ചെയ്യാണ് ഒരു അതിൻ്റെ ഒരു ഗുണത്തെ കുറിച്ച് അതിന് അത് ചെയ്യാനുള്ള ഒരു ആശയപരമായ ഒരു ധൈര്യം കൊടുക്കാതെ ഒരാളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ലഹരി കൊടുക്കുമ്പോൾ എന്താ സുഹൃത്തിനോട് പറയണത്, ഇത് കഴിച്ചു നോക്ക്, നീ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു മാനസിക സുഖം നിനക്ക് കിട്ടും, ഒരു ടെൻഷനും നമ്മൾ അറിയില്ല എന്ന് പറയുമ്പോൾ കഴിക്കണം. അതേപോലെ പുതിയ യുവതലമുറക്ക് കൊടുക്കുന്ന ആ ആസ്വാദനത്തിലുള്ള തിന്മയുടെ ഒരു അടിത്തറയാണെന്ത്, ജീവിതം ഒന്നേ ഉള്ളൂ അടിച്ചു പൊളിക്കുക. സത്യത്തിൽ അതിനെ നമ്മളൊന്ന് ബുദ്ധിപരമായിട്ട് വിശകലനം ചെയ്ത് നോക്കിയാൽ എന്താ നമുക്ക് ഉത്തരം കിട്ടുക, ഏ ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഈ പാട്ട് വിട്ടിട്ട് 300 പോയിട്ടാണ്ട് ഇടിച്ചിട്ട് പെട്ടെന്ന് തരച്ചോളം തകർന്ന എന്ത് ചെയ്യാണ്, ആ 70 ജീവിതം എന്ത് ചെയ്യാണ്, 7 കൊണ്ട് അവസാനിക്കും. അതല്ലേ അതിന്റെ അവസ്ഥ, ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ഇവരോട് പറയണതുകൊണ്ട് ഇപ്പൊ തന്നെ തീർത്തോന്ന്, വൈകുന്നേരം ആകുമ്പോ തന്നെ തീർത്തോന്നാണ് അതിന്റെ മെസ്സേജ്. അതിലെന്ത് ബുദ്ധിയുള്ളത്, ഏ നമ്മൾ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ ഒരു ജീവിതത്തെ ഏറ്റവും സുരക്ഷിതമായി എൻജോയ് ചെയ്യാനാണ് എന്ത് നമുക്ക് മത നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ നിയമങ്ങളുടെ പിന്നിലുള്ള ലക്ഷ്യം അതാണ്, എന്ത് ചെയ്യാം, സുരക്ഷിതമായി ജീവിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഉണ്ട് ഇവിടെ, അതിന് നമ്മൾ ഉണ്ടാവണ്ടേ, ആ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് നോ പറഞ്ഞിട്ടുണ്ടോ ആ സംഗതികളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴേ നമ്മുടെ ജീവിതം സേഫ് ആവൂ, അപ്പോഴേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇതൊക്കെ മരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് സഹിക്കാം. ഈ ബൈക്കിൽ നിന്നൊക്കെ വീണ എത്ര എത്ര പയ്യന്മാരാണ് സ്പൈനൽ കോഡ് മുറിഞ്ഞ് വീൽ ചെയറിലായി ഈ കോമയിലായി എങ്ങനെയൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഈ ആശയത്തിൽ പോയതാണല്ലോ. ഏ ജീവിതം ഒന്നല്ലേ ഉള്ളു അടിച്ചു. ആ ജീവിതത്തിന്റെ കഥപ്പ് എന്താണ്? മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ എന്താന്ന് വിചാരിച്ചാൽ, ഇത് ശരി, ഇപ്പോൾ ഈ ആസ്വാദനങ്ങൾ എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതെന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ദാമ്പത്യം, ഭാര്യ ഭർത്താവ്, അതിലൊരു ആസ്വാദനമില്ലേ? ഏയ് നമ്മൾ യാത്ര പോകുന്നു, നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു, പിന്നെ നമുക്ക് ആ മക്കളുണ്ടാവുന്നു, ആ മക്കളെ നമ്മൾ നല്ലൊക്കെ വളർത്തുന്നു, നമ്മൾ നല്ലൊരു വിദ്യാഭ്യാസം നേടി നല്ലൊരു പോസ്റ്റിലിരിക്കുന്നു, നമുക്ക് നല്ല വരുമാനം കിട്ടുന്നു, നാം നല്ല വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, നമ്മൾ ഏറ്റവും ഡീസൻറ്റ് ഡ്രസ്സ് ധരിക്കുന്നു, ആളുകൾ നമ്മളെ ആദരിക്കുന്നു, ഇതിലൊന്നും ഒരു ആസ്വാദനമില്ല. ഞാൻ ആസ്വാദനങ്ങൾ എന്ന് പറയുന്നതിന് പൈശാചികമായ മനുഷ്യൻ്റെ ജീവൻ നശിപ്പിക്കുന്ന, സമൂഹത്തിൻ്റെ ഭദ്രത തകർക്കുന്ന, നാട് മുഴുവനും കുട്ടിച്ചോറാകുന്ന കാര്യങ്ങളെയാണ് ആസ്വാദനം എന്ന് പറയുന്നത്. വേറെയൊക്കെ ആസ്വാദനങ്ങളില്ലേ? നമ്മളീ പറയുന്ന സംഗതികളൊക്കെ ആസ്വാദനങ്ങളില്ല. അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, മനുഷ്യൻ്റെ ജീവൻ അനുകൂലവും അവൻ്റെ സമാധാനവും സന്തോഷമൊക്കെ നിലനിർത്തുന്ന ഒരു സുരക്ഷിതമായിട്ടുള്ള ആസ്വാദനങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ചാണ് നമ്മൾ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്.
5: ഈ തിയറികളെ പൊതുവെ വിജയിക്കുന്നതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഇത് എൻ്റെ ശരീരമാണ്, എൻ്റെ ചോയ്സാണ്, നിങ്ങൾ തുറച്ചു നോക്കണ്ട, എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ഓരോരുത്തർക്കും അവരുടെ തോന്നൽ പോലെ ചെയ്യാം. അതേപോലെ തന്നെ രണ്ടാമത്തൊന്ന്, ഇത് ആകെ കുറച്ച് സമയമുള്ളൂ, ഇത് വെറുതെ ഇങ്ങനെ മൂലക്കിരുന്നാൽ ശരിയാവില്ല എന്ന ഈ തിയറികൾ പൊതുവെ വിജയിക്കുന്നതിൻ്റെ പിന്നിൽ ഒന്ന് ഇവരുടെ പ്രായമാണ്. ആ പ്രായത്തിലെ അവരുടെ ലൈംഗിക ആവശ്യങ്ങൾ, ഒരു എതിർ സെക്സിനോടുള്ള താല്പര്യം. രണ്ടാമത്തൊരു സംഗതി എന്ന് പറയുന്നത്, പ്രണയത്തിൽ ഒരു സേഫ്റ്റി ഉണ്ട്, ഒരു എന്താ പറയാ, പിന്നെ അറേഞ്ച്ഡ് മാരേജ് പോലെയല്ല,
4: പിടിക്കേണ്ടതില്ല.
5: ഇതൊരു കുട്ടികൾ ഭയങ്കര ഒരു പോയിന്റായി മനസ്സിൽ കൊണ്ടെടുക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെയാണത് ഒന്ന് വ്യക്തത വരുത്തേണ്ടത്?
4: അതായത് ഈ പ്രേമത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, പ്രേമം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുവോ അത് മാക്സിമത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മൾ ചെറിയൊരു പരിചയം ഉണ്ടാവും, പക്ഷെ ആ പരിചയങ്ങളിൽ നിന്ന് എപ്പോഴാണോ അത് ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു ആൺ പെൺ ബന്ധങ്ങളിലേക്ക് എപ്പോഴാണോ അത് വഴി മാറുന്നത്, എന്ന് പറഞ്ഞാൽ അനൗപചാരികമായ ഒരു വിവാഹം നടക്കുന്നത് എപ്പോഴാണോ, അതോടുകൂടെ അവിടെ ഹൃദയങ്ങൾ അടുത്തു. ഈ ഹൃദയങ്ങൾ അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒന്നിച്ചു ചേരാനുള്ള ആഗ്രഹത്തിന് മുന്നിൽ അവർക്ക് ജീവൻ പോലും പ്രശ്നമല്ല, ജീവൻ പോലും പ്രശ്നമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ ഇതിലേക്ക് കടന്നതിനു ശേഷം പിന്നെ പിൻവാങ്ങുക എന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആളുകളെയും ഏത് തരത്തിലുള്ള അവസ്ഥകളിലും ഇവരെന്ത് ചെയ്യും? ഇവരെ കൂടെ നിൽക്കും. അവസാനം ജീവൻ അപകടപ്പെടുമ്പോൾ, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുക, ഈ തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുക. അതാണ് ഇപ്പോൾ ഇതിൽ സംഭവിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു അഫെയർ മാരേജ് ആകുമ്പോൾ രണ്ട് മൂന്നാല് കൊല്ലമൊക്കെ ഒപ്പം നടന്ന് എന്ത് ചെയ്യുക, നമ്മൾ ജീവിക്കണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ് വിവാഹത്തിലേക്ക് പോണത്. മറ്റത് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലോ ഇന്ന് കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അപ്പം തന്നെ ഒന്നാവും. അപ്പോൾ ഇതിലേറെ സുരക്ഷിതത്വം ആദ്യം പരിചയപ്പെട്ടാലേന്ന്. അപ്പോൾ അത് പറയാനാണ് ഞാൻ നേരത്തെ കാര്യം ഇതിലേക്ക് ചേർത്ത് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മളിതിൻ്റെ മാക്സിമത്തിൽ പ്രേമം തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിചയപ്പെടുക എന്നുള്ളൊന്നും നടക്കണില്ല. അവിടെ പരിചയപ്പെടൽ ഉണ്ടാവണില്ല. അത് എന്താളാണെങ്കിലും എന്ത് ചെയ്യും, അയാളെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കും. അപ്പോൾ ഇവർ പറയുമ്പോൾ നമ്മളെന്താ തോന്നുക, അങ്ങനെ ഫോണിൽ ഇടയ്ക്ക് ഒരു പരിചയം വന്ന് അങ്ങനെ ഏതെങ്കിലും പ്രേമം അവസാനിച്ചിട്ടുണ്ടോ? ഏത് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്കിത് ഭാവിയിൽ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയ ഒരു ഭാര്യയാക്കാനോ ഭർത്താവാക്കാനോ പറ്റൂലാന്ന് തോന്നിയിട്ട് പ്രേമം അവസാനിപ്പിക്കുന്നുണ്ടോ? പ്രേമം എന്ത് ചെയ്യാണ്, സ്വാഭാവികമായി വിവാഹത്തിന് നിർബന്ധമാവുകയാണ്. അപ്പോൾ അറേഞ്ച്ഡ് മാരേജിൽ നമ്മൾ വിവാഹമൊക്കെ അന്വേഷിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്, ഒന്ന് അവൻ എന്തോ ഒരു കഞ്ചാവൊക്കെ ഉള്ളൊരു പയ്യനാൻ തോന്നുന്നുണ്ട്, ഒരു വിവരം കിട്ടി, ഏ എന്നാ എനിക്ക് വേണ്ടാറ്. അല്ല, ഞാൻ അവൻ്റെ വിദ്യാഭ്യാസം ചോദിച്ചു നോക്കുമ്പോൾ അവന് ഡിഗ്രി ഒന്നും ഇല്ല എന്നല്ല പറയണത്, എന്നാ വേണ്ട എനിക്ക്, അല്ലെങ്കിൽ എന്നെക്കാളും എന്തുണ്ട് അയാൾക്ക് 15 വയസ്സ് അധികമാണ്, വേ എന്നാ എനിക്ക് വേണ്ട, അവിടെയൊക്കെ പെണ്ണുങ്ങൾ വേണ്ട വേണ്ട. എന്നാൽ പ്രേമത്തിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്യൂല, അവനെ എനിക്ക് വേണ്ടാന്ന് പറയില്ല.
5: കഞ്ചാവാണ്, അത് മാറിക്കോളും.
4: അതെ അതെ, അതാ പറയുള്ളു, എന്ത് പറഞ്ഞാലും അത് ശരിയാവുന്ന, അവന് ജീവിക്കാൻ നിവർത്തില്ലാത്ത ഒരാളാണ്, അവനൊരു പണിക്കും പോകാത്ത ആളാണ് എന്നൊക്കെ, അതൊക്കെ ഞാൻ മാറ്റുന്ന പറയും. അപ്പം അതിനർത്ഥം എന്താ വെച്ചാൽ, ഒരു അറേഞ്ച്ഡ് മാരേജിൽ നമുക്ക് അന്വേഷിച്ച് നമുക്ക് വളരെ കൃത്യത വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളെ പറ്റുമെങ്കിൽ സ്വീകരിക്കാം, പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അതുകൊണ്ട് എത്രയോ വിവാഹങ്ങൾ അന്വേഷിച്ചു മുടങ്ങുന്നു, എട്ടോ പത്തോ വിവാഹങ്ങൾ, എന്നാൽ പ്രേമം ഒറ്റൊന്നുള്ളു. ഒരു പ്രേമം തുടങ്ങുന്നു, അത് വിവാഹത്തിൽ അവസാനം. അറേഞ്ച്ഡ് മാരേജിലോ അനേകം അന്വേഷണങ്ങളിൽ ഒന്ന് മാത്രമേ വിവാഹം ആകണുള്ളൂ.
5: അതോടൊപ്പം ശരിക്ക് അരിസ്വാലി പറഞ്ഞ ആദ്യത്തെ പോയിന്റ് അതൊരു പ്രസക്തമാണ്. അതായത് ഇവർ തമ്മിൽ പുരുഷനും പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു പ്രകൃതിപരമായ പ്രക്രിയകളിലേക്ക് കടക്കുന്നതോടുകൂടെ രണ്ടാളുടെയും ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ പരിചയപ്പെടാൻ മറക്കണുണ്ട്. മറക്കണുണ്ട് എന്ന് മാത്രമല്ല ഒളിക്കണുണ്ട്. ഇപ്പോ എക്സ് എന്ന് പറഞ്ഞ ആള് വൈ എന്ന് പറഞ്ഞ ആളുമായിട്ട് പ്രണയത്തിലാവുമ്പോ ഈ തേനെ പാലെ ചക്കരയെന്നാ വിളിക്കുക. പിന്നെ ഈ കല്യാണത്തേക്ക് കടക്കുമ്പോ പിന്നെ തേനൊരു കുപ്പി, പാല് രണ്ടു കുപ്പി, ശർക്കര 4 കിലോ എന്നുള്ളടത്തേക്കാണ്
4: എത്തുക.
5: അപ്പം യഥാർത്ഥ വ്യക്തിത്വം ഒളിച്ചു വെക്കുക എന്നുള്ളൊരു സംഭവം നടക്കണില്ലേ?
4: അതെ, തീർച്ചയായും. ഇപ്പോ നമ്മള് സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, ഇപ്പോ ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നതും ഒരു ഫ്രണ്ട് എന്ന് പറയുന്നതും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളില്ലേ? ഇപ്പൊ പ്രേമം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? നേരെ മറിച്ച് വിവാഹം അതല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിന് പറ്റുന്ന ഒരാളെ നമുക്ക് ഭർത്താവാകാൻ പറ്റും എന്നുള്ള താരതമ്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതൊരിക്കലും ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാൽ, പലപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെയാണ് വിവാഹം എന്ന് കാമുകി കാമുകന്മാർ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് വിവാഹത്തിലേക്ക് പരിണമിക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ അവർക്ക് പ്രണയത്തിന്റെ ആസ്വാദനങ്ങളോ അനുഭവങ്ങളോ പെരുമാറ്റ രീതികളോ കാണാതെ വരുമ്പോൾ അവർ നിരാശരാകുന്നു, വിവാഹം വേർപിരിയുന്നു, അവർ തമ്മിൽ പ്രശ്നമാകുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രണയ വിവാഹങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ ജീവിതത്തിനും വിവാഹ ജീവിതത്തിനും ഏറ്റവും മാരകമായ പരിക്കുകൾ ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രണയ വിവാഹം. സംശയങ്ങൾ ജനിപ്പിക്കും, നമുക്ക് തികച്ചും എതിരായ ആളെ കല്യാണം കഴിക്കാൻ നിർബന്ധിതമാകുന്ന അവസ്ഥ വരും. അതേപോലെ നമ്മുടെ ആദർശങ്ങളെ ആശയങ്ങളെ നമ്മൾ നിരാകരിക്കേണ്ടി വരും. നമ്മൾക്ക് ഒരു നല്ല ഇണയെ തിരഞ്ഞെടുക്കുവാനുള്ള ചോയ്സ് നഷ്ടപ്പെട്ടു പോകും. ഈ ധാരാളക്കണക്കിന് പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് ഒരു സമയത്ത് 3-4 പെൺകുട്ടികൾ കാമുകിമാരായി ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിലൊന്ന് വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർ വിവാഹിതരായി ജീവിക്കുകയും ബാക്കി 3 വീണ്ടും അവരുടെ പ്രണയം തുടരുകയും ചെയ്യും. അങ്ങനെ എത്രയെത്ര ദുരന്തങ്ങൾ നമ്മൾ മുന്നിൽ കാണുന്നു. ഇതൊക്കെ എന്താ വെച്ചാൽ ന്യായീകരിക്കുക, അവനവനെ എത്തിപ്പെട്ട ഒരു ദുരന്തത്തിൽ മുന്നോട്ട് പോവാൻ വേണ്ടിയുള്ള ഒരു ദുർന്യായം പറയാന്ന് മാത്രം.
5: പിന്നെ ശരിക്ക് ഇപ്പൊ ഈ 18, 20, 22 വയസ്സിലുള്ള ഒരു കുട്ടി തനിക്കൊരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോ അവരുടെ കാഴ്ചപ്പാടില് അന്നത്തെ കാഴ്ചപ്പാടിന്റെ പരിമിതിയിലെ പ്രായത്തിന്റെ പരിമിതിയിലെ ഒരു അന്വേഷണം മാത്രമാണല്ലോ നടക്കുന്നത്. മറ്റേത് കുടുംബങ്ങളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഈയൊരു ആളുടെ ശരിയും തെറ്റും യോജിപ്പും വിയോജിപ്പും പരിശോധിക്കപ്പെടുന്നുണ്ടല്ലോ.
4: പിന്നെ വേറല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പ്രണയിക്കുന്ന ആളുകള് പുരുഷന്മാർ പലപ്പോഴും അവരെ കുറിച്ച് ഇവർക്ക് പിന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെക്കും. അവരുടെ വീടിന്റെ അവസ്ഥ, അവരുടെ വീട്ടിലുള്ള സാഹചര്യങ്ങള്, അവരുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം മറച്ചു വെക്കും.
5: പ്രായം,
4: എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാം ഇവർക്ക് എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും പറഞ്ഞ് അഡ്രസ് ഉണ്ടായിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്ന എത്രയോ പ്രേമങ്ങളുണ്ട്. അവസാനം ഇവരെന്ത് ചെയ്യും, ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുക. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഈ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയൂല. അപ്പൊ എന്താ വെച്ചാൽ, അറിയുന്നുണ്ട് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, ചില പെൺകുട്ടികളോട് നമ്മൾ അവന്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല,
5: പറയാൻ
4: കഴിയൂല. അപ്പൊ അത് എന്താണ്, ആ വിഷയങ്ങളിലേക്കൊന്നും അവർ പോകുന്നില്ല. ഇവനോടുള്ള ഫ്രണ്ട്ഷിപ്പിലുള്ള ആ ഒരു പിന്നെ ലഹരിയിൽ നിൽക്കുന്നു എന്നല്ലാതെ അവിടെ ഒന്നും അവനവന്റെ ബുദ്ധിയോ തന്റെ ഇടമോ ഒന്നും വർക്ക് ചെയ്യണ്ടല്ലോ.
5: ഇനി നമുക്ക് ഇതിന്റെ മറ്റൊരു കാരണത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരു സെലിബ്രിറ്റികൾ സിനിമ ഇതിലൊക്കെ ഇതാണ് അവിടെയൊക്കെ ഉള്ള ഒരു വിവാഹത്തിന്റെ മെത്തേഡ് ഇതാണ്. അപ്പൊ അതിനെ അനുകരിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾ ഇതിലേക്ക് പോകുന്നു.
4: അതെ അതെ അതെ. എന്താണെന്നറിയോ, ഇതിപ്പോ എന്താന്ന് വിചാരിച്ചാല് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബലി കൊടുക്കുന്നത്. ഈ സെലിബ്രിറ്റികൾക്കൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാലോ. എത്ര നല്ല ജീവിത സാഹചര്യങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളുള്ള ആളുകളാണ്. അവർക്ക് വിജയിക്കാത്തത് കുടുംബജീവിതം മാത്രമാണല്ലോ. എത്രമാത്രം വിവാഹമോചനങ്ങൾ, എന്തെല്ലാം ദുരന്തങ്ങൾ, അതിൽ ജനിക്കുന്ന മക്കളുടെ അനാഥത്വങ്ങൾ, സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്ന അവരെക്കുറിച്ചുള്ള ബാഡായിട്ടുള്ള മോശമായിട്ടുള്ള ഇമേജുകൾ എന്തൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഈ ലോകത്ത് നമുക്ക് ഏറ്റവും അനുഭവിക്കാനുള്ള ഒരു ആസ്വാദനത്തിന് ലോകമാണ് ദാമ്പത്യം. ആ ദാമ്പത്യത്തെയാണ് എന്ത് ചെയ്യണത്, അപ്പം ആ നശിച്ച തകർന്നു കിടക്കുന്ന ആ രൂപങ്ങളെ അനുകരിക്കുമ്പോൾ അവരിലൂടെ എന്ത് ചെയ്യണം, ഈ സമൂഹത്തിൽ വളരെ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരം കുടുംബജീവിതത്തിൻ്റെ നല്ലൊരവസ്ഥ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ് നമ്മൾ അതിൽ വായിക്കേണ്ട കാര്യം.
5: അപ്പം നമ്മൾ സ്വതന്ത്രവാദം, അതേപോലെ തന്നെ ആഘോഷിക്കാനുള്ള ത്വര, സെലിബ്രിറ്റികളുടെ സിനിമ ഫീൽഡിലുള്ള ആളുകളുടെ മോഡലുകൾ അനുകരിക്കൽ പോലത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി മറ്റൊന്ന്, പലപ്പോഴും ഈ ഒരു പ്രായത്തിലെത്തുമ്പോൾ സംസാരിക്കാനും സങ്കടങ്ങൾ പങ്കുവെക്കാനും ഒക്കെ വീടിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ വളർത്തലിൻ്റെയും വളർച്ചയുടെയും പശ്ചാത്തലങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഒരു കാമക്കണ്ണോടുകൂടെ നോക്കുന്ന ആളുകളുടെ കെണിയിൽ പോയി കുട്ടികൾ ചാടാൻ പലപ്പോഴും കാരണമല്ലേ?
4: അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മുടെ കുട്ടികൾ ബുദ്ധിയുള്ളവരായി, സംസ്കാരമുള്ളവരായി, നല്ല ശാരീരികമായ നല്ല ഒരു ആരോഗ്യമുള്ളവരായി വളരണമെങ്കിൽ അവർ നല്ലൊരു ഗൃഹാന്തരീക്ഷത്തിൽ വളരേണ്ടത് അത് വളരെ പ്രധാനം. നമ്മൾ ഈ ക്രിമിനലുകളായിട്ട് പോകുന്ന കുട്ടികൾ, ലഹരിക്കടിമയാകുന്നവർ, പ്രേമത്തിലേക്ക് പോകുന്നവർ, ഇതിനൊക്കെ പല പല കാരണങ്ങളുണ്ട്. പക്ഷെ ജീവിത പശ്ചാത്തലം ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം, യാതൊരു സംശയ കാര്യത്തിൽ. പിന്നെ മാതാപിതാക്കൾ തമ്മിൽ നടക്കുന്ന ഫൈറ്റുകൾ ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് കണ്ടു നിൽക്കാനും അത് അംഗീകരിക്കാനും ഒരിക്കലും പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥ അതുണ്ടാവുമ്പോണ്ടാവണമെന്ന് വെച്ചാലും ഈ കുട്ടിക്ക് ആവശ്യമായ ഒരു സ്നേഹമോ പരിഗണനയോ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ അവരുടെ സാന്നിധ്യമോ തലോടലുകളോ ഒന്നും ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ശരിക്കും കുട്ടികൾ എന്ത് ചെയ്യണം, ആ വാപ്പൻ്റെയും ഉമ്മൻ്റെയും നല്ല സ്നേഹത്തിൽ വളരണം. ഇപ്പം എന്താ വെച്ചാൽ വാപ്പയും ഉമ്മയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ജോലിയുള്ള ആളുകൾ, നാട്ടിലില്ലാത്ത ആളുകൾ, വാപ്പുണ്ടെങ്കിൽ ഉമ്മല്ല, ഉമ്മ ഉണ്ടെങ്കിൽ വാപ്പല്ല, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പം നമ്മളെന്താ വെച്ചാൽ എപ്പോഴും നമ്മളൊരു കുടുംബജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കും. സ്വലാഹുൽ ഉമ്മ ബി സ്വലാഹുൽ ഉസ്ര എന്നാണ്, ഒരു നല്ല കുടുംബം. വജഅൽനാലിൽ മുത്തഖീന ഇമാമ എന്നാണ് റബ്ബന ഹബ്ലന മിൻ അസ്വാജിന. അതിൽ നാസർ സയ്യിദ് റഹ്മുള്ളൊക്കെ പറയണമെന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഒരു കുടുംബം നന്നാവുമാണെന്ന് മാത്രമല്ല, ലോകം നന്നാകാനേ നമ്മൾ പ്രാർത്ഥിക്കും.
5: ആ പ്രാർത്ഥനയുടെ
4: ഉള്ളടക്കം കാരണം വജ ഇവിടുത്തെ സൂക്ഷ്മത പാലിച്ച് ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കെല്ലാം മുന്നിൽ നടക്കുന്നവരാക്കണം എൻ്റെ മക്കളെ എന്നാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അവർ സംസ്കാരമുള്ളവരാകുമെന്ന് മാത്രമല്ല, സംസ്കാരമുള്ളൊരു നാടിൻ്റെ നേതൃത്വം വരാൻ ഏറ്റെടുക്കാൻ മാത്രം കഴിവുള്ളവരാവണം എൻ്റെ മക്കളെന്ന്, അത് കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കണമെന്നാണ്. അപ്പോൾ സത്യം എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു നല്ല ഗൃഹാന്തരീക്ഷം അത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ, നല്ല കലാലയങ്ങൾ, കലാലയങ്ങൾക്കൊക്കെ നല്ല പങ്കുണ്ട്. എന്നുവെച്ചാൽ അവിടെ ആണ് ഒരു കുട്ടി എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് സ്വഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അവൻ്റെ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവരപ്പോൾ ഇടപെട്ടിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, അവിടെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവനെ ഗൈഡ് ചെയ്ത് അതെന്തിനും. ഇപ്പോൾ അവൻ്റെ ഉയർന്നു പോകാൻ പറ്റിയ ആളാണെങ്കിൽ നിനക്ക് ഇന്ന രൂപത്തിലൊക്കെ നിനക്ക് ഉയർന്നു പോകാൻ, നിനക്ക് IAS കിട്ടും, നിനക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടും എന്നൊക്കെ പറയണത് ആരാണ്, അധ്യാപകരല്ലേ? ഇതേപോലെ തന്നെ എന്താണ്, നല്ലൊരു സംസ്കാരത്തിലേക്ക്, നല്ല സ്വഭാവങ്ങൾ കാണുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അതിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകി അങ്ങനെ അവരെ നല്ല നിലക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല സ്കൂളിൻ്റെ അന്തരീക്ഷം, പഠനാന്തരീക്ഷം, നല്ലൊരു വീടിൻ്റെ അന്തരീക്ഷം, സുഹൃത്തുക്കൾ എന്നുള്ള നല്ല ഒരു നല്ല സുഹൃവലയങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായൊരു നല്ലവരായി വളരും. അതൊക്കെ നിരാകരിക്കപ്പെട്ട സ്നേഹം നിരാകരിക്കപ്പെട്ട പിന്നെ മാതാപിതാക്കളെ കാണാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായിരിക്കാം. എല്ലാ സമയത്തും അവർ അനാവശ്യമായി പീഡിപ്പിക്കുക, അവർക്ക് കഴിയാത്ത ജോലികൾ അവർക്ക് കൊടുക്കുക, അവരെ എപ്പോഴും എന്ത് ചെയ്യുകയാണ്, വളരെ ക്രൂരമായി മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക, മിനിമം അവരുടെ ജീവിതത്തിന് ആവശ്യങ്ങൾ പോലും നിർവഹിച്ചു കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെട്ടു പോകും, അവർ വഴിതെറ്റിപ്പോകും, അത് സ്വാഭാവികമാണ്.
5: ഈ ടോർച്ചറിങ് ഉണ്ടല്ലോ, കണ്ടിന്യൂസ് ആയി പഠിക്കാൻ പറയാം, കണ്ടിന്യൂസ് ആയി ജോലിക്കുക. ഇപ്പം ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞൊരു വിഷയം, നീ ഒരു വീട്ടിലേക്ക് പോകാനുള്ളതാണ് കെട്ടിച്ച്. അതുകൊണ്ട് ഇപ്പം തന്നെ നീ പണി പഠിക്കണം എന്നാണ്, ക്ലാസ് ഏഴേ ആയിട്ടുള്ളൂ. ആ ടൈപ്പ് കൈകാര്യം ചെയ്യലുകൾ പലപ്പോഴും കുട്ടികൾക്ക് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ.
4: പാരന്റിങ് വളരെ പ്രധാനം തന്നെയാണ്. ഏയ് ഇപ്പം നിങ്ങളെ മുമ്പ് നമ്മളൊരു പറഞ്ഞാണ്, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് എന്ത് ചെയ്യും, എല്ലാ വെക്കേഷനിലും ട്രെയിനിങ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കുട്ടികൾ എത്ര സമയം ഇരിക്കണത്? ഏയ് നമ്മുടെ ഇതിലിപ്പോൾ ഒരു പത്ത് മണി മുതൽ 4 മണി വരെ ഇരിക്കുന്നു. ബാക്കി 4 മണി മുതൽ അടുത്ത 10 മണി വരെ ആരെടുത്ത കുട്ടി
5: പാരൻസിൻ്റെ അടുത്താണ്
4: അല്ലേ? അപ്പോൾ നമ്മൾ കേവലം അക്ഷരങ്ങൾ മാത്രമേ പഠിപ്പിക്കണം. അവരെന്തൊക്കെ പഠിപ്പിക്കണം? ഉറങ്ങാൻ പഠിപ്പിക്കണം, ഉണരാൻ പഠിപ്പിക്കണം, ഫോണ് നോക്കണം, അവർ പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണ്ടേ അവരാണ്. എല്ലാം പലപ്പോഴും അധ്യാപകന്മാർ ഉസ്താദുമാരെ ഏൽപ്പിക്കലാണ്. കഴിഞ്ഞ പി ടി ഐയിൽ ഒരു ഉമ്മ പറഞ്ഞു, 8:30 എല്ലാവരും ഫോണും, ഞാൻ വെക്കുന്ന ട്രെയിൽ കൊടുന്നേക്കാം. 8:30 കഴിഞ്ഞാൽ ഫോൺ കിട്ടും. അപ്പോൾ 8:30 മുതൽ രാവിലെ 4 മണി വരെ നമ്മൾ ഉറങ്ങിയിട്ട് കുട്ടി ഫോൺ ഉപയോഗിച്ചാൽ ആ ഫോൺ ഉപയോഗം റോങ്ങാന്ന് ഉറപ്പല്ലേ? അപ്പോൾ ഇവരിപ്പോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല, പക്ഷെ ആ ഉപയോഗിച്ച ശീലം വരാതിരിക്കാൻ നേരത്തെ വാങ്ങി വെക്കുക. അപ്പോൾ പാരൻസിന്റെ ശ്രദ്ധ തന്നെയാണ് ഏറ്റവും പ്രധാനം. അവർ കൂടെ ഉണ്ടാവും,
5: പ്ലാൻ വേണം ഈ ഉമ്മക്കുള്ള പോലെ.
4: തീർച്ചയായും വേണം. നമ്മൾ പറയും ഇപ്പോൾ മൊബൈൽ കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം, ഒരു മൊബൈൽ വാങ്ങി കൊടുക്കുമ്പോൾ നമ്മളെന്താ പറയുക, നിനക്ക് എല്ലാവരും A+ ഉണ്ടെങ്കിൽ ഞാൻ മൊബൈൽ വാങ്ങി തരാമെന്ന്. മനസ്സിലെ? അതല്ലല്ലോ പറയണത്. A+ ഉണ്ടെങ്കിൽ മൊബൈൽ വാങ്ങി കൊടുത്തോളൂ. പക്ഷേ മൊബൈൽ വാങ്ങാൻ പോകുമ്പോൾ പറയേണ്ട എന്താണ്, ഈ മൊബൈലിൽ സിം ഇട്ട് നീ സ്വന്തം ഉപയോഗിക്കുമ്പോൾ, ഇതുവരെ നീ ഉമ്മൻ മൊബൈൽ ഉപയോഗിച്ച് അവിടെ നീ അതിൽ എന്തുപയോഗിക്കും എനിക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ ഈ മൊബൈൽ എനിക്കോ ഞാൻ നിർദ്ദേശിക്കുന്നവർക്കോ പരിശോധിക്കാൻ അവകാശം, പരിശോധിക്കാൻ പറ്റാത്ത വിധം എന്ന് നീ ലോക്ക് ഇടുന്നുവോ അന്ന് മൊബൈൽ
5: നിന്റേതല്ലാതെ.
4: രണ്ടാമത്തത്, ഏതെങ്കിലും ഇപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ന്യായമുണ്ട്, നിനക്ക് പഠിക്കാണ്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അപ്പം ഞാൻ അനുവദിക്കും. പിന്നെ ഞാനത് മോശമായി ഒന്നും ഉപയോഗിക്കില്ല എന്നാണ് നീ പറയണത്. അപ്പോൾ മോശമായി ഉപയോഗിക്കുന്നത് എപ്പോൾ കണ്ടുവോ അന്ന് നിന്റെ മൊബൈൽ
5: നിനക്ക് നഷ്ടം.
4: പിന്നെന്താ മൊബൈൽ കൊടുക്കണേന് ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ പാരന്റിങ് ആണ്. സ്നേഹത്തോടെ പറയാൻ, നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് 100 ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും, 100 ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും, മനസ്സിലായി? പക്ഷേ അതിൽ ഏറ്റവും സ്നേഹമുള്ള ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് പാരൻസ് ശീലിക്കേണ്ട ഒരു കാര്യം, മനസ്സിലായി? സ്കൂളിലേക്ക് പോകാൻ കുളിച്ച് മാറ്റി ഒരുങ്ങാൻ വേണ്ടി രാവിലെ പറയുന്ന ഉമ്മ എങ്ങനെയൊക്കെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? എന്താ

0: ാണ് ഈ അടുക്കളയിൽ പണിയെടുക്കുന്നത്. അപ്പൊ എന്താണ്, ആ അതാണ് അവസാന നിമിഷങ്ങളിൽ നേരം വൈകി 10 മിനിറ്റ് ആകുമ്പോ എല്ലാം കച്ചറയായി. ഇനി കുറേ ചീത്ത പറഞ്ഞ് വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ ഒരു അരമണിക്കൂർ ചീത്ത, വീട്ടിലേക്ക് കയറി വരുമ്പോൾ അരമണിക്കൂർ,
1: ഉറങ്ങാൻ വിടുമ്പോൾ
0: അരമണിക്കൂർ. ഇത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ ഈ മനസ്സിന് ഓരോ വിഷമങ്ങൾ വന്ന് കുട്ടികൾ എന്ത് ചെയ്യാണ്, വീട് അവർക്ക് വെറുക്കുന്നു, ഉമ്മ അവർക്ക് വെറുക്കുന്നു, മനസ്സിലെ. അപ്പോഴൊക്കെയാണ് അവരെന്ത് ചെയ്യണത്, പുറം ലോകത്ത് അവർക്ക് കമ്പനികൾ ഉണ്ടാകുന്നു, കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു, ആസ്വാദനത്തിന് അവസരങ്ങൾ ഉണ്ടാകുന്നു, വീട്ടിലെത്താതിരിക്കാൻ ശ്രമിക്കുന്നു, ഒക്കെ അങ്ങനെ ഉണ്ടാവുന്നു. നല്ലൊരു പാരന്റിങ് അത് വളരെ പ്രധാനം തന്നെയാണ്,
1: പരിഹാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്.
0: തീർച്ചയായും
1: ഏതാനും മിനിറ്റുകളാണ് നമുക്ക് ബാക്കി. അപ്പൊ ഇത് കാണുമ്പോ ഈ ഇത്തരം കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ആസിഡ് ഒഴിച്ച സംഭവങ്ങൾ, അതേപോലെ തന്നെ വളരെ മനസ്സിന് കൊള്ളുന്ന ചില ഉപദേശങ്ങളൊക്കെ കാണുമ്പോ, കേൾക്കുമ്പോ, പ്രണയത്തിലൊക്കെ ആകപ്പെട്ട കുട്ടികൾ അവർ ചിന്തിക്കണ, അവർ പറയണൊരു കാര്യമാണ് എന്ത്, പക്ഷെ പറ്റണില്ല എനിക്ക് ഒഴിവാകണമെന്നുണ്ട്, പക്ഷെ പറ്റണില്ല, വീണ്ടും അതിലേക്ക് തന്നെ റീകണക്ട് ചെയ്യപ്പെടുകയാണ്. അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്?
0: ഇതിന് നമുക്ക് എപ്പോഴും പറയാനുള്ളത് തുടങ്ങരുതേ എന്നുള്ളത് തന്നെയാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്താണ്, അത് ഇത് പലപ്പോഴും ഇസ്ലാം എന്ത് ചെയ്യുന്നത്, നോക്കരുത്, കാണരുത്, ഒറ്റക്കാകരുത്, സ്വകാര്യ സംസാരിക്കരുത് എന്നൊക്കെ പറയണത് എന്താ വെച്ചാൽ, ഇത് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു അവിഹിതത്തിൽ അവസാനിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണല്ലോ ഇതിലേക്ക് നിരും. അപ്പം ഇപ്പം എത്തി, ഇവങ്ങൾ പറഞ്ഞ പോലെ എത്തിയാൽ നമ്മളത് ഇവരിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ പ്രേമം എന്നത് എങ്ങനെയാണ് ഇവരിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ ഇന്നിൽ അതാണ് സംഭവിക്കുന്നത് അവർ തിരിച്ചറി. അത് അതുമാത്രം നമ്മളിപ്പോൾ ഇതിൽ കാണുന്നൊരു പ്രതീക്ഷ. അതായത് നിനക്ക് ഇവനോട് തോന്നുന്നൊരു ഇഷ്ടമുണ്ടല്ലോ, അത് ഇവൻ എന്തെങ്കിലും ആയിട്ടല്ല, ഇവൻ്റെ സൗന്ദര്യം കൊണ്ടോ ഇവൻ്റെ സ്വഭാവം കൊണ്ടോ ഒന്നുമല്ല, ഏത് ആണിനെ അവൻ എൻ്റെതാണ്, എനിക്ക് അവൻ ഇഷ്ടമാണെന്ന് നീ വിചാരിച്ചോ, അതോടുകൂടെ അവനുമായിട്ട് അതുണ്ടാവും. ഇനി നമുക്ക് ഇഷ്ടം പോലെ ഉദാഹരണമുണ്ട്, 25-30 വയസ്സ് അധികമുള്ളവരെ പറ്റി മക്കളുള്ളവരെ വിചാരിക്കണം, ആരെ നമ്മൾ സങ്കല്പിച്ചാലും അത് നമുക്ക് എന്ത് ചെയ്യും, അയാളെ തന്നെ കിട്ടണമെന്ന് നമുക്ക് തോന്നും. 2-3 മക്കളുള്ള ആളുകളെ കല്യാണം കഴിക്കണം എന്ന് ആവശ്യപ്പെടുന്ന 18-17 വയസ്സുള്ള പെൺകുട്ടികളെ നമ്മൾ കാണുന്നു. അപ്പം അതെന്താ വെച്ചാൽ നാം ആണ് പെണ്ണ് എന്നുള്ള ഓപ്പോസിറ്റ് സെക്സ് തമ്മിലുള്ള അട്രാക്ഷൻ മാത്രമാണ്. അത് നീ ഒരു 3 മാസം എന്ത് ചെയ്യാണ്, ഫോണും ചാറ്റിംഗ് ഒന്നും ഇല്ലാതെ ഇരുന്നാൽ അതങ്ങനെയാണ് പോവും എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിൽ.
1: പിന്നെ ഇത് തലച്ചോറുന്ന
0: സാധനം, പിന്നെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ശരിക്കും ബോധ്യപ്പെട്ടാലേ. പുതിയ പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ അവരുടെ ഭാവിയെക്കുറിച്ച് നല്ല ആശങ്കകളാണ്. അതുകൊണ്ട് ഈ പ്രേമത്തിലൂടെ പോയി കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെട്ടു പോകും, തനിക്കെല്ലാം നഷ്ടപ്പെടും, തൻ്റെ ഒരു ജീവിതം വെച്ചാണ് ഈ കളിയെന്ന് മനസ്സിലായാൽ ഒരുവിധം പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും,
1: പിന്മാറും. ഏറ്റവും അവസാനം ഇങ്ങനത്തെ ഒരു കെണിയിൽ അകപ്പെട്ട മക്കളുടെ പാരൻസിനോട് നമ്മൾ എന്ത് പറയണം?
0: നമ്മളെന്തറിയോ, ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നീ എൻ്റെ മകളായിരിക്കില്ല, നീ എൻ്റെ മകനായിരിക്കില്ല എന്ന അവസാനത്തെ വാക്കുകൾ നമ്മൾ ആദ്യം പറയരുത്.
1: യെസ്,
0: നമ്മൾ മനസ്സിലാക്കണം. അതായത് പ്രേമിക്കുന്നവർക്കറിയാം അതെത്രമാത്രം അവർ അവിടെ പ്രേമം ആഴമേറിയതാണ്, അവർക്ക് വെറുപ്പിലെ എന്ത് പ്രയാസമുണ്ട്. വാപ്പാക്കും നമുക്ക് ഈസി ആയിട്ട് പറയാനും അതാണ് ഒഴിവാക്കിക്കളാന്ന് പറയാൻ പറ്റും, കാരണം അവർക്ക് ഈ പ്രേമത്തിൻ്റെ അനുഭവമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണം നമ്മളതിലിടപെടാൻ. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പരിഹാരമുണ്ടാക്കി ആ കുട്ടിക്ക് സേഫായ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ നമ്മൾ കൂടെ നിൽക്കണം.
1: യെസ്, രോഗാണത്.
0: അതെ അതെ, കൂടെ നിൽക്കണം, എങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകും.
1: വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫൈത്മാഉല്ലദീ ഫീ ഖൽബിഹി മർദ്, ഹൃദയത്തിൽ രോഗമുള്ളവൻ അവനെ അവളെ ആഗ്രഹിക്കും എന്നാണ്. സ്വാഭാവികമായും പ്രണയത്തിലും സംഭവിക്കുന്നത് അതാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ വികാര വിക്ഷോഭങ്ങൾക്ക് നിൽക്കുന്നതിന് പകരം ഈ നിങ്ങൾ പരിഹരിച്ചിട്ടായില്ലെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്താവുന്ന കൗൺസിലേഴ്സ് ഉണ്ട്, അവരിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. നമ്മുടെ വീടും പരിസരവും ഇത്തരം വാർത്തകളിലെ ഫോട്ടോകളിലെ സാന്നിധ്യങ്ങളാവാതിരിക്കാൻ പ്രാർത്ഥനാപൂർവ്വം ജാഗ്രതാപൂർവ്വം നീങ്ങേണ്ട പുതിയ കാലത്താണ് നാം ജീവിക്കുന്നത്. നിങ്ങളുടെ ആഡിങ്ങുകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള കാര്യങ്ങളും സംശയങ്ങളൊക്കെ പീസ് റേഡിയോ സ്നേഹക്കൂട്ടിലേക്ക് അയക്കുക. നമുക്ക് കൂടുതൽ ചർച്ചകളാകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാല്ലാ, വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മൾ കേട്ടത്. പ്രണയവും അതുമായി ബന്ധപ്പെട്ടുള്ള പകയും എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു മനോഹരമായ സെഷനായിരുന്നു ബഹുമാന്യനായ പി സ്റ്റുഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീമും പി സ്റ്റുഡിയോ ഡയറക്ടർ താജുദ്ദീൻ സൊലാഹി കൂടി

0: നിർവഹിച്ചത് പ്രണയപ്പക, കാരണങ്ങളും പരിഹാരങ്ങളും എന്ന ടൈറ്റിൽ. ഓക്കെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്.
1: മറ്റു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം അല്ലേ?
0: അതെ, ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ മുജ്തബ പി സി, എന്നോടൊപ്പം ഹനീഫ വണ്ടൂർ.

0: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
1: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
1: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: മുസ്ലിം നമ്മളെ അധ്യാപകരായ അവരുടെ വീടിൽ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചപ്പോൾ അവിടെ നമ്മളൊരു സുഹൃത്ത്, അവർക്ക് ഇതിൻ്റെ വസ്ത്രധാരണക്കുറിച്ച് അറിയില്ല. അപ്പോൾ അവിടുത്തെ ആൾ എന്നോട് പറഞ്ഞു, എന്താ നിങ്ങളെ വസ്ത്രം ഇങ്ങനെ പിന്നെ മുട്ടിന് താഴെ ഇങ്ങനെ ഞെരിയാണിക്ക് മുകളിൽ ഒരുപാട് ഉയർന്ന് കിടക്കുന്നു? അപ്പോൾ കൂടെയുള്ള നമ്മുടെ ഒരു മുസ്ലിം അധ്യാപകൻ, അദ്ദേഹം പിന്നെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നാൽ, അവൻ്റെ അനിയൻ്റെ ഫാൻറ്റിട്ട് വന്നതാണ്. ആ സമയത്ത് നമ്മളെന്ത് പ്രതികരിക്കും? ഒന്ന്, അയാൾ അഡ്ജസ്റ്റ് ചെയ്തു എന്നാണ്, അനിയൻ്റെ ഫാൻറ്റിട്ട് വന്നാണ്. കൂടെയുള്ള നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട്, ഒക്കെ മുസ്ലിം സഹോദരങ്ങളാണ്. അവരിത് കേട്ട് ചിരിച്ചു. ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിലാണ് ഇസ്ലാം പിന്നെ പ്രവാചകൻ സുലാസമ കൽപ്പിച്ച ഈ കൽപ്പന പാലിക്കുന്ന നമ്മളുള്ളത്. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം? നമ്മളവിടെ പ്രതികരിക്കാതിരുന്നാൽ എന്താണ് ഇസ്ലാമിൻ്റെ തത്വമെന്ന് അറിയാതെ പോകും. ഒരു അമുസ്ലിം സഹോദരനായതുകൊണ്ട് ആ സഹോദരന് എന്താണ് ഇതിൻ്റെ വശം എന്ന് അറിയാതെ പോകും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അവിടെ പിന്നെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്ത് മിണ്ടാതെ പോകും. പക്ഷെ അത് പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ ദീനിനെ, പ്രവാചകൻ പഠിപ്പിച്ചൊരു നിയമത്തെ പിന്നെ കളിയാക്കപ്പെടുകയോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ട നിലപാട്, ദീനിനെക്കുറിച്ച് ഒന്ന് മുസ്ലിം സഹോദരങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞു, ഇതെൻ്റെ അനിയൻ്റെ വസ്ത്രമല്ല, എൻ്റെ പ്രവാചകൻ വസ്ത്രം ധരിക്കുമ്പോൾ പുരുഷന്മാർ എരിയാണിക്ക് മുകളിൽ ധരിക്കണം, ഇല്ലെങ്കിൽ മാസ് ഫല മിനൽ കബൈനി ഫിന്നാർ മിനൽ ഇസാരി മിനന്നാർ എന്നൊക്കെ ഹദീസിൽ കാണാം. നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് നരകത്തിലാണ് എന്ന്. അപ്പോൾ ഞാനത് തിരുത്തി കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ്റെ കൽപ്പന ഇതാണ്. അപ്പോൾ ആ സഹോദരൻ ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ ബെർമൂഡ ഇട്ടാൽ പോരെ? അപ്പോഴും അപ്പോൾ കൂട്ടുകാരൊക്കെ ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, മുട്ടിന് താഴെ നെരിയാണിക്ക് പിന്നെ നെരിയാണിയുടെ മധ്യത്തിലായിക്കൊണ്ടാണ് ഇസ്ലാമിലെ വസ്ത്രം, പുരുഷന്മാരുടെ വസ്ത്രം ഏറ്റവും നല്ല വസ്ത്രം എന്ന് പ്രവാചകൻ സന്ദേശം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾക്ക് വേണമെങ്കിൽ നെരിയാണി. അപ്പോൾ ഇവരൊന്നും ധരിക്കുന്നില്ലല്ലോ, എന്താ നീ മാത്രം ഇങ്ങനെ? അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താ? ഇസ്ലാമിൽ ഒരാൾ ആ നിയമം പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പക്ഷേ ഇസ്ലാമിലെ നിയമം ഇതാണ്, പ്രവാചകൻ പറഞ്ഞത് ഇതാണ്, അത് ഞാൻ സ്വീകരിക്കുകയും എനിക്കതിൻ്റെ പ്രതിഫലം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഞാനിങ്ങനെ നടക്കുന്നു. അത് പാലിക്കാത്തവർ ഉണ്ടാകാം. അതല്ല പിന്നെ ഇസ്ലാമിലെ ഒരാളെ നോക്കിയിട്ടല്ല ഇസ്ലാം പിന്നെ ഇസ്ലാമിലെ നിയമങ്ങൾ പറയേണ്ടത്, അത് പ്രവാചകൻ്റെ കൽപ്പനകളാണ് എന്ന് അത് പറഞ്ഞു കൊടുത്തൊരു അനുഭവം എനിക്ക് മുമ്പുള്ള ഒരു സംഭവം ഓർമ്മയുണ്ട്.
1: തീർച്ചയായും. പിന്നെ നമ്മുടെ സലാം സുലാഹിയുടെ അനുഭവം, അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഇസ്ലാമിക വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരു അമുസ്ലിമായ സുഹൃത്ത് ചോദിക്കുമ്പോൾ കൂടെയുള്ള ആളുകൾ അത് ഇങ്ങോട്ട് മാനേജ് ചെയ്യാനുള്ള സംസാരമാണ് നടത്തിയത്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മുസ്ലിങ്ങളാവുക എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, പിന്നെ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പറഞ്ഞ കാര്യങ്ങൾ സമ്പൂർണമായ മനസ്സോടുകൂടി അതനുസരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മുസ്ലിം ഒരു വിശ്വാസി എന്നതിൻ്റെ അടയാളം. അപ്പോൾ അത് വസ്ത്രധാരണ രീതി മറ്റ് ഏത് കാര്യത്തിലും ഒരാൾക്ക് ഇസ്ലാം ആരെയും നിർബന്ധിക്കണമെന്നില്ല, ബലം പ്രയോഗിക്കണില്ല. പക്ഷേ ഇസ്ലാം ആയിക്കഴിഞ്ഞാൽ, മുസ്ലിം ആയാൽ പിന്നെ എന്ത് ചെയ്യണം? ഇസ്ലാം പറഞ്ഞത് അനുസരിച്ച് ഉൾക്കൊണ്ട് ജീവിക്കണം. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ സത്യത്തിൽ നമ്മൾ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമ്മളെ പഠിപ്പിച്ച വസ്ത്രധാരണ രീതി, നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതി, നമ്മുടെ സംസാര രീതി എല്ലാം അതിലഭിമാനമുള്ളവരാകണം നമ്മൾ വിശ്വാസികൾ എന്നുള്ളതാണ് തീർച്ചയായും ഇന്നത്തെ ഈ അനുഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം. കാരണം ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ ഗൗരവപൂർവ്വം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്.
0: അപ്പം ഞാൻ പറഞ്ഞ ഹദീസ് കണ്ടില്ലേ, പരലോകത്ത് വരുമ്പോൾ റബ്ബ് സംസാരിക്കണം, മാത്രമല്ല റബ്ബ് നമ്മിലേക്ക് ശരിക്കും നോക്കണം കാരുണ്യത്തോടുകൂടി, മാത്രമല്ല നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ സുരക്ഷിതരാക്കണം. ഇത് മൂന്നുമില്ല എന്ന് മാത്രമല്ല കഠിനമായ ശിക്ഷ. അത് പലരും പറയും നിസ്സാരമല്ലേ ഒരു വസ്ത്രമോ അതിൻ്റെ പേരിലോ. പക്ഷേ ഉമർ റളിയല്ലാഹു കുത്തേറ്റ് കിടക്കുമ്പോൾ ആ സമയത്ത് ഉപദേശിക്കാൻ വന്ന ഒരു യുവാവിനോട് ഉമർ റളിയല്ലാഹു ആ വേദനയിൽ മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു പറഞ്ഞു, നിൻ്റെ വസ്ത്രം ഉയർത്തു, പരലോകത്ത് നിനക്കതാണ് ഖൈർ. അവിടെ പോലും ഉപദേശങ്ങൾ ഒഴിവാക്കാതെ അദ്ദേഹം എന്താണ് ആ ദീനിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു.
1: തീർച്ചയായും
0: പരലോക രക്ഷയാണ് നമ്മുടെ മാർഗം, അതായത് പ്രവാചകൻ്റെ കൽപ്പനകളാണ് നമ്മൾ പൂർണ്ണമായും സ്വീകരിക്കേണ്ടത്.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹലിലെ 73-74 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 73-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ 72-ാമത്തെ ആയത്ത് ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 73-74 വചനങ്ങൾ. ക്ലാസ് എടുത്തത് ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
4: കേരള സ്റ്റേറ്റ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അപേക്ഷ ജൂൺ വരെ കേരളത്തിലെ ബാച്ചിലർ ഓഫ് ഡിസൈൻ പ്രോഗ്രാമുകളിലുള്ള പ്രവേശനത്തിനായി LBS നടത്തുന്ന കേരള സ്റ്റേറ്റ് ഡിസൈനർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് വെബ്സൈറ്റ് വഴി June 5 വരെ അപേക്ഷിക്കാം. 1300 രൂപയാണ് ഫീസ്. സയൻസ്, സോഷ്യൽ സയൻസ്, പൊതുവിജ്ഞാനം, ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ്, റീഡിംഗ്, ഡിസൈനിങ് അവബോധം എന്നിവയിൽ നിന്നാണ് ചോദ്യവും പരീക്ഷയും. വിശദ സിലബസ് വെബ്സൈറ്റിലുണ്ട്. 45% മാർക്കോടെ 12-ാം ക്ലാസ് ജയിച്ചവർക്കാണ് യോഗ്യത. പ്രവേശന പരീക്ഷയുടെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് അലോട്ട്മെൻറ്റ്. കേരള സ്റ്റേറ്റ് ഡിസൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അപേക്ഷ June 5 വരെ. വിശദ വിവരങ്ങൾ അറിയാം www.lbscenter.kerala.gov.in.
5: കഴിഞ്ഞ ദിവസം ഞാൻ FBയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പോൾ അദ്ദേഹം പീസ് റേഡിയോ ഒക്കെ കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാനുണ്ടായിരുന്നത് കൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈർ എന്നോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി, ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹു അവരുടെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ എങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്. നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റേഡിയോയിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാ, നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കണതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി, ഈയൊരു ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
6: ലളിതം, സരസം, മനോഹരം. പീസ് റേഡിയോ നുറുങ്ങുകൾ. നുറുങ്ങുകൾ
7: കൗമാരക്കാരെ മനസ്സിലാക്കുക. എഴുത്ത് ആഷിക എ വി. നടുവട്ടം. പുതിയ ചിന്തകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ കൗമാരകാലം എത്ര സുന്ദരമാണ്! പൂവിടാൻ തുടങ്ങുന്ന കൊമ്പുപോലെ മനസ്സും ശരീരവും പുതുമയിലേക്ക് വിരിയുന്നു. ബാല്യത്തിൻ്റെ നിറങ്ങളും യൗവനത്തിൻ്റെ സ്വപ്നങ്ങളും കൈകോർക്കുന്ന കൗമാരത്തിൽ ജീവിതം വർണ്ണങ്ങളണിയുന്നു. വസന്തകാലത്ത് ചിലപ്പോൾ കാറ്റും മഴയും ഉണ്ടാകാറില്ലേ? അതുപോലെ വെല്ലുവിളികളും ഉണ്ടാകും. ഇന്ന് സമൂഹത്തിൽ കൗമാരക്കാരെക്കുറിച്ചുള്ള ആക്ഷേപം കൂടുതലാണ്. അവരുടെ പെരുമാറ്റം, വേഷധാരണം, സംസാരശൈലി, സുഹൃത് ബന്ധം, ന്യൂജൻ ആശയങ്ങൾ എന്നിവയെക്കുറിച്ച് മുതിർന്നവർ പരാതിപ്പെടുന്നു. കൗമാരക്കാരെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, എന്നാൽ അവരെ മനസ്സിലാക്കാനാണ് പ്രയാസം. ഈ പ്രായക്കാരുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട്. കുട്ടികൾക്ക് സ്നേഹവും സുരക്ഷയും പരിഗണനയും ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും മാതാപിതാക്കളിൽ അത് കർശനമായ നിയന്ത്രണമായി മാറുന്നു. കുട്ടികളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ എടുത്തുചാടി ശകാരിക്കുകയും അടിക്കുകയുമാണ് മിക്ക രക്ഷിതാക്കളും ചെയ്യാറുള്ളത്. അവർ ചെയ്യേണ്ടത് തെറ്റ് സംഭവിച്ചതിൻ്റെ കാരണങ്ങളും സാഹചര്യവും മനസ്സിലാക്കുകയാണ്. മക്കളോട് ഉള്ളു തുറന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്നൊരു ബോധം കുട്ടിക്ക് നൽകാൻ കഴിയുമ്പോഴാണ് ഒരാൾ മികച്ച രക്ഷിതാവായി മാറുന്നത്. അപ്പോഴാണ് കുട്ടികൾക്ക് സുരക്ഷിതത്വ ബോധമുണ്ടാവുക. അധ്യാപകർ തങ്ങളുടെ മുമ്പിലിരിക്കുന്ന കൗമാരക്കാരായ വിദ്യാർത്ഥികളെ അപമാനിക്കാതെയും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് കൊച്ചാക്കാതെയും പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ കുട്ടികൾ അനുസരണയുള്ളവരും സന്തുഷ്ടരുമായി മാറും. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം പുതിയ അറിവുകളും സൗഹൃദങ്ങളും വളർത്തുന്നതിനൊപ്പം പ്രശ്നങ്ങളിലേക്ക് എടുത്തുചാടാനും കാരണമാകുന്നുണ്ട്. ലൈക്കുകളെയും ഫോളോവേഴ്സിനെയും കാത്തിരിക്കുന്ന കൗമാരക്കാരെ അടച്ചാക്ഷേപിക്കരുത്. സോഷ്യൽ മീഡിയ തെറ്റാണെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കാൻ പോകുന്നില്ല. ഉത്തരവാദിത്തത്തോടെ തിന്മകളിൽ ചെന്നുചാടാതെ ഉപയോഗിക്കാൻ പറയുകയാണ് വേണ്ടത്. കൂട്ടുകാരില്ലാത്ത ഒരു ലോകം ചിന്തിക്കാൻ പോലും കഴിയാത്ത തലമുറയാണെന്നുള്ളത്. കൂട്ടുകാർ അവരുടെ ജീവിതത്തിൻ്റെ നിറങ്ങളാണ്. എന്നാൽ നല്ല കൂട്ടുകാർ ജീവിതത്തെ പ്രകാശിപ്പിക്കുമ്പോൾ തെറ്റായ കൂട്ടുകാർ വെളിച്ചം കെടുത്തിയേക്കാം. അതുകൊണ്ട് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനും ചീത്ത കൂട്ടുകെട്ടുകളിൽ അകപ്പെടാതിരിക്കാനും ഉപദേശിക്കുക. ചീത്ത കൂട്ടുകെട്ടിൻ്റെ ദുരന്തഫലങ്ങൾ എത്രയോ പറഞ്ഞുകൊടുക്കാൻ നമുക്ക് കഴിയുമല്ലോ. പ്രത്യേക ബന്ധങ്ങളോടുള്ള ആകർഷണങ്ങളും ഈയൊരു ഘട്ടത്തിൽ ഉണ്ടാകുന്നു. ആരുടെയെങ്കിലും പ്രത്യേകമായ കരുതലും ശ്രദ്ധയും പ്രണയമെന്ന വികാരത്തിലേക്ക് എത്തിക്കും. സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ ഇസ്ലാമിക അതിർവരമ്പുകളും അത് ലംഘിച്ചാലുണ്ടാകുന്ന ഇഹപര നഷ്ടങ്ങളും അവരെ ബോധ്യപ്പെടുത്തുക തന്നെ വേണം. അതുപോലെ ബന്ധങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ പോലും മനസ്സിൽ സ്വാധീനം ചെലുത്തും. സുഹൃത്തുക്കളിൽ നിന്നുമുള്ള ചെറിയ അവഗണന ആഴത്തിലുള്ള വിഷമമുണ്ടാക്കിയേക്കാം. അവരുടെ മനസ്സ് പ്രശ്നങ്ങളാൽ നിറഞ്ഞതല്ല, മറിച്ച് മനോഹരമായ ലോകമാണ്. ശരിയായ മാർഗനിർദ്ദേശങ്ങളും കരുതലും ലഭിക്കുമ്പോൾ അവർ മികച്ച പൗരന്മാരും നല്ല വിശ്വാസികളുമായി മാറും.
8: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വവ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്. കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ
4: ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പീസ് റേഡിയോ സലഫി ദുറൂസ്, മുൻഗാമികളുടെ മാതൃകകൾ അറിയാൻ നുബുവത്തിന്റെ തെളിവുകൾ, സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത. അവതരിപ്പിക്കുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് അബൂബക്കർ സലഫി.
10: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ തെളിവുകളാണ് നമ്മൾ പറയുന്നത്. അതിലെ ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ ദൈവികമാണ്, അമാനുഷിക ഗ്രന്ഥമാണ് എന്ന് സൂചിപ്പിക്കുന്ന അനേകം തെളിവുകളുണ്ട്. അമാനുഷിക ഗ്രന്ഥം എന്ന പ്രയോഗത്തിൽ ചെറിയൊരു അബദ്ധമുണ്ട്. മനുഷ്യർക്ക് കഴിയാത്തത് എന്നാണ്. വാസ്തവത്തിൽ ഒരു സൃഷ്ടിക്കും കഴിയാത്തത് എന്നാണ് ഇജാസുൽ ഖുർആൻ അല്ലെങ്കിൽ മൗജിസത്ത് എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം. അപ്പോൾ വിശുദ്ധ ഖുർആൻ സമമായി അല്ലെങ്കിൽ അതുപോലെയുള്ളത് കൊണ്ടുവരാൻ ഒരാൾക്കും കഴിയില്ല. ഈ ഗ്രന്ഥത്തിൻ്റെ ദൈവികത തെളിയിക്കാൻ അനേകം രൂപങ്ങൾ അല്ലെ വിവിധ വശങ്ങളിലൂടെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയും. ഒന്നതിൻ്റെ ഭാഷ, അതിൻ്റെ സാഹിത്യ ശൈലി, അതുപോലെ അതിലടങ്ങിയ പൂർവ ചരിത്രങ്ങൾ, അതുപോലെ അതിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ, അത് മുന്നോട്ട് വെക്കുന്ന ജീവിത രീതി, അങ്ങനെ തുടങ്ങി അനേകം കാര്യങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അത് വിശുദ്ധ ഖുർആന്റെ വെല്ലുവിളിയെപ്പറ്റിയാണ്. പരിശുദ്ധ ഖുർആൻ വെല്ലുവിളി നടത്തുന്നത് മുസ്ലിങ്ങൾ ഏറ്റവും ദുർബലാവസ്ഥയിൽ മക്കയിൽ കഴിയുന്ന കാലഘട്ടത്തിലാണ്. രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഈ വെല്ലുവിളി നമുക്ക് കാണാം. ആ മൂന്ന് അധ്യായങ്ങളും ഇറങ്ങുന്നത് മക്കയിൽ വെച്ചാണ്. എതിരാളികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ചോദ്യം എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അതിനവരെ തിരിച്ചു വെല്ലുവിളിക്കുന്നത്. അം യഖൂലൂന ഇഫ്തറാഹു, അവർ പറയുന്നുവോ അത് നബി നിർമ്മിച്ചുണ്ടാക്കിയതാണെന്ന്. എന്നാൽ ഖുൽ ഫഅതു ബിഅശരി സുവരി മിസ്ലിഹി, അതിന് സമാനമായ അതിലുള്ള അധ്യായങ്ങൾ, പത്ത് അധ്യായങ്ങൾക്ക് സമാനമായത് എന്നാൽ നിങ്ങൾ കൊണ്ടുവരൂ. ഇവിടെ പത്ത് അധ്യായമാണ് പറയുന്നത്. അതിൻ്റെ മുമ്പ് സൂറത്ത് ഇസ്രായിലെ വിശുദ്ധ ഖുർആൻ പറയുന്നത് ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, പറയുക ദൂതരെ, മനുഷ്യരും ജിന്നുകളുമെല്ലാം ഒരുമിച്ചു കൂടിയാൽ, അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആനെ പോലെയുള്ള ഒന്ന് കൊണ്ടുവരാൻ അവരെല്ലാവരും സമ്മേളിച്ചാൽ, ലാ യഅതു ബിമിസ്ലിഹി, അതുപോലെയുള്ളത് അവർ കൊണ്ടുവരികയില്ല. അപ്പോൾ ആദ്യം വിശുദ്ധ ഖുർആൻ മുഴുവനായി എന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഖുർആനെ പോലെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. അതിന് മനുഷ്യർ മാത്രമല്ല, അവരെ സഹായിക്കാനായി അവർക്ക് ആരൊക്കെ കിട്ടുമോ അത് ജിന്നുകളാണെങ്കിലും ഇനി വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരാണെങ്കിലും ഒരാൾക്കും ഇതുപോലെയുള്ളത് കൊണ്ടുവരാൻ സാധ്യമല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇതും മക്കയിൽ വെച്ചാണ് ഈ വചനം ഇറങ്ങുന്നത്. വളരെയേറെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ഇത്ര ധൈര്യത്തിൽ ഒരു കാര്യം പറയണമെങ്കിൽ അതൊരു ദുർബലാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കഴിയില്ല. ഇതുപോലെ സൂറത്ത് ഹൂദിലെ അള്ളാഹു ചോദിക്കാണ്, അം യഖൂലു നഫ്തറാഹു, അത് നബി തിരുമേനി നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്നാണോ അവർ പറയുന്നത്. ഖുൽ പറയുക, ഫൗതൂബി അശരി സുവരി മിസ്ലി, എന്നാൽ നിങ്ങൾ അതുപോലെയുള്ള പത്തെണ്ണം കൊണ്ടുവരൂ. ഇനി സൂറത്ത് യൂനുസിൽ വീണ്ടും അള്ളാഹു അവർക്ക് ഇളവ് കൊടുക്കണം. ആദ്യം ഖുർആന് സമാനമായി കൊണ്ടുവരാൻ പറഞ്ഞു. ഇനി അതിന് കഴിയില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് അധ്യായങ്ങളുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 10 അധ്യായം തിരഞ്ഞെടുത്തോളൂ, എന്നിട്ട് അതിന് സമാനമായത് കൊണ്ടുവന്നോളൂ. അതിനും അവർക്ക് സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ ഖുർആൻ അടുത്ത പടി ഒന്നും കൂടി ഇറങ്ങി. അം യഖൂലൂന ഇഫ്തറാഹു, നബി തിരുമേനി കറ്റുകെട്ടി ഉണ്ടാക്കിയതാണ് എന്നാണോ അവർ പറയുന്നത്. എന്നാൽ ഖുൽ പറയുക, ഫഅതു ബിസൂറത്തിം മിസ്ലിഹി, അതുപോലെയുള്ള ഒരു അധ്യായം കൊണ്ടുവരൂ എന്നാണ്. അപ്പോൾ ഈ മൂന്ന് അധ്യായങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നബി തിരുമേനിയെ സഹായിക്കാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമുള്ള സമയത്ത്, നബി തിരുമേനിയെ പിൻപറ്റിയവർ നിരന്തരമായി മർദ്ദിക്കപ്പെടുന്ന സമയത്ത്, ഈ സമയത്താണ് ഈ മൂന്ന് വെല്ലുവിളികളും അള്ളാഹു സുബ്ഹാനഹു വതാല നടത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ ഈ ആയത്തുകൾ വെച്ച് വെല്ലുവിളിക്കുന്നത്. എന്നിട്ട് സൂറത്ത് ഹൂദിൽ പറയുന്നൊരു കാര്യം കൂടിയുണ്ട്, ഫൈല്ലം യസ്തജീബുലക്കും, ഇനി അവർ ഉത്തരം നൽകുന്നില്ലെങ്കിൽ, അവരിത് അംഗീകരിക്കുന്നില്ല, അതുപോലെ നബി തിരുമേനി നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെയുള്ള പറയുന്നത് എങ്കിൽ ഇതുപോലുള്ള അവർ കൊണ്ടുവരട്ടെ, അതിനവർ ഉത്തരം നൽകുന്നില്ലെങ്കിൽ, ഫഅലമു, നിങ്ങൾ അറിയുക, അന്നമ ഉൻസില ബിഇൽമില്ല, ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് അള്ളാഹുവിൻ്റെ അറിവോടുകൂടിയാണ്. അതുപോലെ അല്ലാ ഇലാഹ ഇല്ലല്ലാ, അവനല്ലാതെ ആരാധ്യനേയില്ല, ഫഹൽ അൻതും മുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങി ജീവിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് അവിടെ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട കാലത്താണ് സൂറത്ത് ഹൂദ് ഇറങ്ങുന്നത് എന്ന് നമുക്കൊക്കറിയാം. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ താലിബ് മരിച്ച ആ വർഷം, അതുപോലെ ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ച ആ സമയം ദുഃഖത്തിൻ്റെ വർഷം എന്ന് ചരിത്രകാരന്മാർ പറയുന്ന നബി തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിൻ്റെ വർഷമാണ് ആ വർഷം. അത്രയേറെ പ്രതിസന്ധികളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയത് ആ സമയത്ത്. ഈ നേരമൊക്കെ തന്നെ എതിർക്കുന്നവരോട് റസൂൽ തിരുമേനി പറയുന്ന കാര്യം, ഞാൻ അള്ളാഹുവിനാൽ അയക്കപ്പെട്ട ദൂതനാണ്, ഞാൻ ഓതുന്ന വിശുദ്ധ വചനങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അതവരെതിർക്കുമ്പോൾ അത് നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയതാണ് അല്ലെങ്കിൽ ആരോടോ ചോദിച്ചു വാങ്ങുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ, എങ്കിൽ അതിന് സമാനമായി നിങ്ങൾ കൊണ്ടുവരൂ, നിങ്ങൾക്ക്, ഞങ്ങൾ വളരെ ദുർബലരാണ് ഇവിടെ, എന്നാൽ നിങ്ങൾക്കെല്ലാം സ്വാധീനമുണ്ടല്ലോ, സാഹിത്യകാരന്മാരും നിറഞ്ഞു നിൽക്കുകയാണ്, അതിന് പുറം വേറെ പുറത്തുനിന്ന് ആരെങ്കിലും കൂട്ടാൻ എന്നേക്കാൾ കഴിയുന്നത് നിങ്ങളാണല്ലോ, നിങ്ങൾ കൂട്ടാവുന്നവരെയൊക്കെ, അതിന് പുറമെ ജിന്നുകളെ കൂട്ടാമെങ്കിൽ അതും കൂട്ടിക്കോ, എല്ലാവരെയും കൂട്ടി വിശുദ്ധ ഖുർആന് സമാനമായത് അല്ല, വിശുദ്ധ ഖുർആനിലെ 10 അധ്യായത്തിന് സമാനമായത്. വീണ്ടും ഇറങ്ങി പറയാണ്, പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന് സമാനമായത്. അവസാനം ഹിജ്റക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പോയപ്പോഴും ഈ വെല്ലുവിളി ആവർത്തിച്ചു. അത് മറ്റൊരധ്യായത്തിലാണ്, അത് സൂറത്ത് അൽ ബഖറയിലാണ്. അവിടെ നിങ്ങൾ എൻ്റെ അടിമക്ക് ഇറക്കിയതിൽ സംശയത്തിലാണെങ്കിൽ, ഫഅതൂബി സൂറത്തിം മിസ്ലിഹി, നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് സമാനമായത് ഒന്ന് നിങ്ങൾ കൊണ്ടുവരിക. വധു ശുഹദാക്കും മിന്ദൂനില്ല, അള്ളാഹ്ക്ക് പുറമെ ആരൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് കൂട്ടാൻ പറ്റുമോ അവരെ മുഴുവനും നിങ്ങൾ വിളിച്ചോളൂ. എന്നിട്ട് ഈ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു അധ്യായത്തിന് സമാനമായത് നിങ്ങൾ കൊണ്ടുവരൂ. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ. എന്നിട്ട് വീണ്ടും അള്ളാഹു വെല്ലുവിളിക്കാൻ, ഫൈല്ലം തഫ്അലു, നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ, വലൻ തഫ്അലു, നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഫത്തഖുന്നാറ അല്ലത്തി ഉഇദ്ദത്തിൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് തയ്യാർ ചെയ്യപ്പെട്ട നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഇതാണ് താക്കീദ് എന്ന നിലക്ക് പരിശുദ്ധ ഖുർആൻ അവർക്ക് നൽകുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇമാം ഖുർത്തുബി ഇങ്ങനെ പറഞ്ഞു, വലൻ തഫ്അലു, നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം എന്താണ്? ഐ ലൻ തുതീഖു ദാലിക്, നിങ്ങൾക്കൊരിക്കലും കഴിയില്ല എന്നാണ്. ഇതെന്തിനാ ഇങ്ങനെ പറയുന്നത്? വഫി ഇസാറ ലി ഹിമമിഹിം, അവരെ മനക്കരുത്തൊന്ന് ഇളക്കി വിടാനാണ്. ഇത്ര വലിയ ഭീഷണിയാണെങ്കിൽ, ഇങ്ങനെ വലിയ വെല്ലുവിളിയാണ്, അതൊന്ന് നേരിടണമല്ലോ എന്ന് അവർക്കൊന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ്. വ തഹരീക്കുല്ലി നുഫൂസിഹിം, അവരുടെ മനസ്സുകളെ ഒന്ന് ഇളക്കി വിടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളത് ചെയ്യുന്നില്ല, നിങ്ങൾക്കിനി അത് ഒരിക്കലും കഴിയില്ല, കഴിയുമെങ്കിൽ ഒന്ന് നോക്ക് ധൈര്യമുള്ളവരുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അവർക്ക് അത്രയേറെ വെറുപ്പാണ് നബി തിരുമേനിയോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ജനങ്ങൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് ആൾക്കാർ വർദ്ധിക്കുമോ എന്ന പേടി അവർക്കുണ്ട്. അതുകൊണ്ട് ഇതിന് തടയിടുക എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം. അപ്പോൾ അവർക്ക് കഴിയുമെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്താണ്? ഈ ഖുർആനിന് സമാനമായത്, ഖുർആനിലും എല്ലാ വചനങ്ങൾക്കും വേണ്ട, എല്ലാ അധ്യായങ്ങൾക്കും വേണ്ട, ഏതെങ്കിലും ഒരു അധ്യായം, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് ഇന്ന അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. മൂന്ന് വചനങ്ങളുണ്ട്, അതും വളരെ ചെറിയ വചനങ്ങൾ, ഒരൊറ്റ വരിയിൽ എഴുതാവുന്ന ഒരധ്യായം. അതിന് സമാനമായിട്ട് പോലും കൊണ്ടുവരാൻ അവർക്ക് എന്തേ കഴിയാതിരുന്നത്? അതൊരു അത്ഭുതമല്ല? അള്ളാഹ് പറയണം, ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല, കഴിയുമെങ്കിൽ നോക്കിക്കോളൂ എന്ന രൂപത്തിലാണ്. അപ്പം ഈ സമയം അവർ പല രൂപത്തിലുള്ള പ്രതിസന്ധി ജീവിക്കുകയാണ്. അവർക്ക് ആ പ്രതിസന്ധി ഇല്ലാതിരിക്കാനുള്ള ഏറ്റവും നല്ല പരിഹാരം എന്താണ്? ഈ വെല്ലുവിളി ഒന്ന് സ്വീകരിക്കുക, ഏതെങ്കിലും അദ്ധ്യായത്തിന് പകരമായി ഒന്ന് കൊണ്ടുവരാം, എന്നാൽ മുഹമ്മദിനെ നമുക്ക് തടയിട്ട് നിർത്താം, ഇങ്ങനെയല്ല അവർ ചിന്തിക്കേണ്ടത്. പക്ഷെ അവർക്കറിയാം അത് കഴിയില്ല. അവർ വലിയ സാഹിത്യകാരന്മാരാണ്, പക്ഷേ ആ സാഹിത്യം ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇതിനെ മറികടക്കാൻ നമുക്ക് കഴിയില്ല, വെറുതെ വഷളാവാൻ നിൽക്കണ്ട. അതുകൊണ്ട് പിന്നെ അവർ ഈ വെല്ലുവിളിക്ക് ഉത്തരം നൽകുന്നതിന് പകരം അവർ ചെയ്യുന്ന ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വ്യക്തിഹത്യ നടത്തുക, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനെ പറ്റി വസ്തുനിഷ്ഠമായി പറയാതെ അത് ആരോ എഴുതി കൊടുക്കുന്നതാണ്, ആരോ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് യഥാർത്ഥ വെല്ലുവിളിയിൽ നിന്ന് മാറി മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് വാസ്തവത്തിൽ അവർ ചെയ്ത്. വാസ്തവത്തിൽ ഇതിനവർക്ക് മറുപടി കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർക്കിടെ യുദ്ധങ്ങളുണ്ടാകുമായിരുന്നില്ല. എന്തിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ സഹിക്കുന്നത്? ഇതിന് പകരമായി മറ്റൊന്ന് കൊണ്ടുവന്നാൽ മതിയല്ലോ, അതോടെ അവർക്ക് നബി തിരുമേനി പരാജയപ്പെടുത്താം. ബദർ യുദ്ധത്തിൽ അവരുടെ കൂട്ടത്തിൽ 70 ആൾക്കാർ മരിച്ചു. എന്തിനാണത്? ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് 70 ആൾക്കാരെ പിടിച്ച് ബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ 140 ആൾക്കാരെ അവരുടെ കൂട്ടത്തിൽ നിന്ന് മുസ്ലിങ്ങൾ പിടിച്ചിട്ട് യുദ്ധത്തിൽ കൊന്നത് 70, ബന്ധനസ്ഥർ 70. ഇങ്ങനെയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി എന്തിനു നടക്കണം? വളരെ എളുപ്പമുള്ള ഒരു വിഷയമാണെങ്കിൽ അവരെ സാഹിത്യത്തറവാട്ടിലെ കാരണവാന്മാരൊക്കെ ഉള്ള ഒരു പ്രദേശമുള്ള അന്ന് സാഹിത്യത്തിൽ വളരെ പ്രസിദ്ധി അറിയിച്ചവരാണ് അന്നത്തെ അറബികൾ. അവരൊക്കെ പാടൊരു മീറ്റിംഗ് കൂടിയിട്ട് അവർക്കൊന്ന് ഇരുന്ന് ഒരു ഗ്രന്ഥം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഗ്രന്ഥം വേണ്ട, വിശുദ്ധ ഖുർആനിലെ 10 വചനത്തിന് സമാനമായത് ഏറ്റവും ചെറുത് അമ്മ ജുസെന്ന് എടുത്തോട്ടെ, എന്നിട്ട് ഏറ്റവും ചെറുത് തിരഞ്ഞെടുത്തിട്ട് അതിന് സമാനമായതൊന്നും ഉണ്ടായിക്കൂടെ? ഇനി അത് വേണ്ട, അതിൽ തന്നെ ഏറ്റവും ചെറുത് നോക്കുക, അതിന് സമാനമായതൊന്നും നോക്കിയല്ലേ എന്ന് ഒരൊറ്റ കുട്ടി ആലോചിച്ചിട്ടില്ല. കാരണം അവർക്കറിയാം അതിൻ്റെ കഴിവ് കേടും. വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത അവർക്ക് നന്നായി അറിയാം. അത് മനുഷ്യരുടെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കുന്നത്, അതുപോലെ സ്വാധീനമുണ്ടാക്കുന്നൊരു വാചകം പറയാൻ അവർക്ക് കഴിയില്ല എന്നവർക്ക് ബോധ്യമാണ്. അതുകൊണ്ട് അവർ പിന്നെ ചെയ്യുന്നത് എന്താണ്? പിന്നെ വിശുദ്ധ ഖുർആനെ പറ്റി, അത് സിഹറാണ്, അത് എന്തയോ പിശാചുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് രക്ഷപ്പെടുക. ഇതൊക്കെ പറഞ്ഞാലും ഇതൊക്കെ അവർക്കും ചെയ്യാമല്ലോ. നബി തിരുമേനിക്ക് വളരെ കുറച്ചാളേ ഉള്ളൂ അവിടെ, എന്നാലോ അവരുടെ ആൾക്കാരാണ് അവിടെ ലോകം നിറഞ്ഞു നിൽക്കുന്നത്. ഈ പറഞ്ഞതൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അവർ സമാനമായത് കൊണ്ടുവരാത്തത്? അവർക്ക് കഴിയില്ല. ഖുർആൻ വെല്ലുവിളിച്ചതാണ്, വലൻ തസ്തത്യു ഫൈല്ലം തഫലു വലൻ തഫലു, നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അപ്പോൾ ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ല ഇലാ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബ ഇലൈക്.
9: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ, സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പ്രത്യേകത. ഈ വിഷയത്തിൽ നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് അബൂബക്കർ സലഫി.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് ജീവിത പാഠങ്ങൾ എന്ന എപ്പിസോഡിലേക്കാണ്. യുദ്ധങ്ങൾ ഭാഗം ഒന്ന്. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي امين رب العالمين. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ലോകാവസാനത്തിന് മുമ്പായി പല യുദ്ധങ്ങളും സംഭവിക്കാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. നമുക്കറിയാം, ലോകാവസാനത്തിന് മുന്നോടിയായി പല അടയാളങ്ങളും പ്രത്യക്ഷപ്പെടാനുണ്ട്. അതിൽ ചെറിയ അടയാളങ്ങളുണ്ട്, വലിയ അടയാളങ്ങളും ഉണ്ട്. ഈ ചെറിയ അടയാളങ്ങളിൽ പലതും യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നമ്പർ 2900, ആ ഹദീസിൽ നാഫിഉ ഇബ്നു ഉത്ബ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുമാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, കുന്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഗസ്വത്തിൻ, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധത്തിലായിരുന്നു. ഏതാണ് യുദ്ധം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഏതോ ഒരു യുദ്ധത്തിലായിരുന്നു. ഫഅത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൗമുൻ മിൻ ഖിബലിൽ മഗ്രിബി, ആ സമയത്ത് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരു വിഭാഗം ആളുകൾ വന്നു, കുറച്ചാളുകൾ വന്നു. അലൈഹിം സിയാബുസൂഫ്, അവർ ധരിച്ചിരുന്നത് കമ്പിളിയുടെ വസ്ത്രമായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ ഈ പരുത്തി കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളായിരുന്നു അവർ ധരിച്ചിരുന്നത്. ഫവാഫഖൂഹു ഇൻദ അക്മ, അക്മയിൽ വെച്ച്, അക്മ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒരു കുന്നിൻ പ്രദേശമാണ്, അവിടെ വെച്ചുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. ഫഇന്നഹും ലഖിയാമുൻ വറസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാഇദുൻ, അപ്പോൾ അവർ നിൽക്കുകയാണ്, റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ്. ഫഖാലത് ലീ നഫ്സി, അപ്പോൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന നാഫിഉ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഇത്തിഹിം, നീ അവരുടെ അരികിലേക്ക് ചെല്ല്. ഫഖും ബൈനഹും വബൈനഹും, എന്നിട്ട് പ്രവാചകൻ്റെയും ആ ആളുകളുടെയും ഇടയിൽ നിൽക്ക്. ലാ യഗ്താലൂനഹു, കാരണം ഒരു പക്ഷേ അവർ പ്രവാചകനെ ചതിച്ചാലോ, ചതിപ്രയോഗത്തിലൂടെ അവർ പ്രവാചകനെ ഉപദ്രവിച്ചാലോ, അതുകൊണ്ട് നീ എന്ത് ചെയ്യ്, പ്രവാചകൻ്റെ അരികിൽ ചെന്ന് നിൽക്കൂ എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി. അങ്ങനെ അദ്ദേഹം അവിടേക്ക് ചെന്നു, എന്നിട്ട് അവരുടെ അരികിൽ നിന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അദ്ദേഹം പറയാണ്, ഫഹഫിൽതു മിൻഹു, ഞാൻ പ്രവാചകനിൽ നിന്ന് മനഃപ്പാടമാക്കി, അർബ കലിമാത്തിൻ, നാല് വാചകങ്ങൾ അഥവാ നാല് കാര്യങ്ങൾ പ്രവാചകനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം പറയണത് ഏതൊക്കെയാണ്? പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം, തഗ്സൂന ജസീറത്തൽ അറബി, ജസീറത്തുൽ അറബുമായി നിങ്ങൾ യുദ്ധം ചെയ്യും. ഫയഫ്തഹുഹല്ലാഹ്, അപ്പോൾ അള്ളാഹു നിങ്ങൾക്കതിൽ വിജയം തരും. ജസീറത്തുൽ അറബി എന്ന് പറയുമ്പോൾ അറേബ്യൻ ഉപദ്വീപ് അഥവാ അതിൽ മക്കയും

0: മദീനയും അതുപോലെ യമനും യമാമയും ഒക്കെ അതിൽ ഉൾപ്പെടും. ആ ജസീറത്തുൽ അറബുമായി നിങ്ങൾ യുദ്ധം ചെയ്യുകയും നിങ്ങൾ അതിൽ വിജയിക്കുകയും ചെയ്യും. സുമ്മ ഫാരിസ്, പിന്നീട് നിങ്ങൾ ഫാരിസുമായി യുദ്ധത്തിലേർപ്പെടും, അഥവാ ഇറാനുമായിട്ട് നിങ്ങൾ യുദ്ധത്തിലേർപ്പെടും. ഫയഫ്തഹു അല്ലാ, അതിലും അല്ലാഹു നിങ്ങൾക്ക് വിജയം തരും. സുമ്മ തഗ്സൂന റൂം, പിന്നീട് നിങ്ങൾ റോമയുമായി യുദ്ധം ചെയ്യും. ഫയഫ്തഹു അല്ലാ, അതിലും അല്ലാഹു നിങ്ങൾക്ക് വിജയം തരും. സുമ്മ തഗ്സൂന ദജ്ജാല, പിന്നീട് നിങ്ങൾ ദജ്ജാലുമായി യുദ്ധം ചെയ്യും. ഫയഫ്തഹു അല്ലാ, അതിലും അല്ലാഹു നിങ്ങൾക്ക് വിജയം തരും. ഫയഫ്തഹുല്ലാഹ്. അപ്പൊ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് ആദ്യത്തെ മൂന്ന് യുദ്ധങ്ങളും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ ജസീറത്തുൽ അറബുമായി നിങ്ങൾ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞത് സംഭവിച്ചു എന്നാണ്. അതെപ്പോൾ? അബൂബക്കറുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. ചില ആളുകൾ ഇനി ഞങ്ങൾ സക്കാത്ത് തരികയില്ല എന്ന് പറഞ്ഞ് അവർ മുർത്തദീങ്ങളായിപ്പോയി. ചില ആളുകൾ അവർ സ്വഹാബത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി അവർ മുർത്തദീങ്ങളായി, അവർ ഒരു വലിയ സൈന്യം രൂപീകരിച്ചു. ചില ആളുകൾ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യമായി സ്വഹാബത്തിനെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. അപ്പോൾ ഈ യമാമയിൽ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ സൈന്യത്തിനെതിരെ സ്വഹാബത്ത് യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ യുദ്ധം അവസാനിച്ചു എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുപോലെ ഇറാനുമായി നിങ്ങൾ യുദ്ധം ചെയ്യും, റോമുമായി നിങ്ങൾ യുദ്ധം ചെയ്യും. അത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ദജ്ജാലുമായിട്ടുള്ളത് അത് സംഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഏതായിരുന്നാലും ഇതൊക്കെ ലോകാവസാനത്തിന് മുന്നോടി ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യുദ്ധങ്ങളാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ബുഖാരി 2926 ഹദീസായി ഉദ്ധരിക്കുന്ന ഹദീസാണത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅത്തു, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യുഖാതിലുൽ മുസ്ലിമൂനൽ യഹൂദ്, മുസ്ലിമീങ്ങൾ യഹൂദീങ്ങളോട് യുദ്ധം ചെയ്യുന്നതുവരെ. ഇപ്പോൾ മുസ്ലിമീങ്ങൾ ജൂതന്മാരുമായിട്ട് യുദ്ധത്തിലേർപ്പെടും. ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ, അങ്ങനെ മുസ്ലിമീങ്ങൾ ജൂതന്മാരെ കൊന്നൊടുക്കാൻ തുടങ്ങും. ഹത്താ യഖ്തബി അൽ യഹൂദിയു മിൻ വറാഇൽ ഹജരി വശജരി, അങ്ങനെ നിക്കക്കള്ളിയില്ലാതെ ജൂതന്മാർ കല്ലിൻ്റെയും മരങ്ങളുടെയും പിറകിൽ പോയി അവർ ഒളിച്ചിരിക്കാൻ തുടങ്ങും. ഫയഖൂലുൽ ഹജറു അവിശജറു, അപ്പോൾ ഈ മരങ്ങൾ അല്ലെങ്കിൽ ഈ കല്ലുകൾ അവ വിളിച്ചു പറയും, യാ മുസ്ലിം, ഓ മുസ്ലിമേ, യാ അബ്ദല്ല, ഓ അള്ളാഹുവിൻ്റെ അടിമേ, ഹദാ യഹൂദിയുൻ ഖൽഫി, ദാ എൻ്റെ പിറകിൽ ഒരു യഹൂദിയുണ്ട്, ഒരു ജൂതനുണ്ട്. ഫത്തആൽ, അതുകൊണ്ട് വരൂ, ഫഖ്തുൽഹു, അവനെ വധിച്ചു കളയൂ, ഇല്ലൽ ഗർഖദ, ഗർഖദ് ഒഴികെ, ഫഇന്നഹു മിൻ ശജരിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മരങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ഇത് ലോകാവസാനത്തിൻ്റെ മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന ഒരു യുദ്ധമാണ്. മറ്റൊരു റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവിന് ശേഷമാണ് ഇത് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മുസ്ലിമീങ്ങൾ ജൂതന്മാരെ കൊന്നൊടുക്കും, യുദ്ധത്തിൽ അവർ പരാജയപ്പെടുമെന്നർത്ഥം, ജൂതന്മാർ പരാജയപ്പെടും. അങ്ങനെ അവർ കല്ലിൻ്റെയും മരങ്ങളുടെയും പിറകിൽ പോയി ഒളിക്കും. അപ്പോൾ അവർ ഒളിച്ചിരിക്കുന്ന മരങ്ങളും കല്ലുകളും ഒളിച്ചു പറയും, ദാ മുസ്ലിമേ, വാ, എൻ്റെ പിന്നിൽ ഒരു യഹൂദിയുണ്ട്, കൊന്നുപോ. എന്നാൽ ഗർഖദ് മരം ഒന്നും പറയൂല, കാരണം അത് ജൂതന്മാരുടെ മരമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒന്നാണ്. ഇനി അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം തന്നെയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിമിലെ 2894 ഹദീസാണ്. അതിൽ പ്രവാചകൻ പറയുന്നു, ലാ തഖൂമു സ്സാഅത്തു, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യഹ്സിറൽ ഫുറാത്തു അൻ ജബലിൻ മിൻ ദഹബിൻ, ഒരു സ്വർണത്തിൻ്റെ മല, ഫുറാത്ത് അഥവാ ടൈഗ്രീസ് നദി, അത് പുറപ്പെടുവിക്കാതെ വെളിപ്പെടുത്താതെ ലോകം അവസാനിക്കുകയില്ല. അഥവാ ഫുറാത്ത് നദി, അത് ഇറാഖിലൂടെയും ഷാമിലൂടെയും ഒക്കെ ഒഴുകുന്നൊരു നദിയാണ്. ആ നദി അതിൻ്റെ ചില ഭാഗങ്ങൾ വറ്റുകയും അങ്ങനെ അതിൽ നിന്നൊരു സ്വർണത്തിൻ്റെ മല പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും എന്ന് പ്രവാചകൻ പറഞ്ഞു. യഖ്തത്തിലുന്നാസു അലൈഹി, അതിനു വേണ്ടി ജനങ്ങൾ യുദ്ധം ചെയ്യും. ചില റിപ്പോർട്ടിലുള്ളത് ഫഇദാ സമിഅ ബിഹിന്നാസു സാറു ഇലൈഹ്, ആ മലയെക്കുറിച്ച് ആളുകൾ കേൾക്കുമ്പോൾ ആളുകൾ അവിടേക്ക് പോകും. ഫയഖൂലു മൻ ഇൻദഹു, എന്നാൽ അതിൻ്റെ അരികിലുള്ള ആളുകൾ പറയും ലഇൻ തറക്നന്നാസ യഖുദൂന മിൻഹു, നമ്മൾ ആളുകൾ വെറുതെ വിട്ടേച്ചാൽ അവരതൊക്കെ എടുക്കും. ലയുദ്ഹബന്ന ബിഹി കുല്ലിഹി, അങ്ങനെ അതുകൊണ്ടൊക്കെ പോവും. അതുകൊണ്ട് നമുക്ക് എടുക്കാന്ന് പറഞ്ഞ ഓരോരുത്തരും അതെടുക്കാൻ വേണ്ടി പോകും. ഫയുഖ്തലു, അങ്ങനെ യുദ്ധം നടക്കും. മിൻ കുല്ലി മിഅത്തിൻ തിസ്അത്തുൻ വതിസ്ഉൻ, ഓരോ നൂറിലും 99 ആൾക്കാർ കൊല്ലപ്പെടും. അത്രയും ശക്തമായ യുദ്ധമായിരിക്കും നടത്തം. വയഖൂലു കുല്ലു റജുലിൻ മിൻഹും, അതിലുള്ള ഓരോ ആളുകളും പറയാ ലഅല്ലി അകൂനു അനല്ലദി അഞ്ചൂ, ഞാനായിരിക്കും വിജയിക്കുക, ഞാൻ വിജയിക്കും, ഞാൻ അതൊക്കെ കൊണ്ടുപോകും എന്ന് ഓരോരുത്തരും വിചാരിക്കും. എന്നൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ റഅയ്തഹു, നീ അത് കണ്ടാൽ ഫലാ തഖ്റബന്നഹു, നീ അതിൻ്റെ അരികിലേക്ക് പോവുക തന്നെ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉദ്ധരിക്കുന്ന അറാവിയോട് പറയുകയാണ്. അപ്പോൾ ഇത് ലോകാവസാനത്തിന് മുന്നോടി നടക്കാനിരിക്കുന്ന ഒരു യുദ്ധമാണ് നടത്തം. ഇനി അതുപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണുവാൻ സാധിക്കും. സുമ്മ ഹുദ്നത്തുൻ, പിന്നീടൊരു ഹുദ്ന സംഭവിക്കും. ഹുദ്ന എന്ന് പറഞ്ഞാൽ ഒരു സുല്ലഹ്, ഒരു കരാറ് സംഭവിക്കും. അഥവാ യുദ്ധം ഒഴിവാക്കണം, യുദ്ധം ഉപേക്ഷിക്കണം എന്ന രൂപത്തിലുള്ള ഒരു സുല്ലഹ്. ആരൊക്കെ തമ്മിലാണ്? ബൈനക്കും വബൈന ബനിൽ അസ്ഫരി, നിങ്ങൾക്കും ബനുൽ അസ്ഫറിനുമിടയിലായിരിക്കും അത്. ബനുൽ അസ്ഫർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹുമുർ റൂം, അത് റോമക്കാരാണ്. റോമക്കാരെന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ്. അപ്പോൾ യൂറോപ്യൻസിനും നിങ്ങൾക്കുമിടയിൽ യുദ്ധം പാടില്ല എന്ന രൂപത്തിലുള്ള ഒരു കരാർ നടക്കും. ഫയഗ്ദിറൂൻ, അങ്ങനെ അവർ വഞ്ചിക്കും. ഫയഅ്തൂനക്കും, അങ്ങനെ അവർ നിങ്ങളുടെ അരികിലേക്ക് വരും, യുദ്ധത്തിന് വേണ്ടി വരും. തഹ്ത സമാനീന ഗായ, 80 കുടികൾക്ക് കീഴിലായി അവർ അണിനിരക്കും. തഹ്ത കുല്ലി ഗായത്തിൻ, ഓരോ കുടിക്ക് ചുവട്ടിലും ഇസ്നാ അഷറ അൽഫൻ, 12,000 ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഒരു കുടിക്ക് ചുവട്ടിൽ 12,000, അങ്ങനെ 80 × 12,000 ആളുകൾ മുസ്ലിമീങ്ങൾക്കെതിരെ അവർ അണിനിരക്കുകയും അങ്ങനെ ശക്തമായ യുദ്ധം അവിടെ നടക്കുകയും ചെയ്യും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത് മുസ്ലിമീങ്ങളും യൂറോപ്യൻസും തമ്മിൽ നടക്കാനിരിക്കുന്ന ഒരു യുദ്ധമാണ്. ഇനി അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ ഒരു യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞത്, സത്തു സ്വാലിഹൂന റൂമ സുൽഹൻ ആമീന, നിങ്ങൾ റോമക്കാരുമായിട്ട് ഒരു നിർഭയത്വത്തിൻ്റെ കരാർ വെക്കും. സുൽഹൻ ആമീന എന്ന് പറഞ്ഞാൽ നിർഭയത്വത്തിൻ്റെ ഒരു കരാർ നിങ്ങൾക്കും റോമക്കാർക്കുമിടയിൽ, യൂറോപ്യൻസിനുമിടയിൽ ഉണ്ടാകും. അങ്ങനെ ഫതഗ്സൂന അൻതും വഹും അദുവം മിൻ വറായിക്കും, നിങ്ങൾക്കും അവർക്കും പിന്നിലുള്ള ഒരു ശത്രുവുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യും. അഥവാ മുസ്ലിമീങ്ങൾക്കും യൂറോപ്യൻസിനും ഒരുപോലെ ശത്രുവായിട്ടുള്ള ഒരു രാജ്യം, അവരുമായിട്ട് യുദ്ധം ചെയ്യും. ഫത്തുൻ സ്വറൂൻ, നിങ്ങൾ സഹായിക്കപ്പെടും. വത്ത ഗനമൂന വത്ത സ്ലമൂൻ, അങ്ങനെ നിങ്ങൾ ഗനീമത്തൊരുമിച്ച് കൂട്ടും, നിങ്ങൾ മരണത്തിൽ നിന്നും മുറിവുകളിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെടും. അഥവാ യുദ്ധത്തിൽ വിജയിക്കുന്ന അർത്ഥം. സുമ്മ തർജഊന ഹത്ത തൻസിലു ബിമർജിൻ ദീത്തുലൂൽ, അങ്ങനെ നിങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു മടങ്ങും. അങ്ങനെ ദീത്തുലൂൽ എന്ന് പറഞ്ഞാൽ കുന്നുകളുള്ള ഒരു പ്രദേശം, അത് ബിമർജിൻ ദീത്തുലൂൽ അഥവാ പച്ചപ്പുള്ള കുന്നുകൾ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ കണ്ടുവരുന്ന പോലെ പച്ചപ്പുള്ള കുന്നുകളുള്ളൊരു സ്ഥലത്ത് നിങ്ങൾ ഇറങ്ങും. ഫയർഫഉ റജുലുൻ മിൻ അഹ്ലിൻ നസ്രാനിയത്തി സലീബ്, ആ സമയത്തൊരു മനുഷ്യൻ, അഥവാ ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒരു കുരിശ് ഉയർത്തിപ്പിടിക്കും. ഫയഖൂൽ, എന്നിട്ട് അവൻ പറയും, ഗലബ സലീബ്, കുരിശ് വിജയിച്ചിരിക്കുന്നു, കുരിശ് അതിൻ്റെ മഹത്വം കൊണ്ട് വിജയിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ അവൻ സംസാരിക്കും. ഫയഖ്ദുബു റജുലം മിനൽ മുസ്ലിമീൻ, അപ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾക്ക് ദേഷ്യം വരും. ഫയദുഖുഹു, അങ്ങനെ ആ കുരിശ് അയാൾ തകർത്ത് കളയും. ഫഇൻദദാലിക തഗ്ദിറു റൂം, അതോടുകൂടി റോം, റോമക്കാർ കരാർ ലംഘിക്കുകയും വത്തജ്മഉ ലിൽ മൽഹമ, അവർ ശക്തമായ യുദ്ധത്തിനു വേണ്ടി ഒരുമിച്ചു കൂടുകയും ചെയ്യും. അങ്ങനെ അവിടെ ശക്തമായ ഒരു യുദ്ധം നടക്കും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പല യുദ്ധങ്ങളും വരാനുണ്ട് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നാണ്. ഇനിയും വേറെയും ചില യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ പരാമർശങ്ങളുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ യുദ്ധങ്ങൾ ഭാഗം 1, വിവരിച്ചത് ഇബ്രാഹിം സലഫി പുലമന്തോൾ.
2: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്, ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ, കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റ്

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അടുത്തൊരു സെഷനിലേക്ക് പോയാലോ,
3: മധുരം ഖുർആനിലേക്ക്.
4: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
5: വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ.

0: മഷാല്ലാ, നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 157 വരെയുള്ള ആയത്തുകളാണ് നാം കേട്ടത്. ഇന്നത്തെ മധുരം ഖുർആനിൽ ഖാരി ആയിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഖലീഫ അത്തുനൈജിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലായി നമ്മൾ മധുരം ഖുർആനിലൂടെയും പീസ് ഖുർആൻ റേഡിയോയിലൂടെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാരായണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആത്മീയതയും നിറഞ്ഞ പാരായണവും പ്രത്യേക ഒരു ശൈലിയും അദ്ദേഹത്തിനുണ്ട്. ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം. UAE ഷാർജയിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ദ് പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ആയത്തുകളിലേക്ക് നമ്മൾ വരുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മൾ ഉൾക്കൊള്ളേണ്ട, അങ്ങേയറ്റം മനസ്സിലാക്കേണ്ട ചില വചനങ്ങളാണ്. നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 155 മുതലുള്ള 157 വരെയുള്ള വചനങ്ങൾ. അതിൽ വല നബ്ലുവന്നകും ബിഷൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വ നഖ്സി മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്ന കാര്യങ്ങൾ, അത് ഭയം കൊണ്ടാകാം, വിശപ്പ് കൊണ്ടാകാം, സ്വത്തുക്കളെ കൊണ്ടാകാം, ദേഹങ്ങളെ കൊണ്ടാകാം, ഫലങ്ങളെ കൊണ്ടാവാം, ആ ഫലങ്ങളിലെ കുറവ് കൊണ്ടാകാം, ഇങ്ങനെ വിവിധ മേഖലയിൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മെ പരീക്ഷിക്കും എന്നുള്ളതാണ്. എന്നാൽ ആ പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ് അള്ളാഹു ഈ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നൽകുന്ന സന്തോഷവാർത്ത. അതേപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സംഭവിച്ചാൽ അവരാ സമയത്ത് എന്ത് പറയണം എന്നുള്ളതും അള്ളാഹു പഠിപ്പിക്കുന്നു. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതായത് യാതൊരു കൂട്ടർക്കും അവർക്ക് വല്ല ബാധയും ആപത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ ബാധിച്ചാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പറയേണ്ടതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കൊക്കെ അതിൻ്റെ അർത്ഥം അറിയും, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരുമാകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ ആയത്ത് 157-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് ഉലായിക അലൈഹിം സലവാത്തു മിൻ റബ്ബിഹിം വറഹ്മ ഉലായിക ഹുമുൽ മുഹ്തദൂൻ. അക്കൂട്ടർ, അവരിൽ അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള അനുഗ്രഹാശിസ്സുകൾ കാരുണ്യവും ഉണ്ടായിരിക്കും. അക്കൂട്ടർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും അവനിൽ നിന്നുള്ള പ്രതീക്ഷകളെ യാതൊരു നിലക്കും കൈവിടാതെയും ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് പ്രയാസങ്ങളോടും വളരെ ക്ഷമയോടുകൂടി അതിനെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ സന്തോഷവാനാകുന്നത് എന്നാണ്. അത്രക്കാരോട് അള്ളാഹുവിന് ഇഷ്ടമാണുള്ളത്. മാത്രമല്ല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ ഡയലോഗ് പ്രോഗ്രാമിൻ്റെ ശബ്ദാവിഷ്കാരം. സൈനബ് റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം അനാചാരത്തിനൊരു തിരുത്ത്. അവതരിപ്പിക്കുന്നത് മുഹമ്മദ് സാദിഖ് മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മാന്യനായി ജീവിച്ചിരുന്ന മഹാനായ സെയ്ദ് ബിൻ ഹാരിസിനെ ഒരു കൂട്ടം കൊള്ളക്കാർ പിടിച്ചു കൊണ്ടുവന്ന് മക്കയിലെ അടിമച്ചന്തയിൽ വിൽക്കുകയും പ്രവാചക പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിതൃ സഹോദരൻ ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു വാങ്ങുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള വിവാഹാനന്തരം തൻ്റെ കീഴിലുണ്ടായിരുന്ന സെയ്ദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനമായി നൽകി. അന്ന് മുതൽ ആ പ്രവാചകൻ്റെ മകനെ പോലെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സെയ്ദിനെ കണ്ടിരുന്നത്. ലോകം പറഞ്ഞിരുന്നത് ഹിബ്ബുർ റസൂൽ, റസൂലിൻ്റെ സ്നേഹഭാചനമെന്നായിരുന്നു. മക്കാർ പറഞ്ഞിരുന്നത് മുഹമ്മദ് സെയ്ദ് ഇബ്നു മുഹമ്മദ്, മുഹമ്മദിൻ്റെ മകൻ സെയ്ദ് എന്നായിരുന്നു. അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന ദത്ത് സമ്പ്രദായം, ആ ദത്ത് സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം മകനെപ്പോലെ സെയ്ദിനെ കാണുകയുണ്ടായി. കാലങ്ങൾ കഴിഞ്ഞു. വിവാഹ പ്രായമെത്തിയപ്പോൾ സെയ്ദിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചത് ഖുറൈശി വംശജയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായിയായിരുന്ന ഉമൈമയുടെ മകൾ സെയ്ദ് ബിൻതു ജഹ്ഷിനെയായിരുന്നു. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ ജഹ്ഷ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരിയായിരുന്നു. ഇവിടെ കല്യാണം കഴിച്ച ശേഷം അവരുടെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ഒരു കാലത്തടിമയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ച വിശുദ്ധ ഖുർആനിൽ പോലും ഒരു സഹാബിയുടെ നാമം വന്നിരിക്കുന്നുവെങ്കിൽ ഈ ഒരു സെയ്ദ് മാത്രമാണ്. അങ്ങനെയുള്ള സെയ്ദിന് മുസ്ലിം സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങളില്ല, കുലമഹിമയില്ല, നീതിയാണ്, സമത്വമാണ് എന്ന് വിളിച്ചോന്നതിൻ്റെ പ്രതീകമായി മഹതിയായ സൈനബ് ബിൻതു ജഹ്ഷിനെ വിവാഹം ചെയ്തു കൊടുത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചരിത്രത്തിൽ അതിമഹത്തായൊരു മാതൃക കാണിച്ചു കൊടുക്കുകയായിരുന്നു. പക്ഷേ അല്പകാലം കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിൽ ചില താളപ്പിശയുകളുണ്ടായി, ചില പ്രശ്നങ്ങളുണ്ടായി. കുലീനയായ സൈനബും അടിമയായിരുന്ന സെയ്ദും തമ്മിലുള്ള പ്രശ്നം ഒരു കുഫുവെക്കാത്ത വിവാഹമായി തീരുകയും അത് പ്രശ്നമായി തീരുകയും ചെയ്തു. ആ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിൽ 37-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഉത്ബോധനം ഉണ്ടാകുന്നു, ഇവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോവുകയില്ല. പ്രവാചകരെ അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അന്ന് കാലത്തുള്ള ദത്ത് സമ്പ്രദായം അത് പൊളിച്ചെഴുതണം. അതുകൊണ്ട് നിങ്ങളുടെ മകനെ പോലെ സമൂഹം കാണുന്ന, എന്നാൽ താങ്കളുടെ ദത്ത് പുത്രനായ സെയ്ദിൻ്റെ ഭാര്യ അവർ വിവാഹമോചനം ചെയ്ത് അവരുടെ ഇദ്ദ കഴിഞ്ഞാൽ താങ്കൾ വിവാഹം കഴിക്കണമെന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള കൽപ്പനയുണ്ടാകുന്നു. പക്ഷേ സമൂഹത്തിൽ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ആ ആചാരത്തെ എങ്ങനെ എതിർക്കണമെന്നറിയാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊരു പ്രബോധന വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ ആളുകളോട് പറഞ്ഞില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരല്പം ഗുണദോഷിക്കുകയാണ്, വതുഖ്ഫി ഫീ നഫ്സിക്, ഈ കാര്യം തങ്ങൾ മനസ്സിൽ മറച്ചു വെക്കുകയാണല്ലേ, വല്ലാഹു മുബ്ദീ, ഇതല്ലാഹു വെളിവാക്കി തന്നെ ചെയ്യുമെന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിധവയായിരുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു വിവാഹമോചനം ചെയ്ത സൈനബിനെ വിവാഹം കഴിച്ചു എന്നതാണ് പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു അടിമയെ ഏറ്റെടുത്തു എന്നതാണ് പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ഉച്ചനീചത്വങ്ങളില്ല, നീതിയാൻ സമത്വമാൻ ഇന്ന അക്രമകും ഇന്ദല്ലാഹി അത്തുഖാകും എന്ന് പ്രാവർത്തിക ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി സൈനബിനെയും അടിമയായിരുന്ന സെയ്ദിനെയും തമ്മിൽ വിവാഹം കഴിപ്പിച്ചു എന്നതാണ് പ്രശ്നം. അതല്ല, സെയ്ദ് തൻ്റെ കൽപ്പനയാൽ വിവാഹം കഴിപ്പിച്ച് പിന്നീട് ആ വിവാഹമോചനം കഴിഞ്ഞ് വിധവിയായിരിക്കുന്ന സൈനബിനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഏറ്റെടുത്തു എന്നതാണ് പ്രശ്നം. അതുമല്ല, അള്ളാഹുവിൻ്റെ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ പകർത്തി എന്നതാണ് പ്രശ്നം. അതുമല്ല, ചരിത്രബോധമില്ലാത്ത ഇസ്ലാമിൻ്റെ ചരിത്ര വായന എങ്ങനെ മനസ്സിലാക്കണമെന്ന് വായിക്കാത്ത ചില ആളുകൾ കെട്ടിയുണ്ടാക്കിയ ചില കിംവദന്തികളിൽ മുസ്ലിം സമൂഹം വിശ്വസിച്ചില്ല എന്നതാണ് പ്രശ്നം. സൈനബിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങേയറ്റത്തെ അനുരാഗമുണ്ടായിരുന്നുവെന്നും ഒരിക്കൽ സൈദിൻ്റെ വീട്ടിൽ കയറി ചെന്ന മഴയിൽ സൈനബിനെ കണ്ടുവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവൽ ആകൃഷ്ടരായി എന്നുമൊക്കെയുള്ള അബദ്ധജടിലമായ ചരിത്രങ്ങൾ, ആ ചരിത്രങ്ങൾ വിശ്വസിക്കുവാൻ മുസ്ലിം സമൂഹം കൂട്ടാക്കിയില്ല എന്നതാണ് പ്രശ്നം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണ് പ്രശ്നം. ആരാ പ്രശ്നക്കാർ? ലൈംഗികമായി ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളും പ്രശ്നമേ അല്ല എന്നും അതിനു വേണ്ടി വാദിക്കുകയും അതിനുവേണ്ടി സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുകയും അതിനുവേണ്ടി കാശ് ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് പ്രശ്നം. പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, ഇസ്ലാം ദത്ത് സമ്പ്രദായം പരിപൂർണമായി അവസാനിപ്പിച്ചു എന്നാണോ? ജയ്ദിനെ ഒരു ദത്തുപുത്രനായി ഏറ്റെടുത്തത് നിഷിദ്ധമാണോ എന്നാണോ? ഇസ്ലാമിന്റെ ബാലപാഠം മനസ്സിലാക്കിയ ആളുകൾക്ക് അറിയാം, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് രണ്ട് വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതീമിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. വലാ യഹദ്ദു അലാ തുആമിൽ മിസ്കീൻ, സാധുവിനെ തിരിഞ്ഞു നോക്കാത്ത, ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്ത, ആളുകൾ മതത്തെ കളവാക്കിയവരാണെന്ന് പ്രഖ്യാപിച്ച വിശുദ്ധ ഖുർആനിന്റെ അനുയായികൾ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട എന്ന് പറയുന്നവരാണോ? വസ്സായി അലൽ അർമീര കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്, ഒരു വിധവയെ സംരക്ഷിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നത് പോലെയാണെന്ന് പ്രഖ്യാപിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെയുള്ള സാധുക്കളെ സംരക്ഷിക്കേണ്ട എന്ന് പറയുന്നവരാണോ? ഇസ്ലാമിൽ സക്കാത്തിൻ്റെയും സദഖയുടെയും പ്രാധാന്യം മനസ്സിലാക്കാത്ത ആളുകൾ ആരാണുള്ളത്? പിന്നെന്തായിരുന്നു പ്രശ്നം? എന്തുകൊണ്ട് അന്ന് നിലവിലുണ്ടായിരുന്ന ദത്ത് സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഇസ്ലാം അംഗീകരിച്ചില്ല? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, അന്ന് സമൂഹത്തിലുണ്ടായിരുന്ന സമ്പ്രദായങ്ങളോട് ഇസ്ലാം രണ്ട് മൂന്ന് നിലപാടുകളാണ് എടുത്തിരുന്നത്. ഒന്ന്, ചില സമ്പ്രദായങ്ങളെ പരിപൂർണമായി തള്ളിക്കളഞ്ഞു. അതിൽപ്പെട്ടതാണ് അന്ന് നിലവിലുണ്ടായിരുന്ന വിവാഹങ്ങളിൽ നാല് സമ്പ്രദായങ്ങളിൽ മൂന്നും വ്യഭിചാര സമാനമായിരുന്നു, അത് ഒഴിവാക്കി. കച്ചവടത്തിൽ മൈസർ ചൂതാട്ടം സാർവത്രികമായിരുന്നു, നിഷേധിക്കുകയും നിരോധിക്കുകയും ചെയ്തു. പലിശ നിരോധിച്ചു. ഇങ്ങനെ സമൂഹത്തിലെ ജീർണതയിലേക്ക് തള്ളിവിടുന്ന കുറേ സമ്പ്രദായങ്ങളെ ഇസ്ലാം അവിടെ ഒഴിവാക്കിയുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അംഗീകരിച്ച കുറേ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. മുലയൂട്ടൽ സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന് മുമ്പ് തന്നെ അറേബ്യൻ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. ഉമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ മുലയൂട്ടുന്നത് മറ്റൊരു സ്ത്രീയായിരിക്കും. ഇസ്ലാം അംഗീകരിച്ച കാര്യമാണ്. കുഞ്ഞുണ്ടായാൽ ഏഴാം ദിവസം മുടി കളയണമെന്നും അതേപോലെ തന്നെ അറിവ് നടത്തണമെന്നും ജാഹിലിയത്തിലെ നിലനിന്നിരുന്ന സമ്പ്രദായം ഇസ്ലാം അംഗീകരിക്കുകയാണ് ചെയ്ത് ചില സമ്പ്രദായങ്ങളിൽ ചില നിയമങ്ങളിൽ ഭേദഗതികൾ നടത്തുകയും ചെയ്തു. ജാഹിലിയത്തിലുണ്ടായ ദത്ത് സമ്പ്രദായം എന്തായിരുന്നു? രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, അത് മകൻ സമാനമായിരുന്നു. മകൻ എങ്ങനെയാണോ മകനെ നോക്കിക്കാണുന്നത് അതേപോലെ തന്നെ ദത്തുപുത്രനെയും നോക്കിക്കണ്ടിരുന്നു എന്നാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും, നിങ്ങളുടെ ദത്തുപുത്രന്മാർ നിങ്ങളുടെ സ്വന്തം മക്കളെ പോലെയല്ല, പെറ്റുമ്മയും കോറ്റുമ്മയും ഒരേപോലെയല്ലാത്തതുപോലെ മകനും ദത്തുപുത്രനും ഒരേപോലെയല്ല എന്ന് നബി വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ദാരിക ഖൗലുകും ബിഅഫ്വാഹിക്കും, നിങ്ങളുടെ വിടുവായത്തങ്ങൾ മാത്രമാണ് എന്നും അത് നിങ്ങളുടെ വാക്കുകൾ വായിലൂടെ വരുന്ന ഏതാനും വാക്കുകൾ മാത്രമാണ് എന്നും വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. അപ്പോ മക്കളും ദത്തുപുത്രന്മാരും ഒരേ സ്റ്റേജിലല്ല. രണ്ട്, വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ ആളുകളെ പേര് വിളിക്കേണ്ടത് അവരുടെ പിതാവിലേക്ക് ചേർത്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദത്തപുത്രനായി ഏറ്റെടുത്ത സെയ്ദിനെ പോലും മക്കാർ വിളിച്ചിരുന്നത് സെയ്ദ് ഇബ്നു മുഹമ്മദ് എന്നാണ്. എത്രത്തോളം ആ സ്നേഹബന്ധം വളർന്നു എന്നറിയുമോ? ഒരിക്കൽ കാലങ്ങൾക്ക് ശേഷം സെയ്ദിന്റെ പിതാവ് ഹാരിത്തിന് ഒരു വാർത്ത ലഭിക്കുകയുണ്ടായി. മുഹമ്മദിന്റെ കയ്യിൽ തന്റെ മകനുണ്ട് എന്ന് വാർത്തയറിഞ്ഞപ്പോ ആളുകൾ പറഞ്ഞയച്ചുകൊണ്ട് എന്റെ മകനെ എനിക്ക് വിട്ടുതരണേ എന്ന് പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ മകൻ സെയ്ദ് വേണോ? സെയ്ദിന് തീരുമാനിക്കാം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹഭാചനം പ്രവാചകന്റെ സ്വഭാവം തൊട്ടറിഞ്ഞ സെയ്ദ് പറഞ്ഞു, ഞാൻ തെരഞ്ഞെടുക്കുന്നത് എന്റെ പിതാവല്ല, എന്റെ പിതാവിനേക്കാൾ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ റസൂലുള്ളയാൻ, ഞാൻ റസൂലിന്റെ കൂടെയാണെന്ന് പറഞ്ഞ ആ സെയ്ദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തി വിളിച്ചിരുന്നത്. ഖുർആൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവിനേക്ക് ചേർത്തി വിളിക്കണമെന്ന്. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? വിശുദ്ധ ഖുർആൻ വളരെ കർശനമായി ആ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു, ഒരാൾ സ്വന്തം പിതാവിലേക്കല്ല ചേർത്തി വിളിക്കുന്നത് എങ്കിൽ വഹുവയാലം, ഇക്കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ എന്റെ പിതാവ് ഇന്നയാളാണ് എന്ന് അബദ്ധം പറഞ്ഞുവാൽ ഇല്ല കഫർ, അത് സത്യനിഷേധമാണ്, നന്ദി കേടാണ് എന്ന് റസൂലുള്ള പറഞ്ഞു. അല്ലെങ്കിലും ആർക്കാ സ്വന്തം മകൻ ആ മകന്റെ പിതാവ് മറ്റൊരാളെന്ന് പറയുമ്പോൾ ആർക്കാ സഹിക്കാൻ കഴിയുക? രണ്ടാമത് സ്വന്തം മകനും ദത്തുപുത്രനും ഒരേപോലെയല്ല എന്ന് പറയുന്നത് കാരണം കുറേ നിയമങ്ങൾ പ്രശ്നങ്ങളുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് അനന്തരമുണ്ടാകുക, മരിച്ചു കഴിഞ്ഞാൽ ദത്തുപുത്രന്മാർക്ക് ഒരിക്കലും അതിൽ അവകാശമുണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ അന്ന് നിലവിലുണ്ടായിരുന്ന കുറേ സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആ നിലവിലുണ്ടായിരുന്ന ദത്ത് സമ്പ്രദായത്തെ ഇല്ലാതെയാക്കി. കാലങ്ങളായി നടന്നു വരുന്ന സമ്പ്രദായം കേവലം ഒരൊറ്റ വാക്കുകൾ കൊണ്ട് ഒരൊറ്റ പ്രസംഗങ്ങൾ കൊണ്ട് മാറിപ്പോകുക മാഞ്ഞുപോകുക എന്നത് കഴിയാത്ത കാര്യമായിരുന്നു. അല്ലാഹുവിന്റെ അപാരമായ ഹിക്മത്ത് കൊണ്ടാണ് ഈ ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാവർത്തികമായി തന്നെ കാണിച്ചു കൊടുക്കണമെന്ന്. സ്വന്തം മകന്റെ ഭാര്യ അവരെ വിവാഹം കഴിക്കാൻ പാടില്ലല്ലോ, അതേപോലെ തന്നെ ദത്തുപുത്രന്റെ ഭാര്യയെ അവര് വിവാഹമോചനം ചെയ്തു കഴിഞ്ഞാൽ, അവരുടെ ഇദ്ദ കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്നായിരുന്നു അവരുടെ ഇടയിലുണ്ടായിരുന്ന വിശ്വാസം. ആ വിശ്വാസത്തെ ചൂടും മാറ്റിയെടുക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബിലെ 37-ാമത്തെ ആയത്തിലൂടെ വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വല്ലാഹു അഹക്കു അൻ തഖ്ഷാ ഫലമാ ഖദാ സൈദു മിൻഹാ വതറൻ സൗവജ്നാകഹാ. സൈദ് റളിയല്ലാഹു അൻഹു സൈനബിനെ വിവാഹമോചനം ചെയ്ത് അവരുടെ ഇദ്ദ കഴിഞ്ഞതിന് ശേഷം നാം താങ്കൾക്ക് അവരെ വിവാഹം ചെയ്തു തന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഇല്ലേ, സമൂഹത്തിലുണ്ടായിരുന്ന ചില സമ്പ്രദായങ്ങൾ നീക്കണമെങ്കിൽ അതിന് വലിയ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. സമൂഹത്തിലുള്ള ധൂർത്ത് വിവാഹങ്ങളും സ്ത്രീധര വിവാഹങ്ങളും ഒഴിവാക്കുവാൻ ഒരു പക്ഷേ വലിയ പണക്കാരനായിരുന്നാലും ശരി ഒരു ലഘുവായ വിവാഹം നടത്തേണ്ടി വരും. 1930-കളിൽ ദണ്ഡിയാത്ര ഗാന്ധിജി സംഘടിപ്പിച്ചപ്പോൾ എന്തേ ഗാന്ധിജിക്ക് അവിടെ പ്രസംഗം മതിയായിരുന്നില്ലേ? എന്തുകൊണ്ടാ ദണ്ഡി യാത്രയായി കടപ്പുറത്തേക്ക് പോയത്? തൻ്റെ പ്രവൃത്തി പദത്തിലൂടെ അത് കാണിച്ചു കൊടുക്കട്ടെ, മാറ്റമുണ്ടാകട്ടെ എന്നതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമ്പ്രദായത്തെ ഇസ്ലാം അവിടെ നിരോധിക്കുകയുണ്ടായത് എന്നാണ്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ സൈനബ് റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിന്റെ ഭാര്യ സൈനബിനെ ഉള്ളാൽ ആഗ്രഹിച്ചിരുന്നു എന്ന കെട്ടുകഥ കേവലം കിംവദന്തി മാത്രമാണ് എന്ന് മനസ്സിലാക്കുവാൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കണം, ഇത്തരം കഥകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് ചേർത്ത് വെക്കുവാൻ കഴിയുക? വിശുദ്ധനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവാചകനെങ്ങാനും സൈനബിനെ ആവശ്യമായിരുന്നുവെങ്കിൽ സൈനബിനെ വിവാഹം കഴിക്കേണ്ടിയിരുന്നുവെങ്കിൽ എന്തേ ആദ്യമേ കഴിച്ച പോലെ? കാരണം മുമ്പേ അറിയാം തൻ്റെ അമ്മയുടെ മകളാണ്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രഖ്യാപനമായി പറയുന്നത് സൈദ് റളിയല്ലാഹു അൻഹു അവരെ വിവാഹമോചനം ചെയ്യുവാൻ തീരുമാനിച്ച് റസൂലുള്ളയോട് പറയുമ്പോൾ അംസിക് അലൈക സൗജക് സൈദ്, വിവാഹമോചനം ചെയ്യരുത്, വിവാഹമോചനം ചെയ്യരുത്, അവരെ പിടിച്ചു വെക്കണമെന്ന നബിക്കങ്ങാനും മനസ്സിൻ്റെ അകതാരിൽ ഇങ്ങനെ സൈനബിനോട് വല്ലാത്ത ആകാംക്ഷയുണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞില്ല? ഏതൊരു പുരുഷനും ഒരു സ്ത്രീ മറ്റൊരാൾ സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ഭാര്യയാകണമെന്ന് ആൾ ആഗ്രഹിക്കുമെങ്കിൽ സെയ്ദ് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ആദ്യമേ വിവാഹം കഴിക്കാതിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ കേവലം കിംവദന്തികൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ ബാലപാഠം അറിയുന്ന ആളുകൾക്കറിയാം, ഇസ്ലാമിൻ്റെ പ്രമാണം വിശുദ്ധ ഖുർആനും സുന്നത്തുമാണ്. ഒരു ചരിത്രകഥയുണ്ടാകുമ്പോൾ ആ ചരിത്രകഥ ഉദ്ധരിക്കുന്ന ആളുകൾ ആ ആളുകളുടെ ബലാബലം പരിശോധിക്കേണ്ടതുണ്ട്. ആരാണ് ഈ ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, അവരോട് ആര് പറഞ്ഞു എന്ന് വ്യക്തമായി ചോദിച്ചറിഞ്ഞതിന് ശേഷം ആ പരമ്പരയുള്ള ആളുകളൊക്കെ വിശ്വസ്തരാണെങ്കിൽ മാത്രമേ ആ കഥ അംഗീകരിക്കേണ്ടതുള്ളൂ. നമ്മൾ വാഗൻ ട്രാജഡി ഹാളിലാണ് സമ്മേളിച്ചിരിക്കുന്നത്. 1921 നവംബർ മാസത്തിൽ ഈ രാജ്യത്ത് വലിയൊരു പ്രശ്നമുണ്ടായി, വാഗൻ ട്രാജഡി. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയുകയാണ്, അന്ന് ബ്രിട്ടീഷുകാർ ഇവിടെ വലിയ ബോംബിടുകയുണ്ടായി, 10,000 ആളുകൾ മരിച്ചു പോയി എന്ന് ഞാൻ എൻ്റെ മകനോട് പറഞ്ഞു കൊടുത്തു. മകൻ മറ്റൊരാളോട് പറഞ്ഞു കൊടുത്ത് കുറെ കാലങ്ങൾക്ക് ശേഷം അവർ പറഞ്ഞു, ഈ കഥ എവിടുന്ന് കിട്ടി? അത് ഇന്നയാൾ പറഞ്ഞു, അയാളുടെ മകൻ പറഞ്ഞു, അയാളോ അയാളെ വാപ്പ പറഞ്ഞു. ശരി, ഈ 1974 ജീവിച്ച ഞാനെങ്ങനെയാണ് 1921 സംഭവിച്ച സംഭവത്തെ വക്രീകരിച്ചുകൊണ്ട് ചിത്രീകരിക്കുക, ചരിത്രം രേഖപ്പെടുത്തുക? അതുകൊണ്ട് ഇവിടെ ഈ ചരിത്രം കണ്ട ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനബ് ബിൻത് ജഹ്ഷുമായി അങ്ങേയറ്റത്തെ അഗാധമായ പ്രേമമുണ്ടായിരുന്നു എന്ന കെട്ടുകഥകൾ ആ കഥകൾ ഉദ്ധരിക്കുന്ന ആളുകളൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ചവരല്ല, സ്വഹാബിമാരുടെ കാലത്ത് ജീവിച്ചവരല്ല. അത് കേവലം കിംവദന്തികൾ മാത്രമാണെന്ന് മനസ്സിലാക്കണം. ഹദീസുകളുടെ കൂട്ടത്തിൽ മുർസൽ എന്ന് പറയുന്ന ഒരു പരമ്പരയുണ്ട്, അഥവാ സ്വഹാബിയെ ഉദ്ധരിക്കാതെ പറയുന്ന ആ സംഭവമാണ്. ഖതാദ റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കുന്നത് ഹിജ്റ 61, ഹിജ്റ 61 മരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കുക? അതേപോലെ തന്നെ ഹിജ്റ 180 ശേഷം മരിച്ച അബ്ദുറഹ്മാൻ സൈദ് ഇബ്നു അസ്ലം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹമാണ് ഈ കഥയൊന്ന് ഉദ്ധരിക്കുന്നത്. അതേപോലെ തന്നെ വഖീദിയെ കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നു, അദ്ദേഹം പെരും കള്ളം മാത്രമേ പറയുകയുള്ളൂ. ആ പരമ്പരയിൽ തന്നെയുള്ള മുഹമ്മദ് ഇബ്നു ഹിബ്ബാൻ ഹിജ്റ 47 ജനിക്കുന്നത്, ഒരിക്കലും ചരിത്രവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹ ജീവിതത്തിൽ പുഴുക്കുത്തുകൾ ഉണ്ടാകുവാൻ ശ്രമിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. പ്രമാണങ്ങളെ പ്രമാണമായി മനസ്സിലാക്കിയ ഇമാം ഖുർത്തുബിയെ പോലുള്ള ആളുകൾ, ഇമാം ഇബ്നു ജരീർ തബരിയെ പോലുള്ള ആളുകൾ, ഇമാം സന്ദീത്തിയെ പോലുള്ള ആളുകൾ, ആധുനികരും പൗരാണികരുമായ ആളുകളൊക്കെ അവരൊക്കെ തന്നെയും മനസ്സിലാക്കിയത് ഇത്തരം കെട്ടുകഥകളല്ല എന്നാണ്. ഖുർആൻ വ്യക്തമായി പറഞ്ഞ സൈനബിൻ്റെയും അതേപോലെ സെയ്ദിൻ്റെയും വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെയാണ് അവരുടെ ചരിത്രങ്ങളിലും വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങളിലും പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരൊറ്റ കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബിൻ്റെയും സെയ്ദിൻ്റെയും വിവാഹ ജീവിതം ആകെ കുളമാക്കി അങ്ങനെ സൈനബിനെ തട്ടിയെടുക്കുവാനൊരു ശ്രമമായിരുന്നുവെങ്കിൽ ഈ ഇസ്ലാമിൽ അന്ന് കാലത്ത് ആദ്യമായി അവിശ്വസിക്കേണ്ടത് സെയ്ദായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി തള്ളിക്കളയേണ്ടത് സൈനബായിരുന്നു. ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ആകെ കൂടെ മോശമാക്കി എന്നെ തട്ടിയെടുത്ത പ്രവാചകരെ ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് സൈനബ് ചോദിക്കുമായിരുന്നു. ചോദിച്ചില്ല എന്ന് മാത്രമല്ല, മറ്റു ഭാര്യമാരോട് അഭിമാനം പറയുമായിരുന്നു, നിങ്ങളെയൊക്കെ വിവാഹം ചെയ്തു തന്നത് നിങ്ങളെ വലികളും രക്ഷിതാക്കളുമാണ് എങ്കിൽ ഏഴാകാശത്തിൻ്റെ ഉപരിയിൽ നിന്ന് അല്ലാഹുവാണ് എന്നെ വിവാഹം ചെയ്തു കൊടുത്തത് എന്ന് അഭിമാനം പറയുമായിരുന്നു. മാത്രമല്ല, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുഴുക്കുത്ത് കണ്ടുപിടിക്കുവാൻ സെയ്ദിന് സാധിച്ചോ? ഹിജ്റ 8 അവിടെ വലിയൊരു യുദ്ധമുണ്ടായപ്പോൾ ആ യുദ്ധക്കളത്തിലേക്ക് റോമാ സാമ്രാജ്യത്തിലേക്ക് പടനായകനായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയത്ത് സെയ്ദിനെ, സെയ്ദ് പറഞ്ഞു, നബിയെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, എനിക്കുള്ളിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞു. ഇല്ല എന്ന് മാത്രമല്ല, ഒരു പക്ഷെ യുദ്ധക്കളത്തിൽ തിരിച്ചു വരുവാൻ പോലും സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ, പ്രവാചകന്റെ ചരിത്രം മനസ്സിലാക്കിയ, പ്രവാചകന്റെ വിശുദ്ധ ജീവിതം മനസ്സിലാക്കിയ സെയ്ദ് റളിയല്ലാഹു അൻഹു ആ യുദ്ധക്കളത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് രക്തസാക്ഷിയാകുകയുമാണ് ഉണ്ടായത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തതുകൊണ്ട് ചരിത്രത്തിൽ ആരെങ്കിലും കടത്തിക്കൂട്ടിയ കെട്ടുകഥകൾ അതിൽ വിശ്വസിക്കണമെന്ന് നിർബന്ധിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ജീവിതം കരിവാരി തേക്കുക മാത്രമാണ് ചെയ്യുന്നത്. സ്രോതസ്സുകളിൽ മതം പഠിക്കണമെന്നും പ്രവാചകന്റെ ജീവിതം മനസ്സിലാക്കണമെന്നും സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാട്ടെ.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡയലോഗ് ശബ്ദാവിഷ്കാരം, സൈനബ് റളിയല്ലാഹു അൻഹയുമായുള്ള വിവാഹം, അനാചാരത്തിനൊരു തിരുത്ത്. അവതരിപ്പിച്ചത് മുഹമ്മദ് സാദിഖ് മദീനി.
2: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.

മഹാനായ ടിപ്പു സുൽത്താൻ പഴയ കാലത്ത് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കോട്ട, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പട്ടണത്തിലെ ഒരു കോട്ടയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശിവലിംഗം കണ്ടെത്തുകയുണ്ടായി. പുരാവസ്തു ഗവേഷകർ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിന്റെ കാലഗണന മഹാനായ ടിപ്പു സുൽത്താൻ രാജ്യം ഭരിക്കുന്ന കാലത്തോളം പഴക്കമുണ്ട് എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതോടുകൂടി രണ്ട് തരത്തിലുള്ള വാർത്തകളാണ് കേരളത്തിലെ മലയാളികൾ വായിച്ചത്. അതിലൊന്ന്, ടിപ്പു സുൽത്താൻ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബ്രിട്ടീഷുകാരുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് സമൂഹത്തെയും രാജ്യത്തെയും രക്ഷിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കിടയിൽ ഒരു കോട്ട തയ്യാറാക്കുകയും ആ കോട്ടയിലേക്ക് ആബാലവൃദ്ധം ജനങ്ങളെ കൊണ്ടുവന്ന് അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്തു എന്നതാണ് ഒന്ന്. ആ ജനങ്ങൾക്കിടയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ കോട്ടയിൽ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ശിവ ക്ഷേത്രത്തിൽ ആരാധിക്കാവുന്ന വിധമുള്ള സംവിധാനം കോട്ടയിൽ സംവിധാനിക്കുകയാണ് ഉണ്ടായത്. എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ മാനിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ടിപ്പു സുൽത്താൻ ഒരുക്കിയത് എന്നതാണ് വാസ്തവം. എന്നാൽ ഈ ശിവലിംഗവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും വേറൊരു രൂപത്തിൽ നമുക്ക് വായിക്കാൻ സാധിച്ചു. അത് ഇങ്ങനെയാണ്, അഥവാ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ശിവക്ഷേത്രം അത് തകർത്തുകൊണ്ടാണ് കോട്ട പണിതത് എന്ന് വർഗീയമായി ചിന്തിക്കുകയും അതിനനുസൃതമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ മഹാനായ ടിപ്പു സുൽത്താൻ അവരെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഭരണത്തെക്കുറിച്ച് വളരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഉണ്ടായത്. പറഞ്ഞു വന്നത്, ഫാഷിസം ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിയായ രൂപത്തിലുണ്ടായ ചരിത്രങ്ങളെ വളച്ചൊടിക്കുകയും അതിനനുസൃതമായി മനുഷ്യരുടെ മനസ്സുകളിലേക്ക് വർഗീയ വികാരങ്ങൾ കുത്തി നിറക്കുകയും ചെയ്തുകൊണ്ടാണ് നാട്ടിൽ വിപത്തുകളും കലാപങ്ങളും സൃഷ്ടിക്കുന്നത് എന്ന ബോധമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. ഫാഷിസം രണ്ട് തരത്തിലുള്ള ഭീകരതയാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോട് അല്ല പൊതുവെ പൊതു സമൂഹങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊന്ന് സൈദ്ധാന്തികമായിട്ടുള്ള ഭീകരതയാണ്, രണ്ടാമത്തേത് കായികമായ ഭീകരതയാണ്. സൈദ്ധാന്തിക ഭീകരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് തലങ്ങളിൽ ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു രൂപം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. നമുക്കറിയാം, ഈ രാജ്യം ഭരിച്ചിരുന്ന മുഗളന്മാരും അതുപോലെ ഖിൽജി തുക്ലക്ക് വംശജയിൽപ്പെട്ട മുസ്ലിം സമൂഹം 700 വർഷക്കാലം രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സമീപകാലങ്ങളിൽ രൂപപ്പെടുത്തിയിട്ടുള്ള പാഠപുസ്തകങ്ങളും പാഠ്യ പദ്ധതികളുമെല്ലാം മുഗൾ ചക്രവർത്തിമാരുടെ, ഖിൽജി ചക്രവർത്തിമാരുടെ, തുക്ലക് ചക്രവർത്തിമാർ രാജ്യം ഭരിച്ചിരുന്ന അവരുണ്ടാക്കിയിട്ടുള്ള വികസനവും അവരുണ്ടാക്കിയിട്ടുള്ള സുവർണ കാലഘട്ടത്തെയും വിസ്മരിച്ചുകൊണ്ട് ചരിത്രം രചിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെയുള്ള ഫാഷിസ്റ്റുകൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1298 അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും പട്ടിണിയായിരുന്നു. ആ സമയത്തും അലാവുദ്ദീൻ ഖിൽജി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യരും അവർ പട്ടിണിയില്ലാതെ ജീവിക്കാൻ അവർക്ക് സാധിച്ചത് അവിടെ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരിയുടെ കാര്യക്ഷമമായ ഭരണം കൊണ്ടാണ് എന്ന് പ്രസിദ്ധ ചരിത്രകാരനായ താരാചന്ദ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ കൊളോണിയൽ ശക്തികൾക്ക് അനുകൂലമായ നിലപാടാണ് എക്കാലത്തും ഫാഷിസം അത് തലക്ക് പിടിച്ചാൽ ആദർശമായി സ്വീകരിച്ചിരുന്ന ആളുകൾ സ്വീകരിച്ചിരുന്ന ഒരു ദർശനം അതായിരുന്നു. ജനപക്ഷ മുന്നേറ്റങ്ങളിലെ നായകർ കൊളോണിയൽ വിവരങ്ങളിൽ രാജ്യദ്രോഹികളും കൊള്ളക്കാരുമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ മലബാർ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ അത് ആരംഭിച്ച ആ കാലഘട്ടത്തിൽ തന്നെ നേതൃത്വം നൽകിയിട്ടുള്ള മഹാന്മാരായ അത്തൻകുരുക്കളും ഉണ്ണിമുസ മൂപ്പനും ചെമ്പൻ പോക്കറും എല്ലാം ഈ രാജ്യത്തെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ചരിത്രരചന നടത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതേ ആശയം കടമെടുത്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റുകളും ആ ചരിത്രത്തെ വളച്ചൊടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. കാരണം ജോസഫ് ഗീവൽസ് പറഞ്ഞത് ഏറ്റവും അബദ്ധജടിലമായ ഒരു കാര്യം, അത് എത്ര ആളുകൾക്ക് ബുദ്ധിക്ക് യോജിക്കാത്തതാണെങ്കിൽ പോലും ഒരു കള്ളമായിരുന്നാൽ ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടിരുന്നാൽ ജനങ്ങൾ അത് സത്യമാണെന്ന് ധരിച്ചുകൊള്ളും എന്ന ആ ഒരു സാമൂഹ്യപരമായ ഒരു സൈക്കോളജിയിലൂടെ അയാൾ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. ആ രൂപത്തിലാണ് രാജ്യത്തെ സൗഹൃദം തകർക്കുന്ന വിധം ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെയും അതിന്റെ പ്രചാരകരുടെയും പ്രവർത്തനങ്ങളും പ്രചാരണങ്ങളും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഈ സമീപകാലത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ, ആൾട്ട് മീഡിയ പ്രവർത്തകനായ മുഹമ്മദ് സുബൈർ, അദ്ദേഹം യഥാർത്ഥത്തിൽ ഫേക്ക് ന്യൂസുകളെ കണ്ടെത്തി അതിന്റെ നിജസ്ഥിതി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. പറഞ്ഞു വന്നത്, ഇങ്ങനെ ഫാഷിസ്റ്റ് ഭരണ കാലഘട്ടത്തിൽ യഥാർത്ഥ ചരിത്രത്തെ വക്രീകരിക്കുകയും എന്നിട്ട് കള്ളങ്ങളും മിത്തുകളും പ്രചരിപ്പിക്കുകയും ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പുൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ ഉണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യഥാർത്ഥ ചരിത്രം നമുക്ക് വായിക്കാൻ സാധിക്കണം. സത്യാവസ്ഥ നമുക്ക് ബോധ്യപ്പെടണം. സത്യത്തെ കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയുള്ള ചെറിയ ഒരു പരിശ്രമമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അതിന്റെ ഔദ്യോഗിക ജിഹയായിട്ടുള്ള നേർപ്പദം ഈ രാജ്യത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിന്റെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ അത് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് പകർന്നു നൽകാൻ നേർപ്പദം വാരിക വലിയ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്.
നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഉത്തമ ബോധമുണ്ടാകണം. ആ നിലക്ക് ചരിത്രത്തെ ഏറ്റവും സത്യസന്ധമായി അറിയാനും മനസ്സിലാക്കാനും ചരിത്രത്തിന്റെ എല്ലാ മേഖലകളെയും പരിപൂർണമായി സത്യസന്ധമായ നിഷ്കളങ്കമായ ആ ഒരു വിചാരത്തോടുകൂടി ഉൾക്കൊള്ളാനുമുള്ള നേർപഥത്തിന്റെ വരികൾ, അതിന്റെ ലേഖനങ്ങൾ, അതിന്റെ എഴുത്തുകൾ, അതിന്റെ അക്ഷരങ്ങൾ അങ്ങനെ തന്നെ വായിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണം എന്നുകൂടി ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: സേ പരീക്ഷ 2026 വിജ്ഞാപനം. 2026 വർഷത്തെ SSLC, THSLC, AHSLC സേ പരീക്ഷാ വിജ്ഞാപനം പരീക്ഷാഭവൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. പരീക്ഷകൾ June 10 ആരംഭിച്ച് 17 അവസാനിക്കും. സേ പരീക്ഷ സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം പരീക്ഷാഭവൻ .kerala.gov.in.

പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന

0: ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖാഫ് 22-ാം വചനം ക്ലാസ് എടുക്കുന്നു ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു ഖാഫിലെ 22-ാമത്തെ ആയത്താണ് ഇന്ന് മനഃപ്പാഠമാക്കുന്നത്. ഇൻഷാ അല്ലാ 19-ാമത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്ത് തുടങ്ങാം.

فكشفنا عنك غطاءك فكشفنا عنك غطاءك

0: ശബ്ദം കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തു ഖാഫ്.
2: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
3: ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. നരകത്തെ ഭയക്കുക, ഈ വിഷയത്തിൽ പ്രാമാണികമായ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ശാപകോപതാപങ്ങളുടെ താവളമാണ് ഭയാനകമായ നരകം. നിന്യതയുടെ ഭവനമാണ് ആളിക്കത്തുന്ന നരകം. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ലോകത്ത് ഒരു മനുഷ്യൻ എന്തൊക്കെ നേടിയാലും അതെല്ലാം താൽക്കാലികമായ വിജയമാണ് എന്നും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യഥാർത്ഥ വിജയമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണ് നരകത്തിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയുടെ നിലപാട് എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസികളായ ആളുകൾ നരകത്തെ നോക്കിക്കാണും വിധം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, റബ്ബന ഇന്നക മൻ തുദ്ഖിലിന്നാറ ഫഖദ് അഖ്സൈതഹു. ഒരു വിശ്വാസിയുടെ ചിന്ത ഇങ്ങനെയായിരിക്കണം എന്നതാണ്. അള്ളാഹു പറയുകയാണ്, റബ്ബന ഇന്നക മൻ തുദ്ഖിലിന്നാറ, നീ ആരെയെങ്കിലും നരകത്തിലേക്ക് പ്രവേശിച്ചാൽ അള്ളാഹുവേ, ഫഖദ് അഖ്സൈതഹു, നീ അവനെ നിന്ദ്യനാക്കിയിരിക്കുന്നു. ഇനി നരകത്തിൽ നിന്ന് അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷകൾ മുഴുവൻ അവൻക്ക് കിട്ടിയിട്ട് അവൻ സ്വർഗത്തിലേക്ക് വന്നാലും അവൻ നിന്ദ്യനാക്കപ്പെട്ടിട്ടുണ്ട്. എന്തേതിൻ്റെ കാരണം? അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നതാണ്. ഇതാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അത്രയും വലിയ നിന്ദ്യതയുടെ ഭവനമാണ് നരകം എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അത്രയും നിന്ദ്യതയുടെ ഭവനമാണ് ആ നരകമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നരകത്തിന് അള്ളാഹു ധാരാളം നാമങ്ങൾ നൽകിയിട്ടുണ്ട്, ധാരാളം പേരുകൾ നൽകിയിട്ടുണ്ട്. ആ പേരുകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ പോലും നമുക്ക് വളരെയധികം പേടിപ്പെടുത്തുന്ന ഭയാനകമായ അർത്ഥങ്ങളുള്ള പേരുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കിട്ടുന്ന ചെറിയ ചെറിയ ശിക്ഷകളുടെ ഗൗരവം പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നത് എന്താ? അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഇന്ന അഹുവൻ അഹ്ലിന്നാരി അദാബ, ഇന്ന അഹുവൻ അഹ്ലിന്നാരി അദാബ. നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്നുള്ളത് കാലിൻ്റെ താഴെ തീക്കണലിൽ വെക്കുമ്പോൾ, അല്ലെങ്കിൽ തീയിൻ്റെ വള്ളികളുള്ള രണ്ട് ചെരുപ്പുകൾ ധരിക്കാൻ തരുമ്പോഴേക്ക് ഫതോലി ദിമാ അവൻ്റെ തലച്ചോറിങ്ങോട്ട് തിളച്ചു മറിയും, അത് പൊട്ടിത്തെറിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്ന വിശ്വാസത്തോടു കൂടിയായിരിക്കണം നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. അവിടെ കിട്ടുന്ന മുഹിൽ എന്ന് പറയുന്ന ഒരു പാനീയത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു പറയുകയാണ്, യുആസു ബിമാ ഇൻകൽ മുഹിൽ, അവർ വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ യാചിക്കുമ്പോൾ ടാറ് പോലെ ഒരുക്കിയിട്ടുള്ള ലോഹം ഒരുക്കിയതുപോലെയുള്ള വെള്ളം അവർക്ക് കുടിക്കാൻ വേണ്ടി ദാഹം അകറ്റാൻ കൊടുക്കും. അപ്പോൾ യശ്വിൽ വുജൂഹ്, അതവരുടെ മുഖങ്ങളെ ഇങ്ങോട്ട് കരിച്ച് കളയുന്നതാണ്, മൊത്തത്തിലങ്ങോട്ട് കരിച്ച് കളയും. ബിഇസ ഷറാബ്, അതത്ര ചീത്ത വെള്ളമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാട്ടെ അല്ലേ. സഹോദരങ്ങളെ, മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് തൽഫഹു വുജൂഹഹുമുന്നാർ, അവരുടെ മുഖങ്ങളെ തീജ്വാല കരിച്ച് കളയുന്നതാണ്. വഹും ഫിഹാ കാലിഹൂൻ, അവരതിൽ പല്ലിളിച്ചവരായിരിക്കും എന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ പറയുകയാണ്, അവൻ്റെ മുഖം തീജ്വാല കണ്ട് കരിച്ച് കളയും, എന്നിട്ട് ചുണ്ടുകളൊക്കെ ഉണ്ട് വെന്തുരുകിയിട്ട് അതിങ്ങനെ ഒലിച്ചിറങ്ങും. അവൻ ചിരിക്കുകയാണെന്ന് തോന്നിപ്പോകും, അവിടെ ചുണ്ടവിടെ ബാക്കി ഉണ്ടാവില്ല. നരകത്തിലുണ്ടോ ചിരിക്കുന്ന മനുഷ്യന്മാർ? പക്ഷേ പല്ല് മാത്രം പുറത്ത് കണ്ടിട്ട് അവൻ്റെ ചുണ്ടുകൾ മുഴുവൻ വെന്തുരുകിയിട്ട് വഹും ഫിഹാ കാലിഹൂൻ, അവൻ പല്ലിളിച്ചവൻ്റെ പോലെയായിരിക്കും, ചിരിക്കുകയാണ് എന്ന് തോന്നിപ്പോകും എന്നതാണ്. ചുണ്ടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇളിഞ്ഞ പല്ലുകളുമായി നരകത്തിലിങ്ങനെ കഴിഞ്ഞു പോടുന്ന ഒരവസ്ഥ. അത്തരക്കാരിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നരകം ഇത്ര ഭയാനകമാണെങ്കിൽ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ എന്തൊക്കെയാണ്, മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഇസ്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം നരകത്തിൽ നിന്നും മോചിതനാവാനുള്ള കാര്യങ്ങളാണ്. അതിലേതാനും ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നരകത്തിൽ നിന്നും മോചിതനാകാൻ പറ്റിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങൾ, അതിലൊന്നാമത്തെ കാര്യം അൽ ബറാഅത്തു മിന ശിർക്ക്, ശിർക്കിൽ നിന്ന് രക്ഷ തേടുക എന്നതാണ്. സഹോദരങ്ങളെ, സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നരകമോചനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ, ചെറിയ രീതിയിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ കാര്യം, മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅ ദഖല അൽജന്ന, ആരെങ്കിലും ഒരല്പമെങ്കിലും ശിർക്ക് വരാതെ മരണപ്പെട്ടാൽ, ഒരല്പം പോലും ശിർക്കില്ലാതെ മരിച്ചാൽ, ദഖല അൽജന്ന, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. വമൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅ, ഇനി ആരെങ്കിലും ഒരല്പമെങ്കിലും ശിർക്കവൻ്റെ ജീവിതത്തിൽ വന്നിട്ടാണ് അവൻ മരിച്ചത് എങ്കിൽ, ദഖല അന്നാർ, അവൻ നരകത്തിലായിരിക്കും എന്നതാണ്. ആരെങ്കിലും ഒരല്പം ശിർക്ക് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവൻ നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നരകത്തെ നമ്മൾ പേടിക്കണം, ആ സ്വർഗത്തെ നമ്മൾ ധാരാളമായിക്കൊണ്ട് ആഗ്രഹിക്കണം. ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു യഥാർത്ഥ മുസ്ലിം ഒരിക്കലും ശിർക്ക് ചെയ്യുകയില്ല. എന്താ കാരണം? മൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅ ദഖല അന്നാർ, ഈ ഒരു കാര്യം അവൻ്റെ മനസ്സിലുണ്ട്. മരിച്ച് മൺമറഞ്ഞു പോയ മഹാന്മാർക്ക് അബൗദ്ധികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ച് അവരുടെ കബറുകളൊക്കെ കെട്ടിപ്പൊക്കി ആ കബറിലുള്ളവരോടൊക്കെ യാചിക്കുന്ന, അവിടെ പോയി ഗുണവും ദോഷവുമൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ, അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും അതിനോടൊരിക്കലും സഹകരിക്കുകയില്ല എന്നതാണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ഒരു സഹാബി പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ മൽ മൂജിബത്താൻ, മൽ മൂജിബത്താൻ യാ റസൂലല്ലാ, എൻ്റെ പ്രവാചകരെ, ഉറപ്പായി നടക്കുന്ന രണ്ട് കാര്യങ്ങൾ താങ്കൾ എനിക്ക് പറഞ്ഞു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനടി പറയുകയാണ്, മൻ മാ തലാ യുശ്രിക്കു ബില്ലാഹി ശൈഅ ദഖല അൽജന്ന, ആരെങ്കിലും ശിർക്കില്ലാതെ മരിച്ചു പോയാൽ അവൻ ദഖല അൽജന്ന, സ്വർഗത്തിലായിരിക്കും. വമൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅ ദഖല അന്നാർ, ഇനി ആരെങ്കിലും ശിർക്ക് ചെയ്തുകൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ അവൻ നരകത്തിലുമായിരിക്കും. ഇവ രണ്ടും ഉറപ്പായി നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഒരു നിലക്കും ശിർക്കിൻ്റെ ഒരു അംശം പോലും വരരുതേ എന്ന് അതീവ ജാഗ്രത പുലർത്തുകയാണ്. എന്തുകൊണ്ടാണത്? ആ നരകത്തെ ഭയങ്കരമായിക്കൊണ്ട് അയാൾ പേടിക്കുന്നുണ്ട്, ആ സ്വർഗത്തെ അയാൾ അധികമായിക്കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. സഹോദരങ്ങളെ, അതാണ് നാം ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം. നരകമോചനം ലഭിക്കാൻ നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അൽ ബറാഅത്തു മിനശ്ശിർക്ക്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് കടന്നു വരാതിരിക്കാൻ, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ, ശിർക്കിൽ നിന്ന് കരകയറാൻ നമുക്ക് സാധിക്കണം എന്നതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നാം വളരെയധികം സൂക്ഷിക്കുക. ശിർക്കില്ലാത്ത പച്ചയായ തൗഹീദോടുകൂടി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. ഒരൽപ്പം പോലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒരവസ്ഥ നമ്മിലുണ്ടാവാൻ പാടില്ല. അത് പ്രാർത്ഥനയിലാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ആരാധന നേർച്ച പോലെ, ബലികർമ്മം പോലെ, ഇത്തരത്തിലുള്ള ഒരു ആരാധനകളിലും അള്ളാഹുവിനോട് പങ്കുചേർക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവാതിരിക്കാൻ നാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം നരകത്തെ ഭയപ്പെടുക എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മൊഹ്സിൻ മണ്ടൂർ.
1: ഒരു സന്തോഷവാർത്ത, കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് ജീവിതപാഠങ്ങൾ എന്ന എപ്പിസോഡിലേക്കാണ്. യുദ്ധങ്ങൾ ഭാഗം 1 ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي امين رب العالمين. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ലോകാവസാനത്തിന് മുമ്പായി പല യുദ്ധങ്ങളും സംഭവിക്കാനുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതാണ്. നമുക്കറിയാം, ലോകാവസാനത്തിന് മുന്നോടിയായി പല അടയാളങ്ങളും പ്രത്യക്ഷപ്പെടാനുണ്ട്. അതിൽ ചെറിയ അടയാളങ്ങളുണ്ട്, വലിയ അടയാളങ്ങളും ഉണ്ട്. ഈ ചെറിയ അടയാളങ്ങളിൽ പലതും യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് നമ്പർ 2900, ആ ഹദീസിൽ നാഫിഅ ഇബ്നു ഉത്ബ ഇബ്നു അബി വഖാസ് റളിയല്ലാഹുനുമാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, കുന്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഗസ്വത്തിൻ, ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യുദ്ധത്തിലായിരുന്നു. ഏതാണ് യുദ്ധം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഏതോ ഒരു യുദ്ധത്തിലായിരുന്നു. ഫഅത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൗമുൻ മിൻ ഖിബലിൽ മഗ്രിബി, ആ സമയത്ത് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരു വിഭാഗം ആളുകൾ വന്നു, കുറച്ചാളുകൾ വന്നു. അലൈഹിം സിയാബുസൂഫ്, അവർ ധരിച്ചിരുന്നത് കമ്പിളിയുടെ വസ്ത്രമായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ ഈ പരുത്തി കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളായിരുന്നു അവർ ധരിച്ചിരുന്നത്. ഫവാഫഖൂഹു ഇൻദ അക്മ, അക്മയിൽ വെച്ച്, അക്മ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഒരു കുന്നിൻ പ്രദേശമാണ്, അവിടെ വെച്ചുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. ഫഇന്നഹും ലഖിയാമുൻ വറസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാഇദുൻ. അപ്പോൾ അവർ നിൽക്കുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ്. ഫഖാലത് ലീ നഫ്സി, അപ്പോൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന നാഫിഉ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു, ഇത്തീഹിം, നീ അവരുടെ അരികിലേക്ക് ചെല്ല്. ഫഖും ബൈനഹും വബൈനഹു, എന്നിട്ട് പ്രവാചകൻ്റെയും ആ ആളുകളുടെയും ഇടയിൽ നിൽക്ക്. ലാ യഗ്താലൂനഹു, കാരണം ഒരു പക്ഷേ അവർ പ്രവാചകനെ ചതിച്ചാലോ, ചതിപ്രയോഗത്തിലൂടെ അവർ പ്രവാചകനെ ഉപദ്രവിച്ചാലോ, അതുകൊണ്ട് നീ എന്ത് ചെയ്യ്, പ്രവാചകൻ്റെ അരികിൽ ചെന്ന് നിൽക്കൂ എന്ന് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി. അങ്ങനെ അദ്ദേഹം അവിടേക്ക് ചെന്നു, എന്നിട്ട് അവരുടെ അരികിൽ നിന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അദ്ദേഹം പറയാണ്, ഫഹഫിൽതു മിൻഹു, ഞാൻ പ്രവാചകനിൽ നിന്ന് മനഃപ്പാടമാക്കി, അർബ കലിമാത്തിൻ, നാല് വാചകങ്ങൾ അഥവാ നാല് കാര്യങ്ങൾ പ്രവാചകനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം പറയണത് ഏതൊക്കെയാണ്? പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം, തഗ്സൂന ജസീറത്തൽ അറബി, ജസീറത്തുൽ അറബുമായി നിങ്ങൾ യുദ്ധം ചെയ്യും. ഫയഫ്തഹുഹല്ലാഹ്, അപ്പോൾ അള്ളാഹുങ്ങൾക്കതിൽ വിജയം തരും. ജസീറത്തുൽ അറബി എന്ന് പറയുമ്പോൾ അറേബ്യൻ ഉപദ്വീപ് അഥവാ അതിൽ മക്കയും മദീനയും അതുപോലെ യമനും യമാമയും ഒക്കെ അതിൽ ഉൾപ്പെടും. ആ ജസീറത്തുൽ അറബുമായി നിങ്ങൾ യുദ്ധം ചെയ്യുകയും നിങ്ങൾ അതിൽ വിജയിക്കുകയും ചെയ്യും. സുമ്മ ഫാരിസ്, പിന്നീട് നിങ്ങൾ ഫാരിസുമായി യുദ്ധത്തിലേർപ്പെടും, അഥവാ ഇറാൻ, ഇറാനുമായിട്ട് നിങ്ങൾ യുദ്ധത്തിലേർപ്പെടും. ഫയഫ്തഹുഹല്ലാ, അതിലും അല്ലാഹു നിങ്ങൾക്ക് വിജയം തരും. സുമ്മ തഗ്സൂന റൂം, പിന്നീട് നിങ്ങൾ റോമയുമായി യുദ്ധം ചെയ്യും. ഫയഫ്തഹുഹല്ലാ, അതിലും അല്ലാഹു നിങ്ങൾക്ക് വിജയം തരും. സുമ്മ തഗ്സൂന ദജ്ജാല, പിന്നീട് നിങ്ങൾ ദജ്ജാലുമായി യുദ്ധം ചെയ്യും. ഫയഫ്തഹുഹല്ലാഹ്, അതിലും അല്ലാഹു നിങ്ങൾക്ക് വിജയം തരും. ഫയഫ്തഹുഹല്ലാഹ്. അപ്പോൾ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് ആദ്യത്തെ മൂന്ന് യുദ്ധങ്ങളും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ ജസീറത്തുൽ അറബുമായി നിങ്ങൾ യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞത് സംഭവിച്ചു എന്നാണ്. അതെപ്പോൾ? അബൂബക്കറുന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. ചില ആളുകൾ ഇനി ഞങ്ങൾ സക്കാത്ത് തരികയില്ല എന്ന് പറഞ്ഞ് അവർ മുർത്തദീങ്ങളായിപ്പോയി. ചില ആളുകൾ അവർ സ്വഹാബത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി അവർ മുർത്തദീങ്ങളായി, അവർ ഒരു വലിയ സൈന്യം രൂപീകരിച്ചു. ചില ആളുകൾ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സൈന്യമായി സ്വഹാബത്തിനെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നു. അപ്പോൾ ഈ യമാമയിൽ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ സൈന്യത്തിനെതിരെ സ്വഹാബത്ത് യുദ്ധം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യുദ്ധം അവസാനിച്ചു എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അതുപോലെ ഇറാനുമായി നിങ്ങൾ യുദ്ധം ചെയ്യും, റോമുമായി നിങ്ങൾ യുദ്ധം ചെയ്യും. അത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ ദജ്ജാലുമായിട്ടുള്ളത് അത് സംഭവിക്കാനിരിക്കുന്നേ ഉള്ളൂ. ഏതായിരുന്നാലും ഇതൊക്കെ ലോകാവസാനത്തിന് മുന്നോടിയേ ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ യുദ്ധങ്ങളാണ്. അതുപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇമാം ബുഖാരി 2926 ഹദീസായി ഉദ്ധരിക്കുന്ന ഹദീസാണത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅത്തു, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽയഹൂദ്, മുസ്ലിമീങ്ങൾ യഹൂദീങ്ങളോട് യുദ്ധം ചെയ്യുന്നതുവരെ. ഇപ്പം മുസ്ലിമീങ്ങൾ ജൂതന്മാരുമായിട്ട് യുദ്ധത്തിലേർപ്പെടും. ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ, അങ്ങനെ മുസ്ലിമീങ്ങൾ ജൂതന്മാരെ കൊന്നൊടുക്കാൻ തുടങ്ങും. ഹത്താ യഖ്തബി അൽ യഹൂദിയു മിൻ വറാഇൽ ഹജരി വശജരി, അങ്ങനെ നിക്കക്കള്ളിയില്ലാതെ ജൂതന്മാർ കല്ലിൻ്റെയും മരങ്ങളുടെയും പിറകിൽ പോയി അവർ ഒളിച്ചിരിക്കാൻ തുടങ്ങും. ഫയഖൂലുൽ ഹജറു അവിശജറു, അപ്പോൾ ഈ മരങ്ങൾ അല്ലെങ്കിൽ ഈ കല്ലുകൾ അവ വിളിച്ചു പറയും, യാ മുസ്ലിം,
8: ഓ മുസ്ലിമേ, യാ അബ്ദല്ല, ഓ അല്ലാഹുവിന്റെ അടിമേ, ഹാദാ യഹൂദിയുൻ ഖൽഫി, ദാ എന്റെ പിറകിൽ ഒരു യഹൂദിയുണ്ട്, ഒരു ജൂതനുണ്ട്. ഫത്തആൽ, അതുകൊണ്ട് വരൂ. ഫഖ്തുൽഹു, അവനെ വധിച്ചു കളയൂ. ഇല്ലൽ ഗർഖദ, ഗർഖദ് ഒഴികെ. ഫഇന്നഹു മിൻ ശജരിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മരങ്ങളിൽപ്പെട്ടതാണ്. അപ്പോൾ ഇത് ലോകാവസാനത്തിൻ്റെ മുന്നോടിയായി സംഭവിക്കാനിരിക്കുന്ന ഒരു യുദ്ധമാണ്. മറ്റു ചില റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വരവിന് ശേഷമാണ് ഇത് സംഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ മുസ്ലിമീങ്ങൾ ജൂതന്മാരെ കൊന്നൊടുക്കും, യുദ്ധത്തിൽ അവർ പരാജയപ്പെടുമെന്നർത്ഥം. ജൂതന്മാർ പരാജയപ്പെടും. അങ്ങനെ അവർ കല്ലിൻ്റെയും മരങ്ങളുടെയും പിറകിൽ പോയി ഒളിക്കും. അപ്പോൾ അവർ ഒളിച്ചിരിക്കുന്ന ആ മരങ്ങളും കല്ലുകളും ഒളിച്ചു പറയും, ദാ മുസ്ലിമേ, വാ, എൻ്റെ പിന്നിൽ ഒരു യഹൂദിയുണ്ട്, കൊന്നുപോ. എന്നാൽ ഗർഖദ് മരം ഒന്നും പറയൂല, കാരണം അത് ജൂതന്മാരുടെ മരമാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒന്നാണ്. ഇനി അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങളുടെ മറ്റൊരു ഹദീസിൽ ഇമാം മുസ്ലിം തന്നെയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിമിലെ 2894 ഹദീസാണ്. അതിൽ പ്രവാചകൻ പറയുന്നു, ലാ തഖൂമുസ്സാഅത്തു, അന്ത്യനാൾ സംഭവിക്കുകയില്ല, ഹത്താ യഹ്സിറൽ ഫുറാത്തു അൻ ജബലിൻ മിൻ ദഹബിൻ, ഒരു സ്വർണത്തിൻ്റെ മല, ഫുറാത്ത് അഥവാ ടൈഗ്രീസ് നദി, അത് പുറപ്പെടുവിക്കാതെ വെളിപ്പെടുത്താതെ ലോകം അവസാനിക്കുകയില്ല. അഥവാ ഫുറാത്ത് നദി, അത് ഇറാഖിലൂടെയും ഷാമിലൂടെയും ഒക്കെ ഒഴുകുന്നൊരു നദിയാണ്. ആ നദി അതിൻ്റെ ചില ഭാഗങ്ങൾ വറ്റുകയും അങ്ങനെ അതിൽ നിന്നൊരു സ്വർണത്തിൻ്റെ മല പുറത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും എന്ന് പ്രവാചകൻ പറഞ്ഞു. യഖ്തത്തിലുന്നാസു അലൈഹി, അതിനു വേണ്ടി ജനങ്ങൾ യുദ്ധം ചെയ്യും. ചില റിപ്പോർട്ടിലുള്ളത് ഫഇദാ സമിഅ ബിഹിന്നാസു സാറു ഇലൈഹി, ആ മലയെക്കുറിച്ച് ആളുകൾ കേൾക്കുമ്പോൾ ആളുകൾ അവിടേക്ക് പോകും. ഫയഖൂലു മൻ ഇൻദഹു, എന്നിട്ട് അതിൻ്റെ അരികിലുള്ള ആളുകൾ പറയും, ലഇൻ തറക്നന്നാസ യഖുദൂന മിൻഹു, നമ്മൾ ആളുകൾ വെറുതെ വിട്ടേച്ചാൽ അവരതൊക്കെ എടുക്കും. ലയുദ്ഹബന്ന ബിഹി കുല്ലിഹി, അങ്ങനെ ഉള്ളതുകൊണ്ട് ഒക്കെ പോവും. അതുകൊണ്ട് നമുക്ക് എടുക്കാന്ന് പറഞ്ഞ ഓരോരുത്തരും അതെടുക്കാൻ വേണ്ടി പോകും. ഫയുഖ്തലു, അങ്ങനെ യുദ്ധം നടക്കും. മിൻ കുല്ലി മിഅത്തിൻ തിസ്അത്തുൻ വതിസ്ഉൻ, ഓരോ നൂറിലും 99 ആൾക്കാർ കൊല്ലപ്പെടും. അത്രയും ശക്തമായ യുദ്ധമായിരിക്കും നടത്തം. വയഖൂലു കുല്ലു റജുലിൻ മിൻഹും, അതിലുള്ള ഓരോ ആളുകളും പറയാ, ലഅല്ലി അകൂനു അനല്ലദി അഞ്ജൂ, ഞാനായിരിക്കും വിജയിക്കുക, ഞാൻ വിജയിക്കും, ഞാൻ അതൊക്കെ കൊണ്ടുപോകും എന്ന് ഓരോരുത്തരും വിചാരിക്കും. എന്നൊരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ റഅയ്തഹു, നീ അത് കണ്ടാൽ, ഫലാ തഖ്റബന്നഹു, നീ അതിൻ്റെ അരികിലേക്ക് പോവുക തന്നെ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉദ്ധരിക്കുന്ന അറാവിയോട് പറയുകയാണ്. അപ്പോൾ ഇത് ലോകാവസാനത്തിൻ്റെ മുന്നോടി നടക്കാനിരിക്കുന്ന ഒരു യുദ്ധമാണ് നടത്തം. ഇനി അതുപോലെ മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നങ്ങൾ പറഞ്ഞത് കാണുവാൻ സാധിക്കും. സുമ്മ ഹുദ്നത്തുൻ, പിന്നീടൊരു ഹുദ്ന സംഭവിക്കും. ഹുദ്ന എന്ന് പറഞ്ഞാൽ ഒരു സുല്ലഹ്, ഒരു കരാർ സംഭവിക്കും. അഥവാ യുദ്ധം ഒഴിവാക്കണം, യുദ്ധം ഉപേക്ഷിക്കണം എന്ന രൂപത്തിലുള്ള ഒരു സുലഹ്. ആരൊക്കെ തമ്മിലാണ്? ബൈനക്കും വബൈന ബനിൽ അസ്ഫരി, നിങ്ങൾക്കും ബനുൽ അസ്ഫറിനുമിടയിലായിരിക്കും അത്. ബനുൽ അസ്ഫർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹുമുർ റൂം, അത് റോമക്കാരാണ്. റോമക്കാരെന്ന് പറഞ്ഞാൽ യൂറോപ്യൻസ്. ഇപ്പം യൂറോപ്യൻസിനും നിങ്ങൾക്കുമിടയിൽ യുദ്ധം പാടില്ല എന്ന രൂപത്തിലുള്ള ഒരു കരാർ നടക്കും. ഫയഗ്ദിറൂൻ, അങ്ങനെ അവർ വഞ്ചിക്കും. ഫയഅ്തൂനക്കും, അങ്ങനെ അവർ നിങ്ങളുടെ അരികിലേക്ക് വരും, യുദ്ധത്തിന് വേണ്ടി വരും. തഹ്ത സമാനീന ഗായ, 80 കീഴിലായി അവർ അണിനിരക്കും. തഹ്ത കുല്ലി ഗായത്തിൻ, ഓരോ കൊടിക്ക് ചുവട്ടിലും ഇസ്നാ അശറ അൽഫൻ, 12,000 ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഒരു കൊടിക്ക് ചുവട്ടിൽ 12,000, അങ്ങനെ 80 × 12,000 ആളുകൾ മുസ്ലിമീങ്ങൾക്കെതിരെ അവർ അണിനിരക്കുകയും അങ്ങനെ ശക്തമായ യുദ്ധം അവിടെ നടക്കുകയും ചെയ്യും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത് മുസ്ലിമീങ്ങളും യൂറോപ്യൻസും തമ്മിൽ നടക്കാനിരിക്കുന്ന ഒരു യുദ്ധമാണ്. ഇനി അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ ഒരു യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞത് സത്തുസ്വാലിഹൂന റൂമ സുൽഹൻ ആമീന, നിങ്ങൾ റോമക്കാരുമായിട്ട് ഒരു നിർഭയത്വത്തിൻ്റെ കരാർ വെക്കും. സുൽഹൻ ആമീന എന്ന് പറഞ്ഞാൽ നിർഭയത്വത്തിൻ്റെ ഒരു കരാർ നിങ്ങൾക്കും റോമക്കാർക്കുമിടയിൽ യൂറോപ്യൻസിനുമിടയിൽ ഉണ്ടാകും. അങ്ങനെ ഫതഗ്സൂന അൻതും വഹും അദുവം മിൻ വറായിക്കും, നിങ്ങൾക്കും അവർക്കും പിന്നിലുള്ള ഒരു ശത്രുവുമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യും. അഥവാ മുസ്ലിമീങ്ങൾക്കും യൂറോപ്യൻസിനും ഒരുപോലെ ശത്രുവായിട്ടുള്ള ഒരു രാജ്യം, അവരുമായിട്ട് യുദ്ധം ചെയ്യും. ഫത്തുൻ സ്വറൂൻ, നിങ്ങൾ സഹായിക്കപ്പെടും. വത്ത് ഗനമൂന വത്തസ്ലമൂൻ, അങ്ങനെ നിങ്ങൾ ഗനീമത്തൊരുമിച്ച് കൂട്ടും, നിങ്ങൾ മരണത്തിൽ നിന്നും മുറിവുകളിൽ നിന്നൊക്കെ സംരക്ഷിക്കപ്പെടും, അഥവാ യുദ്ധത്തിൽ വിജയിക്കുന്നർത്ഥം. സുമ്മത്തർജ്ജഴൂന ഹത്ത തൻസിലൂ ബിമർജിൻ വീത്തുലൂൽ, അങ്ങനെ നിങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു മടങ്ങും. അങ്ങനെ വീത്തുലൂൽ എന്ന് പറഞ്ഞാൽ കുന്നുകളുള്ള ഒരു പ്രദേശം, അത് ബിമർജിൻ വീത്തുലൂൽ അഥവാ പച്ചപ്പുള്ള കുന്നുകൾ, യൂറോപ്യൻ കൺട്രീസിലൊക്കെ കണ്ടുവരുന്ന പോലെ പച്ചപ്പുള്ള കുന്നുകളുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ ഇറങ്ങും. ഫയർഫഉ റജുലും മിൻ അഹ്ലിൻ നസ്റാനിയത്തി സലീബ്, ആ സമയത്തൊരു മനുഷ്യൻ അഥവാ ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു മനുഷ്യൻ ഒരു കുരിശ് ഉയർത്തിപ്പിടിക്കും. ഫയഖൂൽ, എന്നിട്ട് അവൻ പറയും, ഗലബ സലീബ്, കുരിശ് വിജയിച്ചിരിക്കുന്നു, കുരിശ് അതിൻ്റെ മഹത്വം കൊണ്ട് വിജയിച്ചിരിക്കുന്നു എന്ന രൂപത്തിൽ അവൻ സംസാരിക്കും. ഫയഗ്ദുബു റജുലം മിനൽ മുസ്ലിമീൻ, അപ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾക്ക് ദേഷ്യം വരും. ഫയദുഖുഹു, അങ്ങനെ ആ കുരിശ് അയാൾ തകർത്ത് കളയും. ഫഇൻദ ദാലിക തഗ്ദിറു റൂം, അതോടുകൂടി റോമക്കാർ കരാർ ലംഘിക്കുകയും വതജ്മഉ ലിൽ മൽഹമ, അവർ ശക്തമായ യുദ്ധത്തിനു വേണ്ടി ഒരുമിച്ചു കൂടുകയും ചെയ്യും. അങ്ങനെ അവിടെ ശക്തമായ ഒരു യുദ്ധം നടക്കും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ പല യുദ്ധങ്ങളും വരാനുണ്ട് എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നാണ്. ഇനിയും വേറെയും ചില യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ പരാമർശങ്ങളുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ യുദ്ധങ്ങൾ ഭാഗം ഒന്ന്, വിവരിച്ചത് ഇബ്രാഹിം സലഫി പുലമന്തോൾ.
9: വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുന്ന ജീവിത പദ്ധതി അനുധാവനം ചെയ്യലാണ് ജീവിത വിജയത്തിനുള്ള ഏകമാർഗം. വിശുദ്ധ ഖുർആൻ പാഠങ്ങൾ പഠിക്കുവാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രത്യേക പരിപാടി ഖുർആൻ പാഠങ്ങൾ. ഹാഫിൽ സിറാജുലിസ്ലാം ബാലുശ്ശേരി മുസ്ലിം സ്ത്രീകളോട് സ്നേഹപൂർവം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നു.
10: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد مانيا ശ്രോതാക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. നമുക്കൊക്കെ അറിയാം, പ്രവാചക പത്നിമാർ സത്യവിശ്വാസികളുടെ മാതാക്കളാണ് എന്ന കാര്യം. പരിശുദ്ധ ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാതുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യവിശ്വാസികൾക്ക് സ്വന്തം ജീവനേക്കാൾ അവരോട് അടുത്തവരാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരാകട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ അവരുടെ മാതാക്കളുമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക്, വിശ്വാസിനികളായ സ്ത്രീകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഉത്തമ മാതൃകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മകൾ തൻ്റെ മാതാവിൽ നിന്ന് പഠിക്കേണ്ടതുപോലെ തീർച്ചയായും സത്യവിശ്വാസികളായ മുഴുവൻ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ നിന്ന്, നമ്മുടെ ഉമ്മമാരിൽ നിന്ന് ആദർശവും സ്വഭാവവും ധാർമ്മികതയും സ്വീകരിക്കേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നബിപത്നിമാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതിലൊക്കെ സത്യവിശ്വാസിനികളായ മറ്റുള്ള ആളുകൾക്കും മാതൃകയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്രകാരം പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോട് പ്രത്യേകം നിർദ്ദേശിക്കുവാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ച ചില വചനങ്ങളും അതിലടങ്ങിയ ഗുണപാഠങ്ങളുമാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ഒരു ഖുർആൻ പാഠങ്ങളിൽ നാം മനസ്സിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 28-ാമത്തെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹ നബി, ഓ പ്രവാചകരെ, ഖുൽ അസ്വാജിക, താങ്കൾ താങ്കളുടെ ഇണകളോട് ഭാര്യമാരോട് പറയണം, നിങ്ങൾ ഈ ഐഹിക ജീവിതവും അതിൻ്റെ അലങ്കാരവുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, എങ്കിൽ നിങ്ങൾ കടന്നുവരൂ, ഞാൻ നിങ്ങൾക്ക് മാന്യമായ മോചനമൂല്യം നൽകുകയും അങ്ങനെ ഞാൻ നിങ്ങളെ മോചിപ്പിച്ച് നിങ്ങളെ വിവാഹമോചിതകളാക്കി തരികയും ചെയ്യാം എന്ന് പ്രവാചകരെ അവരോട് പറയുക. എന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഐഹികമായ ക്ഷണികമായ തുച്ഛമായ ഈ ജീവിതത്തോടാണ് കൂടുതൽ താൽപ്പര്യമെങ്കിൽ, അതേപോലെ അതിൻ്റെ അലങ്കാരങ്ങളെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ പിരിച്ചുവിടാം, നിങ്ങൾക്ക് കൃത്യമായ വിവാഹമോചന മൂല്യം നൽകി ഞാൻ നിങ്ങളെ പറഞ്ഞയക്കാം എന്നാണ് പ്രവാചകനോട് പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. യഥാർത്ഥത്തിൽ വളരെ നിസ്സാരമായ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലം, നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വചനം അവതരിപ്പിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ചിലവിന് ഒരല്പം അധികം ചോദിച്ച ഒരു സന്ദർഭത്തിലാണ് ഈ വചനം അവതരിപ്പിക്കപ്പെട്ടത് എന്നതാണ് പല മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയ കാര്യം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുഴുവൻ മാതൃകയാവേണ്ടുന്ന മഹാനായൊരു വ്യക്തിത്വമാണ്, ഐഹിക ജീവിതത്തേക്കാൾ കൂടുതൽ പാരത്രിക ജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ദർശനവും കൊണ്ടാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ്റെ ഭാര്യമാർ, സത്യവിശ്വാസികളുടെ ഉമ്മമാർ ലോകത്തിന് മുഴുവൻ മാതൃകയാകുന്ന നിലപാടാണ് സ്വീകരിക്കേണ്ടത്. കാരണം അവരുടെ ചിന്തകളിലും അവരുടേതായ മേഖലകളിലും അവർ പാരത്രിക ജീവിതത്തിന് പ്രാധാന്യം നൽകുകയും ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങളിലേക്ക് അവർ ശ്രദ്ധ തിരിക്കാതിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിൽ ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിം സ്ത്രീകൾക്കും അതിൽ പാഠമുണ്ട്. നാം യഥാർത്ഥത്തിൽ സത്യവിശ്വാസിനികളാണ്, നമ്മുടെ ഭർത്താക്കന്മാർ സത്യവിശ്വാസികളായ ആളുകളാണ്, അവരുടെ ഇണകളായി നമ്മൾ ജീവിക്കുമ്പോൾ നല്ല ആദർശവും പാരത്രിക ജീവിതത്തെ സംബന്ധിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടോടും കൂടിയുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മിലും ഉണ്ടാവേണ്ടത് എന്ന ഒരു പാഠം ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നുണ്ട്. ശേഷം 29-ാമത്തെ വചനത്തിൽ പറയുന്നത്, വഇൻ കുന്തുന്ന തുരിദുനല്ലാഹ വറസൂലഹു വദ്ദാറല്ലാഖിറ ഫഇന്നല്ലാഹ അഅദ്ദ ലിൽ മുഹ്സിനാത്തി മിൻകുന്ന അജ്റൻ അദീമ. എന്നാൽ നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും പരലോകഭവനത്തെയുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായും സുഹൃദം ചെയ്യുന്ന ആ നല്ലവരായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വമ്പിച്ച പ്രതിഫലം ഒരുക്കി വച്ചിട്ടുണ്ട്. എന്നു പറഞ്ഞാൽ ഈ ഐഹിക ജീവിതത്തിനു പകരം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മരണാനന്തര ജീവിതത്തെയും അല്ലാഹുവിൻ്റെ പ്രീതിയെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടത്തെയുമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വമ്പിച്ച പ്രതിഫലം ഒരുക്കി വച്ചിട്ടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ഓരോ മുസ്ലിമും പ്രത്യേകിച്ചും സ്ത്രീകൾ അവർ മനസ്സിലാക്കേണ്ടുന്ന, അവർ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ചിന്തകളിലെല്ലാം തന്നെ മരണാനന്തര ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടങ്ങളെ പരിഗണിക്കുന്ന, ഒരു അവസ്ഥയായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ പലപ്പോഴും ഭർത്താക്കന്മാരെ ഈ ഭൗതികമായ വിഭവങ്ങൾക്ക് വേണ്ടി അവരെ പ്രയാസപ്പെടുത്തുകയും അവരുടെ വരുമാനമോ മറ്റു കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാതെ ഈ ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുകയും ചെയ്യുന്ന ധാരാളം സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും സത്യവിശ്വാസികളായ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇണകൾ പോലും ഈ നിലക്കുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അവർക്കൊക്കെയുള്ള വലിയ ഒരു ഗുണപാഠമാണ് അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അഹ്സാബിലെ 28-29 വചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നത്. അഥവാ ഐഹിക ജീവിതമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതിൻ്റെ അലങ്കാരമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, യഥാർത്ഥ സത്യവിശ്വാസികളുടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ ഇണകളായി വർത്തിക്കുവാൻ ഉള്ള യോഗ്യത നിങ്ങൾക്ക് നഷ്ടപ്പെടും. മറിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ചര്യകളോടുള്ള സ്നേഹവും മരണാനന്തര ജീവിതത്തിലെ വിജയവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിലോ അവർക്കാണ് അള്ളാഹുവിൻ്റെ അടുത്ത് വമ്പിച്ച പ്രതിഫലമുള്ളത്. അതുകൊണ്ട് നാം ഒക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ ആഗ്രഹിക്കുന്നവരുമാവുക. പ്രവാചകൻ്റെ ചര്യയെ സ്നേഹിക്കുന്ന ആളുകളായി മാറുക. അതിനുവേണ്ടി ചിലപ്പോൾ നമുക്ക് ത്യാഗം സഹിക്കേണ്ടി വരും, ക്ഷമിക്കേണ്ടി വരും, ക്ഷമ കൈക്കൊള്ളേണ്ടി വരും. ഭൗതികമായ പലതിനോടും നമുക്ക് വിരക്തി കാണിക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം വമ്പിച്ച പ്രതിഫലമായിരിക്കും ഖിയാമത്ത് നാളിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ആദർശനിഷ്ഠയുള്ള മരണാനന്തര ജീവിതത്തെ പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹമായി നാം ഓരോരുത്തരും മാറുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
9: ജസാകല്ലാഹു ഖൈറ. നമ്മൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. മുസ്ലിം സ്ത്രീകളോട് സ്നേഹപൂർവം അവതരിപ്പിച്ചത് സിറാജുലിസ്ലാം ബാലുശ്ശേരി.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പൊതുവെ മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് പറയുന്ന 2 ടേംസുകൾ പറയുന്നുണ്ട്, ഫോബോ അതുപോലെ ഫോമോ, ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷനും ഫിയർ ഓഫ് മിസ്സിംഗ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫിയർ ഓഫ് മിസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലില്ലല്ലോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കുറേ പിന്നെ ഈ സ്റ്റാറ്റസിലും ബാക്കിയുള്ളൊക്കെ കാണുന്ന അവരുടെ എന്തെങ്കിലും സന്തോഷ നിമിഷങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് കാണുമ്പോൾ എനിക്കതുപോലെ ഇല്ലല്ലോ, ഞാൻ അങ്ങതിലില്ലല്ലോ, എന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, ഞാനിതിൽ നിന്നൊക്കെ പുറത്താണല്ലോ എന്നൊരു തോന്നൽ കൊണ്ട് ജീവിതം ഒരുതരം നരച്ച പോലെ പോകുന്ന മനുഷ്യന്മാരെ. മറ്റൊന്ന് ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻ, അതായത് ഒരു ഒരു നല്ലൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോഴേക്ക് അടുത്ത് വരുമ്പോൾ അതിലേക്ക് ചാടുക, ഒന്നിന്ന് ഒന്നിലേക്ക്. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ചില മാനസികാവസ്ഥകൾ മനസ്സിലുണ്ടാവുകയും അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു അനാലിസിസ് ചെയ്യുക, ഓരോന്നിനിങ്ങനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവസാനം പാരലൈസ്ഡ് ആവുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവുമ്പോൾ അതിനെ എക്സിറ്റ് ചെയ്യാം, അപ്പോൾ ലൈഫ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥ അവരുടെ മാനസികാരോഗ്യ രൂപത്തിൽ പോകുന്നു എന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്.
2: യെസ്.
1: അപ്പോൾ അവിടെ പലപ്പോഴും പിന്നെ അതിന് ചേർത്ത് വെച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഒരു സംഭവം കൂടി പറയുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു ഒരു ഒരു സൈക്കോളജിസ്റ്റ് അയാളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്, വന്നിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് ജീവിതം ഇവിടെ സ്റ്റക്കായി പോകുന്ന പോലെ തോന്നുകയാണ്, അപ്പോൾ ഭയങ്കര വിരസമായി തോന്നുകയാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഒരു നിർദ്ദേശം കിട്ടാണ്ട് വന്നതാണ്. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് അയാളോട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സർക്കസ് കൂടാറുണ്ട്, അപ്പോൾ അവിടെ ഒരു ഒരു സർക്കസിലൊരു കോമാളുണ്ട്, ആളുകളെയൊക്കെ ഒന്ന് രസിപ്പിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ എപ്പോഴും വ്യത്യസ്ത പുതിയ പുതുമയുള്ള കുറേ ആക്ഷൻസുകളൊക്കെ കാണിച്ചിട്ടും പുതിയ പുതിയ നർമ്മങ്ങൾ കൊണ്ടുവന്ന ആളുകളെ സന്തോഷിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് അയാളെ പോയിട്ടൊന്ന് കാണി, എന്നിട്ട് പിന്നെ നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പം അയാൾ പറഞ്ഞത് ഞാൻ തന്നെയാണ്, ആ കോമാളി ഞാൻ തന്നെയാണ്, പക്ഷെ എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പറ്റില്ല. ഇതാണ് പൊതുവെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് പറയുന്നത്. ഇവിടെ നമുക്ക് ഇസ്ലാമികമായൊരു പെർസ്പെക്റ്റീവിലൂടെ ചില കാര്യങ്ങൾ ചേർത്ത്.
2: ഇപ്പോൾ ഇന്നത്തെ ചിന്തയിൽ സലാം സലായി കൊണ്ടുവന്ന രണ്ട് വേർഡ് ഫോമോയും ഫോബോയും.
1: അതെ,
2: ഫോമ നേരത്തെ നമ്മളിവിടെ മെൻഷൻ ചെയ്ത് പോയ ഒരു സംഗതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ മനുഷ്യന്മാർക്ക് എത്തുന്ന ഒരു ഡിസോർഡറാണത്. സോഷ്യൽ മീഡിയ ഉപയോഗം വഴി മനുഷ്യർക്ക് എത്തുന്ന, പ്രത്യേകിച്ച് ഇൻസ്റ്റാ ലൈഫിൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യണേ. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. എല്ലാ കുട്ടികളെയും വീടൊന്നു പോയി കാണുക, ഭയങ്കര അനുഭവമാണ് ശരിക്കും. നമ്മളെ മുമ്പിൽ കുറേ കാലമായിട്ടിരിക്കുന്ന കുട്ടീൻ്റെ വീടിലെത്തുന്നതോടുകൂടെ ഓൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള ഉത്തരം
1: കിട്ടുന്നുണ്ട്.
2: അപ്പം ഇന്നലെ ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ ഒരു 10-40 കുട്ടികൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരാളെ പിടിച്ച് ഇങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഒന്ന് പൊക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ എൻ്റെ ഫോൺ ഉണ്ടാകുന്നു പറഞ്ഞു കുട്ടിനോട്. ഓ, ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തെന്ന് വെച്ചു. അവൾ ഞാൻ സറണ്ടർ ആയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അവളമ്മക്ക് ഇതൊന്നും അറിയില്ല, പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ പിന്നെ ലോഗൗട്ട് ചെയ്തു, പാസ്വേഡ് ചേഞ്ച് ചെയ്തു. ഇനി അവൾക്ക് അത് തുറക്കാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ഇൻസ്റ്റാ യൂസേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അഥവാ നിലനിൽക്കുന്ന സിനാരിയോയിൽ, നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ നമ്മളില്ലെങ്കിൽ ഞാനെന്തോ ഒരു കാലത്തോട് ഒത്തി യാത്ര ചെയ്യാത്ത ആളാണ് എന്നുള്ള തോന്നൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ മുടിയൊക്കെ ഒരു ലെവലിൽ വരുന്നത്, ഒരു പ്രത്യേക കോലത്തിൽ വരുന്നത്. അതേപോലെ ഒരു ഡ്രസ് കോഡ്, ലോകത്തെവിടെയോ പ്രത്യക്ഷപ്പെട്ടൊരു ഡ്രസ്സ് എല്ലാവരുടെയും ഡ്രസ്സായി മാറുന്നു. ഇതൊക്കെ ഒരു കച്ചവട തന്ത്രമാണ്. അപ്പം ഈ ഞാൻ ഇതിലൊന്നുമില്ലേ, ഞാനൊരു പഴഞ്ചനാണോ എന്ന ചിന്ത, അതാണ് ഫോമോ. അതേപോലെ ഫോബോ, അതേപോലെ തന്നെ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആകണം, ആയിട്ടില്ല. കാറ്, എൻ്റെ കാറ് നല്ല കാറല്ല. എൻ്റെ ഫോണ് നല്ല ഫോണല്ല. എൻ്റെ വീട് നല്ല വീടല്ല. എൻ്റെ സ്കിന്ന്, എൻ്റെ ഈ തൊലി ഇതത്ര വെളുപ്പല്ല. എൻ്റെ ഈ ഇതിനെന്താ പറയുക, പുരികം അത്ര ഓക്കെ അല്ല. ഇങ്ങനെ ഉണ്ടല്ലോ എൻ്റെ ചുണ്ട്. അപ്പോൾ ചുണ്ട് സർജറിയൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ലോകത്ത്. ചുണ്ടിൻ്റെ കോലം മാറ്റുക, ചുണ്ടിങ്ങോട്ട് കുറച്ച് തടിച്ചതാക്കുക, അതൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് മനുഷ്യന്മാർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇത്തരം മാനസിക രോഗം എന്ന് പറഞ്ഞാൽ, അതിങ്ങനെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ പറത്തിട്ടിട്ട് ഒന്നിലുമില്ലാതെ, മീൻസ് വേറെ ഒന്നിലുമില്ലാതെ ഇങ്ങനെ നടക്കണേനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഭ്രാന്ത് എന്ന് പറയണത്. ശരിക്ക് 10 നഷ്ടങ്ങൾ ഈ രണ്ട് മാനസികാവസ്ഥ കൊണ്ടുണ്ട്. ഞാനൊന്നിലുമില്ലേ എന്ന മാനസികാവസ്ഥ, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്നുള്ളതിന് പ്രശ്നമല്ല, പക്ഷെ ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്ന ചിന്ത കൊണ്ട് ടെൻഷൻ അടിച്ച് എന്തും കാട്ടിക്കൂട്ടുന്ന അവസ്ഥയ്ക്ക് എത്തണതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ ഇതിലെന്താ വെച്ചാൽ, ഒന്ന് ഖദറിലുള്ള വിശ്വാസം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ്. പഠിച്ചോനെ ഇതൊക്കെ പഠിച്ചോൻ സെറ്റ് ചെയ്തതാണ്. എനിക്ക് വീടുണ്ട്, കുടുംബമുണ്ട്, കാര്യമുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, അതിനൊരു ആകാരമുണ്ട്, വടിവുണ്ട്, അതുണ്ട്, അൽഹംദുലില്ല എന്ന് പറയേണ്ടതിന് പകരം വെറുതെ ആവശ്യമില്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ നിശ്ചയിച്ചൊരു കാര്യമാണ് ഓരോരുത്തർക്കുള്ള. അത് അയാൾ പരമാവധി ഹലാല വഴിയിലൂടെ പോകുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ പലപ്പോഴും എനിക്ക് അതാകണം ഇതാകണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എല്ലാ ഫർളുകളെയും കളഞ്ഞിട്ടുള്ള പണിയാണ് എന്ത് ചെയ്യുക, പിന്നെ നടക്കുക. പൈസ കണ്ടമാനം, ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനത്തെ സംഗതികളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരും. പിന്നെ തവക്കുലിൻ്റെ കുറവുണ്ടാകും. എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നടക്കും, അതൊക്കെ പഠിച്ചവനുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് പോകും. പിന്നെ മനസ്സിൻ്റെ ഉള്ളിലെ സമാധാനത്തെ അത് ശരിക്കും ബാധിക്കും. ഉറക്കത്തിലും ഉണർച്ചയിലൊക്കെ പ്രശ്നമായിരിക്കും. കണ്ണാടിന് മുമ്പ് പോയിരുന്ന പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടീനേജിലൊക്കെ ഉള്ള കുട്ടികളിൽ ഇത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഗ്ലാസി സ്കിന്ന് വേണമെന്നാണ് പറയാം. താടി ഉണ്ടല്ലോ, താടിയല്ലിങ്ങനെ കൂർത്ത താടിയല്ലിനാണ് പറയാ. ജോലിൽ ഞാൻ തോന്നുന്നു പറയാം, കുട്ടികളുടെ അടുത്ത് കിട്ടുന്ന വാക്കുകളാണ് ഇതൊക്കെ.
1: ജോലൈൻ,
2: ആ ജോലൈൻ ആണ് അല്ലേ, ജോലൈൻ ആണ്. ഓക്കെ ഓക്കെ, ജോലൈൻ, ജോലൈൻ എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പോൾ ഇത് ശരിക്കും കൊറിയൻ പിന്നെ ഡ്രാമകളിലും അതേപോലെ തന്നെ BTS ഇങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിലൊക്കെ ഉള്ള ആളുകളുടെ ഫേസ് കട്ടാണത്, ജ്വാലയൻ എന്ന് പറയണത്. ജ്വാലയൻ എന്നല്ല വേർഡ്. അപ്പൊ അത് എനിക്ക് വേണം. അതില്ലാത്തൊരാള്
1: ശരിയല്ല,
2: ശരിയല്ല. അതുണ്ടാകുമ്പോഴേ ബെറ്റർ ആകണുള്ളൂ. ഇങ്ങനെ ഇങ്ങനെയുള്ള പിന്നെ സംഗതികൾ വരുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് മനസ്സിന്റെ സമാധാനം, പിന്നെ അസൂയ വളരും. എല്ലാവരോടും ഭയങ്കര അസൂയ വളരും. നല്ലൊരു വണ്ടി എടുത്താലും ഓനോട് ഭയങ്കര പ്രശ്നം, അത് അംഗീകരിക്കൂല, അപ്രീഷിയേറ്റ് ചെയ്യൂല. ആ ഇത് പോരാ, ഇതിപ്പോ എന്താ ഇപ്പോ ഇലക്ട്രോണിക് സാധനം എടുത്തില്ലേ, തീരെ പോരട്ടെ. ഇത് ഇലക്ട്രോണിക് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഇത് എവിടെയെങ്കിലൊക്കെ പോയി വണ്ടി നിൽക്കും. ഒരാൾ വണ്ടി എടുത്തിട്ട് അയാളോട് പറയണ ഭയങ്കര അയാൾ അങ്ങനെ ഉണ്ടല്ലോ.
1: അതെ അതെ, ഒരു സാമൂഹ്യ ദ്രോഹം കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കപ്പെഴും.
2: അതെ. മറ്റൊന്ന് ഇസ്തിഹാറയെ അവഗണിക്കുക എന്നുള്ളതാണ്. ലൈഫിലെ ഒരു കാര്യം വരുമ്പോൾ ഇസ്തിഹാർ സംസ്കരിക്കുമല്ലോ, ഞാൻ വേണോ വേണ്ടേന്ന്. മൂപ്പർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മൂപ്പര് ഇതൊക്കെ പോകും. മൂപ്പരാകെ അയിമ കെട്ടി മറിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥയ്ക്കായിരിക്കും പോവുക. പിന്നെ മൊത്തം മനോഭാവങ്ങൾ ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എനിക്കങ്ങനെ അങ്ങനെ ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര ഉറപ്പ് കിട്ടും, അപ്പം ഇങ്ങനെ ആയാലും ഇത്ര ഉറപ്പ് കിട്ടും. ഞാനിപ്പോൾ ഉത്തരൻ്റെ 2 മണിക്കൂർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലായിരിക്കും അതിൻ്റെ ഇടയിൽ ദുഹ്റും അസറും മഗ്രിബും ഇശാവും ഒന്നും ജമാഅത്ത് ഉണ്ടാവില്ല, ഖുർആൻ പാരായണം ഉണ്ടാവില്ല, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് പ്രൈവറ്റ് ടൈം ഉണ്ടാവില്ല, മക്കളെ ഒന്നും ഉമ്മ വെച്ചിട്ടുണ്ടാവില്ല. ഈ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള പാച്ചിലായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അതേപോലെ തന്നെ സബറ് കുറയും. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ 2 ഡിസോർഡർ കൊണ്ടും ഉണ്ട് എന്ന് നമുക്ക് പറയാം.
1: ആ ആളുകളാണ് അവസാനം സ്റ്റക്ക് ആവുമ്പോൾ പിന്നെ എക്സിറ്റ് ആവുന്നത്, ആത്മഹത്യ ചെയ്തിട്ടാണ്.
2: അതെ, ഇതൊക്കെ ഇതോടെ കഴിഞ്ഞു എൻ്റെ അത്, വേറൊന്നുമില്ല. എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, നേടാൻ പറ്റിയില്ല, എൻ്റെ അത് ആകണില്ല. ഞാനങ്ങനെ എനിക്ക് സൗന്ദര്യം കുറവാണ്, എൻ്റെ മുടി നരച്ചു, ഞാനും ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലേക്ക് എത്തും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവമായി വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സംഭവം തോന്നൂല. പക്ഷെ നമ്മളെ മക്കളൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകണുണ്ട്, അതിൽ സംശയമല്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി നമ്മളെ പേരിലും വരും.

0: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
1: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
1: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

റളിയല്ലാഹു അൻഹു ഖാല ലമ്മ തഖുല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജഅല യതഗശ്ശാഹുൽ കർബു ഫഖാലത് ഫാത്തിമത്തു റളിയല്ലാഹു അൻഹാ വാ കർബ അബത ഫഖാല ലൈസ അല അബീകി കർബുൻ ബഅദൽ യൗം فلما مات قالت يا بتاه أجاب ربا دعاه يا بتاه جنة الفردوس مأواه يا بتاه إلى جبريل ننعاه فلما دفن قالت فاطمة رضي الله عنها يا نسو أطابت أنفسكم أن تحثوا على رسول الله صلى الله عليه وسلم الترابة رواه البخاري رحمه الله باب الصبر لي متر حديثان അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ കിതാബുൽ മഗാസി എന്ന് പറയുന്ന കിതാബിൽ, ബുഖാരിയിലെ ഒരു കിതാബ്, അതിലെ ബാബു മറളിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രോഗവും വഫാത്തും എന്ന ശീർഷകത്തിൽ കൊടുത്തിട്ടുള്ള ഒരു ഹദീസാണ് ഇത്. അനസ് റളിയല്ലാഹു അൻഹുവാണ് ഇത് പറയുന്നത്. ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹുവും ഫാത്തിമ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലാണ് സംസാരം ഉള്ളത്. ആരാണ് അനസ് റളിയല്ലാഹു അൻഹു എന്ന് മുമ്പ് നാം വായിച്ച, മനസ്സിലാക്കിയ ഹദീസുകളിൽ നിന്നൊക്കെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കിത് നേരത്തെ അറിയാവുന്നതുമാണ്. ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റ സിനീൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം ഖിദ്മത്ത് സേവനം ചെയ്തിട്ടുള്ള സ്വഹാബിയാണല്ലോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, ഖാൽ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലമ്മ തഖുല, തഖുല എന്ന് പറഞ്ഞാൽ ഭാരമുള്ളതായി എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് കിനായത്തുൻ അൻ ശിദ്ദത്തിൽ മറളി വൽ വജഇ വൽ അലമി എന്നാണ്. പ്രവാചകൻ്റെ രോഗം അത് ശക്തമാകുകയും കഠിനമാകുകയും വേദനയും പ്രയാസവും അതിൻ്റെ തീവ്രതയിൽ എത്തുകയും ചെയ്ത ആ സന്ദർഭത്തെ വ്യംഗ്യമായി കിനായത്തായി സൂചിപ്പിക്കുകയാണ് തഖുല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹിക്ക് ഭാരമുണ്ടായപ്പോൾ, ഭാരം അനുഭവിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ രോഗം വഴി, വേദന നിമിത്തം, പ്രയാസം കാരണം, ഇങ്ങനെയുള്ള പ്രയാസം ദുരിതങ്ങളാണ്, ഞെരുക്കമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. യതഹശാഹുൽ കർബു, ആ പ്രവാചകനെ, ജഅല യതഹശാഹു, ആ പ്രവാചകനെ ഖശ എന്ന് പറഞ്ഞാൽ മൂടുക, ആവരണം ചെയ്യുക എന്നൊക്കെയാണ്. ആ പ്രയാസം പ്രവാചകനെ ആവരണം ചെയ്യാൻ തുടങ്ങി, പ്രവാചകനെ മൂടാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ പ്രയാസം, മരണവേളയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ അങ്ങേ അറ്റത്തെ പ്രയാസത്തെയാണ് ഈ പദപ്രയോഗത്തിലൂടെ അർത്ഥം ഉദ്ദേശിക്കുന്നത്. പ്രവാചകന്മാരുടെ ജീവിതം അങ്ങനെയാണല്ലോ. ഉന്നതമായ ദർജയിലും വിധാനങ്ങളിലുമുള്ള ആളുകളായതുകൊണ്ട്

0: അവർക്ക് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും കടുത്തതായിരിക്കും. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വ്യക്തമാക്കിയതാണ്. മഹാനായ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായി റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അത് റസൂലയെ ജനങ്ങളിൽ ഏറ്റവും കടുത്ത പരീക്ഷണത്തിന് വിധേയരാകുന്നവർ ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായി റസൂലുള്ള പറഞ്ഞത് അഷദ്ദു നാസി ബലാഅൻ അൽ അംബിയാഉ ഥുമ്മൽ അംസലു ഫൽ അംസൽ. ജനങ്ങളിൽ ഏറ്റവും കടുത്ത പരീക്ഷണത്തിന് വിധേയരാകുന്നവർ പ്രവാചകന്മാരാണ്, പിന്നീട് ഏറ്റവുമധികം അള്ളാഹുവിനെ സൂക്ഷിച്ചും അവൻ്റെ വിധികൾ പാലിച്ചും വിലക്കുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടകന്ന് ജീവിക്കുകയും ചെയ്യുന്ന, അവൻ്റെ കൽപ്പനകൾ യഥാവിധി അംഗീകരിക്കുകയും അനുസരിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഭക്തർ, മുത്തഖികൾ, അവർക്കാണ് പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ കടുത്ത പരീക്ഷണം ഉണ്ടാകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പ്രയാസം മരണവേളയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതെല്ലാമാണ് ജഅല യതഹശ്ശാഹുൽ കർബു എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശ്യം. പ്രവാചകൻ അതിശക്തമായ പ്രയാസവും വേദനയും അനുഭവിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ അത് കണ്ടു നിന്ന മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അവർ പറഞ്ഞു, വാ കർബ അബത്ത, എൻ്റെ പിതാവിൻ്റെ വിഷമാവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിക്കുന്ന പ്രയാസം കണ്ടപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു പോയതാണ്, ഓ എൻ്റെ പിതാവ് അനുഭവിക്കുന്ന വിഷമാവസ്ഥ, എന്തൊരു വിഷമാവസ്ഥ, എന്തൊരു പ്രയാസമാണ് അവിടുന്ന് അനുഭവിക്കുന്നത് എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരുടെ ദുഃഖം പ്രകടിപ്പിച്ചു. ദുഃഖപ്രകടനത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ പറയുന്ന വഖർബ പോലെയുള്ള പ്രയോഗങ്ങൾ. വ്യാകരണ, അറബി വ്യാകരണ ശാസ്ത്രത്തിൽ അതിന് നുദുബ എന്നാണല്ലോ പറയാറ്. നുദുബക്ക് വേദന പ്രകടിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഉപയോഗിക്കുന്ന ഒരക്ഷരമാണ് വാ എന്ന് പറയുന്നത്. ഇതുപോലുള്ള ദുഃഖപ്രകടനങ്ങളും വേദന വെളിപ്പെടുത്തുന്നതും കുറ്റകരമായ കാര്യമല്ല. അത് ഈമാനിനെ പ്രതികൂലമായി ബാധിക്കുന്നതോ ഈമാൻ്റെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തുന്നതോ അല്ല. കാരണം ഇവർ അത്യുച്ഛത്തിൽ ആർത്തട്ടഹസിച്ചുകൊണ്ടോ മറ്റോ അല്ല പറയുന്നത്. അള്ളാഹുവിൻ്റെ വിധിയിൽ സംതൃപ്തയായും സഹനം അവലംബിച്ചും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടും തന്നെയാണ് പറയുന്നത്. അത്തരത്തിലുള്ള ദുഃഖപ്രകടനങ്ങളും വ്യസനവും സങ്കടവും പ്രകടിപ്പിക്കുന്നത് ദീൻ അനുവദിച്ചതാണ്. അൽ ഐനു തദ്മഅ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകും ഇത്തരം സന്ദർഭങ്ങളിൽ. എന്തു തന്നെയായാലും റബ്ബിന് അതൃപ്തിയുള്ള ഒരു കാര്യവും പറയുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മകൻ ഇബ്രാഹീം എന്ന കുട്ടി മരിച്ച സന്ദർഭത്തിൽ പറഞ്ഞത് ഇത്തരത്തിൽ നാം ഓർക്കേണ്ടതാണ്. ഇവിടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറഞ്ഞത് തെറ്റായിരുന്നുവെങ്കിൽ, അഥവാ അത് കുറ്റകരമായ കാര്യമായിരുന്നുവെങ്കിൽ പ്രവാചകൻ ഉടനെ അത് തിരുത്തേണ്ടതായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ അങ്ങനെ തിരുത്തിയിട്ടില്ല എന്നത് അത് ഫാത്തിമ റളിയല്ലാഹു അൻഹ വിശ്വാസത്തിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്നും, ഈ പരാമർശം ദീനിൻ്റെ വൃത്തത്തിൽ തന്നെ ഉള്ളതാണെന്നും, ഈമാനിൻ്റെ പരിപൂർണതയെ ഒരു നിലക്കും അത് പ്രതികൂലമായി ബാധിക്കുന്നതല്ല എന്നും പ്രവാചകൻ ആ സമയത്ത് സ്വീകരിച്ച നിലപാടിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. അത് നമുക്ക് അനുവദിച്ച് തന്ന കാര്യം കൂടിയാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പിതാവ് തൻ്റെ പിതാവ് അഥവാ റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുന്ന പ്രയാസം കണ്ടപ്പോൾ വേദന പ്രകടിപ്പിച്ചത് പ്രവാചകൻ കേട്ട സമയത്ത് പ്രവാചകൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഫഖാൽ, റസൂലുള്ള പറഞ്ഞു, ലൈസ അലാ അബീകി കർബുൻ ബഅദല്യൗം, ഇന്നേ ദിവസത്തിന് ശേഷം നിന്റെ പിതാവിന് യാതൊരു വിധത്തിലുള്ള ദുഃഖവും യാതൊരു വിധത്തിലുള്ള വിഷമാവസ്ഥയും ഉണ്ടാവില്ല മോളെ, ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിക്കുകയാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂക്ക് അല്ലെങ്കിൽ അബീക്ക് അല അബീക്ക് എന്നാണല്ലോ പറഞ്ഞത്. അത് ഈ സന്താന പിതാവും മക്കളും തമ്മിലുള്ള ആ ബന്ധത്തെ, ഫാത്തിമയും റസൂലുള്ളയും തമ്മിലുള്ള ആ പിതൃ അതുപോലെ മകൾ എന്ന നിലക്കുള്ള ബന്ധത്തെയാണ് പ്രവാചകൻ അവിടെ കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ളത്. എൻ്റെ വാ പിതാവ് എന്നാണല്ലോ പറഞ്ഞത്. എനിക്ക് എന്നോ അല്ലെങ്കിൽ അലൻ നബിയെ എന്നോ അല റസൂൽ എന്നോ പറയാതെ അല അബീക്ക് എന്ന് പറഞ്ഞത് ആ പിതൃബന്ധത്തിൻ്റെ ആഴം അത് ഓർമ്മപ്പെടുത്താനാണ് എന്ന് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ലൈസ അല അബീക്ക്, നിന്റെ പിതാവിനെ ഇല്ല, കർബുൻ, യാതൊരു വിഷമാവസ്ഥയും ഇല്ല, ഒരു വിഷമവും ഇല്ല എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ബാധല്യവും ഇന്ന് ഈ മരണം അവസാനിച്ചു കഴിഞ്ഞാൽ ഇന്നത്തോടുകൂടി കർബ് തീർന്നു എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണവേളയിലും ഇത്ര കടുത്ത പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അതുവഴി അവരുടെ ദറജകൾ കൂടും എന്നതാണ്. ദറജകൾ വർദ്ധിപ്പിക്കാൻ, ഉന്നതമായ വിധാനങ്ങളിൽ എത്താൻ അതെല്ലാം നിമിത്തമാകും. ഉന്നതരായ ഉത്കൃഷ്ടരായ പ്രവാചകന്മാർക്ക് അവർക്കുള്ള പദവിയും ഉന്നതവും ഉദാത്തവുമാണ്. ആ ഉന്നതമായ പദവിയിലും വിധാനങ്ങളിലും എത്താൻ അങ്ങേയറ്റത്തെ ക്ഷമയും സഹനവും ആവശ്യമാണെന്ന് കൂടിയാണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ജീവിതത്തിൽ കടുകടുത്ത പരീക്ഷണങ്ങൾ സംഭവിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടതും ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും കരുണയും കൊണ്ട് ഉന്നതമായ പ്രതിഫലം നൽകാൻ എന്നെ തയ്യാറാക്കുകയാണ് എന്ന ബോധമാണ് ഉണ്ടാവേണ്ടത് എന്നതാണ് ഈ ഹദീസിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടുന്ന സുപ്രധാനമായ പാഠം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് റിയാളുസ് സ്വാലിഹീൻ, ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാളുസ് സ്വാലിഹീനിൽ വന്ന ഭാഗം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മുൻപിൽ ക്ലാസ് എടുത്തത് മുജീബ് റഹ്മാൻ സലാഹി.
2: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീറു സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
3: മധുരം ഖുർആനാണ് കേൾക്കുന്നത്. നഷ്ടം സംഭവിക്കാതിരിക്കാൻ എന്ന ഒരു ടൈറ്റിലോടുകൂടി സൂറത്തുൽ ആസറിന്റെ വചനങ്ങളാണ് നാം കാതോർക്കുന്നത്.

0: മാഷാല്ലാ, ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുദൈസിൻ്റെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കാതോർത്തത്. വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമ്മുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങുന്ന ഒരു ഖിറാഅത്ത് കൂടിയാണ് അദ്ദേഹത്തിൻ്റേത് എന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ ഏത് മനസ്സുകളും ഈറനണിയുകയും അതിൽ നന്മയുടെ പ്രവാഹങ്ങൾ ഉറപൊട്ടുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു മധുര അവസ്ഥ അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തിലുണ്ട്. നമുക്കറിയാം, സൗദി അറേബ്യയിലെ പ്രശസ്തനായ ഖാരിയാണ്, ഇസ്ലാമിക പ്രഭാഷകനുമാണ്. റിയാദിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ ഹിഫ്ദ് പൂർത്തിയാക്കി പ്രഗത്ഭ പണ്ഡിതരുടെ കീഴിൽ ദീനീപരമായ വിഷയങ്ങളിൽ ആഴത്തിലുള്ള അറിവ് അദ്ദേഹം നേടി. അതേപോലെ തന്നെ ഒരുപാട് അക്കാദമിക് യോഗ്യതകൾ അദ്ദേഹത്തിനുണ്ട്. നിലവിൽ അദ്ദേഹം മസ്ജിദുൽ ഹറമിലെ ഇമാം, ഖതീബ് തുടങ്ങിയ ചുമതലകളിൽ അദ്ദേഹമുണ്ട്. മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുടെ ഹൃദയം കീഴടക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം എന്നുള്ളത് അതിൻ്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് നമുക്ക് പറയേണ്ടതുണ്ട്. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഖുർആനിൻ്റെ മധുരം എന്താണ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ചക്കെടുക്കുന്നത്.
1: സൂറത്തുൽ അസറിൻ്റെ വചനങ്ങളാണ് ഇന്ന് നമ്മൾ കാതോർത്തത്. സൂറത്തുൽ അസർ എല്ലാവർക്കും വളരെ ഹൃദ്യമായ ഒരു സൂറത്താണ്, ഹൃദയസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സൂറത്താണ്, ഏറെ ആശയസമ്പുഷ്ടി നിറഞ്ഞ ഒരു സൂറത്തു കൂടിയാണ് സൂറത്തുൽ അസർ. സൂറത്തുൽ അസറിൽ അദ്ദേഹം ഇന്ന് പാരായണം ചെയ്ത നമ്മുടെ മധുരം ഖുർആനിലെ ആ ഒരു വചനങ്ങളുടെ സാരാംശം ഇപ്രകാരമാണ്: കാലം തന്നെയാണ് സത്യം, നിശ്ചയമായും മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും യഥാർത്ഥത്തെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്യുകയും ക്ഷമയെക്കുറിച്ച് അന്യനും വസീയത്ത് ചെയ്തവരൊഴികെയും ഇവർ മാത്രം നഷ്ടത്തിലല്ല എന്ന മനോഹരമായ ഒരു ആശയതലം ഉൾക്കൊള്ളുന്ന വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്. പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ അസർ വിശ്വാസികളുടെ ജീവിതം അഖിലവും യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ്. മൂന്ന് വചനങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ സൂറത്തിൽ ഒരുപക്ഷെ ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ആ സൂറത്തിനെ വ്യാഖ്യാനിച്ച് മുൻഗാമികളായ പണ്ഡിതന്മാർ, ശ്രേഷ്ഠവാന്മാരായ മുഫസ്സറുകളും മറ്റുമൊക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കാലത്തെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ് മനുഷ്യൻ നഷ്ടത്തിലാണ് എന്ന ഒരു താക്കീത് നൽകുകയാണ്. മനുഷ്യരെല്ലാവരും തീരാ നഷ്ടത്തിലാണ്, ഖുസറിലാണ്. എന്താണ് അവർ നഷ്ടത്തിലാകാനുള്ള കാരണം, നഷ്ടത്തിലാകാതിരിക്കാനുള്ള കാരണവും എന്തൊക്കെയാണ് എന്നത് വിശദീകരിക്കുകയാണ് ഈ സൂറത്തിൻ്റെ ആയത്തുകളിലൂടെ. നാല് വിഭാഗത്തെ സംബന്ധിച്ച് പ്രത്യേകം മെൻഷൻ ചെയ്തതിനു ശേഷം പടച്ചോൻ പറഞ്ഞു, ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് വിശ്വസിച്ചവരൊഴികെ, ആ വിശ്വാസത്തിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരൊഴികെ, ചെയ്ത സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തവരൊഴികെ, അത് പറഞ്ഞുകൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഷെറുകളിൽ, പ്രയാസങ്ങളിൽ, പരീക്ഷണങ്ങളിൽ പതറാതെ ക്ഷമിക്കുന്നവരൊഴികെ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും ആ വിശ്വാസത്തിന് അനുസൃതമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും പകർന്നു നൽകുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ അതിജീവിക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ് എന്ന മനോഹരമായ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ആളുകൾ എങ്ങനെയാണ് കണ്ണട ഒഴിവാക്കുന്നത്? ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ നമുക്കൊപ്പം ചേരുന്നു.
4: കുറേ ആളുകളൊക്കെ പറയാറുണ്ട് ഞങ്ങൾ കണ്ണട ഒഴിവാക്കി എന്നുള്ളത്. എങ്ങനെയാണ് അവർ അവരുടെ ആ ഒരു കാഴ്ച നേരെയാക്കുന്നത്, എങ്ങനെയാണ് അവർ കണ്ണട ഒഴിവാക്കുന്നത് എന്ന് പലർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സാധാരണ രീതിയിൽ കണ്ണിൻ്റെ വലുപ്പമോ വളവോ ഇതൊന്നും നമുക്ക് മരുന്നുകൊണ്ടൊന്നും നേരെയാക്കാൻ സാധിക്കില്ല. പൊതുവെ കാഴ്ച കണ്ണട ഒഴിവാക്കിയെന്ന് പറയുന്ന ആളുകൾ അവർ ചെയ്യുന്ന പ്രൊസീജിയറാണ്, അവർ വിധേയമാകുന്ന പ്രൊസീജിയറാണ് ലേസിക് എന്ന് പറയുന്ന പ്രൊസീജിയർ. അതായത് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഒരു ചെറിയൊരു ഫ്ലാപ്പ് പോലെ ഉയർത്തിയിട്ട് ലേസർ അടിച്ചുകൊണ്ട് ആ കൃഷ്ണമണിയുടെ വളവിൽ മാറ്റം വരുത്തുന്ന അത്തരം ലേസിക് ചികിത്സ ചെയ്തുകൊണ്ടാണ് അവരുടെ ആ ഒരു കണ്ണടയുടെ പവർ അവർക്ക് ഈ ലേസർ വഴി ലഭിക്കുന്നത്. അപ്പം അത്തരം ആളുകളാണ് അവരുടെ കൃഷ്ണമണിയുടെ ആ വളവൊക്കെ നേരെയാക്കി അവർക്ക് എത്രയാണോ കാഴ്ചക്കുറവുള്ളത് ആ അളവിലുള്ള ഒരു വളവ് നേരെയാക്കിക്കൊണ്ടാണ് അവരുടെ കാഴ്ച ശരിയാക്കുന്നത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക്, പ്രായം കൂടിയ ആളുകൾക്ക്, അവരും തന്നെ ഞങ്ങൾ ഇപ്പോൾ കണ്ണട ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കും തന്നെ തിമിരം വരുന്ന ആളുകൾക്ക് അവരുടെ തിമിരം ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് കണ്ണിനകത്ത് നമുക്ക് ദൂരക്കാഴ്ചക്കും അടുത്ത കാഴ്ചക്കുമൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ലെൻസുകൾ ഇടാൻ ഇന്ന് സംവിധാനങ്ങളുണ്ട്, മൾട്ടി ഫോക്കൽ ലെൻസസ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഓപ്പറേഷന് ശേഷം അവർക്ക് കണ്ണട ഇല്ലാതെ തന്നെ ദൂരെയും അടുത്തുമൊക്കെ കാണാൻ സാധിക്കും. എന്നാൽ സാധാരണ രീതിയിൽ അല്ലാത്ത ഒരു മരുന്ന് ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഒന്നും അവർക്ക് അവരുടെ ആ ഒരു കാഴ്ചയെ പഴയ രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. കുറച്ചൊക്കെ ചില കാഴ്ചക്കുറവുകളൊക്കെ നമ്മുടെ കണ്ണിൻ്റെ ഒരു സ്ട്രെയിൻ എടുത്തുകൊണ്ട്, കുറച്ച് പ്രയാസപ്പെട്ട് സ്ട്രെയിൻ എടുത്തുകൊണ്ടൊക്കെ നമ്മൾ വായിച്ചാൽ കുറച്ചും കൂടിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത്തരം ആളുകൾക്കും തന്നെ അവർക്ക് കൂടുതൽ സമയം വായിക്കാൻ പ്രയാസമുണ്ടാകും, തലവേദന വരും. അപ്പോൾ നോർമലായ രീതിയിൽ നമുക്ക് ഈ ഒരു കാഴ്ചയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. എന്നാൽ കണ്ണട ഒഴിവാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തിമിര ഓപ്പറേഷന് ശേഷമൊക്കെ കാഴ്ച നമുക്ക് ദൂരക്കും അടുത്തൊക്കെ കിട്ടാൻ സാധിക്കുന്ന തരത്തിലുള്ള ചികിത്സകൾ ഇന്ന് ലഭ്യമാണ്. അത് ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കാണ് ഇങ്ങനെ കണ്ണട വേണ്ടിയിരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ നല്ല കാഴ്ചക്കുറവുള്ള ആളുകൾക്ക് പിന്നീട് കണ്ണട ഇല്ലാതെ തന്നെ കാണാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്.
3: മാഷാഅല്ലാഹ് ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ആളുകൾ എങ്ങനെയാണ് കണ്ണട ഒഴിവാക്കുന്നത്? ക്ലാസ് എടുത്തത് ഡോക്ടർ മുഹമ്മദ് ഫഹീം പി കെ.

0: ഇനി പീസ് ടൈമിലേക്കല്ലേ പോകേണ്ടത്.
1: യെസ്.
0: എന്നാൽ പീസ് ടൈം, ഇന്നത്തെ പീസ് ടൈം ശ്രദ്ധിക്കാം.
1: ഉമ്മ
0: ഇടയ്ക്ക് വീട്ടിൽ ആരും ഇല്ലാത്ത സമയം ഞാൻ മോയുടെ ഒരു പഴയ ഫോൺ വീട്ടിലുള്ളതെടുത്ത് അതിൽ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്ത് ഓപ്പണാകുന്നതും ഓഫാകുന്നതും മനസ്സിലാക്കി കൊടുത്തു. കാരണം ഉമ്മക്ക് ടച്ച് ഫോൺ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് വായിക്കാൻ എഴുതാനും അറിയില്ല. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉമ്മ പീസ് റേഡിയോ ഒഴിവാക്കിയിട്ടില്ല. നെറ്റ് തീരുമെന്ന മെസ്സേജ് വരുമ്പോൾ തന്നെ ഉമ്മ എന്നെ വിളിക്കും. ഉമ്മ പറയാറുള്ളത് ഒരാൾ വീട്ടിലുള്ള പോലെയാണ് അതെന്നും എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്നുമാണ്. വേറൊരു കാര്യം എന്നത് ചെറിയ മോൻ പോയി ഉമ്മക്ക് ജമീൽ കൂടി ഡൗൺലോഡ് ചെയ്ത് എല്ലാം പഠിപ്പിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നീ എൻ്റെ കൂലിയൊക്കെ അടിച്ചു മാറ്റിയല്ലോ എന്ന്. ഞാൻ കരുതിയത് ഉമ്മ ഇത് യൂസ് ചെയ്ത് ഒന്ന് പഠിച്ചതിന് ശേഷം അടുത്തതിലേക്ക് പോകാമെന്നായിരുന്നു. നന്മയിലേക്ക് പോകാൻ താമസം പാടില്ല എന്നതും നമ്മളെക്കാൾ ചില കാര്യങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെന്നും മനസ്സിലായി. ഓണാക്കുമ്പോൾ എന്തെങ്കിലും ഉമ്മക്ക് പിടികിട്ടാതെ ഉണ്ടാകുമ്പോൾ ഉമ്മ മക്കൾ വിളിക്കും, ഒന്നിങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞു. എസ് എസ്. എന്തായാലും
1: നല്ലൊരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ്.
0: അതെ,
1: ഇതിലൊരുപാട് സന്ദേശം ഈ ഒരു മെസ്സേജിലുണ്ട്. കാരണം
0: മറ്റുള്ള നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി എന്താ വെച്ചാൽ, മൊബൈലുകൾ ടച്ച് ഫോണുകൾ തന്നെ ഏകദേശം ആൾക്കാർക്കൊക്കെ ഉള്ളത്, അതിലൊക്കെ നെറ്റും ഉണ്ട്. അപ്പം നമ്മൾ കുടുംബത്തിന് മറ്റൊക്കെ പോകുമ്പോൾ അവരെ മൊബൈലൊക്കെ ഒന്ന് കിട്ടുമ്പോൾ ആർക്കും ഇത് എതിർപ്പൊന്നും ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് അറിയാത്തവരുണ്ടാവും. അവരെ മൊബൈൽ നമ്മളിൽ നിന്നെടുത്ത് മൊബൈലൊക്കെ ഉഷാറാണല്ലോ, അത് നോക്കി പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റെഡി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളായിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താലേ, അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കേട്ടോക്കൊണ്ടി. ഞാൻ എന്തായാലും ഇതിപ്പോൾ കേട്ടിരിക്കാൻ നമുക്ക് സമയമല്ല, നമ്മളിങ്ങനെ പോവുകയാണ്. ഞാനൊക്കെ ഇത് കേൾക്കാറുണ്ട്, ഒരുപാട് പ്രോഗ്രാം ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുത്ത് കേട്ടാൽ മതി. നമ്മളെന്ത് ചെയ്യുക, ആ നിലയ്ക്ക് ഒരു ഇൻസ്റ്റാളേഷൻ ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫാമിലി വിസിറ്റിങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പം അങ്ങനെ സംഭവം ഇത് ചെയ്തിട്ടുണ്ട്. ആ ഉമ്മാക്ക് വേണ്ടി മക്കൾ ചെയ്തു കൊടുത്ത് ഉമ്മ കേൾക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നിർത്തണില്ല എന്നാണ് ഇപ്പം മെസ്സേജിൻ്റെ ഒരു സാരം.
1: ചില പ്രോഗ്രാമുകളിലൂടെ റേഡിയോയിലേക്ക് എത്തിപ്പെടും. അത് ഈ സമ്മർ ക്വസ്റ്റ് അതിന് വലിയൊരിതാണ്. കുട്ടികളിലൂടെ, കുട്ടികൾക്ക് കൂടി റേഡിയോനെ കൂടുതൽ അടുത്തറിയാനൊക്കെ ഉള്ളൊരു വലിയ വഴിയാണത്.
0: അതെ.
1: അതോടൊപ്പം നമുക്കറിയാം അറബി ഭാഷ പഠനം തുടങ്ങിയപ്പോൾ അതിൻ്റെതായ അത് ഇഷ്ടപ്പെടുന്ന ആളുകളും ഇതിലൂടെ വേണമല്ലോ എൻട്രി ആണ്. അതേപോലെ ഖുറാൻ കൂടുതൽ നമ്മുടെ 500 ആണെങ്കിലും അങ്ങനെ ഏതും ഒരു എൻട്രി ആയിട്ട് റേഡിയോ വരുമ്പോൾ അത് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കും.
0: മാത്രമല്ല ആളുകൾ പലപ്പോഴും ഇതിലുള്ള പലതും നല്ല പൈസ കൊടുത്ത് ഉള്ള പരിപാടികളാണ്. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംവിധാനം കൂടിയും കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യും ആളതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ.

0: അൽഹംദുലില്ല, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഇജാബ, ചോദ്യോത്തര പങ്ക്തിയിലേക്ക് എല്ലാ പീസ് റേഡിയോ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ചോദ്യങ്ങളിൽ ആദ്യത്തേത് ഏതാണെന്ന് നോക്കാം.
1: നിസ്കാരത്തിൽ സലാം വിട്ടുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നതാണോ അതോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്നതാണോ നബിചര്യ?
2: നമസ്കാരത്തിൽ സലാം വീട്ടുക എന്നുള്ളത് നമസ്കാരത്തിൻ്റെ റുക്കുനുകളിൽപ്പെട്ടതാണ്. നമസ്കാരത്തിൻ്റെ നിർബന്ധമായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമാണ് സലാം വീട്ടൽ. നമസ്കാരത്തിൽ എങ്ങനെ സലാം വീട്ടണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം പ്രവാചകൻ പറഞ്ഞത് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടുവോ അതുപോലെ നിങ്ങളും നമസ്കരിക്കുക എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രീതിയിലാണ് സലാം വീട്ടിയത് അതുപോലെ വീട്ടുകയാണ് വേണ്ടത്. ഹദീസിൽ കാണാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടിയതായിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് സലാം വീട്ടിയതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. ഇമാം അബൂദാവൂദ് അതേപോലെ തന്നെ പല ഹദീസ് ഗ്രന്ഥങ്ങളിലും ചില ഹദീസുകളിൽ കാണാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലതുഭാഗത്തേക്ക് സലാം വീട്ടിയപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്നും, ഇടതുഭാഗത്തേക്ക് സലാം വീട്ടിയപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്നും പറഞ്ഞതായിട്ട് ചില റിപ്പോർട്ടുകളിലുണ്ടെങ്കിലും ആ റിപ്പോർട്ടിൻ്റെ സ്വീകാര്യതയിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇതിൽ നിന്ന് കൃത്യമായും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ വ്യക്തമായി വന്നിട്ടുള്ള ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയലാണ്. അതാണ് സുന്നത്ത്. അതിൽ പരിമിതപ്പെടുത്തുകയാണ് നാം വേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കഴിവിൻ്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. അതുകൊണ്ട് അതിൽ നമ്മളൊന്നും കൂട്ടിച്ചേർക്കുകയോ അല്ലെങ്കിൽ കുറക്കുകയോ ചെയ്യാതെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പരിമിതപ്പെടുത്തുകയാണ് വേണ്ടത്. എന്നാൽ ഒരാൾ അറിയാതെയോ അല്ലെങ്കിൽ മറന്നുകൊണ്ടോ അതിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നൊന്ന് പറയുന്നത് കൊണ്ട് നമസ്കാരം ബാത്തിലാവുകയില്ല. നമസ്കാരത്തിൽ സലാം വീട്ടുന്നത് ശരിയാവുമെങ്കിലും ഏറ്റവും സൂക്ഷ്മതയും ഏറ്റവും നല്ലതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ രീതിയിൽ തന്നെ പറയുന്നതാണ്. അല്ലാഹു തആല ആലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നമസ്കാരത്തിൻ്റെ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് തസ്ബീഹ്, തഹ്ലീൽ, തക്ബീർ, തഹ്മീദ്, ഇസ്തിഗ്ഫാർ എന്നിവ 10 പ്രാവശ്യം വീതം ചൊല്ലിയ ശേഷം ഖിയാമത്ത് നാളിലെ ഞെരുക്കത്തിൽ നിന്നും കാവൽ ചോദിക്കാം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ് കേൾക്കാനിടയായി. ഇത് സഹിയാണോ എന്നാണ്. ഇമാം അഹ്മദ്, ഇമാം അബൂദാവൂദ്, നസഈ, ഇബ്നു മാജയൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ താബിഈയായ ആസിം ബിൻ ഹുമൈദ് റഹിമഹുല്ലാ അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തിൽ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലിയിരുന്നത് എങ്ങനെയാണ്? അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്കബ്ബിറു അശ്റൻ 10 പ്രാവശ്യം തക്ബീർ ചൊല്ലുമായിരുന്നു, അതേപോലെ വയഹ്മദു അശ്റൻ 10 പ്രാവശ്യം അള്ളാഹുവിനെ സ്തുതിക്കുമായിരുന്നു, വൈസബ്ബിഹു അശ്റൻ 10 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലുമായിരുന്നു, വൈഹല്ലിലു അശ്റൻ അതുപോലെ തന്നെ തഹ്ലീലും അവിടുന്ന് 10 പ്രാവശ്യം ചെയ്യുമായിരുന്നു, അതേപോലെ വയസ്തഗ്ഫിറു അശ്റൻ 10 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചെയ്യുമായിരുന്നു. എന്നിട്ട് അതിനുശേഷം വയഖൂൽ അവിടുന്ന് പറയും, അള്ളാഹുമ്മ ഗ്ഫിർലി വഹ്ദിനി വർസുഖ്നി വഅഫ്നി എന്ന് പ്രാർത്ഥിക്കും. തുടർന്ന് അഊദു ബില്ലാഹി മിൻ ളീഖിൽ മഖാമി യൗമൽ ഖിയാമത്തി അശ്റൻ, ഖിയാമത്ത് നാളിലെ ഞെരുക്കത്തിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് 10 പ്രാവശ്യം പറയുമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ഹദീസ് സ്ഥിരപ്പെട്ടതായി അല്ലാമ അൽബാനി പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ചോദ്യത്തിൽ പറഞ്ഞ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചൊല്ലുമായിരുന്നു എന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: ചില പണ്ഡിതർ പറയുന്നു, നാം ഇമാമിൻ്റെ പിറകിൽ നിസ്കരിക്കുമ്പോൾ റുക്കുഇൽ നിന്നും ഉയരുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടതില്ല എന്ന്. അത് ശരിയാണോ? ആണെങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഹദീസ്? പറയേണ്ടതില്ലെങ്കിൽ അപ്പോൾ കൈ ഉയർത്തേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം.
2: ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് കാണാൻ കഴിയും, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ ഖാല അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ അവിടുന്ന് അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയുമായിരുന്നു എന്നാണ്. അതേപോലെ തന്നെ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന അനസ് ബിൻ മാലിക്കിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ, ഇന്നമ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത് ഇമാമിനെ പിന്തുടരപ്പെടേണ്ടതിന് വേണ്ടിയാണ് എന്നാണ്. ഫൈദ സല്ല ഖായിമൻ ഫസല്ലു ഖിയാമൻ, അതുകൊണ്ട് ഇമാമ് നിന്ന് നിസ്കരിച്ചാൽ നിങ്ങളും നിന്ന് നിസ്കരിക്കുക. വൈദ റക ഫർക്കാഴു, ഇമാമ് റുക്കുവിലേക്ക് പോയാൽ നിങ്ങളും റുക്കു ചെയ്യുക. വൈദ റഫ ഫർഫാഴു, ഇമാം റുക്കുവിൽ നിന്ന് ഉയർന്നാൽ നിങ്ങളും ഉയരുക. വൈദ സജദ ഫസ്ജുദു, ഇമാം സുജൂദ് ചെയ്താൽ നിങ്ങളും സുജൂദ് ചെയ്യുക. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈദ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു റബ്ബന വലക്കൽ ഹംദ്, നിങ്ങൾ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുക എന്നാണ് ഹദീസിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസുകളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒറ്റക്ക് നിസ്കരിക്കുന്ന വ്യക്തിയും ഇമാമും സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നും അതുപോലെ തന്നെ റബ്ബനാ ലക്കൽ ഹംദ് എന്നും പറയണം എന്നുള്ളതാണ്. എന്നാൽ ഇമാമിൻ്റെ പുറകിൽ നിസ്കരിക്കുന്ന മഅ്മൂം, അവരെ സംബന്ധിച്ചിടത്തോളം ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഫഖൂലു റബ്ബന വലക്കൽ ഹംദ്, നിങ്ങൾ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ഹദീസ് അടിസ്ഥാനത്തിൽ മഅ്മൂമിങ്ങൾ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറഞ്ഞാൽ മതിയാകും, അവർ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയേണ്ടതില്ല എന്നാണ് ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. മറ്റൊന്ന്, കൈകൾ ഉയർത്തുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കുവിൽ നിന്ന് ഉയരുന്ന സന്ദർഭത്തിൽ കൈയുയർത്തിയിരുന്നു എന്ന് ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അത് സമിഅ അല്ലാഹു ലിമിന ഹമിദ എന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും റുക്കുവിൽ നിന്ന് ഉയരുമ്പോൾ അവർ കൈകൾ ചെവിയുടെ നേരെയോ അല്ലെങ്കിൽ ചുമലിൻ്റെ നേരെയോ ഒക്കെ ഉയർത്തൽ സുന്നത്താണ് എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല അഅലം.
1: ഞാൻ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. എൻ്റെ ഭർത്താവ് ഒരു തൗഹീദുള്ള സലഫി ആശയക്കാരനായിരുന്നു. അതുകൊണ്ട് ഞാനും ആ ആശയത്തോട് ഇണങ്ങി. ഇപ്പോൾ ഭർത്താവ് മരിച്ച് 6 കൊല്ലം കഴിഞ്ഞു. ഞങ്ങൾ ആണ്ടോ മറ്റോ ഒന്നും കഴിക്കാറില്ല. എൻ്റെ വീട്ടിൽ ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ ആണ്ടും മറ്റും ഉണ്ടാകും. അതിലൊക്കെ ഞാൻ പങ്കെടുക്കാത്തത് കൊണ്ട് അവർ എന്നോട് ആളുകൾ കാണാൻ വേണ്ടിയെങ്കിലും നീ ഒന്ന് വരണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
3: അവിടെ ചോദ്യത്തിൽ വന്നത് ഭർത്താവ് സലഫി ആയതുകൊണ്ട് ഞാൻ സലഫിയായി എന്നാണല്ലോ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ചോദ്യം തന്നെ ചോദിക്കുന്ന ആൾക്കാരിങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നത്. ആര് എന്ത് തന്നെയായിരുന്നാലും നമ്മൾ സത്യത്തിലാണ് എന്ന ബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അഥവാ സത്യത്തിൽ ആയിരിക്കണം. കൂനു ഖവ്വാമീന ലില്ലാഹി ഷുഹദ അബിൽ ഖിസ്ത് വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ ആയിരിക്കുക, നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നൊക്കെ വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പറയുന്നു. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ്, അശ്വതൻ മുഹമ്മദ് റസൂലുള്ള എന്ന ഷഹാദത്തിൻ്റെ മറ്റേ രണ്ടാമത്തെ ഭാഗമൊക്കെ നന്നായി അറിഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒരു നിബന്ധനയാണ് ഇൽമുണ്ടായിരിക്കണം, അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം. കൃത്യമായ ഒരു ബോധമുണ്ടാകുമ്പോഴാണ് അതിൽ ഒരാൾക്ക് നിലകൊള്ളാൻ സാധിക്കുക. ഭർത്താവായി മാതാപിതാക്കളായി എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ബദർ യുദ്ധത്തിലൊക്കെ രണ്ട് ചേരിയിലും കുടുംബത്തിലെ ആളുകളെ കാണാൻ സാധിക്കുമായിരുന്നു. ഇവിടെ നമ്മൾ സലഫി ആദർശത്തിലേക്ക് തൗഹീദിലേക്ക് വന്നത് മറ്റാരെ കണ്ടുമല്ല, മറിച്ച് സത്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നായിരിക്കണം മറുപടി. അങ്ങനെയാവുമ്പോൾ ദീനിനെതിരായി ആരെന്ത് പറഞ്ഞാലും ശരി, അത് ശിർക്കൻ വിശ്വാസമായിരിക്കാം, അല്ലെങ്കിൽ ബിദ്അത്തുള്ള അനാചാരങ്ങളായിരിക്കണം, അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കണം. ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ വൈൻ ഉത്തിഅത ഉഹരിക്ത, നിന്നെ ഛേദിക്കപ്പെട്ടാലും കരിച്ചു കളഞ്ഞാലും ശരി, നീ ഒരിക്കലും ശിർക്ക് ചെയ്തു പോകരുത് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് നമുക്ക് മനസ്സിലുണ്ട് എങ്കിൽ, ഈമാനിൻ്റെ മാധുര്യം ഒരാൾക്ക് അനുഭവിച്ചു എങ്കിൽ, ഒരിക്കലും ബിദ്അത്തുകളിലേക്കും കുഫറിലേക്കും ശിർക്കിലേക്കും മടങ്ങാൻ ഒരാൾക്ക് സാധിക്കുകയില്ല.
1: എൻ്റെ ഭർത്താവിനോട് ഒരു ദിവസം മിണ്ടാതിരിക്കുവാൻ പറ്റുമോ? ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുമെങ്കിലും എനിക്ക് നന്നായി സംസാരിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ എന്നും അങ്ങോട്ട് പോയി മിണ്ടും. സാവകാശം വേണം മനസ്സിൽ നിന്നും പോകാൻ. ഒരു 2 ദിവസമെങ്കിലും ഗ്യാപ്പ് വേണം. അതിൽ തെറ്റുണ്ടോ എന്നാണ്.
3: ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുടുംബജീവിതം എപ്പോഴും സമാധാനത്തിലും സന്തോഷത്തിലുമാകണമെങ്കിൽ ഇരുവർക്കുമിടയിൽ മറകളും ഒളികളും ഉണ്ടാകാൻ പാടില്ല. തന്നെ ഭർത്താവ് വിഷമിപ്പിച്ചു എങ്കിൽ ആ കാര്യം ഭർത്താവിനെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ഒരു മുസ്ലിമുമായി 3 ദിവസത്തിലധികം പണങ്ങി നിൽക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ന വിഷമം പ്രയാസം കാരണത്താൽ ഒരു ദിവസം മിണ്ടാതിരുന്നുവെങ്കിൽ അത് അവിടെ ഒരു പൊറുക്കപ്പെടുന്ന കാര്യമായിട്ടാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ ദിവസങ്ങളോളം മിണ്ടാതിരിക്കുകയും മുഖം കനപ്പിച്ച് ഉള്ള ഒരു ജീവിതവുമായി മുന്നോട്ട് പോവുകയും ചെയ്യരുത്. ഭർത്താവിനോട് തന്നെ വിഷമിപ്പിച്ച കാര്യം ഇതാണ് എന്നും അതിൽ വല്ലാത്ത സങ്കടമുണ്ടായി എന്നും ബോധ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ അത്തരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുവാനും പരിഹാരമായി തീരുന്നതാണ് ഇൻഷാല്ലാ.
1: എൻ്റെ വീട്ടിൽ 8 മക്കളാണ്, 5 പെൺമക്കളും 3 ആൺമക്കളും. 3 പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞു. എന്നാൽ മൂത്ത സഹോദരിയുടെ ഭർത്താവ് സാമ്പത്തികമായി വളരെ പിന്നിലാണ്. ഒരുപാട് കടബാധ്യതകൾ ഉണ്ട്. അതിനു പുറമെ വീട് പണിയും നടക്കുന്നു. അവർ എൻ്റെ ഉപ്പയുടെ കയ്യിൽ നിന്നും കുറച്ചു മുമ്പ് സ്വർണ്ണാഭരണങ്ങൾ കടം വാങ്ങിയിരുന്നു. എന്നാൽ ഇതുവരെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. സാമ്പത്തികമായി അവരെ സഹായിക്കാൻ കഴിയുമെങ്കിലും കടത്തിൻ്റെ പേര് പറഞ്ഞും ഒരു മകൾക്ക് കൊടുത്താൽ എല്ലാ മക്കൾക്കും ഞാൻ ഒരുപോലെ കൊടുക്കേണ്ടതുണ്ടെന്നും വിവാഹം കഴിയാത്ത മക്കളുടെ വിവാഹം കഴിയുമ്പോൾ എനിക്കതിന് കഴിയുമോ എന്നൊക്കെയാണ് ഉപ്പ പറയുന്നത്. ചെറിയ സഹോദരിമാർ LP UP സ്കൂളിലാണ് പഠിക്കുന്നത്. ഉപ്പയുടെ ഈ നിലപാട് ശരിയാണോ? അതുപോലെ തന്നെ ഉമ്മയുടെ വീട്ടുകാരെ സഹായിക്കുന്നതും ഉപ്പാക്ക് ഇഷ്ടമല്ല. ഉമ്മയുടെ സഹോദരങ്ങളെല്ലാം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. എന്നാൽ അവർ ഉപ്പയുമായി കാര്യമായി ബന്ധം പുലർത്താത്തത് കൊണ്ട് അവരെ സഹായിക്കുന്നതും ഉപ്പാക്ക് ഇഷ്ടമല്ല. അത് കാരണം ഉമ്മയും വളരെ സങ്കടത്തിലാണ്. ഉപ്പയെ തിരുത്തുന്നത് ഉപ്പാക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്നെ തിരുത്താനായോ എന്ന് ചോദിച്ച് ഉപ്പ ദേഷ്യപ്പെടും. എന്താണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട്?
3: നമ്മൾ എന്ത് പറഞ്ഞാലും വാപ്പ തിരുത്താൻ തയ്യാറല്ല എങ്കിൽ ഇവിടെ ഉത്തരം പറഞ്ഞിട്ടും കാര്യമില്ല. ഏതായിരുന്നാലും അതിൻ്റെ ചോദ്യകർത്താവിന് വ്യക്തത ലഭിക്കാൻ വേണ്ടി കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, വാപ്പയുടെ അത്തരത്തിലുള്ള ഒരു സമീപനം എന്ന് പറഞ്ഞാൽ എന്നെ ആരും തിരുത്തരുത്, ഞാൻ പിടിച്ച മുയലിന് 3 ചെവി എന്ന പിതാവിൻ്റെ ആ ഒരു സ്വഭാവം മാറ്റിയെടുക്കുവാൻ ആവശ്യമായ സമീപനങ്ങളും മറ്റും സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ്. മറ്റൊന്ന്, പാരിതോഷികമായി കൊടുക്കുകയാണ് എങ്കിൽ അത് മക്കൾക്കിടയിൽ നീതിപൂർവമായിരിക്കണം എന്ന് തന്നെയാണ് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം അറിയിച്ചു തരുന്നത്. മക്കൾക്ക് സ്ഥലം പാരിതോഷികമായി കൊടുക്കുകയാണ് എങ്കിൽ അവിടെ നീതിയുക്തമായ രൂപത്തിൽ എല്ലാവർക്കും ലഭിക്കേണ്ടതുണ്ട്. അത് എന്നാൽ അതോടൊപ്പം തന്നെ കടം വാങ്ങി പിതാവിൽ നിന്ന് മക്കൾ കടം വാങ്ങിക്കഴിഞ്ഞാൽ ആ കടം തിരിച്ചു കൊടുക്കാൻ അവർ അർഹരാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ, അഥവാ പിതാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ സാധാരണ കടം, മയ്യത്തിന് കടമുണ്ടോ, കടം ലഭിക്കാനുണ്ടോ കൊടുക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ച് അതിലേക്ക് ഇത് വരവ് വെക്കേണ്ടതാണ്. പിന്നീട് അനന്തര സ്വത്ത് വീതിക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതുമാണ്. എന്നാൽ എല്ലാ ആളുകൾക്കും ഒരേപോലെയല്ല നഫഖത്ത് ചെലവിന് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു LKG LP പഠിക്കുന്ന കുട്ടിയാണ് എങ്കിൽ ആ കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് കൊടുക്കേണ്ട ചെലവ് എത്ര ആണോ അതേ സംഖ്യ തന്നെ MBBSന് പഠിക്കുന്ന, എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന ഒരു മകന് മകൾക്ക് കൊടുക്കുക എന്നത് അവിടെ ഒരു അതിൽ നീതി കടന്നു വരുന്നില്ല. ചെറിയ കുട്ടിക്ക് എത്രയാണോ ഭക്ഷണം കൊടുക്കുന്നത് അത്രമാത്രമേ വലിയ കുട്ടിയും കൊടുക്കുന്നുള്ളൂ എന്ന് പറയാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു മകൻ്റെ വിവാഹം നടക്കുന്നു പിതാവിൻ്റെ ജീവിതകാലത്ത്, സ്വാഭാവികമായും ആ അതിനെ സഹായിക്കുക എന്നത് പിതാവിൻ്റെ ഒരു ബാധ്യതയായി തീരുന്നു, ആവശ്യമായ സഹകരണം. എന്നാൽ പിതാവ് മരിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ പിന്നീട് വിവാഹം കഴിക്കുന്ന മക്കൾക്ക് പിതാവിൻ്റെ ചിലവ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് കൊടുക്കേണ്ടതില്ല. കാരണം ചിലവിന് കൊടുക്കൽ പിതാവിൻ്റെ ജീവിതകാലത്ത് മാത്രം ആണ് നിഷിദ്ധമായിട്ടുള്ളത്. ഏതായിരുന്നാലും ശരി, ഇവിടെ ഒരു 1-ഓ 2-ഓ മക്കൾക്ക് അല്ലെങ്കിൽ ഒരു മകൾക്ക് എല്ലാം കൊടുക്കുക, മറ്റുള്ള മക്കൾക്ക് കൊടുക്കാതിരിക്കുക എന്ന സമീപനം പിതാവ് സ്വീകരിച്ചത് ശരിയാണെങ്കിലും സഹായിക്കുക എന്ന ഒരു പൊതുതത്വം മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ സഹായിക്കേണ്ടത് ഖുർആൻ പല സ്ഥലങ്ങളിൽ ദബിൽ ഖുർബ, അടുത്ത ബന്ധമുള്ള ആളുകൾ, അവർ രോഗികളായിരിക്കാം, ഒരു വീട് വക്കലായിരിക്കാം, ആവശ്യക്കാരായിരിക്കാം, അവരെയൊക്കെ സഹായിക്കൽ അനിവാര്യമാണല്ലോ. ഇപ്പോൾ മകനോ മകളോ അല്ല, മറിച്ചൊരു ഒരു അയൽവാസിയോ ഒരു ബന്ധുവോ മറ്റൊരു ഒരു നാട്ടുകാരനൊക്കെ വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾ രോഗിയാകുമ്പോൾ ഇദ്ദേഹം സഹായിക്കൽ എത്രമാത്രം ബാധ്യതയാണോ അതിനേക്കാൾ ബാധ്യതയാണ് പ്രയാസപ്പെടുന്ന മകളെ, മരുമകനെ സഹായിക്കുക എന്നത്. ആ രൂപത്തിൽ പിതാവ് ഒരു മകനെ, ഒരു മകളെ, ഒരു മരുമകനെ സഹായിക്കുമ്പോൾ അത് മറ്റുള്ള ആളുകൾക്ക് അതേപോലെ കൊടുക്കണം, അവര് ബുദ്ധിമുട്ടും പ്രയാസിലൊന്നുമല്ല എങ്കിൽ അവർക്കും അതേപോലെ കൊടുക്കണം എന്നൊന്നും ഇസ്ലാം ആ വിഷയത്തിൽ പറയുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ലാഹു തആല ആലം.
1: എനിക്ക് പല കാരണങ്ങളാൽ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. ഒരു വിവാഹമോചനം ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും ഒരുമിക്കണം എന്നും ആഗ്രഹമുണ്ട്. മ്യൂച്വൽ ഡൈവേഴ്സ് അഥവാ മുബറാത്ത് ചെയ്താൽ മതി എന്നാണ് വക്കീൽ പറയുന്നത്. ഇതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? സാധാരണ നിലയിൽ ഒരു സ്ത്രീ വിവാഹമോചനം ആവശ്യപ്പെട്ടാൽ അഥവാ ഖുൽഉ, പിന്നീട് ആ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുബാറത്തിൻ്റെ ഇസ്ലാമിക വിധി വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
3: ഇസ്ലാമിലുള്ളത് ത്വലാഖ്, ഖുൽഉ, ഫസ്ഖ് എന്നൊക്കെയാണ്. ത്വലാഖ് എന്ന് പറയുമ്പോൾ ഭർത്താവിന് ഭാര്യയെ വേണ്ട, അവളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ബോധ്യമാകുമ്പോൾ ഇസ്ലാം പറഞ്ഞ രൂപത്തിൽ അവളെ വിവാഹമോചനം ചെയ്യുക. കുടുംബമായി ജീവിച്ചവളാണ് എങ്കിൽ ആ മഹർ ഒരിക്കലും തിരിച്ചു വാങ്ങാൻ പാടില്ല, അവൾക്ക് അവകാശപ്പെട്ടതാണ്. ഇതാണ് ത്വലാഖ്. ഖുൽഉ എന്ന് പറയുമ്പോൾ ഭർത്താവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഭാര്യയ്ക്ക് അനുഭവപ്പെടുന്നത് എങ്കിൽ എന്നെ ഒഴിവാക്കിത്തരണം എന്ന് അവൾ ആവശ്യപ്പെടുകയും അദ്ദേഹം തന്ന മഹർ തിരിച്ചു കൊടുക്കുകയും ചെയ്യുക. ഇതിനാണ് ഖുൽഉ എന്ന് പറയുന്നത്. എന്നാൽ ഒരിക്കലും ഭർത്താവ് ഒഴിവാക്കിയില്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലാണെങ്കിൽ മഹല്ലുമായി ജമാഅത്തുമായി ബന്ധപ്പെട്ട് അവരിടപെട്ട് ഒരു പക്ഷേ ആ വിവാഹമോചനം അവർ ചെയ്തു കൊടുക്കുക. ഇതാണ് ഫസ്ഖ് എന്ന് പറയുന്നത്. ഇവിടെ ത്വലാഖ് ചെയ്യുമ്പോൾ, ഒരു പുരുഷൻ ത്വലാഖ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടിച്ചു പിരിയുന്ന രൂപത്തിലല്ല, മറിച്ച് ഔ തസ്രീഹം ബിഹ്സാൻ, നല്ല രൂപത്തിലാണ് അവർ വേർപിരിയേണ്ടത് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഖുൽഇനെക്കുറിച്ച് സഹോദരിയുടെ തെറ്റിദ്ധാരണ, ഖുൽഇ നടത്തി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവർ യോജിക്കാൻ കഴിയില്ലല്ലോ എന്നാണ്. അങ്ങനെയല്ല, ഭർത്താവിനോട് നിങ്ങൾ എന്നെ ഒഴിവാക്കിത്തരണം എന്ന് ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അവളെ ഒഴിവാക്കി കൊടുക്കുന്നു, ഖുൽഇ നടത്തുന്നു, ഭർത്താവിന് മഹർ തിരിച്ചു കൊടുക്കണം. എന്നാൽ പിന്നീട് അവർക്ക് വീണ്ടും ഒന്നിക്കണമെങ്കിൽ വീണ്ടും അവർക്ക് വിവാഹം കഴിച്ചാൽ മതിയാവും. വിവാഹം കഴിച്ചാൽ വീണ്ടും അവർക്ക് ഒന്നിക്കാം. അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: ഇസ്ലാമിൽ നിബന്ധനകളോട് അനുവദിച്ചതാണ് രണ്ടാമതൊരു വിവാഹം ചെയ്യുക എന്നത്. എന്നാൽ അത്തരക്കാരെ ജനങ്ങൾ നോർമലായി കാണാത്തത് എന്തുകൊണ്ടാണെന്നാണ് ചോദ്യം.
3: രണ്ടാമത് ഒരു വിവാഹം കഴിക്കുന്നത് വലിയ തെറ്റാണ് എന്ന് വരെ തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. ഭർത്താക്കന്മാർ നിഷിദ്ധമായ മാർഗങ്ങൾ സ്വീകരിച്ചാലും കുഴപ്പമില്ല, രണ്ടാമതൊന്ന് കല്യാണം കഴിക്കരുത്. അതൊരു പക്ഷേ മറ്റു പല സംസ്കാരങ്ങളും അതൊരു തെറ്റായി കാണുകയും മുസ്ലിം സ്ത്രീയെ ആ വിഷയത്തിൽ അവമതിക്കുകയും ചെയ്യുന്നപ്പോൾ അതിൽ നിന്നുള്ള ഒരു ചിന്താഗതിയായിരിക്കാം. അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ച് അവരുടേതായ സുഖസൗകര്യങ്ങൾ നോക്കി അവരുടെ ആവശ്യം കഴിഞ്ഞാൽ പിന്നീട് ആ സ്ത്രീ തെരുവിൽ തെണ്ടേണ്ടുന്ന അവസ്ഥയും അതിലുണ്ടായിരുന്ന മക്കൾ അനാഥ മക്കളെപ്പോലെ വളരുകയും ചെയ്യുന്ന അവസ്ഥ ഉള്ളതുകൊണ്ടും ആയിരിക്കാം. ഏതായിരുന്നാലും അതൊന്നും തന്നെ അള്ളാഹുവിൻ്റെ മതനിയമങ്ങൾ എതിർക്കുവാൻ ഒരു കാരണമല്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമം അത് മാത്രമാണ് സത്യം. മറ്റ് പല മതങ്ങളിലുമൊക്കെ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്ന സമ്പ്രദായങ്ങൾ അവരുടെ പ്രമാണങ്ങൾ കാണുവാൻ സാധിക്കും. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെക്കുറിച്ച് പഴയ നിയമത്തിലൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഭാര്യമാരുടെ എണ്ണങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുണ്ടായിക്കഴിഞ്ഞാൽ അവരോട് അതിലോടുകൂടി നീതിയോടുകൂടി വർത്തിക്കണമെന്നാണ്. മാനസികമായ നീതി ഒരുപക്ഷെ ഉണ്ടായിട്ടില്ലെങ്കിലും പ്രകടമായ രൂപത്തിൽ വീടുകളിലേക്ക് പോകലും ചെലവിന് കൊടുക്കലുമൊക്കെ അതിൽ നീതി പാലിക്കണമെന്നും, നീതി പാലിക്കാത്ത രൂപത്തിലാണ് ഉള്ളത് എങ്കിൽ വശിഖുഹു മായിലിൻ, അതിൻ്റെ ഒരു ഭാഗം ചെരിഞ്ഞ രൂപത്തിലായിരിക്കും പരലോകത്ത് വരിക എന്നുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിട്ടും അവിടെയൊക്കെ തന്നെ വീടുകളിലേക്ക് പോകുന്നതും ചെലവിന് കൊടുക്കുന്നതിലുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീതി കാണിച്ചിരുന്നു. ഐന ഗദൻ, ഞാൻ നാളെ എവിടെയാണ്, ആരുടെ വീട്ടിലാണ് താമസിക്കേണ്ടത് എന്ന് രോഗിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് ചോദിക്കുന്ന ഹദീസ് കാണാൻ സാധിക്കും. കാരണം ഇന്നൊരു ഭാര്യയുടെ വീട്ടിലാണെങ്കിൽ നാളെ മറ്റൊരു ഭാര്യയുടെ വീട്ടിലായിരിക്കും. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഭാര്യയുടെ വീട്ടിൽ മാത്രം താമസിക്കുക എന്ന ഒരു ചര്യയായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്ന നീതി ഈ ബഹുഭാര്യത്വത്തിൻ്റെ കാര്യത്തിൽ ആളുകൾ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ആളുകൾക്കൊരിക്കലും ഒരു പ്രയാസമുണ്ടാകുന്ന, സ്ത്രീകൾക്ക് ഒരു അവമതിപ്പുണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കുകയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.
1: കച്ചവടത്തിൽ ബ്രോക്കറേജ് വാങ്ങുന്നതിൻ്റെ ഇസ്ലാമിക വിധി ഒന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചോദ്യം.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്, اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ബ്രോക്കർ എന്നതിന് ദല്ലാൽ അല്ലെങ്കിൽ സിംസാർ എന്നൊക്കെയാണ് ഹദീസുകളിൽ അറബിയിലൊക്കെ ഉപയോഗിക്കുക. ചില നിബന്ധനകൾ ഒത്തിണങ്ങിയാണ് എങ്കിൽ ഒരാൾക്ക് ദല്ലാൽ ബ്രോക്കറാകാൻ അനുവാദമുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതായത് അയാൾ രണ്ടാളുകളെ തമ്മിൽ കച്ചവടം നടത്തുന്ന വാങ്ങുന്നവനും കൊടുക്കുന്നവനും ഇടയിൽ സത്യസന്ധമായ നിലപാടെടുക്കണം. എങ്ങനെയെങ്കിലും തനിക്കതിൻ്റെ കമ്മീഷൻ ലഭിക്കണം എന്ന വിചാരത്തോടുകൂടി കച്ചവടം നടത്തുവാൻ വേണ്ടിയുള്ള ഉപായങ്ങൾ കണ്ടെത്തുന്ന ഒരു ദുഷ്ട ചിന്താഗതിക്കാരനാകുവാൻ പാടില്ല ബ്രോക്കർ. പൊതുവെ കച്ചവടത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈൻ ബയ്യന, വാങ്ങുന്നവനും വിൽക്കുന്നവനും അതിലുള്ള ന്യൂനതകളും പോരായ്മകളും ഭംഗിയായി വ്യക്തമാക്കി കൊടുക്കുകയാണ് എങ്കിൽ, ബൂരിക്കലഹുമ ഫി ബൈഇഹിമ, അവരുടെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്നാണ്. എന്നാൽ മറച്ചു വെച്ചു കഴിഞ്ഞാൽ മുഹിഖത് ബറക്കത്തു ബൈഇഹിമ, അവരുടെ കച്ചവടത്തുള്ള ബറക്കത്ത് അല്ലാഹു നീക്കം ചെയ്യുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരു ബ്രോക്കർ ഒരിക്കലും ഇല്ലാത്ത വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട്, ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട്, തനിക്ക് എന്തെങ്കിലും ലഭിച്ചാൽ മതി എന്ന വിചാരത്തോടുകൂടി ഒരിക്കലും നുണ പറയാൻ പാടില്ല എന്ന് ആദ്യമായി മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഒന്നോ രണ്ടോ ഫോൺ കോളുകൾ കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ ഒരു പ്രവർത്തനം കൊണ്ടോ ഇത്ര ശതമാനം അത്ര ശതമാനം എന്ന് പറഞ്ഞ് ഒരു പക്ഷെ നാട്ടിൽ നിലനിൽക്കുന്നതാണ് എങ്കിലും കൊടുക്കുന്നവനും വാങ്ങുന്നവനും വലിയ ഒരു പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ ഭീമമായൊരു സംഖ്യ നിർബന്ധമായി ചോദിച്ചു വാങ്ങുന്നൊരു അവസ്ഥയും ഉണ്ടാകുവാൻ പാടില്ല. അത് അയാൾക്ക് തന്നെ ചിന്തിച്ചാൽ മതി, അയാളുടെ വീടും സ്ഥലവും മറ്റു കാര്യങ്ങളും വിൽക്കുമ്പോൾ വാങ്ങുമ്പോൾ ഭീമമായൊരു സംഖ്യ കമ്മീഷൻ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ അയാൾക്ക് എത്രത്തോളം പ്രയാസമുണ്ടാകുമോ അത് അയാൾ മനസ്സിലാക്കണം. വലിയ ഒരു സംഖ്യ കൈയിട്ട് വാരുന്ന ഒരവസ്ഥയിലേക്കും പോകുവാൻ പാടില്ല എന്നാണ് ആ വിഷയത്തിൽ പറയുന്നത്. സഹീൽ ബുഖാരിയിലൊക്കെ ഇമാം ബുഖാരി ഹെഡിങ് ആയി തന്നെ ബ്രോക്കറേജിനെ കുറിച്ച് ഉള്ള ഹദീസുകൾ ഒക്കെ കാണുവാൻ സാധിക്കും. അനുവദനീയമാണ് ഈ പറഞ്ഞ നിബന്ധനകളോട് കൂടി.
1: ഇന്നത്തെ അലിജബ പ്രോഗ്രാമിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ശ്രോതാക്കളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് ചോദ്യങ്ങൾ അയക്കേണ്ടത്. ഇക്കാര്യം ശ്രദ്ധിക്കുമല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: ഡിസ്പ്ലേ സ്ക്രീനുകൾക്ക് അഡിക്ഷനായിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയിലെ കുട്ടികൾക്ക് ചിൽഡ്രൻസ് കെയർ മനോഹരമായ ഒരു ശ്രമമാണ്. ടെലിക്യൂസ്, സ്റ്റാർകോസ്റ്റ്, പൂമരത്തണലിൽ തുടങ്ങിയ ഈ ഗണത്തിലുള്ള അനേകം പ്രോഗ്രാമുകൾക്ക് വലിയ സാമ്പത്തിക ചെലവുകൾ പീസ് റേഡിയോ മാറ്റിവെക്കുന്നുണ്ട്. കാലത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിച്ച് ഇത്തരം മഹത്തായ പദ്ധതികൾക്ക് ഗുണകരമാകും വിധം താങ്കളും സാമ്പത്തിക പിന്തുണ നൽകുമല്ലോ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക ഈ മഹത്തായ സംവിധാനങ്ങളിലേക്ക് കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 9746950006.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കളടുത്തതായി പ്രവേശിക്കുന്നത് സ്വരം. നാദൻ നൽകിയ സ്വരമാധുരി കൊണ്ട് താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ ഇന്നത്തെ സ്വരത്തിൽ ഇരുകരവും നീട്ടി ഞാൻ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് അബ്ദുള്ള തിരൂർക്കാട്.

0: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: Hello@peaceradio.com.

0: ഫാദറും മദറും കൂടി വരികയാണ്. അച്ഛനും അമ്മയും കൂടി വന്ന് ഒരു പെൺകുട്ടിയുണ്ട് കൂടെ. അങ്ങനെ ഇവരുടെ കൂടെ വന്ന് എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചിട്ട് പറഞ്ഞു ഭയങ്കര സങ്കടത്തിലാണ്, വിഷമത്തിലാണ്. എന്നിട്ട് ഈ കുട്ടീനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. അവസാനം പറഞ്ഞു അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കണില്ല, കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. അവൾ ഇത്രയും കാലം പഠിപ്പിച്ചു, അവൾ അത് ചെയ്തു ഇത് ചെയ്തു, അവൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്തു, പക്ഷെ കല്യാണത്തിന് സമ്മതിക്കണില്ല, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ ചോദിച്ചു. അങ്ങനെ ആ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവൾ എന്നോട് പറഞ്ഞു എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കാനുണ്ടെന്ന്. അങ്ങനെ ഇവൾ എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേ കുറച്ചപ്പുറത്തെ മുറിയിലിരുന്നു. ഇവര് രണ്ടാളും ജീവിച്ച മാതിരിയാണെങ്കിൽ ഞാൻ എന്തിനാ കല്യാണം കഴിക്കണമെന്ന് ചോദിച്ചു.
1: കുട്ടിന്റെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്,
2: ഉത്തരം കിട്ടാതെ ചോദ്യമാണ് ശരിക്കും. അതിന്റെ ഉത്തരം അവര് കല്യാണം കഴിച്ചത് മുതൽ ആ ഉത്തരം പറയേണ്ടിയിരുന്നു. അന്നു മുതൽ സൽസ്വഭാവികളായി മുന്നോട്ട് പോകുന്നു. അത് വലിയൊരു കാര്യമാണ്. അത് മാത്രമല്ല കുട്ടികൾ കല്യാണം കഴിക്കാതിരിക്കാനുള്ള കാരണം, ഇത് ആ കുട്ടിയുടെ ഒരു കാരണമാണ് അങ്ങനെയുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഷണ്ടകൂടൽ, പിന്നെ ഉപ്പയും ഉമ്മയും ഷണ്ടകൂടൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തെ പോലും

0: എന്തിനും പ്രതികൂലമായി ബാധിക്കും. അത് കുട്ടികൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമുക്ക് പിന്നെ പല അനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിയാൻ പറ്റും.
1: അല്ലേ, ഈ ഇപ്പോൾ അത് മാത്രമല്ല, ഉപ്പയെക്കുറിച്ച് ഉമ്മയുടെ സംസാരം, ഉമ്മയെക്കുറിച്ച് ഉപ്പയുടെ സംസാരം, അത് ചീത്ത പറയുക അല്ലെങ്കിൽ കലഹം കൂടുക എന്നതിനപ്പുറത്ത്, ഇപ്പോൾ ചില ഉമ്മമാരെങ്കിലും ശ്രദ്ധിക്കാത്തൊരു പോയിൻ്റ്, ഉപ്പയുടെ കുടുംബക്കാരെ പറ്റി മോശമായി പറയാം. ഇപ്പോൾ ചില ആളുകളുടെ പ്രയോഗം എങ്ങനെയെന്ന് ചോദിച്ചാൽ, പിന്നെ ഞാനൊക്കെ തറവാട്ടിലേക്ക് കെട്ടിച്ചു കൊണ്ടുവന്ന സമയത്തെ എൻ്റെ തറവാടൊക്കെ നരകയായിരുന്നു, നമ്മളെ തറവാട് നരകയായിരുന്നു. പിന്നെ ഉപ്പയുടെ സഹോദരിമാരെക്കുറിച്ച്, കാരണം ഉമ്മയുടെ നാത്തൂന്മാരാണല്ലോ അവർ, അവരെ പറ്റി പറയും. ഓലൊക്കെ പിന്നെ ഓലൊക്കെ ഇപ്പോഴല്ലേ ഇങ്ങനെ ആയത്, പണ്ട് എന്തായിരുന്നു ഓല്, ഇങ്ങോട്ട് ഓലെ പറ്റി മോശമായൊരു വാക്ക്, നമ്മൾ ഇങ്ങനെ കുറേ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ പറയാൻ പറ്റില്ല. അങ്ങനത്തെ വാക്കുകൾ പോലും ഉപയോഗിച്ച് നാത്തൂനെ അല്ലെങ്കിൽ ഉപ്പയുടെ സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായി ഇത് മകളുടെ മനസ്സിലെന്താ മനസ്സിലാവുന്നത്, ഞാൻ കല്യാണം കഴിഞ്ഞ് ഇനിയൊരു വീട്ടിലേക്ക് പോയാൽ അവിടെ നരകായിരിക്കും,
0: സാഹചര്യങ്ങളാണ് ഉണ്ടാവുക,
1: അവിടെ നരകായിരിക്കും, അവിടെ ഭർത്താവിൻ്റെ ഒരു പങ്കളുണ്ടാവും, ഓള് ഇന്നതായിരിക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞതിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെയാണ്.
0: ഇതിൽ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഉമ്മ ഉപ്പയെയും ഉപ്പയുടെ കുടുംബക്കാരെയും പുകഴ്ത്തി പറയുകയും ഉപ്പ ഉമ്മയുടെ കുടുംബക്കാരെയും ഉമ്മയെയും പുകഴ്ത്തി പറയുക എന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ട്. ശരിക്കും ഞാൻ എൻ്റെ ത്യാഗത്തെക്കുറിച്ച് എൻ്റെ മക്കളോട് പറയുമ്പോൾ അവർ അംഗീകരിക്കില്ല. അതപ്പോൾ എന്താ ചെയ്തതെടുത്ത് പറയാം. എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യില്ല, അത് അഫക്റ്റ് ചെയ്യില്ല. എൻ്റെ ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയുടെ ത്യാഗത്തെക്കുറിച്ച് എടുത്ത് പറയുമ്പോൾ എന്ത് ചെയ്യും, അതൊരു ത്യാഗിയാണ് എന്നുള്ളോടത്തേക്ക് എന്ത് ചെയ്യും എത്തും. ഈ ത്യാഗങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി പറയുമ്പോൾ കുട്ടികൾക്കത് ബോധ്യപ്പെടും. പണ്ട് ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മാനസികാവസ്ഥ അത് വേറെ ലെവലായിരിക്കും.
1: ഇപ്പോൾ ഉപ്പക്കും ഉമ്മക്കും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്, ഉണ്ടാവും. ഒരു കുടുംബജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാതെ സൂക്ഷിച്ചെടുത്തു അങ്ങനെയല്ല, അത് പറയാം. പക്ഷെ അത് കുട്ടികളുടെ മുമ്പിൽ വെച്ചല്ല പറയേണ്ടത്, അത് പിന്നെ സ്വകാര്യമായി റൂമിൽ ഒറ്റക്കാകുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ യാത്ര പോവുകയാണ്, അവർ രണ്ടുപേരും മാത്രമാണ്, കുട്ടികളില്ല, അപ്പോൾ ആ സമയത്ത് പറയാം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് അതിനുവേണ്ടി മാത്രമായി ഒന്ന് ഒഴിഞ്ഞിരുന്ന് നമുക്ക് പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം കേട്ടു, ദേഷ്യം വന്നു, ആ ദേഷ്യം വന്ന ഉടനെ അത് പറയണം നിർബന്ധമല്ല. അതൊരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷനാണല്ലോ പറയണത്, അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യത്തിലൊരു മിസ്റ്റേക്കാണ് പറയണത്. ഒരാളെ ഇപ്പോൾ നമ്മളെ ആളുകൾക്കിടയിൽ വെച്ച് നമ്മുടെ ഒരു മിസ്റ്റേക്ക് നമ്മളെ ഒരാൾ തിരുത്തി, അതേ മിസ്റ്റേക്ക് തന്നെ അയാൾ ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് നമ്മളോട് സ്വകാര്യമായി തിരുത്തി, നമുക്കത് തിരുത്തണമെന്ന് തോന്നുക എപ്പോഴാണ്?
0: സ്വകാര്യമായി
1: മറ്റേ നമുക്കത് ന്യായീകരിക്കണം എന്നാണ് തോന്നുക, അതങ്ങനെയല്ല, ഇതിങ്ങനെയാണ്, അതിൻ്റെ അവസരം ഉണ്ടാക്കണ്ട.
0: തെറ്റ് പരസ്യമായി പറയുമ്പോൾ അപമാനിക്കുകയും തെറ്റ് രഹസ്യമായി പറയുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആദരിക്കുകയുമാണ് ചെയ്യുന്നത്. ആ ഒരു ആദരവ് എന്നുള്ളത് നമ്മൾ പകുത്തെടുത്താൽ മതി. ചില ആളുകൾ കലാകാലം വൈരാഗ്യ ബുദ്ധിയോടുകൂടി പോകുന്നതിന് കാരണം എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, എന്നെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, അതാണ് എനിക്ക് പ്രശ്നം. പറഞ്ഞത് കാര്യമാണ്, ഞാൻ തിരുത്തേണ്ടതാണ്, പക്ഷെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് ശരിയായില്ല.
1: ഈ കുട്ടികളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വിവാഹത്തോട് എതിർപ്പുണ്ടാകും, താല്പര്യക്കുറവുണ്ടാവും എന്നത് മാത്രമല്ല ശരിക്കും പ്രശ്നം. ഇത്തരം കുട്ടികളെ ഇപ്പോൾ നമ്മളൊരു വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്യണം, ഒരു മദ്രസയിൽ അധ്യാപകനായി ജോലി ചെയ്യണം, അപ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും. എന്തെങ്കിലും തരത്തിൽ പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഡള്ളാവുന്ന, അല്ലെങ്കിൽ ഇടക്കിടക്ക് ഡിപ്രഷൻ വരുന്ന, മാനസികമായൊരു സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ കാണിക്കുന്ന, ഒരു പക്ഷേ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, അങ്ങനെ പലതും, അല്ലെങ്കിൽ അനാവശ്യമായ വാക്കുകൾ സംസാരിക്കുന്ന, ഒരു സാധാരണ നോർമൽ അല്ലാത്ത അവസ്ഥയിലുള്ള കുട്ടികളെടുത്ത് പരിശോധിച്ചാൽ അവരിൽ പല പ്രശ്നങ്ങളുണ്ടാവും. അതിലൊരു പ്രശ്നം അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഇനി അതേ അവസ്ഥ തന്നെ ഇപ്പോൾ ഒരു പ്രണയത്തിലേക്കോ ഒക്കെ പോകുന്ന കുട്ടികൾ, അവരും തന്നെ ഒരു പക്ഷേ വീട്ടിൽ ഇത് പറയാനും കേൾക്കാനൊന്നും ആളുകളില്ല, അപ്പോൾ പിന്നെ പറയാനും കേൾക്കാനൊക്കെ പറ്റിയ ആളുകളുടെ അടുത്തേക്ക് വേറെ പോവുക എന്ന കണ്ടീഷനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഈ ഒരു പോയിൻ്റ് വിവാഹത്തിന് സമ്മതിക്കുന്നില്ല, അതിൻ്റെ കാരണം ബാപ്പി ഇമ്മയാണ് എന്ന പോയിന്റിൽ മാത്രം ഒതുങ്ങണില്ല, കുട്ടികളുടെ മാനസികമായ പല പ്രശ്നങ്ങളിലേക്കും ഈയൊരു വീട്ടിലുള്ള കലഹങ്ങൾ കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവാഹത്തോട് താല്പര്യം കാണിക്കാത്തതിൻ്റെ ധാരാളം കാരണങ്ങൾ. ഇതിലെ ഒരു കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ വിവാഹം കഴിക്കേണ്ടതില്ല, വിവാഹം ഒന്നും ജീവിതത്തിൽ ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന നല്ലൊരു തലമുറ കുറേ അധികം ആളുകൾ ആൺകുട്ടികളുടെ കൂട്ടത്തിലും പെൺകുട്ടികളുടെ കൂട്ടത്തിലും ഇപ്പോൾ ഉണ്ട്. അവർക്ക് വിവാഹത്തിൻ്റെ മഹത്വം മനസ്സിലായിട്ടില്ല.
0: വിവാഹം വൈകുക എന്നുള്ളതിൻ്റെ സാങ്കത്യമുണ്ടോ എന്നൊരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടി, വൈകുമ്പോൾ നമ്മൾ റിട്ടയർ ആകുന്ന സമയത്തും കുട്ടികൾ പഠിക്കായിരിക്കും, നേരത്തെ ആവുമ്പോൾ നമ്മൾ റിട്ടയർ ആകുമ്പോഴേക്കും ഒന്നോ രണ്ടോ കുട്ടികൾ വരുമാനത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടാവും. അതാണ് നമുക്ക് ബെറ്റർ എന്നുള്ളതിൽ നിന്ന് മാറി. ഇപ്പം വിവാഹം വൈകുന്നത് ഇപ്പോഴറിയില്ല, മറിച്ച് ഇവരെ റിട്ടയർഡ് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴും ഇവരെ കുട്ടികളെ സ്കൂൾ ബാഗും തൂക്കി പറഞ്ഞയക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്ത് ചെയ്യും, എത്തും. ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ആളുകൾ ആലോചിക്കുന്നില്ല. ഇപ്പോൾ താൽക്കാലികമായി ആ ഒക്കേഷനിൽ എന്താ പരിഹാരം എന്ന് വെച്ചാൽ അതിലേക്ക് പോകാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യണില്ല, ആളുകളെ ചിന്തിക്കണില്ല.
1: അതെ, ഇപ്പോൾ അത് ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി നോക്കുമ്പോൾ വിവാഹം നേരത്തെ ആവണമാണ് നല്ലത്. അതിപ്പോൾ അതാണല്ലോ അതിലെ പോയിന്റ്. കുറച്ചുകൂടി കാലം കഴിഞ്ഞ് നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് നമുക്ക് പേരക്കുട്ടികളെ കൽപ്പിച്ചിരുന്നാൽ മതി, വരുമാനമൊക്കെ മക്കൾ കൊണ്ടുവന്നോളൂ എന്നുള്ള ആ ഒരു ഗുണയിലുണ്ട്. ഇനി പിന്നെ ശാരീരികമായി നോക്കുകയാണെങ്കിലും അത് ശരീരത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയം അത് നേരത്തെയാണ്, വളരെ വൈകിയല്ല. ആദ്യ സമയത്തൊക്കെ അത്തരം ശാരീരികമായ താല്പര്യങ്ങളൊക്കെ അടക്കി വെക്കേണ്ട, പ്രയാസമുള്ള സമയത്ത് അത് വിവാഹത്തിലൂടെ അത് പരിഹരിക്കുക എന്നുള്ളതാണ് നല്ലൊരു മാർഗമുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതന്നെ സാമൂഹികമായി നോക്കുമ്പോഴും വിവാഹം നേരത്തെ ആവണം.
0: പഠനത്തിൻ്റെ കാര്യത്തിലും ഈ ജോലിയിൽ ഈ പ്രസവ ലീവ് കിട്ടുന്നത് പോലെ എന്ത് ചെയ്യും, പഠനത്തിൻ്റെ കാര്യത്തിൽ അതൊക്കെ ഉണ്ട്, പ്രൈവറ്റായി പഠിക്കുക, പഠനം കഴിഞ്ഞ് എന്ന് പറയുന്നതിനേക്കാൾ പഠിക്കലും വൈവാഹിക ജീവിതം ഒപ്പം കൊണ്ടുപോകുക എന്നുള്ളതിൽ അവർക്ക് ഭയങ്കര കപ്പാസിറ്റി ഉണ്ടാവും, ഇത് ആലോചിക്കാതെ നേരം എന്താണ്, അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ, ഈ കഴിയട്ടെ എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, വളരെയധികം ബുദ്ധിമുട്ട്. പിന്നെ ഈ ക്വാളിറ്റി ഉള്ള ഒരു പിന്നെ ഭാര്യ ഒരു ഭർത്താവ് കിട്ടണമെന്ന് ആഗ്രഹിക്കണമല്ലോ, എന്ത് ചെയ്യുക, നേരത്തെ വിവാഹം കഴിക്കുക, വയസ്സ് കൂടി എന്ന് പറഞ്ഞിട്ട് പിന്നെ കിട്ടുന്നത് ചിലപ്പോൾ എന്ത് ചെയ്യും, ക്വാളിറ്റി കുറഞ്ഞതാവാൻ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ആവാൻ സാധ്യതയില്ല. അപ്പം അതിന് ടൈമിംഗ് ക്ലിയർ ആകുമ്പോൾ എല്ലാ കാര്യവും റെഡിയാവുമല്ലോ, ഏത് കാര്യത്തിനും ടൈമിംഗ് ക്ലിയർ ആകുന്നില്ല, ആ ടൈം കടന്നുപോയാൽ പിന്നെ ആ കാര്യം ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട്.
1: ഇന്നിപ്പോൾ ക്യാമ്പസിലെ പ്രശ്നങ്ങളെപ്പറ്റി സമൂഹം ചർച്ച ചെയ്യുന്നു, സമൂഹത്തിലുണ്ടാവുന്ന ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ച് സമൂഹം ചർച്ച ചെയ്യുന്നു. ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു ഒരു ഒരു യഥാർത്ഥ സൊല്യൂഷൻ എല്ലാവരും സമയത്തിന് നേരത്തെ വിവാഹം കഴിക്കുക, വിവാഹത്തിലൂടെ മാത്രം ഇത്തരം ലൈംഗികമായ താല്പര്യങ്ങൾ നിർവഹിക്കുക, അതിനപ്പുറത്തേക്ക് ആരും ആഗ്രഹിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു നിർദ്ദേശം, അത് എല്ലാവരും പാലിച്ചു കഴിഞ്ഞാൽ ഈ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് സമൂഹത്തിൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ, ഇത്തരം അതിക്രമങ്ങളിൽ നിന്ന് ഉട്ടി നിൽക്കാനുള്ള ഒരവസരം അവിടെ ഉണ്ട്.
0: ഈ മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്, അവർ കുട്ടിക്കായിട്ടില്ല, പക്വത ആയിട്ടില്ല, അവളെ എങ്ങനെ അങ്ങോട്ട് പറഞ്ഞേക്കും, അവനെ കൊണ്ട് എങ്ങനെ കെട്ടിക്കും, അവനായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് വെറുതെ വൈകിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രീമരിറ്റൽ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് കപ്പാസിറ്റി ഉണ്ടാക്കി ആ സമയത്ത് ചെയ്തു കൊടുക്കാനുള്ള സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷനിലേക്ക് വരാതെ വീണ്ടും എന്താണ് ആയിട്ടില്ല, എപ്പോഴാകും, ഇങ്ങനെ കാത്തിരുന്ന ഇങ്ങനെ തന്നെ ആയിരിക്കും, അവനെ പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞ് കല്യാണം കഴിപ്പിക്കുമ്പോഴും അവന് ആ പക്വത എന്തിയിട്ടുണ്ടാവില്ല, അവൾക്ക് ആ പക്വത മാറിയിട്ടുണ്ടാവില്ല. പക്വത വരുന്ന ഒരു അവസ്ഥ വരണമെങ്കിൽ ഒരു പിന്നെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടണം, അപ്പോഴാണ് ആ കാര്യത്തിൽ പക്വത വരിക. അതിലേക്ക് എത്തിപ്പെടാതെ പക്വത വരണം എന്ന് ആഗ്രഹിക്കണത് നാദിന് വേണ്ടി എന്തെങ്കിലും ചെയ്യോ അതോട്ടില്ലേനും, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പ്രതിസന്ധിയിൽ പോകുന്ന കുറേ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, യുവാക്കളിലുണ്ട്. അതുകൂടി മാതാപിതാക്കൾ തിരിച്ചറിയണം.
1: യെസ്, ഇന്നത്തെ ഒരു വീഡിയോ സന്ദേശത്തിൽ നിന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതിലേറ്റവും പ്രധാനം മാതാപിതാക്കൾ മക്കൾക്ക് മാതൃകയായി, മാതൃകാ ദമ്പതികളായി കാണിച്ചു കൊടുക്കുകയാണ്. ഇനി അവർക്ക് വലിയ മാതൃകകളാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വിവാഹം എന്നതൊരു പ്രശ്നമാണ് എന്ന തോന്നൽ കുട്ടികളിൽ ഉണ്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. അതോടൊപ്പം ഒരിക്കലും തന്നെ മക്കൾ, ഇനിയിപ്പോൾ ഉമ്മി വാപ്പയൊക്കെ കച്ചറയാണ്, എൻ്റെ ജീവിതം അങ്ങനെ തന്നെ ആയിക്കാരം എന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാതിരിക്കണം എന്നൊന്നും ഇതിൽ അർത്ഥമല്ല, അതൊരിക്കലും ശരിയല്ല. അവരുടെ ജീവിതം പോലെ തന്നെയാണ് എന്റെ ജീവിതം എന്നൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല.
0: അതല്ല ജീവിതം കാണിച്ചു കൊടുക്കുമാണ്. കല്യാണം കഴിച്ച് നല്ല നിലയിൽ ജീവിച്ച് ഇങ്ങനെയാണ് ജീവിക്കേണ്ടിയിരുന്നത്, നിങ്ങളിങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, ജീവിച്ച് കാണിച്ചു കൊടുക്കണം. പെൺകുട്ടികൾ ആൺകുട്ടികൾ
1: കുട്ടികൾ പൊതുവെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വിവാഹം വൈകിപ്പിക്കുക എന്നൊരു ചിന്ത ഉണ്ട്. അപ്പം അതിന് പിന്നെ പഠനമാണ് ജോലിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ രക്ഷിതാക്കൾ സമ്മതിക്കൂല. അപ്പം അതിനു വേണ്ടി ചിലപ്പോൾ ഒരു കാരണം നിങ്ങൾ തമ്മിൽ കച്ചറയല്ലേ എന്നതൊരു കാരണമായി പറയുന്നതും ആവാം. അത് പിന്നെ ഈ കുട്ടി പറഞ്ഞതിനെ പറ്റി ഞാൻ പറയല്ല. പക്ഷേ ഒരു എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് നമ്മുടെ വിവാഹം വൈകണം എന്ന് നമ്മൾ തീരുമാനിക്കരുത്. വിവാഹം എപ്പോഴും നേരത്തെ ആവലാണ് നല്ലത്. എന്നാൽ ഏതൊരു ദമ്പതികളും, അതിപ്പോൾ ഉപ്പിമീന്ന് മാത്രമല്ല കേട്ടോ, ഏതൊരു ദമ്പതികളാണെങ്കിലും അവരൊരിക്കലും വിവാഹം എന്നതൊരു പ്രയാസകരമാണ് എന്ന രൂപത്തിലുള്ള ഒരു ചിന്ത ഒരു അവിവാഹിതർക്കും നൽകാതിരിക്കാനാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം റീലുകൾ നിരന്തരമായി ഡെയിലി എന്നുള്ള നിലക്ക്, അല്ലെ ഒരു ദിവസം തന്നെ നൂറുകണക്കിന് റീലുകൾ ഈ വിഷയത്തിലുള്ളത് കുട്ടികൾ കാണുകയാണ്. എന്താ കല്യാണം കഴിച്ച പ്രശ്നമാണ്, ഭർത്തൃ വീട്ടിൽ പ്രയാസമാണ്, ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടങ്ങൾ നടക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും നിയന്ത്രിക്കുകയാണ്, ഇങ്ങനെ കുറേ നെഗറ്റീവായ കാര്യങ്ങൾ വിവാഹത്തെക്കുറിച്ചുണ്ട്. അപ്പോൾ എപ്പോഴും വിവാഹം കഴിഞ്ഞവരും തന്നെ അതിൻ്റെ പോസിറ്റീവായ നന്മയുടെ നല്ല വശങ്ങൾ അത് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണോടത്തൊരു പരിധിയുണ്ട്. അത് വ്യക്തിജീവിതവുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ട കാര്യമാണ്. അതിലെ സ്വകാര്യതകൾ പറഞ്ഞു കൊടുക്കണോടത്ത് പ്രശ്നമുണ്ട്. എന്നാൽ അത് പറഞ്ഞു കൊടുക്കാവുന്ന നല്ല ഭാഗങ്ങൾ അത് പറഞ്ഞു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. കുഞ്ഞു

0: വിസ്ഡം സ്പോട്ട്ലൈറ്റ്, കാലിക വിഷയങ്ങളിലെ കാണാചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവീകമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽ ചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചം അണഞ്ഞുപോയ, മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

0: നമുക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ട ആ ഒരു പിന്നെ ചരിത്രം. വളരെ ഹൃദ്യമായ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്നൊരു ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തേക്കുള്ള ഹിജ്റ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നിന്നുള്ള ഒരു ചെറിയൊരു കഷ്ണമാണെന്ന് സൂചിപ്പിക്കുന്നത് മഹാനായ സുറാഖത്ത് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ പിന്നെ പ്രവാചകൻ ഇങ്ങനെ മറ്റേ സൗർ ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പിന്നെ ഒളിച്ചിരുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവർ മദീനത്തേക്ക് യാത്ര പോവാണ്. അപ്പോൾ യാത്ര പോകുന്ന വേളയിൽ ഇവർ മൂന്ന് പേരുണ്ട്, വഴികാട്ടിയായിട്ട് ഉറയ്ക്കത്തുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അങ്ങനെ മുദ്ലജ് ഗോത്രക്കാരനായിട്ടുള്ള ഒരാൾ, അയാൾ ഇവരെ മദീനത്തേക്ക് പോകുമ്പോൾ കാണുക. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 1000 ഒട്ടകങ്ങളെ ഇനാം പ്രഖ്യാപിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കൊടുക്കുന്നവർക്ക് 1000 ഒട്ടകങ്ങളെ ഓഫർ ചെയ്തിട്ടാണ് കുറേശ്ശികൾ ഇരിക്കുന്നത്. നാനാ ഭാഗത്തേക്കും അവർ അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 1000 ഒട്ടകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു മെഴ്സിഡൻസ് ബെൻസൊക്കെ കിട്ടുന്നതിന് തുല്യമാണ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ മുദ്ലജ് ഗോത്രക്കാരനായ ആൾ കണ്ടു. അപ്പോൾ ഈ പിന്നെ ഇവരുടെ ഒരു സാഹസികത ഉണ്ട്, ഇങ്ങനെ മരുഭൂമിയിലൊക്കെ പോയിട്ട് പിന്നെ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതവർ വളരെ വീരസ്യമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഇദ്ദേഹം മുദ്ലജ് ഗോത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇയാൾ തൻ്റെ യാത്രയെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുക. അങ്ങനെ വിവരിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ സുറാഖത്ത് ബിനു മാലിക് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അന്ന് ഇസ്ലാമായിട്ടില്ല, നമുക്ക് ആ ചരിത്രത്തിലേക്ക് വരാം. അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ പറയുന്ന അവിടുത്തെ വീരസ്യങ്ങളെക്കുറിച്ച് യാത്രയിലെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പിന്നെ ഞാൻ മൂന്ന് പേരെ കണ്ടു, അവർ മദീനത്തേക്കുള്ള വഴിയിലാണുള്ളത്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ആരായിരിക്കാം, ഖുറൈശികളിലെ മുഹമ്മദും സംഘവുമായിരിക്കാം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പോൾ സുറാഖക്ക് ഇത് കേട്ടിരിക്കുന്ന സുറാഖക്ക് എന്തായി, ഉറപ്പായി. എന്ത്,
1: 1000 ഒട്ടകത്തിന് വേണ്ടി
0: എന്ത് ചെയ്തു, മനസ്സിൽ അങ്ങനെ ഇതാക്കിയിട്ട്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു, ഒരു തന്ത്രം പ്രയോഗിച്ചു. സദസ്യരോട് പറഞ്ഞു, ഏ അവരാവാൻ യാതൊരു വഴിയില്ല, അത് ഇന്നലെ പിന്നെ മക്കയിൽ നിന്ന് പുറപ്പെട്ട നിന്ന വ്യക്തികളാണ്, അവർ മദീനത്തേക്ക് പോകുന്ന വഴിയിലാണ്, നീ കണ്ടത് മുഹമ്മദിനെയൊന്നും അല്ല,
1: മറ്റാരും അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് 1000 ഒട്ടകം
0: പോണ്ട നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അങ്ങനെ സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കുറച്ച് സമയം കൂടി അവിടെ സദസ്സിലിരുന്നു. എന്നിട്ട് അദ്ദേഹം മെല്ലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. അപ്പോൾ അദ്ദേഹം ഒരു നല്ല റൈഡറാണ്, കുതിര സവാരിക്കാരനാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ വേഗതയുള്ള കുതിരയെ എടുത്തിട്ട് ദീനാണ് അദ്ദേഹം ആരും കാണാത്തൊരു വഴിയിലൂടെ, അത്ര ഒരു പരിചിതമല്ലാത്ത വഴിയിലൂടെ ഈ കണ്ട പോയിന്റ് ലക്ഷ്യമാക്കിയിട്ട് അദ്ദേഹം വേഗത്തിൽ ഒട്ടകത്ത് ഓടിച്ചിട്ട് പോകണം,
1: കുതിരയെ
0: ഓടിച്ചിട്ട് പോകണം. അങ്ങനെ ഓടിച്ചു പോയപ്പോൾ ഇവരെ, ഈ മൂന്ന് ആളുകളെ ശ്രദ്ധയിൽപ്പെടണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കണ്ടിട്ട് ഈ സുറാഖ് പറയണത് നമ്മൾ പിന്നെ വല്ലാത്തൊരു നമുക്കൊരു അനുഭൂതി നൽകുന്ന ഒരിതാണ്. എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശാന്തനായിട്ടാണ് പോകുന്നത്. അതായത് പിന്നെ ആയത്ത് ഖുർആൻ ഓതിക്കൊണ്ടാണ് പോകുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനാകട്ടെ വല്ലാതെ അസ്വസ്ഥത കാണിക്കുന്നുണ്ട്. കുറേ സമയം പ്രവാചകൻ്റെ ഒട്ടക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന് മുമ്പിൽ നടക്കും, കുറേ സമയം പിന്നെ പിന്നിൽ നടക്കും. അങ്ങനെ ഇത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് അബൂബക്കർ ഇങ്ങനെ അസ്വസ്ഥത കാണിക്കുന്നത്? അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്ത്, എനിക്ക് എന്നെക്കുറിച്ചല്ല എനിക്ക് പേടി, എനിക്ക് അങ്ങയെക്കുറിച്ചാണ് പേടി. അപ്പോൾ പ്രവാചകൻ ആശ്വസിപ്പിക്കുന്നുണ്ട്, എന്ത്, ലാ തഹസൻ ഇന്നല്ലാഹു മഅന, നീ ഒരിക്കലും ദുഃഖിക്കണ്ട, അല്ല നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ പിന്നെ ഈ സുറാഖ് പറയണത്, എനിക്കൊരു അമ്പെടുത്തിട്ട് ഉന്നം വെക്കാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസിൽ ഞാനെത്തി. അങ്ങനെ ഞാൻ അമ്പെടുത്തു, അങ്ങനെ അത് തൊടാൻ വേണ്ടിയിട്ട് അത് പിന്നെ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു അത്ഭുതം സംഭവിച്ചു. എന്താ അത്ഭുതം എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒട്ടകത്തിൻ്റെ കാല് അല്ല മറ്റേ കുതിരയുടെ കാലും മണ്ണിൽ കൊണ്ടുപോയി, ഞാൻ തെറിച്ചു വീണു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് എഴുന്നേറ്റ് വീണ്ടും എന്ത് ചെയ്തു, എൻ്റെ കുതിരയെ പിന്നെ അതൊക്കെ പിന്നെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് ഞാനെന്ത് ചെയ്തു, വീണ്ടും യാത്ര തുടർന്നു. റെഡിയായിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വീണ്ടും ഈ അത്ഭുതം സംഭവിച്ചു. എന്ത്? ഒട്ടകത്തിൻ്റെ കാല് അല്ല, മറ്റേ കുതിരയുടെ കാല് മണ്ണിൽ പൂണ്ടു, ഞാൻ താഴെ വീണു. അങ്ങനെയും പിന്നെ മക്കാ മുശ്രിക്കുകൾക്കുള്ള ഒരു ഒരു സ്വഭാവം അദ്ദേഹം പറയണേ. എന്ത്? പിന്നെ എനിക്ക് മനസ്സിൽ എന്തോ ഒരു അപായം തോന്നി. അങ്ങനെ ഞാൻ വേഗം അസ്ലാം ചെയ്തു. എന്താ അസ്ലാം എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ ഖുർആനിൽ ഒരു പിന്നെ ഒരു ആയത്തുണ്ടല്ലോ, എന്ത് പിന്നെ അൽ അസ്ലാമു മിൻ പിന്നെ റിജസു മിൻ അമലി ഷെയ്ത്താൻ എന്ന് പറയുന്ന, അതായത് അവർ പിന്നെ അമ്പുകൾ നിരത്തിയിട്ട്
1: മൈസൂർ
0: ആ എന്ന് തുടങ്ങുന്ന ആയത്. അപ്പോൾ ഞങ്ങൾ ഇനി ഇത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് അമ്പുകൾ നിരത്തിയിട്ട് അവർ അവരുടെ പിന്നെ വിഗ്രഹങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ ഒരു തത്വം. അങ്ങനെ ഈ അമ്പുകൾ നിരത്തിയപ്പോഴും കിട്ടിയ ഉത്തരം എന്താണ്? അതിൻ്റെ സ്റ്റാറ്റസ് അറിയണ റോങ് സ്റ്റാറ്റസാണ്, ഇനി മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം അത് വകവെക്കാതെ എന്ത് ചെയ്തു, വീണ്ടും പിന്നെ കുതിരയെ പിന്നെ എഴുന്നേൽപ്പിച്ചിട്ട് യാത്ര തുടരണം. യാത്ര തുടങ്ങി കുറച്ചാണ് മുന്നോട്ട് പോയ സമയത്ത് എന്ത് ചെയ്തു, ഒട്ടക അല്ല മറ്റേ കുതിരയുടെ മുട്ട് വരെ മണ്ണിൽ പൂണ്ടുപോയി. മാത്രമല്ല ഒരു മേഘം വന്നിട്ട് എന്ത് ചെയ്തു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പിന്നെ ഇദ്ദേഹത്തിനും ഇടയിൽ ഒരു പുകപടലം സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ ചരിത്രത്തിൻ്റെ ഒരു തനിയാവർത്തനം കാണാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, തീയിലേക്ക് കൊണ്ടുപോയിടുന്ന ഒരു സാഹചര്യം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. പക്ഷെ തീ കരിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെയോ തീ ബർദം വസ്സലാമൻ അല ഇബ്രാഹിം എന്നാണ്. അങ്ങനെ ഇത് പിന്നെ സംഭവിച്ചപ്പോൾ സുറാഖത്തുബ്നു മാലിക് തൻ്റെ ആ ഒരു ദൗത്യ ടാസ്കിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹം മുഹമ്മദെ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്നെ രക്ഷിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അപ്പോൾ തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എന്തോ ഒരു ഒരു അമാനുഷിക ശക്തി ഉണ്ട് എന്നുള്ളത് ആർക്ക് ബോധ്യമാണ്? ഈ സുറാഖത്തുബ്നു മാലിക്കിന് ബോധ്യമാണ്. അപ്പോൾ അദ്ദേഹം ചെന്നിട്ട് പിന്നെ പറയണത്, ഞാൻ നിന്നെതിനാണ് വന്നത്, പക്ഷെ ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറയണത്, എന്തെങ്കിലും ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഒന്നും വേണ്ട. അങ്ങനെ വീണ്ടും ഇദ്ദേഹം ആവർത്തിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു പിന്നെ ഇഖ്ഫി അന്ന, ഞങ്ങളെക്കുറിച്ച് ആരോടും എന്തു ചെയ്യരുത്, നീ പറയരുത്. അങ്ങനെ സുറാഖത്തുബ്നു മാലിക് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹത്തിനൊരു ഉൾവിളി തോന്നുകയാണ്. എന്താ ഉൾവിളി എന്നറിയോ? ഇസ്ലാം എങ്ങാനും അതിജയിക്കും, ഈ ഇസ്ലാം അതിജയിക്കും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, അതിജയിക്കുന്നൊരു കാലഘട്ടം വരും. അപ്പോൾ അദ്ദേഹം റിട്ടേൺ പോയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണത്, ഇസ്ലാം അതിജയിച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്ക് എന്ത് ചെയ്യണം, സംരക്ഷണം തരണം. അങ്ങനെ അത് എഴുതി വാങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ചരിത്രത്തിൽ കാണാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടാണോ അതല്ല ഉറൈഖത്തിനോടാണോ അത് എഴുതി കൊടുക്കാൻ വേണ്ടി പറയാണ്, എല്ലിലോ അങ്ങനെ എന്തിലോ എഴുതി കൊടുക്കുക. അങ്ങനെ ഇതുമായിട്ടാണ് അദ്ദേഹം ഇവിടേക്ക് പോകുന്നത്, മക്കയിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ മക്കയിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ ഇതേ ടാസ്ക് വെച്ച് ഇറങ്ങി തിരിച്ച കുറച്ച് ആൾക്കാരെ കാണാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, എന്ത് ഒരാളോടും പറയില്ല എന്നുള്ളത്. അപ്പോൾ ഏ ഇല്ല, ഞാൻ ആ വഴിയിലാണ് വരുന്നത്, അവിടെ ഒന്നും ആരുമില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സുറാഖത്തുബ്നു മാലിക് അവരെ തിരിച്ചയക്കുന്നുണ്ട്. ആ തിരിച്ചയക്കുമ്പോൾ ഈ പിന്നെ അവിടെ ഒരു ഭാഗം വിട്ടുപോയി. അതായത് ഈ പിന്നെ സുറാഖ തിരിച്ചു പോരുമ്പോൾ പ്രവാചകൻ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്, സുറാഖ കിസ്രയുടെ വള നിൻ്റെ കയ്യിലിടുന്നത് നിനക്ക് ഇഷ്ടമാണോ? സുബ്ഹാനല്ലാഹ്, അത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് കിസ്രയുടെ അത്രയും വലിയ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ഒരു ഭരണകൂടത്തിൻ്റെ ആ ഒരു പിന്നെ ഷിയാറ്, അവരുടെ ഒരു അധികാര ചിഹ്നം തൻ്റെ കയ്യിൽ വരും. അപ്പം അദ്ദേഹത്തിന് വളരെ അത്ഭുതമായി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എത്താനുള്ള സമയം അത് ഏകദേശം തിട്ടപ്പെടുത്തിയതിന് ശേഷം ഇദ്ദേഹം മദീന മക്കാരോട് പറയണത്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിനെ ഞാൻ നേരിൽ കണ്ടു. അപ്പോൾ അബൂജഹൽ വളരെ ശക്തിയായിട്ട് കോപിക്കുന്നുണ്ട്, എന്ത് നീ ചെയ്തത് വളരെ മോശമായി എന്നുള്ളത്. അങ്ങനെ പിന്നെ പറയണത്, പിന്നെ തിരിച്ചടിക്കണം സുറാഖ, അബൂജഹലെ ഞാൻ കണ്ട എൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എപ്പോഴേ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി ആയിരുന്നേനെ എന്ന് പറയും. എന്നിട്ട് ഇനി ചരിത്രം നമ്മൾ കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണണത്, പിന്നെ ഹുനൈൻ യുദ്ധവേളയിൽ ഈ മുദലജ് ഗോത്രക്കാരെ പിന്നെ മുസ്ലിം സൈന്യം എന്തു ചെയ്യാണ്, കീഴ്പ്പെടുത്തണം. അപ്പോൾ സൈന്യക്കാരോട് പറയണ സേന പിന്നെ മുസ്ലിങ്ങളോട് പിന്നെ ഈ സുറാഖ പറയണത്, നിങ്ങൾക്ക് ഇന്നെ പിടികൂടാൻ പറ്റില്ല, ഞാനും മുഹമ്മദും തമ്മിലുള്ള ഒരു കരാറുണ്ട്. അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഈ പിന്നെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യാണ്, ഇദ്ദേഹത്തെ സുറാഖയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോൾ പിന്നെ യാ റസൂലല്ലാ, പിന്നെ ഓ മുഹമ്മദ് നബിയെ, ഞാനുങ്ങളും തമ്മിലൊരു കരാറുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കാണിച്ചു കൊടുക്കണെന്ത്, പിന്നെ നിങ്ങളുടെ ഒരു രേഖയാണിത്. അപ്പോൾ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നൊരു മറുപടി ഉണ്ട്, എന്ത്, ഈ തമ്മ തമ്മിൽ ചെയ്തിട്ടുള്ള സഹായങ്ങൾ, വഫാഖുകൾ, അതിന് പ്രത്യേകമായ പരിഗണനയുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, സുറാഖക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് അദ്ദേഹം മുസ്ലിമാവും. എന്നിട്ട് ചരിത്രം നമ്മൾ പിന്നെ വീണ്ടും ഒരു സംഗതി കൂടി ഉണ്ടല്ലോ, ഏത്, കിസ്രയുടെ വള അണിയിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ രണ്ട് കൊല്ലത്തെ ഖിലാഫത്ത് കഴിഞ്ഞു. പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ പിന്നെ ഖിലാഫത്തിൻ്റെ സമയം വരികയാണ്. അങ്ങനെ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ കിസ്രയുടെ ആ പിന്നെ അങ്ങോട്ടുള്ള ഒരു കടന്ന പിന്നെ ഒരു ഒരു ഭാഗത്തേക്ക് മുന്നേറ്റം നടത്തുകയാണ്. അങ്ങനെ അവിടെ നിന്ന് പിന്നെ ആ സൂറത്ത് ദുഖാനിലെ ആയത്ത് നമുക്ക് സഅദ് ബിൻ അബി വക്കാസിൻ്റെ ചരിത്രം, അള്ളാഹുവിൻ്റെ ചരിത്രം പറയുമ്പോൾ നമുക്കറിയാം, എന്ത് വമാ ബക്കത്ത് അലീഹി സമാവു, അവർ എത്രയെത്ര തോട്ടങ്ങളാണ് വിട്ടുപോയത്, എത്രയെത്ര നിധികളാണ് അവർ വിട്ടുപോയത്, പക്ഷെ അവർക്ക് വേണ്ടി ആകാശം പോലും കരഞ്ഞില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ആയത്തോതിയിട്ടാണ് സഅദ് ബിൻ അബി വക്കാസ് അവിടുന്ന് അവർ വിട്ടയച്ചു പോയിട്ടുള്ള ഒട്ടനവധി സാധനങ്ങൾ, കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ എന്തു ചെയ്യാണ്, മദീനത്തേക്ക് കൊടുത്തയക്കാണ്. അങ്ങനെ കൊടുത്തയച്ച് മദീനത്തെ പള്ളിയിൽ അത് കൂട്ടിയിട്ട് കാണുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു കരയാണ്. അങ്ങനെ കരഞ്ഞിട്ട് അതിൽ നിന്നൊരു വളയെടുത്തിട്ട് ആര് പറയാണ്, ഉമർ റളിയല്ലാഹു കരഞ്ഞുകൊണ്ട് പറയണെന്ത്, എവിടെയാണ് സുറാഖ. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങേയറ്റം വയസ്സനായിട്ടുണ്ട്. അപ്പോൾ അന്ന് കൂടിയിട്ടുള്ള സഹാബത്തിന് അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ വള ആരെ അണിയിപ്പിക്കുകയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സുറാഖയെ അണിയിപ്പിക്കുകയാണ്. അപ്പോൾ സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു എന്ത് ചെയ്യാണ്, തൻ്റെ സന്തത സഹചാരിയായിട്ടുള്ള സ്വഹാബത്തിന് അന്ന് മദീനയിലൂടെ നടത്തുന്നുണ്ട് അദ്ദേഹത്തെ എന്ന് പറയുന്നുണ്ട് ചരിത്രത്തിൽ. ഈ ഒരു സംഭവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്രോതാക്കളുമായിട്ട് ഇത് പങ്കുവെക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. ഒരു മദീനത്ത് റസൂൽ അവിടെ ഉണ്ടായ ഒരു പിന്നെ ഒരു സംഭവമൊക്കെ നമുക്ക് വളരെ ഹൃദ്യമായൊരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് ഒരു പിന്നെ മനസ്സിലേക്ക് തറക്കുന്ന ചരിത്രങ്ങളാണ് എന്ത്, സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ ചരിത്രം. അത് ശ്രോതാക്കളുമായി പങ്കുവച്ചു.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഇന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ് അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ്രയുടെ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
5: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി ഇന്ന സമിഅന.
6: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
4: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന് പാരായണത്തിന് എവിടെയിരുന്നും ഒരു

പീസ് റേഡിയോയിൽ അടുത്തതായി സ്വരം. കാണുന്നതൊക്കെയും ദൈവകോലങ്ങൾ, ഈ ദുനിയാവ് എന്ന മനോഹര ഗാനവുമായി നമ്മോടൊപ്പം ചേരുന്നു ഹിബ പയ്യനാട്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാണുന്നതൊക്കെയും ദൈവകോലങ്ങൾ ഈ ദുനിയാവ് എന്ന മനോഹരമായ ഗാനമാണ്. ഈ ഗാനം ആലപിച്ചത് ഹിബ പയ്യനാട്.
1: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹയായ പ്രവാചകൻ കടന്നുവരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഇല്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിൽ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിന്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിന്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിന് വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിന്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിന്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവന്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവന്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എന്റെ ആരാധനകൾ, എന്റെ പ്രാർത്ഥനകൾ, എന്റെ റബ്ബുമായുള്ള എന്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിന്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിന്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിന്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഇനി 50% വനിതകളുണ്ടാവും. വിദ്യാലയങ്ങളുടെ സമഗ്ര പുരോഗതിക്കായി രൂപീകരിക്കേണ്ട സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി SMC ഇനി മുതൽ 50% വനിതകളായിരിക്കണമെന്നാണ് നിർദ്ദേശം. നഴ്സറി തലം മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളിന് ഒരു SMC മാത്രം മതിയെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അവതരിപ്പിച്ച പുതിയ മാർഗരേഖയിൽ പറയുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ സ്കൂൾ മാനേജ്മെന്റ് വികസന കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് നിർദ്ദേശവും ഉണ്ട്. സ്കൂൾ പ്രിൻസിപ്പലാണ് മെമ്പർ സെക്രട്ടറി. മാതാപിതാക്കളിൽ നിന്ന് ഒരാളെ ചെയർപേഴ്സണായി നിയമിക്കണം. അക്കാദമിക് വർഷം ആരംഭിച്ച് ഒരു മാസത്തിനുള്ളിൽ SMC കൾ രൂപീകരിക്കണമെന്നും മാസത്തിലൊരിക്കൽ യോഗം ചേരണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്.

0: പീസ് റേഡിയോയിൽ അടുത്തതായി അടിത്തറകൾ, അന്ത്യദിനത്തിൻ്റെ ചില അടയാളങ്ങൾ എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു ഷമീർ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരി, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിക്കണം എന്ന് ആമുഖമായി എന്നോടെന്നപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പീസ് റേഡിയോ അടിത്തറകൾ എന്ന പ്രോഗ്രാമിലാണ് നമ്മളുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആശയാദർശങ്ങൾ ആധികാരിക പ്രമാണങ്ങളിൽ നിന്ന്, പരിശുദ്ധ ഖുർആനിൽ നിന്നും, തിരുസുന്നത്തിൽ നിന്നും തെളിവ് സഹിതം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പഠന സംവിധാനം എന്നുള്ള നിലയിൽ ഈ സംസാരം നിങ്ങൾ അതിൻ്റേതായ ഗൗരവത്തിൽ എടുക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്, എടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നേക്കാവുന്ന വിഷയസംബന്ധമായ സംശയങ്ങളും അല്ലെങ്കിൽ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ഞങ്ങളെ അറിയിക്കാൻ യാതൊരു മടിയും കാണിക്കരുത് എന്നാണ് ആമുഖമായി ഓർമ്മിപ്പിക്കുവാനുള്ളത്. അതോടൊപ്പം നിങ്ങൾക്ക് ഞങ്ങളുമായി പങ്കുവെക്കാനുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാകും. അതും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നന്മയുടെ ഈ സഞ്ചാരത്തിൽ പരസ്പരം സഹകരിച്ചും കൈകോർത്തും മുന്നേറുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ത്യദിനത്തിൻ്റെ ചില അടയാളങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പലപ്പോഴായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഖിയാമത്ത് നാൾ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്ന, അതിൻ്റെ ആഗമനത്തിൽ അത് വസ്തുതയാണ്, സത്യമായി പുലരും എന്നതിൽ സംശയമില്ലാത്ത വിശ്വാസികൾക്ക് തന്നെയും ആ അടയാളങ്ങളെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ, അത് അനുഭവങ്ങളായി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകമായ തയ്യാറെടുപ്പും ഒരുക്കവുമൊക്കെ ഈ ഹദീസുകൾ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഉയർന്നു വരേണ്ട കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി ഹദീസുകളിൽ പല കാര്യങ്ങളും അത്തരത്തിലുള്ള അലാമത്തുകളായി, അഷറാത്തുകളായി, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളായി പറഞ്ഞു തന്നത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി. അല്പം ദീർഘമായ ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സാഅ ഹത്താ തഖ്തതില ഫിഅതാനി അളീമതാനി യകൂനു ബൈനഹുമാ മഖ്തലതുൻ അളീമതുൻ. പ്രബലമായ രണ്ട് വിഭാഗങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്നതുവരെയും ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, അഥവാ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിൻ്റെ മുന്നോടിയായി അതിനു മുമ്പേ നടക്കുന്ന ചില സംഭവങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. ബൈനഹുമ മഖ്തലതുൻ അളീമ, ഭയങ്കരമായ യുദ്ധമായിരിക്കും അവർക്കിടയിൽ നടക്കുക. ദഅവത്തുഹുമ വാഹിദ, ആ രണ്ട് വിഭാഗത്തിൻ്റെയും വാദഗതികൾ, രണ്ടുപേരും വാദിക്കുന്നത് ഒന്നു തന്നെയാണ്. അങ്ങനെ വഹത്ത യുബഅസ ദജ്ജാലൂന കദ്ദാബൂന ഖരീബും മിൻ സലാസീൻ. അതേപോലെ മറ്റൊരു ഫിത്ന, വ്യാജവാദികളായ കള്ളന്മാരായ ഏകദേശം 30 ആളുകൾ, അവർ ഈ ലോകാവസാനത്തിൻ്റെ മുമ്പ് കടന്നുവരും. കുല്ലുഹും യസ്ഉമു അന്നഹു റസൂൽ, അന്നഹു റസൂലുള്ള, അള്ളാഹുവിൻ്റെ ദൂതനാണ്, റസൂലാണ് എന്ന് വാദിച്ചുകൊണ്ടായിരിക്കും ഈ 30 കള്ളപ്രവാചകന്മാരും വരിക, വ്യാജവാദികളും വരിക. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞു, ഹത്ത യുഖ്ബദൽ ഇൽം, ഇൽമ് ഉയർത്തപ്പെടും. അതെങ്ങനെയാണ്? പണ്ഡിതന്മാരുടെ വിയോഗത്തിലൂടെയാണ് സംഭവിക്കുക എന്ന് മറ്റു ചില റിവായത്തുകളിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അറിവുള്ള പണ്ഡിതന്മാർ അവരുടെ മരണത്തിന് ശേഷം അവരെപ്പോലെയുള്ള അറിവുള്ള ആലിമീങ്ങൾ ഇല്ലാതെയായി പോകുമ്പോൾ യുർഫഉൽ ഇൽമ് അല്ലെങ്കിൽ യുഖ്ബദുൽ ഇൽമ് ഇൽമ് ഉയർത്തപ്പെടും. വതക്സുറു സലാസിൽ വയതഖാറബു സമാൻ, ഭൂകമ്പങ്ങൾ ഭൂമികുലുക്കങ്ങൾ അത് മുന്നത്തേക്കാളേറെ അധികരിക്കും. ഖിയാമത്ത് നാളോട് ലോകാവസാനത്തോട് അടുത്തു വരുന്ന ആ സമൂഹങ്ങളിൽ ഭൂകമ്പങ്ങൾ ഭൂമികുലുക്കങ്ങൾ അധികരിക്കും. വയതഖാറബു സമാൻ, കാലങ്ങൾ അടുത്തു വരും. എങ്ങനെ? ഒരു വർഷത്തെ സംഭവങ്ങൾ നമുക്കൊരു മാസം പോലെ തോന്നും. നമുക്കിപ്പോൾ തോന്നാറുണ്ടല്ലോ അങ്ങനെ. ഒരു മാസത്തെ സംഗതി ഒരാഴ്ചയിൽ നടന്നതുപോലെ, ഒരാഴ്ചയിലെ കാര്യം ഒരു ദിവസം തലേന്ന് നടന്നതുപോലെ, അല്ലെങ്കിൽ രാവിലെ സംഭവിച്ചത് വൈകുന്നേരം നമ്മൾ ഓർക്കുന്നത് പോലെ, അത്രക്ക് വളരെ പെട്ടെന്ന് കാലം കഴിഞ്ഞതുപോലെ. നമ്മൾ പ്രത്യേകിച്ചും പറയാറുണ്ട് റമദാൻ, ഒരു മാസത്തെ റമദാൻ തുടങ്ങിയത് ഓർമ്മയുണ്ടാകും. പെട്ടെന്ന് അവസാനിച്ച് പെരുന്നാളാകുമ്പോൾ നമ്മൾ പറയും, ശോ ഇത്ര പെട്ടെന്നാണ് 30 ദിവസം ഒരു മാസം കടന്നുപോയത്, ഇന്നലെ നോമ്പ് തുടങ്ങിയതുപോലെ എന്ന് പറയും. അതേപോലെ ഒരാഴ്ചയിലെയും വെള്ളിയാഴ്ചകൾ ഇങ്ങനെ വരുമ്പോൾ, കഴിഞ്ഞ വെള്ളിയാഴ്ച കഴിഞ്ഞ് ഈ വെള്ളിയാഴ്ച ആയത് എത്ര പെട്ടെന്ന്, ഇന്നലെ നടന്നതുപോലെ എന്ന് പറയും. അതേപോലെ തന്നെ മാസങ്ങൾക്കും വർഷങ്ങൾക്കുമൊക്കെയുള്ള അപ്പുറത്തുള്ള അനുഭവങ്ങളും, 2-3 വർഷം കഴിഞ്ഞ് ആളുകൾ വിദേശത്ത് പോയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഠനാവശ്യത്തിനൊക്കെ പോയി തിരിച്ചു വന്നവരോ അവരുമായി സംസാരിക്കുമ്പോൾ, എത്രയായി നിങ്ങൾ പോയിട്ട്? 3 വർഷമായി, 4 വർഷമായി, 4 വർഷമോ? അത് 4 ആഴ്ച പോലെ, 4 മാസം പോലെ, 1 കൊല്ലം പോലെ അത്രയൊക്കെ തോന്നണുള്ളൂ എന്ന് പറയാറുണ്ട്. അതാണ് തഖാറുബു സമാൻ. വതൽഹറുൽ ഫിതൻ, വ്യത്യസ്തങ്ങളായ കുറേ ഫിത്തനകൾ, കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെടും. ഇതും അന്ത്യദിനത്തിൻ്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പഠിപ്പിച്ചതാണ്. വയക്സുറുൽ ഹറജ് വഹുവൽ ഖത്ൽ, കൊലപാതകങ്ങൾ, മനുഷ്യന്മാരെ കൊല്ലുക എന്നത് തീരെ ഉറുമ്പിനെയും അല്ലെങ്കിൽ കൊതുകിനെയും അടിച്ചു കൊല്ലുന്നത് പോലെ നിസ്സാരമായി കണ്ട് കൊലപാതകങ്ങൾ അധികരിക്കും. ഇന്ന് നമ്മൾ കേൾക്കുന്ന കാണുന്ന ഓരോ പത്രമാധ്യമങ്ങളുടെയും കണ്ണോടിക്കുന്ന ആളുകൾക്ക് വാർത്തകളിൽ നല്ലൊരു ശതമാനം തീരെ ആളുകൾക്ക് ഒരു ഗൗരവം തോന്നാത്ത രീതിയിൽ സർവവ്യാപകമായി തീർന്നിട്ടുണ്ട് കൊലപാതകങ്ങൾ. വഹത്ത യക്സുറഫീകുമുൽ മാൽ, മറ്റൊന്ന്, നിങ്ങളിൽ ധനം അധികരിക്കും, സമ്പത്ത് ധാരാളമുണ്ടാകും. ഫയഫീലു ഹത്ത യഹുമ്മ റബ്ബുൽ മാൽ മൻ യഖ്ബലു സദഖത്തഹു, തൻ്റെ സദഖ ആര് സ്വീകരിക്കുമെന്നായിരിക്കും സമ്പത്തിൻ്റെ ഉടമ ചിന്തിക്കുക. അയാൾ ചിന്തിക്കുക, ഞാനിപ്പോൾ സദഖ കൊടുത്താൽ, സക്കാത്ത് കൊടുത്താൽ വാങ്ങാൻ ആളുണ്ട്, ആര് വാങ്ങും, ആർക്ക് കൊടുക്കും എന്നതിനെ സംബന്ധിച്ച് വ്യാകുലപ്പെടുന്ന, ചിന്തിക്കുന്ന ഒരവസ്ഥ. അത്രമാത്രം സമ്പന്നത വ്യാപകമാകുന്ന ഒരു സാഹചര്യമുണ്ടാകും. മറ്റൊന്ന്, വഹത്ത യുഅറലഹു ഫയഖൂലു അല്ലദീ യുഅറലു അലൈഹി ലാ അറബലി ബിഹി. ആ സമ്പത്തുമായി ബന്ധപ്പെട്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചൊരു കാര്യമാണ്. അപ്പോൾ സമ്പത്തിൻ്റെ ഉടമ തൻ്റെ സമ്പത്ത് കൊണ്ടുപോയി ചില ആളുകൾക്ക് മുമ്പിൽ വെച്ച് നീട്ടും, പ്രദർശിപ്പിക്കും. അപ്പോൾ ആരുടെ മുന്നിലാണോ ആ സമ്പത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് കൈനീട്ടുന്നത്, കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നത്, അയാൾ പറയും, ലാ അറബലീ ബിഹി, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അയാൾ വിസമ്മതിക്കും. ഇങ്ങനത്തെ അവസ്ഥയുണ്ടാകും, സമ്പത്ത് നിങ്ങളിൽ ധാരാളമായി ഒഴുകും. അത് ഖിയാമത്ത് നാളിൻ്റെ മുമ്പ് സംഭവിക്കുന്ന ഒരു കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന് പറഞ്ഞത്, വഹത്ത യതതാവല നാസു ഫിൽ ബുനിയാൻ, മനുഷ്യന്മാർ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ പരസ്പരം മത്സരം നടത്തും. വലിയ വലിയ അമ്പല ചുംബികളായ കെട്ടിടങ്ങൾ, 1, 2, 3, 4 ആളുകളൊക്കെ താമസിക്കാൻ വേണ്ടിയുള്ള വീടുകൾ പോലും വലിയ വലിയ കൊട്ടാരങ്ങൾ അല്ലെങ്കിൽ അമ്പല ചുംബികളായ കെട്ടിടങ്ങൾ കെട്ടി അതിൽ പരസ്പരം മത്സരിക്കുന്ന അവസ്ഥ അങ്ങനെയുണ്ടാകും എന്നാണ്. അതേപോലെ സമൂഹത്തിൻ്റെ സാഹചര്യങ്ങളും അവസ്ഥകളുമൊക്കെ കണ്ട് അതിൽ മനസ്സ് നൊന്തുകൊണ്ട് വഹത്ത യമുറ റജുലു ബിഖബ്രി റജുൽ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ കബറിൻ്റെ അടുക്കലൂടെ കടന്നു പോകും. ഫയഖൂൽ, അപ്പോൾ അയാൾ ആത്മഗതം ചെയ്യും, പറഞ്ഞു പോകും, യാ ലൈതനി മക്കാനഹു, അയാളുടെ സ്ഥാനത്ത് ആ കബറിൽ ഞാനാണ് കിടക്കുന്നതെങ്കിൽ, ഞാൻ മുമ്പേ മരിച്ചുപോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നിങ്ങനെ പറയുന്ന രീതിയിൽ സാഹചര്യങ്ങളും സമൂഹവുമൊക്കെ മോശമാകുന്ന ഒരവസ്ഥയുണ്ട് ഖിയാമത്ത് നാളിൻ്റെ മുന്നോടിയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ ആ ഹദീസിൽ പറഞ്ഞത് വഹത്ത തത്തുലു അശംസു മിം മഗ്‌രിബിഹ, സൂര്യൻ അതിൻ്റെ അസ്തമയ സ്ഥാനത്ത് നിന്ന് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന അവസ്ഥ. ഫഇദാ ത്വലഅത് വറാഹ അന്നാസ് ആമനു അജ്മഈൻ, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലത്ത് അവിടെ നിന്ന് അത് ഉദിച്ചു വരുമ്പോൾ, അത് മനുഷ്യന്മാരൊക്കെ കാണുകയും ചെയ്യുമ്പോൾ അവരെല്ലാവരും അതിൽ വിശ്വസിക്കും, സത്യപ്പെടുത്തും. പക്ഷേ ഫദാലിക ഹീന ലാ യംഫഉ നഫ്സൻ ഈമാനുഹ ലം തകുൻ ആമനത് മിൻ ഖബൽ, മുമ്പ് വിശ്വാസം ആർജിച്ചിട്ടില്ലാത്ത, സത്യവിശ്വാസം സ്വീകരിച്ചിട്ടില്ലാത്ത ഒരാൾക്കും വിശ്വാസം പ്രയോജനപ്പെടാത്ത അന്ത്യഘട്ടമാണത്. അവസാനത്തെ നേരത്ത് ഇതെല്ലാം കഴിഞ്ഞിട്ടും പലതും കണ്ടും കൊണ്ടും അനുഭവിച്ചും കേട്ടും ഒക്കെ മനസ്സിലാക്കിയിട്ടും ഒന്നും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞ ആളുകൾക്ക് അവസാനം റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ, അല്ലെങ്കിൽ ഇതേപോലെയുള്ള അന്ത്യസമയത്തിൻ്റെ ആസന്നത കൃത്യമായി ബോധ്യപ്പെടുന്ന അവസാന നിമിഷങ്ങളിൽ, ആ ഇപ്പോൾ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറഞ്ഞു വരുന്ന ആളുകൾ, അവരുടെ ഈമാൻ അവർക്ക് ഉപകരിക്കുകയില്ല എന്ന്. ഔ കസബത് ഫി ഈമാനിഹ ഖൈറ, അല്ലെങ്കിൽ ഈമാൻ ആർജിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഈമാനിൻ്റെ നിർബന്ധമായും ഉണ്ടാകേണ്ടെന്ന താല്പര്യം എന്ന നിലയിൽ ഒരു നന്മയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും, അപ്പോൾ അത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് തോന്നിയാലും ചെയ്യാൻ സാധിക്കുകയില്ല, ചെയ്താൽ പോലും അത് ഫലപ്പെടുകയില്ല എന്നൊക്കെയാണ് ആ ഹദീസിലുള്ളത്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുല്ലാ അവരുദ്ധരിച്ച പ്രബലമായ ഹദീസിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയുള്ളത്. മറ്റൊരു ഹദീസിൽ 6 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. തബൂക്ക് യുദ്ധസമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, ഉഅദുദ് സിത്തൻ ബൈന യദൈ അസ്സാഅ, അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അന്ത്യദിനത്തിൻ്റെ മുന്നോടിയായി നിങ്ങൾ 6 കാര്യങ്ങൾ എണ്ണി കൃത്യമാക്കുക, നിങ്ങൾ കാത്തിരിക്കുക. എന്നിട്ട് ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയെന്നി പറഞ്ഞു. ഒന്ന്, മൗത്തി, എൻ്റെ മരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന, പ്രത്യേകിച്ച് മരണത്തിൻ്റെ ഒരു സാഹചര്യമോ അവസ്ഥയോ അടയാളങ്ങളോ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുന്നത്, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളിലൊന്ന് എൻ്റെ മരണമാണ്. മറ്റൊന്ന് പറഞ്ഞത് സുമ്മ ഫത്തുഹു ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിൻ്റെ വിജയമാണ്, വിശ്വാസികൾക്ക് തിരിച്ചു കിട്ടുന്ന അവസ്ഥ. പിന്നെ പറഞ്ഞത് സുമ്മ മൂതാനി യഖുദു ഫീകും കഖുആസിൽ ഗനമി മൗത്തുൻ യഖഉ ഫിൽ മാശിയത്തി ഫയുഹ്ലികുഹ. ഖുആസ് എന്ന് പറഞ്ഞാൽ അൽ ഖുആസു ദാഉൻ യഖുദുൽ ഗനം, ആടുകളിൽ വ്യാപിക്കുന്ന, ആടുകളെ പിടികൂടുന്ന ഒരു തരം രോഗമാണ്. അത് നിമിത്തം ആ ആട്ടിൻ പറ്റം, അല്ലെങ്കിൽ ആ മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നത് പോലെ നിങ്ങളിൽ മരണം വ്യാപകമാകുന്ന ഒരു തരത്തിലുള്ള രോഗം പിടിപെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി അറിയിച്ചതാണ്. നാലാമതായി പറഞ്ഞത് സുമ്മ ഇസ്തിഫാദത്തുൽ മാൽ ഹത്താ യുഅത്ത റജുലു മിഅത്തു ദീനാരിൻ ഫയദല്ലു സാഹിതൻ. സമ്പത്തൊഴുകും, എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരാൾക്ക് 100 ദീനാർ ദാനമായി കൊടുത്താൽ അയാൾ അതിൻ്റെ പേര് ദേഷ്യപ്പെടും, കോപിക്കും, 100 ദീനാറേ അയാൾ തന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട്. 5 പൈസക്ക് പോലും വില നൽകി അത് കാത്തിരുന്ന് വാങ്ങി സന്തോഷത്തോടെ വാങ്ങിച്ചു പോകുന്ന ഒരു യാചകന് പോലും 100 ദീനാർ വെച്ച് നീട്ടിയാൽ അതിൻ്റെ പേരിൽ പിറുപിറുത്തുകൊണ്ട് ദേഷ്യം പിടിച്ച് വാങ്ങാതെ പോകുന്ന അവസ്ഥ, 100 ദീനാറിൻ്റെ അവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ എത്തിയിട്ടില്ലെങ്കിലും അതിൻ്റെ ഏകദേശം രൂപം നമ്മുടെ ഈ ചെറിയ ആയുസ്സിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാര്യങ്ങൾ പച്ചയായി അക്ഷരം പ്രതി പുലരുന്ന കാഴ്ചകൾ. അള്ളാഹു നമുക്കൊക്കെയും ദീനനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ثم فتنة لا يبقى بيت من العرب إلا دخلته. പിന്നെ ഒരു ഫിത്നയെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് കടന്നു കയറാത്ത ഒരു വീടും അറബ് നാടുകളിൽ ഉണ്ടാവുകയില്ല, അഥവാ എല്ലാവരുടെ വീടുകളിലേക്കും കടന്നെത്തുന്ന തരത്തിൽ ഒരു ഫിത്ന. പിന്നീട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ثم هدنت تكون بينكم وبين بني الأصغر فيأتون تحت 80 غايه. ഒരു പോരാട്ടത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശത്രുക്കൾ നിങ്ങളുടെ അടുക്കലേക്ക് എത്തുന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെ 6 കാര്യങ്ങൾ അഥവാ 2 സംഘങ്ങളുടെ ഏറ്റുമുട്ടൽ, രണ്ടാമത് പറഞ്ഞു 30 കള്ളപ്രവാചകന്മാർ, മൂന്നാമത് പറഞ്ഞു പണ്ഡിതന്മാരുടെ വിയോഗത്തിലൂടെ വിജ്ഞാനം ഉയർത്തപ്പെടൽ, നാലാമത് പറഞ്ഞത് ഭൂകമ്പങ്ങൾ അധികരിക്കൽ, അഞ്ചാമത് പറഞ്ഞത് കാലത്തിൻ്റെ അടുപ്പം, വർഷങ്ങൾ ആഴ്ചകൾ ദിവസങ്ങളെപ്പോലെ, ഇങ്ങനെ ഹ്രസ്വ ദൈർഘ്യം, മാസത്തിൻ്റെയും കൊല്ലത്തിൻ്റെയും ദൈർഘ്യം നമുക്ക് അനുഭവപ്പെടാത്തതുപോലെയുള്ള അവസ്ഥ. ആറാമത് പറഞ്ഞത് കുഴപ്പങ്ങൾ അധികരിക്കൽ, ഫിത്തിനകൾ അധികരിക്കൽ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വേറെയും ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മിൻ അശറാത്തി സ്വാഅത്തി അൽ ഫുഹ്ഷു വത്തഫഹുഷ് വഖതീഅത്തുർ റഹിം വതഖ്വീനുൽ അമീൻ വഇത്തിമാനുൽ ഖായിൻ. ഇതൊക്കെ ഇന്നത്തെ സാഹചര്യങ്ങളുമായി നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ഖിയാമത്ത് നാള് വിദൂരമല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ പരലോകത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ അത് വിശ്വാസികളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. പരസ്പരം വിശ്വാസവും അതേപോലെ തന്നെ സ്നേഹവും പരിഗണനയും ഒക്കെ ഉണ്ടായിരുന്നൊരു സമൂഹത്തിൽ വച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാവിയിൽ നടക്കാൻ പോകുന്ന അതിന് വിരുദ്ധമായ പല സ്വഭാവങ്ങളെയും സംഭവങ്ങളെയും ഓർമ്മിപ്പിക്കുന്നത് എന്നത് അതിൻ്റെ കൃത്യതയും ആധികാരികതയും നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ ഹദീസിൽ പറഞ്ഞത്? മിൻ അഷറാത്തി സാഅത്തി അൽ ഫുഹുഷു വത്തഫഹുഷ്, വൃത്തികേടുകളും മാലിന്യങ്ങൾ അഴുക്കുകൾ അത് അധികരിക്കും. ആളുകൾ വൃത്തികേട് തോന്നിവാസങ്ങൾ ചെയ്യാനൊരു മടിയുമില്ലാത്ത അവസ്ഥ. ഏത് ഭാഗത്ത് നമ്മൾ നോക്കിയാലും മതം കൈയാളുന്ന അല്ലെങ്കിൽ ദീനിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളിൽ പോലും, അത് ഏത് മതക്കാരെന്നില്ല, ഏത് സമൂഹമെന്നില്ല, അവിടെയൊക്കെ വൃത്തികേടുകൾ, അശ്ലീലതകൾ, നമ്മൾ അതിൻ്റെ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്, അനുഭവങ്ങളാണ് ഏത് ലോകത്തും എവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നെ പറഞ്ഞത് വഖതീഅത്തുർ റഹീം, രക്തബന്ധം, കുടുംബബന്ധം മുറിച്ചു കളയുന്ന, അതിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത, മാതാപിതാക്കളെ ആട്ടി അകറ്റുന്ന, അവർക്ക് നേരെ കയർക്കുന്ന, അവരെ അടിച്ച് ഒതുക്കുന്ന, അവരെ കൊല്ലാൻ പോലും മടി കാണിക്കാത്ത മക്കൾ, നേരെ തിരിച്ചും മക്കളെ തീരെ വില വെക്കാതെ മറ്റുള്ളവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന എത്രയോ ഉമ്മമാർ അമ്മമാർ, ഇങ്ങനെ കുടുംബബന്ധത്തിന് രക്തബന്ധത്തിന് യാതൊരു പരിഗണനയുമില്ലാത്ത, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ, അനുജനും ജ്യേഷ്ഠനും തമ്മിൽ, അതേപോലെ ആങ്ങള പെങ്ങന്മാർ തമ്മിൽ ഒക്കെ രക്തബന്ധങ്ങൾക്ക് കുടുംബബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാതെയുള്ള ഈ കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതും ഉണർത്തലുകളുമാണ്. വതഖ്വീനുൽ അമീൻ, വിശ്വസ്തനായ ആളെ വഞ്ചിച്ചു കളയുന്ന, വിശ്വസ്തനായ ആളെ സംബന്ധിച്ച് യാതൊരുവിധ ധാരണയുമില്ലാതെ അല്ലെങ്കിൽ വിലയുമില്ലാതെ അയാളെപ്പോലും കബളിപ്പിക്കുന്ന, അയാൾക്ക് പോലും പണി കൊടുക്കുന്ന അവസ്ഥ. തിമാനുൽ ഖായിൻ, വഞ്ചകനെ വിശ്വസിക്കുകയും ചെയ്യും, വിശ്വസ്തനെ വഞ്ചകനായി കാണുകയും അയാളെ വഞ്ചിക്കുകയും, എന്നാൽ വഞ്ചകരായ ആളുകളെ വിശ്വസിക്കുകയുമൊക്കെ ചെയ്യുന്ന അവസ്ഥ. ഇതൊക്കെ അന്ത്യദിനത്തിൻ്റെ മുന്ന് സംഭവിക്കുന്ന അടയാളങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹദീസുകളിലൂടെ വന്നതാണ്. ഇമാം അഹമ്മദ്, തൊബറാനി, ഇമാം ബസ്സാർ ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. അപ്പോൾ കൊലപാതകങ്ങൾ വർദ്ധിക്കൽ, സമ്പത്ത് അധികരിക്കൽ, കെട്ടിടങ്ങൾ അതിൻ്റെ വിഷയത്തിലുള്ള കിടമത്സരങ്ങൾ, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് ഈ പറഞ്ഞ ഓരോ സംഗതികളുമുള്ളത്. ഇതെല്ലാം ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ ഭൂരിഭാഗം കാര്യങ്ങളും. അപ്പോൾ അന്ത്യസമയം, അതിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുടെ വിശ്വാസ്യതയും ആധികാരികതയുമാണ് വിശ്വാസിയുടെ മനസ്സിൽ ഉറക്കേണ്ടത്. അങ്ങനെ നന്മകൾ അധികരിപ്പിക്കാൻ, തിന്മകളിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ, വന്നുപോയ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച് പടച്ചറബിനോട് പൊറുക്കലിനെ തേടാൻ ഒക്കെ നമുക്ക് സാധിക്കണം. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ അടിത്തറകൾ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അന്ത്യദിനത്തിൻ്റെ ചില അടയാളങ്ങളാണ് ഇന്നത്തെ അടിത്തറകൾ പ്രോഗ്രാമിലൂടെ നമ്മെ ഉണർത്തിയത്. അവതരിപ്പിച്ചത് ഷമീർ മദീനി.
2: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിൻ്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇനി സ്മൃതിപഥം. സംസാരിക്കുന്നത് ബഹുമാനനായ മൂസ സ്വലാഹി കാര.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമ ഉള്ള വിശ്വാസരംഗത്ത് കൈകൊണ്ട നിലപാടുകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഏതാനും ക്ലാസുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയത്. നമ്മുടെ ജീവിതത്തിന് വലിയ വെളിച്ചം നൽകുന്ന, നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ മതപരമായി എന്തൊരു നിലപാട് എടുക്കണം, നമുക്ക് അത് ബോധ്യമാക്കിത്തരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വിശ്വാസരംഗത്ത് ഇമാം പഠിപ്പിച്ച ഓരോ വിഷയങ്ങളും. വിശ്വാസകാര്യങ്ങളിൽ ഇമാമിൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് അവസാനമായി ഏതാനും കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. വിശ്വാസരംഗത്തെ ഇമാമിൻ്റെ നിലപാടുകളെ വിശദീകരിച്ച പണ്ഡിതന്മാർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിശദീകരണം നൽകേണ്ടി വന്നു, അല്ലെങ്കിൽ വിശ്വാസകാര്യങ്ങളെ പറ്റിയുള്ള നിലപാട് എന്തിനു വേണ്ടിയാണ് ഇമാം തുറന്ന് പറഞ്ഞത്, അതിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, ഇമാമിനെ സംബന്ധിച്ച് അദ്ദേഹം ഖവാരിജുകളുടെ മദ്ഹബ് അനുസരിച്ച് വിശ്വസിക്കുന്ന, പ്രവർത്തിക്കുന്ന, അതിലേക്ക് ആളുകളെ വിളിക്കുന്ന വ്യക്തിയാണ്, പണ്ഡിതനാണ് എന്ന നിലക്കുള്ള ഒരു സംസാരം, ഒരാരോപണം. അദ്ദേഹത്തെ എതിർക്കുന്നവർ, അദ്ദേഹത്തോട് ശത്രുതയുള്ളവർ പ്രചരിപ്പിച്ചിരുന്നു. അതിനുള്ള ഗണ്ണിതമായ മറുപടി, ശക്തമായ പ്രതികരണം കൂടിയായിരുന്നു വിശ്വാസകാര്യങ്ങളിലുള്ള നിലപാടുകളെ ഇമാം തുറന്ന് പറഞ്ഞതിൻ്റെ പിന്നിലുള്ള രഹസ്യം. ഇത് നമ്മളും തിരിച്ചറിയണം. ഓരോ കാലഘട്ടത്തിലും അഹ്ലു സുന്നവൽ ജമാഅയുടെ പണ്ഡിതന്മാർക്ക് നേരെ ശക്തമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും സത്യസന്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേരെ വിമർശനങ്ങളുണ്ടല്ലോ. കുറവൊന്നുമല്ല, വലിയ നിലക്കുള്ള വിമർശനങ്ങൾ തന്നെയുണ്ട്. ആ വിമർശനങ്ങളിൽ പതറാതെ നിൽക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ്? ഒരിക്കലും തകർക്കപ്പെടാൻ കഴിയാത്ത, നശിപ്പിക്കപ്പെടാൻ കഴിയാത്ത പ്രമാണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള വിശ്വാസത്തെ, എന്താണ് ഈമാൻ, അതിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യം നോക്കൂ നിങ്ങൾ. ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൗലും ബിൽ ലിസാൻ, നാവുകൊണ്ട് പറയലാണ്. വഅമലും ബിൽ അർക്കാൻ, അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലാണ്. വഅതിഖാദും ബിൽ ജിനാൻ, മനസ്സിൽ ഉറപ്പിക്കലാണ്. ഈ മൂന്ന് കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുക. മനസ്സിൽ വിശ്വാസമില്ല, നാവിലും പ്രവർത്തനങ്ങളിലും ഉണ്ട്, പൂർണ്ണമാവുകയില്ല. വാക്കിൽ ഇല്ല, പ്രവൃത്തിയിലും മനസ്സിലുമുണ്ട്, പൂർണ്ണമാവുകയില്ല. മനസ്സിലുണ്ട്, നാവിലുണ്ട്, പ്രവർത്തനങ്ങളിൽ ഇല്ല, വിശ്വാസം പൂർണ്ണമാവുകയില്ല. ഇത് മൂന്നും ഒത്തുവരികയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നമ്മുടെ ഈമാൻ വർദ്ധിക്കും. പണ്ഡിതന്മാർ ആ രൂപത്തിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. യസീദു ബിത്വാഅ, അള്ളാഹുവിനെ അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുമ്പോൾ ഈമാൻ വർദ്ധിക്കും. വയങ്കുസു ബിൽ മഅസിയ, ധിക്കാരങ്ങൾ ചെയ്താൽ ഈമാൻ കുറഞ്ഞു പോകും. വഹുവ ബിളും വസബഊന ശുഉബ, 70 പരം ശാഖകൾ വിശ്വാസത്തിനുണ്ട്. അതിലേറ്റവും ഉയരത്തിലുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അതിൻ്റെ താഴെയുള്ളത് വഴിയിൽ നിന്ന് മാലിന്യങ്ങളെ നീക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇമാം ഈ കാര്യം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാരൊക്കെ വിശ്വാസത്തെ സംബന്ധിച്ച് ശക്തമായ രീതിയിൽ പറഞ്ഞവരാണ്, പഠിപ്പിച്ചവരാണ്. താബിഉകൾ അതുപോലെ തബഉൽ അത്ബാ, അവർക്ക് ശേഷം വന്നിട്ടുള്ള പണ്ഡിതന്മാർ, ഇവരെല്ലാം എന്താണ് ഈമാൻ എന്ന് പഠിപ്പിച്ചവരാണ്. അതിനെ സംബന്ധിച്ച് പഠിക്കാനുള്ള പുസ്തകങ്ങൾ മലയാളത്തിൽ ലഭ്യമാണ്. ആഴത്തിലുള്ള അറിവ് നൽകുന്ന ക്ലാസുകൾ ലഭ്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് അവയെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഈമാൻ കാര്യങ്ങൾ ചൊല്ലിപ്പറയാൻ കഴിയലോ, അതിൻ്റെ എണ്ണം പറയലോ അല്ല യഥാർത്ഥത്തിൽ ഈമാൻ. നാം ചൊല്ലിപ്പഠിച്ച ആ കാര്യങ്ങളെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയണമെങ്കിൽ മനസ്സിൽ അതുണ്ടായിരിക്കണം, ഒരു സംശയവുമില്ലാതെ ഉണ്ടായിരിക്കണം. ചെറുതോ വലുതോ ആയ ഒരു ശക്ക്, ഒരു സംശയം വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പാടില്ല. എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുക ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വിശ്വാസമില്ലാതെ ഒരാൾ എത്ര നന്മകൾ ചെയ്താലും സ്വീകരിക്കപ്പെടുകയില്ല. വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. പരലോകത്ത് അല്ലാഹു കർമ്മങ്ങൾക്ക് നേരെ തിരിയും, ആ കർമ്മങ്ങളെ ധൂളികളാക്കി കളയും എന്നാണ്. എന്തേ കാരണം? ഈമാൻ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈമാനെ സംബന്ധിച്ച് ഇമാം പറഞ്ഞ ഈ വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാകണം. എല്ലാ പണ്ഡിതന്മാരും, അഹ്ലു സുന്നവൽ ജമാഅയുടെ എല്ലാ പണ്ഡിതന്മാരും ഖുർആനിൻ്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ പറഞ്ഞ കാര്യമാണ്. ഇമാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ നാം പഠിക്കുമ്പോൾ ആ കാര്യം പ്രത്യേകം ഒന്ന് ഉണർത്തി എന്ന് മാത്രം. അതുപോലെ തന്നെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ആ വിഷയത്തെക്കുറിച്ച് ഇമാം പറഞ്ഞ വാക്ക് നോക്കൂ നിങ്ങൾ. വുജൂബുൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുങ്കർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിർബന്ധമാണ്. അലാമ തൂജബുഹു ശരീഅ അൽ മുഹമ്മദിയ അത്വാഹിറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് ഏത് പ്രകാരമാണോ അതിനെ നിർബന്ധമാക്കിയിട്ടുള്ളത് അതുപ്രകാരം. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നതാണല്ലോ യഥാർത്ഥത്തിൽ ദഅവത്ത് എന്നത്, പ്രബോധനം. നാം എല്ലാവരും പല നിലക്കും ദഅവത്തുമായി ബന്ധപ്പെടുന്നവരാണ്. നമ്മുടെ ദഅവത്ത് സത്യസന്ധമായിരിക്കണം. എന്തു കാരണം? അത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്, മുൻഗാമികളായ പണ്ഡിതന്മാർ നമുക്ക് കൃത്യമായി കാണിച്ചു തന്ന കാര്യമാണ്. അതിൽ കളവുണ്ടാവാൻ പാടില്ല. ബിദഅത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ പാടില്ല, ശിർക്കിലേക്ക് വിളിക്കാൻ പാടില്ല. വളരെ ഗൗരവമുള്ള കാര്യമാണ്. സാധാരണ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം നമ്മൾ നോക്കുക, കള്ളുകുടിക്കാൻ ഒരാളെ വിളിക്കുക, മോഷ്ടിക്കാൻ വിളിക്കുക, വ്യഭിചരിക്കാൻ വിളിക്കുക, പലിശ വാങ്ങാൻ ഒരാളെ ക്ഷണിച്ചു കൊണ്ടുപോകുക, എന്തെങ്കിലും വൃത്തികേടുകൾ ചെയ്യാൻ ക്ഷണിച്ചു കൊണ്ടുപോകുക, ഇത് സാമാന്യ ബോധമുള്ള വിവേകമുള്ള ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല. ദഅവത്ത് എന്നാൽ നല്ലതിലേക്കുള്ള വിളിയാണ്, സത്യത്തിലേക്കുള്ള ക്ഷണമാണ്. അത് വിശ്വാസിയുടെ നിർബന്ധ ബാധ്യതയാണ്. ആരെങ്കിലും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനും രക്ഷപ്പെടും എന്ന വിചാരം പാടില്ല. ദീനിയായി അറിവ് കിട്ടിക്കഴിഞ്ഞാൽ, അത് എത്ര ചെറിയ അറിവാകട്ടെ വലിയ അറിവാകട്ടെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ഒരായത്തെങ്കിലും എന്നിൽ നിന്ന് എത്തിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. സ്വഹാബത്തൊന്നും എല്ലാ അറിവും കിട്ടിയിട്ടല്ല ദഅവത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഒരു ചരിത്രത്തിലും കാണാൻ കഴിയൂല. അഹ്ലു സുന്നവൽ ജമാഅയുടെ പണ്ഡിതന്മാർ മുഴുവൻ അറിവും നേടിയിട്ടല്ല ദഅവത്തിന് പോയിട്ടുള്ളത്. അവർ നേടിയ അറിവ് കൊണ്ട് ദഅവത്തിലേക്ക് ഇറങ്ങിയവരാണ്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലയുടെ പ്രബോധന കാര്യങ്ങളെ സംബന്ധിച്ച് തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ദഅവത്ത് ഏതെല്ലാം നാടുകളിലേക്കാണ് എത്തിയത്? ഇന്ന് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, അദ്ദേഹത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നു, വലിയ വലിയ ഗവേഷണ പഠനങ്ങൾ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം? അള്ളാഹുവിൻ്റെ ദീനിനെ ദഅവത്ത് നടത്താൻ വേണ്ടി ജീവിച്ച വലിയ ഒരു പണ്ഡിതനായിരുന്നു. നഷ്ടം സംഭവിക്കാത്ത നാല് വിഭാഗങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞപ്പോൾ, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബർ, അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഈമാനോടെ, സൽക്കർമ്മത്തോടെ, സത്യം കൊണ്ട് പരസ്പരം ഉപദേശിച്ച്, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിച്ച് ജീവിക്കുന്നവർ, അവർക്ക് നഷ്ടം ഉണ്ടാവുകയില്ല എന്നാണ്. സൂറത്തുൽ ഹുജറാത്തിൽ വിശ്വാസത്തിൽ സംശയമില്ലാത്ത ഉറച്ച വിശ്വാസമാണ് വേണ്ടത് എന്ന് പഠിപ്പിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല, ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുക എന്നാണ് പഠിപ്പിച്ചത്. ദഅവത്ത് എന്നത് ആളുകൾക്കിടയിൽ ബഹളമുണ്ടാക്കി, അല്ലെങ്കിൽ പിന്നെ കലാപം നിറഞ്ഞ അവസ്ഥയുണ്ടാക്കി പ്രശ്നങ്ങളും പ്രയാസങ്ങളും അഴിച്ചുവിടലല്ല. ദഅവത്ത് എന്ന് പറഞ്ഞാൽ വളരെ മാന്യതയോടെ, വളരെ മര്യാദയോടെ നിർവഹിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. വിശ്വാസികൾ തമ്മിൽ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിരോധിക്കുന്നവരുമാകണം, ഖുർആന്റെ കൽപ്പനയാണ്. ആ കൽപ്പന നിർബന്ധത്തിൻ്റെതാണ്. അപ്പൊ ആരെങ്കിലും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സുരക്ഷിതനാകും എന്ന ധാരണ ശരിയല്ല. ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നവരെ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങി ഇരിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. നമുക്ക് കഴിയില്ലെങ്കിൽ അത്തരം ആളുകളെ പ്രചോദനം ചെയ്യാൻ നമുക്ക് സാധിക്കണം. സാമ്പത്തികമായി, മാനസികമായി, ശാരീരികമായി അവരെ പിന്തുണക്കാൻ നമുക്ക് സാധിക്കണം. പല രൂപത്തിലുള്ള എതിർപ്പുകളും വിമർശനങ്ങളൊക്കെ ഈ മേഖലയിലുണ്ടാകും. അതെല്ലാം സഹിച്ച്, ക്ഷമിച്ച്, ആത്മാർത്ഥമായി റബ്ബിനോട് പ്രാർത്ഥിച്ച് ജീവിച്ചവരാണ് ഇമാമിനെപ്പോലെയുള്ള പണ്ഡിതന്മാർ. അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിനൊക്കെ ഇത്രയും നല്ല തിളക്കമുണ്ടായത്. ഓരോ കാലഘട്ടത്തിലും ഓർക്കപ്പെടുന്ന, വായിക്കപ്പെടുന്ന ജീവിതമായി മാറ്റപ്പെട്ടത് അതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നോക്കൂ നിങ്ങൾ, എന്തെല്ലാം വേദനകൾ, പ്രയാസങ്ങൾ, ഈ വിഷയത്തിൽ സഹിച്ചിട്ടുണ്ട്. അത് കണ്ടാണല്ലോ സ്വഹാബത്തിന് ഈ വിഷയത്തിൽ ആവേശമുണ്ടായത്. വലിയ സമ്പന്നരായിരുന്ന സ്വഹാബത്ത്, അവരൊക്കെ അതിനേക്കാളും ഇസ്ലാമിന്റെ ദഅവത്തിന് പ്രാധാന്യം കൊടുത്തു. എന്താണ് അതിലൂടെ അവർക്ക് നേടാൻ കഴിഞ്ഞത്? നരകത്തിൽ നിന്ന് രക്ഷ കിട്ടുന്ന, നരകമോചനം ലഭിക്കാൻ കാരണമാകുന്ന വലിയ കച്ചവടം, തിജാറ, വലിയ കച്ചവടത്തിന്റെ ഉടമകളായി മാറാൻ ആ സ്വഹാബത്തിനൊക്കെ സാധിച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണോ സാധിക്കുക, അങ്ങനെ നാം ദഅവത്തിലുണ്ടാകണം. ഒന്നുകിൽ മനസ്സുകൊണ്ട് മാത്രമാകും, അല്ലെങ്കിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കഴിയും, അല്ലെങ്കിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും കഴിയും, അതല്ലെങ്കിൽ കുടുംബത്തെ കൊണ്ട് കഴിയും. എങ്ങനെയാണോ സാധിക്കുക അങ്ങനെ ഇടപെടണം. സഹോദരങ്ങളെ, ഇത്രയും മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഇത്രത്തോളം വളർച്ചയും പുരോഗതിയും ഒന്നുമില്ലാത്ത കാലഘട്ടത്തിൽ എന്തെല്ലാം സേവനങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ചെയ്തു! എഴുതി തീർക്കാൻ കഴിയാത്ത വിധം പരന്നുകിടക്കുകയാണ് അവരൊക്കെ ചെയ്ത സേവനങ്ങൾ. ഇമാം തന്നെ എഴുതിയ ഗ്രന്ഥങ്ങൾ എത്രയാണ് വിശ്വാസകാര്യങ്ങൾ പഠിപ്പിക്കാൻ! അതിൽ തന്നെ ഒന്നിലധികം ഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ കർമ്മമേഖല പഠിപ്പിക്കാൻ, ഇസ്ലാമിൻ്റെ ചരിത്രത്തെപ്പറ്റി പഠിപ്പിക്കാൻ കിതാബുകൾ എഴുതി വച്ചിട്ടാണ് അവരൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ ഇമാമിന് ഒരുപാട് ചോദ്യങ്ങൾ, പല പല പ്രശ്നങ്ങളെ സംബന്ധിച്ചുമുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കറിവില്ല, ഞാൻ അറിവ് പൂർണ്ണമായി നേടിയിട്ടില്ല, അങ്ങനെ പറഞ്ഞിരിക്കുകയല്ല. അദ്ദേഹത്തിന് ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഇമാം തയ്യാറായിട്ടുണ്ട്. അതെല്ലാം ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇമാമിനെതിരെ വന്ന വിമർശനങ്ങൾക്ക് നേരെ തല താഴ്ത്തി കൈകൾ കെട്ടി പിന്തിരിഞ്ഞു പോയ അവസ്ഥയല്ല, വിമർശനങ്ങളെ പ്രാമാണികമായി എതിർത്തു. അദ്ദേഹം ഖവാരിജിയത്തിൻ്റെ ആളാണ്. അതുപോലെ തന്നെ പിന്നെ ഷിയാക്കളുമായി ബന്ധപ്പെട്ട ആളാണ്, ഇസ്ലാമിനെ തകർക്കാൻ വന്ന വ്യക്തിയാണ്, ഇങ്ങനൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം ശക്തമായി തന്നെ ഇമാം നേരിട്ടു. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പോലും ഇമാമിൻ്റെ നേരെ വന്നുകൊണ്ടിരിക്കുന്ന, വന്നതായ വിമർശനങ്ങൾ കുറച്ചൊന്നുമല്ല, വളരെ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ, കാഫിറാണ് എന്ന നിലക്ക് പോലെയുള്ള സംസാരങ്ങൾ, പ്രചരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഭാരതം എന്താണ്? ഇമാം പഠിപ്പിച്ച വിശ്വാസം ഇതാണ്, ഇമാമിൻ്റെ പ്രാമാണിക നിലപാടുകൾ ഇതാണ്, ഇമാമിൻ്റെ ജീവിത രീതി ഇങ്ങനെയായിരുന്നു, ഇത് പറഞ്ഞ് അത്തരം വിമർശകരെ തിരുത്താൻ, എതിർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശ്വാസകാര്യങ്ങളിൽ ഇമാം എടുത്ത നിലപാടുകളുടെ ചുരുക്കമാണ് കഴിഞ്ഞ ഓരോ ക്ലാസ്സുകളിലൂടെയും നാം സൂചിപ്പിച്ചത്. ആ കാര്യങ്ങളെ അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ ഉൾക്കൊള്ളാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കൂടുതലായി അറിയാനും അവരൊക്കെ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ചെയ്ത സേവനങ്ങളുടെ അത്ര നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിലും നമ്മളാൽ സാധിക്കുന്ന സേവനങ്ങൾ, സംഭാവനകൾ, സഹായങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ചെയ്യാൻ, കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
4: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ സ്മൃതിപദം പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.

0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
1: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. കുട്ടികളിലെ കൂർക്കം വലി. ഡോക്ടർ യാസ്മിൻ എം അബ്ബാസിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമ്മദ് കല്ലടിക്കോട്.
0: കുട്ടികളിലെ കൂർക്കം വലി. എഴുത്ത് ഡോക്ടർ യാസ്മിൻ എം അബ്ബാസ്, പട്ടാമ്പി. മുതിർന്ന ആളുകളിൽ കൂർക്കം വലി ഉണ്ടാകുമ്പോൾ പൊതുവെ വളരെ സാധാരണയായാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. എന്നാൽ കുട്ടികളിൽ ഇത് കാണുകയാണെങ്കിൽ അതിന് നിസ്സാരമായി കാണരുത്. വളരെ ഇടുങ്ങിയ വഴിയിലൂടെ ശ്വസനവായു സഞ്ചരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ശബ്ദമുണ്ടാകുന്നത്. മുതിർന്നവരിൽ കൂടുതലായും പൊണ്ണത്തടിയുള്ളവരിലാണ് ഇത്തരത്തിൽ ശ്വസനനാളിയെ ഇടുങ്ങിയുള്ളതാക്കുന്നതെങ്കിൽ കുട്ടികളിൽ അഡ്നോയിഡ് ഗ്രന്ഥിയുടെ വീക്കമാണ് പലപ്പോഴും ഇതിന് കാരണമാകുന്നത്. എന്താണ് അഡ്നോയിഡ്? ഏകദേശം 2 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികളുടെ മൂക്കിനു പിറകുവശത്ത് തൊണ്ടയുടെ മുകൾ ഭാഗത്തായി കാണുന്ന ഒരു ഗ്രന്ഥിയാണ് അഡ്നോയിഡ്. മൂക്കിലൂടെയും വായിലൂടെയും ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന അണുക്കളെ പ്രതിരോധിക്കുകയാണ് ഇതിൻ്റെ ധർമ്മം. വിവിധ കാരണങ്ങളാൽ ഈ ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കമാണ് അഡ്നോയിഡ് ഹൈപ്പർട്രോഫി അഥവാ അഡ്നോയിഡ് വീക്കം. കാരണങ്ങൾ: അഡ്നോയിഡ് ഗ്രന്ഥിയിൽ ബാക്ടീരിയയോ വൈറസോ ഉണ്ടാക്കുന്ന അണുബാധകൾ ഗ്രന്ഥിയുടെ വീക്കത്തിന് കാരണമാകാറുണ്ട്. അലർജിയാണ് മറ്റൊരു പ്രധാന കാരണം. ലക്ഷണങ്ങൾ: ഇതുള്ള കുട്ടികളിൽ സാധാരണയായി കണ്ടുവരാറുള്ള ലക്ഷണമാണ് ഇടയ്ക്കിടെയുള്ള ജലദോഷം, മൂക്കടപ്പ്, കൂർക്കം വലി, വായ തുറന്ന് കിടന്നുറങ്ങുക തുടങ്ങിയവ. സങ്കീർണതകൾ: തുടക്കത്തിൽ കാണിക്കുന്ന ചെറിയ ലക്ഷണങ്ങൾ അവഗണിക്കുമ്പോൾ ഗ്രന്ഥിയുടെ വീക്കം വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുതൽ സങ്കീർണതകളിലേക്ക് എത്തിച്ചേരുന്ന സാഹചര്യമുണ്ടാകുന്നു. വായ് തുറന്ന് കിടന്നുറങ്ങുന്നത് പല്ലുകൾ ഉന്തി വരാൻ കാരണമാകുന്നു. കാലക്രമേണ കുട്ടിയുടെ മുഖത്തിൻ്റെ ആകൃതിയെപ്പോലും ഇത് ബാധിക്കുന്നു. ശ്വാസമെടുക്കുന്നതിലുള്ള തടസ്സം കുട്ടികളുടെ ഉറക്കത്തെ ശല്യപ്പെടുത്തുന്നു. ശരിയായ ഉറക്കമില്ലായ്മ കുട്ടികളുടെ ഓർമ്മശക്തി കുറയാനും പഠനത്തിൽ പിറകോട്ടു പോകാനും കാരണമാകുന്നു. അഡ്നോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കൂടുന്നതിനനുസരിച്ച് ചെവിയിൽ നിന്നും മൂക്കിൻ്റെ പുറകുവശത്തേക്കുള്ള ട്യൂബ് തടസ്സപ്പെടുകയും ഇത് ചെവിയിൽ അണുബാധയുണ്ടാകാനും കേൾവിക്കുറവിനും കാരണമാകുന്നു. രോഗനിർണയം: മൂക്കിലൂടെയുള്ള എൻഡോസ്കോപ്പി വഴിയോ മുഖത്തിൻ്റെ എക്സ്റേ വഴിയോ രോഗനിർണയം നടത്താൻ കഴിയും. ചികിത്സ: മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ ആരംഭിക്കുന്നത് രോഗത്തിൻ്റെ സങ്കീർണതകളിലേക്ക് എത്തിച്ചേരാതെ സംരക്ഷിക്കപ്പെടാൻ സഹായകമാവും. രക്തപരിശോധനയിലൂടെ രോഗകാരണം അണുബാധയാണോ അലർജിയാണോ എന്ന് കണ്ടെത്തി അതിനനുസൃതമായ ചികിത്സ നൽകുന്നത് വഴി ഈ രോഗാവസ്ഥയെ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, കുട്ടികളിലെ കൂർക്കം വലി. ഡോക്ടർ യാസ്മിൻ എം അബ്ബാസിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോയിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ ഹൃദയവസന്തം എന്ന എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സൂറ ആലുംറാനിലെ 134-ാം വചനം, ഭാഗം 4, കോപം ഒതുക്കിവെക്കുന്നവർ. ഈ ഭാഗം വിശദീകരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
4: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇന്ന് നമുക്ക് സൂറത്തു ആലു ഇമ്രാനിൽ നിന്നുള്ള 134-ാം വചനം, അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെയാണ് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കുവാനുള്ളത്. നാം 134-ാമത്തെ ആയത്തിൽ മുത്തഖികളുടെ വിശേഷണങ്ങൾ, അവരുടെ സ്വഭാവം, വിശിഷ്ടമായ സ്വഭാവത്തെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അതിൽ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സന്ദർഭത്തിൽ അവർ അവരുടെ സ്വത്തിൽ നിന്ന് നന്മകളിൽ ചിലവഴിക്കുന്നവരാണ്. നിരാലംബരായ, അഗതികളായ, നിർധരരായ ആളുകൾക്കും സക്കാത്തായിക്കൊണ്ടും സദഖയായിക്കൊണ്ടും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്നതായ, അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നതായ എല്ലാ മാർഗത്തിലും, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൻ്റെ മാർഗത്തിലും മറ്റു എല്ലാ നന്മകളിലും ചിലവഴിക്കുവാനുള്ള ഒരു മനസ്സ് ഉണ്ടാകുന്നവരാണ് മുത്തഖികൾ എന്നതാണ് ഒന്നാമതായി അതിൽ വിശദീകരിച്ചത്. തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ സ്വഭാവമായി പറയുന്നത് വൽ കാളിമീനൽ ഗൈദ്, അവർ അങ്ങേറ്റത്തെ കഠിനമായ കോപത്തെ, ദേഷ്യത്തെ അവർ പിടിച്ചുവെക്കുന്നവരാണ്, ഒതുക്കി വെക്കുന്നവരാണ്. അൽ കാളിമീന കളമുൽ കളമ ഫുലാൻ ഗൈദഹു, കാളിമീനൽ ഗൈദ് എന്ന് പറഞ്ഞാൽ അൽ ജാരിഈനൽ ഗൈദ് ഇൻദം സിലാഇ നുഫൂസിഹിം മിൻഹു, കോപം, ദേഷ്യം അത് മനസ്സിൽ നിറയുമ്പോൾ അതിനെ പിടിച്ചുവെക്കുക എന്നതാണ്. കദമ ഫുലാനുൻ ഗൈലഹു, ഒരാൾ തൻ്റെ ദേഷ്യം ഒതുക്കി വെച്ചു. തജറഅഹു ഫഹഫില നഫ്സഹു മിൻ അൻ തംളി മാ ഹിയ ഖാദിറത്തുൻ അലാ ഇംളാഇഹി, ആ ദേഷ്യം പ്രകടിപ്പിക്കാനും അതിനെ പകരം ചെയ്യാൻ, തന്നെ ദേഷ്യം പിടിപ്പിച്ച കാര്യത്തിനെ തന്നെ കോപാകുലനാക്കിയ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാക്കിയിരിക്കെ തന്നെ അതിനെ ഒതുക്കി വെക്കാൻ, ബിസ്തിംഖാനിഹ മിമ്മിൻ ഖാദഹ, തന്നെ ആ ദേഷ്യം പിടിപ്പിച്ച ആ കാര്യത്തെ തിരിച്ചടിക്കാൻ സാധിക്കുന്ന സന്ദർഭത്തിൽ തന്നെ അതിനെ പിടിച്ചുവെക്കാനുള്ള ഒരു മനസ്സ്, അതിനൊരു കഴിവുണ്ടാവുക. വന്തിസാറുഹ മിമ്മം ലൊലമഹ, തനിക്ക് ദുൽമ ചെയ്ത, തനിക്ക് ഉപദ്രവം ചെയ്ത, അക്രമം ചെയ്ത ആളുകളെ തിരിച്ചടിക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കെ, പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കെ, ആ കോപത്തെ, ദേഷ്യത്തെ പിടിച്ചുവെക്കാൻ കഴിവുള്ളവരാണ് ഈ മുത്തഖികൾ എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലൈസ ശദീദു ബിസ്സുറഅ, മൽപിടുത്തത്തിൽ ജയിക്കുന്നവനല്ല ശക്തവാൻ, വലാക്കിന്ന ശദീദല്ലദി യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്, കോപം വരുമ്പോൾ തൻ്റെ നഫ്സിനെ പിടിച്ചുവെക്കാൻ കഴിവുള്ളവനാരോ അവനാണ് ശക്തവാൻ എന്നാണ്. അപ്പോൾ ഖാലിമീൻ അൽ ഗൈല എന്ന് പറഞ്ഞാൽ ഇദാ സാറ ബിഹിമിൽ ഗൈലു കലമൂഹു, കോപം, ദേഷ്യം, കഠിനമായ ദേഷ്യം, അതിനാണ് ഗൈല എന്ന് പറയുക. സാധാരണ കോപത്തിന് ഗളബ് എന്നാണ് അറബി ഭാഷയിൽ പ്രയോഗിക്കുന്നത്, ഗളബ്, ദേഷ്യം എന്നുള്ളത്. ഇത് ഗൈദ് എന്നുള്ളത് ഭയങ്കരമായ, ശക്തമായ, കഠിനമായ കോപമുണ്ടാകും. അതിങ്ങനെ ആളിക്കത്തുമ്പോൾ, ഇതാ സാറബിഹിം, അതിങ്ങനെ ആളിക്കത്തുന്ന സമയത്ത് കലമൂഹു, അവരതിനെ പിടിച്ചു വെക്കുന്നു. മീൻസ് ബിമാന കതമൂഹു, അവരതിനെ ഹൈഡ് ചെയ്ത് മറച്ചു പിടിക്കുന്നു. ഫലം യഅമലൂഹു, അവരതുകൊണ്ട് പ്രവർത്തിക്കുകയില്ല, അവരത് പുറമേക്ക് കാണിക്കുകയില്ല എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് വിശ്വാസികളായ ആളുകൾ അവരുടെ കോപത്തെ ഒതുക്കി വെക്കുന്നവരാണ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കലമ ഗൈദൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു ദഅഹു അല്ലാഹു അലാ റുഊസിൽ ഖലായിഖി ഹത്താ യുഖയ്യിറഹു മിൻ അയ്യിൽ ഹൂരി ഷാഅ. ആര് ഈ കോപത്തെ, ദേഷ്യത്തെ, അവൻ്റെ കഠിനമായ, ശക്തമായ ഈ കോപം, അത് ഒതുക്കി വെക്കുന്നു, പിടിച്ചു വെക്കുന്നു, മറച്ചു വെക്കുന്നു. അവനതിന് പ്രതികരിക്കാൻ കഴിവുള്ളവനാണ്, തിരിച്ചടിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല സിട്ടികളിൽ മുകളിലായിക്കൊണ്ട് അള്ളാഹു അവനെ വിളിക്കുന്നതാണ്. എന്നിട്ട് അവന് ഹൂറുൽ ഐങ്ങളിൽ, അൽ ഹൂറുൽ ഐ എന്ന് പറഞ്ഞില്ലേ, സ്വർഗീയ ലോകത്തെ ഹൂറുൽ ഐങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളവരെ അവർക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും, സെലക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. മാ തജറഅ അബ്ദു മിൻ ജുറഅത്തിൻ അഫ്ളല അജ്റൻ മിൻ ജുറഅത്തിൻ ഐദിൻ കദമഹ ബിഗാ വജ്ഹില്ലാ. അള്ളാഹുവിൻ്റെ വജുഹുദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി തൻ്റെ കോപത്തെ പിടിച്ചുവെക്കുന്നവനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ധൈര്യവാനും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഏറ്റവും വലിയൊരു കാര്യം ഈയൊരു സ്വഭാവം, മനുഷ്യന്മാരൊക്കെ അങ്ങനെ സ്വാഭാവികമായും കോപാകുലരായി ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കും പ്രകൃതക്കാരുണ്ടാവാം. പക്ഷേ വിശ്വാസികളതിനെ പിടിച്ചുവെക്കാൻ സാധിക്കണമെന്നാണ്. ലാ യുഅമിലൂന ഗളബഹും ഫിന്നാസ്, തൻ്റെ കോപത്തെ ജനങ്ങളിൽ അത് പ്രകടിപ്പിക്കുകയില്ല. ബൽ യകുഫൂന അൻഹും ഷർറഹും, എന്നാൽ അവരുടെ ഷെറിനെ, അവരിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് അതിനെ പിടിച്ചുവെക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള മുത്തഖികളായ ആളുകൾ എന്നതാണ് ഇവിടെ ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയത്. വയഹ്തസിബൂന ദാലിക ഇൻദല്ലാഹി അസ്വജൽ, അത് മുഖേന അവരുദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് അതിനുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടാണ്, കാംക്ഷിച്ചുകൊണ്ടാണ് അവരാ ഒരു കാര്യം നിർവഹിക്കുന്നത്. ഒരിക്കലും തന്നെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല, ആ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ദുനിയാവിൻ്റെതായ യാതൊരു നേട്ടവും അവർ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് കോപത്തെ പിടിച്ചുവെക്കാൻ അവർക്ക് സാധിക്കുന്നു. ഇതാ ഹസലലഹും മിൻ ഗൈരിഹിം അദിയത്തൻ തൂജിബ ഗൈലഹും, ആളുകൾ ഇങ്ങോട്ട് ഉപദ്രവിക്കുമ്പോൾ സ്വാഭാവികമായും കോപമുണ്ടാകും. വഹു അംസിലാ ഖുലൂബഹും മിനൽ ഹുനഖ്, അവരുടെ ഹൃദയങ്ങൾ, അവരുടെ മനസ്സുകൾ, കൽബുകളിൽ അത് നിറയുന്നതാണ്. അപ്പോൾ തീർച്ചയായും തിരിച്ചറിയാൻ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ പ്രതികരിക്കാൻ ആളുകൾ സ്വാഭാവികമായും പ്രതികരിക്കും. എന്നാൽ ഹാ ഉലാ ഇലായ അമലു നബി മുക്തവാഇൽ ബഷരിയ, ഈ മനുഷ്യൻ്റെ ഈ പ്രകൃതി ഉൾക്കൊണ്ടുന്ന ഈ കാര്യം, അതവർ പ്രകൃതിപരമായ ആളുകൾക്കുണ്ടാവുക.

അത് ഒരാൾ ഒതുക്കി വച്ചിട്ടില്ല എങ്കിൽ, അവൻ്റെ കൽബിൽ ഒതുക്കി വച്ചിട്ടില്ലെങ്കിൽ, അതിങ്ങനെ ആ ഗൈദ് കോപം തൻ്റെ അവയവങ്ങളിലേക്ക് പ്രവേശിക്കുമെന്നാണ്. അതിൽ നിന്നാണ് ഗളബുണ്ടാവുന്നത് എന്ന്. അപ്പോൾ കഠിനമായ ശക്തമായ ദേഷ്യം കോപം, അതാണ് ഗൈദ്. അതിൻ്റെ മറ്റൊരു വാക്കാണ് ഗളബ് എന്നുള്ളതും. സഹോദരങ്ങളെ, വിശ്വാസികളാണോ മുത്തഖികളാണോ, അവർ അവരുടെ ദേഷ്യങ്ങളെ ഒതുക്കി വെക്കണം. അതുകൊണ്ട് ഒരുപാട് ഖൈർ നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാകും. സ്വബറുള്ളവരുടെ വിശേഷണമായിക്കൊണ്ടാണ് വലയിൻ സ്വബർത്തും ലഹുവ ഖൈറുലിസ്വാബിരീൻ. നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമയാലുക്കളായ ആളുകൾക്ക് ഒരുപാട് ഖൈറുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. വമൻ കഫ ഗളബഹു സത്തറ അല്ലാഹു ഔറതഹു. ഇബ്നു ഉമറിൽ നിന്നുള്ള ഹദീസ് ഇമാം അൽബാനി റഹ്മഹുല്ലാഹ ഹസനായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരാൾ തൻ്റെ ദേഷ്യത്തെ കോപത്തെ ഒതുക്കി വെച്ചാൽ അള്ളാഹു അവൻ്റെ നഗ്നതയെ അവൻ്റെ ന്യൂനതയെ മറച്ചുവെക്കുന്നതാണ് എന്ന്. ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ പല നിലക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള സഹായം ലഭിക്കാൻ ഈ ഒരു പ്രവർത്തനം കൊണ്ട് സാധിക്കുന്നതാണ്. ഒമൻ കലമ ഗൈദഹു വലൗ ഷാ അൻ യംഫിദഹു ലംഫദഹു മല അല്ലാഹു ഖൽബഹു റജാ യൗമൽ ഖിയാമ. ഒരാൾക്ക് പ്രതികരിക്കാൻ സാധിക്കുമ്പോൾ തന്നെ അയാൾ അയാളുടെ കോപത്തെ അയാളുടെ ദേഷ്യത്തെ അയാൾ പിടിച്ചുവെക്കുന്നു എങ്കിൽ ഖിയാമത്ത് നാളിൽ അവനൊരു പ്രതീക്ഷ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കൽബിൽ നിറക്കുന്നതാണ് എന്നാണ്. അതൊരു വലിയ ആശ്വാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സവാബ് ഉദ്ദേശിച്ചുകൊണ്ടത് മറച്ചുവെക്കാൻ പിടിച്ചുവെക്കാൻ സാധിക്കണം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമായിരുന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷം ഖിദ്മത്ത് നടത്തിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, 10 വർഷം ഞാൻ ഖിദ്മത്ത് നടത്തിയിട്ട് ഒരിക്കൽ പോലും എന്നോട് എന്തേ അനസ് നീ അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് ആ ഒരു ദേഷ്യപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത്രത്തോളം മഹനീയമാണ്, മഹത്വമുള്ളതാണ്. വൈന്നക്ക ലാല ഖുലുഖിൻ അലീം, നിശ്ചയമായി നിങ്ങൾ മഹത്തായ സ്വഭാവത്തിനുടമയാണ് എന്ന് വിശുദ്ധ ഖുർആൻ സർട്ടിഫൈ ചെയ്തതായ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചില ആളുകളുടെ അടുക്കലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അവരിങ്ങനെ അട്ടഹസിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, അവരിങ്ങനെ ശബ്ദമുണ്ടാക്കി വളരെ ചെത്തിൽ ഒരാളുടെ മേൽ, അല അതുല്ലക്കും അല മാഹു ആദമു മിൻ ഹാദാ, നിങ്ങൾക്കിതിനേക്കാളും ഖൈറായ ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ. മറ്റുള്ളവരുടെ മേൽ ഒരാൾ മറ്റൊരാളുടെ മേൽ ഇങ്ങനെ ആർത്തട്ടഹസിച്ചു കൊണ്ടിങ്ങനെ ആ ദേഷ്യം തീർക്കുകയാണ്. റജുലുൻ കല്ലമഹു റജുലുൻ ഫകലമ ഗൈദഹു ഫഗലബ വഗലബ ഷൈത്താനുഹു വഗലബ ഷൈത്താനു സാഹിബുഹു. നിങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ദേഷ്യപ്പെട്ടാൽ എന്തുണ്ടാവും, ഷെയ്ത്താൻ നിങ്ങളെ അവനെ അതിജയിക്കും, പിന്നീട് ആ ഷെയ്ത്താൻ ഇയാളെ അതിജയിക്കും. അങ്ങനെ വലിയൊരു വിപത്താണ് ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ താക്കീത് നൽകിയിട്ടുണ്ട്, നിങ്ങളത് ഒരിക്കലും തന്നെ ഉപദേശങ്ങൾ നൽകുന്നിടത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ലമ്മ അതാഹു റജുലുൻ ഫഖാല യാ റസൂലല്ലാഹ ഔസിനി, ഒരാൾ വന്നിട്ട് എനിക്ക് ഒരു വസിയത്ത് നൽകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞത് ലാ തഗ്ളബ്, നീ കോപിക്കരുത്. ഫഖററഹ മിറാറൻ, അത് തന്നെ ആവർത്തിച്ചു പറഞ്ഞു. അയാൾ പിന്നെയും ചോദിച്ചത് അത് തന്നെയാണ്, ഔസിനി യാ റസൂലല്ലാഹ ലാ തഗ്ളബ്, വേറൊന്നുമില്ല. അയാളുടെ അവസ്ഥക്കെന്താണ്, കോപിക്കാൻ പാടില്ല. അതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ തന്നെ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകും. അയാൾ വീണ്ടും ആവർത്തിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് തന്നെ പറഞ്ഞു, ലാ ഗൈറ വലക്കൽ ജന്ന, നീ കോപിക്കേണ്ടതില്ല, നിനക്ക് സ്വർഗമുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, എത്ര എത്ര ആളുകൾ തങ്ങളുടെ വാക്കുകൾ കൊണ്ട് തനിക്ക് വരുന്ന ആ ഒരു കഠിനമായ ശക്തമായ കോപത്തെ, ദേഷ്യത്തെ, ദേഷ്യം കൊണ്ട് പറയുന്ന വാക്കുകൾ, ദേഷ്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്, ഖേദമുണ്ടാക്കിയിട്ടുണ്ട്. കുടുംബ ബന്ധങ്ങൾ തകരാൻ, സുഹൃത്ത് ബന്ധങ്ങൾ സാമൂഹികമായി പല അവസ്ഥകളും പിന്നെ താറുമാറാകാനൊക്കെ കാരണമായത്, അതുപോലെ തന്നെ ചരിത്രത്തിൽ പല യുദ്ധങ്ങളും ഗോത്രങ്ങൾ തമ്മിൽ, രാഷ്ട്രങ്ങൾ തമ്മിലൊക്കെ ഈ ഒരു ദേഷ്യത്തിൽ നിന്നും കോപത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ പിടിച്ചുവെക്കാൻ വിശ്വാസികളായ നാം ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കുക തന്നെ ചെയ്യണം എന്നതാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ഗളിബ അഹദുക്കും വഹുവ ഖായിമുൻ ഫലിയജ്ലിസ്, നിങ്ങൾ നിന്നുകൊണ്ടാണ് നിങ്ങൾക്ക് കോപമുണ്ടാകുന്നത് എങ്കിൽ അവൻ ഇരിക്കട്ടെ. ഫൈദാ ദഹബ അൻഹുൽ ഗളബ്, അവൻ്റെ അടുക്കൽ നിന്ന് ആ കോപം പോകുന്നതാണ്. ഇനി ഇരുന്നിട്ടും പോകുന്നില്ലെങ്കിൽ വൈല ഫലിയൊത്തജ്, അവൻ കിടക്കട്ടെ, അപ്പോൾ അവൻ്റെ ദേഷ്യം അവനിൽ നിന്ന് പോകുന്നതാണ്. ഇന്നൽ ഗളബ് മിന ഷെയ്ത്വാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആ കോപം, ആ ദേഷ്യം എന്നത് ഷെയ്ത്താനിൽ നിന്നാണ്. വ ഇന്ന ഷെയ്ത്വാന ഖുലിഖ മിനന്നാർ, തീയിൽ നിന്നും സൃഷ്ടിക്കുന്നു.

0: ഉൾപ്പെട്ടതാണ് ഷെയ്ത്താൻ. വൈന്നമ തുത്ഫി ഉന്നാറ ബിൽ മാ, തീയെ കെടുത്തണമെങ്കിൽ വെള്ളം കൊണ്ടാണ് കെടുത്തുക. ഫൈദ ഖദി ബാഹദുക്കും ഫലിത്ത വന്ന്, നിങ്ങൾ ആരെങ്കിലും ദേഷ്യം വന്നാൽ കോപം വന്നാൽ വുദു ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചു. ഹദീസുകളിൽ കാണാം, ഇസ്തബ റജുലാനി ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, രണ്ടാളുകൾ ഇങ്ങനെ പരസ്പരം ഷണ്ട കൂടുന്നത്, കലഹിക്കുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അത്ത ഇന്ന അഹദഹും യഹ്മറ വജുഹു ഫന്തഫഖത് ഔദാജു, അവൻ്റെ കവിൾ തൊടുത്ത് മുഖമെല്ലാം വിവർണമായിക്കൊണ്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ഇന്നി ലഅഅലമു കലിമതൻ ലൗ ഖാലഹ ഹാദാ ലദഹബ അൻഹു മയജിദ്, എനിക്കൊരു വാക്കറിയാം, ഒരു കലിമത്തറിയാം, ആ വാക്ക് ചൊല്ലിയാൽ, ആ വാക്ക് പറഞ്ഞാൽ അവൻ്റെ അടുക്കലുണ്ടായത് പോകുന്നതാണ്. ഏത്, അതായത് കോപം. എന്താണത്? ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുന്നു, അത് ചൊല്ലിയാൽ അവനിൽ നിന്നുള്ള ആ ദേഷ്യം പോകുമെന്ന്. സഹോദരങ്ങളെ, ഇത് അമ്പിയാക്കളുടെ വിശിഷ്ടമായ ഒരു സ്വഭാവമാണ്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി, കഷ്ടതകളുണ്ടായി. മകൻ യൂസുഫിനെ നഷ്ടപ്പെട്ടു, ബിനിയാമിനെ നഷ്ടപ്പെട്ടു. ഇബിയദ്ദത് ഐനാഹു മിനൽ ഹുസ്നെ, ദുഃഖം കാരണത്താൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളെല്ലാം വെളുത്തുപോയി എന്നാണ് സൂറത്ത് യൂസുഫിൽ കാണാൻ സാധിക്കുന്നത്. ഫഹുവ കദീം, ദേഷ്യവും ദുഃഖവും എല്ലാം വന്ന് മനുഷ്യ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ നമുക്കൊക്കെ ഉണ്ടാവും. പലതരത്തിൽ നിരാശയും കോപവും ദേഷ്യവും ദുഃഖവുമെല്ലാം ഒന്നിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആളുകളെല്ലാം അബ്നോർമലാവുന്ന ഒരവസ്ഥയൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, യാക്കൂബ് നബി ഫഹുവ കദീം, എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട്, എല്ലാം ഒതുക്കി വെച്ച് പിടിച്ചു വെച്ച്, ഒന്നും പുറമേക്ക് പ്രകടിപ്പിക്കാതെ ആ മാതൃകയായിക്കൊണ്ടുള്ള പ്രവാചകന്മാർ, ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ, അതിലൊക്കെ ഗുണപാഠമുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട് വിശ്വാസികൾക്ക് ഈ അമ്പിയാക്കളുടെ ചരിത്രങ്ങളിലൊക്കെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ആ ഒരു സ്വഭാവം ശരിയല്ല. പലരും പല കുടുംബ ബന്ധങ്ങളും ഒക്കെ, ഭാര്യയോട്, ഇണകളോട്, മാതാപിതാക്കളോട്, മക്കളോട് ഒക്കെ നമ്മളൊക്കെ പലരും അങ്ങനെ പ്രതികരിക്കാറുണ്ട്. പക്ഷേ മുത്തഖിയാണോ അവൻ? ഇത് ഓർക്കണം, വൽ കാലിമീനൽ ഖൈല എന്നത് മുത്തഖികളുടെ സ്വഭാവമാണ്, കോപം അടക്കി വെക്കുന്നവനാണ് എന്ന്. റഹിമല്ലാഹു മൂസ, മൂസാ നബിക്കല്ല കരുണ ചൊരിയട്ടെ. ലഖദ് ഊദിയ ബി അക്സറ മിൻ ഹാദാ ഫസബറ ലമ്മ ഖസമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനായിമ ഹുനൈൻ അല അഷ്റാഫിൽ ആർ. അറബികളുടെ പ്രമാണികൾക്കിടയിൽ ഹുനൈൻ യുദ്ധത്തിലെ ഗനീമത്ത് സ്വത്തുകൾ ഇങ്ങനെ ഷെയർ, അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ പറഞ്ഞു, വല്ലാഹി ഹാദിഹി ഖിസ്മത്തുൻ മാ ഉദില ഫിഹ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാ പറയുന്നത്, ഈ ഒരു കാര്യം പിന്നെ ആളുകൾക്കിടയിൽ വീതിച്ചു കൊടുക്കുമ്പോൾ, വിഹിതം വെച്ചു കൊടുക്കുമ്പോൾ നീതി ചെയ്തിട്ടില്ലെന്ന് ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ പറയുമ്പോൾ, ഫഖദിബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്ക് ദേഷ്യം വന്നു, ദേഷ്യം വരും, അത് സ്വാഭാവികമാണ്, അത് നാച്ചുറലി വരുന്നതാണ്, പ്രകൃതിപരമായിക്കൊണ്ട് മനുഷ്യൻ്റെ മനസ്സിലുള്ളതാണ്, മനുഷ്യൻ്റെ ജീവനിൽ ഇട്ടുകൊടുത്ത ഒന്നാണ് ആ ദേഷ്യം വരിക എന്നുള്ളത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റഹിമല്ലാഹു മൂസ, മൂസാ നബിക്ക് അള്ളാഹു കരുണ ചെയ്യട്ടെ, ഇതിനേക്കാൾ ഏറെ ജനങ്ങളിൽ നിന്ന് ഉപദ്രവം ആർക്കുണ്ടായിട്ടുണ്ട്? മൂസാ നബിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ക്ഷമിക്കുകയാണ് ചെയ്തത് എന്ന്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം വളരെ സോഫ്റ്റായിട്ടുള്ള സ്വഭാവം. ഈ ഒരു കാലിമീനൽ ഖൈലിൻ്റെ ഈ കോപം അടക്കി വെക്കുന്നതിൻ്റെ ഉദാഹരണമായിക്കൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ കുഞ്ചു അംഷി മഅ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാഥിയും, ഒരു ദിവസം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. വഅലൈഹി ബുർദുൻ നജറാനിയുൻ ഖലീദുൽ ഹാശിയ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഷോളുണ്ട്, അതിങ്ങനെ നജറാൽ നിന്ന് കൊണ്ടുവന്ന ഒരു കട്ടിയായ ഒരു റഫായിട്ടുള്ളൊരു പുതപ്പാണത്. ഫദറഖു അഅറാബിയുൻ, ഒരു അഅറാബിയെ കിട്ടി. ഫജബദഹു ജബദതൻ ശദീദ, അയാൾ ആ അഅറാബി ശക്തമായിക്കൊണ്ട് നബിയുടെ കഴുത്തിൽ നിന്ന് അത് ശക്തമായി വലിച്ചു. എന്നിട്ട് അഅറാബി പറഞ്ഞു, മുർലിമിൻ മാലില്ല, യാ മുഹമ്മദ്, മുഹമ്മദെ, അള്ളാഹിന്റെ സ്വത്തിൽ നിന്ന് തരാൻ വേണ്ടിയിട്ട് എനിക്ക് തരാൻ വേണ്ടി പറയൂ, കൽപ്പിക്കൂ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു നോക്കി, ശക്തമായി അങ്ങനെ വലിച്ച ആ വേദന കൊണ്ട് ദേഷ്യം വരുന്ന ഏതൊരു മനുഷ്യനും ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഹിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുകയാണ് ചെയ്തത്. വഅമറ ലഹു ബിഅത, അയാൾക്ക് കൊടുക്കാൻ വേണ്ടി കൽപ്പിക്കും. നോക്കൂ സഹോദരങ്ങളെ, ഇത്രത്തോളം ലോകത്ത് മാതൃകയാക്കപ്പെടേണ്ട വ്യക്തിത്വമായിക്കൊണ്ട് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ ആരാണുള്ളത്? വിശുദ്ധ ഖുർആനിൻ്റെ സ്വഭാവങ്ങളെല്ലാം ഏതെല്ലാം പറഞ്ഞോ അതെല്ലാമുണ്ട്. കാലിമീനൽ ഖൈദ്, ലേശം അടക്കി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കാണാം, അതാണല്ലോ ചരിത്രത്തിൽ കാണാം. ത്വായിഫിലേക്ക് ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുന്നതും അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരുന്നതുമായ ആ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. അപ്പോഴാണ് ജിബ്രീൽ വന്ന് വിട്ട് പറയുന്നത്, ആ അങ്ങാടിപ്പിള്ളേരെ വിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എറിഞ്ഞോടിച്ച് ശരീരത്തിൽ നിന്ന് രക്തം വന്ന് ഈത്തപ്പന മരച്ചുവട്ടിൽ വന്നിരിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ജിബ്രീൽ വന്ന് പറഞ്ഞു, ആ മുഹമ്മദ് ഹാദാ മലക്കുൽ ജിബാൽ അർസലഹുല്ലാ, അള്ളാഹ അയച്ച പർവ്വതങ്ങളുടെ മലക്കാണ് ഈ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി, എന്താ നിങ്ങൾ അഭിപ്രായം എന്നാ? അത്രത്തോളം തന്നെ ഉപദ്രവിച്ച ദേഷ്യം വന്ന ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ഇല്ല വേണ്ട, അർജു അയ്യുഹ്രിജ് അള്ളാഹു മിൻ അസ്ലാബിഹിം മയ്യഅബ്ദുല്ലാഹ ലായു ഷിർക്കു ബിഹി ഷൈഅ, അള്ളാഹുവിൽ ഷിർക്ക് വെക്കാത്ത ഒരു വിഭാഗത്തെ അള്ളാഹു ഇവരിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് അതാണ് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അതുകൊണ്ട് ഗൈള്, ഗളബ്, കോപം, ദേഷ്യം എന്നുള്ള ആ ഒരു സ്വഭാവം അത് വിശ്വാസികൾക്ക് ഭൂഷണമല്ല. അത് ഒതുക്കി വെക്കാൻ, അത് പിടിച്ചു വെക്കാൻ അത് നമ്മൾ തയ്യാറാവുക. അതിലൂടെ പുണ്യങ്ങൾ നേടിയെടുത്ത് തക്കവിയുള്ളവരാവാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം, സൂറത്തു ആലു ഇംറാനിലെ 134-ാം വചന ഭാഗം 4, കോപം ഒതുക്കി വെക്കുന്നവർ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്ന് പറയുന്നുണ്ട്, നബിയെ, ഞാൻ ജോലിക്ക് വിളിച്ച വ്യക്തി എന്നെ തല്ലി, എനിക്ക് അയാളെ തിരിച്ചു തല്ലാൻ ഒക്കുമോ? നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ ചോദിച്ച് ചെയ്യേണ്ടതാണോ? അടി കിട്ടിയാൽ തിരിച്ചു കൊടുക്കണം. പക്ഷെ അതായിരുന്നു അവരുടെ ഒരു രീതിയും സ്വഭാവവുമൊക്കെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോട് പറയുന്നുണ്ട്, നീ നിന്റെ സേവകന്, നിന്റെ ഖാദിമിന്, നിന്റെ തൊഴിലാളിക്ക് ഒരു ദിവസം 70 തവണ വിട്ടുവീഴ്ച കൊടുക്കുക. എവിടെ നിന്നോ ജോലിക്ക് വേണ്ടി വന്ന ഒരു തൊഴിലാളിക്ക് 70 തവണ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാമെങ്കിൽ നാം ചേർന്നുറങ്ങുകയും നാം ജീവിതം ആസ്വദിക്കുകയും ചെയ്യുന്ന നമ്മുടെ ഭാര്യയും നാം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളും നമുക്ക് കഷ്ടപ്പാടിലൂടെ ജീവിതം നൽകിയ മാതാപിതാക്കളും നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ അയൽക്കാരും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഇടപെടുന്നവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ സുഹൃത്തുക്കളെ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതുകൊണ്ട് ആത്മപരിശോധനകളും സ്വയം ചോദ്യങ്ങളുമാണ് ജീവിതത്തിന്റെ വഴിവിളക്ക് എന്ന ഓർമ്മ എപ്പോഴും നമുക്കുണ്ടാകണം.
3: അംസൈന വ അംസൽ മുൽകു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽകു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന وبك نحيا وبك نموت وإليك المصير. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക وأشهد حملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു, ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു, നീയല്ലാതെ ആരാധ്യനില്ല, നീ ഏകനാണ്, നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്കു പങ്കുകാരില്ല, നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ, എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ, എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ, നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ല അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു, നീയല്ലാതെ ആരാധ്യനില്ല.
4: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. എല്ലാവർക്കും ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നും, ഞാൻ ആലിയ, ഞങ്ങളുടെ കൂടെ സലാം സാറും ഉണ്ട്.
1: അപ്പോ കുട്ടികളെ, നമ്മൾ ഇന്ന് നമ്മുടെ ഈവനിങ് ലൈവ് നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ ഈവനിങ് ലൈവിൽ നമുക്ക് പാട്ടും മറ്റ് പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് നമുക്ക് മഷാല്ല ഇന്നത്തെ ലൈവ് അടിപൊളിയാക്കണം. ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. അപ്പോൾ കൂടെയുള്ള ആളുകളൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് അവരുടെ പ്രോഗ്രാമുകളൊക്കെ, പിന്നെ അവരുടെ മെസ്സേജുകളൊക്കെ അവർ അയക്കട്ടെ. അവരുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അത് പ്രത്യേകം പറയണേ. 85 90 745 845 ഈ നമ്പറിലേക്കാണ് നിങ്ങൾ കുട്ടികളുടെ പ്രോഗ്രാമുകൾ അയക്കേണ്ടത്. നമ്മളെപ്പോഴും പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഷുഹൈബ എം വളപട്ടണം, റൈഹാന ബാനു, തോട്ടശ്ശേരി അറ, ഇവരൊക്കെ നമ്മുടെ കൂടെയുണ്ട് ലൈവിൽ ഇന്ന്. ബാലിയ, ആയിഷ, ഇന്ന് നമ്മൾ എന്തൊക്കെ പ്രോഗ്രാമിലൂടെ നമ്മൾ ഇന്ന് പോകുന്നു? പാട്ടുണ്ട്, പിന്നെ എന്തൊക്കെ ഉണ്ടാവും? കഥയുണ്ട്, പിന്നെ കുറച്ച് ഇസ്ലാമിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കൂട്ടുകാർക്ക് പ്രാർത്ഥനകൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, പിന്നെ ഇതൊക്കെ തന്നെയാണ്. അപ്പോഴേക്കും നമ്മുടെ സമയമാവൂലേ. പിന്നെ നമ്മുടെ ശ്രോതാക്കളായ ആളുകൾക്ക് എന്തൊക്കെ ഇന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാം, അവർക്ക് ചില കുസൃതി ചോദ്യങ്ങൾ ഉണ്ടാവാം, അതിൻ്റെയും പുറമെ കുറച്ചുകൂടിയും ജനറൽ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്, അത് ചോദിക്കാം. പിന്നെ വീട്ടിലെ മറ്റു വിശേഷങ്ങൾ, കുട്ടികളുടെ വിശേഷങ്ങൾ പങ്കുവെക്കണം, അവരുടെ പേരുകളൊക്കെ ഒന്ന് അറിയിക്കണം. വീട്ടിലെ കുട്ടികൾ ആരൊക്കെയാണ്, അവരുടെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരുടെ പേരൊന്ന് ടൈപ്പ് ചെയ്യണം. നഫീസ പി എ താമരശ്ശേരി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്, ഐഷ അങ്ങാടിപ്പുറം, സഫിയ എടപ്പാൾ, പിന്നെ അതുപോലെ ഷുഹൈബ എം വളപട്ടണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈവനിങ് ലൈവിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുന്നു. നമുക്ക് അലിയും ഐഷയും കൂടിയിട്ട് ആദ്യത്തെ ഒരു പാട്ട് കൂടെ തുടങ്ങാൻ തോന്നുന്നു. ഏത് പാട്ട് തുടങ്ങാം? എങ്ങനെയാണ് പ്ലാൻ ചെയ്തത്? മാഷപ്പാണ്. ശരി, തുടങ്ങിക്കോളൂ.

0: മാഷാല്ലാ. അപ്പോൾ രണ്ടു പേരും വളരെ നന്നായിട്ട് പാടി, മാഷാല്ലാ ബാർക്കല്ല, തകർത്ത് പാടി. ഇനിയും ഉയരത്തിലെത്തിക്കട്ടെ എന്നാണ് ഷൈബായും വടപട്ടണം ഇപ്പോഴത്തെ പാട്ടുമായി ബന്ധപ്പെട്ട് അയച്ച മെസ്സേജ്. ഓക്കെ, ബാക്കി ഒരു ഒരു മെസ്സേജിൻ്റെ ടെക്നിക്കലായിട്ട് എന്തോ ഒരു ചെറിയൊരു സ്ലോ സാങ്കേതികമായിട്ടുള്ള ചെറിയ തകരാറുകൾ കാണുന്നുണ്ട്, എന്തെന്ന് മനസ്സിലാവുന്നില്ല മെസ്സേജുകൾ വരുന്നിടത്ത്. ശരി, അപ്പോൾ നമ്മളേതായാലും ഇന്നത്തെ ലൈവിൻ്റെ ഏറ്റവും മനോഹരമായൊരു തുടക്കം നമുക്കുണ്ടായിരിക്കുകയാണ്. ഈ ഒരു തുടക്കത്തിൽ നിന്ന് ഉള്ള ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ, കൂട്ടുകാരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ശരിക്ക് ഹാലിയ, അതുപോലെ ആയിഷ, കുട്ടികൾക്ക് ഇപ്പോൾ അവധിയൊക്കെ കഴിഞ്ഞ് സ്കൂൾ പഠനത്തിൻ്റെ ഒരു ഡിലേലുണ്ടാവും. അപ്പോൾ വലിയ കുട്ടികളുണ്ടാവും, മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം തുടക്കത്തിലൊരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു സ്കൂളിൻ്റെ തുടക്കത്തിലുള്ളത്, അത് ആ ഒരു അവസ്ഥ എന്തുകൊണ്ടായിരിക്കും അവസാനത്തിൽ കിട്ടാത്തത്?
1: കൺസിസ്റ്റൻസി.
0: എങ്ങനെ?
1: ഫസ്റ്റ് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റേ കാര്യം, പിന്നെ
0: പിന്നെ പിന്നെ പിന്നെ അത് അങ്ങനെ കഴിഞ്ഞു പോകും അല്ലേ? അപ്പൊ കൺസിസ്റ്റൻസി ഒരു പ്രശ്നമാണ്. പക്ഷെ കൺസിസ്റ്റൻസി കിട്ടാൻ എന്താ വഴി?
1: അത് ഒരു ഗോൾ ഉണ്ടാവണം, പിന്നെ എല്ലാ ദിവസവും അന്നന്ന് എടുക്കണം, പഠിക്കണം.
0: ഈ എല്ലാ ദിവസവും അന്നന്ന് എടുക്കുന്നത് പഠിക്കുന്നിടത്താണല്ലോ പലർക്കും പ്രശ്നം സംഭവിക്കുന്നത്. അതിന് നിങ്ങൾ എപ്പോഴെങ്കിലും കൂടി ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ ഇതൊരു പ്ലാനിങ് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും?
1: വെച്ചാ നമ്മളൊരു എല്ലാ ദിവസവും പഠിക്കാനായിട്ടൊരു സമയം കണ്ടെത്തണം. എന്നിട്ട് അന്ന് എന്താണ് എടുത്തത്, ഹോംവർക്ക് ചെയ്യൂലേ, ആ സമയത്ത് ഹോംവർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് അന്നെടുത്തത് പഠിക്കാം.
0: പിന്നെ ഇതിന്റെ ഒരു ഒരു റിവൈസ് സിസ്റ്റം ഉണ്ടാവണ്ടേ? റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മറന്നുപോലെ പഠിക്കുന്നൊക്കെ ഞാൻ മറന്നു പോവാണെന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. അതിന് എന്തായിരിക്കും ഒരു സൊല്യൂഷൻ?
1: അത് പറഞ്ഞാല് നമ്മള് ഇന്ന് ഒരു സംഭവം പഠിച്ചാല് ഒരു ദിവസം കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യാം, എന്നിട്ട് പിന്നെ ഒരു മൂന്ന് ദിവസം, മൂന്നാമത്തെ ദിവസം റിവൈസ് ചെയ്യാം, പിന്നെ ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യാം, പിന്നെ ഒരു അങ്ങനെ അങ്ങനെ അങ്ങനെ കൊണ്ടുപോയിട്ട് സ്കിപ്പ് റിവൈസ് ചെയ്യാം.
0: ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതവിടെ ഓർമ്മയിലുണ്ടാവും അല്ലേ? പിന്നെ ഒരു കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമില്ലാത്തത് എന്തുകൊണ്ടായിരിക്കും ആലിയ? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പഠിക്കാൻ താല്പര്യമില്ലാതിരിക്കും? ആലിയക്ക് എന്താ തോന്നിയിട്ടുള്ളത്?
2: ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെടാണ്ടാവണം, ഇഷ്ടപ്പെടാണ്ടാവണമെങ്കിൽ ആ ടീച്ചറിനെ ഇഷ്ടപ്പെടാണ്ടാവണം.
0: ഒന്നേ ഒരു ഘടകം, സബ്ജക്റ്റ് ചിലപ്പോൾ ആ ടീച്ചറിന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് സബ്ജക്റ്റ്,
1: അല്ലെങ്കിൽ ആ സബ്ജക്റ്റിന് ഇഷ്ടമല്ല,
0: ആ സബ്ജക്റ്റിന് ഇഷ്ടം ഉണ്ടാവില്ല. ടീച്ചറിന് ഇഷ്ടമായിട്ടും കാര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ ആ സബ്ജക്റ്റിന് ഇഷ്ടം ഉണ്ടാവില്ല. ആ സബ്ജക്ട് എന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവും.
2: അത് മനസ്സിലാവില്ല എന്നൊരു
1: മൈൻഡ് സെറ്റ് ഉണ്ടാവും ആദ്യം, അല്ലെങ്കിൽ മനസ്സിൽ തലയിൽ കയറൂല, അങ്ങനെ തന്നെയാണ് ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ.
0: അങ്ങനെയുള്ള ഇതുവരെ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളിൽ എന്തെങ്കിലും പിന്നീട് നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റിയിട്ട് ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കിയ അനുഭവങ്ങൾ എന്തെങ്കിലും
2: ഉണ്ടായിട്ടുണ്ട്?
0: ഏതായിരിക്കും ഒരു ഉദാഹരണം? മാത്സ്,
1: ഐ ടി
0: ഒക്കെ. അപ്പൊ ആലി തുടങ്ങ്, മാത്സ് എങ്ങനെയാണ് ആദ്യം എന്താ വിചാരിച്ചിരുന്നത്?
2: ഞാൻ പഴയ സ്കൂളിലായിരുന്നപ്പോൾ മാത്സിന് മാർക്ക് നല്ല കുറവായിരുന്നു, അപ്പോഴേ എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ വന്നിട്ടും മാത്സ് ഞാൻ ഫസ്റ്റ് ഇയറൊന്നും അത് നല്ല പഠിക്കുകയൊന്നുമില്ല, ഇഷ്ടമല്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എന്ത് പഠിപ്പിച്ചാലും ഞാൻ മൈൻഡാക്കുമില്ല ക്ലാസ്സിൽ. പിന്നെ കുറേ ആൾക്കാരിങ്ങനെ പറഞ്ഞു, നീ അത് ആ മൈൻഡ് സെറ്റ് ആദ്യം മാറ്റി, എന്നിട്ട് പഠിച്ച് മീൻസ് ഇഷ്ടമാണ് എന്നുള്ളൊരു രീതിയിൽ നീ പഠിച്ചു നോക്കുക, അന്നേരം നിനക്ക് കിട്ടും. അപ്പം അൽഹംദുലില്ലാ നല്ല കിട്ടണക്കുണ്ട് മാത്സ്. അപ്പം ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റിയാൽ തന്നെ എല്ലാം റെഡിയാവും.
0: മൈൻഡ് സെറ്റ് എങ്ങനെ മാറ്റിയാന്ന് ചോദിച്ചാൽ
2: അതിനായിട്ടൊന്നിറങ്ങണം,
0: അപ്പൊ ഒന്ന് പഠിക്കാൻ വേണ്ടിട്ട് നോക്കണം, ഒരു ആദ്യ ശ്രമം നടത്തി
1: നോക്കണം.
0: ശ്രമം നടത്തുമ്പോ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ചിലപ്പോ ഒന്ന് ക്ലിക്ക് ആവും,
1: രണ്ടാമത്തെ ചിലപ്പം ഉഴും.
2: അപ്പൊ ഇട്ടിട്ട് പോയാല് അതവിടെ പോകും. അപ്പൊ വീണ്ടും വീണ്ടും ട്രൈ
0: ചെയ്തുകൊണ്ടിരിക്കും, ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഐടിന്റെ എന്തായിരുന്നു?
1: ഐടി എനിക്ക് ഐടി അറിഞ്ഞ ഇവിടെ വന്നിട്ട് ഐടിന്റെ ടെക്സ്റ്റ് ബുക്ക് കണ്ട തന്നെ
0: പിന്നെ
1: മാർക്ക് പറ്റ കുറവേക്കാരം. അങ്ങനെ ഒരു ദിവസം ഐ ടിയിൽ നല്ല മാർക്ക് വാങ്ങണം എന്ന് വിചാരിച്ച് പിന്നെ ചിലതൊന്നും വായിച്ചിട്ട് മനസ്സിലാവണമെങ്കിലും കാണാപ്പാടെങ്കിലും പഠിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റണൊക്കെ നല്ലോണം വായിച്ച് മനസ്സിലാക്കി അങ്ങനെ പഠിച്ചിട്ട് എക്സാം എഴുതാൻ പോയി. ഇഷ്ടമല്ലാത്തോണ്ട് പഠിക്കൂലേന്ന് ഇപ്പം എക്സാം എഴുതൂ. എക്സാം എഴുതുമ്പോൾ മാർക്കുണ്ടാവില്ല.
0: അപ്പോൾ നമ്മളെ കുഞ്ഞു മക്കളുണ്ടാവും, ചെറിയ മക്കളുണ്ടാവും. നിങ്ങളിപ്പോൾ എയ്ത്തിൽ യു പി ഹൈസ്കൂളിലൊക്കെ ഉള്ളവർക്കാണ്. അപ്പോൾ ഒരു മുതിർന്ന കുട്ടി, ഒരു ഒരു ഹൈസ്കൂൾ ലെവലുള്ള കുട്ടികൾ എന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്,
2: ഇഷ്ടപ്പെട്ട് പഠിക്കുക.
0: ഇഷ്ടപ്പെട്ട് പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കേണ്ട, ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ മതി. അപ്പോൾ ഇഷ്ടപ്പെട്ട് പഠിക്കണമെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ ടീച്ചറും ഇഷ്ടമാകണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഒരു സ്കൂളുകാർക്കും ഒരു കിട്ടിക്കോണമൊന്നുമില്ല. അപ്പൊ പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ആ വിഷയത്തെ ടീച്ചർ എന്തോ ആട്ടെ, ആ വിഷയത്തെ ഒന്ന് അറിയാൻ നോക്കണം
2: അല്ലേ.
0: കാരണം ഈ വിഷയം ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അത് തിരിച്ചറിയാം. എന്നിട്ട് ഇന്നത്തെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാം. നേരത്തെ സഫി അടപ്പാൾ പറഞ്ഞ മാഷാല്ലാ സോങ് സൂപ്പറായിട്ടോ വാർക്കല്ലാഫിക്കും എന്നുള്ളൊരു മെസ്സേജ് നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുക്ക ഒരു ചോദ്യമുണ്ട്, കിട്ടാൻ വിഷമാണ് കളയാൻ എളുപ്പം, എന്താണ് ഉത്തരം? കിട്ടാന് ഭയങ്കര വിഷമാണ്, പക്ഷെ അത് കളയാൻ എളുപ്പമാണ്, എന്താണ്? ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയുന്ന ആൾക്കാരെ വേഗം അയച്ചോളൂ. കിട്ടാൻ എളുപ്പവും കളയാൻ, അല്ല, കിട്ടാൻ വിഷമവും, കിട്ടാൻ വിഷമവും കളയാൻ എളുപ്പവുമായിട്ടുള്ള, ചോദിച്ചു നോക്കാം, അറിയില്ല, പൈസയാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ. കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, കളയാൻ വളരെ എളുപ്പമാണ്. നോക്കാം അതാണോ അല്ലേ നല്ലത് അറിയില്ല, നമുക്ക് നോക്കാം. നമുക്ക് അപ്പോഴേക്കും ഒരു കാര്യം ചെയ്യാം, സാരോപദേശം കേട്ടതിന് ശേഷം വരാം. അപ്പോഴേക്കും ഈ ചോദ്യത്തിന്റെ ഉത്തരമൊക്കെ കിട്ടുമായിരിക്കും വിചാരിക്കണം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചില സ്ഥലങ്ങളിലൂടെ നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ വഴിയോരത്ത് ചില തെരുവ് നായ്ക്കളുണ്ടാവും. അവരതിലൂടെ പോകുന്ന മുഴുവൻ വാഹനങ്ങളുടെയും പിന്നാലെ കൂടും. കുറച്ച് അധികം അവരോടും, വീണ്ടും തിരിച്ചു വന്ന് അവരിരിക്കുന്നിടത്തിരിക്കും. വീണ്ടും അടുത്ത വാഹനം വരും, അതിൻ്റെ പിന്നാലെ ഓടും, അവർ വീണ്ടും തിരിച്ചു വരും. വീണ്ടും അടുത്ത വാഹനത്തിൻ്റെ പിന്നാലെ കുരച്ചു കൊണ്ട് ഓടും. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഈ വാഹനങ്ങളുടെ പിന്നാലെ ഓടിയിട്ട് ആ വാഹനങ്ങളിലേതെങ്കിലും ഒന്ന് ഈ നായ പിടിച്ചു വച്ചിട്ട് അതിന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ? ഇതുപോലെയാണ് പലരുടെയും ഓട്ടത്തിൻ്റെ അവസ്ഥ. രസത്തിനായി, സുഖത്തിനായി, സന്തോഷത്തിനായി ഉമ്മയുടെ ഫോണ് വാങ്ങി, അതിൽ പലതും കണ്ട്, പലതും കേട്ട്, പലതും ആസ്വദിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരുപാട് സമയം, നമ്മുടെ ഒരുപാട് എനർജി, നമ്മുടെ ഒരുപാട് കഴിവുകൾ ഇതെല്ലാം നഷ്ടപ്പെടുത്തി നമ്മൾ പലതിൻ്റെയും പിന്നാലെ പായുമ്പോൾ നമുക്കെന്താണ് അതുകൊണ്ട് ലാഭമുള്ളത്? നമ്മെ വിറ്റ് കാശാക്കുകയാണ് പലപ്പോഴും പലരും. വാട്സപ്പും ഫേസ്ബുക്കും അതിലെ റീൽസും ഷോർട്സും അതൊക്കെ കാണുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു ലാഭവുമില്ല. ഉപകാരപ്രദമായ ഒരുപാട് നല്ല വീഡിയോകളും നമ്മുടെ പഠന സംബന്ധമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുമൊക്കെ കാണുന്ന, പഠിക്കുന്ന നല്ല കുട്ടികളുണ്ട്. അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. വെറുതെ എടുത്ത് ഓരോന്ന് അലക്ഷ്യമായി നോക്കി മണിക്കൂറുകളോളം അതിൻ്റെ പിന്നാലെ പോകുന്ന, ഫോണ് ചെരിച്ചു പിടിച്ച് മണിക്കൂറുകളോളം ഗെയിം കളിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് അവർക്കതിൽ നിന്ന് കിട്ടാനുള്ളത്? എന്താണ് അവരുടെ ലൈഫിൽ അവർക്ക് അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഈ നായ ഓടുന്നത് പോലെ വെറുതെ ഉപകാരമില്ലാത്ത പലതിൻ്റെയും പിന്നാലെ കുതിച്ചുപോയാണ് പലരും. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ ജീവിതം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെക്കുറിച്ച്, ഖുർആനെക്കുറിച്ച്, പ്രവാചകനെക്കുറിച്ച്, കർമ്മങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മൾ പഠിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ ജീവിതത്തിൽ നിത്യവും നമ്മൾ ആ കാര്യത്തിൽ ചിട്ടയോടുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് എത്രത്തോളം ഗുണങ്ങൾ ലഭിക്കും ഈ ദുനിയാവിലും നാളെ ഖബറിലും അതിനപ്പുറത്ത് മരണമില്ലാത്ത പരലോകത്തും നമുക്ക് സ്വർഗം ലഭിക്കും. എന്താണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത? സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാളും പുറത്താക്കപ്പെടുകയില്ല, മരിക്കുകയില്ല, രോഗിയാവുകയില്ല. അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷനുകൾ ഉണ്ടാവുകയില്ല, ശത്രുക്കൾ ഉണ്ടാവുകയില്ല, ആരുമയുള്ള ചീത്ത പറയില്ല, ശകാരിക്കില്ല, കുറ്റം പറയില്ല, വെറുപ്പിക്കില്ല, യാതൊരു തരത്തിലുള്ള ദുർഗന്ധമോ മോശപ്പെട്ട അവസ്ഥയോ നമുക്ക് അയ്യേ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അത്രയും ലാഭകരമായൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദീനിയായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. പക്ഷെ അതിന് കൊടുക്കേണ്ട സമയമാണ് പലപ്പോഴും അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്ത് സമയത്തെ പലരും കൊന്നുകളയുന്നത്. അതുകൊണ്ട് സമയത്തെ കൊന്നുകളയുന്ന ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ വെറുതെ നെട്ടോട്ടമോടുന്ന അവസ്ഥ നമുക്കുണ്ടാകാതിരിക്കുക. നന്നായി പഠിക്കാനും പഠിച്ചു വളർന്ന് ഉന്നതങ്ങളിലെത്താനും അതിലൂടെ നമുക്കും നമ്മുടെ ഉമ്മക്കും ഉപ്പയ്ക്കും നമ്മുടെ സമൂഹത്തിനും നല്ല സേവനമനുഷ്ഠിക്കാനും മരിക്കുമ്പോൾ സ്വർഗക്കാരനായി മരിക്കാൻ പറ്റിയ തരത്തിൽ നമ്മുടെ എല്ലാതും ദീനീയായിട്ട് കൊണ്ടു നടക്കാനും താല്പര്യത്തോടെ ഫർള് നമസ്കരിക്കാൻ, സുന്നത്ത് നമസ്കരിക്കാൻ, ഖുർആനോ ദാനത്തിക്കറു ചൊല്ലാൻ അതിൻ്റെ പിന്നാലെയാണ് നമ്മൾ കുതിച്ചു പായേണ്ടത്. അതിൻ്റെ പിന്നാലെ കുതിച്ചു പാഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സ്വർഗമാണ്. അതൊരിക്കലും കിട്ടാത്ത ഒരു സ്വപ്നമല്ല, കിട്ടുമെന്ന് അള്ളാഹു സുബ്ഹാന തആല ഉറപ്പ് നൽകിയ കാര്യമാണ്. അതുകൊണ്ട് ആ ഉറപ്പുള്ള ഏറ്റവും നല്ല സുഖകരമായ സ്വർഗത്തിനു വേണ്ടി നമ്മളെല്ലാവരും മത്സരിക്കുക. ഖുർആൻ പറഞ്ഞതുപോലെ വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്ന, സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ മത്സരിക്കൂ എന്ന് ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. ആ ഒരു മത്സരം ആയിരിക്കട്ടെ നമ്മുടെ ലൈഫിൽ ഉടനീളം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ വലിയൊരു സാരോപദേശം വളരെ മനോഹരമായി നമുക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുകയാണ്. അപ്പം നമ്മളത് കേട്ട് കഴിഞ്ഞു. പക്ഷേ അത് ഒരുപാട് പിന്നെ മെസ്സേജുകൾ നേരത്തെ വന്നിട്ടുണ്ട്. നഫീസ പിയെ താമരശ്ശേരി പറഞ്ഞത് കിട്ടാൻ എളുപ്പം, പോവാൻ
1: കിട്ടാൻ വിഷമം, പോവാൻ എളുപ്പം.
0: ആ കിട്ടാൻ വിഷമം, പോവാൻ എളുപ്പം. ചീത്തപ്പേര് എന്ന്
1: പറഞ്ഞിട്ടുണ്ട്,
0: അത് നേരെ ഓപ്പോസിറ്റ് ആണ്.
1: അതെ അതെ, കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്, പോവാൻ ഭയങ്കര പാടാണ്.
0: ചീത്തപ്പേര്. പിന്നെ ഷൈബ വെള്ളപ്പെട്ടം പറഞ്ഞത് സൽപ്പേര്, നല്ല പേര്
1: കിട്ടാം,
0: നല്ല പേര് കിട്ടാം,
1: കുറച്ച് കഷ്ടപ്പെടണം,
0: പോവാൻ എളുപ്പം. പിന്നെ ജമീല വി പി കാളിക്കോ പറഞ്ഞത് പാട്ടുഷാറ് ഒരു വമ്പ മഴ പെയ്ത് തോർന്നത് പോലെ. ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം അവർ നമ്മുടെ കൂടെ ഉണ്ട്, സലാം പറഞ്ഞുകൊണ്ട്. പിന്നെ പൈസയാണ് വേറൊരാൾ പറഞ്ഞത്, റയ്ഹാന ബാനോട് തോട്ടശ്ശേരിയാറ. അപ്പോ വേറെ അബ്ദുൽ ഹമീദ് സി കഴിയൂർ നമ്മുടെ കൂടെ ഉണ്ട്, ജോയിൻ ചെയ്തിരിക്കുകയാണ്, സന്തോഷം. അപ്പോ നമുക്ക് ഇനി ഒരു കഥ കേട്ടാലോ.
2: കാട്ടിലെ കുളത്തിൽ ഒരു ആമ വസിച്ചിരുന്നു. കുളത്തിനോട് ചേർന്നുള്ള മാവിൻപൊത്തിൽ ഒരു മരം കൊത്തിയുമുണ്ട്. കുളക്കരയിൽ പുല്ലു തിന്നാനായി വന്ന ഒരു മാനും കാലക്രമേണ മൂന്ന് പേരും ആത്മമിത്രങ്ങളായി. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും കൂട്ടുകൂടിയും അവർ ആഹ്ലാദത്തോടെ ജീവിച്ചു. ഒരു ദിവസം മല കടന്ന ഒരു വേടൻ കാട്ടിൽ പ്രവേശിച്ചു. കാട്ടിലെ പല മൃഗങ്ങളെയും അയാൾ അമ്പെയ്ത്തും വലവെച്ചും പിടിച്ചു. ഒരു ദിവസം മാൻ വേടന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അയാളുടെ നാവിൽ വെള്ളമൂറി. മാൻ വരുന്ന വഴിയിൽ വല വെച്ച് അയാൾ വീട്ടിലേക്ക് പോയി. ഇതൊന്നും അറിയാതെ മാൻ തുള്ളിച്ചാടി കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുമ്പോൾ വലയിൽ കുടുങ്ങി. മാൻ ഉറക്കെ നിലവിളിച്ചു. കാര്യങ്ങളൊന്നും അറിയാതെ ആമയും മരംകൊത്തിയും കുളക്കരയിൽ മാനിനെയും കാത്തിരിക്കുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും മാനിനെ കാണാൻ മരം പൊത്തി അന്വേഷിച്ചു പോയി. കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ വലയിൽ കുടുങ്ങിയ മാനിനെ കണ്ടു. ചെങ്ങാതിയെ കണ്ടതും മാൻ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. മാനിന്റെ അവസ്ഥ കണ്ട് വിഷമം തോന്നിയ മരംകൊത്തി ഉടൻ തന്നെ ആമയുടെ അടുത്തേക്ക് പറന്നു. വിഷമം തോന്നിയ മരംകൊത്തി കണ്ട കാര്യം മുഴുവൻ ആമയോട് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ വിഷമിച്ചു നിൽക്കുമ്പോൾ മരംകൊത്തിക്കൊരു ഭയം തോന്നി. ആമയോട് പറഞ്ഞു, നിന്റെ പല്ലുകൾ മൂർച്ചയുള്ളതല്ലേ, നീ വേഗം വലയുടെ കണ്ണിൽ കടിച്ച് പൊട്ടിക്കും. അതിനിടയിൽ വേടൻ വന്നാൽ തനിക്ക് വേഗത്തിൽ ഓടി രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ആമ സംശയം പ്രകടിപ്പിച്ചു. മരംകൊത്തിയോട് വേടന്റെ വീട്ടിലേക്ക് പോയി അയാൾ വരുന്നുണ്ടോ എന്ന് നോക്കാൻ ആമ നിർദ്ദേശിച്ചു. ഉടനെ തന്നെ മരംകൊത്തി അങ്ങോട്ട് പറന്നുപോയി. ആമ തന്റെ പല്ലുകൾ കൊണ്ട് വലയുടെ കണ്ണുകൾ പൊട്ടിക്കാൻ തുടങ്ങി. മരംകൊത്തി വേടന്റെ വീടിനടുത്ത് പോയി മരത്തിൽ ഇരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ വേടൻ കത്തിയും വടിയുമായി ഇറങ്ങി. ഉടനെ തന്നെ മരംകുത്തി വേടന്റെ തലയ്ക്കു ചുറ്റം വട്ടമിട്ട് പറന്നു. ശബ്ദമുണ്ടാക്കി ശല്യപ്പെടുത്തി. ദുശകനമെന്നാണ് വേടൻ കരുതിയത്. വേടൻ തിരിച്ചു വീട്ടിൽ കയറി. മരംകുത്തി അടുത്ത പ്രാവശ്യം ഇതേ അടവ് പ്രയോഗിച്ചു. കുറച്ചു കഴിഞ്ഞ് മരംകുത്തി ചങ്ങാതിയുടെ അടുത്തേക്ക് പറന്നു. അവിടെ ചെന്നപ്പോൾ ആമ വല പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പൂർണ്ണമാവാറായപ്പോഴേക്കും വേടൻ വരുന്നത് മരംകുത്തി കണ്ടു. മരംകുത്തി ശബ്ദമുണ്ടാക്കി അപായസൂചന നൽകി. മാൻ വേഗം കുതറിയോടി. മാൻ പോകുന്നത് കണ്ട് ഓടിയെത്തിയ വേടൻ മെല്ലെ ഇഴഞ്ഞു പോകുന്ന ആമയെ കണ്ടു. വേഗം തന്നെ ആമയെ പിടിച്ചു. കൂട്ടുകാരൻ അപകടത്തിൽപ്പെട്ടത് കണ്ട മാൻ വേടന്റെ മുന്നിലേക്ക് ചെന്നു. മാനിനെ കണ്ടപ്പോൾ വേടൻ ആമയെ നിലത്തിട്ട് മാനിന്റെ പിറകെ ഓടി. ആമ വേഗം അടുത്തുള്ള പുഴയിലേക്ക് ഓടി ഒളിച്ചു. ആമ രക്ഷപ്പെട്ടെന്നുറപ്പായപ്പോൾ മാൻ അതിവേഗം കാടിലേക്ക് ഓടി ഒളിച്ചു. വേടൻ തിരിച്ചെത്തി നോക്കിയപ്പോൾ ആമയെയും കണ്ടില്ല. അയാൾ ഇലിബ്യനായി തിരികെ പോയി. മൂന്ന് കൂട്ടുകാരും സന്തോഷത്തോടെ കുറെ കാലം കാട്ടിൽ വസിച്ചു.
0: എന്താണ് ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് കിട്ടിയ പാഠം?
1: കൂട്ടുകാരൻ അപകടത്തിലാകുമ്പോൾ സഹായിക്കാം,
0: ഒരുമ അല്ലേ? ശരി, നമ്മള് കുഞ്ഞു കൂട്ടുകാരാരൊക്കെ ഇവിടെ കേൾക്കണ്ടെന്ന് അറിയില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ അത്തരം ഉപദേശങ്ങൾ ലഭിക്കുന്ന അല്ലെ നല്ല കഥകളൊക്കെ അവർക്കും ഇതുപോലെ പറയാൻ പറ്റും. നല്ലൊരു സാരോപദേശം മാഷാല്ലാ. നമ്മയെല്ലാം അല്ലാഹു സ്വർഗത്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ശുഹൈബായും വളപ്പെട്ടണം. നല്ല പാട്ട് കേൾക്കാൻ വേണ്ടി ഇനിയും കാതോർക്കുകയാണ് എന്ന് അബ്ദുൽ ഹമീദ് സി കെ. കിട്ടാൻ എളുപ്പമാണ് എന്നാണ് കേട്ടത്, അതുകൊണ്ടാണ് അങ്ങനെ നേരത്തെ
1: പറഞ്ഞു
0: ചീത്തപ്പേരിനെ കുറിച്ച് പറഞ്ഞത്. ആ അങ്ങനെ കേട്ടുപോയതാണ് അല്ലേ. ജമീല വല്യക്കോട് അവർ നമ്മളെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി
2: ആൻസർ എന്താ?
0: എന്റെ ആൻസർ പറയട്ടെ, ബാക്കിയുള്ളവരോട് പറയട്ടെ. അപ്പോ ആൻസർ വ്യത്യസ്ത ആൻസറുകൾ ഉണ്ടായേക്കാം, ചിലപ്പോ നമ്മൾ കണ്ടുപിടിക്കാം. അപ്പൊ അത് അയച്ച ആള് ആരായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ആരായിരുന്നു ആ ചോദ്യം അയച്ചിരുന്നത്. അത് അയച്ച ആളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊണ്ടിരിക്കാൻ നോക്കട്ടെ. അത് അയച്ചത് ശുഹൈബായും വളപ്പെട്ടനാണ്. അപ്പം അവർ അതിൻ്റെ ആൻസർ അയച്ചിട്ടുണ്ട്. അവർ അത് കറക്റ്റാണോ അല്ലേ എന്നുള്ളത് പറഞ്ഞോ അല്ലേ എന്നുള്ളത് നോക്കട്ടെ. ഇല്ല, പറഞ്ഞിട്ടില്ല. ആ ഉത്തരം സൽപേര് എന്നുള്ളതാണ്.
1: സൽപേര്,
0: നല്ല പേര്. ചോദ്യം മാറുമ്പോ ചീത്ത പേരാകാം.
2: പൈസ അങ്ങനെ
0: പൈസ അങ്ങനെയാണോ അല്ലെ നമുക്ക് ചോദിക്കണം. പാട്ടും കഥയൊക്കെ എല്ലാം ഉഷാറായി എന്ന് മെഹനാസ് ഗഫൂർ പാലത്തിങ്കൽ. ലൈവിൽ കയറാൻ കുറച്ച് വൈകി, ഗസ്റ്റ് വന്നതുകൊണ്ടായിരുന്നു വൈകിയത് എന്ന് സഫിയ കെ തിരുരങ്ങാടിയും. പിന്നെ ഇപ്പോൾ ആൾക്കാർ ഇപ്പോഴാണ് ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു നല്ല കഥയാണ്, ഒരുമയുണ്ടെങ്കിൽ ഉലക്കമെലും കിടക്കാം എന്നതാണ് അദ്ദേഹം ചേർത്ത് വെച്ചിരിക്കുന്നത്. ശരി, പിന്നെ അപ്പം നമ്മൾ പറഞ്ഞ നമുക്ക് ഇനി കുറച്ച് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിപ്പിച്ചാലോ അല്ലേ. എന്താ എന്താ നമ്മൾ പഠിപ്പിക്കാം?
1: അപ്പോൾ പ്രാർത്ഥന ഞാൻ പറയും, അതിൻ്റെ മഹത്വം അലിയ പറയും. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ല അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹദിക ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء أبوء لك بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت.
0: إذا إذن الشركي برارتنا كر بيرند
1: سيد الاستغفار.
0: سيد
1: الاستغفار
0: استغفار عندك كينا دين دي سوي شاشة دقل
2: ورعال إي برارتنا راولم ويغتم മുടങ്ങാതെ ചെല്ലുകയാണെങ്കിൽ, ഇപ്പം രാവിലെ ചെല്ലി വൈകുന്നേരത്തിന് മുൻപേ അയാൾ മരിക്കുകയാണെങ്കിൽ ആ നിയത്തിലായിരിക്കണം ചെല്ലേണ്ടത്, അയാളെ സ്വർഗത്തിലായിരിക്കും.
1: അതുപോലെ തന്നെ
2: വൈകുന്നേരം ചെല്ലി ഇപ്പോൾ രാവിലെ ആകുന്നതിന് മുമ്പാണെങ്കിലും.
0: അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മൾ ഡെയിലി നമ്മുടെ ലൈഫിൽ നമുക്ക് ചൊല്ലാൻ പറ്റണം എന്നുള്ളതാണ് അല്ലേ അല്ലേ. മാഷാല്ലാ. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകണ്ടേ? അടുത്ത പ്രോഗ്രാം ഏതാ?
1: ഒരു കഥ പറയാം.
0: കഥ പറയാം, കേട്ടു.
1: ബുദ്ധിയുടെ വിജയം. മിടുമിടുക്കിയാണ് കുഞ്ഞുമോൾ. ഒരു ദിവസം രാത്രി അവൾ കിടന്നുറങ്ങുകയായിരുന്നു. കുഞ്ഞുമോളെ കുഞ്ഞുമോളെ, ആരോ വിളിക്കുന്നത് കേട്ട് അവൾ കണ്ണു തുറന്നു. ആരാണ് വിളിച്ചത്? അവൾ ചുറ്റും നോക്കി. കുഞ്ഞുമോളെ കുഞ്ഞുമോളെ, വീണ്ടും അതേ വിളി. ജനലഴികൾക്കപ്പുറത്ത് ഒരു മനുഷ്യൻ. ആരാണ് നിങ്ങൾ? നിന്റെ ഇക്ക. നിനക്ക് മിഠായി വേണോ?
4: വേണം.
1: അവൾ ജനലിനടുത്തേക്ക് നടന്നു. മുൻവശത്തെ വാതിൽ തുറക്കൂ, ഞാൻ നിനക്ക് ധാരാളം മിഠായി തരാം. അവൾ ശബ്ദമുണ്ടാക്കാതെ മുൻവശത്തെ വാതിൽ തുറന്നു. അയാൾ അകത്തേക്ക് കയറി.
4: എവിടെ മിഠായി?
1: ഈ വീട്ടിൽ പണ്ടവും പണവുമെല്ലാം സൂക്ഷിക്കുന്നത് എവിടെയാ? അയാളൊരു കള്ളനാണെന്ന് അവൾക്ക് മനസ്സിലായി. എങ്കിലും ധൈര്യം കൈവിടിഞ്ഞില്ല. അതാ ആ മുറിയിലാണ്. ഒരു മുറി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അവൾ പറഞ്ഞു. കള്ളൻ സന്തോഷത്തോടെ ആ മുറിയിൽ പ്രവേശിച്ചു. പെട്ടെന്ന് കുഞ്ഞുമോൾ പുറത്തു നിന്ന് വാതിലടച്ചു കുറ്റിയിട്ടു. ഓടി വരണേ കള്ളൻ, അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവളുടെ നിലവിളി കേട്ട് വീട്ടുകാരും അയൽവാസികളും ഓടി വന്നു.
4: എവിടെ കള്ളൻ?
1: അതാ ആ മുറിയിലുണ്ട്. അവർ വാതിൽ തുറന്ന് കള്ളനെ പിടിച്ച് പുറത്തിറക്കി നന്നായി പെരുമാറി. പോലീസുകാർ വന്ന് കള്ളനെ കൊണ്ടുപോയി. കുഞ്ഞുമോളുടെ ബുദ്ധിയെ എല്ലാവരും പ്രശംസിച്ചു. അപ്പോൾ കള്ളന് വാതിൽ തുറന്നു കൊടുത്ത വിഡ്ഢിത്തം ഓർത്ത് അവൾ ചിരിക്കുകയായിരുന്നു.
0: എന്താണ് ഈ കഥയിൽ നിന്ന് കിട്ടിയേ? നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഈ കഥ വെച്ചിട്ട്? നമ്മൾ കുട്ടികൾക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും?
2: ആരെന്ത് തരാന്ന് പറഞ്ഞ് വിളിച്ചാലും ഡോറ് തുറന്നു കൊടുക്കും.
0: ആ നമ്മളെല്ലാവരെയും എന്ത് ചെയ്യരുത്, അത് വിശ്വസിച്ചിട്ടാണ് ചെയ്യരുത് അല്ലേ ഒരു കാര്യം. അപ്പൊ ചിലതിൽ നമ്മൾ അവിടെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് ഉണ്ടാവണം. ക്രിറ്റിക്കൽ തിങ്കിങ് കുട്ടികൾക്ക് ഇല്ലാതെ പോകുമ്പോൾ എല്ലാ സ്ഥലത്തും അമളി പറ്റും, അവരെല്ലാവർക്കും പറ്റിക്കാൻ പറ്റും. ക്രിറ്റിക്കൽ തിങ്കിങ് എങ്ങനെ ഉണ്ടാവുക? നമ്മളൊരു ക്വസ്റ്റ്യൻ കൊണ്ടുവരണം. വൈ, ഏ, ഹൂ, വാട്ട് ഈസ് ദ നെക്സ്റ്റ്? അങ്ങനെയാവുമ്പോൾ എന്ത് സംഭവിക്കും? ഇതെന്തിനാണ്? ഇതുകൊണ്ട് എനിക്കെന്താ ഗുണം? ഇത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും, എനിക്ക് എന്തായിരിക്കും ഗുണം? പിന്നെ അതുമല്ല, നമ്മൾ ഒരു ഒരു അസാധാരണമായൊരു സംഭവമാണെങ്കിൽ എന്തിനായിരിക്കും പിന്നെ എൻ്റെ അടുത്ത് ഇത് ചോദിക്കുന്നത്? എൻ്റെ അടുത്ത് ചോദിക്കുന്ന, അപ്പം അതിൽ ആ ചോദിക്കുന്ന ആ കയ്യിൽ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഒരു ഒരു ഒരു തിങ്കിങ് സ്കില്ല് അതുണ്ടാവുമ്പോൾ കുറച്ചൊരു സാവകാശം വെക്കുക. ഒറ്റയടിക്ക് തീരുമാനം എടുക്കാതിരിക്കുക, അതൊക്കെ ക്രിറ്റിക്കൽ തിങ്കിൻ്റെ ഭാഗം. പെട്ടെന്ന് തീരുമാനം എടുക്കുക, പെട്ടെന്ന് തീരുമാനം എടുത്താലായിരിക്കും അപ്പം വരുന്ന കുറച്ചൊരു സാവകാശം വെച്ചിട്ട് ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ ഒന്ന് ആലോചിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറച്ചുകൂടിയും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇപ്പോൾ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു, നിങ്ങൾക്ക് 2 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു, നിങ്ങളെ ഒ ടി പി നമ്പർ ഒന്ന് അയച്ചു. അല്ലെങ്കിൽ ഒരാൾ കോൾ ചെയ്യുന്നു, നമ്പർ ഒന്ന് പറയൂ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന്, അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ പോലീസ് ഓഫീസറാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് വിളിക്കുന്നത്, ഇന്ന സ്ഥലത്ത് എത്തണം, അങ്ങനെ അങ്ങനെ എന്തും എന്തും ആവാല്ല, ഏത് രൂപത്തിലും ട്രാപ്പ് വരാം. പൊടുന്നനെ നമ്മൾ ഒറ്റയടിക്ക് ഓപ്പണായിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പലതും സംഭവിക്കാം, പലതരും ചോദിക്കാം. ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞുതരൂ, നിങ്ങളെ ബാങ്ക് നിങ്ങൾക്ക് ഇത്രയും ഇന്ന ഇന്ന ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൻ്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വിളിക്കൂ ഓഫീസിൽ നിന്ന്, ഓ പറ്റില്ലല്ലോ അത്, ഞാനൊന്ന് ലെറ്റ് മി തിങ്ക് എന്ന് പറയേണ്ടി വരും. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ, അപ്പോൾ പറ്റില്ലൊരു ചോദിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ലൈഫിൽ നമ്മളെ ക്രിറ്റിക്കൽ തിങ്കിങ് എന്നുള്ളത്. പിന്നെ ഒരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ ഇത് ഇതിപ്പം ഞാൻ ഇത്രയും കാശിന് അവരിങ്ങനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും മറ്റുള്ള ആളുകൾ. അവരെന്താ പറയുക, ഇത് ഇത് ഇത് ഇത് നിങ്ങൾക്ക് ഏറ്റവും ഗുണമുള്ളതാണ്, ഇത് നിങ്ങൾക്ക് ഇത്, അപ്പം നമുക്ക് ഗുണമുണ്ടോ അല്ലെന്ന് അയാളല്ല തീരുമാനിക്കേണ്ടത്, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ചില ആളുകൾ എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ ആവശ്യങ്ങളും നിർബന്ധങ്ങളും കണ്ടിട്ട് നമ്മളതിന് വഴങ്ങി കൊടുക്കും. അങ്ങനെ പലപ്പോഴും സംഭവിക്കും. നമ്മൾ അങ്ങനെ വഴങ്ങരുത്. നമ്മൾ അലയിക്കേണ്ടത് എനിക്കെന്താ ഗുണം, അത് അയാളുടെ ഇഷ്ടമല്ലേ, അയാളുടെ ഇഷ്ടമാണല്ലോ, അയാളെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ, നമ്മൾ ഗുണം ദോഷങ്ങളൊക്കെ ചിന്തിക്കുക. പിന്നെ ചില കാര്യങ്ങൾ ഹലാലാണോ ഹറാമാണോ എന്നുള്ള ക്രിറ്റിക്കൽ തിങ്കിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ ചിന്തിക്കണം, ഇത് അനുവദനീയമാണോ. അത് തിങ്കിങ് ഇല്ലാത്ത ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ഒരു ഒരു ഒരു ഇത് വന്നിട്ട് വാ വാ വാ നല്ല അടിപൊളി ഒരു ഒരു സാധനം തിന്ന് കഴിക്കും, നമുക്ക് കഴിക്കല്ലേ, ആ എന്നാൽ പിന്നെ എന്താ നമുക്ക് കഴിക്കുക, അല്ല നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി, ഏ അല്ല ഇത് അടിപൊളി സാധനം, നല്ല സാധനം, സൂപ്പറാണ്, ആ ആപ്പിള് എനിക്കിഷ്ടമല്ല ആപ്പിള് തിന്നാൻ എന്ന് പറയുമ്പോൾ, എനിക്കിഷ്ടമാണ് ആപ്പിള് ഭയങ്കര ഇഷ്ടം തന്നെ, പക്ഷെ എനിക്ക് എവിടെ നിന്ന് കിട്ടി, എനിക്ക് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുത്തതാണ്. എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ ചിന്തിക്കണം, അപ്പുറത്ത് വീട്ടിൽ നിന്ന് എടുത്തത് നമുക്ക് തിന്നാൻ പറ്റില്ല. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് ഇസ്ലാമിക് പെർസ്പെക്റ്റീവിലൂടെ വരും, അത് അവിടെ തന്നെ വെക്കുക. എനിക്കിഷ്ടമാണ് സംഗതി, നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്, പക്ഷേ തിന്നാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഓരോരോ തിങ്കിങ് പ്രോസസ്സൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. ശരി, നമുക്ക് ഇനി കുറച്ച് പാട്ടുകളിലൂടെ പോയാലോ? ഒറ്റപ്പാട്ടുണ്ടോ, സിംഗിൾ പാട്ടുകൾ ഉണ്ടാവും? ഇല്ല, ഏതൊരു പാട്ട്? ആലിയ പാട്ട്.
2: ഞാനോ?
0: ഫുള്ള് അല്ലെങ്കിൽ കുഴപ്പമില്ല, ഏതാണോ ഉള്ളത് അത്ര. അതല്ലെങ്കിൽ പിന്നെ വേറെ ഏതാ? പിന്നെ നമ്മൾ പറഞ്ഞ നേരത്തെ മഷപ്പിന്റെ വേറെ വേറെ ഉണ്ടോ സ്റ്റെപ്പ്? നെക്സ്റ്റ് സ്റ്റെപ്പ് തുടങ്ങാം അല്ലേ? യെസ്, കുറച്ച് എത്രയാണോ ആവുന്നത് അത്ര. ഓക്കെ, യെസ്, ഫസ്റ്റ് യു ക്യാൻ ഫസ്റ്റ് ദ ലൈൻ. അതായത് ഇത് ഏത് പാട്ട് കൊണ്ട് തുടങ്ങാം?
2: ആരൊരാൾ
0: തേടുന്നു, ആരൊരാൾ പാടുന്ന താരാട്ടു പാട്ടിന്റെ. യെസ്, യു ക്യാൻ സ്റ്റാർട്ട്.

ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം, ബാക്കി പിന്നെ കുറച്ച് കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ നോക്കാം അല്ലേ. കഥ പാട്ട് എല്ലാം അടിപൊളിയായി എന്ന് മെഹനാസ് ഗഫൂറാണ് പറഞ്ഞത്. അതുപോലെ അബ്ദുൽ ഹമീദ് സിക്കെ പറഞ്ഞു നല്ല കഥയാണ്. അതുപോലെ പിന്നെ ഒരു പഴഞ്ചൊല്ലുണ്ട്, അമ്മക്ക് വയറിളക്കം പിള്ളക്ക് തലകറക്കം. എന്റെ ഉത്തരം പറയാം, അമ്മക്ക് വയറിളക്കം പിള്ളക്ക് തലകറക്കം. എന്റെ ഉത്തരം കണ്ടെത്തണം. ഷൊയ്ബായ വെള്ളപ്പെട്ടനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. വേഗം കണ്ടെത്താം. അതൊരു പഴഞ്ചൊല്ലാണ്, പക്ഷെ അത് എന്താന്നുള്ളതാണ്, അതിന്റെ ഒരു ഉത്തരമായിട്ടോ അത് എന്തോ എന്താണ്, എന്തിനെ പറ്റിയാണ് അത് ആ പറയുന്നത് എന്നുള്ളതാണ്. അതും ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും. ചിലപ്പം നഫീസ പി എ താമരശ്ശേരി ഹദീജ ബീവിക്ക് ശേഷം ഇസ്ലാമിൽ ആദ്യമായി വന്ന സ്വതന്ത്ര വനിത ആയതാണ്. ആരാണ് ഇസ്ലാമിലേക്ക് വന്ന ആദ്യത്തെ സ്വതന്ത്ര വനിത? ഹദീജ ബീവിക്ക് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യത്തെ സ്വതന്ത്ര വനിത, അടിമയല്ല സ്വതന്ത്ര വനിത. പിന്നെയും ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സെഫി എടപ്പാൾ ചോദിച്ചിട്ടുള്ളത് ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം ഏതാണ്? ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന കണ്ടുപിടുത്തം, ഏത് ഭാഷ എഴുതാൻ പറ്റും? അത് എനിക്ക് തോന്നുന്നത് AI ആയിരിക്കും, ചാറ്റ് ജിപിടി ജെമിനി അല്ലെങ്കിൽ.

0: അത് ആട്ടുകല്ല്.
1: സംഭവം
0: അമ്മക്ക് അതിന്റെ വയറിളക്കം. ആ ആട്ടുകല്ല് പറഞ്ഞാല് നമ്മളെ അരക്കല്ലേ, അരക്കല്ലേ, അതില് അതിന്റെ അമ്മക്ക് എന്താണ് വയറിളക്കം, അതിന്റെ പിള്ളക്ക് കറങ്ങിക്കൊണ്ടിരിക്കുക, തല കറക്കം. ആഹാ, അത് കൊള്ളാം. പിന്നെ ഖദീജ ബീവിക്ക് ശേഷം ആദ്യമായി വന്നിട്ടുള്ളത് സ്വതന്ത്ര വനിത ആരാണെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ടുള്ളത് സുമയ്യ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. ഷാമില ശംസുദ്ദീൻ വയൽക്കര, അമ്മയിൽ അരക്കുന്നത്, അമ്മയിലിട്ട് അരക്കുന്നത് പാട്ടുകല്ലു. പിന്നെ ഏത് ഭാഷയും എഴുതാൻ പറ്റുന്ന ഏതാ? അതൊന്നുമല്ല, ഏത് ഭാഷയും എഴുതാൻ പറ്റുന്നത് പേനയാണ്. പിന്നെ അത് ഉത്തരം പറഞ്ഞിട്ടുള്ളത് മെഹനാസ് ഗഫൂർ, ആ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആയിഷ അങ്ങാടിപ്പുറം ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നഫീസ പി താമരശ്ശേരി ഉത്തരം, അവരൊക്കെ ആ ഉത്തരം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളിനി അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് നമ്മൾ പോവാം. അടുത്ത ഏതാ പ്രോഗ്രാം? കഥ ബാക്കിയുണ്ടാവും അല്ലേ? ഒരു കഥ കൂടി കേൾക്കാനുണ്ടെന്നാണ് തോന്നുന്നത്.
2: മടിച്ചി പൂമ്പാറ്റ. ഇല്ലിക്കാട്ടിൽ ലില്ലി എന്നൊരു മടിച്ചി പൂമ്പാറ്റുണ്ടായിരുന്നു. മറ്റു പൂമ്പാറ്റകൾ ഇല്ലിക്കാട് മുഴുവൻ പാറി നടന്ന് പൂന്തേൻ നുകരുമ്പോൾ ലില്ലി കൂട്ടിൽ മടിച്ചിരിക്കും. എന്താ ലില്ലി, നീ പൂന്തേൻ നുകരാൻ വരുന്നില്ലേ? മറ്റു പൂമ്പാറ്റകൾ ചോദിക്കും. അയ്യോ, എനിക്കതിനൊന്നും വയ്യേ, ഞാൻ അല്പനേരം മൂടി പുതച്ചിരിക്കട്ടെ, ലില്ലി പറയും. അങ്ങനെ ഇരിക്കെ കഠിന വേനലിന്റെ വരവായി. ഇല്ലിക്കാട്ടിലെ പൂക്കളും ചെടികളുമെല്ലാം കരിഞ്ഞുണങ്ങി. പൂമ്പാറ്റകൾ പൂന്തേൻ കിട്ടാതെ വലഞ്ഞു. അയ്യോ, ഇല്ലിക്കാട്ടിൽ ഒറ്റ പൂവുമില്ലല്ലോ, ഇനി നമ്മളെന്തു ചെയ്യും? പൂമ്പാറ്റകൾ പറഞ്ഞു. വിഷമിക്കേണ്ടെന്നേ, നമുക്ക് വേറെ ഏതെങ്കിലും കാട്ടിലേക്ക് പോകാം, നേതാവ് പറഞ്ഞു. അത് ശരിയാണെന്ന് മറ്റുള്ളവർക്കും തോന്നി. അവർ കൂട്ടമായി ഇല്ലിക്കാട്ടിൽ നിന്ന് പറന്നു പോകാൻ തുടങ്ങി. അത് കണ്ടപ്പോൾ ലില്ലി പൂമ്പാറ്റ പേടിച്ചുപോയി. അയ്യോ, നിങ്ങളെല്ലാം എന്നെ തനിച്ചാക്കി പറന്നു പോവുകയാണോ? അവൾ ചോദിച്ചു. ലില്ലി, പൂന്തേൻ കിട്ടാതെ ഇവിടെ നിന്നിട്ടെന്താ കാര്യം? നീയും വാ, നമുക്കും പോകാം. മറ്റു പൂമ്പാറ്റകൾ അവളെ ക്ഷണിച്ചു. പക്ഷേ കൂട്ടിൽ നിന്നിറങ്ങി അല്പദൂരം പറന്നപ്പോഴേക്കും ചിറകുകൾ തളർന്ന് അവൾ വീണുപോയി. അയ്യോ, ഞാൻ വീണേ, അവൾ ഉറക്കെ കരഞ്ഞു. അപ്പോഴേക്കും മറ്റു പൂമ്പാറ്റകൾ അകലെത്തി കഴിഞ്ഞിരുന്നു.
0: അപ്പോ ഇതിലെന്താ നമ്മൾ പറയാം? മടിയാണ്. മടിയെ കുറിച്ചൊരു ഒരു ഒരു പഴം ചൊല്ലുണ്ടല്ലോ, അതെന്താ പറയാം? അതെല്ലാവർക്കും അറിയാം, ഏത് മടിയനും അത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ.
1: നമുക്ക് പറക്കാൻ കഴിവുണ്ടായിട്ട് പറക്കാതെ അവിടെ മടിച്ചിരുന്നു. അവസാന അത്യാവശ്യ ഘട്ടം വന്ന
0: നമ്മളെ കഴിവ് നമ്മൾ തിരിച്ചറിയാതെ പോവുക അല്ലേ, നമ്മളല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താതെ പോവുക എന്നൊക്കെയുള്ളത് പറയാം. കറുത്ത മരത്തിൽ നിന്ന വെളുത്ത പൂവ്, പിന്നെ
3: കണ്ണല്ലല്ലോ,
0: എങ്ങനെ?
3: അത് തിരിച്ചല്ലേ.
0: ഓക്കെ ഓക്കെ ഓക്കെ. മക്കളുടെ പാട്ടും കഥയും ഒക്കെ സൂപ്പറായി. കൂടുതൽ പഠിക്കാനും ഉയരങ്ങൾ കീഴടക്കാനും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഷൈബം വളപ്പെട്ട മാഷാല്ലാ, ഇന്നത്തെ ഈവനിങ് ലൈവ് പാട്ടും കഥയും ചോദ്യങ്ങളും ഒക്കെ വളരെ സൂപ്പറായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ കറുത്ത മരത്തിൽ നിന്ന് വെളുത്ത പൂവ് ഇതിന്റെ ഉത്തരം അറിയുന്ന ആളുകൾ ആരും പറഞ്ഞു കേട്ടില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയെങ്കിൽ പറയാം. ഇന്ന് അപ്പോ കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ ഏത് ഭാഷ എഴുതാൻ അറിയുന്നത് അത് മറക്കണ്ട, അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാലുണ്ടെങ്കിൽ നടക്കാൻ കഴിയാത്തൊരു പ്രാണിയുണ്ട്, മറ്റൊരു ചോദ്യമാണ്. ഇതൊക്കെ ഇനി നിങ്ങളോടാണ് ചോദ്യം. കാലുണ്ട് പക്ഷെ ഇനി നടക്കാൻ കഴിയില്ല. കാലുണ്ടായിട്ടും നടക്കാൻ കഴിയാത്തത്. കഥ സൂപ്പർ, അൽഹംദുലില്ലാ. മടിയൻ മല ചുമക്കും, ഒത്തുപിടിച്ചാൽ അല്ലേ മലയും പോരും. പിന്നെ അതുപോലെ മടിയുമായി ബന്ധപ്പെട്ട വേറെ ഉണ്ട്. കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചപ്പോ ഒരാൾ പറഞ്ഞു ആന എന്ന്. ആന അതിൽ വരൂലല്ലോ, ആന അതിൽ വരില്ല, ആകെ കൺഫ്യൂഷൻ ആക്കരുത്. പിന്നെ കാലുണ്ടെങ്കിൽ നടക്കാൻ കഴിയാത്തത് വ്യത്യസ്ത ആൻസർ അതിനുണ്ട്. അപ്പൊ ജമീല വി പി കാളിക്കാവ് പറഞ്ഞിട്ടുള്ള എല്ലാം ബെസ്റ്റ് ആയിട്ടുണ്ട്. അതിന്റെ ഉത്തരം പറഞ്ഞിട്ടുള്ള

0: കുടയാണെന്ന്.
1: കിടക്കാലുണ്ടല്ലോ.
0: ആ പക്ഷെ നടക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയില്ല, പറക്കാൻ കഴിയും. അതാരാ? കാക്ക നടക്കാറില്ലേ?
1: മടിയായിരിക്കും.
0: അതൊന്നല്ല,
2: കാക്ക നടക്കുകയൊക്കെ ചെയ്യും.
0: അത് ഞാൻ ഉത്തരം അത് മാറ്റിയതാണ് കേട്ടോ. കാരണം അവർ നേരത്തെ ചോദിച്ച ചോദ്യത്തില് കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്തത്, അപ്പം മറ്റൊരു ഉത്തരം അവിടെ വന്നിട്ടുണ്ട്. ആ ഉത്തരം കൂടാന്നാണ്. അപ്പം ഞാൻ അതിനെ വീണ്ടും മാറ്റി അവർക്ക് വേണ്ടി. കാലുണ്ടെങ്കിലും പിന്നെ പറക്കും, പക്ഷേ നടക്കൂല. പൂമ്പാറ്റ, തുമ്പി ഒക്കെ പറ്റും. ശരി, കാലുണ്ട്, നടക്കൂല. ശരി, പക്ഷെ അത് അതിന്റെ കാലാണോ കയ്യാണോ?
1: രണ്ടും ഉണ്ടാവും.
0: കാലുണ്ടെന്നാണ് പറയണത്. നോക്കാം നമുക്ക്.
1: കൊറേയില്ലേ?
0: പിന്നെ പ്രാണി, തുമ്പി, ഇതൊക്കെയാണ് അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞിട്ടുള്ളത്. സഫിയുടെ അപ്പോഴാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ആന പറഞ്ഞത് വേറെയാണ്. ഷാമില ഷംസുദ്ദീൻ ആണോ? ആന അപ്പൊ എന്തിനാണ് ഇത് പറഞ്ഞിരുന്നത്? പെട്ടെന്ന് കിട്ടിയില്ല, ഒന്ന് വേഗം പറയണേ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആന എന്ന് പറഞ്ഞത്? പിന്നെ എഴുത്ത്, എഴുത്ത് എന്ന് പറഞ്ഞത് അതെന്തിനായിരുന്നു എഴുത്ത് പറഞ്ഞത്? അത് കുറേ ചോദ്യം, അതാണ് ഈ ഒരു പ്രശ്നം. ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കുമ്പോൾ പ്രശ്നം സംഭവിക്കും. നമുക്കിനി പാഠക്കുറിപ്പ് കേട്ടതിന് ശേഷം വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വല ആഖിബത്തു ലിൽമുത്തഖീൻ വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, വിദ്യാർത്ഥികളെ, ഇന്ന് പാഠക്കുറിപ്പ് എന്ന സെഷനിൽ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട, അതിൻ്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു ഹദീസ് പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വാബിസ എന്നു പേരുള്ളൊരു സ്വഹാബി വന്നു. അദ്ദേഹം പറയാണ്, അതൈത്തു റസൂല, ഞാൻ നബിൻ്റെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് ഞാൻ നബിൻ്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ നബിനോട് ചോദിച്ചു, ജി തസ് അലു അനിൽ ബിർ, വാബിസ നീ വന്നത് നന്മയെപ്പറ്റി അന്വേഷിക്കാനാണോ, അറിയാനാണോ? കുൽത്തു, അപ്പം ഞാൻ പറഞ്ഞു നബിനോട്, വാബിസ റസൂലിനോട് പറയണേ, നാം, അതെ. ഫഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക, എന്നാൽ നന്മനെപ്പറ്റി എനിക്കറിയണോ, ഞാൻ നിന്റെ സ്വന്തം ഹൃദയത്തിനോട് തന്നെ ചോദിക്കുക, നിന്റെ കൽബിനോട് തന്നെ ചോദിക്കുക, എന്താണ് പിന്നെ നന്മ എന്ന് പറഞ്ഞാൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നബിയുടെ സംസാരം നിർത്താതെ വീണ്ടും തുടർന്നു, അൽബിർ റുമത്ത് മഅന്നത്ത് ഇലൈഹി നഫ്സ്. നബി പറയണേയും, നന്മ എന്ന് പറഞ്ഞാൽ മത്ത് മഅന്നത്ത് ഇലൈഹി നഫ്സ്, നമ്മുടെ ഹൃദയത്തിന് അതിനോടൊരു ഇഷ്ടമുണ്ടാകും, അത് ചെയ്യുമ്പം ഒരു സമാധാനം കിട്ടും. വത്ത് മഅന്ന ഇലൈഹി ഖൽബ്, നമ്മുടെ ഹൃദയത്തിന് അതിനോടൊരു കൂറ് പുലർത്താൻ സാധിക്കും, അതിലൊരു സമാധാനം കണ്ടെത്താൻ സാധിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നന്മ. നന്മ ചെയ്തിട്ട് ആരെങ്കിലും അത് വേണ്ടിയില്ലായിരുന്നു എന്ന് പറയുന്ന നമ്മൾ കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ഏതെങ്കിലും സുഹൃത്തുക്കൾ നമ്മളോട് അങ്ങനെ പറയുന്ന നമ്മൾ കേട്ടിട്ട്, നമ്മുടെ സ്കൂളിലോ നമ്മുടെ ചുറ്റുപാടിലോ നമ്മുടെ കുടുംബത്തിലോ അയൽവാസികളിലോ ഇല്ല. പ്രവാചകൻ സലസമ നിർത്തിയില്ല, വൽ ഇസ്മു മാ ഹാകഫി നഫ്സ് വതറദ്ദദ ഫിസ്സുദ്, തിന്മ എന്ന് പറഞ്ഞാൽ, നന്മ മാത്രം പറഞ്ഞാൽ പോരല്ലോ, തിന്മയുടെ പറയണല്ലോ, തിന്മ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. വതറദ്ദദ ഫിസ്സുദ്, ഹൃദയത്തിൽ വീണ്ടും വീണ്ടും സംശയം ജനിപ്പിക്കും, അത് ചെയ്യേണ്ടില്ലായിരുന്നു, അത് വേണ്ടില്ലായിരുന്നു എന്ന് തോന്നിപ്പിക്കും. ഈ ഒരു വിഷയം നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയണം. എന്തിനാറിയങ്ങൾ, നമ്മൾ ഹൃദയവുമായി ബന്ധപ്പെട്ട് ഇതിന് വലിയ ബന്ധമുണ്ട്. നമ്മളൊരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് അത് സ്വാധീനിക്കും, നമ്മുടെ ഹൃദയത്തിൽ അത് വന്ന് പതിഞ്ഞു നിൽക്കും. പിന്നീട് നമ്മൾ നമ്മുടെ ഹൃദയത്തിനനുസരിച്ച്, ഹൃദയം പറയുന്നതിനനുസരിച്ച്, ഹൃദയം തോന്നിപ്പിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗതൻ, നിങ്ങളുടെ ശരീരത്തിൽ, നമ്മുടെയൊക്കെ ശരീരത്തിലെയും ഒരു അവയവമുണ്ട്, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു. നബി പറയാണ്, ആ ശരീരത്തിലെ അവയവം ശരിയായാൽ ശരീരം മുഴുവനും ശരിയായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, ഇനി ശരീരത്തിലെ ഈ അവയവം കേടുവന്നാലോ, അത് വൃത്തികേടായാലോ, അത് മലീമസമായാൽ, ഫസദൽ ജസദു കുല്ലുഹു, ശരീരം മുഴുവനും കേടെന്ന പോലെ ആയി എന്ന് പറയുന്നത്. നബി പറയണേ, അലാ വഹിയൽ ഖൽബ്, ആ അവയവം അത് ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിനെ പറ്റിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്ക് സമാധാനമുള്ള ഹൃദയത്തിൻ്റെ ആളാവണോ, നല്ല സമാധാനം കിട്ടുന്ന ഹൃദയത്തിൻ്റെ ഉടമയാകണോ, എന്നാൽ നമ്മൾ നന്മകൾ ചെയ്യുന്ന ആളുകളായി മാറുക. നബി നേരത്തെ പറഞ്ഞ വാക്ക് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നബി പറഞ്ഞു, നന്മ ഹൃദയത്തിന് സമാധാനം ഉണ്ടാക്കുന്നതാണ്. എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ കൂട്ടുകാരെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് സഹായം ചെയ്യുക, ഉമ്മാനെ സഹായിക്കുക, വീട്ടിലെ കാര്യങ്ങളിൽ നമ്മൾ സഹായിക്കുക, നല്ല വാക്കുകൾ പറയുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എത്രയോ ഗുണങ്ങൾ, നിസ്കാരം മുതൽ ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ, ഇങ്ങനെ ധാരാളം ഒട്ടനവധി നന്മകൾ നമുക്ക് ചുറ്റുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ മനസ്സിന് വലിയ സമാധാനം നേടാൻ സാധിക്കുമെന്നുള്ളത്. ഈ സമാധാനമുള്ള ഹൃദയവുമായിട്ടാണ് അള്ളാഹ് നമ്മൾ കണ്ടുമുട്ടുന്നത്. നമ്മളൊക്കെ ഇവിടുന്ന് മരണപ്പെട്ടു പോകുമല്ലോ ഒരു ദിവസം, എന്തായാലും മരിക്കുന്ന ഉറപ്പാണ് അല്ലേ. അങ്ങനെ മരിക്കുന്ന ദിവസം അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സമാധാനത്തിൻ്റെ ഹൃദയമുള്ള ആളായി മരണപ്പെടാനുള്ള ഒരു അവസരം കിട്ടണം. അങ്ങനെയുള്ള ആളുകളെ വിജയിക്കുള്ളൂ. അല്ല പറയണേ, സ്വത്തോ സന്താനങ്ങളോ പ്രയോജനപ്പെടാത്തൊരു ദിവസമുണ്ട്. നമുക്ക് കുറേ സമ്പത്തുണ്ടാകും, നല്ല പൈസ ഒക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഭയങ്കര സ്വാധീനമൊക്കെ ഉണ്ടാകും, നല്ല കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകും, അതൊക്കെ ഉണ്ടാകും, ഭയങ്കര സ്വാധീനക്കാരാണ്. പക്ഷെ അതൊന്നും പരലോകത്ത് ഉപകാരപ്പെടൂല. പരലോകത്ത് ഉപകാരപ്പെടാൻ ആർക്കറിയോ? സമാധാനമുള്ള ഹൃദയമുള്ള ആളുകൾക്കാണ് ഉപകാരം ഉണ്ടാകുക, അവർക്കാണ് സ്വർഗത്തേക്ക് പോകാനുള്ള ചാൻസ് കിട്ടുക. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന കാര്യങ്ങൾ എങ്ങനെ സമാധാനം കിട്ടുക? അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാ. അള്ളാഹുവിൻ്റെ ദിക്ർ മനസ്സിലുണ്ടാകുമ്പോൾ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. നമ്മൾ നിസ്കാരമുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, മറ്റു ദിക്റുകളൊക്കെ ചെല്ലുന്ന ആളുകളാണ്, ഇതൊന്നും മുടങ്ങാതെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് സമാധാനം കിട്ടും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ല പറയണം തരങ്ങൾ, ഹൃദയങ്ങളിലുള്ള സമാധാനം ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ ദിക്റു കൊണ്ടാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചെറിയ പരിശ്രമം നമ്മൾ നടത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഖുർആൻ കൃത്യമായി പാരായണം ചെയ്യുക. ചില കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ആ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്, ഖുർആനുമായി ബന്ധപ്പെട്ട ഗുണകാംശം നമ്മൾ പറഞ്ഞു. അതുള്ള ആളുകൾക്ക് അള്ളാഹുവരുടെ ഹൃദയത്തിൽ സമാധാനം നൽകും, സന്മാർഗം നൽകും, അവർക്കൊരു ഗൈഡൻസ് നൽകും, അവർക്ക് അള്ളാഹു കാരുണ്യം കൊടുക്കും. ഇതൊക്കെ അള്ളാഹു വിശ്വാസികൾക്ക് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നു പറഞ്ഞതാണ്. അപ്പോൾ ആ നിലക്കുള്ള ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എന്നാൽ ഇതൊന്നും വേണ്ട, എനിക്കിതൊന്നും വേണ്ട, ഞാനിതൊന്നും ഫോളോ ചെയ്യില്ല, ഞാൻ ഇനിയും തെറ്റുകളെ ചെയ്യുള്ളൂ, ഞാൻ അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിനോടും നമ്മുടെ അധ്യാപകന്മാരോടും വീട്ടിലുള്ള ഉപ്പാനോടും ഉമ്മാനോടൊക്കെ നമ്മൾ വാശി പിടിച്ചിരുന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ആ രോഗം വർദ്ധിക്കും, അത് വീണ്ടും വീണ്ടും വർദ്ധിക്കും. എന്നിട്ടെന്താണോ, നമ്മളങ്ങനെ ഒരു നന്ദി കെട്ട ആളായി മരണപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് അതിന് നമ്മൾ ഭയപ്പെടുക, നമ്മൾ നല്ല കുട്ടികളായാൻ ശ്രമിക്കുക. ഒരു പ്രാർത്ഥന പറഞ്ഞ് നിർത്തുക, നമുക്കൊക്കെ അറിയുന്ന പ്രാർത്ഥന, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് കൽബി അലാ ദീനിക. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയത്തെ നീ നിൻ്റെ ദീനിൽ ഉറപ്പിച്ച് നിർത്തണേ. ഈ പ്രാർത്ഥന നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം കൂടി പറയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلبي على دينك واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته.
0: ടുഡേ ബാക്കിയുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, അവളെ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചപ്പോൾ വലിയ ബുദ്ധിമുട്ടായി. അപ്പൊ ഇനി നമുക്ക് സോറി പറയാം, കാരണം ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ഏതാ ചോദ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഒരു ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞിട്ട് അടുത്തേക്ക് പോകാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് വന്ന അംസക്കുട്ടി മാനു കപ്പ് ഇപ്പൊ വരികയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെഫി അടപ്പോൾ പറഞ്ഞ് കാലുണ്ടെങ്കിലും നടക്കാൻ കഴിയാത്ത പ്രാണി എന്ന ചോദ്യത്തിന്റെ ഉത്തരം തുമ്പി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരു ഉത്തരം പറഞ്ഞിരുന്നല്ലേ, ഇനി പ്രാണി പൂമ്പാറ്റ ഒക്കെ ഒരേ ഇനത്തിൽപ്പെട്ടതാണ്. ഓക്കെ, ഷാമില ഷംസുദ്ദീൻ പറഞ്ഞതേ ചോദ്യം ചോദിച്ചു ഉത്തരം പറഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ചോദിക്കും, നമ്മൾ പൊട്ടനാക്കല്ലേ. അതുപോലെ കറുത്ത മരത്തിൽ നിന്ന് വെളുത്ത പൂ എന്ന ചോദ്യം അത് സെഫിയക്കെ തിരങ്ങാടി. അത് അതിന് ഉത്തരം എഴുത്ത് എന്നാണ് പറഞ്ഞത്. കറുത്ത മരത്തിൽ നിന്ന് വെളുത്ത പൂ എന്നുള്ളത് എഴുത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഒരു കണക്ഷൻ കിട്ടുന്നില്ല, എന്താണെന്ന് മനസ്സിലായില്ല. അതോടെ ഉദ്ദേശിച്ചത് കറുത്ത മരത്തിൽ നിന്ന് തേങ്ങ ചിരകുന്നതാണ്, വെളുത്ത പൂവ് എന്ന് ഉദ്ദേശിക്കുന്ന അതാണ്. പിന്നെ വേറൊരാള് ഷമില ആശംസുദ്ദീൻ പറഞ്ഞ് കറുത്ത മരത്തിന് വെളുത്ത പൂവ് ആന. ആ കറുത്തൊരു മരം ആന, അതിന്റെ വെളുത്ത പൂവ് കൊമ്പ്, കൊമ്പ് അതായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നെ പിന്നെ പിന്നെ പിന്നെ പിന്നെ കുട തന്നെ പറക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിക്കാനായിട്ടുണ്ട്, അവസാനിപ്പിക്കാനായിട്ടുണ്ട്. മറ്റൊരു ലൈവിൽ നമുക്കൊക്കെ അപ്പോൾ വീണ്ടും കാണാം. ഇന്നത്തെ ലൈവിൽ പാട്ടും ചോദ്യങ്ങളും കഥകളും കടം കഥകളും ഒക്കെയായി നമ്മൾ മുന്നോട്ട് പോയി. ഇൻഷാല്ലാ ഇന്നത്തെ ലൈവിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആലിയ, ആയിഷ, ഞാൻ വി ടി അബ്ദുൽ സലാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ശ്രോതാക്കളെ, മറ്റൊരു ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

പീസ് റേഡിയോ സ്വരം മനോഹരമായ വരികളിലൂടെ മനസ്സിൽ ധാർമ്മികതയുടെ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കുന്ന മനോഹരമായ ഒരു ഗാനമാണ് ഇന്ന് സ്വരത്തിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇനിയൊന്നുകൂടിയ കൊതുസിൻ്റെ മുറ്റത്ത് എന്ന് തുടങ്ങുന്ന ഗാനം ആലപിക്കുന്നത് ഹാരിസ് ബിൻ ജമാൽ.

0: ഇസ്ലാഹി കൈരളിക്ക് വെളിച്ചം പകർന്നു നൽകിയ പൂർവസൂരികളായ ഇസ്ലാഹി പണ്ഡിതന്മാരുടെ ഓർമ്മകൾ അയവിറക്കുകയാണ് ഓർമ്മ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഷെയ്ഖ് മുഹമ്മദ് മൗലവി, കേരളത്തിന്റെ മുഹദ്ദിസ് എന്ന ടിപിയുടെ ഓർമ്മകളിൽ നിന്നും ഷെയ്ഖ് മൗലവിയെക്കുറിച്ച് പരിചയപ്പെടുകയാണ് ഇന്ന്. ഷെയ്ഖ് മുഹമ്മദ് മൗലവി അനുകരണീയ വ്യക്തിത്വം. ശബ്ദം നൽകുന്നത് നസ്റുല്ലാ സ്വലാഹി, വി ടി അബ്ദുസ്സലാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാ അല്ലാ ഇവിടെ നാം കേട്ടു തുടങ്ങുകയാണ്. ബഹുമാനനായ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ചുള്ള ചരിത്ര വായനയാണ് പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൽ ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മൗലവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ അനുഭവങ്ങൾ ധാരാളമായി പറയാനുണ്ട്. അക്കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയതും പറഞ്ഞതുമായ ഒരുപാട് ഒരുപാട് ചരിത്രഗാഥകൾ തീർച്ചയായും ഇനിയും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. മൗലവിയുടെ വിയോഗം ഒരു പ്രസ്ഥാനത്തിന് മാത്രമല്ല, അദ്ദേഹം ജീവിച്ചിരുന്ന ഗ്രാമത്തെപ്പോലും കണ്ണീരിലാഴ്ത്തിയ ചരിത്രഭാഗങ്ങളിലൂടെയാണ് ഇൻഷാ അല്ലാ ഇനി നാം മുന്നോട്ട് പോകുന്നത്. ഷെയ്ഖ് മൗലവിയുടെ വിയോഗാനന്തരം ബഹുമാനായ ടി പി അബ്ദുള്ളക്കായ മദനി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും ചികഞ്ഞെടുത്ത് എഴുതി തീർത്ത വരികളിലേക്കാണ് ഇൻഷാ അല്ലാ ഇനി നാം പോകുന്നത്. ഷെയ്ഖ് മുഹമ്മദ് മൗലവി അനുകരണീയനായ ഒരു മഹാപണ്ഡിതൻ എന്ന ശീർഷകത്തിൽ അദ്ദേഹം എഴുതിയ ഓർമ്മക്കുറിപ്പ് ഇവിടെ നാം കേട്ടു തുടങ്ങുന്നു.
2: ഷെയ്ഖ് മുഹമ്മദ് മൗലവി അനുകരണീയനായ ഒരു മഹാപണ്ഡിതൻ. ഷെയ്ഖ് മുഹമ്മദ് മൗലവി അന്തരിച്ചു. ആ റേഡിയോ വാർത്ത കേട്ട് ഞങ്ങളുടെ ഗ്രാമം നിശ്ചലമായി. എവിടെയും സ്തബ്ധരായി നിൽക്കുന്ന ആൾക്കൂട്ടം. അദ്ദേഹത്തിന്റെ അവസാനത്തെ ജുമുഅ ഖുത്ബ കേൾക്കാൻ ഭാഗ്യം ലഭിച്ചവരായിരുന്നു അവർ. മരണത്തെയും തുടർന്നുള്ള പരലോക ജീവിതത്തെയും കുറിച്ച് ആ ഗ്രാമീണ ജനതയെ ഇത്രയധികം ഓർമ്മപ്പെടുത്തുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്ത മറ്റൊരു വ്യക്തി അവർക്ക് പരിചയമില്ല. മുസ്ലിം സമുദായത്തിന്റെ വൈജ്ഞാനിക രംഗത്തെ മറ്റെന്തിനേക്കാളുമുപരി മരത്തിനു തുല്യം മരവിപ്പിച്ച നബാത്തിയായ യുഗത്തിന് കടലുണ്ടി ജുമാ മസ്ജിദിൽ തിരശ്ശീല താഴ്ത്തിയത് മഹാനായ ഷെയ്ഖ് മുഹമ്മദ് മൗലവിയായിരുന്നു. ആദ്യമായി അദ്ദേഹം ആ മെമ്പറിൽ കയറിയ ദിവസം ഇന്നും രോമാഞ്ചത്തോടെ ഞാൻ ഓർക്കുന്നു. പ്രസ്തുത മഹല്ലിൽ ആ സുന്ദരസുദിനം പിറന്നു വീഴാൻ നീണ്ട രണ്ടു ദശകങ്ങളുടെ പേറ്റുനോവ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരന്തരമായ ആദർശ സംഘട്ടനത്തിലൂടെ ഇഴഞ്ഞുനീങ്ങിയ ദൈർഘ്യമേറിയ രണ്ടു ദശകങ്ങൾ അവസാനം ആ വെള്ളിയാഴ്ച സമാഗതമായി. എന്തും സംഭവിക്കാനുള്ള ഇടയുള്ള അന്തരീക്ഷം. ഷെയ്ഖ് മൗലവി ശാന്തഗംഭീരനായി അടിവച്ചടിവച്ച് മിമ്പറിൽ കയറി. മഹ്ഷറിയുടെ വെളിയാളമില്ലാതെ, വാളെടുക്കാതെ, നബാത്തിയ ഖുത്ബയുടെ പഴകിദ്രവിച്ച ഏടില്ലാതെ മൗലവി സാഹിബ് ഖുത്ബ ആരംഭിച്ചു. പള്ളിയിൽ ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അന്ധതയുടെ തിമിരം ബാധിച്ച യാഥാസ്ഥിക കോമരങ്ങൾ പള്ളിയിലുണ്ട്. അവരുടെ ഭാഗത്തുനിന്നുണ്ടായേക്കാവുന്ന ഏതാക്രമണത്തെയും ചെറുക്കാൻ ശാസ്ത്രീയമായ സമീപനവും എന്തിനും തയ്യാറായ ആദർശധീരതയും മറുവശത്തുണ്ടായിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും കോർത്തിണക്കിയ ഉൾക്കനമുള്ള ഷെയ്ഖ് മൗലവിയുടെ ഖുതുബ എല്ലാവരെയും ചിന്തിപ്പിച്ചു. തഖ്വ എന്താണെന്ന് ജനങ്ങൾ പഠിച്ചു. രണ്ടാമത്തെ ഖുതുബയിൽ നമസ്കാരാനന്തരമുള്ള കൂട്ടുപ്രാർത്ഥന ബിദ്അത്താണെന്ന് അദ്ദേഹം സമർത്ഥിച്ചു. നമസ്കാരം കഴിഞ്ഞു അന്നാദ്യമായി ഇമാം മിഹ്റാബിൽ നിന്ന് കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാതെ സ്ഥലം വിട്ടു. എല്ലാവരും സ്വന്തമായി പ്രാർത്ഥിച്ചു. ഒരുപാട് ബിദ്അത്തുകൾ ഒന്നിച്ചെടുത്ത് മാറ്റപ്പെട്ടു. പകരം ഒന്നിലധികം സുന്നത്തുകൾ പുനഃപ്രതിഷ്ഠിച്ചു. ഈ മാറ്റത്തിന്റെ പ്രക്രിയയിൽ ഷെയ്ഖ് മൗലവി കാണിച്ച ധൈര്യവും അദ്ദേഹത്തിന്റെ സ്വന്തമായ സമീപന രീതിയും മാത്രമാണ് ഞങ്ങളുടെ മഹല്ലിന് വെളിച്ചം നൽകിയത്. ഇതുപോലെ ഒട്ടേറെ മഹല്ലുകളെ യാഥാസ്ഥികത്വത്തിന്റെ കരാള ധ്വംസനത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കുന്നതിൽ ഷെയ്ഖ് മുഹമ്മദ് മൗലവി വഹിച്ച പങ്ക് കേരളത്തിന്റെ ഇസ്ലാഹി ചരിത്രത്തിൽ വെള്ളിരേഖയിൽ തിളങ്ങി നിൽക്കുന്നു. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറക്ക് അടുത്തറിയാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു ഷെയ്ഖ്. താൻ തെളിവായി ഉദ്ധരിക്കുന്ന ഏത് ഹദീസും സനദിനോടൊപ്പം അവതരിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ പണ്ഡിതോചിത സ്വഭാവം ഏവരാലും പ്രശംസിക്കപ്പെട്ടിരുന്നു. ഹദീസ് റിപ്പോർട്ടർമാരുടെ ചരിത്രം എടുത്തുധരിച്ചുകൊണ്ട് ഹദീസിന്റെ ബലാബലങ്ങൾ സമർത്ഥിക്കാറുള്ള ഷെയ്ഖിന്റെ മുമ്പിൽ പ്രതിയോഗികൾ തലകുനിച്ച ഒട്ടധികം അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. തറാവീഹ് നമസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം ആ വിഷയത്തെക്കുറിച്ചുള്ള ആധികാരിക രേഖയാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗത്ത് മദ്ഹബുകളുടെ ഗതികൾ പഠിച്ചറിഞ്ഞ അദ്ദേഹം ഏത് മസ്അലയും ഖുർആനിലൂടെയും സുന്നത്തിലൂടെയുമായിരുന്നു വിലയിരുത്തിയിരുന്നത്. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ ഫത്വകൾക്ക് മുസ്ലിം ബുദ്ധിജീവികളിൽ പ്രഥമഗണനീയമായ സ്ഥാനം ലഭിച്ചു.
1: മാഷാ അല്ലാ, ഷെയ്ഖ് മുഹമ്മദ് മൗലവിയുടെ വിയോഗം എത്രത്തോളം ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഒരു നാടിനെ വേദനയിലാഴ്ത്തിയെന്ന് നാം കേട്ടുകഴിഞ്ഞു. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറക്ക് അടുത്തറിയാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു ഷെയ്ഖ് മൗലവി. ഇന്ന് ഇതേ പ്രകാരം സമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ കഴിയുന്ന ഒരു പണ്ഡിതനെ നമുക്ക് അതേത് സംഘടനയിലാവട്ടെ മുന്നിൽ നിർത്താനുണ്ടോ എന്നത് വല്ലാത്തൊരു ചോദ്യമാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ അതിപ്രസരം ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു അറിവ് ലഭിക്കണമെങ്കിൽ ഒരു വിരൽ തുമ്പിലെ ഒരു ക്ലിക്കിൽ തീർച്ചയായും നമുക്ക് ലഭിക്കാവുന്ന ഒരു വലിയ വിജ്ഞാന സാഗരം തന്നെ നമ്മുടെ മുമ്പിലുണ്ടാകുമ്പോൾ തീർച്ചയായും അതിനൊന്നും തന്നെ കഴിവില്ലാത്ത അല്ലെങ്കിൽ അപ്രകാരമൊന്നും തന്നെ സാധ്യതകളില്ലാതിരുന്ന അക്കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു ഷെയ്ഖ് മൗലവിയെപ്പോലുള്ള പണ്ഡിതന്മാർ ഒരു കിതാബിൻ്റെ അതല്ല എങ്കിൽ ഹദീസുകളുടെയൊക്കെ സനദുകളടക്കം മനഃപ്പാഠമാക്കുകയും അത് സമൂഹത്തിനെ പഠിപ്പിക്കുകയും ആ ഒരു കാലഘട്ടങ്ങളിൽ എപ്രകാരമായിരുന്നു ഇങ്ങനെയുള്ള വിജ്ഞാന ശേഖരങ്ങൾ അവർ സ്വായത്തമാക്കിയത് എന്നുള്ളത് അത്ഭുതം തന്നെയായിരുന്നു. മുൻകാലങ്ങളിൽ അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ നിങ്ങോട്ട് ഇസ്ലാമിക പ്രചരണവുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇന്നത്തെ സൗകര്യങ്ങളുടെ നൂറിലൊരംശം പോലും ഇല്ലാത്ത അക്കാലഘട്ടങ്ങളിൽ കിതാബുകൾ കാണാതെ പഠിക്കുകയും അത് സമൂഹത്തിനു വേണ്ടിയിട്ട് ഏത് സമയത്തും ഉദ്ധരിക്കാൻ കഴിയുന്ന രൂപത്തിൽ മനഃപ്പാഠമാക്കുകയും ചെയ്തിരുന്ന വളരെ മഹനീയരായിരുന്ന പണ്ഡിതന്മാർ ജീവിച്ചിരുന്നു. മാത്രവുമല്ല, ഒരു വ്യക്തിക്ക് മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഇരുന്ന് വായിക്കാൻ മാത്രം സുദീർഘമായിരിക്കുന്ന കിതാബുകളെ ഗ്രന്ഥരചനകൾ നടത്തിയ മഹാപണ്ഡിതന്മാർ നമുക്ക് മുമ്പ് ജീവിച്ചു പോയിരുന്നു എന്നത് വല്ലാത്തൊരത്ഭുതത്തോടെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുക. ആധുനിക കാലഘട്ടങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടായിത്തുടങ്ങിയ കാലഘട്ടങ്ങളിൽ തന്നെ പ്രകാരമുള്ള ഷെയ്ഖ് മൗലവിയെപ്പോലെയുള്ള വക്കം മൗലവിയെപ്പോലെയുള്ള ചരിത്ര പുരുഷന്മാർ ജീവിച്ചിരുന്നു എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട യാഥാർത്ഥ്യങ്ങളാണ്. അതെ, ചരിത്രം അറിയുമ്പോഴാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു വിവരമുണ്ടാവുക. നമ്മൾ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇത്തരം ചരിത്രപുരുഷന്മാരുടെ വിയോഗം സമൂഹത്തിനുണ്ടാക്കിയ വേദനകളും പ്രയാസങ്ങളും ചെറുതല്ല എന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അതെ, ബാക്കി ഭാഗം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ, ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ച് ടി പി അബ്ദുള്ള കോയ മദനി എഴുതിയ ഓർമ്മയുടെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഓർമ്മ. ടി പിയുടെ ഓർമ്മകളിൽ നിന്നും ഷെയ്ഖ് മുഹമ്മദ് മൗലവിയെക്കുറിച്ചുള്ള ഭാഗമാണ് ഇന്ന് നാം വായിച്ചെടുത്തത്. ഷെയ്ഖ് മുഹമ്മദ് മൗലവി അനുകരണീയ വ്യക്തിത്വം എന്ന ശീർഷകത്തിൽ എഴുതിയ ലേഖനമാണ് നാം കേട്ടത്. ശബ്ദം നൽകിയത് നസ്രുല്ലാ സ്വലാഹി, വി ടി അബ്ദുസ്സലാം.

0: ദുനിയാവ് മൂന്ന് ദിവസങ്ങളാണ്. മധുരം കൊണ്ടോ കയ്പുകൊണ്ടോ കഴിഞ്ഞുപോയ ഇന്നലെ, അത് ഇനി ഒരിക്കലും മടങ്ങിവരില്ല. ഇന്ന് അത് നമുക്കുള്ളതാണ്, എങ്കിലും അത് മിന്നൽ വേഗതയിൽ കഴിഞ്ഞുപോകും. ഒന്നും അതേപടി നിലനിൽക്കില്ല. നാളെ നമ്മൾ കാണാത്തതും മറഞ്ഞതുമാണ്. നമ്മൾ എവിടെയായിരിക്കുമെന്ന് നമുക്കറിയില്ല, നമുക്കായി വിധിക്കപ്പെട്ടതും. അതിനാൽ പകയും വെറുപ്പും ഒഴിവാക്കി സത്യസന്ധമായി വിട്ടുവീഴ്ച ചെയ്യുക. സൃഷ്ടികളെ സൃഷ്ടാവിലേക്ക് വിട്ടുകൊടുക്കുക. ഞാനും നീയും അവരും യാത്രയാകുന്നവരാണ്, സംശയമില്ല. നിന്റെ ഹൃദയത്തെ വെറുപ്പിന്റെ കലവറയാക്കരുത്. ഓർക്കുക, ജീവിതം ചെറുതാണ്, ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അടയാളങ്ങൾ മാത്രമാണ് നാം ഇവിടെ ബാക്കി വെക്കുന്നത്. അതിനാൽ നമ്മുടെ അടയാളങ്ങളും ഓർമ്മകളും നല്ലതായിരിക്കട്ടെ.
1: നല്ലൊരു സന്ദേശം അല്ലേ. മൂന്ന് ദിവസങ്ങളാണ് ജീവിതം എന്ന് പറഞ്ഞത്, ഭൂതം ഭാവി വർത്തമാനെന്നാണ് അല്ലേ
2: എല്ലാവർക്കും അറിയാവുന്നൊരു രീതി.
1: ശരിക്കും എന്താ വെച്ചാൽ, കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള ദുഃഖം, വരാനിരിക്കുന്ന കാലത്തെ കുറിച്ചുള്ള ഭയം, ഇതാണ് മനുഷ്യനെ ആകെ വേട്ടയാടുന്നത്. അവൻ്റെ സമാധാനം മുഴുവൻ കെടുത്തുന്നത് അതാ. ഇതിൽ നിന്ന് മാറാനുള്ള മാർഗം, ഒന്ന്, കഴിഞ്ഞ കാലത്ത് ഇത് കഴിഞ്ഞു, അത് ലോഹയിലുള്ളതാണ്, എഴുതി വെച്ചതാണ് എന്നുള്ളൊരു വിചാരത്തിൽ എന്ത് ചെയ്യുക, സമാധാനിക്കുക. വരും കാലത്തിലുള്ള ആശങ്ക വേണ്ട, നമുക്കുള്ളതൊന്നും നഷ്ടപ്പെടില്ല, നമുക്ക് കിട്ടാൻ വിധിക്കാത്തതൊന്നും ലഭിക്കുകയുമില്ല. നമ്മൾ പ്രൊസീജിയർ അനുസരിച്ച് പോവുക, റിസൾട്ട് പൂർണ്ണമായി അരുത്തുന്ന അതാണ് വമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനും. ശരിയായ ഹുദയിലേക്ക് വന്നാൽ മുൻകഴിഞ്ഞ കാലത്ത് ദുഃഖമോ വരാനിരിക്കുന്ന കാലത്ത് ഭയമോ ഒരാളെ വേട്ടയാടുകയില്ല. അവർ വളരെ ചുരുങ്ങിയ കാലഘട്ടമാണെന്നാണ് റഫീഖ് സലഫി സൂചിപ്പിച്ചത്.
2: പക്ഷേ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നം, നമ്മൾ ഇത്ര തക്കുവ കാര്യങ്ങളൊക്കെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചാലും ഈ ഒരു വിഷയം പലപ്പോഴും നമ്മളെ മറന്നാണ് പോവും അല്ലേ. ജീവിതം ചെറുതാണെന്ന് മായസ് കുറച്ചുള്ളൂ എന്നുള്ളത് നമ്മൾ മറന്നു പോവും. എന്നാൽ നമ്മൾ പല ആളുകളുടെ അനുഭവങ്ങളൊക്കെ പറയും, ഇന്നലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ വരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയും. എന്നല്ലാണ്ട് നമുക്കൊരു പക്ഷേ ആ ഒരു സമയം കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണെങ്കിലും പക്ഷേ വലുത് വേറെ എന്തൊക്കെയാണ്, നമ്മുടെ രണ്ട് കൊല്ലത്തിന് ശേഷമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആറുമാസം കഴിഞ്ഞിട്ടുള്ള പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സമയത്ത്, എൻ്റെ മുമ്പിലുള്ള സമയത്തെ എന്തിനു വേണ്ടി ചിലവഴിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഒരു പക്ഷേ അത് ദുനിയാവിന് കൂടുതലായി പോകുന്നു എന്നുള്ളതാണ് വലിയൊരു പ്രയാസം.
1: ഒരു 10-63 വയസ്സുള്ള ഒരാള് തൻ്റെ കൂട്ടുകാരൻ പെട്ടെന്ന് മരിച്ചപ്പോൾ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്, ഭയങ്കര കരച്ചിൽ കരയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അയാൾ എന്ത് ചെയ്യണില്ല, പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ, ആ ദിവസത്തെ ഒരു വൈകാരികത പെട്ടെന്ന് മരിക്കുമ്പോൾ, മരണം പെട്ടെന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, 2-3 നിസ്കാരക്കുഷാറാവും, പിന്നെ എന്ത് ചെയ്യും, പഴയ പോലെ ആവും. ഒരു വിഷയം തന്നെയാണ് ഇവിടെ. എന്താ വെച്ചാൽ, റഫീഖ് സലഫി പറഞ്ഞതിൽ ഏറ്റവും വലിയ പോയിന്റ് പകയില്ലാതെ ജീവിക്കുക. എല്ലാവരും നമ്മളെ മയ്യത്തുസ്കരിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ അവരെ അള്ളാഹും ഒപ്പുള്ളവും എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, ആത്മാർത്ഥമായി പറയണമെങ്കിൽ അവരോട് ആത്മാർത്ഥമായി പെരുമാറിയിട്ട് ആ ഒരു നല്ല ഒരു പാപമോചനത്തിൻ്റെ പ്രാർത്ഥന ലഭിക്കുന്ന മയ്യത്തായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ജീവിതത്തിൽ വളരെയധികം വലിയ അധ്വാനം വേണം. ചില ആളുകളൊക്കെ മരിച്ചാൽ ആളുകൾ വരുന്നത് തന്നെ പ്രാർത്ഥിക്കാനും ഇഷ്ടത്തോടു കൂടിയാണ് വരുന്നത്. വളരെ ഒരു മരണത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കാന്നാൽ ഒരാൾ അങ്ങേറ്റത്തെ ത്യാഗം. അപ്പോൾ അത്രയും ബന്ധുക്കളെ, പിന്നെ അടുത്ത ആളുകളെ വരിക, ആദർശ ബന്ധുക്കളൊക്കെ കുറേയുള്ള മയ്യത്തുകൾ നമ്മൾ കാണലുണ്ട്. അത് അവരെ കുടുംബക്കാരൊന്നുമല്ല, അവരെ തീയൊരു ബന്ധം കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ പെരുമാറ്റത്തിലെ വലിയൊരു പിന്നെ സ്വാധീനാണ് ശരിക്കത്.
2: ആര് ആദ്യം എന്നുള്ളതേ നമുക്ക് അറിയാത്തതുള്ളൂ. എന്തായാലും ഉറപ്പാണല്ലോ, നിങ്ങൾ പറഞ്ഞതുപോലെ മയ്യത്തുസ്കാരത്തിന് ആദ്യം എനിക്ക് വേണ്ടി മറ്റാൾ നിസ്കരിക്കേണ്ടി വരുമോ, അയാൾക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേ അറിയാത്തുള്ളൂ. സംഗതി ഉറപ്പാണ്.
1: അത് ഇങ്ങനെ വിചാരിച്ചാൽ മതി, നമുക്ക് നമ്മളാണ് ആദ്യം എന്ന് വിചാരിച്ചാൽ
2: മാത്രമേ ഉള്ളൂ.
3: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
5: നമ്മുടെ ശരീരത്തിലെ വിവിധ കാരണങ്ങളാൽ സന്ധികളിൽ വേദനയും നീർക്കെട്ടും വരുന്ന അവസ്ഥക്കാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ സന്ധി എന്ന് പറയുന്നത് എല്ലിൻ്റെ രണ്ട് എല്ലുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഭാഗമാണ്, എല്ലിൻ്റെ അറ്റം. എല്ലിൻ്റെ അറ്റത്ത് സാധാരണഗതിയിൽ തരുണാസ്ഥി അഥവാ കാർട്ടിലേജ് എന്ന് പറഞ്ഞ ഒരു കവറിങ് ഉണ്ടാവും. അതിൻ്റെ പുറത്തായിട്ട് ചെറിയൊരു മെംബ്രെയിൻ ഉണ്ട്, സൈനോവിയൽ മെംബ്രെയിൻ എന്നറിയും. ഈ രണ്ട് തരുണാസ്ഥികൾക്ക് ഇടയിൽ ഈ സൈനോവിൽ മെംബ്രെയിൻ ഉണ്ട്. ഈ മെംബ്രെയിൻ്റെ ഇടയിൽ രണ്ട് എല്ലുകൾ തമ്മിലുള്ള ജോയിൻറ്റിൽ സൈനോവിൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇതാണ് ഒരു ജോയിൻറ്റിൻ്റെ സ്ട്രക്ചർ. ഇതിൽ പ്രധാനമായും വരുന്ന നീർക്കെട്ടുകളെ രണ്ടായിട്ട് തിരിച്ചാറുണ്ട്. ഒന്ന് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ്, രണ്ട് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയും. ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് സാധാരണ ഒരു 40-50 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾക്കാണ് ബാധിക്കാറുള്ളത്. പുരുഷന്മാരിലും സ്ത്രീകളിലും ഏകദേശം ഒരേ പാറ ബാധിക്കാറുണ്ട്. ഏകദേശം ഒരു മുതിർന്ന ആളുകളിൽ ഒരു 20% പേർക്കും ഈ ഒരു അസുഖം ഉള്ളതായിട്ട് ആണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത് നമ്മുടെ തേയ്മാനമാണ്, തരുണാസ്ഥിക്ക് വരുന്ന തേയ്മാനം കാരണം എല്ലുകൾ തമ്മിൽ വളരെ അടുത്ത് പോയും ഉരസുകയും അതുവഴി വേദന ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ഒരു നേരത്തെ സൂചിപ്പിച്ച സൈനോവിയൽ ഫ്ലൂയിഡ് ഇതിൻ്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് ഉണ്ടാകുകയും അത് നേർക്കെട്ടായിട്ട് കാണുകയും ചെയ്യും. സാധാരണ കൈമുട്ടുകളിലും കാൽമുട്ടുകളിലും അതുപോലെ തന്നെ കഴുത്തിലും അതുപോലെ തന്നെ ഊരയിലും ലംബാർ സ്പൈനിലുമാണ് ഈ ഒരു തേയ്മാനം കൂടുതലായിട്ട് കാണാറുള്ളത്. വേദന, അതുപോലെ തന്നെ നീർക്കെട്ട്, കൈകാൽ മടക്കാനും നിവർത്താനുള്ള പ്രയാസം, പിന്നീട് പേശി തേയ്മാനം, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കാണാറുള്ളത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വേദന കൂടുതൽ നടക്കുമ്പോൾ കൂടുന്നു, റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കുറയുന്നു. ഇതാണ് സാധാരണ കാണാറുള്ളത്. ഇത് തരുണാസ്ഥിയുടെ തേയ്മാനം ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവോയ്ഡ് ചെയ്യാൻ, പ്രിവെൻറ്റ് ചെയ്യാൻ, നമ്മുടെ വരാതെ നോക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന്, നമ്മുടെ തടി, ഒബിസിറ്റി, പൊണ്ണത്തടി ഉണ്ടെങ്കിൽ കുറക്കുക, കൃത്യമായ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഷുഗറുള്ള ആളുകൾ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഇത് കൂടുതൽ പുരോഗമിച്ച് കഴിഞ്ഞാൽ പല ആളുകളിലും സ്ഥിരമായിട്ട് വേദന സംഹാരികൾ കഴിക്കുന്നതായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ അവ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ദോഷം ചെയ്യും സ്ഥിരമായിട്ട് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പുരോഗമിച്ച അവസ്ഥയിൽ പിന്നീട് നമ്മളത് ഈ ശസ്ത്രക്രിയ തന്നെ വേണ്ടി വന്ന ഒരു അസുഖമാണ്. മറ്റൊരു ടൈപ്പ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്നാണ്. നേരത്തെ സൂചിപ്പിച്ച ഇത് ഡീജനറേറ്റീവ് ആയിരുന്നു 40 വയസ്സിൻ്റെ മുകളിൽ. ഇത് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ആണ്. അത് ചെറുപ്രായത്തിൽ കാണുന്ന ഒരു ആർത്രൈറ്റിസ് ആയിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് രാവിലെ എണീക്കുന്ന സമയത്ത് കൈകാൽ ജോയിൻറ്റുകൾ സ്റ്റിഫായിട്ട് വളരെ മടക്കാനും നിവർത്താനും പ്രയാസം ഉണ്ടാകുന്നു. എന്നാലും ഒന്ന് വെയിലൊക്കെ ചൂടായി കുറച്ചു നേരം ഒന്ന് നടക്കുമ്പോൾ ഈ ഒരു വേദനയും ബുദ്ധിമുട്ടുകളും കുറയുന്ന ടൈപ്പാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് 3 ടൈപ്പാണ്. ഒന്ന് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ ആമവാദം എന്ന് പറയുന്ന ഒരു ടൈപ്പ്. അത് ചെറിയ ജോയിൻറ്റുകളിലാണ് ഉണ്ടാവുക. കയ്യിൻ്റെയും കാലിൻ്റെ ചെറിയ ചെറിയ ജോയിൻറ്റുകളിലാണ് ഇതുണ്ടാവാറുള്ളത്. ഇത് കൃത്യമായിട്ട് ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് രാവിലെ നീക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ള ടൈപ്പാണ് ആമവാദം എന്ന് പറയുന്നത്. ഒരു 30-40 വയസ്സ് സമയത്താണ് ഈ ഒരു അസുഖം തുടക്കം കാണാറുള്ളത്. മറ്റൊന്ന് 0 നെഗറ്റീവ് ഓസ്റ്റോ ആർത്രൈറ്റിസ് എന്നുള്ളതാണ്. നമ്മുടെ മുട്ടു കൈമുട്ടിലും കാൽമുട്ടിലും ബാക്കിലും കഴുത്തിലൊക്കെ വരുന്ന ഒരു ടൈപ്പ് അസുഖമാണിത്. അതുപോലെ തന്നെ കൈയിൻ്റെയും കാലിൻ്റെയും കൈ പത്തിക്കുള്ളിലും അതുപോലെ തന്നെ കാലിൻ്റെ അടിയിലുള്ളിലുള്ള പേശികളിലും ചെറിയ ചെറിയ ഫേശികൾ എന്ന് പറയുന്ന ചെറിയ പാളികളുണ്ട്, അവിടെയൊക്കെ പ്രയാസമുണ്ടാക്കുന്ന ഒരു 20-40 വയസ്സിനുള്ളിൽ കാണുന്ന ഒരു അസുഖമാണ് സീറോനൈറ്റിക് ഓസ്ത്രോആർത്രൈറ്റിസ്. മറ്റൊന്ന് ഗൗട്ടി ആർത്രൈറ്റിസ് എന്നാണ്. നമ്മുടെ ശരീരത്തിലെ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് അസുഖമാണിത്. ഈ യൂറിക് ആസിഡ് അമിതമായി നമ്മുടെ ജോയിൻറ്റുകൾ വന്നടിഞ്ഞ് അങ്ങനെ വേദനയും നീർക്കെട്ടും 1-2 ആഴ്ച ഉണ്ടാവും. പിന്നെ കുറച്ച് കാലം 5-6 മാസം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പിന്നീട് വീണ്ടും വരും. ഇങ്ങനത്തെ അസുഖമായിട്ടാണ് ഇത് കാണാറുള്ളത്. പുരുഷന്മാരിലാണ് കൂടുതൽ കാണാറുള്ളത്. നമ്മുടെ കാലിലെ പെരുവിരലിലെ ജോയിൻറ്റിലാണ് സാധാരണ ഇത് കാണാറുള്ളത്. യൂറിക് ആസിഡ് കൂടുതൽ ആളുകൾക്കാണ് അത് ഉണ്ടാവാറുള്ളത്. എന്നാൽ എല്ലാ യൂറിക് ആസിഡ് കൂടുതൽ ആളുകൾക്കും ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ ചുരുക്കത്തിൽ ഈ ഒരു ആർത്രൈറ്റിസിനെ കുറിച്ച് പറയാനുള്ളത്, ഒന്ന്, നമ്മുടെ വേദനയെ നാം നിസ്സാരമായി തള്ളിക്കളയരുത്. ചെറിയ വേദന ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഏർലി മോർണിംഗ് സ്റ്റിഫ്നസ്, രാവിലെ എണീക്കുന്ന സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൃത്യമായി നേരത്തെ തന്നെ ചികിത്സ തേടിക്കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്ക് ചികിത്സിച്ച് ഒരു പരിധിവരെ ഇതിൻ്റെ ഭവിഷ്യത്തുകളെ തടയാൻ പറ്റുന്ന ഒരസുഖമാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, കൃത്യമായ എക്സസൈസ് ചെയ്യുക, വെയിറ്റ് കൂടുതൽ ആളുകൾ വെയിറ്റ് കുറക്കുക.
3: പീസ് റേഡിയോയിൽ അടുത്തതായി ദൈവിക ദർശനത്തിൻ്റെ മാനവിക നിലപാടുകളുമായി ഇൻസൈറ്റ് അവതരിപ്പിക്കുന്നത് താജുദ്ദീൻ സ്വലാഹി.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ സാറ അലാ നഹ്ജിഹി വസ്തന ബി സുന്നതിഹി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വഹാബത്തും ഒരു ദിവസം മതപരമായ വിഷയങ്ങൾ അവർ പള്ളിയിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അകലെ ഒരാൾക്കൂട്ടം പ്രത്യക്ഷപ്പെടുന്നത് ആരെല്ലാമോ ശ്രദ്ധിച്ചു. ആൾക്കൂട്ടം അടുത്തേക്കടുത്തേക്ക് വന്നപ്പോൾ അതൊരു മൃതശരീരവും വഹിച്ച് ഒരു സമൂഹം, ഒരു സംഘം ആളുകൾ നടന്നു വരികയാണ് എന്നവർക്ക് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൃഷ്ടിയിൽ മൃതശരീരം വഹിക്കുന്ന ഈ സംഘം പെട്ട ഉടനെ അദ്ദേഹം താൻ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. മറബിന ജനാസത്തുൻ, ഞങ്ങളുടെ അരികിലൂടെ ഒരു മൃതശരീരവും കൊണ്ട് ആളുകൾ പോയി. ഫഖാമലഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനത് കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ സ്വാഭാവികമായും സ്വഹാബത്തിൽപ്പെട്ട ആരോ ചോദിച്ചു, നബിയെ, ഇന്നഹ ജനാസത്തു യഹൂദീൻ, അതൊരു യഹൂദനായ ജൂതനായ മനുഷ്യൻ്റെ മൃതശരീരമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ തിരിച്ചു ചോദിച്ചത്, അലൈസത്ത് നഫ്സൻ, അത് ഒരു മനുഷ്യൻ്റെ ശരീരം തന്നെയല്ലേ? അതൊരു മനുഷ്യൻ്റെ മൃതശരീരം തന്നെയല്ലേ? അവൻ ജൂതനാണെങ്കിലും എന്നതായിരുന്നു. മൃതശരീരത്തെപ്പോലും ആദരിക്കണമെന്നും ആദരവിന് ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പാർട്ടിയുടെയും വ്യത്യാസങ്ങൾ കൽപ്പിച്ചുകൂടാ എന്നുമുള്ള മഹത്തായ പാഠം സ്വഹാബത്തിനെ പഠിപ്പിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മനുഷ്യചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ മനുഷ്യത്വത്തെ ഇത്ര ആദരിക്കുകയും മാനവികതയുടെ മഹത്തായ പാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്ത വേറെ ഒരു പ്രവാചകനില്ല എന്ന, വേറെ ഒരു ദർശനമില്ല എന്ന ഏറ്റവും ശക്തമായ തിരിച്ചറിവിലേക്കാണ് നമ്മളെത്തുക. വിശുദ്ധ ഖുർആനിൻ്റെ 17-ാമത്തെ അധ്യായം സൂറത്തു ഇസ്രായിലിൻ്റെ 70-ാമത്തെ വചനത്തിൽ നമുക്കിങ്ങനെ വായിക്കാം. വലഖദ് കറംന ബനി ആദമ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ وَرَزَقْنَاهُمْ مِنَ الطَّيِّبَاتِ وَفَضَّلْنَاهُمْ عَلَى كَثِيرٍ مِّمَّنْ خَلَقْنَا تَفْضِيلًا وَلَقَدْ كَرَّمْنَا بَنِي آدَمَ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. وَحَمَلْنَاهُمْ فِي الْبَرِّ وَالْبَحْرِ കരയിലും കടലിലും അവരെ നാം സഞ്ചരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. وَرَزَقْنَاهُمْ مِنَ الطَّيِّبَاتِ അവർക്ക് ഏറ്റവും സംശുദ്ധമായത് മാത്രം ഭക്ഷണമായി നൽകുകയും ചെയ്തിരിക്കുന്നു. وَفَضَّلْنَاهُمْ عَلَى كَثِيرٍ مِّمَّنْ خَلَقْنَا تَفْضِيلًا നാം വിശിഷ്ടമായി സൃഷ്ടിച്ച മറ്റു പലതിനേക്കാളും അവർക്ക് വിവിധ വിശേഷണങ്ങളും വിശിഷ്ടതകളും നാം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഇവിടെ മനുഷ്യത്വത്തെ ആദരിക്കുകയും അതിനേറ്റവും വിശിഷ്ടമായ അവസ്ഥയിൽ നിലനിർത്തുകയും ചെയ്ത പ്രൗഢമായ ചരിത്രത്തിൻ്റെ ഓർമ്മകളും അതിൻ്റെ ന്യായങ്ങളും തെളിവുകളുമാണ് നാം കാണുന്നത്. എന്നാൽ മീഡിയയുടെ ഭാഷ ഇന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരാംഗിളിലാണ്. ബോധപൂർവം ലോകത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ, ഇസ്ലാം വേഷം ധരിച്ച ചിലരുടെ പ്രവർത്തനങ്ങളെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം ലോകത്തെ നന്മകളെ കൊന്നുതള്ളുന്ന ആശയധാരയാണെന്നും അതിൻ്റെ മാനിഫെസ്റ്റോയാണ് ഖുർആനി എന്നുമുള്ള ഒരു പൊതുവായനയിലേക്ക് മീഡിയകൾ ബോധപൂർവം മനസ്സുകളെ, മസ്തിഷ്കങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ പാഠങ്ങൾ നിരവധി നമുക്ക് കാണാൻ സാധിക്കും. അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, ഇർഹമു മം ഫിൽ അർദി യർഹമുക്കും മം ഫിസ്സമാ. അർറഹിമൂൻ, കാരുണ്യം കാണിക്കുന്നവർ. ഇർഹമുഹുമുർ റഹ്മാൻ, പരമകാരുണ്യകനായ പടച്ചതമ്പുരാൻ അവരോട് കാരുണ്യം കാണിക്കും. അതുകൊണ്ട് ഇർഹമു മം ഫിൽ അർദി ഇർഹമുക്കും മം ഫിസ്സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കുകയെങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കാരുണ്യം കാണിക്കും. ആകാശത്തുള്ളവൻ്റെ വിശാല കാരുണ്യത്തിൻ്റെ ആ കടൽ, ആ ചക്രവാളം, അത് നിങ്ങൾക്ക് പ്രാപ്യമാകണമെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കണമെന്നാണ്. നോക്കൂ, നിങ്ങളൊരു കുഞ്ഞു ഉറുമ്പിൻ്റെ കാര്യത്തിൽ പോലും അസ്വസ്ഥനാകുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ വചനം സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ, സ്വാഭാവികമായും ആത്മീയോപദേശങ്ങളായി ഉപദേശങ്ങൾ ഒരു ഭാഗത്ത് നിലനിൽക്കുകയും അതോടൊപ്പം ആത്മീയ ജീവിതം അത് സദസ്സിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും മുന്നിൽ മാത്രമാവുകയും അവനവൻ്റെ പർണശാലകളിലേക്കും അവനവൻ്റെ വ്യക്തിജീവിതത്തിൻ്റെ തുരുത്തുകളിലേക്കും എത്തുമ്പോൾ അവിടെ ഇതെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഇരട്ടമുഖമായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് എന്ന് നമുക്ക് മനസ്സിലാകും. ഓ, ചാലിട്ടു പോകുന്ന ഉറുമ്പുകളെ കണ്ടപ്പോൾ അപ്പുറത്ത് തീ കൂട്ടി ഭക്ഷണമുണ്ടാക്കുന്ന ആളുകളെ വിളിച്ച് പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം, ആ ഉറുമ്പുകളെ ദ്രോഹിക്കരുതേ എന്ന്. പ്രസവിച്ച പട്ടിക്കും അതിൻ്റെ കുട്ടിക്കും സെക്യൂരിറ്റി നിർത്തിയ ആളായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നോക്ക്, നിങ്ങൾ ആളുകൾ ആ പട്ടിയെയും അതിൻ്റെ കുട്ടിയെയും ദ്രോഹിക്കരുത് എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. എല്ലാ പച്ചക്കറികളുള്ള വസ്തുക്കൾക്കും സേവനം ചെയ്യുന്നത് നന്മയാണ് എന്ന് പഠിപ്പിച്ച പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഫിക്കുല്ലി ദാതി ഖബദിൻ റത്ബത്തിൻ അജ്റുൻ, ഓരോ പച്ചക്കറികളുള്ള വസ്തുവിനെയും സഹായിക്കുക വഴി പുണ്യമാണ് ലഭിക്കുന്നത് എന്ന പാഠം സമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ വരികളും വാചകങ്ങളും എടുത്തു പരിശോധിക്കുമ്പോൾ വംശാവറിയില്ലാത്ത പ്രസ്താവനകളും മനുഷ്യത്വത്തോട് ആദരപൂർവ്വം ഇടപെട്ട കാര്യങ്ങളും നമുക്ക് ഏറെ കാണാനും വായിക്കാനും സാധിക്കും. അമുസ്ലിങ്ങൾ അവർ ആരാധിക്കുന്ന അവരുടെ ആരാധ്യ പുരുഷന്മാരെ, ആരാധ്യ വസ്തുക്കളെ ചീത്ത വിളിക്കരുത്, തെറി വിളിക്കരുത് എന്ന് വളരെ കർക്കശമായി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. സൂറത്ത് അൻആമിൻ്റെ 108-ാമത്തെ വചനം, വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽമിൻ കദാലിക സയ്യന ലികുല്ലി ഉമ്മത്തിൻ അമലുഹും ثم الى ربهم مرجعهم فينبئهم بما كانوا يعملون ولا تصب الذين يدعون من دون الله നിങ്ങൾ അല്ലാഹുവിനു പുറമെ ജനങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ, ശക്തികളെ, പൂജാ ദൈവങ്ങളെ, വിഗ്രഹങ്ങളെ, പുണ്യപുരുഷന്മാരെ നിങ്ങൾ ചീത്ത വിളിക്കരുത്. ഫയസുബ്ബുല്ലാ, അവർ അല്ലാഹുവിനെയും തിരിച്ച് ചീത്ത വിളിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ ബഹുസര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട, അതല്ലെങ്കിൽ വ്യത്യസ്ത സ്വഭാവ വിശേഷണങ്ങളുള്ള സമൂഹങ്ങൾ ജീവിക്കുന്ന നാടുകളിലെ സംഘടിത സംഘര സമൂഹങ്ങൾക്കിടയിലെ നിലപാടുകളെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിൽ നിന്ന് കൃത്യമായി നമുക്ക് വായിക്കാവുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു പാഠം, ഇസ്ലാം മനുഷ്യത്വത്തെ ബഹുമാനിക്കുകയും അതിനെ ആദരിക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യൻ്റെ അഭിമാനത്തെ ഇസ്ലാം അത്രയും മഹത്വരമായ രീതിയിൽ സംരക്ഷിച്ചിരിക്കുന്നു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ബിലാൽ, എന്തു പറ്റി ബിലാൽ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാതിൽ ബിലാൽ പറഞ്ഞു കൊടുത്തു, ആ മനുഷ്യനില്ലേ, അദ്ദേഹം അബൂദറിനെയാണ് ഉദ്ദേശിച്ചത്. എന്നെ അദ്ദേഹം കറുത്ത സ്ത്രീയുടെ മോനെ എന്ന് വിളിച്ചു, എനിക്ക് സഹിച്ചില്ല. അങ്ങനെയാണ് ഞാൻ കരഞ്ഞത്. ആൾക്കൂട്ടത്തിൽ നിന്ന് പ്രവാചകന്റെ ശബ്ദമുയരുകയാണ്. അതിശക്തമായ ഭാഷയിൽ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ പ്രവാചകൻ തിരിയുകയാണ്. അബൂദർ, താങ്കൾ ഇങ്ങനെയെല്ലാം പറഞ്ഞോ? പറഞ്ഞു എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ നടത്തിയൊരു പ്രതികരണമുണ്ട്. ഇന്നക്കമ്രുൻ ഫീക ജാഹിലിയ, നിന്നിൽ ജാഹിലിയത്തിൻ്റെ അജ്ഞാനകാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിന്റെ മനസ്സിൽ, നിന്റെ കൽബിൽ ആ വേസ്റ്റുകൾ നീ വെച്ച് നടക്കുന്നുണ്ട് എന്ന ശക്തമായ ഒരു പ്രയോഗമാണ് അദ്ദേഹത്തിൻ്റെ നേരെ തിരിച്ചുവിട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് കേട്ടപ്പോൾ മനസ്താപം സംഭവിച്ച അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കാൽക്കീഴിൽ പോയി കടന്നുകൊടുത്തുവെന്നും തൻ്റെ മുഖത്ത് ചവിട്ടാൻ നിർദ്ദേശിച്ചുവെന്നും നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അഥവാ ഒരു വ്യക്തിയെ ആ നിലക്കുള്ള ചില പദപ്രയോഗങ്ങളിലൂടെ നേരിട്ടപ്പോൾ അതിനെ വളരെ കണിശമായി തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകാര്യം ചെയ്തു. പിന്നീട് ഹദീസ് ഉദ്ധരിക്കുന്ന വ്യക്തി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് അബൂദർ ഗഫാരിയെയും അദ്ദേഹത്തിൻ്റെ അടിമയെയും ഒരേ വേഷത്തിലാണ് ആ നാട്ടിൽ കാണപ്പെട്ടത്. കാരണം ചോദിച്ചപ്പോൾ ഞാനിങ്ങനൊരു അബദ്ധം എനിക്ക് സംഭവിച്ചുവെന്നും അതിൽ എൻ്റെ പ്രവാചകൻ എന്നെ തിരുത്തിയിരുന്നു എന്നും ഒക്കെ അദ്ദേഹം പറയുകയും ഒരേ വേഷം ധരിക്കാനുള്ള കാരണം അതാണ് എന്ന് പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു എന്നും നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. നമുക്ക് നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമാനത്തെയും ധനത്തെയും എല്ലാം ഏറ്റവും പരിഭാവനമായ രീതിയിലാണ് അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചത്. നിങ്ങളുടെ ഈ ദിവസത്തെക്കാളും നിങ്ങളുടെ ഈ മാസത്തെക്കാളും നിങ്ങൾ പുണ്യകരമായ ആരാധന കർമ്മങ്ങൾക്ക് വേണ്ടി വിദൂരങ്ങൾ താണ്ടി എത്തിയ ഈ വിശുദ്ധമായ സ്ഥലത്തെക്കാളും പവിത്രമാണ് ലോകത്ത് ഓരോ മനുഷ്യൻ്റെയും രക്തവും അവൻ്റെ അഭിമാനവും എന്ന് അവൻ്റെ സമ്പത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഗൗരവം നമ്മളെ പഠിപ്പിക്കുന്നത് ഇത്തരുണത്തിൽ ഓർക്കുക. എങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഉറക്കെ പറയാം, തീർച്ചയായും സധൈര്യം പറയാം, ഇസ്ലാം മനുഷ്യനെ ആദരിച്ചു, മനുഷ്യനെ ബഹുമാനിച്ചു. ഒരു മനുഷ്യനെ കൊന്നാൽ ഉമൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമ ഖത്തല അന്നാസ ജമീഅ, നിങ്ങൾ ഒരാളെ അകാരണമായി കൊന്നുകളഞ്ഞാൽ ആ കൊന്നുകളഞ്ഞവനെ ഭൂമിയിൽ ഉള്ള മുഴുവൻ പേരെയും കൊന്നവൻ്റെ അതേ കുറ്റമാണെന്നും ശിക്ഷയാണെന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിക വചനങ്ങൾ ഉദ്ധരിച്ച് യഥാർത്ഥത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ലോകത്തെ 700 കോടി മനുഷ്യരെ കൊല്ലുന്നതിന് തുല്യമാണ്. ഒരാളുടെ വയറ്റത്ത് പിച്ചാത്തി കയറ്റുമ്പോൾ വേറൊരാളുടെ ചങ്കിൻ്റെ ചാരത്ത് തോക്ക് ചേർത്ത് നിർത്തി അയാളെ വെടിവെച്ച് താഴെയിടുമ്പോൾ മരിക്കുന്നത് അയാൾ മാത്രമല്ല, മറിച്ച് അയാളുടെ അക്കൗണ്ടിൽ 700 കോടി മനുഷ്യരെ കൊന്നതിൻ്റെ കുറ്റം അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് വാശിയും വക്കാണവും ബഹളവുമൊക്കെ ഒരിക്കലും നമ്മെ ഇത്തരം ചെയ്തികളിലേക്ക് എത്തിക്കരുത്. ഇസ്ലാം ശാന്തിയുടെ സന്ദേശമായി ലോകത്തെ ഏറ്റവും വേഗതയാർന്ന മതമായതിൻ്റെ യാത്ര തുടരുന്നു. നിങ്ങൾക്കും അന്വേഷണത്തിൻ്റെ വഴിയിൽ പങ്കുചേരാം. പാഠങ്ങൾ, പഠിപ്പുകൾ, നിങ്ങളുടെ കണ്ടെത്തലുകൾ തീർച്ചയായും ഈയൊരു സത്യസന്ദേശത്തിന് അനുകൂലമാണെങ്കിൽ സ്വീകരിക്കാം. ലൈക്ക് റാഹഫിദ്ദീൻ, മതത്തിൽ നിർബന്ധങ്ങളെയില്ല. കത്തബയ്യൻ റോഷ്തുമിനുള്ളതായി എല്ലാവിധ അവ്യക്തതകളിൽ നിന്നും വ്യക്തതകൾക്ക് തെളിച്ചവും വെളിച്ചവും വന്നിരിക്കുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന സത്യമാണ്. അള്ളാഹു കാര്യങ്ങളെ ഗൗരവത്തിൽ പഠിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.
7: നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇൻസൈറ്റ്. ആദം സന്തതികൾക്ക് അഥവാ മനുഷ്യന് ഏറെ ആദരവ് നൽകപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ ഇസ്ലാം മനുഷ്യനെ ഏറെ ആദരിച്ച മതമാണ് എന്ന വസ്തുതയാണ് ഇന്നത്തെ ഇൻസൈറ്റിൽ താജുദ്ദീൻ സ്വലാഹി അവതരിപ്പിച്ചത്.

0: അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ. വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം. വോയിസ് ഓഫ് പീസ്.
1: ഇതുപോലെ തന്നെയാണ് രക്ഷിതാക്കളുടെ ബോധവൽക്കരണം. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ ദുരന്ത വാർത്തകൾ എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് ധാരാളമായിട്ട് സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ കരിയേഴ്സായിട്ടും കൺസ്യൂമേഴ്സായിട്ടും വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ പലപ്പോഴും മാതാപിതാക്കൾ പെൺകുട്ടികളെ സംശയിക്കുന്നില്ല. അവർ വല്ല ഹോസ്റ്റലിലോ അല്ലെങ്കിൽ എവിടെയൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അവർ നല്ല മറ്റേ സുരക്ഷിതമായി കൊണ്ടുപോക്കിയ സ്ഥലമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉള്ള ജാഗ്രത വളരെ പ്രധാനമാണ്. തന്നെ ഞങ്ങൾ കുട്ടികളുടെ എന്തെങ്കിലും നിലയ്ക്ക് ഉള്ള അസ്വാഭാവികതകൾ കാണാനിടയായാൽ അവരതിൻ്റെ പിറകെ പോവുകയും അന്വേഷിക്കുകയും അതിന് വേണ്ട പരിഹാരങ്ങളിലേക്ക് എത്തി ചെയ്യാൻ വേണ്ടി വരും. പിന്നെ ഈ ലക്ഷറി ഹോട്ടലുകൾ അവിടെയൊക്കെ പലപ്പോഴും വി ഐ പികളായിരിക്കുന്നത്. പക്ഷേ അവിടെ നിന്നൊക്കെ തന്നെയാണ് അതിൻ്റെ ഡീലുകളും മറ്റു കൂടുതൽ നടക്കുന്നത്. അതൊക്കെ നിരീക്ഷണത്തിൻ്റെ ഇതിലെന്ത് ചെയ്യണം, കൊണ്ടുവരണം. എനിക്ക് തോന്നിച്ച നമ്മൾ ഈ ഡി ജെ പാർട്ടികളൊക്കെ പൂർണ്ണമായിട്ടും നിരോധിക്കണം. അതുകൊണ്ടൊക്കെ ഒരു താൽക്കാലികമായ എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ കുറച്ച് പേർക്കുള്ള ഒരു മറ്റേ നിഷ മറ്റേ എന്താ പറയുക ഒരു സുഖമൊക്കെ കിട്ടുന്നുള്ളതല്ലാതെ രാഷ്ട്രത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകില്ല. മറിച്ച് അതൊക്കെ ഇത്തരത്തിലുള്ള പലതിൻ്റെയും സംഗമ കേന്ദ്രങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ കഴിഞ്ഞ ഈ സർക്കാരിൻ്റെയൊക്കെ സമയത്ത് നല്ല പോളിസിയാണ് നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുമെന്ന് പറഞ്ഞത്. അതൊക്കെ അപകടങ്ങളിലേക്ക് മാത്രം കൊണ്ടുപോകുന്നതാണ്. അതൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ ഈ ഇത് വിറ്റഴിക്കാൻ പറ്റിയ നല്ല സന്ദർഭങ്ങളാക്കി മാറ്റുകയും ചെയ്ത് മനുഷ്യന്മാരൊരു സമയമായി കഴിഞ്ഞാൽ മര്യാദക്ക് വീട്ടിൽ പോയി മക്കളെയും ഭാര്യൻ്റെയൊക്കെ കൂടെ അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാവുമല്ലോ അവരുടെ കൂടെ ചിലവഴിക്കേണ്ട ഒരു സമയമാണ്. അതൊക്കെ അത് നഷ്ടപ്പെടുത്തുന്ന ഒരു സർക്കാർ നയം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ തിരുത്തപ്പെടുക തന്നെ വേണം. എന്ന് അതുപോലെ തന്നെ നമുക്ക് ഈ അടുത്തൊരു വാർത്ത കൂടെ കിട്ടിയത് മെക്സിക്കോ ഒക്കെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ ഒരു ലിമിറ്റഡ് പോപ്പുലേഷൻ അല്ല ഇന്ത്യയിലുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ കാർട്ടലുകൾ വരെ ഇത് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞൊരു കാര്യമാണ് മണിപ്പൂരിലെ സംഘർഷം അവസാനിക്കാതെ ഇരിക്കുന്നതിൻ്റെ കാരണം മണിപ്പൂരിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പറഞ്ഞ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ സാധനങ്ങൾ വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ് എന്ന് നമുക്കെന്താണ് പറയാനറിയില്ല. പക്ഷേ എന്തായാലും എവിടെയോ ബോധപൂർവം തുറന്നിട്ട വാതിലുകൾ ഉണ്ട് എന്നുള്ളൊരു സത്യമുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് അടയ്ക്കാൻ പറ്റും എന്നുള്ള ചോദ്യമുണ്ട്. മൈഗ്രൻ്റ് വർക്കേഴ്സ് അവരെ കുറ്റപ്പെടുത്തി പറയല്ല, പക്ഷേ തീർച്ചയായിട്ടും വ്യാപകമായ തോതിൽ ഇതിൻ്റെ ഉപഭോക്താക്കളായും പലപ്പോഴും വെച്ചാൽ കരിയേഴ്സായിട്ടൊക്കെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കിടയിൽ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒരു അവരെ വെറുതെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് പോലീസ് വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെന്താ വെച്ചാൽ ശിക്ഷാ നിയമങ്ങൾ ഇത് കർശനമാക്കിയേ മതിയാകും. ഒരു സമൂഹത്തെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു കാര്യത്തെ ഒരു ബിസിനസ്സായിട്ട് കണ്ട് ഒരു വ്യവസായമായി കണ്ട് അതിനകത്തിറങ്ങുകയും ഒന്നിലധികം തവണ പിടിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവനോ അവരുടെ സ്വത്തിനോ ഒന്നും ഒരു നിലയ്ക്ക് അവിടെ വേണമെങ്കിൽ നമുക്ക് നമ്മൾ യോഗിയുടെ ബുൾഡോസറൊക്കെ എന്ത് ചെയ്യുക ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്ന് തോന്നുന്നത്. അത് എന്തായാലും ആ ഇത് ഈ ശിക്ഷാ നിയമങ്ങൾ കൃത്യമായി പ്രയോഗിക്കപ്പെടേണ്ട ഗൾഫിലൊക്കെ നമുക്കറിയാം അത് കൃത്യമാണ്. സമൂഹത്തോടുള്ള ഒരു ഏറ്റുമുട്ടൽ, സമൂഹത്തിൻ്റെ സുരക്ഷ, ആ ജീവിതത്തിൻ്റെ ഒരു സമാധാനത്തെ തകർത്ത് കളയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നവർക്കും എക്സിക്യൂ

0: ദോഷം തന്നെയാണ് അവിടെ ഉള്ളത്. അത് ശരിയായ നടപടിയാണ്. പ്രത്യേകിച്ച് ഒന്നാമത്തെ തവണ കൊടുക്കണമെന്നല്ല നമ്മൾ പറയുന്നത്, റീഹാബിലിറ്റേഷന് വേണ്ടി ശ്രമിക്കണം, അവർക്ക് പുതുവഴികൾ തിരഞ്ഞെടുക്കാൻ അവസരം കൊടുക്കണം, അവർക്ക് ആ രീതിയിലുള്ള മാർഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. പക്ഷെ വീണ്ടും അതിനകത്തേക്ക് തന്നെ വരുന്ന ആളുകളാണെങ്കിൽ അവരെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഈ ശിക്ഷ ഉണ്ടാകണം. പിന്നെ ചിലപ്പോൾ ഈ 2021 അദാനിയുടെ പോർട്ട്, മുൻട്ര പോർട്ടിൽ വെച്ചാണ് 3000 കിലോ ഹീറോയിൻ പിടിക്കുന്നത്. പിന്നീട് നമ്മളതിനെക്കുറിച്ചധികം കഥകൾ കേൾക്കുന്നില്ല. അപ്പോൾ ഇവിടെയും നമ്മൾ പറയുന്ന വെച്ചാൽ പോലീസ് ഈ പറയുന്ന ഇതൊക്കെ നടത്തിയിട്ട് എന്തു സംഭവിച്ചു എന്ന് ഈ സമൂഹത്തോട് കൃത്യമായിട്ടൊരു റിപ്പോർട്ടിംഗ് കൂടെ സർക്കാർ നടത്തണം. ഇത് ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നൊന്ന് എഴുതി വയ്ക്കാൻ വേണ്ടി ആയിക്കൂടാ. ഇത് ആവശ്യമാണ്, നിർബന്ധമായി നടക്കേണ്ടതാണ്. നമ്മളുടെയൊക്കെ 100% പിന്തുണ വിഷയത്തിൽ ഉണ്ട്. ഏതു തരത്തിൽ വേണമെങ്കിലും നമ്മൾ സർക്കാരിന് അതിൽ പിന്തുണ കൊടുക്കാൻ തയ്യാറാണ്. സമൂഹം മുഴുവൻ അവരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ രൂപത്തിൽ ഇത് വിജയിപ്പിക്കാൻ വേണ്ടതെന്താണോ ആ നീക്കങ്ങളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകണം. അതിന് നമ്മളുടെ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ പിന്തുണയുണ്ട്.
1: സർക്കാരിൻ്റെ ഉദ്ദേശം സത്യസന്ധമാണെങ്കിൽ വലിയൊരു യുദ്ധത്തിനാണ് സർക്കാർ ഇറങ്ങുന്നത്. അതിന് പൊതുസമൂഹത്തിൻ്റെ തീർച്ചയായിട്ടുള്ളൊരു പിന്തുണ ഉണ്ടാവും. ഇതിലേക്ക് എന്താണ് കൂട്ടിച്ചേർക്കാൻ?
2: ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ മദ്യവർജനം എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇപ്പോൾ പൊതുവെ ഇപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മദ്യത്തിന് ഇപ്പോൾ പിന്നെ ആളുകൾക്കിടയിൽ വലിയ മാന്യത കൈവരുന്നൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഈ മദ്യത്തെക്കുറിച്ച് ആരും സംസാരിക്കുകയോ പറയാറില്ല. ധാരാളം ബാറുകൾ തുറന്നു കഴിഞ്ഞു. കഴിഞ്ഞ സർക്കാരിൽ 900-ൽ ബാറുകൾ തുറന്നു എന്നാണ്. കേവലം 29 ബാറുണ്ടായിരുന്ന കേരളത്തിൽ 900-ൽ ബാറുകൾ തുറന്നു. അപ്പോൾ അതിൽ മദ്യം സാർവത്രികമാക്കുക എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ സർക്കാർ ചെയ്തിട്ടുള്ളത് ഇതേപോലെ ലഹരി പദാർത്ഥങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നതും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഇതിനൊക്കെ തടയിടാൻ ഒരുപാട് സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും അതിനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വലിയ അപാകത തന്നെയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് ശരിക്ക് മദ്യം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാണ്. മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആദ്യമായിട്ടുണ്ടാവണം. അതിനുശേഷം സ്വാഭാവികമായിട്ടും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഓൾറെഡി ഇല്ലാതാക്കണമെന്ന കാര്യത്തിൽ ആർക്കും സംശയങ്ങളില്ല. പക്ഷേ മദ്യത്തോടുള്ള ഒരു സമീപനത്തെ കുറച്ചും കൂടി സ്ട്രിക്റ്റായിട്ട് അതിനെ അവോയ്ഡ് ചെയ്യാനും ഒഴിവാക്കാനുമുള്ള ഒരു ശ്രമങ്ങൾ പുതിയ സർക്കാർ കൊണ്ടുവരണം. ഇപ്പോൾ ഈ വിദ്യാലയങ്ങളെപ്പോലെയുള്ള പിന്നെ സംവിധാനങ്ങൾ പ്രത്യേകമൊരു ഒരു പ്രൊട്ടക്ഷൻ ഏത് സമയത്തും 24 മണിക്കൂർ എന്നോളം ഉണ്ടാവണം എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. സ്വാഭാവികമായിട്ട്
0: പരിധി കുറച്ചു കൊണ്ടുവന്നൊക്കെ ഉണ്ടല്ലോ.
2: അതെ, ഇതൊക്കെ സുരക്ഷാ സമിതി ഒക്കെ സാധാരണ രൂപപ്പെടുത്താറുണ്ട്. അവിടെയുള്ള PTA, അതുപോലെ അധ്യാപകർ, നാട്ടുകാർ, അതുപോലെ സമീപ പ്രദേശത്തുള്ള കടക്കാർ, ഇവരൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ സമിതി രൂപീകരിക്കാറുണ്ടെങ്കിലും, പക്ഷേ നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ മദ്യശാലയും അതുപോലെ തന്നെ വിദ്യാലയം തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് മുമ്പുണ്ടായിരുന്നു, അതെടുത്ത് കളഞ്ഞു. പുതിയ നിയമപ്രകാരം അതെടുത്ത് കളഞ്ഞു. അതെല്ലാം വീണ്ടും ആവർത്തിച്ച് ഒരു ഡിസ്റ്റൻസ് പ്രത്യേകമായി ഉണ്ടാക്കുകയും എന്നിട്ട് പരമാവധി വിദ്യാലയങ്ങളുടെ ചുറ്റുപാടത്തിൽ ഇത്തരം സംഗതികളില്ല എന്ന് 100% ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അതിന് പലതരത്തിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാവണം. അതിൽ ക്ലബ്ബുകളായിട്ടുള്ള യുവാക്കളെ അതിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നാട്ടുകാർ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അതിൽ നിന്ന് ഉപയോഗപ്പെടുത്താം. അതേപോലെയുള്ള മറ്റുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് പിന്നെ ആശ്രയിച്ചുകൊണ്ട് ശരിക്കും സർക്കാർ അവരൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ സംഗതി വിജയിക്കുമെന്ന കാര്യത്തിൽ അതൊരു സംശയമില്ല. ഇതിപ്പോൾ 100 ദിവസമാണ് ഇത് പ്രഖ്യാപിച്ചതെങ്കിലും ആ 100 ദിവസം കൊണ്ട് കേരളം ശുദ്ധമാകും എന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഇതേപോലെ തന്നെ ഒരുപാട് പോലീസുകാരാവട്ടെ, അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരാവട്ടെ, ഇവർക്കൊക്കെ ഏതൊക്കെ കണ്ണികളാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായ ഒരു ഇൻഫർമേഷൻ അവരെടുത്തിട്ടുണ്ടെങ്കിലും അതിനെതിരെ സംസാരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ്. ഇപ്പോൾ അധ്യാപകർക്കൊരു ട്രെയിനിങ്ങിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ വന്നുകൊണ്ട് ക്ലാസ് എടുത്തു. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിൻ്റെ അപകടമാണ് പറഞ്ഞത്. കുട്ടികളിൽ നിന്ന് അതില്ലാതാക്കാൻ വേണ്ടി നിരന്തരമായ ബോധവൽക്കരണം നടത്തണമെന്നുള്ള മെസ്സേജാണ് അധ്യാപകർക്ക് ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ സദസ്സിൽ നിന്ന് ഒരു അധ്യാപകൻ എന്നേറ്റതുകൊണ്ട് അത് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് വിശദീകരിച്ചു കൊടുത്തു. അതിനെന്തുകൊണ്ട് നിയമപരമായിട്ടോ അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് തടയാൻ സാധിക്കാത്തത് എന്ന ചോദ്യത്തിന് ശരിക്കും എക്സൈസ് ഉദ്യോഗസ്ഥന് നിസ്സഹായനായി നോക്കി നിൽക്കുകയല്ലാതെ വേറൊന്നും ഞങ്ങൾ കണ്ടില്ല. വേറൊരു മാർഗം അദ്ദേഹത്തിന് പറയാൻ സാധിച്ചിട്ടില്ല. ശക്തമായ നടപടികൾ എടുക്കുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചത്. എന്നാൽ പിന്നെ ഇതിനൊക്കെ നിയന്ത്രിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ മാത്രമേ തീർച്ചയായിട്ടും ഈ ഒരു രാജ്യം ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്നതാണ് ചേർത്ത് പറയാനുള്ളത്.
1: യെസ്, ജനകീയ പങ്കാളിത്തത്തോടു കൂടി മാത്രമേ ഇത്തരം ഒരു വിഷയം ലക്ഷ്യം കാണൂ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. സർക്കാരിൻ്റെ ഉദ്ദേശം ലക്ഷ്യത്തിലേക്ക് എത്തട്ടെന്ന് ആശംസിക്കുകയാണ്.
3: أعوذ بالله من الشيطان الرجيم.

عوج له خشعت الأصوات للرحمن وخشعت الأصوات

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി റിയാദു സാലിഹീൻ. നമസ്കാരം. തിന്മയിൽ നിന്ന് തടയുന്നു. ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ ولا عدوان الا على الظالمين واصلي واسلم على نبينا رحمه للعالمين وعلى اله وصحبه اجمعين اما بعد ايها الناس اتقوا الله عباد الله പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. റിയാദു സ്വാലിഹീൻ ഇമാം നബവി റഹിമഹുല്ലാ 187-ാമത്തെ അധ്യായം, ബാബു ഫളി സ്വലവാത്ത്, നമസ്കാരങ്ങളുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായമാണ്. ഈയൊരു ബാബിൽ ഇമാം നബവി റഹിമഹുല്ലാ ഇതിൻ്റെ ആരംഭത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതായ ആയത്ത് സൂറത്തുൽ അൻകബൂത്തിൽ നിന്നുള്ള 45-ാമത്തെ ആയത്താണ്. ഉത്ലുമാ ഊഹയ ഇലൈക മിനൽ കിതാബി വഖിമിസ്സലാ ഇന്ന സ്സലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. ഉത്ലുമാ ഊഹിയ ഇലൈക മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾക്ക് വഹീ നൽകപ്പെട്ടത് നിങ്ങൾ ഓതിക്കൊടുക്കുക. വഖിമിസ്സലാ, നമസ്കാരം നിങ്ങൾ നിർവഹിക്കുക. ഇന്ന സ്സലാത, നമസ്കാരം നിലനിർത്തുക. വഖിമിസ്സലാ, ഇന്ന സ്സലാത, നിശ്ചയമായും നമസ്കാരം. തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, മ്ലേച്ഛതകളിൽ നിന്ന് അത് വിലക്കുന്നു, തടയുന്നു. വൽ മുൻകർ, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന്. വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ ദിക്റാണ് അവൻ്റെ സ്മരണയാണ്, അവൻ്റെ സ്മരണയാണ് ഏറ്റവും വലുത്. വല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ ഖുദ്റത്തിനെ അറിയിച്ചുകൊണ്ട് ആകാശഭൂമികളെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഹക്കായ നിലക്കാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. വെറും കളിയും തമാശയുമായി കൊണ്ടല്ല ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. തുടർന്ന് ഉണർത്തുകയാണ് ഉത്ലുമാ ഊഹയിലേക്ക് മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾക്ക് വഹീ നൽകപ്പെട്ടത് ഓതിക്കൊടുക്കുക. വഖിമിസ്സലാ, നമസ്കാരം നിങ്ങൾ നിർവഹിക്കുക, നിലനിർത്തുക. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുക, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നതുകൊണ്ടുള്ള കൽപ്പനയാണ്. നമസ്കാരം നിലനിർത്തുക, അത് നിർവഹിക്കുക എന്നതും ജനങ്ങളോട് കൽപ്പിക്കുക. ഖുർആൻ പാരായണം ചെയ്യാനും അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനും നമസ്കാരം നിലനിർത്തുക. വഖിമിസ്സലാ, നീ നമസ്കാരം നിലനിർത്തുക. ഇന്ന സ്സലാത തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുൻകർ, നിശ്ചയമായും മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന്, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്നതാണ് നമസ്കാരം. അന്ന സ്വലാത്ത തെഷ്ടമിലു അലാ ഷെയ്ഇൻ, രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമസ്കാരം. അലാ തെറുക്കിൽ ഫവാഹിഷ്, മ്ലേച്ഛമായ മലിനമായ ഹറാമായ നിഷിദ്ധമായ വെറുക്കപ്പെട്ടതായ കാര്യങ്ങളിൽ നിന്നൊക്കെ തടയുന്നതാണ്. മുവാലബ തുഹാ തഹ്മിലു അലാ തെറുക്കി ദാലിക്ക, നമസ്കാരം കൃത്യമായി പതിവായി സമയത്ത് നിർവഹിക്കുന്നവരായ അതിൻ്റെ റുക്കിനുകളും ഫറളുകളും സുന്നത്തുകളുമെല്ലാം പാലിച്ച് ആത്മാർത്ഥമായി നിർവഹിക്കുന്ന ഒരാൾക്ക് എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിക്കും എന്നതാണ് അതറിയിക്കുന്നത്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ അഷ്ഷൈബാനി റഹിമഹുള്ള അദ്ദേഹം അവിടുത്തെ സുനനിൽ കൊണ്ടുവന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസിൽ കാണാം. ജാഅ റജുലുൻ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന ഫുലാനൻ യുസല്ലി ബില്ലൈൽ, നിശ്ചയമായും ഒരാൾ രാത്രി നമസ്കരിക്കുന്നു. ഫൈദ അസ്ബഹ സറഖ, സുബഹിയായ ആൾ കളവ് നടത്താൻ പോകുന്നു. ഫഖാല ഇന്നഹു സയൻഹാഹു മാ തഖൂൽ, ഇന്നഹു സയൻഹാഹു മാ തഖൂൽ, നിശ്ചയമായും നിങ്ങൾ പറയുന്നത് അവനെ തടയുന്നതാണ്. നിശ്ചയമായും ഒരാൾ കൃത്യമായി ഇഖ്ലാസോടെ റുക്നുകൾ പാലിച്ച് വാജിബാത്തുകൾ പാലിച്ച് കൃത്യമായി നമസ്കരിക്കുന്ന ഒരാളാണോ അയാൾക്ക് അയാളെ തടയും ആ തിന്മയിൽ നിന്ന്. അള്ളാഹുവിൻ്റെ ദിക്റാണ് നമസ്കാരമെന്നുള്ളത്, ഏറ്റവും വലിയ ദിക്ർ അള്ളാഹുവിനെ ഓർക്കുന്നതാണ്. വല ദിക്റുല്ലാഹി അക്ബർ, അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാം അറിയുന്നവനാണ്. യഅലമു ജമീഅ അഅമാലിക്കും വഅഖ്വാലിക്കും, നിങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹു അറിയും. അപ്പോൾ ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹ്ഷായി വൽ മുങ്കർ എന്നത് നിശ്ചയമായി നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ഒരാൾ ആ നമസ്കാരം കൊണ്ട് അവനെ മ്ലേച്ഛതകളിൽ നിന്ന് തടുക്കും എന്നതാണ്. ഇബ്നു കസീർ റഹിമഹുള്ള പറഞ്ഞു, ഇന്ന സ്വലാത്ത് ഫിഹാ സലാസു ഖിസാൽ, നമസ്കാരത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. ഫകുല്ലു സ്വലാത്തിൻ ലാ യകൂനു ഫിഹാ ശൈഉൻ മിൻ ഹാദിഹിൽ ഖിസാലി ഫലൈസത്ത് ബിസ്വല, മൂന്ന് കാര്യങ്ങൾ അതിലില്ലെങ്കിൽ അത് നമസ്കാരമല്ല. ഒന്ന് ഇഖ്ലാസ്, മറ്റൊന്ന് ഖശിയത്ത് പേടി, വദിക്റുള്ള അള്ളാഹുവിനെ ഭയപ്പെടുക. ഫല ഇഖ്ലാസു യഅ്മുറുഹു ബിൽ മഅറൂഫ്, ആ ഇഖ്ലാസ് ആത്മാർത്ഥതയാണ് അവനോട് നന്മ കൊണ്ട് കൽപ്പിക്കുന്നത്. വൽ ഖശിയത്തു, ആ ഭയമാണ് തൻഹാവാനിൽ മുങ്കർ, വെറുക്കപ്പെട്ട മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് അവനെ തടുക്കുന്നത്. വദിക്റുള്ളാഹ്, അള്ളാഹുവിൻ്റെ ദിക്ർ, ഖുർആനു യഅ്മുറുഹു വയൻഹാഹു, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളാണ്, വിശുദ്ധ ഖുർആനാണ് അവനോട് കൽപ്പിക്കുകയും വിരോധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നീ നമസ്കാരത്തിലാണെങ്കിൽ നീ നന്മയിലാണ്, പ്ലേച്ഛതകളിൽ നിന്ന് നിന്നെ തടയുന്നതാണ്, വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് തടയുന്നതാണ്. നീ അള്ളാഹുവിനെ ഏറ്റവും വലിയ രൂപത്തിൽ ഓർക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, വസ്സലാത്തു ലഹാ തമറാത്തുൻ ജലീലത്തുൻ അദീമത്തുൻ, നമസ്കാരത്തിന് വലിയ മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, അതിന് ഒരുപാട് ഫലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞത് തന്നെയാണ് ഗ്രന്ഥകാരൻ റിയാദു സ്വാലിഹീനിൻ്റെ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കൊണ്ടുവന്ന സൂറത്തുൽ അങ്കബൂത്തിലെ ഈ ഒരായത്ത്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ. അൽ ഫഹ്ഷാ എന്ന് പറഞ്ഞാൽ ഫവാഹിഷു ദുനൂബ് കസ്സിനാ വൽ ലിവാത് വമാ അഷ്ബഹഹ, വ്യഭിചാരം, അതുപോലെ തന്നെ സ്വവർഗരതി, അതുപോലെയുള്ളതായ തിന്മകൾ, അതിൽ നിന്നൊക്കെ ഒരാളെ തടഞ്ഞു നിർത്തുന്നതാണ് നമസ്കാരമെന്നത്. വൽ മുങ്കർ മാധൂനതാലിക്ക, അതല്ലാത്തത്, മുങ്കർ എന്നാണ് അതല്ലാത്ത വെറുക്കപ്പെട്ട കാര്യങ്ങളൊക്കെ. എപ്പോഴാണ് ഒരു മനുഷ്യനെ വലാക്കിൻ മത്താ തൻഹ സ്വലാത്തു അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, മ്ലേച്ഛതകളിൽ നിന്ന് വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഒരാളെ തടയുന്നത് എപ്പോഴാണ്? ഇതാ ക്യാനത്ത് സ്വലാത്തൻ മുഖാമത്തൻ അൽ വജിഹിൽ അക്മൽ, പൂർണ്ണമായ രൂപത്തിൽ കൃത്യമായി ഇത് നിർവഹിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ ഇതിൽ നിന്നൊക്കെ തടയുന്നത്. അതുകൊണ്ടാണല്ലോ ധാരാളം ആളുകൾ ലാ നജിദുൽ ഖുലൂബ തതഗയ്യർ, പലരുടെയും ഹൃദയങ്ങൾ മാറുന്നില്ല, അതല്ലെങ്കിൽ ഫഹ്ഷാഇകളോട് മ്ലേച്ഛതകളോട് അതിനെ വെറുക്കുന്നില്ല, നമസ്കാരത്തിന് ശേഷവും തിന്മകളും വെറുക്കപ്പെട്ട കാര്യങ്ങളും ചെയ്യുന്നു. അതേപോലെ തന്നെ നമസ്കാരത്തിന് ശേഷം നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. എന്താണിതുകൊണ്ട് അർത്ഥമാക്കുന്നതിൽ അന്ന സ്വലാത്തല്ലത്തീൻ ഉസല്ലി ഹാലൈസത്തി സ്വലാത്തല്ലത്തി തൻഹാനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, എന്തുകൊണ്ടാണ് ഒരാളെ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞിട്ടും അയാൾ അത് തിന്മകൾ മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നമസ്കാരം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അയാൾ നിർവഹിക്കുന്നില്ല എന്നർത്ഥം. അള്ളാഹുവിൻ്റെ കലാമ് ഹക്കാണ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്. യഥാർത്ഥ രൂപത്തിൽ നമസ്കരിക്കുന്ന ഒരാൾ അസ്സലാത്തു തൻഹാ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ, യഥാർത്ഥ രൂപത്തിൽ കൃത്യമായി പൂർണ്ണമായ അർത്ഥത്തിൽ ഇഖ്ലാസോടെ ഖുശൂഓടെ ഖശിയത്തോടെ ദിക്റുല്ലയോടെ നമസ്കരിക്കുന്ന ഒരാൾ, അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ എവിടെയാണ് പ്രശ്നം? നമ്മുടെ നമസ്കാരത്തിനാണോ വിഷയം? നാം നിർവഹിക്കുന്നതായ നമസ്കാരം അത് യഥാർത്ഥ നമസ്കാരമായിട്ടില്ല. നമ്മുടെ മൈൻഡ് എവിടെ? നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അതാർക്ക്, എന്തിനു വേണ്ടി, എന്തുകൊണ്ട്, എങ്ങനെ, അതിൽ അടങ്ങിയിരിക്കേണ്ടതായ റൂഹ്, അതിൻ്റെ ആത്മാവ് അതില്ലാത്ത രൂപത്തിലാണത് നിർവഹിക്കപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹക്കാണ്. യഥാർത്ഥ രൂപത്തിൽ നമസ്കരിക്കുന്ന ഒരാൾക്ക് തിന്മകളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ സാധിക്കുമെന്നത്. അപ്പോൾ നമസ്കാരം കൃത്യമായി നമ്മൾ അതിൻ്റേതായ രൂപത്തിൽ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇദാ കുൻത ഖദ് ഹമംത ബിസയ്യിഅ, നീ ഒരു തിന്മ ഉദ്ദേശിച്ചാൽ, അല്ലെങ്കിൽ നിൻ്റെ ഹൃദയം, നിൻ്റെ മനസ്സ് തിന്മയിലേക്ക് ചാഞ്ഞു പോകുമ്പോൾ, ഫൈന്നക ഇദാ സല്ലൈത ഇൻ മഹാദാലിക കുല്ലുഹു, നീ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണ് എങ്കിൽ ആ തിന്മകളെല്ലാം നിൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും, ഇല്ലാതെയാകും. അതായിരിക്കണം ആ ഒരു കണ്ടീഷൻ, അങ്ങനെ ആയിരിക്കണം നിൻ്റെ നമസ്കാരം. ആ നമസ്കാരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മേൽ നിർബന്ധമാണ്, അള്ളാഹു നമുക്ക് സഹായം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യജിബു അലൈന അന്നഅതനിയ ബിസ്വലാത്തിന, നമ്മുടെ നമസ്കാരം കൃത്യമായി നമ്മളത് ശ്രദ്ധിച്ച് വളരെ കെയർ ചെയ്ത് നമസ്കരിക്കേണ്ട ഒരു ഇബാദത്താണത്, നിർവഹിക്കേണ്ട ഒരു ഇബാദത്താണ് നമസ്കാരം. നുക്മിലുഹ ബി ഖദറിൽ മുസ്തതാഇ ബി ജമീഇ അർക്കാനിഹ വ ഷുറൂത്തിഹ വ വാജിബാത്തിഹ വ മുക്കമ്മിലാത്തിഹ. ആ നമസ്കാരത്തിൻ്റെ എ ടു സെഡ്, അതിൻ്റെ വുദു മുതൽ അതിൽ നമുക്ക് കഴിവിൻ്റെ പരമാവധി അതിനെ പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കുവാൻ, അതിൻ്റെ റുക്നുകളും അതിൻ്റെ ഷർത്തുകളും അതിൻ്റെ നിബന്ധനകളും അതിൻ്റെ നിർബന്ധമായ കാര്യങ്ങളും അതിന് പൂർണ്ണതയ്ക്കാവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായി ശ്രദ്ധിച്ച് കെയർ ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്ന ഒരാൾക്കാണ് ഫഇന്നഹ തൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ. അങ്ങനെയുള്ള നമസ്കാരമാണ് അനാവശ്യങ്ങളിൽ നിന്ന്, മ്ലേച്ഛതകളിൽ നിന്ന് അവനെ തടയുന്നത്. സലഫുകൾ ചിലർ പറയുന്നു, മല്ലം തൻഹു സലാത്തുഹു അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ ലം യസ്ദദ് ബിഹാ മിനല്ലാഹി ഇല്ലാ ബുഅദ. ഒരാളെത്ര നമസ്കരിച്ചിട്ടും അവൻ്റെ ജീവിതത്തിൽ നിന്ന് തിന്മകൾ അധികരിക്കുകയല്ലാതെ, അതല്ലെങ്കിൽ തിന്മകൾ അവനെ തടയുന്നില്ല എങ്കിൽ അവൻ അള്ളാഹുവിൽ നിന്ന് വിദൂരമാവുകയല്ലാതെ മറ്റൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നസ്അലുല്ലാഹുൽ ആഫിയ. ലിഅന്നഹ ലൈസത്തി സ്വലാത്ത അൽ മത്ലൂബത മിന്ന, അതല്ല, അങ്ങനെയുള്ള ഒരു നമസ്കാരമല്ല നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ഒരു ഭാഗത്ത് നമസ്കരിക്കുന്നു, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തിന്മകൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നു, തിന്മകളിലേക്ക് പോവുകയും ചെയ്യുന്നു, അനാവശ്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എങ്കിൽ അള്ളാഹ് നമ്മോട് ആവശ്യപ്പെട്ട നമസ്കാരം നമ്മിൽ നിന്നുണ്ടാവുന്നില്ല. അസ്സലാത്തുൽ മത്ലൂബത്തു മിന്ന, നമ്മിൽ നിന്ന് അള്ളാഹു തേടുന്ന, ആവശ്യപ്പെടുന്നതായ നമസ്കാരം, അൻ തകൂന സ്വലാത്തൻ ബിമഅനാ അൽ കലിമ, ആ നമസ്കാരം എന്നുള്ള ആ വാക്ക് അതായിരിക്കണം. ഒരു സലഫുകളൊക്കെ അങ്ങനെയായിരുന്നു, നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ യാതൊന്നും അവരറിയുകയില്ല. അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതല്ലാതെ മറ്റെല്ലാത്തിൽ നിന്നും അവർ വിട്ടുനിൽക്കുന്നു എന്ന, യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ കാവൽ നിൽക്കുന്നവരായ സ്വഹാബിമാരുണ്ടായിരുന്നു, രാത്രിയുടെ അന്ത്യാമങ്ങളെ അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ശത്രുവിൻ്റെ അമ്പ് വന്ന് തറച്ചത്, ശരീരത്തിൽ തറച്ചതുപോലും നമസ്കാരത്തിൻ്റെ ആസ്വാദനം കൊണ്ടവർ അറിഞ്ഞില്ല എന്ന് ഹദീസുകളിലും ചരിത്രത്തിലും നമുക്ക് കാണാൻ സാധിക്കും. അത്രത്തോളം ഖുശൂഓടെ, താഴ്മയോടെ, ഖശിയത്തോടുകൂടി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു നമസ്കാരം, അതാണ് അവരുടെയൊക്കെ ജീവിതത്തിൽ, സലഫുകളുടെ ജീവിതത്തിൽ നമസ്കാരത്തിന് അവർ നൽകിയ സ്ഥാനം, മഹത്വം, ഏറെ മഹത്വം ഉള്ള ഒരു കാര്യമാണ്, ഒരു ഇബാദത്താണ് നമസ്കാരമെന്നത്. അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കി അതിൻ്റെ റൂഹ് ഉൾക്കൊണ്ടുകൊണ്ടത് നിർവഹിക്കുവാൻ സാധിക്കുമ്പോഴാണ് സഹോദരങ്ങളെ ഈ പറയപ്പെട്ട കാര്യം നമ്മിൽ നിന്ന് ഉണ്ടാവുകയുള്ളൂ. മ്ലേച്ഛമായ തിന്മയായ കാര്യങ്ങളൊക്കെ, അതൊക്കെ ഫാഹിഷത്ത് ഫവാഹിഷാണ്. അതുപോലെ തന്നെ എല്ലാ ധിക്കാരങ്ങളും ബുദ്ധിയും പ്രകൃതിയുമെല്ലാം നമ്മോട് നമ്മെ അറിയിക്കുന്നതായ തിന്മകൾ, അത് മുങ്കറാണ്. അപ്പോൾ ആ തിന്മകളിൽ നിന്ന് നമ്മെ വിട്ടുനിർത്താൻ സാധിക്കുന്നതും മനസ്സിനെ ശുദ്ധീകരിക്കുന്നതുമായ, ഈമാൻ വർദ്ധിപ്പിക്കുന്നതുമായ, തഖ്വയോട് ആഗ്രഹമുണ്ടാക്കുന്ന, നന്മയോട് ആഗ്രഹമുണ്ടാക്കുന്ന, തിന്മയിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി നിർത്തുന്നതായ ഒരു കൃത്യമായ ഒരു മഹത്വമേറിയ ഇബാദത്താണ് നമസ്കാരം. പതിവായി നിർവഹിക്കുക അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ എന്നുള്ളത്, അതിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് അത് നിർവഹിക്കുവാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
4: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്
2: പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ. നമസ്കാരം തിന്മയിൽ നിന്ന് തടയുന്നു. ഈ ഭാഗം വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം കൂടുതൽ പുതുമകളുമായി മോർണിംഗ് ലൈവ് ഷോ. ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സദ്വൃത്താന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, പ്രവാചകകാലത്തിന്റെ സ്മരണ പുതുക്കി ജീവിതത്തിന് ധർമ്മബോധം വളർത്തുന്ന അനുഭവങ്ങളും ചരിത്രങ്ങളും കഥയുമായി, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ഖുർആനിലെ സൂറത്തുകൾക്ക് അവയുടെ പേര് ലഭിച്ചത് എങ്ങനെയാണ്, ആരാണ് പേരുകൾ നിർദ്ദേശിച്ചത് എന്നാണ്.
3: ഖുർആൻ ക്രോഡീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണ്. ഇന്നലൈനാ ജംഅഹു വഖുർആന, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞാണ് ഖുർആനെ ക്രോഡീകരിക്കുക എന്നുള്ളത് നമ്മളുടെ മേൽ ബാധ്യതയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ക്രോഡീകരണം നടത്തിയിട്ടുണ്ട്. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിച്ച കാലത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രോഡീകരിച്ചിട്ടുണ്ട്. അത് 114 അധ്യായങ്ങളായി. പക്ഷെ പ്രസ്തുത ക്രോഡീകരണം നടന്നത് എവിടെയാണ്? അത് ജനഹൃദയങ്ങളിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലാണ്, സഹാബത്തിൻ്റെ ഹൃദയത്തിലാണ്. അതേപോലെ ഹൃദയങ്ങളിൽ ക്രോഡീകരിക്കപ്പെട്ടതുപോലെ ഏടുകളിൽ, ഓലകളിൽ, കല്ലുകളിലൊക്കെ എഴുതിയിരുന്നു. ഏറ്റവും പ്രധാനം ഹൃദയത്തിലുള്ള ക്രോഡീകരണമാണ്. അതേപോലെ തന്നെ മറ്റു ഏടുകളിലൊക്കെ അത് എഴുതിയിരുന്നു എന്നുള്ളതാണ്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്തും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തും നടന്ന ക്രോഡീകരണം എന്താണ്? അത് തിരുനബിയുടെ കാലത്തുള്ള ക്രോഡീകരണം അത് നടന്നിട്ടില്ല, ഇപ്പോഴേ ക്രോഡീകരണം നടന്നിട്ടുള്ളൂ എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ, ഹൃദയങ്ങളിലും അതേപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ക്രോഡീകരിക്കപ്പെട്ടത് 2 ചട്ടക്കുള്ളിൽ ഏടുകളിൽ ക്രോഡീകരിക്കപ്പെട്ടത് അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. വിവിധ മുസഹഫുകളിൽ വിവിധ രീതിയിലുള്ള പാരായണങ്ങൾ ഉണ്ടായിരുന്നു. ആ പാരായണങ്ങളെയും മുസഹഫുകളെയും ക്രോഡീകരിച്ചുള്ള ഒരു മുസഹഫിൻ്റെ ക്രോഡീകരണം അത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലൻ്റെ കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളതാണ്. പിന്നെ സൂറത്തുകൾക്ക് പേര്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരായത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ന സൂറത്തിൽ ഇന്നയിടത്ത് വെക്കുക എന്ന് പറയാറുണ്ട്, ഹദീസുകളിൽ കാണാം. അതിൻ്റെ അർത്ഥം എന്താ? സൂറത്തുകളുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ വന്നിട്ടുണ്ട്. പല പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൂറത്തിന് പ്രയോഗിച്ചത് ഹദീസുകളിൽ കാണാൻ സാധിക്കും. പക്ഷേ പിൽക്കാലത്ത് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ച വിവിധ പേരുകൾ സൂറത്തുകൾക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില പേരുകൾ സൂറത്തുകളുടെ പ്രത്യേകത മാനിച്ച് പ്രാമാണികരായ പണ്ഡിതന്മാർ സൂറത്തുകൾക്ക് നൽകിയതും നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ സൂറത്തുകളുടെ പേരുകൾ വന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നതിനാൽ സഹാബികൾ പറഞ്ഞുകൊണ്ടാണ്. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
2: കാലുകളിലെയും കൈയിലെയും ഒക്കെ രോമം എടുക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ്.
4: സ്ത്രീ പുരുഷന്മാർ തങ്ങളുടെ കൈകാലുകളിലും മറ്റുമുള്ള രോമങ്ങൾ വടിക്കുന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്. ശരീരത്തിലുള്ള, പ്രത്യേകിച്ചും കൈകാലുകളിലുള്ള രോമങ്ങൾ വടിക്കുക എന്ന് പറയുന്നത് മക്രൂഹാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ സാധിക്കും. പ്രസ്തുത വിഷയത്തിൽ മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി, ശരീരത്തിലുള്ള രോമങ്ങളെ പ്രധാനമായും 3 തരംതിരിക്കാം. 1, മദം വടിച്ചു കളയരുത് അതല്ലെങ്കിൽ വെട്ടിക്കളയരുത് എന്ന് പഠിപ്പിക്കപ്പെട്ട രോമങ്ങൾ. 2, വടിച്ചു കളയുവാനോ വെട്ടിക്കളയുവാനോ നീക്കം ചെയ്യുവാനോ ആവശ്യപ്പെട്ട വർഗത്തിൽപ്പെട്ട രോമങ്ങൾ. 3, പ്രത്യേകമായി കൊണ്ട് വടിച്ചു കളയുവാനോ അതല്ലെങ്കിൽ നിലനിർത്തുവാനോ ആവശ്യപ്പെടാത്ത രോമങ്ങൾ. നിലനിർത്തുവാൻ ആവശ്യപ്പെട്ട രോമങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ പുരുഷന്മാരവരുടെ താടി നീട്ടി വളർത്തുക എന്നത്. ഒരു കാരണവശാലും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം താടി വടിക്കുവാനോ അതുമായി ബന്ധപ്പെട്ട രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനോ പാടുള്ളതല്ല. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം സൗന്ദര്യവർദ്ധനവിൻ്റെ ഭാഗമായിക്കൊണ്ട് പുരികവും മറ്റുമെല്ലാം പ്ലക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ച പറിച്ചു കളയലും അതല്ലെങ്കിൽ വടിച്ചു കളയലുമെല്ലാം ഹറാമാണ് എന്ന് പറഞ്ഞ വർഗത്തിൽപ്പെട്ട രോമമാണ് ഈ പറഞ്ഞ പിരികവുമെന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വടിച്ചു കളയുവാനോ പറിച്ചു കളയുവാനോ അതല്ലെങ്കിൽ ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യുവാനോ പറഞ്ഞ രോമങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഒന്ന്, പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മീശ. മീശരോമങ്ങൾ ചെറുതായി വെട്ടുകയോ അതല്ലെങ്കിൽ ചുണ്ടിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഭാഗം വെട്ടിച്ചെറുതാക്കുകയോ ചെയ്യുക എന്നതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നിർദ്ദേശിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ മീശ വളർത്തുക എന്നത് പാടുള്ള കാര്യമല്ല. മാത്രവുമല്ല, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവരുടെ കക്ഷരോമങ്ങളും ഗുഹ്യരോമങ്ങളുമെല്ലാം നിലനിർത്തുക എന്നതിനെയാണ് ഇസ്ലാം ഹറാമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറിച്ച് അത് വടിച്ചു കളയുകയോ അതുമായി ബന്ധപ്പെട്ട് എപ്രകാരമാണോ നീക്കം ചെയ്യുവാൻ വേണ്ടി മതം കൽപ്പിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ നീക്കം ചെയ്യുകയാണ് വേണ്ടത്. എന്നാൽ കൈകാലുകളിലെ രോമങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ചർച്ചകൾ ഇല്ല എന്നതുകൊണ്ടുതന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഇഖ്തിയാറുണ്ട്. അഥവാ അവന് അവൻ്റെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയെ പോലെയുള്ള ആളുകൾ ഫത്വ നൽകിയത് കാണുവാൻ സാധിക്കുന്നത്. പ്രസ്തുത വിഷയമാണ് ഈ രംഗത്തെ കുറച്ചുകൂടെ സൂക്ഷ്മമായ നിലപാട് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ കൈകാലുകളിലുള്ള രോമങ്ങൾ വടിക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് അയാൾക്ക് തോന്നുകയാണെങ്കിൽ അയാൾക്കതാവാം. അതല്ല, ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ വടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ, നീക്കം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ, അയാൾക്ക് നീക്കം ചെയ്യാതെ തന്നെ അതുപോലെ തുടരാൻ അവസരമുണ്ട് എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം ബിസ്സവാബ്.
2: നിസ്കാരത്തിൽ സലാം വീട്ടുന്ന സമയത്ത് ആദ്യം വലതുവശത്തേക്ക് മുഖം തിരിക്കുമ്പോൾ വലതു ചുമലിലുള്ള മലക്കിനു വേണ്ടി എന്ന് നിയ്യത്ത് കരുതേണ്ടതുണ്ടോ? അതുപോലെ ഇടതുവശത്തുമുണ്ടോ? അങ്ങനെ കേൾക്കാനിടയായി, അതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്?
5: നമസ്കാരം അതിപ്രാധാന്യമുള്ള ഒരു ഇബാദത്താണ്. നാളെ പരലോകത്ത് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ആദ്യമായി വിചാരണ ചെയ്യുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് അതിൻ്റെ രൂപവും സമയവും കാണിച്ചു തന്നു. ഒരു ഇബാദത്താണ് എന്നതുകൊണ്ട് തന്നെ അവ തൗഖീഫിയാണ്, അഥവാ ഓരോരുത്തർക്കും അവനവൻ്റെ താൽപ്പര്യവും ഇഷ്ടവുമനുസരിച്ച് കൂട്ടുവാനോ കുറക്കുവാനോ പാടില്ല. നമസ്കാരത്തിൻ്റെ ലക്ഷ്യം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ, മ്ലേച്ഛ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ അതിൽ നിന്ന് മനുഷ്യനെ നമസ്കാരം തടയുന്നു. എന്നാൽ നമസ്കാരത്തിൻ്റെ ഓരോ കർമ്മങ്ങളുടെയും ലക്ഷ്യമെന്ത്, അതിൻ്റെ ഹിക്മത്ത് എന്ത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. ചില പണ്ഡിതന്മാരൊക്കെ ഇത്തരത്തിലുള്ള ആരാധനാകർമ്മങ്ങളുടെ ചില രഹസ്യങ്ങൾ, ചില ഹിക്മത്തുകൾ എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് എന്നത് സംശയമില്ല. പക്ഷേ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്രകാരം അറിയിച്ചു തന്നിട്ടില്ല. അതിൽപ്പെട്ടതാണ്, നമ്മൾ സലാം വീട്ടുമ്പോൾ ആരോടാണ് സലാം വീട്ടുന്നത്, ആർക്ക് വേണ്ടിയാണ് സലാം വീട്ടുന്നത്. ഇമാം നവവിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു, സലാം വീട്ടുന്നത് വലത്തോട്ട് സലാം വീട്ടിയാൽ, ഇടത്തോട്ട് സലാം വീട്ടിയാലുമൊക്കെ ഹെഫളത്തിൻ്റെ മലക്കുകൾക്ക് വേണ്ടിയാണ്, അവരോടാണ്, അഥവാ മനുഷ്യനെയൊക്കെ കാത്ത് രക്ഷിക്കുന്ന ഹെഫളത്തിൻ്റെ മലക്കുകളോടാണ് സലാം എന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾക്ക് ആ വിഷയത്തിൽ പറയുവാനുള്ളത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ്. അലി റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിഫ്താഹു സ്വലാത്തി അത്തഹൂർ വതഹ്രീമുഹ അത്തക്ബീർ വതഹ്ലീലുഹ അത്തസ്ലീം. നമസ്കാരത്തിൻ്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണമാണ്. നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റ് പല എല്ലാ കാര്യങ്ങളും ഹറാമായിത്തീരുന്നു. അത് ആരംഭിക്കുന്നത് തക്ബീറത്തിൽ ഹറാങ്കോടുകൂടിയാണ്. നമസ്കാരം അതിൽ നിന്ന് മോചനം ആവുന്നത്, അല്ലെങ്കിൽ നമസ്കാരത്തിന് വിരമിക്കുന്നത് അത് സലാം വീട്ടലോടുകൂടിയാണ്. ഇതാണ് സലാമിനെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തന്നത്. അതുകൊണ്ട് തന്നെ ഇതിലപ്പുറം എന്തെങ്കിലും പറയുക എന്നത് അള്ളാഹു ആലം.
6: എന്നും റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാൾ വെള്ളിയാഴ്ച ലോഹറിന്റെ സമയത്ത് റവാത്തിബ് സുന്നത്ത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നാണ്.
4: ജുമാ നിസ്കാരത്തിന് മുമ്പ് റവാത്തിബ് എന്നുള്ള നിലക്ക് സുന്നത്ത് നിസ്കാരങ്ങളൊന്നും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതായി കാണാൻ സാധ്യമല്ല. അതേസമയത്ത് നവാഫിലുകളായിക്കൊണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പകൽ സമയത്തും രാത്രിയിലുമെല്ലാം ഇരണ്ട് ഇരണ്ടായി എത്രയും നിസ്കരിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ജുമാക്ക് മുമ്പും ഇത്തരത്തിൽ നവാഫിൽ എന്നുള്ള നിലക്ക് നിസ്കാരങ്ങൾ നിർവഹിക്കുന്നത് വിരോധിക്കപ്പെട്ട കാര്യമല്ല. അയാൾക്ക് വേണമെങ്കിൽ രണ്ട് റക്കാഴത്തോ നാല് റക്കാഴത്തോ ആറ് റക്കാഴത്തോ എട്ട് റക്കാഴത്തോ ഒക്കെ അദ്ദേഹത്തിൻ്റെ സൗകര്യപൂർവം നിസ്കരിക്കാവുന്നതാണ്. അതേസമയത്ത് അതിന് റവാത്തിബ് എന്ന അർത്ഥത്തിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമാണ് അത്തരത്തിലുള്ള റവാത്തിബ് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നു തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല അഅലം.
6: ലോഹറിന് ശേഷമുള്ള നാലു റക്കാത്ത് നിസ്കാരം എങ്ങനെ? സാധാരണ നാലു റക്കാത്ത് നിസ്കാരം പോലെ ഇടയിലുള്ള ഇരുത്തം ഈ നിസ്കാരത്തിലുണ്ടോ എന്നൊക്കെയാണ് സംശയം.
3: റവാത്തിബ് സുന്നത്ത് നാല് റക്കായത്ത്, അത് ഒന്നിച്ച് നിസ്കരിക്കണോ അതല്ല രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടുകയാണോ വേണ്ടത് എന്നതാണ് ചോദ്യം. അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്. എങ്ങനെ? രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ രണ്ട് റക്കായത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. നമസ്കാരങ്ങൾ ഈരണ്ട് ഈരണ്ട് റക്കായത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. നാലും ഒന്നിച്ച് നിസ്കരിക്കുക എന്നുള്ളതല്ല. ചില ഫുഖഹാക്കൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ യുസല്ലി അർബാൻ അല്ലെങ്കിൽ അർബ റക്കാത്ത് കബില അദ്ദുഹുർ, ദുഹുറിന് മുമ്പ് നാല് റക്കായത്ത് സല്ല അർബാൻ നാല് റക്കായത്ത് നിസ്കരിച്ചു എന്നത് ചില ആളുകൾ അത് ഒന്നിച്ച് നിസ്കരിച്ചു ഒരു സലാം വീട്ടുന്ന രീതിയിൽ നിസ്കരിച്ചു എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അത് ശരിയോടടുത്തൊരു നിലപാടോ അഭിപ്രായമോ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഈ ഐച്ഛികമായ നമസ്കാരങ്ങൾ രാത്രി നമസ്കാരം വെച്ച് ബാക്കിയുള്ളതൊക്കെ രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ പതിവ്. രാത്രി നമസ്കാരത്തിൻ്റെയും സാധാരണഗതിയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ് രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി ഇങ്ങനെയാണ്. അതേസമയം ചില സന്ദർഭങ്ങളിൽ രാത്രി നമസ്കാരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിച്ച് നിസ്കരിച്ച് ഇപ്പോൾ ആറ് റക്കായത്ത് ഒന്നിച്ച് നിസ്കരിച്ച് വിത്തറും നിസ്കരിച്ച് അവസാനം സലാം വീട്ടുന്ന രീതി ചില സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ട്. അതേസമയം പകലുകളിലുള്ള നിസ്കാരങ്ങൾ അതേപോലെ മറ്റ് ഐച്ഛിക നിസ്കാരങ്ങളൊക്കെ രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാധാരണ പതിവ്. രാത്രി നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വരെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത് സലാത്തുൽ ലൈലി മസ്ന മസ്ന എന്നുള്ളതാണ്, ഈ രണ്ട് റക്കായത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ദുഹറിന് മുമ്പ് നാല് റക്കായത്ത് നിസ്കരിക്കേണ്ടത് രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടുക, വീണ്ടും രണ്ട് റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടുക എന്നുള്ളതാണ്. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
6: ചെസ് കളിക്കുന്നതിൻ്റെ വിധി എന്ത്? അത് ബുദ്ധിയെ വികസിപ്പിക്കുകയില്ലേ? ഏതെല്ലാം കളികളാണ് പാടില്ലാത്തത്? എന്തെല്ലാം നിബന്ധനകളാണ് നോക്കേണ്ടത് എന്നൊക്കെയാണ്.
3: ഗെയിമുമായി ബന്ധപ്പെട്ടുള്ളതായൊരു വിഷയം, അതൊരു കുറേ വിവരണങ്ങൾ അർഹിക്കുന്ന ഒരു ഭാഗമാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ ഒരു ചോദ്യോത്തരത്തിൻ്റെ സന്ദർഭത്തിൽ അതിനെ വിശദീകരിക്കുക എന്നുള്ളത് സാധ്യമല്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് കുറേ തരം കളികൾ, അതിൽ മതപരമായി ലക്ഷ്യങ്ങളുള്ള കളികൾ, എന്നാൽ കേവല വിനോദങ്ങൾ ആയിട്ടുള്ള കളികൾ, അതിൽ തന്നെയും ചില കളികൾ ഇപ്പോൾ ഈ കളം മാറ്റിയുള്ള കളികൾ, ചെസ് പോലുള്ള നെർദ് പോലുള്ളതായ കളികൾ, അതിനൊക്കെ വ്യത്യസ്ത രീതികളും അതിന് നിയമങ്ങളും തന്നെ മതപരമായിട്ട് ഉള്ളതാണ്. മൊത്തത്തിൽ ഇപ്പോൾ ഈ കളികളിൽ നിർബന്ധ ബാധ്യതകൾ, അവയെ സമയം തെറ്റിക്കുന്ന, അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന രീതിയിൽ നിഷിദ്ധങ്ങൾ പറയാനും പരസ്പരം പോര്, പക, വിദ്വേഷം, ചീത്ത പരാമർശങ്ങൾ ഇതൊക്കെ ഉള്ള രീതിയിൽ, അതേപോലെ ചൂതാട്ടം പോലെ കാശ് വെച്ചിട്ടുള്ള രീതിയിലുള്ള കളികൾ, ഇത് പാടുള്ളതല്ല. എന്നാൽ നിർബന്ധ ബാധ്യതകളെ വിസ്മരിക്കാത്ത, അതിൻ്റെ സമയം തെറ്റിക്കാത്ത, നിഷിദ്ധങ്ങളും സ്കലിതങ്ങളും പറയുകയോ അല്ലെങ്കിൽ മാനസികമായി വെറുപ്പും പകയും ഉളവാക്കാത്തതോ ആയ, പിന്നെ ഈ പണം വെച്ചുള്ളതല്ലാത്ത വിനോദങ്ങൾ പണ്ഡിതന്മാർ അതിനെ അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ നിർദ്ദിഷ് പോലുള്ളതായ കളികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് വല്ലവരും നിർദ്ദിഷ് കളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈ അവൻ പന്നിയുടെ രക്തത്തിൽ മാംസത്തിൽ മുക്കിയവനെ പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ നെർദ് പോലുള്ള കളി എന്നുണ്ടെങ്കിൽ ഈ കളങ്ങൾ മാറ്റി കളിച്ചുകൊണ്ടുള്ളതായ കളികളാണ്, ചെസ് പോലുള്ളതായ കളികൾ. അതിനൊരു പ്രത്യേക വിധി തന്നെയാണ് പറയപ്പെട്ടിട്ടുള്ളത്, അത് കളിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ. പക്ഷേ അത് എന്തുകൊണ്ട് കളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത്തരം കളികൾ നിർബന്ധമായ ബാധ്യത, നിസ്കാരം അതിൻ്റെ സമയം തെറ്റിക്കാൻ, അതേപോലെ തന്നെ നിർബന്ധമായ ബാധ്യതകൾ അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കും വിധം ഏറെ സമയമെടുക്കുന്ന, അതേപോലെ തന്നെ പകയും വിദ്വേഷങ്ങളും ജനിപ്പിക്കുന്ന പലപ്പോഴും ഇത്തരം കളികളിൽ കാശൊക്കെ വെച്ച് ഉള്ള കളികളായിരിക്കും. ആ രീതിയിലൊക്കെ ആയതുകൊണ്ടാണ് ഇരിക്കാം പ്രത്യേകം വിരോധം ഇത്തരം കളികളുടെ വിഷയത്തിൽ വന്നത് എന്ന് പണ്ഡിതന്മാർ ഉണർത്തുന്നു. അങ്ങനെയില്ലാതെ, അതായത് പിന്നെ നിഷിദ്ധം പറയാനോ നിഷിദ്ധം ചെയ്യാനോ വകുപ്പില്ലാത്ത വിധം, നിർബന്ധ ബാധ്യതകളും കാര്യങ്ങളും കൈമോശം വരാത്ത വിധം, കാശ് വച്ചൊന്നുമല്ലാതെ ഇത്തരം കളികൾ, ഇപ്പോൾ ചെസ് പോലുള്ളതായ കളികൾ കളിക്കുകയാണ് എങ്കിൽ അതാകാമോ, ചില പണ്ഡിതന്മാർ അങ്ങനെയാണ് എങ്കിൽ അത് കളിക്കുന്നതിൽ പിന്നെ വിരോധമല്ല എന്ന് ഉണർത്തിയിട്ടുണ്ട്. ചില ഫുഖഹാക്കൾ അങ്ങനെ ഉണർത്തിയിട്ടുണ്ട്. ഏതായാലും നിർബന്ധ ബാധ്യതകളെ വിസ്മരിക്കും വിധവും അതേപോലെ തന്നെ അതിനെ സമയം തെറ്റിക്കും വിധവും പരസ്പര വിദ്വേഷവും പകയൊക്കെ വളർത്തും വിധവും ഒക്കെയാണ് എങ്കിൽ അത്തരം കളികൾ സ്കലിതമാണ്, തെറ്റാണ്, മതപരമായിട്ട് പാടുള്ളതല്ല, അതിൽ മുന്നറിയിപ്പുണ്ട് എന്നാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
6: ഏതെല്ലാം അവസരങ്ങളിലാണ് സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടത് എന്നാണ്?
7: പ്രായാധിക്യം കാരണത്താൽ മറവി രോഗം വന്ന ആളുകൾ, അവർ നിസ്കരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിസ്കാരത്തിന്റെ റുക്കനുകളോ അതല്ലെങ്കിൽ വാജിബാത്തുകളോ അതുമല്ലെങ്കിൽ സുന്നനുകളോ ഒക്കെ നഷ്ടപ്പെട്ടു പോവുക എന്നത്, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ കഴിയുന്നത്, മതപരമായി കൊണ്ട് ഒരു ഉഴുതർ അഥവാ മതപരമായി കൊണ്ട് അവർക്ക് കാരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയാണോ ഓർമ്മയുള്ളത് അത് അപ്രകാരം ചെയ്യുക എന്നതാണ്. ഇവിടെ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ചില ആളുകൾ ചോദിക്കാറുള്ള നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം എന്നുള്ളത്. മറവിയാണ് കാരണമെങ്കിൽ അതല്ലെങ്കിൽ മറവി അല്ലാതെ തന്നെ ഒരാൾ സുന്നത്ത് ഒഴിവാക്കി എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിസ്കാരം ബാത്തിലാവുകയില്ല, അതിന് പ്രത്യേകമായി സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. അതേസമയം വാജിബാത്തുകളാണ് ഒരാൾ ബോധപൂർവം ഒഴിവാക്കിയത് എങ്കിൽ നിസ്കാരം ബാത്തിലാണ്, മറന്നൊഴിവാക്കിയതാണ് എങ്കിൽ അതിന് സഹുവിന്റെ സുജൂദ് ചെയ്തുകൊണ്ട് പരിഹരിക്കുക എന്നുള്ളതാണ്. റുക്കിനുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കാര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് പിന്നീട് ഓർമ്മ വരുന്ന നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എങ്കിൽ ആ നിസ്കാരം വീണ്ടും മടക്കി നിസ്കരിക്കുകയാണ് വേണ്ടത്. അതല്ല, നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഓർമ്മ വരുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു റക്അത്ത് വീണ്ടും നിസ്കരിച്ച് സഹുവിന്റെ സുജൂദ് ചെയ്യുക എന്നതൊക്കെയാണ്. എന്നാൽ ഇതൊക്കെ ബുദ്ധിയും പക്വതയും ഒക്കെയുള്ള ആളുകളുടെ വിഷയത്തിലാണ്. രോഗം കാരണത്താൽ ഇങ്ങനെ മറവി സംഭവിക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്നാണ്. ഓരോ ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത് അവർക്ക് കഴിയുന്ന കാര്യങ്ങളാണ്. ഇത് അമർത്തുക്കും ബിഷൈഇൻ ഫഅതു മസ്തതഅതും ബിഹി എന്നാണ് ഹദീസുകളിലൊക്കെ കാണാൻ കഴിയുന്നത്. അഥവാ ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി നിങ്ങൾ എങ്ങനെയാണോ കൽപ്പിച്ചിട്ടുള്ളത് അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇത്തക്കുല്ലാഹ മസ്തതഅതും എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം രോഗികൾ അവർക്ക് എത്രയാണോ ഓർമ്മയുള്ളത് ആ നിലക്ക് അവർ ആ നിസ്കാരം നിർവഹിക്കുകയാണ് വേണ്ടത്. പ്രത്യേകമായി അതിന് സഹുവിന്റെ സുജൂദ് അവർ ചെയ്യേണ്ടതുമില്ല എന്നതാണ് പണ്ഡിതോദ്ധരണികളിൽ നിന്നും ഫത്വകളിൽ നിന്നുമൊക്കെ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
6: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ഫർള് നിസ്കാരങ്ങളിൽ സുജൂദിൽ മലയാളത്തിൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഈ അടുത്ത് സുജൂദിൽ മലയാളത്തിലുള്ള പ്രാർത്ഥനകൾ അനുവദനീയമല്ല എന്ന് കേട്ടു. മലയാളത്തിലുള്ള പ്രാർത്ഥനകൾ ഒഴിവാക്കാൻ പ്രയാസപ്പെടുന്നു, നിസ്കാരത്തിൽ തൃപ്തി ലഭിക്കുന്നില്ല, എങ്കിൽ എനിക്ക് മലയാളത്തിൽ പ്രാർത്ഥിക്കാമോ എന്നാണ്.
5: അറബിയല്ലാത്ത ഭാഷയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും വാരിദായി വരാത്ത രൂപത്തിൽ നമസ്കാരത്തിലുള്ള പ്രാർത്ഥന നമ്മൾ അൽ ഇജാബയിലൂടെ പല പ്രാവശ്യം മറുപടി പറഞ്ഞതാണ്. പരമാവധി നമസ്കാരങ്ങളിൽ പ്രാർത്ഥനയായി ഉപയോഗിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ അദ്കാറുകളും അതേ പ്രാർത്ഥനകളും തന്നെയാണ് ആവേണ്ടത്. കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സല്ലു കമാ റഅയ്തു മൂനി യുസല്ലി, ഞാൻ നമസ്കരിക്കുന്നതായി എങ്ങനെ നിങ്ങൾ കണ്ടുമോ അങ്ങനെ നമസ്കരിക്കുക. അതേപോലെ തന്നെ ചില സ്വഹാബിമാർക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അത്തരത്തിലുള്ള അൽക്കാറുകളാണ് നമ്മൾ ചൊല്ലേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൻ്റെ അവസാന സമയത്ത് തശഹ്ഹുദിൻ്റെ അവസാനത്തിൽ പ്രാർത്ഥിക്കുവാനായി അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽ മൻകസീറ എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ അൽക്കാറുകളും പ്രാർത്ഥനകളുമൊക്കെ വാരിതായി വന്നതാണ് നാം ഉപയോഗിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഒരാൾ നമസ്കാരത്തിൽ അള്ളാഹുമായുള്ള മുനാജാത്താണല്ലോ, റബ്ബുമായുള്ള രഹസ്യ സംഭാഷണമാണ്, ആ വേളയിൽ തൻ്റെ ആവശ്യങ്ങളൊക്കെ നിവർത്തി വെക്കുന്നതിന് കുഴപ്പമില്ല, പ്രത്യേകിച്ച് സുന്നത്തായ നമസ്കാരങ്ങളിൽ. കാരണം അഖ്റവുമായ കൂൻ അബ്ദു മിൻ റബ്ബിഹി വ വസാജിദ്, ഒരാൾ റബ്ബുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന സുജൂദിന്റെ വേളയിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ സുജൂദിൽ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫർള് നമസ്കാരങ്ങൾ പുരുഷന്മാരൊക്കെ ജമാഅത്തായി നമസ്കരിക്കും. അവിടെ ഇമാം ശ്രദ്ധിക്കേണ്ടത് തൻ്റെ പിന്നിൽ രോഗികളും യാത്രക്കാരും ഒക്കെയായ ആളുകളുണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി വലിയ ദൈർഘ്യമില്ലാത്ത നമസ്കാരമാണ് നിർവഹിക്കേണ്ടത് എന്നതുകൊണ്ട് തന്നെ സുദീർഘമായി അത്തരം സുജൂദുകൾ കിടന്ന് പ്രാർത്ഥിക്കുവാൻ പാടില്ല. അതാണ് ഫർള് നമസ്കാരം ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഇനി ഒരാൾക്ക് അറബിയിൽ ഉള്ള ഇത്തരം പ്രാർത്ഥനകൾ ചൊല്ലുവാൻ സാധിക്കുകയില്ല എങ്കിൽ അതിൽ വന്ന കുറേ പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളൊക്കെ വലിയ ആശയങ്ങളുള്ള ചെറിയ വാക്കുകളാണ്, ജവാമിഉൽ കലിം ആണ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തു വഖിന ആദാബന്നാർ. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ഏറ്റവും ഹസനത്ത് നൽകണേ എന്ന പ്രാർത്ഥന. എന്താണോ തനിക്ക് ആവശ്യമുള്ളത് അത് ആഗ്രഹ സഫലീകരണമാകട്ടെ, അല്ലെങ്കിൽ ദോഷത്തെ തടയലാകട്ടെ, അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തു വഖിന ആദാബന്നാർ എന്ന് പ്രാർത്ഥിച്ചാൽ അത് അവൻ്റെ എല്ലാ വിഷയത്തിനുമുള്ള പ്രാർത്ഥനയാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇനി ഇതൊന്നും ഒരാൾക്ക് അറിയില്ല എങ്കിൽ അവനാണെങ്കിൽ ധാരാളം റബ്ബുമായി പ്രാർത്ഥിക്കുവാനുമുണ്ട്. എങ്കിൽ ഇതൊക്കെ പഠിച്ചു വരുന്നവരെ മലയാളത്തിൽ അത്തരത്തിലുള്ള അല്ലെങ്കിൽ മറ്റ് അറബിയല്ലാത്ത ഭാഷയിൽ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം എന്നും ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു തആല ആല.
6: ജുമാ ഖുത്ബയുടെ അവസാനത്തിൽ ദുആ ചെയ്യുമ്പോൾ അത് കേൾക്കുന്നവർ കൈ ഉയർത്തുന്നത് തെറ്റാണോ എന്നാണ്?
3: ജുമാ ഖുത്ബയിൽ ഇമാം ദുആ ചെയ്യുമ്പോൾ മഅ്മൂമീങ്ങൾ ആ ദുആയോട് ആമീൻ കൊണ്ട് പ്രതികരിക്കണം. എന്നാൽ കൈ ഉയർത്തി ആമീൻ പറയുക എന്നുള്ളതിന് തെളിവില്ല. കൈ ഉയർത്തി ആമീൻ പറയുക എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളതാണ് അതിനുള്ള തെളിവ്, കൈ ഉയർത്താൻ പാടില്ല എന്നതിൻ്റെ തെളിവ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മദീന ഹിജറക്ക് ഇപ്പുറം വർഷങ്ങൾ ഖുതുബ ഓതിയിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സന്നിഹിതരായ സഹാബത്ത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജുമാ ഖുതുബ നിർവഹിച്ച് ദുആ ചെയ്തപ്പോൾ കൈ ഉയർത്തി അതിന് ആമീൻ പറഞ്ഞു എന്നത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. കൈ ഉയർത്തി ആമീൻ പറയൽ അത് കർമ്മമായിരുന്നുവെങ്കിൽ സഹാബികളിൽ നിന്ന് അങ്ങനെ ഉദ്ധരിക്കപ്പെടേണ്ടിയിരുന്നു. പക്ഷേ അത് ഉദ്ധരിക്കപ്പെട്ടത് നമ്മൾ വായിക്കുന്നേയില്ല ചരിത്രത്തിൽ. അതുകൊണ്ട് തന്നെ കൈ ഉയർത്തിയിട്ട് ആമീൻ പറയണം എന്നതിന് തെളിവില്ല. ഈ തെളിവില്ല എന്നുള്ളതാണ് കൈ ഉയർത്താൻ പാടില്ല എന്നതിൻ്റെ തെളിവ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
6: കവുങ്ങ് കൃഷി ചെയ്യുന്നത് ഹറാമാകുമോ? അത് ലഹരിയുമായി ബന്ധമുള്ളതിനാൽ എന്നാണ്.
5: ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടയ്ക്ക അത് തീർത്തും ലഹരിക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതേന്ന് തീർത്തും പറയാൻ സാധിക്കുകയില്ല. ലഹരിക്ക് മാത്രമല്ല മറ്റ് പല കാര്യങ്ങൾക്കും അടയ്ക്ക ഉപയോഗിക്കുന്നു എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഒരു കാര്യം തിന്മക്ക് മാത്രമായി ഉപയോഗിക്കുന്നുവെങ്കിൽ അത് പ്രസ്തുത കാര്യത്തിന് വിൽക്കാൻ പാടില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, മുന്തിരി അത് ഒരു കടയിൽ വിൽക്കുന്നു, അങ്ങനെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്ന ആൾ അതുകൊണ്ട് മദ്യം ഉണ്ടാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കടക്കാരന് പൂർണ്ണമായ ബോധ്യമുണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്കത് വിൽക്കാൻ പാടില്ല. എന്നാൽ ഒരാൾ അതല്ല, ജ്യൂസ് അടിച്ച് കുടിക്കുവാനാണ്, മറ്റ് ദുരുദ്ദേശങ്ങളൊന്നും ഇല്ലെങ്കിൽ അയാൾക്ക് വിൽക്കുകയും ചെയ്യാം. ഇതുപോലെ അടയ്ക്ക അത് പരിപൂർണമായും ലഹരിക്ക് മാത്രമേ പോകുന്നുവെങ്കിൽ ശരിയാണ്, ഇത് പാടില്ലാത്ത കാര്യമാണ്. പക്ഷെ നമുക്കറിയില്ല അത് പരിപൂർണമായ ലഹരിക്കാണോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലഹരിക്ക് എന്നല്ല, അത് ലഹരി കേവലം അടക്ക മാത്രം കഴിച്ചാൽ ലഹരി ആകുകയുമില്ല. ഇങ്ങനെ ഈ വെറ്റിലയും മറ്റും കഴിക്കുന്നതിൻ്റെ കൂടെ ആളുകൾ അത് കഴിക്കാറുണ്ട്. അതേപോലെ തന്നെ മറ്റു ഉപയോഗങ്ങൾക്ക് ഉപയോഗപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തീർത്തും ഒരു ലഹരിക്ക് മാത്രമാണ് എന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ അത് ഒരു ഹറാമാണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുമില്ല.
6: തേങ്ങയുടെ സക്കാത്ത് എങ്ങനെയാണ്? അതിന് നിസാബ് ഉണ്ടോ? മറ്റു കൃഷി വസ്തുക്കൾക്കും അങ്ങനെയാണോ എന്നാണ്.
4: ഒരാളെ സംബന്ധിച്ചിടത്തോളം തേങ്ങ ഇടുന്ന സമയത്ത് 80 തേങ്ങ ആണ് ലഭിച്ചത് എങ്കിൽ 80 തേങ്ങ അതിന് കൃഷിയുടെ സക്കാത്ത് എന്നുള്ള നിലക്ക് കണക്കാക്കേണ്ടതില്ല. കാരണം കൃഷിയുടെ സക്കാത്തിൽ പണ്ഡിതന്മാർ പ്രത്യേകമായി പറഞ്ഞത് അത് മുദ്ദഖർ അഥവാ സംഭരണയോഗ്യമായ രൂപത്തിലുള്ള ധാന്യം, പഴവർഗ്ഗങ്ങൾ ഇവയാണ് ഈ സക്കാത്തിൽ വരാറുള്ളത്. അതേസമയത്ത് നാണ്യവിളകളുടെ കൂട്ടത്തിലാണ് തേങ്ങ പോലെയുള്ള അതുപോലെ തന്നെ കുരുമുളക്, ഏലം ഇതൊക്കെ ഉൾപ്പെടാറുള്ളത്. അത് നമ്മൾ വിൽപ്പന നടത്തുകയാണ് എങ്കിൽ വിൽപ്പന നടത്തുന്ന സമയത്ത് 595 ഗ്രാം വെള്ളി വാങ്ങുവാൻ ആവശ്യമായ ധനമുണ്ടാവുകയും ആ ധനം ഒരു വർഷം തികയുകയും ചെയ്താൽ വരുമാനത്തിൻ്റെ സക്കാത്ത് കണക്കാക്കി 2.5% അതിൽ നിന്ന് കൊടുക്കേണ്ടത് എന്ന രീതിയാണ് ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാടായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
0: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിൻ്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിൻ്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിൻ്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
8: AFMC പ്രവേശനം മാനദണ്ഡങ്ങളായി പൂനെ ആംഡ് സ്പോർട്സ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ AAFMC MBBS പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ആകെയുള്ള 145 സീറ്റുകളിൽ 115 സീറ്റുകൾ ആൺകുട്ടികൾക്കും 30 സീറ്റ് പെൺകുട്ടികൾക്കുമാണ്. അതിൽ 10 സീറ്റുകൾ പട്ടിക വിഭാഗത്തിനായും നീക്കിവെക്കപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് MBBS ബിരുദം ലഭിക്കുന്നതിനു പുറമെ പ്രതിരോധ സേനകളിൽ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് വഴി നേരിട്ട് കമ്മീഷൻഡ് ഓഫീസറായും പ്രവേശനം സാധിക്കും. വിശദ വിവരങ്ങൾ അറിയാൻ www.afmcdg1d.gov.in.

0: പീസ് റേഡിയോയിൽ ഇനി നേർരേഖ. കുട്ടികളുടെ മനസ്സ് എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നത് പീസ് റേഡിയോ സിഒ ബഹുമാനായ ഹാരിസ്ബിനു സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ, ഒരു ചെടിക്ക് നമ്മൾ വെള്ളവും വളവും എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്ത് അതിനെ പരിരക്ഷിക്കും എന്നതുപോലെ തന്നെ പ്രധാനമാണ് അതിനെന്തെങ്കിലും ആഘാതങ്ങൾ ഏൽക്കാതെ സംരക്ഷിക്കുക എന്നുള്ളത്. എന്തെങ്കിലും ആഘാതങ്ങളോ പരിക്കുകളോ ഏൽക്കുമ്പോൾ നമ്മുടെ പരിരക്ഷ, നമ്മൾ വളമിട്ട് കൊടുക്കുന്നതും വെള്ളം നൽകുന്നതും ഒരുപക്ഷെ നമുക്ക് ഫലപ്രദമല്ലാത്ത അവസ്ഥയുണ്ടായേക്കാം. കുട്ടികളെ വളർത്തുന്നതിനെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഇത്തരത്തിലൊരു ഉദാഹരണത്തെ തുടക്കത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ഭക്ഷണവും നല്ല താമസവും അവരുടെ ഉല്ലാസത്തിനും കളിക്കും ആഗ്രഹങ്ങൾക്കും അനുകൂലമാകുന്ന കാര്യങ്ങളുമെല്ലാം കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ മനസ്സുകൾക്ക് മുറിവേൽപ്പിക്കാതിരിക്കാൻ മാതാപിതാക്കൾ രക്ഷിതാക്കൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ കുട്ടികളുടെ ഹൃദയങ്ങൾക്ക് മുറിവേൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞിട്ടുള്ളത് കുട്ടികളോട് കാണിക്കുന്ന അനീതിയാണ്. ഒന്നിലധികം മക്കളുള്ളവരെ സംബന്ധിച്ചിടത്തോളം പല സന്ദർഭങ്ങളാലും പല കാരണങ്ങളാലും അത്തരത്തിലുള്ള ഒരു അനീതി നമ്മൾ ചെയ്യുന്നില്ലെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. സമൂഹം എത്ര ഉയർന്നിട്ടും വിദ്യാഭ്യാസപരമായി ഏറെ പുരോഗതി പ്രാപിച്ചിട്ടും മതപരമായ ബോധങ്ങളേറെ ലഭിച്ചിട്ടും വർണ്ണ വിവേചനങ്ങൾ ഇന്നും മനസ്സുകളിൽ നിലനിൽക്കുന്നുണ്ട്. കറുത്ത കുട്ടി, വെളുത്ത കുട്ടി, ഇത്തരമൊരു വിവേചനം പൊതുവെ ആളുകൾക്കിടയിലുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്താണ് ഈ വിവേചനത്തിൻ്റെ അടിത്തറ? യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഒരാളുടെ മനസ്സിനെ അത്യധികമായി മുറിവേൽപ്പിക്കുന്ന ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കേണ്ടതല്ലേ? ഒരു കുട്ടിക്ക് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ നിറത്തെ സൂചിപ്പിച്ച് ആക്ഷേപാർഹമായി പറയുന്നത് എങ്ങനെ സഹിക്കാനാവും? അത് മാതാപിതാക്കളിൽ നിന്നാണെങ്കിൽ എത്രമാത്രം വേദനയുണ്ടാക്കും എന്ന് ചിന്തിച്ചു നോക്കും. അവളുടെ നിറമനുസരിച്ച് ഈ വസ്ത്രം അവൾക്ക് യോജിക്കില്ല, എന്നാൽ മറ്റവൾക്ക് ഏത് വസ്ത്രവും യോജിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എന്തൊരു വേദന ആ കുട്ടികളുടെ മനസ്സിലുണ്ടാകും എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. പലപ്പോഴും കുടുംബങ്ങളും ബന്ധുക്കളുമായ ആളുകൾ ഇത്തരം പരാമർശങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ തങ്ങൾക്കും അതുപോലെയുള്ള മക്കൾ ജനിക്കാം, അതുപോലെയുള്ള ഭർത്താക്കന്മാരുണ്ടാവാം, അതുപോലെയുള്ള സാഹചര്യങ്ങൾ വരാം എന്ന് ചിന്തിക്കാനുള്ളൊരു മനസ്സ് പോലും ഇല്ലാതായി പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാം. അതുകൊണ്ട് ഒരിക്കലും മാതാപിതാക്കളിൽ നിന്ന് നിറത്തിൻ്റെ പേരിലുള്ളൊരു വിവേചനം സംഭവിച്ചാൽ തീർച്ചയായും അത് കുട്ടികളുടെ മനസ്സിൽ വലിയ ആഘാതമുണ്ടാക്കും. മറ്റൊന്ന് പ്രോത്സാഹനങ്ങളുടെ കാര്യത്തിലാണ്. എല്ലാ കുട്ടികൾക്കും ഒരേ കഴിവല്ലല്ലോ ഉണ്ടാവുക. ചില കുട്ടികൾ പഠിക്കാൻ മിടുക്കന്മാരായിരിക്കും, ചില കുട്ടികൾ ജോലി ചെയ്യാനായിരിക്കും ഏറ്റവും മിടുക്കന്മാർ, ചില കുട്ടികൾ മാതാപിതാക്കളുമായുള്ള ബന്ധം ഏറ്റവും നല്ല സ്നേഹത്തോടെ നിലനിർത്തുന്നതായിരിക്കും അവരുടെ മികവ്. നമ്മുടെ ഓരോ കുട്ടിക്കും ഓരോ മികവുകളുണ്ട്. അതിൽ ഒരു കുട്ടിക്കുള്ള മികവ് മറ്റു കുട്ടികൾക്ക് ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിലേതാണ് നമുക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നത് എന്ന് നമുക്ക് എങ്ങനെ പറയാനാവും? പല രക്ഷിതാക്കൾക്കും കാലം കൊണ്ട് തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമുണ്ട്. തങ്ങളുടെ മക്കളിൽ വിവേചനത്തോടുകൂടെ തങ്ങൾ കൂടുതൽ സ്നേഹിക്കുകയും കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കുകയും കൂടുതൽ പരിഗണിക്കുകയും കൂടുതൽ പ്രതീക്ഷിക്കുകയും ചെയ്ത പല മക്കളും പിൽക്കാലഘട്ടങ്ങളിൽ ആ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതിരിക്കുന്നു എന്നത് പലരും കാലം കൊണ്ട്

0: മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ തീർത്തും അവഗണിച്ചും പരിഗണിക്കാതെയും പലപ്പോഴും അവഗണിച്ച് കിടന്ന മക്കൾ പിൽക്കാലഘട്ടങ്ങളിൽ മരണത്തിൻ്റെ അവസാന നിമിഷം വരെ സ്നേഹത്തോടെ തങ്ങളെ പരിചരിച്ച് കൂടെ ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം മരണപ്പെട്ടുപോയ എത്രയോ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ അവർ ചിന്തിച്ചു കാണും, ഞാൻ ഏറ്റവുമധികം സ്നേഹിച്ചതും ഏറ്റവുമധികം പ്രതീക്ഷിച്ചതും അവനിൽ നിന്നായിരുന്നല്ലോ, അവളിൽ നിന്നായിരുന്നല്ലോ എന്ന് വേദനയോടുകൂടെ അവസാന നിമിഷങ്ങളിൽ ഓർത്തിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ കഴിവുകളുടെ കാര്യത്തിലുള്ള വ്യത്യസ്തത, അത് നമ്മൾ പരസ്പരം അംഗീകരിച്ചു കൊടുക്കുക. ഇവന് എന്നോടും ഉമ്മയോടും വളരെ വലിയ ഇഷ്ടമാണ്, ഞങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ടേ അവനുള്ളൂ, പക്ഷെ പഠിക്കാൻ അവൻ മോശമാണ്, അല്ലെങ്കിൽ സൗന്ദര്യത്തിന് അവൻ പിന്നിലാണ്, ആവട്ടെ, നമ്മൾ ഇതിനെതിരെ പരിഗണിക്കണം. എന്നാൽ ഇവൻ പഠിക്കാൻ മിടുക്കനാണ്, വീട്ടിലെ കാര്യങ്ങളിൽ അവൻ ശ്രദ്ധയില്ല, അങ്ങനെ പലർക്കും പല പ്രത്യേകത ആയിരിക്കും ഉണ്ടായിരിക്കുക, അത് നമ്മൾ പരിഗണിക്കണം. ഏതൊരു കുട്ടിയോടും നാം നടത്തുന്ന കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും അവൻ്റെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നു എന്നത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ പരാമർശങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചല്ല ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ്, ചെറിയൊരു കുട്ടി, 3 വയസ്സായ കുട്ടി, 4 വയസ്സായ കുട്ടി, നമ്മുടെ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് അവൻ ഡ്രൈവ് ചെയ്യുന്ന പോലെ അതിൻ്റെ സ്റ്റെയറിംഗ് പിടിച്ച് തിരിക്കുന്നു. നമ്മുടെ മനസ്സിലാക്കുന്ന ഒരു കളിക്ക് വേണ്ടി, തമാശയ്ക്ക് വേണ്ടി എന്ന, പക്ഷെ അവൻ്റെ മനസ്സിൽ അവൻ വിചാരിക്കുന്നത് ഇത് പിടിച്ച് തിരിച്ചാൽ ഭംഗിയായി വാപ്പ കാറോടിക്കുന്ന പോലെ എനിക്ക് കാറോടിക്കാൻ കഴിയുമെന്ന്. അവൻ്റെ പ്രായത്തെയോ അവൻ്റെ കഴിവിൻ്റെ പരിമിതിയെയോ അവൻ തിരിച്ചറിയുന്നില്ല. ഏതൊരു കുട്ടിയും അവൻ്റെ മനസ്സിൽ വലിയൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കിടയിൽ വെച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുമ്പോൾ, വിമർശിക്കുമ്പോൾ, അവരോട് ദേഷ്യപ്പെടുമ്പോൾ, പ്രത്യേകിച്ചും അവൻ്റെ സുഹൃത്തുക്കൾക്കിടയിൽ വെച്ചുകൊണ്ട് അവനോട് മോശമായി പെരുമാറുമ്പോൾ അത് വല്ലാത്ത വേദന അവൻ്റെ മനസ്സുകളിൽ സൃഷ്ടിക്കും. എന്നാൽ മറ്റുള്ളവർക്കിടയിൽ തൻ്റെ കുട്ടികളെ കുറ്റപ്പെടുത്താത്തവർ, ചീത്ത പറയാത്തവർ ആരാണുള്ളത് എന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ. നാം ഗൗരവപരമായി പരിഗണിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് നമ്മളോട് എന്തുകൊണ്ടൊരു പ്രതികാരം, എന്തുകൊണ്ട് ദേഷ്യം എന്ന് ചിന്തിക്കുമ്പോൾ ഇത്തരം മനസ്സിന് മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം അത്ര ശ്രദ്ധാലുക്കളല്ല എന്നതുതന്നെയാണ് കുട്ടികളും നമ്മളും തമ്മിലുണ്ടാകുന്ന അകൽച്ചക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും നല്ല സൗകര്യങ്ങളും ഏർപ്പെടുന്നതോടൊപ്പം ഏറ്റവും പ്രധാനമാണ് അവിടെ മനസ്സുകൾക്കൊരിക്കലും വേദനയുണ്ടാക്കാത്ത, മുറിവേൽപ്പിക്കാത്ത, ശ്രദ്ധയോടുകൂടെയുള്ള ഒരു പെരുമാറ്റം അവരോട് സ്വീകരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ വരുമ്പോഴാണ് മാതാപിതാക്കൾ ഇഷ്ടപ്പെടാനും അവരെ ഉൾക്കൊള്ളുവാനും അവരെ അംഗീകരിക്കുവാനും നമുക്ക് സാധിക്കുന്നത്. പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ഈ പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് മറ്റുള്ളവനെ ചൂണ്ടിക്കാണിച്ച് അവനെത്ര മാർക്ക് കിട്ടി, അവനെന്ത് വിജയം കിട്ടി, നിനക്കത് കിട്ടിയില്ലല്ലോ എന്ന് സാധാരണ പറയാറുണ്ട്. അവൻ എത്ര സജീവമായിട്ടാണ് ജോലി ചെയ്യുന്നത്, അവൾ അവളുടെ ഉമ്മയെ സഹായിക്കുന്നു, നീ സഹായിക്കുന്നില്ല. ഈ താരതമ്യം കുട്ടികൾക്ക് വല്ലാത്ത വേദനയുണ്ടാക്കും. മറ്റുള്ളവരെ പോലെ അല്ല ഞാനെന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റത്തെ മാനസിക ആഘാതമുണ്ടാക്കുന്നതാണ്. എന്തിന് നമ്മൾ അങ്ങനെ പറയണം? ആ കുട്ടിക്കില്ലാത്ത ഒട്ടനവധി പ്രത്യേകതകൾ ഈ കുട്ടിക്കുണ്ടല്ലോ, ആ കുട്ടിക്കുള്ള പല പ്രത്യേകതകളും പല ദൂഷ്യങ്ങളും ഈ കുട്ടിക്ക് ഇല്ലാത്തൊരവസ്ഥയും ഉണ്ടല്ലോ. അതുകൊണ്ട് മനസ്സിനെ മുറിവേൽപ്പിക്കുന്നുവോ നമ്മുടെ പെരുമാറ്റങ്ങൾ എന്ന് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കണം. ഓരോ വിളിയിലും ഓരോ നോട്ടത്തിലും ഓരോ സമീപനങ്ങളിലും യഥാർത്ഥത്തിൽ കുട്ടികളുടെ മനസ്സ് വേദനിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടികളോട് പെരുമാറാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമാണ് വിജയം വരിക്കുന്ന രക്ഷിതാക്കളായി തീരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാഹു അതിന് നമ്മളെ സഹായിക്കട്ടെ.
1: കുട്ടികളുടെ മനസ്സ് എന്ന വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനായ ഹാരിസ് ബിൻ സലീം നേർരേഖയിൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ എന്ന എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. യഹ്യ നബി അലൈഹിസ്സലാം ഭാഗം 1, വിവരണം ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം അള്ളാഹുവിനോട് നിഷ്കളങ്കമായി ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല യഹ്യ എന്ന ഒരു സന്താനത്തെ അദ്ദേഹത്തിന് നൽകി. സൂറത്തു മറിയമിൽ ആ ചരിത്രം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. മഹാനായ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം ഗുണവിശേഷങ്ങളുള്ള ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു മറിയമിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. സൂറത്തു മറിയമിൻ്റെ 12-ാമത്തെ ആയത്തിൽ കാണാം, അള്ളാഹു പറയുന്നു, യാ യഹ്യ, ഓ യഹ്യ, ഖുദിൽ കിതാബ ബിഖുവ, വേദഗ്രന്ഥം നീ ബലമായി സ്വീകരിച്ചുകൊള്ളുക, ശക്തിയോടെ നീ അതെടുക്കുക, നീ അത് സ്വീകരിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. വേദഗ്രന്ഥം എന്ന് പറഞ്ഞത് തൗറാത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. കാരണം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് മുമ്പ് മതനിയമഗ്രന്ഥമായി നിലവിലുണ്ടായിരുന്നത് തൗറാത്തായിരുന്നു. വേദഗ്രന്ഥം മനസ്സിലാക്കുവാൻ, അത് ജനങ്ങളെ ഉപദേശിക്കുവാൻ അതിനാവശ്യമായിട്ടുള്ള കഴിവും പ്രാപ്തിയുമൊക്കെ ചെറുപ്പത്തിലെ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിരുന്നു. അപ്പം അതുകൊണ്ടാണ് അള്ളാഹു ചെറുപ്പത്തിലെ അദ്ദേഹത്തോട് പറയുന്നത്, യാ യഹ്യ, ഓ യഹ്യ, ഖുദിൽ കിതാബ ബിഖുവ, വേദഗ്രന്ഥം നീ ബലമായി ശക്തിയോടെ സ്വീകരിച്ചുകൊള്ളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തോട് പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞത്, വആതൈനാഹുൽ ഹുക്മ സബിയ, അദ്ദേഹം സബിയായിരിക്കുമ്പോൾ തന്നെ, അഥവാ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നാം ഹുക്മ നൽകി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഹുക്മ് എന്ന പദം, അതിന് വിജ്ഞാനം എന്ന് നമുക്കർത്ഥം കൽപ്പിക്കാം. നീതിബോധം, വിധി എന്നൊക്കെ അതിനർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്. പ്രവാചകത്വമാണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്നും, അദ്ദേഹം 3-ഓ അല്ലെങ്കിൽ 7-ഓ വയസ്സുള്ളപ്പോഴൊക്കെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം ആ ഒരു അഭിപ്രായം ശരിയാണ് എങ്കിൽ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് നല്ല വിജ്ഞാനവും ഹിക്മത്തുമെല്ലാം നൽകിയിട്ടുണ്ട് എന്നത് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ, ഹുക്മ് വആതൈനാഹുൽ ഹുക്മ സബിയ, കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഹുക്മ് നൽകി എന്ന് പറഞ്ഞുവല്ലോ, അതിനെ അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് എങ്ങനെയാണ്? അൽ ഫഹ്മ, അള്ളാഹു അദ്ദേഹത്തിന് നൽകിയത് ഫഹ്മാണ്. ഫഹ്മ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്. അൽ ഇൽമ, വിജ്ഞാനം. അൽ ജിദ്ദ, കഠിനാധ്വാനം, കാര്യങ്ങളിലുള്ള ഒരു ഗൗരവത്തിൽ കാര്യങ്ങൾ കാണുന്നതിനുള്ള ഒരു കഴിവ്. അൽ അസ്മ, ദൃഢനിശ്ചയം. അൽ ഇഖ്ബാല അലൽ ഖൈർ, നന്മയിലേക്ക് തിരിയുക, അതിനുള്ള താൽപ്പര്യം കാണിക്കുക. അൽ ഇഖ്ബാബ അലൈഹി, അതിൽ തന്നെ അഥവാ നന്മയിൽ തന്നെ ഏകാഗ്രതയോടെ മുഴുകിയിരിക്കുക. അൽ ഇജ്തിഹാദ ഫീഹി, അതിനു വേണ്ടിയുള്ള കഠിന പരിശ്രമം നടത്തുക. ഇതൊക്കെയാണ് ഹുക്മ് എന്നതിന് അദ്ദേഹം നൽകിയിട്ടുള്ള അർത്ഥങ്ങൾ. അപ്പോൾ കുട്ടിക്കാലം മുതൽക്കേ അറിവ് നേടുന്നതിലും നന്മകൾ ചെയ്യുന്നതിലും അതീവ ശ്രദ്ധയും പരിശ്രമവും പതറാത്ത മനക്കരുത്തും അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്കിതിലൂടെയെല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, മഹാനായ യഹയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം കുട്ടികളോട് പറയുമായിരുന്നു, അഥവാ അദ്ദേഹത്തെ കളിക്കാൻ വിളിക്കുന്ന കൂട്ടുകാരോട് പറയുമായിരുന്നു, മാലില്ലഇബി ഖുലിഖ്തു, ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് കളിക്കാൻ വേണ്ടിയല്ല, കളിക്കാൻ വേണ്ടിയല്ല ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെയാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കിയത് എന്നൊക്കെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണുവാൻ സാധിക്കും. അപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇത്രയും അധികം ഒരു പക്വതയും വിവേകവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് നൽകി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു വലിയ ഗുണം തന്നെയാണ്. ഇൻഷാല്ലാഹ് അതിൻ്റെ മറ്റു ഗുണങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഖുർആൻ പാഠങ്ങൾ, യഹ്യ നബി അലൈഹി സ്സലാം, ഭാഗം 1. വിവരണം ഇബ്രാഹിം സലഫി പുലാമന്തോൾ. പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് സ്വരം. നാദൻ നൽകിയ സ്വരമാധുരി കൊണ്ട് താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ ഇന്നത്തെ സ്വരത്തിൽ ഇരുകരവും നീട്ടി ഞാൻ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് അബ്ദുള്ള തിരൂർക്കാട്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടിയുള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന ഫലങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ബാരിക് ലന ഫീ സമരിന വബാരിക് ലന ഫീ മദീനത്തിന വബാരിക് ലന ഫീ സ്വാഇന വബാരിക് ലന ഫീ മുദ്ദിന. ഇതാണ് പ്രാർത്ഥന. അല്ലാഹുമ്മ ബാരിക് ലന ഫീ സമരിന വബാരിക് ലന ഫീ മദീനത്തിന വബാരിക് ലന ഫീ സ്വാഇന വബാരിക് ലന ഫീ മുദ്ദിന. അല്ലാഹുമ്മ ബാരിക് ലന ഫീ സമരിന, അവിടെ സ ആണ്, അലിഫ് ബാ താ സാ സമരിന. വബാരിക് ലന ഫീ മദീനത്തിന വബാരിക് ലന ഫീ സ്വാഇന. സ്വാ സീനല്ല, സ്വാദാണ്. സ്വാഇ ഐനാണ്, ഐന് ഹംസല്ല. സ്വാഇന വബാരിക് ലന ഫീ മുദ്ദിന. എന്താണ് അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ബാരിക് ലന ഫീ സമരിന, ഞങ്ങൾക്ക് ഞങ്ങളുടെ കായ് ഫലങ്ങളിൽ നീ ബറക്കത്ത്, അനുഗ്രഹം ചൊരിയണമേ. വബാരിക് ലന ഫീ മദീനത്തിന, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മദീനയെ നീ അനുഗ്രഹിക്കണമേ. വബാരിക് ലന ഫീ സ്വാഇന വബാരിക് ലന ഫീ മുദ്ദിന, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഭക്ഷ്യോൽപാദനത്തിൻ്റെ എണ്ണത്തിലും വണ്ണത്തിലും നീ അനുഗ്രഹം നൽകണമേ. സ്വാഇ മുദ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഓരോ അളവാണ്. അല്ലാഹുമ്മ ബാരിക് ലന ഫീ സമരിന വബാരിക് ലന ഫീ മദീനത്തിന വബാരിക് ലന ഫീ സ്വാഇന വബാരിക് ലന ഫീ മുദ്ദിന. അല്ലാഹുമ്മ ബാരിക് ലന ഫീ സമരിന വബാരിക് ലന ഫീ മദീനത്തിന വബാരിക് ലന ഫീ സ്വാഇന വബാരിക് ലന ഫീ മുദ്ദിന. ഇതാണ് പ്രാർത്ഥന. നമ്മൾ പ്രാവർത്തികമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: hello@peaceradio.com.
1: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ദൃശ്യം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള അനുഭവങ്ങളെക്കുറിച്ച് നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തുകയാണ് ദൃശ്യം പ്രോഗ്രാമിലൂടെ ഇന്ന് മൊബീൻ കൊടിയത്തൂരും അതോടൊപ്പം തന്നെ ഡോക്ടർ അബ്ദുള്ള ബാസിൽ സിപ്പിയും വിയറ്റ്നാമിലൂടെ നടത്തിയ ഒരു യാത്രയെക്കുറിച്ചാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ദൃശ്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ദൃശ്യത്തിൻ്റെ എപ്പിസോഡിൽ നമ്മോടൊപ്പമുള്ളത് ഡോക്ടർ അബ്ദുള്ള ബാസിലാണ്. ആനുകാലിക വിഷയങ്ങളിലുള്ള ചർച്ചകളിൽ വളരെ സജീവമായുള്ള അബ്ദുള്ള ബാസിൽ ഒരുപക്ഷെ ദൃശ്യത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഒരു യാത്രാനുഭവ പരിപാടിയിൽ ആദ്യമായിട്ടായിരിക്കും വരുന്നത്. ഏതായാലും ബാസിലിനെ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബാസിൽ വിയറ്റ്നാമിലേക്കാണ് പോയത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു യാത്ര ഉണ്ടായി വന്നത്?
3: അല്ല, വിയറ്റ്നാമിലേക്ക് പോകാൻ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒരു ഫോറിൻ ട്രിപ്പ് ജസ്റ്റ് ഒന്ന് പോകാം, ഒന്ന് റിലാക്സേഷന് പോകാം എന്നുള്ള നിലക്കാണ്. അപ്പോൾ അതിൽ പല ഓപ്ഷനുകൾ വന്നു. നമ്മൾ ആദ്യം അസർബൈജാനായിരുന്നു വിചാരിച്ചിരുന്നത്. പിന്നെ നമ്മളെ യുദ്ധത്തിന് ഇറാനുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധവും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പിന്നെ സൈഡായി. പിന്നെ ഉള്ള കുറച്ച് ഓപ്ഷൻസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വിയറ്റ്നാമായിരുന്നു. അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടേക്കുള്ള ഇപ്പം നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ പോകാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഒരു ഡെസ്റ്റിനേഷൻ എന്ന നിലക്ക്, കാരണം മലേഷ്യയുടെ എയർ ഏഷ്യ ഇപ്പം ആ ഒരു സർവീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ചിലവ് ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ
2: ടിക്കറ്റ്, വിസ, എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ
3: ചിലവ് കുറഞ്ഞ രൂപത്തിൽ നമുക്കൊന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ വിയറ്റ്നാം എന്ന് പറയുന്നത്. അതുകൊണ്ട് കുറച്ച് ആളുകൾ ഇപ്പോൾ പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ വിയറ്റ്നാം എന്ന് കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ചരിത്രത്തിൽ പലപ്പോഴും അതിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ.
2: വിയറ്റ്നാം യുദ്ധമൊക്കെ
3: അമേരിക്കൻ സാമ്രാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിനോട് പൊരുതി നിന്ന ഒരു ജനത എന്ന നിലയ്ക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വിയറ്റ്നാം. അപ്പോൾ അതൊന്ന് കാണണം എന്നുള്ളൊരാഗ്രഹം സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ പിന്നെ അതിനോടും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലൊരു ട്രിപ്പിലേക്ക് എത്തുന്നത്.
2: വിയറ്റ്നാമിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണ്?
3: ഞാൻ പോയിട്ടുള്ളത് ഹോച്ചിമിൻ സിറ്റിയാണ്, അതുപോലെ തന്നെ ഹനോയ് ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഫുക്കോക്ക് എന്ന് പറയുന്നത്, ഫുക്കോക്ക് ഐലൻഡുകൾ. അത് വളരെ രസകരമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുക്കോക്കാണ്. അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത്.
2: വിയറ്റ്നാമിൻ്റെ തലസ്ഥാനം ഏതാണ്?
3: ഹോച്ചിമിൻ.
2: ഹോച്ചിമിൻ. നമ്മൾ ആദ്യം അങ്ങോട്ടാണോ പോവുക?
3: ഇതിൽ നമുക്ക് ഹനോയ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പിന്നെ അകലെയുള്ള സ്ഥലമാണ്.
2: നമ്മൾ അവിടെ
3: പോയിട്ടില്ല. ഞങ്ങൾ പോയിട്ടുള്ളതെന്ന് വെച്ചാൽ എയർ ഏഷ്യ വഴി പിന്നെ മലേഷ്യ കണക്ഷൻ ഫ്ലൈറ്റ് വഴി നേരെ പിന്നെ ഹോച്ചിമിൻ സിറ്റിയിലേക്കും, അവിടുന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് ഈ പറഞ്ഞ ഫുക്കോക്കിലേക്കും, അവിടുന്ന് തിരിച്ച് വീണ്ടും ഹോച്ചിമിൻ സിറ്റി, തിരിച്ച് കൊച്ചി. അങ്ങനെ ആ രൂപത്തിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. ഹനോയ് എന്ന് പറയുന്നത് വളരെ ഒരുപാട് കാണാനുള്ള സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് പോയത്
2: ഹനോയ് ദ്വീപുകളാണോ?
3: ഹനോയ് അല്ല, ഈ ഫുക്കോക്ക് എന്ന് പറയുന്നത് കുറച്ച് ദ്വീപുകളാണ്.
2: ഓക്കെ. ഇതിൽ ഒരു ചരിത്ര പ്രാധാന്യം എന്ന് പറഞ്ഞല്ലോ, ഈ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ പിന്നെ ഒരു ശേഷിപ്പുകൾ എന്തെങ്കിലും അവിടെ ആ രൂപത്തിൽ കണ്ടിട്ടുണ്ടോ?
3: അതെ, അത് അതാണ് പോയതിൽ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയതും അത് തന്നെയായിരുന്നു. നമ്മൾ ഒരു രണ്ടാമത്തെ ദിവസം അവിടെ എത്തി, രണ്ടാമത്തെ ദിവസമാണ് കൊച്ചി ടണൽസ് എന്നുള്ള പേരിൽ അവിടെ ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള അതിൻ്റെ ശേഷിപ്പുകൾ അവർ നന്നായ രൂപത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിസേർവ് ചെയ്തിട്ടുണ്ട്. അത് സന്ദർശിക്കാൻ
2: കൊച്ചി ടണൽസ് എന്ന് പറയുമ്പോൾ,
3: അതായത് ഈ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ഗാസയിൽ നമ്മൾ അവിടുത്തെ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പം അവിടെ ടണലുകളുടെ പ്രാധാന്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഈ വിയറ്റ്നാം യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവരാണ് ഇത്തരത്തിലുള്ളൊരു രീതി, ഒരു ഗറില്ല വാർഫെയർ,
2: ഗറില്ല യുദ്ധമുറക്ക് പേരുകേട്ടൊരു യുദ്ധമാണ്.
3: അപ്പോൾ ആ ടണലുകൾ അതുകൊണ്ടാണത് പ്രസക്തമാകുന്നത്. അപ്പോൾ അവിടെ എന്താ ചോദിച്ചാൽ, ഈ പറഞ്ഞ പോലെ അമേരിക്ക എന്ന് പറയുന്നത് വലിയൊരു സാമ്രാജ്യത്വ ശക്തിയാണ്. ഈ ചെറിയ ഏതാനും കുറച്ച് ആളുകളാണ് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ വലിയ രൂപത്തിലുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ പിന്നെ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവരുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള യുദ്ധമുറ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നിയർലി ഇമ്പോസിബിൾ. അതുകൊണ്ട് ഇവർ ചെയ്തെന്താണെന്ന് വെച്ചാൽ, ഈ രൂപത്തിൽ ടണലുകൾ കുഴിക്കുകയും അതിന് അകത്ത് തന്നെ താമസിക്കുകയും പറ്റുന്ന സമയത്ത് മാത്രം പുറത്തു വന്ന് പെട്ടെന്ന് ആക്രമണം നടത്തി തിരിച്ച് വീണ്ടും ടണലുകളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി.
2: ഈ ടണലുകളുടെ ഒരു രീതി എങ്ങനെയാണ് പോയപ്പോൾ കണ്ടത്?
3: നമ്മൾ, ഞാനവിടെ ഫേസ്ബുക്കിൽ ഞാൻ കുറിച്ചിരുന്നു, അവിടെ പോയപ്പോൾ ഒക്കെ ഓരോ അവർ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നേരെ ഗാസയിലേക്കാണ് നമ്മുടെ മനസ്സ് പോവുക. അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, ഞങ്ങൾ പോയിരുന്ന ആ സ്ഥലത്തടക്കം ഒരു കാട് ചൂടുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്തായിരുന്നത്. അപ്പോൾ അവിടെ അടക്കം അടിയിൽ കിലോമീറ്ററുകളോളം നീളുന്ന ടണലുകളുടെ ഒരു ശൃംഖല തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഒരു മൊത്തത്തിൽ അത് അങ്ങനെ അതിൽ ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ ഗാസയിലടക്കം ടണലുകൾ കുഴിക്കുക എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷെ അവർ ആ കുഴിക്കാൻ ഉപയോഗിച്ച ചെറിയ ഉപകരണങ്ങളടക്കം ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ വളരെ പണിപ്പെട്ടുകൊണ്ടാണ് അത്ര കിലോമീറ്ററുകളോളം താഴെ എന്ത് ചെയ്തിട്ടുള്ളത്, അത്തരത്തിലുള്ള ടണലുകൾ കുഴിച്ചിട്ടുള്ളത്.
2: ആ ഉപകരണങ്ങൾ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് ആണ്?
3: അല്ല, സാധാരണ മെക്കാനിക്കലായി അവർ കുഴിച്ച് എടുക്കുന്നതാണ്. അപ്പോൾ വലിയ പ്രയാസം അതിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭാഗം, കൊച്ചി ടണൽസും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ, അവർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ മനസ്സിലായത് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പ്രചാരണം കൂടിയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. കാരണം അവിടെ എത്തുന്ന ഓരോ ടൂറിസ്റ്റിനെയും വിളിച്ചിരുത്തി ഇതാണ് ഞങ്ങളുടെ ചരിത്രം, ഞങ്ങളുടെ പൂർവികർ ഇന്ന ഇന്ന ആളുകളായിരുന്നു, അവരിങ്ങനെയാണ് വള്ളക്കാർക്കെതിരെ പോരാടിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ, ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ഉണ്ടായിരുന്നത് കുറച്ച് യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരോടക്കം ഇവർ പറഞ്ഞു കൊടുക്കുകയാണ്, യൂറോപ്യൻസ് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ഫോർവാദേഴ്സ് ഇങ്ങനെയാണ് അവരോട് പൊരുതിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു പൈതൃകവും അല്ലെങ്കിൽ അവരുടെ ചരിത്രവും എങ്ങനെയാണ് അവർ പ്രിസേർവ് ചെയ്യുന്നത് എന്നുള്ളത് വളരെയധികം നമ്മളൊക്കെ
2: മാതൃകയെക്കുറിച്ച് അഭിമാനിക്കുന്നുണ്ട്.
3: മാത്രമല്ല അത് ഒരു രാഷ്ട്രീയപരമായി തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാരോട് നമ്മൾ പടപൊരുതി എന്ന് നമ്മൾ പറയുന്നു. ഇപ്പോൾ മലപ്പുറത്തടക്കം പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരത്തിലുള്ള ഒരുപാട് സ്മാരകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മളതിങ്ങനെ കണ്ടുപോകുക എന്നുള്ളതിനപ്പുറത്ത് അതൊരു എഡ്യൂക്കേഷൻ നമ്മൾ അതുവഴി നടത്തുന്നു.
2: വൈകാരികമായ തലം പലപ്പോഴും നമ്മുടെ ഒരു പുതിയ തലമുറക്ക് ഇല്ല എന്ന് പറയാം.
3: അപ്പോൾ അതടക്കം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഒരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി.
2: ഈ ടണലുകളൊക്കെ അവർ അതേപോലെ പരമാവധി പ്രിസർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമുക്കിപ്പോ അത് ആ കിലോമീറ്ററുകളൊക്കെ സഞ്ചരിച്ച് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്.
3: ടണലുകളിലൂടെ കുറച്ചൊക്കെ സഞ്ചരിക്കാൻ നമുക്ക് പറ്റും, പക്ഷെ പല ടണലുകളും അവർ നശിപ്പിച്ചിട്ടുണ്ട്. ഈ അമേരിക്കക്കാർ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. അവർ പല രൂപത്തിൽ ബങ്കർ ബസ്റ്ററുകളും അങ്ങനെ പല ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയായതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് കിട്ടുക. അതിൽ ടണലുകൾക്കുള്ളിലൂടെ തന്നെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയും, പിന്നെ ജസ്റ്റ് അതിലേക്കുള്ള എൻട്രൻസിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് അതിന്റെ ഒരു ഫീല് നമുക്ക് കിട്ടാൻ സാധിക്കും. പക്ഷെ മൊത്തം ടണൽ ശൃംഖല അതേപോലെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. പിന്നെ അതിൽ പ്രധാനമായിട്ടുള്ള എന്താ വെച്ചാൽ, ഇവരെ തേടി, ഈ ടണലുകളടക്കം തേടിക്കൊണ്ട് അമേരിക്കക്കാർ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇവരെന്തൊക്കെ ചെയ്തു എന്നുള്ളതും അവിടെ കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ പലതരത്തിലുള്ള കെണികൾ, ട്രാപ്പുകൾ, പിന്നെ പലതരത്തിലെന്ന് വെച്ചാൽ എൽ ഷേപ്പ് ട്രാപ്പ്, യു ഷേപ്പ് ട്രാപ്പ്, അങ്ങനെ പല രൂപത്തിൽ ഉള്ള ട്രാപ്പുകൾ. അപ്പോൾ അതിൽ അവർ പറയുമ്പോൾ തന്നെ അവർക്കുണ്ട്, ഇതിങ്ങനെ തുറന്നാൽ വരുന്ന അമേരിക്കക്കാരൻ്റെ തലമണ്ട തെറിക്കും എന്ന ഒരു നാടൻ ഭാഷ പറയുകയാണെങ്കിൽ ആ രൂപത്തിൽ. അങ്ങനെ ഓരോ ട്രാപ്പുകളും എങ്ങനെയാണ് ശത്രുവിനെ ഇല്ലാതാക്കുക എന്നുള്ളതടക്കം നമുക്ക് അവരിങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്
2: അവരെ ശരിക്കും വിശദീകരിച്ച്
3: തരാനും ഒരു ഗൈഡും നമുക്ക് ഓരോ ബാച്ചിനും ഉണ്ടാകും.
2: യഥാർത്ഥത്തിൽ ഈ ഒരു എൽ ഷേപ്പ്, യു, ഈ ട്രാപ്പുകളൊക്കെ അതൊക്കെ അതിൻ്റെ ഒക്കെ ഒരു രീതി, വർക്കിംഗ് മോഡൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ
3: ഒരു വർക്കിംഗ് മോഡൽ എങ്ങനെയാണത് വർക്ക് ചെയ്യുക എന്നുള്ളതും, എങ്ങനെയാണ് ശത്രു വരിക, അപ്പോൾ ശത്രുവിൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യും, അപ്പോൾ അങ്ങനെ നടത്തുന്നു പോകുമ്പോൾ വീഴുന്ന ട്രാപ്പുകളുണ്ട് അല്ലാത്ത, അങ്ങനെ ഓരോന്നും അത്.
2: ഈ വിയറ്റ്നാമിൻ്റെ ഒരു ഭൂപ്രകൃതി എങ്ങനെയാണ് ശരിക്കും? അത് കുറേ കാടുകൾ, ഇപ്പോൾ ഗറില്ല യുദ്ധം എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ കുറേ കാടുകൾ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭൂപ്രകൃതിയാണോ?
3: പൊതുവിൽ വിയറ്റ്നാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കണ്ടത്. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ, പിന്നെ ടൗണുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പരമാവധി നല്ല രൂപത്തിൽ ഡെവലപ്പ് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ടൂറിസത്തിനും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റിനും നല്ലൊരു പ്രാധാന്യം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണത് ഭരിക്കുന്നത്, പക്ഷേ വളരെ നല്ല രൂപത്തിലുള്ളൊരു ഒരു ഡെവലപ്മെൻറ്റും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ എന്തുണ്ട്, ഒരുപാട് ഒരു നമ്മുടെ ഒരു നാടൻ പ്രദേശത്തേക്ക് പോകുന്ന അതേ രൂപത്തിൽ തന്നെയാണ്. പക്ഷേ അതേസമയത്ത് അവരുടെ ഒരു ഡിസിപ്ലിൻ എന്നുള്ളത് വളരെ പ്രതിഫലിച്ച് കാണാൻ പറ്റും. ഒരു വൃത്തിയും മറ്റു കാര്യങ്ങളൊക്കെ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് ടൂറിസത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പൊതുവേ തന്നെ അവിടെ നമ്മളൊരു സ്ഥലത്ത് സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ, ആ നിലക്കുള്ള ഒരു വൃത്തിയും മറ്റു കാര്യങ്ങളൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട്.
2: അവരുടെ ഒരു സാംസ്കാരികമായ ഒരു അധിനിവേശം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അവരുടെ ഒരു ജീവിത രീതി കണ്ടപ്പോൾ?
3: തീർച്ചയായും അത് നമ്മൾ വിചാരിക്കുന്ന ഒരു വിയറ്റ്നാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു ജനതയല്ല അവിടെ ഇപ്പം നമ്മൾ കാണുന്നത്. പല രൂപത്തിൽ അത് അവരുടെ മൊത്തം സംസ്കാരത്തിൽ തന്നെ അത്തരത്തിലുള്ളൊരു ഒരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ
2: വളരെ യൂറോപ്യൻ കൾച്ചറിലേക്ക്
3: പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ ഒരു ചെറിയ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമുക്കൊരു ഒരു ഒരു ജനതയുടെ ഒരു സ്വഭാവത്തെ നടക്കാൻ കഴിയില്ല. എന്നാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ, ഭയങ്കര കൺസ്യൂമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ ടൂറിസത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എല്ലാം ബിസിനസ്സായിട്ട് അങ്ങനെ മാത്രമായി പോകുന്നുണ്ടോ എന്നൊരു സംശയം, ഒരു പക്ഷേ തെറ്റായിരിക്കാം, കാരണം ഏതാനും ദിവസങ്ങളിലുള്ള ഒരു ഇൻട്രാക്ഷൻ മാത്രമല്ലേ ഉള്ളൂ. ഒരു നമ്മുടെ നാട്ടിലൊക്കെ
2: നമ്മൾ പോകുന്നത് ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ്, അവിടെ സ്വാഭാവികമായിട്ട് ഒരു കച്ചവടത്തിൻ്റെതായ ഒരു
3: അതുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാലും പൊതുവിലൊരു ആ നിലക്കുള്ള ഒരു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഒരു പരസ്പര സഹകരണം അങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ ഓർമ്മിക്കാൻ കാരണം എന്താ വെച്ചാൽ, എനിക്ക് ആ സമയത്ത് ഒരു പനിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ നാട്ടിൽ ഒരു പനി ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ഒരു ചൂടെള്ളം ചോദിച്ചാൽ എന്തായി പെട്ടെന്ന് തന്നെ നമുക്കൊരു സഹായം എന്നുള്ള രൂപത്തിലായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഓക്കെ ചൂടുവെള്ളം ചോദിച്ചാൽ അവർ തരൂല, ഒരു വെള്ളമാണ് പറയും, പിന്നെ ഒരു ഹോട്ട് കോഫി എന്നുള്ളത് ചോദിച്ചാൽ അങ്ങനെ ആ അത്തരം രൂപത്തിൽ പോലും എന്ത് ചെയ്യുന്നില്ല, ഒരു സഹകരണത്തിന്റെ ഒരു കുറവ് ഫീൽ ചെയ്തിരുന്നു.
2: ഒരുപക്ഷെ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുമ്പോഴായിരിക്കും.
3: പിന്നെ ഉള്ളത് മുക്കിന് മുക്കിന് നമ്മളെ നാട്ടിലുള്ള പലചരക്ക് കട പോലെ എന്തുണ്ട്, ആൽക്കഹോളും ബിയറൊക്കെ ലഭ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട്.
2: അവിടെ ഒരു ജീവിത ചെലവ് എന്നുള്ളത് പൊതുവിൽ കുറവാണോ?
3: ചെലവ് അതിൽ ആ കറൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ, അതിൻ്റെ ഒരു വാല്യൂലുള്ള വ്യത്യാസമാണ്. അതായത് ഇവിടെയുള്ള
2: വിയറ്റ്നാമിലെ കറൻസി ഏതാണ്?
3: വിയറ്റ് ഡോങ് ആണ് വിയറ്റ്നാമിലെ കറൻസി എന്ന് പറയുന്നത്. അതിൽ ഭയങ്കര രസകരമായി തോന്നിയ കാര്യം എന്താ വെച്ചാൽ, ഇവിടുത്തെ ഒരു 3 രൂപ അല്ലെങ്കിൽ 3.3 രൂപ എന്ന് പറയുന്നത് അവിടെയുള്ള 1000 ഡോങ് ആണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ശരിക്കും നമുക്ക് അവിടെ എത്തിയിട്ടൊരു 1-2 ദിവസം എടുക്കും അതൊന്ന് അഡാപ്റ്റ് ആവാൻ തന്നെ. കാരണം ഒരു ചെറിയൊരു കാര്യത്തിന് പോലും 1000 രൂപ 2000 രൂപയാണ്.
2: അവിടുത്തെ ഒരു ചായക്ക് എത്രയാണ്? എത്ര വിയറ്റ് ഡോങ് വേണം?
3: ചായക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30,000 രൂപ അങ്ങനെ
2: എന്തോ 30,000 വിയറ്റ് ഡോങ് വേണം,
3: അല്ല 10,000 അങ്ങനെ എന്തോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ പിന്നെ ഒന്ന് ടാക്സി എടുത്താൽ എന്തായാലും 100,000 ചിലവാകുക. അപ്പോൾ അത് ശരിക്കും തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ കെ കൂട്ടി പറയാന്നുള്ളതാണ്. അതായത് 10,000 എന്ന് പറഞ്ഞാൽ 10K
2: ഉപയോഗിച്ചാൽ മതി.
3: അങ്ങനെ ഉപയോഗിച്ചാൽ അങ്ങനെയാണ് കുറച്ചും കൂടി ടൂറിസ്റ്റുകൾക്കൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പം അങ്ങനെ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. അല്ലാതെ ഇപ്പം അത് നമുക്കത് കോംപ്രിഹെൻഡ്
2: ചെയ്യാൻ പറയുമ്പോൾ നമ്മളിപ്പോൾ കറൻസി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറേ ഉണ്ടാവില്ലേ കൊടുക്കാൻ?
3: അല്ല അതിൽ ഞാൻ കണ്ടത് ഒരു 500 ആ രൂപത്തിലൊക്കെ ഉള്ളൂ. പിന്നെ 1000 കൂടുതൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക.
2: അതെ അതെ.
3: 1000-1000
2: ഏറ്റവും ചെറിയ വിയറ്റ് ഡോങ്ങിന്റെ കറൻസി എത്ര രൂപക്കാണുള്ളത്?
3: 500-1000
2: സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല.
3: അപ്പോ
2: നമ്മളിവിടുത്തെ ഒരു ഇന്ത്യൻ റൂപ്പിന്റെ ഒരു ഇത് വെച്ചതാണ്
3: നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പൊ ഇതൊരു 1000 കൊടുക്കുമ്പോ ഒരു 3 രൂപയാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മളിങ്ങോട്ട് എത്താൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മൾ പോകുമ്പോ ഒരു 100,000 ആവും. കുറച്ച് പാവപ്പെട്ട ഒരാൾക്ക് കുറച്ച് കാലത്തേക്ക് ഒന്ന് 100,000 ജീവിക്കണം.
2: അല്ല അപ്പൊ അവിടുത്തെ ഒരു സാധാരണ പിന്നെ വരുമാനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് അന്വേഷിച്ചിരുന്നു? എത്ര വിയറ്റ് ഡോങ് ആണിപ്പോ സാധാരണ
3: അങ്ങനത്തെ
2: പൊതുവിൽ അവിടെ ഒരു പിന്നെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് ശരിക്ക്.
3: ഡെവലപ്പിംഗ് എന്നുള്ളതിനും അപ്പുറത്തേക്ക് വേണമെങ്കിൽ പറയാം, നല്ലൊരു ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു
2: വികസന നിലയിൽ അതിലേക്ക് അതിനേക്കാൾ വളർന്നിട്ടുള്ള
3: ഒരു ഒരു രാജ്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ടൂറിസത്തിന് അവർ കൊടുക്കുന്ന പ്രാധാന്യം അവരെ ഒരു എക്കോണമിയെ നന്നായി ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അപ്പോൾ അത് ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിലാണ്. ഇപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ഈ പറഞ്ഞ പോലെ ഹോച്ചിമിൻ സിറ്റിയിലാണ്. അവിടെ ഈ പറഞ്ഞ യൂറോപ്യൻസും അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. അവിടെ ഞങ്ങൾ കൂടുതലായിട്ടും ഒരു എന്താ പറയുക, മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആളുകളെ കൂടുതലായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങൾ പിന്നെ പോയത് ഈ പറഞ്ഞ പോലെ ഫുക്കോക്ക് ഐലൻഡുകളിലാണ്. അവിടെ പോയപ്പോൾ ഒരുപാട് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ അടക്കം കണ്ടു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് കുറച്ചുകൂടി ഫുക്കോക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെതായ ഒരു പ്രത്യേകതയും നമുക്ക് ഫുക്കോക്കിൽ.
2: ഫുക്കോക്ക് ഐലൻഡ്സിന്റെ പ്രത്യേകത എന്താണ്? അവിടുത്തെ കടൽ തീരങ്ങളൊക്കെ വളരെ മനോഹരമാണോ? എങ്ങനെയാണ്?
3: ആ ഇതിൽ ഞാൻ പൊതുവെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, വിയറ്റ്നാം എന്ന് പറയുന്ന സ്ഥലത്തിന് ഹിസ്റ്റോറിക്കലി ഉള്ള കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിനപ്പുറത്തേക്ക് പിന്നെ
2: ഈ വിയറ്റ്നാം വാർ അതല്ലാത്ത വേറെ എന്തെങ്കിലും പ്രത്യേകതകൾ അതിനുണ്ടോ?
3: അല്ല, ചില സ്ഥലങ്ങൾക്ക് പ്രകൃതിപരമായി തന്നെയുള്ള പ്രത്യേകതകളുണ്ട്. പക്ഷേ പ്രത്യേകതകളില്ലാത്തതടക്കം അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആ രൂപത്തിൽ ടൂറിസത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുക്കോക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൊരു ഒരു നല്ലൊരു ഐലൻഡാണ്, കാണാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ മനോഹരമാക്കി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചില സ്ഥലങ്ങൾ എന്താ വെച്ചാൽ, ഒരു ഒരു ഒരു ഫ്രാൻസ് മോഡൽ, ഒരു ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയാൽ ഒരു ഫ്രാൻസിലെത്തിയ ഒരു പ്രതീതി, അങ്ങനെയുള്ള കുറച്ച്
2: ആ
3: രൂപത്തിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യും അവർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റലി പോലുള്ള കുറച്ച് ഭാഗങ്ങൾ, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില കെട്ടിടങ്ങളും അങ്ങനെ അടക്കം അതിനനുസരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പിന്നെ ഞാൻ ഒരു 3-ാമത്തെ ദിവസം അടക്കം പോയിട്ടുള്ളത്. ഈ പിന്നെ ബ്ലാക്ക് വെർജിൻ മൗണ്ടെയിനും അതുപോലെ തന്നെ ഹോൺതോം കേബിൾ കാർ, ഇതൊക്കെ പറയുന്നത് കുറച്ചൊരു പിന്നെന്താ പറയുക, ഹൈ റേഞ്ച്
2: പർവ്വതനിരകളാണ്,
3: അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ വ്യാപകമായുള്ള സ്ഥലങ്ങളാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പക്ഷെ ഇവർ ചെയ്തെന്താ വെച്ചാൽ അതിലേക്ക് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവിടെ കേബിൾ കാറുകൾ ഉണ്ടാക്കുന്നു. ആ കേബിൾ കാറുകളാവുമ്പോൾ കുറച്ചുകൂടി ആക്സസിബിൾ ആണ്, സംഭവമൊന്നുമില്ല, ഒരു നല്ലൊരു മലയാണ് അവിടേക്ക്. മേലെന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു
2: വെച്ചിട്ടുണ്ട്. അതിന്
3: മേലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഇത്തരത്തിലുള്ള ആക്സസിബിൾ ആക്കാനുള്ള കേബിൾ കാറുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുമ്പം കുറച്ചുകൂടി എളുപ്പമായിട്ടും പിന്നെ ആ മേലെ സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഒരു പ്രത്യേകതകൾ അവർ പരമാവധി ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ കുറെ പിന്നെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളുടെ ഇപ്പോ പിന്നെ പൈതൽ മല അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടേക്കൊക്കെ പോകുമ്പോൾ നമ്മളടക്കം അവിടേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആലോചിക്കുന്ന തന്നെ നമുക്ക് വലിയൊരു പ്രയാസമാണ്. പക്ഷെ ഇവർ ചെയ്തെന്താ വെച്ചാൽ ഏറ്റവും ആക്സസിബിൾ ആയി കേബിൾ കാറുകൾ ഉണ്ടാക്കുന്നു, അവിടേക്ക് എത്തുന്നു. ഇപ്പൊ വയനാട്ടിലേക്ക് ഇപ്പം തുരങ്കപാതയെ കുറിച്ചൊക്കെ ചർച്ച നടക്കുകയാണല്ലോ. അപ്പൊ ശരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കേരളത്തേക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിയറ്റ്നാമിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും മനോഹരമായ സ്ഥലങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മൾ അവിടെ ഇങ്ങനെ ഏറ്റവും
2: ആലോചിക്കും,
3: അതെ നമ്മുടെ നാട്ടില് ഇതിനേക്കാൾ എത്രയോ അടിപൊളി സ്ഥലങ്ങളുണ്ട്, അത് ഏറ്റവും നല്ല രൂപത്തിൽ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ടൂറിസത്തിനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് ഓരോ സ്ഥലം കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ഈ ഞാൻ ഫുക്കോക്കിൽ പോയി, ഫുക്കോക്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ്. അതിൽ പ്രധാനപ്പെട്ട ഐലൻഡ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഐലൻഡുകളൊക്കെ ചെറിയ ചെറിയ ഐലൻഡുകളാണ്. അതിലേക്കൊക്കെ കേബിൾ കാറുകൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഏതോ മണി ഏതോ 20-30 മിനിറ്റ് ആണ് മൊത്തം കേബിൾ കാറിൽ മാത്രമായിട്ട് ഞങ്ങൾ ഒരു ഐലൻഡിൽ നിന്ന് വേറൊരു ഐലൻഡിലേക്ക് സഞ്ചരിച്ചിട്ടുള്ളത്. മൊത്തം കടലിൻ്റെ മേലെ കൂടി കേബിൾ കാറിൽ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റുന്നു. അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. അതടക്കം ആ രൂപത്തിൽ അവർ ഉപയോഗപ്പെടുത്തി.
2: അവിടുത്തെ കടൽ തീരങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ കോഴിക്കോട് കണ്ണൂർ കടൽ തീരങ്ങൾ പോലെ അങ്ങനെ ആ ഒരു ഇതിൽ തന്നെയാണുള്ളത്. പക്ഷെ അത് വളരെ മനോഹരമായിട്ട് ടൂറിസത്തിന് വേണ്ടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരെ ആളുകൾ വളരെ വ്യാപകമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ സാധ്യതകളുണ്ട് നടത്താം
3: അല്ലേ.
2: അപ്പോൾ ഏതാണെങ്കിലും വിയറ്റ്നാമുമായി ബന്ധപ്പെട്ട് കുറേ വളരെ ചുരുങ്ങിയ സമയത്ത് കുറേ വിവരങ്ങൾ നമുക്ക് കിട്ടി. ഒരു പക്ഷേ ആദ്യം പറഞ്ഞൊരു കാര്യം പലരും നോട്ട് ചെയ്തിട്ടുണ്ടാകും, ഒരു വളരെ ചിലവ് കുറഞ്ഞ ഒരു വിദേശ രാജ്യത്തേക്കുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു ഒരു നാട് എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഏതാണെങ്കിലും ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ അബ്ദുള്ള ബാസിലിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ദൃശ്യത്തിൻ്റെ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.
1: ദൃശ്യം പ്രോഗ്രാമിൽ ഡോക്ടർ അബ്ദുള്ള ബാസിൽ നടത്തിയ വിയറ്റ്നാം യാത്രയെക്കുറിച്ചുള്ള അനുഭവങ്ങളാണ് നമ്മോട് പങ്കുവച്ചത്. കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ മുബീൻ കൊടിയത്തൂർ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ
3: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ, സൂറത്തു അംബിയയിലെ ആയത്തുകളുടെ മധുരതരമായ പാരായണമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ചോദിക്കാറുള്ളത്. നേരെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാൻ തോന്നും. ഒന്നാമത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഒരു വലിയൊരു ചോദ്യമാണ്. ഞങ്ങൾ ഭർത്താവിൻ്റെ ജോലി സ്ഥലത്ത് വന്ന് ഒരുമിച്ച് താമസിക്കുന്നു. ഒരു സഹോദരി എഴുതാൻ, ഞങ്ങൾക്ക് 4 വയസ്സുള്ള ഒരു മോനാണുള്ളത്. ഇവിടെ അവർ താമസിക്കുന്ന സ്ഥലത്ത് മദ്രസയോ പള്ളിയോ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു കുട്ടിക്ക് കിട്ടേണ്ട അദബ് ലഭിക്കുന്നില്ല. അപ്പോൾ അതിനുള്ള സാഹചര്യം, കൂട്ടത്തിൽ ആ സഹോദരി ചോദിക്കുന്നത് മോളാണെങ്കിൽ ഓൺലൈൻ മദ്രസയിലെങ്കിലും ചേർക്കായിരുന്നു, പക്ഷേ മോനായപ്പോൾ അവന് കുറച്ച് പള്ളിയിലൊക്കെ പോയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടേ, അപ്പം അതുകൊണ്ട് അത് കിട്ടാത്തൊരു പ്രയാസമുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിൽ ഏക മോനാണ്, മൂത്ത മോനാണ്. ഉപ്പയും ഉമ്മയും പറയുന്നത് മാത്രമേ അവർ കേൾക്കുന്നുള്ളൂ, ഭർത്താവ് കേൾക്കുന്നുള്ളൂ. ഭർത്താവ് നമസ്കാരത്തിലൊന്നും അത്ര ഒരു കൃത്യനിഷ്ഠത പാലിക്കാത്ത ഒരാളാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മകനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിനെയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഡോക്ടർ പ്രൊഫഷനുള്ളൊരു സഹോദരിയാണ് ഇവർ. ആ ജോലി ആ കരിയറൊക്കെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇവരെ കൂടെ നിൽക്കുന്നത്. അവസാനം അവർ പറയുന്നത് എനിക്ക് ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ദീനിപരമായ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ദീനി ചിട്ടകൾ പുലർത്തുന്നതിനോ ഒരു സപ്പോർട്ട് ലഭിക്കുന്നില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഈ സഹോദരി ചോദിക്കുന്നത്.
1: ആ അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഇവർക്ക് മതപരമായ ഒരു ബോധവും ഒരു കണിശതയും കുട്ടികളെ വളർത്തണം എന്നുള്ളൊരു താല്പര്യമൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെ അൽഹംദുലില്ല വളരെ വലിയൊരു കാര്യമാണ്. എത്രയോ കുടുംബങ്ങളിൽ എന്തുണ്ടെന്ന് വെച്ചാൽ വാപ്പയും ഉമ്മയും ഇപ്പം ഈ പറയപ്പെട്ട വാപ്പയുടെ അതേ ആറ്റിറ്റ്യൂഡുള്ള ചിന്താഗതികളില്ല. അവിടുത്തെ കുട്ടികളെ പറ്റി നമ്മൾ ആലോചിക്കണം, അടുത്ത തലമുറയിൽ അവരെന്തായിരിക്കും മതപരമായൊരവസ്ഥ എന്നുള്ളത്. വാപ്പയ്ക്കും ഉമ്മയ്ക്കും നിസ്കാരമില്ല, ദീനിയായ കണിശതല്ല. ഇതൊരു വിഷയമുള്ള കാര്യമില്ല, ഇത് കാരണം ഉമ്മ തന്നെയാണ് പ്രധാനം. ഉമ്മ തന്നെയാണ് പ്രധാനം. ഇത് ഭർത്താവ് തടസ്സപ്പെടുത്താതിരുന്നാൽ മാത്രം മതി. ഈ വിഷയത്തിൽ എന്തില്ല, ഭർത്താവ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തൽക്കാലം എന്തു ചെയ്യുമ്പോൾ ഒരു പ്രയാസമാണെങ്കിലും അത് അവർ അള്ളാഹുവിൻ്റെ ഒരു പ്രീതിയും പ്രതിഫലവും ആഗ്രഹിച്ചിട്ട് എന്തു ചെയ്യുക, സഹിക്കുക. ഭർത്താവ് അവരെ തടസ്സപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഭർത്താവിനോടൊരു ഏറ്റുമുട്ടലിൽ പോവാതെ നമ്മുടെ കുട്ടികൾക്കൊരു നമുക്കൊരു ദീനിയായ അന്തരീക്ഷം കിട്ടി പോകാനുള്ള സാഹചര്യങ്ങളെ സമർത്ഥമായി സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. ഒന്നെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെപ്പോൾ ഈ കുട്ടിക്ക് ഒരു ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പള്ളി ഒക്കെ ഇടപഴകാനുള്ള അവസരങ്ങളില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഒരു അപര്യാപ്തമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഓൺലൈനിലൊരു മദ്രസ സാധ്യമാവുമെങ്കിൽ എന്താണ്, ഒരു മദ്രസയിൽ നിന്ന് കിട്ടേണ്ട അറിവുകളൊക്കെ കിട്ടും ഒരുവിധം. പക്ഷെ ഒരു അധ്യാപകന്മാരുമായിട്ടുള്ള നേരിട്ടൊരു സഹവാസത്തിൻ്റെ ഒരു അഭാവം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അറിവുകൾ കിട്ടും. ഉമ്മയാണ് ശരിക്കും ഏറ്റവും വലിയ കുട്ടികൾക്കുള്ള റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ. ഒരു ഉമ്മക്ക് കുട്ടികളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പരിവർത്തനം ലോകത്ത് ഒരാളോടുള്ള സഹവാസം കൊണ്ടും കുട്ടികൾക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, എങ്ങനെ അവനെ വളർത്താൻ ആഗ്രഹിക്കുന്നുവോ അതിന് പറ്റുന്ന ഒരു തർബിയത്ത് നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ അടുത്ത് പള്ളി ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, സമയത്ത് നിസ്കരിക്കാനും ആ നമസ്കാരം ചിട്ടയോടുകൂടെ നിർവഹിക്കാനും ശ്രമിക്കാം. ഇപ്പോൾ ഒരു 6 വയസ്സ് 7 വയസ്സൊക്കെ ഉള്ള സമയത്ത് സ്വഹാബത്തൊക്കെ ചെറിയ കുട്ടികളെ ഇമാമത്ത് നിർത്തിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവനെ ഇമാമാക്കി വീട്ടിൽ തന്നെ ഒരു ജമാഅത്തൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അവരെ കൂടെ നിന്ന് സമയത്ത് നിസ്കരിക്കുക. അപ്പോൾ വീട്ടിൽ അതിനൊരു അറേഞ്ച്മെൻ്റ് ഉണ്ടാക്കി ഒരു മുസല്ലയ്ക്ക് ഇട്ട് എന്ത് ചെയ്യുക, സമയമാകുമ്പോൾ അവൻ്റെ കൂടെ മഗ്രിബ് ഈശ സുബഹി പോലുള്ളതൊക്കെ കൂടെ നിസ്കരിച്ച് അവനെന്ത് ചെയ്യുക, നമ്മുടെ പ്രാർത്ഥനകളൊക്കെ. അപ്പോൾ നമുക്കറിയാം ഈ പിന്നെ പ്രീ സ്കൂളുകളിലൊക്കെ പിന്നെ ടീച്ചേഴ്സാണല്ലോ, ടീച്ചേഴ്സാണ്, ലേഡി ടീച്ചേഴ്സാണ് അധികം. ഈ ലേഡി ടീച്ചേഴ്സ് ഈ പിന്നെ 3 വയസ്സിൽ കിട്ടുന്നൊരു കുട്ടിനെ 6 വയസ്സാകുമ്പോഴേക്ക് എന്താണ് ഒരു സമ്പൂർണ്ണമായ ഇസ്ലാമിക മര്യാദകൾ പഠിച്ച ആളാക്കി തീർക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് കുട്ടിയെ പഠിപ്പിക്കേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് ഒന്ന് കണ്ടുപിടിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, അത് കുട്ടികളിൽ വളരെ നല്ല രൂപത്തിൽ ചിട്ടുണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരു പക്ഷേ പുറത്തുനിന്നുള്ള സംരക്ഷണങ്ങളും തെർബിയത്തും കിട്ടുന്ന കുട്ടികളെക്കാളും നന്നായിട്ട് ഉമ്മൻ്റെ സംരക്ഷണത്തിൽ വളർത്താൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
0: അതുമാത്രമല്ല അതിലൂടെ അവരുടെ ഭർത്താവ് പോലും
1: ഒരു പക്ഷേ അതെ അദ്ദേഹത്തെയും വളരെ സമർത്ഥമായി നല്ല രൂപത്തിൽ എന്താണ് അതിലൊരു പിന്നെ പ്രതിഷേധമൊന്നുമില്ലാതെ നല്ല രൂപത്തിലൊന്ന് സഹകരിപ്പിച്ച് കൊണ്ടുവരാൻ കുറച്ച് യുക്തിപരമായി ശ്രമിച്ചാൽ നടക്കും.
0: രണ്ടാമത്തൊരു ചോദ്യം, കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി, രണ്ടുപേരും വിദേശത്താണ്, കുട്ടികളൊന്നുമില്ല, ഭർത്താവ് ഇപ്പോൾ ജോലിയില്ല, ഒരു കൊല്ലമായി ഒരു പുതിയ ജോലി പ്രതീക്ഷിച്ചുകൊണ്ട് എന്ത് അദ്ദേഹം മറ്റൊരു ജോലി അന്വേഷിച്ചുകൊണ്ട് ചെയ്തിരുന്ന ജോലിയിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത്. റെസ്പോൺസിബിലിറ്റി എല്ലാം ഈ സഹോദരിയാണ് ഏറ്റെടുക്കുന്നത്. അതിനാൽ അവർ ഭയങ്കര സ്ട്രെസ്ഡാണ്, പെട്ടെന്ന് ദേഷ്യം വരും, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണ് സൊല്യൂഷൻ, ഞാൻ ഇങ്ങനെ തന്നെ എൻ്റെ ലൈഫ് മുന്നോട്ട് പോകണോ അതോ വേറെ എന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കണോ എന്നാണ് സഹോദരി ചോദിക്കുന്നത്.
1: അതായത് എന്തൊരു കാര്യവും അതിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ നടക്കാതെ വരുമ്പോൾ നമുക്ക് ആ വിഷയത്തിൽ ഭയങ്കര

0: ഭയങ്കരമായ സ്ട്രെസ് ഉണ്ടാവും. നമ്മൾ വണ്ടി ഓടിക്കുകയാണെങ്കിൽ ആ വണ്ടി സ്മൂത്തായി മുന്നോട്ട് പോകണില്ലെങ്കിൽ നമുക്കതിൻ്റെ ഒരു സ്ട്രെസ് ഉണ്ടാവുമല്ലോ. നമ്മൾ പഠിക്കുന്ന കോഴ്സിൽ നമുക്ക് പരീക്ഷകൾ വിജയിക്കാൻ പറ്റില്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാവും. അതേപോലെ തന്നെയാണ് വിവാഹവും. ഒരു വിവാഹത്തിൽ ഒരു സഹോദരി പ്രതീക്ഷിക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് ഈ ചോദ്യത്തിൽ മനസ്സിൽ. ഒന്ന്, എന്താണ്, ഒരു വിവാഹത്തിന് ശേഷം അവരുടെ കംപ്ലീറ്റ് ഉത്തരവാദിത്തങ്ങൾ ഭർത്താവ് ഏറ്റെടുത്തിട്ട് തനിക്ക് പണമുണ്ടെങ്കിൽ പോലും അതിനൊരു പൈസ പോലും ചിലവഴിക്കേണ്ടി വരാത്ത രൂപത്തിൽ സ്നേഹപൂർവ്വം എല്ലാം ഭർത്താവ് ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പം അതിവിടെ ഇല്ല. ഭർത്താവിൻ്റെ കാര്യം കൂടെ ഇവർ ഏറ്റെടുത്ത് പോകേണ്ട ഒരവസ്ഥയാണ് അവരെന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. പിന്നെ വിവാഹം കഴിഞ്ഞ് ഒരു 2 വർഷമൊക്കെ കുഴപ്പമുണ്ടാവില്ല. പിന്നെ അവിടെ പ്രഗ്നൻസി, പ്രസവം, ഇതൊക്കെ വിവാഹത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും ലക്ഷ്യങ്ങളാണ്. കാരണം അതിലൂടെയാണ് നമ്മൾ എൻഗേജ്ഡ് ആവുന്നത്. പലപ്പോഴും ആളുകൾ ഇതൊക്കെ ഒരു ഭാരമാണെന്ന് പറഞ്ഞാലും എന്താണ്, അതൊക്കെയാണ് നമ്മുടെ ലൈഫിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒന്നും ഭാരങ്ങളല്ല, ജീവിതത്തിൻ്റെ സന്തോഷങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഒരു കുട്ടി ഉണ്ടാവുക എന്നുള്ള സമയത്ത് ഉണ്ടായില്ലെങ്കിൽ അതൊരു ഭയങ്കര ശൂന്യത സൃഷ്ടിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ കുഞ്ഞുണ്ടാവുക എന്നുള്ള ലക്ഷ്യം, ഭർത്താവിന് സംരക്ഷണം ലഭിക്കുക എന്നുള്ള അടിസ്ഥാന കാര്യം, ഇതൊന്നും വിവാഹത്തിലൂടെ ഉണ്ടാവാത്തത് കൊണ്ട് വിവാഹം അതിന് ലക്ഷ്യം സാക്ഷാത്കരിക്കണില്ല. അതിൻ്റെ ഒരു മാനസിക വിഷമമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, ഇവിടെ ഈ ഭർത്താവിൻ്റെ ഈ ഒരു നയസമീപനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചറായിരിക്കും. അത് നമ്മൾ മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ മാറൂല. എപ്പോഴും ഈ വൈഫിൻ്റെ നിന്ന് കിട്ടുന്ന പോക്കറ്റ് മണി കൊണ്ട് മരണം വരെ ജീവിച്ചു പോവാൻ ശ്രമിക്കുന്ന ഒരു തരികിട ആൾക്കാരുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഭർത്താക്കന്മാരിൽ വളരെ വലിയൊരു ശതമാനമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, മറ്റൊരു ജോലിക്ക് പോകാം, ഗൾഫ് പോകാം, അതാവാം ഇതാവാം എന്ന് പറഞ്ഞ് തൽക്കാലം ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് ജോലി ചെയ്യാനുള്ള മടി കൊണ്ട് നീട്ടും. അങ്ങനെയൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യും, അയാളിലെ ഒരു ജോലിയിലേക്കും ഉത്തരവാദിത്തത്തിലേക്കും കൊണ്ടുവരാൻ എന്ത് ചെയ്യണം, നമ്മൾ ചില കണിശമായ തീരുമാനങ്ങളിലേക്ക് പോയാലേ അയാൾ ആ വഴിക്ക് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചില കഠിനമായ തീരുമാനങ്ങൾ അവരെടുത്ത് എന്ത് ചെയ്യും, ഈ കാര്യങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ച രൂപത്തിലേക്ക് വന്നാലേ ഞാൻ കൂടെ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു സൂചനയൊക്കെ നൽകിയിട്ട് ചില കണിശമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരു പക്ഷേ ഇതങ്ങനെ മുന്നോട്ട് പോകുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്.
1: ഏകദേശം സമാനമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് 3.5 വർഷമായി. അൽഹംദുലില്ലാ, ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞതാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ റിസപ്ഷൻ നടത്തിയിട്ടില്ല, അവിടെ ഒരു പാർട്ടി കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. ഞങ്ങൾക്ക് അത് നടത്താൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഇപ്പോൾ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആർക്കും അത്ര താല്പര്യമില്ല. അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരി വിവാഹം കഴിയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 3.5 വർഷമായതുകൊണ്ട് തന്നെ ഈ സഹോദരിക്കുള്ളത് ഞങ്ങൾക്കൊരു കുട്ടിയൊക്കെ വേണ്ടേ എന്നൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വിവാഹം ഒരു പാർട്ടി നടത്താൻ വേണ്ടി, നിക്കാഹ് കഴിഞ്ഞതിന് ഇങ്ങനെ പാർട്ടി നടത്താൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ നീട്ടി വെക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ കുട്ടി ഉണ്ടാവണം എന്നുള്ളത് ഈ ഒരു സമയത്ത് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ ഭർത്താവ് ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പാർട്ടി കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നീട്ടിക്കാണ്. അതിനെക്കുറിച്ച് എന്താണ് ഒരു സൊല്യൂഷൻ?
0: സാധാരണ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു വ്യക്തിയിൽ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ്, സ്വാധീനം ചെലുത്താൻ കഴിയ ഭാര്യമാർക്കാണ്. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈഫ് എന്നുള്ളത് അതിനുമാത്രം അയാൾ ആശ്രയത്വമുള്ളതാണ്. ആശ്രയത്വം നമ്മെ അടിമയാക്കുമെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ഒരു വൈഫിന് എന്ത് ചെയ്യാൻ പറ്റും, ഭർത്താവിന് പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊരു തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ മാത്രമല്ലേ അത് തെറ്റാവുന്നുള്ളൂ, ശരിയായ വഴിയിലേക്ക്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു പുതിയ വിവാഹത്തിൻ്റെ ശേഷമുള്ള സമയത്തൊക്കെ, ഒരു ഹണിമൂൺ സമയത്തൊക്കെ വൈഫിന് ഭയങ്കരമായ സ്വാധീനം ചെലുത്താൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തരം അനാവശ്യമായ ചർച്ചകളിലേക്ക് കുട്ടി വേണം, അതിനുള്ള ന്യായങ്ങൾക്ക് മറുപടി പറയാനൊന്നും നിൽക്കാതെ, നമ്മൾ ഇനി കൂട്ടിക്കൊണ്ടുപോലെ എന്താണെന്നൊന്നും ചോദിക്കാതെ നമ്മളെന്ത് ചെയ്യുക, എൻജോയ് ചെയ്യുക. അയാൾ അടുത്ത് കിട്ടുന്ന സമയത്തും വീട്ടിൽ വരുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, ലൈഫ് മാക്സിമം ആ എൻജോയ് ചെയ്യുന്നതിൻ്റെ ആഘോഷങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണെന്ത് പ്രഗ്നൻസിയും കുട്ടികളുണ്ടായാലും ഒക്കെ. അപ്പോൾ അതൊന്നും ഒരു ഭയങ്കര ഒരു പ്ലാനായി, അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടായിരിക്കും, ഒന്നിപ്പോൾ കൂട്ടിക്കൊണ്ടാകാതെ കുട്ടിയുണ്ടായി അല്ലെങ്കിൽ ഗർഭിണിയായി എന്നൊക്കെ പറയും. അതൊക്കെ നാട്ടിൽ ഭയങ്കര മാനക്കേടായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ എന്ത് ചെയ്യുക, അതൊന്നും പിന്നെ പ്രഗ്നൻസിനൊന്നും ഭയപ്പെടാതെ എന്ത് ചെയ്യുക, അവർ തമ്മിൽ നല്ല ഇടപാടും ശാരീരിക മാനസിക ബന്ധങ്ങളൊക്കെ ശക്തമായി ഊഷ്മളമായി പോകുമ്പോൾ ഒരു ലൈഫാണ് തുടങ്ങുക, കാത്തിരിക്കാതെ. അതിന് അദ്ദേഹത്തെ എന്ത് ചെയ്യണം, നല്ല രൂപത്തിൽ സമീപിച്ച് അദ്ദേഹത്തെ അതിനനുസരിച്ച് മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതല്ലാതെ നമ്മളൊരു ചർച്ച വെച്ച് അത് അതിന് ശേഷം ആവാന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ വെറുതെ നീണ്ടു പോവുകയാണ് ചെയ്യുക.
1: മാത്രമല്ല, ഇതിൽ നമുക്ക് 3.5 വർഷമായിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചും ശരിക്കും നമുക്കൊന്ന് പറയേണ്ട.
0: അതെ, അതിൻ്റെ ചില ഇതിപ്പോൾ എന്താ അറിയുമോ, ഇപ്പോൾ ഒരു പെങ്ങൾ അവിടെ വീട്ടിലുണ്ട്, അതുകൊണ്ട് അവിടെ ഒരു കല്യാണം നടത്തിക്കൂടാ എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ? പിന്നെ അതത്ര ഒരു അനിവാര്യ കാര്യമല്ലല്ലോ. ഞാൻ പറഞ്ഞു, എത്രയോ ആളുകൾ അങ്ങനത്തെ റിസപ്ഷൻ നടത്തണമെന്ന് പറഞ്ഞ അവസാനം റിസപ്ഷൻ സ്വാഭാവികമായി ക്യാൻസലായി പോവും. കാരണം അവർ ജീവിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനൊന്നും വലിയ സ്ഥാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവർ ജീവിക്കുക എന്നുള്ളതാണ് ഇതൊക്കെയൊക്കെയുള്ള പരിഹാരം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
1: അടുത്ത ചോദ്യം, എൻ്റെ മകൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വായിച്ച് പഠിക്കാൻ ഭയങ്കര മടിയാണ്. എത്ര പറഞ്ഞാലും പഠിക്കില്ല. പഠിക്കാൻ ഇരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. എന്താണ് പരിഹാരം? സ്വാഭാവികമായിട്ട് ഇതിൻ്റെ കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു ഹാഫ് ഇയർലി എക്സാം ഒക്കെ കഴിഞ്ഞ് സ്കൂളുകളിലൊക്കെ പാരൻസ് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അധിക രക്ഷിതാക്കൾക്കും പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ 10th ക്ലാസ്സിൻ്റെ ക്ലാസ് ടീച്ചറാണ്, ഞങ്ങൾ മീറ്റിംഗ് കഴിഞ്ഞ വെച്ചിരുന്നു. അപ്പോൾ ഭൂരിഭാഗം രക്ഷിതാക്കൾക്കും പറയുന്ന ഇതേ ഒരു, പഠിക്കാൻ ഇരിക്കുന്നില്ല, ഇനി ഇരുന്നാൽ തന്നെ ഇത് കിട്ടുമോ അല്ലെങ്കിൽ മാർക്ക് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനും ഭയങ്കര ഒരു സ്ട്രെസ്സൊക്കെയാണെന്നുള്ളതാണ്. കുട്ടികൾക്കുണ്ട്, രക്ഷിതാക്കൾക്കുണ്ട്.
0: എന്നുവെച്ചാൽ പൊതുവേ എന്താച്ചാൽ പിന്നെ പുതിയ തലമുറക്ക് ഭയങ്കര മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയായാലും ഇപ്പം നിങ്ങൾ സ്കൂൾ പഠിച്ചിരുന്ന ആ ക്ലാസ് റൂമിലെ കുട്ടികളല്ലല്ലോ ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ. ഭയങ്കര മാറ്റങ്ങളിലായിട്ട് ഇപ്പോൾ ഒന്ന് പറഞ്ഞപ്പോൾ ഈ റീൽസ് ഷോർട്സൊക്കെ കണ്ട് കോൺസെൻട്രേഷൻ്റെ ടൈമിലൊക്കെ ഭയങ്കര വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഒരു ക്ലാസ് കേട്ടിരിക്കുക, അല്ലെങ്കിൽ പുസ്തകം നോക്കി വായിച്ചിരിക്കുക. കാരണം ഓരോരു സെക്കൻഡ് കൊണ്ടും 2 സെക്കൻഡ് കൊണ്ടൊക്കെ ഓരോ റീലും ഷോർട്ടും കണ്ടുപോകുന്ന സ്ക്രോൾ ചെയ്യണ ഒരു പുതിയ സംസ്കാരത്തിൽ ജീവിക്കുമ്പോൾ എല്ലാം അവർക്ക് എന്താ വെച്ചാൽ അങ്ങനെ ഒരു ടൈം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങളൊന്നും സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്നുവെച്ചാൽ ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി ഇതിലൊന്നും വല്ലാതെ ആശങ്കപ്പെട്ട് ബേജാറാകേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, അവൻ്റെ മോന് വായിക്കാനൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യില്ല, വായിക്കില്ല. പക്ഷെ അവന് ഫുൾ മാർക്കാണ്. അപ്പോൾ അവൻ ചോദിക്കണം, ഞാൻ വായിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് എന്തിനാണ് ഉപ്പങ്ങൾ നോക്കണത്? ഫുൾ മാർക്കിന് കിട്ടണില്ലേ, എൻ്റെ ക്ലാസ്സിൽ ഞാൻ ടോപ്പാണ്. അപ്പോൾ ഇതെങ്ങനെ സാധിക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഇവൻ എന്താണെന്ന് വിചാരിച്ചാൽ, ഇവർ പേയ്മെൻറ്റുള്ള AI പിന്നെ വീട്ടിലുണ്ട്, വാപ്പാക്ക് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ എന്ത് ചെയ്യും, അവനവൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യും, AI കൊടുക്കും. എന്നിട്ട് AIനോട് പറയുന്നത് ഇതിലെ പ്രധാന കണ്ടൻറ്റ് മാത്രം താന്നറിയും. അപ്പോൾ പ്രധാന കണ്ടൻറ്റ് കൊടുക്കും, ആ കണ്ടൻറ്റ് തന്നെയേ ഉള്ളൂ എക്സാമിന് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അത് അവൻ്റെ ഒരു ബുദ്ധിയാണ്, അത് പഠനം തന്നെയല്ലേ. ഒരു കുട്ടി രാത്രി ഉറക്ക വെച്ച് കട്ടൻ ചായയും ഫ്ലാസ്കിൽ വെച്ച് കണ്ട് രാവിലെ വരെ വായിച്ചാലുള്ള പഠനം എന്നറിയാൻ പറ്റും. അവന് കൊടുക്കുന്ന കണ്ടൻറ് അവന് മനസ്സിലാവുകയും അത് പ്രസൻറ്റ് ചെയ്യാനും അതിന് ഫുൾ മാർക്ക് വാങ്ങാനും പറ്റുമെങ്കിൽ അവൻ എന്തിനു നമ്മൾ ബുദ്ധിമുട്ടിക്കണം? ഇപ്പം ഞാൻ പറയാം, അവൻ മാർക്ക് കിട്ടുന്നുണ്ടോ, അവൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എങ്കിൽ പിന്നെ നമ്മൾ പഠനം എന്ന് പറഞ്ഞ് അവനെ ബുദ്ധിമുട്ടിക്കേണ്ട. എന്നാൽ കുറഞ്ഞ സമയം കൊണ്ട് ഈ കാര്യം അവന് സാധിക്കുമെങ്കിൽ ബാക്കിയുള്ള ടൈം അവൻ്റെ ബുദ്ധിയും അവൻ്റെ ഭാവിയുടെയൊക്കെ നല്ലതിന് വേണ്ടി ഉപയോഗിക്കാനുള്ള പുതിയ പുതിയ വഴികൾ അവന് നിർദ്ദേശിച്ച് കൊടുത്തിട്ട് അവനെന്ത് ചെയ്യണം, പുതിയ മേഖലകളിലേക്ക് അവൻ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. പണ്ട് പിന്നെ ഡിഗ്രിയും MSc പിന്നെ ഡോക്ടറേറ്റൊക്കെ കിട്ടിയിട്ട് ശാസ്ത്രജ്ഞന്മാരായിരുന്ന കാലമായിരുന്നു, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് 8-ാം ക്ലാസ്സുകാരനും 9-ാം ക്ലാസ്സുകാരനൊക്കെ വലിയ ലോക ശാസ്ത്രജ്ഞന്മാരായി മാറുന്ന ഒരു പുതിയ യുഗത്തിൽ നമ്മളെന്താണ്, ഒരു കുട്ടി 1-ന്ന് 2-ക്ക് 2-ന്ന് 3-ക്ക് അങ്ങനെ പോയി ഡിഗ്രി കഴിഞ്ഞ് MSc കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുത്തുകാട്ടേ അവന് ഭാവിയിലാവാൻ പറ്റുള്ളൂ എന്നൊന്നും നമ്മൾ കാണിച്ചത് പാലിക്കേണ്ട കാര്യമില്ല. ഇന്നത്തെ വിജ്ഞാനങ്ങൾ നേടാനുള്ള വഴികൾ സ്ഫോടനാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ കുട്ടികൾ തെറ്റിലേക്ക് പോവാതെ അവരുടെ കഴിവുകളെ നല്ല മേഖലയിൽ ഉപയോഗപ്പെടുത്താവുന്ന നല്ല വഴികളെക്കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോകലാണ് എന്ത് ചെയ്യാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ബുദ്ധിമുട്ടായിത്തീരും. നമ്മുടെ നിയന്ത്രണങ്ങൾ, ഇപ്പം ഇന്നൊരു രക്ഷിതാവിടെ കംപ്ലയിൻറ്റ് എന്താണ്, അവിടെ മോന് ഫോൺ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു, വാങ്ങിക്കൊടുക്കില്ലായിരുന്നു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, തൊട്ടടുത്ത് ചിപ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോയിട്ട് അവിടെ ജോലിക്ക് ചേർന്നു. സ്കൂളിൽ പോയി ബാക്കി വരുന്ന സമയത്ത് എന്നിട്ട് അവൻ എന്ത് ചെയ്യും, അവിടെ നിന്ന് പൈസ വാങ്ങി, ഓൻ ഫോൺ വാങ്ങി. ഇപ്പോൾ ആ ഫോണ് വാങ്ങിക്കൊടുത്ത സ്ഥിതിക്ക് എന്ത്, ഓൻ സ്വന്തം വാങ്ങി ഫോൺ നിയന്ത്രിക്കാൻ പറയാൻ രക്ഷിതാക്കൾക്ക് പറ്റുന്നില്ല. നേരെ മറിച്ച് അവൻ ഫോണിനെ പറ്റി പറയുമ്പോൾ ഒരു ഫോൺ വാങ്ങിക്കൊടുത്ത് അതിൽ ചില കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, 9 മണിക്ക് ശേഷം ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ എന്താകും, ഫോണിൻ്റെ നല്ലൊരു നിയന്ത്രിതമായ ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ നിയന്ത്രിക്കുമ്പോൾ അത് വേറെ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ കുട്ടികളെ ഏറ്റവും നല്ല രൂപത്തിലേക്ക് അവരുടെ കഴിവുകളെ ഗൈഡ് ചെയ്യുക, അവരെ നമ്മൾ അങ്ങനെ കൺട്രോൾ ചെയ്യുക, സ്നേഹത്തോടെ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് മാത്രമേ നമുക്ക് പറ്റുള്ളൂ.
1: രക്ഷിതാക്കൾക്കാണ് ഇതിൽ കൂടുതൽ, കാരണം നമ്മളൊക്കെ വളർന്നു വന്നൊരു സാഹചര്യം എൻ്റെലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാലത്തിൽ തന്നെ മക്കൾ വളരണം എന്നുള്ളൊരു പിടിവാശി പലപ്പോഴും രക്ഷിതാക്കൾക്ക് ഉണ്ടോന്നുള്ളത്.
0: അത് അതെന്താ വെച്ചാൽ, പൊതുവെ എന്താ വെച്ചാൽ, നമ്മൾ കുട്ടികളെ അനാവശ്യമായി നിയന്ത്രിക്കും കാര്യം ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾ നമ്മളിൽ നിന്ന് അകലും. വീട്ടിൽ കൺട്രോൾ വെക്കുമ്പോൾ വീട്ടിൽ നിന്ന് അകലും. പിന്നെ അവൻ അവൻ്റെ സുഹൃത്തുക്കളായിരിക്കും ആശ്രയം, പിന്നെ സുഹൃത്തുക്കളുടെ കൾച്ചറിലേക്ക് വരും. അപ്പോൾ കുട്ടികൾ നമ്മളിൽ നിന്ന് അകലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം ഈ ഉമ്മമാരെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഞാൻ ഇന്നൊരു പിന്നെ കുട്ടീൻ്റെ ഉമ്മ വന്നപ്പോൾ ഞാൻ സംസാരിച്ചു. അപ്പോൾ അവർ പിന്നെ കുട്ടിയോട് സംസാരിക്കുന്ന ചില പിന്നെ സെൻറ്റൻസുകൾ നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിച്ചു ചില. അപ്പോൾ അതൊക്കെ എന്താ അറിയുമോ, ഇവൻ നേരാവണില്ല എന്നുള്ളൊരു വെറുപ്പും വിഷമവും മനസ്സിലുണ്ട്. ആ വെറുപ്പും വിഷമവും എല്ലാം അവരുടെ ഭാഷയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അവനോട് പറയുന്ന എല്ലാ വാചകങ്ങളിലും എന്തുണ്ട്, ആ ഒരു പശ്ചാത്തലമുണ്ട്. നീ ശരിയല്ല, നീ നന്നാവൂല, നിന്നെ ഇതിൽ എത്ര പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉമ്മനെ അവന് വെറുപ്പാണ്, ഇപ്പോൾ വീടവന് വെറുപ്പാണ്. അപ്പോൾ നമ്മളെന്താണ്, വളരെ നല്ല പെരുമാറ്റത്തിലൂടെയും നല്ല സമീപനങ്ങളിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ മാറ്റിയെടുക്കാൻ
1: പറ്റുള്ളൂ. അടുത്തും കുട്ടികളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. എനിക്ക് 3-6 വയസ്സുള്ള മക്കളാണ്. വീട്ടിൽ കളിക്കുമ്പോൾ അവർ ടോയ്സൊക്കെ നിരത്തി വെച്ച് കളിക്കും. വളരെ ക്രിയേറ്റീവായിട്ടാണ് അവർ കളിക്കുന്നത്. അവർ ഓരോന്ന് ചെയ്ത് ഹാളിലും മറ്റും വെച്ചിട്ടാണ് അവർ ഈ കളികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ടോയ്സ് കളിക്കാനെടുക്കുമ്പോൾ അവരുടെ ഗ്രാൻഡ് മദർ, വല്യുമ്മ എന്ത് ചെയ്യും, ഹാളിലല്ല കളിക്കേണ്ടത്, ഇവിടെ നിങ്ങൾ കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്ട്രിക്റ്റായിട്ട് പറയും. അതുപോലെ തന്നെ കുട്ടികൾ ഈ കളിക്കുന്നതിനൊക്കെ പലപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടാണ് അവർ സംസാരിക്കാറുള്ളത്. കുട്ടികൾ തന്നെ അധികവും ഈ ടോയ്സൊക്കെ എന്ത് കളി കഴിഞ്ഞാൽ അടുക്കി പൊറുക്കി വെക്കാറുണ്ട്. ചില സമയത്ത് അവർ ചെയ്തിട്ടില്ലെങ്കിൽ ഇവരുടെ ഉമ്മ എന്ത് ചെയ്യാറുണ്ട്, ആ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഗസ്റ്റുകളൊക്കെ വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹാളിൽ കുട്ടികളെ കളിക്കാതെ, ഇപ്പോൾ കുട്ടികളാവുമ്പോൾ ആ ഒരു പ്രായത്തിൽ കളിക്കേണ്ട പ്രായമല്ലേ. അപ്പോൾ ആ അർത്ഥത്തിൽ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നതിൽ വല്ല പ്രയാസമുണ്ടോ? ഇനി അതല്ല, ഉമ്മ പറയുന്നത് കേട്ടിട്ട് കളി പാടെ നിർത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ മറ്റു പല തെറ്റുകളിലേക്കും പോകില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുട്ടികൾ തെറ്റാൻ ഇടയാവൂല എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഉപചോദ്യങ്ങളായിട്ട് വേറെ ചോദിക്കുന്നുണ്ട്, ഭർത്താവ് ഏക മകനാണ്, പിന്നെ ഭർത്താവിൻ്റെ പല കാര്യങ്ങളിലും ഇവർ ഓവർ സ്ട്രിക്റ്റ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഭർത്താവ് ദീനീപരമായ കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാറില്ല. പിന്നെ ഈ ഉമ്മയെക്കുറിച്ച് ഈ സഹോദരി മറ്റു ഭർത്താവും ഇവരും റൂമിലാവുന്ന സമയത്ത് ഉമ്മ കട്ട് കേൾക്കുന്നൊരു സ്വഭാവം ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാൾ പറയുന്നത് മക്കളുടെ കാര്യത്തിൽ ഞാൻ അനുസരിക്കേണ്ടതുണ്ടോ എന്നാണ്.
0: ഇത് കുറേ വിഷയങ്ങൾ ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആദ്യത്തെ കാര്യം പറയാം. അതായത് ഇപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിൽ നമ്മളെന്താ അറിയുമോ, ഇപ്പോൾ ഒരു കുട്ടിക്ക് എന്തായിരുന്നാലും ഇപ്പോൾ വല്യമ്മയും വല്യപ്പം ഒന്നും ഇല്ലയെന്ന് വിചാരിക്കുക, വാപ്പിയും ഉണ്ടാവുമല്ലോ, വാപ്പക്കും ഉമ്മക്കും ഒരേ കാഴ്ചപ്പാടായിക്കോളുന്നില്ല. അത് ഒരുക്കൾക്ക് നല്ലതാണ്, അതിനെ നമ്മളൊരു ബുദ്ധിമുട്ടായിട്ടോ വൈരുദ്ധ്യമായിട്ടോ കാണണ്ടതില്ല. ഇപ്പോൾ നിങ്ങളുടെ മോനൊരു തെറ്റ് ചെയ്യുകയാണ്, ആ തെറ്റ് ചെയ്യണ സമയത്ത് എന്ത് ചെയ്യാണ്, പിന്നെ നിങ്ങൾ അവനെ ശാസിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വൈഫ് എന്ത് ചെയ്യാണ്, വന്നിട്ട് ആ ആയിക്കോട്ടെ, ഓൻ ഇനി ചെയ്യൂല, ഓൻ ശരിയായിക്കോളും, അടുത്തതിൽ ഓൻ ശ്രദ്ധിച്ചോളും എന്നൊക്കെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് എതിര് പറയല്ല ചെയ്യണത്. അവിടെ ഒരാൾ തലോടുമ്പോൾ, ഒരാൾ ശാസിക്കും, ഒരാൾ തലോടാനുണ്ടാവുക എന്നുള്ളത് അതൊരു പരസ്പരം ഒരു കോൺട്രഡിക്ഷൻ വരാതെ, ഒരു ശത്രുതയായി വരാതെ, നിങ്ങളും വൈഫും തമ്മിലൊരു വാഗ്വാദമാവാതെ അതിനെന്ത് ചെയ്യാണ്, പോസിറ്റീവായിട്ട് പരിഗണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ഈ ഉമ്മ എങ്ങനെ നിന്നോട്ടെ, ആ ഉമ്മനെ നേരാക്കാൻ ഉപദേശിക്കാനൊന്നും പോകണ്ട. പക്ഷേ ഇങ്ങനെ ഹാളിൽ സ്വതന്ത്രമായി കളിക്കുന്നതിന് ഉമ്മ സപ്പോർട്ടാണ്, 100% സപ്പോർട്ടാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, വല്യമ്മനോടൊരു ശത്രുത കുട്ടികൾക്ക് ഉണ്ടായി വരാനാ ഇത് ഉപകരിക്കുള്ളൂ എന്ന് വല്യമ്മയ്ക്ക് മനസ്സിലാവാത്തതിന് നമ്മൾ നിരപരാധിയാണ്. പക്ഷെ നമ്മളവിടെ എന്ത് ചെയ്യുക, വല്യമ്മനോട് ഒരു ശത്രുത ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട. പക്ഷേ എങ്കിലും പ്രായമായ ആളുകൾ സ്വാഭാവികമായി എന്ത് ചെയ്യും, ഉമ്മാക്കും പ്രായമാകുമ്പോൾ അങ്ങനെ ഇരിക്കാറും, പ്രായമാകുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും, എപ്പോഴും വീടൊക്കെ നല്ല വൃത്തിയായിട്ട് നിൽക്കണം, അപ്പോൾ അവരതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുമ്പോൾ വല്യമ്മ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അത് വല്ലാതെ പ്രയാസപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് ഒരു ഉപദേശം അവർക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, അവർക്ക് കളിക്കാൻ വേറെ സൗകര്യങ്ങളും വേറെ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അവരുടെ കളിക്ക് 100% നമ്മൾ പിന്തുണയാണ് എന്ന് വരുമ്പോൾ എന്ത് ചെയ്യും, അത് അവർക്ക് വലിയൊരു വിഷയമാവില്ല. നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യേണ്ടത്, കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഉമ്മയും ഉപ്പയും പിന്തുണ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ എന്ത് ചെയ്യും, അവർ മാനേജ് ചെയ്യും. നമ്മൾ മാനേജ് ചെയ്യുന്ന പോലെ ഇപ്പോൾ ആ വല്യമ്മനെ ഇവർ മാനേജ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അതേമാതിരി കുട്ടികളെ മാനേജ് ചെയ്യും, അങ്ങനെ മുന്നോട്ട് പോകുന്നു. അതൊരു സ്വാഭാവിക പ്രക്രിയ, അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ വല്യമ്മനെ എതിർക്കാനും വല്യമ്മനോട് ശത്രുത കാണിക്കാനും വല്യമ്മക്ക് ചില സ്വഭാവ ദൂഷ്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് കാരണം പറയാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ മറ്റൊരാളോട് പെരുമാറുമ്പോൾ നമുക്കത് മാന്യമായേ പെരുമാറാൻ പറ്റുള്ളൂ. മാന്യനല്ല എന്നതുകൊണ്ട് നമുക്ക് മാന്യതല്ലാതെ പെരുമാറാൻ പറ്റില്ല. ശരിക്കും ഇസ്ലാമിക നിയമം ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവനോടും അങ്ങോട്ട് നന്നായി പെരുമാറണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഇതിനൊരു ന്യായമല്ല. പക്ഷേ സ്വാഭാവികമായും അവരുടെ പ്രശ്നങ്ങളെ നമ്മുടെ കുടുംബജീവിതത്തെ ബാധിക്കാതെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പരിശ്രമിക്കണം.
1: കുട്ടികളുടെ ഈ ഒരു പ്രായത്തിൽ ശരിക്കും അവർ കളിച്ച് തന്നെയാണ് വളരേണ്ടത്. സൈക്കോളജി കാര്യങ്ങൾ
0: പൂർണ്ണ സ്വാതന്ത്ര്യം, തെറ്റല്ലാത്ത എല്ലാ സ്വാതന്ത്ര്യം അനുവദിക്കണം. തെറ്റല്ല എങ്കിൽ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് അത് നമ്മൾ നിയന്ത്രിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കളികൾ, കാരണം അത് കുട്ടികളുടെ പ്രായത്തിൽ അവർ ചെയ്യരുത്. അവരവരുടെ ബുദ്ധി വളർച്ചയ്ക്കും മാനസിക സന്തോഷത്തിനും ഒക്കെ അനുവ അതിന് വഴികൾ, ഓൽക്ക് കളികളൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് അവർ മറ്റ് കാര്യങ്ങൾക്ക് പോകുന്നത്. അതുകൊണ്ട് കളിക്കാനുള്ള അവസരങ്ങൾ, എന്ത് കളിയാണോ അവിടെ താല്പര്യപ്പെടുന്നത് അതിനനുസരിച്ചുള്ള ടൂൾസ് നമ്മൾ എന്ത് ചെയ്യണം, വാങ്ങിക്കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടത്. അപ്പോഴാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഒരു സന്തോഷകരമായ സംഗതി.
1: ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴേ അതിനെ പാടെ ഇല്ലാതാക്കി നിങ്ങൾ കളിക്കേണ്ട എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ സ്വാതന്ത്ര്യവും അവർ കളിക്കാനുള്ള ഒരു മനസ്സിനെ ഇല്ലാതാക്കുമ്പോൾ ഒരു ആൻറ്റി മൈൻഡ് അല്ലേ ശരിക്കും.
0: അതെ അതെ, അത് ഉണ്ടാക്കാതിരിക്കുന്നില്ലേ. ഇപ്പോൾ ചില ആളുകൾക്ക് എന്ത്, നമ്മളിപ്പോൾ അപ്സ്റ്റെയറിലൊക്കെ എന്തുണ്ടായിരിക്കും, റൂം ഉണ്ടായിരിക്കും. ഈ പ്രായമായവരൊന്നും അങ്ങോട്ട് കയറി പോകില്ല. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തൊക്കെ എന്ത് ചെയ്യുക, ഒരു റൂം അറേഞ്ച് ചെയ്തിട്ട് അവർക്ക് കളിക്കോപ്പ് വെക്കാനൊക്കെ പ്രത്യേക സ്ഥലം ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ എപ്പോഴും കളി അവിടെ ആയിത്തീരും. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്ന രൂപത്തിലൊന്ന് ബുദ്ധിയോടുകൂടെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, കുട്ടികളെ കളി മുടക്കാതെയും വല്യമ്മയുടെ ചീത്ത കേൾക്കാതെയൊക്കെ കൊണ്ടുപോകാൻ കഴിയും.
1: യുക്തിപൂർവ്വം. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഞാൻ 33 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. 32 വയസ്സിലായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. സൈക്കോളജിക്കലി ആയ ചില പ്രശ്നങ്ങൾ കാരണമാണ് കല്യാണം വൈകിയത്. ഒരുപാട് ദുരനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം വന്നത്. ചെറുപ്പത്തിലെ ചെയ്യാത്ത ഒരുപാട് കുറ്റങ്ങൾക്ക് ഇവർ പഴി കേൾക്കുന്നുണ്ട്. എല്ലാവരും ഇവരുടെ മേലെങ്ങനെ കുറ്റം പറയുന്നു. അപ്പോൾ ഒന്നിലും വാദിച്ച് ജയിക്കാനുള്ളൊരു സ്വാധീനമോ കഴിവോ ഈ സഹോദരിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണോ എന്താ അറിയില്ല, ഒരു സെൽഫ് എസ്റ്റീം തീരെ ഇല്ല, അതുപോലെ തന്നെ ആത്മവിശ്വാസം അതും ഇല്ല. എനിക്ക് എന്നോട് തന്നെ ഒരു റെസ്പെക്റ്റ് ബഹുമാനം അതും ഇല്ല. ഇപ്പോൾ എന്ത് വശം വന്നാലും പ്രശ്നം വന്നാലും ഞാൻ എന്നെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇവർ അവസാനം ഈ ഒരു ചോദ്യം അവസാനിപ്പിക്കുന്നത്. എന്നെ എന്നെക്കാൾ ഏറെ വെറുക്കുന്ന വേറൊരാൾ ഈ ലോകത്തുണ്ടാവില്ല. അത്രയും ഞാൻ എന്നെ തന്നെ പേഴ്സണലി വെറുക്കാണ്. പക്ഷെ എൻ്റെ പല കാര്യങ്ങളും പിന്നെ ഇങ്ങനെ സ്വയം ഹത്യയ്ക്ക് തുല്യമാകും. അത് ഇപ്പം ഇങ്ങനെ കുറ്റപ്പെടുന്നവർ സ്വയം ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാവുമോ എന്നെൻ്റെ മനസ്സ് പറയുന്നുണ്ട്. ഞാൻ അള്ളാഹുവിനോട് എല്ലാം കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായ ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിയാൽ കുഞ്ഞും അതുപോലെ ആകുമോ എന്നൊരു ചോദ്യം. ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ടാണ്.
0: അല്ല, നമുക്കെന്താ വെച്ചാൽ ഇവരുടെ ഈ സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഇവർക്ക് ചെറിയ മാനസിക പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയണ്ടല്ലോ, അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ ആശങ്കകളൊക്കെ. ഇത് ഒരു മാനസികമായ ഒരു വളരെ നോർമലായിട്ടുള്ള ഒരു ഒരു രോഗമാണ്. അപ്പോൾ സ്വാഭാവികമായും അതിന് കൗൺസിലിങ്ങും ചെറിയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ആയിട്ട് അത് പരിഹരിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഇതുവരെ ഇല്ലാത്ത ഒരു നല്ലൊരു സ്മൂത്തായ അവസ്ഥ അവർക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ചികിത്സയുടെ അഭാവം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരെന്താണ്, ഇത് ബോധപൂർവ്വം ഈ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുകയും അതിന് പരിഹാരം റേഡിയോക്കെ എഴുതി ചെയ്യുമ്പോൾ അവർക്ക് സ്വയം ചില മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതും നമുക്ക് ഈ ചോദ്യത്തിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചാൽ, പാസ്റ്റ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിനെപ്പറ്റി ആലോചിച്ച് നമ്മൾ ദുഃഖിക്കാൻ പാടില്ല. കാരണം അത് കഴിഞ്ഞു പോയതാണ്. കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. പിന്നെ ഇവർ ഈ കഴിഞ്ഞു പോയ ജീവിതത്തിൽ നിന്ന് അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ ഇവരുടെ ഇപ്പോഴത്തെ പേഴ്സണാലിറ്റി രൂപപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അവർ വിശ്വസിക്കുന്നത്. അത് കുറച്ച് അപകടകരമായ കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ആ കുഴപ്പം എന്നെ പാരൻസ് വളർത്തിയപ്പോഴോ അല്ലെങ്കിൽ എൻ്റെ കുടുംബ സാഹചര്യങ്ങളെ കൊണ്ടോ എൻ്റെ ദുരനുഭവങ്ങളെ കൊണ്ടൊക്കെ ഉണ്ടായതാണ് എന്ന് ചിലപ്പോൾ ഈ കൗൺസിലർമാരും ആളുകളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പ്രശ്നം തരുമോ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇനി എന്നിൽ നിലനിൽക്കും, അത് ഇനി എനിക്ക് മാറിപ്പോവില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, മാറ്റങ്ങളില്ലാത്തത്. സത്യത്തിൽ അത് തെറ്റാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ വിവാഹിതയാകുന്നതോടുകൂടെ പിന്നെ അവളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല എന്നാണ്. അവൾ വളരെ കംപ്ലീറ്റ് സേഫായി, സുരക്ഷിതയായി അവൾ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ഇൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഈ കല്യാണത്തോടെ തീർന്നു, എനിക്കൊരു കുട്ടിയായി, ഒരു കുടുംബമായി, ഇനി ഞാൻ എന്ത് ചെയ്യുക, വേറൊന്നും ചിന്തിക്കണില്ല, ഈ കുട്ടിനെ നന്നായി വളർത്തി എൻ്റെ ഭർത്താവിനെ പരിചരിച്ച് ഞാൻ വളരെ ഖുർആനെ ഓതി റേഡിയോ ഒക്കെ കേട്ട് നല്ല സമാധാനത്തിൽ എന്ത് ചെയ്യുക, ജീവിച്ചു പോവുക എന്ന് ചിന്തിക്കണം. അത് അങ്ങനെ ചിന്തിക്കുമ്പോൾ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ചിന്തകൾ ഒന്ന് രോഗത്തിൻ്റെ ഭാഗമായുള്ളതാണ്, രണ്ടാമത്തത് ഇതൊന്നും മാറുകയില്ല ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടതാണ്, അതൊക്കെ തെറ്റാണ്. ഇനി ഇപ്പോൾ അവരുടെ എല്ലാ പ്രശ്നവും തീർന്നു. ഇനി അവരെന്ത് ചെയ്യാണ്, വളരെ സ്മൂത്തായി എൻജോയ് ചെയ്ത് എന്ത് ചെയ്യുക, ജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അവരിനി ചെയ്യേണ്ടത്.
1: ഇതിൻ്റെ കൂടെ നമുക്ക് പറയാനുള്ള സാധാരണ ഇപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ സ്വാഭാവികമായിട്ടും നമ്മളെ നാടുകളിൽ ഇന്നും കാണുന്നൊരു പ്രതിഭാസം, മാനസികമായി എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് പോകുമെന്ന് പറഞ്ഞാൽ എന്തോ ഒരു അപരാധം ചെയ്യുന്ന രൂപത്തിലാണ് കാണാറുള്ളത്. ശരീരത്തിന് ആരോഗ്യം, ശരീരത്തിൻ്റെ ആരോഗ്യത്തിൽ രോഗങ്ങൾ വരുന്ന അതേപോലെ തന്നെ മനസ്സിനും വരും. പക്ഷേ ആ മാനസികാരോഗ്യത്തിൽ ചികിത്സിക്കുന്നതിൽ പ്രത്യേകിച്ച് മലയാളികളായ ആളുകൾ കുറേ പിന്നിലാണെന്നുള്ളത്, അവിടെ ശരിക്ക് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുക എന്നുള്ളത്.
0: തീർച്ചയായും തീർച്ചയായും തീർച്ചയായിട്ടും ഈ ട്രീറ്റ്മെൻറ്റ് കാര്യം പറയുമ്പോൾ എന്താ വെച്ചാൽ, പൊതുവേ ഈ രോഗമുള്ള ആളുകളെപ്പോഴും മാനസിക പ്രശ്നങ്ങളുള്ളവർക്ക് എനിക്കൊരു മാനസിക പ്രശ്നമുണ്ട് എന്ന് അവർക്ക് അറിയാൻ പറ്റില്ല. അത് അവരോട് പെരുമാറുന്ന മറ്റുള്ളവർക്കേ അറിയാൻ പറ്റുള്ളൂ. ഞാനെപ്പോഴും എൻ്റെ ഈ പെരുമാറ്റങ്ങളൊക്കെ എൻ്റെ ചില കാരണങ്ങളെ കൊണ്ട് നോർമലായി ഉണ്ടാകുന്നതാണെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ചികിത്സിക്കാത്തത്. നേരെ മറിച്ച് ഇങ്ങനത്തെ വിഷമങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുമ്പോൾ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റിലൂടെ എനിക്ക് മറ്റൊരവസ്ഥ ഉണ്ടാകുമെന്ന് മറ്റുള്ളവർ പറഞ്ഞു കൊടുത്തിട്ടോ സ്വയം വിശ്വസിച്ചിട്ടോ ചെയ്യണമ്പോൾ എന്ത് ചെയ്യും, അതിന് പരിഹാരം ഉണ്ടായിരിക്കും.
1: അടുത്തൊരു ചോദ്യം കൂടി. ഞാനും എൻ്റെ കുടുംബവും ഗൾഫിലാണ്. ഞാനൊരു ടീച്ചറായിട്ടാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് ബിസിനസ്സാണ്. നല്ല രീതിയിലാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകുന്നത്, അൽഹംദുലില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഹൈ ലെവലിൽ ആണ്. പക്ഷേ ഒരു എൻ്റെ ഒരു വിഷമം എൻ്റെ ഫാമിലിയെ പറ്റിയാണ്. എനിക്ക് ഉമ്മയില്ല, ഉപ്പ വേറെ വിവാഹം കഴിച്ചു, പ്രായമായി. ഉപ്പൻ്റെ ഷോപ്പിലെ കച്ചവടമൊക്കെ വളരെയധികം കുറഞ്ഞു. അപ്പോൾ ഇവർക്ക് ലഭിക്കുന്ന സാലറിയിൽ നിന്നും പകുതി എന്ത് ചെയ്യുന്നു, ഉപ്പക്കാണ് ഇവർ കൊടുക്കാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഏറെ പ്രയാസപ്പെട്ടപ്പോൾ ഇവർക്ക് ലഭിക്കുന്ന സാലറി ഭൂരിഭാഗവും തൻ്റെ ഉപ്പയെ ഉപ്പയ്ക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യണം, അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡിൻ്റെ ക്യാഷൊന്നും എടുക്കുന്നില്ല. പക്ഷേ ഹസ്ബൻഡിന് ഇവർ വാങ്ങിക്കുന്ന സാലറി തൻ്റെ കുടുംബത്തിന് പ്രായമായ ഉപ്പയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നത് ഹസ്ബൻഡിന് ഒട്ടും ഇഷ്ടമില്ല. എൻ്റെ വാപ്പ എന്നെ പഠിപ്പിച്ചത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം വളരെ കുറച്ച് മാത്രമേ ഭർത്താവിന് എന്നെ പഠിപ്പിക്കേണ്ട സാഹചര്യം വന്നിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ, വാപ്പനെ സഹായിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? കുട്ടികളുടെ സ്കൂൾ പഠനത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് ഇപ്പോഴും. അപ്പോൾ എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി ചിലവഴിക്കുന്നതിൽ എനിക്ക് തെറ്റുണ്ടോ എന്നുള്ളതാണ് ഈ സഹോദരി ചോദിക്കുന്നത്.
0: അതായത് ഇവർ ശരിക്കും വാപ്പയ്ക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോൾ അവർക്ക് വരുമാനം ഉണ്ടെങ്കിൽ അവരെ വരുമാനം വാപ്പയ്ക്ക് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അവർ കുറ്റക്കാരാവും. കാരണം മാതാപിതാക്കളോടുള്ള ഒരു നിർബന്ധമായ കടമയാണത്. അത് അവർ ചെയ്യാതിരിക്കുകയും അവർ വിഷമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു മഹാപാതകമായിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ഈ കൊടുക്കുന്ന കാര്യത്തിൽ അവർ യാതൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കൊടുക്കാം. പക്ഷേ എന്താ വെച്ചാൽ, സ്വാഭാവികമായും എന്താ വെച്ചാൽ, ഈ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഇവിടെ വാപ്പയാണ്, ആ മാനസിക അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ അതൊരു അന്യൊരാൾ, മനസ്സിലെ? അപ്പോൾ ഇവളുടെ കയ്യിലുള്ള പൈസ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കാനാണ് അവർക്ക് സാധാരണ ഭൗതികമായി പറ്റുക. പിന്നെ നമ്മളെന്ത് ചെയ്യും, ചിലപ്പോൾ വൈഫിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ വൈഫിൻ്റെ ഇഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ തന്നെയല്ലേ നമ്മുടെ ഇഷ്ടങ്ങളും ദുഃഖങ്ങളും. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ, നിൻ്റെ പൈസ ഒന്നും നീ കൊടുക്കണ്ട, വാപ്പാനെ നോക്ക, എൻ്റെയും കൂടി വാപ്പയാണല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യണം, ഒരു മനുഷ്യത്വപരമായി പെരുമാറാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഇവർ ചെയ്യണതിൽ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് ഭർത്താവിനത് ഇഷ്ടമില്ലെങ്കിൽ എന്താണ് അത് പരസ്യമായി കൊടുക്കുന്നതും അങ്ങനെ വാപ്പ് കൊണ്ടേ കൊടുക്കുന്നതും ഒക്കെ ഇയാളുടെ ഒരു ശ്രദ്ധയും മേൽനോട്ടമൊന്നും വല്ലാതെ വിളിച്ചറിയിക്കാതെ എന്ത് ചെയ്യുക, കൊടുക്കാൻ ശ്രമിക്കാം. കാരണം ഇഷ്ടമില്ലാത്തൊരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ഒരു ധിക്കാരമായോ അനുസരണക്കേടൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇവർ തമ്മിൽ അകലമുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അത് വരാതിരിക്കാൻ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. പിന്നെ പറ്റുമെങ്കിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ എന്തെങ്കിലും ഹെൽപ്പുകൾ വാപ്പയ്ക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുകയാണ്, അങ്ങനെ ചെയ്യുമ്പോൾ അയാൾക്കും വലിയൊരു സന്തോഷം ഉണ്ടാവും. നമ്മളെന്തായാലും മരിച്ചു പോവില്ലേ, അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കണ്ടേ? അപ്പോൾ ആ സഹായിക്കുമ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ അയാൾ നല്ല സമ്പത്തുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യുകയാണ്, ഇവരുടെ വാപ്പ പ്രയാസപ്പെട്ട് കിടക്കുക എന്ന് പറയുമ്പോൾ അയാളൊരു സദക്ക കൊടുക്കുമ്പോൾ ആ സദക്കൊക്കെ ഏറ്റവും അർഹതപ്പെട്ട ആൾ ഇയാളല്ലേ? അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരലോകബോധത്തിലും സദക്ക കൊടുക്കുന്നതിൻ്റെ പുണ്യം നമ്മുടെ രോഗങ്ങൾ മാറാനും നമുക്ക് പല അനുഗ്രഹങ്ങൾ കിട്ടാനൊക്കെ സദക്ക കാരണമാകുന്നല്ലേ? അപ്പോൾ അന്നേലൊക്കെ അദ്ദേഹത്തെ പ്രേരിപ്പിക്കാൻ പറ്റുമെങ്കിൽ പ്രേരിപ്പിക്കാം. നമ്മൾ അയാളെ വെല്ലുവിളിച്ച് കൊടുക്കാതിരിക്കാം, സ്വകാര്യമായി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്തായാലും ഈ കാര്യം തുടരണം എന്നുള്ള കാര്യത്തിൽ സംശയം.
2: ശ്രോതാക്കളിനി പ്രവേശിക്കുന്നത് സംസ്കരണ ചിന്തകൾ എന്ന എപ്പിസോഡിലേക്കാണ്. സലാഹുദ്ദീൻ അൽഹിക്കമി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ നിറഞ്ഞ ശ്രോതാക്കളെ, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഒരു സംഭവം ഹദീസു ജിബിരീൽ എന്ന പേരിൽ പ്രസിദ്ധമായൊരു ഹദീസുണ്ട്. അദ്ദേഹം പറയുകയാണ്, ബൈനമ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് ഞങ്ങൾ ഇരിക്കുന്ന സമയം, ഇത് തൊലഅ അലൈന റജുലുൻ ഷദീദു ബയാളി സിയാബി ഷദീദു സവാദി ശഅർ ലാ യുറ അലൈഹി അസറു സഫർ വലാ യഅരിഫുഹു മിന്ന അഹദ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണ്. നല്ല തൂവെള്ള വസ്ത്രം ധരിച്ച, നല്ല കറുത്ത മുടിയുള്ള, യാത്രയുടേതായ ഒരു ക്ഷീണവും കാണാത്ത ഒരു മനുഷ്യൻ. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവനല്ല, യാത്രയുടെ അടയാളങ്ങളൊന്നുമില്ല. പക്ഷേ വലായ അരിഫും ഇന്ന അഹദുൻ, ഈ വ്യക്തിയെ ഞങ്ങളിലൊരാൾക്കും അറിയുകയില്ല. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിരിക്കുന്നു. റസൂലുള്ളയുടെ കാൽമുട്ടിൻ്റെ അടുത്തേക്ക് തൻ്റെ കാൽമുട്ട് ചേർത്ത് വെക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാം കാര്യത്തെക്കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് എന്നെ അറിയിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ ഇസ്ലാമു അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ തുഖീമ സ്സലാ വ തുഅതിയ സകാ വ തസൂമ റമളാന വ തഹുജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്നും, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്നും സാക്ഷ്യം വഹിക്കലും, നമസ്കാരം നിലനിർത്തലും, സകാത്ത് കൊടുക്കലും, റമളാൻ മാസം നോമ്പനുഷ്ഠിക്കലും, സാധ്യമാവുമെങ്കിൽ ഹജ്ജ് നിർവഹിക്കലുമാണ്. ഇത് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ താങ്കൾ പറഞ്ഞത് സത്യമാണ് എന്ന് തിരിച്ച് പ്രതികരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഅജിബ്ന ലഹു, അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. കാരണം യസ്അലുഹു വയുസദ്ദിഖുഹു, ഇദ്ദേഹം ഒരു കാര്യം ചോദിക്കുകയും അതിനുള്ള മറുപടി കേട്ടപ്പോൾ അത് സത്യമാണ് എന്ന് പറയുകയും ചെയ്യും. പിന്നീട് ആ വന്ന വ്യക്തി ഈമാൻ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. ഈമാൻ എന്താണ്, വിശ്വാസം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, അള്ളാഹുവിൽ വിശ്വസിക്കലും അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കലും വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലും പ്രവാചകന്മാരിൽ വിശ്വസിക്കലും അന്ത്യനാളിൽ വിശ്വസിക്കലും അതോടൊപ്പം വതുമീൻ ബിൽ ഖദരി ഖൈരിഹി വശരിഹി, ഖദറിൽ നന്മ തിന്മ ഇവയിൽ ഖദറുമായി ബന്ധപ്പെട്ട വിശ്വാസവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്. അതേ സമയത്തും അദ്ദേഹം താങ്കൾ പറഞ്ഞത് സത്യമാണ് എന്ന് പ്രതികരിച്ചു. മൂന്നാമത് എന്താണ് ഇഹ്സാൻ എന്ന് ചോദിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്ന രൂപത്തിൽ ആരാധിക്കൽ. പക്ഷെ നീ അല്ലാഹുവിനെ കാണുന്നില്ല എങ്കിലും അല്ലാഹു നിന്നെ കാണുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാം. അടുത്ത ചോദ്യം അന്ത്യനാളിനെ കുറിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൽ മസ്ഊലു അൻഹാ ബി അഅലമ മിനസ്സാഇൽ, ആ വിഷയത്തിൽ ചോദ്യകർത്താവിനേക്കാൾ ചോദിക്കപ്പെട്ട വ്യക്തിക്ക് അറിവില്ല എന്നുള്ളതാണ്. ആ സമയത്ത് അന്ത്യനാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ച്, ലക്ഷണങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ അൻചലിതൽ അമതു റബ്ബതഹ വ അൻചറൽ ഹുഫാത്തൽ ഉറാത്തൽ ആലതരി അഷാഇ യതതാവലൂന ഫിൽ ബുനിയാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാൻ. അതായത് ഒരു അമത്തായ അടിമ സ്ത്രീയായ ഒരു സ്ത്രീ തൻ്റെ യജമാനനെ ഗർഭം ധരിക്കും, പ്രസവിക്കും. അതുപോലെ പാവപ്പെട്ടവരും ചെരുപ്പ് ധരിക്കാൻ പോലും പണമില്ലാത്ത ആടുകളെ നോക്കുന്ന ആളുകൾ, പിന്നീട് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന വിഷയത്തിൽ മത്സരിക്കുന്ന സാഹചര്യം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. സുമ്മൻ ചലഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, പിന്നെ ആ മനുഷ്യൻ അവിടെ നിന്ന് പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, യാ ഉമർ അതദരി മനിസ്സായിൽ, ഇവിടെ ചോദ്യം ചോദിച്ച ആൾ ആരാണ് എന്ന് താങ്കൾക്കറിയുമോ എന്ന്. അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനുമേ അറിയൂ എന്ന് മറുപടി പറഞ്ഞപ്പോൾ, ഫ ഇന്നഹു ജിബിരീൽ, അത് ജിബിരീലാണ്, അച്ചാക്കും യുഅല്ലിമുക്കും ദീനുക്കും ദീനക്കും, നിങ്ങളുടെ മതം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനാണ് അദ്ദേഹം വന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുകയാണ്. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട മഹത്വമേറിയൊരു ഹദീസാണിത്. മതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളും അതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളും പ്രകടവും ആന്തരികവുമായ കർമ്മങ്ങളും എല്ലാം ഈ ഹദീസിലടങ്ങിയിട്ടുണ്ട്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളായ ഉസൂലുൽ ഈമാൻ, അവയുടെ വിശദാംശങ്ങൾ ഒരു പക്ഷേ ഈ ഹദീസിൻ്റെ വിശദീകരണമാകും. ഒരു വിശ്വാസി മുസ്ലിമാവുന്ന നിലക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അത് അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാവട്ടെ, ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനമാവട്ടെ, അവയും ഒരു പക്ഷേ ഈ ഹദീസിൻ്റെ വിശദാംശങ്ങളിലാണ് കടന്നു വരിക. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയെ ഉമ്മുൽ കിതാബ് എന്ന് വിളിക്കുന്നത് പോലെ ഈ ഹദീസിന് ഉമ്മു സുന്ന എന്ന് വിളിക്കുന്നത് കാണാൻ സാധിക്കും, പണ്ഡിതന്മാർ വിളിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഹദീസിൽ ഉൾക്കൊള്ളുന്നൊരു പ്രധാനപ്പെട്ട വിഷയം ഹൃദയ വിശുദ്ധിയുമായി ബന്ധപ്പെട്ടൊരു ഭാഗമാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് ശുദ്ധി ലഭിക്കാൻ, ആ ഹൃദയം നന്നാകാൻ, ആ മനുഷ്യനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് ഈമാനിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധമാണല്ലോ, അതിലുള്ള വിശ്വാസമാണല്ലോ. അതാണ് എന്താണ് ഈമാൻ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, അൻ തുഅ്മിന ബില്ലാ, നീ അള്ളാഹുവിൽ വിശ്വസിക്കുക, വ മലായിക്കത്തിഹി അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക, വ കുതുബിഹി അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, വ റുസുലിഹി അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, വൽ യൗമിൽ ആഖിർ അന്ത്യനാളിലും വിശ്വസിക്കുക, വ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശരിഹി, ഖദറിലും വിശ്വസിക്കുക എന്ന ഭാഗം കൊണ്ട് ഉൾക്കൊള്ളുന്നത്. ഈയൊരു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി യാതൊരു വിധത്തിലുള്ള സംശയവുമില്ലാതെ, ഒരു സംശയത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാതെ പരിപൂർണമായി തൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഇമ്പോർട്ടൻസ്, പ്രാധാന്യം വിശദീകരിക്കാൻ തന്നെ പല ഭാഗങ്ങളിൽ ഇത് വന്നത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തു ബക്കറയടുത്താൽ ആ സൂറത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. ആ സൂറത്തിൻ്റെ മധ്യഭാഗത്തിൽ ഈമാൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്. ആ സൂറത്തിൻ്റെ അവസാന ഭാഗത്തിലും ഈമാൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ട്. സൂറത്തിൻ്റെ തുടക്കത്തിൽ മുത്തഖീങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് രണ്ടാമത്തെ വചനം മുതൽ അഞ്ചാമത്തെ വചനമുള്ള വരെയുള്ള ഭാഗങ്ങളിൽ ഈമാൻ കാര്യങ്ങളുടെ വിശദീകരണം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നത് കാണാൻ പറ്റും. ദാലിക്കൽ കിതാബുൽ അറൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാത വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബില്ലാഖിറതിഹും യൂഖിനൂൻ ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ ആയത്തിൽ മുത്തഖീങ്ങളുടെ ഗുണമായി ഒന്ന് പറഞ്ഞത് അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്നുള്ളതാണ്. യല്ലോ അബുൽ ആലിയ റഹ്മത്തുല്ലാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് അള്ളാഹുവിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അന്ത്യനാളിലും സ്വർഗനരകങ്ങളിലും ഖദറിലും എല്ലാം വിശ്വസിക്കലാണ്, മരണാനന്തരമുള്ള ജീവിതത്തിലുമൊക്കെ വിശ്വസിക്കലാണ് ആ ഗൈബ് കൊണ്ട് ഉദ്ദേശം എന്നുള്ളത്. മാത്രമല്ല, ഗൈബ് അദൃശ്യത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയെ വേറിട്ട് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണത്. ആ ഒരു വിശേഷണമെന്ന് പറയുന്നത് പ്രവാചകന്മാർ പറഞ്ഞ, പഠിപ്പിച്ചു തന്നതെല്ലാം അത് അവർ പഠിപ്പിച്ച് തന്നതുപോലെയാണ് എന്ന് വിശ്വസിക്കലാണ് എല്ലോ. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മാ ആമന അഹദുൻ അഫ്ളല മിൻ ഈമാനിൻ ബിഗൈബിൻ, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായൊരു വിശ്വാസം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ശേഷം ഈ ആയത്തുകൾ ഓതുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക എന്ന ഈ ആയത്തുകളിലെ ഭാഗം വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസവും പ്രവാചകന്മാരുള്ള വിശ്വാസവും ഉൾക്കൊള്ളുന്നത്, അതിലേക്ക് സൂചന നൽകുന്നത്. അതുപോലെ വബില്ലാഹിറത്തിഹും യൂക്കിനൂൻ എന്ന ഭാഗം അന്ത്യനാളിലുള്ള വിശ്വാസം ഉൾക്കൊള്ളുന്നത്. ഇനി സൂറത്തിൻ്റെ മധ്യഭാഗം എടുക്കുമ്പോൾ 136-ാമത്തെ വചനത്തിൽ നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, അള്ളാഹു ഇറക്കിയ കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുക എന്ന നിലക്കുള്ള ഖുലു അമന്ന ബില്ലാഹി വമാ ഉൻസില ഇലൈന വമാ ഉൻസില ഇല ഇബ്രാഹീമ വ ഇസ്മായിൽ വ ഇസ്ഹാഖ വ യഅഖൂബ വൽ അസ്ബാത് വമാ ഊതിയ മൂസ വ ഈസ വമാ ഊതിയ നബിയൂന മിൻ റബ്ബിഹിം ലാ നുഫരിഖു ബൈന അഹദി മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. ഇനി മധ്യഭാഗത്ത് തന്നെ ലൈസൽ ബിർറ എന്ന് തുടങ്ങുന്ന ആയത്തുൽ ബിർറ, പുണ്യങ്ങൾ വിശദീകരിക്കുന്ന ആയത്ത് എന്നറിയപ്പെടുന്ന ഒരു വചനത്തിൽ, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികത്തി വൽ കിതാബി വൻ നബിയീൻ എന്ന ഭാഗത്തും ഈമാൻ കാര്യങ്ങളിലേക്കുള്ള സൂചന നൽകുന്നത് കാണാൻ സാധിക്കും. അതുപോലെ ആ സൂറത്തിൻ്റെ അവസാന ഭാഗമെടുക്കുമ്പോൾ നമ്മൾ ദിവസവും ഓതുന്ന ആമന റസൂലു എന്ന് തുടങ്ങുന്ന ഭാഗത്തും ഈ ഇമാൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ചുരുക്കത്തിൽ, ഈയൊരു ഈമാൻ കാര്യങ്ങൾക്ക്, ആ ഒരു വിശ്വാസത്തിന്, ഹൃദയവുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രവർത്തനത്തിന് ഇസ്ലാം എത്രയധികം പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളത് ഈയൊരു അധ്യായം മാത്രമെടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാകും. ആ ഈമാൻ നമുക്കില്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വഴിപടച്ച ആളുകളായിട്ടാണ് നമ്മൾ മാറുക. അതുകൊണ്ട് ഒരു ഹൃദയവിശുദ്ധി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈമാനുമായി ബന്ധപ്പെട്ട വിഷയം ശരിയാവുക എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് സംസ്കരണ ചിന്തകൾ. ക്ലാസ് എടുത്തത് സലാഹുദ്ദീൻ അൽഹിക്കമി.
4: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാൻ്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരൻറ്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു, അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്വിസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ്സ് ഗാലറി ജമീലിലെ ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിങ് അതിൻ്റെ അപ്ലോഡിങ് ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്, ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മളൊരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കുക.
2: Peace Radio. Tune to reality.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി IT ജാലകം, വാട്സപ്പ് ഡാറ്റകൾ എടുത്തുവെക്കാം. അവതരിപ്പിക്കുന്നത് സ്വാലിഹ് ഇബ്രാഹിം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, IT ജാലകത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വാട്സപ്പിലെ പുതിയ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ കൂടുതൽ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. വീട്ടിലെ മറ്റാരുടെയെങ്കിലും ഫോണെടുത്ത് അതിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ ബാറ്ററിയുടെ തൊട്ട് താഴെ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എടുക്കുക. അതിൽ ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. അതിലെ ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ, ഇതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതും മറ്റു ഫീച്ചേഴ്സാണ് നമ്മൾ ഇൻഷാല്ലാ ഇന്നത്തെ IT ജാലകത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ബാക്കപ്പ് ഓവർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നമ്മുടെ വാട്സപ്പിലെ ഡാറ്റകൾ നഷ്ടമാവാതിരിക്കാൻ നിരന്തരമായിട്ട് ബാക്കപ്പുകൾ ഓട്ടോമാറ്റിക്കലി എല്ലാ ദിവസവും എല്ലാ ആഴ്ചകളിലും എല്ലാ മന്തിൽ എല്ലാ മാസങ്ങളിലും ഒക്കെ എടുക്കാനുള്ള അവസരങ്ങൾ വാട്സപ്പിലുണ്ട്. കഴിഞ്ഞ IT ജാലകത്തിൽ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മളത് ചർച്ച ചെയ്തു. ഇനി ഈ ബാക്കപ്പുകൾ ചെയ്യുന്നത് ഏത് വിധേനെ എങ്ങനെയൊക്കെ ആവാം എന്നുള്ളതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വൈഫൈ കണക്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സ്പീഡുള്ള ഇൻ്റർനെറ്റ് വൈഫൈ കണക്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാവാം. അതല്ലെങ്കിൽ വൈഫൈ ഓർ സെല്ലുലാർ എന്നുള്ളൊരു ഓപ്ഷനും കാണാം. അഥവാ നമ്മുടെ ഡാറ്റയോ വൈഫൈയോ രണ്ടും ആവാം എന്നുള്ള ഓപ്ഷനും അവൈലബിളാണ്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും പിന്നെ ചിലപ്പോൾ സ്ഥിരമായിട്ട് ഓഫീസുകളിലോ വീടുകളിൽ വയർഡ് കണക്ഷൻസൊക്കെ എടുത്തവർ വൈഫൈ ഉണ്ടാവാം. അതല്ലാത്തവർ നോർമലി ഈ രണ്ടാമത്തെ ഓപ്ഷൻ വൈഫൈയോ സെല്ലുലാർ എന്നുള്ളത് ചൂസ് ചെയ്യായിരിക്കും നന്നാവുക. ഏറ്റവും താഴെയുള്ള ഒരു ഓപ്ഷനും കൂടി ഈ ചാറ്റ് ബാക്കപ്പ് എന്ന് പറയുന്ന സെറ്റിങ്സിൽ പറയാനുണ്ട്. ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ബൈ ഡിഫോൾട്ട് അത് ഓഫായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഓണാക്കാനുള്ള ഓപ്ഷൻസ് അവിടെ അവൈലബിളാണ്. ഒരു ബട്ടണാണ്, ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പച്ച നിറമാവും. അത് പച്ച നിറമായി കഴിഞ്ഞാൽ വീഡിയോസ് നമ്മുടെ ഫോണിൻ്റെ അകത്ത് വാട്സപ്പിലുള്ള വീഡിയോസ് അടക്കം ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിനു വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡ് വീഡിയോസ് എന്നുള്ള ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സെറ്റിംഗ്സ് അതിനു വേണ്ടിയുള്ളതാണ്. അടുത്തതായി ചാറ്റ് ഹിസ്റ്ററി എന്നുള്ളൊരു ഓപ്ഷനാണ്. ചാറ്റ് ബാക്കപ്പിൻ്റെ തൊട്ടു താഴെ നിങ്ങളൊന്ന് ബാക്കടിച്ചാൽ അഥവാ 3 dots സെറ്റിങ്സിൽ ചാറ്റ്സിൽ പോയാൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ചാറ്റ് ഹിസ്റ്ററി, ആൻഡ്രോയിഡ് ഫോണുകളിൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷനായ ചാറ്റ് ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്താൽ 4 options അവൈലബിൾ ആണ്. എക്സ്പോർട്ട് ചാറ്റ്, അർച്ചീവ് ഓൾ ചാറ്റ്സ്, ക്ലിയർ ഓൾ ചാറ്റ്സ്, ഡിലീറ്റ് ഓൾ ചാറ്റ്സ്. ഒന്ന്, നമുക്ക് നിലവിലുള്ള നമ്മുടെ വ്യക്തിയുടേതോ അതല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ നമ്മുടെ വാട്സപ്പിലുള്ള ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെയോ അതിൻ്റെ അകത്തുള്ള ചാറ്റുകൾ എക്സ്പോർട്ട് ചെയ്ത് വേറെ ഒരു ഫോണിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫോണ് വാട്സപ്പ് അക്കൗണ്ട് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതാണ് ഒന്നാമത്തേത്. അതുപോലെ അർച്ചീവ് ഓൾ ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. നമ്മുടെ എല്ലാ ചാറ്റുകളും നമുക്ക് ഡിലീറ്റ് ചെയ്യുന്ന പോലെ ഉള്ള നമുക്ക് താൽക്കാലികമായിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് തിരിച്ചെടുക്കാനും പറ്റും. അതുപോലെ ഓപ്ഷൻസ് ഉണ്ട്. ക്ലിയർ ഓൾ ചാറ്റ്സ്, നമ്മുടെ വാട്സപ്പിലുള്ള ഇപ്പം നമുക്ക് നമ്മുടെ പിന്നെ ഡാറ്റ അല്ലെങ്കിൽ ഫോൺ മെമ്മറി ഹാങ് ആവുന്ന പ്രശ്നങ്ങൾ, ഫോൺ മെമ്മറി ഫുള്ളാവുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലിയർ ഓൾ ചാറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊരു വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിൽ ഉണ്ടാവും. പക്ഷേ നമ്മുടെ എല്ലാ ചാറ്റ്സും പോകും. അപ്പം അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ക്ലിയർ ഓൾ ചാറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ പുതുതായിട്ട് നമ്മൾ വാട്സപ്പ് ഓപ്പൺ, ഒരു പുതിയ ഫോണിൽ പുതിയ വാട്സപ്പ് ഓപ്പണാക്കുന്ന രൂപത്തിലാവും പിന്നീട് എല്ലാ ചാറ്റ്സും നമുക്ക് പോവും. ഡിലീറ്റ് ഓൾ ചാറ്റ്സ്, നമ്മുടെ എല്ലാ ചാറ്റുകളും ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് ചാറ്റ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്തതായി സെറ്റിങ്സിലെ 3rd option നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഓപ്ഷനാണ്. നോട്ടിഫിക്കേഷൻ നമുക്കറിയാം, പലപ്പോഴും പലർക്കും നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സസ് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പോലെയുള്ള ഓൺലൈൻ ക്ലാസ്സസ്, ഓൺലൈൻ മീറ്റിംഗ് ഇതൊക്കെ നടക്കുമ്പോൾ നമ്മുടെ വാട്സപ്പ്, നമ്മുടെ ഫോണ് സൈലൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വാട്സപ്പിൽ വരുന്ന ഒരു മെസ്സേജസിന് പോലും ഓരോ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓരോ നോട്ടിഫിക്കേഷനും നമ്മൾ ടോൺ, അതിൻ്റെ നോട്ടിഫിക്കേഷൻ ടോൺ ബൈ ഡീഫോൾട്ട് ഓണായിരിക്കും. നമ്മുടെ ഫോൺ സൈലൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വരുന്ന ഓരോ മെസ്സേജിനും ടിങ് ടിങ് എന്ന് പറഞ്ഞ ഓരോ ഈ ടോൺ അല്ലെങ്കിൽ ഈ സൗണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് അലോസരപ്പെടുത്തും. അത് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് ആണ് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഈ ഓപ്ഷനിൽ പോയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ആദ്യം തന്നെ അതിലെ 1st option കോൺവെർസേഷൻ ടോൺസ് എന്നുള്ളത് കാണാം. പ്ലേ സൗണ്ട്സ് ഫോർ ഇൻകമ്മിങ് ആൻഡ് ഔട്ട് ഗോയിങ് മെസ്സേജസ്. നമ്മളൊക്കെ വരുന്ന ഓരോ ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് നമ്മൾ അയക്കുന്ന മെസ്സേജസിനും ഒരു ടിക് ടിക് എന്ന ഒരു ഒരു ഒരു ചെറിയൊരു സൗണ്ട് പ്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. മെസ്സേജ് പോകുമ്പോൾ ആ മെസ്സേജ് പോയി എന്നറിയാനുള്ള ഒരു ചെറിയ സൗണ്ട്, അതേപോലെ വരുമ്പോഴും ഒരു സൗണ്ട്. ആ സൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാനുള്ള ഓപ്ഷൻസ് ആണ്. അത് ഒരു ബട്ടൺ കാണാം, അത് പച്ച കളറിലാണ് എന്നുണ്ടെങ്കിൽ അത് ഓണാണ്. തിരിച്ച് ഓഫാക്കാനുള്ള ഓപ്ഷൻസ് അതിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫാക്കാൻ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ അയക്കുന്ന ഓരോ മെസ്സേജസിനും വരുന്ന മെസ്സേജസിനും ഇങ്ങനെ ഒരു സ്പെഷ്യൽ സൗണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഓഫാക്കിയിടാം. നെക്സ്റ്റ്, നോട്ടിഫിക്കേഷൻ ടോൺ. നമുക്ക് വരുന്ന മെസ്സേജസിന് ഒരു നോട്ടിഫിക്കേഷൻ, പേഴ്സണലായിട്ട് വരുന്ന നമുക്ക് വരുന്ന മെസ്സേജസിന് നോട്ടിഫിക്കേഷൻ ടോൺ ഏതാവണം ഏതാവരുത് എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഈ 2rd option നോട്ടിഫിക്കേഷൻ ടോൺ. നോട്ടിഫിക്കേഷൻ ടോണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഇപ്പം എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഏതെങ്കിലും ഒരു പിന്നെ ഫയല് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ഗാലറി അല്ലെങ്കിൽ ഫയൽ മാനേജർ, ഓഡിയോ ഫയൽസ്, റെക്കോർഡർ, റെക്കോർഡ് ചെയ്ത ഒരു സംഗതി ഒരു ടോണൊക്കെ ആക്കാനുള്ള ഓപ്ഷൻസ് അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം, ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്കാനുള്ള ഓപ്ഷൻസ് അതിൻ്റെ അവൈലബിൾ ആണ്. ഓക്കെ, അതിൻ്റെ തൊട്ട് താഴെ വൈബ്രേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. വൈബ്രേറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്കറിയാം, വരുന്ന മെസ്സേജസുകൾക്കൊക്കെ നമ്മുടെ ഫോണിൻ്റെ വൈബ്രേഷൻ ഓണായി കിടക്കുന്ന ഓരോ മെസ്സേജസിനും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഗതി നമ്മൾ പലപ്പോഴും കാണും. ഇത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയെ സാരമായിട്ട് ബാധിക്കും. നമ്മുടെ ഫോൺ ബാറ്ററി ലൈഫിനെ കുറക്കാനും ഫോൺ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകാനുമൊക്കെ ഇത് ഒരു കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ അടിയന്തരമല്ലാത്ത മെസ്സേജുകൾക്കൊക്കെ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഓപ്ഷൻ ഓഫാക്കിയിടാം. എപ്പോഴെങ്കിലും അർജൻറ്റായി വരുമ്പോൾ മാത്രം ഓണാക്കിയിടാം. നോർമലി ഇത് ഓഫാക്കിയിടുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ വൈബ്രേറ്റ് എന്നുള്ളടത്ത് പോയിട്ട് നിങ്ങൾക്ക് ഓഫ് ബൈ ഡീഫോൾട്ട്, ഡീഫോൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ, നാല് ഓപ്ഷൻസ് അവിടെ വൈബ്രേറ്റ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഓഫ്, ഡീഫോൾട്ട്, ഷോർട്ട്, ലോങ്. ഇതിൽ ഓഫ് എന്നാക്കിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന മെസ്സേജസിന് വൈബ്രേഷൻസ്, നോട്ടിഫിക്കേഷൻസ് വരുന്നതിന് വൈബ്രേഷൻസ് ഒഴിവാക്കാം. നമ്മൾ വൈബ്രേറ്റ് ഫോൺ പിന്നെ വൈബ്രേറ്റ് ചെയ്യില്ല. ഇന്നത്തെ ഐ ടി ജാലകം വൈൻഡ് അപ്പ് ചെയ്യാണ്. വാട്സപ്പിൽ ഉപകാരപ്രദമായ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇൻഷാല്ലാ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: മാഷാല്ലാ, പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഐ ടി ജാലകം, വാട്സപ്പ് ഡാറ്റകൾ എടുത്തുവെക്കാം. ഈ വിഷയത്തിൽ ഇതുവരെ നമ്മോട് സംസാരിച്ചത് സാലിഹ് ഇബ്രാഹിം.
4: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി

0: മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി. കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി. അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്. വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്ന് തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ്, മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90 61 74 66 0.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് യുഗചരിതം. ഫദൽ ഹഖ് ഉമരി രചന നിർവഹിച്ച മക്കയിൽ വിരിഞ്ഞപ്പോവ് എന്ന ഗ്രന്ഥത്തിലെ വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങൾ ഭാഗം 2 അവതരിപ്പിച്ചത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.
3: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങൾ എന്നുള്ള ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. അതിന്റെ തുടർച്ച കേൾക്കാം. അമ്പിയാക്കളുടെയും മഹത്തുക്കളുടെയും കാര്യത്തിൽ അതൊരു കവിയൽ നിഷിദ്ധമാണ്. കാരണം നൂഹ നബിയുടെ കാലം മുതലേ മനുഷ്യനെ ശിർക്കിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ ഒരു വിഷയമായിരുന്നു. അവർ പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിക്കരുത്. വദ്, സുവാ, യഹൂദ്, യഹൂക്ക്, നസർ എന്നിവരെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. സൂറത്തു നൂഹ് വചനം 23. നൂഹ നബിയുടെ സമുദായത്തിലെ മഹാത്മാക്കളായ ആളുകളായിരുന്നു വദ്ദും സുവാവുമെല്ലാം. ഈ ഒരു തലമുറയിൽ നിന്നാണ് പിൽക്കാലത്തുള്ള ആളുകളിലേക്ക് ശിർക്ക് വ്യാപിക്കുകയും പ്രചരിക്കുകയും ചെയ്തത്. അങ്ങനെ മുഹമ്മദ് നബിയുടെ സമുദായത്തിലേക്ക് വരെ അതിര് കവിയലിന്റെ അപകടം വന്നെത്തി. ഓരോ കാലഘട്ടത്തിലെയും അതിര് കവിയലുകൾ വ്യത്യസ്ത രീതിയിൽ ആയിരുന്നു. അള്ളാഹു തന്നെയാണ് ഏസബിനു മറിയം എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. മറിയം

0: എന്റെ മകൻ മസീഹ തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വാസികളായിരിക്കുന്നു. നബിയെ പറയുക, മറിയമിന്റെ മകൻ മസീഹനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും ഭൂമിയിലുള്ള മുഴുവൻ പേരെയും അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന്റെ വല്ല നടപടിയിലും സ്വാധീനം ചെലുത്താൻ ആർക്കാണ് കഴിയുക? ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവർക്കിടയിലുള്ളതിൻ്റെയും എല്ലാം ആധിപത്യം അള്ളാഹുവിനത്രേ. അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. സൂറത്തു മാഇദ വചനം 17:72. ഈ അതിരു കവിയൽ പിന്നീട് പണ്ഡിത പുരോഹിതന്മാരിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ പണ്ഡിത പുരോഹിതന്മാരുടെ വാക്കുകൾ റബ്ബിന്റെ വാക്കുപോലെ സ്വീകരിച്ചു. അവരെ ആക്ഷേപിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് കാണുക, അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും മറിയമിന്റെ മകനായ മസീഹനെയും അള്ളാഹുവിനു പുറമെ അവർ രക്ഷിതാക്കളായി സ്വീകരിച്ചു. എന്നാൽ ഏകദൈവത്തെ ആരാധിക്കാൻ മാത്രമായിരുന്നു അവർ കൽപ്പിക്കപ്പെട്ടിരുന്നത്. അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന് അവനെത്രയോ പരിശുദ്ധൻ. സൂറത്തു തൗബ വചനം 31. മറിയമിന്റെ പുത്രൻ ഈസയുടെ കാര്യത്തിൽ നസാറാക്കൾ അതിര് കവിഞ്ഞതുപോലെ എന്റെ കാര്യത്തിൽ നിങ്ങൾ അതിര് കവിയരുത് അഥവാ അമിത പ്രശംസ നടത്തരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. ബുഖാരി 3445 ഹദീസ്. നബിയുടെ കാര്യത്തിൽ കുഫ്റിലേക്ക് എത്തിച്ചേരുന്ന അതിര് കവിയൽ പ്രധാനമായും 6 എണ്ണമാണ്. 1. അള്ളാഹുവിന്റെ റസൂലെ സഹായിക്കണേ, അള്ളാഹുവിന്റെ റസൂലെ പാപം പൊറുക്കണേ എന്നിങ്ങനെ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കൽ. അള്ളാഹുവിന് പുറമെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെയും തനിക്ക് ഉത്തരം നൽകാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴി പിഴച്ചവൻ ആരുണ്ട്? അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെപ്പറ്റി ബോധമില്ലാത്തവരാകുന്നു. സൂറത്തുൽ അഹ്ഖാഫ് വചനം 5. 2. സൃഷ്ടിപ്പ്, ഉപജീവനം നൽകൽ, ലോകത്തിന്റെ നിയന്ത്രണം തുടങ്ങി അള്ളാഹുവിൽ മാത്രം പരിമിതമായ റുബൂബിയത്തിന്റെ ഏതെങ്കിലും അംശം പ്രവാചകന് ഉണ്ടെന്ന് വിശ്വസിക്കൽ. അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു. അവനല്ലാതെ യാതൊരു ദൈവവുമില്ല. എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണവൻ. അതിനാൽ അവനെ നിങ്ങൾ ആരാധിക്കുക. അവൻ സകല കാര്യങ്ങളുടെയും കൈകാര്യക്കാരനാകുന്നു. സൂറത്തുൽ അൻഹാം വചനം 102. 3. നബിയുടെ പേരിൽ ബലി നിർവഹിക്കാൻ പാടില്ല. ബലി ആരാധനയാണ്, അത് അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ പാടുള്ളൂ. അമ്പിയാക്കന്മാരുടെ പേരിൽ ബലികർമ്മം പാടില്ല. ആകയാൽ നീ നിന്റെ രക്ഷിതാവിനു വേണ്ടി നമസ്കരിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുക. സൂറത്തുൽ കൗസർ വചനം 2. 4. നബിയുടെ പേരിൽ നേർച്ച നേരാൻ പാടില്ല. അള്ളാഹുവിന് മാത്രം നിർവഹിക്കേണ്ട ആരാധനയാണ് നേർച്ച. സത്യവിശ്വാസികളെ, നിങ്ങൾ കുമ്പിടുകയും സാഷ്ടാംഗം ചെയ്യുകയും നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക. നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം. സൂറത്തുൽ ഹജ്ജ് വചനം 77. 5. നബിയുടെ ഖബറിനു ചുറ്റും തവാഫ് ചെയ്യാൻ പാടില്ല. ഷിർക്കാണ്, കാരണം തവാഫ് ആരാധനയാണ്. അള്ളാഹു നിശ്ചയിച്ചു തന്ന കഅബക്ക് ചുറ്റുമല്ലാതെ ലോകത്ത് ഒരിടത്തും തവാഫ് ചെയ്യാൻ പാടില്ല. പിന്നീട് അവർ തങ്ങളുടെ അഴുക്ക് നീക്കിക്കളയുകയും തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുകയും പുരാതനമായ ആ ഭവനത്തെ പ്രദക്ഷിണം വെക്കുകയും ചെയ്തുകൊള്ളട്ടെ. സൂറത്തു ഹജ്ജ് വചനം 29. 6. മുഹമ്മദ് നബിക്ക് അദൃശ്യകാര്യങ്ങൾ അറിയും എന്നുള്ള വാദം. അദൃശ്യകാര്യങ്ങൾ അറിയുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ്. അള്ളാഹുവല്ലാത്ത മറ്റുള്ളവർക്ക് ഗൈബ് അറിയാമെന്ന് വല്ലവനും വിശ്വസിച്ചാൽ ആ വിശ്വാസം ശിർക്കാണ്. അവന്റെ പക്കലാകുന്നു അദൃശ്യകാര്യത്തിന്റെ ഖജനാവുകൾ. അവനല്ലാതെ അവ അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു. അവനറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല. ഭൂമിയിലെ ഇരുട്ടുകൾക്കുള്ളിലിരിക്കുന്ന ഒരു ധാന്യമണിയാകട്ടെ, പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ, വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെട്ടതായിട്ടല്ലാതെ ഉണ്ടാവില്ല. സൂറത്തുൽ അൻഹാം വചനം 53. നബിയുടെ കാര്യത്തിൽ ഷിർക്കിലേക്ക് എത്തിച്ചേരാത്ത അതിര് കവിയലുകൾ ഉണ്ട്. അത് 2 എണ്ണമാണ്. ബിദ്അത്തായ അതിര് കവിയലുകൾ. 2. ബിദ്അത്തിലേക്ക് എത്തിച്ചേരാത്തതും എന്നാൽ മഹാപാപങ്ങളുടെ ഗണത്തിൽ പെടുന്നതുമായ കാര്യങ്ങൾ. ഇത് രണ്ടും ചെയ്യുന്നതിലൂടെ ഒരാൾ നബിയിലുള്ള വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോകുന്നില്ല. പക്ഷേ അത് ഷിർക്കിലേക്കും കുഫറിലേക്കുമുള്ള വസീലകളാണ് അഥവാ മാർഗങ്ങളാണ്. ഷിർക്കിന്റെ ഹുക്കും ഹറാം എന്നുള്ളതാണല്ലോ. ഹറാമിലേക്ക് എത്തിക്കുന്ന വിഷയങ്ങളുടെ ഹുക്കുമും ഹറാം തന്നെയാണ്. ഇൻഷാല്ലാ വരുന്ന എപ്പിസോഡുകളിൽ പ്രവാചക ചരിത്രത്തിന്റെ മറ്റ് അധ്യായങ്ങൾ കേൾക്കാം.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് യുഗചരിതം. ഫദലുൽ ഹഖ് ഉമരി രചന നിർവഹിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് എന്ന പുസ്തകത്തിലെ വിശ്വാസത്തെ തകർക്കുന്ന കാര്യങ്ങൾ എന്നതിൻ്റെ ഭാഗം 2 ക്ലാസ് എടുത്തത് സിദ്ദീഖ് സ്വലാഹി, നിലമ്പൂർ.

0: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ. ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ്, മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-66-00.
1: പീസ് റേഡിയോയിൽ അടുത്തതായി അന്നൂർ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മൊഡ്യൂൾ 16 ക്ലാസ് 22 മാസദർശനം ഏതാനും മസ്അലകൾ എന്ന വിഷയത്തിൽ സംസാരിക്കുന്നത് ബഹുമാന്യനായ അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല അൽമദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമാ വാലാ വബഅ. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 185 വചനത്തിൽ ഫമൻ ഷഹിദ മിൻകുമുശ്ശഹ്റ ഫലിയസും എന്ന ആയത്തിന്റെ ഭാഗം അറിയിക്കുന്ന ഏതാനും മസ്അലകളാണ് മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് പ്രസ്തുത മസ്അലകളിൽ ഗോളശാസ്ത്ര ഗണിതത്തെ ആസ്പദമാക്കി മാസം ഉറപ്പിക്കുന്ന വിഷയത്തിൽ അതിന്റെ പ്രാമാണികത എന്ത്, അല്ലെങ്കിൽ അത് പ്രമാണബദ്ധമാണോ അല്ലേ എന്നുള്ള ഭാഗമാണ്. ഇനി നമുക്ക് ഇതിൽ മറ്റു ചില മസ്അലകളാണ് മനസ്സിലാക്കുവാനുള്ളത്. അത് ഒന്നാമത്തേത്, ഇവിടെ മൻ ഷഹിദ മിൻകുമുശ്ശഹ്റ ഫലിയസും, നിങ്ങളിൽ നിന്ന് ഈ മാസത്തിന് സന്നിഹിതനാകുന്നവൻ, അല്ലെങ്കിൽ ഈ മാസത്തെ അതിന്റെ ഉദയത്തെ ദർശിക്കുന്നവൻ, അവൻ അത് അതിന്റെ പകലിൽ നോമ്പ് എടുക്കട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല കൽപ്പിക്കുന്നത്. ഒരു വ്യക്തി തനിച്ച് മാസം കണ്ടു, റമദാൻ നോമ്പ് നിർബന്ധമാകുന്ന ഉദയം തനിച്ചൊരാൾ ദർശിച്ചാൽ അയാളുടെ മേൽ നോമ്പ് നിർബന്ധമാണ്. ഈ ആയത്ത് വ്യക്തമായി അറിയിക്കുന്നു, മൻ ഷഹിദ മിൻകും, നിങ്ങളിൽ നിന്ന് വല്ലവരും ദർശിക്കുകയായാൽ. അപ്പൊ ഒരു വ്യക്തി ദർശിച്ചാൽ തന്റെ കൂടെ മറ്റൊരാൾ ദർശനത്തിനുണ്ടായില്ല എങ്കിൽ അവന്റെ മേൽ നോമ്പെടുക്കൽ നിർബന്ധമാണ്. ഫലിയസും, ആയത്ത് ഇത് വ്യക്തമായി അറിയിക്കുന്നു. ഇസാഖ് ഇബ്നു റാഹവൈഹിയും അതാ ഇബ്നു അബി റബാഹും ലാ യസൂമു ഇല്ലാ ബിറുയ്യത്തി ഗൈരിഹി മഅഹു, തന്റെ കൂടെ മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉദയത്തിന് ബാലചന്ദ്രന്റെ ഉദയത്തിന് സാക്ഷിയായിട്ടില്ല എങ്കിൽ നോമ്പെടുക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ്. പക്ഷെ ഈ വിശുദ്ധ വചനം അതായിന്റെയും ഇസ്ഹാഖ് ഇബ്നു റഹവഹിയുടെയും ഈ വീക്ഷണത്തിന് എതിരാണ് വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ ടെക്സ്റ്റ് നസ് അത് അറിയിക്കുന്നു, നോമ്പെടുക്കൽ നിർബന്ധമാണ്. എന്നാൽ ഷവ്വാലിന്റെ ഉദയത്തിന് ഒരു വ്യക്തി തനിച്ച് സാക്ഷിയായാൽ നോമ്പ് അവസാനിപ്പിക്കാൻ അയാൾക്ക് അവസരമുണ്ടോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി യുഫ്തിറു വലിയുഖ്ഫി ഫിത്രഹു, അയാൾക്ക് നോമ്പ് അവസാനിപ്പിക്കാം, പക്ഷേ നോമ്പ് അവസാനിപ്പിച്ചത് അയാൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കണം. ഇമാം മാലിക്, ഒരു വ്യക്തി തനിച്ചാണ് റമദാൻ അവസാനിച്ച് ഷവ്വാലിന്റെ ഉദയത്തിന് സാക്ഷിയായതെങ്കിൽ അയാൾ നോമ്പ് അവസാനിപ്പിക്കാൻ പാടുള്ളതല്ല, നോമ്പെടുക്കണം. സദ്ദല്ലി ദരിയ, അതേപോലെ അൽ മസ്ലഹത്തുൽ മുർസല, ഇതൊക്കെ മാലിക് മദ്ഹബിലെ ചില അടിസ്ഥാനങ്ങളാണ്. അയാളെ കുറിച്ച് ആളുകൾ അപവാദം പറയാതിരിക്കാനും ഒക്കെ ആയി. അയാൾ തനിച്ചാണ് കണ്ടത് എങ്കിൽ, മറ്റുള്ളവർ കൂടെ കണ്ടില്ല എങ്കിൽ, മറ്റൊരു സാക്ഷി തനിക്ക് അനുകൂലമായി ഇല്ല എങ്കിൽ, കേവലം തന്റെ കാഴ്ചയിൽ നോമ്പ് അവസാനിപ്പിക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് ലൈസ് ബിൻ സഅദിനെ പോലുള്ള, ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള, ഇമാം മാലിക്കിനെ പോലുള്ളതായ പണ്ഡിതന്മാർ ഉണർത്തിയത്. ഫുഖാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ് ഒരു വ്യക്തിയുടെ തനിച്ചുള്ള കാഴ്ച, അത് നോമ്പ് എടുക്കുന്ന വിഷയത്തിലും അതേപോലെ നോമ്പ് അവസാനിപ്പിക്കുന്ന വിഷയത്തിലും. അതൊരു വ്യക്തി തന്റെ അളവിൽ നോമ്പെടുക്കുന്നതിനെ കുറിച്ചുള്ള ഫുഖാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. ആ വിഷയത്തിൽ ഒരു വ്യക്തി തനിച്ച് മാസം കണ്ടു, മൻ ഷഹിദ മിൻകുമുശ്ശഹ്, ഫലിയസും, അയാൾ നോമ്പെടുക്കണം, അതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. എന്നാൽ ഒരു വ്യക്തി തനിച്ച് മാസം കണ്ടാൽ ആ കാഴ്ച പ്രകാരം മറ്റുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാകുമോ? മാസം കണ്ടതായി കേവലം ഒരു വ്യക്തിയുടെ സാക്ഷ്യം അത് മറ്റുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് ഒരു അറബി വന്നു, എന്നിട്ട് അയാൾ പറഞ്ഞു, അബ്സർത്തുൽ ഹിലാല അല്ലൈല, ഈ കഴിഞ്ഞ രാവിൽ ഞാൻ ബാലചന്ദ്രനെ കണ്ടു, ഉദയം കണ്ടു. ഇത് അയാൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ചു, അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ അബ്ദുഹു വറസൂലു എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ അതെ എന്ന് പ്രതികരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ബിലാൽ അദ്ദിൻ ഫിന്നാസ് ഫലിയസുമു ഗദൻ, ബിലാൽ ജനങ്ങളുടെ ഇടയിൽ പ്രഖ്യാപനം നടത്തൂ, അവർ നാളെ നോമ്പെടുക്കട്ടെ. അപ്പൊ ഇവിടെ ഒരു വ്യക്തി താൻ മാസം കണ്ടു എന്ന് സാക്ഷ്യം പറഞ്ഞാൽ അത് അയാളുടെ അളവിൽ മാത്രമല്ല മറ്റുള്ളവർക്കും നോമ്പ് ബാധകമാക്കുന്ന വിഷയമാണ് എന്നതാണ് ഇത് അറിയിക്കുന്നത്. ഇമാം അഷ്റഫി അദ്ദേഹത്തിൽ നിന്ന് ശിഷ്യൻ മുസനിയുടെ നിവേദനത്തിൽ ഈ അഭിപ്രായമാണ്, യജിബു സിയാമു ബിറുയ്യതിഹി, ഒരു വ്യക്തി മാസപ്പിറവി കണ്ടാൽ അത് പ്രകാരം മറ്റുള്ളവർ നോമ്പെടുക്കൽ നിർബന്ധമാണ്. എന്നാൽ ഫുഖഹാക്കളിൽ മറ്റു ചിലർ, ഇമാം മാലിക് അതേപോലെ ഇമാം ഷാഫി തന്നെ, അദ്ദേഹത്തിൽ നിന്ന് അൽ ബുവൈത്തിയുടെ നിവേദനത്തിൽ രണ്ട് സാക്ഷികൾ വേണം മറ്റുള്ളവർക്ക് നോമ്പ് നിർബന്ധമാകാൻ എന്ന അഭിപ്രായക്കാരാണ്. ലാ യജിബു ഇല്ലാ ബിഷാഹിദൈൻ, രണ്ട് സാക്ഷികൾ ഉണ്ടെങ്കിലല്ലാതെ ഒരു വ്യക്തിയുടെ മാസദർശനത്തിൽ മറ്റുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാവുകയില്ല എന്ന അഭിപ്രായമാണ്. സുമുലി റുയ്യതിഹി വ അഫ്തിറുലി റുയ്യതിഹി ഫൈനുഹുമ്മ അലൈക്കും ഫാത്തിമു സലാസീൻ മാസപ്പിറവി ദർശിച്ചാൽ നിങ്ങൾ നോമ്പെടുക്കണം, മാസപ്പിറവി ദർശിച്ചാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കണം, മേഘാവൃതമാണ് എങ്കിൽ നിങ്ങൾ 30 തകക്കണം, രണ്ട് സാക്ഷികൾ സാക്ഷ്യം വഹിച്ചാൽ നിങ്ങൾ നോമ്പെടുക്കൂ, നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കൂ എന്ന തിരുമൊഴി പ്രകാരമാണ് ഈ അഭിപ്രായം ചില ഫുഖാക്കൾ ഉണർത്തിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ ആദ്യം കേട്ട ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ആ അറാബി വന്ന ചരിത്രം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളിൽ നേരിട്ടുള്ള ടെക്സ്റ്റാണ്, നസ്സാണ്. അതുകൊണ്ട് തന്നെ അത് പ്രകാരം അമലെടുക്കലാണ് ഏറ്റവും സൂക്ഷ്മതയും കരണീയവും അർഹവുമായത് എന്ന് ഫുഖാക്കൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വന്നത് ഒരു വ്യക്തി മാസം കണ്ടു എന്ന് സാക്ഷ്യം പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൂടി നോമ്പിനെ ബാധകമാക്കുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കാനാണ്. അതും ഈ ഫമൻ ഷഹിദ മിൻകും ഷഹ്റ ഫലിയസും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഫുഖഹാക്കൾ ഉണർത്തിയ മറ്റൊരു മസാലയാണ്. ഇതിൽ ഇനിയൊരു മസാലയുള്ളത്, മാസത്തിന് സാക്ഷിയായവർ, മാസോദയത്തിന് സാക്ഷിയായി അത് ദർശിച്ചവർ, ഫലിയസും എന്നാണ്, മാസം മുഴുവൻ അതിന്റെ പകലിൽ നോമ്പെടുക്കട്ടെ എന്നാണ് കൽപ്പന. അപ്പോൾ മാസം ദർശിക്കുമ്പോൾ ഒരാൾ മുഖീമാണ്, തദ്ദേശവാസിയാണ്, നാട്ടിൽ താമസിക്കുന്നവനാണ്, യാത്രക്കാരനല്ല. പക്ഷെ പിന്നീട് അയാൾ മാസം ദർശിച്ചതിന് ശേഷം, നോമ്പ് തുടങ്ങിയതിന് ശേഷം യാത്ര പോവുകയാണ് എങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ അവസരമുണ്ടോ, ഇളവുണ്ടോ? ഇത് ഇതിൽ മറ്റൊരു മസലയാണ്. അലിയിൽ നിന്നും ആയിഷ ഇബ്നു അബ്ബാസ് സുവൈദ് ഇബ്നു ഖഫല റളിയല്ലാഹു അനിൽ ജമീഅ് ഒക്കെ നിവേദനം ചെയ്യപ്പെട്ടത് ലാ യജൂസു ലഹുൽ ഫിത്ർ ഫി ബഖിയത്തിൽ അയ്യാം എന്നാണ്. മാസം കാണുമ്പോൾ തദ്ദേശവാസിയായ ഒരാൾ, അയാളുടെ ഹുക്കും എന്താ? ഫലിയസും മാസം മുഴുവൻ നോമ്പെടുക്കട്ടെ എന്നാണ്. എന്നാൽ അയാൾ മാസം കണ്ട് നോമ്പ് തുടങ്ങി പിന്നെ യാത്ര ചെയ്തു എങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ പാടുള്ളതല്ല യാത്ര പുറപ്പെട്ടാലും. കാരണം ആയത്ത് അറിയിക്കുന്നത് മാസം ദർശിച്ചാൽ മാസം മുഴുവൻ പകലിൽ നോമ്പെടുക്കട്ടെ എന്നാണ്. അതുകൊണ്ട് പിന്നീട് യാത്ര പുറപ്പെട്ടാലും അവർ നോമ്പെടുക്കണം. ഇതാണ് ഈ സഹാബികളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അബീദ സൽമാനി എന്ന പണ്ഡിതൻ ഈ വീക്ഷണക്കാരനാണ്. എന്നാൽ സഹാബികളിൽ മഹാഭൂരിപക്ഷം യജൂസു ലഹു അയ്യുഫ്തിർ, മാസത്തിന്റെ തുടക്കത്തിൽ മാസദർശനത്തിന് സാക്ഷിയായി സന്നിഹിതനായി നോമ്പ് തുടങ്ങിയ ഒരാൾ പിന്നെ മാസത്തിനിടയിൽ യാത്ര പോയാൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്, അതിൽ ഇളവുള്ളവനാണ് എന്ന അഭിപ്രായക്കാരാണ്. അതിനുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫത്ഹായ വർഷം റമദാൻ മാസത്തിലാണ് മക്കയിലേക്ക് പുറപ്പെട്ടത്. മദീനയിൽ നിന്ന് നോമ്പ് തുടങ്ങി പിന്നെയാണ് യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് എടുത്തുകൊണ്ടാണ് യാത്ര പുറപ്പെട്ടത്. അൽ ഖദീദ് എന്ന് പറയുന്ന സ്ഥലത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായിരുന്നു. മക്കയുടെ അടുത്ത് അൽ ഖദീദ്, അവിടെ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് അവസാനിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആളുകളും നോമ്പ് അവസാനിപ്പിച്ചു എന്നത് ഹദീസുകളിൽ കാണാം. അപ്പൊ ഈ ഹദീസ് അറിയിക്കുന്നത് ഷഹറിൽ സന്നിഹിതരായവർ ആ ഷഹറിൽ സന്നിഹിതമായതിൽ നോമ്പെടുക്കട്ടെ എന്നുള്ളതാണ്. ഫമൻ ഷഹിദ മിൻകും ഷഹ്റ കുല്ലഹു ഫലിയസ്മുഹു കുല്ലഹു, മാസം മുഴുവൻ ഹാജറുള്ളവനായി, ബുദ്ധിയുള്ളവനായി, പ്രായപൂർത്തിയെത്തിയവനായി, തദ്ദേശവാസിയായി, ആരോഗ്യമുള്ളവനായി, വിധിവിലക്കുകൾ ബാധകമായവനായി, മാസം മുഴുവൻ സന്നിഹിതനായവൻ മാസം മുഴുവൻ നോമ്പെടുക്കട്ടെ. ഫമൻ ഷഹിദ മിൻകും ഷഹ്റ കുല്ലഹു ഫലിയസ്മുഹു കുല്ലഹു, എന്നാൽ ഒരാൾ ഈ മാസത്തിൽ അങ്ങനെ സന്നിഹിതനല്ല എങ്കിൽ അതിൽ നിന്ന് സന്നിഹിതമായത് എത്രയാണോ അത്ര നോമ്പെടുക്കട്ടെ. ഇതാണ് ആയത്തിന്റെ തേട്ടം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, ആയത്ത് ഒരിക്കലും മാസോദയത്തിന് സാക്ഷിയായി പിന്നീട് യാത്ര പോയവൻ അവൻ മാസം മുഴുവൻ നോമ്പെടുക്കണം എന്നുള്ളത് അറിയിക്കുന്നില്ല എന്ന വിഷയം. ഇത് ഈ ആയത്തിന്റെ വിഷയത്തിൽ മറ്റൊരു മസാലയാണ്. ഈ ആയത്തിന്റെ വിഷയത്തിൽ സുപ്രധാനമായ മറ്റൊരു മസാല, മാസം ദർശിച്ചാലാണ് നോമ്പെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ മാസം ദർശിക്കുന്നതിന് മുമ്പ് റമദാൻ നോമ്പ് തുടങ്ങുക എന്നത് പാടുള്ളതല്ല. യൗമുശക് എന്ന് പറയും, സംശയാസ്പദ ദിനം. ഷാബാൻ 30 അല്ലെങ്കിൽ ഷാബാൻ 29 ഇതൊക്കെയാണ് യൗമുശക്. ചിലർ ഒരുവേളം മാസം കണ്ടാലോ, മാസം കണ്ടിട്ടുണ്ടായിരിക്കും എന്നൊക്കെ നനച്ച് കാലേ കൂട്ടി നോമ്പ് തുടങ്ങുക എന്നുള്ള വിഷയം, അത് പാടുള്ളതല്ല എന്നത് ഈ ആയത്തറിയിക്കുന്നു. നമ്മളോട് നോമ്പ് നോൽക്കാൻ പറഞ്ഞത് മൻ ഷഹിദ മിൻകും ഷഹർ, മാസത്തിൽ ഹാജരായവൻ, മാസത്തെ ദർശിച്ചവൻ, മാസം ഉദിച്ചു എന്നത് അറിഞ്ഞവൻ ഫലിയസും എന്നാണ് നോമ്പെടുക്കട്ടെ എന്നാണ്. അതില്ലാതെ കാലേ കൂട്ടി നോമ്പെടുക്കുക എന്നുള്ളത് വിലക്കപ്പെട്ട വിഷയമാണ്. ഒന്നുകിൽ 29 ഷാബാൻ 29 പിറവി കാണുക, അല്ലെങ്കിൽ ഷാബാൻ 30 തകക്കുക എന്നിട്ട് നോമ്പെടുക്കുക, അതിനാണ് കൽപ്പന. റമദാന്റെ 1-2 ദിവസം മുമ്പ് തന്നെ നോമ്പ് തുടങ്ങുക എന്നത് വിലക്കപ്പെട്ട വിഷയമാണ്, നിഷിദ്ധമാക്കപ്പെട്ട വിഷയമാണ്. ഹറമ അലൈന സൗമ യൗമിശക്, ഞങ്ങളുടെ മേൽ യൗമുശക്കിൽ നോമ്പെടുക്കുന്നത് ഹറാമാക്കിയിരിക്കുന്നു. മൻ സാമ അല്യൗമല്ലദി യുശക്കു ഫീഹി, സംശയിക്കപ്പെടുന്ന ദിവസം വല്ലവരും നോമ്പെടുത്താൽ ഫഖദ് അസ അബൽ ഖാസിം, അത്തരക്കാർ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഹദീസിന്റെ പ്രയോഗമുള്ളത്. അതിവിടെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈ ആയത്ത് അക്കാര്യം സുവ്യക്തമായി പഠിപ്പിക്കുന്നു. സിലത്ത് ഇബ്നു സുഫർ അൽ അബസി അബുൽ അല അൽ കൂഫി അദ്ദേഹത്തിന്റെ വിളിപ്പേര്. ഈ സില ഇബ്നു സുഫർ ഒരു സംഭവം പറയാണ്, ഞങ്ങൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിന്റെ അടുക്കലായിരുന്നു. അപ്പോൾ ഫഉതിയ ബിശാത്തിൻ മസ്ലിയത്തിൻ എന്നാണ്, ചുട്ട ഒരു ആടിനെ കൊണ്ടുവരപ്പെട്ടു. അപ്പൊ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുലു, എല്ലാവരോടും ഭക്ഷിക്കാൻ പറഞ്ഞു. ഫതനഹബ ദൽ ഖൗം, അപ്പൊ ആളുകളിൽ ചിലർ മാറി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ്, ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് അമ്മാർ ഇബ്നു യാസിർ പറഞ്ഞത്, മൻ സാമൽ യൗമൽ ലദി യശുക്കു ഫീഹി നാസ് ഫഖദ ആസ അബൽ ഖാസിം, നോമ്പാണോ എന്ന് ജനങ്ങൾ സംശയിക്കുന്ന ദിവസം വല്ലവരും നോമ്പെടുത്താൽ അവർ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിസ്ലാസ്ലമ തങ്ങളുടെ വിളിപ്പേരാണ് അബുൽ ഖാസിം, നബിസ്ലാസ്ലമ തങ്ങളോട് എതിര് പ്രവർത്തിച്ചിരിക്കുന്നു, ധിക്കാരം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് അമ്മാർ റളിയല്ലാഹു തആല അത്തരണത്തിൽ ഉണർത്തുകയുണ്ടായി എന്നാണ്. അപ്പൊ യൗമു ശക്കിൽ നോമ്പ് പാടില്ല എന്നത് നമ്മുടെ ഈ വചനം അറിയിക്കുന്നു. സിമാക് ഇബ്നു ഹർബ് താബിഈങ്ങളിൽ ഒരാൾ, അദ്ദേഹം പറയുന്നത്, ഒരിക്കൽ ഞാൻ ഇക്രീമ എന്നവരുടെ അടുക്കൽ പ്രവേശിച്ചു. ഇക്രീമ എന്ന് പറഞ്ഞാൽ മൗല ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ മൗലയായ ശ്രുതനായ താബിഈ പണ്ഡിതൻ, അവിടേക്കാണ് സിമാക്ക് പ്രവേശിക്കുന്നത്. അദ്ദേഹം പ്രവേശിച്ച ദിവസം ഖദ് ഉഷ്കില മിൻ റമദാൻ ഹു അം മിൻ ഷാബാൻ എന്നാണ്. ആ ദിവസം റമദാനിൽ പെട്ടതാണോ അതല്ല ഷാബാനിൽ പെട്ടതാണോ, ഇഷ്കാലുണ്ടായ ദിവസമാണ്. വഹുവ ഈ ഇഖ്രിമ റഹിമഹുല്ല യഅകുലു ഖുബ്സൻ വ ബഖ്ലൻ വ ലബനൻ, അദ്ദേഹം റൊട്ടിയും ചീരയും അതേപോലെ തന്നെ ലബൻ ഇതൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സിമാക്ക് ബിൻ ഹർബ് പ്രവേശിച്ചപ്പോ ഇക്രീമ പറഞ്ഞു, ഹലും, ഭക്ഷിക്കാൻ വരൂ എന്ന് പറഞ്ഞു. അപ്പോ സിമാക്ക് പറഞ്ഞു, ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ്. അപ്പൊ ഇക്രീമ റളിയല്ലാഹു അൻഹു ഹലഫ ബില്ലാഹി ലതുഫ്തിറൻ, സിമാക്ക് പറയാണ്, അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞു, നോമ്പ് മുറിക്കുക തന്നെ വേണം. അപ്പൊ സിമാക്ക് പറയാണ്, ഖുൽതു സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, രണ്ടു തവണ അദ്ദേഹം സുബ്ഹാനല്ലാഹ് പറഞ്ഞു. അങ്ങനെ ഫലമ്മ റഅയ്തുഹു യഹ്ലിഫു ലാ യസ്തസ്നി തഖദ്ദം, അള്ളാഹുവിൽ ആണയിട്ട് സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് കേട്ടപ്പോ ഞാൻ മുന്നോട്ട് വന്നു. എന്നിട്ട് ഹാത്തിൽ ആൻ മാ ഇന്ദക്, ഭക്ഷിക്കാനുള്ളത് തരൂ എന്ന് സിമാക്ക് പറഞ്ഞു എന്നാണ്. അപ്പൊ ഇക്രിമ റഹിമഹുല്ല പറയാണ്, സമീഉതു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ യഖൂൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ? അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ തസൂമു ഖബ്ല റമദാന, നിങ്ങൾ റമദാനിന് മുമ്പ് നോമ്പെടുക്കരുത്. സുമൂലി റുയ്യതിഹി വ അഫ്തിറൂലി റുയ്യതിഹി, റമദാന്റെ മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. ഫഇൻ ഹാല ബൈനകും വ ബൈനഹു സഹാബത്തുൻ ഔ ദുൽമത്തുൻ, മാസപ്പിറവിയുടെയും നിങ്ങളുടെയും ഇടയിൽ കാർമേഘമോ അല്ലെങ്കിൽ ഇരുട്ടോ മറയിട്ടാൽ, ഫഅക്മിലു ഇദ്ദത ഷാബാൻ, ഷാബാൻ മാസം അത് 30 നിങ്ങൾ എണ്ണി പൂർത്തിയാക്കുക. വല തസ്തഖ്ബിലു അശ്ഹറ ഇസ്തിഖ്ബാലൻ വല തസിലു റമദാന ബി യൗമിൻ മിൻ ഷാബാൻ, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് മാസത്തെ സ്വീകരിക്കുകയും റമദാനിനെ ഷാബാനിൽ നിന്നുള്ള ഒരു ദിവസവുമായി നിങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യരുത് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടത് ഇബ്നു അബ്ബാസ് പറഞ്ഞത് അവിടെ ഉദ്ധരിച്ചു എന്നാണ് സിമാക്ക് ഇബ്നു ഹർബ് ഇക്രിമ പറഞ്ഞതായി ഉദ്ധരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതൊക്കെ ഇവിടെ ഉദ്ധരിച്ചത് എന്തിനാ? ഈ വിഷയമൊക്കെ ഇവിടെ ഉദ്ധരിച്ചത്, മൻ ഷഹിദ മിൻകുമുൽ ശഹർ, മാസം അതിന്റെ ഉദയത്തിന് സാക്ഷിയായവർ, മാസത്തിൽ സന്നിഹിതരായവർ, മാസപ്പിറവി അറിഞ്ഞവർ കണ്ടവർ അവർ നോമ്പെടുക്കട്ടെ എന്നാണ്. അതിനു മുമ്പ് നോമ്പ് തുടങ്ങാൻ പാടുള്ളതല്ല, അതിനു മുമ്പ് നോമ്പ് തുടങ്ങൽ അത് നോമ്പ് ഹറാമാക്കപ്പെട്ട ദിവസം യൗമുശക്ക്, അതിൽ നോമ്പെടുക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ വിധികളിൽ പണ്ഡിതന്മാർ ഉണർത്തുന്ന മറ്റൊരു മസലയാണ് യൗമുശക്കിൽ നോമ്പെടുക്കാൻ പാടുള്ളതല്ല എന്നത് ഈ ആയത്ത് അറിയിക്കുന്ന വിഷയം. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇതുപോലെ സുപ്രധാനമായ മറ്റൊരു മസലയാണ് ഈ ഇഖ്തിലാഫുൽ മതാലിഅ്, അത് പരിഗണനീയമാണോ അല്ലേ എന്നുള്ള മസല എന്ന് പറഞ്ഞാൽ, ഉദയസമയങ്ങൾ അതിനനുസരിച്ച് നോമ്പ് ഉറപ്പിക്കുക, നോമ്പ് അവസാനിപ്പിക്കുക, ഇതാണോ പരിഗണനീയം അതല്ല? ഒരിടത്ത് മാസപ്പിറവി ഉണ്ടായാൽ അത് എല്ലാവർക്കും മാസം ഉറപ്പിക്കുവാൻ പരിഗണനീയമായ ദർശനമാണ് അത് പരിഗണനീയമായ ദർശനമല്ലേ? വലിയ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ്. പ്രത്യേകിച്ച് ഈ ആധുനികതയിൽ വലിയ ഒരു അളവ് പണ്ഡിതന്മാർ ഈ ഇഖ്തിലാഫുൽ മതാലിഅ് പരിഗണനീയമല്ല എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സൂമുലി റുയ്യതിഹി വ അഫ്തിറുലി റുയ്യതിഹി, മാസപ്പിറവി ദർശിച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ നോമ്പെടുക്കുക, അതനുസരിച്ച് നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തെവിടെ ദർശനം നടന്നാലും അത് എല്ലാവർക്കും നോമ്പ് എടുക്കൽ ബാധ്യതയാക്കുന്ന ദർശനമാണ്, നോമ്പ് അവസാനിപ്പിക്കുന്നതും അപ്രകാരം തന്നെ എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഓരോ നാട്ടുകാർക്കും അവർ മാസം ദർശിച്ചതനുസരിച്ചാണ് അവർ നോമ്പ് തീരുമാനിക്കേണ്ടതും അവർ നോമ്പ് അവസാനിപ്പിക്കേണ്ടതും. മറ്റുള്ളവരുടെ ദർശനം അത് ഇവർക്ക് ബാധകമാകുന്നില്ല. ഓരോ നാട്ടുകാർക്കും അവരുടെ റുയ്യത്ത്, ബാലചന്ദ്രന്റെ ദർശനം, അതാണ് പരിഗണനീയം. ചില ഫുഖഹാക്കൾ, ഒരു നാട്ടുകാർ, അവരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത മത്തലാഴികളാണെങ്കിലും ഒരു നാട് അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അവർക്ക് ഒരു മത്തലാഴിൽ ഉദയസമയത്ത് ദർശനം ഉണ്ടായാൽ അത് മതി നോമ്പ് ഉറപ്പിക്കാനും നോമ്പ് അവസാനിപ്പിക്കാനും. ഇങ്ങനെ മൂന്ന് അഭിപ്രായങ്ങൾ ഫുഖഹാക്കൾക്കിടയിലുണ്ട്. ഈ മസാല ഏറെ ചർച്ച ഉള്ള ഒരു മസാലയാണ്. ഷെയ്ഖുലിസ്ലാം അദ്ദേഹത്തിന്റെ ഫതാവയിൽ, അഷൌക്കാനി അദ്ദേഹത്തിന്റെ നൈലുൽ ഔത്താറിൽ, സിദ്ദീഖ് ഹസൻ ഖാൻ അദ്ദേഹത്തിന്റെ അർറൗദാൻ നദിയ പോലത്തെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. മത്താലിയയിന്റെ വ്യത്യസ്തതയ്ക്ക് ഒരു പരിഗണനയുമില്ല, എവിടെ ഉദയം കണ്ടാൽ എല്ലാവർക്കും മാസം ഉറപ്പിക്കാനും മാസം അവസാനിപ്പിക്കാനും മാനദണ്ഡമാണ് എന്ന വീക്ഷണമാണ് ഈ മഹത്തുക്കൾ ബലപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിമും മറ്റും നിവേദനം ചെയ്ത ഒരു ഹദീസ് ഈ വിഷയത്തിൽ ഒരു അടിസ്ഥാനത്തെ അറിയിക്കുന്നതും ബോധ്യപ്പെടുത്തുന്നതുമാണ്. പ്രസ്തുത ഹദീസ് ഖുറൈബ് എന്നവരിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് ഇപ്രകാരം: ഉമ്മുൽ ഫദൽ ബിന്തുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ ഖുറൈബിനെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അയക്കുകയുണ്ടായി. അന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹു ഷാമിലാണ്. ഒരാവശ്യ നിർവഹണത്തിന് വേണ്ടിയാണ് ഉമ്മുൽ ഫദൽ, അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഭാര്യ ഉമ്മുൽ ഫദൽ, ഖുറൈബിനെ മുആവിയയുടെ അടുക്കലേക്ക് അയക്കുന്നത്. അപ്പൊ ഖുറൈബ് പറയുകയാണ്, ഫഖദിംതു ശാം ഫഖദൈതു ഹാജതഹ, ഷാമിലേക്ക് ഞാൻ ചെന്നു, ഉമ്മുൽ ഫദലിന്റെ ആവശ്യങ്ങൾ ഞാൻ നിർവഹിച്ചു, വസ്തുഹില്ല അലയ്യ റമദാനു വാന ബിശാം, ഞാൻ ഷാമിലായിരിക്കെ എനിക്ക് നോമ്പ് ആരംഭിച്ചു, ഫറായിത്തുൽ ഹിലാല ലൈലത്തുൽ ജുമുഅ, ഞാൻ വെള്ളിയാഴ്ച രാവിലെ ഉദയചന്ദ്രനെ ബാലചന്ദ്രനെ കണ്ടു, വ്യാഴാഴ്ച വൈകുന്നേരം വെള്ളിയാഴ്ച രാവിലെ മാസം കണ്ടു, നോമ്പ് തുടങ്ങി, സുമ്മ ഖദിംതുൽ മദീനത ഫി ആഖിരി ശഹർ, മാസം അവസാനം ഞാൻ മദീനയിലേക്ക് വന്നു. അപ്പൊ റമദാൻ മാസം അദ്ദേഹത്തിന് തുടങ്ങിയത് അദ്ദേഹം മാസം കണ്ടതും ഷാമിലാണ്, മാസാവസാനം അദ്ദേഹം മദീനയിലേക്ക് വന്നു. ഫസഅലനി അബ്ദുല്ലാ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമ അപ്പൊ അബ്ദുല്ലാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല എന്നോട് ചോദിച്ചു, ആ ചോദ്യത്തിൽ സുമദക്കറൽ ഹിലാൽ മാസോദയം അതിനെക്കുറിച്ച് അദ്ദേഹം അനുസ്മരിച്ചു. മതറായിത്തുമുൽ ഹിലാൽ, നിങ്ങൾ എപ്പോഴാണ് മാസം കണ്ടത് എന്ന് ഇബ്നു അബ്ബാസ് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, റഅയ്നാഹു ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിലാണ് ഞങ്ങൾ മാസം കണ്ടത് ഷാമിൽ, അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇബ്നു അബ്ബാസ്, അൻതറായിത്തഹു, താങ്കൾ മാസം കണ്ടോ എന്ന് ചോദിച്ചു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, നാ വറആഹു അന്നാസു വസാമു, ജനങ്ങളും കണ്ടിട്ടുണ്ട് അവരും നോമ്പെടുത്തു, വസാമു മുആവിയത്തു, മുആവിയ റളിയല്ലാഹു അൻഹു നോമ്പെടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് വ്യാഴാഴ്ച വൈകുന്നേരമാണ് അവർ മാസം കണ്ടത്, വെള്ളിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ച റമദാൻ ഒന്ന്. അപ്പൊ ഇബ്നു അബ്ബാസ് പറയണേ, ലാക്കിന്ന റഅയ്നാഹു ലൈലത്തുൽ സബ്ത്, പക്ഷെ ഞങ്ങൾ മാസോദയം കണ്ടത് മദീനയിൽ അത് ശനിയാഴ്ച രാവിലാണ്. അപ്പൊ മദീനക്കാർക്ക് നോമ്പ് തുടങ്ങിയത് ഒന്ന് ശനിയാഴ്ച. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയാണ്, ഫല നസാലു നസൂമു ഹത്താ നുക്മില സലാസീൻ ഔ നറാഹു, അതിനാൽ തന്നെ ഞങ്ങൾ റമദാൻ 30 പൂർത്തീകരിക്കുന്നതുവരെ നോമ്പെടുക്കും, അല്ലെങ്കിൽ മാസോദയം കാണുന്നത് വരെ, റമദാൻ 29 മാസോദയം കാണുന്നത് വരെ ഞങ്ങൾ നോമ്പ് തുടർത്തും എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു. അപ്പൊ ഖുറൈബ് ഇബ്നു അബ്ബാസിനോട്, അവല തക്തഫി ബി റുയ്യത്തി മുആവിയ തവസിയാമി, മുആവിയ റളിയല്ലാഹു അൻഹു മാസം കണ്ടത്, അദ്ദേഹം നോമ്പെടുത്തത്, അതിൽ താങ്കൾ പരിമിതപ്പെടുന്നില്ലേ, അതുപോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇബ്നു അബ്ബാസ്, ഇല്ല, ഹാക്കദ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇപ്രകാരം ചെയ്യാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം മാത്രങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചത് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പൊ ഈ ഹദീസ് ഇതിന്റെ പ്രത്യക്ഷ വായനയിൽ ഷാമുകാർ അവർ കണ്ടതിനനുസരിച്ച് അവർ അവിടെ നോമ്പ് ഉറപ്പിച്ചു, മദീനക്കാർ അവർ കണ്ടതിനനുസരിച്ച് ഇവിടെ നോമ്പ് ഉറപ്പിച്ചു, അവരുടെ കാഴ്ചപ്രകാരം അവർ മാസം പൂർത്തീകരിക്കുക, ഇവിടുത്തെ കാഴ്ചപ്രകാരം ഇവിടെ മാസം പൂർത്തീകരിക്കുക. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിൽ പറഞ്ഞത്. ഈ ഒരു ഹദീസ് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ഇത് പ്രത്യക്ഷത്തിൽ തന്നെ അറിയിക്കുന്നു ഇഖ്തിലാഫുൽ മതാലിയ, ഉദയ സമയങ്ങൾ ഓരോ നാട്ടുകാർക്കും വ്യത്യസ്തമാണ് എന്നുള്ളത്, വ്യത്യസ്ത ഉദയ സമയങ്ങൾ പരിഗണനീയമാണ് എന്നുള്ളത്. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇഖ്തിലാഫുൽ മതാലിയനെ പരിഗണിക്കണം എന്ന് പറയുമ്പോൾ അവർ അവലംബമാക്കുന്ന മുഖ്യ തെളിവ് ഖുറൈബിൽ നിന്നുള്ള ഇമാം മുസ്ലിമിന്റെ ഈ നിവേദനമാണ്. ഇമാം അൽ ഹസനുൽ ബസരി ഒരു വ്യക്തിയുടെ വിഷയത്തിൽ പറഞ്ഞ ഒരു ഫത്വ ഇമാം അബൂദാവൂദ് നിവേദനം ചെയ്യുന്നുണ്ട്. ആ വ്യക്തി തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്തു. അങ്ങനെ ഹസൻ ബസരിയോട് രണ്ട് വ്യക്തികൾ വന്ന് പറയുകയാണ്, അവർ രണ്ടുപേരും ലൈലത്തുൽ അഹദിൽ ഹിലാൽ കണ്ടിരിക്കുന്നു, മാസം കണ്ടിരിക്കുന്നു എന്ന്. ലൈലത്തുൽ അഹദ് എന്ന് പറഞ്ഞെങ്കിൽ ശനിയാഴ്ച. അപ്പൊ ഈ രണ്ടുപേർ വന്ന് പറഞ്ഞപ്പോ അവരുടെ നോമ്പ് ഞായറാഴ്ച തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആദ്യം വന്ന വ്യക്തി പറഞ്ഞത് തിങ്കളാഴ്ച മാസം തുടങ്ങിയതാണ്. കാരണം അയാൾ ആ നാട്ടുകാർ മാസം കണ്ടത് തിങ്കളാഴ്ച രാവിലാണ്, അവർ തിങ്കളാഴ്ച നോമ്പ് തുടങ്ങി. രണ്ടുപേർ അവർ ഞായറാഴ്ച രാവിലെ മാസം കണ്ടു, ഞായറാഴ്ച നോമ്പ് തുടങ്ങി. ഹസൻ ബസരി പറഞ്ഞത് തിങ്കളാഴ്ച രാവിലെ മാസം കണ്ട് തിങ്കളാഴ്ച നോമ്പ് തുടങ്ങിയ വ്യക്തി അയാളുടെ നാട്ടുകാർ ആ ദിവസം നോറ്റ് വീട്ടേണ്ടതില്ല എന്നാണ്. ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ ഞായറാഴ്ച ദിവസം നോമ്പ് തുടങ്ങിയത് അവരറിയുകയാണ് എങ്കിൽ മാത്രം അവർ നോറ്റ് വീട്ടിയാൽ മതി. അതില്ല എങ്കിൽ തിങ്കളാഴ്ച രാവിലെ മാസം കണ്ട് തിങ്കളാഴ്ച നോമ്പ് തുടങ്ങിയവർ ആ കാഴ്ച പരിഗണിച്ചിട്ട് അവർ നോറ്റ് വീട്ടേണ്ടതില്ല. ഞായറാഴ്ച രാവിലെ മാസം കണ്ട് ഞായറാഴ്ച നോമ്പ് തുടങ്ങിയവരുടെ ആ കാഴ്ച പ്രകാരവും അവരുടെ നോമ്പനുഷ്ഠാന പ്രകാരവും ഇത് ഹസനുൽ ബസീദ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ ഫത്വയാണ്. പിതു അറിയിക്കുന്നത് എന്താ? ഈ ഇഖ്തിലാഫുൽ മതാലിഅ്, ഉദയസമയങ്ങളുടെ വ്യത്യസ്തത, അത് നോമ്പുറപ്പിക്കുന്ന വിഷയത്തിൽ, മാസദർശനത്തിന്റെ വിഷയത്തിൽ പരിഗണനീയമാണ് എന്നുള്ളതാണ്. 1400 വർഷങ്ങളായി മുസ്ലിമീങ്ങൾ അതാത് നാടുകളിൽ ഒക്കെ അവർ അതാത് നാടുകളിൽ മാസം ദർശിക്കുന്നതിനനുസരിച്ച് നോമ്പ് തീർപ്പാക്കുകയും നോമ്പ് തുടങ്ങുകയും നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് തുടർന്നു വന്നത്. ഈ ആധുനികതയിൽ മാത്രമാണ് ഒരു നാട്ടിൽ മാസം കണ്ടിട്ടുണ്ടെങ്കിൽ അത് എല്ലാ നാടുകളിലേക്കും അപ്പോൾ തന്നെ വിവരമെത്തുന്ന സംവിധാനങ്ങളൊക്കെ സജീവമായതും ഉപരുക്തമായതും. മുസ്ലിമീങ്ങളുടെ അമൽ നൂറ്റാണ്ടുകളായി തുടർന്നു വന്നത് അതാത് സ്ഥലങ്ങളിൽ അവിടങ്ങളിൽ മാസം കാണുന്നതിനനുസരിച്ച് മാസം ഉറപ്പിക്കുക, തീരുമാനിക്കുക എന്നുള്ളതാണ്. ഏതായാലും പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള ഒരു മസലയാണിത്. ഫുഖാക്കളുടെ അഭിപ്രായമാണ് ഇവിടെ ഉണർത്തിയത്. വലിയ അഭിപ്രായ വ്യത്യാസം ഇതിൽ ഈ മസല സ്ഥിരീകരിക്കുന്നതിൽ പണ്ഡിതന്മാർക്കുണ്ട്. നമ്മുടെ ഈ ഒരു വചനം പഠിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഏതാനും മസലകൾ, പല മസലകളുണ്ട് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി, അതിൽ ചിലത് മാത്രം ഇവിടെ ഉണർത്തി എന്ന് മാത്രം. ഫമൻ ഷഹിദ മിൻകുമുശ്ശഹ്റ ഫല്യസുംഹു, ഈ റമദാൻ മാസത്തിൽ നിങ്ങൾ വിശ്വാസികളിൽ നിന്ന് സന്നിഹിതരായവർ അവർ ആ മാസത്തിന്റെ പകലിൽ നോമ്പെടുക്കട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചു. ഈ ഫല്യസുംഹു എന്നുള്ളത് അൽ അംറുലിൽ വുജൂബ്, കൽപ്പന നിർബന്ധ സ്വരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ആയത്തിൽ നോമ്പെടുക്കാനും നോമ്പെടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വഅലല്ലദീന യുതീഖൂനഹു ഫിദിയതുൻ തആമു മിസ്കീൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു പോയതാണ് ആ വിഷയം. നോമ്പെടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, നോമ്പ് ഒഴിവാക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നോമ്പ് ഒഴിവാക്കുന്നവർ ഒരു നോമ്പിന് പകരം അഗതിക്ക് അന്നം നൽകാൻ, ഫിദിയ നൽകാൻ, ഫിദിയതുൻ തആമു മിസ്കീൻ, അതൊക്കെ നമ്മൾ പഠിച്ചുപോയി. വഅൻ തസൂമു ഖൈറുൻ ലക്കും, നോമ്പെടുക്കലാണ് ഉത്തമം എന്ന ബോധനമുള്ളതോടൊപ്പം, പക്ഷേ ഫല്യസുംഹു എന്ന ഈ നിർബന്ധ കൽപ്പനയോടുകൂടി ആ തഖീർ, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം, അത് ദുർബലമാക്കപ്പെട്ടു. നോമ്പെടുക്കൽ നിർബന്ധമാണ് എന്ന വിധി സ്ഥിരീകരിക്കപ്പെട്ടു. ആരെ സംബന്ധിച്ചിടത്തോളം? മൻ ഷഹീദ മിൻകുമുശ്ശഹർ. ഇതാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഇൻഷാ ഈ ആയത്തിന്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബീദനില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നാം ഇതുവരെ കേട്ടത് 500 മൊഡ്യൂൾ 16 ക്ലാസ് 22 മാസദർശനം ഏതാനും മസ്അലകൾ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുൽ ജബ്ബാർ അബ്ദുല്ല അൽ മദീനി.
4: ചോദ്യം 1. ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫല്യസുംഹു, നിങ്ങളിൽ ആരെങ്കിലും മാസത്തിന് സന്നിഹിതരായാൽ അയാൾ നോമ്പെടുക്കട്ടെ. ഒരു വ്യക്തി തനിച്ച് മാസം കണ്ടാൽ നോമ്പ് നിർബന്ധമാകുമോ? ഓപ്ഷൻ എ, തനിച്ചായതുകൊണ്ട് മറ്റൊരാൾ കൂടി കാണുന്നതുവരെ നോമ്പ് നിർബന്ധമല്ല. ഓപ്ഷൻ ബി, താൻ നേരിട്ട് സാക്ഷിയായതുകൊണ്ട് മറ്റാരും കണ്ടില്ലെങ്കിലും ആ വ്യക്തിയുടെ മേൽ നോമ്പ് നിർബന്ധമാകും. ഓപ്ഷൻ സി, ഭരണാധികാരിയെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ അയാൾ നോമ്പെടുക്കാൻ പാടുള്ളൂ. ചോദ്യം 2. ഒരു അറബി താൻ മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സാക്ഷ്യം അംഗീകരിച്ച് ജനങ്ങളോട് നോമ്പെടുക്കാൻ കൽപ്പിച്ചതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം മുസ്ലിമാണോ, ഷഹാദത്ത് കലിമ ചൊല്ലുന്നവനാണോ എന്ന് ഉറപ്പുവരുത്തി. ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പ്രധാന നിയമം എന്ത്? ഓപ്ഷൻ എ, മാസപ്പിറവി അറിയിക്കാൻ വരുന്നവർ ഗോളശാസ്ത്രം പഠിച്ചവരായിരിക്കണം. ഓപ്ഷൻ ബി, മാസപ്പിറവി അറിയിക്കാൻ ചുരുങ്ങിയത് 10 സാക്ഷ്യങ്ങളും വേണം. ഓപ്ഷൻ സി, വിശ്വസിക്കാവുന്ന ഒരു വ്യക്തിയുടെ സാക്ഷ്യം മറ്റുള്ളവർക്കും നോമ്പ് നിർബന്ധമാക്കാൻ മതിയായതാണ്. ചോദ്യം 3. സംശയാസ്പദമായ ദിവസം നോമ്പെടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിക്കലാണ്. ഈ ഹദീസിൽ നിന്നും വ്യക്തമാക്കുന്നത് എന്ത്? ഓപ്ഷൻ എ, ഷഅബാൻ 29 നോമ്പെടുക്കുന്നത് വലിയ പുണ്യമാണ്. ഓപ്ഷൻ ബി, മാസപ്പിറവി കാണുകയോ അല്ലെങ്കിൽ ഷഅബാൻ 30 പൂർത്തിയാക്കുകയോ ചെയ്യാതെ മുൻകൂട്ടി നോമ്പ് തുടങ്ങുന്നത് പ്രവാചക ചര്യയ്ക്ക് വിരുദ്ധമാണ്. ഓപ്ഷൻ സി, യാത്രക്കാർക്ക് മാത്രമേ ആ ദിവസം നോമ്പെടുക്കാൻ അനുവദനീയമുള്ളൂ.

അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്ന. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം. നരകത്തെ ഭയക്കുക, ഈ വിഷയത്തിൽ പ്രാമാണികമായ പഠനം നിർവഹിക്കുന്നത് അബ്ദുള്ള മൊഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ല, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ശാപകോപതാപങ്ങളുടെ താവളമാണ് ഭയാനകമായ നരകം. നിന്യതയുടെ ഭവനമാണ് ആളിക്കത്തുന്ന നരകം. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ലോകത്ത് ഒരു മനുഷ്യൻ എന്തൊക്കെ നേടിയാലും അതെല്ലാം താൽക്കാലികമായ വിജയമാണ് എന്നും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അതാണ് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യഥാർത്ഥ വിജയമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഫമൻ സുഹ്സിഹ അനി നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണ് നരകത്തിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അറിയിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയുടെ നിലപാട് എന്താണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സത്യവിശ്വാസികളായ ആളുകൾ നരകത്തെ നോക്കിക്കാണും വിധം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു. ഒരു വിശ്വാസിയുടെ ചിന്ത ഇങ്ങനെയായിരിക്കണം എന്നതാണ്. അല്ലാഹു പറയുകയാണ്, റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാറ, നീ ആരെയെങ്കിലും നരകത്തിലേക്ക് പ്രവേശിച്ചാൽ, അല്ലാഹുവേ, ഫഖദ് അഖ്സൈതഹു, നീ അവനെ നിന്ദ്യനാക്കിയിരിക്കുന്നു. ഇനി നരകത്തിൽ നിന്ന് അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷകൾ മുഴുവൻ അവൻക്ക് കിട്ടിയിട്ട് അവൻ സ്വർഗത്തിലേക്ക് വന്നാലും അവൻ നിന്ദ്യനാക്കപ്പെട്ടിട്ടുണ്ട്. എന്തേതിൻ്റെ കാരണം? അവൻ നരകത്തിൽ പ്രവേശിച്ചു എന്നതാണ്. ഇതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അത്രയും വലിയ നിന്ദ്യതയുടെ ഭവനമാണ് നരകം എന്ന് അല്ലാഹു നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അത്രയും നിന്ദ്യതയുടെ ഭവനമാണ് ആ നരകമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നരകത്തിന് അല്ലാഹു ധാരാളം നാമങ്ങൾ നൽകിയിട്ടുണ്ട്, ധാരാളം പേരുകൾ നൽകിയിട്ടുണ്ട്. ആ പേരുകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ പോലും നമുക്ക് വളരെയധികം പേടിപ്പെടുത്തുന്ന ഭയാനകമായ അർത്ഥങ്ങളുള്ള പേരുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കിട്ടുന്ന ചെറിയ ചെറിയ ശിക്ഷകളുടെ ഗൗരവം പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നത് എന്താ? അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്നുള്ളത് കാലിൻ്റെ താഴെ തീക്കണിൽ വെക്കുമ്പോൾ, അല്ലെങ്കിൽ തീയിൻ്റെ വള്ളികളുള്ള രണ്ട് ചെരുപ്പുകൾ ധരിക്കാൻ തരുമ്പോഴേക്ക്, ഫതോലി ദിമാ, അവൻ്റെ തലച്ചോറിങ്ങോട്ട് തിളച്ചു മറിയും, അത് പൊട്ടിത്തെറിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്ന വിശ്വാസത്തോടു കൂടിയായിരിക്കണം നാം ഓരോരുത്തരും ജീവിക്കേണ്ടത്. അവിടെ കിട്ടുന്ന മുഹിൽ എന്ന് പറയുന്ന ഒരു പാനീയത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം നമുക്ക് ബോധ്യപ്പെടും. അള്ളാഹു പറയുകയാണ്, അവർ വെള്ളത്തിന് വേണ്ടി ഇങ്ങനെ യാചിക്കുമ്പോൾ ടാറ് പോലെ ഒരുക്കിയിട്ടുള്ള, ലോഹം ഒരുക്കിയതുപോലെയുള്ള വെള്ളം അവർക്ക് കുടിക്കാൻ വേണ്ടി ദാഹം അകറ്റാൻ കൊടുക്കും. അപ്പോൾ യശ്വിൽ വുജൂഹ്, അതവരുടെ മുഖങ്ങളെ ഇങ്ങോട്ട് കരിച്ച് കളയുന്നതാണ്, മൊത്തത്തിലങ്ങോട്ട് കരിച്ച് കളയും. ബിഇസ ഷറാബ്, അതത്ര ചീത്ത വെള്ളമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാട്ടെ. അല്ലേ സഹോദരങ്ങളെ, മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത്, തൽഫഹു വുജൂഹഹുമുന്നാർ, അവരുടെ മുഖങ്ങളെ തീജ്വാല കരിച്ചു കളയുന്നതാണ്. വഹും ഫീഹാ കാലിഹൂൻ, അവരതിൽ പല്ലിളിച്ചവരായിരിക്കും എന്നതാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ പറയുകയാണ്, അവൻ്റെ മുഖം തീജ്വാല കണ്ട് കരിച്ചു കളയും, എന്നിട്ട് ചുണ്ടുകളൊക്കെ ഉണ്ട് വെന്തുരുകിയിട്ട് അതിങ്ങനെ ഒലിച്ചിറങ്ങും. അവൻ ചിരിക്കുകയാണെന്ന് തോന്നിപ്പോകും. അവിടെ ചുണ്ടവിടെ ബാക്കി ഉണ്ടാവില്ല. നരകത്തിലുണ്ടോ ചിരിക്കുന്ന മനുഷ്യന്മാർ? പക്ഷേ പല്ല് മാത്രം പുറത്ത് കണ്ടിട്ട് അവൻ്റെ ചുണ്ടുകൾ മുഴുവൻ വെന്തുരുകിയിട്ട് വഹും ഫീഹാ കാലിഹൂൻ, അവൻ പല്ലിളിച്ചവൻ്റെ പോലെയായിരിക്കും, ചിരിക്കുകയാണ് എന്ന് തോന്നിപ്പോകും എന്നതാണ്. ചുണ്ടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇളിഞ്ഞ പല്ലുകളുമായി നരകത്തിലിങ്ങനെ കഴിഞ്ഞു പോടുന്ന ഒരവസ്ഥ. അത്തരക്കാരിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നരകം ഇത്ര ഭയാനകമാണെങ്കിൽ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ എന്തൊക്കെയാണ്, മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഇസ്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ട കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇസ്ലാം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം നരകത്തിൽ നിന്നും മോചിതനാവാനുള്ള കാര്യങ്ങളാണ്. അതിലേതാനും ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നരകത്തിൽ നിന്നും മോചിതനാകാൻ പറ്റിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങൾ. അതിലൊന്നാമത്തെ കാര്യം അൽ ബറാഅത്തു മിന ശിർക്ക്, ശിർക്കിൽ നിന്ന് രക്ഷ തേടുക എന്നതാണ്. സഹോദരങ്ങളെ, സ്വർഗം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നരകമോചനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ, ചെറിയ രീതിയിൽ പോലും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ കാര്യം, മൻ മാത ലാ യുശ്രിക്കു ബില്ലാഹി ശൈഅ ദഖല അൽജന്ന, ആരെങ്കിലും ഒരൽപ്പമെങ്കിലും ശിർക്ക് വരാതെ മരണപ്പെട്ടാൽ, ഒരൽപ്പം പോലും ശിർക്കില്ലാതെ മരിച്ചാൽ, ദഖല അൽജന്ന, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. വമൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅ, ഇനി ആരെങ്കിലും ഒരൽപ്പമെങ്കിലും ശിർക്കവൻ്റെ ജീവിതത്തിൽ വന്നിട്ടാണ് അവൻ മരിച്ചത് എങ്കിൽ, ദഖല അന്നാർ, അവൻ നരകത്തിലായിരിക്കും എന്നതാണ്. ആരെങ്കിലും ഒരൽപ്പം ശിർക്ക് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവൻ നരകത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നരകത്തെ നമ്മൾ പേടിക്കണം, ആ സ്വർഗത്തെ നമ്മൾ ധാരാളമായിക്കൊണ്ട് ആഗ്രഹിക്കണം. ഒരു യഥാർത്ഥ വിശ്വാസി, ഒരു യഥാർത്ഥ മുസ്ലിം ഒരിക്കലും ശിർക്ക് ചെയ്യുകയില്ല. എന്താ കാരണം? മൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅ ദഖല അന്നാർ, ഈ ഒരു കാര്യം അവൻ്റെ മനസ്സിലുണ്ട്. മരിച്ച് മൺമറഞ്ഞു പോയ മഹാന്മാർക്ക് അബൗദ്ധികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ച് അവരുടെ കബറുകളൊക്കെ കെട്ടിപ്പൊക്കി ആ കബറിലുള്ളവരോടൊക്കെ യാചിക്കുന്ന, അവിടെ പോയി ഗുണവും ദോഷവുമൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ, അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും അതിനോടൊരിക്കലും സഹകരിക്കുകയില്ല എന്നതാണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ ഒരു സഹാബി പ്രവാചകൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ മൽ മൂജിബത്താൻ, മൽ മൂജിബത്താൻ യാ റസൂലല്ലാ, എൻ്റെ പ്രവാചകരെ, ഉറപ്പായി നടക്കുന്ന രണ്ട് കാര്യങ്ങൾ താങ്കൾ എനിക്ക് പറഞ്ഞു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനടി പറയുകയാണ്, മൻ മാ തലാ യുശ്രിക്കു ബില്ലാഹി ശൈഅ ദഖല അൽജന്ന, ആരെങ്കിലും ശിർക്കില്ലാതെ മരിച്ചു പോയാൽ അവൻ ദഖല അൽജന്ന, സ്വർഗത്തിലായിരിക്കും. വമൻ മാത യുശ്രിക്കു ബില്ലാഹി ശൈഅ ദഖല അന്നാർ, ഇനി ആരെങ്കിലും ശിർക്ക് ചെയ്തുകൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ അവൻ നരകത്തിലുമായിരിക്കും. ഇവ രണ്ടും ഉറപ്പായി നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ ഒരു നിലക്കും ശിർക്കിൻ്റെ ഒരു അംശം പോലും വരരുതേ എന്ന് അതീവ ജാഗ്രത പുലർത്തുകയാണ്. എന്തുകൊണ്ടാണത്? ആ നരകത്തെ ഭയങ്കരമായിക്കൊണ്ട് അയാൾ പേടിക്കുന്നുണ്ട്, ആ സ്വർഗത്തെ അയാൾ അധികമായിക്കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ്. സഹോദരങ്ങളെ, അതാണ് നാം ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം. നരകമോചനം ലഭിക്കാൻ നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അൽ ബറാഅത്തു മിന ശിർക്ക്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് കടന്നു വരാതിരിക്കാൻ, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാൻ, ശിർക്കിൽ നിന്ന് കരകയറാൻ നമുക്ക് സാധിക്കണം എന്നതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നാം വളരെയധികം സൂക്ഷിക്കുക. ശിർക്കില്ലാത്ത പച്ചയായ തൗഹീദോടുകൂടി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. ഒരൽപ്പം പോലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒരവസ്ഥ നമ്മിലുണ്ടാവാൻ പാടില്ല. അത് പ്രാർത്ഥനയിലാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ആരാധന നേർച്ച പോലെ, ബലികർമ്മം പോലെ, ഇത്തരത്തിലുള്ള ഒരു ആരാധനകളിലും അള്ളാഹുവിനോട് പങ്കുചേർക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവാതിരിക്കാൻ നാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാ അല്ലാഹ്, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം നരകത്തെ ഭയപ്പെടുക എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അബ്ദുള്ള മൊഹ്സിൻ മണ്ടൂർ.
4: ഈ ശബ്ദലോകത്തെ
5: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിൻ്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിൻ്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇനി കേൾക്കുന്നത് ഹൈഫുദുൽ ഖുർആൻ.
6: സൂറത്തുൻ നഹ്ലിലെ 72-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 72-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവും കേൾവിയുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കുന്നതോടൊപ്പം അത് ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള തൗഫീഖും അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുന്നഹലിലെ 72-ാം വചനം ക്ലാസ് എടുത്തത് ജാഫർ സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് യാത്ര, ചരിത്രവും പാഠങ്ങളും. ഈ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് യാത്ര, ചരിത്രവും പാഠങ്ങളും. എഴുത്ത് ഈ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ. അള്ളാഹുവിനോടുള്ള സമ്പൂർണമായ വിധേയത്വമാണ് ഇസ്ലാമിലെ ഓരോ ആരാധനാകർമ്മത്തിൻ്റെയും അന്തസത്ത. നമസ്കാരം, നോമ്പ്, സക്കാത്ത് എന്നിവയെപ്പോലെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അതിപ്രധാനമാണ് ഹജ്ജ്. ശാരീരികവും സാമ്പത്തികവുമായ സമർപ്പണങ്ങൾ ഒരുപോലെ ഒത്തുചേരുന്ന ഹജ്ജ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നിർബന്ധമാക്കപ്പെട്ട വിശുദ്ധമായൊരു യാത്രയാണ്. സ്ത്രീകളും പുരുഷന്മാരുമടങ്ങിയ ആബാലവൃന്ദം ഹാജിമാർ അറഫയിലും മുസ്ദലിഫയിലും മിനായിലും കാഴ്ചവെക്കുന്ന വിനയവും പ്രാർത്ഥനയും സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമായ ഇബാദത്തിനെ അന്വർത്ഥമാക്കുന്നു. ഹിജ്റ 10 വർഷം ദുൽഖഅദ് മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനായി പുറപ്പെടാൻ തീരുമാനിച്ചത്. ഈ വാർത്തയറിഞ്ഞ് മദീനയുടെ പരിസര പ്രദേശങ്ങളിൽ നിന്നെല്ലാം അനുയായികൾ ഒഴുകിയെത്തി. ദുൽഖഅദ് 25 ശനിയാഴ്ച ളുഹുർ നമസ്കാരത്തിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറപ്പെട്ടു. ആയിരക്കണക്കിന് വിശ്വാസികൾ തിരുമേനിയുടെ മുമ്പിലും പിന്നിലും വശങ്ങളിലുമായി കണ്ണെത്താ ദൂരത്തോളം അണിനിരന്നു. യാത്രാമധ്യേ ലബ്ബൈക് മന്ത്രം മുഴക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ടു നീങ്ങി. അർജ്, അബുവ, ഉസ്ഫാൻ, സാരിഫ് എന്നീ സ്ഥലങ്ങൾ പിന്നിട്ട് ദുൽഹജ്ജ് 4 അദ്ദേഹം മക്കയിലെത്തി. ഹറമിൽ പ്രവേശിച്ച തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജറുൽ അസ്വദ് ചുംബിക്കുകയും കഅബയെ 7 പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തു. തുടർന്ന് മക്കാം ഇബ്രാഹീമിന് പിന്നിൽ നിന്ന് നമസ്കരിക്കുകയും സഫാ മർവ കുന്നുകൾക്കിടയിലൂടെ സഅയ് നിർവഹിക്കുകയും ചെയ്തു. സഫാ കുന്നിന് മുകളിൽ നിന്ന് ഖിബലയ്ക്ക് അഭിമുഖമായി നിന്ന് അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുകയും ഏകദൈവത്വം പ്രഖ്യാപിക്കുകയും ചെയ്തു. ദുൽഹജ്ജ് 8 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനായിലേക്ക് നീങ്ങി. അവിടെ 5 നമസ്കാരങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അറഫയിലേക്ക് തിരിച്ചു. അറഫയ്ക്ക് സമീപമുള്ള നമിറയിൽ തനിക്കുണ്ടാക്കിയ കൂടാരത്തിൽ അദ്ദേഹം വിശ്രമിച്ചു. സൂര്യൻ മധ്യരേഖയിൽ നിന്ന് തെറ്റിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഒട്ടകമായ കസുവയിൽ കയറി അറഫ മൈതാനിയിലെത്തി ചരിത്രപ്രസിദ്ധമായ വിടവാങ്ങൽ പ്രസംഗം നിർവഹിച്ചു. മനുഷ്യന്റെ രക്തത്തിനും സമ്പത്തിനും അഭിമാനത്തിനും പവിത്രതയുണ്ടെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം ജാഹ്ലിയാകാലത്തെ അന്ധവിശ്വാസങ്ങളെയും പലിശയെയും പാടെ തള്ളിക്കളഞ്ഞു. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരോട് കാണിക്കേണ്ട കരുണയെക്കുറിച്ചും ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. തൻ്റെ സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിയോ എന്ന് 3 അദ്ദേഹം ചോദിക്കുകയും ജനങ്ങൾ അതേ എന്ന് സാക്ഷ്യം വഹിച്ചപ്പോൾ അള്ളാഹുവിനെ അതിന് സാക്ഷിയാക്കുകയും ചെയ്തു. അവിടെ വെച്ചാണ് ദീൻ പൂർത്തിയാക്കപ്പെട്ടുവെന്ന ഖുർആൻ സൂക്തം അവതീർണമായത്. തുടർന്ന് മുസ്ദലിഫയിലേക്ക് നീങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മഗ്‌രിബും ഇശാവും ഒരുമിച്ച് നമസ്കരിക്കുകയും സുബ്ഹി വരെ വിശ്രമിക്കുകയും ചെയ്തു. സൂര്യോദയത്തിന് മുമ്പായി മഷ്അറുൽ ഹറാമിൽ നിന്ന് പ്രാർത്ഥിച്ച ശേഷം മിനായിലേക്ക് നീങ്ങി. മിനായിൽ വെച്ച് ജംറത്തുൽ അഖബയിൽ കല്ലെറിയുകയും തുടർന്ന് തൻ്റെ 63 വയസ്സിനെ സൂചിപ്പിക്കുന്ന വിധം 63 ഒട്ടകങ്ങളെ സ്വന്തം കൈകൊണ്ടറുക്കുകയും ബാക്കിയുള്ളവയെ അറുക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. മുടികളഞ്ഞ് വസ്ത്രം മാറിയ ശേഷം അദ്ദേഹം മക്കയിൽ പോയി തവാഫിൽ ഇഫാദ നിർവഹിച്ചു. സംസം വെള്ളം കുടിക്കുകയും ഹാജിമാർക്കത് വിതരണം ചെയ്യുന്നവരെ അഭിനന്ദിക്കുകയും ചെയ്തു. അയ്യാമുത്തശരീഖിൻ്റെ നാളുകളിൽ മിനായിൽ താമസിച്ച് കല്ലേറ് കർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം അവസാനമായി തവാഫുൽ വിലാഹ് കൂടി നിർവഹിച്ച ശേഷമാണ് തിരുമേനി മദീനയിലേക്ക് മടങ്ങിയത്. പ്രവാചകന്റെ ഓരോ ചലനവും വാക്കുകളും നമ്മൾ നേരിട്ട് കാണുന്നതുപോലെ അത്രമേൽ കൃത്യതയോടെയാണ് ഇസ്ലാമിക ചരിത്രം ഹജ്ജിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരക്കോ മറ്റു പ്രയാസങ്ങളോ കാരണം ഈ കർമ്മങ്ങൾ പൂർണ്ണമായി നിർവഹിക്കാൻ കഴിയാത്തവർക്കും അവരുടെ ആത്മാർത്ഥമായ ഉദ്ദേശശുദ്ധി കാരണമായി അള്ളാഹു പൂർണ്ണമായ പ്രതിഫലം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകനെ അനുഗമിക്കാൻ കൊതിക്കുകയും എന്നാൽ ശാരീരികമായ അശക്തിയാൽ മദീനയിൽ തന്നെ കഴിയേണ്ടി വരികയും ചെയ്തവർക്ക് ലഭിച്ച അതേ പ്രതിഫലം ഹജ്ജിലെ പരിമിതികൾ നേരിടുന്നവർക്കും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. പ്രവാചകന്റെ ഹജ്ജ് രീതികൾ കൃത്യമായി പിന്തുടരുക എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് യാത്ര, ചരിത്രവും പാഠങ്ങളും. ഈ യൂസുഫ് സാഹിബ് നദ്വി ഓച്ചിറ എഴുതിയ ലേഖനത്തിന് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറ അന്നിസാ വചനം 40-41 പാരായണം ചെയ്യുന്നു മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. إن الله لا يظلم مثقال ذرة إن الله لا يظلم مثقال ذرة وإن تك حسنة يضاعفها ويؤتي من لدنه أجرا عظيما. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു നിസായിലെ 40-ാമത്തെ വചനമാണ് ഓതിക്കേൽപ്പിച്ചത്. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യളിമു, അക്രമം ചെയ്യുകയില്ല, മിസ്ഖാല ദർറത്തിൻ, ഒരണുത്തൂക്കം അല്ലെങ്കിൽ ഒരു അണു അളവ്, വഇൻ തകു, അതായിരുന്നാൽ, ഹസനതൻ, വല്ല നന്മയും അല്ലെങ്കിൽ നല്ല കാര്യം, യുദാഇഫ്ഹ, അതിനെ അവൻ ഇരട്ടിപ്പിക്കും, വയുതി, അവൻ കൊടുക്കുകയും ചെയ്യും, മില്ലദുൻഹു, അവൻ്റെ അടുക്കൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ വക, അജ്റൻ അളീമ, വമ്പിച്ച പ്രതിഫലം. ഇതാണ് 40-ാമത്തെ വചനത്തിലെ പദങ്ങളുടെ അർത്ഥം. നിശ്ചയമായും അല്ലാഹു ഒരു അണുത്തൂക്കം അക്രമം ചെയ്യുകയില്ല, അതൊരു നന്മയായിരുന്നാൽ അവൻ അതിനെ ഇരട്ടിപ്പിക്കുന്നതാണ്, അവൻ്റെ അടുക്കൽ നിന്ന് വമ്പിച്ചതായ പ്രതിഫലം അവൻ കൊടുക്കുകയും ചെയ്യും. നേരത്തെ അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശശുദ്ധി അനുസരിച്ചാണ് കർമ്മങ്ങൾ സ്വീകരിക്കുക എന്ന് 39-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി. ഏതൊരു പ്രവർത്തനവും അത് ചെയ്യുന്ന ആളുടെ ഉദ്ദേശ്യം എന്താണോ അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ധനം ചെലവഴിച്ചാൽ അതുകൊണ്ട് ഒരു പ്രതിഫലവും നേടിയെടുക്കാൻ കഴിയില്ല എന്ന് 39-ാമത്തെ ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഏതെങ്കിലും ആളുടെ കർമ്മത്തെ ഒരു കാരണവും കൂടാതെ അത് നശിപ്പിക്കുക എന്നത് അല്ലെങ്കിൽ പ്രതിഫലം നൽകപ്പെടാതിരിക്കുക എന്നത് അതൊരിക്കലും തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. മറിച്ച് അല്ലാഹു ഓരോരുത്തരും ചെയ്ത പ്രവർത്തനത്തിന് കൃത്യമായ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ഇതാണ് 40-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. യുഖ്ബിറു തആല, അല്ലാഹു അറിയിക്കുന്നു, അന്നഹു ലാ യളിമു അബ്ദൻ മിൻ ഇബാദിഹി യൗമൽ ഖിയാമ, തൻ്റെ അടിമകളിൽ ഒരു അടിമയോടും അല്ലാഹു ഖിയാമത്ത് നാളിൽ അനീതി ചെയ്യുകയില്ല, അക്രമം പ്രവർത്തിക്കുകയില്ല. മിസ്ഖാല ഹബ്ബത്തി ഖർദലിൻ, ഒരു കടുകുമണി തൂക്കം പോലും എന്ന് പറഞ്ഞാൽ ഒട്ടും, വലാ മിസ്ഖാല ദർറത്തിൻ, ഒരു അണുത്തൂക്കം പോലും എന്ന് പറഞ്ഞാൽ ഒരു തരിമ്പും ഒട്ടും തന്നെ അല്ലാഹു ഒരാളോടും അനീതി പ്രവർത്തിക്കുകയില്ല. ബൽ യുവഫിഹ ബിഹി വയുദാഇഫുഹ ലഹു, ഓരോരുത്തരും ചെയ്ത കർമ്മത്തിന് പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു നൽകും, അത് നന്മയാണെങ്കിൽ ഇരട്ടിയായി നൽകും. ഇൻകാനത്ത് ഹസനത്തൻ വയുദാഇഫുഹ ലഹു ഇൻകാനത്ത് ഹസനത്തൻ, ചെയ്ത കാര്യം നന്മയാണെങ്കിൽ അല്ലാഹു അതിന് ഇരട്ടിയായ പ്രതിഫലം നൽകും. അതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള നൽകുന്ന വിശദീകരണം. സൂറത്ത് അംബിയയിലെ 47-ാമത്തെ ആയത്തിൽ കാണാം. വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നീതിനിഷ്ഠമായ തുലാസ് സ്ഥാപിക്കും, നാം കൊണ്ടുവരും അല്ലെങ്കിൽ സ്ഥാപിക്കും. ഫലാ തൊതുലമു നഫ്സുൻ ഷൈഅൻ, ഒരാളും അല്പം പോലും അനീതി ചെയ്യപ്പെടുകയില്ല. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ അതൈനാ ബിഹാ, ആ ചെയ്ത കാര്യം കടുകുമണിയോളമാണെങ്കിൽ പോലും അത് നാം കൊണ്ടുവരും. വകഫാബിന ഹാസിബീൻ, വിചാരണ ചെയ്യുന്നവനായിട്ട് നാം തന്നെ മതി. ഇതാണ് സൂറത്തുൽ അംബിയയിലെ 47-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ധാരാളം പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കാണാം. എന്ന് പറഞ്ഞാൽ ചെയ്ത നന്മക്ക് ഇരട്ടി ഇരട്ടിയായി, അതെത്രയാണെന്ന് പോലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ, ബിഗൈരി ഹിസാബ് എന്നൊക്കെ ഖുർആൻ പ്രയോഗിച്ചത് കാണാം. കണക്ക് നോക്കാതെ അല്ലാഹു പ്രതിഫലം നൽകും. എന്നാൽ ഓരോരുത്തരും ചെയ്ത കർമ്മം അതെത്ര ചെറുതാകട്ടെ അതെത്ര വലുതാകട്ടെ, അതിന് തത്തുല്യമായ പ്രതിഫലം അല്ലാഹു നൽകും. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. നമുക്കൊക്കെ അറിയുന്ന സൂറത്തു സൽസലയിൽ ഒരായത്താണ്, ആർ അണുത്തൂക്കം നന്മ ചെയ്യുന്നുവോ അവൻ അത് കാണും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശറൻ യറ, ആർ അണുത്തൂക്കം തിന്മ ചെയ്യുന്നുവോ അത് അവനും കാണും. അതാണ് അള്ളാഹു ഒരാളോടും അനീതി പ്രവർത്തിക്കുക ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂറത്ത് ലുഖ്മാനിലെ 16-ാമത്തെ ആയത്താണ് പിന്നെ ഇബ്നു കസീർ റഹ്മഹുള്ള അനുബന്ധമായി കൊടുക്കുന്നത്. വഖാല തആല മുഖ്ബിറൻ അൻ ലുഖ്മാൻ, അള്ളാഹു ലുഖ്മാൻ അലൈഹി ഇസ്ലാമിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അറിയിച്ചുകൊണ്ട് പറയുന്നു, അന്നഹു ഖാല യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ فتكون في صخرة أو في السماوات أو في الأرض يأتي بها الله إن الله لطيف خبير. يا بنيا പൊന്നുമോനെ, സ്നേഹത്തോട് കൂടി വാത്സല്യത്തോട് കൂടി വിളിക്കാണ്. إنها തീർച്ചയായും അത്, ഇൻതകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഒരു കടുകുമണിയോളമുള്ളതാണ് എന്ന് കരുതുക, ഒരു കടുകുമണിയോളമുള്ള തെറ്റ്. ഫതകുൻ ഫീ സ്വഖ്റത്തിൻ ഔ ഫീ സമാവാത്തി ഔ ഫീൽ അർദി, നീ അത് ഒരു പാറയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആകാശങ്ങളിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചുകൊണ്ട് നീ ചെയ്യുന്നു എങ്കിൽ, യഅതി ബിഹല്ലാ, അല്ലാഹു അത് കൊണ്ടുവരും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹു നിഗൂഢ രഹസ്യങ്ങൾ അറിയുന്നവനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. സൂക്ഷ്മമായി കാര്യങ്ങൾ അറിയുന്നവനാകുന്നു അല്ലാഹു. ഇത്തരം ആയത്തുകളൊക്കെ നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായും നന്മതിന്മകൾ അതെത്ര ചെറുതാകട്ടെ വലുതാകട്ടെ നിസ്സാരമായി നമ്മൾ കണ്ടുകൂടാ, ഒരു തിന്മയെയും നിസ്സാരമായി നമ്മൾ വിട്ടുകൂടാ, അതുപോലെ തന്നെ ഒരു നന്മയും നിസ്സാരമാണെന്ന് കരുതിക്കൊണ്ട് അവഗണിച്ചുകൂടാ. കാരണം അതെത്ര ചെറുതായിരുന്നാലും അതിന് നന്മയാണെങ്കിൽ പതിന്മടങ്ങ്, അതല്ല 700 ഇരട്ടി വരെ അതൊരു പ്രതിഫലം നൽകപ്പെടുമെന്ന് കാണാം. അതുപോലെ തന്നെ തിന്മയാണെങ്കിൽ അത് കൃത്യമായ ശിക്ഷക്ക് വിധേയമാക്കാൻ കാരണമായി തീരും. വഖാല തആല, അതുപോലെ തന്നെ ഇബ്നു കസീർ റഹ്മ പറയുന്ന മറ്റൊരായത്ത് നേരത്തെ പറഞ്ഞ യൗമഇദിൻ യസ്ദുറു നാസു അഷ്ടാത്തല്ലിയുറവു അഅ്മാലഹും, അന്നേ ദിവസം മനുഷ്യർ അവരുടെ കർമ്മങ്ങൾ കാണിക്കപ്പെടാൻ വേണ്ടി അവർ പുറപ്പെട്ടു വരും. എങ്ങനെ? കൂട്ടം കൂട്ടമായിട്ട് വരും. എന്നിട്ടാണ് പറഞ്ഞത് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശറൻ യറ എന്ന് ആ ആയത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ആർ അണുത്തൂക്കം നന്മ ചെയ്യുന്നുവോ അവനത് കാണും, ആർ അണുത്തൂക്കം തിന്മ ചെയ്യുന്നുവോ അവനതും കാണും എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസിൽ കാണാം, അൻ അതാ ഇബ്നു യസാർ അൻ അബി സഈദിൽ ഖുദ്രി അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹദീസി ശഫാഅത്തി ത്വബീൽ, ദീർഘമായ ശഫാഅത്തുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഹദീസിൽ പറയാണ്, വഫീഹി ഫയഖൂലുള്ളാഹു അസ്സവജൽ, അല്ലാഹു പറയും, ഇർജിഊ, നിങ്ങൾ മടങ്ങിപ്പോകൂ, ഫമൻ വജത്തും ഫി ഖൽബിഹി മിസ്ഖാല ഹബ്ബത്തി ഖർദലിൻ മിൻ ഈമാനിൻ, എന്നിട്ട് ആരുടെയെങ്കിലും മനസ്സിൽ ഹൃദയത്തിൽ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ, ഫഅഖ്രിജൂഹു മിനന്നാരി, അവനെ നരകത്ത് നിങ്ങൾ പുറത്തു കൊണ്ടുവരൂ. വഫീ ലഫ്ളിൻ അദ്നാ മിസ്ഖാലി ദർറത്തിൻ മിൻ ഈമാനിൻ, അല്ലേ, കടുകുമണി അതിനോടടുത്ത ഏറ്റവും ചെറിയ ഒരു വിശ്വാസം, ഒരു കണിക, വിശ്വാസത്തിൻ്റെ ഒരു കണികയുണ്ടെങ്കിൽ, ഫഅഖ്രിജൂഹു മിനന്നാർ, നരകത്ത് നിന്ന് അവനെ നിങ്ങൾ പുറത്തു കൊണ്ടുവരുവീൻ. ഫയുഖ്രിജൂന ഖൽഖൻ കസീറൻ, അപ്പോൾ മലക്കുകൾ ധാരാളം സൃഷ്ടികളെ പുറത്തു കൊണ്ടുവരും. സുമയഖൂലു അബൂ സഈദ് ഇഖ്റഉ ഇൻ ശിഅ്തും. പിന്നെ ഈ ഹദീസ് ധരിക്കുന്ന സ്വഹാബി പറയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ ആയത്ത് ഓതുക. ഇന്നല്ലാഹ ലാ യളിമു മിസ്ഖാല ദറത്തിൻ വഇൻ തകു ഹസനതൻ യുദാഇഫ്ഹ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അദീമ. തീർച്ചയായും അല്ലാഹു കടുകുമണിയോളം പോലും അനീതി ചെയ്യുകയില്ല. അതൊരു നന്മയാണെങ്കിൽ അവൻ അതിനെ ഇരട്ടിയാക്കുന്നു, അവൻ്റെ അടുക്കൽ നിന്ന് മഹത്തായ പ്രതിഫലം നൽകുകയും ചെയ്യുന്നു എന്ന് ഈ ആയത്ത് ഓതാൻ വേണ്ടി അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായും അല്ലാഹു ഓരോ മനുഷ്യനും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലമാണ് നൽകുക. തിന്മയാണെങ്കിൽ തത്തുല്യമായ ശിക്ഷ, എന്നാൽ നന്മയാണെങ്കിലോ ഇന്നല്ലാഹ ലയുദാഇഫു അൽഹസനത അൽഫിഹസനത്തിൻ. ചില റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും, അല്ലാഹു ആയിരം നന്മകളായി, ഒരു നന്മയെ ആയിരം അല്ലെങ്കിൽ രണ്ടായിരം ഈ നന്മകളായിക്കൊണ്ട് അതിന് പ്രതിഫലം നൽകും. ഒരു നന്മക്ക് പതിന്മടങ്ങ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതല്ല, എഴുന്നൂറിരട്ടി ആയിരക്കണക്കിന് നന്മകൾ അല്ലാഹു നൽകുമെന്ന് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും തിന്മയെയും നന്മയെയും ആ നിലക്കാണ് സത്യവിശ്വാസികൾ നോക്കിക്കാണേണ്ടത് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഒരു തിന്മയെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിസ്സാരമായി നമ്മൾ കാണരുത്, അവഗണിക്കരുത്. അത് ചെറുതല്ലേ എന്ന് കരുതിക്കൊണ്ട് അത് ചെയ്യാനിടയായാൽ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുമെന്നാണ് ഇത്തരം ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈആ, നന്മയായിക്കൊണ്ട് യാതൊന്നും നിങ്ങൾ നിസ്സാരമായി കാണരുതെന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കും. തുടർന്ന്
4: 41-ാമത്തായത്ത്,
3: അതാണ് 41-ാമത്തെ വചനം. ഫകൈഫ, എന്നാൽ എങ്ങനെയായിരിക്കും, ഇതാ ജിഇന, നാം വന്നാൽ, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ബി ഷഹീദിൻ, ഒരു സാക്ഷിയെക്കൊണ്ട്, വ ജിഇന ബിക, നാം നിന്നെ കൊണ്ടുവരും. അല്ലാഹുവിൻ്റെ തിരുദൂതരോട് അല്ലാഹു പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അലാ ഹാഉലാ, ഇക്കൂട്ടരുടെ മേൽ, ഷഹീദ, സാക്ഷിയായി. എന്ന് പറഞ്ഞാൽ, എന്നാൽ എല്ലാ സമുദായത്തിൽ നിന്നും നാം ഒരു സാക്ഷിയെ കൊണ്ടുവരികയും ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്നെ നാം കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ സ്ഥിതി? നേരത്തെ പറഞ്ഞ ആ മുഖ്താലും ഫഹൂറുമായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ ആളുകളെ കാണിക്കാൻ വേണ്ടി ധനം ചെലവഴിക്കുന്ന ആളുകൾ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കാത്ത ആളുകൾ, അത്തരം ആളുകളിലേക്കാണ് അത് മടങ്ങുന്നത്. എന്നാൽ എല്ലാവരോടുമുള്ള ചോദ്യമാണ്, എന്തായിരിക്കും നിങ്ങളുടെ സ്ഥിതി? പ്രവാചകന്മാർ തങ്ങളുടെ സമുദായത്തിൻ്റെ മുമ്പിൽ ആ പ്രവാചകന്മാരോട് അള്ളാഹു ചോദിക്കും, നിങ്ങൾ എത്തിച്ചു കൊടുത്തുവോ? നിങ്ങളുടെ ദൗത്യം നിങ്ങൾ കൃത്യമായി നിർവഹിച്ചുവോ? അതേപോലെ തന്നെ സമുദായങ്ങൾ ചോദിക്കപ്പെടും, നിങ്ങൾക്ക് നിങ്ങളിലേക്ക് നിയോഗിച്ചയച്ച പ്രവാചകൻ നിങ്ങൾക്ക് സന്ദേശങ്ങൾ എത്തിച്ചു തന്നുവോ എന്ന് ചോദിക്കും. സൂറത്തുൽ അഅ്റാഫിലെ 6-ാമത്തെ വചനത്തിൽ കാണാം, ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽമുർസലീൻ. ഫലനസ്അലന്ന, തീർച്ചയായും നാം ചോദിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. അത് വളരെ ഉറപ്പിച്ചും തറപ്പിച്ചുമാണ് അല്ലാഹു പറയുന്നത്. ആരോട് ചോദിക്കും? അല്ലദീന ഉർസില ഇലൈഹിം, അയക്കപ്പെട്ട ആളുകളോട്. എന്ന് പറഞ്ഞാൽ ഏതൊരു കൗമിലേക്ക്, ജനവിഭാഗത്തിലേക്ക് അല്ലാഹു പ്രവാചകന്മാർ അയച്ചിട്ടുണ്ടോ ആ ആളുകൾ, അവരോട് ചോദിക്കും. അതേപോലെ തന്നെ വല നസ്അലന്നൽ മുർസലീൻ, അതുപോലെ തന്നെ ആരെയാണോ നാം അയച്ചിട്ടുള്ളത് ആ പ്രവാചകന്മാരോടും ചോദിക്കും. അപ്പോൾ പ്രവാചകന്മാരും തങ്ങളുടെ അനുയായികളും ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ വചനത്തിലൂടെ വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു, ഫകൈഫ ഇദാ ജിഇന മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദിൻ, അപ്പോൾ എങ്ങനെയുണ്ടായിരിക്കും നാം ഓരോ സമൂഹത്തിൽ നിന്നും സമുദായത്തിൽ നിന്നും അവരുടെ സാക്ഷിയെ കൊണ്ടുവരും, അതേപോലെ തന്നെ താങ്കളെ ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി കൊണ്ടുവരുമ്പോൾ എങ്ങനെയുണ്ടായിരിക്കും അവസ്ഥ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇബ്നു കസീർ റഹിമഹുള്ള പറയാണ്, യഖൂല തആല മുഖ്ബിറൻ അൻ ഹൗലി യൗമിൽ ഖിയാമ വശിദ്ദത്തി അംരിഹി വശഇനിഹി, ഖിയാമത്ത് നാളിന്റെ ഭയവിഹ്വലമായ അവസ്ഥയെക്കുറിച്ച്, ഭയാനകമായ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു അറിയിക്കുന്നു. ഫകൈഫ യകൂനുൽ അംറു, അപ്പോൾ കാര്യം എങ്ങനെയുണ്ടായിരിക്കും. വൽഹാലു യൗമൽ ഖിയാമ വഹീന യജീഉ മിൻ കുല്ലി ഉമ്മത്തിൻ ബിഷഹീദിൻ യഅനി അൽ അംബിയാ അലൈഹിമുസ്സലാം, എല്ലാ സമുദായത്തിൽ നിന്നും അവരുടെ സാക്ഷി, അതായത് പ്രവാചകന്മാർ, അവരെ കൊണ്ടുവരപ്പെടും. കമാ ഖാല തആല സൂറത്തു സുമറിലെ 69-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, വഅശ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹാ, ഭൂമി തൻ്റെ രക്ഷിതാവിൻ്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കും. വവുദിഅൽ കിതാബ്, ഗ്രന്ഥം കൊണ്ടുവരപ്പെടും. വജീഅ ബിന്നബിയീന വശ്ശുഹദാ, പ്രവാചകന്മാരെയും സാക്ഷികളെയും കൊണ്ടുവരും. വഖുദിയ ബൈനഹും ബിൽ ഹഖ്, ന്യായമായ നിലയിൽ വിധി കൽപ്പിക്കും, തീർപ്പ് കൽപ്പിക്കും. വഹും ലാ യുളമൂൻ, അവർ അനീതി ചെയ്യപ്പെടുകയില്ല. സൂറത്തുൻ നഹിൽ അതിൽ 89-ാമത്തെ ആയത്തിൽ കാണാം, വയൗമ നബ്അസു മിൻ കുല്ലി ഉമ്മത്തിൻ ഷഹീദൻ അലൈഹിം, നാം ഓരോ സമുദായത്തിൽ നിന്നും അവരിലെ സാക്ഷികളെ കൊണ്ടുവരും, ഉയർത്തുനിൽപ്പിക്കും. വജിഇനാബിക ഷഹീദൻ അലഹഉലാ, ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നബിയെ താങ്കളെ കൊണ്ടുവരും. വനസ്സൽന അലൈകൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ, താങ്കളുടെ മേൽ നാം ഈ ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നു എല്ലാത്തിൻ്റെയും വിവരണമായിട്ട്. ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്രാലിൽ മുസ്ലിമീൻ, അതുപോലെ തന്നെ നേർമാർഗവും കാരുണ്യവും അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമായി കൊണ്ട് ഈ ഗ്രന്ഥം താങ്കൾക്ക് നാം അവതരിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്നു കസീർ റഹ്മഹുള്ള കൊടുക്കുന്ന അനുബന്ധമായ ആയത്തുകൾ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നു, ഖാല ലി അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ എന്നോട് പറഞ്ഞു, ഇഖ്റ അലയ്യ, താങ്കൾ എനിക്ക് ഖുർആൻ ഓതിത്തരൂ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നു, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാ അഖ്റഉ അലൈക വ അലൈക ഉൻസിൽ, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരുകയോ, താങ്കളുടെ മേലല്ലേ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഖാൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, നഅം, അതെ, ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാനല്ലാത്തവരിൽ നിന്ന് അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുന്നു, ഫഖറഅത്തു സൂറത്തു നിസാ, അങ്ങനെ ഞാൻ സൂറത്തു നിസാ പാരായണം ചെയ്തു. ഹത്താ അതൈതു ഇലാ ഹാദിഹിൽ ആയ, അങ്ങനെ ഈ ആയത്തെത്തി. ഏതാണ് ആയത്ത്? ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മതിൻ ബിഷഹീദിൻ വജിഇനാ ബിക വജിഇനാബിക അലഹഉലാഇ ഷഹീദ. ഈ ആയത്തെത്തിയപ്പോൾ ഖാല, അല്ലാഹുവിൻ്റെ റസൂൽ പറയാണ്, ഹസ്ബുക്കൽ ആൻ, മതി മതി, ഇപ്പോൾ മതി, നിർത്തൂ എന്നർത്ഥത്തിൽ. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഫഇദാ ഐനാഹു തദ്രിഫാൻ, അവിടുത്തെ കണ്ണ് ഈറനണിഞ്ഞിരിക്കുന്നു, കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അത് ഓർക്കാൻ പോലും അല്ലാഹുവിൻ്റെ റസൂലിന് കഴിയുന്നില്ല, എങ്ങനെയായിരിക്കും, എന്തായിരിക്കും ആ രംഗമെന്ന്. അതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സാധാരണ കേൾക്കുന്നൊരു ഹദീസ് കൂടിയാണത്. അപ്പോൾ ഈ ആയത്ത് നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠം, തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ തിരുദൂതർ വിചാരണ ചെയ്യപ്പെടുന്നത് പോലെ, സാക്ഷിയായി കൊണ്ടുവരപ്പെടുന്നത് പോലെ, തീർച്ചയായും ആ പ്രവാചകൻ ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചുവോ, അതേറ്റെടുത്ത് നിങ്ങൾ ജീവിച്ചുവോ എന്ന് ഓരോ സത്യവിശ്വാസികളും ആവശ്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് കൂടി ഈ വചനം പഠിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹൃദയ വസന്തം, സൂറ അന്നിസാ 40-41 വചനങ്ങൾ. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
4: തൻ്റെ വീട്ടിൽ ഒട്ടും ഇടമില്ല എന്നതായിരുന്നു അയാളുടെ പരാതി. അച്ഛനും അമ്മയ്ക്കും ഭാര്യയ്ക്കും രണ്ട് കുട്ടികൾക്കും കൂടി താമസിക്കാനുള്ള സ്ഥലമില്ല. പരാതിയുമായി അയാൾ ഗുരുവിനടുത്തെത്തി. ഗുരു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ വീടിനെ വലുതാക്കാൻ സഹായിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. അയാൾ സമ്മതിച്ചു. നിങ്ങളുടെ കോഴികളെ കൂടി വീടിനകത്തേക്ക് കൊണ്ടുപോകൂ. അല്പം മടിച്ചിട്ടാണെങ്കിലും അയാൾ അങ്ങനെ ചെയ്തു. പിറ്റേ ദിവസം അയാൾ ഗുരുവിനോട് പറഞ്ഞു, വീട്ടിൽ ആകെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ശരി, എങ്കിൽ ആടുകളെ കൂടി വീട്ടിനകത്ത് കെട്ടു. അങ്ങനെ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അയാൾ വന്നു പറഞ്ഞു, എനിക്ക് ഭ്രാന്താണെന്ന് വീട്ടുകാർ പറയുന്നു. പക്ഷേ പശുവിനെ കൂടി അകത്തേക്ക് കെട്ടാനായിരുന്നു അപ്പോൾ ഗുരുവിൻ്റെ നിർദ്ദേശം. പാതി മനസ്സോടെ അയാൾ അപ്രകാരം ചെയ്തു. പിറ്റേ ദിവസം ഗുരുവിനെ കാണാനെത്തിയ അയാളോട് ഗുരു പറഞ്ഞു, ഇനി മൃഗങ്ങളെയെല്ലാം വീടിന് പുറത്താക്കൂ. ഒരു മണിക്കൂർ കഴിഞ്ഞ് അയാൾ മടങ്ങി വന്ന് പറഞ്ഞു, ഇപ്പോൾ വീട്ടിൽ ധാരാളം ഇടമുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയുടെ സൗന്ദര്യം മനസ്സിലാക്കാത്തവരെല്ലാം സാങ്കല്പിക സ്ഥലങ്ങളുടെ അഴകിൻ്റെ പിന്നാലെയായിരിക്കും. ഉള്ളതിൽ സംതൃപ്തരാകില്ല. പരിമിതികളെ ചുറ്റിപ്പറ്റിയാകും പ്രയാണം. തങ്ങൾക്കുള്ളവയെ ശരിയായി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നതും അവയിൽ സന്തോഷം കണ്ടെത്താനാകുന്നില്ല എന്നതുമാണ് ഈ മാനസികാസ്വാസ്ഥ്യത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ. എന്തിനും അതിൻ്റേതായ അർത്ഥവും അലങ്കാരവുമുണ്ട്. അവയെ അനർത്ഥങ്ങളായി വ്യാഖ്യാനിച്ചാൽ ശരീരവും മനസ്സും അസ്വസ്ഥമാകും. അവയെ അനുഗ്രഹമായി കാണാൻ ശ്രമിച്ചാൽ ഓരോ നിമിഷവും ആഹ്ലാദമുണ്ടാകും. അതെ, നമുക്കുള്ളവയിൽ തൃപ്തിപ്പെടാൻ ശീലിക്കാം.
5: ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഈ ഒരു കഥയുണ്ടല്ലോ, ആ ഒരു കഥ വലിയ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കഥ തന്നെയാണ് അല്ലേ? ഒരു ചിന്ത തന്നെയാണ് ശരിക്കും. എന്താ വെച്ചാല് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക് ഉള്ള അനുഗ്രഹങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല അല്ലേ? ഇപ്പോ ഇവിടെ അദ്ദേഹത്തിനൊന്നും ആ ഗുരു ചെയ്തു കൊടുത്തിട്ടില്ല. തന്റെ വീട്ടിൽ കുറച്ചും കൂടി അധികം കൺജസ്റ്റഡ് ആക്കാൻ വേണ്ടി അയാൾ പറഞ്ഞു അല്ലെ,
6: കോഴികളെ
5: ആടുകളെയൊക്കെ വീട്ടിനുള്ളിൽ കയറ്റാൻ പറഞ്ഞു. അപ്പോ സലാമാഷ് പറഞ്ഞ പോലെ ആ ഒരു കഥ സൂചിപ്പിച്ചത് പോലെ തന്നെ നമ്മളാ ഒരു വീട്ടിൽ, ഇപ്പോ വീട് ചെറുതാണ്, വീട്ടിൽ സൗകര്യമില്ല എന്ന് പറഞ്ഞ ആൾക്ക് പിന്നീട് അത് ഭയങ്കര വിശാലത തോന്നി. എന്നുവെച്ചാൽ ഓൾറെഡി ഉണ്ട്, പക്ഷെ നമുക്കത് ഫീൽ ചെയ്യാത്തതാണ്. നമ്മുടെ ചിന്തയുടെ ആംഗിളാണ് പലപ്പോഴും പ്രശ്നം.
6: സാധാരണ നമ്മൾ മലയാളികൾ എപ്പോഴും പറയാറുള്ള കാര്യം, കണ്ണുണ്ടാകുന്ന സമയത്ത് നമുക്ക് അതിന്റെ വില അറിയില്ല.
5: യെസ്,
6: കണ്ണ് പോയാലേ അതിന്റെ വില അറിയുന്നുണ്ട്. കണ്ണെന്ന് മാത്രമല്ല ഏതൊരു കാര്യവും. ഇപ്പൊ ഞാൻ എന്റെ ഒരു അവസ്ഥ, ഒരു അനുഭവം പറയുകയാണെങ്കിൽ, കാലിന് ചെറിയൊരു പ്രശ്നം വന്നിട്ട് ഒരു 21 ദിവസം ബാൻഡേജ് ഇട്ട്. നമ്മൾ വിചാരിക്കുമ്പോ എന്താ ഒരു കാലൊക്കെ ആകുമ്പോൾ മറ്റേ കാലുണ്ടല്ലോ. പക്ഷെ ആ ഒരു കാല് നിലത്ത് ചവിട്ടാതെ നടക്കാൻ പ്രയാസപ്പെടുന്നതും ബാത്റൂമിലൊക്കെ പോകുമ്പോഴുള്ള അനുഭവവും അതുപോലെ തിരിച്ചു വരുമ്പോൾ മറ്റൊരാളെ ആശ്രയിക്കാതെയോ അല്ലെങ്കിൽ വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടു കൂടി അല്ലാതെയോ നടക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ വലിയൊരു അവസ്ഥയുണ്ട്. അത് മാത്രമല്ല, ആ കാലം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റേ കാലിന് പെയിൻ കൂടുന്നുണ്ട്, അതിന് സ്ട്രെസ് കൂടുന്നുണ്ട്, നമ്മളൊരു കൺട്രോൾ കിട്ടാത്ത പോലൊക്കെ വരുന്നു. അപ്പോൾ ഉള്ള സമയത്ത് ഉള്ളതിൽ സംതൃപ്തി അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ് അല്ലേ? അതാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചത്. നിങ്ങൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്, മറിച്ച് എങ്ങോട്ടാണ്? താഴെയുള്ളവർ. എന്നിട്ട് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ കുറിച്ച് നിന്ദ്യത ഇല്ലാതിരിക്കാൻ അതാണ്.
5: ഒരു
6: നമ്മൾ ടെൻഷനൊക്കെ അനുഭവിക്കും, ഈ ഹദീസ് ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്താ അറിയോ, ഒരുപാട് ആശ്വാസവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും.
5: അതെ അതെ. അപ്പൊ എപ്പോഴും നമ്മള് ഉള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് അൽഹംദുലില്ലാ പറയാൻ, ഹംദ് ചൊല്ലാൻ, ശുക്ർ ചൊല്ലാൻ,
6: അത് അറബികളുടെ ഒരു സ്റ്റൈല് ശരിക്കും അങ്ങനെയാണ് അല്ലേ? അവര് എന്ത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, നമ്മൾ എന്തെങ്കിലും കഴിഞ്ഞാൽ എന്താ പറയാ, കുഴപ്പമില്ല എന്ന് പറയും. അവിടെ ആ ശുക്റിന്റെ ഒരു മഹത്വം പലപ്പോഴും നമ്മള് മറക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതുപോലുള്ള കഥകളും ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്.
5: അതെ അതെ. അപ്പൊ ഏതായാലും ഇത്തരം ചിന്തകൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കും. ആ നിലക്ക് നന്നായി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എപ്പോഴും ഒന്ന് ചിന്തിക്കാനും അൽഹംദുലില്ലാ ഹംദുകൾ പരമാവധി വർദ്ധിപ്പിക്കാനും ആ നിലക്കൊരു ഹൃദയവിശാലത ലഭിക്കാനും ഒക്കെ ഇന്നത്തെ ചിന്ത ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി
6: ശ്രോതാക്കളാണ്
5: കമന്റ് ചെയ്യേണ്ടത്.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: അടുത്തൊരു സെഷനിലേക്ക് പോയാലോ,
9: മജ്റം ഖുർആനിലേക്ക്.
10: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം.
11: വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സ്.

0: മഷാല്ല, നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 157 വരെയുള്ള ആയത്തുകളാണ് നാം കേട്ടത്. ഇന്നത്തെ മധുരം ഖുർആനിൽ ഖാരി ആയിക്കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഖലീഫ അത്തുനൈജിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലായി നമ്മൾ മധുരം ഖുർആനിലൂടെയും പീസ് ഖുർആൻ റേഡിയോയിലൂടെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പാരായണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആത്മീയതയും നിറഞ്ഞ പാരായണവും പ്രത്യേക ഒരു ശൈലിയും അദ്ദേഹത്തിനുണ്ട്. ലോകമെമ്പാടുമുള്ള ശ്രദ്ധ നേടിയ ഖുർആൻ ഖാരികളിൽ ഒരാളാണ് അദ്ദേഹം. UAE ഷാർജയിലാണ് അദ്ദേഹം ജനിച്ചത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ദ് പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തിയിട്ടുണ്ട്. ഇന്നത്തെ ആയത്തുകളിലേക്ക് നമ്മൾ വരുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മൾ ഉൾക്കൊള്ളേണ്ട, അങ്ങേയറ്റം മനസ്സിലാക്കേണ്ട ചില വചനങ്ങളാണ്. നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 155 മുതലുള്ള 157 വരെയുള്ള വചനങ്ങൾ. അതിൽ വല നബ്ലുവന്നകും ബിഷൈഇ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസി മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്ത് വബശ്ശിരി സ്വാബിരിൻ. ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പരീക്ഷിക്കുന്ന കാര്യങ്ങൾ, അത് ഭയം കൊണ്ടാകാം, വിശപ്പ് കൊണ്ടാകാം, സ്വത്തുക്കളെ കൊണ്ടാകാം, ദേഹങ്ങളെ കൊണ്ടാകാം, ഫലങ്ങളെ കൊണ്ടാവാം, ആ ഫലങ്ങളിലെ കുറവ് കൊണ്ടാകാം, ഇങ്ങനെ വിവിധ മേഖലയിൽ അള്ളാഹു അവനുദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മെ പരീക്ഷിക്കും എന്നുള്ളതാണ്. എന്നാൽ ആ പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് അള്ളാഹു ഈ ആയത്തി അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് നൽകുന്ന സന്തോഷ വാർത്ത. അതേപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വല്ല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സംഭവിച്ചാൽ അവരാ സമയത്ത് എന്ത് പറയണം എന്നുള്ളതും അള്ളാഹു പഠിപ്പിക്കുന്നു. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അതായത് യാതൊരു കൂട്ടർക്ക് അവർക്ക് വല്ല ബാധയും ആപത്തും ഉണ്ടായിക്കഴിഞ്ഞാൽ ബാധിച്ചാൽ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ പറയേണ്ടതാണ് ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമുക്കൊക്കെ അതിൻ്റെ അർത്ഥം അറിയും, ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, ഞങ്ങൾ അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരുമാകുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഈ ആയത്ത് 157-ാമത്തെ ആയത്തിലൂടെ പറയുന്നത് ഉലായിക അലൈഹിം സലവാത്തു മിൻ റബ്ബിഹിം വറഹ്മ ഉലായിക ഹുമുൽ മുഹ്തദൂൻ. അക്കൂട്ടർ, അവരിൽ അവരുടെ റബ്ബിങ്കൽ നിന്നുള്ള അനുഗ്രഹാശിസ്സുകൾ കാരുണ്യവും ഉണ്ടായിരിക്കും. അക്കൂട്ടർ തന്നെയാണ് സന്മാർഗം പ്രാപിച്ചവർ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടും അവനിൽ നിന്നുള്ള പ്രതീക്ഷകളെ യാതൊരു നിലക്കും കൈവിടാതെയും ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് പ്രയാസങ്ങളോടും വളരെ ക്ഷമയോടുകൂടി അതിനെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ സന്തോഷവാനാകുന്നത് എന്നാണ്. അത്രക്കാരോട് അള്ളാഹുവിന് ഇഷ്ടമാണുള്ളത്. മാത്രമല്ല ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണമെന്നും ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്.
1: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകളും. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ അല്ലദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിനെ അറിഞ്ഞും അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ തെറ്റുകളെയും നമ്മൾ ഒരുപോലെ കാണാൻ പാടില്ല. നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് തകരാറാകുന്നതും അതിൻ്റെ ബോഡിയിൽ ഒരു വര വീഴുന്നതും ഒരുപോലെയല്ലോ. ബോഡിയിൽ വര വീഴുന്നത് നമുക്ക് വേദനയുണ്ടാക്കുമെങ്കിലും അത് നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. എന്നാൽ ബ്രേക്ക് തകരാറായാൽ അത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഒരുപക്ഷെ അപരൻ്റെയും ജീവിതത്തെ അപകടപ്പെടുത്തി എന്ന് വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കൂടുതൽ ജാഗ്രതയോടെയും ശ്രദ്ധയോടുകൂടിയും തന്നെ നമ്മൾ പുലർത്തേണ്ടതുണ്ട്. നാം ജീവിച്ച് മരിച്ചു പോകുന്നതിലിടക്ക് നമ്മുടെ കൈകളാൽ ഒരു മരണം സംഭവിക്കരുത്. നമ്മളെല്ലാവരും വളരെ ജാഗ്രതയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണത്. ഒരു പക്ഷേ ഒരു വർഗീയവാദിയായോ ഒരു ആളുകളെ കൊള്ളയടിക്കുന്ന ഒരു കൊലയാളിയായോ ഒന്നും ഒരു കൊലപാതകം ഒരു പക്ഷേ നാം നടത്തിക്കൊള്ളണമെന്നില്ല. എങ്കിലും മറ്റൊരു മനുഷ്യൻ നമ്മുടെ കൈകളാൽ കൊല്ലപ്പെടാൻ അനേക സാധ്യതകളുണ്ട്. ഒന്ന്, ഏതെങ്കിലും ഒരു തർക്കമോ പ്രശ്നങ്ങളോ വരുമ്പോൾ പെട്ടെന്നുള്ള ഒരാക്രമണം, അത് ആയുധം കൊണ്ടായാലും ആയുധം കൊണ്ടല്ലെങ്കിലും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സ്വന്തം അനുജനാൽ ജ്യേഷ്ഠൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്, മക്കളാൽ പിതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ഒരു കൊലപാതകത്തിന് വേണ്ടി അണിയറ ഒരുക്കങ്ങൾ നടത്തി തെളിവുകൾ മറച്ചുവെക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി ബോധപൂർവം ഉറങ്ങിക്കിടക്കുമ്പോൾ കുത്തി കൊലപ്പെടുന്നത് മാത്രമല്ല, മറിച്ച് ഒരു വൈകാരികമായ പൊട്ടിത്തെറിയിൽ കയ്യിൽ കിട്ടിയത് കൊണ്ട് എറിഞ്ഞും മർമ്മസ്ഥാനങ്ങളിൽ അടിച്ചും എത്ര കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ കൈകൊണ്ട് ഒരു കൊലപാതകം സംഭവിക്കാനുള്ള സാധ്യതകളാണ് ഒന്ന്. രണ്ടാമത്തൊരു കാര്യം, നിരത്തുകളിലൂടെ അങ്ങാടികളിലൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ എത്ര ആളുകളാൽ എത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു ചെറിയ അശ്രദ്ധ, ഒരമിത വേഗത, ഇതുകൊണ്ട് മാത്രം എത്ര അപകടങ്ങൾ. ഒരുപക്ഷെ ഒരാളല്ല, രണ്ടാളല്ല, നാലും അഞ്ചും പേരൊക്കെ ഒരപകടത്തിൽ മരണപ്പെട്ടു പോകുന്നു. ചെറിയൊരു ശ്രദ്ധയുണ്ടെങ്കിൽ അത് ഒഴിവാക്കാമെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. അവിടെ ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മളാലാണെങ്കിൽ നാം അതിന് ഉത്തരം പറയേണ്ടി വരും എന്നുറപ്പാണ്. ഇസ്ലാമിക ക്രിമിനൽ നിയമത്തിൽ കരുതി കൂട്ടി ചെയ്താലും അബദ്ധവശാൽ ചെയ്താലും അയാൾ ശിക്ഷയ്ക്ക് അർഹൻ തന്നെയാണ്. നാളെ പരലോകത്തും നമ്മുടെ അശ്രദ്ധ കാരണമാണെങ്കിൽ തീർച്ചയായും നമ്മളതിന് മറുപടി പറയേണ്ടി വരുമെന്നുറപ്പാണ്. ഇതുപോലെ തന്നെയാണ് തികച്ചും ഒരു മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ നടത്തുന്ന ചികിത്സകൾ, അതേത് രൂപത്തിലുള്ള ചികിത്സകളാവട്ടെ, മരണം സംഭവിക്കും എന്ന് തോന്നാവുന്ന എന്നറിയാവുന്ന സാഹചര്യത്തിലുള്ള മരുന്നുകളോ അതേപോലെ തന്നെ ക്രിയകളോ നിർവഹിക്കുമ്പോൾ അത്തരം ചികിത്സാരംഗത്തുള്ള ആളുകളും നല്ലവണ്ണം ശ്രദ്ധിക്കണം. എൻ്റെ ഒരു കൈപ്പിഴ, ഒരു മരണം സംഭവിച്ചാൽ അത് വളരെ ഗുരുതരമായ ഒരു തെറ്റാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചുകൊണ്ട് തന്നെ അതിൽ ഇടപഴകേണ്ടതുണ്ട്. ഇങ്ങനെ എന്തെന്തെല്ലാം അവസരങ്ങൾ മരണത്തിലേക്കുണ്ട്. ഒരു പഴത്തൊലി നമ്മൾ അപകടകരമായ സ്ഥലത്ത് ഉപേക്ഷിച്ചാൽ അതിൽ കാൽത്തട്ടിപ്പോലും ഒരാൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്. സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്തോ ഒരു ഉയരത്തിലോ ഒരാളെ കയറ്റുന്നതും അപകടത്തിന് വഴിയൊരുക്കിയേക്കാം. ഒരു ജീവൻ്റെ മഹത്വവും ഒരു ജീവൻ്റെ വിലയും നമ്മൾ തിരിച്ചറിയണമെന്നതു തന്നെയാണ് ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവ്വലുമായി ഉക്കല ബൈനന്നാസ് യൗമൽ ഖിയാമ ഫിദ്ദിമാ. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്താണ്. ആദ്യമായി പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നത് രക്തം ചിന്തിയതിനെ കുറിച്ചാണ്. ആരെങ്കിലും കൊലപ്പെടുത്തുകയോ അക്രമങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തിന്മകളാണ് നാളെ പരലോകത്ത് ആദ്യം തീരുമാനമാക്കപ്പെടുക എന്നാണ്. എവിടെയെങ്കിലും ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകത്തിന് ഉത്തരവാദിയുണ്ടല്ലോ, അവൻ്റെ ശിക്ഷയാണ് നാളെ പരലോകത്ത് ആദ്യം തീരുമാനിക്കപ്പെടുക. വലിയ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് കൊലപാതകം ഇത്ര ഗുരുതരമായ ഒരു തിന്മയായി ഇസ്ലാം പരിഗണിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒരു ജീവൻ്റെ വില അത്ര വലുതാണ്. ഒന്ന്, ഒരു ജീവൻ നൽകാൻ ആർക്കും സാധ്യമല്ല. നഷ്ടപ്പെടുത്തി കളയുന്നത് നൽകാൻ കഴിയുന്നവനല്ലേ നഷ്ടപ്പെടുത്താൻ അവകാശമുള്ളൂ. അതുകൊണ്ട് ഒരു ജീവന്റെ വിലയാണ് അവിടെ കണക്കാക്കപ്പെടുന്നത്. അതുമല്ല സഹോദരങ്ങളെ, ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും അയാൾ, ഒരു മാതാവിൻ്റെയോ പിതാവിൻ്റെയോ ഏക മകനായിരിക്കും അയാൾ. ജീവിതത്തിൽ എന്തുമാത്രം വേദനകളാണ് ആ അനാഥത്വത്തിൽ അവരനുഭവിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. അതുമാത്രമല്ല, നമ്മൾ ചിന്തിച്ചാൽ ധാരാളക്കണക്കിന് അപകടങ്ങളും ബുദ്ധിമുട്ടുകളും അങ്ങനത്തെ ഒരു മരണം കൊണ്ട് സംഭവിക്കുന്നു തിരിച്ചറിയാൻ നമുക്ക് വിഷമമില്ല. അതിലുപരി ആ വ്യക്തി ഒരു വിശ്വാസിയായ ഒരു നല്ല മനുഷ്യനാണെന്ന് നിങ്ങൾ വിചാരിക്കൂ. അയാൾക്ക് ഇനിയും അയാളുടെ പരലോകത്തെ തുലാസിലേക്ക് നന്മകളേറെ ചെയ്യുവാനുള്ള നല്ലൊരവസരത്തെയാണ് ഒരപകടത്തിലൂടെ, ഒരക്രമത്തിലൂടെ, ഒരു കൊലപാതകത്തിലൂടെ നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ മഗ്രിബ് നമസ്കരിച്ച് ഇപ്പോഴത്തേക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അശ്രദ്ധമായ വാഹനം വന്നിടിക്കുമ്പോൾ ആ വ്യക്തിക്ക് അടുത്തൊരു നമസ്കാരത്തിൽ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി. ഉംറക്ക് പണം കെട്ടി കാത്തിരിക്കുകയാണ് അയാൾ, ഒരു ഉംറക്കുള്ള അവസരം അയാൾക്ക് നഷ്ടപ്പെടുത്തി. ഒരു പാവപ്പെട്ടവന് ഒരു നല്ലൊരു വീട് നിർമ്മിച്ചു കൊടുക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെയാണ് അയാൾ വീട്ടിലേക്ക് പോകുന്നത്, അതിനുള്ള നല്ലൊരു അവസരം നഷ്ടപ്പെടുത്തി. എന്തെല്ലാം നന്മകൾക്കാണ് അവസരം അവസാനിപ്പിക്കുന്നത്, അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിയെ കൊലപ്പെടുത്തുന്നതും ഇസ്ലാമിൽ ഒരു സമൂഹത്തെ മുഴുവനും കൊലപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഒരു വ്യക്തിക്ക് ജീവൻ നൽകുന്നത്, ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നത് ഒരു സമൂഹത്തെ, മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിശ്വാസിയാകുമ്പോൾ അത് കുറച്ച് ഗൗരവപരമാണ്, ഒരു നല്ല ജീവിതത്തിൻ്റെ നല്ല അവസരമാണല്ലോ മുടക്കുന്നത്. വമയ്യഖ്തുൽ മുഅ്മിന മുതഅമ്മിദം ഫജസാഉഹു ജഹന്നം ഫജസാഉഹു ജഹന്നമ ഖാലിദം ഫീഹാ വഗളിബല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദ ലഹു അദാബൻ അലീമ. ഒരു സത്യവിശ്വാസിയെ കരുതി കൂട്ടികൾ കൊലപ്പെടുത്തിയാൽ നരകമാണ് അതിൻ്റെ പരിണതി. അതിലവൻ ശാശ്വതനായിരിക്കും. അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകും, ശാപമുണ്ടാകും. അവന് ഏറ്റവും വമ്പിച്ച ശിക്ഷ അള്ളാഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. എത്ര വലിയ താക്കീതാണ് കൊലപാതകത്തിന് നൽകുന്നത്! മഹാപാപങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇജ്തനിബു അസ്സബഅൽ മൂബിഖാത്ത്, വിനാശകരങ്ങളായ ഏറ്റവും അപകടകാരികളായ മഹാപാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന്. അവർ ചോദിച്ചു, യാ റസൂലുള്ളാ വമാഹുൻ, ഏതൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ മഹാപാപങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നശർക്കുബില്ല, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. ഭൗതികമായ മാനദണ്ഡങ്ങൾക്കപ്പുറത്ത് നമുക്കൊരു സഹായമോ രക്ഷയോ തരാൻ അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. ആ അള്ളാഹുവിന് നൽകേണ്ട പ്രാർത്ഥനകളും അതേപോലെ തന്നെ നേർച്ചകളും മറ്റുള്ളവർക്ക് നൽകണം. വസിഹർ, സിഹർ, മാരണം. എന്തിനാണ് മരണം ചെയ്യുന്നത്? മറ്റുള്ളവൻ്റെ ജീവഹാനി വരുത്താനും മറ്റുള്ളവനെ നശിപ്പിക്കാനും മറ്റുള്ളവന് ദ്രോഹങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് മരണം. എന്തെല്ലാം തിന്മകളുടെ വഴികളിലൂടെയാണ് അത് ചെയ്യുന്നത്! അതുകൊണ്ട് രണ്ടാമത്തെ മഹാപാപം അതാണ്. വഖത്ലു നഫ്സ് അല്ലത്തി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി ഒരാളെ കൊലപ്പെടുത്തുക. നോക്കൂ നിങ്ങൾ, മഹാപാപങ്ങളിൽ മൂന്നാമതായി എണ്ണിയത് അന്യായമായി മറ്റൊരുത്തനെ കൊലപ്പെടുത്തുക. വാക്കു ഡിബ, പലിശ തിന്ന്. വാക്കുലുമാല എത്തിയും, അനാഥൻ്റെ സ്വത്ത് ഭക്ഷിക്കുക. അതേപോലെ തന്നെ യുദ്ധ സന്ദർഭങ്ങളിൽ നിന്ന് തിരിഞ്ഞോടുക. അതേപോലെ തന്നെ വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, അശ്രദ്ധകളായ പരിശുദ്ധകളായ സ്ത്രീകളെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുക. നശിപ്പിച്ചു കളയുന്ന വിനാശകരമായ പാപങ്ങളിൽ മൂന്നാമതായി ഇവിടെ എണ്ണുന്നത് കൊലപാതകമാണ്. ഗൗരവത്തോടെ ചിന്തിക്കണം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. മറ്റുള്ളവരെ എന്തെങ്കിലും അക്രമങ്ങൾ വരാൻ പാടില്ല. ഒരു വിശ്വാസിയിൽ നിന്ന് പ്രത്യേകിച്ചും ലൻ യസാലൽ മുഅ്മിനു ഫീ ഫുസ്ഹത്തിൻ മിൻ ദീനിഹി മാ ലം യുസിബ് ദമൻ ഹറാമൻ. നിഷിദ്ധമാക്കപ്പെട്ട ഒരു രക്തത്തെ ചിന്തുന്നതുവരെ ഒരാൾ അവൻ്റെ വിശ്വാസത്തിലായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് പോലും, അതിന് പോലും കുറവ് വരുത്തുന്ന, ഭംഗം വരുത്തുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് രക്തം ചിന്തലിനെ ഇവിടെ രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്താൻ, ഗർഭപാത്രത്തിൽ വെച്ച് കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. സഹോദരങ്ങൾ, എന്ത് വ്യത്യാസമാണുള്ളത്? ജനിച്ചു വീണ, പിറന്നു വീണ ഒരു കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നതും ഗർഭപാത്രത്തിൽ വെച്ച് അബോർഷൻ ചെയ്ത് കൊല്ലുന്നതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ആ കുട്ടിക്ക് ഒരല്പം സാവകാശവും ജീവിക്കാൻ സമയവും കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടി മുറ്റത്തോടിക്കളിക്കുന്ന സ്റ്റേജിലേക്ക് വരും. അപ്പോൾ ആ കുട്ടിനെ കൊല്ലുന്ന പോലെ തന്നെയാണ് ഗർഭപാത്രത്തിൽ വെച്ച് കൊലപ്പെടുത്തുന്ന കൊലപാതകം. ഒരു കൊലയുടെ കുറ്റം പൂർണ്ണമായും അവകാശപ്പെട്ടതാണ് ആ കൊലപാതകം. എത്ര ലളിതമായിട്ടാണ്, എത്ര സിമ്പിളായിട്ടാണ് ഇത്തരം കൊലപാതകങ്ങളെ ആളുകൾ കാണുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ പലപ്പോഴും ആളുകൾ അതിനെ ഉപദേശിക്കാറാണ് പതിവ്. പക്ഷേ നമ്മൾ ഗൗരവപരമായി പറയണം, ഭ്രൂണഹത്യ ഗുരുതരമായ തെറ്റാണ്. ഒരു കൊലപാതകത്തിൻ്റെ എല്ലാ ശിക്ഷയും അതിനു ലഭിക്കും എന്ന് നമ്മൾ ഉറപ്പെടുത്തേണ്ടത്. എന്തിനു നമ്മൾ ഭയപ്പെടണം? അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെയും അറിവോടും കൂടെ അല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കില്ല. മമാത്തസ് കുത്തുമി മറക്കത്തിൻ ഇല്ലയാല മുഹന്ന, അള്ളാഹു അറിയാതെ ഒരു ഇല പോലും പൊഴിയുന്നില്ല. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിനുള്ളിൽ ഒരു പുതിയ കുഞ്ഞിൻ്റെ സമാരംഭം കുറിച്ചെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടെ ഒരു മനുഷ്യന് ഭൂമിയിൽ ജനിക്കുവാൻ അള്ളാഹു അനുമതി നൽകിയിരിക്കുകയാണ്. ആ കുട്ടി ജനിച്ചോട്ടെ, ആ കുട്ടിക്കുള്ള ഭക്ഷണം ഇവിടെയുണ്ട്, സൗകര്യം ഇവിടെയുണ്ട്. പലപ്പോഴും ഇത്തരം ശ്രമങ്ങൾ നടത്തുന്ന ആളുകൾ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. എപ്പോഴെങ്കിലും അങ്ങനെ അബോർഷൻ ചെയ്യാം എന്ന് ആഗ്രഹിച്ച് നിന്ന് ആരെങ്കിലും നമ്മെ പിന്തിരിപ്പിച്ചു എന്ന് വിചാരിക്കുക, അങ്ങനെ പിന്തിരിപ്പിച്ച് പിന്നീട് ആ കുട്ടി വളർന്നു വലുതായി കളിച്ച് ചിരിച്ച് മടിയിരിക്കുമ്പോൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇവനെ കൊല്ലാൻ അന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നല്ലോ എന്നാലോചിച്ച് ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം ഒരു കൊലപാതകത്തിൻ്റെ ആഴം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അശ്രദ്ധമായിട്ട് പോലും നമ്മുടെ ഭാഗത്തു നിന്ന്, നമ്മുടെ കൈകളാൽ, നമ്മുടെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെ ഇടക്ക് നമ്മുടെ കൈകളാൽ, നമ്മുടെ കാരണത്താൽ ഒരാൾ മരണപ്പെട്ടുകൂടാ എന്ന് നമ്മൾ ഓർക്കണം. എന്നാൽ ഒരു ജീവൻ വെള്ളത്തിൽ മുങ്ങുന്ന, അല്ലെങ്കിൽ അപകടത്തിൽപ്പെടുന്ന, ആശുപത്രിയിൽ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുവെങ്കിൽ ഒരു ജീവനെ രക്ഷിച്ചു എന്ന ചാരിതാർത്ഥ്യം മുഴുവൻ മാനവരാശിയെയും രക്ഷിച്ചതിന് സമാനമായതാണ്. അതുകൊണ്ട് അപകടകരവും മാരകവുമായ ഈ പാപം, അള്ളാഹു വിരോധിച്ച ഈ വിനാശകരങ്ങളായ ഏറ്റവും വലിയ ഈ തെറ്റ്, അശ്രദ്ധയിൽ കൊണ്ടുപോലും നമ്മളൊന്ന് സംഭവിക്കരുതെന്ന് തീരുമാനിക്കണം. എല്ലാ തെറ്റുകളിൽ നിന്നും സുരക്ഷിതമായി ജീവിച്ച് മരണപ്പെടുമ്പോൾ ഒരു തിന്മയെക്കുറിച്ചും വ്യാകുലപ്പെടാനില്ലാതെ പൂർണ്ണ പ്രതീക്ഷയോടുകൂടെ പരലോകത്തേക്ക് പോകാനുള്ള നല്ലൊരു മനസ്സും ജീവിതാവസരവും അള്ളാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിൻ്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോയിൽ അടുത്തതായി ഇൻസൈറ്റ് അവതരിപ്പിക്കുന്നത് മുനവ്വർ ഫൈറോസ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലു ലുഖദത്തൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ശബ്ദം ശ്രവിക്കുന്ന ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മഹത്തായ അനുഗ്രഹമാണ് മക്കൾ എന്നുള്ളത്. സന്താനം അല്ലാഹുവിൽ നിന്നുള്ള വലിയ ഒരു സമ്മാനമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 42-ാം അധ്യായം, സൂറത്തു ശൂറയിലെ 49-ാമത്തെയും 50-ാമത്തെയും ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യഹബുലിമൈ യശാഉ ഇനാസം വ യഹബുലിമൈ യശാഉ ദുക്കൂർ. അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പെൺമക്കളെ നൽകുമെന്നും അവൻ ഉദ്ദേശിക്കുന്നവർക്കവൻ ആൺമക്കളെ നൽകുമെന്നുമാണ്. ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആൺമക്കളെയും പെൺമക്കളെയും നൽകും. ചിലരെ അല്ലാഹു തആല സന്താനം നൽകാതെ പരീക്ഷിക്കുകയും ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെ ഈയൊരു സന്തോഷത്തെ, ഈയൊരു സന്താനത്തെ

കൊല്ലുന്ന ആളുകളായി മാറിയിട്ടുണ്ട്. ദാരിദ്ര്യത്തിൻ്റെ പേര് പറഞ്ഞ്, അഭിമാനത്തിൻ്റെ പേര് പറഞ്ഞ്, ഭാവിയെപ്പറ്റി ആലോചിച്ച്, സ്വന്തം ബീജത്തിൽ പിറന്ന, സ്വന്തം ഗർഭത്തിൽ കിടന്ന മക്കളെ കൊല്ലുന്ന പിതാക്കളും മാതാക്കളുമായി പലരും മാറിയിരിക്കുന്നു. സന്താനവധം എന്ന വിഷയത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായ കാഴ്ചപ്പാട് ലോകത്തിന് മുമ്പിൽ വെക്കുന്നുണ്ട്. വലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുത്. പരിശുദ്ധ ഖുർആനിൻ്റെ 17 അധ്യായത്തിൻ്റെ 31 6 അധ്യായം 151 വചനങ്ങളാണ്. നഹ്നു നർസുഖുഹും വ ഇയാക്കും, നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും ഭക്ഷണവും ജീവിതോപാധികളും നൽകുന്നത് നാമാണ്. ദാരിദ്ര്യത്തിൻ്റെ പേര് പറഞ്ഞ് ഭ്രൂണഹത്യ നടത്തുന്നു പലയാളുകളും. 500 മുടക്കൂ, 500,000 ലാഭിക്കൂ എന്ന മുദ്രാവാക്യം മനസ്സിൽ പ്രതിഷ്ഠിച്ച് സ്വന്തം മക്കളെ ഭ്രൂണത്തിൻ്റെ അവസ്ഥയിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു പലയാളുകളും. ഇസ്ലാം പറയുന്നത്, ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ വധിക്കരുത്. അവർക്കും നിങ്ങൾക്കുമെല്ലാം ഉപജീവനം നൽകുന്നത് നാമാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 11 അധ്യായം സൂറത്ത് ഹൂദിൻ്റെ 6 വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ, ഭൂമിയിലൊരു ജീവിയുമില്ല, ആ ജീവിയുടെ ഉപജീവനം അല്ലാഹു ഏറ്റെടുത്തിട്ടല്ലാതെ പക്ഷികളും മൃഗങ്ങളും പ്രാണികളും ലോകത്തെന്തെല്ലാമുണ്ടോ ആ ജീവജാലങ്ങൾക്ക് മുഴുവനും ഭക്ഷിക്കുവാനുള്ള ഭക്ഷണവും കുടിക്കുവാനുള്ള പാനീയവുമെല്ലാം അല്ലാഹു തആല ഒരുക്കിയിട്ടുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് മക്കളെ വധിക്കരുത്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറ, അവരെ കൊല്ലുക എന്നത് വലിയ അപരാധമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ 17 അധ്യായം സൂറത്തു ഇസ്റാഇൻ്റെ 31 ആയത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ ഒരു സ്വഹാബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ ദൂതരെ, അയ്യുദംബി അഅലം, ഏറ്റവും മഹാ അക്രമമേതാണ്, ഏറ്റവും മഹാപാതകമേതാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നിന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അല്ലാഹുവാണെന്നിരിക്കെ ആ അല്ലാഹുവിന് നീ സമന്മാരെ സ്ഥാപിക്കലാണ്. പിന്നെ ഏതെന്ന ചോദ്യത്തിന് റസൂൽ പറഞ്ഞത്, അൻ തഖ്തുല വലദക തഖാഫു അൻ യഖുല മഅക, നിന്റെ കുട്ടി നിന്റെ സന്താനം നിന്റെ കൂടെ ഭക്ഷിക്കുമെന്ന ഭയത്താൽ നീ അതിനെ വധിക്കലാണ് എന്ന. ശിർക്കെന്ന ബഹുദൈവാരാധനയെന്ന മഹാപാപത്തിൻ്റെ കൂടെ ചേർത്ത് പറയുന്ന വലിയ ഒരു പാതകമാണ് കൊലപാതകം എന്നുള്ളത്. കൊലപാതകം തന്നെ ഗൗരവമാണ്. പ്രത്യേകിച്ച് സ്വന്തം മക്കളെ വധിക്കുക എന്നത് അതീവ ഗുരുതരമായ കാര്യമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അത് കുട്ടി ജനിച്ചതിന് ശേഷമാണെങ്കിലും ജനിക്കുന്നതിന് മുമ്പ് ഗർഭത്തിലാണെങ്കിലുമെല്ലാം അത് വലിയ അക്രമമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ജീവനുള്ള, സംസാരിക്കാൻ കഴിയുന്ന, നടക്കാൻ കഴിയുന്ന, ഓടിച്ചാടി നടക്കുന്ന, ബുദ്ധിയുള്ള ഒരു കുട്ടിയെ കൊല്ലുന്നത് പോലെ, അല്ലെങ്കിൽ അതിലേറെ ഗൗരവമാണ് ജനിക്കുന്നതിന് മുമ്പ് ഒരു കുട്ടിയുടെ ഭ്രൂണത്തെ ഹനിച്ചു കളയുക എന്നത്, ആ കുട്ടിയുടെ ഭ്രൂണഹത്യ നടത്തുക എന്നത് അത് വലിയ അപരാധമാണെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിലെ ഒരു വിഭാഗം ആളുകൾ പെൺമക്കളെ ജീവനോടുകൂടി കുഴിച്ചു മൂടിയതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആനിൻ്റെ 16 അധ്യായം സൂറത്തു നഹ്ലിൻ്റെ 58-59 വചനങ്ങളിൽ ആ കാര്യം അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. വഇദാ ബുഷിർ അഹദഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കലീം, അവരിൽ ആർക്കെങ്കിലും പെൺകുഞ്ഞിനെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ അവൻ്റെ മുഖം കറുത്ത് കരിവാളിക്കും, അവൻ കോപാകുലനാകും. എന്നിട്ട് യതവാറാമിനൽ ഖൗമി മിൻ സൂഇമ ബുഷിറബി, തനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ, തനിക്ക് ലഭിച്ച സന്താനമെന്ന സമ്മാനത്തെ അവൻ മനസ്സിലാക്കാതെ അവൻ സമൂഹത്തിൽ നിന്ന് ഒളിച്ചു കഴിയും. എന്നിട്ടവൻ ചിന്തിക്കും, അയ്യുംസിക്കുഹു അലാഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്,
അപമാനം

0: ഈ കുട്ടിയെ ഞാൻ പോറ്റി വളർത്തണമോ അല്ല മണ്ണിൽ കുഴിച്ചു മൂടണമോ എന്ന്. എന്നിട്ട് സ്വന്തം മകളെ അവൾ പെണ്ണാണെന്ന കാരണം കൊണ്ട് മാത്രം മരുഭൂമിയിൽ കൊണ്ടുപോയി കുഴി കുഴിച്ച് ആ കുഴിയിൽ ആ കുട്ടിയെ ഇട്ട് മണ്ണിട്ട് തിരിച്ചു പോരുന്ന ഒരവസ്ഥ അത്തരം ആളുകൾക്കുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ അതിനെപ്പറ്റി ശക്തമായ താക്കീത് നൽകി. ഖുർആനിൻ്റെ 51-ാം അധ്യായം 8-9 വചനത്തിൽ അല്ലാഹ് പറഞ്ഞു, വഇദൽ മൗഊദത്തു സുഇലത്, ജീവനോടുകൂടി കുടിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞ് ചോദിക്കപ്പെടും, ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്തൊരു പാപത്തിനാണ് മോളെ നീ കുടിച്ചു മൂടപ്പെട്ടത് എന്ന്. വളരെ ഗൗരവകരമായിട്ടാണ് സന്താനവധമെന്ന വിഷയം ഇസ്ലാം കാണുന്നത്. ആണാകട്ടെ പെണ്ണാകട്ടെ, മക്കളെ പോറ്റി വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മാതാപിതാക്കൾ സന്താനങ്ങളുടെ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടും. അവർക്ക് ഭക്ഷണം നൽകേണ്ടുന്ന ബാധ്യത, അവർക്ക് വിദ്യാഭ്യാസം നൽകേണ്ടുന്ന ബാധ്യത, അവർക്ക് നല്ല വിവാഹം നൽകേണ്ടുന്ന ബാധ്യത ഒക്കെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രണ്ട് പെൺകുട്ടികൾ അല്ലെങ്കിൽ 3 പെൺകുട്ടികളെ ഒരാൾ പോറ്റി വളർത്തുകയാണെങ്കിൽ അയാൾക്ക് അല്ലാഹു തആല സ്വർഗം നൽകുമെന്നാണ്. പെണ്ണിനെ അപമാനത്തിൻ്റെ പര്യായമായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, പെൺകുട്ടികളെ പോറ്റുന്നവർക്ക് അല്ലാഹു സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് സന്താനത്തിൻ്റെ വിഷയത്തിൽ മാതാപിതാക്കളെ ഏറെ ശ്രദ്ധിക്കണം. സന്താനങ്ങളെ വധിക്കുക എന്നുള്ളത് മഹാ അപരാധമാണ്. അവർക്കെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരെ പരിഗണിക്കാനും പരിചരിക്കുവാനും മാതാപിതാക്കൾ തയ്യാറാകണമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നത്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇൻസൈറ്റ്, സന്താനവധം എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ഇൻസൈറ്റ് പ്രോഗ്രാമിൽ ചർച്ച ചെയ്തത്. അവതരിപ്പിച്ചത് മുനവ്വർ ഫൈറോസ്.
2: പേരൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എല്ലാ കുട്ടികൾക്കും എല്ലാ കഴിവുകളും ഇല്ല. നമ്മളും അങ്ങനെയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ, ചിലപ്പോൾ എനിക്ക് തോന്നുന്നു, നമ്മുടെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവരിൽ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. കഴിവുണ്ടെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക, ആ സ്ട്രെങ്ത് വെച്ച് അവർക്ക് മുകളിലേക്ക് പോകാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ കഴിവില്ലെങ്കിൽ, എന്നാൽ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് അവർക്ക് പറ്റാവുന്ന പോലെ അവർ ചെയ്യട്ടെ.
3: മക്കളെ പരിപാലിക്കുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ചിന്തയിലൂടെ സൂചിപ്പിച്ചത്. മക്കളെന്നുള്ളത് നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ, നമുക്ക് കഴിയാത്ത നേട്ടങ്ങൾ നേടാനുള്ളവരല്ല. അവർക്ക് അവരുടേതായ കഴിവുകളുണ്ട്. ആ കഴിവുകളാണ് അവരിൽ നിന്ന് എടുത്ത് അത് മനസ്സിലാക്കി അതിൽ അവരെ ഉപദേശിച്ച്, അവരെ ഒന്ന് മോട്ടിവേ ചെയ്ത് അതിൽ ഉന്നതിയിലെത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്ക് പഠിക്കുന്ന കാലത്ത് ഡോക്ടർ ആവാൻ ആഗ്രഹമുണ്ടായിരുന്നു, അതെനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് എൻ്റെ മകൻ ഡോക്ടറാകണം. അങ്ങനെ അവന് ഡോക്ടർ ഫീൽഡിനോടും മെഡിക്കൽ ഫീൽഡിനോടും തീരെ താല്പര്യമില്ലെങ്കിലും നിർബന്ധിച്ച് ലക്ഷങ്ങൾ മുടക്കി, 10,000-ങ്ങൾ മുടക്കി അവന് MBBSനും മറ്റും എൻട്രൻസിനും എല്ലാം ചേർത്ത് അവനെ ഹരാസ് ചെയ്യുന്ന, അവളെ ഹരാസ് ചെയ്യുന്ന സന്ദർഭമാണ് പൊതുവെ സമൂഹത്തിലെല്ലാം കാണാറുള്ളത്. അപ്പം നമുക്ക് നേടാൻ കഴിയാത്തത് നേടുക എന്നുള്ളതല്ല മക്കളെന്നുള്ളത്. മക്കളെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കേണ്ടത്, അവർക്ക് ഓരോ കഴിവുകളും ഉണ്ടാകും, ആ കഴിവുകളാണ് നമ്മൾ പുറത്തെടുക്കേണ്ടത്. ഈ അടുത്ത് ഒരു ഉമ്മ പറഞ്ഞ, ഒരു ഉമ്മ പങ്കുവെച്ച ഒരു അനുഭവം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാനുള്ളത്. ഒരു ഉമ്മ ഈ അടുത്ത് മകനെ കുറിച്ച് പറഞ്ഞു. ആ മകൻ പഠിക്കാൻ കുറച്ച് പിറകോട്ടാണ്. അപ്പോൾ മറ്റുള്ളവർ, കുടുംബത്തിലെ മറ്റുള്ളവരെല്ലാം കുറച്ച് പഠനത്തിൽ മുൻപന്തിയിലുള്ളത് കൊണ്ട് അവർ എപ്പോഴും കുറ്റപ്പെടുത്തും, നിനക്കെന്താ പഠിച്ചാൽ, മൂത്താപ്പൻ്റെ മക്കൾ, ഇളാപ്പയുടെ മക്കൾ എല്ലാവരും പഠിച്ച് ഉന്നത നിലയിലെത്തിയിട്ടുണ്ട്, നീ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്നുള്ളത് വീട്ടുകാരല്ല കുടുംബക്കാർ നിരുത്സാഹപ്പെടുത്തുന്ന, കുറ്റപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ആ ഉമ്മ പറഞ്ഞു, അവൻ്റെ ഉമ്മയായ ഞാനും അവൻ്റെ ഉപ്പയായ അവൻ്റെ ഉപ്പയും എത്രത്തോളം പഠിച്ചു, അവർക്ക് പഠനത്തോട് എത്രത്തോളം കഴിവുണ്ടല്ലാം എന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. അതുപോലെ തന്നെയല്ല എൻ്റെ മകനും വരെയുള്ളൂ. എന്തായാലും ആ ഒരു ജീന് അവിടെ ഉണ്ടാവല്ലോ. അപ്പോൾ അവന് അത്രേ കഴിയുള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ അവനെ അത്രയും കമ്പൽ ചെയ്യണ്ട. അവനക്ക് അവൻ്റെ മാക്സിമം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവന് അതേ കഴിയുകയുള്ളൂ. അത് അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മക്കളെ നല്ല രീതിയിൽ വളർത്താൻ കഴിയുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്.
4: തീർച്ചയായും ഇവിടെ നമ്മൾ ധാർമ്മിക മൂല്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടത് തന്നെയാണ്. നമ്മൾ അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല, നമുക്കൊക്കെ അറിയുന്നതാണ്. അതിപ്പോൾ കുട്ടികളെ താല്പര്യമുണ്ടോ താല്പര്യമില്ലേ എന്നുള്ളതൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. അവർക്ക് താല്പര്യമുള്ള ശൈലിയിൽ താല്പര്യമുള്ള സമയത്ത് ഏറ്റവും നന്നായി അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ധാർമ്മികമായ കാര്യങ്ങളിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റാൻഡ്. എന്നാൽ എല്ലാം അതേപോലെ അല്ലല്ലോ അല്ലേ, അത് നിർബന്ധപൂർവ്വം പഠിക്കേണ്ടതല്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു അനുഭവം ഉണ്ട്, നമ്മളെ ഒരു സുഹൃത്തിൻ്റെ മോനെ, ആൾക്ക് എൻജിനീയറിംഗ് ആണ് എൻട്രൻസിൽ കിട്ടിയത് ഫസ്റ്റ് ചാൻസിൽ. പക്ഷേ അവരെ പാരൻസ് ഒരിക്കലും അതിന് വില്ലിംഗ് അല്ല. അവരെ മൂത്ത മകൻ എൻജിനീയറാണ്, അപ്പോൾ ഇനി അടുത്ത മകനെ എൻജിനീയർ ആക്കണ്ട, മറിച്ച് ഡോക്ടർ ആക്കണം എന്നാണ് അവർ ആഗ്രഹിച്ചത്, പാരൻസ് ആഗ്രഹിച്ചത്. പക്ഷേ ഇവൻ ഒരിക്കലും ഓന് ജ്യേഷ്ഠൻ്റെ റൂട്ടിൽ പോകാനാണ് ഇഷ്ടം. അങ്ങനെ ഈ രക്ഷിതാക്കളുടെ താല്പര്യം ആ ഒരു റൂട്ടിലായതുകൊണ്ട് ഒരു തവണ കൂടി എൻട്രൻസിന് ശ്രമിച്ചു, അങ്ങനെ കിട്ടി. നമ്മളെ തൊട്ടടുത്തുള്ള ഒരു നല്ല ഏറ്റവും നല്ലൊരു സ്ഥലത്ത് തന്നെ കിട്ടി. ആൾ നല്ല ടാലൻറ്റഡ് ആണ് ആ കുട്ടി. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷമായപ്പോഴത്തേക്കും ഇയാൾക്കത് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അത് വഴിയിൽ വെച്ച് നിൽക്കുകയാണ് ചെയ്തത്. ഏതായാലും ഈ ഒരു സമയത്ത് അള്ളാഹു ആ ഒരു രക്ഷിതാക്കൾക്ക് നല്ലൊരു തിരിച്ചറിവ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതേപോലെ ഈ കുട്ടിക്ക് ആ ഒരു സമയത്ത് അനുഭവിച്ചൊരു മാനസിക പ്രശ്നം, അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിരുന്നു. പക്ഷെ അവിടെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റിയൊരു വിഷയം അല്ല അത്. അതെ, ഒരു ഒരാൾ MBBSന് കയറി കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഫൈൻ അടക്കേണ്ട ഒരു കാര്യമാണല്ലോ. ലക്ഷങ്ങൾ നമ്മൾ അങ്ങോട്ട് അടക്കണം ബേഡിയിൽ വെച്ചിട്ട് നിർത്തുകയാണെങ്കിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ രക്ഷിതാക്കൾ നല്ലതായി ശ്രദ്ധിക്കണം. മക്കളുടെ രുചി അനുസരിച്ച് അവർക്ക് മുജ്തബ പറഞ്ഞ പോലെ ഒരു നല്ല നല്ലൊരു തിരിച്ചറിവാണ് ഓരോ രക്ഷിതാക്കൾക്കും ഈ ഒരു ചിന്തയിലൂടെ കിട്ടേണ്ടത്. എന്നാൽ നമ്മൾ ധാർമ്മികമായ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ മക്കളുടെ താല്പര്യം ഉള്ള സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് പഠിപ്പിക്കണം. മറ്റു കാര്യങ്ങളിൽ ഈ ഒരു സ്റ്റാൻഡ് എടുക്കുക വേണമെന്നാണ് ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിക്കുന്നു. ഇന്നത്തെ വൈബ്സിൽ ഞാൻ ഹനീഫ വണ്ടൂർ,
6: കൂടെ ഞാൻ മുജ്തബ PC.
5: അതെ, മോർണിംഗ് സെഷൻ കഴിഞ്ഞു, ഇനി കുറച്ച് സമയം വൈബ്സിലൂടെയാണ് നാം കടന്നു പോകുന്നത്.
6: ഹനീഫക്ക, ഇപ്പോൾ ഇന്നലെ സ്കൂള് തുറന്നു, കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. ഇന്നലെ ഫുള്ളും സ്കൂളിൽ പോയ കഥകളും പുതിയ സ്കൂളും ഒക്കെ ഉള്ള കഥകളൊക്കെ കേട്ടുകൊണ്ട് ഒരു പുതിയ എനർജിയിലാണ് രക്ഷിതാക്കളും കുട്ടികളും എല്ലാവരും ഉള്ളത്.
5: അതെ അതെ, ചിലപ്പോ സ്കൂളിൽ പറഞ്ഞേക്കാനുള്ള തിരക്ക് ഈ സമയം എന്ന് പറഞ്ഞാലും അതാണ്, സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുന്ന തിരക്കൊക്കെ ആയിരിക്കും.
6: ആദ്യമായിട്ട് പോകുന്ന കുട്ടികളൊക്കെ, ചില കുട്ടികൾ ആവേശത്തിൽ പോണ കുട്ടികളുണ്ടാവും.
5: കുട്ടികളൊക്കെ ഇപ്പൊ ആവേശത്തിൽ തന്നെയാണ്. പണ്ടായിരുന്നു ഇപ്പോ കുട്ടികള് പ്രവേശനോത്സവം എന്നൊക്കെ പറയുമ്പോ അവിടെ ചെന്നാല് ആകെ കരയിലും, ഇപ്പൊ അങ്ങനൊന്നുമില്ല. ഇപ്പൊ കുട്ടികൾ ഭയങ്കര ആവേശത്തിലുള്ളത്, അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഇപ്പല്ല.
6: ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് വൈബ്സിന്റെ പ്രോഗ്രാമുകളിലേക്ക് പോകേണ്ടതുണ്ട്.
5: ഒന്നാമത്തെ പ്രോഗ്രാം ഇൻസൈറ്റ് ആണ്.
6: ഇൻസൈറ്റിൽ നമ്മൾ കേൾക്കുന്നത് ഇസ്ലാമിലെ വിവാഹം എന്ന വിഷയത്തിൽ ബഹുമാനായ മുസ്തഫ മദനി മമ്പാട് നിർവഹിച്ച സംസാരത്തിലേക്കാണ് ഇനി നാം പോകുന്നത്. കേട്ടുവരാം.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യാന്വേഷികർ, ദൈവിക മതമായ ഇസ്ലാം വ്യക്തമായ കാഴ്ചപ്പാട് പഠിപ്പിക്കുന്ന ജീവിതാരംഭമാണ് വിവാഹം എന്ന് പറയുന്നത്. ഇസ്ലാമിലെ വിവാഹം എന്ത്, എന്തിന് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകളെ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുവാൻ കാരണമാവുകയുള്ളൂ. ഇന്നിൻ്റെ സമൂഹം കാലാകാലങ്ങളായി കാത്തുസൂക്ഷിച്ചു പോന്ന മൂല്യങ്ങളും ഉന്നതമായ സംസ്കാരങ്ങളെയും വലിച്ചെറിയാൻ വെമ്പുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ഒരാശയത്തെ സർവ മീഡിയകളുടെയും സഹായത്തോടെ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഇറക്കുമതി ചെയ്യാനുള്ള കൊണ്ടുപിടിച്ച ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പ്രബല മതങ്ങളായ ഹിന്ദുമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും അവരവരുടേതായ മതാധ്യാപനങ്ങൾക്കനുസരിച്ച് മനസ്സമ്മതവും വിവാഹവും പെണ്ണുകാണലും നിക്കാഹും പെണ്ണന്വേഷണവും താലികെട്ടും നടന്നുവരുന്ന ഒരു നാടാണ്. എന്നാൽ ഈ കാത്തു സൂക്ഷിച്ചു പോന്ന ജീവിതാരംഭത്തിൻ്റെ മൂല്യം നിറഞ്ഞ ആശയങ്ങൾക്ക് പകരം കലാലയ വരാന്തയിൽ എവിടെയോ വെച്ച് പരിചയപ്പെട്ട ഒരു വ്യക്തിയെ യാതൊരു ബോണ്ടും യാതൊരു കരാറും ഇല്ലാതെ, സാക്ഷികളുടെയോ കുടുംബങ്ങളുടെയോ പോലും ഇടപെടലുകളില്ലാതെ സ്വയം വരം നടത്തി സ്വയം ഒരു പെൺകുട്ടിയെ കണ്ടെത്തി അവളുടെ കൂടെ ജീവിതം ആരംഭിച്ച് ലിവിംഗ് ടുഗദർ എന്ന് പറയുന്ന ഒരാശയത്തെ പുൽകുമ്പോഴാണ് എന്താണ് ഇസ്ലാമിലെ വിവാഹം എന്ന് സമൂഹത്തോട് നാം ഉദ്ഘോഷിക്കുന്നത്. ഇസ്ലാമിലെ വിവാഹമെന്ന് പറയുന്നത് ഒരു കോൺട്രാക്റ്റാണ്, ഒരു കരാറാണ്, വധു പിതാവിൻ്റെ കൈപ്പിടിച്ച് വരനെടുക്കുന്ന ഒരു കരാർ. വിവാഹമൂല്യമായി പെൺകുട്ടി ആവശ്യപ്പെടുന്ന പാരിതോഷികം മാനദണ്ഡമാക്കി എൻ്റെ മകളെ ഇന്ന മൂല്യവസ്തു വിവാഹമൂല്യമായി നിശ്ചയിച്ചുകൊണ്ട് താങ്കൾക്ക് ഞാൻ ഇണയാക്കി തന്നിരിക്കുന്നു, വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു എന്ന് വധു പിതാവ് പറയുകയും താങ്കളുടെ മകളെ എൻ്റെ വധുവായി ഇണയായി ഈ വിവാഹമൂല്യം സമ്മാനിച്ചുകൊണ്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു കരാറും ആ ഒരു പറച്ചിലുമാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. ഈ വിവാഹത്തിന് വധൂവരന്മാരുടെ കുടുംബത്തിൽ നിന്നും ഭാഗത്തുനിന്നും സാക്ഷികളെ നിയോഗിക്കുകയും ഈ കരാറിൽ ഒപ്പുവെക്കുകയും സമൂഹം ആ ഒരു കരാറിന് സാക്ഷികളാവുകയും സമൂഹത്തിൻ്റെ അംഗീകാരത്തോടുകൂടി അതുവരെ ഒരു നിലക്കും പരസ്പരം പരിചയപ്പെടാത്ത തീർത്തും അന്യരായിരുന്ന രണ്ട് ഗാർഹിക പശ്ചാത്തലത്തിൽ നിന്നുള്ള വ്യക്തികൾ ഒന്നായിത്തീരുന്ന അത്ഭുതമായ കരാറാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. എന്തിനാണ് വിവാഹം എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിലെ വിവാഹത്തിൻ്റെ ലക്ഷ്യം മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പാണ്. ഒരാണും പെണ്ണും പരസ്പരം വിവാഹിതരായി അതുവഴി സന്താനലബ്ധിയുണ്ടായി ഒരു വംശം, ഒരു മനുഷ്യകുലം അനിവാര്യത പോലെ നിലനിൽക്കുന്ന മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് വിവാഹം എന്നതാണ് ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ രോഗമുക്തമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിയാണ് വിവാഹത്തിലൂടെ ഇസ്ലാം ലക്ഷ്യം വെക്കുന്നത്. ഉദാര ലൈംഗികതയും ഫ്രീ സെക്സും ലിബറൽ സെക്സും കോഹാബിറ്റേഷനുമെല്ലാം, അതേപോലെ തന്നെ ഹോമോസെക്ഷുവാലിറ്റിയും സ്വവർഗ വിവാഹങ്ങളുമെല്ലാം രോഗാതുരമായ ഒരു സമൂഹ സൃഷ്ടിക്ക് കാരണമാകുമ്പോൾ എബോളയും സിഫിലിസും ഗുണേറിയയും എയ്ഡ്സും അടക്കമുള്ള മാരക രോഗങ്ങളെ മനുഷ്യർ ഇരന്നു വാങ്ങുമ്പോൾ രോഗമുക്തമായ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിക്കു വേണ്ടി തൻ്റെ ജീവിതത്തിലേക്ക് ഒരു ഇണയെ സ്വീകരിക്കുക എന്ന ശരിയായ ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു ജീവിത ക്രമമാണ് ഇസ്ലാം ഇതുവഴി ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ കെട്ടുറപ്പുള്ള ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു കുടുംബ രൂപീകരണം കൂടി ഇതുവഴി നടക്കുന്നു. ദാമ്പത്യമെന്ന് പറയുന്നത് ഇത്രയും കാലം നമ്മൾ അനുഭവിച്ച് രുചിച്ച മഹത്തായ ഒരു ദൃഷ്ടാന്തമാണ്. തീർത്തും രണ്ട് പശ്ചാത്തലത്തിൽ ജീവിച്ചവർ ഒരുമിച്ച് ഒരു വീട്ടിൽ ഒരു ബെഡിൽ ഒന്നുചേരുന്ന മഹാപ്രതിഭാസം. അവർക്കിടയിൽ ആ ദാമ്പത്യം ആരംഭിക്കുമ്പോൾ രണ്ടുപേരുടെയും സുഖദുഃഖങ്ങളെ പങ്കുവെക്കാൻ അവർക്ക് ഒരു ഇണയെ ലഭിക്കുകയാണ്. ഇണത്വം എന്ന് പറയുന്ന മനുഷ്യൻ്റെ സൃഷ്ടിപ്രകൃതിയിൽ വളരെ അനിവാര്യമായ ഈ ഒരു പ്രക്രിയ ഇരുളും വെളിച്ചവും പോലെ, കരയും കടലും പോലെ, ആകാശവും ഭൂമിയും പോലെ, പ്രഭാതവും പ്രദോഷവും പോലെ, രാവും പകലും പോലെ, ആണും പെണ്ണും എന്നത് ഈ ഇണത്വം പ്രകൃതിയുടെ അനിവാര്യതയും പ്രകൃതിപരവും തന്നെയാണ്. പെണ്ണിനോടുള്ള പുരുഷന്റെ ഇഷ്ടവും അവളെ സ്വന്തമാക്കാനുള്ള വാഞ്ചയും അവളെ ആസ്വദിക്കുവാനും തിരിച്ച് അവനെ ആസ്വദിക്കുവാനുമുള്ള മനുഷ്യന്റെ ത്വരയെയും അംഗീകരിച്ച് അനുവദിച്ചു നൽകിയ മതം അതിന് ധാർമ്മിക പരിശുദ്ധിയുള്ള ഒരു നിയമത്തെയാണ് നമുക്കായി ആവിഷ്കരിച്ചിട്ടുള്ളത്. സർവോപരി ഒരു പെൺകുട്ടി സംരക്ഷിക്കപ്പെടുക എന്ന മഹത്തായ ലക്ഷ്യം വിവാഹത്തിലൂടെ ഇസ്ലാം നോക്കിക്കാണുന്നു. ഒരു പുരുഷൻ വിവാഹിതനായി അയാൾക്ക് അയാളുടെ ജീവിതത്തിലേക്കൊരിണയെ സ്വീകരിക്കുമ്പോൾ ആ ഇണയുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണവും വസ്ത്രവും വെള്ളവും പാർപ്പിടവും, അവളുടെ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കേണ്ടതും നിറവേറ്റിക്കൊടുക്കേണ്ടതും ചിലവ് നടത്തേണ്ടതും പുരുഷന്റെ ബാധ്യതയായിട്ടാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്. അതുവഴി ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെ ഒരു പുരുഷന്റെ കൈകളിൽ ഭദ്രമാക്കുക എന്ന അനിവാര്യതയാണ് ഇസ്ലാം വിവാഹ ജീവിതത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ദാമ്പത്യമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അതൊരു ദൃഷ്ടാന്തമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെയുള്ള ഇണയെ സൃഷ്ടിച്ചു നൽകി എന്നത് ദൈവത്തിന്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. സൂര്യൻ അതിനെ സൃഷ്ടിച്ച് സൃഷ്ടാവിനെ അടയാളപ്പെടുത്തുന്നുവെങ്കിൽ ചന്ദ്രനും ഭൂമിയും ആകാശവിഹായസ്സിലെ സകല ഗോളങ്ങളും മലകളും മൃഗങ്ങളും മരങ്ങളും എന്നുവേണ്ട പ്രകൃതിയിലെ മുഴുവൻ പ്രതിഭാസങ്ങളും പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെയാണ് അടയാളപ്പെടുത്തുന്നതെങ്കിൽ ദാമ്പത്യം ആണിന് ഇണയെ സൃഷ്ടിച്ചു നൽകി എന്നത് സൃഷ്ടാവിൻ്റെ ദൃഷ്ടാന്തമായിട്ടാണ്, സൃഷ്ടാവ് ഉണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത്. ദാമ്പത്യ ജീവിതത്തിൽ അതിനെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് പ്രയോഗം തന്നെ, വഖദ് അഫ്ല ബഅദുക്കും ഇലാ ബഅദ്, സുദൃഢമായ ഒരു കരാറിലൂടെ രണ്ട് ജീവിതങ്ങൾ ഒന്നായി മാറുമ്പോൾ രണ്ട് പുഴകൾ ഒഴുകി ഒന്നായി ചേർന്ന് പരസ്പരം അലിഞ്ഞു ചേരുന്നത് പോലെ രണ്ട് ജീവിത സാഹചര്യത്തിലുള്ളവർ ഒന്നായി മാറുന്ന വമ്പിച്ച പ്രതിഭാസം, ഖുർആനിൻ്റെ മനോഹരമായ ഒരു പ്രയോഗമുണ്ട്. ഹുന്ന ലിബാസുല്ലകും വ അൻതും ലിബാസുല്ലഹുന്ന, ദാ പുരുഷന്മാർ സ്ത്രീകൾക്ക് വസ്ത്രമാണ്, സ്ത്രീകൾ പുരുഷന്മാരുടെയും വസ്ത്രമാണ്. എത്ര മനോഹരമായ ചിന്തനീയമായ സാഹിത്യ ഭംഗിയിലാണ് ദാമ്പത്യത്തെ പരിശുദ്ധ ഖുർആൻ ഇവിടെ വിശേഷിപ്പിച്ചത്. എന്താണൊരു വസ്ത്രത്തിൻ്റെ ധർമ്മം? വസ്ത്രം അതൊരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവത്തെയും വ്യക്തിത്വത്തെയും എടുത്തുകാണിക്കുന്നതും സ്ഫുരിപ്പിക്കുന്നതുമാണ്. വസ്ത്രമെന്നത് ഒരു വ്യക്തിക്ക് ചൂടും തണുപ്പുമാണ്. വസ്ത്രമെന്നത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ന്യൂനതകളെയും പോരായ്മകളെയും മറച്ചുവെക്കാൻ ഉതകുന്നതാണ്. ഇവിടെ ഒരു ആണ് പെണ്ണിൻ്റെ വസ്ത്രമെന്ന് പറയുമ്പോൾ, ഒരു പെണ്ണ് ആണിൻ്റെ വസ്ത്രമെന്ന് പറയുമ്പോൾ, ഒരു പുരുഷൻ്റെ വ്യക്തിപ്രഭാവത്തെ സമൂഹത്തിൽ അന്തസ്സോടെ നിലനിർത്തുന്നതിലും ഒരു പെണ്ണിൻ്റെ വ്യക്തിത്വത്തെ സമൂഹത്തിൽ അന്തസ്സോടെ അടയാളപ്പെടുത്തുന്നതിലും ഒരു പുരുഷനും തിരിച്ച് സ്ത്രീയും കടപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഒരാണ് പെണ്ണിന് ചൂടും തണുപ്പുമാകുന്നത് പോലെ ഒരു പെണ്ണ് ആണിനും ചൂടും തണുപ്പുമാവണം. ഒരു പുരുഷന്റെ പോരായ്മകളെ ഒരു പെണ്ണ് മറച്ചുവെക്കണം. അതേപോലെ ഒരു സഹോദരിയുടെ പോരായ്മകളെയും ന്യൂനതകളെയും ഒരു പുരുഷനും മറച്ചുവെക്കണം. അരമന രഹസ്യമങ്ങാടിപ്പാട്ട് എന്ന് പറഞ്ഞതുപോലെ ശിഥിലമായ കുടുംബ ബന്ധങ്ങളുടെ ചീഞ്ഞുനാറുന്ന കെട്ടകഥകൾ അങ്ങാടിപ്പാട്ടായി സമൂഹത്തിൽ വിളിച്ചു പറയുന്ന ഭാര്യ ഭർത്താക്കന്മാരെ കാണേണ്ടി വരുന്നു എന്നത് എത്ര ഖേദകരമാണ്. പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ദാമ്പത്യമെന്ന് പറയുന്നത് ഇവിടെ വിശേഷിപ്പിക്കപ്പെട്ട വസ്ത്രത്തിൻ്റെ ധർമ്മം പോലെ പരസ്പര പൂരകങ്ങളായി മാറണം എന്നതാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ തിളങ്ങുന്ന ഒരു ഏടാണ് അസ്മ ബിൻത് ഖാരിജ എന്നറിയപ്പെടുന്ന മഹദി നടത്തിയ സ്വന്തം മോളെ കല്യാണം കഴിച്ചു വിടുന്ന സമയത്ത് കൊടുക്കുന്ന ഒരു ഉപദേശം. പൊന്നുമോളെ, ഇന്നക്കി ഖറജ്തി മിനൽ ഉഷില്ലത്തി ദറജ്തി ഫീഹി, ഇത്രയും കാലം നീ വളർന്ന ഒരു കൂട്ടിൽ നിന്ന് ഒരു പുതിയ കൂട്ടിലേക്ക്, ഇലാ ഫിറാഷില്ലം തഅരിഫി, നീ പരിചയപ്പെടാത്ത ഒരു പുതിയ വീട്ടിലേക്ക്, വിരിപ്പിലേക്ക് നിന്റെ താമസം മാറുകയാണ്. വൈല ഖരീനില്ലം തഅലിഫി, ഇന്നവരെ നീ കൂട്ടുകൂടാത്ത ഒരു പുതിയ ഇണക്കുരുവിയിലേക്ക്, ഒരു ഇണയിലേക്ക് നിന്റെ താമസം മാറ്റുകയാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ കൂനീലഹു അമത്ത, ഒരടിമപ്പെണ്ണിനെ പോലെ നീ അയാൾക്ക് വേണ്ടി നിലകൊണ്ടാൽ, യക്കുല്ലക്ക് അബ്ദ, തിരിച്ച് നിന്റെയും അടിമയായി ആ വ്യക്തി മാറുന്നതാണ്. പരസ്പരമുള്ള ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദാസ്യവേലയുടെയും പേരാണ് ദാമ്പത്യമെന്ന് പറയുന്നത്. ഒരു പുരുഷൻ പെണ്ണിനെ സേവിക്കുമ്പോൾ ഒരു പെണ്ണ് പുരുഷനെയും സേവിക്കുന്നു. ഒരു പുരുഷനു വേണ്ടി ഒരു പെണ്ണ് ജീവിതം സമർപ്പിക്കുമ്പോൾ ഒരു പെണ്ണിനു വേണ്ടി പുരുഷനും ജീവിതം സമർപ്പിക്കുന്നു. കൂനി ലഹു മിഹാദ യകുല്ലക് ഇമാദ, ഒരു സുഖം നൽകുന്ന തൊട്ടിൽ പോലെ നീ അയാൾക്ക് വേണ്ടി നിലകൊണ്ടാൽ യക്കുല്ലക്കി ഇമാദാ, നിനക്ക് സങ്കടം വരുമ്പോൾ ചാരി നിന്ന് കരയാവുന്ന ഒരു തണൽ മരമായി, ഒരു നെടും തൂണായി നിന്റെ ഭർത്താവ് നിന്റെ കൂടെയുണ്ടാകും. കൂനീലഹു അർലാ യക്കുല്ലക്കി സമാ, അയാൾക്ക് വേണ്ടി നീ ഭൂമിയെപ്പോലെ വിശാലമായാൽ, യക്കുല്ലക്ക് സമാ, നിനക്ക് മേൽപ്പുരയൊരുക്കി തണലേകി നിന്റെ കൂടെ നിന്റെ ഭർത്താവുണ്ടാകും. പരസ്പരമുള്ള സഹായവും സഹകരണവും സമർപ്പണവും ദാമ്പത്യ ജീവിതത്തെ നിലനിർത്തുന്ന സന്ദേശമാണ് വൈവാഹിക ജീവിതത്തെക്കുറിച്ച് ഇസ്ലാമിന് പഠിപ്പിക്കാനുള്ളത്. ഒരു സഹോദരിയുടെ ആജീവാനന്ദ സംരക്ഷണത്തെ മുഖവിലക്കെടുത്ത ഇസ്ലാമിൻ്റെ വിവാഹമെന്ന കാഴ്ചപ്പാടാണ് ശരിയായ പ്രകൃതിക്കിണങ്ങുന്ന കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ നൽകി താൽക്കാലികമായ സുഖാസ്വാദനങ്ങളുടെ വഴിയെ ഓഫർ ചെയ്യുമ്പോഴേക്ക് ഒരു നിമിഷത്തെ സുഖത്തിനപ്പുറത്ത് വിശാലമായ ജീവിത കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന ശരിയായ ദൈവിക ദർശനത്തെ വലിച്ചെറിയരുതേ എന്ന് പുതിയ തലമുറയോട് ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ അള്ളാഹു പരസ്പരം ആദരിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും മനുഷ്യൻ്റെ മുഴുവൻ മൂല്യങ്ങളെയും സ്വഭാവ ഗുണങ്ങളെയും ഉൾക്കൊള്ളുന്ന ശരിയായ ദർശനത്തിലൂടെ മുന്നോട്ട് പോവാനുള്ള തൗഫീഖേകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മാഷാഅല്ലാ ബാരകല്ലാ. മുസ്തഫ മദനി മമ്പാട് നമ്മോട് ഇതുവരെ ഇൻസൈറ്റിൽ ഇസ്ലാമിലെ വിവാഹം എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചു. ഇനി നാം പ്രവേശിക്കുന്നത് ഒരു സുന്ദരമായ ഒരു ഗാനം കേൾക്കാനാണ്.
6: അടങ്ങി കണ്ണു ചിമ്മി എന്ന് തുടങ്ങുന്ന മനോഹരമായ ഗാനത്തിന് ശബ്ദം നൽകുന്നത്
5: അബ്ദുള്ള തിരൂർക്കാട്.
6: കേട്ടുവരാം.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് സ്വരം ആയിരുന്നു. നല്ല ഒരു ഇമ്പമാർന്ന ഗാനമാണ് അബ്ദുള്ള നമ്മുടെ മുമ്പിൽ ആലപിച്ചിട്ടുള്ളത്.
1: തീർച്ചയായിട്ടും വളരെ മനോഹരമായ ഒരു ഗാനം, കുറച്ചധികം ചിന്തിക്കാനും ഒന്ന് ചിന്തിപ്പിക്കുന്നൊരു ഗാനം കൂടിയായിരുന്നു നമ്മൾ കേട്ടത്. ഏതായാലും ഇനി നാം നേരെ കടക്കുന്നത് ആരോഗ്യ വിചാരം പ്രോഗ്രാമിലേക്കാണ്.
0: അതെ, വെളിച്ചെണ്ണ ഹൃദയരോഗങ്ങൾ തടയുമോ എന്നതാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ. ഡോക്ടർ സയ്യിദ് നവാസ് അഫ്സൽ കൂടെ സുഹൈർ പാണ്ടിക്കാട് ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെയൊക്കെ പേടി സ്വപ്നമാണ് ഹൃദ്രോഗങ്ങൾ. ഒരിക്കലെങ്കിലും ഹൃദ്രോഗത്തെക്കുറിച്ച് പേടിക്കാത്തവരായി വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവാറുള്ളൂ. എന്നാൽ ഇത് വരാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിലൂടെയായി നമ്മളോടൊപ്പം ഡോക്ടർ പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ സയ്യിദ് നവാസ് അഫ്സൽ ഡോക്ടർ നമ്മളോടൊപ്പം സംസാരിച്ചത്. നമുക്കൊക്കെ ജീവിതത്തിലുടനീളം പകർത്താൻ പറ്റുന്ന നല്ല ചില ഉപദേശങ്ങളാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ ഉണ്ടായത്. ഇൻഷാല്ലാ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചില ക്രമീകരണങ്ങൾ നടത്തിയാൽ എങ്ങനെ നമ്മുടെ ഹൃദയത്തെ കൂടുതൽ സംരക്ഷണം കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഡോക്ടർ, നമ്മൾ കൊളസ്ട്രോളിനെ കുറിച്ചാണ് അല്ലേ? നമ്മൾ എല്ലാവരും കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ എന്തോ വലിയൊരു ഭീകരമായ സാധനമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള സാധനമാണല്ലോ കൊളസ്ട്രോൾ.
3: പക്ഷെ
2: അത് ഒരു അളവിൽ അധികമാകുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ഇൻഷാല്ലാ അത് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ?
3: അതെ. സോ ബേസിക്കലി കൊളസ്ട്രോൾ ആസ് യു ടോൾഡ് അത് നമ്മൾ നോർമല് ബോഡിയെ പാർട്ടാണ്. ഓക്കെ, നമ്മൾ സെൽസിൻ്റെ വാളിൻ്റെ പാർട്ടാണ് കൊളസ്ട്രോൾ. അത് നോർമൽ റേഞ്ച് ഉണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. ഓക്കെ, അത് കൂടുതലാവുന്നുണ്ടെങ്കിൽ, ഏത് ഐറ്റം കൂടുതലാവുന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റോറേജ് ചെയ്യുക ഒരു സ്ഥലം വേണം. മനസ്സിലാവില്ല, നമ്മൾ ബോഡിയല്ലേ? അത് കൂടുതലാവുന്നുണ്ടെങ്കിൽ അറ്റ് ഹോം ഓൾസോ ഇഫ് യു ഫൈൻഡ് സംതിങ് ഈസ് വെരി എക്സസീവ് വി മേക്ക് എ സ്റ്റോറേജ് റൂം, അവിടെ പോയി എടുത്തു വെക്കും. നമ്മൾ ബോഡിയിൽ കൊളസ്ട്രോൾ കൂടുതലാവുമ്പോൾ ബോഡി സ്റ്റോർ ചെയ്യുക നമ്മൾ രക്തക്കുള്ളിൽ വാളല്ലേ? മനസ്സിലാവില്ല, നമ്മൾ എല്ലാ രക്തക്കുള്ളിൽ ബോഡിയെ മൊത്തം എല്ലാ
2: രക്തം
3: എവിടെ ആവുമ്പോൾ അവിടെ സ്റ്റോർ ആവും. ഓക്കെ, അത് മറ്റേ ഈ കൊളസ്ട്രോൾ അത് ബാഡ് കൊളസ്ട്രോൾ ആണ്. ഓക്കെ, ഇത് നമ്മ ഹെൽത്തി കൊളസ്ട്രോൾ ഇല്ല. ഓക്കെ, സോ ഈ ലെവൽ ഒരു റേഞ്ച് ഉണ്ട്. നമ്മ കാർഡിയോളജിസ്റ്റ് പ്രകാര ചീത്ത കൊളസ്ട്രോൾ LDL, ഗുഡ് കൊളസ്ട്രോൾ HDL. ഓക്കെ, ചീത്ത കൊളസ്ട്രോൾ LDL അത് റേഞ്ച് നമ്മ പ്രകാര ലെസ് ദൻ 100 mg/dL വേണം. 100 താടെ ടോട്ടൽ കൊളസ്ട്രോൾ ടാർഗറ്റ് ലെസ് ദൻ 200 താടെ വേണം. സോ ഈ LDL കൊളസ്ട്രോളിൻ്റെ ലെവല് എപ്പോഴും കൂടുതലാവുമല്ലേ, ആ കൊളസ്ട്രോൾ സ്റ്റോർ ചെയ്യുക സ്ഥലമാണ് ലിവറിലും സ്റ്റോർ ആവും, വേറെ വേറെ സ്ഥലത്തിൽ സ്റ്റോർ ആവും. വളരെ ഡേഞ്ചറസ് ലൊക്കേഷനാണ് രക്തക്കുള്ളിൻ്റെ വാൾ, ട്യൂബിൻ്റെ നമ്മൾ രക്തക്കുള്ളിൻ്റെ വാളിൽ പോയി അകത്ത് അവിടെ സ്റ്റോർ ആവും. അത് സ്ലോ ആയി സ്റ്റാർട്ടാവും. ഓക്കെ, എങ്ങനെ ചെറിയ കൊളസ്ട്രോൾ കൂടുതലായി അത് ഡെപ്പോസിറ്റ് ആവും, കുറച്ച് കാലമായി അത് കൺട്രോൾ ആയിട്ടില്ല, ആ റേഞ്ചല്ലെ കൊളസ്ട്രോൾ ഉണ്ട് ബ്ലഡിൽ.
2: അതുപോലെ തന്നെ ഇങ്ങനെ കൊളസ്ട്രോൾ കൂടിക്കൊണ്ടേ നിലനിർത്തിക്കൊണ്ടിരുന്ന ആളുകൾ,
3: അതെ, ആ ആടിൽ എന്താവും, സ്ലോലി സ്ലോലി സ്ലോലി അത് ലെവൽ കൂടുതലാവും. ആ നമ്മ വാളിലും കൊളസ്ട്രോളിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാവും. ക്വാണ്ടിറ്റി കൂടുതലാവുമ്പോൾ നമ്മ വെസലിൻ്റെ ലുമെൻ ഉണ്ടല്ല, ആ ലുമൻ അത് സൈസ് കുറവാവും. സ്ലോലി സ്ലോലി അത് കുറവായി ആയി ആയി ആയി ഒരു ദിവസം ബ്ലോക്ക് ആവും, 100% ബ്ലോക്ക് ആവും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആവും. ഇത് സെയിം മെക്കാനിസം സ്ട്രോക്കിൻ്റെ, സ്ട്രോക്ക് കുറവ് മെക്കാനിസം സെയിം. ബ്രെയിനിൻ്റെ രക്തക്കുള്ളിൽ ബ്ലോക്ക് വരുമ്പോൾ സ്ട്രോക്ക് ആവും, ഹാർട്ടിൻ്റെ രക്തക്കുള്ളിൽ ബ്ലോക്ക് വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക് ആവും. സോ രണ്ട് മെക്കാനിസം, രണ്ട് റിസ്ക് ഫാക്ടേഴ്സ് മെയിൻ ആണ് നമ്മ കൊളസ്ട്രോൾ. സോ നമ്മ കോൺസെപ്റ്റ് എന്താണ്, കൊളസ്ട്രോൾ ആണെങ്കിൽ ഓൺലി ഓയിലി ഫുഡ് ഇല്ല, മനസ്സിലായില്ല, ഓൺലി തിങ്ക് ഓയിലി ഫുഡ് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടുതലാവും, അങ്ങനില്ല. കൊളസ്ട്രോൾ ഷുഗർ വളരെ തീര വെരി ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കഴിക്കാൻ പോണു കൊളസ്ട്രോൾ കൂടുതലാവും. അത് മെക്കാനിസമാണ് ഇറ്റ് കോസസ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഓക്കെ, ഇതെല്ലാ മെക്കാനിസം ബോഡിയലി മെയിൻ ഇഷ്യൂ കൊളസ്ട്രോളിൻ്റെ ഷുഗറിൻ്റെ മെയിൻ ഹോർമോണാണ് നമ്മ ഇൻസുലിൻ. സോ ഇൻസുലിനിൻ്റെ വർക്കിംഗ് കപ്പാസിറ്റി കുറവാവും. ഓക്കെ, തീരെ ഷുഗർ പ്രൊഡക്റ്റ് സിറപ്പ് ഉണ്ടപ്പെടെ കുനാഫ ഫിനാഫ അതെല്ലാം കടിക്കുമല്ല. അപ്പോൾ ഇല്ലെങ്കിൽ വളരെ സ്വീറ്റ് ഐറ്റംസ്, കൂടുതലായി സ്വീറ്റ് ഐറ്റംസ് കടിച്ചു, ബേക്കറി ഐറ്റംസ് കടിച്ചു, ഇതെല്ലാം കൊളസ്ട്രോൾ ഡയറക്റ്റ് കൊളസ്ട്രോളും ഉണ്ടാവും, ദെൻ ഷുഗർ കണ്ടൻറ്റും ഉണ്ടാവും. ഷുഗർ കണ്ടൻറ്റ് കൂടുതലായി അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവുമ്പോൾ അത് കൺവേർട്ട് ആവും ഫാറ്റിലേക്ക്. ഫാറ്റലി കൺവേർട്ട് ആവും, അഗെയിൻ ദ സെയിം തിങ് വിൽ സ്റ്റാർട്ട്. ദ സൈക്കിൾ ഓഫ് ഡെപ്പോസിഷൻ ഓഫ് കൊളസ്ട്രോള് വീണ്ടും സ്റ്റാർട്ട് ആവും. ദ പ്രസൻറ്റ് ജനറേഷനിൽ, നമ്മ ജനറേഷനിൽ നമ്മ ഡയറ്ററി ഐറ്റംസ് നോക്കുമ്പോൾ ദ വളരെ ടേസ്റ്റി ഐറ്റംസ് ഏതാണ്? ഫ്രൈഡ് ഐറ്റംസ്. നമ്മ റെസ്റ്റോറൻറ്റ്സിൽ പോകൂ, ഇല്ലെങ്കിൽ നമ്മ ഫങ്ഷൻസ് അല്ലെ, എല്ലാ സ്ഥലത്തിൽ ദ മോസ്റ്റ് പ്രിഫേർഡ് ഐറ്റം എന്താണത്?
4: ഫ്രൈഡ് ഐറ്റംസ്.
3: ആ ഫ്രൈഡ് ഐറ്റംസിൽ ഉണ്ടാവുക പ്രശ്നം ഇതാണ്, മെയിൻ പ്രശ്നമാണ്. സേഫ് യു ആർ യൂസിങ് ഗുഡ് ഓയിൽ ആൻഡ് വെറു പ്രാവശ്യം മാത്രം അത് ഫ്രൈ ചെയ്ത് അത് ഓയിൽ മാറ്റണുണ്ടെങ്കിൽ മനസ്സിലാവും. അത് ഓയിൽ യെല്ലോ ഇൻ ദ കളർ ഇൻ ദ പോയിട്ട് അത് ബ്ലാക്ക് ആവും, അതുവരെ അത്
4: ഫ്രൈ
3: യൂസ് ചെയ്യും. സോ ആസ് ദ നമ്പർ ഓഫ് ആസ് ദ ഡ്യൂറേഷൻ ഓഫ് ഫ്രൈയിങ് ഇൻക്രീസസ് അത് ക്വാണ്ടിറ്റി ഓഫ് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലാവും. ഓക്കെ, സോ റെസ്റ്റോറൻറ്റിൽ പോകപ്പെടുമോ? മോസ്റ്റ് ഓഫ് ദ ടൈം വി ഡോണ്ട് നോ, നമുക്കറിയില്ല. ഓക്കെ, സോ കുറേ ആട് പുറത്തുണ്ടാവും ആട്. ഓക്കെ, അഗെയിൻ ഐ എം ടെല്ലിങ് ഇത് വൺസ് ഇൻ എ വൈൽ കടിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല, വീട്ടിൽ ഫ്രൈഡ് ഐറ്റംസ് ചെയ്ത് കടിക്കുകയാണെങ്കിൽ അങ്ങനെ അത്ര വലിയ പ്രശ്നമില്ല. ബട്ട് ഇത് നമ്മൾ ഡെയിലി ലൈഫ് സ്റ്റൈലല്ലേ, എല്ലാ ദിവസവും വേണോ ഫ്രൈഡ് ഐറ്റംസ്? എല്ലാ ദിവസവും അത് കടിച്ച അത് ദാറ്റ് ഇസ് നോട്ട് ഗുഡ്, ദാറ്റ് ഇസ് റോങ്. സൺഡേ സാറ്റർഡേ ഔട്ട് ചെയ്തു പോയി കടിച്ചു അത് ദാറ്റ്സ് ഓൾ റൈറ്റ്. ബട്ട് എല്ലാ ദിവസവും ഫ്രൈഡ് ആക്കിയിട്ട് കൂടുതലായി ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ചീത്ത കൊളസ്ട്രോൾ കൂടുതലാവും. സോ ചീത്ത കൊളസ്ട്രോൾ ആസ് പെർ എസ് ദ എച്ച് എ ഗൈഡ് ലൈൻസ്, നമ്മ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഗൈഡ് ലൈൻസ് പ്രകാരം നമ്മ എനിത്തിങ് മോർ ദൻ 190 ആ ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് ഓർ നോൺ ഫാസ്റ്റിംഗ് അത് സംബന്ധമില്ല, ആ കൊളസ്ട്രോൾ മോർ ദൻ 190 ഉണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് യു കൺട്രോൾ യുവർ ഡയറ്റ്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഇൻക്രീസ് യുവർ ഫിസിക്കൽ ആക്ടിവിറ്റി. നാ മുന്നത്തെ എപ്പിസോഡ്സിൽ പറഞ്ഞ പോലെ യു സ്റ്റാർട്ട് ഡൂയിങ് 15-20 മിനിറ്റ്സ് ഓഫ് ബ്രിസ്ക് വാക്കിംഗ്. തേർഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ടു ടേക്ക് വൺ മെഡിക്കേഷൻ, കൊളസ്ട്രോളിൻ്റെ മെഡിസിൻ.
4: മൂന്നാമത്തെ ഓപ്ഷനെ മെഡിസിൻ
3: മെഡിസിൻ അതെ. എല്ലാ നമ്മ ഹാർട്ടിൻ്റെ ഡിസീസസ് പ്രിവെൻറ്റീവ് ഡിസീസസിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഡയറ്റിഗെ 1/3, ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് 1/3, മെഡിസിനിങ് 1/3, എല്ലാ ഈക്വൽ വേണം, ഈക്വൽ ഇമ്പോർട്ടൻസ് വേണം. നമ്മ ഡേ ടു ഡേ ഒ പി ഡിയിൽ നോക്കുമ്പോൾ മെഡിസിൻ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കും, വേറെ കാര്യക്ക് ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കല്ല. സോ അത് കാരണം ബി പി കൺട്രോലിക്ക്, ഷുഗർ കൺട്രോലിക്ക്, മറ്റ് കൊളസ്ട്രോൾ കൺട്രോൾ, മൂന്ന് ഇപ്പോൾ പെൻഡിങ് ഉണ്ട് റിസ്ക് ഫാക്ടേഴ്സിൽ, സെയിം സ്ട്രാറ്റജിയാണ്. 1/3 ഈസ് ഡയറ്റ്, 1/3 ഈസ് ഫിസിക്കൽ ആക്ടിവിറ്റി, 1/3 ഈസ് മെഡിക്കേഷൻ. എല്ലാ ഡിസീസസ്, കൊളസ്ട്രോള്, ബ്ലഡ് പ്രഷർ, ഷുഗർ, ഈ എല്ലാ മൂന്ന് ഡിസീസിക്ക് സെയിം സ്ട്രാറ്റജിനെ അപ്ലൈ ചെയ്യൂ. ഓക്കെ, ഡയറ്റിൽ ഇത് വേണം. സോ കൊളസ്ട്രോൾ ഷുഡ് ബി ഡൺ ആസ് എ ഹെൽത്ത് ചെക്കപ്പ് ആണെങ്കിൽ, വെൻ യു ആർ ഹാവിങ് സം ഫാമിലി റിസ്ക് ഫാക്ടേഴ്സ്, അൺഹെൽതി ലൈഫ് സ്റ്റൈൽ ഉണ്ടോ, ഐ ടി പീപ്പിൾ, ഓക്കെ, സെഡൻട്രി ലൈഫ് സ്റ്റൈൽ, ഒന്നും ആക്ടിവിറ്റി ഇല്ല. സോ ഇറ്റ് ഈസ് മച്ച് ബെറ്റർ ടു സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് ഫ്രം 30 ഇയേഴ്സ്. ഓക്കെ, 30 ഇയേഴ്സ് ആയ ശേഷം ഇയർലി വൺസ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് നല്ലതാണ്. ദെൻ അക്കോർഡിംഗ്ലി യു ട്രൈ ടു ചേഞ്ച് യുവർ ലൈഫ് സ്റ്റൈൽ. ഓക്കെ, ആൻഡ് ബേസിക്കലി നമ്മ ടാർഗറ്റ് LDL value should be minimum less than 130. Ideal ആണ് 100 താഴെ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ ആടലി വേറെ ടാർഗറ്റ് ആണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ ആടലി 70-55 അതെ അതെ, വി വോണ്ട് ടു റെഡ്യൂസ് ഇറ്റ് മച്ച് ലോവർ. ബട്ട് ജനറൽ പോപ്പുലേഷൻ ഇൻ ലെസ് ദൻ 130 ഓർ ടാർഗറ്റ് ലെവൽ ഓഫ് 100. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് കൊളസ്ട്രോൾ. That is again because of unhealthy eating, lack of physical activity, increased intake of carbohydrates. Okay, adu kore time inda idu ignore avunu point ana. We only think that cholesterol anengil adu mathre adilla. Excessive sweetened items, beverages, refined items adella kadikkumbonu cholesterol kooduthalavu. That is because of insulin resistance. Okay, now coming to the sixth point, reducing the blood sugar. The blood sugar undaadali, okay, BP sugar undaadali, the most important factor is to control the sugar less than 100 when fasting. Adu namma target ana. Sugar illarda adallu basically target should be less than 100. Sugar na enda pere, sugar is one disease. Okay, ella problem in the root cause nokkumbo adu sugarige varu. In a lighter way, hospital run out, doctors in the clinic run out because of sugar. Sugar illengile hospitals vattam close out.
4: Yes.
3: Because if you take some 100 patients visiting the hospital, admitting in the hospital, or the 50 to 60% patients, the reason for admission is sugar.
4: Sure.
3: Very, very reasons. Infection, kidney problem, kidney problem, heart attack, stroke, kaal in the infection. ಬೇರೆ ಬೇರೆ ಬೇರೆ ಎಲ್ಲ ಡೆಮೋಗ್ರಾಫಿಕ್ ನೋಕೊಂಬೋ ಹಾಸ್ಪಿಟಲ್ ವಿಸಿಟ್ ಚೆಯ್ಯುವ ಹಾಡಲ್ಲಿ ಅಡ್ಮಿಟ್ ಆಗುವ ಹಾಡಲ್ಲಿ ದ ಮೋಸ್ಟ್ ಕಾಮನ್ ರೂಟ್ ಕಾಸ್ ಆಫ್ ಆಲ್ ದಿಸ್ ಪ್ರಾಬ್ಲಮ್ ಇಸ್ ಅನ್ಕಂಟ್ರೋಲ್ಡ್ ಶುಗರ್. ಅನ್ಕಂಟ್ರೋಲ್ಡ್ ಶುಗರ್ ನಮ್ಮ ಬಾಡಿಯಲ್ಲಿ ಪಾಯ್ಸನ್ ಬೋಲಿಯಾಣ. ಅದು 24 hours ಸರ್ಕ್ಯುಲೇಟ್ ಆಗು. ಏದ ಆರ್ಗನಲ್ಲಿ ಪೋವು ಆ ಆರ್ಗನಿಗೆ ಡ್ಯಾಮೇಜ್ ಚೆಯ್ಯು. ಹೆಂಗನ ಪಾಯ್ಸನ್ ಕುಡಿಕೊಂಬೋ നമ്മ മെയിൻ ഉദ്ദേശം എന്താണ്? അത് ക്ലിയർ ചെയ്യുക ഉദ്ദേശമാണല്ലെ. ഇവിടെ നാച്ചുറലായി ഉണ്ടാവും അൺകൺട്രോൾഡായി ബ്ലഡ് ഷുഗർ കോൺസ്റ്റൻ്റ് ആയി കണ്ടിന്യൂസ് ആയി സർക്കുലേറ്റ് ചെയ്യൂ. കണ്ണിൽ പോകും, കണ്ണ് ഡാമേജ് ചെയ്യൂ. ബ്രെയിനിൽ പോകും, ബ്രെയിനിൽ രക്തക്കുള്ള ഡാമേജ് ചെയ്യൂ. ഹാർട്ടിൽ ഹാർട്ടിൻ രക്തക്കുള്ള, കിഡ്നി അതുപോലെ. സോ ഷുഗർ ഉണ്ടാടലി, ഇറ്റ് ഈസ് വെരി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു കൺട്രോൾ ദ ബ്ലഡ് ഷുഗർ. നമ്മൾ ടാർഗറ്റ് HbA1c അത് 7 താഴെ വേണം.
4: Okay.
3: Okay, 7% taade venu. So this has a, it can be a different topic. Okay. Namma heart disease in sugar. Yes. different topic. Idu brief aanu. Matte last 7th point aanu controlling your blood pressure. Okay. Normal blood pressure 130-80 aanu. കുറച്ച് കാലം മുന്നേ ബ്ലഡ് പ്രഷർ വാസ് എ ഡിസീസ് ഓഫ് എൽഡർലി. ഓക്കെ, അത് വയസ്സാവുമ്പോൾ ആവുക ഡിസീസ് ആയിരുന്നു. ബട്ട് ഇപ്പോൾ അങ്ങനില്ല. ഇപ്പോൾ അഗെയിൻ ദ ബ്ലഡ് പ്രഷർ കംസ് വെരി ഏർലി. ഓക്കെ, 30-40 ഇയേഴ്സിൽ ബ്ലഡ് പ്രഷർ വരുന്നുണ്ട്. ബട്ട് ബ്ലഡ് പ്രഷർ ഈസ് അഗെയിൻ എന്താ പറയുക, ദ യൂണിക്നെസ് ഓഫ് ബ്ലഡ് പ്രഷർ കൺട്രോൾ ഈസ് ദാറ്റ് മെഡിക്കേഷന് റെഗുലറായി വേണം. ഓക്കെ, ബി പി കൺട്രോൾ നമ്മൾ AC പോലെയാണ്. പെട്ടെന്ന് AC ബട്ടൺ ഓൺ ചെയ്യപ്പെടും, പെട്ടെന്ന് റൂം തണുപ്പാവല്ല. കുറച്ച് ടൈം വേണം. ഓക്കെ, 10-15 seconds ഓർ 1 minute ടൈം വേണം, അപ്പോൾ റൂം തണുപ്പാവും. ഓഫ് ചെയ്യപ്പെടും, പെട്ടെന്ന് ചൂടാവല്ല. കുറച്ച് ടൈം തണുപ്പുണ്ടായിട്ട് ചൂടാവും. ബ്ലഡ് പ്രഷറിന് അങ്ങനെ BP മെഡിസിൻ തുടങ്ങിയിട്ട് ശേഷം പെട്ടെന്ന് കുറവാവല്ല, കുറച്ച് ടൈം വേണം. ഓക്കെ, അത് ആ ടൈമല്ലേ പേഷ്യൻസ് എന്താ ചെയ്യുക, കുറേ മെഡിസിൻസ് കടിക്കൂ, ഒന്നും ടോളറേറ്റ് ചെയ്യല്ല, മറ്റേ
4: ഡോക്ടർ മാറി
3: ഡോക്ടറിൽ പോകും. ഓക്കെ, പെട്ടെന്ന് അതിൻ്റെ പ്രോബ്ലം ആവും. മറ്റേ ബ്ലഡ് പ്രഷർ ഒരു പ്രാവശ്യം നോർമൽ ആവും, പെട്ടെന്ന് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യൂ. ദാറ്റ് ഈസ് ഓൾസോ ബാഡ് ബിക്കോസ് റീബൗണ്ട് ബ്ലഡ് പ്രഷർ കൂടുതലാവും, അത് വളരെ ഡേഞ്ചറസ് ആണ്. 180-190 ബ്ലഡ് പ്രഷർ നമ്മൾ ബ്രെയിനിൽ നിന്ന് രക്തക്കുള്ള ചെറിയ ചെറിയ രക്തമുള്ള പിൻ പോയിന്റ് പോലെ ഒരു വെരി തിൻ, ആ പ്രഷർ ടോളറേറ്റ് ചെയ്യില്ല, അത് ബ്രേക്കാവും. ബ്രേക്കാവുമ്പോൾ സ്ട്രോക്ക് ആവും. സോ നോ നോർമൽ പ്രഷർ ബ്ലഡ് പ്രഷർ ഷുഡ് ബി ലെസ് ദെൻ 130/80. അത് മെയിൻ റീസൺ ഫോർ കൺട്രോളിങ് ബ്ലഡ് പ്രഷർ. ആസ് എ ടോൾഡ് യു, ദ മെയിൻ ഫാക്ടേഴ്സ് വിച്ച് കൺട്രോൾ ബ്ലഡ് പ്രഷർ ആണ് അഗെയിൻ ഡയറ്റ്, ഫിസിക്കൽ ആക്ടിവിറ്റി, മെഡിക്കേഷൻ. ഡയറ്റലി വളരെ പ്രധാനമായ സോൾട്ട്, അത് നമ്മൾ എന്താ പറയുക, പ്രഷർ ഉണ്ടാടലി റെക്കമെൻഡ് ഈസ് ലെസ് ദെൻ 6 grams. ടോട്ടൽ പ്രഷർ ഉണ്ട് ആടല്ലി. ആ ആടല്ലി സോൾട്ട് സെൻസിറ്റിവിറ്റി കൂടുതലാണ്. ഓക്കെ, വളരെ സെൻസിറ്റീവ് ഉണ്ട് ആടാണ്. സോ അവരിക്കെ സെയിം സോൾട്ട് പ്രഷർ ഇല്ലാത്ത ആട്, പ്രഷർ ഉണ്ട് ആടല്ലി ബെരെ ബെരെ റെസ്പോൺസ് ആവും. സോ ബ്ലഡ് പ്രഷർ ഉണ്ടാടലി റെക്കമെൻഡഡ് ഇസ് ലെസ് ദെൻ 6 grams. സോ സോൾട്ട് റെസ്ട്രിക്ഷൻ ചെയ്യൂ, 15 to 20 minutes വാക്കിംഗ് അഗെയിൻ പ്ലസ് മെഡിക്കേഷൻ. ഇത് സ്ഥിരമായി ചെയ്ത ശേഷം നൗപരെ പാപ്പടം, അതിൽ കൂടുതലായി സോൾട്ട്, ഒരു വീക്കിന് സോൾട്ട് ഒരു പാപ്പടമെല്ലാം ഉണ്ടാവും. പിക്കൽ അത് വളരെ ടേസ്റ്റി അല്ല, അതിൽ കൂടുതലായി സോൾട്ട് ഉണ്ടാവും. സോ ഈ ടൈപ്പ് ഐറ്റംസ് പ്രഷർ ഉണ്ടാടല്ലി അവോയ്ഡ് ചെയ്യൂ. ഓക്കെ, ആൻഡ് ട്രൈ ടു ബ്രിങ് യുവർ ബ്ലഡ് പ്രഷർ ഇൻ ദ നോർമൽ റേഞ്ച്. സോ ദിസ് ഈസ് AHA's 7 points. നൗ 3 episodes കവർ ചെയ്തു. ഇത് ചെയ്താണെങ്കിൽ നമ്മ ലൈഫ് സ്റ്റൈൽ വിൽ ബിക്കം ഹെൽതി. ഓക്കെ, ആൻഡ് ഹെൽതി ലൈഫ് സ്റ്റൈൽ വിൽ പ്രിവെൻറ്റ് ഹാർട്ട് ഡിസീസ്. ഓക്കെ,
5: തീർച്ചയായും നമ്മൾ നല്ലൊരു ഡിസ്കഷൻ തന്നെയായിരുന്നു. ഹാർട്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് അതിനുശേഷം ഡോക്ടർ ഹാർട്ടിൻ്റെ സംരക്ഷണത്തിൻ്റെ ഒരു എത്രത്തോളം പ്രാധാന്യം ഉള്ളതാണെന്ന് പറഞ്ഞു, അതെങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ ഡോക്ടർ ഈ ഒരു സമയത്ത് ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം പൊതുവെ കാണാറുള്ളതാണ്. അതുപോലെ തന്നെ ഒരു മെൻ്റൽ സ്ട്രെസ്, ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു ഒരു LKG UKG ഉള്ള കുട്ടിക്ക് വരെ മെൻ്റൽ സ്ട്രെസ്. അപ്പോൾ ഇതുകൂടി നമ്മളിവിടെ ചർച്ച ചെയ്യണമെന്ന് തോന്നുന്നു. എന്താണ് ഡോക്ടർ,
3: വാട്ട് ദി സജസ്റ്റ് ഇസ് ഹെൽതി സ്ലീപ്പ് ഓഫ് 8 hours. 8 hours അൺഇൻറ്ററപ്റ്റഡ് സ്ലീപ്പ് വേണം. ഓക്കെ, എങ്ങനെ നമ്മൾ ഫോൺ ഡിസ്ചാർജ് ആവുമ്പോൾ ചാർജിങ് എങ്ങനെ കിട്ടൂല്ലേ, ചാർജ് അപ്ലൈ ചെയ്ത് നമ്മ ബോഡിയെ ചാർജറാണ് സ്ലീപ്പ്. ഓക്കെ, ഹോർമോൺസ് നമ്മ ബേരെ ബേരെ ടൈമിൽ, മോർണിംഗിൽ ബേരെ ഹോർമോൺസ് റിലീസ് ആവും, ഉച്ചയ്ക്ക് ബേരെ ആവും, നൈറ്റിൽ ബേരെ ആവും. ബട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കും നൈറ്റിൽ, എല്ലാവരും റെസ്റ്റ് മോഡിൽ പോവും നൈറ്റിൽ. ബട്ട് സോ അതെന്തൊക്കെ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഓഫൺ ടെൽ മൈ ഹെൽത്ത് ചെക്കപ്പ് പേഷ്യൻസ് വരുമല്ല, അവരിങ്ങനെ സ്പെസിഫിക്കായി മെൻഷൻ ചെയ്യൂ, ഡോണ്ട് യൂസ് മൊബൈൽ ഇൻ ദ നൈറ്റ്. ഓക്കെ, അത് ഇൻ ദ ക്വാളിറ്റി സ്ലീപ്പ് പോവും. സ്ലീപ്പ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റി സ്ലീപ്പ് വളരെ പ്രധാനമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ മൊബൈൽ യൂസേജ് ചെയ്യപ്പെടും, നമ്മൾ ഇനീഷ്യൽ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വിൽ ഗോ ബാഡ്. ഓക്കെ, സോ ഓവറോൾ 8 hours ഇൻ അൺഇൻറ്ററപ്റ്റഡ് സ്ലീപ്പ് ചെയ്യപ്പെടും, നമ്മൾ ഹോർമോൺസ് എല്ലാം നോർമലായി റിലീസ് ആവും. ഓക്കെ, ബട്ട് അത് അവോയ്ഡ് ചെയ്തിട്ട് യു ആർ സ്ലീപ്പിംഗ് ഓൺലി ഫോർ 4 hours 5 hours ആണെങ്കിൽ എന്താവും, അത് ഹോർമോണൽ ഇംബാലൻസ് ആവും. ഓക്കെ, കുറേ നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം വർക്ക്സ് വിത്ത് എ ക്ലോക്ക്. ഓക്കെ, അത് ഡേ ലൈറ്റ് നോക്കി വേറെ ഹോർമോൺ റിലീസ് ചെയ്യും, നൈറ്റ് ഡാർക്ക്നെസ് കണ്ടിട്ട് വേറെ ഹോർമോൺ റിലീസ് ചെയ്യൂ. സോ നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റമാണ് ഹോർമോൺ റിലീസ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഈ ഹോർമോൺ സിസ്റ്റം വിൽ വർക്ക് ഓൺലി വിത്ത് പ്രോപ്പർ ക്ലോക്ക് ആണ്. സോ ഇഫ് യു ആർ അവേക്ക് ഇൻ ദ നൈറ്റ് ആണെങ്കിൽ വേറെ ഹോർമോൺ റിലീസ് ആവും. ഓക്കെ, ബോഡി അസ്യൂംസ് ദാറ്റ് യു ആർ സ്ലീപ്പിംഗ് നൈറ്റ് ടൈം, അതെ, ബോഡി കൺഫ്യൂസ് ആവും. കൺഫ്യൂസ് ആയത് ബേരെ ബേരെ ഹോർമോൺസിൽ ബേരെ ബേരെ ടൈമിൽ റിലീസ് ചെയ്യൂ. ഈ ഹോർമോൺസ് പോയിട്ട് നമ്മൾ ഹാർട്ടിൻ്റെ രക്തക്കുള്ളിൽ പ്രശ്നം ചെയ്യും. ഓക്കെ, അത് ഡാമേജ് ചെയ്യൂ. ആ ഡാമേജിൽ വീണ്ടും ഇത് അഗെയിൻ ദ റൂട്ട് കോസ് വിൽ ബിക്കം ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഓക്കെ, ഇൻസുലിൻ വിൽ നോട്ട് വർക്ക് പ്രോപ്പർലി. അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവുമ്പോൾ കൊളസ്ട്രോൾ കൂടുതലാവും, കൊളസ്ട്രോൾ കൂടുതലാവുമ്പോൾ വീണ്ടും രക്തക്കുള്ളിൽ പോയി ഡെപ്പോസിറ്റ് ആവും, ഡെപ്പോസിറ്റായി ഹാർട്ട് അറ്റാക്ക് ചെയ്യും. മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ എസ്പെഷ്യലി നമ്മൾ ഡ്രൈവർ ആട്, ഈ ആടല്ലി കുറേ മറ്റേ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുക വാച്ച്മെൻസ്, അതിൽ ഏർലി നൗ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഓവർ നൈറ്റ് ഡ്രൈവിംഗ് ചെയ്ത് ഓവർ നൈറ്റ് റെഗുലറായി വാച്ച്മെൻ എല്ലാം
5: നൈറ്റ്
3: സെക്യൂരിറ്റി ജോലി എല്ലാം ചെയ്യുക ആടലി ഹാർട്ട് അറ്റാക്ക്. യെസ്, ഇറ്റ് ഈസ് മോർ ബിക്കോസ് ഓഫ് ദിസ് അഗെയിൻ. ആൻഡ് സെയിം ഗോസ് ഫോർ മെൻ്റൽ സ്ട്രെസ്.
5: നമ്മളെ പ്രവാസികളായ ആളുകൾക്കും ഡോക്ടർ പറഞ്ഞ ഇത് ഇഷ്യൂ.
3: അതെ, ബിക്കോസ് ഐ സി മോസ്റ്റ് ഓഫ് ദ നമ്മ പുറത്ത് മിഡിൽ ഈസ്റ്റ് ഉണ്ടോ ആട് ഡ്രൈവേഴ്സ് ജോലി ചെയ്യുക ആട്, അവർക്ക് ഇത് മെയിൻ പ്രശ്നമാണ്. നൈറ്റ് ടൈം ഫുൾ വർക്ക് ചെയ്യൂ. സോ സിമിലർ ലൈൻസിൽ വർക്ക് ആവുക പ്രോബ്ലമാണ് മെൻ്റൽ ഹെൽത്ത്. ഓക്കെ, സ്ലീപ്പ് ഈസ് കോമ്പോണൻ്റ് ഓഫ് മെൻ്റൽ ഹെൽത്ത്. ഓക്കെ, സ്ലീപ്പ് ഇല്ലാതെ ആട് വി സെൻഡ് ഇറ്റ് ടു സൈക്യാട്രിസ്റ്റ്. സോ അഗെയിൻ മെൻ്റൽ ഹെൽത്ത് ബാഡ് ആവുമ്പോഴും ഹോർമോണൽ ഡിസ്റ്റർബൻസ്. ഓക്കെ, ദ മെക്കാനിസം രണ്ട് കണക്റ്റഡ് ആണ്. സോ ഇഫ് യു ആർ മെന്റലി ഹെൽത്തി ആണെങ്കിൽ സ്ലീപ്പ് വിൽ ഓൾസോ ബി മച്ച് ബെറ്റർ. സോ കറന്റ് ജനറേഷനലി ഇഫ് വി സീ ദർ ഇസ് ലോട്ട് ഓഫ് മെന്റൽ സ്ട്രെസ്, കോമ്പറ്റീഷൻ, ജലസി, ബേരെ ബേരെ റീസൺസ് ആണ്. ഇൻസ്റ്റാഗ്രാം ഇൻ ദ ഫേക്ക് ലൈഫ്, സോഷ്യൽ മീഡിയ പ്രകാര പോവുക ലൈഫ് സ്റ്റൈല്, അഡാപ്റ്റ് ചെയ്യുക സ്ട്രെസ് കൂടുതലാണ്. അപ്പോൾ ആ സ്ട്രെസ് കൂടുതലാവും, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് സ്റ്റാർട്ടാവും. അഗെയിൻ ദ മെക്കാനിസം ഈസ് അഗെയിൻ ഹോർമോൺസ് എല്ലാം ഇംബാലൻസ് ആവും. ഹോർമോണിൽ ഇംബാലൻസ് ആവുമ്പോൾ ഇൻസുലിൻ വിൽ നോട്ട് വർക്ക്. അഗെയിൻ ദ സെയിം മെക്കാനിസം ഗോസ് ഫോർ ഈവൻ ഫോർ ദിസ്. ഇത് ബേസിക്കലി ഇത് നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലാവും. ഓക്കെ, ഇതെല്ലാ ഡിസീസസ്, ഇൻഎഡിക്വേറ്റ് സ്ലീപ്പ്, കണ്ടിന്യൂസ് മെൻ്റൽ അൺഹെൽത്തിനെസ്, ഓക്കെ, സ്ട്രെസ് എടുക്കുമ്പോൾ നമ്മ ബോഡി മൊത്തം ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുതലാവും. ഹാംഫുൾ പദാർത്ഥത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതലാവും. അത് ക്ലിയർ ആവുക സമയം കിട്ടുന്നില്ല. സോ അത് കാരണം ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന് കറൻറ്റ് ജനറേഷനിൻ്റെ പ്രോബ്ലം ആണ്.
5: ഓക്കെ, അപ്പം ഡോക്ടർ പറഞ്ഞ 7 പോയിന്റ്സിൻ്റെ കൂടെ ഉറക്കവും സ്ട്രെസ്സും കൂടി മെൻ്റൽ സ്ട്രെസ്സും കൂടിയും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒന്നുകൂടി ഡോക്ടർ ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ഒരു എപ്പിസോഡിൻ്റെ സമയവും ഇവിടെ അവസാനിച്ചു. നമ്മൾ ഹൃദയം എത്ര തന്നെ നമ്മളെ സംരക്ഷിക്കുന്നുണ്ടോ അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനമെങ്കിലും നമ്മൾ തിരിച്ച് ഹൃദയത്തെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഡോക്ടർ ഇവിടെ ചേർത്ത് വെച്ച ഒരു മെസ്സേജ്. നമുക്ക് പി സ്റ്റുഡിയോ ശ്രോതാക്കളോടും പറയാനുള്ളത് അതുതന്നെയാണ്. നമ്മളെ സൃഷ്ടിച്ചപ്പോൾ വലിയൊരു ദൗത്യം ഏൽപ്പിച്ച ഒരു ഒരു അവയവമാണ് ഹൃദയം. ആ ഹൃദയത്തെ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ 3 എപ്പിസോഡിലൂടെയായി ഡോക്ടർ നമ്മളോട് പറഞ്ഞു തന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റായ കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റായ ഡോക്ടർ സെയ്ദ് നവാസ് അഫ്സലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒ പിയിലുള്ള അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ പഠനരംഗത്ത് ഉപരിപഠന രംഗത്തൊക്കെ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളൊക്കെ വെച്ച് നല്ലൊരു ടോപ്പിക്കിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഹൃദ്രോഗത്തെക്കുറിച്ചല്ല ഡോക്ടർ നമ്മളോട് പറഞ്ഞ്, മറിച്ച് ഹൃദ്രോഗങ്ങൾ തടയാനുള്ള മാർഗങ്ങളെക്കുറിച്ചായിരുന്നു. ഇൻഷാല്ലാ ഇനി മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വരാം. ജസാക്കുമുല്ലാഹു ഖൈറ, ബറക്കല്ലാഹു ഫീക്കും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, വളരെ മനോഹരമായൊരു ആരോഗ്യ വിചാരമാണ് നമ്മൾ കേട്ടത്. പലപ്പോഴും എല്ലാവർക്കുമുള്ള ഒരു ആശങ്കയാണ് വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ടത്, അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റും കാര്യങ്ങളുമൊക്കെ. അതുമായി ബന്ധപ്പെട്ട് വെളിച്ചെണ്ണ ഹൃദയരോഗങ്ങൾ തടയുമോ എന്നുള്ള വിഷയത്തിലായിരുന്നു ഇന്നത്തെ ആരോഗ്യ വിചാരം നമ്മൾ കേട്ടത്. ഡോക്ടർ സെയ്ദ് നവാസ് അഫ്സൽ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട് എന്നിവരായിരുന്നു നമ്മോടൊപ്പം ചേർന്നത്.
6: നാം ഇനി മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നു, പ്രാർത്ഥനാ പഠനം. അബ്ദുറൌഫ് അലിക്കമിയാണ് നമ്മോടൊപ്പം ചേരുന്നത്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, പരലോകത്ത് കനം തൂങ്ങുന്ന വിഭവവുമായി അള്ളാഹിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കുന്ന ഒട്ടനവധി പ്രവർത്തനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിൽ തന്നെയും വളരെ നിസാരമായതും അല്ലെങ്കിൽ പ്രവർത്തിക്കുവാൻ എളുപ്പമുള്ളതും എന്നാൽ ആ ചെറിയ കാര്യത്തിന് വമ്പിച്ച പ്രതിഫലങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടതായ ചില കാര്യങ്ങൾ നമുക്ക് ഹദീസിലും കാണാൻ സാധിക്കും. അത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ്. നിത്യവും രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കൂട്ടത്തിൽ ഒരു പ്രാർത്ഥന പറഞ്ഞു തന്നു. അതിൻ്റെ പ്രത്യേകത ഇതാണ്: ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന 100 പ്രാവശ്യം പറയുകയാണ് എങ്കിൽ അവൻ നാളെ പരലോകത്ത് മറ്റുള്ള ആളുകൾ കൊണ്ടുവരുന്നതിനേക്കാളും അഫ്ളലായ അമലുകളുമായി കൊണ്ടായിരിക്കും വരുന്നത്. എങ്ങനെയല്ലാതെ സമാനമായി 100 പ്രാവശ്യം എല്ലാ ദിവസവും ഈ ദിക്കർ പറഞ്ഞവനല്ലാതെ അവന് തുല്യമാവുകയില്ല. അല്ലെങ്കിൽ അവനേക്കാൾ 100-ലധികം പറഞ്ഞവനല്ലാതെ പരലോകത്ത് വലിയ പ്രതിഫലങ്ങളുള്ളവനായിക്കൊണ്ട് കാണാൻ സാധിക്കുകയില്ല. അങ്ങനെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്ന ഏറ്റവും ലളിതമായ ഈ പ്രാർത്ഥന. നമുക്ക് പറയാൻ എളുപ്പമാണ്, സമയം വളരെ കുറച്ചു മതി. ഒരു ദിവസം 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി എന്നു പറയാൻ വളരെ തുച്ഛമായ സമയങ്ങൾ മാത്രം മതി. പറയാനും എളുപ്പമാണ്, പഠിക്കാനും എളുപ്പമാണ്, എന്നും പറഞ്ഞു നടക്കാനും എളുപ്പമാണ്. പക്ഷെ അതിന്റെ പ്രതിഫലം നാളെ വമ്പിച്ചതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുക. പ്രാർത്ഥന ഇപ്രകാരമാണ്, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. എല്ലാവരും ഒന്ന് ഏറ്റുചൊല്ലിയേ, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. ഒരിക്കൽ കൂടി, സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി. എല്ലാവരും പഠിക്കുക, രാവിലെയും വൈകുന്നേരവും 100 പ്രാവശ്യം വീതം പറയാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാഹ്, വളരെ നല്ലൊരു പ്രാർത്ഥന, പരലോകവുമായി ബന്ധപ്പെട്ട നല്ലൊരു പ്രാർത്ഥനയായിരുന്നു നമ്മൾ പഠിച്ചത്. കൂടെ ഉണ്ടായിരുന്നത് ബഹുമാന്യ ജ്യേഷ്ഠ സുഹൃത്ത് അബ്ദുറൌഫ് അൽ ഹിക്കമി ആയിരുന്നു.
0: ഇനി നാം കുട്ടികളുടെ പ്രത്യേകമായ ഒരു പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്, പൂമരത്തണലിൽ.
1: കൂട്ടുകാരുടെ സ്വന്തം എം എസ് മുഹമ്മദ് ഷമീൽ മഞ്ചേരി ചേരുന്നു, കേട്ടുവരാം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൂമരത്തണലിൻ്റെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് നമ്മുടെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായി സന്തോഷത്തിലാണെന്ന് വിചാരിക്കുന്നു, അങ്ങനെയല്ലേ? നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എപ്പോഴും എം എസ് പ്രാർത്ഥിക്കാറുണ്ട്. എം എസിന് വേണ്ടി കൂട്ടുകാരും പ്രാർത്ഥിക്കണം, ഓക്കെ? എം എസിന് വേണ്ടി മാത്രമല്ല, ഈ പീസ് റേഡിയോയിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ പീസ് റേഡിയോയുടെ ഓരോ സംരംഭങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവണം. പ്രാർത്ഥിക്കാറില്ലേ കൂട്ടുകാർ? അതെ, നല്ല കൂട്ടുകാർ. ശരി, നമ്മൾ നമ്മുടെ പൂമരത്തണലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇതൊരു പുതിയ വർഷത്തിൻ്റെ ആരംഭമാണ് അല്ലേ? എന്നുവച്ചാൽ ഏത് വർഷമാണത്? നമ്മൾ സാധാരണ എണ്ണുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെയുള്ള വർഷങ്ങളാണോ? ആണെങ്കിൽ ഇപ്പോഴും 2017 തന്നെയല്ലേ? മാറിയിട്ടുണ്ടോ? ഇല്ല, നമ്മൾ പറയുന്നത് ഹിജ്റ വർഷം. ഹിജ്റ വർഷത്തിൽ പുതിയൊരു മാസത്തിലേക്ക്, അഥവാ ഒന്നാമത്തെ മാസമായ അള്ളാഹുവിൻ്റെ മാസം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഹറം മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ ഹിജ്റ വർഷം എത്രാമത്തെ വർഷമാണ് ഈ വർഷം? ഏതെങ്കിലും കൂട്ടുകാർക്ക് പറയാൻ സാധിക്കുമോ? ഇനി ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ നമ്മുടെ കലണ്ടറിലൊന്ന് പോയി നോക്കിക്കേ. നമ്മളെ വീട്ടിലുള്ള, നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ, വീട്ടിൽ വെച്ചാണിത് കേൾക്കുന്നുണ്ടെങ്കിൽ, വീട്ടിലെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ആ കലണ്ടറിലൊന്ന് പോയി എല്ലാവരും നോക്കിക്കേ. ഇപ്പോൾ ഹിജ്റ വർഷപ്രകാരം എത്രാമത്തെ വർഷമാണ് ഒന്ന് നോക്കിക്കേ. നോക്കാതെ പറയാൻ സാധിക്കുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടോ? ഓക്കെ, ആ ചില കൂട്ടുകാർക്കൊക്കെ അറിയാം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ പോയൊന്ന് നോക്കിക്കേ, എത്രയാണ് ഇപ്പോഴത്തെ ഹിജ്റ വർഷം? എത്രയാ? അതെ, നോക്കിയവർക്കും അല്ലെങ്കിൽ മുമ്പേ അറിയുന്നവർക്കും അറിയാം, 1439. 1439 അല്ലേ? 1439-ാമത്തെ വർഷമാണ് ഹിജ്റ കലണ്ടർ പ്രകാരം ഇപ്പോൾ അല്ലേ? അങ്ങനെ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഓരോ വർഷവും പുതുതായി നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് എന്ത് ചിന്തയാണ് ഉണ്ടാവേണ്ടതെന്നറിയോ കൂട്ടുകാരെ? ചിലരൊക്കെ ചിലപ്പോൾ ഈ പുതിയ വർഷങ്ങളൊക്കെ, അല്ലെങ്കിൽ ന്യൂ ഇയർ ഡേ എന്നൊക്കെ പറഞ്ഞൊക്കെ ഒരുപാട് ആഘോഷിക്കാറും ആസ്വദിക്കാറുമൊക്കെ ഉണ്ട്. നമ്മളും അതുപോലെ പുതിയ വർഷങ്ങൾ വരുമ്പോൾ, ഓ ഇനിയും ഒരു വർഷം, എനിക്ക് ആഘോഷിക്കാനൊക്കെ കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമാണോ കൂടുതലായി വേണ്ടത്? മറിച്ച് നമ്മളിൽ നിന്ന്, അള്ളാഹുവെ, നമ്മളിൽ നിന്ന് ഒരു വർഷം കൂടി കടന്നുപോയല്ലോ, നമ്മുടെ മരണത്തിലേക്ക് നമ്മൾ ഒരു വർഷം കൂടി അടുത്തല്ലോ, ഇനി എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനും എൻ്റെ മരണത്തിനപ്പുറത്തുള്ള ലോകത്തേക്ക് ഒരുക്കൂട്ടാനൊക്കെ കുറച്ച് സമയം കൂടിയേ ബാക്കിയുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ

സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാനുള്ള നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഇതുവരെ നമുക്ക് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ, ഇപ്പോൾ നമ്മുടെ നമസ്കാരത്തിൻ്റെ വിഷയത്തിലായാലും നമ്മുടെ മറ്റുള്ള സൽക്കർമ്മങ്ങളുടെ വിഷയത്തെ ആയാലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഹരിച്ച് ഒരു നല്ല കുട്ടിയായി ഉപ്പയും ഉമ്മയും അനുസരിക്കുന്ന വിഷയത്തിൽ അധ്യാപകരോട് ഏറ്റവും സൗമ്യമായി ഏറ്റവും നന്നായി പെരുമാറുന്ന വിഷയത്തിൽ നമ്മുടെ കൂട്ടുകാരോട് ഏറ്റവും മാന്യമായി ഇടപഴകുന്ന വിഷയത്തിൽ ഒക്കെ കുറച്ചുകൂടി മെച്ചപ്പെടാനും ഒക്കെ എം എസിനും അതുപോലെ എം എസിൻ്റെ കൂട്ടുകാർക്കൊക്കെ സാധിക്കണം അല്ലേ? അപ്പോഴേ നമുക്ക് കൂടുതൽ കൂടുതൽ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതിൽ അർത്ഥമുള്ളൂ. അതല്ലാതെ തിന്മകൾ ചെയ്ത് നന്മകളിലേക്ക് മുന്നേറാൻ സാധിക്കാതെ എത്ര ദീർഘായുസ് ലഭിച്ചിട്ട് എന്താ കാര്യം? കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് എം എസ് പറഞ്ഞു വന്നത്, നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടന്നു, ഹിജറ കലണ്ടർ പ്രകാരം 1439 വർഷത്തിലേക്ക്. അല്ല കൂട്ടുകാരെ, എന്താ ഈ ഹിജറ വർഷം? എന്തിനെ ആസ്പദമാക്കിയാണ് ഹിജറ വർഷം ആരംഭിച്ചത് നമുക്കറിയാമോ? അറിയാം അല്ലേ? നമ്മളൊക്കെ ഒരു പക്ഷേ മദ്രസയിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മുമ്പ് കേട്ടിട്ടുണ്ടാവാം, അതുമല്ലെങ്കിൽ ആ പേരിൽ തന്നെയുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹിജറ വർഷം ആരംഭിച്ചത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാ? അതെ, ആ പേരിൽ തന്നെ നമ്മൾ പറയുന്ന പോലെ ഹിജറയുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ? ഹിജറയെ സംബന്ധിച്ച് നമുക്കൊക്കെ അറിയാം. ഇസ്ലാമിക ചരിത്രത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഹിജറ. ചില ചോദ്യങ്ങൾ, വളരെ ചെറിയ ചോദ്യങ്ങൾ, എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങൾ. കൂട്ടുകാരോട് എം എസ് ഒന്ന് ചോദിക്കട്ടെ ഹിജറയെ സംബന്ധിച്ച്, കേട്ടോളൂ. ഒന്നാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ നിന്ന് എവിടേക്കാണ് ഹിജറ പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ നിന്ന് എവിടേക്കാണ് ഹിജറ പോയത്? എല്ലാവർക്കും അറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം താമസിച്ചിരുന്നത് മക്കയിലായിരുന്നു അല്ലേ? ആ മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് ഹിജറ പോയത്. ഉത്തരം അതാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകുമ്പോൾ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരൻ ആരാണ്? അതും നമുക്കൊക്കെ അറിയാം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന, നബിയോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന നബിയുടെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു കൂടെയുണ്ടായിരുന്നത്. അതും നമുക്കറിയാം. അങ്ങനെയെങ്കിൽ ഹിജറയെ സംബന്ധിച്ചൊക്കെ നമ്മൾ ഓർമ്മിക്കുന്ന, അതിൻ്റെ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ഒരു സമയത്ത് ഹിജറയുമായി ബന്ധപ്പെട്ട ആ ചരിത്ര സംഭവത്തിലെ ഒരു ഭാഗം, അഥവാ ആ ചരിത്ര കഥയിലെ ഒരു ഭാഗമാണ് ഇന്ന് കൂട്ടുകാരുടെ എം എസ് പറയാൻ പോകുന്നത്. ഈ കഥയിലുടനീളം നമുക്കൊക്കെ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഒക്കെ തവക്കുലിൻ്റെയും അതുപോലെ ത്യാഗത്തിൻ്റെയും ഒക്കെ ഒരുപാട് നല്ല പാഠങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടാനുണ്ട്. ഏതായാലും ആ ഹിജ്റയുമായി ബന്ധപ്പെട്ട കഥയുടെ മുഴുവൻ ഭാഗമല്ല, അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കൂട്ടുകാരുടെ എം എസ് പറയാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി, ഹിജ്റയുടെ ആദ്യ ഭാഗങ്ങളൊക്കെ ഒരുപക്ഷെ നമുക്കറിയുന്നുണ്ടാവാം. അള്ളാഹുവിൻ്റെ അനുമതി കിട്ടി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ അള്ളാഹുവിൻ്റെ അടുത്ത് പോയി അബൂബക്കർ അള്ളാഹുവിനോടും കാര്യങ്ങൾ പറഞ്ഞു. അബൂബക്കർ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം കൂടെ കൂട്ടി. അങ്ങനെ അന്നു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് ശത്രുക്കൾ അഥവാ ഖുറൈശികളായ ആ നാട്ടിലെ ആളുകൾ, മുശ്രിക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളഞ്ഞ് അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് അവരുടെ കൺമുമ്പിലൊന്നും പെടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വീട്ടിൽ നിന്നിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കട്ടിലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനായിരുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിക്കൊണ്ട് ആ രൂപത്തിലൊക്കെ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങി അബൂബക്കർ അള്ളാഹുവിനെയും കൂട്ടി യാത്ര തുടങ്ങി. അങ്ങനെ യാത്ര തുടങ്ങി കുറച്ചു ദൂരമെത്തി. ആ സമയത്താണ് വീട് വളഞ്ഞുകൊണ്ടിരുന്ന ഖുറൈശികൾക്ക്, അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾക്ക് മനസ്സിലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യുമെന്ന് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു എന്നറിയോ? മദീനയിലേക്ക് രക്ഷപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ അള്ളാഹുവിനെയും പിടിച്ചു കൊടുക്കുന്നവർക്ക് 100 ഒട്ടകം. എത്ര ഒട്ടകമാ? ഒന്നല്ല, രണ്ടൊന്നല്ല. അന്നാട്ടിൽ അറിയാലോ, അന്ന്

0: വളരെയധികം വിലപിടിപ്പുള്ള ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ അവർക്ക് കെയർ അത്യാവശ്യമുള്ള ഒരു വസ്തുവാണ് ഒട്ടകം എന്ന് പറയുന്നത്. മരുഭൂമിയിൽ താമസിക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള നല്ല 100 ഒട്ടകം സമ്മാനമായി കൊടുക്കും. ആർക്ക് കൊടുക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ആരാണോ പിടിച്ചു കൊണ്ടുവരുന്നത് അവർക്ക് 100 ഒട്ടകത്തെ സമ്മാനമായി പ്രഖ്യാപിച്ചു. അപ്പോൾ 100 ഒട്ടകം കിട്ടിയാൽ വലിയ സമ്പത്താവില്ലേ? അതുകൊണ്ട് തന്നെ എല്ലാവരും എങ്ങനെയെങ്കിലും എനിക്ക് പിടിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച് പലരും പല നിലക്കുമുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു സുറാഖത്ത് ബിനു മാലിക്. ആരായിരുന്നു സുറാഖത്ത്? ഓക്കെ, സുറാഖത്ത് എന്ന് പറഞ്ഞാൽ നല്ല ശരീരപ്രകൃതിയുള്ള, അതുപോലെ മറ്റു വിഷയങ്ങളിലൊക്കെ നല്ല അറിവുമുള്ള നല്ലൊരു വ്യക്തിയായിരുന്നു സുറാഖത്ത്, സുറാഖത്ത് ബിനു മാലിക്. അദ്ദേഹത്തിൻ്റെ ഗോത്രം ഏതായിരുന്നു എന്നറിയാമോ കൂട്ടുകാരെ? ബനു മുദ്ലജ് ഗോത്രത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. അങ്ങനെ അദ്ദേഹം ഈ വാർത്ത കേൾക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? ഏത് വാർത്ത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും പിടിച്ചുകൊടുത്താൽ 100 ഒട്ടകം കിട്ടും, സമ്മാനമായി കിട്ടുമെന്നറിയുന്നത് സുറാഖത്ത് ഒരു സദസ്സിലിങ്ങനെ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന സമയത്തായിരുന്നു. അങ്ങനെ 100 ഒട്ടകമൊക്കെ കിട്ടുമെന്ന് കേട്ട സമയത്ത് സുറാഖത്തിനും വലിയ ആഗ്രഹം തോന്നി. കാരണം 100 ഒട്ടകത്തെ കിട്ടിയാൽ ഒരു അത്യാവശ്യം നല്ലൊരു സമ്പന്നനാവാൻ സാധിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ സുറാഖത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവിടെ ആ സദസ്സിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഇത് കേട്ട സമയത്ത് തൻ്റെ അടുത്തിരിക്കുന്ന കൂട്ടുകാരോടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാതെ മെല്ലെ മിണ്ടാതെ ആ സദസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി. അങ്ങനെ പുറത്തിറങ്ങാൻ തുടങ്ങുന്ന സമയത്താണ് ആ സദസ്സിലേക്ക് വന്ന ഒരു വ്യക്തി പറയുന്നത് സുറാഖത്ത് കേട്ടത്. എന്താണ് ആ വ്യക്തി പറഞ്ഞതെന്നറിയോ? ഇപ്പോൾ ഒരു 3 ആളുകൾ കടൽ തീരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു പക്ഷേ മുഹമ്മദും കൂട്ടുകാരനുമൊക്കെ ആകാൻ സാധ്യതയുണ്ട് എന്ന് ആ സദസ്സിലേക്ക് വന്ന വ്യക്തി പറയുന്നത് സുറാഖത്ത് കേട്ടു. ഇതും കേട്ടുകൊണ്ടാണ് സുറാഖത്ത് ആ സദസ്സിൽ നിന്നും മെല്ലെ ആരോടും പറയാതെ മിണ്ടാതെ ഇറങ്ങിപ്പോരുന്നത്. എന്തിനാ ആരോടും പറയാതെ ഇറങ്ങിപ്പോന്നറിയോ? ആർക്കും സംശയം തോന്നാതിരിക്കാൻ. എന്നുവെച്ചാൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും അവരെ പിടിക്കാൻ ശ്രമിക്കാൻ വേണ്ടി പോകുകയാണ് എന്ന് സംശയം തോന്നാതിരിക്കാനാണ് ആരോടും പറയാതെ മെല്ലെ എണീറ്റ് പോകുന്നത്. അങ്ങനെ പുറത്തിറങ്ങി അപ്പുറത്ത് മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന, അപ്പുറത്ത് പുല്ലും കാര്യങ്ങളൊക്കെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്ന തൻ്റെ കുതിരയെ കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ ഭൃത്യനോട് ആവശ്യപ്പെട്ടു. ഭൃത്യനെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനു വേണ്ടി പണിയൊക്കെ എടുക്കുന്ന വേലക്കാരൻ. ആ വേലക്കാരനോട് പറഞ്ഞു അവിടെ അപ്പുറത്ത് മേഞ്ഞു നടക്കുന്ന ആ കുതിരയെ വേഗം കൊണ്ടുവരാൻ. അങ്ങനെ സുറാഖത്ത് വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ പടയങ്കി, നമ്മൾ യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അക്രമങ്ങൾക്കൊക്കെ പോകുമ്പോൾ പടയങ്കി അണിയില്ലേ, ആ പടയങ്കിയൊക്കെ ധരിച്ച് അതുപോലെ ആയുധങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങി. സുറാഖത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ സമർത്ഥനായ അതുപോലെ നല്ല കഴിവുള്ളൊരു പടയാളിയായിരുന്നു. പക്ഷേ അങ്ങനെ പുറത്തിറങ്ങി സുറാഖത്തിന് ഒരു ശീലമുണ്ടായിരുന്നു. എന്താ ശീലമെന്നറിയോ? അദ്ദേഹം ഈ യുദ്ധത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ഇത്തരം എന്തെങ്കിലും പോരാട്ടങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ പുറത്തു പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അമ്പെടുത്ത് ഒന്ന് ശകുനം നോക്കും. എന്താ ശകുനം നോക്കുക എന്ന് പറഞ്ഞാൽ? നമ്മളിങ്ങനെ ഭാഗ്യം നോക്കുക എന്നൊക്കെ പറയില്ലേ, ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നൊക്കെ ചിലർ നോക്കാറുണ്ട്. നമ്മളങ്ങനെ ഭാഗ്യ പരീക്ഷണങ്ങൾക്കൊന്നും പോകേണ്ടതില്ല. പക്ഷേ സുറാഖത്ത് ആ രൂപത്തിൽ ശകുനം നോക്കി. ശകുനം നോക്കിയ സമയത്ത് അപ്പോൾ തന്നെ അതത്ര നല്ലതല്ല, അല്ലെങ്കിൽ സുഖകരമല്ല എന്നാണ് സുറാഖത്തിന് ആ സമയത്ത് തന്നെ ബോധ്യപ്പെട്ടത്. പക്ഷേ അതൊന്നും കാര്യമാക്കിയില്ല അയാൾ. കാരണം എന്താ? 100 ഒട്ടകം, എത്ര ഒട്ടകം കിട്ടാൻ പോകുന്നത്? കൂട്ടുകാരെ ശ്രദ്ധിക്കുന്നില്ലേ, എത്ര ഒട്ടകം കിട്ടാൻ പോകുന്നത്? സമ്മാനമായി കിട്ടുന്നത് 1, 2, 10, 20 അല്ല, 100 ഒട്ടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ അത് മോഹിച്ച് അയാൾ യാത്ര തിരിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും തേടി തൻ്റെ കുതിരപ്പുറത്ത് അയാളങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് ഇവർ എന്ന് തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് സുറാഖത്ത് വളരെ അകലെയല്ലാതെ കുറേയൊക്കെ അടുത്തായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടുകാരനായ ആരായിരുന്നു ഒപ്പമുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ? അതെ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഇവരെ രണ്ടുപേരെയും കാണുകയാണ്. കണ്ട സമയത്ത് ഒരുപാട് ദൂരെയൊന്നുമല്ലേ കണ്ടത്, കുറേ അടുത്തായിട്ടാ കണ്ടത്. ആ സമയത്ത് സുറാഖത്ത് എന്ത് ചെയ്തു എന്നറിയോ? സുറാഖത്ത് തന്റെ ആവനാളിൽ നിന്ന് അമ്പെടുത്തു. ആ അമ്പൊക്കെ ഇടുന്ന കൊട്ടയില്ലേ, അതിൽ നിന്ന് അമ്പെടുത്തിട്ട് ആ ഞാണിന്മേലിങ്ങനെ തൊടുത്തു. ഞാണിന്മേൽ തൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹുവിന്റെയും നേരെ പിടിച്ചിട്ട് അമ്പ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ എന്താ സംഭവിച്ചു എന്നറിയോ? അമ്പ ചെയ്യാൻ നോക്കിയ സമയത്ത് തന്റെ കൈകള് നിശ്ചലമായി പോയി. സുറാഖത്തിന്റെ കൈകള് അനക്കാൻ കഴിയുന്നില്ല. എന്താണെന്നറിയില്ല, അമ്പ് എയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് അതിന് സാധിക്കുന്നില്ല. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഇപ്പോൾ പിടികൂടുമെന്ന നിലക്ക് അടുത്തെത്തിയിട്ട് പോലും പിടിക്കാൻ സാധിച്ചതുമില്ല. എന്താ കാരണം എന്നറിയോ? സുറാഖത്ത് സഞ്ചരിച്ചിരുന്ന ആ കുതിരയില്ലേ, ആ കുതിരയുടെ കുളമ്പുകൾ, അതിൻ്റെ കാലുകൾ ഭൂമിയിലേക്ക് അങ്ങ് ആണ്ടുപോയി. അതോടുകൂടി സുറാഖത്ത് വല്ലാതെ പേടിച്ചു. എന്താ ചെയ്യുക, തൻ്റെ കൈകൾ കൊണ്ട് അമ്പ ചെയ്യാനും സാധിക്കുന്നില്ല, അതോടൊപ്പം തൻ്റെ കുതിര, ഇത്തരത്തിൽ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഈ കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് ആണ്ടുപോവുകയും ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അതോടുകൂടി സുറാഖത്ത് വല്ലാതെ പേടിച്ചു. അതുമാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ചുറ്റുപാടിൽ നിന്നൊക്കെ ഉയർന്ന ആ പൊടിപടലങ്ങൾ അദ്ദേഹത്തെയും, എന്നുവെച്ചാൽ സുറാഖത്തിനെയും കുതിരയെയും ഒക്കെ മൂടിക്കളഞ്ഞു. അങ്ങനെ കുതിരയെ അദ്ദേഹം വലിച്ചു പൊക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. കുതിരയുടെ കാലുകൾ ഭൂമിയിൽ ആണ്ടുപോയിരിക്കുകയല്ലേ, അത് പൊക്കിയെടുക്കാൻ വേണ്ടി അദ്ദേഹം പരമാവധി ശ്രമിച്ചു. പക്ഷേ കുതിരക്ക് ആ കാലുകൾ ഭൂമിയിൽ നിന്ന് തിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല, അതിലെങ്ങനെ ഭൂമിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് സുറാഖത്തിന് മനസ്സിലായി ഇതിലെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന് പേടിയായി. അങ്ങനെ പേടിയായ സമയത്ത് സുറാഖത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു, അവർ തൊട്ടു മുമ്പിലില്ലേ, അവരോട് വിളിച്ചു പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷിക്കണം, ഞാൻ നിങ്ങൾക്കൊരു ദ്രോഹവും ചെയ്യൂല, നിങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എന്ന് അവരോട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് പറഞ്ഞു. ആ സമയത്ത് സുറാഖത്തിൻ്റെ ഈ പ്രയാസവും സങ്കടവും ഒക്കെ കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്നറിയോ? അവർക്കു വേണ്ടി പ്രാർത്ഥിച്ചു. ആരോട് പ്രാർത്ഥിച്ചു? അള്ളാഹുവിനോട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ സമയത്ത് എന്ത് സംഭവിച്ചു എന്നറിയോ? അത്ഭുതകരമായി സുറാഖത്തും സുറാഖത്തിൻ്റെ കുതിരയും ഒക്കെ അവിടുന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുറാഖത്തിനോട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? സുറാഖത്തെ, കിസ്റ ചക്രവർത്തിയുടെ കരങ്ങളിലണിയുന്ന കടകവും തലയിലണിയുന്ന കിരീടവും ഒക്കെ നിന്നെ അണിയിക്കപ്പെടുന്നൊരു കാലം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് ഒരു പ്രവചനം കണക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്ത് സുറാഖത്തിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? വലിയ ചക്രവർത്തിയായ കിസ്റ ചക്രവർത്തിയുടെ കരങ്ങളിലൊക്കെ അണിയുന്ന വലിയ കടകവും അതുപോലെ തലയിലണിയുന്ന കിരീടവും ഒക്കെ നിന്നെ അണിയിക്കപ്പെടുന്നൊരു കാലം നിങ്ങൾക്ക് വരാനുണ്ട് എന്നാ പറഞ്ഞത്. അത് കേട്ട സുറാഖത്ത് വളരെയധികം അത്ഭുതപ്പെട്ടു. അങ്ങനെ വളരെ അത്ഭുതത്തോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുറാഖത്ത് ചോദിച്ചു, അല്ല കിസ്റ ചക്രവർത്തിയുടെ ആഭരണങ്ങളോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, കിസ്റ ചക്രവർത്തിയുടെ ആഭരണങ്ങളും അതുപോലെ കിരീടവും ഒക്കെ നിന്നെ ഒരു നാൾ അണിയിക്കപ്പെടും. അങ്ങനെ ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് ഒരു പ്രവചനം കണക്കെ അവരോട് പറഞ്ഞു. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾക്കും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനത്തിനുമൊക്കെ ശേഷം സുറാഖത്ത് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് സുറാഖത്തിനെ പോലെ തന്നെ ഈ നബിയെയും കൂട്ടുകാരനെയും പിടിച്ചുകൊടുത്താൽ 100 ഒട്ടകം സമ്മാനമായി കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ? അത് കേട്ടിട്ട് ഒരുപാട് പേര് ഇങ്ങനെ നബിയെയും അബൂബക്കർ റളിയല്ലാഹുവിനെയും തേടി ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ കാണുന്ന സമയത്ത് സുറാഖത്ത് എന്താ ചെയ്തെന്നറിയോ? ആ അവരവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹം ആ വരുന്ന ആളുകളൊക്കെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പല വഴിയിലേക്കായി മാറ്റിവിടുകയും മടക്കി വിടുകയാണ് ചെയ്തത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടുകാരനുമൊക്കെ മദീനയിലെത്തി എന്ന് ഉറപ്പാകുന്നത് വരെ ഈ ഒരു സംഭവം, സുറാഖത്തിനുണ്ടായ ഈ ഒരു സംഭവം സുറാഖത്ത് ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഹിജ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സുറാഖത്ത് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ട് ഇസ്ലാമിനു വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ, ഒരുപാട് പോരാട്ടങ്ങളുമൊക്കെ പങ്കെടുക്കുകയും നേരത്തെ പറഞ്ഞ പ്രവചനം പുലരുമാറ് ഒരുപാട് ഇസ്ലാമിനു വേണ്ടി പ്രവർത്തിക്കാനുമൊക്കെ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത് ഒരു സ്വഹാബിയായി മാറിയ വ്യക്തിയാണ് സുറാഖത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട, ഹിജ്റയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് നമ്മൾ ഇന്ന് പൂമരത്തണലിലൂടെ കേട്ടത്. ഇൻഷാല്ലാഹ് ഇനിയും മറ്റു പല കഥകളും സംഭവങ്ങളുമൊക്കെയായി നമ്മുടെ പൂമരത്തണലിൽ അടുത്ത ആഴ്ചകളിൽ കൂട്ടുകാരോടൊപ്പം എത്തും. കൂട്ടുകാർ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമുക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള നല്ല ഉപദേശങ്ങളും നല്ല നല്ല കാര്യങ്ങളും കഥകളുമൊക്കെ നമ്മുടെ കൂട്ടുകാർക്കും ലഭിക്കണമെന്ന നല്ല താല്പര്യത്തിൻ്റെ പുറത്ത് നമ്മുടെ വീട്ടിലെയും നമ്മുടെ നാട്ടിലെയും സ്കൂളിലെയും ഒക്കെ കൂട്ടുകാരോട് പീസ് റേഡിയോയെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും അവരുടെ ഉപ്പയുടെയും ഉമ്മയുടെയും ഒക്കെ മൊബൈലിലൂടെ പൂമരത്തണലിലായാലും ഈ മദ്രസയായാലും ഒക്കെയുള്ള നല്ല പ്രോഗ്രാമുകൾ നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ നമ്മുടെ കൂട്ടുകാരെയും കേൾപ്പിക്കാൻ വേണ്ടി അവരോടൊക്കെ നിർദ്ദേശിക്കുക. അങ്ങനെ അവരും നമ്മളുമൊക്കെ ഒന്നിച്ച് നാളെ സ്വർഗത്തിൽ സമയത്തിൻ്റെ പരിമിതിയില്ലാതെ ആരുടെയും നിർബന്ധങ്ങളോ അല്ലെങ്കിൽ ശകാരങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് ഇഷ്ടം പോലെ കളിക്കാൻ സാധിക്കുന്ന, നമുക്കിഷ്ടമുള്ളതെല്ലാം ലഭിക്കുന്ന സ്വർഗത്തിൽ നമ്മുടെ കൂട്ടുകാരോടൊപ്പം നമുക്ക് ഒരുമിച്ച് കൂടണ്ടേ? അതിനുവേണ്ടി നമ്മളൊക്കെ ഈ പീസ് റേഡിയോയും പൂമരത്തണലുമൊക്കെ കേൾക്കുന്ന പോലെ നമ്മുടെ കൂട്ടുകാരും കേൾക്കണം. അവരോടും നമ്മൾ ഇത്തരത്തിൽ പീസ് റേഡിയോ കേൾക്കാൻ വേണ്ടി പറയുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല കൂട്ടുകാരാവാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ഈ എപ്പിസോഡിന് ഇവിടെ അവസാനം കുറിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പുതിയൊരു വർഷം, പുതിയൊരു ഹിജ്റ വർഷം നമ്മളിലേക്ക് കടന്നു വന്നു എന്ന നിലക്ക് പുതിയ സൽക്കർമ്മങ്ങൾ, ഉള്ള സൽക്കർമ്മങ്ങൾ ഏറ്റവും നന്നായി ചെയ്യുവാനും പുതിയ പുതിയ സൽക്കർമ്മങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുമൊക്കെ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ ചോദിക്കുന്നു. ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: നാം ഇതുവരെ കേട്ടത് പൂമരത്തണലിൽ എന്ന പ്രോഗ്രാമായിരുന്നു. ഷമീൽ മഞ്ചേരിയാണ് അവതരിപ്പിച്ചത്. മാന്യതയുള്ള കൂട്ടുകാർ എന്ന വിഷയത്തിനോടൊപ്പം ഉണ്ടായിരുന്നത്. ഇനി പീസ് റേഡിയോ നുറുങ്ങുകളിലേക്ക് പ്രവേശിക്കുന്നു.
2: തീർച്ചയായും മരണം സുനിശ്ചിതമാണ് എന്ന ഇബ്നു അലി എഴുത്തനാട്ടുകാരുടെ രചനയ്ക്ക് നുറുങ്ങുകളിൽ ശബ്ദം നൽകുന്നത് ബഹുമാനെ ഷെഫീഖ് വണ്ടൂരാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലേക്ക്.
3: മരണം സുനിശ്ചിതമാണ്, മാനം മങ്ങിയിരിക്കുന്നു മനസ്സും. ലോക്ക്ഡൌൺ മൂഡ് പകർന്നതാണോ ആവോ? മാസങ്ങളായി വിളിക്കാൻ മടിച്ച പഴയ ഓഫീസറെ ഫോണിൽ വിളിച്ചു. ഒരു മണിക്കൂറാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയമായ മൊബൈൽ ഫോൺ, ഫുട്ബോൾ എന്നിവ പരാമർശിച്ചെങ്കിലും അരുത് എന്നാഗ്രഹിച്ച വിഷയവും ഇങ്ങോട്ട് വന്നുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ മഹാരോഗം വന്ന് മാസങ്ങൾക്കു മുമ്പ് മരണപ്പെട്ടിരുന്നു. കോളേജ് വിദ്യാർത്ഥിനിയായ മകൾ മാത്രം ഒപ്പം വീട്ടിൽ. കൂട്ടിന് കോവിഡ് പേടിയും മോൾക്ക് വേറെ ആരുമില്ലല്ലോ എന്ന് കരുതൽ. LP സ്കൂൾ സഹപാഠി, കളിക്കൂട്ടുകാരൻ, സ്കൂൾ കാലഘട്ടത്തിൽ മരണപ്പെട്ടത് ഓർമ്മ വന്നു. ഇടയ്ക്കിടെയുള്ള വയറുവേദനയായിരുന്നു കാരണം. ശരിയായ രോഗനിർണയമോ മതിയായ ചികിത്സയോ കിട്ടിയിട്ടുമുണ്ടാവില്ല. ദാരിദ്ര്യം തന്നെയാവണം മുഖ്യ കാരണം. കോളേജ് കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട സതീർത്ഥ്യ, ഞങ്ങളൊക്കെ ചേച്ചി എന്ന് വിളിച്ചിരുന്നവരുടെ പെട്ടെന്നുള്ള മരണം മറന്നിട്ടില്ല. കൂണിപ്പടിയിൽ നിന്ന് വീണതായിരുന്നു തുടക്കം. പിന്നെ കിടക്കയിൽ കൊല്ലങ്ങൾ. വലിയ രോഗത്തിൽ നിന്നും സങ്കീർണമായ സർജറിയിൽ നിന്നും രക്ഷപ്പെട്ട് പിന്നെ കാര്യമായ രോഗമൊന്നുമില്ലാതെ കഴിയവേ പെട്ടെന്ന് മരണപ്പെട്ട അയൽവാസിയെ ഓർമ്മ വരുന്നു. സഹപ്രവർത്തകയായ ടൈപ്പിസ്റ്റിൻ്റെ മരണവാർത്ത ദിവസങ്ങൾക്കു ശേഷം അറിഞ്ഞതിൻ്റെ ഞെട്ടൽ ഓർമ്മയിലുണ്ടിന്നും. ചെറുപ്പത്തിലെ മരണം കൈപിടിച്ചുകൊണ്ടുപോയ മാതൃകുടുംബത്തിലെ ഇരുവരെ മറക്കാൻ കഴിഞ്ഞില്ല. മോളെ രോഗവും മോനെ അപകടവുമാണ് മടക്കിക്കൊണ്ടുപോയത്. ശാരീരിക വെല്ലുവിളികൾ നേരിട്ട കുടുംബത്തിലെ ഒരാളെ ഈ നോമ്പിലാണ് വിധി തിരികെ കൊണ്ടുപോയത്. ഇത് വായിക്കുന്ന എല്ലാവർക്കുമുണ്ടാകും ഇതുപോലുള്ള എത്രയോ അനുഭവങ്ങൾ. പത്രത്തിൽ, ഓഫീസ് ഗ്രൂപ്പിൽ, സോഷ്യൽ മീഡിയയിൽ മരണവാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ്. കോവിഡ് ഇത്തരം വാർത്തകൾക്ക് ആക്കവും തൂക്കവും കൂട്ടുന്നു. ഇടിയും മഴയും കാറ്റും കോളും ഇനിയും കാത്തിരിക്കുന്നു എന്ന് വാർത്ത. പരീക്ഷിക്കാൻ പ്രളയം ഇനിയും മറഞ്ഞു നിൽപ്പുണ്ടോ? മരണം ആരെ, എപ്പോൾ, എവിടെ വെച്ച്, ഏതു രൂപത്തിൽ പിടികൂടുമെന്ന് നമുക്കാർക്കുമറിയില്ല. സ്രഷ്ടാവിനെ ഭാവികാര്യങ്ങൾ അറിയൂ. തീർച്ചയായും അള്ളാഹുവിൻ്റെ പക്കലാണ് അന്ത്യസമയത്തെപ്പറ്റിയുള്ള അറിവ്. അവൻ മഴ പെയ്യിക്കുന്നു. ഗർഭാശയത്തിലുള്ളത് അവൻ അറിയുകയും ചെയ്യുന്നു. നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരാളും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുക എന്നും ഒരാളും അറിയുകയില്ല. തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു. വിശുദ്ധ ഖുർആൻ 31:34. കാറ്റും കോളും കോവിഡും മാറി നല്ല നാൾ വരുന്നതും കാത്തിരിക്കാം. സൽക്കർമ്മങ്ങളിൽ നിരതരാകാം, പ്രാർത്ഥനകളിൽ മുഴുകാം. ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അള്ളാഹു നീട്ടിക്കൊടുക്കുകയേയില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. വിശുദ്ധ ഖുർആൻ 63:11.
1: നാം ഇതുവരെ കേട്ടത് നുറുങ്ങുകൾ. ഷഫീഖ് വണ്ടൂരായിരുന്നു ശബ്ദം നൽകിയത്. മരണം സുനിശ്ചിതമാണ്, ഇബ്നു അലി എടത്തനാട്ടുകാരി രചനക്കാണ് അദ്ദേഹം ശബ്ദം നൽകിയത്.
2: അള്ളാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങൾ പഠിച്ചു വരുന്ന അസ്മാ ഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളും അത് എവിടെയൊക്കെ ഉപയോഗിക്കണമെന്നും അത് എങ്ങനെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്നും പ്രാർത്ഥനയിലും മറ്റു കാര്യങ്ങളിലൊക്കെ എങ്ങനെയൊക്കെ കൊണ്ടുവരണമെന്നും ആ നാമത്തിൻ്റെ അർത്ഥവും ആശയവും എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമാണ് അസ്മാ ഉൽ ഹുസ്ന എന്നുള്ളത്. അതിൽ ഇന്ന് നമ്മൾ അശക്കൂർ, അങ്ങേയറ്റം നന്ദിയുള്ളവൻ എന്ന റബ്ബിൻ്റെ നാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ബഹുമാന ജ്യേഷ്ഠ സുഹൃത്ത് അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം നമ്മോടൊപ്പം ചേരുന്നു.
0: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ നാം അള്ളാഹുവിൻ്റെ നാമങ്ങളെ പഠിച്ചു വരികയാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് അർത്ഥമറിഞ്ഞുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതിനെ ഹിഫ്ളാക്കുക, ഇതെല്ലാം പുണ്യകർമ്മമായ കാര്യങ്ങളായിക്കൊണ്ട് നാം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ഒരു പുതിയ നാമം നാം പഠിക്കുകയാണ്. അള്ളാഹു അശക്കൂറാണ്. അള്ളാഹു അശക്കൂറാണ്. സ്വാഭാവികമായും നമ്മൾ ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ ആ കാര്യത്തിന് തിരിച്ചൊരു പ്രത്യുപകാരം അല്ലെങ്കിൽ ഒരു നന്ദിയുള്ള ഒരു ഒരു സ്വഭാവം മറ്റുള്ളവരിൽ നിന്ന് നാം ആഗ്രഹിക്കാറുണ്ട്. അതൊരു മനുഷ്യപ്രകൃതമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഷക്കൂർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്, അതിൻ്റെ ആശയങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങാനുണ്ട്, അതിൻ്റെ തേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. നാം അള്ളാഹു ഷാക്കിറാകുന്നു എന്ന നാമത്തെക്കുറിച്ച് പഠിച്ചു. അള്ളാഹു ഷാക്കിറാണെന്ന് പറയുമ്പോൾ അള്ളാഹു നന്ദിയുള്ളവനാണ്. അതുപോലെ തന്നെ അടിമകളിൽ നിന്ന് നന്ദി ഇഷ്ടപ്പെടുന്നു, നന്ദിയുള്ള അടിമകളായി മാറാൻ അള്ളാഹു ആഗ്രഹിക്കുന്നു, ഇതെല്ലാം നമ്മൾ പഠിച്ചു. എന്നാൽ ആ ഷാക്കിർ എന്ന നാമത്തിനേക്കാൾ ഒന്നുകൂടി വിപുലമായതും അതുപോലെ തന്നെ അഗാധമായ അർത്ഥമുള്ളതുമാണ് അശക്കൂർ എന്ന നാമം. അള്ളാഹു ഷാക്കിറാണെന്ന് പറയുമ്പോൾ അള്ളാഹു നന്ദിയുള്ളവനാണ്. എന്നാൽ അള്ളാഹു അശക്കൂർ എന്ന് പറയുമ്പോൾ അതിന് വിപുലമായ അർത്ഥമുണ്ട്, അതുപോലെ തന്നെ അതിന് അഗാധമായ ആശയമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിരവധി തവണ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെക്കുറിച്ച് അശക്കൂർ എന്ന് പറയുന്നുണ്ട്. സൂറത്തു ഷൂറയിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഗഫൂറുൻ ഷക്കൂർ. അള്ളാഹു പാപങ്ങൾ ഏറെ പൊറുക്കുന്നവനും അതുപോലെ തന്നെ ഏറ്റവും നല്ല നന്ദി കാണിക്കുന്നവനുമാകുന്നു അള്ളാഹു എന്ന് പറഞ്ഞു. മറ്റൊരായത്തിൽ സൂറത്തുൽ ഫാത്തിറിൻ്റെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഖാലുൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബന ലഗഫൂറുൻ ഷക്കൂർ. അവിടെയും അള്ളാഹു എടുത്തു പറഞ്ഞത് അള്ളാഹു ഏറെ പാപം പൊറുക്കുന്നവനും അതുപോലെ തന്നെ ഏറെ നന്ദി കാണിക്കുന്നവനുമാകുന്നു എന്ന് പറഞ്ഞു. മറ്റൊരായത്തിൽ വീണ്ടും പറഞ്ഞു, ഇന്നഹു ഗഫൂറുൻ ഷക്കൂർ. വേറൊരായത്തിൽ അള്ളാഹു പറഞ്ഞത്, വല്ലാഹു ഷക്കൂറുൻ ഹലീം. അള്ളാഹു ഷക്കൂറാണ്, ഹലീമാണ് എന്നെല്ലാം വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ നമ്മളൊന്ന് എടുത്തു നോക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് ഷക്കൂർ എന്ന് പറഞ്ഞ നാമത്തെ എടുത്തു പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. എന്താണ് ഇതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയതലങ്ങൾ എന്താണ്, അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹു അശ്ശക്കൂർ എന്ന് പറയുമ്പോൾ
4: എത്ര വലിയ തെറ്റ് ചെയ്താലും, എത്ര അങ്ങേയറ്റം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുവിൻ്റെ നന്ദി പ്രകടനമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അഷ്ഷക്കൂറാണ്, ഗഫൂറാണ്, ഷക്കൂറാണെന്നാണല്ലോ ആയത്തുകളിലെല്ലാം എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര വലിയ തെറ്റുകൾ അടിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം ആ തെറ്റു മാത്രമേ അള്ളാഹു രേഖപ്പെടുത്തുകയുള്ളൂ. അതിനു മാത്രമാണ് ഒന്നുകിൽ അള്ളാഹു ശിക്ഷിക്കുക, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു നൽകിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. എന്നാൽ നന്മയുടെ വിഷയത്തിലാണെങ്കിലോ, അള്ളാഹു എത്ര വലിയ തെറ്റ് ചെയ്താലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം, നമ്മളെല്ലാം എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ പുറത്തു നൽകാൻ കഴിവുള്ളവനാണ്. അങ്ങനെ നന്ദി കാണിക്കും അടിമകളോട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നാം ചെയ്ത ഒരു ചെറിയ നന്മയാണെങ്കിലും ഒരു വലിയ നന്മയാണെങ്കിലും ശരി, അള്ളാഹു അത് പതിൽ മടങ്ങായി ഇരട്ടിയാക്കിക്കൊണ്ട് അതിൻ്റെ പ്രതിഫലം നമുക്ക് നൽകും. അവനാണ് ഷക്കൂർ. അതാണ് അതിൻ്റെ ആശയം. അതായത് ചെയ്ത തിന്മകൾ അത് അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു നൽകുവാനും അതോടൊപ്പം ആ എത്രയാണോ ചെയ്തത് അത്ര തോതിൽ മാത്രം ശിക്ഷിക്കുവാനും അതിനെ രേഖപ്പെടുത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം നന്മകളാണെങ്കിലോ, അതെത്ര ചെറുതാണെങ്കിലും വമ്പിച്ചതായ പ്രതിഫലങ്ങളാക്കി മാറ്റാനും അതിനെ ഇരട്ടിപ്പിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു നന്മയ്ക്ക് 10 പ്രതിഫലം അല്ല, 700 പ്രതിഫലമാണ് വിശുദ്ധ ഖുർആൻ ഓഫർ നൽകുന്നത്. ഒരാളൊരു നന്മ കൊണ്ടുവന്നാൽ ഫലഹു ആഷുറു അംസാലിഹ, അവന് അതിന് തത്തുല്യമായ 10 പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ 1 രൂപ സദഖയായി കൊണ്ട് നൽകിക്കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന പ്രതിഫലം വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതെന്നറിയോ, ഒരു ധാന്യം അത് വിത്തായി, അത് പിന്നെ പൊട്ടിമുളച്ച്, അത് മുളച്ചുപൊന്തി, അതിൽ 7 കതിരുകൾ വന്നു, ഓരോ കതിരുകളിലും 100 അതിൻ്റെ ധാന്യമണികൾ മുളച്ചിട്ടുണ്ട് എങ്കിൽ, അപ്പോൾ 700 കതിര്, ഓരോ കതിരിലും 100 മൊത്തം 700 ധാന്യമണികൾ അതിലുണ്ടായതുപോലെയാണ്, ഇവൻ 1 രൂപ കൊടുത്താൽ 700 കൊടുത്തതിന് തുല്യമാണ് എന്ന് പറഞ്ഞ് നിർത്തിയില്ല. അള്ളാഹു പറഞ്ഞു, വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹു ഇഷ്ടമുള്ളവർക്ക് അതിനെ വീണ്ടും ഇരട്ടിപ്പിച്ച് വർദ്ധിപ്പിച്ച് നൽകും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്മകൾക്ക് 10 പ്രതിഫലം നൽകാൻ അള്ളാഹു കഴിയുന്നു, അള്ളാഹു തീരുമാനിക്കുന്നു. അങ്ങനെ അടിമകളോട് നന്ദി കാണിക്കുന്നവനായി അള്ളാഹു സുബ്ഹാനഹു വതആല നിലകൊള്ളുന്നു. അവനാണ് അഷ്ഷക്കൂർ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രത്യേകത വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞെന്താ, മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അഷ്റു അംസാലിഹ, ഒരു നന്മ കൊണ്ടുവന്നാൽ അതിന് 10 പ്രതിഫലം. വമൻ ജാഅ ബിസ്സിയ്യതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ വഹും ലാ യുളമൂൻ, ഒരാൾ ഒരു തെറ്റാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ തെറ്റിന് തത്തുല്യമായ ശിക്ഷയല്ലാതെ, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ രൂപത്തിലുള്ള പ്രതിഫലനമല്ലാതെ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരില്ല, അവരൊരിക്കലും ആക്രമിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് വാഗ്ദാനം നൽകുകയാണ്. അങ്ങനെയുള്ളവനാണ് അഷ്ഷക്കൂർ. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം നന്ദി കാണിക്കുന്നവനാണ്, അടിമകളോട് അങ്ങേയറ്റം നന്ദിയുള്ളവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വതആല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സഹാബി പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വരികയാണ്. ആ സഹാബി വരുമ്പോൾ തൻ്റെ കയ്യിൽ കടിഞ്ഞാണിട്ട ഒരു ഒട്ടകത്തെ കാണാൻ സാധിക്കും. ആ ഒട്ടകത്തെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അദ്ദേഹം ദാനം ചെയ്തപ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്ത സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല വഹിയിറക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമ ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുന്നു, അന്ന റജുലൻ തസദ്ദഖ ബിനാഖതിൻ മഖ്തൂതതിൻ, ഒരു കടിഞ്ഞാണിട്ട ഒട്ടകവുമായി കൊണ്ട് സദഖ ചെയ്യാൻ വന്ന ആ മനുഷ്യനോട് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ലയതിയന്ന യൗമൽ ഖിയാമത്തി ബി 700 നാഖതിൻ മഖ്തൂതതിൻ, നിനക്ക് നാളെ പാരത്രിക ലോകത്ത് 700 കടിഞ്ഞാണിട്ട ഒട്ടകത്തെ നിനക്ക് പ്രതിഫലമായി അള്ളാഹു നൽകുന്നു എന്ന് വഹീൻ്റെ അടിസ്ഥാനത്തിൽ കളവ് പറയാത്ത പ്രവാചകൻ അവിടെ ആ സ്വഹാബിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഒരൊട്ടകം കൊടുത്തപ്പോൾ 700 എവിടെയാണ്, എന്നൊന്നും നമുക്ക് കഴിഞ്ഞുകൂടേണ്ട പാരത്രിക ലോകത്ത്, വിജയം ലഭിക്കേണ്ട പാരത്രിക ലോകത്ത് അള്ളാഹു നമുക്ക് നൽകുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹു ഒന്ന് കൊടുത്തപ്പോൾ 700 തിരിച്ചു നൽകുന്ന അത്രയും നന്ദിയുള്ള അള്ളാഹു സുബ്ഹാനഹു വതആല, അവനെ നമ്മൾ അടുത്തറിയണം, അവനെ നമ്മൾ മനസ്സിലാക്കണം, ആ റബ്ബിലേക്ക് നമ്മൾ മടങ്ങണം, ആ റബ്ബിന് നന്ദിയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം. നന്മയൊന്നും നിസാരമായി കാണരുത് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കാരണം ഒരു നന്മയ്ക്ക് ഇത്രയേറെ പ്രതിഫലമാണ് അല്ലാഹു ഓഫർ നൽകുന്നത്. അവൻ നന്ദിയുള്ളവനായതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന നന്മകൾക്കെല്ലാം പതിൽ മടങ്ങിരട്ടി പ്രതിഫലങ്ങൾ നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, എത്ര നിസാരമാണെങ്കിലും ശരി നന്മകളെ ഒന്നും നിസാരമാക്കി കാണരുത് എന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞതെന്നറിയോ, നീ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് പോലും നിസാരമായി കാണരുത് എന്നാണ്. അതിനുപോലും പ്രതിഫലമുണ്ട്. അതിന് തന്നെ ഇരട്ടിച്ച പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകുന്നു എന്നാണ്. അത്രയും നന്ദിയുള്ളവനാണ് അശക്കൂറായ അള്ളാഹു സുബ്ഹാനഹു വതാല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആളുകളുടെ ദൃഷ്ടിയിൽ അതൊരു നിസാരമായ പ്രവർത്തനമാണെങ്കിലും ശരി, നന്മയാണോ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ചതായ പ്രതിഫലം ലഭിക്കുന്ന മഹനീയമായ കർമ്മമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അതിനെ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ സൂക്ഷിക്കാൻ വേണ്ടി പഠിപ്പിച്ചപ്പോൾ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ സാധിക്കും, ഇത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, വലൗ ബിശിഖി തംരിൻ, ഒരു കാരക്കയുടെ കീറുകൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കണം എന്നാണ്. കാരണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലപ്പോൾ ഒരു കാരക്ക ദാനം ചെയ്താൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുമെന്നാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ഉദ്ദേശത്തോടുകൂടി നന്മകൾ ചെയ്യുമ്പോൾ ആ നന്മകൾ നമുക്കതിൽ പ്രതിഫലനം ലഭിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്നത്. നായക്ക് വെള്ളം കൊടുത്ത ഒരു മനുഷ്യൻ ജീവിതത്തിൽ തിന്മകൾ ചെയ്ത ആ വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ആ ഒരൊറ്റ നന്മ കാരണം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ്. അവൻ്റെ പാപങ്ങളെ പുറത്തു കൊടുത്തു എന്നാണ്. അപ്പോൾ നന്ദി കാണിക്കണം, നന്ദിയുള്ളവരായി മാറണം. രണ്ട് കാര്യങ്ങളിൽ പ്രധാനമായി നാം നന്ദി കാണിക്കേണ്ടതുണ്ട്. ഒന്ന് അള്ളാഹുവിൻ്റെ വിഷയത്തിലാണ്, രണ്ട് പടപ്പുകളുടെ വിഷയത്തിലാണ്. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നാം നന്ദി കാണിക്കേണ്ടതാണ്, അതുപോലെ തന്നെ പടപ്പുകളുടെ വിഷയത്തിലും നമുക്ക് നന്ദി കാണിക്കേണ്ടതുണ്ട്. നമുക്ക് നന്ദി കാണിക്കാൻ സദഖകൾ തന്നെ ചെയ്യണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ പ്രവിശാലമായ ആ ഒരു നന്ദി സൂചകം അല്ലെങ്കിൽ പ്രതിഫലം, ഇതെല്ലാം നമുക്ക് എത്ര കാണാൻ സാധിക്കും. പ്രവാചകൻ്റെ ഹദീസുകളിൽ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിന് വമ്പിച്ച പ്രതിഫലം, ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിന് സ്വർഗത്തിൽ കൃഷിയിടം ലഭിക്കുന്നു, എന്തെല്ലാം പ്രതിഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതാല ഓഫർ നൽകുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി അലീം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന അത് സദഖയാണ്. ആ സദഖ ചെയ്യുന്നതിലൂടെ നമുക്ക് വമ്പിച്ച പ്രതിഫലം നൽകുന്നു. അങ്ങനെയുള്ളവനാണ് അശക്കൂർ. ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന നന്മയ്ക്ക് പോലും അള്ളാഹു പതിൽ മടങ്ങ് പ്രതിഫലം നൽകുന്നു എന്നതാണ് അള്ളാഹു അശക്കൂർ എന്നതിനുള്ള ഒരു ഉത്തരമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമത്തെ നാം ഈ രൂപത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തിൽ ആയത്ത്, അതായത് സൂറത്തു തൗബയിലെ 34-ാമത്തെ ആയത്ത് അവതരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. സ്വർണവും വെള്ളിയും തൻ്റെ മുതൽക്കൂട്ടായി സമ്പത്തായി ഒരുക്കൂട്ടി വയ്ക്കുന്ന സാഹചര്യത്തിൽ ഈ ആയത്ത് ഇറങ്ങുകയാണ്. ആയത്ത് എന്തെന്നറിയോ, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫില്ല വലാ യുൻഫിഖൂനഹ ഫീ സബീലില്ലാ ഫബശ്ശിർഹും ബി അദാബിൻ അലീം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഈ സ്വർണത്തിനെയും വെള്ളിയെയും സ്വതക്ക നൽകാതെ ഒരുക്കൂട്ടി വച്ചിരിക്കുന്നയാളുകൾ, അവർ സന്തോഷവാർത്ത അറിയിക്കപ്പെടട്ടെ. എന്താണെന്നറിയോ സന്തോഷവാർത്ത? ആ സന്തോഷവാർത്ത എന്നത് ശക്തമായ വേദനാജനകമായ ഒരു ശിക്ഷ അവരെ കാത്തിരിക്കുന്നു എന്ന സന്തോഷവാർത്ത അറിയിക്കട്ടെ എന്നാണ്. സ്വഹാബികൾ അമ്പരന്നു, കാരണം അവരുടെ കൈകളിൽ സ്വർണമുണ്ടായിരുന്നു, വെള്ളികളുണ്ടായിരുന്നു, അവരുടെ സമ്പത്തായി അതിനെ സൂക്ഷിച്ചു വച്ചിരുന്നു. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് കയറി പായുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് എത്തി. എന്നിട്ട് ഈ സംഭവത്തെക്കുറിച്ച് ചോദിക്കുകയാണ്, റസൂലെ, ഇങ്ങനെ ഒരു ആയത്ത് നമ്മൾ കേട്ടു, ഇനി ഞങ്ങൾ എന്താണ് നമ്മുടെ സമ്പാദ്യമായി ശേഖരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലിയത്തഖിദ് അഹദുക്കും ഖൽബൻ ശാകിറ. നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടതെന്നറിയോ, നിങ്ങൾ പരലോകത്തേക്ക് വേണ്ടിയുള്ള സമ്പാദ്യമായി ഒരുക്കൂട്ടേണ്ടത്, നിങ്ങളുടെ സമ്പാദ്യമായി നിങ്ങൾ ഒരുക്കൂട്ടേണ്ടത് എന്തെന്നറിയോ, ഖൽബൻ ശാകിറ, നല്ല നന്ദിയുള്ള ഹൃദയമാണ് എന്നാണ്. നന്ദിയുള്ള ഹൃദയമുണ്ടാകണം. അതോടൊപ്പം വലിസാനൻ ദാക്കിറ എപ്പോഴും റബ്ബിനെ സ്തുതിക്കുന്ന, റബ്ബിനെ സ്മരിക്കുന്ന ഒരു നാവുണ്ടാകണമെന്ന് പറഞ്ഞു. വസൗജതൻ മുക്മിനതൻ, ഒരു നല്ല മുക്മിനായ പെണ്ണിനെയാണ് നീ വിവാഹം കഴിക്കേണ്ടത് എന്നും പ്രവാചകൻ സലസ്ലം പറഞ്ഞു. എന്നിട്ട് ആ പെണ്ണിൻ്റെ വിശേഷണം കൂടി പറഞ്ഞു. എന്തെന്നറിയോ? തുഈനുഹു അല അംരിൽ ആഖിറ, പരലോകത്തിൻ്റെ വിഷയത്തിൽ നിന്നെ സഹായിക്കുന്നവളായിരിക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉപദേശിക്കുന്നുണ്ട്. അതിലൊന്നാമത് പറഞ്ഞെന്നറിയോ? കൽബൻ ഷാക്കിറ, നല്ല ഹൃദയം. എങ്ങനെയുള്ള ഹൃദയം? ശുക്ർ ചെയ്യുന്ന ഹൃദയം ഉണ്ടാകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പോൾ എന്താണ് നന്ദിയുള്ള ഹൃദയം? ആർക്കാണ് നന്ദി കാണിക്കേണ്ടത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്കും നന്ദി കാണിക്കണം, പടപ്പുകൾക്കും നന്ദി കാണിക്കണം. ഒന്നാമതായി കാണിക്കേണ്ടത് അല്ലാഹുവിനോടുള്ള നന്ദിയാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് വ്യത്യസ്തമായ ആയത്തുകളിൽ സഹാബികളെക്കുറിച്ച്, അതുപോലെ തന്നെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെക്കുറിച്ചെല്ലാം പറഞ്ഞത് അബ്ദൻ ഷക്കൂറ എന്നാണ്. അബ്ദൻ ഷക്കൂറ, നന്ദിയുള്ള അടിമയായിരുന്നു എന്നാണ്. ആ രൂപത്തിൽ റബ്ബിന് നന്ദിയുള്ള അടിമയായി മാറാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം പടപ്പുകൾക്കും നന്ദി കാണിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്നറിയോ? ലാ യഷ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കുകയില്ല. മൽ ലാ യഷ്കുറുന്നാസ്, ജനങ്ങൾക്ക് നന്ദി കാണിക്കാത്തവർ. അപ്പോൾ ജനങ്ങളോട് നന്ദിയില്ലാത്തവർ അല്ലാഹുവിനോട് നന്ദിയില്ലാത്തവരാണ്. അതുപോലെ തന്നെ അല്ലാഹുവിനോട് നന്ദിയില്ലാത്തവർ ജനങ്ങളോടും നന്ദി കാണിക്കുകയില്ല. ഇതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളോടും നന്ദി കാണിക്കണം, റബ്ബിനോടും നന്ദി കാണിക്കണം. അതിലേറ്റവും പ്രാധാന്യം ആർക്കാണ്? അല്ലാഹുവിന് നന്ദി കാണിക്കലാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അല്ലാഹുവിന് നന്ദി കാണിക്കുക? നമ്മുടെ മനസ്സ, വാച, കർമ്മണ, ഇങ്ങനെ എല്ലാ മേഖലയിലും റബ്ബിന് നന്ദി കാണിക്കണം. മനസ്സുകൊണ്ട് നാം അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തെടുത്ത്, റബ്ബേ നീ എനിക്കതെല്ലാം നൽകിയല്ലോ, കണ്ണ് നൽകി, കാതു നൽകി, കാലു നൽകി, കൈകൾ നൽകി, എനിക്കെല്ലാ നിലക്കുമുള്ള അനുഗ്രഹങ്ങൾ നൽകി. എത്രയെത്ര അനുഗ്രഹങ്ങൾ! വിശുദ്ധ ഖുർആനിൽ പറഞ്ഞെന്താ? വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹ, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങളെ ചിന്തിച്ചു മനസ്സിലാക്കി, റബ്ബ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് അളവറ്റതാണ് എന്ന ചിന്തയോടുകൂടി ഹൃദയത്തിൽ നന്ദി ഉണ്ടാകണം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം അദ്ദേഹത്തിൻ്റെ വാചകത്തെ വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ബിൽഖിസ് രാജ്ഞിയുടെ ആ ഒരു സിംഹാസനം നിമിഷ നേരം കൊണ്ട് തൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കുകയും അങ്ങനെ ഒരു അനുഗ്രഹം നൽകുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല ഇതെൻ്റെ കഴിവാണ് എന്ന്. അദ്ദേഹം വാദിച്ചില്ല ഇതെൻ്റെ മുഅ്ജിസത്ത് കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്നൊന്നും വാദിച്ചിട്ടില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞത് ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, എന്തെന്നറിയോ? ഇതെൻ്റെ റബ്ബെനിക്ക് നൽകിയ അനുഗ്രഹമാണ്. ഇതെന്തിനാന്നറിയോ? ഇത് ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ അതല്ല കുഫർ കാണിക്കുന്നുണ്ടോ എന്ന് അല്ലാഹ് പരീക്ഷിക്കാനും വേണ്ടിയിട്ടെന്നാണ്. എന്നിട്ട് ആ ആയത്തിൻ്റെ ബാക്കി എന്നറിയോ? വമൻ ശക്കറ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹ്, ആരെങ്കിലും റബ്ബിന് നന്ദി കാണിച്ചാൽ അത് സ്വന്തത്തിന് തന്നെയാണ് അതിന് ഉപകാരം ഉണ്ടാവുക. സ്വന്തത്തിന് നന്ദി കാണിക്കാൻ. കാരണം റബ്ബിന് നന്ദിയില്ലാത്ത രൂപത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ നാളെ ഈ ശരീരമാണ് പരലോകത്ത് കുറ്റവാളികളുടെ കൂട്ടത്തിൽപ്പെട്ട് നരകത്തിലേക്ക് പോകേണ്ടി വരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന് നന്ദി കാണിക്കുക എന്നത് നമുക്ക് നാളെ നമ്മുടെ ശരീരത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റബ്ബിന് നന്ദി കാണിക്കുക എന്നത് നമ്മുടെ സ്വന്തത്തിന് നന്ദി കാണിക്കുക എന്നതാണ്. വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയുൻ കരീം, അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞെന്നറിയോ? അല്ലാഹുവിന് നന്ദി കാണിക്കാതെ ആരെങ്കിലും അല്ലാഹുവിന് വഴിപ്പെടാതെ കൊണ്ട് അല്ലാഹുവിന് നന്ദി കാണിക്കാതെ ആരെങ്കിലും ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന് യാതൊരു ആവശ്യമില്ല അവനെക്കുറിച്ച്. അവൻ്റെ വിഷയത്തിൽ യാതൊരു ആവശ്യമില്ല. ഇനി ലോകത്തുള്ള മുഴുവൻ ആളുകളും അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് കുഫർ കാണിച്ചുകൊണ്ട് ജീവിച്ചാലും അല്ലാഹു പറയാണ് ഫഇന്ന റബ്ബി ഗനിയുൻ കരീം, അല്ലാഹു അവൻ മാന്യനാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ഗനിയാണ്, സമ്പന്നനാണ്. നിങ്ങളുടെ നന്ദിയുടെ ഒരു ആവശ്യമില്ല അല്ലാഹുവിന്. പക്ഷേ നിങ്ങൾ നന്ദി കാണിക്കുന്നത് എന്തിന്? അത് നിങ്ങളുടെ സ്വന്തത്തിന് തന്നെയാണ്, നിങ്ങളുടെ വിജയത്തിന് തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഹൃദയം കൊണ്ട് നന്ദി കാണിക്കാൻ സാധിക്കണം. നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി രണ്ടാമത്തത് എന്താണ്? നമ്മുടെ നാവുകൾ കൊണ്ട് കാണിക്കാൻ കഴിയുന്ന നന്ദിയാണ്. എങ്ങനെയാണ് നാവുകൾ കൊണ്ട് റബ്ബിനെ നന്ദി കാണിക്കാൻ കഴിയുക? റബ്ബിനെ സ്തുതിക്കുക. നന്ദിയുടെ വാചകങ്ങൾ ഉച്ചരിക്കുക, അൽഹംദുലില്ല എന്നു മനസ്സുറച്ചുകൊണ്ട് പറയാൻ നമുക്ക് സാധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ, വെള്ളം കുടിക്കുമ്പോൾ, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ, ഇങ്ങനെ തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള എല്ലാ മേഖലയിലും അൽഹംദുലില്ല എന്ന് ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കണം. ഭക്ഷണം കഴിച്ച് എണീറ്റ് പോവലല്ല, വെള്ളം കുടിച്ച് ഗ്ലാസ് അവിടെ ഇട്ട് പോവലല്ല, അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ഇതൊക്കെ ഇനി ഞാൻ നേടിയ എൻ്റെ പവറാണ് എന്ന് പറഞ്ഞ് അഹങ്കാരം നടിക്കലല്ല, മറിച്ച് അൽഹംദുലില്ല എന്ന് മനസ്സുറച്ച് പറയാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ തുമ്മുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞല്ലോ, ഒരാൾ തുമ്മിക്കഴിഞ്ഞാൽ അവൻ അൽഹംദുലില്ല എന്ന് പറയട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള അവസ്ഥകൾ, അത്തരത്തിലുള്ള അവസരങ്ങൾ അൽഹംദുലില്ല എന്ന് മനസ്സുറച്ച് പറയാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം മറ്റു നന്മകൾ, മറ്റു ദിക്റുകൾ പറയുക എന്നത് നമ്മുടെ നാവുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്ദി പ്രകടനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം ശരീരങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന, മനസ്സാ വാച കർമ്മണ, കർമ്മങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? റബ്ബിന് നന്ദി കാണിക്കുക എന്നത്, സുജൂദ് ചെയ്യുക എന്നത്, അതുപോലെയുള്ള അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുക എന്നത് റബ്ബിന് നന്ദി കാണിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് കണ്ണു നന്ദി, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നാവ് തന്നു. അപ്പോൾ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹമെന്ന കണ്ണിനെ, ആ കണ്ണുകൊണ്ട് മോശപ്പെട്ടതൊന്നും കാണാതിരിക്കുക എന്നത് അതൊരു നന്ദി കാണിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് അനുഗ്രഹമായി കൊണ്ട് പലതും നൽകി. ആ അനുഗ്രഹങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നതോടൊപ്പം അത് വച്ച് തിന്മകൾ ചെയ്യാതിരിക്കുക എന്നതും നന്മകൾ ചെയ്യുക എന്നതും അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം പടപ്പുകളോടെ എങ്ങനെയാണ് നന്ദി കാണിക്കുക? അള്ളാഹുവിനോട് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞു, അത് മനസ്സാ വാച കർമ്മണ നന്ദി കാണിക്കണമെന്നും പറഞ്ഞു. ഇനി പടപ്പുകളോടും നന്ദി കാണിക്കണം. കാരണം അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ സാധിക്കുക പടപ്പുകളോട് നന്ദി കാണിക്കുമ്പോഴാണ്. ആ നന്ദി കാണിക്കുക എന്നത് എങ്ങനെ സാധിക്കും? നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഹുനൈൻ യുദ്ധത്തിൻ്റെ വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിനു അബി റബിഅ എന്ന് പറയുന്ന സഹാബിയിൽ നിന്നും 40,000 ദീനാറ് കടം വാങ്ങിയെന്നാണ്. 40,000 ദീനാർ. യുദ്ധം കഴിഞ്ഞു, യുദ്ധാർജിത സ്വത്തുകൾ ശേഖരിച്ചു. ആ ശേഖരിച്ച സമയത്ത് ഈ 40,000 കടം തിരിച്ചു നൽകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടം വാങ്ങിയതിനെ തിരിച്ചു നൽകുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓക്കേടാ ശരി എന്ന് പറഞ്ഞു വിട്ടില്ല, അല്ലെങ്കിൽ പിന്നെ കാണാം എന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് മടക്കി അയക്കുന്നത്. എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബാറക്കല്ലാഹു ലക ഫീ അഹ്ലിക വ മാലിക, അല്ലാഹു നിനക്ക് നിന്റെ കുടുംബത്തിലും നിന്റെ സമ്പത്തിലും ബറക്കത്ത് നൽകട്ടെ എന്നാണ്. എന്തിനാണെന്നറിയോ? കടം കൊടുത്തു. ആ കടം തിരിച്ചു കൊടുക്കുന്ന വേളയിൽ കടം തന്നതിൻ്റെ നന്ദി പ്രകടനമായി കൊണ്ട് ആ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ തീർന്നില്ല. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ജസാഉ സലഫ് അൽഹംദു വൽ അദ. ഏറ്റവും നല്ല ശുക്രി എന്നത് എന്തെന്നറിയോ? അത് ഏറ്റവും നല്ല ജസാ പ്രതിഫലം എന്തെന്നറിയോ? അത് തിരിച്ച് കിട്ടിയതിനെ തിരിച്ചു കൊടുക്കുകയും അതിന് നന്ദി പ്രകടനം കാണിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല പ്രതിഫലം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹു അശ്ശക്കൂർ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു ഏറ്റവും അധികം നന്ദി കാണിക്കുന്നവനാണ്. അഗാധാർത്ഥത്തിൽ നമുക്കതിൻ്റെ ആശയത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല നന്മകളെ, പ്രതിഫലങ്ങളെ ഇരട്ടിയാക്കി വമ്പിച്ചതാക്കി മാറ്റാൻ കഴിവുള്ളവൻ, അതോടൊപ്പം തിന്മകളെ അതിനെ മായ്ച്ചു കളയാനും പുറത്തു നൽകുവാനും കഴിവുറ്റവൻ. ആ രൂപത്തിൽ അള്ളാഹു അടിമകളോട് അങ്ങേയറ്റം ശുക്ര ചെയ്യുന്നവൻ. അതോടൊപ്പം റബ്ബിന് നന്ദി കാണിക്കുന്ന അടിമയായി നമ്മൾ മാറണം എന്നതുകൂടിയാണ് ഈ നാമത്തിലുള്ള തേട്ടമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നന്ദി പ്രകടനം നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ നാവുകൊണ്ട്, നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ കൊണ്ടും റബ്ബിന് നന്ദിയുള്ളവരായി മാറാൻ നാം പരിശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ സമൂഹത്തിൽ ഇടകലർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിനോട് ചില പ്രതിബദ്ധതകളുണ്ട്, ചില ബാധ്യതകളുണ്ട്. അവർ ചെയ്തു തരുന്ന സഹായങ്ങൾക്ക് തിരിച്ചു നന്ദിയുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണം. അവരെയും സഹായിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് ചെയ്തു തന്ന സഹായങ്ങൾക്ക് തിരിച്ചു നന്ദി പ്രകടനങ്ങളും പ്രാർത്ഥനകളും കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ രൂപത്തിൽ റബ്ബിന് നന്ദിയുള്ളവരായി മാറാൻ നമുക്ക് ബാധ്യതയുണ്ട്. അടിമകൾക്ക്, അതായത് അള്ളാഹുവിൻ്റെ പടപ്പുകൾക്ക് നന്ദിയുള്ളവരായി മാറാനും നമുക്ക് ബാധ്യതയുണ്ട്. ആ രൂപത്തിൽ ഏറ്റവും നല്ല നന്ദിയുള്ള അടിമയായി മാറാനും അള്ളാഹു സുബ്ഹാനു തആല നബിമാരെക്കുറിച്ച് പറഞ്ഞതുപോലെ അബദൻ ശക്കൂറ എന്ന് വിളിച്ചതുപോലെ നാം അള്ളാഹുവിൻ്റെ ഏറ്റവും നല്ല അടിമയും നന്ദിയുള്ള അടിമയുമാകാൻ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ് ബാറകല്ലാഹ്. നാം ഇതുവരെ കേട്ടത് അസ്മാഉൽ ഹുസ്ന എന്ന പ്രോഗ്രാമായിരുന്നു. നമ്മോടൊപ്പം ചേർന്നത് അബ്ദുറൌഫ് അലിക്കമി തിരുവനന്തപുരം ആയിരുന്നു.
2: ഇനിയൊരു കഥ പറയാം.
1: അതെ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള കഥ പറയാൻ പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. വീട്ടി അങ്കിൾ, കുട്ടികളുടെ പ്രിയപ്പെട്ട വീട്ടി അങ്കിൾ അബ്ദുസ്സലാം വീട്ടിയാണ് ഇന്നത്തെ കഥ പറയാൻ പ്രോഗ്രാമിൽ അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന
2: ഗ്രന്ഥത്തിൻ്റെ 11-ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാ കുഞ്ഞു മക്കൾക്കും സ്വാഗതം. പാപങ്ങൾ പൊറുക്കാൻ ഒരു വഴിയിതാ ഇന്നത്തെ കഥയുടെ പേരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു. വന്നുപോയ തെറ്റിൽ അദ്ദേഹം പിന്നീട് ഏറെ ദുഃഖിക്കുകയും ചെയ്തു. അത് പൊറുക്കപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്തു. നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മനസ്സിൽ തോന്നാറുണ്ടോ? കുഞ്ഞു കുഞ്ഞു തെറ്റുകൾക്ക് പോലും നമുക്ക് അങ്ങനെ ഒരു പശ്ചാത്താപ മനസ്സ് വേണം കേട്ടോ. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ, വീട്ടിലുള്ള അനിയന്മാർ അനിയത്തിമാർ ഉമ്മയോട് ഉപ്പയോടൊക്കെ വാക്കുകൊണ്ടൊക്കെ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കാറില്ലേ? അങ്ങനെ അഥവാ സംഭവിച്ചു പോയെങ്കിൽ പിന്നീട് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഖേദമുണ്ടാവണം, ഒരു സങ്കടം വരണം. അങ്ങനെ നബിയുടെ കാലത്ത് ആ തെറ്റ് സംഭവിച്ച വ്യക്തിക്ക് ഉള്ളിൽ വലിയ സങ്കടം വന്നു. സങ്കടം സഹിക്കാൻ കഴിയാതെ അദ്ദേഹം നബിയുടെ അരികിൽ വന്നു. എന്നിട്ട് നബിയോടായി പറയാണേ, അള്ളാഹുവിൻ്റെ ദൂതരേ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്നു. എനിക്ക് അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് തൗബ ലഭിക്കോ? നോക്കൂ നിങ്ങൾ, അവർക്കൊക്കെ അങ്ങനെയായിരുന്നു. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് പുറത്തു കിട്ടാൻ കഴിയുമോ, അത് അള്ളാഹു പുറത്തു തരുമോ, അതിനുള്ള വഴി എന്താണ് എന്ന് അങ്ങേയറ്റത്തെ വിഷമത്തോടുകൂടി അവർ ആരായുമായിരുന്നു. അങ്ങനെ ഈ വ്യക്തി നബിയുടെ അരികിലേക്ക് വന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചത് എന്താണെന്നോ, നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഇല്ല നബിയെ, എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല. നിങ്ങളുടെ ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിപ്പുണ്ട്. എങ്കിൽ അവർക്ക് നീ പുണ്യം ചെയ്യൂ, അള്ളാഹു നിൻ്റെ പാപങ്ങൾ പുറത്തു നൽകിയേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വിഷമം തെറ്റിൽ നിന്ന് മുക്തമാവാൻ പഠിപ്പിച്ചത് എന്താണെന്നോ, ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് പുണ്യം ചെയ്താൽ നമ്മുടെ പാപം പൊറുക്കപ്പെടും. എത്ര വലിയ സന്ദേശമാണല്ലേ. നമ്മൾ കുഞ്ഞു മക്കളായിട്ട് നമുക്ക് ഉമ്മക്കും ഉപ്പക്കൊക്കെ നന്മ ചെയ്തു കൊടുക്കാൻ പറ്റൂലേ? എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും? ഏറ്റവും വലിയ നന്മ എന്താന്ന് അങ്കിൾ പറഞ്ഞിരട്ടെ. ഒന്ന്, നമ്മുടെ ഉമ്മയും ഉപ്പയും പറയുന്നത് നമ്മൾ കേൾക്കലാണ്, അനുസരിക്കലാണ്. മറ്റൊന്ന്, എന്തെങ്കിലുമൊക്കെ അനുസരണക്കേട് വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് പറയാൻ പറ്റണം, സംഭവിച്ചു പോയതാണ്, ഉമ്മച്ചിനോട് വിഷമം തോന്നരുത്, അതുപോലെ തന്നെ എന്നോട് ദേഷ്യം തോന്നരുത് ഉപ്പച്ചിക്ക് എന്നൊക്കെ അവരോട് പറയണം. എന്നിട്ട് നല്ല അനുസരണയുള്ള മക്കളാവണം. ഇനി മുതിർന്നു കഴിഞ്ഞാൽ അവിടെയാണ് റസൂൽ ഇവിടെ പറഞ്ഞു കൊടുത്തത്, ഉമ്മയും ഉപ്പയ്ക്കും നന്മ ചെയ്താൽ നിങ്ങളുടെ പാപം പൊറുക്കപ്പെടും. അവർ ജീവിച്ചിരിപ്പില്ലെങ്കിൽ ഏതുവരെ അവരുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും അല്ലേ? അപ്പോൾ ഉമ്മയുടെ സഹോദരി ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അവർക്ക് പുണ്യം ചെയ്യാനാണ് ആ വ്യക്തിയുടെ തെറ്റിലെന്ന് മുക്തമാവാൻ രക്ഷപ്പെടാൻ വേണ്ടി നബി പറഞ്ഞു കൊടുത്തത്. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇൻഷാല്ലാ നല്ല മക്കളായിട്ട് നമുക്കിതുപോലെ സാധിക്കണം. അതിനു വേണ്ട കഥയാണ് നമ്മൾ ഈ കുഞ്ഞു കഥയിലൂടെ കേട്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, നല്ലൊരു കഥയാണ്. കൂട്ടുകാർക്ക് ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കഥയാണ്. അജ്മലും കുഞ്ഞുപെങ്ങളും എന്ന കഥ. അതിൻ്റെ 11-ാമത്തെ ഭാഗമാണ് നമ്മൾ കേട്ടത്. ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ എല്ലാം സ്വന്തം വീട്ടിയങ്കിളായിരുന്നു.
1: അതെ, നാം ഇനി പ്രവേശിക്കുന്നു ജനക്ഷേമം.
2: ഒരു മഴക്കാലത്തേക്കാണ് ഇനി നാം കടക്കുന്നത്. ഇടവിട്ടുള്ള വൈദ്യുതി തടസ്സങ്ങളൊക്കെ നേരിടാൻ
1: മിന്നലും എല്ലാം മഴയും ഒക്കെ ഉണ്ടാകുമ്പോൾ വൈദ്യുതി ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക പ്രോഗ്രാമാണ്. വൈദ്യുതി ഉപയോഗം സുരക്ഷിതമാക്കാമെന്നതിൻ്റെ 2-ാം ഭാഗമാണ് നാം ഇന്ന് കേൾക്കുന്നത്. കൗസർ ഫാറൂഖ്, പീസ് റേഡിയോ പ്രതിനിധി ബഷീർ VP ആണ് നമ്മോടൊപ്പം ചേരുന്നത്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്ത വൈദ്യുതി രംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുടെ തുടർച്ചയാണ് ഇൻഷാല്ലാഹ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നാം വീണ്ടും എടുക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേർന്നതുപോലെ തന്നെ ഈയൊരു സെഷനിലും നമ്മോടൊപ്പം ചേരുന്നത് KCB പട്ടിക്കാട് സെഷനിലെ സബ് എഞ്ചിനീയറും പ്രിയ സ്നേഹിതനുമായ കൗസർ ഫാറൂഖ് സാറാണ്. അദ്ദേഹത്തെ ഈയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വളരെയധികം നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് ബഹുമാന്യനായ കൗസർ സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പ്ലഗ് നമ്മുടെ ആവശ്യത്തിന് ഉയരത്തിലല്ല പ്ലഗ് വെച്ചിട്ടുള്ളത് എങ്കിൽ, സാധാരണഗതിയിൽ ബെഡ് സൈഡിലൊക്കെ ഫാനിൻ്റെയും അതുപോലെ തന്നെ ലൈറ്റിൻ്റെയും ഒക്കെ സ്വിച്ചുകൾ ഘടിപ്പിക്കുന്നതോടൊപ്പം അഡീഷണലായി പലപ്പോഴും പ്ലഗ്ഗുകൾ കാണുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ കുട്ടികൾക്ക് എത്തിപ്പെടാവുന്ന സ്ഥലത്തൊക്കെ പ്ലഗ്ഗുകൾ വെക്കുകയാണെങ്കിൽ അതിന് വിൻഡോ അടക്കമുള്ള, അത് അടച്ച് ഉപയോഗിക്കാത്ത സമയത്ത് താനെ അടഞ്ഞു കിടക്കുന്ന നിലക്കുള്ള വിൻഡോസൊക്കെ ഉള്ള പ്ലഗ്ഗുകൾ തന്നെ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സമാനമായ രീതിയിൽ മറ്റൊരു സംഗതി, സാധാരണഗതിയിൽ ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ചാർജറ് ഓണാക്കി അതിൻ്റെ കേബിൾ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന സാഹചര്യവും അത് കുട്ടികൾ വായിലേക്ക് വെച്ച് ഷോക്കടിച്ചതായ അനുഭവങ്ങളുമൊക്കെ പലപ്പോഴായി സോഷ്യൽ മീഡിയകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഒരു വസ്തുത?
6: അത് ഒരു സാധ്യതയുള്ള മേഖല തന്നെയാണ്. കാരണം പിന്നെ സാധാരണഗതിയിൽ നമ്മൾ സാങ്കേതികമായ ഒരു പ്രയോഗമുണ്ട്, വൈദ്യുതി 2 രീതിയിലുണ്ട്, AC വൈദ്യുതിയുമുണ്ട്, DC വൈദ്യുതിയുണ്ട്. പൊതുവേ DC വൈദ്യുതി എന്ന് പറയുന്നത് നമ്മൾ ബാറ്ററിയിൽ നിന്നും ലഭിക്കുന്ന വൈദ്യുതിയാണ്. പക്ഷേ ആ വൈദ്യുതിയാണ് യഥാർത്ഥത്തിൽ അപകടം ഏറ്റവും കൂടുതൽ വരുത്തുന്നത് എന്നുള്ളതാണ്. ഈ മൊബൈൽ ചാർജർ പോലുള്ള സംവിധാനങ്ങളിൽ വരുന്നതും ഈ DC വൈദ്യുതിയാണ്. നമ്മൾ പ്ലഗ്ഗിൽ അത് കുത്തുന്നുണ്ടെങ്കിൽ പോലും ആ AC വൈദ്യുതിയെ DC വൈദ്യുതിയാക്കിയിട്ടാണ് ഇത് മൊബൈലിലേക്ക് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അശ്രദ്ധമായ കൈകാര്യം അത് ഷോക്കേൽക്കാൻ കാരണമാണ്. 2-ാമത്തെ കാര്യം, ഒരു യുവാവിൻ്റെ സംബന്ധിച്ചിടത്തോളം, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവരുടെ വൈദ്യുത ഷോക്ക് ഏൽക്കുന്നതിനെ ചെറുക്കാനുള്ള ബോഡിയുടെ കഴിവ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിയുടെയും ശാരീരിക സ്വഭാവം അനുസരിച്ച് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് ഒരിക്കലും തന്നെ ഒരു യുവാവിനോളം വൈദ്യുതിയുടെ ഷോക്കിനെ താങ്ങാനോ എതിർക്കാനോ കഴിയില്ല. അപ്പോൾ ഇതുപോലുള്ള ചാർജറുകൾ കുട്ടികൾ വായിലിടുമ്പോൾ പിന്നെ സ്വാഭാവികമായും അവരുടെ ഉമിനീര് മൂലം അതിലെ പിന്നെ 2 ലൈനുകൾ തമ്മിൽ പരസ്പരം ഷോർട്ടാവാനും അതുവഴി കുട്ടികളിലേക്ക് വൈദ്യുതി ഏൽക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ ചാർജറുകൾ യാതൊരു കാരണവശാലും ഓൺ ചെയ്ത അവസ്ഥയിൽ ഇട്ടുപോവാൻ പാടില്ല. നിർബന്ധമായിട്ടും മൊബൈൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലഗ്ഗിൽ നിന്നും ചാർജർ ഊരി മാറ്റുക തന്നെ വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
5: തീർച്ചയായും മറ്റൊരു ഏരിയ, നമ്മുടെ വീടുകളിൽ സാധാരണഗതിയിൽ ഒരു പുതിയ ഫാനോ അതല്ലെങ്കിൽ ലൈറ്റോ മറ്റെന്തെങ്കിലും ഉപകരണങ്ങളൊക്കെ ഫിറ്റ് ചെയ്യുവാൻ വേണ്ടി സാധാരണ വൈദ്യുതി വയറിൽ നമ്മുടെ കൈകൾ കൊണ്ട് തൊടയേണ്ടുന്ന ചില സാഹചര്യങ്ങളൊക്കെ വരാറുണ്ട്. അത്തരം ഘട്ടത്തിൽ എന്ത് മുൻകരുതലാണ് നാം എടുക്കേണ്ടത്?
6: മുൻകരുതൽ എടുക്കുക എന്ന വിഷയത്തിൽ സാധാരണഗതിയിൽ പിന്നെ പരിചയസമ്പത്തുള്ള ആളുകൾ തന്നെ ആയിരിക്കണം യഥാർത്ഥത്തിൽ ഈ വക കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാൻ ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മൾ പരിചയസമ്പത്തില്ലാതെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാത്ത പല മേഖലകളും വൈദ്യുതിക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ടാണ് നമ്മൾ ഫാന് അല്ലെങ്കിൽ പുതിയ ബൾബിൻ്റെ കണക്ഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ പോലും നമ്മൾ അവിടെ പരിപൂർണമായി ബോധത്തിലാവേണ്ടത് നമ്മൾക്ക് യാതൊരു കാരണവശാലും, ഞാൻ നേരത്തെ പറഞ്ഞു, കണ്ണുകൊണ്ട് ഈ സാധനത്തെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വിച്ച് ഓഫാണെങ്കിൽ പോലും അവിടെ വൈദ്യുതി എത്താൻ പലവിധ കാരണങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കാരണങ്ങളെപ്പറ്റി ബോധ്യപ്പെടാൻ, നേരിട്ട് കാണാനോ ബോധ്യപ്പെടാനോ നമുക്ക് വഴികളോ അവസരങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന മേഖലകളെ പിന്നെ ഒരു വയറുമായി കണക്ട് ചെയ്തുകൊണ്ട്, ക്ലിപ്പ് പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് ആ വയറിനെ ഒരു എർത്തുമായി കണക്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും എന്ത് ചെയ്യാറില്ല, ചെയ്യാറില്ല. അതിന് വേണ്ടിയിട്ട് സാധാരണഗതിയിൽ നമ്മൾ വീട്ടിലേക്ക് മീറ്റർ കഴിഞ്ഞാൽ വീട്ടിലേക്ക് കടക്കുന്ന ഭാഗത്ത് മെയിൻ സ്വിച്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ പിന്നെ ഐസൊലേറ്ററുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും. ഈ ഐസൊലേറ്ററുകൾ ഓഫാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫാക്കി കഴിഞ്ഞാൽ, പിന്നെ KCB നൽകുന്ന വൈദ്യുതിയുമായിട്ടുള്ള ബന്ധം അവിടെ വെച്ച് വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിലേക്ക് എന്ത് ചെയ്യില്ല, വൈദ്യുതി വരില്ല. വൈദ്യുതി വരില്ല എങ്ങനെ തന്നെയാണെങ്കിൽ പോലും കൂടുതൽ സുരക്ഷക്കായിട്ട് ഓഫ് ചെയ്തതിന് ശേഷം വൈദ്യുതി ഇല്ലാത്ത പിന്നെ ഭാഗം, അതായത് അതിൻ്റെ ഇൻപുട്ട് ഭാഗവും ഔട്ട്പുട്ട് ഭാഗവും, നമ്മളങ്ങനെയാണ് പറയാറുള്ളത്, അതിൻ്റെ പിന്നെ വൈദ്യുതി വരുന്ന ഭാഗവും പുറത്തു പോകുന്ന ഭാഗവും, ആ പുറത്തു പോകുന്ന ഭാഗത്ത് ക്ലിപ്പുകൾ ഉപയോഗിച്ച് ഒരു രണ്ട് വയറുകൾ കണക്ട് ചെയ്യുകയും ആ വയറ് നമ്മുടെ എർത്തുമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായി പുതിയൊരു എർത്ത് പിന്നെ നൽകിയതിന് ശേഷം അതുമായിട്ടോ ബന്ധിപ്പിക്കണം. അങ്ങനെ ബന്ധിപ്പിക്കുമ്പോൾ എന്തെങ്കിലും അസ്വാഭാവികമായ വൈദ്യുതി നമ്മുടെ പ്രവർത്തിക്കിടയിൽ അതിലേക്ക് വന്നാൽ അത് ഈ ലൈന് വഴി എർത്തായി പോവുകയും ഈ ജോലി ചെയ്യുന്ന വ്യക്തിയെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്നുള്ളതാണ്.
5: തീർച്ചയായും പുതിയ പൊതുവെ ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. താങ്കളുടെ സംസാരത്തിൽ നേരത്തെ ELCB എന്ന ഒരു ഉപകരണത്തെക്കുറിച്ച് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഷോക്കടിക്കാൻ സാധ്യതയുള്ള ഘട്ടങ്ങളിൽ ഉപഭോക്താക്കളെ ഷോക്കിൽ നിന്നും സംരക്ഷിക്കാൻ ഈ ഒരു ഉപകരണം സ്ഥാപിക്കുക വഴി സാധ്യമാകുമെന്നാണ് താങ്കൾ സൂചിപ്പിച്ചത്. ഇവിടെ പൊതുവിൽ ആളുകൾക്ക് സംശയമുണ്ടാകാൻ സാധ്യതയുള്ളത്, പഴയ കാലങ്ങളിലൊക്കെ വയറിംഗ് ചെയ്യുമ്പോൾ വീടുകളിൽ മെയിൻ സ്വിച്ച് ഉപയോഗിച്ചുള്ള വയറിംഗ് ആയിരിക്കും യഥാർത്ഥത്തിൽ ഉണ്ടാവുക. അത്തരം വീടുകളിൽ ഇപ്പോൾ എത്ത സാഹചര്യത്തിൽ അഡീഷണലായി ഇത്തരം ELCBകൾ ഘടിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെ ഘടിപ്പിക്കുന്നതിന് മറ്റെന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്നതാണ്.
6: തീർച്ചയായും ആ ഉപകരണം നമ്മൾ വീടുകളിലാവട്ടെ മറ്റു കടകളിലാവട്ടെ എവിടെയാവട്ടെ അത് ഇല്ലായെങ്കിൽ സ്ഥാപിച്ചിരിക്കണം എന്ന് തന്നെ ഞാൻ പറയും. യഥാർത്ഥത്തിൽ ഞാനൊരു കഥ പറയും. പിന്നെ ഒരു രാജാവിൻ്റെ ഒരു കഥ ഉണ്ടായിരുന്നു. നമ്മൾ പണ്ടൊക്കെ ഞാൻ പല വേദികളിലും എൻ്റെ കൂടെയുള്ള സ്റ്റാഫുകൾക്കൊക്കെ പഠിപ്പിക്കാനും ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പറയാറുള്ള കാര്യങ്ങളാണ്. ഒരു രാജാവിൻ്റെ കഥയുണ്ട്. ആ രാജാവിൻ്റെ എന്നും ഒരുപാട് ആളുകൾ ആ രാജാവിൻ്റെ പിന്നെ കൊട്ടാരത്തിലേക്ക് സന്ദർശനത്തിനായി വരാറുണ്ട്. അപ്പോൾ ഒരു ദിവസം, പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലാതിരുന്ന ഒരു ദിവസം, കാവൽ ഭടൻ സമയം വെറുതെ കാവലിരുന്ന് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് അദ്ദേഹം എന്തു ചെയ്തു, ആ ദിവസം സന്ദർശനത്തിനായി രാജാവിനെ സന്ദർശിക്കാൻ വന്ന ഓരോ വ്യക്തിയുടെയും എണ്ണത്തെ എടുത്തുകൊണ്ട് തുടങ്ങി. അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന ആളുകളുടെ എണ്ണം എടുത്തു, 1, 2 എന്ന് തുടങ്ങി എണ്ണമെടുത്തു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ സന്ദർശകരെല്ലാവരും ഇറങ്ങിത്തുടങ്ങിയപ്പോൾ അവരുടെ എണ്ണവും ഈ ഭടൻ എടുത്തു. അങ്ങനെ എടുത്തു കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിച്ചു, 100 പേര് അകത്ത് കടന്നതിൽ നിന്നും 99 പേരെ പുറത്തിറങ്ങിയിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുകയുണ്ടായി. ആ ശ്രദ്ധിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജാവിന് വിവരമറിയിക്കുകയും രാജാവിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരം മൊത്തം പരിശോധിക്കപ്പെടുകയും അങ്ങനെ രാജാവിനെ കൊല്ലാനായി വന്ന ശത്രുവിനെ പിടിക്കപ്പെടുകയും ചെയ്തു. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഭടൻ ഈ ഒരു എണ്ണം നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ഒരു വ്യക്തിയെ നമുക്ക് പിടിക്കാൻ കഴിയില്ലായിരുന്നു. അപ്പം ഇവിടെ അദ്ദേഹത്തിൻ്റെ സമയത്തെ ഉപയോഗപ്പെടുത്തിയതാണ് ഈ സംരക്ഷണത്തിന് കാരണമായത്. ഇതേ ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ELCB അഥവാ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്ന ഉപകരണം ചെയ്യുന്നത്. ആ ഉപകരണം നിങ്ങളുടെ വീടിൻ്റെ മീറ്ററിൽ നിന്നും നിങ്ങളുടെ വീട്ടിലേക്ക് വൈദ്യുതി പ്രവേശിക്കുന്ന അതിൻ്റെ ആദ്യ ഭാഗത്താണ് നമ്മൾ ഘടിപ്പിക്കുന്നത്. അപ്പോൾ വീട്ടിലെ ഏത് ഉപകരണങ്ങളാവട്ടെ അത് പ്രവർത്തിക്കുന്നതൊക്കെ ഈ പറയുന്ന ELCBയിലൂടെ കടന്നു പോയതിനു ശേഷം മാത്രമാണ്. ELCB ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അതിലൂടെ കടന്നു പോകുന്ന ഓരോ വൈദ്യുതിയുടെയും അളവിനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. എത്ര യൂണിറ്റ് അല്ലെങ്കിൽ എത്ര ലോഡ് വൈദ്യുതി അതിലൂടെ കടന്നു പോകുന്നുണ്ട്. കടന്നു പോകുന്ന വൈദ്യുതി അത്രയും തന്നെ എന്തു ചെയ്യും? തിരിച്ചു വരികയും ചെയ്യും. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിനെയും തിരിച്ചു വരുന്നതിനെയും ഇത് ഓരോ സെക്കൻഡിലും അളന്നുകൊണ്ടിരിക്കുന്നു. ആ അളവിൽ പോയതിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം തിരിച്ചു വരുന്ന വൈദ്യുതിയുടെ അളവിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ

0: ഉപകരിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും കാരണത്താൽ ഷോക്ക് അടിക്കുമ്പോൾ ഈ വ്യത്യാസം മൂലം ഉപകരണം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവുന്നു. അതോടുകൂടി ഷോക്ക് ഏൽക്കപ്പെട്ട വ്യക്തി ആ വലിയൊരു അപകടത്തിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുകയും നമ്മുടെ വീടുകളിൽ ഈ ഉപകരണം സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ, ചെലവ് ലേശം കൂടിയതാണെങ്കിൽ പോലും, നമ്മൾ നിർബന്ധമായും ആ ഉപകരണം ഘടിപ്പിക്കുകയും നമ്മളുടെ സുരക്ഷിതത്വം, നമ്മളുടെ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യണം എന്നുള്ളതാണ്.
1: കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഊന്നി പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ഇതിൻ്റെ ഉപഭോക്താക്കളെ ഷോക്കിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിക്കാൻ ELCB പോലെയുള്ള ഉപകരണങ്ങൾ നിർബന്ധമായും സ്ഥാപനങ്ങളിലും വീടുകളിലുമൊക്കെ ഉപയോഗിക്കണമെന്നുള്ളത്. മറ്റൊരു കാര്യം, പൊതുജനങ്ങൾക്ക് ഒരുപക്ഷെ ആശങ്കയുണ്ടാവുക, നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ, വൈദ്യുതി ഉപകരണങ്ങളെ അപകടങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ അതിൻ്റെ ഫെയിലിയറിൽ നിന്നോ ഒക്കെ രക്ഷപ്പെടുത്തുവാൻ, സേഫാക്കി നിർത്തുവാൻ എന്തെങ്കിലും സമാനമായ മറ്റു ഉപകരണങ്ങൾ നമ്മൾ വയറിംഗ് രംഗത്ത് ഉപയോഗിക്കേണ്ടതുണ്ടോ എന്നത്?
0: ഉപകരണങ്ങളുടെ സംരക്ഷണത്തിനും പിന്നെ സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ EMCB പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം. EMCB കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സാധാരണഗതിയിൽ EMCBകൾ സ്ഥാപിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ രണ്ട് തരത്തിലേക്ക് തരംതിരിക്കേണ്ടതുണ്ട്. അതിലൊന്ന് പിന്നെ മോട്ടോറുകൾ, മിക്സികൾ പോലുള്ള കൂടുതൽ ലോഡുകൾ ആവശ്യമുള്ള ഉപകരണങ്ങൾ, അതിന് കൂടുതൽ കറണ്ട് ആവശ്യമാണ് പ്രവർത്തിക്കാൻ. അതേസമയം രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ലൈറ്റുകൾ, ഫാനുകൾ പോലെയുള്ള ചെറിയ ചെറിയ ഉപകരണങ്ങളാണ്. അതിന് കുറഞ്ഞ തോതിലുള്ള കറണ്ടുകളെ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കൂടുതൽ ശേഷിയുള്ളതും കുറഞ്ഞ ശേഷിയുള്ളതുമായ തരം MCBകൾ ലഭ്യമാണ്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റ്, ആ ലൈറ്റിന് നിശ്ചയിക്കപ്പെട്ട ഒരു ശേഷിയുണ്ട്. ആ ശേഷിയുടെ പുറത്തുള്ള ഒരു വൈദ്യുതി അതിലൂടെ പ്രവഹിച്ചു കഴിഞ്ഞാൽ ആ ഉപകരണം ഫെയിലറാവാൻ സാധ്യതയുണ്ട്. അത് പിന്നെ ബൾബ് ഫ്യൂസാവുന്ന പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക്, അതുപോലെ ഫാനുകളാണെങ്കിൽ അത് കേടുവരുന്ന സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ഉപകരണം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ശേഷിയുടെ പുറത്തുള്ളൊരു വൈദ്യുതി അതിലൂടെ പ്രവഹിക്കുന്നതോടെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫാവുകയും പ്രസ്തുത ഉപകരണത്തെ പിന്നെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരേ ലൈനിൽ തന്നെ യാതൊരു കാരണവശാലും കൂടുതൽ ഉപഭോഗമുള്ള മിക്സികൾ, മോട്ടോറുകൾ പോലുള്ള ഉപകരണങ്ങളും ലൈറ്റുകളും ഒരു ലൈനിൽ ഘടിപ്പിക്കാൻ പാടില്ല. മെയിൻ സ്വിച്ചിൽ നിന്നും പുറത്തു വരുന്ന മെയിൻ വയറിൽ നിന്നും 2, 3, 4 ഒക്കെയായിട്ട് പുതിയ പുതിയ MCBകൾ വേർതിരിച്ചു വെക്കുകയും അതിലൂടെ പ്രത്യേകം പ്രത്യേകം സർക്യൂട്ടുകളായി തന്നെ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള ഉപകരണങ്ങളെ കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. മോട്ടോറും അതുപോലെ തന്നെ ബൾബും ഒരേ ലൈനിൽ കണക്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഉപഭോഗമുള്ള മോട്ടോറിന് വേണ്ടിയിട്ട് നമുക്ക് ശേഷി കൂടിയ MCB സ്ഥാപിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ കുറഞ്ഞ ശേഷിയുള്ള പിന്നെ ബൾബുകൾ പോലെയുള്ള ഉപകരണങ്ങൾ കൂടിയ വൈദ്യുതി വരുമ്പോൾ അതിനെ സംരക്ഷിക്കപ്പെടാതിരിക്കുകയും ആ ബൾബ് കേടാവാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ സർക്യൂട്ടുകൾ നിശ്ചയിക്കപ്പെടാൻ അതുപോലെയുള്ള മാനദണ്ഡങ്ങൾ നിലവിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ വേണം നമ്മുടെ വീടുകളിലെ വയറിങ്ങുകൾ ക്രമീകരിക്കാൻ.
1: തീർച്ചയായും ഉപഭോക്താക്കൾ കൂടുതലായും ഭയപ്പെടുന്നത് സ്വാഭാവികമായും, നമ്മൾ ഒരു മെഡിക്കൽ, നമ്മളൊരു ഷോപ്പിംഗ് മാളിലേക്ക് കയറി ചെന്നാൽ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന ബില്ലിനെയാണ് നമുക്ക് പേടിയെന്ന് സാധാരണ നാം പറയാറുള്ളത് പോലെ, 2 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 1 മാസത്തിലൊരിക്കൽ നമ്മുടെ കൈകളിലേക്ക് മീറ്റർ റീഡർ തരാറുള്ള ഇലക്ട്രിസിറ്റി ബില്ല്, അത് കാണുമ്പോൾ ഒരു, അതല്ലെങ്കിൽ അത് കാണുന്നതിൻ്റെ മുൻപേ ഒരു ആശങ്ക സ്വാഭാവികമായും ആളുകളിൽ ഉണ്ടാവാറുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ഈ വൈദ്യുതി ബില്ല് കുറയ്ക്കാൻ നമുക്ക് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ആ ഒരു ഏരിയ ഒന്ന് വിശദമാക്കിയാൽ നന്നായിരുന്നു.
0: പൊതുവെ ഉപഭോക്താക്കൾ വളരെയധികം പിന്നെ പേടിക്കുന്ന ഒരു മേഖലയാണ് വൈദ്യുതി ബിൽ. വൈദ്യുതി ബിൽ പിന്നെ നിർണ്ണയിക്കുന്നതിന് പിന്നെ വൈദ്യുതി ഓഫീസുകൾക്ക്, വൈദ്യുതി മേഖലയ്ക്ക് ഒരുപാട് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. വീടുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ബില്ലല്ല കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾക്ക് നമ്മൾ നൽകുന്നത്. എന്നാൽ ആ ബില്ലല്ല പിന്നെ വലിയ വലിയ മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്ക് നമ്മൾ നൽകുന്നത്. ഓരോന്നിനും അതിൻ്റേതായ ബില്ലുകളുണ്ട്. കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് ഇന്ന് നിലവിൽ ഗവൺമെൻറ് സബ്സിഡികൾ നൽകുന്നുണ്ട്. അതുമായി കുറേ

0: കുറഞ്ഞ നിരക്കുള്ള വൈദ്യുതി നമുക്ക് എന്താണ് ലഭ്യമാണ്. ഇവിടെ വൈദ്യുതി ഉപഭോഗം കുറക്കുക എന്നുള്ളതാണ് വൈദ്യുതി ബിൽ കുറക്കാനുള്ള ഏക മാർഗം. പക്ഷെ എങ്ങനെ വൈദ്യുതി ഉപഭോഗം കുറക്കും എന്നുള്ളതാണ്. വൈദ്യുതി ഉപഭോഗം കുറക്കാൻ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അനാവശ്യമായി നമ്മൾ ഉപയോഗിക്കുന്ന പല ലൈറ്റുകളും പല ഫാനുകളും ഉണ്ടാവും, അതെല്ലാം ഓഫാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്, വീട്ടിലിപ്പം രണ്ടോ മൂന്നോ കുട്ടികളുണ്ടാവും, ഒരു കുട്ടി ഒരു റൂമിൽ ഇന്ന് പഠിക്കുന്നുണ്ടാവും, അതേസമയം മറ്റൊരു കുട്ടി അപ്പുറത്തെ റൂമിലിരുന്നിട്ട് മൊബൈൽ ഫോണിൽ കളിക്കുന്നുണ്ടാവും, അതേസമയം അച്ഛൻ മറ്റൊരു റൂമിലിരുന്നിട്ട് അവിടെ മറ്റെന്തെങ്കിലും ജോലിയിൽ ഏർപ്പെടുന്നുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചാൽ ഒന്നോ രണ്ടോ റൂമുകളിലേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകീകരിക്കാൻ പറ്റും. അങ്ങനെ ഏകീകരിക്കുന്നതോടെ മറ്റു റൂമുകളിൽ നമ്മൾ അനാവശ്യമായി ഓണാക്കിയിട്ടുള്ള ലൈറ്റുകളും ഫാനുകളും നമുക്കെന്ത് ചെയ്യാം, ഓഫാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രാത്രി സമയം, അതായത് രാത്രി 6 മുതൽ 10 മണി വരെയുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം നടക്കുന്ന സമയമാണ്. ആ സമയങ്ങളിൽ കഴിയുന്നതും മിക്സി പോലുള്ള ഉപകരണങ്ങൾ, മോട്ടോർ പോലുള്ള ഉപകരണങ്ങൾ, വാഷിംഗ് മെഷീൻ, അതുപോലെ ഫ്രിഡ്ജ്, ഇങ്ങനെയുള്ള വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ യാതൊരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. AC ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് വൈദ്യുതിയുടെ ഉപഭോഗത്തെ വളരെ കൂടിയ തോതിലേക്ക് വർദ്ധിപ്പിക്കുകയും അത് നിങ്ങളുടെ ബില്ലും കൂടാൻ കാരണമാവുകയും ചെയ്യും. അത് ബില്ല് കൂടാൻ വരുന്ന കാരണം സാങ്കേതികമായിട്ട് ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ അതാണ് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ആ സമയങ്ങളിൽ ഒന്നും തന്നെ എന്ത് ചെയ്യരുത്, മോട്ടോറുകൾ ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 5 മണി ആവുന്നതുകൂടി തന്നെ നമ്മുടെ ടാങ്കിലേക്ക് ആവശ്യമായ വെള്ളം എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ പൊതുവെ കണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ ഈ അടുത്തായിട്ട് കേരളം കണ്ട ഏറ്റവും വലിയ ചൂടിലൂടെയായിരുന്നു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളം കടന്നു പോയിരുന്നത്. ആ സമയങ്ങളിൽ AC ഉപയോഗം വളരെയധികം കൂടുകയും ചെയ്തിരുന്നു. ഇത്രയും കൂടിയ AC ഉപയോഗം ശ്രദ്ധിക്കുമ്പോൾ, ഇപ്പോൾ ഓരോ വീടുകളിലും രണ്ടോ മൂന്നോ AC സ്ഥാപിച്ചിട്ടുണ്ടോ? AC എന്ന് പറയുന്നത് അത് സാങ്കേതികമായി അതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമ്മളൊരു റൂം തണുപ്പിച്ചു കഴിഞ്ഞാൽ AC സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉപയോഗത്തിൻ്റെ ലെവല് 20% താഴ്ത്തി കൊണ്ടുവരും. അപ്പോൾ 10 യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു AC ആണെന്നുണ്ടെങ്കിൽ റൂം തണുക്കുന്നതോടുകൂടി അത് 2 യൂണിറ്റ് ഒക്കെയായി ചുരുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലേക്ക് AC ഉപയോഗം കുറച്ചു വരും. പക്ഷേ നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത് ഒരേ വീട്ടിൽ തന്നെ രണ്ടോ മൂന്നോ AC എല്ലാ AC ഒരേ സമയം തന്നെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. ഒരേ സമയം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വലിയ ഒരു ഭാരം ആ വൈദ്യുതി ലൈനിലേക്ക് വരികയും അത്രയും താങ്ങാൻ കഴിയാതെ വരുമ്പോൾ 15-20 മിനിറ്റ് കൊണ്ട് തണുക്കേണ്ട ഒരു റൂമിനെ തണുക്കാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ സമയമെടുക്കുന്നു. ഇത്രയും നേരം 15 മിനിറ്റ് കൊണ്ട് തണുത്ത് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കേണ്ട AC 1.5 മണിക്കൂർ പ്രവർത്തിച്ചു കൊണ്ട് നമ്മുടെ ഉപഭോഗത്തെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതും പലപ്പോഴും എന്ത് ചെയ്യാറില്ല, ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെ AC ഓൺ ചെയ്യുമ്പോൾ ആദ്യം ഒരു AC ഓൺ ചെയ്യുക, അത് ആ റൂമിന് ആവശ്യമായ തണുപ്പിലേക്ക് എത്തിയതിന് ശേഷം മാത്രം രണ്ടാമത്തെ AC ഓൺ ചെയ്യുക. അങ്ങനെ ഒരു ക്രമീകരണം കൊണ്ടുവന്നാലും ഇതുപോലുള്ള വൈദ്യുതി ബില്ലുകൾ നമുക്ക് കുറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമതായി നിങ്ങളുടെ വീട്ടിലേക്ക് മീറ്റർ റീഡേഴ്സ് വരുമ്പോൾ അവരിൽ നിന്നും നിങ്ങളുടെ മീറ്ററിൽ ഏതാണ് ഉപയോഗം കാണിക്കുന്ന റീഡിംഗ് എന്നുള്ളത് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം കൃത്യമായ ഇടവേളകളിൽ മീറ്റർ പരിശോധിക്കുക. ഈ കാലാവസ്ഥ മാറ്റം കൊണ്ട് മഴക്കാലത്തൊക്കെ ആകുമ്പോൾ ഇടിയും മിന്നലൊക്കെ സാധ്യതകൾ ഉള്ളതാണ്. ഇടിയും മിന്നലും ഏറ്റിട്ട് വൈദ്യുത ഉപകരണങ്ങൾക്ക് തകരാറ് വരാൻ സാധ്യതയുണ്ട്. ആ തകരാറ് മൂലം, അതല്ലെങ്കിൽ വയറിങ്ങുകൾ മറ്റും കത്തിപ്പോയത് മൂലം ഈ വൈദ്യുതി എർത്തായി പോവുകയും അതുവഴി നമുക്ക് കൂടിയ ബില്ലുകൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അസ്വാഭാവികമായ മാറ്റം എന്തെങ്കിലും റീഡിങ്ങിൽ കാണുന്ന സമയത്ത് ഉടനെ തന്നെ ബന്ധപ്പെട്ട ഓഫീസിൽ വിവരം അറിയിക്കുകയോ അല്ലെങ്കിൽ താൽക്കാലികമായി വൈദ്യുതി ഓഫ് ചെയ്ത് വെച്ച് നമ്മളറിയുന്ന ഏതെങ്കിലും ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ട് നമ്മുടെ വീട്ടിലെ വൈദ്യുതി ഉപഭോഗം കൂടാനുണ്ടായ കാരണത്തെ പഠനത്തിന് വിധേയമാക്കുകയൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഉപഭോഗത്തെ കുറക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നാലാമതായി, പലപ്പോഴും മഴ മൂലം പല വീടുകളിലും ചുമരിലും മറ്റും ഷോക്കിൻ്റെ സാധ്യതകൾ പറയപ്പെടാറുണ്ട്. ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴെങ്കിലും ഷോക്കിൻ്റെ സാധ്യത വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രീഷ്യനുമായി ബന്ധപ്പെട്ട് ആ ഷോക്കിൻ്റെ സാധ്യതയെ പറ്റി പഠിക്കുകയും അത് പരിഹരിക്കുകയും വേണം. കാരണം ഷോക്കിന്റെ സാധ്യത എന്ന് പറയുന്നത് രണ്ട് വിഷയമാണ്. ഒന്ന്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അത് അപകടത്തിലേക്കുള്ള ഒരു വഴിയാണ്. രണ്ടാമത്തേത്, അത് നിങ്ങളുടെ ബില്ല് ക്രമാതീതമായി വർദ്ധിക്കാനുള്ള ഒരു കാരണവുമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൊതുവായി വരുന്ന വലിയ വർദ്ധനവിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇല്ലാണ്ടയാക്കാം എന്നുള്ളതാണ്.
1: തീർച്ചയായും മറ്റൊരു പൊതുവിൽ ആളുകൾക്ക് സംശയം വരാറുള്ള ഒരു മേഖല രാത്രി സമയങ്ങളിലെ വോൾട്ടേജ് ക്ഷാമം എങ്ങനെ പരിഹരിക്കാം എന്നതാണ്.
0: രാത്രി സമയം നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ പറ്റി നമുക്ക് എന്തില്ല, യാതൊരുവിധ ധാരണയും പലപ്പോഴും ഉണ്ടാവാറില്ല എന്നുള്ളതാണ്. ഈ കൂടിയ ഉപഭോഗമാണ് യഥാർത്ഥത്തിൽ വോൾട്ടേജ് കുറയാനുള്ള ഒരു കാരണം. നമ്മൾ തൊട്ടടുത്ത വീടുകളിലൊക്കെ അനാവശ്യമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പിന്നെ ഓഫാക്കുക വഴി അനാവശ്യമായി ഉപയോഗിക്കുന്ന ഫാനുകൾ, ലൈറ്റുകൾ, മോട്ടോറുകൾ, ഫ്രിഡ്ജുകൾ അതൊക്കെ താൽക്കാലികമായി 6 മുതൽ 10 വരെയുള്ള സമയത്തെ ഉപഭോഗത്തെ നിയന്ത്രിക്കുക വഴി വലിയൊരളവിൽ നമുക്ക് ഈ വോൾട്ടേജ് ക്ഷാമത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ കഴിയുന്നതും ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ ഓഫാക്കി കഴിഞ്ഞാൽ അതിൽ പലപ്പോഴും പിന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള പല ആഹാരപദാർത്ഥങ്ങളും മറ്റും കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കാൻ ഫ്രിഡ്ജുകൾ കഴിയുന്നതും നമ്മൾ ഈ സമയത്തുങ്ങളിൽ തുറക്കാതിരിക്കുക എന്നുള്ളതാണ്. അടഞ്ഞു കിടക്കുന്ന ഫ്രിഡ്ജ് യാതൊരു കാരണവശാലും യാതൊരുവിധ വൈദ്യുതി ഉപയോഗിക്കില്ല, അത് അതിൻ്റെ ആവശ്യമായ തണുപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും. നമ്മൾ എപ്പോഴാണോ ഫ്രിഡ്ജ് തുറക്കുന്നത് ആ തുറക്കുന്ന സമയത്താണ് അതിലേക്ക് പിന്നെ ചൂട് കയറി ചെല്ലുന്നതും അതുവഴി വീണ്ടും ഫ്രിഡ്ജിന് അതിൻ്റെ ഉള്ളിലെ ചൂടിനെ ഇല്ലായ്മ ചെയ്യുകയും തണുപ്പിക്കുകയും വേണ്ടി ആവശ്യമായി വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കുവാൻ ആ സമയങ്ങളിൽ കഴിയുന്നതും ഫ്രിഡ്ജുകൾ തുറക്കാതിരിക്കുക. നമുക്ക് ആവശ്യമായ പിന്നെ സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്നും എടുക്കേണ്ടത് നേരത്തെ തന്നെ എടുത്തു വെക്കുക എന്നുള്ളതൊക്കെയാണ് വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ACയുടെ ഉപയോഗം പോലുള്ള കാര്യങ്ങൾ നമ്മളൊരു നിയന്ത്രണം കൊണ്ടുവരിക. നമ്മൾ ഒരു വീടുകൾ ഒരിക്കലും 1-2 ACകൾ ഒരുമിച്ച് ഓൺ ചെയ്യുന്നതിന് പകരം 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ACകൾ ഓൺ ചെയ്യുക. അങ്ങനെ പിന്നെ ഒരു സ്വിച്ചിങ് ഡിലേ നമ്മൾ ഓരോ ഉപകരണത്തിനും നൽകുക. മോട്ടോറുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് കഴിയുന്നതും ഫ്രിഡ്ജ് പോലുള്ള ഉപഭോഗം കൂടുതലായി വരുന്ന ഉപകരണങ്ങൾ ഓഫാക്കുകയും അതിനുശേഷം മാത്രം നമുക്ക് വെള്ളമടിക്കാൻ ആവശ്യമായ മോട്ടോറുകൾ ഓൺ ചെയ്യുകയും ചെയ്യുക. നാലാമതായി, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ ഓരോ ഉപകരണങ്ങളും പ്രവർത്തിക്കാൻ ആവശ്യമായ വയറിന് കൃത്യമായി നിർണയിക്കപ്പെട്ട സൈസുകളുണ്ട്. ആ സൈസിൽ തന്നെ ഉള്ള വയറാണ് നിങ്ങളുടെ ഉപകരണങ്ങളിലേക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക. ഈ 300-400 അടിയൊക്കെ താഴ്ചയുള്ള പിന്നെ കുഴൽക്കിണറിലേക്കൊക്കെ സ്ഥാപിച്ചിട്ടുള്ള മോട്ടോറുകൾക്ക് വളരെ കനം കുറഞ്ഞ വയറുകൾ ഉപയോഗിക്കുന്നത് വഴി അത് കൂടുതൽ പിന്നെ കറണ്ട് വലിക്കാനും അതുവഴി വോൾട്ടേജ് വളരെ നല്ല രീതിയിൽ കുറയാനും അത് കാരണമാവുന്നു. 2, അത് നിങ്ങളുടെ വൈദ്യുതി ബില്ല് കൂടാനും കാരണമാവുന്നു. അപ്പോൾ ആ മേഖലകളിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് എന്തോ അത് നിങ്ങളുടെ വോൾട്ടേജിലും നിങ്ങളുടെ വൈദ്യുത ബില്ലിലും പിന്നെ കാണാവുന്നതാണ് എന്നതാണ് യാഥാർത്ഥ്യം.
1: തീർച്ചയായും നമ്മൾ വൈദ്യുതി ബില്ല് കുറക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാത്രമായിരിക്കരുത് യഥാർത്ഥത്തിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും KCB പോലെയുള്ള സംവിധാനങ്ങളൊക്കെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം ആവർത്തിച്ചു കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള മറ്റൊരു ലക്ഷ്യം, യഥാർത്ഥത്തിൽ അമൂല്യമാണ് വൈദ്യുതി എന്ന് നമ്മൾ പറയുന്ന യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണല്ലോ. ഉപയോഗം കഴിഞ്ഞാൽ ഒരിക്കലും അത് റീസൈക്കിൾ ചെയ്യാൻ കഴിയാത്ത ഒരു അമൂല്യ വസ്തു എന്ന നിലക്ക് ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കുറക്കുക എന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിയോട് ചെയ്യുന്ന ഒരു നീതി കൂടിയാണ്. വരും തലമുറക്ക് അത് മാറ്റിവെക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് നമ്മൾ വൈദ്യുതിയുടെ ഉപയോഗം കുറക്കുക എന്നുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട സുപ്രധാനമായ ചില കാര്യങ്ങളാണ് സുഹൃത്ത് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായത്.
2: മാഷല്ലാ, വൈദ്യുതി ഉപയോഗം സുരക്ഷിതമാക്കാം എന്ന വിഷയത്തിൻ്റെ ഭാഗം 2 നമ്മൾ കേട്ടത്. കൗസർ ഫാറൂഖും കൂടെ പീസ് റേഡിയോ പ്രതിനിധി, വിജം യൂത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ ബഷീർ VP നമ്മൾ ഇതുവരെ ചേർന്നത്.
3: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90-61-74-60.
4: സ്നേഹക്കൂടിലേക്കാണ് നാം ഇനി പ്രവേശിക്കുന്നത്. ബഹുമാനനായ പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീം, അതോടൊപ്പം തന്നെ പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സൊലാഹി എന്നിവരാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മോടൊപ്പം ചേരുന്നത്. പ്രണയപ്പക, കാരണങ്ങളും പരിഹാരവും എന്ന വിഷയത്തിലാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്, സ്നേഹക്കൂടിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ആദരണീയനായ ഹാരിസ് ബിൻ സലീം അവർകളോടൊപ്പം മറ്റൊരു എപ്പിസോഡിൽ കൂടി നമുക്കെല്ലാവർക്കും പങ്കെടുക്കാനുള്ള സാഹചര്യം വന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഓരോ ദിവസത്തെയും വാർത്താ പ്രഭാതങ്ങളിൽ നാം കേൾക്കുന്നത് ഞെട്ടുന്ന നിരവധി കാര്യങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ചർച്ച ചെയ്തത് അത്തരം ചില വിഷയങ്ങളായിരുന്നു. വീണ്ടും ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ചയിലെ ഇൻട്രോയിൽ നമ്മൾ ഓർമ്മിപ്പിച്ചതുപോലെ, നമ്മളെ ഞെട്ടിക്കുന്ന മറ്റു ചില വാർത്തകൾക്ക് നാം സാക്ഷിയാകേണ്ടി വന്നിരിക്കുകയാണ്. ജീവിതത്തിലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ അനുരാഗത്തിലാവുകയും അസ്ഥിയെ ബാധിച്ച പ്രണയത്തിലാവുകയും പിന്നീട് ഒരാൾ വഴിപിരിയുകയും ചെയ്തപ്പോൾ അതിൻ്റെ വൈരാഗ്യം തീർക്കാൻ ആ കുട്ടിയെ കഴുത്തറുത്തു കൊന്ന, ഒരു കോഴിയെ കഴുത്തറുക്കും പോലെ അത്ര ലാഘവത്തോടെ കഴുത്തറുത്തു കൊന്ന് ശാന്തനായി തൻ്റെ ജോലിസ്ഥലത്ത് പോയി ജോലി ചെയ്ത ഒരു ചെറുപ്പക്കാരനെക്കുറിച്ച് നാം ഒരു വാർത്ത കേൾക്കുകയുണ്ടായി. അനുബന്ധമായി കുറേയധികം വാർത്തകൾ കൊലകളെക്കുറിച്ചുള്ള റിപ്പോർട്ടിംഗാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹക്കൂട് ഈ ആഴ്ച ചർച്ച ചെയ്യുന്നത് പ്രണയങ്ങൾ, ഇത്തരം അവിഹിതങ്ങൾ ഇതുപോലത്തെ അന്ത്യങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ കാരണങ്ങളും അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന കുടുംബ സംവിധാനത്തിൻ്റെ സാധ്യതകളുമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. ഹാരിസ് മൗലവി, ഇത് ചർച്ച ചെയ്യുന്നുണ്ട് മീഡിയകളൊക്കെ, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്, നേരത്തെ ഉണ്ടായിട്ടുണ്ട്, അപ്പോഴൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ മർമ്മങ്ങളിലേക്ക് പലപ്പോഴും ചർച്ച എത്തുന്നില്ല. ഇതിലൊരു പ്രധാന കാരണമായി തോന്നുന്നത് പുതിയ കാലത്ത് സ്വതന്ത്രവാദത്തിൻ്റെ ആളുകൾ, അവർ കുട്ടികൾക്ക് കൊടുത്തൊരു ഫ്രെയിമുണ്ടല്ലോ, അത് എത്രത്തോളം ഇതിനെ ബാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരു ചിന്തയിലേക്ക്, ഇത്തരം വഴികളിലേക്ക് പുതിയ തലമുറ പോകാൻ എത്രത്തോളം കാരണമായിട്ടുണ്ട്?
6: അത് അതന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായൊരു സംഗതി. അടുത്ത കാലത്ത് നമ്മുടെ പൊതുവെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം അനുസരിച്ചിട്ട് ഏത് മതസ്ഥരാണെങ്കിലും ചില ധാർമ്മികമായ മൂല്യങ്ങളിലൂടെയാണ് അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ സമൂഹത്തെ അനുവദിച്ചിരുന്നില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാവരും കൂടെ പ്രതികരിച്ച് മീഡിയകൾ അത് ഏറ്റെടുത്ത് പരിഹരിച്ച് മുന്നോട്ട് പോയിരുന്നു. പക്ഷെ അതിലിടക്കാണ് നമ്മൾ കേൾക്കുന്നത് എന്താ വെച്ചാൽ ആളുകൾക്ക് എന്താണ് എന്തിനും സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടണം, മതങ്ങളോ അല്ലെങ്കിൽ പുരോഹിതന്മാരോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു വ്യക്തിൻ്റെ സ്വാതന്ത്ര്യം, മൈ ബോഡി മൈ ചോയ്സ് എന്നുള്ള എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ തീരുമാനിച്ചോളൂ. സത്യത്തിൽ ഇതിന് ഭയങ്കര പ്രൊമോഷനാണ് എന്ത് ചെയ്തത് ലഭിച്ചത്. ശരിക്കും കൊണ്ടത് കുട്ടികളൊക്കെ എന്ത് ചെയ്തു, സംഘടനാ തലങ്ങളിൽ തന്നെ ഏറ്റെടുത്തിട്ട് ക്യാമ്പസുകളിൽ പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ വരുന്നൊരവസ്ഥ. പക്ഷെ എന്താ അറിയോ, സത്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ അത് വളരെ അപകടകരമായ ഒരു പോക്കാണെന്നുള്ളതിൻ്റെ ആ പ്രത്യാഘാതം യഥാർത്ഥത്തിൽ ഇത്ര പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വന്നിട്ടു.
5: തീർച്ചയായും
6: കാരണം നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ തിരക്കഥ പോലും വെല്ലുന്ന സംഗതിക്കാണ് എന്ത് ചെയ്യണത് ആളുകൾ. ശരിക്കും നമ്മൾ യാഥാർത്ഥ്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല നമുക്ക്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന ഇപ്പോൾ ഈ പറഞ്ഞ ഈ പ്രേമ നൈരാശ്യത്തിലുണ്ടായ ഈ കൊലപാതകവും അതേപോലെ തന്നെ നരബലിയും ഒക്കെ നമുക്കും അങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ബുദ്ധികളിൽ നമ്മുടെ മനസ്സുകളിൽ ഇമാജിൻ ചെയ്യാൻ പോലും കഴിയാത്തതാണ് സംഭവിച്ചു. അപ്പോൾ ആസ്വദിക്കാം, എനിക്ക് ആസ്വദിക്കാം, അതിനെനിക്കൊന്നും തടസ്സമല്ല എന്നൊരനുവാദം സമൂഹത്തിന് കൊടുത്താൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വളരെ വലിയൊരു ചിന്ത ശരിക്കും നമ്മുടെ രക്ഷിതാക്കളിൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം എല്ലാവരും ചോദിക്കുന്നതാണ് രണ്ട് പേര് ഇഷ്ടപ്പെട്ടു പ്രണയിച്ചു എന്തപ്പോൾ അതിന് പ്രശ്നം, അതിനൊക്കെ ഇപ്പോൾ ഇത്ര ഒരു തടസ്സം നിൽക്കേണ്ടുള്ളൂ. അവർക്ക് അവിടെ രക്ഷിതാക്കൾക്കൊക്കെ യോജിക്കാൻ പറ്റുകയാണെങ്കിൽ അവർ വിവാഹിതരായിക്കോട്ടെ അല്ലെങ്കിൽ പിരിഞ്ഞോട്ടെ. ഇതിൻ്റെ അപകടം എന്താ അറിയൂ, ഈ പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് ഒരു വിവാഹമായി പരിണമിക്കണം, അതല്ലെങ്കിൽ അത് വേർപിരിയണം. ഇത് രണ്ടിലൊന്ന് സംഭവിക്കുന്ന ഉറപ്പാണല്ലോ, ഇത് രണ്ടല്ലാത്ത വേറൊരു ഭാവി ഇല്ലല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്രണയമെങ്ങാനും അവസാനിക്കുക എന്നത് എപ്പോഴാ സംഭവിക്കുക, രണ്ടിലൊരാൾ പിൻവാങ്ങുമ്പോഴാണല്ലോ സംഭവിക്കുക. അപ്പൊ അത് പിൻവാങ്ങുന്നത് മിക്കവാറും പെൺകുട്ടികളായിരിക്കും. അതിൻ്റെ കാരണം എന്റെ ജീവിതം സുരക്ഷിതമല്ല എന്ന് ഇവർ രണ്ടുപേരും കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവൾക്ക് ഇവനെ മനസ്സിലാവും. അപ്പോൾ മനസ്സിലാവും ഇവൻ്റെ കൂടെ എന്തായിരുന്നാലും ഒരു ലൈഫ് എനിക്ക് സേഫ് അല്ല എന്ന് മനസ്സിലാവും. അത് മനസ്സിലാകുമ്പോൾ എന്തു ചെയ്യും, ഇവൾ ക്രമേണ പിൻവാങ്ങും. അത് ചിലപ്പോൾ ഒരു പാരൻസ് അവളെ ബോധവൽക്കരിച്ച സ്വന്തം അനുഭവങ്ങളാകാം, ചിലപ്പോൾ അവൾ ലഹരി കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ പല ചാറ്റിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫോൺ വീഡിയോസ് കാണും. അത് ഒരു വ്യക്തിയുമായി അടുത്തിടപഴകുമ്പോൾ ചിലത് കാണും. അപ്പോൾ ഇവരെന്ത് തീരുമാനിക്കും, എൻ്റെ ജീവിതം ഇയാളെ കയ്യിൽ സേഫ് അല്ല. അത് തീരുമാനിക്കുന്നതോട് കൂടെ എന്താ അറിയോ, ഇവൾക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും അങ്ങനെ ചെയ്യുന്നൊക്കെ പറയണ ആള്, സ്നേഹത്തിൻ്റെ വലിയ ലോക ഉദാഹരണമായിട്ട് പറയണ ആള് എന്താ ചെയ്യാറോ, പിന്നെ അവരുടെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും
7: മാറും.
6: അപ്പൊ നമ്മുടെ കുട്ടികളെ ഒരാൾ പ്രേമിച്ചാൽ ആ പ്രേമം ഒരു പ്രേമനൈരാശ്യത്തിൻ്റെ കൊലപാതകത്തിലേക്ക് എത്തും, അതിൻ്റെ ഒരു ചാൻസ് എന്തുകൊണ്ട് രക്ഷിതാക്കൾ കാണണില്ലേ? അവിടെ എല്ലാ പ്രേമങ്ങൾക്കും വിരാമമാണ്. ഇനി എന്താണ് ഇപ്പോൾ നമ്മളെ പ്രതീക്ഷ, ഏതെങ്കിലും ഒരു പ്രേമം അതെന്ത് ചെയ്യും, ഒരു യാദൃച്ഛികമായി അതെന്ത് ചെയ്യാം, ഒരു വിവാഹത്തിലേക്ക് എത്തുക എന്നുള്ളതല്ലേ അടുത്തത്. വിവാഹത്തിലേക്ക് എത്താൻ എന്താണ്ട അവസ്ഥ, ഈ തിരിച്ചറിവ് വിവാഹം കഴിഞ്ഞാണ്ടാവും. ഞാൻ പ്രേമത്തിൽ തിരിച്ചറിവാണല്ലോ പെൺകുട്ടി, ആണിന് പ്രശ്നമല്ല, അതുകൊണ്ട് പെൺകുട്ടിക്കുള്ള സുരക്ഷിതത്വം പ്രശ്നമാണ് എന്നോട് പിൻവാങ്ങണത്. ആണുങ്ങൾ പിൻവാങ്ങിയിട്ട് ഒരു ആണിനെ കുത്തിക്കൊന്ന കഥ നമ്മൾ ഈ ചരിത്രങ്ങളൊന്നും വായിച്ചില്ല. പ്രേമ നൈരാശ്യം അവിടെ ഉണ്ടാവണില്ലേ? ഇപ്പൊ പെണ്ണ പിൻവാങ്ങ, ഇത് വിവാഹം കഴിഞ്ഞിട്ട് തിരിച്ചറിയാണെങ്കിലോ എന്താ ചെയ്യുക? അപ്പോൾ വിവാഹം കഴിഞ്ഞാലും ഈ വ്യക്തികളെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ എന്തു ചെയ്യും, ഇത് ഈ മനസ്സിലാവാതെ പോകണമെന്ന് വെച്ചാൽ പ്രേമം ഒരു വിശ്വാസ്യത സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രേമിക്കുന്നവൻ്റെ ബൈക്കിൽ കയറാനും അവരോട് ടൂർ പോകാനും അവരോട് പാതിരക്ക് വയനാട് ചുരം കയറാനൊക്കെ തയ്യാറാണ് ആ വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും അവൻ്റെ പല കാര്യങ്ങളും ഇവൾക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ ഇത് പുറത്തു വരും, പുറത്തു വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ. അതുകൊണ്ട് വലിയ സന്ദേശമാണ് നൽകുന്നത്, എൻ്റെ മകളൊരു പ്രേമത്തിൽപ്പെട്ട് ആ പ്രേമം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് വരുമ്പോൾ അവളുടെ ജീവൻ ഏറ്റവും, അത് ഈ കൊലപാതകങ്ങളൊക്കെ പറഞ്ഞാൽ അതിദാരുണമാണ്. അത് നമ്മൾ മനസ്സിലാക്കും. ട്രെയിനിൻ്റെ മുന്നൊക്കെ തള്ളിയിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഒന്ന് കണ്ടത്. ഇപ്പൊ ഇത് കാണുന്നത് എന്താണ്, ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്,
7: ആസിഡ് ഒഴിക്കുക മുഖത്ത്,
6: അതായത് ഭീകരമായ കൊലപാതകങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴും ഈ ചർച്ചകളിലൊന്നും ഇപ്പൊ നമ്മൾ സ്നേഹക്കൂടി ചർച്ച ചെയ്യുന്ന പോലെ ഈ പ്രേമം എന്നുള്ളത് ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ പ്രേമത്തിന് ഇങ്ങനത്തെ ഒരു ചാൻസ് ഉണ്ടെന്നോ ചർച്ചയിൽ വരുന്നില്ല,
7: ചർച്ച ധൈര്യമില്ല.
6: കാരണം എന്താന്ന് വിചാരിച്ചാൽ ഇനിയിപ്പോ ഒരു അടുത്തൊരു കുറച്ചും കൂടി ഒരു സാവകാശം കൊടുത്താൽ അധിക വിവാഹങ്ങളും എന്തായിരിക്കും, പ്രേമവിവാഹങ്ങളായിരിക്കും. അപ്പൊ അവരൊക്കെ ഈ പ്രേമത്തെ സപ്പോർട്ട് ചെയ്യുക
7: ചെയ്യുക.
6: ഇപ്പൊ കോളേജുകളിലും ക്യാമ്പസുകളിലും ഒക്കെ എന്താണ് കുട്ടികളുടെ പ്രേമത്തെ അനുകൂലിക്കുന്ന ആളുകളെ പരിശോധിച്ചാൽ അവിടെയൊക്കെ വിവാഹങ്ങൾ പ്രേമവിവാഹങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായും അവരടുത്ത തലമുറയെ അതിനുവേണ്ടി പ്രേരിപ്പിക്കും. അപ്പോൾ വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്.
7: ചുരുക്കത്തിൽ സ്വതന്ത്രവാദത്തിന്റെ ഒരു ഉപോൽപന്നമായി ഇത് വരുന്നു.
6: തീർച്ചയായും
7: സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ, പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോ ചില പൊളിറ്റിക്കൽ പാർട്ടികളുടെ സ്റ്റുഡൻസ് ഓർഗനൈസേഷനുകൾ ഞങ്ങളെ തുറച്ചു നോക്കരുത്, ഇത് ഞങ്ങളുടെ ശരീരമാണ്, ഞങ്ങളുടെ ചോയ്സ് ആണ് പോലെയുള്ള വാക്കുകൾ എഴുതി വെച്ച് ഒരു തിയറി ഉണ്ടാക്കി കുട്ടികൾ ഈ പ്രായത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് തണലൊരുക്കി അവരെ ഈ ചതികളിലേക്ക് കൊണ്ടുപോയി തന്നെ നമ്മൾ പറയണം.
6: അതെ, തീർച്ചയായും. പിന്നെ ഈ ആസ്വാദനങ്ങളിൽ പെട്ടെന്ന് തലമുറ ആകർഷിക്കുമല്ലോ, ആസ്വദിക്കാനുള്ള ഒരു കാര്യം. ഈ ആസ്വാദനങ്ങൾക്കൊക്കെയുള്ള അപകടം എന്താ വെച്ചാൽ ആസ്വാദനങ്ങളിൽ സേഫ്റ്റി ശ്രദ്ധിക്കൂല. കാരണം സേഫ്റ്റി നമ്മുടെ സുരക്ഷ ശ്രദ്ധിച്ചുകൊണ്ട് നമുക്കൊരു ആസ്വാദനം സാധ്യമല്ല. ഇങ്ങനത്തെ ആസ്വാദനങ്ങൾ ഇപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് കേട്ടല്ലോ, ഡോക്ടർ 4 പേര് കൂടിയിട്ട് വാഹനം ഓടിക്കാൻ ഇത് ഫേസ്ബുക്ക് ലൈവ് ഇട്ടിട്ട് പാട്ട്, ഈ ടൂറിനൊക്കെ പോണ പാട്ടുണ്ടല്ലോ, ബസ് പോലും ഇങ്ങനെ തരിച്ചു പോണ ആ പാട്ടിട്ട് ഇവർ BMW കാർ ഡ്രൈവ് ചെയ്യാണ്. അപ്പം ആ ലൈവിൽ പറയണത് എന്താ അറിയോ, അടുത്ത പാട്ട് നമ്മൾ ഇടുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വണ്ടി 300 300 കിലോമീറ്റർ. നമ്മളിവിടെ മാക്സിമം 80 പോകാൻ നമുക്ക് കഴിയില്ല, ആ വണ്ടിയാണ് 300. എന്താ സംഭവിച്ചത്, ആണ്ട് പോയി ഇടിച്ച് 4
7: സ്പോട്ടിൽ,
6: ഒന്ന് ഡോക്ടറാണ്, ഒന്ന് എഞ്ചിനീയർ, 4 അങ്ങനത്തെ ഹൈ എഡ്യൂക്കേറ്റഡ് ആണ്. ആരോടും കാര്യമില്ല, മദ്യപിക്കുന്നവൻ മദ്യത്തിലും ആസ്വാദനം കാണുന്നു, പക്ഷേ ഓൻ്റെ സേഫ്റ്റി മറക്കുന്നു. എന്തിലും എന്താണ്, ഈ ആസ്വാദനങ്ങളുടെ വാതിലുകൾ തുറക്കുമ്പോൾ നമ്മുടെ സമൂഹങ്ങളും വ്യക്തികളും സുരക്ഷ തകരുന്നു. ആ സുരക്ഷയാണ് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ പെൺകുട്ടികളുടെ സുരക്ഷ. അതാണ് പ്രേമം തകർത്തത്. ഏയ്, നമ്മുടെ നാടിലെ ജീവന്റെ സുരക്ഷ, അതാണ് ലഹരി തകർത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ തിരിച്ചറിഞ്ഞ് ഇതൊക്കെ പറഞ്ഞവർ തന്നെ മടി കൂടാതെ
7: തിരിച്ചു പറയാൻ
6: മീഡിയകൾ എന്ത് ചെയ്യണം, അത് പറയാൻ സമയം കാണണം. ഏതെങ്കിലും സംഭവങ്ങളിൽ ഏതെങ്കിലും ഒരു പ്രതിയെ കണ്ടെത്തി ആ പ്രതിയുടെ കൂടെ നടക്കുന്നതിന് പകരം ഇതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ, നാളെ ഈ സംഭവം കേട്ട ഒരു രക്ഷിതാവ് എന്താ മോളോട് പറയാ, മോളെ ക്യാമ്പ് പഠിക്കാനൊക്കെ പോയിക്കോ, ഒറ്റ പയ്യന്മാരെ അവസ്ഥ നമുക്കറിയില്ല, ഒരാളെ കൂടിയും കൂടി പോകരുത് എന്നല്ലേ, അതല്ലേ ഇതിത്തെ മെസ്സേജ്. ആ മെസ്സേജ് എന്താണ് പറയാത്തത്? ഇപ്പൊ നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ ഈ സംഭവം പത്രത്തിൽ വായിച്ചാൽ മോളെ വിളിച്ചെന്താ പറയാ, ഏ നമ്മള് ഇതാണ് ഇതിന്റെ പരിണിതി, ക്ലാസ്സിൽ പഠിക്കുന്ന 17 നീ 17 ഒരുത്തനെ പ്രേമിച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂല, പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് നീ അവനോട് പറയുന്ന ദിവസം ഒരു പക്ഷേ നിന്റെ ജീവിതത്തിന്റെ അവസാനം, അവിടെ ഈ പരിപാടിക്ക് പോണ്ട എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്, അതിവിടെ മുഴങ്ങി കേൾക്കണില്ലല്ലോ നമ്മൾ.
7: ഇതിന്റെ അനുബന്ധമായി വരേണ്ട മറ്റൊരു തിയറിയാണ്, അപ്പൊ ആസ്വാദനം എന്ന് പറയുന്നത് പൊതുവെ അതിലേക്ക് എത്തുന്നത് ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കണം എന്നാണ് പുതിയ തലമുറക്ക് കൊടുത്ത മറ്റൊരു മെസ്സേജ്. ആകെ ഒന്നേ ഉള്ളൂ, ഇത് എവിടേക്ക് കാത്തു നിൽക്കാനാണ്, ഇതിനൊരു നിശ്ചിത സമയം കഴിയുമ്പോൾ എന്തായാലും തീരും, പിന്നെ ജീവിതമല്ല. ഇതും സ്വതന്ത്രവാദത്തിന്റെ ആളുകൾ നമ്മളെ പുതിയ തലമുറയുടെ മസ്തിഷ്കത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതിന്നാണ് പലപ്പോഴും നിങ്ങൾ പറയുന്ന പോലത്തെ ഈ വാഹനം കൊണ്ടുള്ള ക്രൈസുകളും ഒക്കെ പലപ്പോഴും വരുന്നത്. ആ ഒരു ഭാഗം കൂടി നമ്മൾ ഈ ചർച്ചയിൽ അഡ്രസ് ചെയ്യേണ്ടതല്ലേ?
6: തീർച്ചയായും. അപ്പോ പിന്നെ നമ്മളിപ്പോ എന്താ വെച്ചാൽ എന്തൊരു സംഗതി പറയുമ്പോഴും അതിനെന്ത് ചെയ്യാണ് ഒരു അതിൻ്റെ ഒരു ഗുണത്തെക്കുറിച്ച് അതിന് അത് ചെയ്യാനുള്ള ഒരു ആശയപരമായ ഒരു ധൈര്യം കൊടുക്കാതെ ഒരാളെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ലഹരി കൊടുക്കുമ്പോൾ എന്താ സുഹൃത്തോട് പറയണത്, ഒന്ന് കഴിച്ചു നോക്ക്, നീ ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത ഒരു മാനസിക സുഖം നിനക്ക് കിട്ടും, ഒരു ടെൻഷനും നമ്മളറിയില്ല എന്ന് പറയുമ്പോൾ കഴിക്കണം. അതേപോലെ പുതിയ യുവതലമുറക്ക് കൊടുക്കുന്ന ആസ്വാദനത്തിലുള്ള തിന്മയുടെ ഒരു അടിത്തറയാണെന്ത്, ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കുക. സത്യത്തിൽ അതിനെ നമ്മളൊന്ന് ബുദ്ധിപരമായിട്ട് വിശകലനം ചെയ്ത് നോക്കിയാൽ എന്താ നമുക്ക് ഉത്തരം കിട്ടുക, ഏ ജീവിതം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് ഈ പാട്ട് വിട്ടിട്ട് 300 പോയിട്ടാണ് ഇടിച്ചിട്ട് തനി തരച്ചോടെ തകർന്ന എന്ത് ചെയ്യാണ് ആ 70 ജീവിതം എന്ത് ചെയ്യാണ് 7 കൊണ്ട് അവസാനിക്കും. അതല്ലേ അതിന്റെ അവസ്ഥ, ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് ഇവരോട് പറയണോണ്ട് ഇപ്പൊ തന്നെ തീർത്തോന്ന്, വൈകുന്നേരം ആകുമ്പോക്കന്നെ തീർത്തോന്നാണ് അതിന്റെ മെസ്സേജ്. അതിലെന്ത് ബുദ്ധിയുള്ളത്, ഏ നമ്മൾ സത്യത്തിൽ എന്താന്ന് വിചാരിച്ചാൽ ഒരു ജീവിതത്തെ ഏറ്റവും സുരക്ഷിതമായി എൻജോയ് ചെയ്യാനാണ് എന്ത് നമുക്ക് മത നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ നിയമങ്ങളും പിന്നിലുള്ള ലക്ഷ്യവും അതാണ്. എന്ത് ചെയ്യാം? സുരക്ഷിതമായി ജീവിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് എന്തൊക്കെ അനുഭവിക്കാനും ആസ്വദിക്കാനും ഉണ്ട് ഇവിടെ, അതിന് നമ്മൾ ഉണ്ടാവണ്ടേ? ആ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളോട് നോ പറഞ്ഞിട്ടുണ്ടോ ആ സംഗതികളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴേ നമ്മുടെ ജീവിതം സേഫ് ആവും, അപ്പോഴേ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇതൊക്കെ മരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് സഹിക്കാം. ഈ ബേക്കിൽ നിന്നൊക്കെ വീണ എത്ര എത്ര പയ്യന്മാരാണ് സ്പൈനൽ കോഡ് മുറിഞ്ഞ് വീൽ ചെയറിലായി, ഈ കോമയിലായി, എങ്ങനെയൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇപ്പൊ ഈ ആശയത്തിൽ പോയതാണല്ലോ. ഏ, ജീവിതം ഒന്നല്ലേ ഉള്ളു അടിച്ചു. ആ ജീവിതത്തിന്റെ കഥപ്പ് എന്താണ്? മറ്റുള്ളവർക്ക് ഭാരമായി കിടക്കുകയാണ് ചെയ്യണത്. അപ്പൊ നമ്മൾ എന്താന്ന് വിചാരിച്ചാൽ, ഇത് ശരി. ഇപ്പോൾ ഈ ആസ്വാദനങ്ങൾ എന്ന് പറയുമ്പോൾ സത്യത്തിൽ അതെന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ദാമ്പത്യം, ഭാര്യ ഭർത്താവ്, അതിലൊരു ആസ്വാദനമില്ലേ? ഏയ്, നമ്മൾ യാത്ര പോകുന്നു, നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നു, പിന്നെ നമുക്ക് ആ മക്കളുണ്ടാവുന്നു, ആ മക്കളെ നമ്മൾ നല്ലൊക്കെ വളർത്തുന്നു, നമ്മൾ നല്ലൊരു വിദ്യാഭ്യാസം നേടി നല്ലൊരു പോസ്റ്റിലിരിക്കുന്നു, നമുക്ക് നല്ല വരുമാനം കിട്ടുന്നു, നാം നല്ല നല്ല വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, നമ്മൾ ഏറ്റവും ഡീസൻറ്റ് ഡ്രസ്സ് ധരിക്കുന്നു, ആളുകൾ നമ്മളെ ആദരിക്കുന്നു, ഇതിലൊന്നും ഒരു ആസ്വാദനമില്ല. ഞാൻ ആസ്വാദനങ്ങൾ എന്ന് പറയുന്നതിന് പൈശാചികമായ മനുഷ്യൻ്റെ ജീവൻ നശിപ്പിക്കുന്ന, സമൂഹത്തിൻ്റെ ഭദ്രത തകർക്കുന്ന, നാട് മുഴുവനും കുട്ടിച്ചോറാകുന്ന കാര്യങ്ങളെയാണ് ആസ്വാദനം എന്ന് പറയുന്നത്. വേറെയൊക്കെ ആസ്വാദനങ്ങളില്ലേ? നമ്മളീ പറയുന്ന സംഗതികളൊക്കെ ആസ്വാദനങ്ങളില്ലേ? അപ്പോൾ സത്യത്തിൽ എന്താ വെച്ചാൽ, മനുഷ്യൻ്റെ ജീവൻ അനുകൂലവും അവൻ്റെ സമാധാനവും സന്തോഷമൊക്കെ നിലനിർത്തുന്ന ഒരു സുരക്ഷിതമായിട്ടുള്ള ആസ്വാദനങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ചാണ് നമ്മൾ തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്.
7: ഈ തിയറികളെ പൊതുവെ വിജയിക്കുന്നതിൻ്റെ ഒരു കാരണം, ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ഇത് എൻ്റെ ശരീരമാണ്, എൻ്റെ ചോയ്സാണ്, നിങ്ങൾ തുറച്ചു നോക്കണ്ട, എൻ്റെ ആവശ്യങ്ങൾ എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ഓരോരുത്തർക്ക് അവരുടെ തോന്നൽ പോലെ ചെയ്യാം. അതേപോലെ തന്നെ രണ്ടാമത്തൊന്ന്, ഇത് ആകെ കുറച്ച് സമയമുള്ളൂ, ഇത് വെറുതെ ഇങ്ങനെ മൂലക്കിരുന്നാൽ ശരിയാവില്ല എന്ന ഈ തിയറികൾ പൊതുവെ വിജയിക്കുന്നതിൻ്റെ പിന്നിൽ ഒന്ന് ഇവരുടെ പ്രായമാണ്. ആ പ്രായത്തിലെ അവരുടെ ലൈംഗിക ആവശ്യങ്ങൾ, ഒരു എതിർ സെക്സിനോടുള്ള താല്പര്യം. രണ്ടാമത്തൊരു സംഗതി എന്ന് പറയുന്നത്, പ്രണയത്തിൽ ഒരു സേഫ്റ്റി ഉണ്ട്, ഒരു എന്താ പറയാ, പിന്നെ അറേഞ്ച്ഡ് മാരേജ് പോലെയല്ല,
6: അപരിചിതനെ പോയി
7: പിടിക്കേണ്ടതില്ല. ഇതൊരു കുട്ടികള് ഭയങ്കര ഒരു പോയിന്റായി മനസ്സിൽ കൊണ്ടെടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെയാണത് ഒന്ന് വ്യക്തത വരുത്തേണ്ടത്?
6: അതായത് ഈ പ്രേമത്തിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, പ്രേമം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുവോ അത് മാക്സിമത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മൾ ചെറിയൊരു പരിചയം ഉണ്ടാവും, പക്ഷെ ആ പരിചയങ്ങളിൽ നിന്ന് എപ്പോഴാണോ അത് ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു ആൺ പെൺ ബന്ധങ്ങളിലേക്ക് എപ്പോഴാണോ അത് വഴി മാറുന്നത്, എന്ന് പറഞ്ഞാൽ അനൗപചാരികമായൊരു വിവാഹം നടക്കുന്നത് എപ്പോഴാണോ, അതോടുകൂടെ അവിടെ ഹൃദയങ്ങൾ അടുത്തു. ഈ ഹൃദയങ്ങൾ അടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒന്നിച്ചു ചേരാനുള്ള ആഗ്രഹത്തിന് മുന്നിൽ അവർക്ക് ജീവൻ പോലും പ്രശ്നമല്ല, ജീവൻ പോലും പ്രശ്നമല്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ ഇതിലേക്ക് കടന്നതിനു ശേഷം പിന്നെ പിൻവാങ്ങുക എന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏത് തരത്തിലുള്ള ആളുകളെയും ഏത് തരത്തിലുള്ള അവസ്ഥകളിലും ഇവരെന്ത് ചെയ്യും? ഇവരെ കൂടെ നിൽക്കും. അവസാനം ജീവൻ അപകടപ്പെടുമ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുക, ഈ തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവുക. അതാണ് ഇപ്പോൾ ഇതിൽ സംഭവിക്കുക. നമ്മളിപ്പോൾ ഒരു അഫെയർ മാരേജ് ആകുമ്പോൾ രണ്ട് മൂന്നാല് കൊല്ലക്കൊപ്പം നടന്ന് എന്ത് ചെയ്യുക, നമ്മൾ ജീവിക്കണം, പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ് വിവാഹത്തിലേക്ക് പോണത്. മറ്റത് അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലോ ഇന്ന് കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അപ്പം തന്നെ ഒന്നാവുന്നു. അപ്പോൾ ഇതിലേറെ സുരക്ഷിതത്വം ആദ്യം പരിചയപ്പെട്ടാലേ. അവിടെ പറയാനാണ് ഞാൻ നേരത്തെ കാര്യം ഇതിലേക്ക് ചേർത്ത് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മളിതിൻ്റെ മാക്സിമത്തിൽ പ്രേമം തുടങ്ങിക്കഴിയുമ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരിചയപ്പെടുക എന്നുള്ളൊന്നും നടക്കണില്ല. അവിടെ പരിചയപ്പെടൽ ഉണ്ടാവണില്ല. അത് എന്താളാണെങ്കിലും എന്ത് ചെയ്യും, അയാളെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കും. അപ്പം ഇവർ പറയുമ്പോൾ നമ്മളെന്താ തോന്നുക, ആ അങ്ങനെ ഫോണിൽ ഇടയ്ക്ക് ഒരു പരിചയം വന്ന്, അങ്ങനെ ഏതെങ്കിലും പ്രേമം അവസാനിച്ചിട്ടുണ്ടോ? ഏത് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമുക്കിത് ഭാവിയിൽ എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയൊരു ഭാര്യയാക്കാനോ ഭർത്താവാക്കാനോ പറ്റൂലാന്ന് തോന്നിയിട്ട് പ്രേമം അവസാനിപ്പിക്കുന്നുണ്ടോ? പ്രേമം എന്ത് ചെയ്യാണ്, സ്വാഭാവികമായി വിവാഹത്തിന് നിർബന്ധമാവുകയാണ്. അപ്പോൾ അറേഞ്ച്ഡ് മാരേജിൽ നമ്മൾ വിവാഹമൊക്കെ അന്വേഷിച്ചതിന് ശേഷം എന്ത് ചെയ്യാണ്, അവൻ എന്തോ ഒരു കഞ്ചാവൊക്കെ ഉള്ളൊരു പയ്യനാന്ന് തോന്നുന്നുണ്ട്, ഒരു വിവരം കിട്ടി, ഏ എന്നാ എനിക്ക് വേണ്ടേ. അല്ല, ഞാൻ അവൻ്റെ വിദ്യാഭ്യാസം ചോദിച്ചു നോക്കുമ്പോൾ അവന് ഡിഗ്രി ഒന്നും ഇല്ല എന്നല്ല പറയണത്, അന്ന വേണ്ട എനിക്ക്. അല്ലെങ്കിൽ എന്നെക്കാളും എന്തുണ്ട്, അയാൾക്ക് 15 വയസ്സ് അധികമാണ് ഭയ, എന്നാൽ എനിക്ക് വേണ്ട, അവിടെയൊക്കെ പെണ്ണുങ്ങൾ വേണ്ട വേണ്ട. എന്നാൽ പ്രേമത്തിൽ ഒരിക്കൽ പോലും എന്ത് ചെയ്യൂല, അവനെനിക്ക് വേണ്ട എന്ന് പറയില്ല.
7: കഞ്ചാവാണ്, അത് മാറിക്കോളും.
6: അതെ അതെ, അതാ പറയുള്ളു, എന്ത് പറഞ്ഞാലും അത് ശരിയാവുന്ന, അവന് ജീവിക്കാൻ നിവർത്തില്ലാത്ത ഒരാളാണ്, അവനൊരു പണിക്കും പോവാത്ത ആളാണ് എന്നൊക്കെ, അതൊക്കെ ഞാൻ മാറ്റുന്ന പറയും. അപ്പം അതിനർത്ഥം എന്താ വെച്ചാൽ, ഒരു അറേഞ്ച്ഡ് മാരേജിൽ നമുക്ക് അന്വേഷിച്ച് നമുക്ക് വളരെ കൃത്യത വരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളെ പറ്റുമെങ്കിൽ സ്വീകരിക്കാം, പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അതുകൊണ്ട് എത്രയോ വിവാഹങ്ങൾ അന്വേഷിച്ച് മുടങ്ങുന്നു, 8-10 വിവാഹങ്ങൾ, എന്നാൽ പ്രേമം ഒറ്റൊന്നുള്ളൂ. ഒരു പ്രേമം തുടങ്ങുന്നു, അത് വിവാഹത്തിൽ അവസാനം. അറേഞ്ച്ഡ് മാരേജിലോ അനേകം അന്വേഷണങ്ങളിൽ ഒന്ന് മാത്രമേ വിവാഹം ആകണമുള്ളൂ.
7: അതോടൊപ്പം ശരിക്ക് അരിസ്മോലി പറഞ്ഞ ആദ്യത്തെ പോയിന്റ് അതൊരു പ്രസക്തമാണ്. അതായത് ഇവര് തമ്മിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു പ്രകൃതിപരമായ പ്രക്രിയകളിലേക്ക് കടക്കുന്നതോടുകൂടെ രണ്ടാളുടെയും ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ പരിചയപ്പെടാൻ മറക്കണുണ്ട്. മറക്കണുണ്ട് എന്ന് മാത്രമല്ല ഒളിക്കണുണ്ട്. ഇപ്പോ എക്സ് എന്ന് പറഞ്ഞ ആള് വൈ എന്ന് പറഞ്ഞ ആളുമായിട്ട് പ്രണയത്തിലാവുമ്പോ ഈ തേനെ പാലെ ചക്കരയെന്നാ വിളിക്കുക. പിന്നെ ഈ കല്യാണത്തേക്ക് കടക്കുമ്പോ പിന്നെ തേനൊരു കുപ്പി, പാല് 2 കുപ്പി, ശർക്കര 4 കിലോ എന്നുള്ള അടുത്തേക്കാണ്
6: എത്തുക.
7: അപ്പം യഥാർത്ഥ വ്യക്തിത്വം ഒളിച്ചു വെക്കുക എന്നുള്ള ഒരു സംഭവം നടക്കണില്ലേ?
6: അതെ, തീർച്ചയായും. ഇപ്പോ നമ്മള് സാധാരണഗതിയിൽ എന്താ വെച്ചാൽ, ഇപ്പോ ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറയുന്നതും ഒരു ഫ്രണ്ട് എന്ന് പറയുന്നതും തമ്മിൽ ഭയങ്കരമായ വ്യത്യാസങ്ങളില്ലേ? ഇപ്പൊ പ്രേമം ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലേ? നേരെ മറിച്ച് വിവാഹം അതല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിന് പറ്റുന്ന ഒരാളെ നമുക്ക് ഭർത്താവാകാൻ പറ്റും എന്നുള്ള താരതമ്യം എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതൊരിക്കലും ശരിയല്ലല്ലോ. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ പലപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെയാണ് വിവാഹം എന്ന് കാമുകി കാമുകന്മാർ തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് വിവാഹത്തിലേക്ക് പരിണമിക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ അവർക്ക് പ്രണയത്തിന്റെ ആസ്വാദനങ്ങളോ അനുഭവങ്ങളോ പെരുമാറ്റ രീതികളോ കാണാതെ വരുമ്പോൾ അവർ നിരാശരാകുന്നു, വിവാഹം വേർപിരിയുന്നു, അവർ തമ്മിൽ പ്രശ്നമാകുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പ്രണയ വിവാഹങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ ജീവിതത്തിനും വിവാഹ ജീവിതത്തിനും ഏറ്റവും മാരകമായ പരിക്കുകൾ ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രണയ വിവാഹം. സംശയങ്ങൾ ജനിപ്പിക്കും, നമുക്ക് തികച്ചും എതിരായ ആളെ കല്യാണം കഴിക്കാൻ നിർബന്ധിതമാകുന്ന അവസ്ഥ വരും. അതേപോലെ നമ്മുടെ ആദർശങ്ങളെ ആശയങ്ങളെ നമ്മൾ നിരാകരിക്കേണ്ടി വരും. നമ്മൾക്ക് ഒരു നല്ല ഇണയെ തിരഞ്ഞെടുക്കുവാനുള്ള ചോയ്സ് നഷ്ടപ്പെട്ടു പോകും. ഈ ധാരാളക്കണക്കിന് പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഉണ്ടാവുന്നത്. ചിലപ്പോൾ ഒരാൾക്ക് ഒരു സമയത്ത് 3-4 പെൺകുട്ടികൾ കാമുകിമാരായി ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിലൊന്ന് വിവാഹത്തിലേക്ക് പോകുമ്പോൾ അവർ വിവാഹിതരായി ജീവിക്കുകയും ബാക്കി 3 ആളും വീണ്ടും അവരുടെ പ്രണയം തുടരുകയും ചെയ്യും. അങ്ങനെ എത്രയെത്ര ദുരന്തങ്ങൾ നമ്മൾ മുന്നിൽ കാണുന്നു. ഇതൊക്കെ എന്താ വെച്ചാൽ ന്യായീകരിക്കുക, അവനവനെ എത്തിപ്പെട്ട ഒരു ദുരന്തത്തിൽ മുന്നോട്ട് പോവാൻ വേണ്ടിയുള്ള ഒരു ദുർന്യായം പറയാന്ന് മാത്രം.
7: പിന്നെ ശരിക്കും യാഥാർത്ഥ്യങ്ങളായി ഇപ്പൊ ഈ 18, 20, 22 വയസ്സിലുള്ള ഒരു കുട്ടി തനിക്കൊരു ഇണയെ തിരഞ്ഞെടുക്കുമ്പോ അവരുടെ കാഴ്ചപ്പാടില് അന്നത്തെ കാഴ്ചപ്പാടിന്റെ പരിമിതിയിലെ പ്രായത്തിന്റെ പരിമിതിയിലെ ഒരു അന്വേഷണം മാത്രമാണല്ലോ നടക്കുന്നത്.
6: തീർച്ചയായും.
7: മറ്റേത് കുടുംബങ്ങളും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഈയൊരു ആളുടെ ശരിയും തെറ്റും യോജിപ്പും വിയോജിപ്പും പരിശോധിക്കപ്പെടുന്നുണ്ടല്ലോ.
6: പിന്നെ വേറെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പ്രണയിക്കുന്ന ആളുകള് പുരുഷന്മാര് പലപ്പോഴും അവരെ കുറിച്ച് ഇവർക്ക് പിന്നെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെക്കും. അവരുടെ വീടിന്റെ അവസ്ഥ, അവരുടെ വീട്ടിലുള്ള സാഹചര്യങ്ങള്, അവരുടെ സാമ്പത്തിക സ്ഥിതി എല്ലാം മറച്ചു വെക്കും.
7: പ്രായം,
6: എന്നിട്ട് എന്ത് ചെയ്യും, എല്ലാം ഇവർക്ക് എന്ത് ചെയ്യും, വേറെ എന്തെങ്കിലും പറഞ്ഞ് അഡ്രസ് ഉണ്ടായിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോകുന്ന എത്രയോ പ്രേമങ്ങളുണ്ട്. അവസാനം ഇവരെന്ത് ചെയ്യും, ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് അറിയുക. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഈ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയൂല. അപ്പൊ എന്താ വെച്ചാൽ അറിയുന്നുണ്ട് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്, ചില പെൺകുട്ടികളോട് നമ്മൾ അവന്റെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല,
7: പറയാൻ
6: കഴിയൂല. അപ്പൊ അത് എന്താണ്, ആ വിഷയങ്ങളിലേക്കൊന്നും അവർ പോകുന്നില്ല. ഇവനോടുള്ള ഫ്രണ്ട്ഷിപ്പിലുള്ള ആ ഒരു പിന്നെ ലഹരിയിൽ നിൽക്കുന്നു എന്നല്ലാതെ അവിടെ ഒന്നും അവനവൻ്റെ ബുദ്ധിയോ തൻ്റെ ഇടമോ ഒന്നും വർക്ക് ചെയ്യണ്ടല്ലോ.
7: ഇനി നമുക്ക് ഇതിൻ്റെ മറ്റൊരു കാരണത്തിലേക്ക് വരികയാണെങ്കിൽ, ഒരു ഇപ്പൊ സെലിബ്രിറ്റികൾ സിനിമ ഇതിലൊക്കെ ഇത് ഇതാണ് അവിടെയൊക്കെ ഉള്ളൊരു വിവാഹത്തിന്റെ മെത്തേഡ് ഇതാണ്, അപ്പൊ അതിനെ അനുകരിക്കുന്നതിന്റെ ഭാഗമായി കുട്ടികൾ ഇതിലേക്ക് പോകുന്നു.
6: അതെ അതെ അതെ. എന്താണെന്നറിയോ ഇതിപ്പോ എന്താന്ന് വിചാരിച്ചാല്, നമ്മൾ യഥാർത്ഥത്തിൽ ജീവിതത്തെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബലി കൊടുക്കുന്നത്. ഈ സെലിബ്രിറ്റികൾക്കൊക്കെ സംഭവിക്കുന്നത് നമുക്കറിയാലോ, എത്ര നല്ല ജീവിത സാഹചര്യങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളുള്ള ആളുകളാണ്, അവർക്ക് വിജയിക്കാത്തത് കുടുംബജീവിതം മാത്രമാണല്ലോ. എത്ര എത്രമാത്രം വിവാഹമോചനങ്ങൾ, എന്തെല്ലാം ദുരന്തങ്ങൾ, അതിൽ ജനിക്കുന്ന മക്കളുടെ അനാഥത്വങ്ങൾ, സമൂഹത്തിൽ നമ്മൾ കേൾക്കുന്ന അവരെക്കുറിച്ചുള്ള ബാഡായിട്ടുള്ള മോശമായിട്ടുള്ള ഇമേജുകൾ എന്തൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഈ ലോകത്ത് നമുക്ക് ഏറ്റവും അനുഭവിക്കാനുള്ള ഒരു ആസ്വാദനത്തിന് ലോകമാണ് ദാമ്പത്യം. ആ ദാമ്പത്യത്തെയാണ് എന്ത് ചെയ്യണത്, അപ്പം ആ നശിച്ച തകർന്നു കിടക്കുന്ന ആ രൂപങ്ങളെ അനുകരിക്കുമ്പോൾ അവരിലൂടെ എന്ത് ചെയ്യണം, ഈ സമൂഹത്തിൽ വളരെ വലിയൊരു വിഭാഗം ആളുകൾ ഇത്തരം കുടുംബജീവിതത്തിൻ്റെ നല്ലൊരവസ്ഥ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ് നമ്മൾ അതിൽ വായിക്കേണ്ട കാര്യം.
7: അപ്പം നമ്മൾ സ്വതന്ത്രവാദം, അതേപോലെ തന്നെ ആഘോഷിക്കാനുള്ള ത്വര, സെലിബ്രിറ്റികളുടെ സിനിമ ഫീൽഡിലുള്ള ആളുകളുടെ മോഡലുകൾ അനുകരിക്കൽ പോലത്തെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി മറ്റൊന്ന്, പലപ്പോഴും ഈ ഒരു പ്രായത്തിലെത്തുമ്പോൾ സംസാരിക്കാനും സങ്കടങ്ങൾ പങ്കുവെക്കാനും ഒക്കെ വീടിൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ, വളർത്തലിൻ്റെയും വളർച്ചയുടെയും പശ്ചാത്തലങ്ങൾ പലപ്പോഴും ഇങ്ങനെ ഒരു കാമക്കണ്ണോടുകൂടെ നോക്കുന്ന ആളുകളുടെ കെണിയിൽ പോയി കുട്ടികൾ ചാടാൻ പലപ്പോഴും കാരണമല്ലേ?
6: അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടികൾ ബുദ്ധിയുള്ളവരായി സംസ്കാരമുള്ളവരായി നല്ല ശാരീരികമായ നല്ല ഒരു ആരോഗ്യമുള്ളവരായി വളരണമെങ്കിൽ അവർ നല്ലൊരു ഗൃഹാന്തരീക്ഷത്തിൽ വളരേണ്ടത് അത് വളരെ പ്രധാനം. നമ്മൾ ഈ ക്രിമിനലുകളായിട്ട് പോകുന്ന കുട്ടികൾ, ലഹരിക്കടിമയാകുന്നവർ, പ്രേമത്തിലേക്ക് പോകുന്നവർ, ഇതിനൊക്കെ പല പല കാരണങ്ങളുണ്ട്. പക്ഷെ ജീവിത പശ്ചാത്തലം ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം, യാതൊരു സംശയ കാര്യത്തിൽ. പിന്നെ മാതാപിതാക്കൾ തമ്മിൽ നടക്കുന്ന ഫൈറ്റുകൾ ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അത് കണ്ടു നിൽക്കാനും അത് അംഗീകരിക്കാനും ഒരിക്കലും പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥകൾ അതുണ്ടാവുമ്പോണ്ടാവണമെന്ന് വെച്ചാലും ഈ കുട്ടിക്ക് ആവശ്യമായ ഒരു സ്നേഹമോ പരിഗണനയോ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ അവരുടെ സാന്നിധ്യമോ തലോടലുകളോ ഒന്നും ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. ശരിക്കും കുട്ടികൾ എന്ത് ചെയ്യണം, ആ വാപ്പൻ്റെയും ഉമ്മൻ്റെയും നല്ല സ്നേഹത്തിൽ വളരണം. ഇപ്പം എന്താ വെച്ചാൽ വാപ്പയും ഉമ്മയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ജോലിയുള്ള ആളുകൾ, നാട്ടിലില്ലാത്ത ആളുകൾ, വാപ്പുണ്ടെങ്കിൽ ഉമ്മല്ല, ഉമ്മ ഉണ്ടെങ്കിൽ വാപ്പല്ല, എന്തൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പം നമ്മൾ എന്താ വെച്ചാൽ എപ്പോഴും നമ്മളൊരു കുടുംബ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കും. സ്വലാഹുൽ ഉമ്മ ബിസലാഹുൽ ഉസ്ലാന്നാണ്, ഒരു നല്ല കുടുംബം. വജഅൽനാലിൽ മുത്തഖീന ഇമാമ എന്നാണ് റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന. അതിൽ നാസിർ സയ്യിദ് റഹ്മത്തുള്ളാഹി പറയുന്നത് വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഒരു കുടുംബം നന്നാവുമാണെന്ന് മാത്രമല്ല, ലോകം നന്നാകാൻ നമ്മൾ പ്രാർത്ഥിക്കും.
7: ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കം
6: കാരണം വജഅൽ ഇവിടുത്തെ പിന്നെ സൂക്ഷ്മത പാലിച്ച് ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കെല്ലാം മുന്നിൽ നടക്കുന്നവരാക്കണം എൻ്റെ മക്കളെ എന്നാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അവർ സംസ്കാരമുള്ളവരാകുക എന്ന് മാത്രമല്ല, സംസ്കാരമുള്ള ഒരു നാടിൻ്റെ നേതൃത്വം വരാൻ ഏറ്റെടുക്കാൻ മാത്രം കഴിവുള്ളവരാവണം എൻ്റെ മക്കളെന്ന്, അത് കാണാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കണമെന്നാണ്. അപ്പോൾ സത്യം എന്താ വെച്ചാൽ, അങ്ങനത്തെ ഒരു നല്ല ഗൃഹാന്തരീക്ഷം അത് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ നല്ല സുഹൃത്തുക്കൾ, നല്ല കലാലയങ്ങൾ, കലാലയങ്ങൾക്കൊക്കെ നല്ല പങ്കുണ്ട്. എന്താ വെച്ചാൽ അവിടെ ആണ് ഒരു കുട്ടി എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് സ്വഭാവങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അവൻ്റെ പെരുമാറ്റങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവരപ്പം ഇടപെട്ടിട്ട് ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, അവിടെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവനെ ഗൈഡ് ചെയ്ത് അതെന്തിനും. അപ്പോൾ അവനോട് ഉയർന്നു പോകാൻ പറ്റിയ ആളാണെങ്കിൽ നിനക്ക് ഇന്ന രൂപത്തിലൊക്കെ നിനക്ക് ഉയർന്നു പോകാൻ, നിനക്ക് IAS കിട്ടും, നിനക്ക് മെഡിക്കൽ എൻട്രൻസ് കിട്ടും എന്നൊക്കെ പറയണത് ആരാണ്, അധ്യാപകരല്ലേ. ഇതേപോലെ തന്നെ എന്താണ്, നല്ലൊരു സംസ്കാരത്തിലേക്ക് നല്ല സ്വഭാവങ്ങൾ കാണുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അതിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകി അങ്ങനെ അവരെ നല്ല നിലക്ക് കൊണ്ടുവരുന്ന ഒരു നല്ല സ്കൂളിൻ്റെ അന്തരീക്ഷം, പഠനാന്തരീക്ഷം, നല്ലൊരു വീടിൻ്റെ അന്തരീക്ഷം, സുഹൃത്തുക്കൾ എന്നുള്ള നല്ല ഒരു നല്ല സുഹൃവലയങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്വാഭാവികമായി ഒരു നല്ലവരായി വളരും. അതൊക്കെ നിരാകരിക്കപ്പെട്ട, സ്നേഹം നിരാകരിക്കപ്പെട്ട, പിന്നെ മാതാപിതാക്കളെ കാണാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായിരിക്കാം. എല്ലാ സമയത്തും അവർ അനാവശ്യമായി പീഡിപ്പിക്കുക, അവർക്ക് കഴിയാത്ത ജോലികൾ അവർക്ക് കൊടുക്കുക, അവരെ എപ്പോഴും എന്ത് ചെയ്യുകയാണ്, വളരെ ക്രൂരമായി മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചു കൊണ്ടിരിക്കുക, മിനിമം അവരുടെ ജീവിതത്തിന് ആവശ്യങ്ങൾ പോലും നിർവഹിച്ചു കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യും, നമുക്ക് നഷ്ടപ്പെട്ടു പോകും, അവർ വഴിതെറ്റിപ്പോകും, അത് സ്വാഭാവികമാണ്.
7: ഈ ടോർച്ചറിങ് ഉണ്ടല്ലോ, കണ്ടിന്യൂസ് ആയി പഠിക്കാൻ പറയാം, കണ്ടിന്യൂസ് ആയി ജോലി ചെയ്യിക്കുക. ഇപ്പം ഏഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞൊരു വിഷയം, നീ ഒരു വീട്ടിലേക്ക് പോകാനുള്ളതാണ് കെട്ടിച്ച്, അതുകൊണ്ട് ഇപ്പം തന്നെ നീ പണി പഠിക്കണം എന്നാണ്, ക്ലാസ് 7 ആയിട്ടുള്ളൂ. ആ ടൈപ്പ് കൈകാര്യം ചെയ്യലുകൾ പലപ്പോഴും കുട്ടികൾക്ക് വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ.
6: പാരന്റിങ് വളരെ പ്രധാനം തന്നെയാണ്. ഏയ് ഇപ്പം നിങ്ങളെ മുമ്പ് നമ്മളവർക്ക് പറഞ്ഞാണ്, നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് എന്ത് ചെയ്യും, എല്ലാ വെക്കേഷനിലും ട്രെയിനിങ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കുട്ടികൾ എത്ര സമയം ഇരിക്കണത്? ഏയ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു 10 മണി മുതൽ 4 മണി വരെ ഇരിക്കുന്നു, ബാക്കി 4 മണി മുതൽ അടുത്ത 10 മണി വരെ ആരെടുത്ത കുട്ടികൾ
7: പാരൻസിൻ്റെ അടുത്താണ്
6: അല്ലേ. അപ്പോൾ നമ്മൾ കേവലം അക്ഷരങ്ങൾ മാത്രമേ പഠിപ്പിക്കണം, അവരെന്തൊക്കെ പഠിപ്പിക്കണം, ഉറങ്ങാൻ പഠിപ്പിക്കണം, ഉണരാൻ പഠിപ്പിക്കണം, ഫോണ് നോക്കണം, അവർ പഠിപ്പിക്കണം, എല്ലാം പഠിപ്പിക്കണ്ടേ അവരാണ്. എല്ലാം പലപ്പോഴും അധ്യാപകന്മാരും ഉസ്താദുമാരും ഏൽപ്പിക്കലാണ്. കഴിഞ്ഞ PTIയിൽ ഒരു ഉമ്മ പറഞ്ഞു, 8:30 ആയാൽ എല്ലാവരും ഫോണും ഞാൻ വെക്കുന്ന ട്രെയിൽ കൊടുക്കണം. 8:30 കഴിഞ്ഞാൽ ഫോൺ വെക്കും. അപ്പോൾ 8:30 മുതൽ രാവിലെ 4 മണി വരെ നമ്മൾ ഉറങ്ങിയിട്ട് കുട്ടി ഫോൺ ഉപയോഗിച്ചാൽ ആ ഫോൺ ഉപയോഗം റോങ്ങാന്ന്
7: ഉറപ്പല്ലേ.
6: അപ്പോൾ ഇവരിപ്പൊന്നും ഉപയോഗിച്ചിട്ടല്ല, പക്ഷെ ആ ഉപയോഗിച്ച ശീലം വരാതിരിക്കാൻ നേരത്തെ വാങ്ങി വെക്കുക. അപ്പോൾ പാരൻസിന്റെ ശ്രദ്ധ തന്നെയാണ് ഏറ്റവും പ്രധാനം. അവർ കൂടെ ഉണ്ടാവും,
7: പ്ലാൻ വേണം ഈ ഉമ്മാക്കുള്ള പോലെ.
6: തീർച്ചയായും വേണം. നമ്മൾ പറയും ഇപ്പോൾ മൊബൈൽ കൊടുക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം, ഒരു മൊബൈൽ വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മളെന്താ പറയുക, നിനക്ക് എല്ലാവരും 7+ ഉണ്ടെങ്കിൽ ഞാൻ മൊബൈൽ വാങ്ങിത്തരാന്ന്, മനസ്സിലെ അതല്ലല്ലോ പറയണത്. 7+ ഉണ്ടെങ്കിൽ മൊബൈൽ വാങ്ങിക്കൊടുത്തുള്ളൂ. പക്ഷേ മൊബൈൽ വാങ്ങാൻ പോകുമ്പോൾ പറയേണ്ടത് എന്താണ്, ഈ മൊബൈലിൽ സിം ഇട്ട് നീ സ്വന്തം ഉപയോഗിക്കുമ്പോൾ, ഇതുവരെ നീ ഉമ്മൻ മൊബൈൽ ഉപയോഗിച്ച് അവിടെ നീ അതിൽ എന്തുപയോഗിക്കുമെന്ന് എനിക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ ഈ മൊബൈൽ എനിക്കോ ഞാൻ നിർദ്ദേശിക്കുന്നവർക്കോ പരിശോധിക്കാൻ അവകാശം, പരിശോധിക്കാൻ പറ്റാത്ത വിധം എന്ന് നീ ലോക്കിടുന്നുവോ അന്ന് മൊബൈൽ നിൻ്റേതല്ലാതെ. രണ്ടാമത്തത്, ഏതെങ്കിലും ഇപ്പോൾ ഒരു മൊബൈൽ ഉപയോഗിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ന്യായമുണ്ട്, നിനക്ക് പഠിക്കാണ്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അപ്പോൾ ഞാൻ അനുവദിക്കും. പിന്നെ ഞാനത് മോശമായി ഒന്നും ഉപയോഗിക്കില്ല എന്നാണ് നീ പറയണത്. അപ്പോൾ മോശമായി ഉപയോഗിക്കുന്നത് എപ്പോൾ കണ്ടുവോ അന്ന് നിൻ്റെ മൊബൈൽ നിനക്ക് നഷ്ടം. പിന്നെന്താ മൊബൈൽ കൊടുക്കണേന് ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ പാരൻറ്റിങ് ആണ്, സ്നേഹത്തോടെ പറയാൻ. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന് 100 ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും, 100 ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും, മനസ്സിലായി. പക്ഷേ അതിൽ ഏറ്റവും സ്നേഹമുള്ള ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത് പാരൻസ് ശീലിക്കേണ്ട ഒരു കാര്യം, മനസ്സിലായി. സ്കൂളിലേക്ക് പോകാൻ കുളിച്ച് മാറ്റി ഒരുങ്ങാൻ വേണ്ടി രാവിലെ പറയുന്ന ഉമ്മ എങ്ങനെയൊക്കെ പറയാൻ പറ്റും, എങ്ങനെ പറയാൻ പറ്റും, എന്താ ഇവിടെ ഇങ്ങനെ രാവിലെ വന്നാൽ കടന്നുറങ്ങുക, ഇവിടെ എങ്ങനെ അങ്ങോട്ട് നടക്കുക, സ്കൂൾ പോകണ്ടേ, എത്ര സമയമായി എന്ന് ചോദിക്കുന്നതിന് പകരം, മോനെ വാ, 8:45 അണക്ക്, 8:30 ഇനി 1/2 മണിക്കൂറുള്ളൂ ഭക്ഷണം കഴിക്കാനൊക്കെ അല്ലേ, നീ കുളിച്ചിങ്ങ് വാ. അപ്പം ഇങ്ങനെ ഭക്ഷണം റെഡിയാക്കാൻ അറിയുമ്പോൾ കുളിച്ചു വരും,
7: അതെ,
6: ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ബാക്കി തയ്യാറ. അങ്ങനെ ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കുന്നത് പോലും ഒരു സ്നേഹത്തോടെ വിളിക്കാൻ, നമ്മൾ ഉണ്ടാക്കുന്ന മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന എന്താണ് രുചികരമായ ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി അവർ ആ സന്തോഷത്തോടുകൂടെ മക്കളെ വിളിക്കാനും അവരത് കഴിക്കുന്നതിൽ ഒരു ആനന്ദം കാണാനും പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അടുക്കളയിൽ പണിയെടുക്കുന്നത്? അപ്പം എന്താണ്, അതാണ് അവസാന നിമിഷങ്ങളിൽ നേരം വൈകി 10 മിനിറ്റ് ആകുമ്പോൾ എല്ലാം കച്ചറയായി, ഇനി കുറേ ചീത്ത പറഞ്ഞ് വീട്ടിൽ നിന്ന് അയക്കുമ്പോൾ ഒരു 1/2 മണിക്കൂർ ചീത്ത, വീട്ടിലേക്ക് കയറി വരുമ്പോൾ 1/2 മണിക്കൂർ,
7: ഉറങ്ങാൻ വിടുമ്പോൾ
6: 1/2 മണിക്കൂർ. ഇത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ ഈ മനസ്സിന് ഓരോ വിഷമങ്ങൾ വന്ന് കുട്ടികൾ എന്ത് ചെയ്യാണ്, വീട് അവർക്ക് വെറുക്കുന്നു, ഉമ്മ അവർക്ക് വെറുക്കുന്നു, മനസ്സിലെ. അപ്പോഴൊക്കെയാണ് അവരെന്ത് ചെയ്യണത്, പുറം ലോകത്ത് അവർക്ക് കമ്പനികൾ ഉണ്ടാകുന്നു, കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നു, ആസ്വാദനത്തിന് അവസരങ്ങൾ ഉണ്ടാകുന്നു, വീട്ടിലെത്താതിരിക്കാൻ ശ്രമിക്കുന്നു, ഒക്കെ അങ്ങനെ ഉണ്ടാവുന്നു. നല്ലൊരു പാരന്റിങ് അത് വളരെ പ്രധാനം തന്നെയാണ്,
7: പരിഹാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്.
6: തീർച്ചയായും
7: ഏതാനും മിനിറ്റുകളാണ് നമുക്ക് ബാക്കി. ഇത് കാണുമ്പോൾ ഇപ്പം ഈ ഇത്തരം കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ആസിഡ് ഒഴിച്ച സംഭവങ്ങൾ, അതേപോലെ തന്നെ വളരെ മനസ്സിന് കൊള്ളുന്ന ചില ഉപദേശങ്ങളൊക്കെ കാണുമ്പോൾ കേൾക്കുമ്പോൾ പ്രണയത്തിലൊക്കെ അകപ്പെട്ട കുട്ടികൾ അവർ ചിന്തിക്കണം, അവർ പറയണൊരു കാര്യമാണ് എന്ത്, പക്ഷെ പറ്റണില്ല എനിക്ക് ഒഴിവാകാൻ, ഒഴിവാകണമെന്നുണ്ട് പക്ഷെ പറ്റണില്ല, വീണ്ടും അതിലേക്ക് തന്നെ റീകണക്ട് ചെയ്യപ്പെടുകയാണ്. അവരോട് നമുക്ക് എന്താ പറയാനുള്ളത്?
6: എന്തിന് നമുക്ക് എപ്പോഴും പറയാനുള്ളത് തുടങ്ങരുതേ എന്നുള്ളത് തന്നെയാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ അതെന്താണ്, അത് ഇത് പലപ്പോഴും ഇസ്ലാം എന്ത് ചെയ്യുന്നത്, നോക്കരുത്, കാണരുത്, ഒറ്റക്കാകരുത്, സ്വകാര്യ സംസാരിക്കരുത് എന്നൊക്കെ പറയണത് എന്താ വെച്ചാൽ, ഇത് എത്തിക്കഴിഞ്ഞാൽ അത് പിന്നെ ഒരു അവിഹിതത്തിൽ അവസാനിക്കുള്ളൂ എന്നുള്ളത് കൊണ്ടാണല്ലോ ഇതിലേക്ക് നിരും. അപ്പം ഇപ്പം എത്തി, ഇവങ്ങൾ പറഞ്ഞ പോലെ എത്തി, എത്തിയാൽ നമ്മളത് ഇവരിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ പ്രേമം എന്നത് എങ്ങനെയാണ് ഇവരിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ ഇന്നിൽ അതാണ് സംഭവിക്കുന്നത് അവർ തിരിച്ചാണ്. അത് അതുമാത്രം നമ്മളിപ്പോൾ ഇതിൽ കാണുന്നൊരു പ്രതീക്ഷ. അതായത് നിനക്ക് ഇവനോട് തോന്നുന്നൊരു ഇഷ്ടമുണ്ടല്ലോ, അത് ഇവൻ എന്തെങ്കിലും ആയിട്ടല്ല, ഇവൻ്റെ സൗന്ദര്യം കൊണ്ടോ ഇവൻ്റെ സ്വഭാവം കൊണ്ടോ ഒന്നുമല്ല, ഏത് ആണിനെ അവൻ എൻ്റെതാണ് എനിക്ക് അവൻ ഇഷ്ടമാണെന്ന് നീ വിചാരിച്ചോ അതോടുകൂടെ അവനുമായിട്ട് അതുണ്ടാവും. ഇനി നമുക്ക് ഇഷ്ടം പോലെ ഉദാഹരണമുണ്ട്, 25-30 വയസ്സ് അധികമുള്ളവരെ പറ്റി മക്കളുള്ളവരെ വിചാരിക്കണം, ആരെ നമ്മൾ സങ്കല്പിച്ചാലും അത് നമുക്ക് എന്ത് ചെയ്യും, അയാളെ തന്നെ കിട്ടണമെന്ന് നമുക്ക് തോന്നും. 2-3 മക്കളുള്ള ആളുകളെ കല്യാണം കഴിക്കണം എന്ന് ആവശ്യപ്പെടുന്ന 18-17 വയസ്സുള്ള പെൺകുട്ടികളെ നമ്മൾ കാണുന്നു. അപ്പം അതെന്താ വെച്ചാൽ ആണ് പെണ്ണ് എന്നുള്ള ഓപ്പോസിറ്റ് സെക്സ് തമ്മിലുള്ള അട്രാക്ഷൻ മാത്രമാണ്. അത് നീ ഒരു 3 മാസം എന്ത് ചെയ്യാണ്, ഫോണും ചാറ്റിംഗ് ഒന്നും ഇല്ലാതെ ഇരുന്നാൽ അതങ്ങനെയാണ് പോവും എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിൽ.
7: പിന്നെ ഇത് തലച്ചോറുന്ന സാധനം,
6: പിന്നെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ശരിക്കും ബോധ്യപ്പെട്ടാലേ. പുതിയ പെൺകുട്ടികൾക്ക് എന്താ വെച്ചാൽ അവരുടെ ഭാവിയെക്കുറിച്ച് നല്ല ആശങ്കകളാണ്. അതുകൊണ്ട് ഈ പ്രേമത്തിലൂടെ പോയി കഴിഞ്ഞാൽ താൻ ഒറ്റപ്പെട്ടു പോകും, തനിക്കെല്ലാം നഷ്ടപ്പെടും, തൻ്റെ ഒരു ജീവിതം വെച്ചാണ് ഈ കളിയെന്ന് മനസ്സിലായാൽ ഒരുവിധം പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യും,
7: പിന്മാറും. ഏറ്റവും അവസാനം ഇങ്ങനത്തെ ഒരു കെണിയിൽ അകപ്പെട്ട മക്കളുടെ പാരൻസിനോട് നമ്മൾ എന്ത് പറയണം?
6: പിന്നെ നമ്മളെന്തറിയോ, ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നീ എൻ്റെ മകളായിരിക്കില്ല, നീ എൻ്റെ മകനായിരിക്കില്ല എന്ന അവസാനത്തെ വാക്കുകൾ നമ്മൾ ആദ്യം പറയരുത്.
7: യെസ്,
6: നമ്മൾ മനസ്സിലാക്കണം. അതായത് പ്രേമിക്കുന്നവർക്കറിയാം അതെത്രമാത്രം അവർ അവിടെ പ്രേമം ആഴമേറിയതാണ്, അവർക്ക് വെറുപ്പിലെ എന്ത് പ്രയാസമുണ്ട്. വാപ്പാക്കും മക്ക് ഈസി ആയിട്ട് പറയാനും അതാണ് ഒഴിവാക്കിക്കളാന്ന് പറയാൻ പറ്റും, കാരണം അവർക്ക് ഈ പ്രേമത്തിൻ്റെ അനുഭവമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് വേണം നമ്മൾ അതിലിടപെടാൻ. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പരിഹാരം ഉണ്ടാക്കി ആ കുട്ടിക്ക് സേഫായ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ നമ്മൾ കൂടെ നിൽക്കണം.
7: യെസ്, രോഗമാണത്.
6: അതെ അതെ, കൂടെ നിൽക്കണം, എങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകും.
7: വിശുദ്ധ ഖുർആനും പറഞ്ഞത് ഫൈത്മാഉല്ലദീ ഫീ ഖൽബിഹി മർദ്, ഹൃദയത്തിൽ രോഗമുള്ളവൻ അവനെ അവളെ ആഗ്രഹിക്കും എന്നാണ്. സ്വാഭാവികമായും പ്രണയത്തിലും സംഭവിക്കുന്നത് അതാണ്. അതുകൊണ്ട് രക്ഷിതാക്കൾ വികാര വിക്ഷോഭങ്ങൾക്ക് നിൽക്കുന്നതിന് പകരം ഈ നിങ്ങൾ പരിഹരിച്ചിട്ടായില്ലെങ്കിൽ അത് അവരെ ബോധ്യപ്പെടുത്താവുന്ന കൗൺസിലേഴ്സുണ്ട്, അവരിലേക്ക് കാര്യങ്ങൾ എത്തിച്ച് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. നമ്മുടെ വീടും പരിസരവും ഇത്തരം വാർത്തകളിലെ ഫോട്ടോകളിലെ സാന്നിധ്യങ്ങളാവാതിരിക്കാൻ പ്രാർത്ഥനാപൂർവ്വം ജാഗ്രതാപൂർവ്വം നീങ്ങേണ്ട പുതിയ കാലത്താണ് നാം ജീവിക്കുന്നത്. നിങ്ങളുടെ ആഡിങ്ങുകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് പങ്കുവെക്കാനുള്ള കാര്യങ്ങളും സംശയങ്ങളൊക്കെ പീസ് റേഡിയോ സ്നേഹക്കൂട്ടിലേക്ക് അയക്കുക. നമുക്ക് കൂടുതൽ ചർച്ചകളാകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: മാഷാല്ലാ, വളരെ കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മൾ കേട്ടത്. പ്രണയവും അതുമായി ബന്ധപ്പെട്ടുള്ള പകയും എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു മനോഹരമായ സെഷനായിരുന്നു. ബഹുമാന്യനായ പീസ് റേഡിയോ CEO ഹാരിസ് ബിൻ സലീമും പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സൊലാഹി കൂടി നിർവഹിച്ചത് പ്രണയപ്പക കാരണങ്ങളും പരിഹാരങ്ങളും എന്ന ടൈറ്റിലിൽ. ഓക്കെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്.
4: മറ്റു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം അല്ലേ?
2: അതെ, ഇതുവരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ മുജ്തബ PC, എന്നോടൊപ്പം ഹനീഫ വണ്ടൂർ.
8: شبيل الدموع شبيل مريح تنا أدا
9: كان كاكار لكيا كان كودا يدعشن دي ورقة ماجيا كنا فانديرن جيكوشا سحايا نتو الله بنا
10: കൂട്ടുകാരിയുടെ അച്ഛന് വയ്യാതായപ്പോൾ ബക്കറ്റ് എടുത്തുകൊണ്ട് തെരുവിലിറങ്ങിയതാണ് ഈ കാണുന്ന കുഞ്ഞുമക്കൾ. ഇവർ ഇന്നേ വരെ 10 ദിവസം കൊണ്ട് 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പിരിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഭക്ഷണപ്പൊതിയുമായി ഇറങ്ങി ഒരുപാട് പേരെ സഹായിക്കാൻ ഇറങ്ങുന്ന ഈ മക്കൾക്കാവട്ടെ ഇന്നത്തെ
1: നിങ്ങളുടെ സുഹൈലാണ് നിൽക്കുന്നത്. കൊല്ലം ജില്ലയിലെ കൊട്ടുകാട്ടിലാണ്. അപ്പം കൊട്ടുകാട്ടിൽ കുറേ കുഞ്ഞു മക്കൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താ മോളെ?
9: ഞങ്ങളുടെ കൂട്ടുകാരുടെ അച്ഛൻ്റെ വൃക്ക രണ്ടും മാറ്റി വെക്കണം. അപ്പൊ അതിനു വേണ്ടിട്ട് ഞങ്ങൾ വിദ്യാർത്ഥി സംഘടന രൂപീകരിച്ചിട്ട് പിരിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ. ഇപ്പൊ ഞങ്ങൾ 10-15 ദിവസം കൊണ്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ 1.5 ലക്ഷം രൂപയുടെ പുറത്ത് ഞങ്ങൾ പിരിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഇവിടെ വന്നിട്ട്
1: അറിയണം.
9: ഞാൻ ഡിഗ്രിക്കാ പഠിക്കുന്നത്, ബാക്കി എല്ലാരും 10, 9 ഒക്കെ പഠിക്കുന്നുണ്ട്.
1: ഇവര് എല്ലാവരെയും കൂടെ കൂട്ടുകാര് അല്ലേ? കൂട്ടുകാരുടെ പേരെന്തുവാ?
9: കൂട്ടുകാരുടെ നവ്യന.
1: നവ്യനയുടെ അച്ഛനാണ് അല്ലേ? നവ്യനയുടെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് വൃക്ക മാറ്റിവെക്കാൻ വേണ്ടിട്ട് ഈ മക്കളെല്ലാവരും കൂടിയിട്ട് ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് ഇപ്പൊ 1.5 ലക്ഷം രൂപയായി. എത്ര ലക്ഷം രൂപ വേണം?
9: 25 ലക്ഷം രൂപയോളം വേണം. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നത് സഹായിക്കാൻ
1: വേണ്ടി. വലിയ കാര്യമില്ല ചെയ്ത്. ഇതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അല്ലേ?
9: ആ, ഒരുപാട് പേര് നമ്മള് ചെല്ലുമ്പോ തന്നെ അവരുടെ കയ്യിലുള്ളത് നമ്മള് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്കതൊന്നും പോരാ, നല്ലൊരു എമൗണ്ട് വേണ്ടേ ഇത്ര സർജറിക്ക്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ
1: നടത്തുക. എല്ലാ ദിവസവും
9: ഇറങ്ങും, രാവിലെ ഇറങ്ങും, വൈകിട്ട് 6 മണി 6 വരെ നമ്മൾ പിരിക്കും. ഒരു ദിവസം ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 10 രൂപയാണ്, 10,000 രൂപയാണ് ഒരു ദിവസം ടാർഗറ്റ്. അങ്ങനെയാണ് നമ്മൾ ഇറങ്ങുന്നത്.
1: അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ആലോചിച്ച് നോക്കുകയാണ്, കുഞ്ഞുങ്ങളെല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരിയുടെ അച്ഛൻ്റെ വൃക്ക മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ഈ മക്കളെല്ലാവരും കൂടി ഇറങ്ങി കഷ്ടപ്പെട്ട് ഇപ്പോൾ 1.5 ലക്ഷം രൂപ പിരിച്ചിരിക്കുകയാണ്. അത് വലിയൊരു മാതൃകയാണ് കേട്ടോ.
11: മഷാല്ല സൽഫി, നമ്മൾ കേട്ടത് നല്ലൊരു ഒരു ചിന്തയാണ്. നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നിട്ടുള്ള എപ്പോഴും ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ മാത്രമല്ല, കാഴ്ചകൾ മാത്രമല്ല, ഇത്രയും നന്മയുടെ അണവറ്റാത്ത പിന്നെ അണമുറിയാത്ത ഒരു സ്നേഹത്തിൻ്റെ കരുതൽ കൂടി നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നടക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ചിന്തയാണ് നമ്മളിതുവരെ കേട്ടത്.
12: ഒരു കൂട്ടം പെൺകുട്ടികൾ, അവർ കൊല്ലം ജില്ലയിലെ കൊട്ടുകാട് പ്രദേശത്തുള്ളവരാണ്. അപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ ആ സമയത്ത് അവർ ഇറങ്ങുകയും തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് വേണ്ടി കിഡ്നി മാറ്റിവെക്കുന്നതിന്, അതല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അവരിറങ്ങുന്നത്. ഒരു ദിവസത്തിൽ 10,000 രൂപ ടാർഗറ്റ് വെച്ച് ഏകദേശം 10-15 ദിവസം കൊണ്ട് 1.5 ലക്ഷത്തോളം രൂപ അവരിപ്പോൾ തന്നെ സമാഹരിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മുടെ മക്കൾക്ക് നല്ല പാഠം പകർന്നു നൽകി, നല്ല പാഠം എന്ന ഒരു ഒരു പദ്ധതി തന്നെ ഇപ്പോൾ പ്രൈമറി തലങ്ങളിലുള്ള വിദ്യാലയങ്ങളിൽ തന്നെ കണ്ടുവരുന്നുണ്ട്. മനോരമ പത്രം നടപ്പാക്കുന്ന ഒന്നാണ് നല്ല പാഠം. നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളിൽ, പല വിദ്യാലയങ്ങളിലും നമ്മൾ കയറി ചെന്നാൽ വിദ്യാലയത്തിലെ ഓഫീസ് റൂമിൽ അല്ലെങ്കിൽ ഹെഡ് മാഷിൻ്റെ മുറിയിൽ നല്ല സേഫായിട്ട് നല്ല പാഠത്തിൽ കിട്ടിയ ചില സർട്ടിഫിക്കറ്റുകളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അത് കുട്ടികളിൽ സ്നേഹത്തിൻ്റെയും ആർദ്രതയുടെയും അലിവിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അത്തരത്തിലുള്ള പല പദ്ധതികളും പലരും നടപ്പിലാക്കാൻ പരിശ്രമിക്കുന്നത്.
11: മാത്രമല്ല നമ്മുടെ ഒരു പിന്നെ ചിന്ത പോകേണ്ടുന്ന ഒരു ഏരിയയാണ്, എവിടെയാണോ നമ്മൾ എത്തിപ്പെടുന്നത്, നമ്മുടെ മക്കൾ എത്തിപ്പെടുന്നത്, അവിടെ അവർ ഒന്നാം സ്ഥാനത്തെത്തും എന്നുള്ളതാണ്. ഇപ്പം ഇത്തരത്തിലുള്ള ഒരു കൂട്ടം പെൺകുട്ടികൾ, അവർ ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണെന്ത്, അത് ഒന്നോ രണ്ടോ പിന്നെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ച ഒരു ചിന്തയായിരിക്കാം. അപ്പോൾ അത് പകർന്നു വെച്ചപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഏറ്റെടുക്കാൻ എന്തായി, കൂട്ടുകാരികൾ ഉണ്ടായി എന്നുള്ളതാണ്. അത് മാത്രമല്ല അവരുടെയൊക്കെ ഒരു ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലും ഉണ്ടാവില്ല ഒരു അരിവ്, ഒരു കരുണ, ഒരു ആർദ്രത. അപ്പോൾ തൻ്റെ കൂട്ടുകാരിയുടെ ഒരു പിന്നെ രക്ഷിതാക്കൾക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അപ്പോൾ അതൊരു ഒരു ടാസ്ക്കായി ഏറ്റെടുത്ത് തങ്ങളെക്കൊണ്ടാവുന്ന വിധം, അപ്പോൾ അവർക്ക് അതിൻ്റെ മുഴുവൻ ചികിത്സാ ചിലവ് ചിലപ്പോൾ പിരിച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷേ എന്തായിരുന്നാലും അതിനോട് ചേർന്ന് നിൽക്കാനുള്ള അല്ലേ ഒരു പിന്നെ ഒരു ഉറവ പറ്റാത്ത ഒരു ഒരു കരുണയുടെ ഒരു ഒരു ഭാഗമാണ് ആ മക്കളിലൂടെ നമ്മൾ ലോകം ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു അപകടങ്ങൾ വരുമ്പോൾ നമ്മുടെയൊക്കെ മക്കൾ എന്തായിത്തീരണം എന്നുള്ള ഒരു വലിയൊരു മെസ്സേജ് കൂടി അവരുടെ പ്രവർത്തനങ്ങളിലുണ്ട്.
12: അതുമാത്രമല്ല ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ, ലഹരി പദാർത്ഥങ്ങളുടെ സിന്തറ്റിക് ആകട്ടെ മറ്റു ലഹരികളാകട്ടെ അതിൻ്റെ അഡിക്ഷൻ, ഇതിലേക്കൊക്കെ മക്കൾ പോകാതിരിക്കാൻ, അവരെ പ്രത്യേകിച്ച് വെക്കേഷൻ കാലയളവുകളിൽ എൻഗേജ്ഡ് ആക്കാൻ പറ്റിയ നല്ല നല്ല പരിപാടികളാണിത്. ഇപ്പോൾ ഇതുപോലത്തെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത ഞാൻ കേൾക്കുകയുണ്ടായി, കാണുകയുണ്ടായി. ലിജു ആണെന്ന് തോന്നുന്നു MLA, അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാൻ വരികയാണ്. ചെറിയ കുട്ടികൾ, ചെറിയ മക്കള് അവര് ചെറിയൊരു പെട്ടിക്കട പോലെ തുടങ്ങിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു കച്ചവടം നടത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ വെക്കേഷനിൽ. അപ്പൊ അങ്ങനെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ അവർ എൻഗേജ്ഡ് ആകുമ്പോൾ ഈ മൊബൈൽ എന്ന ഒരു കരാള ഹസ്തത്തിന്റെ പിടിയിൽ നിന്ന് നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് പെൺമക്കൾ, ഈ കുട്ടികൾ അവര് കോളേജിൽ പഠിക്കുന്ന ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന കുട്ടികളാണ് എന്ന ഇന്റർവ്യൂവിൽ കേൾക്കാനിടയായി. അപ്പൊ ആ കുട്ടികളൊക്കെ സ്വാഭാവികമായും ഫോൺ ഉപയോഗങ്ങളിൽ അടിമപ്പെടേണ്ടുന്ന ഒരു പ്രായത്തിലാണ്.
11: അതെ,
12: നമ്മൾ പൊതുവേ നാട്ടിലേക്ക്

0: അതല്ലെങ്കിൽ പാഠപുസ്തകത്തിൽ നിന്ന് കേട്ടത് അല്ലെങ്കിൽ വീഡിയോയിൽ നിന്ന് കണ്ടത് അങ്ങനെയല്ല. അവരെന്ത് ചെയ്തു, ഇങ്ങനെ അറിഞ്ഞു. അപ്പോൾ ഒരു ബക്കറ്റ് എടുത്തിട്ട് അവരിറങ്ങി. അപ്പോൾ എവിടെയാണ് ഇറങ്ങുക, ആരാണ് പൈസ തരിക എന്നുള്ളതല്ല. അപ്പോൾ കുട്ടിയുടെ ചോദ്യം നമ്മൾ ഫസ്റ്റ് ചിന്ത വന്നപ്പോൾ അതിൻ്റെ ആദ്യത്തെ എന്താണ് ഞങ്ങൾക്ക് പൈസ തരുമോയെന്നാണ് ചോദിക്കുന്നത്. സാധാരണ ആ എന്താണ് ഒരു മനസ്സിൽ നിന്നുള്ള ഒരു ചോദ്യം. അതായത് സാധാരണ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് യാചകരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് പിന്നെ പണം തരുമ്പോൾ ഞങ്ങൾ പിന്നെ ഇങ്ങനെ തരുമോ. അപ്പോൾ അത് സാധാരണ ഒരു ഒരു ടൈപ്പ് ചോദ്യമല്ല. അപ്പോൾ അത്രയും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അത് കേൾക്കുമ്പോൾ ഒരു കൗതുകമാണ്, ആ എന്തിനാ മോളെ. അപ്പോൾ അത് ഇന്നതിനാണ്. അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ആ വ്ളോഗർ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നത്. ഇത് അവരീ ചോദിക്കുന്നത് അവരുടെ കൂട്ടുകാരികളായിട്ടുള്ള രക്ഷിതാക്കളുടെ പിന്നെ കിട്ടി മാറ്റി വെക്കാനുള്ളൊരു പിന്നെ ഇതിന് വേണ്ടിയിട്ടാണെന്നാണ്. അപ്പോൾ അവർ ചെറിയൊരു സംഖ്യയല്ല പിരിച്ചത്, ഒരു 150,000 രൂപ ഒരു പിരിച്ചു എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ പിന്നെ നമ്മുടെ പിന്നെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മക്കളിലൊക്കെ ഇത്തരത്തിലുള്ള നന്മയുടെ വലിയ കൂമ്പാരങ്ങളുണ്ട്.
1: സ്വാർത്ഥരാകാം,
0: അതെ,
1: അവർക്ക് വേണമെങ്കിൽ.
0: അതെ,
1: സ്വാർത്ഥതയ്ക്കുള്ള എല്ലാ സാഹചര്യങ്ങളും അനുകൂല ഘടകങ്ങളായി ഇന്ന് അവരുടെ മുമ്പിലുണ്ട് താനും.
0: അതെ,
1: സ്വാർത്ഥരാകുക എന്ന് പറഞ്ഞാൽ അവനവൻ്റെ കാര്യം നോക്കി, അവനവൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ട്, അവനവൻ്റെ മാത്രം വിഷയങ്ങൾക്ക് സമയം ചെലവഴിച്ച്, അവനവൻ അവനവൻ്റെ ഫോണിൽ അങ്ങനെ കുത്തിയിരുന്ന് സമയം ചെലവഴിക്കുക എന്നുള്ളത് ഒരു പക്ഷേ ഇന്ന് മിക്ക കുട്ടികളിലും കാണുന്ന ഒരു പ്രശ്നമാണ്.
0: അപ്പം
1: അതിൽ നിന്ന് വ്യത്യസ്തമായും സഹജീവി സ്നേഹം, അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പച്ചക്കരലുള്ള എന്തിനോടും ഗുണം ചെയ്യുന്നത് അത് പുണ്യകരമാണെന്ന്.
0: അപ്പോൾ
1: അത്തരത്തിലുള്ള ഉദാത്തമായ മാതൃകകൾ പഠിപ്പിച്ച പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ആ പ്രവർത്തനങ്ങൾ മക്കളിൽ കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും ആവേശവും അലതല്ലുകയാണ്.
0: മാത്രമല്ല നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വായിക്കാൻ കിട്ടുന്നത് നമുക്ക് മക്കൾക്ക് വായിക്കാൻ കൊടുക്കണം, കേൾക്കുന്നത് നമ്മൾ അവരെ കേൾപ്പിക്കണം. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ ഇപ്പോൾ നമ്മൾ കാണാനൊക്കെ പോകുമ്പോൾ, രോഗികളായിട്ട് കാണാനൊക്കെ പോകുമ്പോൾ അവരെ നമ്മൾ ബോധപൂർവ്വം കൂടെ കൂട്ടുക
1: മക്കളെ.
0: എന്നിട്ട് മാത്രമല്ല അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ ആരായുക, എന്നിട്ട് അതിലേക്ക് ആഡിങ്ങുകൾ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കണ്ടത് ആരാന്നറിയോ, വൃക്ക തകരാറിലായിട്ടുള്ളൊരു പിന്നെ ആളെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒന്ന് അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയൊരു ഒരു അനുഗ്രഹമാണ്, നമ്മളൊന്നും അറിയാതെ ആ മെഷീൻ നമ്മുടെ ശരീരത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നിലച്ചു പോകുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്ത്, ലക്ഷക്കണക്കിന് രൂപ വേണം അതൊന്ന് റീപ്ലേസ് ചെയ്ത് കിട്ടണമെങ്കിൽ. അപ്പോൾ നമ്മൾ എത്രമാത്രം റബ്ബിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കടമപ്പെട്ടവരാണ് എന്നുള്ളൊരു ചിന്ത. മാത്രമല്ല ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്താൽ അതൊക്കെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനങ്ങളുണ്ടാകും. ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം, അതേപോലെ തന്നെ നമ്മുടെ ഉള്ളത് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് ബോധപൂർവം, അതായത് ഞങ്ങൾ പിന്നെ ഇന്ന ആളെ സന്ദർശിക്കാൻ പോകണം, നിങ്ങൾ വീട്ടിലിരുന്നോളിന് എന്നല്ല, സാധിക്കുമെങ്കിൽ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിലൊക്കെ. ഇപ്പോൾ നമ്മുടെയൊക്കെ സ്കൂളുകളിലൊക്കെ കാണാം പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഈ പിന്നെ പെട്ടി കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ അവർ ക്ലാസ്സുകൾ നടത്തും. അപ്പോൾ ഈ ചെറിയ മക്കൾക്ക് ചിലപ്പോൾ അത് ഒരു ക്ലിക്കായിക്കൊള്ളുന്നില്ല, പക്ഷേ ഒരു യു പി തലങ്ങളിലൊക്കെ വരുമ്പോൾ എന്താണ് പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഒരു സംവിധാനം, അവരെന്താണ് ഈ ഫീൽഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള ചർച്ചകളെ നമ്മുടെ കുടുംബത്തിൻ്റെ അടുക്കളയിലേക്ക് കൊണ്ടുവരണം, തീന്മേശയിലേക്ക് കൊണ്ടുവരണം, നമ്മളിരിക്കുന്ന യാത്രകളിലേക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊണ്ടുവന്നാൽ നമ്മുടെയൊക്കെ മക്കളിൽ അത്തരത്തിലുള്ള നന്മകളുണ്ട്. ആ നന്മകൾ ഊതി ഊതി ഊതി നമ്മൾ എന്ത് ചെയ്യണം, കത്തിക്കാനാണ് നമ്മൾ ബോധപൂർവ്വം ശ്രദ്ധിക്കേണ്ടത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്.
1: വളരെ ചിന്തനീയമായ അർത്ഥഗർഭമായ ഒരു ചിന്തയാണ് ഇന്ന് ശ്രോതാക്കൾക്ക് മുമ്പിൽ പീസ് റേഡിയോ സമർപ്പിച്ചത്.
2: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കും അറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല, ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്.

0: അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളെ, ഇനി മധുരം ഖുർആൻ പരിപാടിയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്.
1: ഹൃദ്യമായ ഖുർആൻ പാരായണം ശ്രവിക്കാനായി നമ്മുടെ ശ്രോതാക്കൾ ഈ ഒരു സ്ലോട്ടിനായിട്ട് പതിവായി കാത്തിരിക്കാറുണ്ട്.
0: തീർച്ചയായും ലോകത്തിലെ പ്രശസ്ത കാര്യങ്ങളുടെ വ്യത്യസ്തങ്ങളായ ഖുർആൻ പാരായണങ്ങളാണ് മധുരം ഖുർആനിലൂടെ നമ്മൾ ശ്രോതാക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്.
1: ഇന്ന് സൂറത്തു ത്വാഹയിലെ 98 മുതൽ 114 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾക്കായി നാം പ്രക്ഷേപണം ചെയ്യുന്നത്.
0: പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് മൻസൂർ അൽസൽമി.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാകുമുല്ലാഹു ഖൈറ. മധുരം ഖുർആനാണ് ഇതുവരെ നമ്മൾ കേട്ടത്.
1: ഏറെ ഹൃദ്യമായ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിൽ നിന്നും 98 മുതൽ 114 വരെയുള്ള വചനങ്ങളായിരുന്നു.
0: പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മൻസൂർ അൽ സൽമി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി വഴികാട്ടി ഭാവി ജീവിതം ശോഭനമാക്കാൻ മാർഗനിർദ്ദേശം നൽകുന്ന വഴികാട്ടിയിൽ പറന്നുയരാം വിജയത്തിലേക്ക് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നൗഷാദ് കുന്നത്തേട് നമ്മോടൊപ്പം പങ്കുചേരുന്നു.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഹൗ ടു ഫേസ് എക്സാം എന്ന പരീക്ഷാ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട പഠിക്കാം, പരീക്ഷയെ നേരിടാം, പറന്നുയരാം എന്ന ടൈറ്റിലിൽ ഞങ്ങൾ ദമാം പീസ് റേഡിയോ യൂണിറ്റ് വിങ്ങിൽ നിന്നാണ് നമ്മുടെ പ്രോഗ്രാം എയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഈ ഒരു അവസരം നമുക്ക് കിട്ടിയതിൽ ഞങ്ങൾ സർവശക്തനെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാമായ നെടുംതൂണുകളായ ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സെക്ഷൻ നിങ്ങളോടൊക്കെ വേണ്ടി ഒന്നുകൂടെ പരിചയപ്പെടുത്താം. നമ്മൾ പഠിക്കാം, പരീക്ഷയെ നേരിടാം, പറന്നുയരാം എന്ന നമ്മുടെ പ്രധാനപ്പെട്ട എപ്പിസോഡിൽ ഇതുവരെയായി നടത്തിയ സെക്ഷനുകൾ: ഒന്ന്, മുന്നൊരുക്കങ്ങൾ; രണ്ട്, അറിവിൻ്റെ ആവനാഴി; മൂന്ന്, ക്രമീകരണ വൈഭവം; നാല്, വിജയത്തിൻ്റെ താക്കോൽ; അഞ്ച്, പരാജയം അന്തിമമല്ല; ആറ്, രക്ഷിതാക്കൾ വഴികാട്ടികൾ; ഏഴ്, പറന്നുയരാം വിജയത്തിലേക്ക്. ഈ എട്ടാമത്തെ മൊഡ്യൂളാണ് ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം. അതായത്, ഈ ഒരു സെക്ഷനോടുകൂടി ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വിട പറയുകയാണ്. വിട പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സെക്ഷൻ ആരംഭിക്കാം. ഇവിടെ പറന്നുയരാം വിജയത്തിലേക്ക്, ആ വിജയത്തിലേക്ക് പറന്നുയരേണ്ടവർ കുട്ടികളെ നിങ്ങളാണ്. നിങ്ങൾക്കാണ് ആ ചിറക് ഉള്ളത്, നിങ്ങളാണ് ഉയരത്തിലേക്ക് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു കഥ നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഗർഭിണിയായ ഒരു പേടമാൻ പെട്ടെന്ന് പ്രസവാസന്നയായി. തൻ്റെ വാസസ്ഥലത്തേക്ക് തിരിച്ചു പെട്ടെന്ന് പോകാൻ അവൾക്കായില്ല. അഭയം കിട്ടിയതാകട്ടെ, കുത്തിയഴുകുന്ന ഒരു നദിക്കരയിലായിരുന്നു. വളരെ പെട്ടെന്നാണ് കാർമേഘം മൂടി ഇടിവെട്ടാൻ തുടങ്ങിയത്. മിന്നലിൻ്റെ ആഘാതത്തിൽ താൻ നിൽക്കുന്ന കാട് കത്താൻ തുടങ്ങി. പെട്ടെന്നാണ് ആ പേടമാൻ അത് ശ്രദ്ധിച്ചത്. തൻ്റെ ഇടതുവശത്ത് കുറ്റിക്കാട്ടിലൊരു വേടൻ അമ്പ് തൊടുത്ത് തൻ്റെ നേരെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിൽക്കുന്നു. വലതുവശത്ത് നിന്ന് ഒരു അമർച്ച കേട്ടപ്പോൾ പേടമാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കി. ഒരു സിംഹം, വിശന്ന് വലഞ്ഞ ഒരു സിംഹം നിന്ന് വലതുവശത്ത് ഗർജിക്കുന്നു. എന്തൊരു പരീക്ഷണം! ഒരു വശത്ത് പുഴ, മറുവശത്ത് തീ, മറ്റൊരു വശത്ത് വേടൻ, മറുവശത്ത് സിംഹം. ഈ ഒരു ആപൽഘട്ടത്തിൽ നമ്മുടെ മാനിനെ ഓടിപ്പോകാൻ ഒരു പഴുതും തന്നെ ഇല്ല. ഈ പേടമാൻ ഓർത്തു, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഞാൻ ഫോക്കസ് ചെയ്യണം. എന്തായാലും എനിക്കിവിടുന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ ഫോക്കസ് ചെയ്യണം. അങ്ങനെ അവൾ അന്തിമമായൊരു തീരുമാനമെടുത്തു. ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ ആ പേടമാൻ മനസ്സുറച്ചു. ആ പേടമാൻ ഫോക്കസ് ചെയ്തത്, അവൾ തീരുമാനമെടുത്തത്, തൻ്റെ കുഞ്ഞിനെ ജന്മം നൽകുക എന്ന മഹത്തായ കർത്തവ്യം നിർവഹിക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലാണ് ആ പേടമാൻ ആ സമയത്ത് കോൺസെൻട്രേറ്റ് ചെയ്തത്, ഫോക്കസ് ചെയ്തത്. മറ്റൊരു കാര്യവും ആ പേടമാൻ ഓർത്തില്ല. തൻ്റെ മുഴുവൻ ശ്രദ്ധയും അതിൽ മാത്രമൂന്നി അവൾ തൻ്റെ ചോര പൈതലിന് ജന്മം നൽകി. ഈ വേളയിൽ അത്ഭുതകരമെന്ന് പറയട്ടെ, പ്രകൃതിയിൽ ആ വേളയിൽ ചില അത്ഭുതങ്ങൾ സംഭവിച്ചു. വളരെ ശക്തമായ ഒരു ഇടിമിന്നലിൽ വേടൻ അമ്പെയ്തു. കുഞ്ഞിനെ ജന്മം നൽകുന്ന വേളയിൽ, അവൾ തല താഴ്ത്തുന്ന വേളയിൽ ആ അമ്പ് ആ പേടമാനെ തൊടാതെ നേരെ കൊണ്ടത് സിംഹത്തിനായിരുന്നു. പെട്ടെന്ന് പെയ്ത മഴയിൽ കാട്ടുതീ അണഞ്ഞു. അങ്ങനെ പേടമാൻ ശാന്തയായി, വളരെ ശാന്തമായിക്കൊണ്ട്, വളരെ സന്തോഷവതിയായിക്കൊണ്ട് തൻ്റെ കുഞ്ഞുമായി ആ പേടമാൻ അവളുടെ കൂട്ടിലേക്ക്, അവളുടെ വാസസ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഇത് ഇന്ന് ഞാൻ കേട്ട നല്ല കഥകളിൽ ഒന്ന് ഞാൻ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. നിത്യശാന്തിയുടെ, സ്പിരിച്വൽ ട്രെയിനറായിട്ടുള്ള, മോട്ടിവേറ്ററായിട്ടുള്ള നിത്യശാന്തിയുടെ, അദ്ദേഹം അവതരിപ്പിച്ചൊരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇവിടെ അദ്ദേഹം പറയുന്നത് ഇൻ ദിസ് വേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇറ്റ് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ദാറ്റ് വെരി ഫോഴ്സ് ഓഫ് നേച്ചർ ടു ടേക്ക് അസ് ഔട്ട് ഓഫ് ഇറ്റ്. നമ്മൾ എന്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിൽ നമ്മൾ പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മറ്റ് എല്ലാ തടസ്സങ്ങളും നീക്കുക എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അവിടെ ദൈവത്തിൻ്റെ ചില കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കും. ആൽക്കമിസ്റ്റ് നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ പ്രപഞ്ചം നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് ഇവിടെ ഈ കഥയിൽ നിത്യശാന്തി ഈ കഥയിൽ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല അവിടെ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, ദി ഡിയർ ലെറ്റ്സ് ലേൺ ടു ബി ലൈക്ക് ദി മൊമെന്റ് ആൻഡ് ടു ഗീവ് ഫുൾ അറ്റൻഷൻ ടു വാട്ട്സ് ഇൻ ഫ്രണ്ട് ഓഫ് അസ് ആൻഡ് ദി റെസ്റ്റ് ഓഫ് അവർ ലൈഫ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ്. ഇവിടെ പേടമാൻ ഒരു കാര്യത്തിൽ നമുക്ക് മാതൃക കാണിച്ചു തരികയാണ്. തൻ്റെ ശ്രദ്ധ മുഴുവനായിട്ടും താൻ എന്തിലാണോ അർപ്പിച്ചത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചുറ്റുമുള്ള എല്ലാ ഭയപ്പാടുകളിൽ നിന്നും മനസ്സിന് പിൻവലിക്കുകയും ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ത്രെട്ടുകളെല്ലാം അവസാനിക്കുകയും എന്തൊന്നിലാണോ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അതുമായി ജീവിതത്തിൻ്റെ മുന്നോട്ട് സന്തോഷിച്ചു പോകാൻ അവസരം ലഭിക്കുകയും ചെയ്തതാണ് എന്നതാണ് ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം. കുട്ടികളെ, നിങ്ങളോട് ഞാൻ ഈ കഥ പറയാനുണ്ടായ കാരണം, പരീക്ഷ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇവിടെ മാനിൻ്റെ അവസ്ഥ നിങ്ങൾ എടുത്തു നോക്കിയാലും നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ടായിരിക്കും, പല കാര്യങ്ങളും നമ്മൾ അലോസരപ്പെടുത്തുന്നുണ്ടായിരിക്കും. ഇതൊന്നുമല്ല നമ്മളുടെ മുന്നിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് പരീക്ഷയാണ്. ആ പരീക്ഷയിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ എഫേർട്ടുകളെല്ലാം നമ്മളെടുത്തത്. ഇത്രയും നല്ലൊരു സെക്ഷൻ നമ്മൾ എയർ ചെയ്തത് അത് നിങ്ങൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. തുടക്കമിടാൻ നിങ്ങൾ മഹാന്മാരാകണമെന്നില്ല, പക്ഷേ നിങ്ങൾ മഹാന്മാരാകണമെങ്കിൽ തുടക്കമിടുക തന്നെ വേണം. വളരെ നല്ലൊരു ഒരു കോട്ടിങ്സാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇമാം ഗസ്സാലി, അദ്ദേഹം ലൈഫിനെ കുറിച്ചുള്ള 4 സ്റ്റേജസുകൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇമാം ഗസ്സാലിയുടെ 4 സ്റ്റേജസുകൾ നമ്മുടെ മുന്നിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. ഈ 4 സ്റ്റേജസ് ഓഫ് ലൈഫ് നിങ്ങളുടെ മുന്നിൽ ഞാൻ, വളർച്ചയുടെ പടവുകളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നത്, 1 നോവിങ് സ്റ്റേജ്, 2 ഗ്രോവിങ് സ്റ്റേജ്, 3 മെച്ചുറിങ് സ്റ്റേജ്, 4 കോൺട്രിബ്യൂട്ടിങ് സ്റ്റേജ്. ഒരു മനുഷ്യൻ്റെ ഘട്ടത്തിൽ കടന്നു പോകേണ്ട 4 സ്റ്റേജസുകളെ കുറിച്ച് ഇമാം ഗസ്സാലി നമുക്ക് വിവരിച്ചു തരികയാണ്. 1 സ്റ്റേജായിട്ടുള്ള നോവിങ്ങിൽ അറിയുക എന്നുള്ളതാണ്, അറിയുക, അറിവ് നേടുക എന്നുള്ളതാണ് ആ സ്റ്റേജ്. 2 ഗ്രോവിങ്ങിൽ വളരുക, വളർന്നുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ് 2 സ്റ്റേജ്. 3 സ്റ്റേജിൽ പക്വതയാർജിക്കലാണ് മനുഷ്യൻ്റെ സ്റ്റേജിൽ 3 മെച്ചുറിങ് ആണ്. 4 നോക്കൂ, നിങ്ങൾ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്, ഇല്യൂമിനേറ്റ് ചെയ്യുകയാണ്, നമ്മളിൽ നിന്ന് സമൂഹം തിരിച്ചു കിട്ടുകയാണ്, നമ്മൾ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ 4 സ്റ്റേജുകളാണ് ലൈഫിൻ്റെ പ്രധാനപ്പെട്ട 4 സ്റ്റേജുകളായിട്ട് ഇമാം ഗസ്സാലി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ നോവിങ് സ്റ്റേജിലാണ് നമ്മളുള്ളത്, നിങ്ങളും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അറിവാണ്, അറിയുക എന്ന് പറയുന്ന സ്റ്റേജിലാണ് നിങ്ങളുള്ളത്. ഇനിയും സ്റ്റേജുകൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഗ്രോവിങ്, മെച്ചുറിങ്, കോൺട്രിബ്യൂട്ടിങ്, ഈ സ്റ്റേജുകൾ നമ്മൾ താണ്ടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടെത്തണമെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വളരെ ഉയർന്ന ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കേണ്ടതുണ്ട്. നമ്മളുടെ ലൈഫ് എസ്റ്റീം നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. നമുക്കറിയാം മാസ്ലോയുടെ ഹൈറാർക്കി, സൈക്കോളജിക്കൽ ഹൈറാർക്കി, മാസ്ലോ നീഡ്സിനെ കുറിച്ചുകൊണ്ട് ഹൈറാർക്കി അവതരിപ്പിച്ച പ്രശസ്ത സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം പറയുന്ന ഫിസിയോളജിക്കൽ നീഡ്സ്, അതുപോലെ തന്നെ സേഫ്റ്റി നീഡ്സ്, സെൽഫ് എസ്റ്റീം നീഡ്സ്, അതുപോലെ തന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്, ഇതിൽ ആത്മധാരണം എന്ന് പറയുന്ന ഒരു ഘട്ടമുണ്ട്. ആ ആത്മധാരണത്തിലെത്തണമെങ്കിൽ നിങ്ങൾ ഈ സ്റ്റേജുകൾ പിന്നിടണം. അത് കഴിഞ്ഞിട്ടാണ് സെൽഫ് ആക്ച്വലൈസേഷൻ, ആത്മസാക്ഷാത്കാരം. അതിന് നിങ്ങൾ അറിവിൻ്റെ വലിയ പടവുകൾ താണ്ടിക്കയറേണ്ടതുണ്ട്. വിജയികൾ ഒരിക്കലും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടുകയില്ല എന്നുള്ള ഒരു പോയിന്റ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു പ്രശസ്തമായൊരു കോട്ടിങ്സ് നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരികയാണ്. നിങ്ങൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ജീവിതത്തിൽ പരാജയം രുചിച്ചാൽ ഒരിക്കലും പിന്മാറരുത്. കാരണം പരാജയം എന്നാൽ ഫെയിൽ, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്, ആദ്യത്തെ പരിശ്രമം എന്നാണ് അർത്ഥം. അവസാനം എന്നാൽ അതിനർത്ഥം അവസാനിച്ചു എന്നല്ല. എൻഡ് മീൻസ് എഫേർട്ട് നെവർ ഡൈസ്, പരിശ്രമം ഒരിക്കലും മരിക്കുന്നില്ല എന്നാണ്. നിങ്ങളെപ്പോഴെങ്കിലും നോ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉത്തരം ലഭിച്ചാൽ അതിനർത്ഥം നോ എന്നല്ല, ആ നോക്കർത്ഥം നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ്, നിങ്ങളുടേത് അടുത്ത അവസരം എന്നാണ്. ജീവിതത്തെ എപ്പോഴും പോസിറ്റീവായി കാണുക. ഇത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കോട്ടിങ്സാണ്. വിജയമെന്നത് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതവസ്ഥയിലും വിജയികൾ മുൻപോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അവർക്ക് തെറ്റുകൾ പറ്റിയേക്കാം, തിരിച്ചടികൾ ഉണ്ടായേക്കാം, പക്ഷേ പാതി വഴിയിൽ പ്രയത്നം അവർ ഉപേക്ഷിക്കുകയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട വിജയികൾക്കുള്ള ഒരു ക്വാളിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഈ എക്സാമിനെ, നിങ്ങളുടെ മുന്നിലുള്ള ഗോൾ അറ്റൈൻമെൻറ്റ്, നിങ്ങളുടെ എക്സാമിനെ നിങ്ങൾ വളരെ ഏറ്റവും നന്നായിട്ട് തന്നെ ധൈര്യപൂർവ്വം നിങ്ങൾ നേരിടും എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടി വേണം നിങ്ങൾ ആ എക്സാമിനെ നേരിടാൻ. അവസാന നിമിഷത്തിലെ ഗോളിന് ഒരു കളിയുടെ ഗതിയെ തന്നെ മാറ്റിമറിക്കാൻ സാധിക്കും. അതിനാൽ അവസാന നിമിഷം വരെ ശ്രമിക്കൂ. ജീവിതത്തിൽ എന്തും സാധ്യമാണ്. അതുപോലെ വിജയം ആദ്യം കാണേണ്ടത് നമ്മുടെ മനസ്സിലാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ വിജയം സുനിശ്ചിതമായിരിക്കും എന്ന് നിങ്ങളെ ഉണർത്തുകയാണ്. ഈ നമ്മുടെ സെക്ഷൻ ഇവിടെ അവസാനിക്കാൻ പോകുന്ന സമയത്ത് ഇതുവരെയുള്ള മുഴുവൻ സെക്ഷനുകളും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയിരുന്ന് കേൾക്കണം. നിങ്ങളുടെ പഠനത്തിൻ്റെ ഇടവേളകളിൽ നിങ്ങൾ നമ്മളുടെ റേഡിയോ ട്യൂൺ ചെയ്യണം. നിങ്ങൾ നമ്മളുടെ റേഡിയോയിലെ, നമ്മുടെ ഈ വഴികാട്ടിയിലെ പ്രോഗ്രാം നിങ്ങൾ ശ്രവിക്കണം. തുറമുഖത്ത് കിടക്കുന്ന കപ്പലുകൾ സുരക്ഷിതമാണ്, എന്നാൽ അതിനായിട്ടല്ല കപ്പലുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ജോൺ എസ് ടെഡിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഉണർത്തലാണ്. ഇവിടെ നമ്മുടെ സെക്ഷൻ അവസാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് വൈൻഡപ്പിങ്ങുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഞാൻ ഉണർത്തുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്ത് ഡോക്ടർ റാഫി, അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പ്രൊഫ്കോണുമായി ബന്ധപ്പെട്ട ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മ അദ്ദേഹം പുതുക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ രസകരമായി പങ്കുവെച്ച ഒരു കാര്യമാണ്. നമ്മുടെ പ്രൊഫ്കോണിന് 22 വയസ്സായി, ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിയുടെ വയസ്സായി. ആ സമയത്ത് അദ്ദേഹം ഓർത്ത ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. പ്രൊഫ്കോണിന് വേണ്ടിയിട്ട് മുമ്പ് നമ്മളുടെ പ്രൊഫ്കോണിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ കയറി ചെന്ന സമയത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന എക്സ്പേർട്ടായിട്ടുള്ള ഒരു പ്രൊഫഷണലിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്ന സമയത്ത് അദ്ദേഹം ഒരു തുക നമ്മുടെ നടത്തിപ്പിന് വേണ്ടി എടുത്ത് നൽകുകയും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾ മുഴുവനൊന്നും മാറിയിട്ടില്ല, പക്ഷേ ഞാൻ ഈ തുക നിങ്ങൾക്ക് കൈമാറാൻ ഞാൻ നെയ്യത്ത് വെച്ചത്, ഞാൻ തന്നത്, ഞാൻ തരും. അതിന് കാരണം എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാൻ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ച സമയത്ത് ക്യാമ്പസിലെ ഏറ്റവും വലിയ ത്രെട്ടായിരുന്ന റാഗിങ് ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കേണ്ടി വരുമോ എന്ന ഭയപ്പാടോടുകൂടി വിറച്ചുകൊണ്ട് ക്യാമ്പസിലേക്ക് കയറി ചെന്നതും അതോടൊപ്പം തന്നെ ആ ക്യാമ്പസിലെ തിന്മയുടെ മേഖലയിലേക്ക് ഞാൻ പോകുമോ എന്ന് ഭയപ്പെട്ട സമയത്ത് എൻ്റെ തോളിലേക്ക് കൈവച്ച നന്മ നിറഞ്ഞ താടി വെച്ച സുഹൃത്തിനെ ഓർമ്മിച്ചുകൊണ്ട് ആ ഓർമ്മയുടെ ധർമ്മപാതയിലൂടെയാണ് ഇന്നും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ധർമ്മപാത ഓർത്തുകൊണ്ടാണ്, അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഈ പണം ഞാൻ നിങ്ങൾക്ക് നൽകിയത് എന്നാണ് അദ്ദേഹം അതിനെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മുടെ സുഹൃത്ത് അവിടെ പങ്കുവച്ചത്. അതുപോലെ നമുക്കറിയാം ഹൈസക്കിൻ്റെ നോട്ടിൽ തന്നെ, അതിൻ്റെ നമ്മൾ ക്ഷണിക്കാൻ വേണ്ടി തയ്യാറാക്കിയ നോട്ട് തന്നെ നിങ്ങൾക്കറിയാം, നമുക്ക് വളരെയധികം നമ്മുടെ മനസ്സിൽ തട്ടുന്നതായിരുന്നു. ട്യൂഷൻ കാരണം നമ്മൾ ബുദ്ധിമുട്ടുന്ന സമയത്ത്, അതുപോലെ തന്നെ മറ്റു പരിശീലനങ്ങൾ കാരണം നമ്മൾ സ്ട്രെസ് ചെയ്യുന്ന സമയത്ത്, അത് അത്തരം കാര്യങ്ങളിൽ നമ്മളെ പരലോകം നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ചില കാര്യങ്ങൾ, സോഷ്യൽ മീഡിയകളും കമ്പ്യൂട്ടർ ഗെയിമുകളും ഗാഡ്ജറ്റുകളും ഒക്കെ കയ്യിലേക്ക് വരുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മൾ മാറ്റിവെക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള നിരന്തരമായ ഉത്ബോധനങ്ങളിലൂടെയാണ് നമ്മുടെ ഹൈസക് കടന്നുപോയത്. ഈ പ്രൊഫ്കോണും ഹൈസക്കുമൊക്കെ നിങ്ങളെ കൈപിടിച്ചുകൊണ്ട് ഉയർത്താനുണ്ട്. അതോടൊപ്പം നമുക്കറിയാം പീസ് റേഡിയോയുടെയും പ്രൊഫ്കോണിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞു വരുമ്പോൾ ഫഹ്മിൽ ഫറാസിനെ കുറിച്ച് ഓർമ്മിക്കാതെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. ഇതുപോലുള്ള ഏറ്റവും നല്ല മുൻപന്തിയിൽ നടന്ന നമ്മുടെ ഏറ്റവും നല്ല വിദ്യാർത്ഥികൾ നയിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അതിലും മുൻപേ നടന്നു പോയ നമുക്ക് നമ്മുടെ റബ്ബിലേക്ക് തിരിച്ചു പോയ ആളുകളുണ്ട്. അവരൊക്കെ ഓർത്തുകൊണ്ട് നമ്മളീ പരീക്ഷയെ നേരിടണം. നമ്മളുടെ ക്യാമ്പസിൽ ഏറ്റവും നല്ല ഒരു വിദ്യാർത്ഥിയായിരിക്കും നമ്മൾ, ഏറ്റവും നല്ല ഗ്രേഡ് വാങ്ങിച്ച ഒരു വിദ്യാർത്ഥിയായിരിക്കും ഞാൻ സ്ട്രീം ഔട്ട് ചെയ്യുക എന്ന്, ഞാൻ ഈ എക്സാമിൽ പുറത്തേക്ക് വരിക എന്ന് ആരും പറയാതെ തന്നെ നിങ്ങൾ ഡിസിഷൻ ചെയ്യുക. നിങ്ങൾക്കതിനുള്ള പവറുണ്ട്, കഴിവുണ്ട് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഒരു കാര്യം കൂടെ, രക്ഷിതാക്കൾ വഴികാട്ടികൾ എന്ന് പറയുന്ന സെക്ഷനിൽ ഒന്ന് രണ്ട് അനുഭവങ്ങളും ഒന്ന് രണ്ട് കുട്ടികളുടെ കാര്യങ്ങളും ഞാൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം ഒരു സ്റ്റോറി കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാംഗ്ലൂരിൽ വെച്ചുകൊണ്ട് വിപ്രോ കമ്പനിയുടെ ഒരു ഇൻ്റർവ്യൂ നടക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾക്കറിയാം അസീം പ്രേംജി, അദ്ദേഹം തന്നെ നേരിട്ട് പങ്കെടുത്ത ഒരു ഇൻ്റർവ്യൂ, മുൻപ് വായിച്ചൊരു സംഭവം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ അനുസ്മരിച്ചുകൊണ്ട് ഈ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. അവരുടെ ഇൻ്റർവ്യൂയിൽ അറ്റൻഡ് ചെയ്യാൻ വന്നത് ഒരുപാട് IIT പ്രോഡക്ട്സുകളാണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ അതിൽ ഒരു വിദ്യാർത്ഥി നന്നായി പെർഫോം ചെയ്തു. ആ വിദ്യാർത്ഥി മറ്റുള്ളവരെ പിന്തള്ളിക്കൊണ്ട് അവസാനവട്ട ഇൻ്റർവ്യൂയിലേക്ക് എത്തി. അവിടെ എത്തിയ സമയത്ത് പിന്നീടുള്ളത് അസീം പ്രേംജിയുമായുള്ള നേരിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടിയുടെ കാലിബറും അത് അവൻ്റെ അൽമാ മാറ്റേഴ്സും അതേപോലെ തന്നെ IIT അവൻ്റെ പഠന മികവും അവൻ്റെ പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അസീം പ്രേംജി ഈ വിദ്യാർത്ഥിയെ തൻ്റെ ക്യാബിനിൽ വിളിച്ചുകൊണ്ട് ചോദിക്കുക ഓരോ കാര്യങ്ങളും ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചതിന് അവൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയ സമയത്ത് അവനൊരു പാവപ്പെട്ട വീട്ടിലെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ആ വിദ്യാർത്ഥി അദ്ദേഹം ചോദിച്ചു, നീ എങ്ങനെയാണ് നിൻ്റെ പഠനം, ആരാണ് നിന്നെ സഹായിക്കുന്നത്, എന്താണെന്നൊക്കെ ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, എൻ്റെ അമ്മ തന്നെയാണ് എന്നെ പഠിപ്പിച്ച് ഇതുവരെ ആക്കിയത്. ഞാൻ അത്യാവശ്യം പഠിക്കുമായിരുന്നു, പക്ഷേ സാമ്പത്തികമായ അതിനുള്ള ത്രാണി അതെനിക്കുണ്ടായിരുന്നില്ല, അതിനുള്ള ആ ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ എന്നെ സഹായിച്ചത്, എന്നെ ഇന്നും സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മ മാത്രമാണ്, എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അസീം പ്രേംജി വളരെ അവനെക്കുറിച്ച് അറിയാൻ കുറച്ചുകൂടെ സമയം ചെലവഴിക്കുകയും അവൻ്റെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അവൻ എങ്ങനെയാണ് അവരുടെ വരുമാനം കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഈ കുട്ടി, ഈ ഉദ്യോഗാർത്ഥി അസീം പ്രേംജിയോട് പറയുന്നത്, എൻ്റെ അമ്മ ഒരു അലക്കുകാരിയാണ്, എൻ്റെ അമ്മ പുലർച്ചെ എണീറ്റ് ഈ അലക്ക് ജോലിയിൽ ഏർപ്പെടുകയും അത് പാതിരാത്രി വരെ തുടർന്നു പോവുകയും, പക്ഷെ അതിൻ്റെ ഇടയിൽ എൻ്റെ പഠനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരികയും എൻ്റെ ഫീസ് അടക്കുകയും എല്ലാം അമ്മ ഇതിൽ നിന്ന് വരുമാനം നേടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹം ചോദിച്ചു, താങ്കൾ അമ്മയെ എപ്പോഴെങ്കിലും അവരുടെ ഡ്യൂട്ടിയിൽ സഹായിച്ചിട്ടുണ്ടോ, അവരുടെ ഈ ഒരു അലക്ക് ജോലിയിൽ സഹായിച്ചിട്ടുണ്ടോ? ഈ വിദ്യാർത്ഥി പെട്ടെന്ന് ഒന്ന് മൗനം പാലിച്ചു, എന്നിട്ട് കുറേ നേരം ആലോചിച്ച് പറഞ്ഞു, ഇല്ല, കാര്യമായിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യിച്ചിട്ടില്ല, അമ്മ ഒന്നാമത് അതിനെ തന്നെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഞാനതിന് ഞാനായിട്ട് മുതിരാറില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അസീം പ്രേംജി ഉടനടി ആ മകനോട് ചോദിക്കുകയാണ്, നീ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു എന്ന് പറയും. ഇൻ്റർവ്യൂ ഇവിടെ ഇവിടെ തുടരും. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു വാഹനം വിളിച്ചിട്ട് നീ വീട്ടിൽ പോയിട്ട് ആദ്യം നിൻ്റെ അമ്മയുടെ ഒന്ന്, അമ്മയുടെ കൈയൊന്ന് പിടിച്ചിട്ട് അമ്മക്ക് ഒരു ഷെയ്ക്കാൻ കൊടുത്തിട്ട്, അമ്മയുടെ പറ്റുന്നുണ്ടെങ്കിൽ അമ്മയുടെ കൈയൊന്ന് ഷെയ്ക്കാൻ കൊടുത്തിട്ട് മോനൊന്ന് തിരിച്ചു വാ എന്ന് പറയണം സിം പ്രേംജി. ഇത് ഇവൻ ആദ്യം ഇത് വിശ്വസിച്ചില്ല. അപ്പം അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പറയുകയും അതിനുള്ള പണം അവിടെ നിന്ന് കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഞാനിരിക്കാം, നിന്നെ വെയിറ്റ് ചെയ്തിരിക്കാം എന്ന് പറഞ്ഞ് അവന് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ അവിടെ പോയി തിരിച്ചു വന്ന് വീണ്ടും അദ്ദേഹത്തെ അവൻ കാണുവോളും അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം അവൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, അവൻ്റെ കണ്ണിൽ വെള്ളം, കണ്ണിൽ കണ്ണീരായിട്ട് കണ്ണീരിട്ടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് നിനക്ക് ഫീൽ ചെയ്തത്, അമ്മയുടെ കൈ തൊട്ടപ്പോൾ എന്താണ് നിനക്ക് ഫീൽ ചെയ്തത്? അപ്പോൾ അവൻ പറഞ്ഞു, എന്നെ ഞാൻ ഇതുവരെ ആക്കിയ എൻ്റെ അമ്മയുടെ കൈകൾ അലക്കുകല്ലിൽ അടിച്ചടിച്ച് എൻ്റെ അമ്മയുടെ കൈകൾ ഒരു മൃദുത്വവുമില്ലാതെ, ഒരു മാർദ്ദവുമില്ലാതെ എൻ്റെ അമ്മയുടെ കൈകൾ വളരെ അരണ്ടു പോയിരുന്നു, അല്ലെങ്കിൽ കഠിനമായിരുന്നു. ഞാൻ ഇന്നാണ് സത്യത്തിൽ ആ ഒരു കൈകൾ, ഞാൻ ഇന്നാണ് അക്ഷരാർത്ഥത്തിൽ സാറ് പറഞ്ഞതിന് ശേഷമാണത് ഞാൻ ടച്ച് ചെയ്തത്. ഇന്ന് എൻ്റെ അമ്മയെ ഞാൻ ഒരുപാട് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയാണ്, നിനക്ക് ഇവിടെ ജോലിയുണ്ട്, നിനക്കാണ് ഈ ജോലിക്ക് അർഹത ഉള്ളത്. പക്ഷേ നീ ഇന്ന് ഇവിടുത്തെ ഏറ്റവും നല്ല ശമ്പളം കൈപ്പറ്റുന്ന ഏറ്റവും നല്ല ഇത്രയും ആളുകളെ പിന്തള്ളിക്കൊണ്ട് അപ്പോയിൻ്റ് ചെയ്യപ്പെടുകയാണ് ഈ ജോലിയിൽ. പക്ഷെ അവിടെ നിന്നെ ഈ ജോലിയിലേക്ക് ആപ്റ്റാക്കിയത് ഞങ്ങളല്ല, ഞാനല്ല, നിൻ്റെ അമ്മയാണ്. ഇതാണ് കുട്ടികളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഈ പരീക്ഷയിൽ ഏറ്റവും നന്നായി പാസ്സാകും, ഏറ്റവും നല്ല മാർക്ക് വാങ്ങി, നിങ്ങൾ ഗ്രേഡ് വാങ്ങി സ്ട്രീം ഔട്ട് ചെയ്ത് പുറത്തു വരും. നിങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ രക്ഷിതാക്കൾ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഒരു ഉയരത്തിലെത്താൻ വേണ്ടി അവർ സഹിച്ച പ്രയാസങ്ങൾ, അവർ കഴിക്കാത്ത ഭക്ഷണങ്ങൾ, അവർ കൊണ്ട വെയിലുകൾ, അവർ മാറ്റിവെച്ച തുകകൾ, അവരുടെ ചെറിയ വലിയ സന്തോഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അവരുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അവർ സഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഇതിൽ ശ്രദ്ധിച്ച് നമ്മളുടെ രക്ഷിതാക്കളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഏറ്റവും നല്ല വിദ്യാർത്ഥികളായിക്കൊണ്ട് നമ്മൾ പുറത്തു വരണം. ഇതാണ് നമ്മളുടെ സെഷൻ്റെ ഈ ഒരു ഫൈനൽ നമ്മളുടെ നമുക്ക് പറയാനുള്ളത്, നമുക്ക് നിങ്ങൾക്ക് തരാനുള്ള ഉപദേശം എന്ന് പറയുന്നത്. നമ്മളുടെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പഠിക്കാം, പരീക്ഷയെ നേരിടാം, പറന്നുയരാം എന്ന ഈ സെക്ഷൻ അവസാനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു രക്ഷിതാവ് നാളെ വിസ് റേഡിയോയിൽ വന്ന ഒരു എക്സാം സ്ട്രാറ്റജി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഹൗ ടു ഫേസ് എക്സാമിൻ്റെ നല്ലൊരു സെക്ഷൻ ഞങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എക്സാമിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ, അതുപോലെ തന്നെ പരീക്ഷയുടെ ഏതെങ്കിലും ഒരു പ്രയാസത്തിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും പടച്ചവനോട് പ്രാർത്ഥിക്കണം. ഗുഹാമുഖത്ത് അടഞ്ഞു പോയ മൂന്നാളുകളെക്കുറിച്ച് പ്രവാചകൻ പറഞ്ഞു കൊടുത്ത ഒരു വിഷയം നമ്മുടെ റിയാദു സ്വാലിഹീനിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആ മൂന്നാളുകൾക്ക് ഗുഹാമുഖത്ത് അടഞ്ഞു പോയ ആ ഒരു പാറക്കല്ല് തുറക്കാനുണ്ടായ കാര്യത്ത് മൂന്ന് പേരും പ്രാർത്ഥിച്ചത് ഒരേ കാര്യമാണ്. അവരുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല കാര്യം, ഏറ്റവും നല്ല ഹമല് മുന്നിൽ വെച്ചുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത്. ഈ ഒരു കാര്യം ഞങ്ങൾ ചെയ്തത് റബ്ബെ നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ ഞങ്ങൾക്ക് നീ ഞങ്ങളകപ്പെട്ടിരിക്കുന്ന പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. പരീക്ഷ ഒരു ടഫാകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഖുർആനും ഹദീസുകളും പഠിപ്പിച്ചു തരുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. നിങ്ങൾക്ക് റബ്ബിനോട് ഏത് സമയത്തും തേടാം. ഈ ഒരു ഉപദേശത്തോടുകൂടി, ഒരു നസീഹത്തോടുകൂടി പഠിക്കാം, പരീക്ഷയെ നേരിടാം, പറന്നുയരാം എന്ന നമ്മുടെ എപ്പിസോഡ് എയറിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. വാഹിർ ദഹ്വാന അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും.
2: പീസ് റേഡിയോയിൽ ഇതുവരെ നാം ശ്രവിച്ചത് വഴികാട്ടി, പറന്നുയരാം വിജയത്തിലേക്ക് എന്ന വിഷയവുമായി സംസാരിച്ചത് നൗഷാദ് കുന്നത്തേടത്ത്.
4: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി. ആരോഗ്യ വിചാരം, ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യ വിചാരം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ. പീസ് റേഡിയോ മധുരം ഖുർആൻ. സൂറ മുനാഫിക്കൂൻ പാരായണം, അഷ്ഷേഖ് ബന്ദർ ബലീല.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്.
1: പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ തിരുനബിയോടൊപ്പം പരിപാടിയാണ് നാം കേൾക്കുന്നത്. പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് യൗവന കാലഘട്ടം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക ഭാഗം 2 ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, യുവത്വം, യൗവനം നമ്മുടെ ജീവിതത്തിലെ ഒരു സുവർണ കാലഘട്ടമാണ് എന്നും അതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നും പ്രവാചക വചനങ്ങളിലും വിശുദ്ധ ഖുർആനിലുമായി നാം മനസ്സിലാക്കുകയുണ്ടായി. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു, അവർ യുവാക്കളായിരുന്നു, ഒരു പറ്റം ചെറുപ്പക്കാർ. അല്ലാഹുവിനെ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ ഒരു രാജാവ് അവരെ വധിക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ അവർ ഒരു ഗുഹയിൽ കയറി ഒളിച്ചു അള്ളാഹുവിനോട് റഹ്മത്തിനു വേണ്ടി പ്രാർത്ഥിച്ച കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഒരു യുവാക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ നിന്ന് മാതൃക കാണാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുപോലെ വേറൊരു യുവാവുണ്ടായിരുന്നു, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫാതിഹ മുതൽ സൂറത്തുൽ നാസ് വരെയുള്ള ക്രമപ്രകാരം തീരുമാനിക്കപ്പെട്ടപ്പോൾ ഞാനത് മുഴുവൻ രാത്രിയിൽ ഓതി തീർക്കുകയുണ്ടായി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതറിഞ്ഞ പ്രവാചകൻ എന്നോട് പറഞ്ഞു, ഇന്നി അഖ്ഷ അയ്യതൂല അലൈക സമാനി വഅയ്യതമല്ലാഹു ഫഖറഹു ഫി ശഹ്രിൻ. നീ ദിവസവും ഖുർആൻ മുഴുവനായി പാരായണം ചെയ്താൽ കാലം കൂടുന്തോറും നിനക്ക് അതിനോടൊരു മടുപ്പ് തോന്നാം, പിന്നെ നീ പാരായണം ചെയ്യുന്നത് നിർത്തിവെച്ചേക്കാമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് മാസത്തിൽ ഒരു തവണ നീ ഊതിയാൽ മതി, മുഴുവനായി ഖുർആൻ പാരായണം ചെയ്താൽ മതി എന്ന് പറയുകയുണ്ടായി. മഹാനായ ഇബ്നു അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുകയാണ്, ദഅനി യാ റസൂലല്ലാ, എന്നെ ഒന്ന് വെറുതെ വിട് റസൂലെ, എന്നെ ഒന്ന് ഓതാൻ വേണ്ടി ഒഴിവാക്കി വിട് റസൂലെ. അസ്തംതിഉ മിൻ ഖുവ്വതി വശബാബി, എന്റെ യുവത്വം, എന്റെ ആരോഗ്യം, എന്റെ ചെറുപ്പകാലം ഞാനൊന്ന് ഉപയോഗിച്ചോട്ടെ. പ്രവാചകരെ, ഞാനൊരു യുവാവല്ലേ, ഞാനൊരു ചെറുപ്പക്കാരനല്ലേ, എനിക്കെത്ര ഓതാൻ കഴിയില്ലേ, അതുകൊണ്ട് എന്നെ ഒന്ന് വെറുതെ വിടു പ്രവാചകരെ എന്ന് പറയുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഖറഹു ഫി അശ്റത്തിൻ, എന്നാൽ നീ 10 ദിവസം കൂടുമ്പോൾ ഒരു തവണ ഊതിയാ മതി, അങ്ങനെ ഊതിക്കോ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ വീണ്ടും അദ്ദേഹം പറയുകയാണ്, ദഅനി അസ്തംതിഉ മിൻ ഖുവ്വതി വശബാബി യാ റസൂലല്ലാ, അല്ലാഹുവിൻ റസൂലെ, വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഓതാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ യുവത്വ കാലഘട്ടത്തിൽ, എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഞാനിങ്ങനെ ഓതട്ടെ, വിശുദ്ധ ഖുർആൻ ഓതാൻ എൻ്റെ സമയം ചെലവഴിക്കട്ടെ റസൂലെ, അദ്ദേഹം വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട പ്രവാചകൻ പറഞ്ഞു, ഫഖറഹു ഫീ സബഇൻ, എങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നീ ഓതിക്കോ, ആഴ്ചയിൽ ഒരു ദിവസം ഓതിയാൽ മതി, ഇതിനാ എല്ലാ ദിവസവും ഓതുന്നത്. അപ്പോൾ വീണ്ടും, ദഅനി അസ്തംതിഉ മിൻ ഖുവ്വതി വശബാബി, എൻ്റെ യുവത്വം, എൻ്റെ ശക്തിയെ ഞാൻ ഉപയോഗിക്കട്ടെ പ്രവാചകരെ. പ്രവാചകൻ അദ്ദേഹത്തിന് അതിനെ അനുവദിച്ചില്ല എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആഴ്ചയിൽ ഒരു തവണ വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്താൽ മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തണൽ നൽകിയാലല്ലാതെ തണൽ ലഭിക്കാത്ത, വിയർത്തൊലിച്ച് ആ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന അന്ത്യനാള് സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും വരാനുള്ളതാണ്. പ്രവാചകൻ പറഞ്ഞത് അന്ന് ഒരു മൈൽ മുകളിൽ സൂര്യൻ വന്ന് നിൽക്കുമെന്നാണ്. ഓരോരുത്തരും അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് അവരിങ്ങനെ നെരിയാണി വരെ, കാൽമുട്ട് വരെ, അരക്കെട്ട് വരെയൊക്കെ, അവർ കഴുത്ത് വരെ, മൂക്ക് വരെയൊക്കെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാവുന്നതാണ്. ആ ഒരു ദിവസം ചില ആളുകൾക്ക് അള്ളാഹു തണല് നൽകും എന്നത്. ആ ചിലരിൽപ്പെട്ട ഒരു വിഭാഗമാണ് വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, ഒരു ചെറുപ്പക്കാരൻ, നശഅ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ. അവൻ അന്നേ ദിവസം അള്ളാഹു അവൻ്റെ പ്രത്യേകമായ തണൽ നൽകിക്കൊണ്ട് ആദരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ അറിയിക്കുന്നത്, വഹസ്സഷാബു ബിദ്ദിഖരി, ഇവിടെ യുവാവ് എന്ന പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, ലിഅന്നൽ ഇബാദത ഫിശബാബി അഷദ്ദുൻ വഅശഖുൻ, ചെറുപ്പക്കാര്, അവർ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പ്രയാസമുള്ള കാര്യമാണ്. അതിന് ചെറുപ്പക്കാരെ കിട്ടാൻ വലിയ പ്രയാസമാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാർ അവർ സ്വന്തം ഇച്ഛക്കനുസരിച്ച് ജീവിക്കുന്നവരാണ് അധികം ആളുകളും. അവരിൽ കൂടുതൽ ആളുകളെയും ഇസ്ലാമികമായിക്കൊണ്ട് ദീനീയായ രൂപത്തിൽ ജീവിക്കുന്നവരായിക്കൊണ്ട് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അവരെങ്ങനെ എടുത്തു പറഞ്ഞത് എന്നുള്ളതാണ്. കാരണം അവർക്ക് തെറ്റ് ചെയ്യാൻ ധാരാളം സമയങ്ങളുണ്ട്, ധാരാളം അവസരങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ട്. ചുറ്റും അവർക്ക് തിന്മകൾക്കുള്ള സാഹചര്യങ്ങളാണ്. ദേഹേച്ഛകൾ അവരുടെ പ്രായത്തിൽ കുറച്ച് കൂടുതലായിരിക്കും. ചോരത്തിളപ്പിന്റെ പ്രസരിപ്പ് കൊണ്ട് എന്തും ചെയ്തു പോകുന്ന ആ ഒരു പ്രായത്തിലും തിന്മകളൊന്നും ചെയ്യാതെ ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ വരുന്ന, ഇബാദത്തുകളിൽ മുഴുകുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, ദിക്റുകൾ ചൊല്ലുന്ന, ദഅവത്തിന് ഇറങ്ങുന്ന യുവാക്കളുണ്ടോ? അവർക്ക് പ്രത്യേകം തണൽ നൽകിക്കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിക്കും, ആദരിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഒരു ആരോഗ്യം, നമ്മുടെ ചുറുചുറുക്ക്, നമ്മുടെ ഈ ഒരു ചങ്കൂറ്റം, രക്തത്തിളപ്പമുള്ള ഈ ഒരു പ്രായത്തിൽ നമുക്ക് തോന്നുന്നതൊക്കെ ചെയ്ത് ജീവിച്ച് വെറുതെ പാഴാക്കാനുള്ളതല്ല. നിങ്ങളുടെ യുവത്വത്തെ ഒരിക്കലും നിങ്ങൾ നശിപ്പിച്ച് കളയരുത് എന്നാണ് ഇസ്ലാം നമ്മെ അനുശാസിക്കുന്നത്. ഇന്ന് പല യുവാക്കളും അവരുടെ യൗവന കാലഘട്ടം തിന്മകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതം എന്നത് നമുക്ക് തോന്നുന്നതൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് തുലച്ച് കളയാനുള്ളതാണ് എന്നാണ് പല ആളുകളുടെയും ജീവിതശൈലി നമ്മെ അറിയിക്കുന്നത്. ലഹരി ഈ കാലഘട്ടത്തിലെ യുവാക്കളെ ചുറ്റപ്പെട്ടിരിക്കുകയാണ്, അവരെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. ചിരകളിൽ ലഹരി നിറച്ചുകൊണ്ട് പൊതുസ്ഥലങ്ങളിൽ ആറാടുന്ന യുവതി യുവാക്കളെയാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സദാചാരത്തിന്റെ സകല സീമകളും ലംഘിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ യൗവനം അഴിഞ്ഞാടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന പല ക്രിമിനൽ കേസുകളിൽ 70% യുവാക്കളിലാണ് സംഭവിക്കുന്നത് എന്നത് യുവത്വത്തെ, അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. മൈ ബോഡി മൈ ചോയ്സ്, ജീവിതം ഒന്നേയുള്ളത് പരമാവധി ആസ്വദിക്കണമെന്ന് പറയുന്ന അഭിപ്രായങ്ങൾ, അത് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല, മറിച്ച് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എത്രയോ ലിബറൽ ചിന്താഗതിയുള്ള ആളുകൾ, ആത്മീയ ചൂഷകന്മാർ, അവരെ നാം ഒരിക്കലും അറിയാതെ പോകരുത്. ബിഗ് സ്ക്രീനുകളിലും മിനി സ്ക്രീനുകളിലും നമ്മുടെ സമൂഹത്തെ തളച്ചിടാനുള്ള എന്തെല്ലാം പ്രവർത്തനങ്ങളാണിന്ന് നമ്മുടെ സമൂഹത്തിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി ശക്തമായ ബോധവൽക്കരണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. നമ്മുടെ യുവാക്കളിൽ അതിനെ നമ്മൾ ഇട്ടുകൊടുക്കണം എന്നുള്ളതാണ്. പരിഹാരം സാധ്യമാണ്, പരിഹാരമില്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല. പരിഹാരം സാധ്യമാണ് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഏതൊരു പ്രശ്നത്തിനും പരിഹാരം ധാർമ്മിക ബോധം തന്നെയാണ് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ അള്ളാഹുവിനെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അവന്റെ മുന്നിലല്ലാതെ സുജൂദ് ചെയ്യരുത് എന്ന് തിരിച്ചറിയണം. ലോകം മുഴുവനും നിയന്ത്രിക്കുന്നതും അടക്കി വാഴുന്നതും അള്ളാഹു മാത്രമാണ് എന്നും അതിൽ മറ്റാർക്കും യാതൊരു വിധത്തിലുള്ള പങ്കും നൽകിയിട്ടില്ല എന്നും, കോഴിക്കോടുള്ള സീമടവൂരിനെ പോലെ, മലപ്പുറം മമ്പഴം തങ്ങളെപ്പോലെ, ഉള്ളാൽ തങ്ങളെപ്പോലെ, ഇവർക്കാർക്കും അള്ളാഹു ലോകം നിയന്ത്രിക്കാനുള്ള ഒരു കഴിവും ഒരു അവകാശവും നൽകിയിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ലഹരി നമ്മുടെ ജീവിതത്തെ കൊന്നുകളയുമെന്ന ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. നമ്മുടെ മക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് ആ ഒരു ബോധവൽക്കരണം നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുക. അമിതാവേശം കൊണ്ട് ദേഹേച്ഛക്കനുസരിച്ച് തിന്മകളിലേക്ക് പോയ യുവതലമുറയെ മാറ്റി നിർത്തുകയല്ല, മറിച്ച് അവർക്ക് സത്യം കാണിച്ചു കൊടുക്കാൻ, യഥാർത്ഥ ലക്ഷ്യമെന്തെന്ന് അറിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അവരുടെ കർമ്മശേഷിയും ആരോഗ്യവും ക്രിയാത്മകമായി നന്മകൾ ചെയ്യാനുള്ള ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള എല്ലാവിധ നന്മയായ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. യൗവന കാലഘട്ടം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, ഭാഗം 2. ക്ലാസ് എടുത്തത് അബ്ദുല്ല മെഴ്സിൻ വണ്ടൂർ.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
4: പ്രിയമുള്ളവരെ, പീസ് റേഡിയോയിൽ ഇനി കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
5: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
4: സ്പോട്ട്ലൈറ്റ് ചർച്ചയിലെ പ്രസക്ത ഭാഗമാണ് വോയിസ് ഓഫ് പീസിൽ ഇപ്പോൾ നാം കേൾക്കുന്നത്.
6: ഇപ്പോൾ നേപ്പാളിൽ നമുക്കറിയാം, ബംഗ്ലാദേശിൽ നടന്നു, അർജന്റീനയിൽ സമാനമായ രൂപത്തിൽ യൂത്ത് കലഹത്തിലേക്കും മറ്റേ സ്ട്രീറ്റുകളിലേക്കും വന്നു. അപ്പോൾ ഒരു ഈ യൂത്ത് ഉള്ള രാജ്യങ്ങളിൽ, അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ്റെ ഈ ഡെമോഗ്രഫിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ബൾക്കുള്ള രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും ഇവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കാൻ പറ്റുമെന്നത് ഒരു വ്യക്തമായ സൂചനയാണ്. എന്തായാലും ഈ ഇദ്ദേഹത്തോട് ചോദിക്കുന്ന വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ എങ്ങനത്തെ രാഷ്ട്രീയം ചോദിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു വെച്ചാൽ, ഞാൻ നെഹ്റുവിലും ഗാന്ധിയിലും അംബേദ്കറിലും വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ഒരു റൈറ്റായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ തോട്ട് അദ്ദേഹത്തിനകത്തുണ്ട്. അത് എത്രമാത്രം നമുക്ക് ഒരു ഇവോൾവ് ചെയ്ത് വരും നമുക്ക് എന്തെങ്കിലും. എന്തായാലും ഞാൻ കാണുന്ന ചില പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ, ഇത് ഒരു വെൻ്റാണ് നടന്നത്. നമ്മൾ മുറിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സൂചി കൊണ്ട് കുത്തിയാൽ ചില എന്ത് ചെയ്യും, ഒന്നിച്ച് പുറത്തേക്ക് പോകുമല്ലോ. അതുപോലെ ഒരു വെൻ്റാണ് സംഭവിച്ചത്, അപ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ ആ നിലക്ക് ഒരാശ്വാസം യൂത്ത് ഇതിൽ നിന്ന് അനുഭവിച്ചാൽ ഇത് ഡിഫ്യൂസ് ചെയ്ത് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് എളുപ്പവുമാണ്. ഇപ്പോൾ ടീം ഈ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന മറ്റേ മീഡിയയും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ ഡിഫ്യൂസ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡറി സ്റ്റേജ് എങ്ങനെയായിരിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പോകുന്നത്. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പല രീതിയിലുള്ള കോൺസ്പിറസികൾ, ഇപ്പം നമുക്കറിയാം ഈ കർഷക സമരം വന്നു, കൃത്യമായ ചില കാരണങ്ങളുടെ പേരിലാണ് കർഷക സമരം ഉണ്ടാവുന്നത്. എസ് ഐ ആറിനെതിരെ, മറ്റേ നമ്മളെ പൗരത്വ നിയമത്തിനെതിരെ ഉണ്ടെന്ന്, അതൊക്കെ വളരെ കൃത്യമായ കാരണങ്ങളുടെ പേരിലുണ്ടായതായിരുന്നു. പക്ഷേ അവയൊക്കെ എന്താ വെച്ചാൽ പിന്നെ ലേബൽ ചെയ്യുന്നത് വളരെ എന്താണ് രാജ്യദ്രോഹികളായിട്ട്, മറ്റേ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരായിട്ട്, മറ്റേ മറ്റുള്ള സി ഐൻ്റെ പണം സ്വീകരിച്ചവരായിട്ട്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചും ഇപ്പോൾ ഉള്ള ആരോപണം എന്താണ്, ഇദ്ദേഹത്തിൻ്റെ പിറകിൽ ഏതോ മറ്റേ വിദേശ ശക്തികളുണ്ട് എന്നുള്ളതൊക്കെ. എന്തായാലും മീഡിയ ഇനി എങ്ങനെ ഇതിന് ട്വിസ്റ്റ് ചെയ്യുമെന്നുള്ളത് പ്രധാനമാണ്. ഇപ്പം തന്നെ എന്താ വെച്ചാൽ അന്വേഷണം നടക്കുന്നു, അന്വേഷണത്തിൽ പല കണ്ടെത്തലുകൾ ഉണ്ടാകുന്നു. ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വന്ന മീഡിയ മറ്റേ വാർത്തകളെയൊക്കെ അമുക്കാൻ ശ്രമിച്ചേക്കാം എന്നുള്ളതാണ് സംഭവിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഒരു ഇതൊരു ജെന്യൂൻ ആങ്കറാണ്, അതൊരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടായി വന്നതല്ല. കാരണം അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. വളരെ കൃത്യമായും ഉള്ളിൽ നിന്ന് ഉള്ള, അല്ലെങ്കിൽ ഇതുവരെ ഇഗ്നോർ ചെയ്യപ്പെട്ട, അതായത് തള്ളിക്കളയപ്പെട്ട ഒരു വിഭാഗത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സിസ്റ്റം, തള്ളിക്കളഞ്ഞൊരു വിഭാഗത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ഫ്രസ്ട്രേഷനും ആങ്കറും എല്ലാം കൂടെ പൊട്ടി തെറിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില ഇതൊരു ജോക്കായിട്ട് വന്നാണ്, അപ്പോൾ അതിൻ്റെ ഇമിറ്റേഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലും കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൂട്ടത്തിലുണ്ടാകും. എന്തായാലും ഇതിനെ വഴിതെറ്റിക്കാനും പറ്റൂട്ടോ, അതും നമ്മൾ ചെറുതായി കാണേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ഞാൻ ശരിക്കും പറഞ്ഞൊരു കാര്യം വെച്ചാൽ, ഇവിടെ കോൺഗ്രസ് അടക്കമുള്ള ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒരു പരാജയം ഉണ്ടിവിടെ. ആരെ ആയിരുന്നോ ശ്രദ്ധിക്കേണ്ടത്, എന്തായിരുന്നോ ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യത്തിൽ അവർക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ് ഒരു സാധ്യതയും. അതുതന്നെയാണ് ആരെ എന്തിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൽ കൃത്യമായൊരു സൂചനയുണ്ട്. അത് തിരിച്ചറിയലാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. ഇവരിപ്പോൾ വർഗീയത എന്ന് പറഞ്ഞിട്ടല്ലോ, അല്ലെങ്കിൽ അതൊക്കെ മറ്റേ കൊടുത്താൽ ഭക്ഷിക്കുന്ന ഒരു യൂത്ത് അല്ല എന്നാണ് അവർ തെളിയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ, അവരുടെ അഭിമാനത്തിൽ തൊടുന്ന, അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയ മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ, ഈ രാജ്യത്ത് കറപ്ഷൻ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ കറപ്ഷൻ വ്യാപകമായിരിക്കുന്നുവെന്ന് ഇവിടുത്തെ വായിക്കുന്ന, മീഡിയ വാച്ച് ചെയ്യുന്ന യുവാക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് എത്രമാത്രം ഉന്നയിക്കാൻ കഴിയും. ഈ രാജ്യം വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ തോളിൽ മുഖം വീണ്ടും വീണ്ടും ശക്തമായി കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ സാമ്പത്തിക തകർച്ചയ്ക്ക് തളർച്ചയ്ക്കൊക്കെ കാരണമെന്ന് പറയുന്നത് കോർപ്പറേറ്റുകളുടെ തഴുകി തലോടുന്നൊരു ഭരണകൂടമാണ് എന്നുള്ള ഇത്തരം ഈ ആശയങ്ങളെ അതിശക്തമായിട്ട് ഉന്നയിക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാധ്യത കൂടിയാണ് അവർ കാണുന്നത്. പിന്നെ ഇവരത്ര പെട്ടെന്ന് അടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇത് ഒരു ട്രോജൻ ഹോഴ്സാണെന്നൊക്കെ എന്ത് ചെയ്തു കിരൺ റിഡ്ജു പറഞ്ഞു. എന്നുവെച്ചാൽ പിറകിൽ വേറെ ആരോ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാൽ ഇതിനകത്തെ മെജോറിറ്റി ഓഫ് ഈ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഈ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരൊക്കെ എന്താണ് പാകിസ്ഥാനിൽ നിന്നും യു എസ് എന്നുള്ളവരാണ്. വിത്തിൻ സെക്കൻഡ്സ് അവരുടെ കണക്കാണ് പുറത്തു വിട്ടു. 94% ആളുകളും ഇന്ത്യക്കാരാണെന്നുള്ള കൃത്യമായ ഡാറ്റ പുറത്തുവിടാണ്. അപ്പോൾ ഈ സാധാരണ പാർട്ടികളോട് കളിക്കുന്ന ആ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ കളിയുണ്ടല്ലോ, ആ കളിയൊന്നും വെച്ചുകൊണ്ട് ഒരു പക്ഷേ ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. അതിനകത്ത് ഏറ്റവും വലിയ സന്ദേശം ഈ രണ്ടെണ്ണം തന്നെയാണ്. ഒന്നാമതെന്താ വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട്. ശരിയായ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു സൂചകം അതിനകത്ത് ഉണ്ട്. രണ്ട് ഈ യൂത്ത് ആ രീതിയിൽ ഇന്ത്യയോട് കൂറുള്ള, ഇന്ത്യ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യയെ ശരിയായ ദിശയിൽ നയിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ഒരു യൂത്ത് ഉയർന്നു വരുന്നുണ്ട്. അവരതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ തിരിച്ചറിഞ്ഞ് അവരെ ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ദൗത്യം.
7: യെസ്, നമ്മുടെ രാജ്യം പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ ഒരു വൻ ശക്തിയാകും, സാമ്പത്തിക ശക്തിയാകും എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഒരു റെഫറൻസ് ആയിട്ട് പറയപ്പെടാറ് സാധാരണ നമ്മുടെ നാട്ടിലുള്ള പിന്നെ യുവാക്കളുടെ എണ്ണമാണ്. എന്നാൽ ഈ ഇന്ത്യൻ യുവത നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം കാര്യങ്ങളോട് നമ്മുടെ സർക്കാർ സ്വീകരിക്കുന്ന ഒരു നിലപാടും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടു. അവരുടെ അക്കൗണ്ട് പൂട്ടുന്നു, ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങുന്നു, നേരത്തേതിനെക്കാട്ടും കൂടുതൽ ആളുകൾ അതിലേക്ക് വരുന്നു, പിന്നെ അത് ഹാക്ക് ചെയ്യപ്പെടുന്നു, പിന്നീട് അത് പിന്നെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നീക്കങ്ങളെന്ന് പിന്നെ വിശദീകരിക്കപ്പെടുന്നു. നമ്മുടെ സർക്കാരിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് കാണുന്നത് ഇത്തരം കാര്യങ്ങളോട്?
8: ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ CJP എന്ന രീതിയിലുള്ള യുവാക്കൾ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ ഒരു പ്രതീതിയാണ് ശരിക്കും ഉള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഈ ഭരണകൂടത്തിൻ്റെ പിന്നെ കെടുകാര്യസ്ഥത, അതേപോലെ തന്നെ യുവാക്കളെ അവഗണിച്ചുകൊണ്ടുള്ള സമീപനം കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെ ശരിക്കും സർക്കാർ സമീപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ സമീപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പറഞ്ഞാൽ ലോകത്തുള്ള ഇതേപോലുള്ള ചില പാർട്ടികളെ കമ്പയർ ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ആക്ഷേപ ഹാസ്യ പാർട്ടിയാണിത് എന്നുള്ളത്. ഇപ്പോൾ ഐസ്ലാൻഡിൽ ദി ബെസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അപ്പോൾ അവർ ഇതേപോലെ തന്നെ ഒരു പിന്നെ ഹാസ്യ നടനാണ് അതിൻ്റെ പിന്നിൽ ആ പാർട്ടി ഉണ്ടാക്കുന്നതിൽ. എന്നിട്ട് അതിൽ പിന്നെ പറയുന്നൊരു സംഗതി എന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അത് അന്വേഷിക്കുന്ന സമയത്ത് ഈ പിന്നെ ഈ നീന്തൽ കുളത്തിൽ ഇപ്പോൾ തൂവാല ഫ്രീ ആയിട്ട് നൽകുക, അതേപോലെ തന്നെ സോളാർ കരടികളെ പിന്നെ മൃഗശാലയിലേക്ക് നിക്ഷേപിക്കുക, ഇങ്ങനത്തെ സംഗതികളാണ് ആക്ഷേപമായിട്ടാണ്, അതൊരു ഹാസ്യമായിട്ടാണ് അവർ അത് പ്രകടിപ്പിക്കുന്നതെങ്കിലും പിന്നീട് പിന്നെ ഈ ഐലൻഡിൽ തന്നെ അതിൻ്റെ തലസ്ഥാന നഗരിയൊക്കെ ഇവരെ കയ്യിലേക്ക് വന്നിട്ടുള്ള ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പാർട്ടികളോട്, അതേപോലെ തന്നെ പിന്നെ പിന്നെ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ മനസ്സിലായി കാനഡയിൽ ഇതേപോലെ തന്നെ ഒരു കാണ്ടാമൃഗം അതിൻ്റെ പേരിലൊരു റൈനോസറസ് എന്ന പേരിലൊരു പാർട്ടിയുണ്ട്. അപ്പോൾ ആ പാർട്ടിൻ്റെ ആവശ്യങ്ങൾ കേട്ട വലിയ തമാശയായിട്ട് തോന്നും. അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അത് നിയമം മൂലം നിരോധിക്കും, ഇതാണ് അവർ പറയുന്ന ഒരു ഡിമാൻഡ്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ഒരു ഹാസ്യാത്മകമായിട്ടുള്ള പാർട്ടികൾ ഇങ്ങനെ കാണിച്ചു കൊണ്ടാണ് ശരിക്കും ഇതിനെ പിന്നെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം ശരിക്കും മാധ്യമങ്ങളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എത്ര വല്ല അടിച്ചമർത്തലുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ 1988 21 വയസ്സാണ് നമുക്ക് വോട്ടിൻ്റെ

0: അവരുടെ സാമ്പത്തികമായ വിഹിതം ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നൊരവസ്ഥ ഉണ്ടായി. എന്തായിരുന്നാലും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ രംഗത്ത് വന്ന് ശക്തമായൊരു പ്രക്ഷോഭവും അതുപോലെ സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ അതിനെ അടിച്ചമർത്തുന്നൊരു ശൈലിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേസിലൂടെയും അതേപോലെ തന്നെ അവരെ മറ്റുള്ള കൊല്ലാനുള്ള ശ്രമങ്ങൾ വരെ ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ മലയാളത്തിലെ ചില മാധ്യമങ്ങൾ തന്നെ ഇതിനെതിരെ പറയുന്നത് വളരെ രസകരമായിട്ടുള്ള സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ശരിക്ക് അതിലൊരു വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സൂഫിയ മഅ്ദനിയുടെ ഭാര്യയുടെ പേര് ഉച്ചരിച്ചുകൊണ്ട് പറയണത് ഈ CJP-യിലുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി ഇവരുടെ റിലേറ്റീവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട്, ഇതൊക്കെ ജനം TV പോലെയുള്ള ഇവരുടെ മാധ്യമങ്ങളിലൂടെ പിന്നെ പടച്ചുവിടുന്ന കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് പിന്നെ ഇങ്ങനെയുള്ള ചെറിയ വർഗീയമായ എന്തെങ്കിലും വശം ഇതിലുണ്ടോ എന്നത് ശരിക്കും നന്നായി ചികഞ്ഞ് അന്വേഷിക്കുന്നുണ്ട്. BJP-യുടെ രാഷ്ട്രീയപരമായ നിലനിൽപ്പ് ഏതിലാണോ അത് ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കാനും എന്നിട്ട് അവർ ഇതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്ന് പറയാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഇവർക്കെതിരെ ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഇതിന് ശരിക്കും നന്നായി ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയൊരു വിപ്ലവമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം ശരി മമതാ ബാനർജി ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. 100% അവർക്കുള്ള സപ്പോർട്ട് നൽകി മമതാ ബാനർജിയുടെ പാർട്ടിയും മമതാ ബാനർജിയും. അതിൽ മഹുവ മൈത്രയൊക്കെ ആദ്യം തന്നെ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതേപോലെയുള്ള കുറച്ചൊക്കെ ഒരു പിന്നെ ഓർഗനൈസ് ചെയ്യാനുള്ള തലകൾ ഇതിൻ്റെ പിന്നിൽ വന്നാൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു വിപ്ലവമായിട്ട് മാറുമെന്ന് തന്നെയാണ് നിരീക്ഷണം. യെസ്,
1: നമുക്കറിയാം യുവാക്കളുടെ ശബ്ദത്തെ ഒരിക്കലും അത്യന്തികമായിട്ട് സൈലൻ്റ് ആക്കാൻ ഒരു ഗവൺമെൻറ്റിനും കഴിയില്ല, അത് വീണ്ടും വന്നുകൊണ്ടിരിക്കും.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് പീസ്.
3: അപ്പു അമ്മു എന്ന് പറയുന്ന അയൽവാസികളായ രണ്ട് കുട്ടികളുണ്ട്. അപ്പം അപ്പുവിൻ്റെ കയ്യിൽ അതിമനോഹരമായ കോട്ടികളുണ്ട് അല്ലേ, കോട്ടി തന്നെയാണ് പറയാം, ഗോലി കോട്ടി. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പുവിന്. അപ്പുവിൻ്റെ അയൽവാസിയായ അമ്മുണ്ട് ചെറിയ കുട്ടി, അവളുടെ കയ്യിൽ നല്ല വർണ്ണങ്ങളുള്ള തിളങ്ങുന്ന കുറേ വളപ്പൊട്ടുകളുടെ ശേഖരണമുണ്ട്. അപ്പോൾ ഒരു ദിവസം തൻ്റെ ഗോളി അല്ലെങ്കിൽ ഈ കോട്ടികൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പു അമ്മുവിൻ്റെ വളപ്പൊട്ടുകൾ കണ്ടപ്പോൾ ഒരു ദിവസം ചോദിച്ചു, അമ്മു നിൻ്റെ വളപ്പൊട്ടുകൾ എനിക്ക് തരുമോ, ഞാൻ നിൻ്റെ ഗോലി നിനക്ക് തരാം, ഞാൻ എൻ്റെ ഗോലിയൊക്കെ നിനക്ക് തരാം, നിൻ്റെ വളപ്പൊട്ടുകളൊക്കെ എനിക്ക് തന്നാൽ മതി. അപ്പോൾ അപ്പു അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ അമ്മു ഓക്കെ ഞാൻ തരാലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മു വീട്ടിൽ പോയിട്ട് അവളുടെ വളപ്പൊട്ടുകൾ എടുത്തിട്ട് അപ്പുവിന് കൊടുത്തു. അപ്പു അത് വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി അവന് ഇഷ്ടപ്പെട്ട അവൻ്റെ ഗോലികളെല്ലാം കയ്യിൽ വെച്ചപ്പോൾ അവനൊരു തോന്നൽ, എല്ലാം കൊടുക്കണ്ട, കുറച്ചായി നിന്ന് മാറ്റി വെച്ചു. കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി അമ്മുവിന് കൊണ്ടു കൊടുത്തു. അമ്മ അത് വാങ്ങി വീട്ടിലേക്ക് പോയി. അങ്ങനെ അന്ന് രാത്രി അപ്പു കുറേ നേരം ആലോചിച്ചു. അപ്പുവിന് ഉറങ്ങാൻ കഴിയുന്നില്ല, കാരണം എനിക്കും അതുപോലെ തന്നെയായിരിക്കും അമ്മു തന്നിട്ടുണ്ടാവുക, മുഴുവൻ വളപ്പൊട്ടുകൾ എനിക്ക് തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത പോലെ തന്നെ അവളും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഇത് ആലോചിച്ചിട്ട് അവൻ ഉറക്കം വരുന്നില്ല, അസ്വസ്ഥതയാണ്. പക്ഷേ അതേ രാത്രി തന്നെ അമ്മു ഇതൊന്നും ആലോചിക്കാതെ കിട്ടിയ ഗോലി എടുത്തു വെച്ച് വളരെ ശാന്തമായി ഉറങ്ങി,
4: സമാധാനമായി
3: ഉറങ്ങി. ഇതാണ് കഥ. അപ്പോൾ മനുഷ്യൻ്റെ ചിന്തകളിൽ, അശുഭകരമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കുമുണ്ട് എന്നൊരു തോന്നൽ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവും. നമ്മളൊരു മോശമായിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഓനും അങ്ങനെ തന്നെ കാരണം,
4: മറ്റാളും അങ്ങനെ തന്നെയാണെന്നൊരു
3: അങ്ങനെ തീയിൽ. അപ്പം അത്ര എളുപ്പത്തിൽ ഒരാളെ പറ്റിക്കാൻ കഴിഞ്ഞാൽ ഓനും എന്നെ പറ്റിക്കും, തിരിച്ചും നമ്മളെയും പറ്റിക്കാം. അപ്പം നമ്മളൊരാളെ വഞ്ചിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെപ്പോഴും സംശയാലുക്കളായിരിക്കും, അവരും നമ്മളെ വഞ്ചിക്കും. എല്ലാവരെയും സംശയത്തിൻ്റെ ആ ഒരു ഇതിലൂടെയായിരിക്കും നോക്കിക്കൊണ്ടിരിക്കുക.
4: സംശയത്തിൻ്റെ ഒരു മൂടുപടം എപ്പോഴും അവരുടെ മേലെ നമുക്കിങ്ങനെ തോന്നില്ലേ, കാരണം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനും അങ്ങനെ തന്നെ ചെയ്യും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും സ്ട്രെയിറ്റായിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ്, നന്മ മാത്രം ആലോചിക്കുക, നന്മ പ്രവർത്തിക്കുക, അപ്പോൾ സമാധാനം കൂടിയും കിട്ടും അല്ലേ. നമുക്ക് പിന്നെ ഒരു ബേജാറുണ്ടാവില്ല, ചെയ്തു പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികൾ ഉണ്ടാവുന്നുണ്ട്.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ. മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോയിൽ ഇനി ചുവരെഴുത്ത്. ആയിഷ റളിയല്ലാഹു അൻഹയും അഹ്ലു ബൈത്തും. ക്ലാസ് എടുക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അൽ അതമ്മാനിൽ അക്മലാനി അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഈ ശബ്ദങ്ങൾ ശ്രവിക്കുന്ന ബഹുമാന്യരെ, ഇന്ന് ഈയൊരു പരിപാടിയിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ നബി കുടുംബവുമായി എത്ര അടുത്ത് ബന്ധപ്പെട്ടിരുന്നു, നബി കുടുംബത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ഉണ്ടായിരുന്ന സ്ഥാനം എത്രയായിരുന്നു, ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബവുമായി എത്രമാത്രം അടുത്ത് ബന്ധം പുലർത്തിയിരുന്നു തുടങ്ങിയ ഭാഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഷിയാക്കളാൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിത്വമാണ് നമ്മുടെ ഉമ്മയും പ്രവാചക പത്നിയുമായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇന്നത്തെ ഷിയാ ലോകം ശപിക്കുന്നു. കഴിഞ്ഞ പരിപാടിയിൽ അബൂബക്കർ ഉമർ എന്നിവരെ ശപിക്കുവാനുള്ള ഷിയാക്കളുടെ ശാപപ്രാർത്ഥന അനുസ്മരിച്ചപ്പോൾ അല്ലാഹുമ്മൽ അൻ സ്വനമൈ ഖുറൈഷ് വജിബ്തൈഹിമ വജിബ്തൈഹ വതാഗൂതൈഹ എന്ന് തുടങ്ങിയിട്ട് അവരുടെ ആ പ്രാർത്ഥനയിൽ വബ്നതൈഹിമ ഖുറൈഷികളുടെ വിഗ്രഹങ്ങളായി ഷിയാക്കൾ വ്യാജമായി പറയുന്ന അബൂബക്കർ ഉമർ എന്നിവരുടെ മക്കളെയും രണ്ട് പെൺമക്കളെയും ശപിക്കാൻ അവർ പ്രാർത്ഥിക്കുകയാണ്. അവരുദ്ദേശിക്കുന്നത് ഒന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്, മറ്റൊന്ന് ഹഫ്സ റളിയല്ലാഹു തആല അൻഹയാണ്. അതേപോലെ ഷിയാ ഗ്രന്ഥങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വളരെ ദൂഷ്യമായി ചിത്രീകരിക്കുകയും അതേപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബത്തോട് ശത്രുതയുള്ളവളായിരുന്നു, വിശിഷ്യ അലിയിനോടും ഫാത്തിമയോടും എന്നൊക്കെ ഷിയാലോകം പറഞ്ഞ് പരത്തുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഷിയാക്കളുടെ നാവിനാൽ ഏറെ അപകീർത്തിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പോലും ദുർവ്യാഖ്യാനിച്ച് അവർ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തദ്ബഹു ബഖറ, അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറുക്കുവാൻ കൽപ്പിക്കുന്നു എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രായേലരോട് പറഞ്ഞ ആ വിഷയത്തിൽ പോലും അവിടെ അറുക്കാൻ കൽപ്പിച്ചത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണെന്ന് ഷിയാലോകം അവരിലെ അവർ പരിഗണിക്കുന്ന പ്രാമാണികർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇതുപോലെ കുറേ കുറേ കുപ്രചരണങ്ങൾ, കുറേ കുറേ ദുർവ്യാഖ്യാനങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ച് തൽപരകക്ഷികൾ പറഞ്ഞു പരത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ചുവരെഴുത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ നബി കുടുംബം എങ്ങനെയാണ് കണ്ടിരുന്നത്, നബി കുടുംബത്തോട് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു, അതിൻ്റെ ചില ചരിത്ര ഉദാഹരണങ്ങൾ, അതാണിവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു അബ്ദില്ല അൽ ഹുമൈറ ഇതൊക്കെ അവരുടെ പേരും സ്ഥാനപ്പേരുമാണ്. ലഖദ് ഉഅ്തീതു തിസ്അൻ മാ ഉഅ്തിയത് മാ ഉഅ്തിയത്ഹ ഇംറാഅത്തുൻ ബഅദ മറിയം ബിൻത് ഇംറാൻ ഇമ്രാൻ്റെ പുത്രി മറിയം അലൈഹസ്സലാം അവർക്ക് ശേഷം ഒരു സ്ത്രീക്കും നൽകപ്പെടാത്ത 9 കാര്യങ്ങൾ എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല അൻഹ താൻ ആരാണ് എന്ന് അറിയിക്കുന്ന ഒരു വചനം കാണാം. അതിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ജിബ്രീലിൻ്റെ കൈ വെള്ളയിൽ ആയിഷ റളിയല്ലാഹു തആലയുടെ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ച് അവരെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടതും തിരുദൂതർ കല്യാണം കഴിച്ച ഏക കന്യക ഞാനാണ് എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് എൻ്റെ മടിയിൽ കിടന്നാണ് എന്നും എൻ്റെ വീട്ടിലാണ് തിരുദൂതർക്കുള്ള കബറൊരുക്കപ്പെട്ടതെന്നും എൻ്റെ വീടിനെ വളയം ചെയ്ത് വളഞ്ഞ് മലക്കുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നതും ഞാൻ തിരുദൂതരോടൊപ്പം ഒരു വിരിപ്പിൽ ഒരു പുതപ്പിന് താഴെ കിടക്കുമ്പോൾ വഹിയിറങ്ങാറുണ്ടായിരുന്നു എന്നതും തിരുദൂതരുടെ ഖലീഫയുടെ പുത്രിയാണ് ഞാനെന്നതും തിരുദൂതരുടെ സിദ്ദീഖിൻ്റെ പുത്രിയാണ് ഞാനെന്നതും ഒക്കെ ആയിഷ റളിയല്ലാഹു തആല എന്നെ ഉണർത്തുന്നുണ്ട്. അവരുടെ നിരപരാധിത്വം അള്ളാഹു വാനങ്ങൾക്കുപരിയിൽ നിന്ന് അവതരിപ്പിച്ചതും അതേപോലെ ത്വയ്യിബായ വിശിഷ്ടനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശിഷ്ടയായ ഭാര്യയാണ് താൻ എന്നതുമൊക്കെ അനുസ്മരിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ തൻ്റെ പ്രത്യേകതകൾ എണ്ണിയത് കാണുവാൻ സാധിക്കും. അതൊക്കെയും പ്രമാണങ്ങളിൽ വന്നതും ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിൽ സത്യസന്ധവുമായ വാർത്തകളാണ്. ഇങ്ങനെയുള്ള ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇന്ന് ഷിയാലോകത്തിൻ്റെ കണ്ണിലെ കരടാവുക എന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും വെറുക്കുന്ന ചരിത്ര കണ്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാവുക എന്ന് പറഞ്ഞാൽ അതേറെ സങ്കടകരമാണ്. പൂർവകാല ഷിയാ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഷിയാക്കൾ നേതാക്കളായി പരിഗണിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരിൽ പ്രാമാണികരായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് കൂടി സമ്മതിക്കുന്ന അംഗീകരിക്കുന്ന ഇമാമന്മാർ വരെ ആയിഷ എന്ന നാമത്തെ വിശിഷ്ടനാമമായി കണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഷിയാക്കൾ പരിഗണിക്കുന്ന എണ്ണുന്ന ഇമാമുമാരിൽ പ്രമുഖർ തങ്ങളുടെ പെൺമക്കൾക്ക് ആയിഷ എന്ന് പേരിട്ട് വിളിച്ചത് ഷിയാക്കളുടെ തന്നെ അവലംബ കൃതികളിൽ കാണുവാൻ സാധിക്കും. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രൻ, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പുത്രൻ, അലി സൈനുൽ ആബിദീൻ്റെ പുത്രൻ മുഹമ്മദുൽ ബാഖിർ, അവരെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണർത്തിയിരുന്നു. മുഹമ്മദുൽ ബാഖിറിൻ്റെ പുത്രനാണ് ഇമാം ജാഫർ സാദിഖ്. ജാഫർ സാദിഖ് അദ്ദേഹത്തിന് പുത്രിയുണ്ടായപ്പോൾ അദ്ദേഹം ആയിഷ എന്നാണ് പേരിട്ടത്. ഇമാം ജാഫർ സാദിഖിൻ്റെ മകളുടെ പേര് ആയിഷ എന്നാണ്. ഈ ജാഫർ സാദിഖിൻ്റെ പുത്രൻ മൂസ ഇബ്ന് ജാഫർ, മൂസൽ കാദിമിനും ആയിഷ എന്ന മകൾ. അതേപോലെ മൂസൽ കാദിമിൻ്റെ മകൻ ജാഫർ, ആ ജാഫറിൻ്റെ പുത്രി ആയിഷ, അഥവാ മൂസൽ കാദിമിന് പുത്രിയായിട്ടും പൗത്രിയായിട്ടും ആയിഷയുണ്ട് എന്ന് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നു. ഇതേപോലെ മൂസൽ കാദിമിൻ്റെ പുത്രനാണ് അലി ഇബ്ന് മൂസ, അലിയു റിദ എന്ന് പറയും. ഷിയാക്കൾ തങ്ങളുടെ ഇമാമ്മാർക്കൊക്കെ ഓരോ സ്ഥാനപ്പേര് കൽപ്പിച്ചിട്ടുണ്ട്. അലി അൽ മുർത്തദ, ഹസൻ അൽ മുജ്തബ, ഹുസൈൻ അഷഹീദ്, അലി സൈനുൽ ആബിദീൻ അസജ്ജാദ്, മുഹമ്മദുൽ ബാഖിർ, ജാഫർ അസ്സാദിഖ്, മൂസ അൽ കാദിം, പിന്നെ അലിയുറിദ. ഈ അലിയുറിദയുടെ പുത്രി ആയിഷ എന്ന നാമം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു. ഇതേപോലെ അലി ഇബ്ൻ മൂസ, അലിയുറിദാൻ്റെ പുത്രൻ മുഹമ്മദ്, മുഹമ്മദുൽ ഹാദി, ഈ മുഹമ്മദിൻ്റെ പുത്രൻ മുഹമ്മദുൽ ജവാദ് അതാണ് അലിയുറിദൻ്റെ പുത്രൻ. ഈ മുഹമ്മദുൽ ജവാദിൻ്റെ മകൻ അലിയുൽ ഹാദി, അലി ഇബ്ന് മുഹമ്മദ് അൽ ഹാദി എന്ന് പറയുന്ന പുത്രൻ. ഷിയാക്കളുടെ പത്താമത്തെ ഇമാം, ഷിയാക്കൾ 12 ഇമാമന്മാരെയാണ് എണ്ണാറ്, അതിൽ പത്താമത്തെ ഇമാമിൻ്റെ പേരാണ് മുഹമ്മദുൽ ഹാദി. ഈ മുഹമ്മദുൽ ഹാദിയുടെ മകൻ അലിയുൽ ഹാദി പത്താമത്തെ ഇമാം, അലിയുൽ ഹാദിയുടെ പുത്രിയുടെ പേര് ആയിഷ എന്നാണ്. ഈ ആയിഷയാണ് 11-ാമത്തെ ഇമാം അൽ ഹസൻ അസ്സക്കിയുടെ അല്ലെങ്കിൽ ഹസൻ അൽ അസ്കരിയുടെ സഹോദരി. അപ്പോൾ ഷിയാക്കളുടെ 11-ാമത്തെ ഇമാമ് അൽ ഹസൻ അസ്സക്കി അൽ അസ്കരി എന്ന് പറയുന്ന ഇമാമിൻ്റെ പെങ്ങൾ ആയിഷയാണ്, അഥവാ അലി അൽ ഹാദിയുടെ മകൾ ആയിഷയും മകൻ അൽ ഹസൻ അസ്സക്കി അൽ അസ്കരിയാണ്. അദ്ദേഹം ജനിച്ചതാണ് ഹിജ്റയുടെ 231-ലാണ് ജനിച്ചത്. ഹിജ്റയുടെ 231-ൽ, ഹിജ്റാബ്ദം 231-ൽ ഇവിടെ ജീവിച്ച ഷിയാക്കളുടെ ഇമാമന്മാർ അവരുടെ മക്കൾക്ക്, പെൺമക്കൾക്ക് ആയിഷ എന്ന പേരിട്ടിട്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ പേരിനോട് അവർക്കെത്ര കൂറും, പേരിനോട് അവർക്കെത്ര ഇഷ്ടവും ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ സ്വന്തം ബീജത്തിൽ പറഞ്ഞ മക്കൾക്ക് ആ നാമം നൽകുന്നത്. വിളിക്കാൻ എളുപ്പവും കേൾക്കാൻ ഇമ്പവുമായ സുന്ദര നാമമാണ് ആയിഷ എന്നത്. ആ നാമം അവരുടെ മക്കൾക്ക് അവർ നൽകിയെന്ന് പറയും. നമ്മൾ ചരിത്രത്തിൽ അത് ഷിയ റിപ്പോർട്ടുകളിലും വായിക്കാം, സുന്നി റിപ്പോർട്ടുകളിലും വായിക്കാം. ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അൽ ഹസനു സക്കി, ഈ ഹസനു സക്കിയുടെ മകനായിട്ടാണ് മുഹമ്മദുൽ മഹദി, മുഹമ്മദുൽ മഹദി എന്ന പ്രതീക്ഷിക്കപ്പെടുന്ന മഹദിയെ ഷിയാക്കൾ പറയാറുള്ളത്. അതായത് ഹസനു സക്കിയുടെ മകനാണ് തൻ്റെ 4-ാമത്തെ വയസ്സിൽ സാമുറ ദേശത്തെ സിർദാബിൽ ഗുഹയിൽ അപ്രത്യക്ഷനായിട്ട് ഷിയാക്കൾ വാഗ്ദത്ത മസീഹിനെ അല്ലെങ്കിൽ വാഗ്ദത്ത മഹദിയെ പ്രതീക്ഷിച്ചു കഴിയുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഹസനു സക്കീന് കുട്ടികളെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറെ വിഷയം. വാഗ്ദത്ത മഹദി എന്ന് പറയുന്ന ഷിയാക്കളുടെ രൂപകൽപ്പനയിലുള്ള അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിലുള്ളതായ മഹദിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അന്ധവിശ്വാസത്തിൻ്റെയും അതേപോലെ തന്നെ അതൊരു പിന്നെ പ്രമാണമില്ലാത്ത വിശ്വാസത്തിൻ്റെയും ചരിത്രമാണ്. ഏതായാലും ഇവിടെ നമ്മുടെ വിഷയം ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവരെ പിൽക്കാലത്ത് ഷിയാക്കൾ പരിഗണിച്ചതുപോലെയായിരുന്നില്ല പൂർവ്വകാലത്ത് ഷിയാലോകത്തിൻ്റെ പരിഗണനയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന് മനസ്സിലാക്കാനാണ് ഏതാനും കാര്യങ്ങൾ ഇവിടെ ഉണർത്തിയത്. അവർ ആയിഷ എന്ന പേരിനെ പരിഗണിച്ചിരുന്നു. അത് കേൾക്കുമ്പോൾ അവർ ശപിക്കലായിരുന്നില്ല, പഴിക്കലായിരുന്നില്ല, ചീത്ത വിളിക്കലായിരുന്നില്ല. ആയിഷ എന്ന പേര് കേൾക്കുന്ന മാത്രയിൽ അവർ രോഷം പ്രകടിപ്പിക്കുന്നവരും ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കാനാണ് അവിടെ ഏതാനും കാര്യങ്ങൾ കേൾപ്പിച്ചത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ, അവരുമായി ബന്ധപ്പെട്ട് കുറേ ചരിത്രങ്ങൾ നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. നബി കുടുംബത്തിൻ്റെ മഹത്വവും നബി കുടുംബത്തിനുള്ള സ്ഥാനവും നമ്മൾ മനസ്സിലാക്കുന്ന ഹദീസുകളിൽ, ചരിത്ര റിപ്പോർട്ടുകളിൽ, ആ ചരിത്ര റിപ്പോർട്ടുകളെയും ഹദീസുകളെയും ഒക്കെ സമർപ്പിച്ചതും സംഭാവന ചെയ്തതും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. ആയിഷ ഉമ്മക്ക് നബി കുടുംബത്തോടുള്ള കൂറും ബന്ധവുമാണ് പ്രസ്തുത റിപ്പോർട്ടുകൾ അറിയിക്കുന്നത്. ആ റിപ്പോർട്ടുകൾ ഇൻഷാല്ലാ ഞാനിവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടെത്തിക്കുകയാണ്. സഹീഹായി ഇമാം ബുഖാരിയും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബത്തിൻ്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്? ഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാതൻ വഅലൈഹി മിർതുൻ മുറഹൽ മിൻ ശഅരിൻ അസ്വദ്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാതത്തിൽ പുറപ്പെട്ടു. അപ്പോൾ തിരുദൂതരുടെ മേൽ വരയുള്ള കറുത്ത രോമത്തിൻ്റെ ഒരു വസ്ത്രമുണ്ടായിരുന്നു. ഫജാ അൽ ഹസൻ ഇബ്നു അലി ഫഅദ്ഖലഹു. അപ്പോൾ ഹസൻ ഇബ്നു അലി വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലേക്ക് ഹസനെ വിളിച്ചുകൂട്ടി പ്രവേശിപ്പിച്ചു. സുമജാ അൽ ഹുസൈൻ ഫദഖല മഅഹു. പിന്നീട് ഹുസൈൻ വന്നു, ഹുസൈൻ ഹസനോടൊപ്പം തിരുദൂതർ പുതച്ച പുതപ്പിലേക്ക് കടന്നു. പിന്നീട് ജാഅത് ഫാത്തിമത്തു, ഫാത്തിമ വന്നു. ഫഅദ്ഖലഹ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയും ആ പുതപ്പിലിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. സുമജാ അലിയുൻ. പിന്നീട് അലി വന്നു. ഫഅദ്ഖലഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയെയും ആ പുതപ്പിലേക്ക് പ്രവേശിപ്പിച്ചു. സുമ്മ ഖാൽ. എന്നിട്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്തു. ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തതഹീറ. നബി കുടുംബമേ, നിങ്ങളെ മാലിന്യങ്ങളിൽ നിന്ന്, മ്ലേച്ഛതയിൽ നിന്ന്, മ്ലേച്ഛത നിങ്ങളെ തൊട്ട് പോക്കുവാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണ്. നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ, നന്നായി ശുദ്ധീകരിച്ചുവാൻ അള്ളാഹു ഉദ്ദേശിക്കുകയാണ്, ശുദ്ധീകരിക്കുകയാണ് എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്തരുണത്തിൽ പറയുകയുണ്ടായി എന്നാണ്. ഇത് ആരാ റിപ്പോർട്ട് ചെയ്യണത്? ഇത് ശരിക്കും നബി കുടുംബത്തിൻ്റെ മഹത്വം അറിയിക്കുന്ന ഒരു ചരിത്രമാണ്. ഹസൻ ഹുസൈൻ, അലി ഫാത്തിമ റളിയല്ലാഹു അൻഹുൽ ജമീ, അവരുടെ സ്ഥാനവും മഹത്വവും അറിയിക്കാനുള്ള ഒരു സംഭവമാണ്. ഈ സംഭവത്തിൻ്റെ ദൃക്സാക്ഷി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. എന്നിട്ട് അവർ അത് ഉദ്ധരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി കുടുംബത്തോട് വൈരിയും ശത്രുതയുള്ളവരും അതേപോലെ തന്നെ അവരുടെ വിഷയത്തിൽ അനിഷ്ടമുള്ളവരുമായിരുന്നുവെങ്കിൽ ഇത്തരം റിപ്പോർട്ടുകൾ അവർ ഒരിക്കലും ചരിത്രത്തിൽ സമർപ്പിക്കുമായിരുന്നില്ല. ഇതേപോലെ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും തുർമുദിയും ഇമാം അഹ്മദും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം, വിവിധ റിപ്പോർട്ടുകൾ ക്രോഡീകരിക്കപ്പെട്ടത് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം. എന്താണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹയും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും എത്രമാത്രം അടുപ്പത്തിലായിരുന്നു, ബന്ധത്തിലായിരുന്നു എന്നതിൻ്റെ ഒരു ചരിത്രമാണ്. എന്താണ് ആയിഷമ്മ പറയുന്നത്? ലമ്മ മരിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ രോഗഗ്രസ്തനായപ്പോൾ, കുന്ന അസ്വാജ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇൻദഹു ജമീഅൻ, തിരുദൂതരുടെ അടുക്കൽ ഞങ്ങൾ ഭാര്യമാർ എല്ലാവരും ഉണ്ടായിരുന്നു. ലം തുഗാദിർ മിന്ന വാഹിദത്തുൻ, ഒരാളും തിരുദൂതർ രോഗത്തിൽ കിടക്കുമ്പോൾ അവിടെ വിട്ടുപോയിട്ടില്ല. ഫഅഖ്ബലത് ഫാത്തിമത്തു തംഷി, അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നടന്നു വന്നു. കഅന്ന മിശിയതഹ മശിയു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ നടന്നു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു വരുന്നത് പോലെ റസൂലുള്ളാഹിന്റെ നടത്തമാണ് ഫാത്തിമയുടെ നടത്തം. ഫലമ്മാ റആഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് ഫാത്തിമ വരുന്നത് കണ്ടപ്പോൾ, റഹബ ഫാത്തിമക്ക് സ്വാഗതമരുളി. ഫഖാൽ, തിരുദൂതർ പറഞ്ഞു, മർഹബൻ ബിബ്നതി, എൻ്റെ മോൾക്ക് സ്വാഗതം. ثم أجلسها عن يمينه أو عن شماله. عائشة رضي الله تعالى عنها പറയുന്നു, ഫാത്തിമയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഇടത് ഭാഗത്ത് അല്ലെങ്കിൽ വലത് ഭാഗത്തായിട്ട് ഇരുത്തി. ثم أصر إليها حديثا, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കാതിൽ ഒരു രഹസ്യ ഭാഷണം നടത്തി. فبكت بكاء شديدا, അതരണത്തിൽ ഫാത്തിമ നന്നായിട്ട് കരഞ്ഞു. ഫഖുൽതു ലഹ, അപ്പോൾ ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ഫാത്തിമയോട് ചോദിച്ചു, ലീമ തബ്കീൻ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ഒരു റിവായത്തിൽ ഫലമ്മാ റആ ഹുസ്നഹ സാറഹ സാനിയ, ഫാത്തിമയുടെ ദുഃഖം തിരുദൂതർ കണ്ടപ്പോൾ രണ്ടാമതൊരിക്കൽ കൂടി അവരോട് തിരുദൂതർ രഹസ്യം പറഞ്ഞു. ഫദഹികത്, അപ്പോൾ ഫാത്തിമ ചിരിച്ചു. ഫഖുൽത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, മാ റഅയ്തുക അൽയൗമ ഫറഹൻ അഖറബ മിൻ ഹുസ്ൻ, ഇതുപോലൊരു ദിവസം ഞാൻ കണ്ടിട്ടില്ല. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ദുഃഖം അതിനോടടുത്ത് സന്തോഷം. ഫസഅൽതുഹ അമ്മാ ഖാൽ, തിരുദൂതർ എന്ത് പറഞ്ഞു എന്നറിയാൻ ഞാൻ ഫാത്തിമയോട് അത് ചോദിച്ചു. ഫഖാലത്ത്, അപ്പോൾ ഫാത്തിമ പ്രതികരിച്ചു, മാ കുൻതു ലുഫ്ഷിയ സിറ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, തിരുദൂതരുടെ രഹസ്യം ഞാൻ ഒരിക്കലും പരസ്യാക്കുകയില്ല. ഫലമ്മ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, തിരുദൂതർ വഫാത്തായതിൽ പിന്നെ, ഖുൽതു ലഹ, ആയിഷ പറയാണ്, ഞാൻ ഫാത്തിമയോട് ചോദിച്ചു, അസംതു അലൈക ബിമാലി അലൈക മിനൽ ഹഖ് ലമ അഖ്ബർതീനി, നിങ്ങൾക്ക് നേരെയുള്ള എൻ്റെ കടപ്പാട് അതിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ഉറച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളതെന്നോട് പറയാത്തത്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അമ്മൽ ആൻഫന, ഇപ്പോൾ എങ്കിൽ ഞാനത് പറയാം. അമ്മ ഹീന സാറനി ഫിൽ അംരിൽ അവ്വൽ, ആദ്യ തവണ എന്നോട് തിരുദൂതർ രഹസ്യം പറഞ്ഞത്, ഫഇന്നഹു അഖ്ബറനി അന്ന ജിബ്രീൽ കാന യുആരിദുഹുൽ ഖുർആൻ കുല്ല സനത്തിൻ മറ വഇന്നഹു ഖദ് ആറദഹു ബിഹിൽ ആമ മറതൈൻ. ഒന്നാമത്തെ രഹസ്യം, ജിബ്രീൽ ഓരോ വർഷവും ഒരു തവണയാണ് ഞാനുമായി ഖുർആൻ പഠനം. അതിൽ തിരുദൂതർ പഠിച്ചത് ജിബ്രീൽ പരിശോധിക്കാറ്. പക്ഷെ ഈ വർഷം രണ്ട് തവണ പരിശോധന നടന്നിട്ടുണ്ട്. തിരുദൂതർ പറഞ്ഞു, വല ഉറാഹു ഇല്ല ഹമറാജലി, എൻ്റെ മരണം അടുത്തു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫത്തഖില്ലാഹ വസ്ബിരി, അതുകൊണ്ട് മോളെ നീ അള്ളാഹുവെ ഭയന്ന് ജീവിക്കണം, നീ ക്ഷമിച്ചു കഴിയുകയും വേണം. ഫൈനി നിഅമ സലഫു അനലക്കി, ഞാൻ നിനക്ക് എത്ര നല്ല മുൻഗാമിയാണ്, അഥവാ തിരുദൂതർ മരണപ്പെട്ട് മുൻ കടന്നു പോവുകയാണെങ്കിൽ എത്ര നല്ല മുൻഗാമിയാണ് ഞാൻ, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം, അള്ളാഹുവെ ഭയന്ന് കഴിയണം. ഇത് ഫാത്തിമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞ രഹസ്യമാണ്. ഫാത്തിമ പറയുകയാണ്, ഫബക്കൈതു ബുക്കാഇ ലദീ റഅയ്ത്, അതുകൊണ്ടാണ് നിങ്ങൾ കണ്ട കരച്ചിൽ ഞാൻ കരഞ്ഞത്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെടുകയാണ് എന്ന വാർത്ത അറിഞ്ഞപ്പോൾ. ഫലം മറാ ജസഈ സറനി സാനിയ, എൻ്റെ വേദന കണ്ട തിരുദൂതർ എന്നോട് രണ്ടാമത് പിന്നെ രഹസ്യം പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താ, ഇന്നക്ക് അവ്വലു അഹ്ലി ബൈതി ലഹാ കംബി, ഫാത്തിമ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നോട് വന്നു ചേരുന്നത് നിങ്ങളായിരിക്കും. യാ ഫാത്തിമ അലാ തർദൈന അൻ തകൂനി സയ്യിദത നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ സ്ത്രീകളുടെ നേതാവ് നിങ്ങളാകുന്നത് ഇഷ്ടപ്പെടുന്നില്ലേ. ഫസുരീർത്തു ബിദാലിക വാജബനി, അപ്പോൾ ഞാൻ സന്തോഷിച്ചു, പ്രവാചകൻ്റെ ആ വർത്തമാനം എന്നെ ആശ്ചര്യപ്പെടുത്തി, കൗതുകപ്പെടുത്തി. ഫദഹിക്തു ദാഹിക്കില്ലദീ റഅയ്ത്, നിങ്ങൾ കണ്ട ആ ചിരി ഞാനപ്പോൾ ചിരിക്കുകയുമുണ്ടായി. ഇത് ഫാത്തിമയും ആയിഷ റളിയല്ലാഹു തആലയും നടന്ന സംഭാഷണ ചരിത്രം. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ആയിഷ റളിയല്ലാഹു തആലയാണ്. ഈ റിപ്പോർട്ട് അറിയിക്കുന്നത് എന്താണ്? ഫാത്തിമ റളിയല്ലാഹു തആലയുടെ പദവിയും അവർക്കുള്ള സ്ഥാനവുമാണ്. ഫാത്തിമ റളിയല്ലാഹു തആലയുടെ മഹത്വങ്ങൾ വിളിച്ചറിയിക്കുന്ന ഒരു പ്രധാന സംഭവം, അത് ഉദ്ധരിക്കുന്നത് ആയിഷ റളിയല്ലാഹു തആലയാണ് എന്ന് പറയുമ്പോൾ എത്രമാത്രം അവർ അടുപ്പത്തിലും എത്രമാത്രം അവർ ബന്ധത്തിലുമായിരുന്നു എന്നാണ് ഇത് നമ്മളെ അറിയിക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആലനെ പറയാറുണ്ട്, മാ റഅയ്തു അഫ്ദല മിൻ ഫാത്തിമ ഗൈറ അബീഹ, ഫാത്തിമയോളം ശ്രേഷ്ഠയായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഗൈറ അബീഹ, ഫാത്തിമയുടെ ഉപ്പയെയല്ലാതെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ടയായി ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഫാത്തിമയെയാണ് എന്ന് ആയിഷ റളിയല്ലാഹു തആലനെ പറയാറുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, മാ റഅയ്തു അഹദൻ ഖത്തു അസ്ദഖ മിൻ ഫാത്തിമ ഗൈറ അബീഹ, ഒരാളെ ഞാൻ ഏറ്റവും സത്യസന്ധയായി കണ്ടിട്ടില്ല ഫാത്തിമയെയല്ലാതെ, ഫാത്തിമയോളം സത്യസന്ധയായിട്ട് ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, ഫാത്തിമയുടെ ഉപ്പയെയല്ലാതെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ ഞാൻ കണ്ട ഏറ്റവും നല്ല സത്യസന്ധ അത് ഫാത്തിമയാണ്. ഇതാരുടെ സാക്ഷിയാണ്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ സാക്ഷിയാണ്. ആർക്ക് വേണ്ടി? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹക്ക് വേണ്ടി. ഇതേപോലെ സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു സംഭവത്തിൽ ആയിഷ റളിയല്ലാഹു തആലനെ പറയാണ്, മാ റഅയ്തു അഹദൻ അഷ്ബഹ സംതൻ വദല്ലൻ വഹദിയൻ ബി റസൂലില്ലാഹി ഫീ ഖിയാമിഹാ വഖുഊദിഹാ മിൻ ഫാത്തിമ ബിന്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഫാത്തിമയോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നടത്തത്തിലും ഇരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അനുകരിച്ച് നബിയുടെ ഹദി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ഇരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ നിൽക്കുന്ന, അതേപോലെ ഒതുക്കത്തിലും മൗനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറ്റവും സാദൃശ്യം പുലർത്തുന്ന വ്യക്തിത്വം അത് ഫാത്തിമയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാണ് ആ ഫാത്തിമയാണ് റസൂലുള്ളാഹിനോട്, റസൂലുള്ളാഹിൻ്റെ മൗനത്തിലാകട്ടെ ഒതുക്കത്തിലാകട്ടെ അതേപോലെ ഇരിക്കുമ്പോൾ നടക്കും നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സാദൃശ്യം പുലർത്തിയിരുന്നത് എന്ന് ആരാ പറയുന്നത്? ഫാത്തിമ റളിയല്ലാഹുവിനെ പറയാണ്, ആയിഷ റളിയല്ലാഹുവിനെ പറയാണ്. ആരെക്കുറിച്ച്? ഫാത്തിമയെക്കുറിച്ച്. ഇതൊക്കെ അറിയിക്കുന്നത് എന്താ? ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് മഹദി ഫാത്തിമയോടുള്ള ആദരവാണ്. ഫാത്തിമ ആയിഷ റളിയല്ലാഹു തആലയുടെ ഹൃദയത്തിൽ സ്ഥാനം നേടിയതാണ്. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ നമ്മൾ എപ്പോഴും ഉണർത്താറുള്ളൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചില സേവകർ ഹാജരായപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അതറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജറയിലേക്കാണ് ഫാത്തിമ വരുന്നത്. വീട്ടുപണിക്ക് സഹായിക്കാൻ ഒരു വേലക്കാരൻ അന്വേഷിച്ച് വെള്ളം കോരിയും വരകു ചുമന്നും കൈകളിൽ അടയാളം വീണ് തഴമ്പിച്ച് മുഖകാന്തി നഷ്ടപ്പെട്ട് പ്രയാസത്തിലായിരുന്നു ഫാത്തിമ. വീട്ടുവേലക്കൊരാളെ സഹായത്തിന് ലഭിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഓടി വന്നത് എവിടേക്കാണ്? തിരുദൂതരുടെ അടുക്കലേക്കാണ്. പക്ഷേ തിരുദൂതർ അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അപ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ആയിഷയോട് തൻ്റെ ആവശ്യങ്ങൾ പറയാണ്. അങ്ങനെ പിന്നീട് തിരുദൂതർ വന്നപ്പോൾ അപ്പോഴത്തേക്ക് ഫാത്തിമ മടങ്ങിയിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് ഫാത്തിമയുടെ ആവശ്യം തിരുസവിധത്തിൽ അവതരിപ്പിക്കുന്നത്, വിശദീകരിക്കുന്നത്. ആ വിശദീകരണം കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയുടെ അടുക്കലേക്ക് ഓടിച്ചെന്നു. എന്നിട്ട് ഫാത്തിമയുടെയും അലിയുടെയും ഇടയിൽ ഇരുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ വിഷമതകൾ പോകാൻ, പ്രയാസങ്ങൾ മാറാൻ അവരോട് 33 തവണ ഉറങ്ങാൻ കിടക്കുമ്പോൾ തസ്ബീഹ ചൊല്ലാനും 33 തവണ തഹ്മീദ് അൽഹംദുലില്ലാ ചൊല്ലാനും 34 തവണ അള്ളാഹു അക്ബർ ചൊല്ലാനും പഠിപ്പിച്ചു. എന്നാൽ സേവകനെ ആവശ്യപ്പെട്ടത് തരാൻ ഇല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സാധുക്കളായ മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചതായിട്ട് അറിയിക്കുകയാണ് ചെയ്തത്. ഇവിടെ സഹോദരന്മാരെ, ഫാത്തിമയ്ക്കൊരു വിഷമം അതുണ്ടായപ്പോൾ അത് അവതരിപ്പിക്കാൻ തിരുസവിധത്തിലേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അവതരിപ്പിച്ചില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉണ്ടായില്ല. പക്ഷേ ആയിഷയോട് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫാത്തിമയ്ക്ക് വേണ്ടി വിശദീകരിച്ച ചരിത്രം. ഇതൊക്കെ അറിയിക്കുന്നത് അവർ തമ്മിലുള്ളതായ അടുപ്പവും ബന്ധവുമാണ്. ഇതുപോലെ ഉദാഹരണങ്ങൾ വേറെയും നമുക്ക് ധാരാളം മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളിവിടെ മുമ്പ് ജമലി യുദ്ധത്തെക്കുറിച്ച് വിശദീകരിച്ചിരുന്നു. ജമലി യുദ്ധം മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ഒരു കുഴപ്പമാണ്. സഹാബികൾ അവരറിയാത്ത വിധം ഒരു യുദ്ധത്തിലേക്ക് നയിക്കപ്പെട്ട ഒരു സാഹചര്യം. ആയിഷ റളിയല്ലാഹു തആല അൻഹ വിശ്വാസികളുടെ മാതാവാണ്. അവർ രണ്ട് കക്ഷികളായി ഇറാഖിൽ അന്യോന്യം വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഓങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് ഉമ്മുൽ മുഅ്മിനീൻ വന്ന് യുദ്ധത്തിന് ഒരുങ്ങുന്ന തൻ്റെ മക്കൾക്കിടയിൽ സന്ധി ഉണ്ടാക്കണം, സുലഹ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ ഇറാഖിലേക്ക് കൊണ്ടുപോവുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടേക്ക് നയിക്കപ്പെടുകയാണ്. യുദ്ധത്തിൽ ഒരു കക്ഷിയുടെ പക്ഷം നിൽക്കാനോ ഒരു കക്ഷി ചേരാനോ അല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇറാഖിലേക്ക് പുറപ്പെട്ടത്. പിന്നെയോ, അവരുടെ മക്കൾ രണ്ട് കക്ഷികളായി ആയുധമെടുത്ത് നിൽക്കുകയാണ്. ഒരു രക്തച്ചൊരിച്ചിലില്ലാത്ത വിധം അവർ ഐക്യത്തിൽ ഒന്നിക്കണമെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം, എന്നിട്ട് ഐക്യപ്പെടണം എന്ന നിലക്കാണ് അവർ അവിടേക്ക് നയിക്കപ്പെടുന്നത്. പക്ഷെ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇറാഖിലെത്തിയപ്പോൾ തൽപര കക്ഷികൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സാന്നിധ്യം മുതലെടുത്ത് കൂടുതൽ ഫിത്നയെ, കുഴപ്പത്തെ ആളി കത്തിക്കുവാനാണ് ശ്രമിച്ചത്. അലിയിനെതിരിൽ ആയിഷയും നിലയുറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് രംഗം ഏറെ വഷളാക്കാൻ കുഴപ്പക്കാർക്ക് സാധിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ വന്നത് അലിയാരോട് യുദ്ധം ചെയ്യാനായിരുന്നില്ല. അലി ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് യുദ്ധം ചെയ്യാൻ ഭാവിച്ചിട്ടുമില്ല ഒരിക്കൽ പോലും. പക്ഷേ ഒരു യുദ്ധം സംജാതമായി. ആ വിഷയങ്ങൾ നമ്മൾ മുമ്പ് ഈ ചുവരെഴുത്തുന്ന പംക്തിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും യുദ്ധമുണ്ടായി. അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പക്ഷം വിജയിക്കേണ്ടായി. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അലി റളിയല്ലാഹു തആല അൻഹു സംരക്ഷിക്കണം. അവർ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. അവർ വന്ന ഒട്ടകത്തിൽ പുറത്ത് ആ ഒട്ടകക്കെട്ടിലിനുള്ളിലായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹ. അലി റളിയല്ലാഹു തആല അൻഹു അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. അലി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കുള്ള സ്ഥാനം മനസ്സിലാക്കുവാനാണ് ഈ ഒരു ഭാഗം ഇവിടെ ഞാൻ പ്രത്യേകം വിശദീകരിക്കുന്നത്. കാരണം ഈ ജമലി യുദ്ധത്തിൻ്റെ പേരിൽ അലിയിനെതിരിൽ ആയുധം ഏന്തിയവരാണ് ആയിഷ എന്ന് ആയിഷ റളിയല്ലാഹു തആലയെ മോശപ്പെടുത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആയിഷ റളിയല്ലാഹു തആലഹ അലി റളിയല്ലാഹുവിനെതിരിൽ യുദ്ധം ചെയ്യാൻ പോയതല്ല. ആയിഷ റളിയല്ലാഹു തആലഹ വഅസ്വാജുഹു ഉമ്മഹാതുഹും, പ്രവാചക പത്നിമാർ വിശ്വാസികളുടെ മാതാക്കളാണ്. അതുകൊണ്ട് മാതാവ് വന്ന് പ്രശ്നം പരിഹരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സന്മനസ്സുള്ള ഏതൊരു മാതാവാണ് മക്കളോട് കൂറുള്ള അവരുടെ ഐക്യവും അവരുടെ പരസ്പര സ്നേഹവും ലാക്കാക്കുന്ന ഏതൊരു മാതാവാണ് സാഹസത്തിന് മുതിരാതിരിക്കുക. അതുകൊണ്ടാണ് വീട്ടിൽ അടങ്ങി ഒതുക്കും കൂടാൻ കൽപ്പിക്കപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല എന്ന വലിയൊരു നന്മയും വലിയൊരു മസ്ലഹത്തും മുന്നിൽ കണ്ട് ഇറാഖിലെത്തുന്നത്. പക്ഷേ പിന്നീട് അത് ഞാൻ പറഞ്ഞതുപോലെ അതൊരു യുദ്ധത്തിൽ കലാശിക്കാനുണ്ടായത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അലി റളിയല്ലാഹു തആല അൻഹു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയാണ്. അങ്ങനെ ബസറയിൽ നിന്ന് ഇറാഖിലെ, ബസറയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങാൻ ആയിഷ റളിയല്ലാഹു തആലനെ തീരുമാനിക്കുകയാണ്. ബസറയിലേക്കാണ് അലി റളിയല്ലാഹു തആല അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചത്. അവിടുന്ന് മദീനയിലേക്ക് മടങ്ങാൻ ആയിഷ റളിയല്ലാഹു തആലനെ ഭാവിച്ചപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹും അവർക്ക് വാഹനവും യാത്രാ വിഭവങ്ങളും മറ്റും തയ്യാറാക്കി. മാത്രമല്ല ചരിത്രത്തിൽ നമുക്ക് കാണാം അലി റളിയല്ലാഹു തആല അൻഹും ബസറയിൽ നിന്ന് മഹദികളായ 40 സ്ത്രീകളെ, വിശിഷ്ടരായ 40 സ്ത്രീകളെ ആയിഷ റളിയല്ലാഹു തആലയുടെ കൂടെ വിടുകയാണ്. എന്തിന്? ആയിഷ റളിയല്ലാഹു തആലയ്ക്ക് സേവനം ചെയ്യാൻ, അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ. ആയിഷ റളിയല്ലാഹു തആലയുടെ ആ യാത്രയിൽ ഒരു ഭീതിയോ ഒരു പ്രയാസമോ ഇല്ലാത്ത വിധം ബസറയിൽ നിന്ന് സുരക്ഷിതയായി അവർ മദീനയിലേക്ക് എത്താൻ. ഇത് ജമൽ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ചരിത്രം. മാത്രമല്ല ആയിഷ റളിയല്ലാഹു തആലയെ ബസറയിൽ നിന്ന് മദീനയിലേക്ക് അലി റളിയല്ലാഹു തആലനെ യാത്രയാക്കുമ്പോൾ കൂടെ മുഹമ്മദ് ബിൻ അബീബക്കർ റളിയല്ലാഹുവിനുമേ വിടുന്നുണ്ട്. ആരെ? ഈ മുഹമ്മദ് ആയിഷ റളിയല്ലാഹു തആലയുടെ സഹോദരനാണ്. ആയിഷ റളിയല്ലാഹു തആലയുടെ അർദ്ധ സഹോദരൻ എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു തആലയുടെ പൂർണ്ണ സഹോദരൻ അബ്ദുറഹ്മാനാണ്. അതായത് അബൂബക്കർ, ഉമ്മുർ റഹ്മാൻ ദമ്പതികൾക്ക് ആയിഷയും അബ്ദുറഹ്മാനാണ് കുട്ടി. അബൂബക്കർ റളിയല്ലാഹുവിന് അസ്മാ ബിൻത് ഉമൈസിലൂടെയാണ് മുഹമ്മദ് കുട്ടി ഉണ്ടായത്. ഈ മുഹമ്മദിനെ സഹോദരനെ ബസറയിൽ നിന്ന് ആയിഷ റളിയല്ലാഹു തആലയോടൊപ്പം പറഞ്ഞേക്കാണ് ആര്? അലി റളിയല്ലാഹു തആല. ഈ സമയം ആയിഷ റളിയല്ലാഹു തആല യാത്ര മടക്കയാത്ര തുടങ്ങുകയാണ്. അവരുടെ ഒട്ടകക്കട്ടിലിന് ചുറ്റും ഒട്ടകത്തിന് ചുറ്റും ആളുകൾ ഒരുമിച്ച് കൂടി. അപ്പോൾ അവരോട് യാത്ര പറഞ്ഞ് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞൊരു വചനമുണ്ട്. അതെന്താണ്? യാ ബനിയ ലാ യാതിബു ബഅ്ദുന അലാ ബഅ്ദ് ഇന്നഹു വല്ലാ മാ കാന ബൈനി വബൈന അലിയ്യിൻ ഫിൽ ഖിദമി ഇല്ലാ മാ യകൂനു ബൈനൽ മർഅത്തി വഅഹ്മാഇഹ വഇന്നഹു അലാ മഅതബതി ലമിനൽ അഖിയാർ. എൻ്റെ മക്കളെ, വിശ്വാസികളെ വിളിക്കുകയാണ്. നമ്മിൽ ചിലർ ചിലരെ ആക്ഷേപിക്കേണ്ട, എൻ്റെയും അലിയുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് എന്താണ്? ഭർത്തൃ വീട്ടുകാരോട് ഒരു സ്ത്രീക്കുണ്ടാകുന്ന വിഷയങ്ങൾ എന്താണോ അതുമാത്രമാണ്. ഞാൻ അലിയിനെ ഏതെങ്കിലും വിഷയത്തിൽ ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും അലി ലമിനൽ അഖിയാർ, ശ്രേഷ്ഠരിൽപ്പെട്ട ആളാണ് എന്ന് ബസറയിൽ വച്ച് അവിടെ തടിച്ചുകൂടിയ ആളുകളോട് പ്രസംഗിച്ചിട്ടാണ് ഉമ്മുൽ മുമിനീൻ ആയിഷ റളിയല്ലാഹു തആലനെ തൻ്റെ മടക്കയാത്ര നടത്തുന്നത്. ആ വാർത്ത, ആ വിഷയം അലി റളിയല്ലാഹുവിന് കേട്ടപ്പോൾ അലിയിൻ്റെ പ്രതികരണം, സദഖത്തു അല്ലാഹ്, അല്ലാഹുവാണ് സത്യം, ആയിഷ പറഞ്ഞത് സത്യമാണ്. മാ കാന ബൈനി വബൈനഹ ഇല്ലാ ദാക്, എനിക്കും ആയിഷക്കുമിടയിൽ അവരാ പറഞ്ഞ വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. വഇന്നഹ ലസൗജത്തു നബിയ്ക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ദുനിയാ വൽ ആഖിറ, ആയിഷ നിങ്ങളുടെ പ്രവാചകൻ്റെ പത്നിയാണ്. എവിടെ? ഈ ദുനിയാവിലും നാളെ പരലോകത്തും. ഇഹത്തിലും പരത്തിലും പ്രവാചകൻ്റെ ഭാര്യയാണ് ആയിഷ എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു തആല അവർ പറഞ്ഞതിനോട് പ്രതികരിക്കുകയുണ്ടായി എന്നാണ്. എന്നിട്ട് അലി റളിയല്ലാഹു തആല ആയിഷയോടൊപ്പം അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നടന്നു. അങ്ങനെ മൈലുകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കൂടെ നടന്ന് അലി റളിയല്ലാഹു തആല പിന്നെയാണ് അവരെ ബസറയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയാക്കുന്നത് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിക്കണം. പറഞ്ഞു വരുന്നത് എത്രമാത്രം നബി കുടുംബത്തോട് അടുത്ത് വർത്തിച്ചിരുന്ന മഹതിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. അലിയുടെ അടുക്കൽ, അതേപോലെ ഫാത്തിമയുടെ അടുക്കൽ നബി കുടുംബത്തിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്കുള്ള സ്ഥാനം, അതേപോലെ തന്നെ നബി കുടുംബത്തിന് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിലുള്ള സ്ഥാനം, ഇതിൻ്റെ ഉദാഹരണങ്ങൾ, ചരിത്രങ്ങൾ ഇതുപോലെ നമുക്ക് ധാരാളം വായിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. ഇമാം ഇബ്നുൽ അസീർ അദ്ദേഹത്തിൻ്റെ അൽഖാമിൽ എന്ന ചരിത്രത്തിൽ ജമലി യുദ്ധത്തിൻ്റെ സംഭവങ്ങളെ വിശദീകരിക്കുമ്പോൾ ഒരു കാര്യം രേഖപ്പെടുത്തിയതുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ബസ്രയിൽ സുരക്ഷിത സ്ഥാനത്തേക്ക്, ഒരു വീട്ടിലേക്ക് മാറി താമസിക്കുന്ന അവസരത്തിൽ അവർ അവരെ അലി റളിയല്ലാഹു അൻഹു മാറ്റി പാർപ്പിച്ചപ്പോൾ അവർ താമസിച്ച വീടിന് മുമ്പിൽ രണ്ടാളുകൾ വന്നു ആയിഷ ഉമ്മയോട് സംസാരിക്കണം. എന്താ ഒരാൾ പറഞ്ഞത്? ആയിഷ ഉമ്മയോട് ഒരാൾ പറഞ്ഞത്, രണ്ട് പേരിൽ ഒരാൾ പറഞ്ഞത്, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉഖൂക്കാണ് ഉള്ളത്. ഉഖൂക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാക്കളെ ദ്രോഹിക്കൽ, ആ രീതിയിൽ, അതായത് ഞങ്ങൾ നിങ്ങളെ ദ്രോഹിക്കും എന്നർത്ഥത്തിൽ. അതാണ് ഇതിലൊക്കെ നിങ്ങൾക്ക് തരാനുള്ള കൂലി, ജുസീത്തി അന്ന ഉമ്മന ഉഖൂക്ക എന്നാണ് അവർ പറഞ്ഞത്, ഒരാൾ പറഞ്ഞത്. അവരൻ പറഞ്ഞത് എന്താ? യാ ഉമ്മന തൂബി ഫഖദ് അഖ്തഅതി, ഉമ്മ തൗബ ചെയ്തോളി, നിങ്ങളുടെ അടുത്ത് തെറ്റ് വന്നിരിക്കുന്നു. ഇത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയുന്ന രണ്ടാളുകൾ അവരുടെ വീട്ടുവാതിൽക്കൽ വന്നിട്ട്. ഈ സമയം അലി റളിയല്ലാഹു തആല അൻഹു ഇത് അറിഞ്ഞപ്പോൾ അൽഖഅഅ ബിൻ അംറിനെ അവിടേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് ആ രണ്ടാളുകളെ പിടിക്കാൻ പറഞ്ഞു. അജ്ലാൻ സഅദ് എന്നീ രണ്ട് വ്യക്തികളാണ്. അലി എന്താണ് അവരെ ചെയ്തത്? ചമ്മട്ടി കൊണ്ട് 100 അടി അവർക്ക് ശിക്ഷയായി നൽകുകയാണ് ചെയ്തത്. 100 അടി ശിക്ഷയായി നൽകുകയാണ് ചെയ്തത്. എന്തിന്? ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അവർ മോശമായി വിളിച്ച് സംസാരിച്ചത് കാരണത്താൽ. ഇത് ഇമാം ഇബ്നുൽ അസീർ അവിടുത്തെ കാമിൽ എന്ന താരീഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇവർ പറഞ്ഞതുപോലെ ദുരുദ്ദേശപരമായിട്ട് വന്നിട്ടില്ല, അലിയാരോട് യുദ്ധത്തിന് വന്നിട്ടില്ല. യുദ്ധമുണ്ടാകാതെ മുസ്ലിമീങ്ങൾ ഒന്നിക്കാൻ, ഐക്യപ്പെടാൻ, ഒരു മാതാവെന്ന നിലക്ക് ഇടപെടാൻ മാത്രമാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ വന്നത്. അത് അലീനറിയാം, അലി റളിയല്ലാഹുവിനെ അറിയാം. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയെ മോശമായി പറഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞവരെ പിടിച്ച് 100 അടി വീതം അവർക്ക് നൽകുകയുണ്ടായി എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത്. ഇത് അലിയിന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോടുള്ള ആ ആദരവിൻ്റെ ഉദാഹരണമാണ്. ഇവിടെ ആയിഷ റളിയല്ലാഹു തആല അൻഹ എത്ര മഹതിയാണ്, എത്ര വിജ്ഞാനമുള്ള മഹതിയാണ്. ദീനീ കാര്യങ്ങളിൽ സഹാബികളെല്ലാവരും അവലംബിച്ചിരുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ്. അബൂ മൂസ അൽ അശ്അരി പറയുന്നുണ്ട്, ഞങ്ങൾ സഹാബികളിൽ ദീനീ വിഷയത്തിൽ എന്തൊരു വിഷയവും അറിയേണ്ടതുണ്ട് എങ്കിൽ സഹാബികൾ ആശ്രയിച്ചിരുന്നത് പലപ്പോഴും ആയിഷയെയാണ്. ആയിഷയുടെ പാണ്ഡിത്യം, അവരുടെ അറിവ്, അതൊക്കെയും ഏറെ പ്രസിദ്ധമാണ്. പക്ഷേ ഒരു മസല ചോദിക്കുമ്പോൾ അലിയുടെ അടുക്കലേക്ക് നിയോഗിക്കുകയാണ് എന്നിന് അലിയാരോട് ചോദിക്കാൻ, അദ്ദേഹമാണ് എന്നേക്കാൾ കൂടുതൽ അറിവുള്ളവൻ എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്. ഇതൊക്കെ അറിയിക്കുന്നത് സഹോദരന്മാരെ എന്താണ്? ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ അലിയിനുള്ള സ്ഥാനവും അലിയിനോടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആദരവുമാണ്. ഇതൊക്കെ ഇവിടെ ഈ ചരിത്ര ഉദാഹരണങ്ങൾ എടുത്തുദ്ധരിക്കുന്നത്, ഉണർത്തുന്നത് എത്രമാത്രം സ്നേഹത്തിൽ വർത്തിച്ചിരുന്ന വ്യക്തിത്വങ്ങളാണ് ഇവരെല്ലാം എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയ്ക്ക് നബി കുടുംബത്തോടുള്ള അടുപ്പം, ബന്ധം, നബി കുടുംബത്തിന് ആയിഷ റളിയല്ലാഹു തആല അൻഹയോടുള്ള അടുപ്പം, ബന്ധം, ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഇതുപോലെ ധാരാളം നമുക്ക് വേറെയുമുണ്ട്. ഇവിടെ ചില സംഭവങ്ങളിലൂടെ മാത്രം ഈ ഒരു ഭാഗം മനസ്സിലാക്കുവാൻ, വിശദീകരിക്കുവാൻ ഉദ്ദേശിച്ചു എന്ന് മാത്രം. മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി തയ്യിബീന ത്വാഹിരീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
3: മാഷാഅല്ലാ. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചുവരെഴുത്ത്, അവതരിപ്പിച്ചത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: പീസ് റേഡിയോ. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
5: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിൽ ഇപ്പോൾ ഹജ്ജിന്റെ ജീവൻ ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സലഫി.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുഖ്താർ വഅലാ ആലിഹി വസ്വഹ്ബിഹി അത്ഹാർ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു മനുഷ്യൻ്റെ, വിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ ജീവിതാഭിലാഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധ കഅബാലയത്തിലെത്തി ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നുള്ളത്. അതിൽ തന്നെ ഉംറ നിർവഹിച്ചവർ ധാരാളമുണ്ടാകാം, പക്ഷേ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ അതിഥിയായി ആ പുണ്യമൂപി ഭൂമിയിൽ എത്തുക എന്നുള്ളതും ഹജ്ജ് കർമ്മത്തിൻ്റെ ഭാഗമാവുക എന്നുള്ളതും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, പ്രതീക്ഷയാണ്, പ്രാർത്ഥനയാണ്. അതിനുവേണ്ടി ഒരുക്കങ്ങളാണ് ഒരുപക്ഷെ അവൻ മാനസികമായി തീരുമാനമെടുത്തതിനു ശേഷം വർഷങ്ങളോളം അതിനുവേണ്ടി നടത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഹജ്ജും ഉംറയും നിർവഹിക്കാൻ സാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് എന്നത് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത് പറഞ്ഞ കാര്യമാണ്. മറ്റു ഇബാദത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഹജ്ജ് കർമ്മം ഒരു വിശ്വാസിയുടെ മേൽ നിർബന്ധമാകുന്നത് അയാൾക്ക് സാദു ഒത്തൊരുമിച്ച് വരുമ്പോഴാണ്. യാത്രയും മറ്റു സാഹചര്യങ്ങളും ഒരുമിച്ച് വരുമ്പോൾ അവൻ്റെ മേൽ നമസ്കാരം പോലെ, നോമ്പ് പോലെ, മറ്റു സക്കാത്ത് പോലെ, മറ്റു ആരാധനാ കർമ്മങ്ങൾ പോലെ നിർബന്ധമായിത്തീരുന്ന ഒരു കർമ്മമാണ് ഹജ്ജ് കർമ്മം എന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലം മുതലേ ഹജ്ജ് നിലവിലുണ്ട്. ഇബ്രാഹിം നബിയുടെ കാലം മുതലാണ് ഹജ്ജ് തുടങ്ങുന്നത് തന്നെ. ആ ചരിത്രം നമുക്ക് സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഹജ്ജിലെ ആരാധനാ രീതികൾ പഠിപ്പിച്ചു കൊടുത്തതിനു ശേഷം ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, അറഫ്ത മനാസിക്കക്ക്, ഇബ്രാഹിം നബിയെ, നിങ്ങൾക്ക് മനസ്സക്കുകളൊക്കെ, ഹജ്ജിൻ്റെ മനാസിക്കുകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞോ, പഠിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. കാല അദ്ദേഹം പറഞ്ഞു, നഅം. ഫഅമറ അയ്യു അദ്ന ഫിൻ നാസി ബിൽ ഹജ്ജി. ആ സമയത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ജിബ്രിൽ അലൈഹി സ്വലാം പറയുന്നത്, നിങ്ങൾ ഹജ്ജിൻ്റെ മനാസികകൾ പഠിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ ഹജ്ജിനു വേണ്ടി ലോകത്തുള്ളവരോടൊന്നാകെ വിളംബരം ചെയ്യണം. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു ചോദിച്ചു, യാ റബ്ബ് വമാ യബ്ലുഗ സൗതി, എൻ്റെ ശബ്ദമെങ്ങനെയാണ് ലോകത്തിൻ്റെ വിവിധ മുക്കുമൂലകളിലേക്ക് എത്തുക ഞാൻ ഇവിടെ നിന്ന് പ്രഖ്യാപിച്ചാൽ. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടപെട്ടു. റബ്ബ് ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഇബ്രാഹിം നബിയോട് പറഞ്ഞു, അസ്ദിൻ വ അലയ്യൽ ബലാഗ്, നിങ്ങൾ പ്രഖ്യാപിക്കൂ ഇബ്രാഹിം നബിയെ, വിളംബരം ചെയ്യൂ, വ അലയ്യൽ ബലാഗ്, അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അത് എൻ്റേതാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുകളിൽ കയറി ഒരു അവിടെ കാണുന്ന അവിടെയുള്ള ഉയരത്തിലുള്ള ഒരു മലക്ക് മുകളിൽ കയറി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറക്കെ വിളിച്ചു പറയുകയാണ്, അയ്യുഹന്നാസ് കുതിബ അലൈക്കുമുൽ ഹജ്ജ് ഇലൽ ബൈത്തിൽ അതീഖ് ഫജീബു റബ്ബക്കും. അല്ലയോ ജനങ്ങളെ, നിങ്ങളുടെ മേൽ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഫജീബു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിന് ഇജാബത്തു നൽകണം, റബ്ബിൻ്റെ ക്ഷണം നിങ്ങൾ സ്വീകരിക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളംബരം ചെയ്തു. ആ വിളംബരത്തിൻ്റെ പ്രതിഫലമെന്നോണമാണ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിനു വേണ്ടി, നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല ഓരോ രാജ്യത്തിൻ്റെ, ഓരോ നാടിൻ്റെ, ലോകത്തിൻ്റെ വിവിധ മുക്കുമൂലകളിൽ നിന്ന് വിശ്വാസികൾ ഹജ്ജ് കർമ്മത്തിനു വേണ്ടി ലക്ഷങ്ങളായി ഹജ്ജിനു വേണ്ടി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹജ്ജിന് പുറപ്പെടുമ്പോൾ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ ജീവനായി നമ്മൾ അറിയേണ്ട രണ്ടു കാര്യങ്ങളുണ്ട്. ഹജ്ജിൻ്റെ ജീവനായ രണ്ടു കാര്യങ്ങൾ. അതിലൊന്നാമത്തത്, ഹജ്ജിൻ്റെ ജീവൻ എന്നത് ഹജ്ജിന്റെ തുടക്കം മുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഹജ്ജിന്റെ ചരിത്രം മുതൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. എന്നാണ് നമ്മൾ ഹജ്ജും ഉംറയുമൊക്കെ നിർവഹിക്കാൻ ചെല്ലുമ്പോഴോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വീഡിയോകളും മറ്റുമൊക്കെ കാണുമ്പോൾ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾ, സാമ്പത്തികമായി ഉന്നതിയിലെത്തിയ ഒരു നാട്, പക്ഷെ മക്കൊരു ചരിത്രം പറയാനുണ്ട്. അന്ന് മക്കയിൽ ഒരു മനുഷ്യക്കുഞ്ഞു പോയിട്ട് ജീവജാലങ്ങളോ പുൽതകിടുകൾ പോലുമില്ലാത്ത ഒരു ചരിത്രം മക്കക്ക് പറയാനുണ്ട്. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം തൻ്റെ ഭാര്യ ഹാജറ ബീവിയെയും മകനെയും മക്കയിൽ കൊണ്ടുചെന്നാക്കുന്ന ഒരു ദിവസമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. തങ്കലിപികളാൽ മനോഹരമായ ഒരു ചരിത്രം. തിരിഞ്ഞു നടക്കുന്ന ഭർത്താവിനോട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഇവിടെ അല്ലദീ ലൈസ ഫീഹാ ഷൈഉൻ വലാ അഹദുൻ, ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ ഒന്നും ഇല്ലാത്ത ഈ നാട്ടിൽ ഒരു മനുഷ്യനില്ല, ഒരു മൃഗമില്ല, പച്ചിലകൾ പോലുമില്ല, വൃക്ഷങ്ങൾ പോലുമില്ല. അങ്ങനത്തെ ഒരു നാട്ടിൽ ഞങ്ങളെ തനിച്ചാക്കി നിങ്ങൾ മടങ്ങിപ്പോവുകയാണോ? ഒന്നും മിണ്ടുന്നില്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മൗനയായി നിൽക്കുന്നു. വീണ്ടും ചോദിക്കുന്നു, അല്ലാഹു അമറക ബിഹാദ, അല്ലാഹു ആണോ താങ്കളോട് ഇത് കൽപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഒരേ ഒരു മറുപടി മാത്രം, നഅം, അതേ ഹജറ. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയോടും ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടുമായി ഹജറ ബീവി റളിയല്ലാഹു അൻഹ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ ഹജ്ജിൻ്റെ ജീവൻ എന്നുള്ളത്. ഇതല്ലാ യുദയ്യഅനല്ലാഹു അബദ എങ്കിൽ ആ റബ്ബ് ഞങ്ങളെ കൈയൊഴിയുകയില്ല. റബ്ബ് ഞങ്ങളെ കാത്തോളും, റബ്ബ് ഞങ്ങളെ ഒഴിവാക്കുകയില്ല. ശരിക്ക് ഇത് പറയാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്തെങ്കിലും ദുനിയവിയായി അവിടെ ഉണ്ടായിരുന്നോ? ഇല്ല. റബ്ബ് നമ്മൾ ഞങ്ങളെ കാത്തോളും എന്നൊരാൾ പറയണമെങ്കിൽ ഒരു പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ദുനിയവിയായി എന്തെങ്കിലും അനുകൂലമായ സാഹചര്യങ്ങൾ പോലും അവിടെ വരുന്നില്ല. ഹജറ ബീവിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാനില്ല, ഒരു മൃഗങ്ങളുമില്ല, ഒരു ജീവിയുമില്ല, വെള്ളമില്ല, കുടിവെള്ളമില്ല, കായ്ക്കനികളില്ല, വൃക്ഷങ്ങളില്ല, സസ്യലതാദികളില്ല, ഒന്നുമില്ല. എന്നാലും അല്ലാഹുവാണോ നിങ്ങളോട് ഇത് കൽപ്പിച്ചത് എങ്കിൽ ഇതല്ലാഹു അബദ, ആ റബ്ബ്, ആ അല്ലാഹു ഞങ്ങളെ കൈയൊഴിയുകയില്ല. എത്ര പ്രതികൂല സാഹചര്യമായാലും എത്ര പ്രതിസന്ധി ഘട്ടമായാലും എന്ന ആ പ്രഖ്യാപനമാണ് പ്രിയമുള്ളവരെ ഹജ്ജിൻ്റെ ജീവൻ. അവരാ പ്രഖ്യാപനം നടത്തിയത് കൊണ്ടാണ് പിന്നീട് റബ്ബവരെ ഏറ്റെടുക്കുന്നതും അത്ഭുതകരമാം വിധം അവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുന്നതും സംസം ഉറവ പൊട്ടിയൊഴുകുന്നതും അവിടെ സസ്യലതാദികൾ പൊട്ടി മുളക്കുന്നതും ആളുകൾ അവിടേക്ക് ശ്രദ്ധിക്കപ്പെടുന്നതും കച്ചവടക്കാരവിടേക്ക് വരുന്നതും ജനങ്ങൾ അവിടെ ഏറ്റെടുക്കുന്നതും അതേപോലെ തന്നെ ഇന്ന് ലോകത്തെ സമ്പൽ രാഷ്ട്രങ്ങളിലൊന്നായി അത് മാറിയതും ലക്ഷോപലക്ഷം പതിനായിരക്കണക്കിന് ആളുകൾ സദാസമയവും അവിടേക്ക് ഒഴുകിയെത്തുന്നതും ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ പുലർച്ചയാണ്. ഇതല്ല യുദയ്യഅനല്ലാഹു അബദ, അല്ലാഹു ഞങ്ങളെ കൈയൊഴിയുകയില്ല. പ്രിയമുള്ളവരെ, ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്ന നമ്മൾ, അല്ലെങ്കിൽ ഹജ്ജിന് പോകാൻ തയ്യാറെടുത്ത നമ്മൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജീവനുണ്ട് ഹജ്ജിൻ്റെ ജീവൻ. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്നു പോകുന്ന വിഷമങ്ങളിൽ, ശാരീരിക മാനസിക സാമ്പത്തിക പ്രയാസങ്ങളിൽ പരാധീനതകളിൽ പ്രതിസന്ധികളിൽ, ഹസ്ബുനല്ലാ, എനിക്കെൻ്റെ റബ്ബുണ്ട്. ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും എന്തൊക്കെ വിഷയത്തിൽ എനിക്ക് പ്രതിസന്ധികൾ വന്നാലും സാമ്പത്തികമായ ഞെരുക്കങ്ങളുണ്ടായാലും ഞാൻ തളരുകയില്ല. എൻ്റെ റബ്ബിനോടുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഭാഗ്യം ഘട്ടവനാവുകയില്ല എന്ന സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രഖ്യാപനം പോലെ, ഇന്ന റബ്ബി മഈ, ഇന്നല്ലാഹു മഅനാ, എൻ്റെ റബ്ബുണ്ട് എൻ്റെ കൂടെ എന്ന് പ്രഖ്യാപിക്കാൻ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും കഴിയണം. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലായിരിക്കണം നമ്മൾ ഹജ്ജിന് പോകേണ്ടതും ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കേണ്ടതും. ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ അവസ്ഥയെന്താണ്?

0: അല്പം മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ പേരും അവർക്ക് പറയാമായിരുന്നു. ആദം നബിയുണ്ട് എൻ്റെ കൂട്ടിന്, അല്ലെങ്കിൽ നൂഹ് നബിയുണ്ട് എൻ്റെ കൂട്ടിന്, പക്ഷെ പറഞ്ഞില്ല. ആദം നബിക്കും നൂഹ് നബിക്കും മുൻകഴിഞ്ഞുപോയ മഹത്വക്കൾക്കും ഇസ്ലാമിൽ മഹത്വമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അവരുടെ മഹത്വം ആരാധനയിലേക്കുള്ളതല്ല. ആരാധനയും നേർച്ചയും വഴിപാടും വരമേൽപ്പിക്കലും അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ഹജ്ജിൻ്റെ ജീവൻ എന്ന് പറയുന്നത് തൗഹീദാണ്. അത് മനസ്സിൽ, ശരീരത്തിൽ, ആരാധനാകർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ, ആചാര അനുഷ്ഠാനങ്ങളിൽ പ്രതിഫലിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ മാത്രമേ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഒരുങ്ങാനും പ്രതീക്ഷിക്കാനും ആഗ്രഹിക്കാനും പുറപ്പെടാനും പാടൂ എന്നുള്ളത് വളരെ ഗൗരവകരമായി നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിലെ ഹജ്ജിൻ്റെ രണ്ടാമത്തെ ജീവൻ എന്ന് പറയുന്നത് ചെറിയ ശിർക്കിൽ നിന്നുള്ള രക്ഷപ്പെടലാണ്. ഒന്നാമത്തത് വലിയ ശിർക്കിൽ നിന്നുള്ള രക്ഷപ്പെടലെങ്കിൽ രണ്ടാമത്തത് ചെറിയ ശിർക്കിൽ നിന്നുള്ള രക്ഷപ്പെടൽ. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സ്വഹാബത്തെ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത് അശ്ശിർക്കുൽ അസ്ഹർ, ചെറിയ ശിർക്ക് നിങ്ങളിൽ വരുന്നതിനെ പറ്റിയാണ്. അതെന്താണ് നബിയെ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അരിയാ, ലോകമാന്യതയാണ്. ആളുകൾ കാണാൻ, ആളുകളെ കേൾപ്പിക്കാൻ, ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ആരാധനാകർമ്മങ്ങൾ. ഇന്ന് പലപ്പോഴും ഹജ്ജിന് പുറപ്പെടുമ്പോൾ, ഹജ്ജിന് വേണ്ടി പ്രതീക്ഷിക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ അറിയാതെ ഇത്തരത്തിലൊരു ചിന്ത വരുന്നുണ്ടോ എന്ന് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. ഹജ്ജൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്ന് ഹാജി എന്നുള്ള ഒരു ഓമനപ്പേര് കിട്ടുമല്ലോ എന്ന ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ ഉണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ അത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഹജ്ജിന് ജീവല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ജീവനില്ലാത്ത ഹജ്ജ് ചെയ്ത് മടങ്ങേണ്ടുന്ന അവസ്ഥ അവൻ്റെ ജീവിതത്തിലുണ്ടാകും. അല്ലെങ്കിലും ഹജ്ജിന് പോയി മടങ്ങി വരും എന്നുള്ളത് എന്തുറപ്പാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്? ഹജ്ജിന് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു മരണത്തിൻ്റെ പ്രതീകമാണ്. വെള്ളത്തുണിയിൽ മൂടിക്കിടക്കുന്നത് പോലെ, വെള്ളത്തുണി മാത്രം ധരിച്ച് നിർവഹിക്കേണ്ടുന്ന ഒരാരാധനാകർമ്മമാണ് ഹജ്ജ് എന്നുള്ളത്. അപ്പോൾ ആ ഹജ്ജ് ചെയ്യുമ്പോൾ ആ വെള്ളമുണ്ടും, ഉടുക്കാനൊരു വെള്ളമുണ്ടും, പുതക്കാനൊരു വെള്ളമുണ്ടും, ധരിക്കുന്ന സമയത്ത് അവൻ ഓർക്കുന്നത് ഖബറിലേക്ക് വെക്കപ്പെടുന്ന ആ വെള്ളമുണ്ടുകളോടുകൂടിയുള്ള അവനെ തന്നെയാണ്, അവൻ്റെ മരണത്തെയാണ് യഥാർത്ഥത്തിൽ അത് ഓർമ്മിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജിൻ്റെ ജീവനിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് തൗഹീദും അതുപോലെ തന്നെ ലോകമാന്യത ഇല്ലാതിരിക്കുക എന്നുള്ളതും. ഈ രണ്ടു കാര്യങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുകയും അത് മബ്റൂറും മഖ്ബൂലുമായി തീരാനുള്ള തൗഫീഖ് കൂടി അല്ലാഹു നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഹജ്ജിന്റെ ജീവൻ. ക്ലാസ് എടുത്തത് അബ്ദുള്ള സലഫി.
2: ഹോട്ടൽ എന്നൊരു ബോർഡിങ്ങിനെ ഉയർത്തിപ്പിടിച്ച് വിസിലടിച്ച് വയോധികനായൊരു മനുഷ്യൻ വലിയ വലിയ വാഹനങ്ങളെ ആ ഹോട്ടലിന്റെ പാർക്കിംഗിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നട്ടുച്ച നേരത്തും ഒരു കുടയുടെ തണലിൽ അല്ലെങ്കിൽ പൊരുവെയിലത്ത് കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്റെ ലക്ഷ്യം അയാളുടെ വീട്ടിലെ ഭക്ഷണപാത്രമാണ്. നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്ന ആളുകൾക്ക് ടിപ്പ് കൊടുക്കുന്നത് പോലെ ഇതുപോലത്തെ മനുഷ്യരെയും നമുക്കൊന്ന് പരിഗണിച്ചുകൂടെ? നമ്മുടെ കയ്യിലെ കൊച്ചു കൊച്ചു സംഖ്യകൾ അവർക്ക് വലിയ വലിയ സംഖ്യകളാണ്. വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും അതുകൊണ്ട് വാങ്ങുകയെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. മധുരമിഠായിയുടെ പണമെങ്കിലും കിട്ടിയാൽ അവരുടെ മക്കളുടെ ചുണ്ടിൽ അവർക്കൊരു പുതിയ പുഞ്ചിരി പടർത്താൻ കഴിയും. അതുകൊണ്ട് ഇതുപോലത്തെ കൊച്ചു കൊച്ചു സാധ്യതകളെ നമ്മൾ വലിയ കാര്യങ്ങളായി കാണാൻ തീർച്ചയായും ശ്രമിക്കുക.
0: വളരെ മനോഹരമായൊരു സ്ലോട്ടിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. എല്ലാവരും കാതോർത്തിരിക്കുന്ന തിരുമൊഴികൾ.
3: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: അള്ളാഹുവിനെ അത്ഭുതപ്പെടുത്തുന്ന അടിമ എന്ന മനോഹരമായ വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു കെ വി മുഹമ്മദ് അലി മൊലിവി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ.

0: أهله وصحبه أجمعين. أما بعد، عن علي بن أبي طالب رضي الله عنه قال رسول الله صلى الله عليه وسلم: إن الله لا يعجب إلى العبد إذا قال لا إله إلا أنت، إني قد ظلمت نفسي فاغفر لي ذنوبي، إنه لا يغفر الذنوب إلا أنت. قال: عبدي عرف أن له ربا يغفر ويعاقب. പ്രിയമുള്ളവരെ, സിലസിലത്തു സഹീഹയിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുഅൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അലി ഇബ്നു അബി ത്വാലിബ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഹിജ്റക്കും 23-ലാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് പ്രബലമായ അഭിപ്രായം. ഹിജ്റ 40-നാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അബുൽ ഹസൻ എന്ന വിളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രനും നബിയുടെ പിതൃവ്യനായ അബു ത്വാലിബിന്റെ മകനും അതോടൊപ്പം തന്റെ മകൾ ഫാത്തിമയുടെ ഭർത്താവുമാണ്, മരുമകനുമാണ് നാലാം ഖലീഫയായ അലിയുബിന് അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മാതാവ് ഫാത്തിമ ബിന്ത് അസദ് എന്നിവരാണ്. അലിയുബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നത്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്: ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലയഅജബു ഇലൽ അബ്ദി, ലയഅജബു, അല്ലാഹു അത്ഭുതപ്പെടും, ഇലൽ അബ്ദി, ഒരു അടിമയുടെ കാര്യത്തിൽ, ഒരു അടിമയുടെ വിഷയത്തിൽ അല്ലാഹു തീർച്ചയായിട്ടും അത്ഭുതപ്പെടുക തന്നെ ചെയ്യും. ഇദാ ഖാല, അവൻ ഇങ്ങനെ പറയുമ്പോൾ എന്താണ് അടിമ പറയുന്നത്? ലാ ഇലാഹ ഇല്ല അൻത ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലി ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത. ഈ ഒരു വചനം ഒരടിമ പ്രഖ്യാപിക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് അത്ഭുതപ്പെടുകയാണ്. ലാ ഇലാഹ ഇല്ല അൻത്, അള്ളാഹുവേ, നീ അല്ലാതൊരു ഇലാഹുമില്ല. ഇന്നി, തീർച്ചയായിട്ടും ഞാൻ, ഖദ് ളലംതു നഫ്സി, എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, അബദ്ധങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. ഫഗ്ഫിർ ലി ദുനൂബി, അതിനാൽ എന്റെ പാപങ്ങൾ എനിക്ക് നീ പൊറുത്തു തരണമേ. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത്, നീ അല്ലാതെ എനിക്ക് പാപങ്ങൾ പൊറുക്കാൻ മറ്റാരാണുള്ളത്? മറ്റാരുമില്ലല്ലോ. അപ്പോൾ ഒരു വിശ്വാസി, ഒരടിമ, മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി തൗഹീദ് പ്രഖ്യാപിച്ച് വന്നുപോയ അബദ്ധങ്ങൾ ഏറ്റുപറഞ്ഞ് അല്ലാഹു അല്ലാതെ മഗ്ഫിറത്ത് തരാൻ ആരുമില്ലെന്ന് പ്രഖ്യാപിച്ച് ഈ വചനം ഉരുവിടുമ്പോൾ അല്ലാഹു അത്ഭുതപ്പെടുന്നു. എന്നിട്ട് അല്ലാഹു ഇങ്ങനെ പറയും, ഖാല, അല്ലാഹു പറയും: അബ്ദി, എന്റെ അടിമ അറാഫ, അവൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അന്നലഹു റബ്ബൻ, തീർച്ചയായിട്ടും അവന് ഒരു റബ്ബുണ്ട്. എങ്ങനെയുള്ള റബ്ബ്? യഗ്ഫിറു, പുറത്തു കൊടുക്കുന്ന, വയു ആഖിബു, ശിക്ഷിക്കുകയും ചെയ്യുന്ന. അപ്പോൾ ശിക്ഷിക്കുന്ന, പുറത്തു തരുന്ന, ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുന്ന, പുറത്തു കൊടുക്കേണ്ടവർക്കെല്ലാം പുറത്തു കൊടുക്കുന്ന റബ്ബ് അവനുണ്ട് എന്ന് തീർച്ചയായിട്ടും എൻ്റെ അടിമ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവൻ ഈ പാപമോചന പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലാന്ത് ഇന്നിയ ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലി ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത എന്ന ഈ മഹത്തായ ദിക്റിനെ, അതിൻ്റെ മഹത്വമറിഞ്ഞ്, ശ്രേഷ്ഠതയറിഞ്ഞ് തന്നെ ഓരോ വിശ്വാസിയും ഉരുവിടേണ്ടതുണ്ട്, ഇത് ഉപയോഗിക്കേണ്ടതുണ്ട്, ഇത് പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇവിടെ ലാ ഇലാഹ ഇല്ലാന്ത്, നീയല്ലാതെ ആരാധനക്കർഹനായിട്ടാരുമില്ല എന്ന തൗഹീദ് പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലി ദുനൂബി, ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയി, അതിനാൽ എനിക്ക് പുറത്തു തരണ റഹ്മാനെ എന്ന് അവൻ അള്ളാഹുവിനോട് കുറ്റം ഏറ്റുപറയുന്നു. മഗ്ഫിറത്ത് നൽകാൻ, പാപമോചനം നൽകാൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അള്ളാഹുവിൻ്റെ ശിക്ഷയും തിരിച്ചറിയുന്നു. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിക്റായിട്ട് നാം ഇത് കാണാം. റബ്ബ് അർഹമുർ റഹീമീനാണ്, പരമകാരുണികിൽ വെച്ച് കാരുണ്യവാനാണ്, അതുകൊണ്ടാണ് അവൻ ഗഫൂറായത് എന്നൊക്കെ അവൻ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തുകൊണ്ടാണ് ഈ പ്രാർത്ഥന നിർവഹിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ആശയം അറിഞ്ഞ് ആത്മാർത്ഥതയോടെ നിർവഹിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ദിക്റാണ്, ഒരു പ്രാർത്ഥനാ വചനമാണ് ഈ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്ഭുതപ്പെടുന്ന, അള്ളാഹു അടിമയെക്കുറിച്ച് തൃപ്തിപ്പെടുന്ന ഒരു പ്രാർത്ഥന, ഒരു ദിക്റ എന്ന നിലക്ക് തന്നെ ഇസ്തിഗ്ഫാറിൻ്റെ മഹത്വം ബോധ്യപ്പെടുന്ന ഒരു വചനം കൂടിയാണ് ഇത് എന്നതുകൊണ്ട് ഇത് ആശയം പറഞ്ഞ ആത്മാർത്ഥതയോടുകൂടി തന്നെ നിർവഹിക്കണം. ഹദീസിന്റെ ആശയം ഒരിക്കൽ കൂടി നമുക്ക് പറയാം. അള്ളാഹുന്റെ റസൂൽ പറയുന്നു: ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു, ലയഅജബു ഇലൽ അബ്ദ്, അടിമയെപ്പറ്റി അത്ഭുതപ്പെടുന്നു, തീർച്ചയായിട്ടും അവൻ ഒരു അടിമയെക്കുറിച്ച് അത്ഭുതപ്പെടുന്നു. ഇതാ കാല അവൻ ഇങ്ങനെ പറഞ്ഞാൽ: ലാ ഇലാഹ ഇല്ല അൻത ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലി ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത, അല്ലാഹുവേ, നീ അല്ലാതെ ആരാധനക്കർഹനായിട്ട് ആരുമില്ല. നിശ്ചയമായിട്ടും ഞാൻ എന്നോട് തന്നെ അതിക്രമം ചെയ്തു പോയിരിക്കുന്നു, അഥവാ ഞാൻ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്. എൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണമേ. തീർച്ചയായിട്ടും നീ അല്ലാതെ പാപങ്ങൾ പൊറുക്കാൻ മറ്റാരുമില്ല. ഇങ്ങനെ ഒരു അടിമ പ്രാർത്ഥിക്കുമ്പോൾ പറയുമ്പോൾ അള്ളാഹു പറയും, അബ്ദി അറഫ അന്നലഹു റബ്ബൻ യഗ്ഫിറു വയുആഖിബു, തീർച്ചയായിട്ടും എൻ്റെ അടിമ എല്ലാം പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന്, ശിക്ഷക്കർഹനായവനെ ശിക്ഷിക്കുന്ന റബ്ബുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എൻ്റെ അടിമ എന്ന് അള്ളാഹു പ്രഖ്യാപിക്കും എന്നുകൂടി നമ്മെ അറിയിക്കുന്നു. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന, നന്നാകാൻ തീരുമാനിക്കുന്ന, റബ്ബിനെ തിരിച്ചറിയുന്ന ഒരു വിശ്വാസിയാകണം എപ്പോഴും ഒരു മുഅ്മിൻ എന്ന സന്ദേശമാണ് ഈ ഹദീസ് നൽകുന്നത്. ഈ വചനം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മളിതുവരെയും ശ്രവിച്ചത് തിരുമൊഴികൾ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് അള്ളാഹുവിനെ അത്ഭുതപ്പെടുത്തുന്ന അടിമ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത്.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ ഹൃദയവസന്തം. സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനം വിശദീകരിച്ചുകൊണ്ട് ജാസിൽ ജാഫർ അൽ ഹിക്കമിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തു യൂനുസിലെ 18-ാമത്തെ ആയത്താണ് വിശദീകരിക്കുകയുണ്ടായത്. 18-ാമത്തെ ആയത്തിൻ്റെ പ്രാധാന്യവും തൗഹീദ് തിരിച്ചറിയുന്നിടത്ത്, ഷിർക്കിനെ വേർതിരിക്കുന്നിടത്ത് ആ ആയത്തിന് വലിയ സ്ഥാനമുണ്ട് എന്നും സൂചിപ്പിച്ചു. അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഷിർക്കിൻ്റെ അടിസ്ഥാനം അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെ ഇടയിലും ഇടയാളനെ വെക്കുന്നതാണ്. നമ്മുടെ നാട്ടിലെ ഷിർക്ക് ചെയ്യുന്ന ആളുകൾക്കും സംഭവിച്ചത് അതുതന്നെയാണ്. ഈ ആയത്തിൽ മുശ്രിക്കീങ്ങളുടെ പ്രശ്നമായി അവതരിപ്പിക്കുന്നതും അവർ ചെയ്ത ഷിർക്കിനെ വിവരിക്കുന്നതും ഇന്ന് നമ്മൾ കാണുന്ന നമ്മുടെ സമൂഹത്തിൽ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഷിർക്കിൻ്റെ ഏതു വശമാണോ അതേ വശമാണ് അന്ന് ജാഹിലിയ കാലഘട്ടത്തിലും നിലനിന്നത്. എന്നാൽ ജാഹിലിയ കാലഘട്ടത്തെ അതിജയിക്കുന്ന രൂപത്തിൽ ഷിർക്ക് പതിന്മടങ്ങ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഷിർക്ക് ചെയ്തതിൻ്റെ എത്രയോ പതിന്മടങ്ങ് അപ്പുറമാണ് ഇന്ന് നമ്മുടെ സമൂഹം ഷിർക്കിൻ്റെ വിഷയത്തിൽ എത്തി നിൽക്കുന്നത്. തൗഹീദ് മനസ്സിലാക്കിയ, സത്യം ഉൾക്കൊണ്ട ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഷമകരവും പ്രയാസവും ഉണ്ടാക്കുന്ന ഒന്നാണ്. രണ്ടാമത്തേത് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെ കൂടാതെ അവർക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ സാധിക്കാത്തതിനെയാണ് അവർ ആരാധിക്കുന്നത്. അതായത് വരാനിരിക്കുന്ന ലോകത്ത് അവർക്ക് ശുപാർശ ചെയ്യും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആരാധനകൾ അർപ്പിക്കുന്നു. എന്നാൽ അതേസമയം ദുനിയാവിലാകട്ടെ ഇത്തരം ആളുകൾക്ക് പ്രാർത്ഥിക്കുന്ന ആളെ ഒരു വിധത്തിലും സഹായിക്കുവാനോ സന്തോഷിപ്പിക്കുവാനോ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുവാനോ സാധിക്കുന്നില്ല എന്നിരിക്കെ പിന്നെ എങ്ങനെയാണ് ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ ശുപാർശ ചെയ്യുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ പറഞ്ഞ് സഹായം നേടിത്തരുകയും ചെയ്യുക? അതുകൊണ്ട് തന്നെ അത് അർത്ഥശൂന്യമാണ്, അത് സംഭവിക്കാത്ത ഒന്നാണ്. മറ്റൊന്ന്, മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ ഷിർക്ക് എന്തായിരുന്നു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെയും അടിമയുടെയും ഇടയിൽ ഒരു ഇടയാളനെ കൊണ്ടുവന്ന് വെച്ച് ആ ഇടയാളനോട് ചോദിക്കലായിരുന്നു. എന്നാൽ ഇന്നത്തെ ഷിർക്കിൻ്റെ വകഭേദങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നേരിട്ട് തന്നെ അത്തരം ആളുകളോട് ചോദിക്കുന്ന, അവർക്ക് അള്ളാഹുവിൻ്റെ പരിവേഷം നൽകി അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുവെക്കുന്ന, വളരെ പ്രയാസപ്പെടുത്തുന്ന, വേദനയുണ്ടാക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രബോധകന്മാർക്കും തൗഹീദ് തിരിച്ചറിഞ്ഞ മനസ്സിലാക്കിയ ഉൾക്കൊണ്ട സാധാരണക്കാർക്കുമെല്ലാം ശുദ്ധമായ തൗഹീദിൻ്റെ ആശയം പറഞ്ഞുകൊടുക്കൽ വളരെ അനിവാര്യമാണ്. തൗഹീദിലൂടെ മാത്രമേ യഥാർത്ഥ സമൂഹത്തെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മാനസികമായും ശാരീരികമായും ഉറച്ച ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ പെടുത്തുയർത്താൻ തൗഹീദിൻ്റെ ആവശ്യകത അത് എത്രയോ വലുതാണ്. അതിലുപരി ഒരാളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്നത് അവൻ്റെ തൗഹീദിനെയും ഷിർക്കിനെയും പരിഗണിച്ചുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ തൗഹീദ് കാത്തു സൂക്ഷിക്കുവാൻ എത്ര കണ്ട് പരിശ്രമിക്കുന്നുവോ അതുപോലെ തന്നെ തൗഹീദ് ലഭിക്കാത്ത നമ്മുടെ സഹോദരന്മാർക്ക് തൗഹീദ് ലഭിക്കാനുള്ള വഴികൾ കൂടി നമ്മൾ കണ്ടെത്തുകയും അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണം. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അലിയെ, നിന്നിലൂടെ ഒരാളാണ് ഹിദായത്തിലേക്ക് പ്രവേശിക്കുന്നതെങ്കിലും ശരി, അതാണ് നിനക്ക് ചുവന്ന ഒട്ടകം ലഭിക്കുന്നതിനേക്കാളും ഏറെ ഉത്തമം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രബോധകരും സാധാരണക്കാരും എല്ലാ ആളുകളും ജനങ്ങളെ തൗഹീദിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ സമയം ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത്. കാരണം തൗഹീദാണ് സ്വർഗത്തിലേക്കുള്ള താക്കോൽ. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എന്തൊക്കെ പ്രവർത്തിച്ചാലും എത്ര പ്രയത്നങ്ങൾ ചെയ്താലും ഒന്നും ഉപകരിക്കാത്ത അവസ്ഥാവിശേഷമുണ്ടാകും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി തൗഹീദിൻ്റെ പ്രബോധനത്തിൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ അടുക്കലിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ഈ ആയത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതിലൊന്നാമത്തേത്, ഉപകാരവും ഉപദ്രവവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപദ്രവത്തെ തടുക്കുവാൻ അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് നേടിത്തരാൻ അതും അല്ലാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതം പൂർണ്ണമായ തവക്കുലിലൂടെ പോകുമ്പോഴാണ് ജീവിതം അർത്ഥവത്തായി മാറുന്നത്. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുപാർശകനില്ല. അല്ലാഹു അത് ഇവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ശുപാർശകനില്ല എന്ന് പറയുമ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ ധരിച്ചു വെച്ചതുപോലെ നമ്മുടെ നാട്ടിലുള്ള അല്ലാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ മനസ്സിലാക്കിയതുപോലെ അങ്ങനെയൊരു ശുപാർശകൻ അല്ലാഹുവിനില്ല എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സ്ഥിരപ്പെടുത്തുന്നത്. മൂന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിന് തൊട്ട് അല്ലാഹു ഉന്നതനും പരിശുദ്ധനുമാണ്. അതുകൊണ്ട് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പോരായ്മയോ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവൻ്റെ സ്ഥാനത്തെ കുറച്ച് കളയുന്ന ഒന്നും തന്നെ ചേർത്തി പറയുവാൻ പാടുള്ളതല്ല. അടുത്ത ആയത്തിലേക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ربك لقضي بينهم فيما فيه يختلفون وما كان الناس إلا أمة واحدة فاختلفوا ولولا كلمة سبقت من ربك لقضي بينهم فيما فيه يختلفون. ആയത്തിൻ്റെ സാരം: മനുഷ്യർ ഒരൊറ്റ സമൂഹം മാത്രമായിരുന്നു, എന്നിട്ടവർ ഭിന്നിച്ചിരിക്കുകയാണ്. നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് ഒരു വചനം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ അവർക്കിടയിൽ ഇതിനകം തീർപ്പു കൽപ്പിക്കപ്പെട്ടിരുന്നേനെ. ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ജനങ്ങളെല്ലാ ആളുകളും ഒറ്റ സമൂഹമായിരുന്നു എന്നും, എന്നാൽ പിന്നീട് അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നു, ഭിന്നതയുണ്ടാകുന്നു. ആ ഭിന്നത അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിൽ തീർക്കാതെ, ദുനിയാവിൽ തന്നെ ആ ഭിന്നതയുടെ വിഷയത്തിൽ നടപടിയെടുക്കാതെ ആഖിറത്തിലേക്ക് നീട്ടിവെച്ച് അവിടെ വിചാരണക്ക് വിധേയമാക്കി, അവിടെ നിന്ന് സത്യമേത് അസത്യമേത് എന്ന് വ്യവച്ഛേദിച്ചു മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തീരുമാനിക്കുന്നത്. ഈ ആശയമാണ് ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഭാഗത്തിൽ അള്ളാഹു പറയുന്നത്, വമാ കാന അന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദതൻ ഫഖ്തലഫു. വമാ കാന അന്നാസു, ജനങ്ങൾ ആയിരുന്നില്ല, ഇല്ലാ ഉമ്മതൻ വാഹിദ, ഒറ്റ സമൂഹമായിരുന്നു എന്നാണ്. അതായത് തൗഹീദിൽ അവർ ഉറച്ചു നിന്നിരുന്നു, തൗഹീദിൽ അവർ ഏകോപിച്ചിരുന്നു. എന്നാൽ ഫഖ്തലഫു, പിന്നീട് അവർ അഭിപ്രായ വ്യത്യാസത്തിലായി, അവർ ഭിന്നിച്ചു. ഭിന്നിക്കാനുള്ള കാരണം തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടാണ്. അവരിൽ നിന്ന് ഷിർക്കുണ്ടായി, അവിശ്വാസങ്ങളുണ്ടായി. വിശ്വാസത്തിൻ്റെ വ്യതിചലനം മൂലം അവർ പല ഗ്രൂപ്പുകളായി മാറുന്ന അവസ്ഥയുണ്ടായി. അതാണ് വമാ കാന അന്നാസു ഇല്ലാ ഉമ്മതൻ വാഹിദതൻ ഫഖ്തലഫു. ആദ്യത്തെ ആളുകൾ തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിച്ചു പോകുന്ന ആളുകളാണ്. എന്നാൽ പിന്നീട് ഷിർക്ക് കടന്നു വന്നപ്പോൾ വ്യത്യസ്ത സമൂഹങ്ങളായി അവർ വേറിട്ടു. എന്നിട്ട് അള്ളാഹു പറയാണ്, വലൗല കലിമത്തുൻ സബഖത് മിർ റബ്ബിക ലഖുദിയ ബൈനഹും ഫീമാ ഫീഹി യഖ്തലിഫൂൻ. വലൗല കലിമത്തുൻ, വലൗല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്ന് ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്ന അർത്ഥത്തിലാണ് ലൗല എന്ന് വരുന്നത്. ലൗല കലിമത്തുൻ, ഒരു പദം. സബഖത് മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന് മുൻകൂട്ടി ഒരു വചനമുണ്ടായിരുന്നില്ലെങ്കിൽ, ലഖുദിയ ബൈനഹും, അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുമായിരുന്നു. ഖള എന്നതിൻ്റെ മജഹൂലാക്കപ്പെട്ട രൂപമാണ് ഖുദിയ എന്നത്, വിധി തീർപ്പാക്കപ്പെടുക. ഖുദിയ, വിധി തീർപ്പാക്കപ്പെടും. ബൈനഹും, അവർക്കിടയിൽ. ഫീമ, ഒരു കാര്യത്തിൽ. ഫീഹി യഖ്തലിഫൂൻ, ആ വിഷയത്തിലാണ് അവർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത്. യഖ്തലിഫൂൻ എന്നത് അഭിപ്രായ വ്യത്യാസത്തിലാവുക എന്നാണ് അർത്ഥമാക്കുന്നത്. വലൗല കലിമത്തുൻ സബഖത് മിർ റബ്ബിക, നിന്റെ റബ്ബിൽ നിന്ന് ഒരു കലിമത്തെങ്ങാനും ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഒരു വചനം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ല എങ്കിൽ, ലഖുദിയ ബൈനഹും ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, അള്ളാഹു സുബ്ഹാനഹു വതആല അവരേതൊരു വിഷയത്തിലാണോ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത് ആ വിഷയത്തിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്തിനെ കൂടി ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പെട്ടെന്ന് തന്നെ ശിക്ഷ നടപ്പിലാക്കാതെ നീട്ടിക്കൊണ്ടുപോവുകയാണ്. അവർ മാറട്ടെ, അവർ ചിന്തിക്കട്ടെ, അവർ മനസ്സിലാക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് അള്ളാഹു നീട്ടിക്കൊടുക്കുന്നു. മറ്റൊന്ന്, ഈ ആയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നൊരു പാഠം, അൽ അസ്ലു ഫിന്നാസി അൽ ഈമാനു ഹത്താ കഫറു, അടിസ്ഥാനം മുഅ്മിനാണ് എന്നതാണ്, അവൻ അവിശ്വാസിയാണ് എന്നത് തെളിയുന്നതുവരെ. ഒരു മുസ്ലിമിൻ്റെ അടിസ്ഥാനം അവൻ നല്ലവനാണ് എന്നാണ്, അവൻ തൗഹീദുള്ളവനാണ് എന്നാണ്. രണ്ടാമത്തെ പാഠം, സത്യം അതൊന്നു മാത്രമാണ്. അതോടൊപ്പം അഭിപ്രായ വ്യത്യാസം എന്നത് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതല്ല, അത് നിരുത്സാഹപ്പെടുത്തപ്പെട്ടതാണ്, അതൊഴിവാക്കേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന്, അഭിപ്രായ ഭിന്നതകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ് എന്നുകൂടി ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഐക്യമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, യഥാർത്ഥ ഐക്യത്തിലേക്കെത്തി ശക്തി സംഭരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തൗഹീദാണ് അതിൻ്റെ മാനദണ്ഡം. എന്നാൽ മുസ്ലിമീങ്ങൾ എത്ര കണ്ട് ഛിന്നഭിന്നമായി പോകുന്നുണ്ടോ, അവിടെയെല്ലാം വിശ്വാസത്തിൻ്റെ വ്യതിചലനങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. എത്ര കണ്ട് അഭിപ്രായ വ്യത്യാസത്തിലാകുന്നോ, എത്ര കണ്ട് അകന്നു നിൽക്കുന്നുവോ, അത്ര കണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ശക്തി ക്ഷയിച്ചുകൊണ്ടേയിരിക്കും, ദുർബലതയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് എത്ര കണ്ട് നമ്മൾ തൗഹീദിൽ അധിഷ്ഠിതമായ പ്രബോധനം നടത്തുന്നുവോ, ജനങ്ങൾക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുവോ, അത്ര കണ്ട് ജനങ്ങൾ ഐക്യത്തിലേക്കെത്തുകയും മുസ്ലിമീങ്ങൾ ഐക്യത്തിലേക്കെത്തുകയും ആ ഐക്യം മൂലം മുസ്ലിം ഉമ്മത്തിന് ഉന്നതമായ സ്ഥാനങ്ങൾ നേടിയെടുക്കുവാനും ഉന്നതമായ ജീവിത രീതി അനുഭവിക്കുവാനും സ്വർഗത്തിലേക്കെത്തുന്ന വലിയ ഒരു കാരണം നേടിയെടുക്കുവാനുമൊക്കെ സാധിക്കും. അപ്പം അതുകൊണ്ട് രണ്ടായത്തുകളും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് തൗഹീദിൻ്റെ പ്രാധാന്യമാണ്. തൗഹീദാണ് എല്ലാം. ഐക്യത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്, സമാധാനത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്, സുഖത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്, നിർഭയത്വത്തിൻ്റെ മാനദണ്ഡം തൗഹീദാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ തൗഹീദ് അടിയുറച്ച തൗഹീദായി മാറേണ്ടതുണ്ട്. നിത്യവും നമ്മുടെ ഈമാനിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ ചിന്തകളെ വിലയിരുത്തിക്കൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദിൽ അടിയുറച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ വചനമാണ്. ജാസിൽ ജാഫർ അൽഹിക്കമി നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് മക്കയിലെ മുഷ്രിക്കുകളുടെ വിശ്വാസം വിശദീകരിക്കുന്ന ഈ ഭാഗമാണ് ഇന്ന് നാം മനസ്സിലാക്കിയത്.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ജനക്ഷേമം, വാഹന ഉടമകൾ ശ്രദ്ധിക്കാൻ. ഭാഗം ഒന്ന്, അവതരണം ഡോക്ടർ പി എം മുഹമ്മദ് നജീബ്, കൂടെ സലാം സുറുമ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. 1989 മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി സർക്കാർ സേവനം ആരംഭിച്ച് 2018 ഡെപ്യൂട്ടി കമ്മീഷണർ വിരമിച്ച പാണ്ടിക്കാട് സ്വദേശി ഡോക്ടർ പി എം മുഹമ്മദ് നജീബ് സാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സർ, സ്വാഗതം. മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും പൊതുജനങ്ങൾക്ക്